0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സവിശേഷത്തിൽ നമ്മൾ കൂടെ വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു ഗസ്റ്റ് നമുക്കുണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ പലപ്പോഴും പത്രവാർത്തകളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അധിനിവേശ സസ്യങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ, കർഷകരൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ അവർ പറയുന്നത്, അതുപോലെ മക്കളൊക്കെ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ആ ഒരു വിഷയത്തിൽ ഏറ്റവും അനുയോജ്യനായ ഒരു ഗസ്റ്റിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അലീം യൂസുഫ് എൻ, അദ്ദേഹം സീനിയർ റിസർച്ച് ഫെല്ലോ, റിസർച്ച് സ്കോളറാണ്, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ പ്ലാന്റ് സയൻസ് കോഴിക്കോടിലെ റിസർച്ച് സ്കോളറായിട്ടുള്ള അദ്ദേഹത്തെ ആദ്യമായി നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
1: വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
0: വബറകാത്തുഹു. സാർ, അപ്പോൾ പറഞ്ഞ പോലെ പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഈ ഒരു വിഷയത്തിൽ ഈ പരിസ്ഥിതിയിൽ വലിയൊരു ഭീഷണിയായി മാറുന്ന അധിനിവേശ സസ്യങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ അടുത്ത് പിന്നെ താങ്കൾക്കൊരു അവാർഡ് കിട്ടി, ദേശീയ പുരസ്കാരം ലഭിക്കേണ്ടായി. ആ പുരസ്കാരം ഇപ്പോൾ എത്രയായിപ്പോൾ കിട്ടിയതിന് ശേഷം?
1: 2 മാസം.
0: 2 മാസം മുമ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഗതിയാണ്, കാരണം അതൊരു ഒരു ചെറിയ സംഗതിയല്ല. അപ്പോൾ അതിൽ വലിയൊരു സംഭാവന നൽകിയിരിക്കുകയാണ്. അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്താനുള്ള ഒരു ആപ്പ്, ഇതുവരെ പലതും പലർക്കും അത് കഴിയില്ലായിരുന്നു, സംശയമുണ്ട്. പക്ഷേ ആ ആപ്പ് വഴി, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് സാറിൻ്റെ പേഴ്സണലായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ പറയും. ഇൻട്രോ എന്നുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് എന്താണ് സാറിൻ്റെ ഒരു പ്രത്യേകത അറിയാൻ ആപ്പും അതുമായി ബന്ധപ്പെട്ടൊന്ന് പറയാൻ
1: തോന്നുന്നു. അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തനതായി കാണാത്ത സസ്യങ്ങളെയാണ് അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെ അതൊരു വിദേശിയല്ല, വിദേശ സസ്യങ്ങൾ തന്നെയാണ്. പക്ഷേ വിദേശ സ്വഭാവം മാത്രമല്ല അവർ അധിനിവേശ സ്വഭാവം കൂടെ കാണിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ കമ്മ്യൂണിസ്റ്റ് അപ്പാലി, കമ്മ്യൂണിസ്റ്റ് പച്ച, പല നാടുകൾ പല പേരില പറയപ്പെടുന്നത്, ക്രോമലിൻ ഔഡേറ്റ എന്ന് പറഞ്ഞ ശാസ്ത്രീയനാമമുള്ള ആ ഒരു ശരി എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം അത് ആ വരുന്ന 19 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ അതിന് മുമ്പേ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് കമ്മ്യൂണിസ്റ്റം പരക്കുന്ന സമയത്താണ് ലോകത്ത് സ്പ്രെഡായത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ആ ഒരു പേര് വന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്ന കുറേ ചെടികളുണ്ട്. സിമ്പിളായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് സാധാരണക്കാരെ മനസ്സിലാവുന്ന ഭാഷയിൽ, ഇപ്പോൾ സൂര്യകാന്തിനെ പോലെ ചെറിയൊരു പൂവ് നമ്മുടെ പാടശേഖരങ്ങളിൽ കാണാൻ പറ്റും. നമ്മളൊന്ന് തൊട്ട് വലിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, മൊത്തമായിട്ട് വരുന്ന 10 ചെടികളെയാണ് നമ്മൾ അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത് കണ്ടെത്താനുള്ള ഒരു മൊബൈൽ ആപ്പാണ് അത്. അത് എൻ്റെ മാത്രം ഒരു ഇതല്ല, ഞങ്ങളുടെ ടീം, നമ്മുടെ പല സുഹൃത്തുക്കളെ കൂട്ടിയിട്ടാണ് നമ്മളത് തുടങ്ങി, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
0: അപ്പോൾ അതിൽ ഈ ആപ്പ് നിർമ്മിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ പുരസ്കാരം
1: ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പുരസ്കാരം
0: കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത്തരം ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന കുറേ ശ്രോതാക്കളുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഈ സവിശേഷം ഒരുപാട് കൗതുകമുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഇതിനെ വീക്ഷിക്കാൻ തോന്നുന്നതാണ്. അധിനിവേശ സസ്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനും മുമ്പൊക്കെ ഇങ്ങനെ എന്തിനു ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറഞ്ഞപ്പോൾ സാറാ പറഞ്ഞപ്പോഴേക്കും എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റി, ആ കാലത്താണ് അത് വന്നത്. അതുപോലെ ഈ ആപ്പ് നിർമ്മിച്ചതിൻ്റെ ആപ്പിൻ്റെ അതിൻ്റെ പിന്നെ ചിത്രം തന്നെ,
1: അതെ അതെ,
0: എനിക്ക് തോന്നുന്നത് നമ്മൾ അതിന് ശരിക്കും എന്താ പറയാ, ആ ഒരു
1: അത് സിംഗപ്പൂർ ഡേയ്സി എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ സൂര്യാന്തിനെ പോലെ ചെറുത് കാണുന്നത്, അതാണ് നമ്മൾ ആപ്പിൻ്റെ ഐക്കണാക്കി വെച്ചിട്ടുള്ളത്. കാരണം അത് സാധാരണക്കാരെ കൂടെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഐക്കൺ എന്ന രീതിയിലാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് സിംഗപ്പൂർ ഡേയ്സി എന്നാണ് അതിന് സാധാരണ നാട്ടിൽ പറയുന്ന പേര്. അതിന് സ്പാനറ്റിക്കുള്ള ട്രൈലോബേറ്റാണ് ശാസ്ത്രീയ നാമം, ആസ്ട്രേസിയ എന്ന് പറയുന്ന കുടുംബത്തിലാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പൂവിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് വിത്തുകൾ ഉണ്ടാവും എന്നുള്ളത് അതിൻ്റെ പ്രശ്നം. അതാണ് ഈ അധിനിവേശ സസ്യങ്ങളെ പെട്ടെന്നുള്ള സ്വഭാവം എന്ന് പറയുന്നത്.
0: ഒന്ന് ഈ അധിനിവേശം പറയുമ്പോൾ ഒന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നു എന്നുള്ള ഇതും, മറ്റൊന്ന് ഒരു സ്ഥലത്ത് നിന്നിട്ട് എല്ലാറ്റിനെയും അധിനിവേശം നടത്തുന്നു എന്നുള്ള ആ അർത്ഥത്തിലും
1: അതെ, അത് നമ്മൾ എക്സോട്ടിക് എന്ന് പറയും, അഥവാ വിദേശി അർത്ഥത്തിൽ എക്സോട്ടിക് എന്ന് പറയും. അപ്പോൾ അധിനിവേശ സ്വഭാവം കാണിക്കുക എന്ന് പറയുമ്പോൾ ഈ എക്സോട്ടിക് ആയുള്ള ചെടികളെന്ന് ചെല്ലുന്നത് അധിനിവേശ സ്വഭാവം കാണിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് കാലം മുതലേ പല വിദേശികൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാടുമായിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാർ അതുപോലെ ചില ആളുകൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഇവിടുത്തെ റിസോഴ്സ് നമ്മുടെ സാധനങ്ങൾ മൊത്തം കൊള്ളടിച്ചിട്ട് പോയിട്ടുള്ളൂ. അപ്പം അതേപോലെ തന്നെ എന്താണ്, വിദേശ സസ്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പല പഴവർഗ്ഗങ്ങളൊക്കെ എന്തായിരിക്കും, വിദേശിയായിരിക്കും. പക്ഷെ അവർ അധിനിവേശ സ്വഭാവം കാണിക്കൂല. അധിനിവേശം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു, അവരിവിടെയുള്ള മറ്റു തനതായുള്ള ചെടികളെ മൊത്തം ചെയ്യുന്നു, ഒഴിവാക്കി ഇവർ ഹൈജാക്ക് ചെയ്യുന്നു. അത് നമ്മുടെ ജൈവ വൈവിധ്യത്തിന് പ്രശ്നമാകുന്നു, നമ്മുടെ അഗ്രികൾച്ചർ പ്രശ്നമാകുന്നു. ഈവൻ ചില ആളുകൾക്ക് അലർജി വരെ ഉണ്ടാവുന്നുണ്ട് ഇതിൻ്റെ പൂമ്പൊടി ചില പൂക്കളുടെ. അപ്പം അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്കണോമിക്കലായിക്കൊണ്ട് ബയോളജി അതുപോലെ എൻവയോൺമെൻ്റായിക്കൊണ്ട് ജൈവവൈവിധ്യത്തിൻ്റെ ഭീഷണിയാവുന്ന ചെടികളെയാണ് നമ്മൾ മൊത്തത്തിൽ ഇത് ഈ ഒരു കാറ്റഗറി നമ്മൾ ഉൾപ്പെടുത്തുന്നത്.
0: ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി കുറേ കാര്യങ്ങൾ അതിൽ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ സാറിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലങ്ങളും പഠനം ഈ ഒരു രംഗത്തേക്ക് എത്തിയത് ഒന്ന് ചുരുക്കി പറയാമോ?
1: ഞാൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരടുത്ത് മമ്പാട് പന്തലി എന്ന് പറഞ്ഞ സ്വദേശത്താണ്. സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കേരള സിലബസ് തന്നെയായിരുന്നു. മമ്പാട് എം ഇ എസിലാണ് 8 മുതൽ പ്ലസ് ടു വരെ പഠിച്ചത്. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മഞ്ചേരി എൻ എസ് കോളേജിലാണ് എൻ്റെ ഡിഗ്രി. BSc പ്ലാന്റ് സയൻസ് ആയിരുന്നു. അപ്പോൾ അന്ന് മുതൽ നമുക്കൊരു 10-ാം ക്ലാസ് സമയം മുതലേ നമുക്കൊരു ബയോളജി അല്ലെങ്കിൽ ഒരു പ്രകൃതിനോട് കുറച്ച് താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബോട്ടണി സസ്യശാസ്ത്രം എന്നുള്ളത് ഞാനായിട്ട് ഇഷ്ടപ്പെട്ടെടുത്താൽ നമുക്ക് കുറച്ചുകൂടി ഒരു സോളജി ചെയ്യുന്ന താല്പര്യം. പക്ഷേ നമ്മുടെ ഒരു മലബാറിൻ്റെ അതുപോലത്തെ മലപ്പുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ ഒരു മാർക്ക് വെച്ച് നമുക്ക് അവിടെയാണ് കിട്ടിയത്. അതിനുശേഷം PG കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോൾ 2018-20 ബാച്ച് ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ ഈ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്, 18-19 കാലഘട്ടത്തിൽ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ആ ഒരു രീതിയിലേക്ക് കൂടെ നമ്മുടെ നാടിനെ കൂടെ ബാധിക്കുന്ന രീതിയിലേക്ക് കുറച്ചുകൂടി ഇടപെടണം എന്ന രീതിയിലാണ് പിന്നെ നമ്മളൊരു ഗവേഷണമായ ഒരു ഫീൽഡിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്.
0: അങ്ങനെ ഇത് പഠിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതൽ ഇതിലെന്തൊക്കെ റിസർച്ച് നടത്തണമെന്ന് തോന്നുകയും ഈ ഒരു ആപ്പിലേക്ക് എത്താനുണ്ടായ പശ്ചാത്തലം എന്തായിരിക്കും?
1: ഈ ഒരു ആപ്പിലേക്ക് എത്താനുള്ള പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ 2018 നമ്മുടെ കേരളത്തിൽ മെയിൻ ഉള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. 19 നിലമ്പൂര് പോലെയുള്ള മലയോര പ്രദേശങ്ങൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഈ 19 ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന സിംഗപ്പൂർ ഡെയ്സി അതുവരെ നമ്മുടെ നാട്ടിൽ കാണുന്നില്ലായിരുന്നു കോമൺ ആയിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ വർഷം നമ്മുടെ പാടശേഖരണിലേക്ക് എത്തി, പിന്നത്തെ വർഷം വീടിൻ്റെ മുകളിലുള്ള ജംഗ്ഷനിലേക്ക് എത്തി, കഴിഞ്ഞ വർഷം വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഇപ്പം നമ്മുടെ റോഡ് സൈഡിൽ കാണാൻ പറ്റും. വീടിൻ്റെ പറമ്പിലേക്ക് കയറാതിരിക്കാനും വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കത് കാണാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം മാത്രമല്ല നമ്മൾ ഒരു എക്കോളജി ഒരു ഇൻട്രസ്റ്റുള്ള ആളായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ ഫ്ലഡും കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൂടുതൽ സ്പ്രെഡിങ്ങിന് കാരണമാണെന്ന് മനസ്സിലാവുകയും അപ്പം പിന്നെ ഗവേഷണം ആ ഒരു ഫീൽഡിലേക്ക് സെലക്ട് ചെയ്യാമെന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു അധിനിവേശ സസ്യങ്ങളെ കുറിച്ചാണ് ഞാൻ PhD ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന ആപ്പും എൻ്റെ PhD തമ്മിൽ ബന്ധമല്ല, രണ്ടും അധിനിവേശ സസ്യങ്ങളെ കുറിച്ചാണ് എന്നുള്ളൊരു കണക്ഷൻ മാത്രമേ
0: ഉള്ളൂ. ഇപ്പോ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ കോഴിക്കോട് അല്ലേ, അവിടെ റിസർച്ച് സീനിയർ റിസർച്ച് ആണ്,
1: സീനിയർ റിസർച്ച് ഫെലോ ആണ്. 2 കഴിഞ്ഞു, 2 നമ്മൾ ജൂനിയർ റിസർച്ച് ഫെലോ ആയിരിക്കും, അതിനുശേഷമാണ് നമ്മൾ സീനിയർ റിസർച്ച് ഫെലോ ആവുന്നത്.
0: ഈ പിന്നെ ഓരോ പ്രകൃതിയിൽ ഓരോ പ്രദേശത്തിനനുസരിച്ച് ആ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവിടെയാണ് അധിനിവേശ സസ്യം നമുക്ക് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുന്നു പറഞ്ഞല്ലോ. സാർ ആദ്യമായി കണ്ട അധിനിവേശ സസ്യം ഏതാണ്?
1: ആദ്യമായി കണ്ടതെന്ന് പറയുമ്പോൾ നമ്മളതിനൊരു നമ്മൾ സാധാരണ ഈ എല്ലാവർക്കും അറിയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് ഒക്കെ നമ്മൾ ആദ്യം പണ്ട് മുതലേ കാണുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കിയത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സിംഗപ്പൂർ ഡെയ്സി നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ വ്യാപ്തി ഇപ്പോഴും പല ആളുകൾക്ക് മനസ്സിലാവാതെ നമ്മുടെ വയനാട് എന്തുകൊണ്ടാണ് വന്യ മൃഗങ്ങളും മനുഷ്യന്മാരുള്ള പ്രശ്നം എന്തുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ അതിന് ആദ്യത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് അധിനിവേശ സസ്യമാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ കാട്ടിൽ നോക്കുകയാണ്, കാട് എന്ന് പറഞ്ഞാൽ വനം എന്ന് പറഞ്ഞാൽ അവിടെ പല വൈവിധ്യത്തിലുള്ള പല ചെടികളുണ്ടാവും, പല സസ്യങ്ങളുണ്ട്, പല വലിപ്പത്തിലുള്ള സസ്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ വയനാട് വന്യജീവി സങ്കേതം ആലോചിച്ച് നോക്കുകയാണ്, സാധാ ഒരു ഫോറസ്റ്റ് അല്ല, വന്യജീവി സങ്കേതത്തിൽ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ സെന്നാ സ്പെറ്റാബലിസ് അഥവാ മഞ്ഞക്കൊന്ന എന്ന് പറയുന്ന ഒരു ഒറ്റ ചെടിയാണ് ആ ഒരു സങ്കേതത്തിന് 40% കൈയടക്കി വെച്ചിട്ടുള്ളത്.
0: ശരി.
1: അപ്പോൾ മഞ്ഞക്കൊന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കണിക്കൊന്നൻ്റെ ഒരു സഹോദരൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരേ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അതിൻ്റെ പേര് സെന്നാ സ്പെക്ടാബിലിസ് എന്നാണ്. അപ്പം അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതുപോലെ പുറത്തുനിന്ന് കൊണ്ട് വന്ന് നമ്മൾ നട്ടതാണ്, ഒരു മരമന്ത്രിയിൽ നട്ടു. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പടർന്ന് പന്തലിക്കുകയാണ്. നമ്മൾ ഈ കരിവേപ്പില അതിൻ്റെ എന്ത് വേരുന്ന് പൊട്ടുന്ന
0: പോലെ
1: ഇത് പൊട്ടി മുളച്ച് മൊത്തം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എല്ലാ അധിനിവേശ സസ്യങ്ങളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അവരുടെ ഇലകളിൽ ഒരു പ്രത്യേക കെമിക്കൽ ഉണ്ടാവും, അലീലോ കെമിക്കൽ എന്നാണ് അതിന് പറയാം. ആ കെമിക്കൽ എന്തുണ്ടാവും, ഇത് ഇല താഴെ വീഴുമ്പോൾ മണ്ണിലേക്ക് എത്തും. അപ്പം ഈ മണ്ണിൽ പിന്നെ വേറൊന്നും മുളക്കൂല,
0: അതാണ്,
1: അതായത് വേറെ ചെറിയ വിത്തുകളൊന്നും മുളക്കൂല. അപ്പം ഇത് മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പുൽമേടുകൾ ഒന്നും ഉണ്ടാവില്ല. ഈ പുൽമേടുകളാണ് സത്യം പറഞ്ഞാൽ
0: ഈ മൃഗങ്ങൾക്ക്,
1: ആ മൃഗങ്ങൾ പറയുമ്പോൾ രണ്ട് മൃഗങ്ങളും സസ്യബുക്കും മാംസബുക്കും കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പുൽമേടാണ്. അത് ചതുപ്പ് പോലെ പ്രദേശങ്ങൾ, അവിടെയാണ് ഈ ഫോട്ടോഗ്രാഫർമാരും എല്ലാം പോയി നിൽക്കുക. കാരണം എന്ത് ചെയ്യും, ഇവർക്ക് ഇത് കാണാൻ പറ്റും.

0: അപ്പോൾ ഇവരെങ്ങോട്ട് പോവും? ഈ പറഞ്ഞ പോലെ പിന്നെ അവർ കാണുന്ന ഏതാണ്? ഈ പറയുന്ന കൃഷിക്കാർ കൃഷി ചെയ്യുന്ന പച്ചപ്പുള്ള, വേനൽക്കാലത്ത് ഇവരെ പച്ചപ്പുള്ള, ഇവരെ സംബന്ധിച്ച് ഇത് കാടാണ് നാടാണെന്നില്ല, അവർ
1: അതെ,
0: വരും. അവരെ പിന്നാലെ ആര് വരും? ഈ പറയുന്ന
1: ബാക്കിയുള്ള
0: ബാക്കിയുള്ള സസ്യബുക്കുകളും വരുന്നുള്ളൂ.
1: ഓക്കെ.
0: അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് തൊട്ടപ്പുറം നോക്കുകയാണെങ്കിൽ നമ്മളെ മുതുമല ബന്ദിപ്പൂർ പോലുള്ള സ്ഥലങ്ങൾ, നമ്മൾ ഊട്ടി മൈസൂർ പോകുമ്പോൾ
1: അതെ അതെ
0: കാണുന്ന
1: അതെ,
0: സ്ഥലങ്ങൾ, അവിടെ നമ്മൾ
1: പുൽമേടുകളാണ്.
0: മൊത്തം പോയാൽ നമ്മൾ അരിപ്പൂവാണ് കാണപ്പെടുന്നത്, നമ്മൾ ചെറിയ ഒരു ഒരു
1: ചെറിയ
0: കായ് പോലെ ഉണ്ടാവുന്ന അരിപ്പൂവ്, ഇതും ഇതേപോലെ വന്നതാണ്.
1: അത്
0: ഇത്
1: ശരി.
0: കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വന്നതാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഒരു മാനി ജീവിക്കാൻ പറ്റുക?
1: ഓ
0: പ്രത്യേകിച്ച് ഈ ഒരു പുലിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഹണ്ട് ചെയ്ത് പിടിക്കുക എന്ന് പറയാം, പിന്നാലെ ഓടി പിടിക്കണം.
1: ഓടിപ്പിടിക്കണം.
0: ഈ ഇത് മൊത്തം കാടായി നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെ അതിന് ഒരു എരനെ കാണാൻ പറ്റും?
1: കാണാൻ
0: എരൻ്റെ
1: പറ്റൂല,
0: പിന്നാലെ പോകാൻ
1: പിന്നാലെ
0: പറ്റും?
1: പോകാൻ പറ്റില്ല.
0: അപ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് വലിയൊരു ടോപ്പിക്കാണ്. ഈ അധിനിവേശ സസ്യം, അധിനിവേശ സസ്യങ്ങൾ എന്നല്ല, അധിനിവേശ സ്വഭാവം, ബയോ ഇൻവേഷൻ എന്ന് പറയാം, ജൈവ അധിനിവേശം എന്നാണ് പറയാം ഇതിൻ്റെ മൊത്തത്തിൽ. നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ, അതിൽ അനിമൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കോവിഡ് കോവിഡ് വേണമെങ്കിൽ ഒരു അധിനിവേശമായിക്കൊണ്ട് പറയാം, കാരണം മനുഷ്യന്മാരിൽ കാണാത്ത ഒരു വൈറസ് നമ്മളെ എഫക്റ്റ് ആവുന്നു
1: യെസ്
0: എന്നുള്ള
1: യെസ്.
0: രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് പറയാൻ പറ്റും.
1: അപ്പോൾ പിന്നെ ഈ കേരളത്തിലിപ്പോൾ നിങ്ങളുടെ പഠനത്തിൽ മൊത്തത്തിൽ കണ്ട അധിനിവേശങ്ങൾ പറഞ്ഞാൽ
0: നമ്മൾ കേരള
1: 99?
0: ഏകദേശം നമ്മൾ ഈ ആപ്പിൽ 96 അധിനിവേശ സസ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഓരോ വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ സസ്യങ്ങൾ, നമ്മൾ അധിനിവേശ സ്വഭാവമുള്ള സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടെത്തി വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു.
1: ഇതിൽ ശരിക്ക് സർക്കാർ പിന്നെ വനവകുപ്പിൻ്റെ കീഴിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇത്തരം പഠനത്തിൻ്റെ കീഴിൽ എന്തെങ്കിലും എടുത്ത നമ്മളെ ഒരു സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ മരങ്ങൾ കുറച്ച് വെട്ടി, അതല്ലാതെ ഒരു ബോധവൽക്കരണോ അത് ഒരു സമൂഹം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ
0: അത്
1: പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ?
0: സമൂഹത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു പ്ലാസ്റ്റിക് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു എറിഞ്ഞ് കിടക്കുന്ന ഒരു പ്ലാസ്റ്റിക് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, അത് നിക്ഷേപിക്കേണ്ട സ്ഥലത്തിടും. ഞാൻ പറയുന്നത് അതിലേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അതിനുമേ സ്വഭാവമുള്ള സസ്യത്തെ കണ്ടാൽ നമ്മൾ പെഴുതു മാറ്റാൻ ശ്രമിക്കണം. കാരണം പ്ലാസ്റ്റിക് പിന്നെയും അവിടെ ഉണ്ടാവും, ഒരു 2 വർഷം കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അവിടെ
1: അതെ
0: തന്നെ ഉണ്ടാവും.
1: അതേപോലത്തെ
0: ഇതങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന
1: യെസ്
0: സിംഗപ്പൂർ
1: കറക്റ്റ്.
0: ഡേയ്സിൻ്റെ ഒരു പൂവ് ഈ വർഷം ഒരു പൂവായിരിക്കും, അടുത്ത വർഷം ആ പൂവിൽ നിന്ന് ആയിരക്കണക്കിന് പുതിയ ചെടികൾ ഉണ്ടാവും
1: യെസ്
0: എന്നുള്ളതാണ്.
1: കറക്റ്റ് ആണ്.
0: അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്.
1: ഇത് ഹെൽത്തി ആയിട്ട് നമുക്ക് മനുഷ്യനെ വേറെ എന്തെങ്കിലും ഡയറക്റ്റ് ദോഷം ചെയ്യുന്നുണ്ടോ?
0: ആ ചില ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ പാർത്തീനിയം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല, പക്ഷെ കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങൾ ഈ പറഞ്ഞ പോലെ മുതുമലയിൽ കാണപ്പെടുന്നുണ്ട്, വയനാട് ചില സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പാർത്തീനിയം എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അത് നമ്മുടെ മൈസൂർ അവിടെയൊക്കെ കാണപ്പെടാൻ പറ്റും. അതായത് ഒരു കുറച്ച് പൊടി, വെളുത്ത പൊടിയുള്ള ഒരു ചെടിയാണ്, അത് അലർജിക്കാണ്. ഇപ്പോൾ ഞാനൊരു അലർജി പേഷ്യൻ്റ് അല്ല നിലവിൽ, അപ്പോൾ എനിക്ക് പോവുകയാണെങ്കിൽ മാക്സിമം തട്ടിയാൽ ചൊറിയേ ഉള്ളൂ. ചില ആളുകൾക്ക് നല്ല ശ്വാസം മുട്ടൽ, തടസ്സങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതും എന്താണ്, അപ്പം ആ രീതിയിൽ നമ്മളത് അങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അനിമൽസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവരെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു നമ്മൾക്ക് പറയാം ഒരു ഇര വേണം, ആ ഇരനെ കഴിക്കാൻ എന്ത് വേണം, ഒരു പ്രേ പ്രിഡേറ്റർ എന്നാണ് പറയാം. അതില്ലാത്തത് കൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഈ റബ്ബറുള്ള സ്ഥലങ്ങളിൽ മുപ്പിളിവണ്ട് എന്ന് പറയുന്നത്, കോട്ടരമ എന്ന് പറയുന്ന ചെറിയ, അത് സത്യം പറഞ്ഞാൽ അധിനിവേശമാണ്. ജൈവ അധിനിവേശത്തിൻ്റെ ഒരു അനിമൽസിൽ പറയാവുന്ന ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇത്. പിന്നെ ആഫ്രിക്കൻ മുഴി എന്ന് പറയുന്ന നമ്മുടെ ഫിഷ്, പിന്നെ ആഫ്രിക്കൻ ഒച്ച്,
1: ഒച്ച്,
0: ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൽ പെടുന്നത് തന്നെയാണ്.
1: സസ്യങ്ങൾ മാത്രമല്ല ചില ജന്തുക്കൾ വരെ
0: ജന്തുക്കളുണ്ട്.
1: ഈ വളത്തിലൂടെ ഇതുപോലെ പലതും വരുന്നുണ്ട് നമ്മുടെ നാട്ടില്, അതിൻ്റെ അത് ശരിയാണോ?
0: ആ അത് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന സിംഗപ്പൂർ ഡേയ്സൊക്കെ സത്യം പറഞ്ഞാൽ സൗത്ത് അമേരിക്കയിൽ നിന്ന് വരുന്നതുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അവിടെയാണ് അവരുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെ ഇങ്ങോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ്, ട്രാൻസ്പോർട്ട്, ട്രാവൽ, ഇത് മൂന്നാണ് പൊതുവെ പറയാനുള്ളത്.
1: അതൊരു ചോദ്യമാണ്, എങ്ങനെ ഇവിടെ എത്തും,
0: എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് ഏറ്റവും വലുതായിട്ട് പറയും, നമ്മൾ ജൈവ അധിനിവേശം എടുത്ത് നോക്കുകയാണെങ്കിൽ കപ്പലാണ് ഏറ്റവും കൂടുതൽ കാരണം. ഒന്ന്, അത് ഞാൻ പ്ലാന്റ്സിൻ്റെ കേസിലല്ല പറയുന്നത് മൊത്തത്തിൽ. അതെന്താന്ന് വെച്ചാൽ ഒരു കപ്പൽ ഇപ്പോൾ ഒരു ബ്രസീലിൻ്റെ തീരത്ത്, സൗത്ത് അമേരിക്കയിലെ ബ്രസീലിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് ഒരു കപ്പൽ ഇന്ത്യയിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ ഇത് ബാലൻസ് ക്ലിയർ ആക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, കുറച്ച് വെള്ളം ഇതിലേക്ക് നടക്കും, ഈ കപ്പലിലേക്ക് വലിയ എമൗണ്ട് വെള്ളം നടക്കും. ഈ ബ്രസീൽ തീരത്ത് എന്ത് ചെയ്യുന്നു, വെള്ളം കയറ്റുമ്പോൾ ആ വെള്ളത്തിൽ എന്തുണ്ടാവും, പല ജന്തുക്കളുടെയും മുട്ടകളുണ്ടാവും, വിത്തുകളുണ്ടാവും, ഇത് മൊത്തം ഉണ്ടാവും. ഇതിങ്ങോട്ട് വന്ന് കേരള തീരത്ത് എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, നമ്മൾ കോസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ വെള്ളം കളയും. അപ്പോൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് എത്തി.
1: ഇങ്ങോട്ടെത്തി.
0: പിന്നുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും എത്തുന്നത് നമ്മുടെ ശരീരത്തിൽ, ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ട്, ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ എന്താ, ഇതിലെന്താ നമ്മൾ കാണാത്ത പല ജീവികളുണ്ടാവും, ആ രീതിയിൽ എന്ത് ചെയ്യും, ഇത് പോവാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പലതും നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നാണ്.

0: കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ബൊട്ടാണിക് ഗാർഡനിലേക്ക് നല്ല കാണാവുന്ന പല ചെടികളെയും കൊണ്ടുവന്നു. ആ ചെടികളാണ് പിന്നെന്തെയ്തത് ഇവിടെ അതിൻ്റെ സ്വഭാവം കാണിച്ചത്, അരിപ്പൂ എന്നൊക്കെ പറയുന്നത്. അതുപോലെ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ പൊതുവേ നമ്മൾ റോഡ് സൈഡിൽ കാണുന്ന പല ചെടികൾ, അത് മിക്കവാറും എന്താണ് ഇതേപോലെ ഇത് ഇതേപോലെ ഗാർഡൻ എസ്കേപ്പ് എന്ന് പറയും, ഗാർഡൻ എസ്കേപ്പ് ആയി പോയത്. ഇപ്പം നമ്മളെ നമ്മുടെ വീട്ടിൽ ഗാർഡനിൽ ഒരു ചെടി കുറെ പടർന്ന് പന്തലിച്ച് നമ്മളെന്ത് കട്ട് ചെയ്തിട്ട് പറമ്പിൽ കൊണ്ടുപോയിടും, അത് അവിടുന്ന് പടർന്ന് പന്തലിക്കുകയാണെങ്കിൽ ഗാർഡൻ എസ്കേപ്പ് എന്ന് ആ ഒരു ഇതിനെ പറയുന്നത് തന്നെ. പിന്നെ ഇപ്പം നമ്മൾ ടൗണിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും പല ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പടർന്ന് പന്തലിച്ച് നല്ല കളറുള്ള പൂവുണ്ടാവും. അതാണ് ഇതൊക്കെ അധിനിവേശ സ്വഭാവം കാണിക്കുന്ന ചെടികൾ തന്നെയാണ്.
1: നമ്മൾ പിന്നെ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മളുടെ ഒരു ആവാസ ഇവിടുത്തെ ഒരു വ്യവസ്ഥിതിക്കും കാര്യങ്ങൾക്കും ദോഷിൻ്റെ ഒന്ന്, ഇപ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ പറഞ്ഞു ഇങ്ങോട്ട് മൃഗങ്ങൾ വരുന്നു, പിന്നെ കാർഷിക മേഖലയിൽ എത്രമാത്രം അതൊരു ഒരു വെല്ലുവിളിയാണെന്നുള്ളത്.
0: കാർഷിക മേഖലയിൽ നമ്മളെ സംബന്ധിച്ച് അത് നമ്മുടെ മലയാളികൾ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കാർഷിക വൃത്തിന് ആ ഒരു കൾച്ചർ നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കർഷകരോട് കറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ അവർ കൃത്യമായി ഇത് പറഞ്ഞുതരും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ 2 മാസം മുമ്പ് കണ്ണൂർ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ PhD അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ്റെ കൂടെ പോയി. അപ്പോൾ അവിടുത്തെ കർഷകനാണ്, കർഷകൻ എന്നോട് പറഞ്ഞു തരാണ് ഇത് അതിന് ഇത് ഇവിടുത്തെ ആളല്ല, അധിനിവേശം നാളെ പറഞ്ഞു വിദേശിയാണ്, ഇത് കമ്മ്യൂണിസ്റ്റ് അപ്പയാണ് പണ്ട് വന്നത്, പിന്നെ ഇത് വന്നു, ആൾ ഓരോന്ന് പറഞ്ഞുതരാ, പിന്നെ ഇപ്പൊ നിലവിലുള്ളത് ഈ പറയുന്ന ചെടിയാണെന്ന് പറഞ്ഞ ആൾ എനിക്ക്
1: പറഞ്ഞുതരാം. കാരണം
0: അവര് കൃഷിയുമായി ബന്ധപ്പെടുന്നുണ്ട്, ഭൂമിയുമായി ബന്ധപ്പെടുന്നുണ്ട്, ഭൂമിയത്തെ മാറ്റം മനസ്സിലാക്കുന്നുണ്ട്. കർഷകരെ സംബന്ധിച്ചെന്ന് വെച്ചാല് ഒരു തവണ എങ്ങാനും ഈ സാധനം വന്ന പിന്നെ പോവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു സിംഗപ്പൂർ ഡേയ്സി ഈ ചെറിയ സൂര്യകാന്തി പോലത്തെ പൂവെന്ന് പറഞ്ഞാൽ ഒരു തവണ വന്നാൽ പിന്നെ അത് പോകാൻ ബുദ്ധിമുട്ടാണ്.
1: പോകാൻ ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ നശിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ വേറെ എന്തോ
0: അതെന്താ വെച്ചാല് ഈ ഇവരെങ്ങനെ പ്രജനനം നടത്തുമെന്നുള്ളത് സാധാരണ കേസ് നമ്മൾ വിചാരിക്കും വിത്ത് എന്നുള്ളതാണ്. പക്ഷെ അധിനിവേശ സ്വഭാവം കാണിക്കുന്ന ചെടികളെ പ്രത്യേകം അവർക്ക് ഒന്നിൽ കൂടുതൽ പ്രജനന രീതികളുണ്ടാവും. ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഒരു നമ്മൾ കട്ട് ചെയ്തൊന്ന് വെച്ചാൽ മതി, എന്തെങ്കിലും ഒരു തണ്ട് ബാക്കിയായാൽ മതി, അവിടുന്ന് അവർ പൊട്ടിണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ വിത്തൊക്കെ അതായത് ഒരു പൂവ് ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ വെട്ടി ഒഴിവാക്കിയാലും ഒരു തണ്ടുണ്ട് അത് മണ്ണിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ പൊതുവേ ചില സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതേപോലെ കാടുകളിൽ ഈ പറഞ്ഞ വയൽ പ്രദേശങ്ങൾ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് അപ്പേക്ക് വന്ന സ്ഥലങ്ങൾ വർഷാവർഷം എന്ത് ചെയ്യാണ്ട് ഇത് പിഴുതെറിയാൻ പോവാറുണ്ട്. അപ്പോൾ പിഴുതെറിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില പിഴുതിട്ട് അവരിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്ന് പിഴുത് മാറ്റിയ ഒരു ആഴ്ച കേട്ടാൽ ചിലപ്പോൾ മാറ്റുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ തണ്ട് തായോട്ടും വേര് മുകളിലോട്ടായിട്ടാണ് കൂട്ടിയിടുക, കാരണം വേരൊരിക്കലും പിന്നെ മണ്ണ് തട്ടരുത്, അങ്ങനെ നമ്മൾ കൂട്ടിയിടുക,
1: അങ്ങനെ കൂട്ടിയിടാം. അപ്പോൾ തീർച്ചയായും നമുക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിൻ്റെ നെക്സ്റ്റ് ഭാഗങ്ങളിലൂടെ ഇനി കുറേ കാര്യങ്ങൾ പറയണ്ട, നമ്മുടെ സമയം ഏകദേശമായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കണേ. ഇൻഷാല്ലാ ഇതിലെ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കുറച്ചുകൂടിയും ക്യൂരിയോസിറ്റിയുള്ള കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. ഈ ഒരു എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ ഈ ഒരു സവിശേഷം പ്രോഗ്രാം കേട്ടിട്ടുള്ള ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് സവിശേഷം. ഇന്നത്തെ സവിശേഷത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ദേശീയ പുരസ്കാരം നേടിയ എൻ അലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി VT അബ്ദുൽ സലാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

0: السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ഏറെ പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സമയമത്രയും സ്വലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മെ ഉറക്കത്തിൽ നിന്ന് സുരക്ഷിതരായി ഉണർത്തിയ അല്ലാഹുവിനെ സ്തുതി. ആരോഗ്യം, ജീവിതം, കുടുംബം, വിശ്വാസം എല്ലാം അവൻ്റെ അനുഗ്രഹങ്ങളാണ്. ഈ ദിവസം നന്ദിയോടെയും വിനയത്തോടെയും ആരംഭിക്കാം.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തു.
2: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് സഹൽ അരിപ്രയുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി, എപ്പിക്കാട്. ഇന്ന് 2026 ജൂലൈ 4,
0: ഹിജ്റ വർഷം 1448, മുഹറം 18,
2: കൊല്ലവർഷം 1201, മിഥുനം 20.

0: അൽഹംദുലില്ലാ, നമ്മോടൊപ്പം സമയത്തിന് മുമ്പ് തന്നെ നമ്മുടെ ശ്രോതാക്കൾ ഈ മോർണിംഗ് ലൈവിനൊപ്പം ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ ഫീഡ്ബാക്ക് വഴി നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ശ്രോതാക്കളെല്ലാം സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് അദ്കാർ സബാഹൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് അല്പം ഒരു പക്ഷേ ഖുർആൻ പാരായണവും നടത്തിയ ശേഷമായിരിക്കും, ഒരു പക്ഷേ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും ഈ റേഡിയോ മോർണിംഗ് ലൈവിൻ്റെ കൂടെ ചേർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ?
1: അതെ അതെ.
0: എന്തായാലും ഈ സമയത്ത് ശ്രോതാക്കളോട് നമുക്ക് പ്രത്യേകമായി പങ്കുവെക്കാൻ വല്ലതുണ്ടോ?
1: എന്താ, നമ്മുടെ ഒരു പതിവ് നമ്മൾ തെറ്റിക്കാറില്ലല്ലോ.
0: അതെ അതെ,
1: അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടെ ആയതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ഒരു ഇന്നൊരു പ്രത്യേകമായിട്ടൊരു ചോദ്യമാണ്. ചിലപ്പോൾ ആളുകൾക്ക് അറിയാൻ ചാൻസ് ഉണ്ടാവില്ല, എന്നിരുന്നാലും നമുക്ക് ചോദിക്കാം.
0: അതെ അതെ,
1: ഈ ലഹരിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് മാഷേ.
0: അതെ അതെ,
1: ലഹരിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ലഹരിക്ക് നമ്മൾ പിന്നെ ഇപ്പോൾ നമ്മൾ കേരളത്തിലൊരു പേര് ലഹരിക്കെതിരെ ഒരു സംഭവമൊക്കെ നടക്കുന്നുണ്ടല്ലോ.
0: ലഹരിക്കെതിരെ ലഹരിയുള്ളവർക്കും ലഹരിയോട് ലഹരിയുള്ളവർക്കും ചിലപ്പോൾ അറിയാൻ സാധ്യത ഉണ്ടല്ലേ?
1: അതെ, നമ്മൾ ലഹരിക്ക് അറബിയിൽ പറയുന്ന ഒരു പേരെന്താണെന്നുള്ള നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഹദീസുകളിലൂടെ ഒക്കെ കേട്ടിട്ടുണ്ട്.
0: അതെ, എന്തായാലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പദമാണ്, മാത്രമല്ല ഹദീസിലൊക്കെ വന്ന പദം കൂടിയാണല്ലോ. അപ്പൊ അവർ അറിയേണ്ടതുണ്ട്
1: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഹദീസ് ആ വാക്കുകൾ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അവർക്ക് പരിചയപ്പെടാനും
0: തീർച്ചയായും എന്നും വളരെ സിമ്പിളായ എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒരു ദിവസം ഇങ്ങനെ ഇത് ആഗ്രഹിക്കുന്ന ശ്രോതാക്കളുണ്ടാവും, ഇങ്ങനെ ചോദ്യം വരട്ടെ എന്ന്. അവർക്കാവട്ടെ ഈ ചോദ്യം.
1: ഓക്കെ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് നമുക്കൊന്ന് പോകാം.
0: ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്.
1: അതെ, ഓക്കെ, നമ്മള് സലാം പറഞ്ഞ ആളുകൾക്കൊക്കെ ഒറ്റയടിക്ക്
0: സലാം അടക്കാം. പിന്നെ ഡെസ്കിൽ നിന്ന് സലാം അടക്കണല്ലേ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: ഓക്കെ, നമുക്ക് പേരെടുത്ത് പറയാവുന്ന ഒരുപാട് പേരുണ്ട്. ഇൻഷാല്ലാ നമ്മൾ അവരിലേക്ക് എന്തായാലും
0: അബ്ദുൽ ഖാദർ എം ടി, മാവിലാടം, മറിയം ഷാഫി, പട്ല ഹഫ്സ, വെള്ളില സഫിയ, കെ തിരുരങ്ങാടി, ഇമ്രാൻ, എൻ വി, കുമരനല്ലൂർ, ജംഷീർ മുട്ടിൽ, മുഹമ്മദ് റഫീഖ്, ടൈലർ മാംഗ്ലൂർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ
1: യെസ്
0: നമ്മുടെ കൂടെ ചേർന്നവരുണ്ട്. അതിൽ നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വരെ ടൈപ്പ് ചെയ്ത് അയച്ചവരുണ്ട്. ഒറ്റടിക്ക് നോക്കിയപ്പം കണ്ടപ്പോൾ ശരിയായ ഉത്തരം കണ്ടിട്ടില്ല.
1: ആ ഓക്കെ, നമ്മുടെ ഖദീജ
0: ശരിയായ ഉത്തരം അയച്ചവരുണ്ട്. ഇൻഷാല്ലാ അതിലേക്ക് പിന്നെ നമുക്ക് കടക്കാം അല്ലേ?
1: അതെ, ഇൻഷാല്ലാ.
0: എന്തായാലും ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ തന്നെ ചേർന്നിട്ടുണ്ട്. ആ
1: ഇൻഷാല്ലാ, ഏതായാലും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളേറെ കാത്തിരിക്കുന്ന ഒട്ടനവധി ഷെഡ്യൂൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മധുരം ഖുർആനിലേക്ക് പോവുകയാണ്. ഇൻഷാല്ലാ മധുരമായ ഖുർആനെ കേട്ട് തിരിച്ചു വരാം.

0: അവർ റബ്ബിലേക്ക് ക്ഷണിക്കുകയും റബ്ബിന് വേണ്ടി ജീവിക്കുകയും റബ്ബിൻ്റെ ഇഷ്ടങ്ങൾ കൊത്ത് ജീവിക്കുകയും റബ്ബിന് ഇഷ്ടമില്ലാത്തതിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുകയും മനസ്സിൽ എപ്പോഴും അള്ളാഹുവിനോട് ആ സൃഷ്ടിച്ച നാഥനോടുള്ള പ്രാർത്ഥന വാചകങ്ങൾ ഉരുവിടുകയും ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ഞങ്ങളുടെ തിന്മകളെ ഞങ്ങളിൽ നീ മൂടി വച്ച് മഹാപ്പാക്കി തരികയും ചെയ്യണമേ. ആ നിലക്ക് ഞങ്ങളെല്ലാം പുണ്യവാന്മാരുടെ കൂടെ ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന അവൻ്റെ പക്കൽ നിന്ന് ഉയരുന്നതോടൊപ്പം, അള്ളാഹുവേ നിൻ്റെ പക്കൽ നിൻ്റെ അടുത്തേക്ക് മരണശേഷം ബർദഖിയ ജീവിതം കഴിഞ്ഞ് മഹ്ഷറിലെ വിചാരണ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ഞങ്ങളെ അവിടെ വെച്ച് നീ അപമാനിതനാക്കരുത്, ഉയർത്തി നിർപ്പിൻ്റെ നാളെ നീ അപമാനിക്കരുത്, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും മറക്കുന്നില്ല എന്നൊക്കെ കൃത്യമായി പ്രാർത്ഥന മനസ്സ് അവനുണ്ടാകണം എന്നുമുള്ള കൃത്യമായ ബോധ്യങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട ചില വചനങ്ങളാണ് സൂറ ആലു ഇംറാനിൽ നിന്ന് നമ്മളിന്ന് മദ്രം ഖുർആനിലൂടെ കേട്ടത്. ഈ ഷെയ്ഖ് ഖലീഫ തുനൈജിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അല്ലേ?
1: യെസ്, അദ്ദേഹം നമ്മൾ ഒരുപാട് തവണ കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ മോർണിംഗ് ഷോയിലടക്കം നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള വളരെ പ്രശസ്തനായ ഒരു കാര്യമാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആത്മീയതയും അതുപോലെ തന്നെ വളരെ മനോഹരമായ ശൈലിയും ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ ഖാരിഗളിൽ ഒരാളാണ് അദ്ദേഹം. UAEയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ളു പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തിയിട്ടുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയുള്ള അദ്ദേഹം വിശുദ്ധ ഖുർആനുമായിട്ടുള്ള അങ്ങേയറ്റത്തെ ഒരു ബന്ധം ജീവിതത്തിൽ പുലർത്തിയ ഒരു മനുഷ്യൻ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ മധുരമാർന്ന ഖുർആൻ പാരായണം കേൾക്കാൻ ഇനിയും നമുക്ക് സാധ്യമാകട്ടെ. അല്ലാഹു അതിൻ്റെ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സൽമാശി, നമ്മൾ കുറച്ച് നേരത്തെ കുറേ ആളുകൾ കേൾക്കുന്നില്ല എന്നുള്ള ഒരു പ്രയാസം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ അത് ശരിയായി എന്നും അവർ പ്രതികരിക്കുന്നു. അൽഹംദുലില്ല. അപ്പോൾ അവർക്ക് നമ്മുടെ കൂടെ ഇങ്ങനെ പോരാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ് അല്ലേ? ഇൻഷാല്ലാ. ഇപ്പോൾ റുസ്ദാ കാളികാവ് അടക്കം പലരും പ്രതികരിക്കുന്നു, ഇപ്പോൾ ശരിയായി, ഇപ്പോൾ ശരിയായി. അപ്പോൾ ആരൊക്കെ ഇപ്പോൾ ശരിയായി എന്ന് ആരൊക്കെ പറയുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ നേരത്തെ സലാം പറഞ്ഞു വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മെഹനാസ് ഗഫൂർ പാലത്തിങ്ങർ, അതുപോലെ തന്നെ റസിയ ചെങ്ങാനി, ഫാത്തിമ പി വി രാമനാട്ടുകര, ആയിഷ തോട്ടശ്ശേരി അറിയ, മറിയം ഷാഫി പട്ല, അങ്ങനെ ഒരുപാട് പേര് സലാം പറഞ്ഞിട്ടുണ്ട്. സലാം പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമുക്ക് സലാം അടക്കാം. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ.
0: ഈ സമയത്ത് ഇവരുടെ മെസ്സേജുകൾ നമ്മൾ മുഖവിലക്കെടുക്കുന്നു എന്നറിയിക്കുന്ന ഒരു ഷെഡ്യൂളാണ് ശരിക്കും പീസ് ടൈം എന്നുള്ള ഒരു സംഗതി.
1: അതെ.
0: അപ്പോൾ എന്തായാലും ശ്രോതാക്കൾ അയച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത മെസ്സേജുകളാണ് നമ്മൾ വായിക്കാറുള്ളത്. അത് വായിക്കാം അല്ലേ?
1: ഓക്കെ.
0: എത്ര തിരക്കുള്ള ദിവസമായാലും കുറച്ച് സമയം പീസ് റേഡിയോ കേൾക്കാൻ ശ്രമിക്കും. കാരണം അത് മനസ്സിന് ലഭിക്കുന്ന ഒരു വിശ്രമമാണ്. പീസ് റേഡിയോയിലെ പല ക്ലാസ്സുകളും കേട്ട ശേഷം ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ റേഡിയോയുടെ ഏറ്റവും വലിയ വിജയമെന്ന് തോന്നുന്നു. ഷാനിബ സി എച്ച് അയച്ചിട്ടുള്ളൊരു മെസ്സേജാണ് ഇന്ന് നമ്മൾ പീസ് ടൈമിലൂടെ കേട്ടത്. എന്തായാലും ഈ ഒരു മെസ്സേജ് ആ വ്യക്തിക്ക് മാത്രമല്ല, ലോകത്തുള്ള പല ആളുകളുടെയും അല്ലേ മാതൃകാപരമായ പീസ് റേഡിയോയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ആകാശവാണി അല്ലെങ്കിൽ മറ്റുള്ളൊരു മറ്റേ റേഡിയോമാരിയല്ല, ആളുകൾക്ക് ജീവിതത്തിൽ താങ്ങും തണലുമാകുന്ന ഒരു ആശ്വാസത്തിൻ്റെ ഒരു കേദാരമാണ്, അവലംബമാണ് ശരിക്കും പീസ് റേഡിയോ എന്നുള്ളത് തിരിച്ചറിയുന്ന തിരിച്ചറിവ് നൽകുന്നൊരു മെസ്സേജ് കൂടിയാണ് ഷാനിബ സി എച്ച് അയച്ച ഇന്നത്തെ ഈ ഒരു പീസ് ടൈമിലൂടെ കേട്ട.

0: പേര്. ഇതേ സമയത്ത് നമ്മൾ കേൾക്കാനിരിക്കുന്നത് പുലരിവട്ടം പ്രോഗ്രാമാണ്.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: ഇന്നത്തെ പുലരിവട്ടത്തിൽ ഈഗോ ബന്ധങ്ങളെ ബാധിക്കും എന്ന വിഷയത്തിൽ ഹരിസ്മി സലീമിന്റെ സംസാരം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബി അജ്മഈൻ അമ്മാ ബഅദ്. വ്യക്തികൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് ഈഗോക്കുണ്ട്. സാധാരണ അത് ഒരു ഇംഗ്ലീഷ് പദമാണെങ്കിലും നമുക്കെല്ലാവർക്കും നിരന്തരമായി ഉപയോഗിച്ച് പരിചയമുള്ളൊരു കാര്യമാണ്. മലയാളത്തിൽ അഹംഭാവം എന്നൊക്കെ വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താവുന്ന ഒരു വാക്കാണത്. സത്യത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഒരു ഭാര്യഭർത്തൃ ബന്ധം നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇത് മതിയാവും. നമ്മളുടെ ഒരു സ്ഥാപനം പരാജയപ്പെട്ടു പോകാൻ അത് മതിയാവും. സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവാൻ അതൊരു കാരണമായിരിക്കും. ഒരു നല്ലൊരു സുഹൃത്തിന് നമുക്ക് കിട്ടാതിരിക്കാൻ അതൊരു കാരണമായിരിക്കും. ധാരാളം പ്രത്യാഘാതങ്ങൾ വ്യക്തിയിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. സത്യത്തിൽ ഇത് പിശാചുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണത്. ഇതിൻ്റെ ഏറ്റവും ലളിതമായൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളെ ആരെങ്കിലും ഒന്ന് തിരുത്തി, നമ്മൾ ചെയ്തൊരു കാര്യം ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു ശരിയില്ലായ്മ, എന്താ നിങ്ങൾ അങ്ങനെ ചെയ്തത്, അങ്ങനല്ലല്ലോ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഉടനെ നമ്മളുടെ ആ മനസ്സിൻ്റെ ആ ഒരു ബോധം ഉണരും. അപ്പം എന്തായിരിക്കും അത്, ആരാ നീ അത് പറയാൻ, നീ എന്താണ് അങ്ങനെ ചെയ്യാൻ. നമ്മളതിന് നേരെ ഒപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കാനും അതിനെ അംഗീകരിക്കാതിരിക്കാനും അയാളെ ശത്രുവായി കാണാനും ആ സന്ദർഭത്തിൽ വളരെയധികം മോശമായി പ്രതികരിക്കാനും എല്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്നൊരു ഘടകമാണ്. അതായത് ഞാൻ ഒരു കുഴപ്പമില്ലാത്തൊരാളാണ്, ഞാൻ ഉഷാറാണ്, എന്നെ ചോദ്യം ചെയ്യാനും എന്നെ ഉപദേശിക്കാനും ഒന്നും ആരുമില്ല എന്ന ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. സാധാരണ ഖുർആനിൽ നമ്മൾ ഉത്തീത്തു അല ഇൽമിൻ ഹിന്ദി എന്ന് കാറും പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ സമ്പാദിച്ചതാണ്, ഇതിനൊന്നും വേറെ ആർക്കും ഒരു പങ്കില്ല എന്ന് മറ്റുള്ളവർക്ക് ഔദാര്യം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ കാറൂൺ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അന റബ്ബുക്കുമുല്ലാല, നിങ്ങളുടെ അത്യുന്നതനായിട്ടുള്ള രക്ഷിതാവ് ഞാനാകുന്നു എന്ന് ഫറോവ പറഞ്ഞത്. ഇബിലീസ് പറഞ്ഞല്ലോ, ഞാൻ അവനേക്കാളും ഹൈറാണ്, ഉത്തമനാണ്, ഞാനെങ്ങനെയാണ് ആദമിന് സുജൂദ് ചെയ്യുന്നത്. ഇതൊക്കെ സത്യത്തിൽ നമ്മുടെ ഈ ഗണത്തിൽപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവനക്കാരെയോ അല്ലെങ്കിൽ സഹപ്രവർത്തകരെയോ അല്ലെങ്കിൽ ഭാര്യയെയോ ഭർത്താവിനെയോ ഒക്കെ നമ്മൾ തിരുത്തുമ്പോൾ അവരുടെ ഈഗോ പ്രവർത്തി, അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും എന്താണ് ദോഷമാണ് ഉണ്ടാവുക, ഗുണമല്ല ഉണ്ടാവുക, ദോഷമാണ് ഉണ്ടാവുക. ചിലപ്പോൾ ഒരു വാക്ക് മാത്രം മതിയാകും തീർത്താൽ തീരാത്ത പകയും ശത്രുതയും ഒരാളുടെ രൂപപ്പെട്ട് വരാൻ, അത് മതിയാവും. അപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം, നല്ല സൂക്ഷ്മതയോടുകൂടെ പറയേണ്ടതുണ്ട്. ഹാറൂൺ റഷീദാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് താങ്കളെ കുറച്ച് പറയാനുണ്ട്, ഞാനത് പറയാണ്, അത് എന്തായാലും പ്രശ്നമില്ല, ഞാനത് പറയാണെന്ന് പറഞ്ഞു. അതായത് അദ്ദേഹത്തെ ഒന്ന് ചീത്ത പറയാനും ഒന്ന് ശാസിക്കാനുമാണ് ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾ പറയണത് കേൾക്കില്ല, എനിക്ക് നിങ്ങൾ പറയേണ്ടത് കേൾക്കണ്ട, കാരണം എന്താണ്, എന്നോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, മാന്യമായി സംസാരിക്കണം, അല്ലാത്ത സംസാരം ഞാൻ കേൾക്കൂല. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്ത് ഏറ്റവും മോശക്കാരനായിട്ടുള്ള ഫറോവയുടെ അടുക്കലേക്ക് ഏറ്റവും ഉത്തമനായിട്ടുള്ള മൂസാ നബി അലൈഹിസ്സലാം പോകുമ്പോൾ അള്ളാ പറഞ്ഞു, കൂലാലഹു കൗലൻ ലയ്യന, നല്ല ലയ്യനായ വാക്ക് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞു, നല്ല സൗമ്യമായി സംസാരിച്ചാൽ മതി എന്നാ പറഞ്ഞു. അപ്പോൾ സത്യം എന്താ വെച്ചാൽ, പിന്നെ ഞാൻ ഫിറോവിനേക്കാളും മോശമായ ഒരാളും അല്ല, നിങ്ങൾ മൂസാ നബിയെ പോലെ ഉത്തമനായ ഒരാളും അല്ല, എന്നിട്ട് പോലും അവരോട് അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എന്നെ അങ്ങനെ പറയാനുള്ള അവകാശം എന്നാണ്. അപ്പോൾ നമുക്കൊരാളെ ദുഷിച്ചു പറയാൻ, ചീത്ത പറയാൻ, അയാളുടെ വ്യക്തിത്വത്തെ അവഹേളിക്കാൻ, അപമാനിക്കാൻ നമുക്ക് അവകാശമില്ല. അപ്പോൾ നമ്മളെല്ലാവരും സംസാരിക്കുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെയാണ് നമ്മുടെ സംസാരം വന്നു പോകുന്നത്. അതാണ് സത്യത്തിൽ നമുക്കിടയിലെ പ്രശ്നങ്ങളുടെ കാരണം. മക്കളെ തിരുത്തുകയാണെങ്കിലും ഭർത്താവിനെ തിരുത്താനും ഭാര്യയെ തിരുത്തുകയാണെങ്കിലും മാതാപിതാക്കളെ തിരുത്തുകയാണെങ്കിലും ഒക്കെ അവിടെ ഈഗോ, അവിടെ മനസ്സിലുണ്ടാകുന്ന ഒരു അനാനീയത്, ഞാൻ എന്നുള്ളൊരു ബോധം, ഞാൻ കുഴപ്പമില്ല എന്നുള്ളൊരു ബോധം, എന്നോടെന്താണ് അങ്ങനെ പറയാൻ എന്ന ഒരു ചിന്തയെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ സംസാരിക്കും. അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ നമ്മുടെ സംസാരം ഫലപ്രദമാവില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളെ അത് വളരെ കാര്യമായി ബാധിക്കുകയും ഒരുപക്ഷെ നമുക്കതുകൊണ്ട് കുറേ ദോഷങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന്, നമ്മുടെ കുടുംബജീവിതത്തിന്, നമ്മുടെ വ്യക്തി ജീവിതത്തിന്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിന് എല്ലാം അത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് വളരെ സൗമ്യമായി സംസാരിക്കാൻ ശ്രദ്ധിക്കാം. നമുക്ക് അവർക്കൊരു അധികാരഭാവം അനുഭവപ്പെടാത്ത രൂപത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാം. ഒരാളുടെ മഹത്വത്തെയും പദവിയെയും വയസ്സിനെയും ഒക്കെ ആദരിച്ചുകൊണ്ട് സംസാരിക്കാം. അങ്ങനെ അല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സംസാരത്തെ സൂക്ഷിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക് പ്രദാനം ചെയ്യട്ടെ.

0: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പുലരിവട്ടമാണ്. ബഹുമാന്യനായ ഹാരിസ് മൗലവി ഈഗോ ബന്ധങ്ങളെ ബാധിക്കുമെന്ന വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. നമ്മുടെ ഫീഡ്ബാക്കിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓരോ പ്രോഗ്രാമുകളെക്കുറിച്ചും വളരെ ഗൗരവതരത്തിൽ പ്രതികരിച്ച പല പ്രതികരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം നമ്മൾ ചോദിച്ചൊരു ചോദ്യം, ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അയച്ച ആളുകൾ കുറച്ച് കുറവാണ്. കാരണം ചില ആളുകൾക്ക് ഒരു പക്ഷേ അത് അറിയാൻ ചാൻസ് ഇല്ല. ഏതായിരുന്നാലും ഇൻഷാല്ലാ നമുക്ക് ലഭിച്ച ചില ഫീഡ്ബാക്കുകളിലേക്ക് പോകാം. ഈഗോ എന്നാൽ തൻ്റെ വ്യക്തിത്വത്തെ സംരക്ഷിക്കാനുള്ള ഒരു കവചമല്ല, മറിച്ച് ബന്ധങ്ങളെ ദൂരെയാക്കുന്ന ഒരു ചുവർ തന്നെയാണ്. ഈ ചുവര് പൊളിച്ചു മാറ്റാൻ വിട്ടുകൊടുക്കൽ എന്ന മനസ്സ് കാണിച്ചാൽ ബന്ധങ്ങൾ കൂടുതൽ മനോഹരമാകും എന്നാണ് അമീർ ടി എടത്താണ്ടുകര പ്രതികരിക്കുന്നത്. മറ്റൊന്ന് നമ്മുടെ ജമീല വി കെ പുനൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഹാരിസ് മൗലവി പറഞ്ഞ വാക്കുകൾ ഇന്ന് ചില ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. അതോടൊപ്പം അൻവർ എൻ ടി മുട്ടിൽ വയനാട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാ സന്തോഷവും സമാധാനമല്ല, എന്നാൽ എല്ലാ സമാധാനവും സന്തോഷമാണ്. ഏത് തരം ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കാം നമുക്ക്? ലഹരിക്കെതിരെ കൈകോർക്കാം ഒരു മുസ്ലിം എന്ന നിലയിൽ നാളെയുടെ നല്ല ഒരു ഭാവിക്ക് വേണ്ടി. അതേപ്രകാരം ഇതിനിടയിൽ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഹുസൈൻ വി എം എടത്തനാട്ടുകര, അതുപോലെ സക്കീന ഉദിരംപോയിൽ, അബൂബക്കർ സുലൈമാൻ, ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂർ, അതുപോലെ തന്നെ ഹാജറ റസാക്ക് തലപ്പാറ, ബാഷേരി അബു തലശ്ശേരി, മനാഫ് കെ വി പാലക്കാടി, റുഷ്ദ കാളിക്കാവ്, നഫീസ വി കാര, അതുപോലെ തന്നെ ഷീബ കൊല്ലം, ബുഷറ കെ മുറയൂർ, ഹഫ്സ വെള്ളില, സീനത്ത് പാലക്കാട്, ഹനീന സുൽഫി കൊട്ടാരക്കര കൊല്ലം, ഖൈറുനിസ തെക്കിൽ, നഫീസ പി എ താമരശ്ശേരി, ഹംസ സി പി വട്ടമണ്ണപ്പുറം,
1: ആരിഫ കുന്നപ്പള്ളി,
0: യെസ്, ഇംതിയാസ് തിരുവമ്പാടി,
1: ഖൈറുനിസ ആലുവ,
0: മുഹമ്മദ് കബീർ പുള്ളിപ്പാടം,
1: ജമീല നമ്മിനി, മുഹ്സിന ചെലവൂർ, മുഹമ്മദ് അസ്ലം ഗോർഫുഖാൻ ഷാർജയിൽ നിന്നാണ്,
0: ബേബി ഷാക്കിറ ഒമാനൂർ, സുബൈദ ഇസ്മായിൽ, സൗദ വെള്ളിയപ്പള്ളി, സുഹറ നടുവന്നൂർ, റുക്കിയ ചെമ്പക്കുത്ത്, മറിയം ഹസീന ബിൻത് അബ്ദുള്ള,
1: ഹാജറ റസാഖ് തലപ്പാറ,
0: യെസ്, മഹനാസ് ഗഫൂർ. ഇങ്ങനെ ഇത് തീരൂല സൽമാഷേ.
1: എന്തായാലും പിന്നെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കറക്റ്റായ ആൾക്കാരെ വേണമെങ്കിൽ ഉണ്ടെങ്കിലേ അവരെ മെൻഷൻ ചെയ്യാം. ഞാൻ ഒരാളെ കണ്ടിരുന്നു നേരത്തെ.
0: എന്താ പറ്റിയെന്നറിയില്ല, നമുക്ക് വലിയ പ്രതികരണം ഈ ചോദ്യത്തിനോട് കിട്ടിയിട്ടില്ല.
1: ഒരാള്
0: വീണ്ടും ടെക്നിക്കൽ പ്രശ്നം വീണ്ടും വരും ചെയ്തു കുറച്ചു നേരം.
1: ആ അതുകൊണ്ടായിരിക്കും അല്ലേ. മുസ്കിറു ഖംറുൻ മുസ്കിറുൻ മുസ്കിറുൻ ഖംറുൻ, അങ്ങനെ ഹദീസ് കുറച്ച് കേട്ട പരിചയമുള്ള ആളുകളെ ആരോ ഒരാൾ അങ്ങനെ ഒരു മെസ്സേജ് അറബിയിൽ തന്നെ എഴുതിയതായി അയച്ചതായി കണ്ടു. ഒരാളെന്ന് നോക്കും, അത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് മെസ്സേജുകളെ കൊണ്ട് ഒരു ആറാട്ടാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ശ്രോതാക്കൾ അത്രമാത്രം നമ്മളൊപ്പം ചേർന്നിട്ടുണ്ടെന്ന് അറിയിക്കുന്ന മെസ്സേജുകളാണ്. അപ്പോൾ ആരാണ് അയച്ചതെന്നുള്ളത് ഞാൻ സ്ക്രോൾ ചെയ്തിട്ട് കാണില്ല. എന്തായാലും അങ്ങനെ ഒരു മെസ്സേജ് കണ്ടു. അത് രണ്ടുത്തരം പറഞ്ഞാൽ ശരി കൂട്ടുമോ?
0: രണ്ട് പറഞ്ഞാൽ നമുക്ക്
1: രണ്ട് ഓപ്ഷൻ ബബിൾ ചെയ്താൽ ശരിക്ക് ഉത്തരം മൈനസ് ആവുന്നതാണ്. പി എസ് സിയിലും മറ്റേ ഇതിലൊക്കെ എക്സാമുകളിൽ രണ്ട് ഓപ്ഷൻ ബബിൾ ചെയ്താൽ അത് മൈനസ് ആവുന്നു.
0: പക്ഷെ ഇവിടെ പര്യായ പദങ്ങളായിട്ട്
1: കണക്കാക്കാം അല്ലേ. അങ്ങനെ കൊടുക്കാൻ മാർക്ക് അല്ലേ.
0: അതെ, ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ശ്രോതാക്കൾ നിങ്ങൾ പ്രതികരിക്കുക നമ്മുടെ ചോദ്യം. അതിൻ്റെ ഒരു സമയമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകും, കാരണം ഇനി മോർണിംഗ് ലൈവ് ഒക്കെ നമുക്ക് വരാനുള്ളതാണ് അല്ലേ.
1: അതെ അതെ, ലൈവ് ക്വിസ് വരാനുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ നിങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക അല്ലേ.
0: യെസ്, നമ്മുടെ ദുആ ചെയ്യണമെന്ന്.

0: എഞ്ചിന്
1: യെസ്
0: കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്, അവരുടെ രക്ഷപ്പെടുത്തിയാലോ
1: അവരെ നമുക്ക്
0: കറി ഉണ്ടാക്കാൻ. യെസ് അതെ, അങ്ങനെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കറി ഉണ്ടാക്കുന്നവർ അങ്ങനെ ഡ്രൈവിങ്ങിന്റെ ഇടയിൽ ഇത് കാട്ട് മിസ്സാകൂ എന്നുള്ള ഒരു ഡ്രൈവിങ്ങിലാണ്. ഇങ്ങനെ പല നിലക്കുള്ള മെസ്സേജ് നമ്മൾ കേൾക്കാറുണ്ട്. എന്തായാലും പുതിയ ആളുകൾക്ക് വേണ്ടി പെട്ടെന്ന് വായിക്കാം. ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷൻ, അതിൽ ലൈവ് കേസ് എന്നത് സെലക്ട് ചെയ്യുക. പേരിൻ്റെ കൂടെ സ്ഥലം എഴുതാൻ ഒരിക്കലും വിട്ടുപോകാതിരിക്കുക. അപ്പോൾ ശ്രോതാക്കൾ എന്ത് ചെയ്യുക, കേസിന് വേണ്ടി ഒരുങ്ങുക. ഇപ്പം തന്നെ ഒരു 25 സെക്കൻഡ് ബീപ് സൗണ്ട് തീരെ മുമ്പ് തന്നെ ഉത്തരം അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യം ശരിക്കും ശ്രദ്ധിച്ച് ഉത്തരം പിന്നെ എഴുതേണ്ടതില്ല. ആൽഫബറ്റ് ABC അത് ആൽഫബറ്റ് ടൈപ്പ് ചെയ്താൽ മാത്രം മതിയാകും എന്ന് ഉറപ്പുപ്പെടുത്തണം.
1: അപ്പം എല്ലാവരും ഒരുങ്ങി റെഡിയായി ABCD ഓപ്ഷൻ ഇങ്ങനെ 4 ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും.
0: അതെ,
1: അതിൽ ഏതാണോ ശരി അതിൽ ഉറപ്പിച്ചിട്ട് വാക്കൊക്കെ അല്ലേ,
0: അതിൻ്റെ ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി, എത്ര പണിയുള്ളൂ അല്ലേ.
1: യെസ്,
0: പേരിൻ്റെ കൂടെ സ്ഥലം എഴുതാൻ വിട്ടുപോയതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തണം.
1: അതെ, അപ്പം നമ്മൾ ഈ ഇങ്ങനെയുള്ള ഈ സംസാരങ്ങളുണ്ടല്ലോ, ഈ മോർണിംഗ് ലൈവിൻ്റെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഈ ഒരു സമയം,
0: അതെ അതെ,
1: ശരിക്കും അവർക്ക് 100% അല്ലേ ഒരുങ്ങാളെ

0: അല്പം ചിന്തിക്കാണ്ട് അങ്ങനെ ഒറ്റയടിക്ക് ടൈപ്പ് ചെയ്ത് കേൾക്കാൻ പറ്റിയ ഒരു ചോദ്യം ഒന്നുമല്ല.
1: അതെ അതെ, ഇതിൽ എനിക്ക് ഈ ഓപ്ഷൻ ഇങ്ങനെ വായിച്ചപ്പോഴേ അബ്ബാസ് റദാനും അംസർ റദാൻ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കാം.
0: ചില ആൾക്കാർക്ക് കട്ടായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കണം.
1: ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ പ്രവാചകന്റെ പിതൃവ്യൻ ആര് എന്നതായിരുന്നു
0: ഓപ്ഷനുകൾ. എ അബൂ ത്വാലിബ്, ബി അബ്ബാസ് റളിയല്ലാഹു അൻഹു, സി ഹംസ റളിയല്ലാഹു അൻഹു, ഡി അബൂ ലഹബ്.
1: യെസ്.
0: അപ്പോ എന്തായാലും ഈ ഒരു സമയത്ത് ഒരുപാട് ശ്രോതാക്കൾ ഉത്തരം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻഷാല്ലാ എന്തായാലും ശക്തമായ മഴയുള്ള ദിവസമായിരുന്നു നമ്മൾ പോകുന്ന വഴിയിലൊക്കെ അല്ലേ.
1: അതെ,
0: എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടോ എന്നറിയില്ല.
1: എന്തായാലും ഇന്നലെ രാത്രി തന്നെ അങ്ങനെ
0: രണ്ട് ദിവസങ്ങളായിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് രാത്രി മഴ പെയ്യുന്നുണ്ട്.
1: അതെ,
0: പിന്നെ ഇങ്ങനെ നല്ലൊരു വെള്ളം ലഭ്യമാകുന്ന അവസ്ഥയിലുള്ള മഴയാണ് ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു.
1: ഏതായിരുന്നാലും നമുക്ക് ഈ മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രാർത്ഥന ഉണ്ട്. എന്താ വെച്ചാല്,
0: അതെ,
1: ഒരു നിഅമത്തായിക്കൊണ്ട് എല്ലാ സ്ഥലത്തേക്കും അത് ലഭിക്കട്ടെ.
0: അതെ അതെ അതെ,
1: അല്ലേ. അള്ളാന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാത്ത വിധം
0: അള്ളാഹു
1: നമുക്കൊരു രക്ഷ നൽകട്ടെ.
0: അതെ അതെ, ആ നിലക്ക് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലേ, ആ മഴ ഉപകാരപ്രദമായ മഴയായി ചുരിഞ്ഞു തരണമേ എന്നുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്നാണ്.
1: അതെ,
0: ശ്രോതാക്കളും അതൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടാവും, ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ ഉത്തരം ഏറെക്കുറെ എല്ലാവരൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ.
1: അതെ,
0: ഇനി കുറച്ച് കഴിഞ്ഞ മെസ്സേജ് വരാൻ സാധ്യത ഉണ്ടോ? ഞങ്ങൾ കേട്ടില്ല, അത് കഴിഞ്ഞു
1: അപ്പോൾ അവിടെയായിരുന്നു അല്ലേ.
0: പക്ഷെ അത് വരണം, കാരണം അവരാ ഒരു ഫീലിംഗ് നമ്മോട് അറിയിക്കണം. അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അതിനോട് താല്പര്യമുണ്ട് എന്നുള്ള അറിയിപ്പാണ്. അത് നമ്മൾ ആ നിലക്ക് തന്നെ കണക്കാക്കണം.
1: തീർച്ചയായിട്ടും നമ്മൾ അവരുടെ അതിങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. പ്രതികരണം പല നിലക്കാണല്ലോ.
0: അതെ അതെ.
1: യെസ്, ക്വസ്റ്റ്യൻ കേട്ടില്ല, സ്ട്രീമിംഗ് കാണിക്കുന്നത് എന്ന് വീണ്ടും ചില ആളുകളൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ലൈന് പോകുന്നു എന്ന് പ്രതികരിക്കുന്നു. പിന്നെ ഇതിലേക്ക് അയച്ചിട്ടുണ്ട് ഓപ്ഷനുകൾ.
0: അതൊക്കെ നമ്മൾ ഫൈൻ ഇനി ഏർപ്പെടുത്തണം കേട്ടോ. പഴയ ആൾക്കാരാണെങ്കിൽ, പുതിയ ആൾക്കാരാണെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാം, അളവ് കൊടുക്കാം.
1: അതെ അതെ, ഫൈൻ എന്താ ചെയ്യേണ്ട വെച്ചാലേ, അവര് ഉടനെ ഡൊണേറ്റ് ബട്ടൺ അമർത്താം, അതാണ് ഫൈൻ.
0: അതെ അതെ, ഓക്കെ. എന്തെങ്കിലുമൊക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ പീസ് റേഡിയോയിലേക്ക്

0: ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവരെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ.
1: ആളുകളില്ലാത്തതുകൊണ്ട്. ആളുകൾ വളരെ ബദ്ധശ്രദ്ധ ഇവിടെ നമ്മളെ കൂടെ തന്നെ ഉണ്ട്.
0: തീർച്ചയായിട്ടും.
1: പിന്നെ ശക്തമായ മഴ അതിന് കാരണമാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെ ഉണ്ടാവാറില്ല, അൽഹംദുലില്ല. എന്തായാലും പങ്കെടുത്തവരും നമുക്ക് ഉണ്ട് ഇൻഷാല്ലാ.
0: അതെ അതെ,
1: നമുക്ക് തുടർന്ന് പോകാം.
0: അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ഷോയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ അടുത്തതായി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നു. ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് നമുക്ക് ഒരു വലിയ വിവരം ലഭിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വൺ മിനിറ്റ് ടോക്ക്. ഇനി നമ്മൾ പോകുന്നത് വൺ മിനിറ്റ് ടോക്കിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. നാലു കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ഉപേക്ഷിക്കുവാൻ പാടില്ല. ഒന്ന്, അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക, എങ്കിൽ അവൻ നമുക്ക് ധാരാളമായി കൊണ്ട് വർദ്ധനവ് നൽകും. ലൈ ഇൻ ശക്കർത്തും ല അസീദന്നക്കും. രണ്ടാമത്തെ കാര്യം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, പാപമോചനം വർദ്ധിപ്പിക്കുക, അത് നമുക്ക് വിജയം നൽകും. വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. മൂന്നാമത്തേത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, സ്മരണ നമ്മൾ നിലനിർത്തുക, എങ്കിൽ അവൻ നമ്മയും സ്മരിക്കും. ഫദ്കുറൂനി അദ്കുറുക്കും. നാലാമത്തെ കാര്യം, പ്രാർത്ഥന, അത് നമ്മൾ നിലനിർത്തുക. പ്രാർത്ഥന ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം അത് തടയപ്പെടും. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബു ലക്കും. അതുകൊണ്ട് ഈ നാലു കാര്യങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബീന മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞത് വൺ മിനിറ്റ് ടോക്കാണ്. ഇതുപോലെ ധാരാളം ഉപകാരപ്രദമായ നാഫിയായ വിജ്ഞാനങ്ങൾ നമുക്ക് ഒരു മിനിറ്റിനുള്ളിൽ നുകരാവുന്ന ഒരു റേഡിയോ വഴി പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് വൺ മിനിറ്റ് ടോക്ക്. അത് പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലൂടെയും നമുക്ക് കേൾക്കാൻ കഴിയും. അത് എല്ലാവരും കേൾക്കുകയും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ അത് കേൾ

എന്തായാലും സാധാരണ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രോതാക്കളുമായി പങ്കുവെക്കാറുള്ള ഒരു കഥയോ അനുഭവമോ ചരിത്രമോ ആണ് അവരുമായി പങ്കുവെക്കാറുള്ളത്. ഇന്നലെ മഗ്രിബോടടുത്ത സമയത്ത് ഞാനിങ്ങനെ ഖുർആൻ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ പോകുന്ന സ്ഥലം ലക്ഷ്യം വെച്ച് പോയപ്പം അതിനിടയ്ക്ക് ബാങ്കിൻ്റെ സമയം ആയിട്ടില്ല, ഒരു 10 മിനിറ്റ് മുമ്പ് വഴിയിൽ വെച്ച് പിന്നെ ഒരു കുട്ടിയെ കാണുകയാണ്. ആ കുട്ടിയെ കണ്ടപ്പോൾ കുറച്ച് ദൂരത്തു നിന്നാണ് കണ്ടത്. അപ്പോൾ എനിക്കവനെ പെട്ടെന്ന് മനസ്സിലായിട്ടില്ല, ആൺകുട്ടി തന്നെയാണ്. നമ്മൾ കുറേ മുമ്പ് പഠിപ്പിച്ചൊരു കുട്ടിയാണെന്നുള്ളത് പിന്നെ അവൻ സംസാരിച്ച് ഇപ്പോൾ അവന് വലുതായിട്ട് പിന്നെ പണിക്കൊക്കെ പോവാണ്, ജോലിക്ക് പോയി മടങ്ങി വരുന്ന വഴിക്കാണ് അവൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ പാസ് ചെയ്തപ്പോഴാണ് ഞാൻ അവനെ കണ്ടുമുട്ടിയത്. അവൻ്റെ വീടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവൻ വന്ന് പിന്നെ സംസാരിച്ച് ഞാനിങ്ങനെ അവൻ്റെ പേരൊക്കെ പറഞ്ഞ് അവൻ പരിചയപ്പെടുത്തി. അത് എനിക്ക് പിന്നെ ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തതെന്താ വെച്ചാൽ, സാധാരണ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികളാവട്ടെ വിദ്യാർത്ഥികളാവട്ടെ, അത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ ഒരു ലൈവായ സമയത്ത്, ആ പഠിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ അവരെ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ കാണുമ്പോൾ കുഴപ്പമില്ലാതെ മാറിപ്പോകാൻ പറ്റില്ലല്ലോ. പക്ഷേ പഠിപ്പിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പ്രത്യേകതയായി കാണുന്നത്, പഠിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ കോഴ്സൊക്കെ കഴിഞ്ഞ് പോയാൽ പിന്നെ അവർ ആ ഒരു നിലക്കുള്ള പഴയ, ഇപ്പം നമ്മളൊക്കെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ കാണുമ്പോഴുള്ള ഒരു സമീപനം, നമുക്ക് സംസാരിക്കാനൊക്കെ ഉള്ളൊരു വ്യക്തത, ഒരു തോന്നലും, നമ്മൾ ആ നിലക്കുള്ളൊരു പെരുമാറ്റമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ കുട്ടികളിൽ ആ നിലക്കുള്ള സംഗതി വളരെ കുറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ എനിക്കത് ഇവൻ ഇന്നലെ സംസാരിച്ചപ്പോൾ ഇപ്പം ഞാൻ ചിന്തിച്ചത്, പഠിച്ചവനെ ഈ കുട്ടി നല്ലൊരു കുട്ടിയാണല്ലോ, പിന്നെ ഈ കുട്ടിയെക്കുറിച്ച് എനിക്ക് ഫുള്ള് അറിയാം, കാരണം പേരും ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇവനെ 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവനെ ഇവന് ക്ലാസ്സിൽ ശരിക്കും ഇവന് ബാക്ക്വേർഡായൊരു കുട്ടിയാണ്. അതവൻ്റെ മോശമല്ല, പല കുട്ടികളും പല കഴിവാണല്ലോ, പക്ഷേ ഒന്നും ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ട പോലെ കഴിയാത്തൊരു കുട്ടിയാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു കുട്ടി പിന്നീട് പഠനം കഴിഞ്ഞ് ജോലിക്ക് പോയി തിരിച്ചു വരുന്ന ഈ കുട്ടി, ഈ കുട്ടിയാണ് ശരിക്കും നമ്മളെ കണ്ടപ്പോൾ ഇങ്ങോട്ട് ഓടി വന്ന് ശരിക്ക് സംസാരിച്ച് അവനെ പരിചയപ്പെടുത്തി, ഇതിൻ്റെ ഉമ്മയാണ്, ഇതാണ് എൻ്റെ വീട്, മാഷ് ഇവിടെ പള്ളിയുണ്ട്, ഇവിടുന്ന് നിസ്കരിച്ച് കണ്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല പെരുമാറ്റം. പക്ഷെ അന്ന് ക്ലാസ്സിൽ വെച്ചുള്ള നമ്മളൊരു അധ്യാപകൻ എന്നുള്ള നിലക്ക് ക്ലാസ്സിൽ വെച്ചുള്ള അവൻ്റെ നമ്മൾ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ പഠിക്കാത്തതിൻ്റെ പേരിലുള്ള അവനെ പിന്നെ ശിക്ഷണം നൽകുകയും നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരു കുട്ടിയാണ് ഇന്നലെ ഈ ന്യൂജൻ ഓൺ ന്യൂ ജനറേഷനിൽപ്പെട്ടൊരു കുട്ടിയാണ്, അങ്ങനെയുള്ള കുട്ടിയാണെന്ന് എന്ത് ചെയ്തത്, വളരെ പോസിറ്റീവായിട്ട്. പലപ്പോഴും ഇത് മാത്രമല്ല, ഇതുപോലുള്ള പല അനുഭവങ്ങളുണ്ട്. ഈ നിലക്ക് പലപ്പോഴും പഠനത്തിൽ വലിയ മുന്നോട്ട് അധികമായി നന്നായി പഠിക്കാൻ കഴിവില്ലാത്ത പല കുട്ടികളും നമ്മളെ കാണുമ്പോൾ നന്നായി പെരുമാറാൻ കഴിവുള്ള വളരെ നല്ല നിലക്ക്. മറ്റൊരു സംഭവം, കുറച്ച് മുമ്പ് തീരെ പഠിക്കാത്ത ആ സ്ഥാപനത്തിൽ എല്ലാവർക്കും അവനെ

0: ബൈക്ക് സ്റ്റക്കായി, ബൈക്ക് സ്റ്റക്കായിട്ട് അത് റോഡ് സൈഡിലാണ്. കുട്ടികളിങ്ങനെ നടന്നു പോകുന്ന വഴികളും സ്കൂളിൽ നിന്ന് കുറച്ച് ഒരു കിലോമീറ്റർ പോയിട്ടില്ല, ഒരു 100 മീറ്റർ അകലേ ഉള്ളൂ. ബൈക്ക് സ്റ്റക്കായി, ഞാൻ എന്ത് ചെയ്യാണ്, ഈ ബൈക്ക് ഇങ്ങനെ കിക്കർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മഴ നനഞ്ഞിട്ട് വെള്ളം ഇറങ്ങിയതായിരിക്കും, എന്തായാലും സ്റ്റാർട്ട് ആവണില്ല. അപ്പോൾ ഒരു 3-4 കുട്ടികൾ വന്നു. ആ 3-4 കുട്ടികൾ ഞാൻ ശ്രദ്ധിച്ചു, ആ സ്കൂളിൽ ഇപ്പോഴും പഠിക്കുന്നുണ്ട്, അവരെ ഞാൻ ശ്രദ്ധിച്ചു. അവർ 10-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇപ്പോൾ, അവരെ ശ്രദ്ധിച്ചു. അവരൊക്കെ ഈ അധികം പഠിക്കാത്ത കുട്ടികളാണ് വന്നത്. എന്നിട്ട് അവരെനിക്ക് ഇന്ന് ഞാൻ ഇറങ്ങി, അവർ കയറി, അവർ അത് സ്റ്റാർട്ടാക്കി, അവർ കുറേ അതൊക്കെ കാട്ടി സ്റ്റാർട്ടാക്കി തന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവർ സ്റ്റാർട്ടാക്കി തന്നു. എന്നിട്ട് അവസാനം അവർ പറഞ്ഞു, വെറുതെ തമാശക്ക് പറഞ്ഞു, മാഷേ നിങ്ങൾ അവനക്ക് ചായ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രസകരമായ സംസാരം. അവരുടെ സമീപനം, ഈ ഇന്നത്തെ കാലത്തുള്ള ഈ 2-3 അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ശ്രോതാക്കളോട് നമുക്കുമായി ഷെയർ ചെയ്യാം.
1: വളരെ നല്ലൊരു അനുഭവം തന്നെയാണ്, കാരണം ഇന്നിങ്ങനെയൊക്കെ കേൾക്കുക എന്നുള്ളത് ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. കാരണം എന്തായാലും എല്ലാവരുടെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിലൊരു മനുഷ്യത്വം, ഒരു സ്നേഹമൊക്കെ ഉണ്ട്
0: എന്നുള്ളതാണ്.
1: അത് അവർക്ക് പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടുമ്പോൾ ചില ആളുകളൊക്കെ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യും, ചില ആളുകൾ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ആളുകളും, അങ്ങനെ പല വിധത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പം നിങ്ങൾ ഈ കുട്ടികളുടെ അനുഭവം പറയുമ്പോൾ നമുക്ക് ഇത് വലിയ സന്തോഷമാണ്. ഇല്ല, നമ്മളൊക്കെ അധ്യാപകർ ഷെയർ ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമാണല്ലോ, പിന്നെ ഓൻ പഠിക്കാൻ കുറച്ച് മോശമായിരുന്നെങ്കിലും ഓനാണ് എന്നെ അങ്ങാടി നിന്ന് കണ്ടപ്പോൾ കുറച്ച് വിട്ടുന്നാണെങ്കിലും മാഷേ എന്ന് വിളിക്കുന്നത് അവനായിരിക്കും എന്ന് പറയും. അപ്പം ആ ഒരു മനസ്സ്, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നമ്മളോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് പഠിക്കുന്ന വിഷയത്തിൽ ഒരല്പം ആ സമയത്ത് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ മുന്നേറി പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല,
0: അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതായി തോന്നിയ ഒരു കാര്യമായി, ഈ നന്നായി പഠിക്കാൻ കഴിവുള്ള ഫുൾ എ പ്ലസ് ഒക്കെ ലഭിക്കുന്ന ഈ മദർസ കഴിഞ്ഞ് ഏതായാലും ടോപ്പ് പ്ലസ് എന്താ പിന്നെ ഹൈ ഗ്രേഡ് ലഭിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരൻസും ശരിക്കും ചിലത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നടത്തുന്ന ഓരോ ക്യാമ്പുകളിലൂടെ അവരുടെ പിയർ ഗ്രൂപ്പിൻ്റെ കൂടെ വിട്ട് നമ്മുടെ ക്യാമ്പുകളിലൂടെ പങ്കെടുപ്പിച്ച് അവരൊരു പിന്നെന്താ പറയുക, ഒരു സോഷ്യൽ റീച്ചുള്ള ഒരു പബ്ലിക് റിലേഷൻ, ഒരു സോഷ്യൽ ബന്ധമുള്ള ഒരു നല്ല വിദ്യാർത്ഥിയാക്കി മാറ്റുന്ന അവസ്ഥയിലുള്ള ക്യാമ്പുകളിലേക്കൊക്കെ അവരെ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. കാരണം നന്നായി പഠിക്കുന്ന കുട്ടികൾ എല്ലാ ബുദ്ധിയും വിവേകവും കഴിവും സ്കില്ലൊക്കെ അവർക്കുണ്ട്, പക്ഷേ ഒരു ചില സമയങ്ങളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആരോട് എന്ത് പറയണം, എന്ത് ഒരു അപകടം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള എന്താ പറയുക സമയോചിതമായ ഒരു ഇടപെടലുണ്ടല്ലോ, അതിനെക്കുറിച്ച് അറിയാത്ത നന്നായി പഠിക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ സമയത്ത് അത് തിരിച്ചറിഞ്ഞ് ഇടപെടുന്ന ആളുകളൊക്കെ പലപ്പോഴും ഈ ഒരു ആവറേജ് റേഞ്ചിൽ അല്ലെങ്കിൽ അതിന് താഴെ പഠിക്കാൻ കഴിവുള്ള കുട്ടികളാണ് പലപ്പോഴും ആണായാലും പെണ്ണായാലും കണ്ടുവരാറുള്ളത്. അത് രക്ഷിതാക്കളൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്
1: വിഷയം തന്നെയാണ്. പിന്നെ നിങ്ങൾ ഈ കുട്ടികളുടെ വിഷയം പറഞ്ഞപ്പോഴേ,
0: അതെ,
1: നമ്മൾ പല ആളുകളും മനഃപൂർവ്വമല്ലാതെ അശ്രദ്ധമായി പോകുന്ന ചില വിഭാഗം കുട്ടികളുണ്ട്. നമ്മളെ IED കുട്ടികൾ നമ്മൾ പറയുന്നത് മറ്റൊരു പിന്നെ കാറ്റഗറി, അതായത് ഫിസിക്കലായിട്ട് പ്രശ്നമില്ലാത്ത കുട്ടികളൊക്കെ ഇന്ന് നമ്മളെ ക്ലാസ് റൂമിലുണ്ടല്ലോ. ഈയൊരു പിന്നെ മേഖലയിൽ വരുന്ന കുട്ടികളിൽ തന്നെ ഫിസിക്കലി പ്രോബ്ലം ഇല്ലാത്ത കുട്ടികൾ നമ്മളെ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ട്.
0: അപ്പം
1: എനിക്ക് ചില ഇപ്പോൾ കുറച്ചായിട്ട് 2-3 വർഷങ്ങളായിട്ട് 2-3 വർഷമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നെ എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള ഓരോ കുട്ടികളുണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഇപ്പോൾ അറബി ക്ലാസ്സിലൊക്കെ നമ്മൾ ആദ്യം ചെന്നിട്ട് മൊത്തത്തിൽ സ്ഥലം പറഞ്ഞാലും ഇവൻ്റെ അടുത്ത് പോയിട്ടൊന്ന് സ്ഥലം പറഞ്ഞ്
0: സ്പെഷ്യലായിട്ട്
1: എടുക്കും. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിൽ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പയ്യന്, അവന് സംസാരിക്കാനൊക്കെ പ്രയാസമുണ്ട്, അവനങ്ങനെ അവൻ പറഞ്ഞു കിട്ടി മുട്ടിക്കും, അങ്ങനെയാണ് തിരിയാത്തൊരു വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവന് ഞാൻ എപ്പോഴും പരിഗണിക്കും, പിന്നെ വരാന്തിയിൽ നിന്ന് കണ്ടാലും വാറല്ല ആരോട് സംസാരിച്ചിട്ടില്ലെങ്കിലും ഓനെ കാണുന്നിടത്തുനിന്നൊക്കെ ഓൻ്റെ വർത്തമാനം ചോദിക്കും, ഇപ്പോൾ നാട്ടിലുണ്ടോ, അങ്ങനെ ഫുള്ള് വിശേഷങ്ങളും ചോദിക്കും. അപ്പോൾ ഓന് ഭയങ്കര കാര്യമാണ്. അങ്ങനെ ഒരു ദിവസം ഒരു കല്യാണത്തിൽ നിന്ന് യാദൃശ്ചികമായിട്ട് അവന് മാനപ്പം തന്നെ നടക്കുക. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അവരും തന്നെ ഭയങ്കര സപ്പോർട്ടാണ്. അതിൽ ഈ കുട്ടി മാഷേന്ന് വിളിച്ച് എല്ലാവരും അടിയിന്ന്. അപ്പോൾ ഓനങ്ങനെ കൂടുതൽ സംസാരിക്കാത്ത ആളാണ്,
0: അതെ അതെ,
1: വീട്ടിലാണെങ്കിൽ എവിടെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി, അപ്പോൾ എൻ്റെ മാഷാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഇതില്ല. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് അങ്ങോട്ട് ചെന്നു സംസാരിച്ചൊക്കെ ചെയ്തപ്പോൾ നമ്മളെ മനസ്സിലൊരുതുണ്ട്, എന്താണോ ഒരാൾക്ക് സന്തോഷമായിട്ട് നമുക്ക് ഹലാല രൂപത്തിൽ നൽകാൻ പറ്റുക അത് നൽകുക എന്നുള്ളതാണ് ആ കുട്ടിക്ക്. അത് നമ്മളെ പിന്നെ എവിടുന്ന് കണ്ടാലും അങ്ങോട്ട് ഉമ്മ പറയും, മാഷെക്കുറിച്ച് ഇപ്പോഴും പറയില്ലാണെന്നൊക്കെ പറയും.
0: അപ്പോൾ
1: ഞാൻ നമ്മളത് പറയാൻ വേണ്ടി പറയില്ല, നമ്മൾ അത്ര ആളുകളെ പരിഗണിക്കുമ്പോൾ അവരെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്നൊരു സന്തോഷവും വലിയ പ്രതീക്ഷ. ഇപ്പം ആ കുട്ടി പ്ലസ് ടു ഒക്കെ എഴുതി,

0: ഒക്കെ സ്ക്രൈബ് വെച്ചിട്ടൊക്കെ ആണെങ്കിലും ഇപ്പോൾ പല സംവിധാനം എങ്ങനെയെങ്കിലും ഒരു ജോലിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പറ്റാവുന്ന ചില ജോലികളൊക്കെ ഉണ്ട്. ബുദ്ധിപരമായിട്ട് ഇല്ലാത്തൊരു പ്രശ്നമല്ല, എന്നാൽ ചില വൈകല്യങ്ങൾ ഉണ്ട് താനും.
1: എന്തായാലും ഇത് ആ കുട്ടിക്ക് സന്തോഷം മാത്രമല്ല, ആ കുട്ടി ഇടപഴകുന്ന എല്ലായിടത്തും ആ സന്തോഷം തിരിച്ചറിയുമെന്നാണ്. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കൊക്കെ ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പം, ശരിക്കും എല്ലാ അധ്യാപകരും ശരിക്കും ഇതേപോലെ ആ കുട്ടിക്ക് സ്പെഷ്യൽ കെയറിങ് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് മാത്രമല്ല ബാക്കിയുള്ള കുട്ടികൾക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല, കാരണം ബാക്കിയുള്ള കുട്ടികൾക്ക് അത് അറിയും.
0: കളിയാക്കുന്ന കുട്ടികൾ ഇവരെ പരിഗണിക്കാതെ,
1: അതെ, നമ്മളെ ക്ലാസ് റൂമിൽ അങ്ങനെയുള്ള കുട്ടികളുണ്ട്, അവരെ പ്രത്യേകം ഇങ്ങനെ പരിഗണിച്ചാൽ അവർക്ക് ആ പരിഗണിക്കുന്ന അധ്യാപകരോട് മാത്രം പ്രത്യേക ഇഷ്ടമാണ്, പരിഗണിക്കാത്ത അധ്യാപകരെ അവർ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പരിഗണന നമ്മളൊന്നും ചെയ്യണില്ല ശരിക്കും, അല്ലേ? അവർക്ക് ജസ്റ്റ് ഒരു കെയറിങ് ജസ്റ്റ് കൊടുക്കുക, അത് കൊടുക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു പ്രശ്നം തോന്നില്ല, കാരണം കുട്ടികൾക്കൊക്കെ അത് അറിയാം അവന് അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് അപ്പോൾ ആ ഒരു കെയറിങ് ജസ്റ്റ് ഒരു 15 സെക്കൻഡോ എന്തെങ്കിലും മതി.
0: അതുകൊണ്ട് എത്ര തിരക്കും പാടം തീരാനുണ്ടെങ്കിലും അവരെ പരിഗണിക്കുക. പിന്നെ ഒരു സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള കുട്ടികളുള്ള ക്ലാസ്സിൽ നമ്മൾ അവരോടൊരിക്കലും നമ്മൾ ചൂടാവേ കയർത്ത് സംസാരിക്കൊന്നുണ്ടാവില്ല, പക്ഷെ മറ്റുള്ള കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരെ ഇവർക്ക് ഭയങ്കര പേടി വരും.
1: അങ്ങനെയൊക്കെ
0: അങ്ങനെ പ്രശ്നമുണ്ട്. അതേരീതി നമുക്ക് വേറെയുള്ള കുട്ടികളെ ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മള്
1: മൈൻഡിൽ ആ സംഗതികളൊക്കെ
0: ഇവിടെ മുമ്പിലുണ്ട്. അപ്പൊ അവനക്ക് ഒരിക്കലും ഒരു പേടി ഇത് തോന്നിയാല് ഒരു പ്രയാസമാണല്ലോ, കാരണം എന്നോട് ഒരു ഉമ്മ മുമ്പത്തെ ഒരു സ്കൂളിലത്തെ അനുഭവം

0: എന്നും സഫിയ പ്രതികരിക്കുന്നു.
1: സുഹൈബ് അല്ല ഷിഹാബ് കൽപ്പറ്റ വയനാട്. അസ്സലാമു അലൈക്കും. ഇന്നത്തെ തലമുറയിലെ മക്കളിലും ഇത്തരം ചിന്തകൾ വളർന്നു വരാൻ കാരണം അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സ്വഭാവ ഗുണങ്ങൾ അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. ഇത്തരം മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വലുതാക്കിയ അധ്യാപകർക്കും ഈ സംവിധാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹിക്കും. എല്ലാവരെയും

0: പങ്കുവെക്കാൻ നമുക്ക് വല്ലാതെ ഒരു
1: നമ്മള് ലൈവിലുണ്ട്, ലൈവ് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അല്ലേ? ഏതായാലും പരിഹരിക്കപ്പെടും, അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. സദാസമയം ലൈവായിട്ട് നമ്മുടെ കൂടെ ലൈവിൽ അത് പരിഹരിക്കുകയും ചെയ്യും.

0: കുടുംബത്തിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും എല്ലാവർക്കും ഭൗതികമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളും ആ കോഴ്സുകളിൽ ഇവിടെ നൽകുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്.
1: യെസ്,
0: നമുക്ക് ആ കോഴ്സുകളുടെ ഒരു അപ്ഡേഷൻ നൽകാം അല്ലേ?
1: യെസ് യെസ്. ശ്രോതാക്കൾ ഇപ്പോൾ പറയണത് ഇന്നത്തെ ലൈവ് മൊത്തം പോയല്ലോ എന്നൊക്കെയാണ്. ആ സങ്കടം അവർക്കുണ്ട്. ഇൻഷാല്ലാ റിവൈൻഡ് കേൾക്കാൻ കഴിയുന്ന നമുക്ക് സൂചിപ്പിക്കാം.
0: അതായത് എട്ട് ഈ ഒരു 6 മണി മുതൽ 8 മണി വരെ പല ഫുൾ ടൈം ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ചില ഊഴം വെച്ച് ചില പ്രോഗ്രാം മാത്രം കേൾക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ അവരുടെ പ്രഭാത സമയത്തുള്ള തിരക്കിനും മറ്റു യാത്രയ്ക്കൊക്കെ ഇടയിൽ ഇത് സ്ഥിരം എന്താ പറയാ ഒരു പ്രോസസ് ആയിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. അവർക്കിത് വലിയ പ്രയാസമാണ്.
1: അത് തീർച്ചയായിട്ടും.
0: അപ്പോ സ്ഥിരമായി

0: എനിക്ക് സ്ഥിരമായിട്ട് സുബഹുക്ക് ജമാഅത്തിന് പങ്കെടുക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിക്ക് പെട്ടെന്ന് അറിഞ്ഞില്ല, അലാറം അടിച്ചിരുന്നു, പക്ഷെ പെട്ടെന്ന് അറിഞ്ഞില്ല. പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, എണീറ്റപ്പോ 5:30. അയാളുടെ ഒരു മനസ്ഥിതി, സ്ഥിരമായിട്ട് ജമാഅത്തിന് പങ്കെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാളുടെ മനസ്ഥിതി എന്താണ്, ആകെപ്പാട് എന്തപ്പ സംഭവിച്ച, അയാൾക്ക് ഒരിക്കലും നിക്കപ്പുറത്തി ഉണ്ടാവില്ല. ആ രൂപത്തിലാണ് ശരിക്ക് നമ്മുടെ ശ്രോതാക്കൾ ഈ മോർണിംഗ് ലൈവിനെ ഷോയെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെതായ രൂപത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂ വന്നതിന് പ്രത്യേകം ക്ഷമ ചോദിക്കുകയാണ്. ആ നിലക്കുള്ള ശ്രോതാക്കളാണ് നമുക്ക് നമ്മുടെ കൂടെ ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും കോഴ്സുകളൊന്ന് പരിചയപ്പെടുത്ത, 500 അതിന്റെ മൊഡ്യൂൾ, 16-ാമത്തെ മൊഡ്യൂൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 28-ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി 10 മണിക്ക് ആരംഭിക്കുകയാണ്. 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിന്റെ 16-ാമത്തെ മൊഡ്യൂൾ 13 തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുള്ളയുടെ നേതൃത്വത്തിൽ സൂറത്തുൽ ബഖറ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂൾ പഠനം വിധേയമാക്കുന്നത്. ശരിക്കും തഫ്സീർ പഠനത്തിന് നമ്മളിപ്പോൾ ഒരു തഫ്സീർ ഇങ്ങനെ നോക്കി, അമ്മായിമുള്ള തഫ്സീർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പം അയാൾ പറയുന്ന ആയത്തും ആ തഫ്സീർ ഇങ്ങനെ നോക്കിയിരുന്നാൽ അതിന് ആ തഫ്സീർ അതിന് കിട്ടൂല, ചിലപ്പോൾ കുറച്ചേതിലൊരു വരും, പിന്നെ ഇങ്ങനെ പോവും. അപ്പോൾ വ്യത്യസ്ത തഫ്സീറുകൾ അവലംബിച്ചുകൊണ്ടുള്ള വളരെ ഡെപ്തായിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് നടക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രോതാക്കളിൽപ്പെട്ട ആരെങ്കിലും അതിന് എൻറോൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് എൻറോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ആ കോഴ്സ് ഓപ്ഷൻ വഴി പീസ് റേഡിയോ തുറന്ന് അതിലെ കോഴ്സ് ഓപ്ഷൻ വഴി നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ എൻറോൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് എൻറോൾ ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് എൻറോൾ ചെയ്താലും കഴിഞ്ഞ മുഴുവൻ ക്ലാസ്സുകൾ കേൾക്കാനുള്ള സംവിധാനവും ലൈവ് ക്ലാസ്സിനൊപ്പം ചേരാനുള്ള സംവിധാനവും അതിലുണ്ട് എന്നുകൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. കോഴ്സുകളുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടെങ്കിൽ 97-47-845-845 എന്ന നമ്പറിലേക്ക് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. 97-47-845-845 എന്ന നമ്പറിലേക്കാണ് ബന്ധപ്പെടേണ്ടത്.
1: യെസ്, ഇനി നമ്മൾ റേഡിയോന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത്, ഇപ്പം നമുക്കറിയാം നമ്മൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് പുതിയ കുട്ടികൾക്ക് ബാഗ്, നോട്ട്ബുക്ക് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികളെയും കൂട്ടി നമ്മൾ ആ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന അതൊരു വേറൊരു കൗതുകം തന്നെയാണ്. കുട്ടികൾക്ക് പുതിയ അധ്യയന വർഷം, പുതിയ ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനം, അപ്പം അതിനുവേണ്ടി പുതിയ ബാഗ് വാങ്ങുന്നു, അതൊരു പുതിയ, അത് അവർക്കൊരു വലിയ കൗതുകമാണ്. എന്നാൽ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു പക്ഷേ നിങ്ങൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ളതിൽക്ക് കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളും സാമഗ്രികളൊക്കെ അങ്ങനെയുള്ളൊരു ഷോപ്പിങ്ങിലൂടെ ഒക്കെ വാങ്ങിയിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, പീസ് റേഡിയോ മെമൻറ്റേഴ്സുകളുണ്ട്, അതായത് കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗ്, പെൻസിൽ, പൗച്ച്, നെയിം സ്ലിപ്പുകൾ, കുടകൾ, ടീഷർട്ടുകൾ, തൊപ്പികൾ, ഇതൊക്കെ നമുക്ക് പീസ് റേഡിയോയുടെ ലേബലിൽ റെഡിയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിന്, ഇപ്പോൾ ഫസ്റ്റ് വാങ്ങിയതൊക്കെ അതേപോലെ തന്നെ പ്രത്യേകിച്ച് കുട്ടികളതൊക്കെ ചിലപ്പോൾ നശിക്കാനും നഷ്ടപ്പെടാനും കേടുവരാനും ഒക്കെ ചാൻസ് ഉണ്ട്.
0: ചാൻസ് അല്ല, കൂടുതലാണ്,
1: കൂടുതലാണ്, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും റേഡിയോയുടെ സംഗതികൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കുട്ടികൾക്ക് പീസ് റേഡിയോ കൂടുതൽ മനസ്സിലാക്കാനുള്ള ചിലപ്പോൾ ഒരു കാരണതാവാം. അതോടൊപ്പം റേഡിയോയുടെ, റേഡിയോയിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടിയാണ്.
0: ഞാനേ എൻ്റെ ചെറിയ മോളുണ്ട്, അപ്പോൾ സംഗതി റേഡിയോയിൻ്റെ മൊമെൻ്റോസ് വന്നു എന്നുള്ളതും അതായിട്ടുണ്ടെന്നുള്ളതും കുറച്ച് പിന്നെയാണ് അറിഞ്ഞത്. ഇത് ശരിക്ക് കുറച്ചുകൂടി മുമ്പ് തന്നെ ശരിക്കും എന്ത് ചെയ്യണം, അറിയിക്കണം. അപ്പം ഞാൻ അതിന് മുമ്പ് എന്ത് ചെയ്തു, കുറച്ച് നെയിം സ്ലിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങി, പിന്നെ അറിഞ്ഞപ്പോൾ ഞാൻ അത് വാങ്ങിക്കൊണ്ടുപോയി. ഇവിടെ വന്നിട്ട് അത് പറഞ്ഞ് അവിടുന്ന് ഗോഡൌണിൽ നിന്ന് എടുത്ത് കൊടുന്നു കൊണ്ടുപോയി, ഒരു 10, 100, 50 നെയിം സ്ലിപ്പൊക്കെ വാങ്ങിക്കൊണ്ടുപോയി. അപ്പോൾ നെയിം സ്ലിപ്പും വേറെ കുറച്ച് സാധനങ്ങളും, അപ്പോൾ അത് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നെയിം സ്ലിപ്പ്. അപ്പോൾ അവർ മോളത് കണ്ടു, ഈ പീസ് റേഡിയോന്റെ നെയിം സ്ലിപ്പ് പറഞ്ഞാൽ പീസ് റേഡിയോ മാത്രമല്ല ഇതിലുള്ളത്, ജമീൽ ഓരോന്നും ഓരോന്നുള്ളത് നല്ല ആകർഷണീയ അട്രാക്ട്ഫുള്ളായ നെയിം സ്ലിപ്പാണ്. മോളിത് കണ്ടപ്പോൾ എനിക്കത് വേണം, എന്റെ ബുക്ക് അത് ഒട്ടിക്കണം, അതിന് ഒട്ടിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് കണ്ടപ്പോൾ അവൾക്ക് ഇത് തന്നെ വേണം. അപ്പോൾ എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്, ഓരോ നെയിം സ്ലിപ്പുമ്പോൾ മറ്റേ എന്താണ് പിന്നെ സൂപ്പർമാനോ വേറെ കുറെ കളിക്കാർ, വേറെ കുറെ ബോളിവുഡ് നടിമാർ, പല നെയിം സ്ലിപ്പാണ് വരുന്നത്. അപ്പോൾ പീസ് റേഡിയോ കൊടുക്കുന്ന മൊമെൻ്റോസ് നെയിം സ്ലിപ്പ് മാത്രമല്ല, ഏത് മൊമെൻ്റോസ് ടീഷർട്ടായാലും എന്തായാലും അതിന് ഓരോ കളിക്കാരും മറ്റുള്ള ഒന്നും അത് എവിടേക്കും ഇടാൻ പറ്റിയ, എവിടേക്കും ഉപയോഗിക്കാൻ പറ്റിയ നെയിം സ്ലിപ്പ് കുടയാവട്ടെ എന്താവട്ടെ, നമുക്ക് ആരടുത്തും മാന്യമായി ഒരു മാനേഴ്സ് ഉള്ള സംഗതികളായിട്ട് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം. വേറെ വേണ്ടാത്ത ഒന്നും അതിലുണ്ടാവില്ല ഒരു ജീവനുള്ള വസ്തുവിന്റെ പിക്ചർ, അങ്ങനെയൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ കുട്ടികൾക്കും തന്നെ ആകർഷണീയമാണ്, നമുക്കും തന്നെ ഹലാലായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മൊമെന്റോസുകളാണ് ഇന്ന്
1: പ്രത്യേകം. ഒരു ബാഗ്, ഒരു അഡിഡാസിന്റെ ഒരു ബാഗ്, അതെ, അഡിഡാസ് എന്നുള്ള പേര് ഉണ്ടാവുള്ളൂ,
0: അതെ,
1: ഒരു ബ്രാൻഡഡ് എന്നതുപോലെ പീസയുടെ ഒരു ബ്രാൻഡ് അല്ലേ, അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ബ്രാൻഡിനെ കുട്ടികളിലെ നല്ലതിനെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംഗതിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ചില ഐറ്റംസും കൂടി നമ്മൾ കുട്ടികൾക്ക് അനുയോജ്യമായ ചില സംഗതികൾ പീസയുടെ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് കഴിയുന്ന വിധത്തിൽ കുട്ടികളെ ഓരോന്നിലേക്ക് ഇങ്ങനെ അടുപ്പിക്കാന്ന് പറയല്ലോ.
0: ഞാൻ അവർക്കൊരു സംശയം, ഇതെങ്ങനെ കിട്ടുകന്നുള്ളതാണ്,
1: അതിനെ
0: അങ്ങനെ പറഞ്ഞു കൊടുക്കാം.
1: യെസ്, തീർച്ചയായിട്ടും. നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ റേഡിയോ കാണാൻ വരുമ്പോ ഒന്ന് അങ്ങനെയൊക്കെ
0: ആവാം.
1: അല്ല, നിങ്ങൾക്ക് അത് അയച്ചു തരാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അതുണ്ട് അല്ലേ. അതിന് ബന്ധപ്പെടേണ്ട ഒരു നമ്പറാണ് 97 46 905 006.
0: 97 46 905 006.
1: യെസ്, ഒന്നും കൂടെ പറയാം, 97 46 95 006.
0: യെസ്. അപ്പൊ എന്താ വെച്ചാല് മക്കൾക്കൊക്കെ ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു നന്മയുടെ ഫീലിംഗ് അവരിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഘടകമാണല്ലോ.
1: അതെ
0: അല്ലേ. പലപ്പോഴും നമ്മളിപ്പോ ഈ കുട്ടികൾക്ക് ഇതൊന്നൊരു വിഷയമല്ല, നമ്മളിപ്പോ വല്ല യൂണിറ്റ് ടെസ്റ്റോ വല്ല ക്ലാസ് ടെസ്റ്റോ വല്ല വല്ല എന്തെങ്കിലുമൊക്കെ പിന്നെ പതിപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിൽ വെറുതെ ഒന്ന് മറച്ചു നോക്കിയിട്ട് ഏറ്റവും നല്ല ആളെ വെറുതെ സെലക്ട് ചെയ്യും. അവര് നാലഞ്ച് പെന്ന് വാങ്ങിയിട്ടുണ്ട് ഫീസ് റേഡിയോന്റെ
1: ഉച്ചക്ക്,
0: അപ്പൊ ഗിഫ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആ കുട്ടിക്ക് അത് കൊടുക്കും. കുട്ടികൾക്ക് വളരെ സന്തോഷമാണത്. അപ്പൊ ചില കുട്ടികൾ കുട്ടികളത് കണ്ട് വേറെ ആളുകൾ ചോദിക്കും ഇതെന്താ ഇങ്ങനെ ഫീസ് റേഡിയോ. ചിലപ്പോൾ അത് കാണുമ്പോഴായിരിക്കും ചില ഒരു വ്യക്തി എന്ത് ചെയ്യുക, എന്നാ പ്ലേ സ്റ്റോറിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വരെയുള്ള ഒരു കാരണം കൂടി ആക്കും.
1: കുട്ടീനോട് വേണമെങ്കിൽ കൊടുക്കുമ്പോ ഒന്ന് പറയാം നമുക്ക്,
0: യെസ്
1: ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട് കേട്ടോ, ഈ പേരിൽ വെറുതെ സെർച്ച് ചെയ്തോക്കൊണ്ട് പ്ലേ സ്റ്റോറിൽ നിന്നാൽ പറയും ചെയ്യാം. എന്താ നമ്മള് പറയണ്ട,
0: അവർക്കിപ്പോ
1: അത് എന്താണെന്ന് അറിയാന് ഭയങ്കര ഇതുണ്ടാവുമല്ലോ. നമ്മള് സൂചന കൊടുത്താൽ എന്റെ പേനന്റെ പേരിൽ ഒരു ആപ്പ് ഉണ്ട് വെറുതെ ഇൻസ്റ്റാൾ ചെയ്തോക്കൊണ്ട് എന്നൊക്കെ പറയല്ലേ. യെസ്. പിന്നെ മറ്റൊന്ന് നമ്മളെ കുട്ടികൾക്ക് തന്നെയുള്ള മറ്റു അല്ലെങ്കിൽ ഫാമിലിക്കും കൂടെ പങ്കെടുക്കാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഫാമിലി ടെലികിസ്,
0: ഫാമിലി ലൈവ് ടെലികിസ്,
1: ലൈവ് ടെലികിസ്. അതെ, അതിന്റെ ഒരു പുതിയ ഒരു രൂപം നമ്മൾ പല തവണ സൂചിപ്പിച്ചാണ്. അതായത് ഇങ്ങോട്ട് വിളിച്ച് കിട്ടാത്ത പരാതികൾക്ക് ഒരു പരിഹാരമായിക്കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് വിളിക്കുന്ന ഒരു സംവിധാനവും നിങ്ങൾക്കിതിലൊരു സ്ലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു നമ്പർ നമ്മൾ സൂചിപ്പിക്കുകയാണ്, 90 20 840 840.
0: 90 20 840 840.
1: 90 20 840 840. ഇതിന്റെ പ്രത്യേകത എന്താ പറയുക
0: ശ്രോതാക്കളോട്, ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞിട്ട് പറയാം. എന്തായാലും ശരിക്ക് ഈ മോർണിംഗ് ലൈവ് കേൾക്കുന്ന അല്ലെങ്കിൽ ഫാമിലി ലൈവ് ക്വിസ്, ലൈവ് ടെലികിസ് എന്നറിയുന്ന ഏതെങ്കിലും രക്ഷിതാക്കൾ ഇതുവരെ തന്റെ മക്കളെയും കൂട്ടി ഇതിലേക്ക് വിളിച്ചിട്ടോ പങ്കെടുത്തിട്ടോ ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം
1: ഓക്കെ ആയി എന്ന് പ്രതികരിക്കുന്നുണ്ട്.
0: ആ ഓക്കെ ആയിട്ടുണ്ട്, അത് അറിയിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ വിങ്ങിൽ നിന്ന് ഓക്കെ ആയി എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ നമ്മൾ പരിഗണിക്കേണ്ടത് അവരുടെ അറിയിപ്പാണ്, കാരണം അവരാണല്ലോ ഇതിനെ കേൾക്കുന്ന ആളുകൾ. എന്തായാലും അറിയിക്കാനുള്ളത്, ഏതെങ്കിലും ഒരു രക്ഷിതാവ് തന്റെ മക്കളോടൊപ്പം ഈ ഫാമിലി ലൈവ് ടെലികസിൽ പങ്കെടുക്കാത്ത ഏതെങ്കിലും രക്ഷിതാവ് ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് പങ്കെടുക്കണം എന്നുള്ളൊരു ഒരു അപേക്ഷയാണ്. കാരണം നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്, പങ്കെടുക്കുമ്പോൾ കുട്ടികൾക്കുള്ള ഒരു സന്തോഷം അവിടെ നമ്മൾ ശരിക്ക് തിരിച്ചറിയണം. അവരതിൽ പിന്നെ ആ മൂന്ന് ചോദ്യത്തിനും ആൻസറും കൂടി പറഞ്ഞ് അവരൊരു വിന്നറൊക്കെ ആയിട്ട് അവർക്കൊരു മൊമെന്റ് ഒക്കെ വരുമ്പോൾ അവരുടെ സന്തോഷം അന്ന് തന്നെ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യാം. ഉമ്മക്ക് പിന്നെ പിന്നെ ഉമ്മക്ക് പറഞ്ഞു കൊടുക്കാം, ഉപ്പക്ക് സപ്പോർട്ട് ചെയ്യാം. ആ കുട്ടികളുടെ മനസ്സാണ്, സപ്പോർട്ടിങ്ങിന്റെ പ്രശ്നമല്ല അവിടെ വെച്ചിട്ടുണ്ട്. ആ ചെറിയ കുട്ടികൾക്കുള്ള അവിടെ ഒരു സന്തോഷത്തിന്റെ സംഗതി അറിയണമെങ്കിൽ ഇതിൽ പങ്കെടുക്കുക തന്നെ വേണം, അപ്പോഴേ ആദ്യം അറിയുള്ളൂ അല്ലെ. എന്നിട്ട് ആ കുട്ടിക്ക് ഒരു മൊമെന്റ് ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പം ആ കുട്ടിയുടെ ഒരു പിന്നെ ആത്മനിർവൃതി എത്രമാത്രം അറിയണമെങ്കിൽ പങ്കെടുക്കാത്ത നിർബന്ധമായിട്ടും ഒരിക്കലെങ്കിലും പങ്കെടുത്ത് നോക്കിയാൽ.
1: ഇന്നിപ്പോ ഇന്നല്ല, ഇങ്ങനെയുള്ള ഒഴിവ് ദിവസങ്ങളിലാണ് പ്രത്യേകിച്ച് ഇത് ഉണ്ടാവുക
0: അല്ലേ.
1: അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെങ്ങനെ ഫുള്ള് കളിക്കാൻ വിടലും അല്ലെ, അങ്ങനെ ഒരു കൂടുമ്പോ ഇത് അവരുടെ ഒരു ഭാഗമാണല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ആ ഒരു സംഗതി ഓർക്കുക.
0: പങ്കെടുത്ത കുട്ടികൾ നമ്മൾ ഇങ്ങനെ വിളിക്കുമ്പോഴേ എത്ര മണി, അപ്പൊ 5 പ്രാവശ്യം സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ 5 പ്രാവശ്യം, അപ്പൊ എന്താ വെച്ചാൽ പിന്നീട് ഒരു വട്ടം പങ്കെടുപ്പിച്ചാല് പിന്നീട് ആ രക്ഷിതാവല്ല പങ്കെടുപ്പിക്കുന്നത്, പിന്നെ ആ കുട്ടി എന്ത് ചെയ്യാണ്, സ്വയം ഇന്നുണ്ട് ഉമ്മ ഇന്ന് ഫോൺ തരുന്ന കുട്ടി എന്ത് ചെയ്യാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടും. ഇങ്ങനെയാണ്. പക്ഷെ ഒരു പ്രാവശ്യം എന്ത് ചെയ്യണം, രക്ഷിതാവ് ഒന്ന്
1: സഹകരിച്ചു. ഫാമിലി ആണല്ലോ, ഫാമിലി ടെലികിസും കൂടെ ആണല്ലോ. അപ്പൊ നമ്മൾ റേഡിയോയുടെ ഭാഗത്തുനിന്നുള്ള അപ്ഡേഷനുകളാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ അത് നമ്മൾ ഓർക്കുക. നമ്മൾ വിചാരിക്കാത്ത പലതും നമുക്ക് ഉണ്ട്, നമ്മളെ മക്കൾക്ക് ഉള്ളതുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട് ഇൻഷാല്ലാ.
0: നമ്മളേ കുറെ സംസാരങ്ങളും പ്രോഗ്രാമായിട്ട് പോയി, നമുക്കൊരു സ്വരം അല്ലേ ഒരു പാട്ട് ആവശ്യമുണ്ട് തോന്നുന്നു.
1: തീർച്ചയായിട്ടും
0: എന്നെ സമയമായിട്ടുണ്ട് അല്ലേ.
1: ഇൻഷാല്ലാ നമ്മൾ ഈ മോർണിംഗ് ഷോയിൽ അടുത്തതായി സ്വരത്തിലേക്ക്.

0: കളിമത്തുറപ്പിച്ച പൂടരള്.
1: ഇപ്പോൾ നമ്മൾ കേട്ടത് സ്വരമാണ്, വളരെ മധുരമാർന്ന ഗാനമാണ് സ്വരം പങ്ക്തിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ഇസ്ലാമികമായ ആശയവും ആശയ സമ്പുഷ്ടവുമായ നല്ല അർത്ഥങ്ങൾ നൽകുന്ന ഗാനങ്ങൾ കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷനിൽ സ്വരം എന്ന പങ്ക്തി നിങ്ങൾ കേൾക്കുക. അതുപോലെ തന്നെ ഈണം യൂട്യൂബ് ചാനലുണ്ട്, അത് സന്ദർശിക്കുക.

0: എന്താണ് എന്തോ ഒരു അബുണ്ടല്ലോ ബാശേരി അബു അല്ലേ. ബാറക്കല്ലാഹു ഫീക്കും, അടിപൊളി സോങ് പാടിയ മോൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു.
1: അൽഹംദുലില്ലാഹ്. എന്തായാലും നമ്മള് പിന്നെ ഫീഡ്ബാക്കിലേക്ക് പോയാല് ഇനി ഒരുപാട് ഫീഡ്ബാക്കുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. ഇനി ആരും അല്ലാതെ ഇപ്പൊ ശരിയായതുകൊണ്ട് ഇനി വല്ലാതെ വരില്ലാന്ന് തോന്നുന്നുല്ലേ. എന്തായാലും ഈ ഒരു സമയത്തേ നമ്മളൊരു ചോദ്യം ലൈവ് കേസിൽ കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ ശരിയുത്തരം എന്താ പറയുന്നത് നിർബന്ധമാണെന്ന് തോന്നുന്നു. നമ്മള് ചോദിച്ച ചോദ്യം ഇതായിരുന്നു അല്ലേ, അറിയിക്കാൻ അറിയിച്ചൂടെ, ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ പ്രവാചകന്റെ പിതൃവ്യൻ ആര് എന്നതാണ്. അപ്പൊ നേരത്തെ പിതൃവ്യൻ എന്ന് മാത്രം കേട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ ചോദ്യം മുഴുവൻ ഒന്ന് കേൾക്കുക. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ പ്രവാചകന്റെ പിതൃവ്യൻ ആരാണ് എന്നതായിരുന്നു ചോദ്യം. നാല് ഓപ്ഷനുകൾ കൊടുത്തത് എ അബു ത്വാലിബ്, ബി അബ്ബാസ് റളിയല്ലാഹു അൻഹു, സി ഹംസ റളിയല്ലാഹു അൻഹു, ഡി അബു ലഹബ്. ഇതിൽ ശരി ഉത്തരം ഏതാണ് എന്നവർ അറിയിക്കാം.
0: ശരി ഉത്തരം ഓപ്ഷൻ സി, ഹംസ റളിയല്ലാഹു അൻഹു.
1: അതെ, ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ പ്രവാചകന്റെ പിതൃവ്യൻ, പ്രവാചകന്റെ പിതൃവ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മുഹമ്മദ് നബിയുടെ പിതൃവ്യൻ അയാൾ ഹംസ റളിയല്ലാഹു അൻഹു എന്നതാണ് ശരി. ഓപ്ഷൻ സി ആണ് ശരി. വിജയികൾ നമുക്ക് പിന്നീട് അല്പം കഴിഞ്ഞറിയാം.
0: ഇൻഷാല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട 13 പേര് നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. വെയിറ്റ്, എല്ലാവരും വെയിറ്റ് ആൻഡ് സീ.
1: അതെ, സഫിയ അടപ്പാട് ഗാനം സ്വരം സൂപ്പറാണ്. മുനിയർ ചമ്മനാട്, അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, ഇവരൊക്കെ പിന്നെന്താ ഖൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, ഇതൊക്കെ സ്വരം സൂപ്പറാണ് എന്നുള്ള മെസ്സേജുകളായിട്ടാണ് വന്നിട്ടുള്ളത്.
0: യെസ്. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴേ, നമ്മളിപ്പോൾ ഈ രക്ഷിതാക്കളായിക്കോട്ടെ, നമ്മൾ ആരായിക്കോട്ടെ, നമുക്ക് പല ആശയങ്ങളും ചിന്തകളും നമ്മുടെ മനസ്സിലുണ്ടാവും.
1: അത്
0: നമ്മുടെ മക്കളിൽ പ്രാക്ടിക്കലാക്കേണ്ട ചില ഐഡിയാസുകൾ. നമ്മളിങ്ങനെ എല്ലാതും പറയുകയും കുട്ടികളോട് വല്ലാതെ ഷൗട്ട് ചെയ്യുകയും അങ്ങനെ ആവരുത് ഇങ്ങനെ ആവരുത് എന്നിങ്ങനെ പലതവണ പറഞ്ഞ് പോകുന്നതിനപ്പുറത്ത്, ചില നല്ല ഐഡിയപരമായിട്ട് കുട്ടികളെ കൊണ്ടുപോകാൻ നമുക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള പല കഴിവുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു രക്ഷിതാവിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു പ്ലാന് ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വീഡിയോ കണ്ടു.
1: അതെ,
0: എന്നുവെച്ചാൽ ഇപ്പം നമുക്കറിയാം, നമ്മളെ വീട്ടിൽ ഏറ്റവും ചെറിയ കുട്ടി മുതൽ ഏറ്റവും പ്രായം ചെന്ന ആളുകൾ വരെ പരസ്പരമുള്ളൊരു സംസാരത്തിൻ്റെ അപ്പുറത്ത് അവരുടെ കണ്ണുകളും കാഴ്ചകളും ചിന്തകളും ഒക്കെ ഒരു പിന്നെ ഡിവൈസിലേക്ക് ഒതുങ്ങിപ്പോയൊരു കാലഘട്ടത്തിൽ ഒരു ഉമ്മ എന്ത് ചെയ്യാണ്, രണ്ട് മക്കൾക്കൊരു ചലഞ്ച് കൊടുത്ത് 100 ദിവസം ഫോണ് തൊടാത്ത 100 ദിവസം. അപ്പോൾ ഈ ഉമ്മ പറഞ്ഞു, കുട്ടികൾക്ക് വെല്ലുവിളി കൊടുക്കുകയാണ്, ചലഞ്ച് കൊടുക്കുകയാണ്, 100 ദിവസം നിങ്ങൾ ഫോണ് തൊടാതിരുന്നാൽ നിങ്ങൾക്ക് നല്ല ഗിഫ്റ്റ് ചെയ്യാൻ തരുന്നു പറഞ്ഞു. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ചെയ്തിരുന്നൊക്കെ പറഞ്ഞു.
1: ഉമ്മ പറഞ്ഞു,
0: ഉമ്മ പറഞ്ഞു. അങ്ങനെ ഈ കുട്ടികൾ 100 ദിവസം തികയുന്നന്ന് സ്കൂൾ വിട്ട് ബസ്സിൽ നിന്നിങ്ങനെ ഇറങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ ഉമ്മ കൈയും പിടിച്ചിങ്ങാണ്ട് ഇങ്ങനെ, ചെറിയ കുട്ടികളാ, എൽ പി സെഷനിലെ
1: കുട്ടികൾ.
0: അപ്പൊ വീട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് രാവിലെ പോയപ്പോഴുള്ള ഒരു റൂമല്ല വൈകുന്നേരം വരുമ്പോ കാണുന്നത്. ആ ഒരു സ്കൂളിൽ ആ ടൈമിൽ ഉമ്മ എന്ത് ചെയ്തു, ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഭയങ്കര റൂമൊക്കെ ഒന്ന് അടിപൊളിയാക്കി, ബലൂണൊക്കെ വെച്ച് ഇങ്ങനെ രസകരമായിട്ട് ഒരു ടേബിളിൽ കേക്ക് വെച്ച്, മൊബൈൽ ഐഫോണിന്റെ ഒരു ഫോണിന്റെ പിക്ചറിലുള്ളൊരു കേക്ക്, ഐമെ 100 ഡേയ്സ് നോട്ട് ടച്ച് ഫോൺ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് ആ കേക്ക് മുറിച്ചിട്ട് കുട്ടിയാക്ക് കൊടുക്കണേ. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച്, നമ്മൾ പല തോന്നിയാസത്തിൻ്റെ പേരിലും ബർത്ത്ഡേ ആയിക്കോട്ടെ എന്തിനും ഇങ്ങനെ പിന്നെ ഓരോ പാർട്ടികൾ വെക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഉമ്മ ചെയ്തൊരു സംഭവം, അത് നമുക്ക് ഇതുപോലെ തന്നെ മാതൃകയാക്കണം ഞാൻ പറയുന്നില്ല, അതേ പറഞ്ഞ നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും തോന്നുന്നത് പോലെ നമുക്ക് ചെയ്യാം. അതായത് കുട്ടികൾ 100 ദിവസം ഫോണ് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞത്, അത് ആ കുട്ടികളെ അങ്ങനെ ശീലിപ്പിച്ചതിൻ്റെയും അവരിങ്ങനെ ഫുൾ പോസിറ്റീവ് എനർജി കൊടുത്തിട്ട് അവരിങ്ങനെ അതിൽ നിന്ന് മാറ്റി മാറ്റി, അല്ലാതെ നമ്മൾ ഷൗട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് എടുക്കാനുള്ള ഒരു തര കുട്ടികൾക്ക് കൂടാനുള്ള സ്വാഭാവികമായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് എന്തൊക്കെയോ നമുക്ക് ചെയ്യാൻ കഴിയും.
1: തീർച്ചയായും
0: സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടിലുള്ള ഒരു ഉമ്മയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ
1: തീർച്ചയായും ഈ ഒരു ചിന്ത കേട്ടപ്പോഴേ ഈ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന മുഴുവൻ പാരൻസിനും ഒരു മാതൃകയിലുണ്ട്. അതായത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, ഒരു കുട്ടികളെ ഒരു എന്താ പറയുക, പാരന്റൽ കൺട്രോൾ അഥവാ ഒരു മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ കുട്ടികളെ വളർത്താനുള്ള ഒരു ഗൗരവതരമായ ചിന്ത
0: രക്ഷിതാക്കൾ

0: ചിന്ത അവർക്ക് അവരെ പ്രയാസപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി രക്ഷിതാക്കൾ കാണണം എന്നുള്ളതാണ്. അതും തന്നെ അവരെ അധാർമികമായ മറ്റു മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കാത്ത രീതിയിലാകും ചെയ്യണം എന്നുള്ളതാണ്. അവരുടെ പ്രായം അവരുടെ പക്വതയും മനസ്സിലാക്കിക്കൊണ്ടാവണം നമ്മൾ വളരെ പക്വമായിട്ട് പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ ഇത് 100 ദിവസം എന്നുള്ള വലിയൊരു അത്ഭുതമാണ്, പക്ഷേ അങ്ങനെ കഴിഞ്ഞോളണമെന്നില്ല. എന്നാലും ആ 100 ദിവസം ആ കുട്ടികളെ ഞാൻ മനസ്സിലാക്കുന്നത് ആ 100 ദിവസം മൊബൈൽ തൊടാത്ത കുട്ടികൾ, പിന്നെ തൊടാതെ ഇങ്ങനെ വീട്ടിലിരുന്നാൽ ആ കുട്ടികൾ വേറെ ദുസ്വഭാവമുള്ള ആളുകൾ മാറും. പക്ഷെ ആ കുട്ടികൾ അങ്ങനെ ആവില്ല. ആ കുട്ടികൾക്ക് എന്ത് ചെയ്യണ്ടാവും, കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആ പാരന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നിശ്ചിത സമയം അവർക്ക് കളിക്കാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ പോയി വൈകുന്നേരം കളിക്കണം എന്ന് പറയേണ്ടി വരും. കളിച്ചിട്ടുണ്ടാവും ഉറപ്പാണ്, കാരണം അവരുടെ പിയർ ഗ്രൂപ്പിന്റെ കൂടെ വിടും. പിന്നെ അനുവദനീയമായ കാര്യങ്ങളിലൊക്കെ അവരുടെ പ്രായമനുസരിച്ച് ആ രക്ഷിതാവ് വേർപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി കാണണം അല്ലേ. അവർക്ക് പിക്ചർ, പിന്നെ കളറിംഗ് ബുക്ക്, എൽ പി പ്രായത്തിലാണ് കുട്ടികൾ. എൽ പി പ്രായത്തിലുള്ള കുട്ടിയെ മൊബൈലിൽ നിന്ന് മാറ്റി നിർത്താൻ ഇന്നത്തെ കാലത്ത് വളരെ എഫേർട്ടുള്ള ഒരു ടാസ്ക്കാണ്. കാരണം ആ കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മൊബൈൽ ആദ്യം കൊടുക്കുക, പിന്നീട് ഭക്ഷണം കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള പ്രായത്തിൽ ഇത് മാറ്റി നിർത്തി കൊടുക്കുമ്പോൾ രക്ഷ നല്ല പണിപ്പെടുന്നുള്ളതാണ്. ഒന്ന് കളറിംഗ് ബുക്കോ അങ്ങനത്തെ കാർട്ടൂണോ ഓരോ വരക്കുന്ന ഓരോ പിന്നെ ടാസ്ക്കുള്ള ഓരോ ബുക്ക് ഉണ്ട്, വഴി കണ്ടെത്തുക. എൽ പി പ്രായമാകുമ്പോൾ അവർക്കനുസരിച്ചുള്ള കുറേ സംഗതികൾ വാങ്ങിക്കൊടുത്ത് അതിലേക്ക് അവരെ പ്രേരിപ്പിച്ച് ഈ മൊബൈൽ സ്ക്രീനിൽ നിന്നവരെ മാറ്റി നിർത്താനുള്ള ഒരുപാട് ടാസ്ക് ആ രക്ഷിതാവ് എടുത്തിട്ടുണ്ടാവും. നമുക്കും എന്ത് ചെയ്യാം, ഈ നിലക്കുള്ള ചില സംഗതികളൊക്കെ കുട്ടികൾക്ക് ഹലാലായ അനുവദിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക. അതേമാതിരി എന്താണ് മറ്റേ എന്താണ് അതിന് പറയാ, റോബോട്ട് അല്ല, റൂബിക്
1: ബോക്സ്,
0: ആ മറ്റേ എയറോബിക്സ് അല്ലേ, അതെ ആ സാധനം ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും കുട്ടിയുടെ തിങ്കിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന സാധനമാണ്. പ്രത്യേകിച്ച് എൽ പി പ്രായം, യു പി പ്രായം എന്നൊക്കെ പറഞ്ഞാൽ അവർ ഫുൾ ടൈം പഠിക്കാനിരിക്കുന്ന ഒരു അറ്റൻഷൻ കിട്ടുന്ന പ്രായത്തിലല്ല ഉള്ളത്. അപ്പോൾ ആ നിലക്കുള്ള എന്താ അതിന്റെ പേര് കറക്റ്റ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല എപ്പോഴും.
1: അതെ അതെ, ആ പേര് മനസ്സിൽ ഇങ്ങനെ
0: ആള് വരുന്നില്ല. ആ ചതുരക്കട്ട അല്ലേ, ആ കളർ കളറൊക്കെ കൊടുത്ത് ഓറഞ്ച് ബ്ലൂ മറ്റു പല കളറുണ്ടാവൂലെ, റൂബിക്സ് അല്ലേ, ആ ആ പിന്നെ സാങ്കേതിക ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ശരിക്കും കുട്ടികളുടെ തിങ്കിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. അതുപോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, അതൊക്കെ വാങ്ങിക്കൊടുത്ത് ഈ ഒരു ടച്ച് സ്ക്രീനിൽ നിന്ന് വരെ മാറ്റി നിർത്താനുള്ള ഒരുപാട് സംഗതികളിലേക്ക് എന്ത് ചെയ്യാം. ആ റൂബിക്സ് ക്യൂബ് അതാണ് അതിന്റെ പേര്, അതുകൊണ്ട് വരുന്നില്ല, റൂബിക്സ് ക്യൂബാണ്. അങ്ങനത്തെ പല സാധനങ്ങളുമുണ്ട്. അതേമാതിരി പറ്റേ എൽ കെ ജി യു കെ ജി ഒക്കെ ആണെങ്കിൽ ഓരോ കട്ട അടുക്കി വെച്ചിട്ട് ഒരു വീടുണ്ടാക്കുക, പിന്നെ ഇംഗ്ലീഷിലെ അക്ഷരമാല എ എന്ന് എഴുതാം, പലതും ആ ഒരു കട്ടകൾ അടുക്കി വെച്ചാൽ ഓരോ പാക്കറ്റ് ഉണ്ട്. അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യാം, അവരെ തിങ്കിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവരെ എന്ത് ചെയ്യാം, എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാം. എന്നാൽ മൊബൈലിൽ നിന്ന് അവരെ മാറ്റി നിർത്താം. ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം മക്കളെ കൊണ്ട് ഈ ഒരു മേഖലയിലാണ് എന്നുള്ളത് കൂടി ഇന്നത്തെ ഒരു ചിന്താവിഷയത്തിൽ വളരെ പ്രധാനമാണ്.
1: നല്ലൊരു പാരന്റിംഗ് ആണ്, മാത്രമല്ല അവയർനെസ് ഉണ്ട്. ഒരു ഇരട്ടി മധുരം ഉണ്ടായത് എന്താ അറിയോ, ഈ കുട്ടികളെ പ്രതീക്ഷിക്കാതെ അവരുടെ ടീച്ചേഴ്സും അവിടെ വന്നു അവരെ അനുമോദിക്കാനും, വലിയ കാര്യമല്ലേ. അപ്പൊ നമുക്കും അങ്ങനെയൊക്കെ ചിന്തിക്കാം, ഇനി ഒരാൾ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടെന്നൊന്നുമില്ല, നമുക്കും ചെയ്യാം. നമ്മള് കുട്ടികൾക്കിടയിൽ പ്രാക്ടിക്കൽ ആക്കുമ്പോൾ അതതിന്റെ ഒരു ഫലം കാണും. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ അവിടെ വേറെന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മൾ പ്ലാനിങ് ചെയ്തിരിക്കണം.
0: ആ പ്ലാനിങ് ചെയ്തിരിക്കണം, ആ പ്ലാനിങ് അപ്പൊ ഇന്ന് ചെയ്യണം ശരിക്കും. എല്ലാ രക്ഷിതാക്കളും ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കുട്ടികൾ എന്ത്
1: ചെയ്യും,
0: സ്ക്രീൻ അഡിക്ഷൻ കുട്ടികൾക്ക് വരും ചെയ്യും, മറ്റുള്ള വേറൊരവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുകയും ചെയ്യും. അതിലേക്ക് എത്തിക്കാതെ സ്ക്രീൻ അഡിക്ഷൻ നിയന്ത്രിച്ചുകൊണ്ട് അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈവ് ടെലികാസ്റ്റിലേക്ക് രക്ഷിതാവിന്റെ കൺട്രോളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം, വിളിച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ആ നിലക്കുള്ള നന്മയിൽ എന്ത് ചെയ്യാം, അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഇപ്പൊ ഗൾഫിലാണ്, അപ്പൊ കുട്ടിക്ക് ടാബാണ് വാങ്ങിക്കൊടുത്തേക്കാണ്. എന്നിട്ട് 7-ാം ക്ലാസ്സിലെ കുട്ടി എന്ത് ചെയ്യാണ്, ബാഗിൽ ടാബ് ഇട്ട് വരിക, ടീച്ചറെയും മറ്റാരെയും കാണാതെ അവര് ഉച്ച സമയത്തോ ഇതിനുള്ള സമയത്തോ എന്ത് ചെയ്യണം, പെൺകുട്ടി ഈ ടാബ് ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്, ഇതിനാരെ കാരണക്കാര്, അധ്യാപകനാണോ, അല്ല, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആരുമല്ല,
1: ആ
0: രക്ഷിതാവാണ്. ആരാണോ ടാബ് കൊടുത്തത് ആ രക്ഷിതാവാണ്. അതിന് കൃത്യമായി ടാബ് കൊടുക്കുന്നത് ഹറാം എന്നുള്ളതല്ല, പക്ഷെ രക്ഷിതാവിന്റെ കൺട്രോൾ അതിൽ വന്നില്ല എന്നുള്ളതാണ്
1: അവിടെ സംഭവിച്ചത്. അശ്രദ്ധ വന്നു,
0: യെസ്,
1: അല്ലെങ്കിൽ അതിന് മൗനാനുവാദം നൽകി.
0: അതെ,
1: രണ്ടുപേരും നമ്മൾ കുറെ പണമുണ്ട് സമ്പത്തുണ്ട് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് എല്ലാതും അത് കിട്ടേണ്ട പ്രായത്തിൽ അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതല്ലാത്ത സമയത്ത് കിട്ടുമ്പോഴാണ് ആ കുട്ടികൾക്ക് അത് ഒരു അതിന്റെ ഉപയോഗവും വാല്യൂസ് ഒക്കെ അവർക്ക് അത് അറിയാതെ പോണത്.
0: വലിയ വലിയ ആളുകളുണ്ട് കേട്ടോ, നല്ല സംവിധാനങ്ങൾ എല്ലാ സൗകര്യങ്ങളുള്ള ആളുകൾ. ഒരു ഡോക്ടർ നമുക്ക് പരിചയമുണ്ട്, അദ്ദേഹത്തിന്റെ മക്കളെ വളരെ കൺട്രോൾഡ് ആയിട്ടാണ്, ടൈം ടു ടൈം ആയിട്ട് ഖുർആൻ ഓതാൻ നിശ്ചയ സമയമാണ്, അവർ ഹിഫ്ദ് പഠിച്ച ആൾക്കാർ അവർക്ക് പഠിക്കാൻ വേറെ സമയം, അതേമാതിരി തന്നെ അവർക്ക് കളിക്കാൻ സമയം, മൊബൈലൊരു നിശ്ചിത സമയം, അവരുടെ സംഗതിയിൽ പ്രായത്തിനൊത്ത് ഉപയോഗിക്കുന്ന സാധനം അവരെന്ത് ചെയ്യും, ഓൺ ചെയ്ത് കൊടുക്കും, അതെനിക്ക് അതിനൊക്കെ കാണാമെന്ന് പറയും. ഇങ്ങനെ വളരെ പ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോകുന്ന നല്ല സൗകര്യങ്ങളുള്ള പാരൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല.
1: യെസ്, തീർച്ചയായിട്ടും നമ്മൾക്ക് മാതൃകാപരമായ ചില ആലോചനകളും മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വേണം. അതിന് രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും മുൻകൈ എടുക്കണം. അത് വീട്ടിലുള്ള വല്യപ്പന്മാരും വല്യമ്മമാരും പേരക്കുട്ടികളോട് കാണിക്കുന്ന സ്നേഹത്തിൽ പോലും ആ ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സ്നേഹം പകർന്നു കൊടുക്കലായിരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്താണ്. ഇൻഷാല്ലാ നമുക്ക് വിജയികളിലേക്ക് പോകാം.
0: അതെ അതെ അതെ, വിജയികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് അല്ലേ.
1: യെസ്,
0: നമ്മൾ ശരിയുത്തരം പറഞ്ഞു, ചോദ്യം പറഞ്ഞു, ശരിയായ ഉത്തരം പറഞ്ഞു, ഓപ്ഷൻ സി ആണ് ഉത്തരം എന്ന് പറഞ്ഞു.
1: ഇനി 13 പേരെ നമുക്ക് പ്രഖ്യാപിക്കാം.
0: അതെ, ഇന്നത്തെ തെരഞ്ഞെടുത്ത 13 വിജയികളെ പറയാണ്. ജസീല താളി തയ്യിലക്കടവ്, ജസീല തയ്യിലക്കടവ്.
1: കുട്ടി അഹമ്മദ് പേരശന്നൂർ.
0: മുഹമ്മദ് കെ പാലപ്പുഴ.
1: മുഹമ്മദ് കബീർ പുള്ളിപ്പാടം.
0: റബീന കെ വി വദായി.
1: മൊയ്തീൻ ചൂളിയാട്.
0: സമീറ കെ എം താനൂർ.
1: ഹംന
0: സ്ഥലം എഴുതിയിട്ടില്ല അല്ലേ. റുഷ്ദ കാളികാവ്.
1: നാസിഹ മാറ്റൂൽ.
0: ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ.
1: മുഫീദ കെ വേങ്ങൂർ.
0: അബ്ദുസത്താർ ടി പി പരിയാരം.
1: ഓക്കെ, ഒന്നും കൂടെ വായിക്കാം. ജസീല തയ്യിലക്കടവ്,
0: കുട്ടി അഹമ്മദ് പെർഷന്നൂർ,
1: മുഹമ്മദ് കെ പാലപ്പുഴ,
0: മുഹമ്മദ് കബീർ പുള്ളിപ്പാടം,
1: റബീന കെ വി ഒദായി,
0: മൊയ്തീൻ ചൂളിയാട്,
1: സമീറ കെ എം താനൂർ,
0: ഹംന,
1: റുഷ്ദ കാളികാവ്,
0: നാസിഹ മാറ്റൂൽ,
1: ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ,
0: മുഫീദ കെ വേങ്ങൂർ,
1: അബ്ദുൽ സത്താർ ടി പി പരിയാരം.
0: എന്തായാലും വിജയികളുടെ പേര് വായിച്ചപ്പോഴേ പലരും ഈ പല സ്ഥലങ്ങളിലുള്ള ആളുകളാണ് ഇന്ന് വിജയികളായി വന്നിട്ടുള്ളത്. മാത്രമല്ല ഒരാൾ മാത്രം സ്ഥലം എഴുതാതെ കണ്ടു, അത് പുതിയതായി കയറിയ ആളായിരിക്കാം, കാരണം അങ്ങനെ എഴുതാതിരിക്കയില്ല. എന്തായാലും ഇന്നൊരു ഇളവ് കൊടുക്കലേ.
1: യെസ്. ഇനി നമുക്ക് നമ്മുടെ വൈവിളക്കിന്റെ ഒരു പോസ്റ്റർ നമ്മൾ എല്ലാ ദിവസവും വായിക്കാറുണ്ട്.
0: അപ്പൊ നമുക്ക് ഇന്ന് വഴിവിളക്ക് പോസ്റ്റർ കേൾക്കാം അല്ലേ. ഇന്നത്തെ വഴിവിളക്ക് വന്ന സന്ദേശം പരിശുദ്ധ ഖുർആനിലെ 86 അധ്യായത്തിലെ 16-17 വചനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഉത്തമമായതിനെ നാം അവഗണിക്കുകയോ, പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു, പരലോകമാകുന്നു ഏറ്റവും ഉത്തമവും നിലനിൽക്കുന്നതും എന്നുള്ളതാണ് ഖുർആന്റെ വചനങ്ങളുടെ അർത്ഥമാണ് ഇന്നത്തെ വഴിവിളക്കിന്റെ സന്ദേശമായിട്ട് വന്നിട്ടുള്ളത്. ശ്രോതാക്കളോട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, ഈ വഴിവിളക്ക് നമ്മുടെ സ്റ്റാറ്റസായിട്ടും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്കും മറ്റുമൊക്കെ ഫോർവേഡ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ വരുന്ന പരിശുദ്ധ ഖുർആന്റെ അർത്ഥങ്ങൾ ഉൾപ്പെടുന്ന ആശയങ്ങൾ, അതുപോലെ തന്നെ ഹദീസിന്റെ അർത്ഥങ്ങളും പാഠങ്ങളും നൽകുന്ന ആശയങ്ങളും ഒക്കെ വരാറുണ്ട്. അതൊക്കെ മറ്റുള്ളവരോട് നാം മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുമ്പം നാം ചെയ്യുന്ന ഒരു നന്മയായി അത് ഭവിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
1: ആമീൻ. നമ്മൾ ഫീഡ്ബാക്കിലേക്ക് വരുമ്പോഴേ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ കുട്ടികളോട് ഇങ്ങനെ പറയണം. അപ്പോൾ മറിയം ഷാഫി പട്ടില പറയാണ്, ഞാൻ എൻ്റെ മോനോട് ഇത് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചത് ഐഫോൺ ആണെന്ന്. അല്ല, ഇതൊരു നമ്മൾ തമാശയായിട്ട് കാണുന്നില്ല. കാരണം ഈ ഐഫോൺ നമുക്ക് കുട്ടിക്ക് എപ്പോഴാ കൊടുക്കണ്ടു എന്നുള്ളൊരു ധാരണ ആദ്യം നമുക്ക് ഉണ്ടായാൽ മതി.
0: അതാണ് ഈ കൺട്രോളിംഗ്.
1: അതാണ് ഇപ്പൊ ഞാൻ പറയുന്നത്, ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്കുള്ളൂ നമുക്ക് അതിന് കഴിവുണ്ടെങ്കിൽ പോലും കൊടുക്കേണ്ടതുള്ളൂ. പ്ലസ് ടു വരെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം എന്നുള്ളവർക്ക് നമ്മൾ ആ റേഞ്ച് വരെ പോണ, അതിന്റെ ഇടയിൽ കുതിരളിക്കുക, പിന്നെ നമുക്കിത് കൊടുക്കുമ്പോൾ
0: തീർച്ചയായും ഈ നിലക്ക് തന്നെയാണ് പറയണത്. അഥവാ 16, ഇപ്പൊ ഡോക്ടറെ ഈ നിലക്കുള്ള മേഖലയിൽ ക്ലാസ് എടുക്കുന്ന ഡോക്ടർ ക്ലാസ് കേട്ടു, 16 വയസ്സ് വരെ സ്വന്തമായിട്ടൊരു കുട്ടിക്ക് നമ്മൾ ഫോൺ പൂർണ്ണമായി നൽകരുത് എന്ന് തന്നെയാണ് വളരെ
1: ഗൗരവത്തിൽ
0: ഒരുപാട് ഇൻഷുറൻസ് കേസുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ കാര്യം സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മളറിയാത്തൊരു സംഗതി, നമ്മളെ ശ്രോതാവ് അയച്ചൊരു മെസ്സേജുണ്ട്. ഇന്ന് മോർണിംഗ് ലൈവ് ക്വിസിലെ വിജയികളിൽ പുരുഷന്മാരുടെ ആധിപത്യമാണ് എന്നുള്ളൊരു മെസ്സേജ് അദ്ദേഹം അതൊക്കെ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കേട്ടിട്ട് അത് പറഞ്ഞു.
1: പിന്നെ ശ്രദ്ധിക്കുക, എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ച ടെക്നിക് വിങ്ങിന് അഭിനന്ദനം. ജസാകുമുല്ലാ ഖൈർ എന്ന് മുനീർ ചെമ്മനാട് അറിയിക്കുന്നു.
0: അതെ അതെ, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ച് റേഡിയോ ശ്രോതാക്കൾ തന്നെ പരസ്പരം വിജയ് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്.
1: ഇടപ്പാള് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്.
0: അതെ അതെ, അത് നമ്മുടെ ശ്രോതാക്കളുടെ ഒരു പ്രത്യേകത, ഒരു പിന്നെ അപ്രോച്ചാണ് കാണുന്നത്. അതായത് വിജയികളിലില്ല, പക്ഷെ വിജയിച്ചവർക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പരസ്പരം എന്ത് ചെയ്യാണ്, ഇതിൽ വിജയം പരാജയം എന്നുള്ളതിനപ്പുറം ഒരു വിജ്ഞാനത്തിന്റെ മേഖലയാണ് തിരിച്ചറിഞ്ഞ് അവരെ അഭിനന്ദിക്കണം.
1: യെസ്. അതേപോലെ രണ്ടാം ഉത്തരം ശരിയായി അയച്ചു അൽഹംദുലില്ലാ. ഓക്കെ, നമ്മൾ രണ്ടാമത് ചോദ്യം വായിച്ചപ്പോ ചില കേട്ടത് അപ്പൊ ഉത്തരം അയച്ചു എന്നൊക്കെ പറയുന്നു.
0: അൽഹംദുലില്ലാ. എന്തായാലും നമ്മള് റോബിക്സ് ക്യൂബ് എന്നൊക്കെ ശ്രോതാക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ മെസ്സേജ് വഴി?
1: അതെ. ഇനി ഞാൻ പറഞ്ഞെന്താ അറിയാം, ഇനിയിപ്പോ രക്ഷിതാക്കള് ഇനിയിപ്പോ ഒന്നും സമയമില്ലെങ്കിലും പ്രതികരിക്കണം. നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഐഡിയകൾ ഉണ്ടാവും.
0: അതെ അതെ.
1: ഇങ്ങനെ കുട്ടികളെ ഇതിൽ നിന്നും മാറ്റി നിർത്താനുള്ള അതൊക്കെ ഷെയർ ചെയ്യണം.
0: തീർച്ചയായും തീർച്ചയായും. അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. അതുപോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ ഇങ്ങനെ ഗുഡ് സോങ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. റിഹാമോളുടെ ആളാണോ പാടിയത്, പാടിയ ആളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ സമയം അതിന്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. വായിക്കാത്ത മെസ്സേജുകൾ നമ്മൾ ബോധപൂർവം വായിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് കൂടി നമുക്ക് പെട്ടെന്ന് വായിക്കാം. ഉണ്ടോ? സ്വരം സൂപ്പറായി. മുംബൈ കേൾക്കുന്ന പാട്ടാണ് അൽഹംദുലില്ലാ. ജമീല വി കെ പൂനൂര് അന്നേരം മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രഭാതം 6 മണി മുതൽ ഈ ഒരു 8 മണി വരെയുള്ള സമയമാണ് നമ്മുടെ ടൈം ഷെഡ്യൂൾ. അതിൽ നിന്നുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് കേൾക്കാൻ സാധിച്ചു. പക്ഷേ ചില ഇഷ്യൂ കാരണം കേൾക്കാതെ പോയ പ്രോഗ്രാമുകൾ നമുക്ക് എന്ത് ചെയ്യാം, എപ്പിസോഡ് റിവൈൻഡിൽ കേൾക്കാം എന്ന് പ്രത്യേകം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ശക്തമായ മഴ അനുഗ്രഹമെന്നോണം നമുക്ക് വർഷിപ്പിച്ച് തെരുമാറാവട്ടെ എന്ന പ്രാർത്ഥന എല്ലാവരിൽ നിന്നും ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളൊക്കെ പഠനം ആരംഭിച്ച് ഒരു ആദ്യഘട്ടത്തിലാണുള്ളത്. അപ്പൊ അവരുടെയൊക്കെ പഠനത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഈ മോർണിംഗ് ലൈവിൽ ഇതുവരെ പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളോടൊപ്പം ഈ ഡെസ്കിൽ ചേർന്നത് ഞാൻ സഹൽ അരിപ്ര, എന്റെ കൂടെ മുസ്തഫ അൻസ്വാരി എപ്പിക്കാട്. എന്തായാലും അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ഓക്കെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയുടെ തുടർച്ചയായി വൈബ്സിൽ ഞാൻ കെ താജുദ്ദീൻ സുലാഹിയും അബ്ദുറഹ്മാൻ ചുങ്കത്തറയും നിങ്ങളോടൊപ്പം ചേരുന്നു. പലരും ജോലി തിരക്കുകളിലേക്കുള്ള പാച്ചിലാണ്. ഒരുക്കങ്ങൾക്കിടയിൽ മോർണിംഗ് ലൈവ് ഷോ കേട്ട് പൂർത്തീകരിച്ച് ഇറങ്ങി ഓടാനുള്ള തിരക്കിലോ ഒക്കെയാണ്. എന്നാൽ ചിലരെങ്കിലും ശയ്യാവലമ്പികളാണ്. നടക്കാനും പോകാനും വരാനുമൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് രോഗവും വിധിയും സാഹചര്യവും സമ്മാനിച്ച ആ ഒരു സ്നേഹത്തടങ്കലിലാണ്. പല സാഹചര്യങ്ങളിൽ പല മാനസികാവസ്ഥകളിലുള്ള എല്ലാ ആളുകൾക്കും പ്രത്യേകം ഈ ഒരു ദിവസം നേർന്നുകൊണ്ട് നമ്മൾ മോർണിംഗ് വൈബ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലങ്ങളിലേക്ക് പോകുന്നു.
1: ഇന്നത്തെ ദിവസം അവധിയായി വീട്ടിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അധ്യാപകർ, അതുപോലെ ശനിയാഴ്ച ദിവസം അവധിയുള്ള ആളുകൾ, പ്രത്യേകം ഇന്നത്തെ പല പ്രോഗ്രാമുകളും ഏതൊക്കെയാണെന്ന് ഷെഡ്യൂളിൽ നോക്കി നമുക്ക് പ്രത്യേകമായി കേൾക്കേണ്ടതിന് ആ സമയത്ത് അലാം സെറ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം കേട്ടാൽ റേഡിയോയിലെ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് മനസ്സിലാക്കാനും അതിലൂടെ പഠിക്കാനും ചിന്തകൾക്കും നമ്മുടെ നിലപാടുകൾ മാറ്റാനും ഒക്കെ സഹായകരമാകും എന്നുകൂടി ഒരു അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. റേഡിയോ പരിചയമില്ലാത്ത ആളുകൾക്ക്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ ഇന്ന് റേഡിയോ പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനമെടുക്കുക. നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമുകൾക്കിടയിൽ കേൾക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാം, അതിൻ്റെ റിവൈൻഡിൽ നിന്ന് ആ ഭാഗം പ്രത്യേകം അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്ത് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാനും അതിൻ്റെ ഭാഗമാക്കാനും ശ്രദ്ധിക്കുക.
0: സോഷ്യൽ മീഡിയയുടെ കാലത്ത്, പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ളതിൻ്റെ കാലത്ത്, നമ്മളതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും ഇസ്ലാം വിരുദ്ധ ആശയങ്ങളും, ഇസ്ലാമിൽ ആ നിയമം വേണ്ടിയിരുന്നില്ല, ഇത് അങ്ങനെ ആകാമായിരുന്നു, അത് ഒരു അറേബ്യൻ കോണ്ടക്സ്റ്റിൽ വന്ന ഒരു നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ളൊരു സംഭവം ആയതുകൊണ്ടാണ് പോലെയുള്ള ഒരുതരം മാനസികാവസ്ഥ നമുക്കുണ്ടാകും. കാരണം അൽഗോരിതങ്ങളുടെ വലിയ ചുഴിയിൽ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തേക്ക് എത്തുന്ന മെസ്സേജുകൾ പലപ്പോഴും അതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ മോർണിംഗ് വൈബ്സ് ആരംഭിക്കുന്നത് ഇൻസൈറ്റ് കൊണ്ടാണ്.
1: ഇൻസൈറ്റിൽ നമ്മളോടൊപ്പം മുജീബ് ഒട്ടുമ്മലാണ് സംസാരിക്കുന്നത്.
0: ഇസ്ലാം അജയ്യമായ ദൈവിക ദർശനം എന്ന വിഷയവുമായി അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 1949 ജനീവ കൺവെൻഷനിലാണ് പ്രിസണേഴ്സ് ഓഫ് വാർ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ ധാരണയാകുന്നത്. രാജ്യാന്തര മനുഷ്യാവകാശ നിയമങ്ങൾ യുദ്ധ തടവുകാർക്ക് ഉറപ്പാക്കുന്നതാണ് ജനീവ ഉടമ്പടി. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നത്തിലായിരിക്കുമ്പോൾ അഥവാ യുദ്ധത്തിലായിരിക്കുമ്പോൾ എതിരാളികളുടെ കയ്യിൽ അകപ്പെടുന്നവരെയാണ് യുദ്ധ തടവുകാരെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള യുദ്ധ തടവുകാരുടെ അവകാശങ്ങൾ, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ജനീവ കൺവെൻഷൻ പ്രകാരം ധാരണ നിലവിലുണ്ട്. ജനീവ കരാർ പ്രകാരം യുദ്ധത്തിലോ പട്ടാള നടപടികൾക്കിടയിലോ കസ്റ്റഡിയിലാകുന്ന സൈനികർ യുദ്ധ തടവുകാരനാണ്. റാങ്ക് അനുസരിച്ചുള്ള പരിഗണന നൽകി വേണം കസ്റ്റഡിയിൽ വെക്കാൻ. യുദ്ധം നടക്കുകയാണെങ്കിൽ അത് അവസാനിച്ച ശേഷം ഒട്ടും വൈകാതെ വിട്ടയക്കണമെന്നും ജനീവ ഉടമ്പടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യത്വം ഉറപ്പാക്കി വേണം യുദ്ധ തടവുകാരോട് പെരുമാറേണ്ടത്. ബലപ്രയോഗം നടത്തുക, ക്രൂരമായി ഉപദ്രവിക്കുക, അപമാനിക്കുക, ഭയപ്പെടുത്തുക എന്നിങ്ങനെയൊന്നും അവരോട് ചെയ്യാൻ പാടില്ല. താമസം, ഭക്ഷണം, വസ്ത്രം, ശുചിത്വം, വൈദ്യസഹായം എന്നിവ ഉറപ്പാക്കുകയും വേണം. കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനുള്ള അവസരം നൽകണം. കൂടാതെ യാതൊരു തരത്തിലുള്ള പരിക്കും ഏൽപ്പിക്കരുത്. ഇത്തരം കാര്യങ്ങളാണ് ജനീവ കരാറിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കരാറുകളെല്ലാം മറികടന്നുകൊണ്ട് ലോകത്തെ വ്യത്യസ്ത ദർശനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയും അതനുസരിച്ച് ഭരണത്തിൽ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നവർ പക്ഷേ തടവുകാരെ പീഡിപ്പിക്കുന്ന കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധ തടവുകാരായാലും കേവലം കുറ്റാരോപണങ്ങൾ നടത്തിയും ജയിലിലടക്കപ്പെട്ടവർ അനുഭവിക്കുന്ന വേദനകളും പീഡനങ്ങളും അറിയുമ്പോൾ മാനവികത ഭീകരമായ വന്യതയിലേക്ക് വഴിമാറുന്നതായി കാണാം. അതിന് ലോകത്ത് ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് തടവുകാരെ കൊടും പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ക്യൂബയിലെ ക്വാണ്ടനാമോ ജയിൽ, മനുഷ്യനെ ജീവനോടെ പച്ചയായ മാംസം വാർന്നെടുത്തും മാംസളമായ ശരീരഭാഗങ്ങൾ ഭയങ്കര നായകളെക്കൊണ്ട് തീറ്റിച്ചും ക്രൂരതകളിൽ ആറാടുകയാണവിടെ. അമേരിക്കയിലെ ഒരു ദ്വീപിൽ നിർമ്മിച്ച അൽകാട്രാസ് ജയിലിലും തടവുകാർ അനുഭവിക്കുന്നത് അതേപോലെ തന്നെയാണ്. മറ്റൊരു കേന്ദ്രമാണ് മുഹംഗ ജയിൽ. മനുഷ്യ മാംസങ്ങളെ പച്ചയായി തീറ്റിക്കുന്നതടക്കമുള്ള അക്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. ബ്രസീലിലെ കരണ്ടിരു പെനിറ്റൻഷ്യറി ജയിലും കൊളറാഡോയിലെ ADX ഫ്ലോറൻസ് ജയിലുമെല്ലാം മറ്റു ഉദാഹരണങ്ങളാണ്. വേറെയും ധാരാളം തടവറകൾ കണ്ടെത്താനാകും. നിലവിലെ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളിൽ കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും സ്ത്രീകളുമടക്കം 10,000 കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലങ്ങളിലെ യുദ്ധനിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തി ഇസ്രായേൽ ഭീകര താണ്ഡവമാടുകയാണ്. ലോകരാഷ്ട്രങ്ങൾ അതിനൊത്താശകൾ ചെയ്തു കൊടുക്കുമ്പോഴും മാനവികതയുടെ എല്ലാ സീമകളും അതിർലംഘിക്കുകയാണെന്ന് ബോധ്യപ്പെടും. എന്നിട്ടും ഇസ്ലാമിൻ്റെ മാനവിക നിയമങ്ങളെയും ആശയങ്ങളെയും എതിർപക്ഷത്ത് നിർത്താനാണ് ലോകമാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ തടവുകാരെ എങ്ങനെയാണ് പരിഗണിച്ചതെന്ന് നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഉന്നത മൂല്യങ്ങളെ കണ്ടെത്താനാകും. യുദ്ധങ്ങളിൽ ബന്ദിയാക്കപ്പെടുന്നവർക്ക് നിരുപാധിക മതസ്വാതന്ത്ര്യം പോലും ഇസ്ലാം എക്കാലത്തും വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഹൈബറിൽ ബന്ദിയാക്കപ്പെട്ടിരുന്ന സൊഫിയയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയുണ്ടായി: ഇൻ അഖംതി അല ദീനിക്കി അലം ഉക്രിഹിക്ക വ ഇൻ ഇഖ്തർതില്ല വ റസൂലഹു ഫഹുവ ഖൈറുൽ ലക്കി. നിന്റെ പഴയ മതത്തിൽ തന്നെ നിൽക്കാനാണ് തീരുമാനമെങ്കിൽ അതുപേക്ഷിക്കാൻ ഞാൻ നിന്നെ നിർബന്ധിക്കുകയില്ല. അൽ മഖാസി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്: ഇസ്ലാമിനെ തകർക്കാനായി സർവ്വകഴിവ് വിനിയോഗിച്ചവർ ബദർ യുദ്ധാനന്തരം തടവുകാരായി പിടിക്കപ്പെട്ടപ്പോൾ അവരുടെ ക്രൂര ചെയ്തികൾ നിമിത്തം അവരുടെ തല വെട്ടണമെന്ന് നിർദ്ദേശിച്ച അനുയായികളെ തിരുത്തിക്കൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ ലക്ഷ്യം രക്തമല്ലെന്നും ധർമ്മ സംസ്ഥാപനമാണെന്നും പഠിപ്പിക്കുകയുണ്ടായി. മോചനദ്രവ്യം വാങ്ങി അവരെ മോചിപ്പിച്ചു. മോചനദ്രവ്യത്തിന് സാധ്യമാകാത്തവരോട് അക്ഷരജ്ഞാനമില്ലാത്ത മദീന നിവാസികൾക്ക് അക്ഷരം പഠിപ്പിക്കുക എന്നത് മോചനദ്രവ്യമായി പരിഗണിച്ചു. തടവുകാരായി പിടിക്കപ്പെട്ട പലരും പ്രവാചകൻ്റെയും സഹാബത്തിൻ്റെയും പെരുമാറ്റവും സ്വഭാവ മഹിമയും അവരോടുള്ള സമീപനവും കാരണം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാമിനോട് വിദ്വേഷത്തിൻ്റെയും പകയുടെയും തീച്ചുളയിലായിരുന്നിട്ട് പോലും പ്രവാചകൻ്റെ ഹൃദ്യമായ പെരുമാറ്റം അവരുടെ മനസ്സുമാറാൻ കാരണമാവുകയായിരുന്നു. എത്ര വലിയ ശത്രുക്കളാണ് മുന്നിലുള്ളതെങ്കിലും നീതിയോടെയെ വർത്തിക്കാവൂ എന്ന അധ്യാപനമാണ് മാനവികതയുടെ പാഠം പകർന്നു നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്: യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക. ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത്. നിങ്ങൾ നീതി പാലിക്കുക, അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. യുദ്ധത്തോട് ഇസ്ലാമിൻ്റെ സമീപനത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ തന്നെ മാനവികതയുടെ അകക്കാമ്പ് തിരിച്ചറിയാനാകും. യുദ്ധത്തിൻ്റെ ലക്ഷ്യമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെ ആദർശമാണ്. അധികാരങ്ങൾ വെട്ടിപ്പിടിക്കാനും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയോ അല്ല, മറിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആദർശ ജീവിതം നയിക്കാനുമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. പൗരന്മാരുടെ ജീവനും സ്വത്തും അഭിമാനവും മതം സംരക്ഷിക്കുക, നാടിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, ആന്തരിക ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുക, ഇസ്ലാമിക ആദർശമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള അവസ്ഥ എല്ലായിടത്തുമുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നിങ്ങനെ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്ത നിർവഹണ ഭാഗമായാണ് ഇസ്ലാം യുദ്ധം ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിരപരാധികൾക്കും വയോധികർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും യാതൊരു ആപത്തും വരാതെ സൂക്ഷിക്കാൻ സൈന്യം ബാധ്യസ്ഥരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം യുദ്ധത്തിനായി നിയോഗിച്ച സൈന്യത്തോട് മഹാനായ അന്നത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖിഫു, നിങ്ങൾ നിൽക്കുക, ഊസീകും ബിഅശ്രിം ഫഹ്ഫദൂഹ അന്നി, പത്ത് ഉപദേശങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുക. ലാ തഖൂനു, നിങ്ങൾ വഞ്ചിക്കുന്നവരാകരുത്, വലാ തഖുല്ലു വലാ തഖ്ദിറു, നിങ്ങൾ വിദ്വേഷം വെച്ച് പുലർത്തുന്നവരും നിങ്ങൾ ചതിക്കുന്നവരുമാകരുത്, വലാ തുമസിലു വലാ തഖ്തുലു തിഫ്ലൻ സഗീറൻ, നിങ്ങൾ അനുകരിക്കുന്നവരും ചെറിയ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരുമാകരുത്, ഔ ശൈഖൻ കബീറ, വയോധികരായ ആളുകളെ നിങ്ങൾ കൊല്ലരുത്, വലംറഅതൻ, അതുപോലെ സ്ത്രീകളെയും നിങ്ങൾ കൊല്ലരുത്, വലാ തഖ്ഉറു നഖ്ലൻ, ഈ തപ്പന നിങ്ങൾ മുറിച്ചു മാറ്റരുത്, വലാ തുഹരിഖൂഹു, അതിനെ കരിച്ചു കളയരുത്, വലാ തഖ്തഉ ശജറത്തൻ മുസ്മിറ, ഫലം കായ്ക്കുന്ന മരത്തെ നിങ്ങൾ മുറിക്കരുത്, വലാ തദ്ബഹു ഷാത്തൻ വലാ ബഖറത്തൻ വലാ ബഈറൻ ഇല്ലാ ലിമഅകല, ഭക്ഷിക്കാൻ വേണ്ടിയല്ലാതെ ഒട്ടകത്തെയോ പശുവിനെയോ ആടിനെയോ നിങ്ങൾ അറുത്തു കളയരുത്, വസൗഫ തമുറൂന ബി അഖ്വാമിൻ, ഒരു സമൂഹത്തിൻ്റെ അടുത്തുകൂടി നിങ്ങൾ സഞ്ചരിക്കും, ഖദ് ഫറഖു അംഫുസഹും അസ്സവാമിഅ, അവർ അവരുടെ ക്ഷേത്രങ്ങളിൽ സിനഗോഗുകളിൽ അഭയം തേടിയവരായിരിക്കും, ഫദഊഹു വമാ ഫറഖു അംഫുസഹും ലഹു, അതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുന്ന അവർ ഒഴിഞ്ഞിരിക്കുന്ന അവരെ ഒരിക്കലും നിങ്ങൾ ശല്യം ചെയ്യരുത്, അവരവരെ പാട്ടിന് വിട്ടേക്കണം, വസൗഫ തഖ്ദുമൂൻ അലാ ഖൗമിൻ, അതുപോലെ ഒരു സമൂഹത്തിനടുത്തുകൂടി നിങ്ങൾ ചെല്ലും, യഅതൂനകും ബിആനിയ, അവർ പാത്രങ്ങളുമായി നിങ്ങളെ സമീപിക്കും, ഫീഹാ അൽവാനു തആം, വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ അതിലുണ്ടാകും, ഫഇദാ അക്കൽതു മിൻഹാ ശൈഅൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ, ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹ, അള്ളാഹുവിൻ്റെ നാമം നിങ്ങൾ ഉച്ചരിക്കണം എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൈന്യത്തെ ഉപദേശിക്കുന്ന ആ ഉപദേശങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം, അവിടെയുള്ള സ്ത്രീകളെ ആക്രമിക്കരുത് എന്നാണ്, അവിടെയുള്ള ഫലം കായ്ക്കുന്ന മരങ്ങളെ മുറിക്കരുത് എന്നാണ്, വയോധികരെയും അതുപോലെ കുഞ്ഞുങ്ങളെയും കൊന്നുകളയരുത് എന്നതാണ്. മാനവികതയുടെ ഉദാത്തമായ ഉജ്ജ്വലമായ ആശയങ്ങളെ വിളിച്ചോതുന്ന ഈ സന്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന പരിശുദ്ധ ഇസ്ലാം മാനവികതയുടെ എല്ലാ മഹത്വങ്ങളും ഉദ്ഘോഷിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാരണമാകണം. കാര്യങ്ങളെ നിഷ്പക്ഷമായി പഠിച്ച് മുന്നോട്ടു പോകുന്ന യഥാർത്ഥ ബുദ്ധിമാന്മാരിൽ ഉൾപ്പെടാനാണ് സമൂഹം ശ്രമിക്കേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ഇൻസൈറ്റിൽ മുജീബ് ഒട്ടുമലാണ് നമ്മളോട് സംസാരിച്ചത്. ഈ ഒരു വിഷയം നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ചൊരു വൈജ്ഞാനിക തലം അത് വളരെ വലുതാണ്. അതിനപ്പുറത്ത് നമുക്ക് ലഭിച്ചൊരു ആത്മവിശ്വാസം, ഒരു മനസ്സിന് ലഭിച്ചൊരു കരുത്ത്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം, അതൊക്കെ അതിനേക്കാൾ വലിയ മഹത്വമുള്ള കാര്യം തന്നെ.
0: ഇനി നമുക്കൊരു പാട്ട് കേട്ടുവരാം. സ്വരമാണ് പീസ് റേഡിയോയിൽ.

0: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ഏതൊരു പാട്ടും വളരെ സുന്ദരമാണ്, ആസ്വാദ്യകരമാണ്, മനോഹരമാണ്. അതിനപ്പുറത്ത് അതിന് ആശയഗാംഭീര്യം ഉണ്ടാകും. മ്യൂസിക്കിൻ്റെ അകമ്പടിയില്ലാത്ത ഇത്തരം പാട്ടുകൾക്ക്, ഗാനങ്ങൾക്ക് അതിൻ്റെ മനോഹാരിതയുണ്ട്, സൗന്ദര്യമുണ്ട്. അപ്പോൾ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന, മ്യൂസിക്കിൻ്റെ അകമ്പടിയില്ലാത്ത, കേട്ടാൽ കുറ്റം ലഭിക്കാത്ത ഇത്തരം ഗാനങ്ങൾ നമുക്ക് ധാരാളമായി ലഭിക്കും. ജമീൽ ആപ്ലിക്കേഷനിലെ ഗാനങ്ങൾ എന്ന ഭാഗത്ത്, ഓഡിയോസിൽ ഗാനങ്ങൾ എന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ പീസ് റേഡിയോ എന്ന ബട്ടണിൽ അമർത്തി അതിൻ്റെ ഉള്ളോട്ട് പോയാൽ അവിടെ സ്വരം എന്നൊരു ഫോൾഡർ കൂടി നിങ്ങൾക്ക് കാണും. അവിടെയും നിങ്ങൾക്ക് ഗാനങ്ങൾ കേൾക്കാം. യാത്രകളിലൊക്കെ ആ പാട്ടുകൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈണം യൂട്യൂബ് ചാനലിലും നമുക്ക് ഇത്തരം ഗാനങ്ങൾ കേൾക്കാനുള്ള അവസരമുണ്ട്.
1: നമ്മുടെ ഒരു ശ്രോതാക്കളുടെ പ്രാർത്ഥന ആവശ്യമുള്ളൊരു വിഷയം ഞാൻ പറഞ്ഞു പോകുന്നു. പീസ് റേഡിയോയിലെ നമ്മുടെ 24 മണിക്കൂറും ഇവിടുത്തെ കാര്യങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, രാവും പകലുമില്ലാതെ നമ്മുടെ പിന്നെ സ്കോളേഴ്സിനെ, ഫാക്കൽറ്റികളെ, മറ്റു പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പീസ് റേഡിയോയുടെ വാഹനങ്ങളിൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ബഹുമാനനായ ജ്യേഷ്ഠ സുഹൃത്ത് സലാംക, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് അദ്ദേഹം വിശ്രമത്തിലാണ്. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇനി പീസ് റേഡിയോയിൽ ആരോഗ്യ വിചാരമാണ്.
0: ഡോക്ടർ ഷെഫീഖ് മാട്ടുമ്മലും ഡോക്ടർ അബ്ദുൽ മലിക്കും ചേർന്ന് നടത്തുന്ന ഒരു സംഭാഷണമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ. ഡോക്ടർ ഷെഫീഖ് മാട്ടുമ്മൽ, അദ്ദേഹം ആസ്റ്റർ മിംസ്, കോഴിക്കോട് ആസ്റ്റർ മിംസിലെ സീനിയർ കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹവും ഡോക്ടർ അബ്ദുൽ മലിക്കും
1: അദ്ദേഹം ഇപ്പോൾ എനിക്ക് തോന്നുന്നു MES മെഡിക്കൽ കോളേജിൽ കൂടി അദ്ദേഹം ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്.
0: യെസ്. ഇതൊന്ന് കേൾക്കൂ, ഹൃദ്രോഗം തടയൂ എന്നതാണ് ഇന്നത്തെ വിഷയം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക്, പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷെഫീഖ് മാട്ടുമ്മൽ. പ്രിയ ഡോക്ടറെ, ആരോഗ്യ വിചാരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വലൈക്കും സ്ലാം.
2: സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത്, ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്, ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്നുള്ള ഒരു അസുഖം, ആ ഒരു മാരകാസുഖത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും, അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഭക്ഷണത്തിലെ, ഭക്ഷണ ശൈലിയിൽ വരുന്ന മാറ്റങ്ങളും, അതെങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർച്ചയിലേക്ക് പോകുമ്പോൾ, പലതും കഴിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. എണ്ണ, മീറ്റ് അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സംശയമുണ്ടാവും, ഇനിയിപ്പോൾ എന്താ കഴിക്കാൻ പാടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഹൃദയത്തിന് നല്ല ഭക്ഷണം എന്ന് പറയുന്ന കാർഡിയോ പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ കാർഡിയ ഹെൽത്തി, കാർഡിയ ഫ്രണ്ട്ലി ഡയറ്റ് എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്നുള്ളതാണ് നമ്മളെ.
3: തീർച്ചയായും നമ്മളീ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്, കാർഡിയ ഹൃദയം സംരക്ഷിക്കാനുള്ളത്. നമ്മളതിൻ്റെ അളവുകളും കണ്ടന്റും അതുപോലെ അതുണ്ടാക്കുന്ന രീതിയും, ഇതിലാണ് ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ആർട്ടിന് ശാസ്ത്രീയമായി ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ തന്നെ ഉപയോഗിക്കുന്ന അതേ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിലും അതുപോലെ അത് കഴിക്കുന്ന അളവിലും ചെറിയ രീതി വരുത്തുക എന്നുള്ളതാണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ എടുക്കുമ്പോൾ ഒരു പിരമിഡിൻ്റെ കൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ട്രഡീഷണലി ഇപ്പോൾ നമ്മൾ ചെറുപ്പകാലം മുതലേ നമ്മുടെ ഒരു ഭക്ഷണം എടുത്തു വയ്ക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ പാത്രം, അതിലൊരു വലിയൊരളവിൽ ചോറ്, അതിൻ്റെ അറ്റത്ത് ഇത്തിരി പച്ചക്കറികൾ, കുറച്ച് മീൻ, പിന്നെ എണ്ണയിൽ പൊരിച്ച പപ്പടമോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, ഇതാണ് നമ്മുടെ ട്രഡീഷണലിയുള്ള. അതിലെ അളവാണ് റിവേഴ്സ് ചെയ്യേണ്ടത്. നമ്മുടെ ആ വലിയ കൂന ചോറിന് പകരം ആ സീരിയൽസിന്റെ എമൗണ്ട്, കാർബിന്റെ എമൗണ്ട് കുറച്ച് കുറച്ച് കുറച്ച് ചെറുതാക്കുക,
2: ധാന്യത്തിന്റെ എമൗണ്ട് കുറയ്ക്കുക,
3: വളരെ അധികം കുറയ്ക്കുക, ധാന്യം കുറയ്ക്കുക. അതിന്റെ അടുത്ത് കിടക്കുന്ന പച്ചക്കറിയുടെ എമൗണ്ട് അത് നന്നായിട്ട് കൂട്ടുക, വേവിച്ചതും പിന്നെ മറ്റൊരു പോർഷൻ വേവിക്കാത്ത സാലഡുകൾ, ക്യാരറ്റ്, ബീട്രൂട്ട്, കക്കരി മുതലായ വേവിക്കാത്ത പച്ചക്കറികൾ, പിന്നെ ഇലകൾ, വേവിക്കാത്ത ഇലകൾ, ഇതൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. ഈ ഒരു അളവാണ് കൂടുതൽ വേണം. ഇതായിരിക്കണം മെയിൻ പോർഷൻ, സൈഡ് പോർഷൻ ആയിരിക്കണം സീരിയൽസ്, ചോറിൻ്റെ അളവ്.
2: നമ്മൾ
3: ഉത്തരേന്ത്യയിൽ കണ്ടിട്ടില്ലേ, ഉത്തരേന്ത്യയിൽ അവരൊരു ചെറിയൊരു കപ്പിലാണ് കൊണ്ടുവന്ന് ചോറ് കഴിക്കുക, അവർ കൂടുതൽ ചപ്പാത്തി ഡിപ്പ് ചെയ്യുന്ന ആളുകൾ. അപ്പം ചോറ് എന്ന് പറയുന്ന ഒരു നമ്മൾക്കൊരു വൈകാരിക ബന്ധമാണ്, അതിൽ നിന്നങ്ങ് മാറണം നമ്മൾ.
2: ഉച്ചക്ക് പ്രത്യേകിച്ച് നമുക്ക്
3: അതെ അതെ ചോറ് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ ഇത്രയും ചോറ് നിന്ന കമ്മ്യൂണിറ്റി നമ്മൾ മാത്രമേ ഉള്ളൂ ആക്ച്വലി. ഇപ്പോൾ വീട്ടിൽ എവിടെ പോയാലും റൈസ് കഴിക്കുന്നവരുണ്ട്, പക്ഷെ അവർ റൈസിൻ്റെ അളവ് കുറച്ചായിരിക്കും. അപ്പോൾ അതിൽ റൈസ് അല്ലാത്ത ഘടകങ്ങൾ, റൈസ് സീരിയൽസ് അല്ലാത്ത ആ ഘടകങ്ങൾ കൂട്ടുക. അപ്പോൾ നമ്മൾ ഈ പിരമിഡ് കൺസെപ്റ്റിൽ, പിരമിഡ് എന്ന് പറയുന്ന ഓരോ ബ്ലോക്കുകൾ അടുപ്പിച്ചുണ്ടാക്കി വെക്കുക, അപ്പോൾ വീതി കൂടിയ ബ്ലോക്ക്, ഏറ്റവും താഴെയുള്ള ആ ബ്ലോക്കായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആൻഡ് സാലഡ്സിനെ എടുക്കുക.
2: ഓക്കെ,
3: അപ്പോൾ അതായിരിക്കണം നമ്മുടെ വയറിൻ്റെ ആമാശയത്തിന് ഫില്ല് ചെയ്യുന്ന മേജർ പോർഷൻ. സെക്കൻഡ് ആയിട്ട് വരുന്നത് ആണ് സീരിയൽസ്, ധാന്യങ്ങൾ, കാർബോഹൈഡ്രേറ്റ്. അതിൽ ചോറ്, പിന്നെ അതുപോലെ ചപ്പാത്തി, അതിൽ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത്, പിന്നെ ഉപയോഗിക്കാൻ പറ്റിയത് റാഗിയൊക്കെയാണ്. നമ്മൾ പ്രായമാകുമ്പോൾ പ്രത്യേകിച്ചും പ്രമേഹം വന്നവർക്ക് റൈസ് കൂടുന്നതിനനുസരിച്ച് ഷുഗർ ഭയങ്കര കുത്തനെ കൂടും. അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവായിട്ട് പല ധാന്യങ്ങളും, ചപ്പാത്തി ആകുമ്പോൾ നമ്മൾ ചപ്പാത്തി എണ്ണം കുറയ്ക്കുന്നത് വഴി നമ്മൾ അതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ചപ്പാത്തിയുടെ കൺസെപ്റ്റ്. അതേപോലെ തന്നെ റാഗി, കുട്ടികൾക്ക് കൊടുക്കുന്ന റാഗി, കുട്ടികൾക്ക് കൊടുക്കാൻ കാരണം അതിൽ ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണ്. അപ്പോൾ ആ റാഗി ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വരുന്ന ആ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാം. അപ്പം ഈ സീരിയൽസാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തത് ആണ് ഫിഷ്, മുട്ട മുതലായ സംഭവങ്ങൾ. അപ്പോൾ ഫിഷ്, നമ്മുടെ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ ഫിഷ് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ചെറിയ തരം മത്സ്യങ്ങൾ, കഴിയുന്നതും എണ്ണയില്ലാതെ തേങ്ങയില്ലാത്ത ടൈപ്പ് മസാല ഇട്ടിട്ടുള്ള പ്രിപ്പറേഷൻസ്, അല്ലെങ്കിൽ ആവി കൊള്ളിച്ചതോ അല്ലെങ്കിൽ തന്തൂർ ടൈപ്പ് ചുട്ടതോ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് എണ്ണയില്ലാതെ. അതിന് പുറത്ത് എണ്ണ ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒലീവ് എണ്ണ പോലത്തെ എണ്ണകൾ. അതിലും ചെറിയ അളവിലാണ് നമ്മുടെ മാംസങ്ങൾ വരുന്നത്, റെഡ് മീറ്റ് പ്രത്യേകിച്ചും. ചിക്കന് പൊതുവെ ഫാറ്റിന്റെ അളവ് കുറവായതുകൊണ്ട് ചിക്കൻ കഴിക്കാം, കഴിയുന്നതും ഡീപ് ഫ്രൈ ആയി ഉള്ളത് ഒഴിവാക്കിയിട്ട് തന്തൂറിലും അതുപോലെ തവായിലും അല്ലെങ്കിൽ കറിയും ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉപയോഗിച്ച് ചിക്കൻ ഉപയോഗിക്കാം. റെഡ് മീറ്റ് വളരെയധികം കുറയ്ക്കുന്നത് തന്നെയാണ്
2: പ്രായമായ
3: പൂരകങ്ങളായ ഫാറ്റ് അടങ്ങിയിട്ടുള്ള മീറ്റുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. മട്ടൺ, ബീഫ് മുതലായവയാണ്. പിന്നെ പോർക്ക്, ഇതും റെഡ് മീറ്റിൽ പെടും. ഇതിൽ ഏറ്റവും ഈ പിരമിഡിന്റെ ഏറ്റവും മേലെയുള്ളത് നമ്മുടെ ഗീ, വനസ്പതി നെയ്യ് മുതലായ ഐറ്റംസ് ആണ്. ഇത് വളരെ ശ്രദ്ധിക്കണം, ഇത് വളരെ സൈലന്റ് ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിലൂടെ കടന്നു പോകുന്ന സംഭവമാണ്. ഈ ബേക്കറികൾ വന്നപ്പോൾ രുചികരമായ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഒരു സംഭവമാണ് ഈ വനസ്പതിയും നെയ്യും, നെയ്യിലിട്ട പലഹാരങ്ങൾ. നമ്മൾ ഈ മാംസം കഴിക്കുന്ന കമ്മ്യൂണിറ്റിയും അതുപോലെ മറ്റ് വെജിറ്റേറിയൻസ്, നോർത്ത് ഇന്ത്യയിലൊക്കെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന സംസ്ഥാനങ്ങളിലും ഹാർട്ട് അറ്റാക്കിന്റെ തോതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെ കാരണങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായത് ഇതാണ്, അവര് മധുരപലഹാരങ്ങൾ, എണ്ണയിൽ ഉണ്ടാക്കിയ മധുരപലഹാരങ്ങൾ വളരെയധികം കഴിക്കും. അപ്പോൾ മാംസം കഴിക്കാത്തതുകൊണ്ടുള്ള യാതൊരു അഡ്വാൻറ്റേജും അവർക്ക് കിട്ടുന്നില്ല ഇത് കാരണം. അപ്പോൾ അത് ഏറ്റവും കേടായിട്ട് ഈവൻ മാംസത്തിനേക്കാളും മേലെയാണ് നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആവും. അപ്പോൾ നമ്മുടെ ഒരു പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ അത് നമ്മളിപ്പോഴേ യുവതലമുറയെ ശീലിപ്പിക്കണം.
2: ഇതിനെ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കേരളക്കാർ ഉപയോഗിക്കുന്ന ഭക്ഷണം എത്ര എമൗണ്ട്, ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തോത് എത്രയാണോ അത് നേരെ റിവേഴ്സ് ചെയ്യുക. അതായത് നമ്മള് ശരിക്കുള്ള ശൈലി കുറേ ചോറ്,
3: അതെ,
2: കുറച്ച് പച്ചക്കറി, അതും പൊരിച്ച, ഐ മീൻസ് വറുത്ത പച്ചക്കറി, ഐ മീൻ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത പച്ചക്കറി, പിന്നെ വറുത്ത ഒരു രണ്ടോ മൂന്നോ വലിയ മീൻ കഷ്ണങ്ങൾ, അതായത് ചെറുമീനല്ല വലിയ മീൻ കഷ്ണങ്ങൾ, പിന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ബീഫ്, ചിക്കന്, അതും വേവിച്ചതല്ല, അതും ഫ്രൈ ആക്കിയത്, പിന്നെ പപ്പടം നിർബന്ധമാണ്, പപ്പടം നിർബന്ധമാണ്, പിന്നെ ഇതുപോലെ തന്നെ ഈ മുട്ട, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ആ ഒരു കാര്യം നേരെ റിവേഴ്സ് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത്. ചോറിന്റെ അളവ് കുറച്ചിട്ട് വേവിച്ച പച്ചക്കറിന്റെയും വേവിച്ച മീനിന്റെ എണ്ണം കൂട്ടുക.
3: ഇതെല്ലാം ഒഴിവാക്കി ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല, കാരണം നമ്മുടെ കാലാകാലങ്ങളായിട്ട് ആദ്യമേ മനുഷ്യൻ തന്നെ മൃഗങ്ങളെ വേട്ടയാടി കൊന്ന് ജീവിച്ചിട്ടാണ്, മാംസം കഴിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷെ ഇത് നമുക്ക് കേടില്ലാത്ത രൂപത്തിൽ നമുക്ക് എങ്ങനെ കഴിക്കാം, അതാണ് റിസർച്ച്.
2: അളവ് ഒന്ന് ക്രമീകരിക്കുക,
3: അളവ് ക്രമീകരിക്കുക, കുക്കിംഗ് രീതി ടോട്ടലി മാറ്റുക. ഇതൊന്നും ഒഴിവാക്കി ജീവിക്കുന്ന പ്രായോഗികമല്ല, എല്ലാവരും രുചി ആണ് പ്രാഥമികമായി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, നമ്മുടെ
2: ഭക്ഷണത്തിന്റെ
3: സംതൃപ്തി. പിന്നെ നമ്മുടെ ഒരു വർക്ക് കൾച്ചറില് പിന്നെ ഏറ്റവും പ്രായോഗിക മെത്തേഡ് ഇതാണ്. നമ്മൾ ആഴ്ചയിൽ അഞ്ചു ദിവസം മിനിമം, ആറു ദിവസം വർക്ക് ചെയ്യുന്നതാണ്, അഞ്ചു ദിവസം മിനിമം വർക്ക് ചെയ്യുന്നതാണ്. വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ ഭക്ഷണം വളരെ മിതമായിട്ട് ചെയ്യുക, കഴിയുന്നതും ഹോട്ടൽ ഭക്ഷണങ്ങളും ഇതും ഒഴിവാക്കുക. സ്വന്തമായി എല്ലാവരും കുക്കിംഗ് പഠിക്കുന്ന നല്ല, ഒരു ഡിഷെങ്കിലും ഒരു ദിവസം സ്വന്തമായി കുക്ക് ചെയ്തുണ്ടാക്കുന്ന നല്ല ശീലമാണ്. അപ്പൊ നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് ഭക്ഷണം കണ്ടുപിടിച്ച് എന്നും ആഴ്ചയിൽ അഞ്ചു ദിവസം നല്ല ആരോഗ്യപരമായ മിതമായ കാലറിയുള്ള ഭക്ഷണം കഴിക്കുക. രണ്ട് ദിവസം വീക്കെൻഡിൽ നമ്മള് ഹൃദയത്തിന് നമ്മൾ ക്രേവ് ചെയ്യുന്ന, നമ്മൾ ആർത്തിയോടെ കാത്തിരിക്കുന്ന ആ ഫുഡിനെ കഴിക്കുക. അത് ഉമ്മ ഉണ്ടാക്കുന്നതായാലും ഭാര്യ ഉണ്ടാക്കുന്നതായാലും അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷനിൽ പോയിട്ടായാലും അത് നന്നായിട്ട് കഴിക്കുക. ആ ദിവസങ്ങളിൽ കൂടുതൽ എക്സസൈസ് ചെയ്യുക, അതാണ് ഏറ്റവും പ്രായോഗികമായ ഒരു സ്റ്റെപ്പ്.
2: ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ്, നമ്മൾ 5-6 ദിവസം നല്ല ഫുഡ്, മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഇപ്പൊ എല്ലാവരും ഹോട്ടലിൽ പോയിട്ട് പുറത്ത് ഹോട്ടലിൽ പോയിട്ട് ഒന്നിച്ച് ഫാമിലി ഒന്നിച്ച് പോയി കഴിക്കുന്നു. അതിനുള്ള സൗകര്യം ഒന്ന് വീട്ടിലെ അടുക്കള പോക്കണ്ട, വീട്ടിലെ ഗൃഹനാഥക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കുട്ടികൾക്ക് തന്നെ പുറത്ത് പോയിട്ട് ഒന്ന് ഔട്ടിങ്ങിന് പോയി നല്ല ഫുഡ് കിട്ടുക എന്നുള്ള സന്തോഷമാണ്. അത് ഇന്ന് ആഴ്ചയിൽ 5 ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു, 2 ദിവസം മാത്രമേ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് പലപ്പോഴും ടൗൺ ഏരിയയിൽ പ്രത്യേകിച്ച് കാണുന്നൊരവസ്ഥ.
3: പിന്നെ മറ്റൊന്ന്, ഹോട്ടലിൽ പോയി പോകുമ്പോഴും ഹോട്ടലിൽ 2 തരത്തിലുള്ള ഭക്ഷണങ്ങളും അവൈലബിൾ ആണ്. ഷെഫിനോട് കുക്കിനോട് പറഞ്ഞിട്ട് നമുക്ക് എണ്ണ ഇല്ലാതെ തരാം. അപ്പോൾ മയണൈസ് ഒഴിവാക്കിയിട്ട് എല്ലാ ഭക്ഷണവും ഓർഡർ ചെയ്യുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലെ ആരോഗ്യം ഈ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. ആ പെർട്ടിക്കുലർ ഡിഷിൽ എനിക്ക് വേണ്ടി മയണൈസ് ഇടണ്ടെന്ന് പറയും. അതേപോലെ നമുക്കും പറയാം, എനിക്കൊരു ഫിഷ് കറി വേണം, പക്ഷെ അതിൽ ഈ എണ്ണ വളരെ കുറച്ചിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ ചെയ്യാവുന്നേ ഉള്ളൂ. അമിതമായി പൊറോട്ട കഴിക്കുന്നതിന് പകരം ചപ്പാത്തി എന്ന് പറഞ്ഞ് എണ്ണയില്ലാതെ ചപ്പാത്തി ഒഴിവാ ഓർഡർ ചെയ്യാം. ആരോഗ്യം നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെയാണ്.
2: അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു അവസാനത്തെ ഒരു 5 മിനിറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ചും വീട്ടമ്മമാർ വളരെ കൂലങ്കുശമായിട്ട് ചിന്തിച്ച് ഒരു മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മൾ ചർച്ചയ്ക്ക് വന്നിരുന്നത് എക്സസൈസിനെ കുറിച്ചാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഭക്ഷണം എന്ന് പറയുന്നു, രണ്ടാമത്തെ എക്സസൈസ് പറയുന്നു. എക്സസൈസ് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മുൻകാലങ്ങളിൽ ഉപകരണങ്ങൾ കുറവായിരുന്നു, വാഹനങ്ങൾ കുറവായിരുന്നു, കൂടുതലായിട്ട് നടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ജോലിക്കിൻ്റെ ഇടയിലും തന്നെ. ഇപ്പം ഇന്ന് വീട്ടിലും ഉപകരണങ്ങളാണ്, പുറത്തും ഉപകരണങ്ങളാണ്, വളരെയധികം ശരീരം ഒരു അധ്വാനം ഇല്ലാതെ ജീവിക്കുന്ന അവസ്ഥകൾ. ഇത് എത്രമാത്രം ഹാനികരമായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്?
3: സൗകര്യങ്ങൾ കൂടിയപ്പോഴാണ്, ഈ ഒരു യന്ത്രങ്ങൾ സൗകര്യങ്ങൾ ഒക്കെ കൂടിയപ്പോഴാണ് നമ്മുടെ വ്യായാമത്തിന്റെ തോത് കുറഞ്ഞു വന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ തീർച്ചയായും സൗകര്യങ്ങളില്ലാതെ എന്തായാലും ആരും ജീവിക്കാൻ പോകുന്നില്ല, വാഹനങ്ങളില്ലാതെ. കാരണം സമയം വിലപ്പെട്ടതായതുകൊണ്ടാണ് എല്ലാവരും യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി സമയം കണ്ടെത്തി ഈ വ്യായാമത്തിന് പ്രത്യേക ജോലിയായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹാർട്ടിനെ സംരക്ഷിക്കാൻ നമ്മൾ എത്രത്തോളം വ്യായാമം ചെയ്യണം, അതാണ്. ഇപ്പോൾ വളരെയധികം എക്സ്റ്റെൻസീവായിട്ട് പഠനങ്ങൾ നടത്തിയൊരു മേഖലയാണിത്. എക്സസൈസിനെ കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാർഡിയോ പ്രൊട്ടക്റ്റീവ്, ഹാർട്ട് പ്രൊട്ടക്റ്റീവ് എക്സസൈസ് എന്നിപ്പോൾ പറയുന്നത് ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും മിനിമം 30 മിനിറ്റ് ബ്രിസ്ക് വാക്ക്, മിതമായ അളവിൽ ഒരു മിതമായ വേഗതയിലുള്ള നടത്തം, ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാർഡിയോ പ്രൊട്ടക്റ്റീവ് എക്സസൈസ്. അതായത് 150 മിനിറ്റ് ഒരാഴ്ചയിൽ, 30 മിനിറ്റ് ഇടെ 5 ദിവസം. മിതമായ നടത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റണം, പക്ഷെ നല്ല കിതപ്പോട് കൂടിയായിരിക്കണം സംസാരിക്കാൻ പറ്റണം. വളരെ ഈസിയായി സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്ലോ ആണ്. തീരെ സംസാരിക്കുന്നതിന് പറ്റുന്നില്ല, നിങ്ങൾ ഓടുന്ന അത് അത്രയ്ക്ക് എത്തിയിട്ടുണ്ട്, അപ്പം അത്രയ്ക്ക് വേണ്ട. ആ ഒരു ബ്രിസ്ക് വാക്ക് ഓൺ ആൻ ആവറേജ് ഒരു 40 മിനിറ്റ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് തോന്നുന്നൊരു ഒരു 4 കിലോമീറ്റേഴ്സ് കവർ ചെയ്യും.
2: അപ്പൊ നന്നായിട്ട് കൈവീശി നടക്കുന്നത്,
3: കൈവീശി നന്നായിട്ട്
2: ഒന്ന് വേർക്കും, ചെറുതായിട്ട് ഒന്ന് വേർക്കും.
3: അതെ, നിങ്ങൾക്ക് സുഹൃത്ത് സംഭാഷണങ്ങളുമായിട്ട് സുഹൃത്തുക്കളുടെ കൂടെ നടക്കാം, ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ നടക്കാം, നിങ്ങൾക്ക് അതൊക്കെ മാനസിക
2: കേട്ട് നടക്കാം.
3: അതെ, ഈസ്റേഡിയോ കേട്ട് നടക്കാം. അപ്പോ അതൊക്കെ മാനസിക ഉല്ലാസം കൂട്ടുന്നതും മാനസിക ഉല്ലാസം വളരെയധികം ഹാർട്ടിന് ഹൃദ്രോഗത്തെ തടയാൻ കഴിവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കൂടെ നടക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റ് പല പ്രായോഗിക കാര്യങ്ങൾ, നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ലിഫ്റ്റ് കൂടുതലുണ്ടെങ്കിൽ കഴിയുന്ന ലിഫ്റ്റ് ഒഴിവാക്കുക, നിങ്ങൾ സ്റ്റെപ്പ് കയറുക, എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും. അതെ, പിന്നെ മറ്റ് എക്സസൈസുകൾ, അതായത് എറോബിക് എക്സസൈസുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ചിലപ്പോൾ നടക്കാൻ പറ്റാത്തവർക്ക്, കാരണം ഞാൻ നേരിടുന്ന വലിയൊരു ക്വസ്റ്റ്യൻ അതാണ്, സാറേ എൻ്റെ മുട്ട് വേദനയാണ്, എനിക്ക് തീരെ നടക്കാൻ വയ്യ, ഞാൻ എങ്ങനെ നടക്കും? അതോടുകൂടി എക്സസൈസ് എന്നുള്ള ചാപ്റ്റർ അവിടെ അവിടെ അവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പം അടുത്തതിന് എന്നോട് ഡോക്ടർ പറയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അതിന് ഇഷ്ടം പോലെ വഴികളുണ്ട്. നിങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അടുത്തുള്ള അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓരോ അവയവത്തിനും ഓരോ ഭാഗത്തേക്കുള്ള ഓരോ മസിലിനുള്ള എക്സസൈസ് പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ നീന്താൻ സൗകര്യമുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ മുട്ടിന് വേദനയുള്ളവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് നീന്തലാണ്. പക്ഷെ അതിന് എല്ലാവർക്കും സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും ഈ പുഴകളൊക്കെ അപകടകാരികളാണ്. അപ്പോൾ അത് അതിന് സൗകര്യവും സേഫ്റ്റിയുള്ള ഭാഗത്ത് നിങ്ങൾ നീന്തുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് നീന്തലാണ്. പിന്നെ മറ്റുള്ള എക്സസൈസ്, ഇരുന്നിട്ടുള്ള എക്സസൈസുകൾ എല്ലാവരും പഠിക്കണം. ഈ മുട്ടിന് വേദനയുള്ള ആളുകൾക്ക് കിടന്നിട്ടും നമ്മുടെ ബാക്ക് സ്പൈൻ, സ്പൈനിന് ചുറ്റുള്ള മസിലുകൾ, അതായത് നമ്മൾ കമഴ്ന്ന് കിടന്ന് കാലും അതുപോലെ തലയും പൊക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ സ്പൈനിന്റെ മസിലാണ് ആക്ട് ചെയ്യുന്നത്. ആ എക്സസൈസുകൾ ഡെയിലി 10 പ്രാക്ടിക്കലി നമ്മുടെ ഉരവേദന നടുവേദനയ്ക്കുള്ള ഏറ്റവും പ്രിവെന്റീവ് എക്സസൈസ് ആണ് ഇതിൽപ്പെട്ട. അപ്പൊ അതുപോലെ ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, അതുപോലെ ഓരോ വിഭാഗം നമ്മുടെ ജോയിന്റിന്, അപ്പോൾ ഡയബറ്റീസ് രോഗികൾക്ക് ഷോൾഡറിന് എപ്പോഴും വേദനയുണ്ടാവും, ഷോൾഡർ ഉറച്ചു പോകും, നമ്മൾ പെരിയാർത്രൈറ്റിസ് എന്ന് നമ്മൾ പറയുന്ന അസുഖം. അതിൻ്റെ ഏറ്റവും ഇത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. പഴയകാല സ്ത്രീകൾക്ക് ഇത് കുറവായിരുന്നു എന്ന് പറയും, കാരണം വെള്ളം കോരുന്ന ആ എക്സസൈസ് ഉണ്ടാവുമ്പോൾ, ഇടുക്കിലൊക്കെ ഉണ്ടാവുമ്പോൾ അത് കുറയുന്നു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള എക്സസൈസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി ജിമ്മിൽ പോകുന്ന കാര്യം പറയുകയാണെങ്കിൽ, ജിമ്മിൽ പോകുന്നത് നല്ലതാണ്. ജിമ്മിൽ പോയിട്ട് എറോബിക് എക്സസൈസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ്
2: ചെയ്യുക.
3: എറോബിക് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഇതാണ്. അതായത് ബേസിക്കലി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ആണ് നമ്മുടെ കാലറി, മസിലുകൾ ഇത് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ വിഗറസായിട്ട് എക്സസൈസ് ചെയ്യും, മസിലിലേക്കുള്ള കാലറി റിക്വയർമെന്റ് കൂടുതലാവുകയും നമ്മൾ എടുക്കുന്ന ഓക്സിജനേറ്റഡ് ഓക്സിജൻ അത്രയ്ക്ക് വരില്ല എന്ന്, ഓക്സിജൻ അത്രയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിൽ മസിൽ നമ്മുടെ എന്താ പറയുക മറ്റ് ഭാഗങ്ങൾ അത് അത്ര ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസ് അല്ല. അപ്പോൾ അതിന്റെ എക്സാമ്പിളാണ് നമ്മൾ അമിതമായി വെയിറ്റ് എടുക്കുന്ന ജിമ്മുകൾ. അപ്പൊ അത് നമ്മുടെ എൻഡ്യൂറൻസ് അതുപോലെ കായികക്ഷമത ഇതൊക്കെ വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരം ഫിറ്റാക്കാനും അതൊക്കെ വളരെ നല്ല, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് കംപ്ലീറ്റ് കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ.
2: മോഡറേറ്റ് ലെവലാണ് അതിലും.
3: അതെ അതെ, അതിലും ഒരു മോഡറേഷൻ ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള എക്സസൈസുകളാണ്. അത് മിതമായിട്ടുള്ള ഈ എക്സസൈസ് ഇത് തീർച്ചയായും ചെയ്തിരിക്കണം. കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിന് അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. പിന്നെ മസിൽ കൂട്ടാനും അതിനും വേണ്ടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു വരുന്ന കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, പ്രോട്ടീൻ ഡ്രഗ്സ് ഇതുണ്ട്, അതൊരിക്കലും കഴിക്കരുത്. പലതിലും സ്റ്റിറോയിഡ് കണ്ടന്റ് പെട്ടെന്ന് ശരീരം, അത് ശരീരത്തിന് ഹാനികരമാണ്. അപ്പൊ നമ്മൾ മസിലുണ്ടാക്കാനുള്ള ഭക്ഷണം നിങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം തന്നെ.
2: പിന്നെ മറ്റൊന്ന് എക്സസൈസിനെ കുറിച്ച് പറയുമ്പോൾ സാറ് സ്ട്രെസ് എന്ന ജോലി ഭാരം എന്നുള്ളൊരു കാര്യം പറഞ്ഞു, എത്രമാത്രം അത് ഹൃദയത്തിന് ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ ജോലിയിലെ അല്ലെങ്കിൽ മറ്റുള്ള ജീവിതത്തിലെ വീട്ടിലെ ആണെങ്കിലും മാനസിക സമ്മർദ്ദം എന്നുള്ളത് ഇന്ന് വളരെ വ്യാപകമാണ്. ചെറിയ കുട്ടികളിൽ വരെ സമ്മർദ്ദമുള്ള ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഹൃദ്രോഗത്തിന് കാണുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
3: തീർച്ചയായും. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ അതുപോലെ നമ്മുടെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കാത്തതിന് നമ്മുടെ അടുത്തേക്ക് വന്ന കാര്യങ്ങളാണ് ഈ അസുഖങ്ങളെല്ലാം, ജീവിതശൈലി രോഗങ്ങൾ. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ സ്ട്രെസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ നിങ്ങൾ അവിടെ രാവിലെ എത്തി അവിടുന്ന് വൈകുന്നേരം ഇറങ്ങുന്നവരെയായിരുന്നു പണ്ട് ജോലി. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ എന്ന് വന്നതിന് ശേഷം നിങ്ങൾ പ്രാക്ടിക്കലി വീട്ടിലെത്തിയാലും നിങ്ങൾ ജോലി ചെയ്യുകയാണ്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രാത്രി ഉറക്കത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സമാധാനം അതോടുകൂടി നഷ്ടപ്പെടും. നിങ്ങൾ പരിപൂർണമായിട്ടും ഈ ഒരു ജോലിയുടെ അതുപോലെ ആ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന അതിന്റെ പിന്നിലാണ്. പണ്ട് 10 ഓഫീസിലെത്തി 6 തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഇല്ല, പിന്നെ വേറെ ഒന്നുമില്ല, പിന്നെ ഫാമിലി അല്ലെങ്കിൽ അവനവന്റെ കാര്യങ്ങളുമായിട്ടാണ്. അപ്പോൾ മാനസിക ഉല്ലാസം തീർച്ചയായും ഹാർട്ടിനെ സംരക്ഷിക്കാൻ ഉതകുന്നതാണ്. നമ്മൾ അത് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് കണ്ടെത്തണം, എനിക്ക് എവിടെയാണ് ഏതിലാണ് പിന്നെ മാനസിക സന്തോഷം കിട്ടുന്നത്. അത് ആരോഗ്യപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാനസിക ഉല്ലാസം കണ്ടെത്തുക എന്നുള്ളതാണ്.
2: പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു ചർച്ചയിൽ സ്വാഭാവികമായിട്ടും വരേണ്ടത് പുകവലി അതുപോലെ മദ്യപാനം എന്നുള്ളതാണ്. നമുക്കറിയാം പുകവലിനെ കുറിച്ച് മദ്യപാനത്തെ കുറിച്ച് മുമ്പും പീസ് റേഡിയോയിൽ ചർച്ചയിൽ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ ഹൃദയമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എത്രമാത്രമുണ്ട് എന്നൊന്ന് വിശദീകരിക്കുന്നു.
3: പുകവലിയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ, പ്രിവെന്റബിൾ റിസ്ക് ഫാക്ടർ.
2: നമുക്ക്
3: സിമ്പിൾ ആയിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായും ഹാർട്ടിന്റെ ഇതിൽ ആയുസ് വർദ്ധിക്കാൻ കാരണമുള്ള, ആക്ച്വലി ടൊബാക്കോ ഇസ് ദ നമ്പർ 1 കില്ലർ നൗ. അപ്പൊ അത് ക്യാൻസറിന്റെ രൂപത്തിലായാലും അറ്റാക്കിന്റെ രൂപത്തിലായാലും, മുടി, നഖം എന്നീ ഭാഗങ്ങളിൽ ഒഴുകിയ എല്ലാ ഒട്ടുമിക്ക ശരീരഭാഗങ്ങളിലും ക്യാൻസർ ഉണ്ടാക്കാൻ എറ്റിയോളജിയിൽ നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടുള്ള, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ടൊബാക്കോ. അപ്പോൾ അതേപോലെ ടൊബാക്കോ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ അതുപോലെ കാലിൻ്റെ, ബ്രെയിനിൻ്റെ, കിഡ്നിയുടെ ഇതിലെയൊക്കെ രക്തക്കുഴലുകളിൽ അത്തരോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന അസുഖം, അതായത് നമ്മൾ ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അസുഖത്തിന് ബ്ലോക്ക് ഉണ്ടാവുന്ന ആ പ്രക്രിയയെ ആക്സിലറേറ്റ് ചെയ്യുകയാണ്. ഈ ബ്ലോക്ക് ഉണ്ടാവുന്ന പറയുന്നത് നമ്മൾ ബ്ലോക്ക് ഇത് നമ്മൾക്കൊരിക്കലും ഒരു എന്താ പറയുക ചിരഞ്ജീവിയായിട്ട് ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് 60-70 വയസ്സായി കഴിഞ്ഞാൽ കോശങ്ങൾ ഡീജനറേറ്റ് ചെയ്ത് ഓരോ അസുഖങ്ങളായി നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞേ പറ്റൂ. അതിനെ സ്പീഡ് കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അതെങ്ങനെ സ്പീഡ് കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ റിസർച്ചും ചെയ്യുന്നത്. ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ഒക്കെ റിപ്പയർ വർക്കാണ്. ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോയി ഇടിച്ചു ഒരു പ്രശ്നമായി, അപ്പം നമ്മൾ റിപ്പയർ ചെയ്യുന്നു, വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു. പക്ഷേ ഏറ്റവും പ്രായോഗികത ഉള്ളത് അതിനെ തള്ളി നീക്കി കൊണ്ടുപോകാൻ ഉള്ളത്. അതിനാണ് നല്ല ജീവിതശൈലി വേണമെന്ന് പറയാൻ കാരണം. അത് ആക്ച്വലി ചെറുപ്പത്തിലേ തുടങ്ങണം. നമ്മുടെ ഈ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇപ്പോൾ വളരെ അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് അടുത്ത തലമുറയെ ഇപ്പോഴേ നമ്മൾ ആരോഗ്യകരമായ എക്സസൈസ്, സ്പോർട്സ് ആക്ടിവിറ്റീസ്, സ്കൂളിലൊക്കെ കൂടുതൽ വ്യായാമങ്ങളിലെ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യുക, പ്ലസ് ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
2: സ്കൂളിൽ പലപ്പോഴും നീന്തൽ പരിശീലനം അല്ലെങ്കിൽ സ്പോർട്സ് എന്നുള്ളതൊക്കെ ഉണ്ട്. എന്നാൽ അതേ കുട്ടികളെ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് അനാരോഗ്യമായ ഭക്ഷണം മാത്രമാണ് കൊടുത്ത് ശീലിപ്പിക്കുന്നത്.
3: അതെ, അതുപോലെ പിന്നെ പഠനത്തിന്റെ സ്ട്രെസ്സും ഉണ്ട്. നമ്മുടെ കരിക്കുലത്തിന്റെ ആ ഒരു ഭാരം കാരണവും കുട്ടികൾക്ക് ചിലപ്പോൾ
2: നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട് നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്.
3: അതെ,
2: പിന്നെ മറ്റൊന്ന് മദ്യപാനത്തെ കുറിച്ച് സാറൊന്ന് സൂചിപ്പിച്ചില്ല. മദ്യപാനം എത്രമാത്രം ഹാനികരമാണ് എന്നുള്ളതൊന്ന് പറയാമോ?
3: മദ്യപാനം ഇത്തിരി ആൽക്കഹോളൊക്കെ അടിക്കുന്നത് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളൊരു ധാരണ നമുക്ക് സമൂഹത്തിലുണ്ട്. അതിൻ്റെ ഒരു സയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ റെഡ് വൈൻ, ഫ്രഞ്ച് വൈൻ ആണ് ഇത് പലപ്പോഴും പഠനങ്ങൾക്ക് ഉപയോഗിച്ചത്. അതിൽ കവിഞ്ഞ് ആൽക്കഹോളിന് യാതൊരു പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല, ആൽക്കഹോൾ, ഹാർഡ് ആൽക്കഹോൾ, വിസ്കി, ബ്രാൻഡി മുതലായവ അത് അമിതമായ അളവിൽ ഉപയോഗിക്കുന്നത് ബ്ലഡ് പ്രഷറിന്റെ അമിതമായ വേരിയേഷൻ, സ്ട്രോക്ക് റേറ്റ് ഇതൊക്കെ കൂട്ടും. കാർഡിയോമയോപ്പതി, ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി മുതലായ അസുഖങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഒക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. മദ്യം കുറയ്ക്കുന്നത് തന്നെയാണ് ആരോഗ്യത്തിന് ഉത്തമമായിട്ടുള്ളത്.
2: അപ്പൊ ചെറിയ അളവിൽ നല്ലതാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആളുകളൊന്നും ചെറിയ അളവിൽ നിൽക്കാറില്ല. മദ്യാസക്തിയിലേക്ക് പോയി അതിന് അടിമപ്പെടുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണാറുള്ളത്. അപ്പോ ഇന്നത്തെ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ സമയപരിധി ഉള്ളതുകൊണ്ട് ഈ ഒരു ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു കേട്ട കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും കേട്ട കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ജീവിത ശൈലി, ഭക്ഷണ കാര്യത്തിലാണെങ്കിലും ശരി, നമ്മുടെ എക്സസൈസിലാണെങ്കിലും ശരി, ആ ഒരു കാര്യത്തിൽ നമ്മളുടെ ഗൃഹനാഥന്മാരും ഗൃഹനാഥകളും കൃത്യമായ ഒരു ഉൾക്കാഴ്ചയോടുകൂടി വരും തലമുറയെ ആരോഗ്യകരമായി വളർത്തിയെടുക്കാൻ മുന്നോട്ട് വരണം എന്നാണ് നമ്മൾ ഈ ഒരു സമയത്ത് സൂചിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ച് ഹോട്ടൽ ഭക്ഷണങ്ങളും ബേക്കറി ഫാസ്റ്റ് ഫുഡ് ഐറ്റംസും നമ്മുടെ നിത്യമായ ഒരു ഡെയിലി റുട്ടീൻ അല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം. ആ ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു സമയത്ത് നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രോതാക്കളോട് ഒരു അവസാനമായിട്ടൊരു മെസ്സേജ് എന്തെങ്കിലും പ്രത്യേകിച്ച് കൊടുക്കാനുണ്ടോ?
3: നമ്മുടെ ഇതിലെ വിപ്ലവം വരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കളയിൽ തന്നെയാണ്. വിപ്ലവം തുടങ്ങുമ്പോൾ നമ്മുടെ വരും തലമുറയെ ഇതിന്റെ ഭാഗമാക്കി മാറ്റുക. നമ്മുടെ കുട്ടികൾ എല്ലാവരും എന്താണ് കുക്കിംഗ് എന്നും എന്താണ് എങ്ങനെയാണ് ഈ അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാവുന്ന കണ്ടു വളരണം. ഓരോ ചെറിയ ചെറിയ ഡിഷുകളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൽ ഹെൽത്തി ഏതാണെന്നും അൺഹെൽത്തി ഏതാണെന്നും നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ, അത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെ അത് അവർ പഠിക്കണം. കുട്ടികളൊക്കെ ഇപ്പോഴേ കുക്കിംഗ് പഠിപ്പിക്കണം. അവർ ഓരോരുത്തരും ഇത്തിരി കുക്ക് ചെയ്യാൻ പഠിക്കുന്നത്, ആണായാലും പെണ്ണായാലും കുക്ക് ചെയ്യാൻ പഠിക്കുന്നത് ഹെൽത്തി ആയിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ ഭാവിയിൽ അവർക്കത് ഉപകരിക്കും. അപ്പൊ ആ ശീലം ഇപ്പോഴേ വളർത്തിയെടുത്ത് എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കാനുള്ള ഒരു കൾച്ചർ നമ്മൾ ചെറുപ്പത്തിലേ വളർത്തിയെടുത്ത് കൊണ്ടുവരണം.
2: ഈ ഒരു മിതത്വം എന്നുള്ള വാക്ക് പറഞ്ഞപ്പോഴാണ് ഖുർആനിലെ പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഭക്ഷണത്തിന്റെ കാര്യത്തിലും മിതത്വം സൂചിപ്പിച്ചത് ഈ ഒരു സമയത്ത് ഉണർത്തുകയാണ്. അതുകൊണ്ട് ഭക്ഷണത്തിലും ആവശ്യത്തിന് കഴിക്കുന്ന അനാവശ്യ ഭക്ഷണം നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയില്ല, അത് അനാരോഗ്യത്തിനാവാത്ത അവസ്ഥ ഉണ്ടാവണം എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കേണ്ടത്. നമ്മുടെ ഈ ഒരു ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന കോഴിക്കോട് ആസ്റ്റർമിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷെഫീഖ് മാട്ടുമലിന് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. തുടർ എപ്പിസോഡുകളിൽ കൂടുതൽ വിഭവങ്ങളുമായി ഇൻഷാല്ലാ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പലപ്പോഴും രോഗവും രോഗചികിത്സയും ഒക്കെ ഒരു കോമഡി ആക്കുന്ന ആളുകളുണ്ട്. ഞാൻ ടെസ്റ്റൊന്നും എടുക്കണില്ല, ടെസ്റ്റൊക്കെ എടുത്താൽ പിന്നെ തിന്നണതൊക്കെ മുടങ്ങും എന്നൊക്കെ പറയുന്ന ആളുകളെ പൊതുവെ നമ്മൾ കാണാറുണ്ട്. അതല്ലെങ്കിൽ മരുന്ന് കുടിക്കുന്നതിനെ പറ്റിയിട്ട് നെഗറ്റീവ് ആക്കുന്ന ആളുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക പ്രായമെത്തുമ്പോൾ ഇതൊക്കെ ഒന്ന് പരിശോധിക്കണതോ നോക്കണതൊക്കെ നല്ലതാണ്. അത് പൊടുന്നനെയുള്ള ഒരു മരണമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ നഷ്ടമുണ്ട്. ആ നഷ്ടത്തിലേറെ ചുരുങ്ങിയ നഷ്ടേ ഇടയ്ക്ക് ടെസ്റ്റൊക്കെ ഒന്ന് എടുക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. നമ്മളൊരു ആരോഗ്യനില അറിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ശ്രദ്ധയും ഒരു ഓർമ്മയൊക്കെ ഉണ്ട്.

0: നമ്മള് കൃത്യമായൊരു ഡോക്ടറും ഒന്നിച്ചെന്ന് ബോധ്യത്തോടെ സംസാരിച്ചാൽ ഡോക്ടർക്ക് മനസ്സിലാകും ഇവന് വേണ്ടാത്തൊന്നും എഴുതാൻ പാടില്ല എന്ന്. അല്ലെ, നമ്മൾ നമ്മൾക്കുള്ള കണക്ഷൻസ് ഉണ്ട്, നമ്മുടെ ബന്ധങ്ങളുണ്ട്, ആ ബന്ധങ്ങളിലൂടെയാണ് ഡോക്ടേഴ്സിനെ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ചില ഡോക്ടർമാർ ഈ ഒരു പൊതുബോധത്തെ, ആവശ്യമില്ലാതെ മരുന്ന് എഴുതുന്ന ആളാണ്, ആവശ്യമില്ലാതെ ടെസ്റ്റ് ചെയ്തുന്ന ആളാണെന്നുള്ള പൊതുബോധം കൊണ്ട് ചിലത് എന്ത് ചെയ്യൂല, എഴുതൂല, നിങ്ങളൊരു 10 ദിവസം മരുന്ന് കുടിച്ചു നോക്കി എന്നിട്ട് നോക്കാന്നറിയാം. സത്യത്തിൽ ഇപ്പോൾ പരിശോധിക്കേണ്ടതായിരിക്കും. അപ്പം അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയാണ് ഉണ്ടാവുക.
1: അത് ഒരു വയറുവേദന വന്നു അല്ലെങ്കിൽ ഒരു നെഞ്ചുവേദന വന്നു, അപ്പോൾ ഈ സി ജി എടുത്ത് നോക്കാൻ പറയാണ്. ചിലപ്പോൾ അത് വെറും ഗ്യാസായിരിക്കും, അപ്പോൾ ഗ്യാസാണ്, പക്ഷേ ഈ സി ജി എടുക്കാൻ ഡോക്ടർ വെറുതെ പറഞ്ഞു ആവശ്യമില്ലാതെ. അതല്ലേ ചിന്തിക്കേണ്ടത്, അത് ഈ സി ജി എന്നുള്ളൊരു പ്രാഥമിക ടെസ്റ്റാണ്, അത് കഴിഞ്ഞാലാണ് അടുത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാം. ഗ്യാസാണ് ഇവന് എന്തിനാ ഈ സി ജി എടുത്തത്, വയറിൻ്റെ പ്രശ്നമല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ വിലയിരുത്തേണ്ട ആവശ്യമില്ല. ഡോക്ടർമാർക്ക് ഓരോരുത്തർക്കും ഇത് കഴിഞ്ഞ് അടുത്ത് എന്ന പരിശോധനകൾ ഉണ്ടാവും, ബ്ലഡ് ടെസ്റ്റുകളും മറ്റൊക്കെ അങ്ങനെയാണ് പറയാറുള്ളത്.
0: പിന്നെ ഈ ഹോസ്പിറ്റലൊക്കെ നിലനിന്നാലല്ലേ ചികിത്സിക്കാനും പറ്റുള്ളൂ.
1: രണ്ടു വശവും പറഞ്ഞു പോവാണല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് ആരോഗ്യ പ്രതിരോധം ആവശ്യമാണ്. രോഗങ്ങൾ വരാതിരിക്കാനുള്ള ശ്രദ്ധ ഗൗരവപൂർവ്വം നമുക്ക് ആവശ്യമാണ്. അതിനൊക്കെ അപ്പുറത്ത് പ്രാർത്ഥനകൾ ജീവിതത്തിലേറെ പ്രധാനമാണ്.
0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം സെഷനിലൂടെ ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ പ്രാർത്ഥനകളുടെയൊക്കെ ടെക്സ്റ്റുകൾ കേട്ടിങ്ങനെ പോകുന്നതിന് പകരം നോക്കി വായിച്ച് പഠിച്ചെടുക്കാനുള്ള സൗകര്യം പരിഗണിച്ചുകൊണ്ട് നമ്മൾ ജമീലിൻ്റെ അദ്കാർ വിൻഡോയിൽ അത് ചേർത്തിട്ടുണ്ട്, അതുകൂടി നോക്കുക. എന്തായാലും ഇനി മോർണിംഗ് വൈബ്സിൽ പ്രാർത്ഥനാ പഠനമാണ്.
1: സഫീർ അൽ ഹിക്കമിയാണ് നമുക്ക് ഇന്ന് പ്രാർത്ഥന പഠിപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മയ്യത്ത് നിസ്കാരത്തിലെ അധികമായി ചൊല്ലേണ്ട പ്രാർത്ഥനകൾ പഠിച്ചു വരികയാണ്. അതിൻ്റെ അടുത്തൊരു ഭാഗം, 4-ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നമുക്ക് ധാരാളം ബാധ്യതകളുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി നമസ്കരിക്കുക എന്നുള്ളത്. ജനാസ നമസ്കാരം വിശ്വാസികളുടെ മേൽ ഫർള് കിഫയായി അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ്, സമൂഹ ബാധ്യതയാണ്. ആരൊക്കെ നമസ്കരിക്കുന്നുണ്ടോ അവരെല്ലാം മരിച്ച മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ നമസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനകളാണ് ഇൻഷാല്ലാ പ്രാർത്ഥനാ പഠനം എപ്പിസോഡുകളിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് ചില ആളുകൾക്കെങ്കിലും അറിയാവുന്നതായിരിക്കും, എന്നാൽ പലർക്കും മറന്നു പോകുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും കിട്ടാത്ത ഒരു കാര്യമാണ് ജനാസ നമസ്കാരത്തിലെ പ്രാർത്ഥന. അതുകൊണ്ട് അത് പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. പ്രാർത്ഥന ഇൻഷാല്ല നമുക്ക് ഏതാനും എപ്പിസോഡുകളിലായി പതിയെ പതിയെ പഠിക്കാം. പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം ഇപ്രകാരമാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅ്ഫു അൻഹു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅ്ഫു അൻഹു. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില അക്ഷരങ്ങളുണ്ട്, അത് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഉച്ചരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് അല്ലാഹുമ്മ ഗ്ഫിർ, അവിടെ ഗൈനാണ്, പുള്ളിയുള്ള ഗൈനാണ്. തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തുനിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ് ഗൈൻ എന്ന അക്ഷരം. ഗൈനിന് സുക്കൂനാണ്, അതുകൊണ്ട് അല്പം സാധാരണ ഫതഹോ കസ്റോ ഇട്ടാൽ നമ്മൾ ഉച്ചരിക്കുന്നതിനേക്കാൾ ശ്രദ്ധിച്ചാണ് സുക്കൂന് വരുമ്പോൾ ഉച്ചരിക്കേണ്ടത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അവിടെ ഹ എന്ന അക്ഷരം, വർഹംഹു. ആദ്യത്തേത് ഹ ആണ്, പിന്നീട് ഹ എന്ന അക്ഷരമാണ്. ഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും ഹ തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. ഗൈനും ഹും ഹുമെല്ലാം ഹറൂഫുൽ ഹൽഖ്, തൊണ്ടയുടെ അക്ഷരങ്ങളിൽ, തൊണ്ടയിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളിൽ പെട്ടതാണ്. പിന്നീട് വഅഫിഹി, അവിടെ ഐനാണ്. ആദ്യം അള്ളാഹുമ്മ എന്നിടത്ത് ഗൈനായിരുന്നു തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് പുറപ്പെടുന്ന അക്ഷരം. ഇവിടെ വഅഫിഹി തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. വഅഫിഹി വഅഫു അൻഹു, അവിടെ മൂന്ന് സ്ഥലത്തും ഐനാണ്. വഅഫിഹി എന്നിടത്തും വഅഫു എന്നിടത്തും അൻഹു എന്നതും മൂന്നും ഐൻ എന്ന അക്ഷരമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടതാണ്, ഒരിക്കലും തെറ്റാൻ വേണ്ടി പാടില്ല. അള്ളാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് തെറ്റി ഓർന്ന ആൾക്കാരുണ്ട്. വർഹംഹു എന്ന് രണ്ടും ഹ ആയിക്കൊണ്ട് ഓർന്നവരുണ്ട്. വആഫിഹി എന്നത് ആഫിഹി എന്ന് ഹംസയാക്കി ഓർന്നവരൊക്കെ ഉണ്ട്. അതെല്ലാം തെറ്റാണ്. അത് തെറ്റാണ്.

0: ആയി ഉച്ചരിക്കുമ്പോൾ അർത്ഥവും വ്യത്യാസപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇഗ്ഫിർ ലഹു, ഇതാ ഈ മരിച്ചു കിടക്കുന്ന ഈ മയ്യത്തിന് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. വർഹംഹു, നീ അവനോട്, ഈ മയ്യത്തിനോട് നീ കാരുണ്യം കാണിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കുകയും ഇദ്ദേഹത്തോട് നീ കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ. വഅഫിഹി വഅഫു അൻഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ സൗഖ്യം നൽകുകയും ചെയ്യണമേ, ഇദ്ദേഹത്തിന് നീ വിട്ടുവീഴ്ച നൽകുകയും ചെയ്യണമേ എന്നതാണ്. വഅഫിഹി, ഇദ്ദേഹത്തിന് നീ സൗഖ്യം നൽകണമേ. വഅഫു അൻഹു, അദ്ദേഹത്തിന് നീ വിട്ടുവീഴ്ച നൽകുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫി വഅഫു അൻഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം കാണിക്കുകയും സൗഖ്യം നൽകുകയും വിട്ടുവീഴ്ച നൽകുകയും ചെയ്യണമേ എന്നതാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം. ഒരിക്കൽ കൂടി ഞാൻ ഇത് ഉച്ചരിക്കാം, നിങ്ങൾ എൻ്റെ കൂടെ പറയണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ ഭാഗം 4 കേട്ടുകഴിഞ്ഞു. നമ്മളൊക്കെ മനഃപ്പാഠമാക്കി വെക്കേണ്ട വിവിധ പ്രാർത്ഥനകളുണ്ട് മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളാകുമ്പോൾ, പിന്നെ അതേപോലെ കുട്ടികളാകുമ്പോൾ ഒക്കെയുള്ള ഇങ്ങനെയുള്ള ചില വ്യത്യസ്തതകൾ ഓരോന്നിലും നമുക്ക് പറഞ്ഞു പോകാൻ കഴിയും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നൊരു ശനിയാഴ്ചയാണ്, കുട്ടികൾ വീട്ടിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. സ്വഭാവമായിട്ട് അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തേക്ക് മൊബൈൽ ഫോൺ കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മളിനി അടുത്തതായി മോർണിംഗ് വൈബ്സിൽ കേൾക്കുന്നത്. റിവൈൻഡിൽ നിന്ന് എടുത്തു കൊടുക്കുക. മോർണിംഗ് വൈബ്സിൽ ഇനി പൂമരത്തണലിൽ പ്രോഗ്രാമാണ്.
2: അൽഫഹദ് പൂന്തുറ ഇന്ന് പൂമരത്തണലിൽ കുട്ടികളോടൊപ്പം നമ്മളോടൊപ്പം ചേരുകയാണ്. ആരാണ് പ്രവാചകൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ചുനേരം ഇനി ഒരു രസകരമായ ചിന്തകളും പാട്ടുകളും കഥകളുമായി അൽഫഹദ് പൂന്തുറയോടൊപ്പം നമുക്ക് ചേരാം.
3: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ കൊച്ചുകൂട്ടുകാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? എല്ലാവർക്കും സുഖല്ലേ? കൂട്ടുകാരെ, വളരെ സന്തോഷത്തിലാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളുടെ അടുക്കൽ കുറച്ച് കാര്യങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ എന്തൊക്കെ ഒരു കുളിരാണ്. എൻ്റെ കുഞ്ഞു കൂട്ടുകാരോടൊരു അല്പസമയം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒന്ന് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ, ഒരു പാട്ടൊക്കെ പാടിത്തരാൻ എനിക്ക് എന്താഗ്രഹം എന്നറിയോ? എല്ലാ ആഴ്ചയിലും ഞാൻ വരുന്നുണ്ട്, കൂട്ടുകാരുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു തരണെന്ന് ഓർമ്മയുണ്ടോ? നമ്മളിങ്ങനെ പോ

പാട്ടൊക്കെ പാടി തരുന്നുണ്ട്. പൂമരത്തണൽ ഒരു ഇത്തിരി നേരം നമ്മൾ ഒന്നിച്ചിരിക്കുന്നുണ്ടും എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ കൂട്ടുകാരെ. കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുക്കളേക്ക് വളരെ പഴയ കാലങ്ങൾക്ക് മുമ്പ്, കുറേ കാലങ്ങൾക്ക് മുമ്പ് എന്തുണ്ടായിരുന്നു, പണ്ട് പണ്ട് പണ്ടൊരു കാലം. കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ?

എന്താ പറയണത്, പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ടൊരു കാല എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയണ്ടേ നിങ്ങക്ക്? നിങ്ങൾക്കറിയണോ? നിങ്ങൾക്കറിയണോ കൂട്ടുകാരേ? അറിയണോ എന്താ സംഭവിച്ചെന്നറിയോ? പണ്ട് കാലങ്ങൾക്ക് മുമ്പ്, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, എത്രയോ ആളുകൾ ജനിക്കുന്നതിന് മുമ്പ് കൂട്ടുകാരെ, നമ്മുടെ അടുക്കലേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ, സ്വർഗം പറഞ്ഞു തരാൻ, നരകം പറഞ്ഞു തരാൻ, നന്മ പറഞ്ഞു തരാൻ, തിന്മയെ കാണിച്ചു തരാൻ, നല്ല വഴി വരച്ചു തരാൻ, തിന്മയുടെ വഴി മായ്ച്ചു കളയാൻ വേണ്ടി കൂട്ടുകാരെ നമ്മുടെ ഇടയിലേക്ക് കുറേ പേര് വന്നിട്ടുണ്ട്. ആരൊക്കെയെന്നറിയോ നിങ്ങൾക്ക്? അവരെന്തൊക്കെയാണ് എന്താ പറയണെന്നറിയോ നിങ്ങൾക്ക്? കൂട്ടുകാരെ നന്മ പഠിപ്പിച്ചു തരാൻ വന്ന ആളുകളാണ് പ്രവാചകന്മാർ. ആരാണ് പ്രവാചകന്മാർ? നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുറേ പ്രാവശ്യം പ്രവാചകന്മാർ. മുഹമ്മദ് നബി പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണുണ്ടോ? പറയണുണ്ടോ കൂട്ടുകാരെ? ഉണ്ടോ? നല്ല കുട്ടികളാണ് പൂമരത്തണലിൽ കേൾക്കുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാരെല്ലാവരും നല്ല കുട്ടികളാണെന്നുള്ള കാര്യം എനിക്കറിയട്ടോ, ഞാൻ എല്ലാവരോടും പറയണുണ്ട്. നിങ്ങൾക്കറിയോ ഞാൻ പീസ് റേഡിയോയിലെ പൂമരത്തണൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ കേൾക്കുന്ന കുറേ കുട്ടികളുണ്ട്, ഞാൻ കാണാത്ത, പക്ഷെ എന്നെ കേൾക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവരെല്ലാവരും നല്ല കുട്ടികൾ. നിങ്ങളെല്ലാം നല്ല കുട്ടികളാണോ? ഉറപ്പാണോ? ഞാൻ എന്നാൽ എല്ലാവരോടും പറയണുണ്ട് അവർ നല്ല കുട്ടികളാണ്. ആ പൂമരത്തണൽ കേൾക്കുന്ന കുട്ടികളോട് എന്ത് ചോദിച്ചാലും അവരതിനെല്ലാം ഉത്തരം പറയും. എന്നാൽ അവരൊക്കെ നമുക്ക് അവരുടെയൊക്കെ അവർക്കൊക്കെ ഒരു സംശയമാണ്, ഇവർ ഉത്തരം പറയോ പറയോ, നമുക്ക് ഒരു ഉത്തരം പറഞ്ഞ് അവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. എന്താ ഒരു ചോദ്യം ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, അപ്പം എല്ലാവരും ഉത്തരം പറയണം കേട്ടോ. കൂട്ടുകാരെ, ആരാണ് ഈ ലോകത്ത് ആദ്യമായി വന്ന പ്രവാചകൻ? ആരാണ് കൂട്ടുകാരെല്ലാവരും ഉത്തരം പറഞ്ഞോ? പറഞ്ഞോ? എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും എനിക്കറിയും. ആരാ ആരാ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം. കൂട്ടുകാരെ, അതാണ് നമ്മുടെ ആദ്യത്തെ പ്രവാചകൻ, അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ് നമ്മുടെ ആദ്യത്തെ പ്രവാചകൻ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഈ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്നത് എന്നറിയോ? കൂട്ടുകാർക്കറിയോ? കൂട്ടുകാർക്കറിയോ? നമുക്കറിയാം

0: നമുക്കറിയാല്ലേ, ആദ്യത്തെ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ഈ ലോകത്തിന്റെ ഏറ്റവും അള്ളാഹു സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനാരാ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ആദ്യത്തെ മാതാവാരാ? ഹവ്വാ ബിവി. കൂട്ടുകാരെ, ഈ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആദ്യത്തെ പ്രവാചകൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്തിനാണെന്നറിയോ ഭൂമിയിലോട്ട് വന്നത്? നമുക്ക് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വർഗത്തിന് അറിയാം, ഭൂമിയിലേക്കല്ലേ വന്നത്? കൂട്ടുകാർക്ക് അറിയണോ? കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? ഞാൻ പറയട്ടെ. അതായത്, പണ്ട് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, പണ്ട് കാലങ്ങൾക്ക് മുമ്പ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് എവിടെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയോ? അറിയാമോ കൂട്ടുകാരെ? എവിടെയാ? സ്വർഗത്തിൽ. അല്ലേ, സ്വർഗത്തിലാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദ്യം സൃഷ്ടിച്ചത്. അങ്ങനെ സ്വർഗത്തിൽ സുഖമായി കഴിഞ്ഞിരുന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലിങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, അവിടെ ഇങ്ങനെ ജീവിച്ചു തുടങ്ങി. ഹവ്വാലെ, ഹവ്വാ ബീവിയെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇണയായി അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി. അങ്ങനെ അവർ ഇരുവരും സുന്ദരമായ ഒരു ജീവിതം സ്വർഗത്തിലിങ്ങനെ തുടർന്നു. അവിടെ അപ്പുറത്തൊരു നായകനുണ്ട്. ആരാന്നറിയോ കൂട്ടുകാരെ? നമ്മളെയൊക്കെ പല പ്രാവശ്യവും വഴിയിലോട്ട് തെറ്റായ വഴികളിലൊക്കെ നമ്മളെ നയിക്കുന്ന ഒരാളുണ്ട്. ആരാന്നറിയോ? ഇബ്ലീസ്. നമുക്കറിയാല്ലേ, നമുക്കറിയാല്ലേ, ഇബ്ലീസ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഹവ്വയെ തെറ്റിക്കാൻ വേണ്ടി നോക്കി, അവരെയും വഴികേടിലിട്ടാക്കാൻ വേണ്ടി നോക്കി കേട്ടോ. അവരിങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വ ബിബി ഇങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ സുഖമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആദം ഒരു മരത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ ആദം, താങ്കൾ ആ കാണുന്ന മരത്തിൽ നിന്ന് ഒരു കായ്ക്കരി പോലും ഭക്ഷിക്കല്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ട മേനി ആദം അലൈഹിസ്സലാത്തു വസ്സലാം അനുസരിച്ചു. അള്ളാഹു പറഞ്ഞതല്ലേ, അല്ലേ? അള്ളാഹു പറഞ്ഞ നമ്മൾ അനുസരിക്കണ്ടേ? അതുപോലെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തു, അനുസരിച്ചു. അങ്ങനെ ഇത് കണ്ട് പിശാചിങ്ങനെ വഴി തെറ്റിക്കാൻ വേണ്ടി അവരെങ്ങനെ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞുവിടാം, അവരെങ്ങനെ ഈ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം മെനയുന്ന സാഹചര്യത്തിലാണ് കൂട്ടുകാരെ ഇതാ എന്ത്, ഇബ്ലീസ് ഒരു വഴിയുമായിട്ട് വരുന്നുണ്ട് ആദമിൻ്റെ അടുക്കലേക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആ കാണുന്ന പഴം നിങ്ങൾ കഴിക്കരുത് കേട്ടോ, കഴിച്ചാൽ നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹിൻ്റെ വാക്ക് ധിക്കരിക്കാത്ത പ്രവാചകന്മാരാണ്. അങ്ങനെ അള്ളാഹിൻ്റെ വാക്ക് ധിക്കരിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു. അപ്പോഴാണ് പിശാജ് വന്നിട്ട് പറഞ്ഞത്, ആദം നീതോ നേരെ കാണുന്ന ആ മരം ഉണ്ടല്ലോ, ആ മരത്തിൽ നിന്ന് ഒരു കായ്ക്കനി എടുത്ത് കഴിച്ചാൽ ഒന്നും സംഭവിക്കില്ല, അത് കഴിച്ചാൽ നിനക്ക് ഈ സ്വർഗത്തിൽ എത്ര കാലം വേണമെങ്കിലും നിനക്ക് എന്ത് ചെയ്യാം, ജീവിക്കാം ആദം എന്ന് പറഞ്ഞു. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല ഞാൻ കഴിക്കില്ല, കാരണം എന്താണ്, എൻ്റെ രക്ഷിതാവ് ആര്? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഇത് കഴിക്കരുത്, അതെടുത്ത് കഴിക്കാൻ പാടില്ല ആദം എന്നോട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാനത് കഴിക്കുകയില്ല എന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അങ്ങനെ ഈ പിശാജ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നിലയ്ക്കും വഴങ്ങൂല എന്ന് മനസ്സിലാക്കി പിശാജ് എന്ത് ചെയ്തു, ഹവ്വയെ പോയി പിടിച്ചു. ഹവ്വയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, പിന്നെ അത് കഴിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കുറെ കാലം ജീവിക്കാം കേട്ടോ, ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കിവിടെ സ്വർഗത്തിൽ ജീവിക്കാം, എന്തെല്ലാം നിങ്ങൾക്കിവിടെ കിട്ടും. പാവ ഇവരെ പറ്റിച്ചു. അങ്ങനെ ഈ ഹവ്വ ബീവി വന്നിട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കണ്ടോ അവൻ പറയുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കും, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കായ്ക്കനി ഭക്ഷിച്ചേക്കാം, എന്താ സംഭവിക്കും നോക്കാമല്ലോ, ഒന്ന് കഴിച്ചു നോക്കാം, ഇവിടെ ഉള്ള കാലം നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുകയല്ലേ എന്നിങ്ങനെ പറഞ്ഞു ആദമിൻ്റെ മനസ്സിനെ മാറ്റി. പാവം കേട്ടോ അവര്, അവർക്കറിയില്ല പിശാജ് വഴിതെറ്റിക്കുകയാണ് എന്ന്. പാവം അവരങ്ങനെ എന്ത് ചെയ്തു, ആ കായ്ക്കനി എടുത്ത് കഴിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ കായ്കനി കഴിച്ചു കഴിഞ്ഞു. ഇത് അള്ളാഹു സുബ്ഹാനഹു വതാല അറിഞ്ഞു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല അറിഞ്ഞിട്ട് വന്ന് പറഞ്ഞു, ആദം, നിങ്ങളോട് ഈ കായ്കനി ഞാൻ ഭക്ഷിക്കരുതെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഭക്ഷിച്ചത്? അതിനുള്ള ശിക്ഷയായി ഇതാ അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ അടിപൊളിയായിട്ട് സ്വർഗത്തിൽ കഴിഞ്ഞ അവരവസ്ഥ എന്തായി? ഭൂമിയിലേക്ക് സലാം പറഞ്ഞ് വരേണ്ട അവസ്ഥയായി. അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ ഭൂമിയിലേക്ക് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ പ്രവാചകനായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞയച്ച പ്രവാചകനാണ് ആര്? ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ മുതിർന്ന പ്രവാചകനാരാ? ഏറ്റവും വലിയ പ്രവാചകനാരാ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം. മനുഷ്യരുടെ ഏറ്റവും ആദ്യത്തെ പിതാവാരാ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ എന്തുകൊണ്ടും ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യ പിതാവും ആദ്യ നബിയും ആയി മാറി. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് വന്നു, ഇവർക്ക് പശ്ചാത്താപം തോന്നി. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ട് ഞാനത് അനുസരിക്കാതെയാണല്ലോ വന്നത്, അപ്പോൾ എന്നെ റബ്ബ് ശിക്ഷിക്കോ? നരകൊക്കെ ഉണ്ടല്ലോ അവിടെ കൊണ്ടിട്ട് അള്ളാഹുവിൻ്റെ വാക്ക് പറഞ്ഞത് കേൾക്കാതിരുന്നത് കൊണ്ട് എന്നെ ശിക്ഷിക്കോ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര വിഷമത്തിലായി. അങ്ങനെ ഇവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബന ളലംന അൻഫുസന വ ഇല്ലം തഅഫിർ ലന വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹു സുബ്ഹാനഹു വതാലയോട് ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇരുവരും കൂടെ ചേർന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനല്ല, നീ മാത്രമേയുള്ളല്ല. അതുകൊണ്ട് റബ്ബന ളലംന അൻഫുസന വ ഇല്ലം തഅഫിർ ലന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുവേ, ഞങ്ങളോട് തന്നെ എന്തു ചെയ്തല്ല, കുറേ അക്രമങ്ങൾ പ്രവർത്തിച്ചു പോയല്ല, അതുകൊണ്ട് ഞങ്ങളോട് പുറത്തു തരണയല്ല. വ ഇല്ലം തഅഫിർ ലന, നീ ഞങ്ങൾക്ക് പുറത്തു തരാത്ത പക്ഷം, വ തർഹംന, ഞങ്ങളോട് കരുണ കാണിക്കാത്ത പക്ഷം, ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുവേ, നമ്മളിതാ നരകക്കാരുടെ കൂട്ടത്തിൽ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമല്ല എന്ന് പേടിച്ച് അവർ രണ്ടുപേരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഇനി ഒരു തെറ്റും ചെയ്യില്ല എന്ന്, റബ്ബിനെ മാത്രം ആരാധിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രാർത്ഥന സ്വീകരിച്ചു, അവർക്ക് ആ പാപം പുറത്തു കൊടുക്കുകയും എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ മേലൊരു ദൗത്യം ഏൽപ്പിക്കും. എന്ത് പറഞ്ഞു? ഇതാ ആദം, നീ ഈ ലോകത്തേക്കുള്ള പ്രവാചകനാണ്, ആദ്യ പ്രവാചകനാണ്. ഇവിടെയുള്ള നിന്റെ സമുദായക്കാർ, നിന്റെ സന്താനങ്ങൾ, അവർക്കെല്ലാം നീ നന്മ അറിയിച്ചു കൊടുക്കണം. അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. അതുപോലെ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം വന്നു, നൂഹ് വന്നു, ഇബ്രാഹിം വന്നു, ഈസ വന്നു, മൂസ വന്നു, അവസാനത്തെ പ്രവാചകൻ വരെയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും എന്ത് ചെയ്തു കൂട്ടുകാരെ? ഈ സ്വർഗത്തിലേക്ക്, ഭൂമിയിലേക്ക് എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ അവരൊക്കെയാണ് നമ്മുടെ പ്രവാചകന്മാർ. ആദ്യത്തെ പ്രവാചകൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. പ്രവാചകന്മാർ എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നതെന്നുള്ള കാര്യങ്ങൾ പഠിച്ചല്ലോ. എങ്ങനെയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദ്യ പ്രവാചകനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്നതെന്ന് നമ്മൾ പഠിച്ചല്ലോ, ആ ചരിത്രങ്ങൾ കേട്ടല്ലോ. ഇനി നോക്കൂ കൂട്ടുകാരെ, ഈ പ്രവാചകന്മാരെല്ലാം വന്നത് എന്തിനാണെന്നറിയോ? മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ മനുഷ്യരിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് ഭൂമിയിൽ നിന്ന് തിരഞ്ഞെടുത്തവരാണ് നബിമാർ. ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനായ ആദമാണല്ലോ ആദ്യത്തെ നബി. നബിമാർ ഇല്ലാത്ത ഒരു സമൂഹവും ഉണ്ടായിട്ടില്ല. അവസാനത്തെ നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എല്ലാ നബിമാരിലും നാം വിശ്വസിക്കണം, അത് ഈമാനിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആദ്യത്തെ നബി. എല്ലാ സമുദായത്തിലേക്കും, നമ്മുടെ സമുദായത്തിലേക്ക് അവസാനം വന്ന പ്രവാചകനാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ആദം സമുദായത്തിലേക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നബിയായി വന്നു. ഇദ്രീസ് നബിയുടെ സമുദായത്തിലേക്ക് ഇദ്രീസ് നബിയുടെ ഇദ്രീസ് നബി നബിയായി വന്നു. അങ്ങനെ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നല്ല കുറച്ച് ആളുകളെ, സത്യം പറയുന്ന, കളവ് പറയാത്ത, കളവ് ചെയ്യാത്ത, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത, ഏകനായ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന കുറച്ച് ആളുകളെ തിരഞ്ഞെടുത്തു. അവരാണ് കൂട്ടുകാരെ പ്രവാചകം. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടത്, അവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ആ നബിമാരെല്ലാവരും മനുഷ്യരായതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്നു തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്ത ആളുകളായിരുന്നു ഈ നബിമാർ. അപ്പം അതുകൊണ്ട് ആ നബിമാരെ നമ്മൾ അനുസരിക്കണം. ഇനി നബിമാർ നമ്മളെപ്പോലെ തന്നെ എല്ലാവരെന്തായിരുന്നു? മനുഷ്യരായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അവർ തെറ്റു ചെയ്യുന്നവരായിരുന്നില്ല. സത്യസന്ധരും മാതൃകാ പുരുഷന്മാരും സൽസ്വഭാവികളുമായിരുന്നു കേട്ടോ കൂട്ടുകാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും എല്ലാ പ്രവാചകന്മാരും നമ്മളെപ്പോലത്തെ മനുഷ്യന്മാർ മാത്രമായിരുന്നു. പക്ഷേ മനുഷ്യന്മാരെ പോലെ അവരെന്ത് ചെയ്യുന്നില്ല, തെറ്റ് ചെയ്യുകയായിരുന്നില്ല. അവർ തെറ്റു ചെയ്യാതെ സത്യസന്ധന്മാരും നല്ല സ്വഭാവമുള്ള ആളുകളും അങ്ങനെ അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന ആളുകളും കൃത്യമായി നമസ്കരിക്കുന്നവരും അള്ളാഹുവിന് വേണ്ടി മാത്രം തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ച ആളുകളുമായിരുന്നു നബിമാരെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കൂട്ടുകാരെ, അങ്ങനെയാകുമ്പോൾ ആ നബിമാരെ നമ്മുടെ ജീവിതത്തിലെ മാതൃകാ പുരുഷന്മാരാക്കണം. എങ്ങനെ? നമ്മുടെ ജീവിതത്തിലെ മാതൃകാ പുരുഷന്മാരാക്കണം. എന്താ മാതൃകാ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് കളിക്കാൻ വേണ്ടി, ഫുട്ബോൾ കളിക്കാൻ വേണ്ടി നമ്മുടെ മാതൃകാ പുരുഷനാരാ? മെസ്സിയോ നെയ്മറോ അല്ലേ? പല കളിക്കാരന്മാരുമാണ് നമ്മുടെ കളിയിലുള്ള മാതൃകാ പുരുഷന്മാർ. പക്ഷെ അവരുടെ ജീവിതത്തെ നമുക്ക് അനുകരിക്കാൻ പറ്റോ? പറ്റോ? ഇല്ല. പക്ഷെ നമുക്ക് അനുകരിക്കാൻ, നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ മാത്രമാണ് കേട്ടോ കൂട്ടുകാരെ. ആ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കൽ, പ്രവാചകന്മാരെ അനുസരിക്കലാണ് നമ്മുടെ ബാധ്യത. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേനെ അള്ളാഹു അവർക്ക് സന്ദേശങ്ങൾ നൽകി. അത് അവർ മനുഷ്യർക്ക് പറഞ്ഞുകൊടുത്തു. സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അവർ ഉപദേശിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തിൻ്റെ ആശയം അതാണ്. ആരാധിക്കേണ്ട രൂപവും ജീവിത രീതിയും അവർ ജനങ്ങളെ പഠിപ്പിച്ചു. കൂട്ടുകാരെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. നമുക്കറിയാല്ലേ, നമ്മൾ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർക്ക്, നമ്മുടെ പൂമരത്തണലിലെ എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ ആരെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ? നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ വഴിപാടുകൾ, നമ്മുടെ നേർച്ചകൾ എല്ലാം ആർക്കു മാത്രമേ പാടുള്ളൂ? അള്ളാഹുവിന് വേണ്ടി മാത്രം. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? ഈ പ്രവാചകന്മാരെല്ലാവരും വന്നത്. അപ്പോൾ ഇവരാണ് പ്രവാചകന്മാർ. കൂട്ടുകാരെ, നമ്മുടെ ഈ ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ പോസ്റ്റർ കണ്ടപ്പോൾ, നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ, ആരാണ് പ്രവാചകന്മാർ? അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായില്ലേ, ആരാ പ്രവാചകന്മാർ? അപ്പോൾ ഇതാണ് നമ്മുടെ സംശയത്തിൻ്റെ ഉത്തരം. നമ്മുടെ പ്രവാചകന്മാർ ഇന്ന ആളുകളാണ്. ആദം, ഇദ്രീസ്, നൂഹ്, അങ്ങനെ തുടങ്ങിയ അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചക ശൃംഖലയിലെ പ്രവാചകന്മാരാണ് കൂട്ടുകാരെ നമ്മുടെ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. ഇനി ഇൻഷാല്ലാ അടുത്ത പൂമനത്താണെങ്കിലും കൂട്ടുകാർക്ക് ഏതാനും പ്രവാചകന്മാരുടെ ഞാൻ ജീവിതങ്ങളും അവർ പ്രയാസപ്പെട്ട പ്രയാസങ്ങളെക്കുറിച്ചുള്ള കഥകളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പൂമനത്താണെങ്കിലും വീണ്ടും കാണണം. എന്നിട്ട് അവരെക്കുറിച്ച് പറയാം, അവരെന്താ ജിബ്രീൽ അലൈഹിസ്സലാത്ത്, ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് പറഞ്ഞു കൊടുത്ത സന്ദേശം അള്ളാഹനെ മാത്രം ആരാധിക്കാൻ മാത്രം പറയണമെന്ന് മാത്രമേ ഭൂമിയിൽ പറഞ്ഞുകൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സഹിച്ച പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, മർദ്ദനങ്ങൾ, പീഡനങ്ങൾ, അള്ളാഹു പാവമാണ് അവരൊക്കെ. അള്ളാഹു പറഞ്ഞതനുസരിച്ച് നമുക്ക് വേണ്ടി, നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ട ആളുകളാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത്. കൂട്ടുകാരെ, അപ്പൊ വീണ്ടും ഓരോ പ്രവാചകന്മാരുടെ ജീവിത ചരിത്രങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ, അടുത്ത പൂമരത്തണലിൻ്റെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുവിട്ടാം ഇൻഷാ അല്ലാ. അതുവരെ ഒരു ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അൽഫഹദ് പൂന്തുറ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ഇപ്പോഴും ഭയങ്കര വലിയ കുട്ടിയൊന്നും ആയിട്ടില്ല, നമ്മൾ അബ്ദുറഹ്മാൻ്റെ നാട്ടിലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു 3-4 കൊല്ലം മുമ്പായിരിക്കും അല്ലേ അവൻ റെക്കോർഡ് ചെയ്ത പരിപാടിയായിരുന്നു.
2: 4 കൊല്ലം മുമ്പും അല്ല, ഇപ്പം 2026 ആയില്ലേ. അപ്പോ അവിടെ തന്നെ 6 കൊല്ലമായി, അതിന്റെ മുമ്പ് 2, അപ്പൊ
1: 8 കൊല്ലമായിട്ടുണ്ടാവും.
2: അപ്പൊ ഓൻ ചെറിയ കുട്ടിയാണ് ഇപ്പോഴും, അതുകൊണ്ട് അങ്ങക്ക് വളർന്നു മനസ്സിലാകാത്ത.
1: അല്ലോ, സ്റ്റുഡൻസിന്റെ ഭാരവാണ് അവന്. പിന്നെ ഞാൻ പലപ്പോഴും അവനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് ഇപ്പം പീസ് റേഡിയോ ആയിരിക്കും അവൻ ആദ്യ അവസരം കിട്ടിയ ഒരു സ്പേസ്. അന്ന് അന്ന് അന്നത്തെ പ്രോഗ്രാമുകളാണ്, അന്നത്തെ റെക്കോർഡിങ്സ് ആണ്. എന്തായാലും പീസ് റേഡിയോയിൽ ഒരാൾ വന്നൊരു അവതാരകൻ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് ആണിത്. അയാൾ മരിച്ചാലും അതങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും.
3: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീർ സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: നമ്മളുടെ ഒരു ദിവസം ഇന്ന് കുട്ടികൾ കൂടെയുള്ള ദിവസമാണ്. ഈ കുട്ടികൾ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ നിരീക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലൊക്കെ അവരുടെ പലതരം കപ്പാസിറ്റികൾ വളർന്നു വരുന്നൊരു സമയമാണ്. പിന്നെ അവരുടെ നൈസർഗിക സിദ്ധികളാണെങ്കിലും ശാരീരികമായ കാര്യങ്ങളാണെങ്കിലുമൊക്കെ, കണ്ണ്, കാഴ്ച, കേൾവി, നടത്തം, സ്വഭാവം, പെരുമാറ്റം, ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ഏജിൽ കുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ അവർക്കുള്ള കഴിവുകളെ ഓരോന്നും നിരീക്ഷിക്കേണ്ടതാണ് നമ്മൾ. പിന്നെ അങ്ങനെ കുട്ടികളുടെ പ്രശ്നങ്ങളെ ഓരോന്നിനെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു പോകുമ്പോൾ പലതരം മേഖലകൾ നമുക്ക് പരിശോധിക്കാനും ചിന്തിക്കാനും ഉണ്ടാകും. ഇന്ന് നമ്മൾ ഒരു മേഖല, കുട്ടികളും അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലെ ചില കാര്യങ്ങൾ പീസ് റേഡിയോ വൈബ്സിൽ കേൾക്കുകയാണ്.
2: ഈ വൃക്കരോഗവും കുട്ടികളും എന്നൊരു വിഷയത്തിൽ ഡോക്ടർ കെ പി ജയകുമാർ രചിച്ച ലേഖനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്, നുറുങ്ങുകളിലൂടെ. നുറുങ്ങുകളിൽ നമുക്ക് ശബ്ദം നൽകുന്നത് സാദിഖ് ബിൻ സലീമാണ്. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ ഡോക്ടർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം.
4: കുട്ടികളിലും പ്രായമായവരിലും വൃക്കരോഗങ്ങൾ കാണപ്പെടുന്നു. എന്നാൽ ചിലതരം രോഗങ്ങൾ കുട്ടികളിൽ കൂടുതലായി കാണപ്പെടുന്നു. അവയുടെ ചികിത്സാ രീതികളിലുള്ള പ്രത്യേകത കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നുമുണ്ട്. വൃക്കകളിലോ മൂത്രനാളികളിലോ ജന്മനായുണ്ടാകുന്ന വൈകൃതങ്ങളും തുടർന്നുണ്ടാകുന്ന രോഗങ്ങളും വൃക്കകൾക്ക് കേടുപാടുണ്ടാക്കുന്നു. കുട്ടികളിലെ മൂത്രത്തിലുണ്ടാകുന്ന പഴുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്, പ്രത്യേകിച്ചും ആൺകുട്ടികളിൽ. കാരണം വൃക്കകളിലെയും മൂത്രമൊഴുകുന്ന വഴികളിലെയും അപാകതകൾ ഇതിന് കാരണമായി വർദ്ധിക്കുന്നു. കഴിയുന്നതും നേരത്തെ കണ്ടുപിടിച്ചാൽ ഇവ ചികിത്സിക്കാവുന്നതും ഭാവിയിൽ വൃക്കകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ കുറക്കാവുന്നതുമാണ്. ആൺകുട്ടികളിൽ കാണപ്പെടുന്ന പോസ്റ്റീരിയൽ യുറിത്രൽ വാൾവ്, മൂത്രാശയത്തിൽ നിന്ന് യൂറിറ്ററിലേക്ക് മൂത്രം തിരിച്ചു കയറുന്ന റിഫ്ലക്സ് എന്നിവയാണ് ഇത്തരത്തിലുള്ള സാധാരണ രോഗങ്ങൾ. ഇവ മൂലം വൃക്കകൾക്ക് കേട് സംഭവിച്ചു കഴിഞ്ഞാൽ രോഗവിമുക്തി പ്രയാസമാണ്. ചൊറി ചിരങ്ങുകൾക്ക് ശേഷമോ തൊണ്ടവേദനയെ തുടർന്നോ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന വൃക്കരോഗമുണ്ടാകാറുണ്ട്. മൂത്രത്തിലൂടെ രക്തം വരികയും നീരുണ്ടാവുകയുമാണ് രോഗലക്ഷണങ്ങൾ. 6 ആഴ്ചക്കുള്ളിൽ രോഗവിമുക്തി ഉണ്ടാവുകയാണ് പതിവ്. ഭാവിയിൽ സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. HUS, വയറുകടി പോലുള്ള അസുഖങ്ങളെ തുടർന്നും വൃക്കകൾക്ക് കേട് സംഭവിക്കുന്നു. HUS എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ രോഗത്തിൽ ഗുരുതരമായ വൃക്കരോഗമുണ്ടാകാനും ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട്. നെഫ്രോട്ടിക് സിൻഡ്രോം, മൂത്രത്തിലൂടെ രക്തത്തിലെ ആൽബുമിൻ എന്ന മാംസ്യഘടകം നഷ്ടപ്പെട്ടു പോകുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം കുട്ടികളിൽ കൂടുതലായി കാണപ്പെടുന്നു. മരുന്നുകൾ കൊണ്ട് മാറി നിൽക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ രോഗം വന്നെത്തി നോക്കാറുണ്ട്. ഗ്ലോമറുലസിനുണ്ടാകുന്ന മറ്റു രോഗങ്ങൾ റീനൽ ഫെയിലിയർ, രക്തസമ്മർദ്ദം, വൃക്കകളിലുണ്ടാകുന്ന അർബുദം തുടങ്ങിയ മറ്റു രോഗങ്ങളും കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. പ്രതിവിധി: വൃക്കകൾക്ക് പ്രവർത്തനശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വയറ്റിൽ കൂടി നടത്താവുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് സാധാരണ ചെയ്യാറുള്ളത്. നമ്മുടെ നാട്ടിൽ അത്ര സാധാരണമല്ലെങ്കിലും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കുട്ടികളിൽ നടത്തിവരുന്നുണ്ട്.
1: വൃക്കരോഗവും കുട്ടികളും എന്ന വിഷയത്തിൽ ഡോക്ടർ കെ പി ജയകുമാർ രചിച്ച ഒരു കുറിപ്പിനെ ആസ്പദമാക്കി സാദിഖ് ബിൻ സലീമിൻ്റെ ശബ്ദത്തിൽ ആയിരുന്നു നമ്മൾ ഇത്രയും നേരം ഈ ഒരു മെസ്സേജ് കേട്ടത്. ഡോക്ടർക്കും സാദിഖ് ബിൻ സലീമിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നല്ല വൃത്തിക അദ്ദേഹം ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ ഇത്തരം ചില ശ്രദ്ധകൾ, പ്രതിരോധമാണ് ചികിത്സയേക്കാളും ഏറ്റവും നല്ല വഴി എന്നാണ്. അപ്പോൾ അങ്ങനത്തെ ചിന്തയും ചോദ്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. എല്ലാം സമ്മിശ്രമായിട്ടുള്ളൊരു കേൾവി അനുഭവമാണ് പി എസ് റേഡിയോ കൊടുക്കാറുള്ളത്. കറണ്ട് ഇഷ്യൂസ്, സമകാലിക വിഷയങ്ങൾ, മതപരമായ കാര്യങ്ങൾ, കർമ്മശാസ്ത്രം, കുട്ടികളുടെ പരിപാടികൾ, അങ്ങനെയുള്ളൊരു വൈജ്ഞാനിക യാത്രയാണ് മോർണിംഗ് വൈബ്സ്. ആ വൈജ്ഞാനിക യാത്ര തുടരുകയാണ്.
2: നമ്മൾ അസ്മാഉൽ ഹുസ്നയാണെന്ന് കേൾക്കുന്നത്. അസ്മാഉൽ ഹുസ്നയിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ഒട്ടനവധി നാമങ്ങൾ ഷമീർ മദീനി നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഏതാനും ചില നാമങ്ങൾ നമ്മൾ പഠിക്കണം. അതിൻ്റെ 23-ാമത്തെ ക്ലാസ്സാണ് നമ്മൾ കേൾക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔന്നിത്യമുള്ളവൻ എന്നർത്ഥം വരുന്ന അൽ അലിയ്, അൽ അല, അൽ മുതആൽ എന്നീ നാമങ്ങളാണ് ഇന്ന് അസ്മാഉൽ ഹുസ്നയിലൂടെ നമ്മൾ പഠിക്കുന്നത്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ശ്രേഷ്ഠത കൽപ്പിച്ച ഒരു വിജ്ഞാനമാണ് അല്ലാഹുവുമായി ബന്ധപ്പെട്ട നാമങ്ങളും വിശേഷണങ്ങളും പഠിക്കൽ. കേവലം സ്രഷ്ടാവ് എന്ന നിലയിൽ മാത്രം അല്ലാഹുവിനെ അറിഞ്ഞാൽ പോരാ, അവൻ്റെ ഓരോ നാമങ്ങളും വിശേഷണങ്ങളും പഠിച്ചറിഞ്ഞ് അതിൻ്റെ അർത്ഥവും താൽപ്പര്യങ്ങളും ഉൾക്കൊള്ളുന്നതിലൂടെ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അല്ലാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ധാരാളമായി നമുക്ക് കരസ്ഥമാക്കുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പഠന പരമ്പര ഒരു സത്യവിശ്വാസി ഏറെ ഗൗരവത്തിലും പ്രാധാന്യത്തിലും താൽപ്പര്യത്തോടെയും സ്വീകരിക്കേണ്ട ഒന്നാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും പടച്ചറബിനെ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാൻ, സ്നേഹിക്കാൻ, അവനെ സംബന്ധിച്ച് പഠിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന നാമം അല്ലാഹു അവനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയ പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും സ്ഥിരപ്പെട്ടു വന്ന അൽ അലീ എന്ന ഒരു നാമമാണ്. ഏകദേശം അതിൻ്റെ അതേ ആശയത്തിൽ അൽ അഅല എന്നും അൽ മുത്തആൽ എന്നും വേറെ രണ്ട് നാമങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. അൽ അഅല എന്നത് നമ്മൾ മുമ്പ് ഒരിക്കൽ വിശദീകരിച്ചു. അൽ മുത്തആൽ അല്ലെങ്കിൽ അൽ അലി എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഔന്നത്യമുള്ളവനാണ് എന്നാണ് താൽപ്പര്യപ്പെടുന്നത്. അൽ മുത്തആലി അനിൻ നഖ്സി വൽ അജ്സ്, ന്യൂനതകളില്ലാത്ത, ദൗർബല്യങ്ങളില്ലാത്ത, ഔന്നത്യവും മഹത്വവും ഉള്ളവൻ ആണ് അല്ലാഹു. അള്ളാഹുവിനെ അതിജയിക്കുവാൻ, അവനേക്കാൾ ഔന്നത്യം നേടുവാൻ ഒരാളുമില്ല. അവൻ അത്യുന്നതനാണ്. അൽ അഅല വല അഹദുൻ യഅലൂഹ്, പടച്ചവനേക്കാൾ ഉയർന്നവൻ, ഉന്നതനായവൻ വേറൊരാളുമില്ല. സർവചരാചരങ്ങളെക്കാളും സർവ്വതിനേക്കാളും അത്യുന്നതനായവൻ അള്ളാഹു മാത്രമാണ്. അൽ മുത്തആൽ, അവനെല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന. അൽ ഖാഹിറു ലി ഖൽഖിഹി, അവൻ്റെ സർവ്വസൃഷ്ടികൾക്കും മീതെ ആധിപത്യം സ്ഥാപിച്ച അധികാരമുള്ളവനാണ് അള്ളാഹു. അങ്ങനെ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അത്യുന്നതനായ, സർവമഹത്വങ്ങളുമുള്ള, യാതൊരുവിധ ന്യൂനതകളോ ദൗർബല്യമോ ഇല്ലാത്തവൻ എന്ന് അള്ളാഹുവിനെ നമ്മൾ അറിയുമ്പോൾ, നമ്മുടെ തസ്ബീഹ് ആ ഒരു അർത്ഥമാണ് താല്പര്യപ്പെടുന്നത്. തൻസീഹിൻ്റെ, ന്യൂനതകളും കുറവുകളുമില്ലാത്ത പരമപരിശുദ്ധനാണ് പടച്ച റബ്ബ് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന പദമാണ് തസ്ബീഹ്. സുബ്ഹാനല്ലാഹ് എന്നതിൻ്റെ മഹത്വം നമുക്കറിയാം. തംല ഉൽ മീസാൻ, മീസാനിൽ ഖനം തൂക്കുന്ന, നിറക്കുന്ന ഒരു വലിയ ദിക്റാണത്. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന എത്രയോ രംഗങ്ങളുണ്ട്. അപ്പോൾ ന്യൂനതകളില്ലാത്തവനാണ് അള്ളാഹു എന്നതാണ് അള്ളാഹുവിൻ്റെ ഉലുവുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് നാമങ്ങളും അറിയിക്കുന്ന ഒരു കാര്യം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതുപോലെ, കുല്ലു ഷൈഇൻ തഹ്ത ഖഹ്രിഹി, അള്ളാഹു അൽ അലിയാണ്, അള്ളാഹു അൽ അഅലയാണ്, അൽ മുത്തആലാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ കീഴിലാണ്, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്, അള്ളാഹുവിൻ്റെ അധികാരത്തിനും നിയന്ത്രണത്തിനും കീഴിലാണ് എല്ലാ സംഗതികളുമുള്ളത്. വസുൽത്വാനിഹി വഅളമത്തിഹി, അള്ളാഹുവിൻ്റെ അധികാരത്തിലും അള്ളാഹുവിൻ്റെ മഹത്വത്തിന് കീഴിലുമാണ് ബാക്കിയെല്ലാം. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധിക്കപ്പെടുവാൻ അർഹതയുള്ള ഒരാളും ഒരു ശക്തിയും ഈ ലോകത്തില്ല. വല റബ്ബ സിവാഹു, അവനല്ലാതെ ഒരു സ്രഷ്ടാവും സംരക്ഷകനും രക്ഷിതാവും ഉടമസ്ഥനുമായി ആരുമില്ല. ബാക്കിയെല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലും അള്ളാഹുവിൻ്റെ കീഴിലുമാണ്. ലിഅന്നഹുൽ അളീം അല്ലദീ ലാ അഅ്ലമ മിൻഹു, കാരണം സർവമഹത്വങ്ങളുടെയും ഉടമയായ, മഹാനാകുന്നു അള്ളാഹു, അവനേക്കാൾ മഹത്വം നിറഞ്ഞ ആരും ഇല്ല, ഒന്നുമില്ല. അൽ അലിയുല്ലദീ ലാ അഅ്ലാ മിൻഹു, അത്യുന്നതനാണ് അള്ളാഹു, അവനേക്കാൾ ഔന്നത്യമുള്ള യാതൊന്നും യാതൊരാളും ഇല്ല. ഇതാണ് പടച്ച റബ്ബിൻ്റെ ഈ നാമങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന അൽ ഉലൂവ് എന്ന വിശേഷണവും അതാണ് അറിയിക്കുന്നത്. ഷെയ്ഖ് സഅദി വിശദീകരിച്ചു, അള്ളാഹുവിൻ്റെ ഈ നാമങ്ങളെല്ലാം പടച്ച റബ്ബിൻ്റെ ഉലൂവ്, ഔന്നത്യമെന്ന സിഫത്ത് നമുക്ക് അറിയിക്കുന്നു. ആ ഉലൂവ്, ഔന്നത്യം മൂന്ന് തരത്തിലുണ്ട്, മൂന്ന് തലങ്ങളിലുണ്ട് എന്നാണ്. ഒന്ന്, ഉലൂവു ദാത്ത്, അള്ളാഹുവിൻ്റെ അസ്തിത്വം അത്യുന്നതമാണ്. വ ഉലൂവുൽ ഖദർ, അള്ളാഹുവിൻ്റെ സ്ഥാനമാനങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ അത്യുന്നതമാണ്. ഉലൂവുൽ ഖദരി വസ്സിഫാത്ത്, പടച്ചറബിൻ്റെ വിശേഷണങ്ങൾ എല്ലാം അത്യുന്നതമാണ്. മൂന്നാമത്തേത് വ ഉലൂവുൽ ഖഹർ, എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന ഔന്നത്യമുള്ളവനാണ്. അപ്പോൾ ആധിപത്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഔന്നത്യം, വിശേഷണങ്ങളുടെയും മഹത്വത്തിൻ്റെയും ഔന്നത്യം, ദാത്ത്, അസ്തിത്വത്തിൻ്റെ മഹത്വം, ഔന്നത്യം. ഫഹുവല്ലദി അലൽ അർശി സ്തവ, അവൻ സിംഹാസനാരോഹിതനാണ്, ആകാശഭൂമികൾക്ക് മീതെ അത്യുന്നതനാണ് അള്ളാഹു. വഅലൽ മുൽക്കി ഇഹ്തവ, എല്ലാ അധികാരവും എല്ലാ ആധിപത്യവും അടക്കി ഭരിക്കുന്നവനാണ്, അവൻ്റെ കീഴിലാണ് സർവ്വ ആധിപത്യവും അധികാരവും ഉള്ളത്. അപ്പോൾ മൂന്ന് തലങ്ങൾ ഈ ഔന്നത്യത്തിനുണ്ട്. ഉലൂവുൽ ഖദർ, ഉലൂവുൽ ഖഹർ, ഉലൂവുൽ ദാത്ത്. പടച്ച റബ്ബിനെ സംബന്ധിച്ച് അള്ളാഹു എല്ലായിടത്തുമുണ്ട്, സർവവ്യാപിയാണ് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്, അതിലുള്ള പിഴവാണ്. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അള്ളാഹുവിൻ്റെ വിശേഷണമായി പഠിപ്പിച്ചതാണ് പടച്ചറബിൻ്റെ ഉലുവ്. അതിൻ്റെ വിവിധ തെളിവുകൾ നമുക്ക് ഖുർആനിലൂടെ ഹദീസുകളിലൂടെ ധാരാളം കാണുവാൻ സാധിക്കും. ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ, അ അമിൻതും മം ഫിസ്സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാഹിയ തമൂർ അം അമിൻതും മം ഫിസ്സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു, മം ഫിസ്സമാ, ഉപരിയിലുള്ളവൻ, ആകാശത്തുള്ളവൻ, അഥവാ അള്ളാഹുവിൻ്റെ ദാത്ത്, അള്ളാഹുവിൻ്റെ അസ്തിത്വം തൂണിലും തുരുമ്പിലും മണ്ണിലും വെള്ളത്തിലും എല്ലാം ലയിച്ച് സർവ്വവ്യാപിയായി എല്ലായിടത്തും കിടക്കുന്നതല്ല. അവൻ സൃഷ്ടികൾക്കതീതനാണ്, അത്യുന്നതനാണ്. അവൻ ആകാശഭൂമികൾക്കതീതമാണ്, ഏറ്റവും അത്യുന്നതമാണ് അവൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീയെ കൊണ്ടുവരികയും അവർ വിശ്വാസിയാണോ എന്ന് പരിശോധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്. അയ്യനല്ലാ, അള്ളാഹു എവിടെയാണ്? അപ്പോൾ അവർ പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും ചെയ്തത് അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നല്ല, അവരാകാശത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, വഹു അഫിസ്സമ, അള്ളാഹു ആകാശത്താണ്, മീതയാണ്, ഉപരിയിലാണ്. ഞാനാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അൻത റസൂലുള്ളാ, താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണ്. ഈ രണ്ട് കാര്യങ്ങളും അവരുടെ വിശ്വാസത്തിനുള്ള തെളിവായി അംഗീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അവളെ മോചിപ്പിച്ചേക്കുക, ഫഇന്നഹ മുഅ്മിന, തീർച്ചയായും അവൾ സത്യവിശ്വാസിനിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. അതേപോലെ സ്വഹാബത്തിൻ്റെ മുന്നിൽ, ഞാൻ ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു എന്നെ ഏൽപ്പിച്ചു, ഉത്തരവാദിത്തം നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ, അലാ ഹൽ ബല്ലഗ്ത്. മക്ക വിജയത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിൻ്റെ വേളയിലൊക്കെ ധാരാളക്കണക്കിന് സ്വഹാബികൾ കൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ അവരുടെ എല്ലാവരുടെയും സാക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞു, അവരെല്ലാവരും അതിന് ശരിവെക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മഷ്ഹദ്, അല്ലാഹുമ്മഷ്ഹദ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരത്തിലൂടെയും സ്ഥിരപ്പെട്ടതാണ് പടച്ചറബിൻ്റെ ഉലൂവ് അല്ലെങ്കിൽ ഫൗഖിയത്ത്. എല്ലാത്തിനും മീതയാണ് അള്ളാഹുവിൻ്റെ സ്ഥാനം, അള്ളാഹുവിൻ്റെ അസ്തിത്വം, ദാത്ത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഖദറും അള്ളാഹുവിൻ്റെ ഖഹറും അതത്യുന്നതമാണ്, എല്ലാറ്റിനെയും അതിജയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ശക്തിയും കഴിവും. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും ഗുണങ്ങളും എല്ലാം എല്ലാറ്റിനേക്കായും മികച്ചതാണ് എന്നൊക്കെ സാമാന്യം എല്ലാവരും അംഗീകരിക്കുന്നു എങ്കിൽ പോലും പടച്ചറബ് ഭൂമിയിൽ എല്ലായിടത്തും തൂണിലും തുരുമ്പിലും മണ്ണിലും ചെളിയിലും വെള്ളത്തിലും എല്ലാം ലയിച്ചു നിൽക്കുന്നു എന്ന ഒരു തെറ്റായ വിശ്വാസമാണ് ആളുകൾക്കുള്ളത്. അത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും സലഫു സ്വാലിഹീങ്ങളുടെയും ഒട്ടേറെ അധ്യാപനങ്ങൾക്ക് വചനങ്ങൾക്ക് ഘടകവിരുദ്ധമായ വിശ്വാസമാണ് എന്നുള്ളത് കൊണ്ടാണ് അത്രയും നമ്മൾ വിശദീകരിച്ച് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ മഹത്വവും ഔന്നത്യവും ഗ്രഹിക്കാത്തത് കൊണ്ടാണ്, ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പടച്ചറബിനെ സംബന്ധിച്ചുള്ള തെറ്റായ വിശ്വാസങ്ങൾ ആളുകളുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് പല അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ ബഹുദൈവത്വവും ശിർക്കും ഒക്കെ സംഭവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔന്നത്യത്തെ മാനിക്കാത്ത രൂപത്തിൽ ആളുകൾ പലതും പറയുന്നത് അള്ളാഹുവിൻ്റെ ഈ ഔന്നത്യം ഉലുവ് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അള്ളാഹു പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയിട്ടില്ല. യഹൂദികൾ പറഞ്ഞതുപോലെ യദുല്ലാഹി മഗ്ലൂല, പടച്ചറബിൻ്റെ കൈകൾ ബന്ധിതമാണ്, പിശുക്കിൻ്റെ ഒരു പര്യായമായി അവർ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചു. എന്നാൽ ബൽ യദാഹു മബ്സൂത്തതാൻ, പടച്ചറബിൻ്റെ ഇരുകരങ്ങളും നിവർത്തപ്പെട്ടതാണ്. ധാരാളമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന അത്യുദാരനാണ് അള്ളാഹു എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔന്നത്യത്തെയും മഹത്വത്തെയും മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് പടച്ചറബിനെ സംബന്ധിച്ച് മോശമായ തെറ്റായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നു. ഇന്നുമില്ലേ നമ്മുടെ ഇടയിൽ ആളുകൾ അള്ളാഹുവല്ലാത്തവരിലേക്ക് കൂടുതൽ അടുക്കുകയും അവരോട് സങ്കടങ്ങളും ആവലാതികളും പറഞ്ഞ് പടച്ചറബിനെ സംബന്ധിച്ച് അവരുടെയൊക്കെ മനസ്സിലുള്ള ധാരണ എന്താണ്, വിശ്വാസം എന്താണ്? നമ്മൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ പോയാൽ കാര്യം നടക്കില്ല. അപ്പോൾ നമ്മുടെ സങ്കടങ്ങളും ആവലാതികളുമൊക്കെ നമുക്ക് പരിചയമുള്ള നമ്മുടെ നാട്ടുകാരനായ MLA-യോടും അതേപോലെ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളോട് പറയും. അവർ മുഖേനയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുക. പ്രധാനമന്ത്രിയെ കാണാനും മുഖ്യമന്ത്രിയെ കാണാനും എന്നൊക്കെ പറഞ്ഞിട്ട് പടച്ചറബിന് ഒരിക്കലും അവൻ്റെ മഹത്വവും അവൻ്റെ സാമീപ്യവും അവൻ്റെ കാരുണ്യവും അവൻ്റെ അറിവും ഒന്നും മനസ്സിലാക്കാതെ സംസാരിക്കുന്ന വിചിത്രമായ ചില അവതരണങ്ങൾ കാണുവാൻ സാധിക്കും. അതിലൂടെ പടച്ചറബിനെ അകറ്റി പടപ്പുകളെ വാരിപ്പുണരുന്ന വിരോധാഭാസമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. വേറെ ചില ആളുകൾ പറയും ട്രാൻസ്ഫോർമറിൽ നിന്ന് നമ്മുടെ വൈദ്യുത ഉപകരണങ്ങളിലേക്ക് നേരിട്ട് കറണ്ട് നമ്മൾ എടുക്കാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെയും ഒരു തെറ്റായ ഉപമയും വിശദീകരണങ്ങളും നൽകാറുണ്ട്. പടച്ചറബിനെ സംബന്ധിച്ച് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, പടച്ചറബിൻ്റെ ഔന്നത്യവും മഹത്വവും അറിയാത്തതുകൊണ്ടാണ് ഈ മോശപ്പെട്ട ഉപമകളും വിശദീകരണങ്ങളുമൊക്കെ അവർക്ക് നൽകേണ്ടി വന്നത്. പടച്ചറബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് പകരം, അവനോട് മാത്രം സങ്കടങ്ങളും ആവലാതികളും ബോധിപ്പിക്കേണ്ടതിന് പകരം, തെറ്റായ ഒരു വഴിയിലേക്ക് പോകാൻ അവർ കൂട്ടുപിടിക്കുന്നത് അതിനേക്കാൾ മോശമായ പല മാർഗങ്ങളെയുമാണ്. അപ്പോൾ പടച്ചറബിൻ്റെ ഉലുവ് ഔന്നത്യവും മഹത്വവും അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അള്ളാഹുവിനെ സംബന്ധിച്ച് അല്ല പറയാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത യാതൊന്നും അവനിലേക്ക് ഉപമയായി പോലും ചേർത്ത് പറയുകയില്ല. സൂറത്ത് നൂഹിൽ അള്ളാഹു പറഞ്ഞതുപോലെ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്കെന്തു പറ്റി, നിങ്ങൾ അള്ളാഹുവിന് യാതൊരു ഗാംഭീര്യവും കൽപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനായ പടച്ചറബ്ബ് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ഒരാശയമാണ് വാസ്തവത്തിൽ അൽ അലി അൽ അഅലാ അൽ മുത്താൽ എന്നൊക്കെ പറയുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അൽ ഉലുവ് എന്ന അള്ളാഹുവിൻ്റെ വിശേഷണം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പടച്ചറബിനെ പോലെ ആരുമില്ല, വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പോലെ അള്ളാഹുവിന് തുല്യനായ ആരുമില്ല, അതിൽ നിന്നെല്ലാം അത്യുന്നതനാണ് അള്ളാഹു. ആ പടച്ചറബിനെ നമ്മൾ അറിയുമ്പോൾ അവൻ്റെ മുന്നിലല്ലാതെ ഒരു വിശ്വാസി തലകുനിക്കുകയില്ല. അള്ളാഹുവിനേക്കാൾ ഉന്നതരായി ആരുമില്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകും. താൻ ആ പടച്ചറബിൻ്റെ അടിമയാണ് എന്നറിയുമ്പോൾ ഒരു അന്തസ്സും അഭിമാനവും ഉണ്ടാകും. അതേപോലെ പടച്ചറബിന് മാത്രം അവകാശപ്പെട്ടതാണ് അഹങ്കരിക്കുവാനുള്ള അവകാശം. അവൻ്റെ മാത്രം അവകാശത്തിലും അധികാരത്തിലും പെട്ടതാണ് മറ്റുള്ളവരുടെ മേൽ മേൽക്കോയ്മ കാണിക്കുക എന്നത്. അപ്പോൾ താൻ ഒരിക്കലും അഹങ്കാരിയാകേണ്ടവനോ അഹംഭാവിയാകേണ്ടവനോ അല്ല, മറിച്ച് കിബറും ഇത്തരത്തിലുള്ള അഹന്തയും ഒഴിവാക്കി വിനയവും ഭക്തിയും പ്രകടിപ്പിക്കുകയായിരിക്കും ഒരു വിശ്വാസി ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരുടെയെങ്കിലും ഹൃദയത്തിൽ അണുമണിത്തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ, കിബറിൻ്റെ ലവലേശമെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ കടക്കുവാൻ സാധിക്കുകയില്ല എന്ന്. അൽ കിബറു ബത്റുൽ ഹഖി വഗംതു നാസ്, സത്യത്തെ നിരാകരിക്കലും മറ്റുള്ളവരെ അവമതിക്കലും മോശമായി കാണലുമൊക്കെയാണ് കിബർ, അഹങ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ അത് എനിക്ക് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കും എപ്പോൾ? അള്ളാഹുവാണ് അൽ അഅല അത്യുന്നതൻ, അവൻ അൽ അലി അൽ മുത്താൽ ഔന്നത്യമുള്ളവനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന സുബ്ഹാന റബ്ബിയൽ അഅല, അത്യുന്നതനായ എൻ്റെ രക്ഷിതാവ് എത്രയോ പരിശുദ്ധനാണ്, ഞാൻ ഏറ്റവും നിസാരനായ അവൻ്റെ അടിമ, എൻ്റെ മുഖവും എൻ്റെ ശിരസ്സും ഞാൻ അവൻ്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു, അവൻ എന്നേക്കാൾ ഏറ്റവും അത്യുന്നതനാണ്. എന്നേക്കാൾ എന്നല്ല, സർവ ചരാചരങ്ങളെക്കാളും അത്യുന്നതനാണ് എൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ പടച്ചറബിൻ്റെ മഹത്വം വാഴ്ത്തുവാനും തൻ്റെ ചെറുപ്പവും എളിമത്വവും പ്രകടിപ്പിക്കുവാനും ഒരു വിശ്വാസിക്ക് സാധിക്കും. അതാണ് സുജൂദിൻ്റെ മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ, അഖറബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി ഫഹുവ സാജിദ്. ഒരടിമ തൻ്റെ റബ്ബുമായി ഏറ്റവും അടുത്ത സന്ദർഭമാണ് അയാൾ സുജൂദിൽ കിടക്കുമ്പോഴുള്ള സന്ദർഭം. തൻ്റെ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട്, പടച്ചറബിൻ്റെ ഔന്നത്യത്തെ അംഗീകരിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്ന ആ സുജൂദ്. പരിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും നമ്മൾ കണ്ണോടിച്ചാൽ അള്ളാഹുവിൻ്റെ ഈ ഉലുവ് എന്ന മഹത്വത്തെ സ്ഥിരീകരിക്കുന്ന നിരവധി പ്രാർത്ഥനകളും അതേപോലെ ഹദീസുകളും വചനങ്ങളും ഉത്ബോധനങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ആ ഔന്നത്യം മനസ്സിലാക്കി അവൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും അംഗീകരിച്ച് അവൻ ആദരിച്ചവയെ ആദരിച്ച് യഥാർത്ഥ വിശ്വാസികളാകാൻ നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കേവലം ഒരു വിശ്വാസി എന്നതിലപ്പുറം അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകും.
6: അസ്മാഉൽ ഹസനയാണ് കേട്ടത്. അവതാരകൻ ഷമീർ മദീനിയായിരുന്നു. അൽ അലി, അൽ അല, അൽ മുതആൽ എന്നീ നാമങ്ങൾ തുടർച്ചയായ അവതരണങ്ങളിൽ ഇന്ന് ഇതുവരെയാണ് എത്തിപ്പെട്ടത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാല്ലാ കേൾക്കാൻ കഴിയും.
2: ഗൗരവമുള്ള വിഷയ പഠനത്തിന് ശേഷം നമ്മൾ ഇനിയൊരു കഥ കേൾക്കുകയാണ്.
6: കഥ പറയാം സെക്ഷൻ പീസ് റേഡിയോയിലൊരു നല്ല ഒരു ജനങ്ങളേറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നമ്മുടെ പ്രിയ സുഹൃത്ത് വി ടി അബ്ദുസലാമാണ് അതിൽ പ്രധാനമായും അവതാരകനായി വരാറുള്ളത്.
2: ഉമ്മ ഞാൻ ജയിച്ചു എന്ന ഇ കെ എം പന്നൂറിൻ്റെ രചന, അതിൽ മലക്കുകൾക്കറിയാത്തതും മനുഷ്യർക്കറിയുന്നതും എന്ന വിഷയത്തിലുള്ളൊരു കഥയാണെന്ന് നമ്മൾ കേൾക്കണം.
6: അഥവാ ഉമ്മ ഞാൻ ജയിച്ചു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥയിലെ ഒരു അധ്യായമാണ് മലക്കുകൾക്കറിയാത്തതും മനുഷ്യർക്കറിയുന്നതും. ഇ കെ എം പന്നൂർ പൊതുവേ വളരെ ജീവിക്കുന്ന കഥാപാത്രങ്ങളെ നന്നായി അവതരിപ്പിക്കുന്ന ഒരാളാണ്. അതായത് അദ്ദേഹം പൊതുവെ ചായക്കടകളിൽ നിന്ന് വീടുകളിൽ നിന്നൊക്കെ നിരന്തരം ആളുകൾ എന്താ പറയുക സംസാരിക്കുന്ന ഇടപെടുന്ന കാര്യങ്ങളെ കഥാപാത്രങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പ്രായം ആയി അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലാണ്. ഇടയ്ക്കപ്പോഴും അദ്ദേഹത്തെ കണ്ടിരുന്നു. കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ഗാനങ്ങൾ പീസറയുടെ സംപ്രേഷണം ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അത് ഒരിക്കലും ഇത്തരമൊരു സെലഫി സ്ട്രീമിലുള്ള ഒരു സംരംഭം കേൾക്കാൻ സാധ്യതയില്ലാത്തൊരാൾ, വളരെ അതിൻ്റെ എതിരാളിയായ ഒരാൾ പീസറയുടെയിൽ നിന്നത് കേട്ടതിൻ്റെ സന്തോഷം അദ്ദേഹം പറഞ്ഞു. അപ്പം അത്തരം ഏരിയയിലേക്കുള്ള ആളുകളിലേക്കൊക്കെ ഇത് പോകുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ടായി. ഏതായാലും അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഒക്കെ പ്രധാനം ചെയ്യുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. നമ്മളിനി കഥയിലേക്ക്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂരിൻ്റെ ബാലസാഹിത്യം ഉമ്മ ഞാൻ ജയിച്ചു. അധ്യായം 6. മലക്കുകൾക്കറിയാത്തതും മനുഷ്യർക്കറിയുന്നതും. അനീസ് മൗലവി ചോക്കെടുത്ത് ബോർഡിനു നേരെ തിരിഞ്ഞപ്പോ കുട്ടികളെല്ലാവരും താൽപ്പര്യത്തോടെ നോക്കി. അദ്ദേഹം എഴുതുന്നത് കാണാൻ നല്ല രസമാണ്. ഉരുണ്ട വടിവത്ത അക്ഷരങ്ങൾ. 3 വാക്കുകൾ എഴുതിയ ശേഷം കുട്ടികളോട് വായിക്കാൻ പറഞ്ഞു. അവർ വായിച്ചു. മലക്കുകൾ, അനുസരിക്കാൻ മാത്രം അറിയുന്നവർ, ധിക്കരിക്കാൻ അറിയാത്തവർ. കുട്ടികളെ, ഞാൻ എഴുതിയ വാക്കുകളിൽ നിന്ന് മലക്കുകളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും ഇല്ലേ? 2 മിനിറ്റൊന്ന് ആലോചിച്ചു നോക്കൂ. സെൽമക്ക് ഉത്തരം കിട്ടി. അവൾ തിരിഞ്ഞു നോക്കി. അധിക കുട്ടികളുടെയും മുഖത്ത് തിളക്കമുണ്ട്. അവർക്ക് ഉത്തരം കിട്ടിയതുകൊണ്ടാണ്. മൗലി സെൽമയുടെ നേരെ ചൂണ്ടി. അവൾ പറഞ്ഞു, മനുഷ്യർ മലക്കുകളെപ്പോലെയല്ല. മനുഷ്യരിൽ അള്ളാഹുവെ അനുസരിക്കുന്നവരും അനുസരിക്കാതിരിക്കുന്നവരും ഒക്കെയുണ്ട്. മലക്കുകൾ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അതേ രൂപത്തിൽ തന്നെ ചെയ്യുന്നവരാണ്. മാഷാ അല്ലാ, നല്ല ഉത്തരം. അദ്ദേഹം സെൽമയെ അഭിനന്ദിച്ചു. ശേഷം ബോർഡിലൊരു ഖുർആനിന്റെ ആയത്തെഴുതി. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അവരോട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ അവർ എതിര് ചെയ്യുകയില്ല, കൽപ്പിച്ച കാര്യങ്ങൾ അതേപടി അവർ നിറവേറ്റുന്നതാണ്. ഇങ്ങനെ എല്ലാ മനുഷ്യരും ചെയ്യില്ല. നമസ്കരിക്കണം എന്ന അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ചില മനുഷ്യർ ഭക്തിയോടെ നമസ്കരിക്കുന്നു, നോമ്പുകാലത്ത് തറാവീഹ് നമസ്കരിക്കുന്നു. എന്നാൽ വേറെ ചില മനുഷ്യർ നമസ്കരിക്കുന്നില്ല, നോമ്പ് നോൽക്കുന്നില്ല. ഇപ്പോ മനസ്സിലായില്ലേ ഈ ആയത്തിന്റെ അർത്ഥം? കുട്ടികൾ ഏകസ്വരത്തിൽ പറഞ്ഞു. മനസ്സിലായി സർ. മലക്കുകൾ കാണാൻ കഴിയുമോ? ജമാലിന്റെ ചോദ്യം. ഏ ഇല്ല, മലക്കുകളെ കാണാൻ കഴിയില്ല, അവർക്ക് നമ്മളെ കാണാൻ കഴിയും. അവർക്ക് പല രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയും. പക്ഷികളുടെ രൂപത്തിലും മനുഷ്യരുടെ രൂപത്തിലുമെല്ലാം അവർ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ച് തിരിച്ചുപോയപ്പോ അവിടെയുണ്ടായിരുന്ന സ്വഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആ വന്നത് ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? അവർ ഇല്ലെന്ന് മറുപടി പറഞ്ഞപ്പോ നബി പറഞ്ഞത് അത് ജിബ്രീലാണെന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കലും ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ അടുക്കലുമെല്ലാം മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നു എന്ന് ഖുർആനിലുണ്ട്. മലക്കുകൾക്ക് ക്ഷീണമോ മടിയോ അലസതയോ ഒന്നും ഉണ്ടാവുകയില്ല. ഇത് കേട്ടപ്പോ ഫാത്തിമക്കൊരു സംശയം. അല്ല, നമ്മുടെ വീട്ടിൽ മലക്കുകൾ വരൂ സാർ. വരും. നിങ്ങൾ

0: എന്നിട്ട് ആ മലക്ക് പ്രാർത്ഥിക്കും, അള്ളാഹുവേ, ദാനം ചെയ്തവന് നീ പകരം നൽകണമേ. ദാനം ചെയ്യാത്തവനെപ്പറ്റി മറ്റേ മലക്ക് പ്രാർത്ഥിക്കും, നല്ല കാര്യത്തിൽ ചെലവഴിക്കാത്തവന് നീ നാശം വരുത്തണമേ എന്ന്. ഗുരുനാഥൻ സംസാരം നിർത്തിയപ്പോ ജമാൽ ചോദിച്ചു, അല്ല, മലക്കുകൾ എത്രയെണ്ണം ഉണ്ടാവും? ഓ, അത് അള്ളാഹുവിനു മാത്രമേ അറിയുകയുള്ളൂ മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി എത്തിച്ചു കൊടുത്തത് ഏത് മലക്കാണ് നിങ്ങൾക്കറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സംഭവം ആർക്കാണ് ഒന്ന് വിശദീകരിച്ചു തരാൻ കഴിയുക എന്ന് സാറ ചോദിച്ചു. പത്തോളം കുട്ടികൾ പറയാൻ തയ്യാറായി. മൗലവി മറിയമിന് നേരെ വിരൽ ചൂണ്ടി. അവൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇഖ്റ എന്ന് പറഞ്ഞു. എനിക്ക് വായിക്കാൻ അറിയില്ല എന്നായിരുന്നു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മറുപടി. മൂന്ന് പ്രാവശ്യം ഇതാവർത്തിച്ചതിന് ശേഷം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ജിബ്രീൽ ചൊല്ലിക്കൊടുത്തു. അങ്ങനെ പലപ്പോഴായി ജിബ്രീൽ എത്തിച്ചു കൊടുത്തതാണ് ഖുർആൻ. ഓ മാഷാല്ലാ, മൗലവി വീണ്ടും ബോർഡിൽ എഴുതി, ബൽ ഇബാദും മുഖറമൂൻ. പക്ഷേ അവർ ആദരണീയരായ ദാസന്മാർ മാത്രമാകുന്നു. ഇവിടെ ബൽ പക്ഷേ എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലാക്കണം. മലക്കുകൾ അള്ളാഹുവിന്റെ മക്കളാണെന്നും അവരെ ആരാധിക്കാമെന്നും വിശ്വസിക്കുന്ന ആളുകൾ മക്കയിലുണ്ടായിരുന്നു. അതിനെ എതിർത്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, പക്ഷേ അവരാരാണ്? അവർ ആദരണീയരായ ദാസന്മാരാണെന്ന്. മനസ്സിലായോ? ഒത്തിരി കാര്യങ്ങളിപ്പോ മലക്കുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചുവല്ലേ? എല്ലാവരും സന്തോഷത്തോടെ അതെ എന്ന് പറഞ്ഞു.
1: വിടി അബ്ദുസലാമിൻ്റെ ശബ്ദത്തിൽ നമ്മൾ കഥ കേട്ടു. ഈ കേമ്പന്നൂർ രചിച്ച മലക്കുകൾക്കറിയാത്തതും മനുഷ്യർക്കറിയുന്നതും എന്ന കഥ, ഉമ്മ ഞാൻ ജയിച്ചു എന്ന കഥയുടെ ഭാഗമാണത്. അത് നമ്മൾ കേട്ടു. ഗൗരവമുള്ള വിഷയങ്ങൾക്കിടയിൽ കഥ കേട്ടു കഴിഞ്ഞു. വീണ്ടും ജനോപകാരപ്രദമായ കാര്യങ്ങൾ കൂടി ഇനി നമ്മൾക്ക് മനസ്സിലാക്കണം.
2: തീർച്ചയായും വിശ്രം യൂത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഖാലിഖ് സി എം, അദ്ദേഹം വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ട് നമ്മോടൊപ്പം ചേരുന്നു.
1: ഓറഞ്ച് ബുക്ക് നാം അറിയേണ്ടതെല്ലാം,
2: ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണെന്നാണ് നമ്മുടെ അവകാശവാദം.
1: ദുരന്ത നിവാരണത്തിന് ഇത് എങ്ങനെ സഹായിക്കും എന്നത് നമുക്ക് ഇന്നത്തെ ഒരു സംസാരത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും.
2: ഓരോ മലയാളിയും വായിച്ചിരിക്കണം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം, ദുരന്തം എവിടെ എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുക എന്നറിയില്ല. കവളപ്പാറ ഉണ്ടായി, ചൂരൽമല ഉണ്ടായി, കവളപ്പാറ ഉണ്ടായിരുന്നു, ചൂരൽമല ശാന്തമായിരുന്നു. അപ്പം ഇങ്ങനെ പലതരം ദുരന്തങ്ങൾ വരുമ്പോൾ ആ ദുരന്തഭൂമികളിൽ സർക്കാരിൽ നിന്ന് ആളുകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ് ഓറഞ്ച് ബുക്കിൽ പറയണത്. അതറിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായി ഇടപെട്ട്. ഇപ്പോൾ വെള്ളം കയറിയാൽ ഇത്ര ഉയരത്തിലുള്ള വെള്ളം ഉണ്ടെങ്കിൽ ഇത്ര റുപ്യ കിട്ടും, അതിനെ കൃത്യമായി ഫോട്ടോ എടുത്ത് വെക്കണം. അതവിടെ വെള്ളം ചോർന്നു പോയതിൻ്റെ ശേഷം വെള്ളം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ കിട്ടൂല, തെളിവുകൾ വേണം. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നിശ്ചിത കാലയളവിൽ പരിശീലനം നൽകുന്ന സ്ഥാപനമായിട്ടുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനറും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറും കൂടിയായിട്ടുള്ള അബ്ദുൽ ഖാലിഖ് സി എം സാറാണ് നമ്മുടെ കൂടെ ഈ ജനക്ഷേമം പരിപാടിയിലുള്ളത്. സാറെ, നമുക്ക് ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. സാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
3: ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള മുന്നൊരുക്ക നടപടികൾ വകുപ്പുകൾ സ്വീകരിക്കണം എന്ന് മുഖ്യമന്ത്രി പറയുന്ന വാക്ക്, അതുപോലെ അണക്കെട്ടിലെ ഷട്ടറുകൾ തുറക്കുന്നു, ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിക്കണം, ഇങ്ങനെ കലക്ടറിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും പലപ്പോഴായി ഇതുപോലെയുള്ള ദുരന്ത സമയങ്ങളിൽ, പ്രളയ സമയങ്ങളിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന ഒരു വാർത്തയാണ് ഓറഞ്ച് ബുക്ക്. എന്താണ് ഓറഞ്ച് ബുക്ക്? അതിനെ സംബന്ധിച്ചാണ് ഇന്ന് ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ടുള്ള അബ്ദുൽ ഖാലിഖ് സി എം സംസാരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. സാർ, എന്താണ് ഓറഞ്ച് ബുക്ക്?
4: നേരത്തെ അമുത്തിൽ പറഞ്ഞതുപോലെ ഈ കാലവർഷം വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ ദുരന്തം വരുന്ന സമയത്ത് ഈ ചാനലുകളിലും പത്രങ്ങളും വരുന്നൊരു വാചകമാണ് ഓറഞ്ച് ബുക്ക് എന്നുള്ളത്.

0: ഓറഞ്ച് ബുക്ക് എന്നുള്ളത് പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ പുസ്തകമാണ്. അതായത് ഓരോ നമുക്കറിയാം കേരളം ഒരു ദുരന്ത ബാധിത പ്രദേശമാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു ദുരന്തം വിവിധ സമയങ്ങളിൽ വരും. അപ്പോൾ ഈ ദുരന്തം പലതും ഒരു ആവർത്തന സ്വഭാവമുള്ളതാണ്. അപ്പോൾ ഒരു ദുരന്തത്തെ നമ്മൾ അവലോകനം ചെയ്ത് ആ ദുരന്തം എങ്ങനെയൊക്കെ വരുന്നു, അത് വരാതിരിക്കാനുള്ള എന്തൊക്കെ നടപടി സ്വീകരിക്കാൻ പറ്റും, ഇനി വന്നാൽ തന്നെ അത് ലഘൂകരിക്കാൻ നടപടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇനി ഒരു ദുരന്തം വന്നതിന് ശേഷം ഈ ആളുകളെ പിന്നെ എങ്ങനെ ജീവഹാനി വരുത്താത്ത രൂപത്തിൽ ഒരു ക്രമീകരണം നടത്താൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകമാണ് ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. രണ്ട് പുസ്തകങ്ങളാണ് ഈ വിഷയത്തിൽ പിന്നെ സർക്കാർ പുറത്തിറക്കിയത്. ഒന്ന് ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് 1. ഇത് പിന്നെ ഇതിന് ഫുൾ പേര് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് ആൻഡ് എമർജൻസി സപ്പോർട്ട് ഫംഗ്ഷൻ പ്ലാൻ എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം. ഇത് പൂർണ്ണമായി ഒഫീഷ്യൽ ആവശ്യത്തിനുള്ള ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇത് 2015 ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. പിന്നീട് ഓരോ വർഷം കൂടുമ്പോഴും പുതുക്കി വരാറുണ്ട്. ഇപ്പോൾ അവസാനം അപ്ഡേറ്റ് ചെയ്തത് 2020. ഇത് പൂർണ്ണമായി നേരത്തെ പറഞ്ഞ ഔദ്യോഗിക ആവശ്യങ്ങൾക്കുള്ളതാണ്. എന്നാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഒരു കാലവർഷ പ്രയാസം വരുന്നത് ഈ മൺസൂൺ ടൈമിലാണ്. അപ്പോൾ ആ ഒരു സമയത്തെ മാത്രം ഒന്ന് വേർതിരിച്ച് ആ സമയത്ത് എടുക്കേണ്ട ഓരോ കാര്യങ്ങളെ വിശദമാക്കിയുള്ള ഓറഞ്ച് പുസ്തകമാണ് ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് 2. ഇത് മൺസൂൺ കാലവർഷ മൺസൂൺ കാല മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണമായ രൂപം മൺസൂൺ പ്രിപ്പയർനെസ് ആൻഡ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഗൈഡ്ലൈൻസ്. മലയാളത്തിലാണ് ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത്.
1: ഇത് പിന്നെ മൺസൂൺ കാല പ്രവർത്തനങ്ങൾക്ക് മാത്രമാണോ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ ഉള്ളത്? ഇപ്പോൾ സാർ പറഞ്ഞല്ലോ, അതല്ല വേറെ എന്തൊക്കെ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ
0: ഓറഞ്ച് ബുക്ക്? പിന്നെ രണ്ടിൽ പൂർണ്ണമായി മൺസൂൺ കാലമാണ് ഉള്ളത്. എന്നാൽ ഒന്നിൽ അതല്ല, ഒന്നിൽ ബാക്കി എല്ലാ കാലയളവിലെ കാര്യങ്ങളും വിശദമായി വരുന്നുണ്ട്. ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് 1 എടുക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ പിന്നെ ഓരോ ദുരന്തങ്ങൾ അതിൽ ഓരോ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ സംക്ഷിപ്തമായി ഒന്നോ രണ്ടോ ലൈനിലാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒറ്റ പുസ്തകം കൊണ്ട് ഇതാകെ 86 പുസ്തകമുള്ളൂ. ഇതുകൊണ്ട് മാത്രം എല്ലാ ദുരന്തങ്ങളും ലഘൂകരിക്കാൻ പ്രായോഗികമായ സാധ്യതയല്ല. അപ്പോൾ സർക്കാർ അല്ല ഓരോ വകുപ്പുകൾ ചെയ്തിരുന്നത് ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കാലയളവിൽ അതാത് വകുപ്പ് സംസ്ഥാന മേധാവി താഴെ കീഴിലുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കുലറായി അല്ലെങ്കിൽ ഉത്തരവുകളായി ഓരോ കാര്യങ്ങൾ അറിയിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ അതിന് കുറേ പരിമിതികളുണ്ട്. കാരണം ഒരു വകുപ്പിന് എന്ത് കൊടുത്തു എന്നുള്ളത് മറ്റൊരു വകുപ്പ് അറിയില്ല. അപ്പോൾ അതിന് ഒരു പ്രതിവിധി സൊല്യൂഷൻ എന്ന നിലക്കാണ് ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് 2. ഓറഞ്ച് ബുക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ചർച്ചകളിലും അല്ലെങ്കിൽ വരുന്നത് ഈ പുസ്തകമാണ്. ഇതിൽ കറക്റ്റ് ഓരോ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അക്കമിട്ട് വളരെ വിശദമായി സൂചിപ്പിച്ചു.
1: വകുപ്പുകൾ തമ്മിൽ ഏകീകരണം ഉണ്ടാവും.
0: അതെ അതെ അതെ. അപ്പോൾ ഒരു പബ്ലിക്കിന് ആർക്കാണെങ്കിലും ഈ മൊത്തം ഓരോ വകുപ്പിൽ എന്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പിടുത്തം കിട്ടും. ആ വകുപ്പിന് തന്നെ ഇത് ഞങ്ങളാണോ ചെയ്യേണ്ടത് അല്ല മറ്റൊരു വകുപ്പാണോ, അത് ഈ പുസ്തകം നോക്കിയാൽ കറക്റ്റ് ഒരു ഇത് ഞങ്ങളല്ല, ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് ഒഴിവാറാൻ മാറി നിൽക്കാനും പറ്റില്ല. കാരണം ഇത് കറക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ, വളരെ വ്യക്തമായി ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്.
1: ഇത് ഇംഗ്ലീഷിലാണോ അതോ മലയാളത്തിലാണോ?
0: ഓറഞ്ച് ബുക്ക് 1 ഇംഗ്ലീഷിലാണ് ഞാൻ പറഞ്ഞത്, അത് പൂർണ്ണമായി ഔദ്യോഗിക ആവശ്യങ്ങൾക്കുള്ളതാണ്. എന്നാൽ ഓറഞ്ച് ബുക്ക് 2 അത് മലയാളത്തിലുള്ളതാണ്. കാരണം അത് ഉദ്യോഗസ്ഥരാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. എന്നാൽ ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും കൂടി ഓറഞ്ച് ബുക്ക് 2 വിശദീകരിക്കുന്നുണ്ട്.
1: ഓറഞ്ച് ബുക്ക്
0: 2
1: ഇതിൽ പിന്നെ അവസാനമായിട്ട് ഈ ഓറഞ്ച് ബുക്ക് പിന്നെ പുറത്തിറക്കിയത് എന്നായിരിക്കും?
0: 2019 പിന്നെ ആദ്യമായി ഓറഞ്ച് ബുക്ക് 2 പുറത്തിറക്കി തുടങ്ങിയത്. പിന്നീട് ഓരോ വർഷം ആ ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റി, അല്ലെങ്കിൽ അതിലെന്തൊക്കെ ഡ്രോബാക്സ്, ഇത് അവലോകനം ചെയ്തതിന് ശേഷം തുടർവർഷങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യും അപ്പം ഓരോ വർഷം കൂടെ ഫസ്റ്റ് പുറത്തിറക്കിയ മനസ്സിലാക്കാൻ 140 ഉണ്ടായിരുന്നത്, ഇപ്പം 2024 പുറത്തിറക്കിയപ്പോൾ 300+ പേജുകൾ ഈ ഓറഞ്ച് ബുക്ക് 2 വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷത്തെ സാഹചര്യം നമുക്ക് എവിടെയൊക്കെ പാളിച്ചകൾ വന്നു അല്ലെങ്കിൽ എന്തൊക്കെ തിരുത്തലുകൾ ആവശ്യമുള്ളത് അത് കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു രൂപത്തിലാണ് ഓറഞ്ച് ബുക്കിന്റെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്.
1: അവസാനമായിട്ട് പുറത്തിറക്കിയത്
0: 2024 അതായത് പിന്നെ ജൂണിന് മുമ്പായി, കാലവർഷ മുന്നൊരുക്ക
1: പ്രവർത്തനമാണല്ലോ.
0: ജൂൺ മുമ്പായി മെയ് മാസത്തിലാണ് ഇത് ഫൈനൽ ചെയ്തുകൊണ്ട്
1: പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഓക്കെ സാർ, അതുപോലെ ഇപ്പോ ദുരന്തങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പിന്നെ മാർഗനിർദ്ദേശങ്ങൾ മുൻകൂട്ടി പാലിക്കേണ്ടതും ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഓറഞ്ച് ബുക്കിൽ, ഇപ്പൊ ഓറഞ്ച് ബുക്കിൽ പ്രതിപാദിച്ചിട്ടുള്ള അംഗീകൃത ദുരന്തങ്ങൾ ഏതൊക്കെയാണ്?
0: അതിനുള്ളൊരു കാര്യം സൂചിപ്പിക്കണമെന്ന് വെച്ചാൽ ഈ ഓറഞ്ച് ബുക്ക് PDF രൂപത്തിലാണ് ജനങ്ങൾക്ക് ഒന്നുകൂടി നോക്കാനും വായിക്കാനും സൗകര്യം. കാരണം അതിലെ ഇൻഡെക്സ് പേജിൽ പിന്നെ ഓരോ ചാപ്റ്ററായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഡെക്സ് പേജിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഹൈപ്പർ ലിങ്ക് ആണ്, ഉടനെ ആ ചാപ്റ്ററിലോട്ട് നേരെ നമുക്ക് എത്താൻ പറ്റും. പൂർണ്ണമായും ആദ്യം മുതൽ വായിക്കും, 300 പേജ് ഉണ്ടല്ലോ, വായിച്ച് തീർക്കാനുള്ള പ്രയാസമാണ്. അപ്പോൾ അംഗീകൃത ദുരന്തമാണ് നിങ്ങൾ ചോദിച്ചത്. പിന്നെ ദേശീയ തലത്തിൽ ദുരന്തമായി അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, വരൾച്ച, ചുഴലിക്കാറ്റ്, ഭൂമി കുലുക്കം, മേഘസ്ഫോടനം, ആലിപ്പഴ വർഷം, സുനാമി, കാട്ടുതീ, കീടാക്രമണം, ഇത്രയാണ് ദേശീയതലത്തിൽ ദുരന്തമായി അംഗീകരിച്ചിട്ടുള്ളത്. എന്നാൽ കേരളത്തിന്റെ സാഹചര്യത്തിലാകുമ്പോൾ തീരദോഷം, നമുക്ക് കടൽത്തീരം കൂടെ കുറെ ഉണ്ട്, ഇടിമിന്നൽ, ശക്തമായ കാറ്റ്, ഉഷ്ണതരംഗം, മനുഷ്യമൃഗ സംഘർഷം, ഇതുകൂടി ദുരന്തമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: അപ്പോ ഇത്തരം സന്ദർഭങ്ങളിൽ അതിന്റെ മുന്നൊരുക്കമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന് ശേഷം എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ഈ ഓറഞ്ച് ബുക്കിൽ പ്രതിപാദിക്കുന്നു.
0: അതെ അതെ അതെ
1: സാർ. ഇതില് പിന്നെ നമ്മൾ ഓറഞ്ച് ബുക്ക് പ്രകാരം ഓരോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങൾക്കും സ്വീകരിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഒരു വകുപ്പ് തലത്തിലുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ ഇതിൽ നിർദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഓറഞ്ച് ബുക്ക് പ്രകാരം വേണ്ട എടുക്കേണ്ട നടപടിക്രമങ്ങൾ ഏതൊക്കെ വകുപ്പുകളുടെ തലത്തിലൂടെയായിരിക്കും അത് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുക?
0: ഇപ്പോൾ 2024 ഓറഞ്ച് ബുക്ക് പ്രകാരം 35 വകുപ്പുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വിശദമായി ഇതിൽ നൽകിയിട്ടുണ്ട്. വകുപ്പുകൾ വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഓടിച്ചു നോക്കാം. പിന്നെ ഈ ഓറഞ്ച് ബുക്ക് തുടങ്ങുന്നത് മൊത്തം കേരളത്തിലെ ഒരു മഴക്കാല സാഹചര്യം വന്നു, അത് കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് തുടങ്ങി. പിന്നീട് ഈ വർഷം ഓരോ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എത്ര മഴ ഉണ്ടാവാം. അതിനുശേഷമാണ് പിന്നെ വകുപ്പുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി പിന്നെ ഈ ഓറഞ്ച് പുസ്തകത്തിൽ വരുന്നത്. അതിന് 35 വകുപ്പുകളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് പിന്നെ ലാൻഡ് റവന്യൂ, പിന്നെ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ, പോലീസ്, അഗ്നിസുരക്ഷാ സേന, ആരോഗ്യവകുപ്പ്, ജലസേചന വകുപ്പ്, KSEB, കേരള വാട്ടർ അതോറിറ്റി, ഫിഷറീസ് വകുപ്പ്, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ്, മണ്ണ് സംരക്ഷണ വകുപ്പ്, ദേവസ്വം, മൃഗസംരക്ഷണ വകുപ്പ്, സിവിൽ സപ്ലൈസ് വകുപ്പ്, കൃഷി വകുപ്പ്, KSRTC, ജലഗതാഗത വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, കേരള സ്റ്റേറ്റ് റോഡ് സേഫ്റ്റി അതോറിറ്റി, കേരള ഡാം സേഫ്റ്റി അതോറിറ്റി, ടൂറിസം വകുപ്പ്, വനം വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, സാമൂഹിക നീതി വകുപ്പ്, വനിതാ ശിശുക്ഷേമ വകുപ്പ്, വിവര പൊതുസമ്പർക്ക വകുപ്പ്, ഗതാഗത വകുപ്പ്, എക്സൈസ്, പൊതുമരാമത്ത് വകുപ്പ്, വ്യവസായ വകുപ്പ്, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, തൊഴിൽ വകുപ്പ്, പരിസ്ഥിതി വകുപ്പ്, നോർക്ക വകുപ്പ്, KSRTC, ഇങ്ങനെ 35 വകുപ്പുകളെ പറ്റിയാണ് ഇതിൽ സൂചിപ്പിച്ചത്.
1: ഈ 35 വകുപ്പുകൾ ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള അതാത് സന്ദർഭങ്ങളിലുള്ള നടപടികൾ അവരെടുക്കണം.
0: അതെ അതെ അതെ.
1: ഇതിലിപ്പോ എനിക്ക് തോന്നി KSRTC ഇപ്പൊ എന്താണ്?
0: KSRTC നമുക്കറിയാം, ഒരു ദുരന്തം ഉണ്ടാവുന്ന സമയത്ത്, ഉണ്ടാവുന്ന മുമ്പായിട്ട് ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് KSRTC വാഹനം വിട്ടുകൊടുക്കേണ്ടി വരും.
1: വാഹനം വിട്ടുകൊടുക്കും.
0: അത് ദുരന്ത നിവാരണ അതോറിറ്റി ബന്ധപ്പെട്ട് ഒരു ധാരണയിലെത്തി. നിശ്ചയ റേറ്റ് ഉണ്ട്, ഫ്രീ അല്ല. നമ്മൾ വിളിച്ചാലും അങ്ങനെ വെറുതെ വരുന്നില്ല. നിശ്ചയ റേറ്റ് നിശ്ചയിക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റി, അത് പ്രകാരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
1: സാർ, ഇതില് പിന്നെ വ്യത്യസ്ത വകുപ്പുകൾ പറഞ്ഞു, അതില് വെള്ളപ്പൊക്ക സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് ശരിക്കും നൽകുന്നത്?
0: പിന്നെ ഒന്നാമത്തെ ചാപ്റ്ററിലെ 6-ാമത്തെ ഭാഗത്തിലാണ് വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പ് വരുന്നത്. അതിൽ പിന്നെ 24 മണിക്കൂർ സമയത്തേക്കുള്ള ഒരു മഴയുടെ പ്രവചനം, ജലനിരപ്പിന്റെ പ്രവചനം, പിന്നെ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, പിന്നെ യെല്ലോ അലേർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി പറഞ്ഞു, ഇത് ഒരു ലിങ്ക് രൂപത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കിത് കേന്ദ്ര ജലകമ്മീഷന്റെ സൈറ്റിൽ കയറിയാൽ ഒരു പ്രളയ സാധ്യത ജനങ്ങൾക്ക് എങ്ങനെ എന്നുള്ളത് ഓരോ സമയത്തും, പുസ്തകം പുറത്തിറക്കിയ മെയ്യിലാണെങ്കിലും ഇന്നിപ്പോ നമ്മൾ കയറിയാൽ ഇന്നത്തെ സമയത്ത് എങ്ങനെയാന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും. അതിനൊരു ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക്
1: അപ്ഡേഷൻ ഉണ്ട്,
0: യെസ് അറിയാൻ പറ്റും.
1: നമുക്ക് പിന്നെ PDF ഇത് എവിടെ പിന്നെ ശരിക്കും എവിടുന്ന് കിട്ടുന്നത്? ഈ ഓറഞ്ച് ബുക്ക് 2
0: ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓറഞ്ച് ബുക്ക് കേരള എന്ന് സെർച്ച് ചെയ്താൽ
1: കിട്ടും,
0: പുസ്തകത്തിന്റെ PDF ലഭിക്കും.
1: അതിൽ നമുക്ക് ഇതുപോലെ തന്നെ ഏതൊക്കെ അതാത് വേണ്ട ഏതാ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി സംബന്ധിച്ച്
0: അറിയാൻ പറ്റും. അപ്പൊ എല്ലാ ശ്രോതാക്കളും ഒന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒന്നൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ എപ്പോഴാണ് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് നന്നാവും എന്നുള്ള ഒരു നിർദ്ദേശം ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്.
1: ഓക്കെ, തീർച്ചയായും. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയിൽ, കേരളത്തിലെ പ്രളയ സാധ്യതയുള്ള ഭൂപടങ്ങൾ അതിലേതൊക്കെ, അതുമായി ബന്ധപ്പെട്ട് ഓറഞ്ച് ബുക്കിൽ എന്താ പ്രതിപാദിച്ചിട്ടുണ്ടാവും?
0: നേരത്തെ വെള്ളപ്പൊക്കം പറഞ്ഞതുപോലെ പ്രളയ സാധ്യത ഭൂപടവും വിശദമായി പിന്നെ നമ്മുടെ ഓറഞ്ച് ബുക്കിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ജില്ല തിരിച്ചുള്ള ലിസ്റ്റ് ലഭ്യമാണ്. ഓരോ ജില്ല 14 ജില്ലയുടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മുടെ ജില്ല എടുക്കാം, അല്ലെങ്കിൽ ഒരു ജില്ല എടുക്കാം, മലപ്പുറം ജില്ല എടുക്കാം. മലപ്പുറം ജില്ല എടുത്താൽ പിന്നെ അതിൽ തന്നെ താലൂക്ക് വൈസ് ഓരോ താലൂക്കിന്റെ ഭൂപടം റെഡിയാണ്. അതിൽ എവിടെയൊക്കെ പിന്നെ ഒരു 10 വർഷത്തിൽ ഒരു തവണ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 25 വർഷത്തിൽ ഒരു തവണ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 50 വർഷത്തിൽ നൂറ് വർഷത്തിൽ, 200 വർഷത്തിൽ, 500 വർഷത്തിൽ, അങ്ങനെയുള്ള കറക്റ്റ് ലിസ്റ്റ് നമുക്ക് സൈറ്റിൽ കയറി പി ഡി എഫിൽ കയറിയാൽ അതാത് ജില്ല ക്ലിക്ക് ചെയ്താൽ ലഭിക്കും. ഓരോ താലൂക്ക് വൈസ് അത് എവിടേക്കാണ് ബാധിക്കുക, ഏതൊക്കെ നദികളാണ് അല്ലെങ്കിൽ എവിടേക്കാണ് ഇതിന്റെ ഒരു ഫ്ലോ ഓവർഫ്ലോ വരാൻ സാധ്യത ഉള്ളത്.
1: ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത വർഷം പ്രളയം ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് എവിടെ, അങ്ങനെ ഓരോ വർഷം
0: അല്ല, അങ്ങനെയല്ല മൊത്തം ഒരു ഇതൊരു പ്രവചനമാണ്. 500 വർഷത്തിനുള്ളിൽ ഒരു പക്ഷേ ഇന്ന താലൂക്കിൽ ഇന്ന സ്ഥാപനത്തിൽ ഇന്ന ഭാഗത്ത് വെള്ളം കയറാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതൊരു ഇതൊരു സാധ്യത, 500 ഒന്നുള്ളത്. എന്നാൽ 10-ൽ 1 പറയുന്ന ഒരു റീസണ സാധ്യത. അവിടെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളൊരു ശ്രദ്ധ, ഓരോ വർഷക്കാലം വരുന്ന സമയത്തും ഒരു ശ്രദ്ധ വിഷയത്തിൽ ആവശ്യമുണ്ട്. അപ്പൊ അവിടെ ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് ഈ പ്രളയം ബാധിക്കാം, അത് ലിസ്റ്റ് ചെയ്ത് ടേബിൾ ചെയ്തിട്ടുണ്ട്. ഇന്ന താലൂക്കിലെ ഇന്ന ഇന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ,
1: പിന്നെ മുൻ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയുണ്ട്.
0: അതെ അതെ,
1: കഴിഞ്ഞ വർഷം
0: അതെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊത്തത്തിൽ ഒരു അസംപ്ഷൻ, ഒരു പ്രവചനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഹോസ്പിറ്റലുകളെ ബാധിക്കും, കാരണം ഇത് രണ്ടാണ് ഏറ്റവും കൂടുതൽ മൊത്തത്തിൽ സമൂഹത്തെ ബാധിക്കാം. കാരണം സ്കൂളുകൾ കുട്ടികളുടെ എണ്ണം കൂടുതലുള്ള സംഘടനയാണ്. അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറേണ്ട ഒന്നാണ് സ്കൂളുകൾ. അതോടെ രണ്ടാമത്തെ ഇതിൽ ഉൾപ്പെടുന്ന ആശുപത്രികളാണ്, ഏതൊക്കെ ആശുപത്രികൾ ബാധിക്കും. കാരണം ഇത് നമ്മളൊന്ന് പ്രയോറിറ്റി നൽകി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണല്ലോ. ഇത് രണ്ടും വിശദമായി ഓരോ ജില്ലയിലും നൽകിയിട്ടുണ്ട്.
1: അതുപോലെ പിന്നെ ഈ നോർക്ക വകുപ്പിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നോർക്ക വകുപ്പിൽ എന്താണ് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ളത്?
0: അതിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് പിന്നെ ഇപ്പോൾ കേരളത്തിൽ പ്രളയം വന്നാൽ മലയാളികൾ ലോകത്തിൽ എവിടെയൊക്കെയുണ്ടോ അവരൊക്കെ എന്ത് ചെയ്യും, സഹായിക്കാൻ റെഡിയാണ്. ആ സഹായം ഒരു വ്യവസ്ഥാപിത രൂപത്തിൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് നോർക്കയുടെ കീഴിൽ വരുന്നത്. രണ്ട്, കേരളത്തിന് പുറത്തുള്ള ദുരന്തങ്ങളിൽ മലയാളികൾ അകപ്പെട്ടാൽ അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയുള്ള രീതികളും കാര്യങ്ങളും, അതിൻ്റെ ഒരു അവിടെ പോയി എങ്ങനെ സഹായിക്കാം, അതോടൊപ്പം തന്നെ ഇനി അത്ര ആളുകൾക്ക് ആനുകൂല്യം എങ്ങനെയൊക്കെ നൽകാം, ഇത്തരം കാര്യങ്ങളാണ് നോർക്കയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നത്.
1: ഈ നോർക്കയിൽ ഇപ്പം പുറത്തുള്ള മലയാളികൾ അവരവിടെ എന്തെങ്കിലും പ്രയാസപ്പെടുമ്പോൾ അതുവഴി ഉണ്ടോ, പുറത്ത് ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അപകടത്തിൽ പെടുമ്പോൾ നോർക്ക അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും?
0: അത് വിശദമായി ഓറഞ്ചുക്കിൽ പ്രതിപാദിക്കുന്നില്ല, അത് നോർക്കയുടെ ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. ഓറഞ്ചുക്കിൽ അത്ര വിശദമാക്കുന്നില്ല.
1: പിന്നെ അതുപോലെ ഇപ്പൊ പ്രളയത്തിന്റെ സമയത്താണല്ലോ, അല്ലെങ്കിൽ ഇതുപോലെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മള് പിന്നെ അവിടേക്ക് വാഹന ഗതാഗതം വലിയൊരു പ്രശ്നമായി മാറും. അപ്പൊ അവിടെ പലപ്പോഴും ഈ ദുരന്ത പിന്നെ പ്രദേശങ്ങളെ അതിന്റെ ദുരന്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഈ ഹെലികോപ്റ്ററുകൾ വന്നിട്ട് വരുമല്ലോ, സൈന്യത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ പ്രധാനമന്ത്രിമാർ ഇവരൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ആ പ്രദേശങ്ങൾ കേരളത്തിൽ എവിടെയൊക്കെ ഹെലികോപ്റ്റർ ഇറങ്ങണം, അതുമായി ബന്ധപ്പെട്ട് ആ ഇടങ്ങൾ ഏതൊക്കെയെന്നുള്ളത് ഈ ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട്.
0: എൻ്റെ ഭാഗം ശ്രദ്ധയുടെ രണ്ട് ഭാഗമാണ് ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഒന്ന്, ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓറഞ്ച് ബുക്കിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ പിന്നെ ഹെലികോപ്റ്റർ ഇറങ്ങുവാൻ സാധിക്കുന്ന സ്ഥലങ്ങളുടെ പട്ടിക, അത് ഇതിനനുബന്ധത്തിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഏകദേശം 16-ാമത്തെ അനുബന്ധത്തിലാണ് നൽകിയിട്ടുള്ളത്.
1: ജില്ല വൈസിലുണ്ട്,
0: ഓരോ ജില്ല വൈസിലുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാം കൂടി വായിക്കുകയാണെങ്കിൽ നമ്മുടെ സമയം കുറേ നഷ്ടപ്പെടും. 194 സ്ഥലങ്ങൾ, അവിടുത്തെ ഒരു പിന്നെ അക്ഷാംശം രേഖാംശമൊക്കെ അടക്കിയുള്ള വിശദമായ വിവരങ്ങൾ, ഏതൊക്കെ സ്ഥാപനം, ചിലത് സ്കൂൾ ഗ്രൗണ്ടുകൾ. ഒന്ന് എടുക്കണം, ഇപ്പം കോട്ടയം ജില്ല കാഞ്ഞിരപ്പള്ളിയിൽ പറ്റുന്ന ഒന്ന് സെന്റ് ജോസഫ് എച്ച് എസ് കൂവപ്പള്ളി, പിന്നെ പഞ്ചായത്ത് ഗ്രൗണ്ട് കൂവപ്പള്ളി, ഗവൺമെന്റ് വി എച്ച് എസ് സി വിഴിക്കത്തോട് കൂവപ്പള്ളി. ഈ മൂന്ന് സ്ഥലങ്ങളാണ് കാഞ്ഞിരപ്പള്ളിയിൽ കാണുന്നത്, കോട്ടയം ജില്ലയിൽ. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ എവിടേക്കെ പറ്റുന്നുള്ളത്, അതിന്റെ ഒരു ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അടക്കമുള്ള ഒരു വിഷയം ബുക്കിൽ നൽകിയിട്ടുണ്ട്.
1: ഓറഞ്ച് ബുക്കിന്റെ അപ്ഡേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? അത് പിന്നെ അപ്ഡേറ്റ് ചെയ്യുമല്ലോ, പി ഡി എഫ് ആയതുകൊണ്ടാണല്ലോ നമുക്ക് അങ്ങനെ സാധ്യമാണ്, ബുക്കാവുമ്പോൾ ചിലപ്പോൾ സാധിക്കില്ലല്ലോ. അപ്പോൾ അതിൽ നേരത്തെ തന്നെ സാറ് പറഞ്ഞു ഓരോ വർഷം ഇതുപോലെ അതാത് സന്ദർഭങ്ങളിൽ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്?
0: ഞാൻ പറയാം, ഒരു ദുരന്തം വന്നാൽ അതിൽ നിന്ന് ശരിക്കൊരു അവലോകനം നടക്കും, പിന്നെ എന്നിട്ട് ഒരു കറക്റ്റ് പ്ലാനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ വർഷത്തെ ദുരന്ത അവലോകനം ചെയ്തുകൊണ്ട് അടുത്ത വർഷത്തിന് മുമ്പ് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇനി ആ ഇവൻ്റ് ഉണ്ടാവുന്ന സമയത്ത് അത് എന്തൊക്കെ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഇവൻ്റ് ഉണ്ടായ സമയത്ത് റിലീഫ് അതൊരു ഘടകമാണ്, ആ റിലീഫിൽ നമ്മൾ എങ്ങനെയൊക്കെ ഇടപെടണം, എന്തൊക്കെ കാര്യങ്ങൾ ഏർപ്പെടുത്തണം. അത് കഴിഞ്ഞ് അവരുടെ പുനരധിവാസം, റീഹാബിലിറ്റേഷൻ. റീഹാബിലിറ്റേഷൻ മാത്രം മതിയാവില്ല, മൊത്തം കാര്യങ്ങൾ തകിടം മറിഞ്ഞ് നശിച്ചിട്ടുണ്ടാവും, വീടുകളാണെങ്കിലും റോഡുകളാണെങ്കിലും. അപ്പോൾ അതിൻ്റെ റീകൺസ്ട്രക്ഷൻ, ഇതും കഴിഞ്ഞ് ഇനി അടുത്തൊരു വർഷം ദുരന്തമില്ലാതിരിക്കുന്ന മിറ്റിഗേഷൻ എങ്ങനെ ലഘൂകരിക്കാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്ത് കഴിഞ്ഞ വർഷത്തെ ഓരോ, അതായത് മുമ്പത്തെ വർഷങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചർച്ച ചെയ്ത് വിവിധ വകുപ്പുകളും നിർദ്ദേശങ്ങളെടുത്ത് പിന്നെ വീണ്ടും പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഇപ്പൊ കഴിഞ്ഞ വർഷം 34 വകുപ്പുകളായിരുന്നു, ഈ വർഷം 35 വകുപ്പുകളായി. അപ്പൊ റിമോട്ട് സെൻസിങ് അവര് ഈ വകുപ്പും കൂടി വന്നു, കാരണം എല്ലായിടത്തും എത്തിപ്പെടാൻ സാധിക്കില്ല, മറിച്ച് ഉപഗ്രഹ സാന്നിധ്യത്തിൽ അതിന്റെ മാപ്പിംഗ് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് പലതും ചെയ്യാൻ പറ്റുക. അപ്പൊ അതിനനുസരിച്ചുള്ള ഓരോ അപ്ഡേറ്റ്സ് എന്തെയുണ്ട് ഇതിൽ വരുന്നുണ്ട്.
1: അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ധാരണ ഈ ഓറഞ്ച് ബുക്ക് വഴി ഉണ്ടായിരിക്കണം. കേവലം ബുക്ക് ഓറഞ്ച് ബുക്ക് എന്ന് കേൾക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ഓറഞ്ച് ബുക്ക് എന്ന് ഈ ഒരു സെഷനിലൂടെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇതൊരു ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം ഉൾക്കൊള്ളേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യമല്ല, ജനങ്ങളിലേക്കും ഇതെത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ പീസ് റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ ആ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, അത് മുൻകൂട്ടി അറിയാനും മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ കൂടെ ഇത്രയും വിഷയങ്ങൾ നമ്മളോട് വളരെ ഗഹനമായും എന്നാൽ സമയത്തിനുള്ളിൽ അറിയേണ്ട കാര്യങ്ങളെല്ലാം വിശദമാക്കി തന്നിട്ടുള്ള ബഹുമാനനായ അബ്ദുൽ ഖാലിഖ് CM സാറിന് ഹൃദ്യമായ പീസ് റേഡിയോയുടെ അഭിനന്ദനം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. അടുത്ത ജനക്ഷേമം പരിപാടിയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജനക്ഷേമം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഓറഞ്ച് ബുക്ക് അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിലാണ് ഇന്ന് നമ്മൾ ജനക്ഷേമം കേട്ടത്. CM അബ്ദുൽ ഖാലിഖ് ആണ് നമ്മളോടൊപ്പം അവതാരകനായി ഉണ്ടായിരുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി സ്നേഹക്കൂടിലേക്ക് പോകുന്നു. പീസ് റേഡിയോ തുടർച്ചയായ ദിവസങ്ങളിൽ വലിയ ദൗത്യ നിർവഹണങ്ങൾ നടത്തിയ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്.
2: സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം ഹാരിസ് ബിൻ സലീമും താജുദ്ദീൻ സലാഹിയുമാണ് ചേരുന്നത്.
4: വീടകത്തെ വേദനകൾ, ഇണങ്ങാത്ത ദാമ്പത്യങ്ങൾ എന്നതാണ് വിഷയം.
5: വീടകത്തെ വേദനകൾ എന്ന തുടർ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നു. ഇണയുടെ കൂടെ തുണയായി ജീവിക്കുമ്പോൾ ജീവിതത്തിലെ മധുര നിമിഷങ്ങൾ മാത്രം പ്രതീക്ഷിച്ചെത്തിയവർ തോരാത്ത കണ്ണീരുമായി വീടകങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ അവിടെ തന്നെ തുടരുന്നതിൻ്റെ പ്രേരകങ്ങൾ ഒന്നുകിൽ മക്കളോ അല്ലെങ്കിൽ തിരിച്ചെത്തുന്ന വീട്ടിലെ ഇനിയും വിവാഹം കഴിക്കാനിരിക്കുന്ന അനിയത്തിമാരോ അല്ലെങ്കിൽ ഹൃദയം പാതി പണിമുടക്കിയ മാതാപിതാക്കളോ ഒക്കെ അവരുടെ കണ്ണീരിന് കാരണമാകേണ്ട എന്ന നിലക്കാണ്. ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന കുറേ സഹോദരിമാർ അവരുടെ ജീവിത ദുഃഖങ്ങൾ പങ്കുവച്ചതാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ചക്കെടുക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു മേഖല ഒരു സഹോദരി ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു സഹോദരിയുടെ പരിവേദനമാണ് കഴിഞ്ഞ കുറേ ചെറിയൊരു ഇടവേളക്ക് മുമ്പ് നമ്മൾ വീടകങ്ങളിലെ ദുഃഖങ്ങൾ എന്ന ഒരു പരമ്പരയായിരുന്നു ചെയ്തിരുന്നത്. അതിലും ഇതേപോലെ ഒരുപാട് ആളുകൾ അവരുടെ മനോവേദനകൾ പങ്കുവച്ചതായിരുന്നു നമ്മൾ ചോദ്യങ്ങളായി ഉന്നയിച്ചത്. ഇവിടെ ഈ ഒരു സഹോദരി ഉന്നയിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. അവരുടെ ഭർത്താവും അവരും തമ്മിലുള്ള പ്രശ്നമാണ്. അദ്ദേഹം തീരെ സംസാരിക്കുകയോ സ്നേഹം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നില്ല. ആദ്യമൊക്കെ വിചാരിച്ചു ഇത് റെഡിയായി വരുമെന്ന്. കല്യാണം കഴിഞ്ഞ് 11 വർഷമായി, ഇതുവരെയും അതിനൊരു മാറ്റം വന്നതായി കണ്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു, എല്ലാം സഹിക്കും എന്ന ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഒഴിവുള്ള വെള്ളിയാഴ്ച, പ്രവാസികളാണ് അവർ, ഒഴിവുള്ള വെള്ളിയാഴ്ച പോലും വീട്ടിലുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ സംസാരിക്കാൻ കിട്ടുന്നില്ല. സ്നേഹമുണ്ട് എന്നെനിക്കറിയാം, പക്ഷെ അദ്ദേഹത്തിന് അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് കാരണം ഞാൻ വളരെ വലിയ ടെൻഷനാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. എൻ്റെ സങ്കല്പത്തിലെ ഭർത്താവ് ഫ്രീയായി എന്നോട് തമാശ പറയുന്ന, എൻ്റെ കൂടെ കളിച്ചിരിയിൽ ഏർപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ മക്കളാണെങ്കിൽ ബാപ്പ തീരെ സംസാരിക്കാത്ത ഒരാളാണ്, എന്താ ഇങ്ങനെ എന്നൊക്കെ കൂടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഈ ഒരു സഹോദരി അനുഭവിക്കുന്നുണ്ട്. ഇവരുടെ വിവാഹം ഒരു പ്രണയ വിവാഹമായിരുന്നു എന്നുകൂടി ഇതോടൊപ്പം അവർ ചേർത്തെഴുതിയിട്ടുണ്ട്.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അങ്ങനെ ചോദ്യം ആദ്യം മുതൽ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പോരുമ്പോഴാണ് കുറച്ചും കൂടി വിശദീകരണങ്ങൾ ആവശ്യമാണ് എന്നിങ്ങനെ തോന്നിയപ്പോഴാണ് അതിൽ മറ്റ് രണ്ട് പരാമർശങ്ങൾ അവസാനം കണ്ടത്. ഒന്ന്, മക്കൾക്കും ഇതേ അവസ്ഥ അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് അയാളുടെ ഒരു പ്രകൃതിയാണ്. അത് നമുക്ക് എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥയും സാഹചര്യമൊക്കെ നേരിട്ട് സംസാരിച്ച് കൊണ്ട് മാത്രമേ നമുക്കത് പൂർണ്ണമായി പറയാൻ സാധ്യമാവുകയുള്ളൂ. പക്ഷെ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട സ്ഥിതിക്ക് നമുക്കിതിലൊരു വലിയൊരു വൈരുദ്ധ്യം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, വിവാഹത്തിന് മുമ്പ് അവർക്ക് പരിചയമുണ്ട് എന്നാണല്ലോ ഒരു പ്രേമ വിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വിവാഹത്തിന് മുമ്പ് പല ആളുകളും പറയും വിവാഹത്തിന് മുമ്പുള്ള പരിചയം നല്ലതല്ലേ, എന്നാൽ പിന്നെ പിന്നീടുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയില്ലേ, ഒരു അറേഞ്ച്ഡ് മാരേജ് ആവുമ്പോൾ നേരെ ചെന്ന് അറിയാത്തൊരാളുടെ അടുക്കൽ ചെന്ന് പെടുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു മറുപടി കൂടെ ഇതിലുണ്ട്. കാരണം വിവാഹത്തിന് മുമ്പ് പരിചയമുണ്ടായിട്ടും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരാളാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരു വിവാഹം നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ കുറച്ചും കൂടിയൊക്കെ എന്തായിരുന്നാലും മെച്ചപ്പെടുത്തിയെടുക്കാൻ എന്ത് ചെയ്യും, കഴിയും. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് അയാളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ദുശ്ശീലങ്ങൾ അല്ലെങ്കിൽ എന്താണ് പെരുമാറ്റ ദൂഷ്യങ്ങൾ, ഭയങ്കരമായ ദേഷ്യം, കോപം, അക്രമം, ഇങ്ങനെയൊക്കെ സഹിച്ച് ജീവിക്കുന്ന എത്രയോ സഹോദരിമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നില്ല, സ്നേഹം അനുഭവിക്കുന്നില്ല എന്നുള്ള വിവാഹത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണ്. കാരണം വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ സാക്ഷാത്കരിക്കാതെ പോവുകയാണ്. കാരണം ഈ അടുത്ത സമയത്ത് മാനസികമായ ഡിപ്രഷൻ ഉണ്ടായ ഒരു സഹോദരിയെ കൊണ്ട് മക്കളെല്ലാവരും കൂടെ വന്നപ്പോൾ അതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അവർ ഭർത്താവ് ഇതേപോലെ സംസാരിക്കാത്തൊരു പ്രകൃതിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊരാളില്ല. അതുകൊണ്ടാണ് അവർ ശരിക്കും എന്തായത് ഒരു വിഷാദ രോഗത്തിലേക്ക് പോകാനുള്ള കാരണം. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്താണ്, ലിതസ്കുനു ഇലേഹ എന്നാണല്ലോ, നമ്മൾക്ക് പരസ്പരമുള്ള സ്നേഹ കൈമാറ്റങ്ങൾ തന്നെയാണ്. അത് സംസാരത്തിലൂടെ തന്നെയാണ് നടക്കുക ഏറ്റവും പ്രധാനമായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, സ്വാഭാവികമായും എന്തെങ്കിലും നിലക്ക് ചില ഇവരെ ഇദ്ദേഹത്തെ മനസ്സിലാക്കി ചില കാര്യങ്ങളിൽ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുമോ, ചില പരിശീലനങ്ങളോട് ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നേ ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം 8-10 വർഷമായി കുട്ടികളൊക്കെ ആയ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്തായിരുന്നാലും ഒരു ചെറിയ പ്രതീക്ഷ, നല്ല ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു വ്യക്തിയോട് പെരുമാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും നമ്മുടെ ഈ സഹോദരിയുടെ പെരുമാറ്റത്തെയും മെച്ചപ്പെടുത്തിയെടുക്കാനും കുട്ടികൾക്കും അവർക്കും അദ്ദേഹത്തിന് സ്നേഹം അനുഭവിക്കാവുന്ന ചില അവസ്ഥകൾ അദ്ദേഹത്തിൽ ഉണ്ടാക്കി തീർക്കാനും കഴിയുമോ എന്നൊരു പരിശ്രമത്തിന് എന്തായിരുന്നാലും ഇതിൽ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്നൊരു ഇടപെടൽ ആരെങ്കിലും പിന്നെ നടത്തിയാൽ ഒരു പക്ഷേ ഇതിനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. പിന്നെ ഇവരെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവരിത്രയും കാലം നീട്ടിക്കൊണ്ടുപോയ സ്ഥിതിക്കാണ്. തുടക്കത്തിൽ അവർക്ക് മനസ്സിലായ സമയത്ത് അവരൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കത് പറ്റും. ഇപ്പോൾ ഈ മക്കളൊക്കെ ആയതിനു ശേഷം ആകുമ്പോൾ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിലുണ്ട്. എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നത് അവർ ഈ സഹിച്ച് ജീവിക്കുകയാണ് കുറേ കാര്യങ്ങൾ. കുറച്ചത് മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും രണ്ടാളെക്കുറിച്ചും പഠിച്ച് മക്കളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രകൃതിയിൽ മാറ്റം വരുത്താനും സ്നേഹം കഴിയുന്ന രൂപത്തിൽ പ്രകടിപ്പിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാനും അങ്ങനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ശ്രമത്തിന് അവസരമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
5: അപ്പോൾ ഈ സഹോദരി ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതമാണോ അല്ലേ എന്നത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ഭാഗം എന്നാണ് ഇവിടെ അരിസ്മലി പറഞ്ഞിട്ടുള്ളത്. അതൊരു പ്രകൃതമാണെങ്കിൽ അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നായിരിക്കും കൂടുതലായി.
6: അത് നമുക്കെന്ന് വെച്ചാൽ കുറച്ച് ഒരു പ്രകൃതത്തിലാണെങ്കിലും ഏതൊരു കഴിവുകേടുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില വിദഗ്ധമായ ഉപദേശങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും കുറച്ച് മെച്ചപ്പെടുത്താൻ പറ്റും. പൂർണ്ണമായും ശരിയായില്ലെങ്കിലും കുറച്ച് മെച്ചപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് സംസാരിക്കാത്ത ഒരാളാണെങ്കിലും കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്തെങ്കിലും ചില ഗിഫ്റ്റുകൾ നിങ്ങൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അതേപോലെ തന്നെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു ഒരു നല്ല കേൾവിക്കാരനാകാൻ അദ്ദേഹത്തെ നമുക്ക് പരിശീലിപ്പിക്കാം. അപ്പോഴും പറയുന്ന ആൾക്കൊരു സന്തോഷം അതിന് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സഡ് ഡേറ്റുകൾ ഇപ്പോൾ ഒരു സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ സെക്കൻഡ് സൺഡേ വരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മളൊരു ഫാമിലികളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറയാം. അതല്ലേ പോലെ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂടിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് വായിക്കുക, ആ വായിക്കുന്നതിലൊരു ഡിസ്കഷൻ വെക്കുക. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. അതായത് വളരെ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ഒരാളെ എന്ത് ചെയ്യാണ് ചില പിന്നെ നിർദ്ദേശങ്ങളും ചില പരിശീലനങ്ങളും കൊടുത്ത് കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു കഴിവ് കുറഞ്ഞ ആളാണെങ്കിലും ആ കഴിവ് വൈദഗ്ധ്യത്തോടുകൂടെ ഇടപെടുമ്പോൾ അതിനെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അത് ഈ കേസിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ പരിധി വരെ.
5: തീർച്ചയായും അതോടൊപ്പം പ്രണയം തലക്ക് പിടിച്ച അല്ലെങ്കിൽ പ്രണയത്തിന്റെ വഴിയിൽ പോകുന്ന ആളുകൾക്ക് ഇതിൽ വലിയൊരു വെളിച്ചമുണ്ട്. 10-11 വർഷമായി ആ സഹോദരി അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളെ അവർ തിരിച്ചറിയണം നമുക്ക് പറയാം. എന്തായാലും ദമ്പതിമാരോടൊന്നിച്ച് ഒരു വാചകം നമ്മൾ പറയുന്നു, വലക്കും ഫിഹാമാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫിഹാമാ തദ്ദഉൻ. പൂർണ്ണത എന്നത് തീർച്ചയായും സ്വർഗത്തിലേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നത് മനസ്സിലാക്കുക എന്ന് തന്നെയാണ് ഈ സഹോദരിയോട് ഒരു വാചകമായി ഉണർത്താനുള്ളത്. സമാനമായൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടത് ഇങ്ങനെയാണ്, ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാണ്, ഭർത്താവ് ഗൾഫിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങളാവുന്നേ ഉള്ളൂ, നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ജോലി വേറെ സ്ഥലത്തായിരുന്നു, ഒന്നോ രണ്ടോ ആഴ്ചകൾ കൂടുമ്പോൾ ഒരുമിച്ച് നിൽക്കും, ഞങ്ങളുടെ റിലേഷൻ അധികവും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയായിരുന്നു പോയത്, ഇപ്പോൾ വിട്ടു നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ സ്നേഹം പ്രകടമാകുന്നതും, കുട്ടിക്ക് 2 വയസ്സാകുന്നേ ഉള്ളൂ, ഞങ്ങൾ കൂടുതൽ ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ അടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അറിയുന്നത് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലം മുതൽക്ക് പോൺസൈറ്റ് കാണുന്ന ഒരാളായിരുന്നു എന്നാണ്. എൻ്റെ ഭർത്താവ്, ഇനി ഞാൻ എനിക്കിത് അറിയുമെന്നത് എൻ്റെ ഭർത്താവിന് അറിയില്ല, അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ കഴിയുക എന്നതാണ് എനിക്ക് ആവശ്യം. നല്ല ദീനീബോധമുള്ള ഒരാളാണ്, തെറ്റു തിരുത്താനുള്ള വഴി ഒരുക്കിക്കൊടുത്താൽ തീർച്ചയായും തെറ്റു ബോധ്യപ്പെട്ട് തോപ് ചെയ്ത് മടങ്ങുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇൻഷാല്ല ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ഭർത്താവ് അറിയാതെ തിരുത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ കടം വിടാനാണ് ഗൾഫിൽ ജോലി തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഒരു ചാൻസ് കിട്ടിയാൽ എന്നെയും കുട്ടിയെയും കൊണ്ടുപോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ഒരു സഹോദരി ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്.
6: വിവാഹത്തിന് മുമ്പ് എന്തായിരുന്നാലും പ്രായപൂർത്തിയും അതേപോലെ തന്നെ സംഗതികളൊക്കെ ഉള്ളത് കൊണ്ട് പൊതുവേ പുരുഷന്മാരിൽ ഒരു നല്ല മതപരമായ ജീവിത സാഹചര്യം ഇല്ലെങ്കിൽ എന്തെങ്കിലും ലൈംഗിക വൈകൃതങ്ങൾക്കുള്ള സാധ്യതകൾ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വന്ന ശീലങ്ങളാണ് പൊതുവേ പോൺസൈറ്റുകൾ കാണുക, അതേപോലെ തന്നെ ഹോമോസെക്സ്, സ്വവർഗരതി, ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അപൂർവമായി ചില പുരുഷന്മാരിൽ എന്ത് ചെയ്യും, കാണും. അത് വിവാഹശേഷം ഭാര്യമാരത് മനസ്സിലാക്കുകയും ചെയ്യും. ഇത് നമ്മൾ സാധാരണ കാണുന്നൊരു പ്രക്രിയയാണ്. പക്ഷേ സത്യത്തിൽ വിവാഹത്തോടുകൂടെ പരിഹരിക്കാവുന്നതാണ് എല്ലാ ലൈംഗിക വൈകൃതങ്ങളും. എന്തും ഉണ്ടെങ്കിലും അത് വിവാഹത്തോടെ പരിഹരിക്കും. പക്ഷെ ചില ആളുകൾ എന്താണെന്ന് വിചാരിച്ചാൽ ഈ വിവാഹത്തോടെ പൂർണ്ണമായ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് ശാരീരിക മാനസിക ബന്ധത്തിലേക്ക് കടക്കാതെ തങ്ങളുടെ പഴയ കാലത്തിലെ ദുശ്ശീലങ്ങൾ അങ്ങനെ ഒരു സൈഡായിട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് വിവാഹിതൻ എന്നുള്ളത് കൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇവിടെ സഹോദരി വളരെ ബുദ്ധിപരമായിട്ടാണ് ഈ കാര്യത്തിൽ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം നേർക്കുനേരെ ഇപ്പോൾ നിങ്ങളൊരു പോൺസൈറ്റ് കാണുന്ന ആളാണെന്ന് പറയുമ്പോൾ താൻ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, തന്നെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തി എന്നുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ഇത്രയും മോശപ്പെട്ടൊരു കാര്യം സൂചിപ്പിക്കുന്നതോടുകൂടെ അത് അവരുടെ ആ ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സംഗതി ആകുന്നത് കൊണ്ട് ഞാനതെങ്ങനെ പറയാതെ പരിഹരിക്കും എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു കാഴ്ചപ്പാട്. അപ്പം മിക്കവാറും ദമ്പതികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സാധാരണ ചില പുരുഷന്മാരുണ്ട്, ചിലർക്ക് ചില സംശയ രോഗങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും, അവരെന്ത് ചെയ്യും, നീ എങ്ങോട്ട് നോക്കണത്, നീ അവിടെ എന്താ നോക്കണത്, നിൻ്റെ ഫോണിലെന്താ എന്നിങ്ങനെ ഭാര്യമാരോട് ചോദിച്ചിട്ട് അവരിൽ എന്തോ ഒരു അവിഹിതങ്ങളും അതേപോലെ തെറ്റും സംഭവിക്കുന്നുണ്ടെന്ന് നിരന്തരം പറയുമ്പോൾ അവൾക്ക് അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, തിരിച്ചു നഷ്ടപ്പെട്ടു പോകും. അതിൻ്റെ അർത്ഥം അവരിൽ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളോ ഇങ്ങനത്തെ സ്വകാര്യ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തണ്ട എന്ന് ഒരിക്കലും അവന് അർത്ഥമില്ല. പക്ഷേ അത് തിരുത്തേണ്ടത് ഈ സഹോദരി ചിന്തിച്ചതുപോലെ തന്നെ അല്ലാതെ തിരുത്താൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന്, പിന്നെ ഒരു പടച്ചോനെ കുറിച്ചുള്ള ഒരു പേടിയും അതേപോലെ തന്നെ ഭക്തിയും ഒക്കെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ എല്ലാ തെറ്റുകളിൽ നിന്നും പിൻവാങ്ങുന്നത്. എത്രയോ ജീവിത സമയങ്ങളിൽ വളരെ എല്ലാ അധാർമികതകളും ജീവിച്ച ആളുകൾ എവിടെന്നെങ്കിലൊക്കെ ഒരു ദീനിയായ ഉപദേശം വരെ കേൾക്കുമ്പോൾ ഇവിടെ ടോട്ടൽ മാറുകയാണല്ലോ. അയാളുടെ ലഹരി, അതേപോലെ തന്നെ ലൈംഗിക വൈകൃതങ്ങൾ, സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകൾ എല്ലാം കംപ്ലീറ്റ് ശരിയാവുന്ന ആളുകളുണ്ട്. അപ്പോൾ ദീനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതെന്താണ് ഒരു ടോട്ടൽ പരിഹാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ നല്ലത് നമ്മൾ നമ്മുടെ ഭർത്താവിനോട് എന്ത് ചെയ്യുക, എപ്പോഴും നമുക്ക് കിട്ടുന്ന നമ്മുടെ വ്യക്തി ജീവിതത്തെ സംശുദ്ധമാക്കാൻ കിട്ടുന്ന ചില മോട്ടിവേഷൻ, ചില പ്രചോദനങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പ്രചോദനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. വളരെ ചെറിയ തെറ്റുകൾക്ക് പോലും സംഭവിച്ചേക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ഈമാനികമായ മാറ്റം, ആ മാറ്റം എന്ത് ചെയ്യും, എല്ലാ തെറ്റുകളെയും നിരാകരിക്കുന്ന പോലെ ഈ തെറ്റുകളെയും നിരാകരിക്കാൻ തയ്യാറാവും. രണ്ടാമത് ഒരു സഹോദരി സംബന്ധിച്ച് ശ്രദ്ധിക്കാൻ പറ്റിയ കാര്യം, അവരാണല്ലോ ഭർത്താവിൻ്റെ എല്ലാ ആവശ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും അതേപോലെ തന്നെ മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന ആള് ഭാര്യയാണ്. അപ്പം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് മറ്റൊരു ചിന്തയിലേക്ക് പോകാൻ കഴിയാത്ത വിധം സെക്സിൽ ലൈംഗികതയിലെന്തിയ തന്നിൽ കേന്ദ്രീകരിക്കുവാനുള്ള നിരന്തരമായ സംസാരങ്ങളും പ്രചോദനങ്ങളും പ്രേരണകളും നൽകി മറ്റൊന്ന് ചിന്തിക്കാൻ ഇടവരാത്ത വിധത്തിൽ എന്തിയാം അയാളെ കൂടെ നിന്നുകൊടുക്കുക. അതൊരു വലിയൊരു സംഭവമാണ്. സാധാരണ ഈ അവിഹിത ബന്ധങ്ങൾ കാണുന്ന രൂപത്തിലുള്ള ഇടപെടലുകളും സ്നേഹ കൈമാറ്റങ്ങളും പിന്നെ ഇത്തരത്തിലുള്ള സംസാരങ്ങളൊന്നും സത്യത്തിൽ വിവാഹത്തിൽ എന്ത് ചെയ്യുന്നില്ല, അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ബോധപൂർവം ഈ സഹോദരിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള എല്ലാ ഏതൊരു സ്ത്രീയെ കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും ഉണ്ടാകുന്ന എല്ലാ സന്തോഷവും സംതൃപ്തിയും ആസ്വാദനമൊക്കെ എന്ത് ചെയ്യും, ഭാര്യയിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. അപ്പം അത് തന്നിൽ കേന്ദ്രീകരിക്കത്തക്ക വിധത്തിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യണം, പ്രചോദിപ്പിച്ചും അത്തരം സംസാരങ്ങൾ സ്വകാര്യ സംസാരിച്ചും പ്രേരിപ്പിച്ചും എന്ത് ചെയ്യുക, കൂടെ നിൽക്കുക. അതേപോലെ ഈമാനികമായ പൊതുവായ എന്ത് ചെയ്യുക, ഒരു പ്രേരണ ഉണ്ടാക്കാൻ നമുക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങളെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഈമാൻ വർദ്ധിക്കുന്നതനുസരിച്ച് തെറ്റുകൾ നിന്ന് അയാൾ പിൻവാങ്ങും. തന്നിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അന്യചിന്തകളിൽ നിന്നും അദ്ദേഹം വേറിട്ട് പോകും. വേണമെങ്കിൽ ഇത്രത്തോളം പറയാം, ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്, നിങ്ങൾ എൻ്റെ ഭർത്താവാകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട എൻ്റെ ശരീരവും എൻ്റെ മനസ്സും മറ്റൊരാൾക്ക് ഒരിക്കലും പോവരുതേ എന്ന കണിശത എനിക്കുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യും, നല്ല ഡ്രസ്സും പരമാവധി സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ അത് അദ്ദേഹം കൂടെ സൂക്ഷിക്കേണ്ടതാണെന്നുള്ളൊരു മറുവശത്തെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ കൂടെ അത് സഹായകമാകും. ഇത്തരം ചില വഴികളെ ഉപയോഗിച്ച് മുന്നോട്ട് പോയിട്ടും മാറ്റങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കണം. ഞാനിങ്ങനെ എനിക്ക് കൃത്യമായിട്ട് തന്നെ എൻ്റെ മനസ്സിലൊരു ധാരണയാണ് എന്ന് പറഞ്ഞ് അടുത്ത ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പറയുകയും അതിന് പിൻവാങ്ങണമെന്ന് പ്രത്യക്ഷമായി പറയേണ്ട ഒരു ഘട്ടം വരും. പക്ഷേ ആദ്യ ഘട്ടത്തിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് മാറ്റമുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു.
5: നേരിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് ആദ്യം കടക്കേണ്ടതില്ല എന്നും, എന്നാൽ നമ്മൾ ചെയ്യാവുന്ന കുറച്ച് സമയമെടുത്ത് ചെയ്യാവുന്ന ധാരണകൾ വഴി അദ്ദേഹത്തെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നുമുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നു. ഇത്തരം കാര്യങ്ങൾ തലക്ക് പിടിക്കുമ്പോൾ കുറച്ച് സമയമെടുത്തേ അതിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യത്തോടെ ഇത്തരം കാര്യങ്ങളെ സമീപിക്കണം. ഇവിടെ തികച്ചും സന്ദർഭത്തോട് ചേരുന്ന മറ്റൊരു മേഖലയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. ജീവിതത്തിൽ ചിട്ടയില്ലാത്ത ഭർത്താവിനോട് മതപരമായ കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ എനിക്ക് ഈ ഹറാമും ഹലാലും പറയൽ മാത്രമേ ഉള്ളൂ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അത് പറയുന്നതോടെ എനിക്കൊന്നും പറയാൻ കഴിയാതെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയാതെ ഞാൻ പ്രയാസപ്പെട്ടു പോകുന്നു എന്നാണ് ഒരു സഹോദരി ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരുപാട് മെസ്സേജുകൾ, ഇപ്പോൾ ഇവർ പീസ് റേഡിയോയുടെ ഒരു ശ്രോതാവാണെന്നും പീസ് റേഡിയോയാണ് എൻ്റെ ജീവിതത്തെ സമഗ്രമായി മാറ്റിയതെന്നൊക്കെ ഡീറ്റെയിലായി ഈ ചോദ്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു വലിയ മാറ്റമുണ്ടായി, ആ മാറ്റത്തിൻ്റെ ഒരു ഭാഗം ഭർത്താവിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന പ്രതികരണമാണിത്. അപ്പം ഇങ്ങനെ തെറ്റുകാരായ ഭർത്താക്കന്മാരെ കറക്റ്റ് ചെയ്യുന്ന ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട മേഖലകളും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ കൂടി തീർച്ചയായും ഈ ഒരു ചർച്ചയുടെ ഭാഗമായി വരേണ്ടതാണ് എന്ന് തോന്നുന്നു.
6: വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്, ധാരാളം ആളുകൾ അന്വേഷിക്കുന്ന ഒരു വിഷയം തന്നെയാണത്. ഇതിലെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യതയുള്ള ഒരാളാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ആൾ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ ഇടപെട്ടിട്ട് നീ എന്താ ഇങ്ങനെ, നിനക്കൊന്നും കൂടി ശരിയായിക്കൂടെ എന്ന് വേറൊരാൾ ഇവരോട് ചോദിക്കുന്നൊരു സാഹചര്യം ചിലപ്പോൾ നിലവിലുണ്ടാവില്ല. കാരണം അവർ മനസ്സിലാക്കിയതനുസരിച്ച് അവരുടെ നമസ്കാരത്തിലും അവരുടെ ജീവിത ചിട്ടകളിലും വേഷങ്ങളിലും എല്ലാം അവർ പെർഫെക്റ്റായിട്ട് പോകുന്നത് കൊണ്ട് അവരുടെ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ എന്താ നിന്റെ ഡ്രസ്സ് ഇങ്ങനെ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ്, ഇവർക്കിത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇവരുടെ ഇതേ മാനസികാവസ്ഥ ഭർത്താവിന് വരുമ്പോൾ അല്ലെങ്കിൽ മക്കൾക്ക് വരുമ്പോൾ മാത്രമേ അവരിൽ എന്തുണ്ടാവുള്ളൂ, ഇതേ ഗുണങ്ങളും മാറ്റങ്ങളും ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവർ പിന്നെ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബോധ്യതയില്ലാത്ത, അദ്ദേഹത്തിന് ഗൗരവബോധമില്ലാത്ത ഒരു വിഷയം, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉള്ള ഒരാളെ നമ്മൾ മനസ്സിലാക്കിയ ഒരു ആശയമനുസരിച്ച് ആദർശമനുസരിച്ചുകൊണ്ട് ഭക്തി അനുസരിച്ചുകൊണ്ട് അത് അയാളിൽ പ്രകടമാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം അതിന് തയ്യാറാവില്ല. അദ്ദേഹം അതിന് സീരിയസ്നെസ് അറിയാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തായിട്ട് തോന്നുള്ളൂ, ജീവിക്കാനൊരു സ്വൈരം തരൂല, എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു തലത്തിലേക്കാണ് അദ്ദേഹം എത്തുക. കാരണം ഉൾക്കൊള്ളാത്ത ഒരു പ്രവർത്തനം, തൻ്റെ മനസ്സ് സ്വീകരിക്കാത്ത ഒരു കാര്യത്തെ ഇതിന് വേണ്ടി മറ്റൊരാൾ നിർബന്ധിക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അതൊരു ശല്യമായിട്ട് മാത്രം വിചാരിക്കാനേ അയാൾക്ക് പറ്റുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ അയാൾ ദീനിലേക്ക് വരണം, അയാൾ ദീനിയായിട്ട് റെഡിയായി വരണം എന്നുള്ള ആഗ്രഹം നമുക്കുള്ളത് കൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഇന്നിന്ന വിഷയങ്ങൾ, നിങ്ങൾ എന്താണ് ഇങ്ങനെ എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ടി വി കണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങൾ യൂട്യൂബിൽ സിനിമ കാണുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ദീനിയായ നിലക്ക് ഒരു കണിശമായ ജീവിതം നമ്മൾ ജീവിക്കണം. കാരണം നമ്മുടെ മക്കളൊക്കെ വലുതായി വരികയാണ്, അവർക്ക് നല്ലൊരു മാതൃക നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് വീടും കാര്യമൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്താം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, നമസ്കാരത്തിലും നമ്മൾ ദീനീയ കാര്യങ്ങൾ കേൾക്കുന്നതിലും പഠിക്കുന്നതിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധ ചെയ്യുന്ന, അതേപോലെ തന്നെ കുട്ടികളെയും കൂടി കൂട്ടി ദീൻ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, ഭർത്താവും കൂടി ഇൻവോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. റേഡിയോയിലൊക്കെ ഉള്ള കോഴ്സുകൾ നമ്മൾ ഒന്നിച്ച് ചേരുക, എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ആൻസർ ചെയ്യുക, അതിൻ്റെ ആൻസർ എന്താണെന്ന് നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യും, ക്രമേണ നമ്മൾ ആ ദീനിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, അയാളിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങുന്ന നമ്മൾ മനസ്സിലാകുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ അല്ലാത്തൊരു ശ്രമത്തിൽ അദ്ദേഹം എന്ത് ചെയ്താലും അതെന്താ അങ്ങനെ ഇതെന്തങ്ങനെ എന്നിങ്ങനെ ചോദിച്ച് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാക്കുകളെ അവർ മുഖവിലേക്ക് എടുക്കില്ല, നമ്മൾ പറയുന്നത് അവർ സീരിയസ് ആയിട്ട് കാണൂല. എപ്പോഴും നമ്മൾ പറയാൻ തുടങ്ങുമ്പോഴേക്കിനെ ആ തുടങ്ങി തുടങ്ങി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ നമ്മളാകെ മനസ്സ് ചത്ത്, ഇനി ഇന്നെക്കൊണ്ട് കഴിയില്ല, ഇനി മുന്നോട്ട് പോവില്ല എന്നുള്ള നിലക്കുള്ളൊരു മാനസിക നിരാശയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ ആദ്യം ഈ സഹോദരി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ അതെങ്ങനെ ഇതെന്തങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, തൽക്കാലം നമ്മളൊന്ന് നിർത്തുക. അപ്പോൾ തന്നെ അയാൾ ചിന്തിക്കുക, എന്തപ്പോൾ ഒന്നും പറയാത്തത്, എന്തപ്പോൾ ഒന്നും സംസാരിക്കാത്തത്, എന്തപ്പോൾ ഒന്നിനെ പറ്റിയും ഉപദേശിക്കാത്തത് എന്നിങ്ങനെ ചിന്തിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളിലേക്ക് കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യുക, കുട്ടികളെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നതിൻ്റെ ഭാഗം പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് കാര്യങ്ങൾ കേൾക്കേണ്ടതിൻ്റെ പ്രസക്തി പറഞ്ഞ് അങ്ങനെ ക്രമേണ എന്ത് ചെയ്യുക, ദീനിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും മാനസിക മാറ്റം ഉണ്ടാകും. കാരണം ഏജാവും തോറും ആളുകൾ മാറി ചിന്തിക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ ദീനിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. ഇനി അതല്ല, ആ ഒരു സ്റ്റെപ്പ് പരാജയപ്പെടുകയാണെങ്കിൽ ദീനിയായ നിലക്ക് കാര്യങ്ങൾ ബോധ്യമുള്ള ഒരാളെടുത്ത് ഏതെങ്കിലും വിധേന നമ്മൾ എത്തിക്കഴിയുമ്പോൾ രണ്ടാളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു ഉപദേശം രണ്ടാളെയും പാടെ ഇരുത്തി പറയുകയാണെങ്കിൽ സ്വാഭാവികമായി ഇത് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഫലപ്രദമായ ക്ലാസ്സുകളോ പരിപാടികളോ ലേണിംഗ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് കൂടെ വരാനുള്ള ഒരു പ്രേരണ നൽകി രണ്ടാളും കൂടെ ഒന്നിച്ച് പോകുമ്പോൾ വരും, അല്ലെങ്കിൽ വല്ല ജുമാകളിലും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലൂടെ മാറ്റങ്ങൾ വരും. അങ്ങനെ പൊതുവായ നിലക്ക് അദ്ദേഹത്തെ ദീൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തിയാൽ ആരും, അതിപ്പോൾ നമ്മുടെ വാപ്പയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ നമുക്ക് ക്രമേണ അവരെ ദീനിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. മറിച്ച് ആദരിക്കേണ്ട ഒരാളെ, വാപ്പയെ ഭർത്താവിനെയൊക്കെ നിരന്തരം ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരുന്നാൽ അതവർ സ്വീകരിക്കാൻ തന്നെ വളരെ പ്രയാസമായിരിക്കും. പിന്നെ അതവർക്കൊരു ബുദ്ധിമുട്ടായി അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്.
5: ഇതിൽ ഒരു 10 വിഷയത്തിൽ പ്രശ്നമുള്ള ഒരാൾ, ഒരു ഉദാഹരണം ചോദിക്കണേന്ന്, 10 വിഷയത്തിൽ പ്രശ്നമുള്ള ഒരാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിന്നെ രാത്രി മുതൽ രാവിലെ വരെയും ആ 10 കാര്യത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം മാത്രം സൂചിപ്പിച്ചും ചൂണ്ടിക്കാണിച്ചും ഉപദേശിക്കുന്നതാകുമോ കൂടുതൽ ഫലപ്രദം?
6: അതൊരു നല്ല വഴിയാണ് സംഭവത്തിൽ. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ നിസ്കാരത്തിലൊരു ഉദാസീനത കാണിക്കുന്ന ആളാണെങ്കിൽ ആ നമസ്കാരം എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളെന്ത് നിസ്കരിക്കാത്തു എന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ്, ഇത് അവളുടെ അടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ മുസല്ലുണ്ട്, എൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ പറയണ്ടല്ലോ. നമ്മളൊരു ഒരു ആദരിക്കുന്നൊരു വ്യക്തിയോട് സംസാരിക്കുന്ന എല്ലാ സംസാരങ്ങളും ഒരു ഷൂറ ഒരു ഒരു ഒരു ഇങ്ങനെ ഒരു കൂടിയാലോചന രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കുട്ടികളോട് പറയുന്ന പോലെ ഭർത്താവിനോട് പറയാൻ പറ്റില്ല. ആ ശൈലിക്ക് തന്നെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ നമ്മളോട് നമ്മളെ കുട്ടി ഇങ്ങനെ ചോദിക്കുക, ഇപ്പോൾ ഉമ്മനോട് മകൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തും നിങ്ങൾ ഇപ്പോൾ എത്ര സമയം നിസ്കരിച്ചിട്ടില്ലേ, എന്തും നിങ്ങൾ നിസ്കരിക്കാത്ത, എന്തും നിങ്ങൾ മഫ്ത എങ്ങനെ എന്നൊക്കെ നമ്മുടെ മക്കൾ ചോദിച്ചാൽ, ചോദിക്കുന്നത് ഇസ്ലാമാണ്, ദീനാണ്, ഖുർആനാണ്, ഹദീസാണൊക്കെ എന്നൊക്കെ ഉണ്ടെങ്കിലും അത് ഉമ്മനോട് ചോദിക്കുമ്പോൾ നമുക്ക് എത്ര ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഇതൊരു നല്ല പരിപാടിയാണ്. എന്തെങ്കിലും ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുക, ശരിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ അതെന്ത് ചെയ്യണം, അതിങ്ങനെ നമ്മൾ ഉപദേശിക്കുന്ന രൂപത്തിലാവരുത്. നമ്മൾ ഈ രൂപത്തിൽ നിസ്കാരമാണെങ്കിൽ എന്ത് ചെയ്യുക, സമയമായി, നിങ്ങൾ എന്ത് ചെയ്യുക, ഉണർന്നില്ലേ, എന്ത് ഉറങ്ങിപ്പോയോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരു നിസ്കരിക്കാത്തൊരാളാണ്, അതിലൊരു മടിയനാണ്, അലസനാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ എപ്പോഴും ഒരു നെഗറ്റീവ് പിന്നിലേറ്റ് പോകാനാണ് സാധ്യത ഉള്ളത്.
5: അനുബന്ധം ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. എവിടെയാണ് വായിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിസ്റയുടെ ഫീഡ്ബാക്കിൽ തന്നെ വന്നൊരു ക്വസ്റ്റ്യനിലുള്ളത്, എൻ്റെ ഭർത്താവ് ഞാനുമായിട്ട് പുറത്തു പോകും, ഭക്ഷണം വാങ്ങിത്തരും, യാത്രകൾ പോകും, അതിലൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ ദീനീ കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. എനിക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു ജീവിതമൊന്നുമല്ല, എനിക്ക് ദീനുള്ളൊരു ജീവിതമാണ് എന്നാണ് ഒരു സഹോദരിയുടെ കമൻറ്റ്. ഇതിൽ എത്രത്തോളം ശരിവശമുണ്ട്, അല്ലെങ്കിൽ ഈ ഭർത്താവിനെ ദീനീ രംഗത്തേക്ക് എത്തിക്കുന്നിടത്ത് അദ്ദേഹം താല്പര്യം കാണിക്കുന്ന മേഖലയിൽ ഇവർ കൂടി ഇൻട്രസ്റ്റഡ് ആവേണ്ടതില്ലേ തുടങ്ങിയ ചില കാര്യങ്ങൾ ഒന്ന് ഈ ഒരു ചർച്ചയിൽ വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു.
6: തീർച്ചയായും എന്താ വെച്ചാൽ ദീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പല സഹോദരിമാരും ജീവിതത്തിൽ നിന്ന് ഉൾവലിയാണ്. ജീവിതത്തിൽ ഉൾവലിയുന്നവരുടെ കൂടെ ഒരു ദാമ്പത്യം വളരെ പ്രയാസമായിരിക്കും. കാരണം നമ്മളെന്താ വെച്ചാൽ ഒരു വൈവാഹിക ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാൾക്കും രണ്ടാളെന്നും പലതും കിട്ടാനുണ്ട്. അത് കിട്ടിയേ പറ്റൂ. എനിക്കിപ്പോൾ ഒരു ദീനിയായി ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി, എനിക്കത് നിസ്കാരം നോമ്പും രാത്രി നമസ്കാരമൊക്കെ ആയിട്ട് എനിക്ക് ജീവിക്കാം. പക്ഷേ എൻ്റെ ഒരു പാർട്ണർ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്താണ് എൻ്റെ ഇപ്പോൾ സാധാരണ നമ്മൾ ഒറ്റക്കാകുന്ന ഒരാൾ ഇപ്പോൾ രാത്രിക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണ പോലെ ഭാര്യക്കും ഭർത്താവും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അവരെപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ കുളിക്കണം, എപ്പോൾ അവരുടെ ജീവിത കാര്യങ്ങൾ നടക്കണം എന്നതിനൊക്കെ ഒരു പ്ലാന് വേണം. അപ്പോൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ ഭൗതിക ജീവിതത്തിലെ നിഷിദ്ധങ്ങളിൽ നിന്നാണ് നമ്മൾ പിൻവാങ്ങേണ്ടത്. അതല്ലാതെ നമുക്ക് ആസ്വാദനം നൽകുന്ന കാര്യങ്ങളിൽ ഒരു ഭർത്താവ് എന്ന നിലക്ക് ഭാര്യയിൽ നിന്ന് അയാൾ കൂടെ വരണം, അവൾ എൻ്റെ കൂടെ ഭക്ഷണത്തിലുണ്ടാവണം, പുറത്തു പോകണം, അതിനൊക്കെ അയാൾക്ക് വേറെ പെണ്ണിനെ കൂട്ടാൻ പറ്റുമോ? വേറെ കുടുംബം കൂട്ടിയാൽ അവൾക്ക് സഹിക്കോ? വേറെ വിവാഹം കഴിച്ചാൽ സഹിക്കോ? അതുകൊണ്ട് അതൊക്കെ നടക്കണം. അതിലൊന്നൊരു വിട്ടുവീഴ്ചയുണ്ടാകാൻ പറ്റില്ല. പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്യണം, ആ ഒരു ഇഷ്ടത്തിലൂടെ അയാളെ പരമാവധി സന്തോഷിപ്പിച്ച് തൃപ്തിപ്പെടുത്തി എന്ത് ചെയ്യാണ്, സന്തോഷത്തോടൊപ്പം ആ ഒരു സ്നേഹത്തിലൂടെ ആവശ്യപ്പെടുക. എന്ത് ദീനിയായ രംഗത്തും കൂടെ എന്ത് ചെയ്യാണ്, തൻ്റെ കൂടെ ഉണ്ടാവണം, നിങ്ങൾ എൻ്റെ കൂടെ പള്ളിക്ക് വരണം, നിങ്ങൾ എന്നെ ജുമാക്ക് കൊണ്ടുപോകണം എന്നൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഖുർആൻ ക്ലാസ്സിന് എല്ലാ ആഴ്ച നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്ന വേണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാക്സി വേണം, ചുരിദാർ വേണം, ബ്രോസ്റ്റ് വേണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ വാശി പിടിച്ച് ആ രംഗത്തും കൂടി അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കലാണ് ആ സ്നേഹം. എന്ന് വെച്ചാൽ അത് നിരാകരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ദീന് എന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്തുപോകാൻ പറ്റൂല, കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്നൊക്കെയാണ് എന്ന് നമ്മുടെ ദീന് എന്ന് മനസ്സിലാക്കിയാൽ ആ ദീനക്ക് എന്തായാലും അയാൾ ഒരു കാലത്തും വരുന്നൊരു സാഹചര്യം ഉണ്ടാവാതെ പോകുകയും ചെയ്യാം.
5: ഇതിൻ്റെ കൂടുതൽ മേഖലകൾ മേഖലകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ സമയം അതിന് അനുവദിക്കുന്നില്ല. എന്നാൽ ഇവിടെ അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു മറ്റൊരു ഭാഗം, ഇതിൽ ഭർത്താവിൻ്റെ ദേഷ്യത്തെക്കുറിച്ചാണ് ഒരു സഹോദരി സൂചിപ്പിച്ചിട്ടുള്ളത്. കണ്ടതിനും കേട്ടതിനുമൊക്കെ ഉരച്ചു ചാടി സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ് അദ്ദേഹം എന്ന് തന്നെയാണ് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരാളെ, വളരെ ദേഷ്യക്കാരനായ ഒരാളെ കൈകാര്യം ചെയ്യുന്നിടത്ത് ഉണ്ടാകേണ്ട ഒരു മനഃശാസ്ത്രപരമായ സമീപനം എന്താണ്?
6: ദേഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി. ഇപ്പോൾ ഒരു 10 വർഷമായിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് വിവാഹം കഴിഞ്ഞത് മുതൽ അദ്ദേഹത്തിൻ്റെ പ്രകൃതിയാണോ ഈ ദേഷ്യം, അതോ ഇടക്കാലത്ത് വന്നതാണോ എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ദേഷ്യം ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ ഈ ദേഷ്യം എന്നുള്ളത് ഒരു പ്രകൃതമാണോ അതോ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു മാനസിക പ്രശ്നത്തിൻ്റെ ഭാഗമാണോ എന്നത് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും പരിശോധിക്കണം. ഇനിയിപ്പോൾ രണ്ടാണെങ്കിലും എന്താ വെച്ചാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ഒന്ന് ഒരു ദിവസത്തെ ഹിസ്റ്ററി നമ്മൾ എടുക്കുക. ഒരു ദിവസം ദേഷ്യപ്പെട്ടതിൻ്റെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ നമ്മളൊരു എടുക്കുക. എപ്പോഴാണ് വളരെ പിന്നെ ദേഷ്യപ്പെട്ട് പെരുമാറിയ സാഹചര്യങ്ങൾ, അത് എന്തായിരുന്നു ആ സാഹചര്യങ്ങൾക്ക് കാരണം എന്ന് പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ സാഹചര്യങ്ങളെ നമ്മളൊന്ന് ഇല്ലാതാക്കി നോക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നതിപ്പോൾ നമ്മൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു വെള്ളമൊന്നും പെട്ടെന്ന് സമയത്ത് കൊടുക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ടതാണെങ്കിൽ എന്ത് ചെയ്യുക, അത് ആ വെള്ളം കൊടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഉറങ്ങാൻ നേരം വൈകി ചെന്നതാണ് ദേഷ്യപ്പെട്ടതെങ്കിൽ, തൻ്റെ ആവശ്യങ്ങൾ നടക്കാതിരിക്കുന്നതാണ് ദേഷ്യത്തിൻ്റെ കാരണമെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അത്തരം ദേഷ്യം വരുന്ന എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചു പറയുമ്പോഴാണ് ദേഷ്യം കൂടുന്നതെങ്കിൽ അത് ആ സന്ദർഭങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യം ആ സന്ദർഭങ്ങൾ അവോയ്ഡ് ചെയ്യുക. ദേഷ്യം പിന്നീട് വന്നതാണോ ദേഷ്യം തുടക്കത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കണം. തുടക്കത്തിലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രകൃതിക്കനുസരിച്ച് സാഹചര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യും, ഒരു പരിധിവരെ ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങളെ കണ്ടുപിടിച്ചിട്ട് ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ ദേഷ്യത്തിൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യത്തോട് പ്രതികരിക്കുന്നത് ദേഷ്യത്തെ ഒരിക്കലും കുറക്കൂല, ദേഷ്യത്തെ കൂട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും ഒരു ആത്മസംയമനം പാലിച്ച് കൂടെ പോയി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എന്തെങ്കിലും ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ കേൾക്കുക, തുറന്ന മനസ്സോടെ കേൾക്കുക. സാമ്പത്തിക പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രയാസങ്ങളോ അദ്ദേഹത്തിനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് അദ്ദേഹത്തെ പറയാൻ അനുവദിക്കുകയും അത് കൂടുതൽ കേട്ട് അദ്ദേഹത്തിനൊരു മനസ്സമാധാനം നൽകാൻ ഭാര്യയ്ക്ക് പറ്റുമത്. അങ്ങനെ ഒരു മനസ്സമാധാനം അദ്ദേഹത്തിന് കിട്ടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ദേഷ്യങ്ങൾ കുറഞ്ഞു വരും. ഇതൊക്കെ പേഴ്സണലായിട്ട് ഒരാളെ ചോദിച്ച് മനസ്സിലാക്കി അയാളുടെ എന്താണ് കാരണം എന്ന് പഠിച്ച് പരിഹാരം പറയേണ്ടതാണ്. പൊതുവായ നിലക്ക് പറയാവുന്ന പരിഹാരങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു.
5: ഓരോ വ്യക്തിയുടെയും സാഹചര്യത്തിൽ നിന്ന് ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടി വരും. പീസ് റേഡിയോ സ്നേഹക്കൂട് അതിൻ്റെ തുടർച്ചകളിലേക്ക് വീണ്ടും പോകുന്നു. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സ്നേഹക്കൂടിൽ കേട്ടു സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് ഒരിക്കലും ഹറാമിനെ ഹലാലാക്കില്ല എന്ന്. ഒരാൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, അവർക്കൊരു കുഞ്ഞുമുണ്ടായി, ഇനി അവരുടെ പാപം പുറത്തു കിട്ടണമെങ്കിൽ അവർ വിവാഹമോചനം നടത്തണമോ? ഒരു വ്യക്തമായ മറുപടി നൽകണം.
6: വിവാഹം എന്നുള്ള ഒരു വലിയോടുകൂടെ അതേപോലെ തന്നെ രണ്ട് സാക്ഷിയോടുകൂടെ മഹറൊക്കെ കൊടുത്ത് ഇസ്ലാമികമായ നിലക്ക് നടന്നൊരു വിവാഹമാണെങ്കിൽ അത് വിവാഹമായി കഴിഞ്ഞു. അതിൻ്റെ മുമ്പ് അവർക്ക് ബന്ധമെന്തോ ബന്ധമില്ലെന്നുള്ളതൊക്കെ അവരുടെ തെറ്റും ശരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളൊരു അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിൽ നടത്തുന്ന ഏത് ബന്ധങ്ങളും എന്താണ് നോട്ടമാണെങ്കിലും സംസാരമാണെങ്കിലും അതൊക്കെ തെറ്റാണ്. ആ തെറ്റിനെ നമ്മൾ പശ്ചാത്തലപ്പിക്കണം, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം എന്നല്ലാതെ ഒരു പ്രേമം മുമ്പുണ്ടായി എന്നതുകൊണ്ട് അവരെന്താണ് ശരഈയായ മതപരമായൊരു വിവാഹം നടന്നാൽ ആ വിവാഹത്തെ അത് ബാധിക്കും എന്ന് പറയാൻ പറ്റില്ല. പിന്നീട് എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ തൗഫീക്കും ബർക്കത്തുമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് സ്വീകാര്യരായിരിക്കണം എന്നുള്ളൊരു വശം അവിടെ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിലവർ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ എന്താണ് അവരാ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇനി അവരെന്ത് ചെയ്യണം, നല്ലൊരു ജീവിതം, അതായത് കൂടുതൽ നല്ലൊരു ജീവിതത്തിലേക്ക് അവർ വരണം. അതിനവർ ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതാണ് ഇൽമു ഈമാൻ. അതിനെ വർദ്ധിപ്പിച്ചിട്ട് തിന്മകളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ തെറ്റുകളിൽ ഭയങ്കരമായ നിലക്ക് മാനസിക പശ്ചാത്താപം ഉണ്ടാകുക, അള്ളാഹുവോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. ഇനി പരമാവധി നന്മകൾ രണ്ടുപേരും വർദ്ധിപ്പിച്ച് ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ഇങ്ങനെ അവരെന്ത് ചെയ്യുക, നല്ലൊരു ജീവിതത്തിലേക്ക് വരികയാണ് വേണ്ടത്.
5: ഇനി മറ്റൊരു മേഖലയാണ്, എൻ്റെ ഭർത്താവ് എന്നെ ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നു എന്ന് മൗലൂദ് ചൊല്ലാൻ പറയുന്നു. മകൻ മരിച്ചപ്പോൾ ഞാൻ അതിനെ എതിർത്തു. അന്ന് മോശം വാക്കുകൾ പറഞ്ഞു വഴക്കായി. ഇപ്പോൾ മകന്റെ ആണ്ട് തികയുന്ന സമയത്ത് മൗലൂദ് കഴിക്കേണ്ട സന്ദർഭം എത്തിയിരിക്കുകയാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനേ പറ്റുന്നില്ല. പിന്നെ ഇക്കയുടെ കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ച് എന്നെ ചീത്ത വാക്കുകൾ പറയും. എൻ്റെ ഉമ്മാനെയും പറയും, എൻ്റെ ഉമ്മ ശിർക്കായ കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഞാൻ എന്തു ചെയ്യും, ഒന്ന് പറഞ്ഞു തരുമോ, വിഷമത്തിലാണ്. ഒരിക്കലും ഭർത്താവ് ഈ ആദർശത്തിലേക്ക് മാറില്ല എന്നാണ് പറയുന്നത്.
6: ഇതിൻ്റെ ഒരു ഈ പ്രതിസന്ധി എങ്ങനെ വന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കണം. ഇവർക്കത് ഗുണപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്കത് ഗുണപ്പെടും. എന്തായാലും നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആദർശപരമായ പൊരുത്തം ശ്രദ്ധിച്ചേ പറ്റൂ. വളരെ അപകടകരമാണ്. ഇപ്പോൾ ഒരു ജോലിയില്ലാത്തൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്താലും എന്തില്ലാത്ത കല്യാണം കഴിച്ചു കൊടുത്താലും നമ്മുടെ ആദർശത്തിന് വിരുദ്ധമായ ശിർക്കും ബിദ്അത്തുകളുമുള്ള ഒരു കുടുംബത്തിലേക്ക് ഒരിക്കലും ഒരു തൗഹീദും ദീനുമുള്ള ഒരു പെൺകുട്ടിനെ ഒരിക്കലും പറഞ്ഞയക്കരുത്. അത് ഒരു കടുത്ത അപരാധമാണ്. കാരണം അതെന്താ വെച്ചാൽ ചിലപ്പോൾ അവരോട് അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഞങ്ങൾ പള്ളിയിൽ പോലുണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അവരെ കല്യാണം നടക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയും. കാരണം നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കുട്ടികളെ കല്യാണം കഴിക്കും. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ മദ്രസകളാണ് പഠിക്കുക, അവിടുത്തെ ആദർശപ്രകാരമാണ് ജീവിക്കുക. അതൊക്കെ തലമുറകളെ തന്നെ എന്ത് ചെയ്യും, ഇത്തരം അന്ധവിശ്വാസങ്ങളും യാഥാസ്ഥികളിലും ഇതൊരവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മുടെ മക്കളെ, ഇപ്പോൾ ഈ അനുഭവം ഈ ചോദ്യവും നമുക്കുള്ളൊരു വലിയ പാഠമാണ്. ഒരിക്കലും ദീനിയായി ആദർശവും തൗഹീദും സുന്നത്തും ഒന്നും ഇല്ലാത്തൊരു കുടുംബത്തിലേക്ക് നമ്മുടെ കുട്ടികൾ, അങ്ങനെ വളർന്നൊരു കുട്ടികൾ എത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ സഹോദരിയെ സംബന്ധിച്ചോളം നമുക്ക് പറയാനുള്ളത് എന്താണ്, എന്തായിരുന്നാലും ഭൗതികമായ നിലക്കുള്ള സഹവാസങ്ങളും സഹകരണങ്ങളൊക്കെ പറ്റുന്നല്ലാതെ ശിർക്കിലൊരിക്കലും മാതാപിതാക്കളെ പോലും അനുസരിക്കരുത് എന്ന് അള്ളാഹു വ്യക്തമായിട്ട് ഖുർആൻ പറയുമ്പോൾ എന്തായാലും വലാ തുതുഉഹുമ വസാഹിബുഹുമ ഫിദുനിയ മഅറൂഫ, നിങ്ങളെന്ത് ചെയ്ത് അവരെ അനുസരിക്കരുതേ എന്ന് ലുക്മാൻ മകനോടുക്കുന്ന ഉപദേശങ്ങൾ വ്യക്തമായി പറയുന്നു. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ഇതൊക്കെ ഷിർക്ക് തന്നെയാണ്. ഈ പ്രാർത്ഥനകളും അതേപോലെ തന്നെ മൗലൂദുകളും ഇതിലൊക്കെ ഷിർക്കിൻ്റെ വരികളുള്ള സംഗതികളാണ്. അതുകൊണ്ട് എന്തായാലും അത് ചൊല്ലി അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് പോവുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതിന് എങ്ങനെ ഒന്ന് നമ്മളതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതിന് കണിശമായ നമ്മളൊരു നിലപാടെടുത്ത് നിൽക്കന്നെ വേണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യണം. പക്ഷേ സ്വാഭാവികമായി ഇതൊരു കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങളില്ലാതെ അദ്ദേഹത്തെ ആദർശപരമായി മാറ്റിക്കൊണ്ടുവന്ന് ശാശ്വതമായ ഒരു പരിഹാരം സാധ്യമാകുമോ എന്നതിൻ്റെ എല്ലാ വഴികളും അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ അത്തരം മാർഗങ്ങളിലേക്ക് പോകേണ്ടത്. എന്തായിരുന്നാലും ഈ അവസ്ഥക്കൊരു മാറ്റം വരുത്താൻ എങ്ങനെ പറ്റുമെന്നതിനെക്കുറിച്ച് ഗൗരവപരമായി ചിന്തിക്കണം. എന്തായാലും സഹോദരി എന്ത് ചെയ്യരുത്, അവരുടെ ആദർശത്തിനനുസരിച്ച് ജീവിച്ച് അവരെ പിണക്കാതെ എന്ത് ചെയ്യാണ് ആ യാഥാസ്ഥിതികത്വത്തിലും ഷിർക്കിലും ഒക്കെ ആയി പോകാൻ വേണ്ടി ചിന്തിക്കാൻ ഒരിക്കലും നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല. തിരിച്ചു വരുന്നതാണ് വേണ്ടത്. അത് വരുന്നത് എങ്ങനെ നമ്മുടെ കുടുംബ ബന്ധവും മക്കളെയൊന്നും നഷ്ടപ്പെടാതെ എങ്ങനെ തിരിച്ചു വരാം എന്നതിനെക്കുറിച്ച് ബുദ്ധിപരമായും യുക്തിപരമായും ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്.
5: വിശ്വാസ നിലപാടുകൾക്ക് ഏത് കാലത്തും ഇങ്ങനത്തെ ചില വേദനകളും വിഷമങ്ങളും ഉണ്ട്. ഫിറൗവിൻ്റെ ഭാര്യയായി ജീവിച്ച ആസിയ ബീവി അവർ അനുഭവിച്ച സംഘർഷങ്ങളെ നമുക്കറിയാം. അങ്ങനെ ഇസ്ലാമിക ചരിത്രം മുഴുവൻ എത്രയോ വനിതകളുടെയും ധീര പോരാളികളുടെയും ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു നോട്ടം കൊണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പിഴവ് പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്തി നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ തന്നെ ഉറക്കുകയും കൂടുതൽ പ്രാർത്ഥനയോടെ കൂടുതൽ ആത്മാർത്ഥതയോടെ ഈ മേഖലയിൽ മുന്നോട്ട് പോവുകയും ചുറ്റുമുള്ളവരുടെ ആശയ പഠനങ്ങൾക്കും ആദർശ പഠനങ്ങൾക്കും സാധ്യതയുണ്ടാകുന്ന രീതിയിലുള്ള സന്ദർഭങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് സ്നേഹക്കൂടന് ആ സഹോദരി ഉപദേശിക്കാനുള്ളത്. ഭർത്താക്കന്മാരുടെ അടുത്തു നിന്നുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് സംഘർഷം അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ ചർച്ച. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ എപ്പിസോഡ് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമയബന്ധിതമായി അറിയിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ്റെ യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ഒന്നിച്ചൊരുമിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ വിരാമമാകുന്നു.
2: സ്നേഹക്കൂടിലെ ചർച്ച നമ്മൾ കേട്ടു. വീടകത്തെ വേദനകൾ, ഇണങ്ങാത്ത ദാമ്പത്യങ്ങൾ എന്ന വിഷയത്തിൽ പ്രൊഫസർ ഹാരിസ്മിനു സലീമും താജുദ്ദീൻ സലാഹിയും അവതരിപ്പിച്ച സ്നേഹക്കൂടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. നമ്മുടെ സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡുകൾ അത് സമയം അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ കേൾക്കാൻ ശ്രമിക്കുന്ന ധാരാളം ശ്രോതാക്കളുണ്ട്. അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കിലൂടെ അയക്കാറുണ്ട്. ലൈവ് കൗൺസിലിംഗ് എന്ന പേരിൽ നമ്മൾ എല്ലാ ചൊവ്വാഴ്ച ദിവസവും 8:45 മുതൽ 9:15 വരെ നീണ്ടു നിൽക്കുന്ന ഒരു അരമണിക്കൂർ സെഷൻ, ആ സെഷനിലൂടെ ലൈവായി ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് പ്രൊഫസർ ഹാരിസ്മിൻ സലീം നമ്മളോടൊപ്പം തന്നെ തുടരുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ആ പ്രോഗ്രാമുണ്ട്. പീസ് റേഡിയോയുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് കൗൺസിലിങ്ങിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് കേൾക്കാം. അതോടൊപ്പം പീസ് റേഡിയോ സ്നേഹക്കൂട് എന്ന യൂട്യൂബ് ചാനലിലും ധാരാളം വീഡിയോകൾ സ്നേഹക്കൂടിൻ്റെയും ലൈവ് കൗൺസിലിങ്ങിൻ്റെയും എപ്പിസോഡുകൾ നമുക്ക് കേൾക്കാം.
4: ഈ വീടകത്തെ വേദനകൾ എന്നുള്ളതൊരു തുടർ പരമ്പരയായിരുന്നു. ആരിസ് മൗലവിൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് സ്നേഹക്കൂട് ചെയ്തിരുന്നൊരു സീസണുണ്ട്. ആ സീസണിൽ ഒരുപാട് കോമൺ ആയിട്ട് വീടുകളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള നല്ല ഉത്തരങ്ങൾ കണ്ടെത്താൻ സഹായകമായ ഒരു പ്രോഗ്രാമായിരുന്നു. ഒരുപക്ഷെ പീസ് റേഡിയോ തന്നെ സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങിയതിൻ്റെ ഒരു കാരണം ഇത്തരം ചില എപ്പിസോഡുകളായിരുന്നു. ആളുകൾക്ക് ആവശ്യമുള്ള കുറേ വിഷയങ്ങൾ കിട്ടുന്നു എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് കുറേ ആളുകൾ പീസ് റേഡിയോയിലേക്ക് എത്തിച്ചേർന്നത്.
2: ഓക്കെ, നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ അബ്ദുൽ മാലിക് സലഫി നമ്മളോടൊപ്പം ചേരുകയാണ് പീസ് റേഡിയോ അൽ ഉസൂലിലൂടെ.
4: അബ്ദുൽ മാലിക് സലഫി ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം സ്വഹാബത്ത് ഹദീസുകൾ പഠിച്ച രീതികൾ എന്നതാണ്. ഹദീസ് പൊതുവേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില അവിശ്വാസങ്ങൾ ഹദീസിനെ സംബന്ധിച്ച് വരാവുന്ന വിധമുള്ള ഒരു പ്രചാരണം, പ്രത്യേകിച്ചും വിദ്യാസമ്പന്നർക്കിടയിൽ വളരെ സുദീർഘമായ ഒരു കാലഘട്ടമായി വ്യത്യസ്ത വ്യക്തികളിലൂടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കണം ഹദീസ് എങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടു, അവരതെങ്ങനെ പഠിച്ചു എന്നുള്ളതൊക്കെ.
2: നമുക്ക് അബ്ദുൽ മാലിക് സലഫിയെ കേൾക്കാം.
1: പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പ്രോഗ്രാമിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അവിടുത്തെ സ്വഹാബത്ത് എങ്ങനെയാണ് പഠിച്ച് മനസ്സിലാക്കിയത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിശദീകരിച്ചു കഴിഞ്ഞു. പ്രധാനമായും രണ്ടു രീതികളാണ് നാം വിശദീകരിച്ചത്. അതിൽ മൂന്നാമത്തെയും നാലാമത്തെയും രീതികളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബത്ത് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും പല സംഭവങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. പല കാര്യങ്ങളും അവർ കേൾക്കും. പല വിഷയങ്ങൾക്കും അവർ സാക്ഷികളാകും. ചിലപ്പോഴെങ്കിലും പല സംശയങ്ങളും അവരുടെ മനസ്സുകളിൽ മുളപൊട്ടിയേക്കാം. അങ്ങനെ സംശയങ്ങളുണ്ടാകുമ്പോൾ അവർ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംശയങ്ങൾ ദൂരീകരിച്ച് അവരുടെ മനസ്സുകൾക്ക് ആശ്വാസം പകരുമാർ മറുപടികൾ നൽകും. സാന്ദർഭികമായ വിശദീകരണങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകാറുണ്ട്. അങ്ങനെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ വഹീന്റെ അടിസ്ഥാനത്തിലായിരിക്കും മിക്കവാറും അത് സംഭവിക്കുക. ആ നിർദ്ദേശങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്
7: ക്രോഡീകരിച്ച് അത് മനഃപ്പാഠമാക്കി നമുക്ക് വിശദീകരിച്ച് നൽകും. ഇങ്ങനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഹദീസുകൾ പഠിച്ച് മനസ്സിലാക്കാറുണ്ട്. അവരുമായി ബന്ധപ്പെടുന്ന ഏതൊരു വിഷയമാണെങ്കിലും അത് വ്യക്തി, കുടുംബം, സമൂഹം എന്ന വ്യത്യാസമില്ലാതെ ചോദിക്കുന്ന വിഷയത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലമോ അതല്ലെങ്കിൽ വൈയക്തിക പശ്ചാത്തലമോ പരിഗണിക്കാതെ ആ വിഷയത്തിലുള്ള മർമ്മമെന്താണ് എന്നതാണ് അവർ ചോദിച്ച് പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ തരത്തിലുള്ള ചോദ്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മുതൽ അന്താരാഷ്ട്ര തലത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ വരെ, സ്വന്തം കിടപ്പറയിൽ നിന്ന് ഒരു രാജ്യാന്തര നിയമങ്ങൾ വരേക്കുമുള്ള നിയമങ്ങളൊക്കെ തന്നെയും സഹാബത്ത് ചോദിച്ച് പഠിച്ചു.

വരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ നമസ്കാരം, ആ നമസ്കാരത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വുളുവിൻ്റെയും വിഷയത്തിൽ അദ്ദേഹത്തിന് ഭയപ്പാടുണ്ടായി. അത് വസ്ത്രത്തിലായാൽ, അത് പുറത്തേക്ക് വന്നാൽ വുളു ചെയ്യേണ്ടതുണ്ടോ, എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് അന്വേഷിക്കാൻ ഒരു ലജ്ജ തോന്നി. കാരണം മരുമകനാണ്. മിഖ്ദാദ് ബിൻ അൽ-അസ്വദ് റളിയല്ലാഹു അൻഹുവിനോട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഈ ഒരു വിഷയം ചോദിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൃത്യമായ മറുപടിയും കൊടുത്തു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ യഖ്സിൽ ദക്കറഹു വയതവല്ലാ, അവൻ്റെ ഗുഹ്യഭാഗം അവൻ കഴുകുകയും അവൻ വുളു എടുക്കുകയും ചെയ്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഏത് വിഷയമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പ്രവാചകനോട് ചോദിച്ച് പഠിച്ചിരുന്നു. പ്രത്യേകിച്ചും അറബികളായ ആളുകൾ, ഗ്രാമീണ അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചോദ്യങ്ങളുമായി കടന്നു വരാറുണ്ട്. ചോദ്യങ്ങളുമായി കടന്നു വരുമ്പോൾ സഹാബത്ത് ഉത്സാഹത്തോടുകൂടി അവരെ സ്വീകരിക്കാറുണ്ട്. കാരണം സഹാബത്തിന് ചോദിക്കാൻ പേടിയുള്ള പലതും അറബികൾ ചോദിക്കാറുണ്ട്. അവർക്കൊരു പക്ഷേ പ്രവാചകന്റെ സദസ്സിൽ കാണിക്കേണ്ട മര്യാദകളെക്കുറിച്ചോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സംസാരത്തിൻ്റെ അദബുകളെക്കുറിച്ചോ വേണ്ടത്ര അറിവുള്ളവരായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന ചോദ്യത്തിലൂടെ സഹാബത്തുകൂടി പഠിച്ചിരുന്ന ഒരു രീതി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു സംഭവം നോക്കൂ നിങ്ങൾ. ലമാം ബിൻ സഅലബ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സദസ്സിലേക്ക് കയറി വന്നു, എന്നിട്ട് തൻ്റെ ഒട്ടകത്തെ കെട്ടിയിട്ടു, എന്നിട്ട് ചോദിച്ചു, അയ്യുക്കു മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ്? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ആ ചാരിയിരിക്കുന്ന വെളുത്ത് തുടുത്ത മനുഷ്യനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഇബ്നു അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ മുഹമ്മദാണോ? അതെ, അവർ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, കുറച്ച് കടുപ്പമുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ എന്നോട് കോപിക്കരുത്, എന്നോട് ദേഷ്യപ്പെടരുത്, എന്നോടൊന്നും മനസ്സിൽ നിങ്ങൾക്ക് തോന്നരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽ അമ്മാ ബദാലക്, നിനക്കിഷ്ടമുള്ളത് ചോദിക്കാം. അദ്ദേഹം ചോദിച്ചു, അസ്അലുക ബി റബ്ബിക വറബ്ബി മൻ ഖബലക, അല്ലാഹു അർസലക ലിന്നാസി കുല്ലിഹിം, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, അല്ലാഹുവാണോ നിങ്ങളെ ഈ ജനങ്ങൾക്കിടയിലേക്ക് മുഴുവനും അയച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, ദിവസേന 5 വക്ത് 5 സമയത്ത് നിർവഹിക്കണം, നമസ്കാരം നിർവഹിക്കണം എന്ന് അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, അതെ. മാസത്തിൽ 1 തവണ നോമ്പ് നോൽക്കണം എന്ന് അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, അതെ. സദഖ, ധനികരിൽ നിന്ന് പിടിച്ചെടുത്ത് പാവപ്പെട്ടവരിലേക്ക് വിതരണം ചെയ്യണം എന്ന് അല്ലാഹു അമറക്ക്, അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, നാം. അങ്ങനെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആമന്തു ബിമാ ജിതബി, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വഅന റസൂലുമൻ വറായി മിൻ ഖൗമി, എൻ്റെ ഖൗമിലേക്കുള്ള, എൻ്റെ സമൂഹത്തിലേക്കുള്ള ഒരു ദൂതനാണ് ഞാൻ, അഥവാ ഈ ഒരു കാര്യം ഞാൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കും എന്ന് ലമാം ബിൻ സഅലബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. ഇങ്ങനെ പല രീതിയിലും ഉള്ള ചോദ്യോത്തരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ നടക്കാറുണ്ട്. ഈ രീതിയിലും പ്രവാചകന്റെ സ്വഹാബത്ത് ഹദീസുകൾ മനഃപ്പാഠമാക്കി പഠിച്ച് വരാറുണ്ട്. അഥവാ സാന്ദർഭികമായി ചോദ്യരൂപേണയോ അതല്ലെങ്കിൽ പ്രവാചകന്റെ സവിധത്തിലോ സന്നിധാനത്തിലോ നടന്ന സംഭവങ്ങൾ മുഖേനയൊക്കെ പുതിയ പുതിയ അറിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് ലഭിക്കാറുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ ഉമ്മുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കാറുണ്ട്. വീട്ടുകാര്യങ്ങളാണെങ്കിലും ഖുർആനികമായ കാര്യങ്ങളാണെങ്കിലും
എല്ലാം പ്രവാചകനോട് ചോദിച്ചു.

0: അവർ പഠിക്കാറുണ്ട്. മറ്റു സഹാബിമാരുടെ രീതിയും വ്യത്യസ്തമല്ല. ഇനി അവർക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നാൽ സംസാരത്തിലോ വീക്ഷണത്തിലോ അറിവിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മൂലമോ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നാൽ അവർ പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടി ചെല്ലാറുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുഅൻഹു, ഹിഷാം ബിൻ ഹക്കീം റളിയല്ലാഹു അൻഹും ഒരിക്കൽ ഒരു ആയത്ത് പാരായണം ചെയ്യുന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിലായി. രണ്ടു കൂട്ടരും ഒരായത്ത് വ്യത്യസ്തമായ രീതിയിലാണ് പാരായണം ചെയ്തത്. രണ്ടുപേരും പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടി ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടു കൂട്ടരോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഓതിയതും ശരിയാണ്. ഇന്ന ഹദൽ ഖുർആൻ ഉൻസില അലാ സബഅത്തി ഹുറുഫ് ഫഖ്റഊ മാ തയസ്സർ. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. വിശുദ്ധ ഖുർആൻ ഏഴ് രൂപേണ, ഏഴ് ഹറഫുകളിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾ പാരായണം ചെയ്തു കൊള്ളുക. ഈ രൂപത്തിലുള്ള ഫത്വകളെക്കൊണ്ടും അതുപോലെ തന്നെ ഖളാഅകളെക്കൊണ്ടും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായും പ്രവർത്തനങ്ങളായും ഫത്വകളായും നിർദ്ദേശങ്ങളായുമൊക്കെ സഹാബത്ത് കേട്ട് പഠിച്ചു മനസ്സിലാക്കിയ, അവർ ഒരിക്കലും മറന്നിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ പഠിച്ച് സഹാബത്ത് രേഖപ്പെടുത്തി നമുക്ക് കൈമാറി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികൾ അവർ സ്വായത്തമാക്കുകയും ഹദീസുകൾ അവർ പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഇതാണ് മൂന്നാമത്തെ ഒരു രീതി. നാലാമത്തേത് വഖായിഉ വഹവാദിസ് ഷാഹദ ഫീഹ അസ്സഹാബ തസറുഫാത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തസറുഫാത്തുകൾ, പ്രവാചകന്റെ ഇടപെടലുകൾ, ഇടപാടുകൾ, അതിനൊക്കെ സഹാബത്ത് സാക്ഷികളാണ്. ആ സാക്ഷികളായ രീതി എന്താണ്? പ്രവാചകൻ ഇന്ന സന്ദർഭത്തിൽ എന്തു ചെയ്തു, പ്രവാചകൻ ഇന്ന ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് അതിന് സാക്ഷികളായ പ്രവാചകന്റെ അനുചരന്മാർ നമുക്കത് കൃത്യമായി പഠിപ്പിച്ചു തരും. പ്രവാചകന്റെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, യാത്ര, താമസം, ഇങ്ങനെയുള്ള ഒരുപാട് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകൾ, പ്രത്യേകിച്ചും ഇബാദത്തുകളും മുആമലാത്തുകളും പ്രവാചകന്റെ സീറത്തും അടക്കമുള്ള കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള, പ്രവാചകൻ ജീവിതത്തിൽ ശീലിച്ചിട്ടുള്ള, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു ഉദാഹരണം പറയാം. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. كان آخر كلام رسول الله صلى الله عليه وسلم الصلاة الصلاة اتقوا الله فيما ملكت أيمانكم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വാക്കുകൾ, ആ വാക്കുകളിൽ ഇങ്ങനെയും ഉണ്ടായിരുന്നു, നമസ്കാരം നമസ്കാരം, നിങ്ങൾ നിങ്ങളുടെ അടിമകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇത് പ്രവാചകന്റെ ഒരു അവസാന നിമിഷം അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് വിവരിച്ചു തരികയാണ്. ഇങ്ങനെ പ്രവാചകന്റെ മരണമാണെങ്കിലും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളാണെങ്കിലും, പ്രവാചകന്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, നൃത്തം, ഇരുത്തം, കിടത്തം, ഉറക്കം, തമാശകൾ, ഖുതുബകൾ, അതുപോലെ തന്നെ യാത്രകൾ, റസൂലുള്ളാഹിന്റെ എഴുത്തുകൾ, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ തന്നെയും സഹാബത്ത് നമുക്ക് പഠിപ്പിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് തന്നത് നമുക്കുള്ള ഒരു തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അതിന് സാക്ഷികളായി. പ്രവാചകൻ എങ്ങനെയാണ് ജനാസയിൽ പങ്കെടുത്തത്, ജനാസയിൽ പങ്കെടുത്തപ്പോൾ പ്രവാചകൻ എന്തു ചെയ്തു, അവിടെ നിന്ന് ചിലപ്പോൾ പ്രസംഗിക്കാറുണ്ട്, എന്തൊക്കെയാണ് പ്രവാചകൻ മയ്യത്ത് നമസ്കാരത്തിൽ ചെയ്തത്, രോഗിയെ സന്ദർശിക്കുമ്പോൾ പ്രവാചകൻ എന്തു ചെയ്തു, റസൂലുള്ളാഹിയുടെ യാത്രയിലൂടെ സുന്നത്ത് നമസ്കാരങ്ങളുടെ അവസ്ഥ എന്താണ്, ഫർള് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവും പ്രവാചകൻ എത്ര നമസ്കരിച്ചു എന്നിത്യാദി മുഴുവൻ കാര്യങ്ങളും പ്രവാചകന്റെ സഹാബത്ത് സാക്ഷികളായതിനെ അവർ നമുക്ക് റിവായത്ത് ചെയ്തിരുന്നു. ഇങ്ങനെ പ്രവാചകനിൽ നിന്ന് ദൃശ്യരൂപേണ, സുഹബത്തിലൂടെ, അഥവാ പ്രവാചകന്റെ പ്രവാചകനുമായിട്ടുള്ള സഹവാസത്തിലൂടെ സഹാബത്ത് പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പ്രവാചകന്റെ ജീവിതത്തെ ഒപ്പിയെടുത്തിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പ്രവാചകന്റെ സ്വഹാബത്ത് പഠിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കടുത്ത ക്ലാസ്സുകളിൽ വിശദമായി പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: അല്ലുസൂൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹദീസ് പഠനത്തിൻ്റെ ആവശ്യകതകളും അതിൻ്റെ മാർഗങ്ങളുമൊക്കെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയെങ്കിലും സഹാബത്ത് എങ്ങനെയാണ് ഹദീസുകൾ പഠിച്ചിരുന്നത് എന്നത് രണ്ട് ഭാഗങ്ങളിലൂടെയായി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്.
2: Peace Radio. Tune to reality. أعوذ بالله من الشيطان الرجيم.
3: فلا تحسبن الله مخلف وعده رسله.

خلقها يوم تبدل الأرض غير الأرض والسماوات وبرزوا لله وبرزوا

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു ഹിഫുദുൽ ഖുർആൻ. ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് പതിവ് പോലെ ജാഫർ സലഫിയും നജാഹ് ജാഫറുമാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 103-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: ബശർ,
1: ഇന്നമാ യുഅല്ലിമുഹു ബശർ.

ولقد نعلم أنهم يقولون إنما يعلمه بشر

ലിസാനുൽ ലദീ യുൽഹിദൂന.

0: بشر
1: ولقد نعلم أنهم يقولون إنما يعلمه بشر

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അള്ളാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ജാഫർ സലഫിയും കൂടെ നജാഹ് ജാഫറും.
2: أعوذ بالله من الشيطان الرجيم.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ GST ഡിപ്ലോമ. കേരള സർക്കാരിൻ്റെ സ്വയംഭരണ സ്ഥാപനമായ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സേഷൻ പ്രവേശനത്തിന് July 10 ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. പ്രോഗ്രാമിന് കേരള സർക്കാരിൻ്റെ അംഗീകാരമുണ്ട്. യോഗ്യതയും ഫീസും. സർവകലാശാല ബിരുദമുള്ളവർക്കും ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. CA, CS, കോസ്റ്റ് അക്കൗണ്ടൻസി എന്നിവയുടെ ഇന്റർ ഫൈനൽ യോഗ്യതയുള്ളവരെയും പരിഗണിക്കും. പ്രായപരിധിയില്ല. മൊത്തം കോഴ്സ് ഫീ GST അടക്കം ഒറ്റ ഗഡുവെങ്കിൽ ₹29,500. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ സമർപ്പണത്തിനും പ്രോസ്പെക്ടസ് എന്നിവയ്ക്കും ഫോൺ നമ്പർ 97 46 97 20 11 എന്ന നമ്പറിലോ pgdgst@gift.rec.in എന്ന മെയിലിലോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് gift.rec.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
3: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: യാ റബ്ബാനൽ ഖാദീർ.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ബുദ്ധിയുടെ പേരിൽ പിഴച്ചുപോയവർ. ഷമീർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ നുറുങ്ങുകൾ. ബുദ്ധിയുടെ പേരിൽ പിഴച്ചുപോയവർ. എഴുത്ത് ഷമീർ മദീനി. അള്ളാഹു മനുഷ്യന് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ബുദ്ധി. അതില്ലെങ്കിൽ മനുഷ്യൻ മൃഗത്തെക്കാൾ മോശമായ അവസ്ഥയിലാകും. നല്ലതും ചീത്തയും ഉപകാരമുള്ളതും ഉപദ്രവകരമായതൊന്നും വേർതിരിച്ചറിയാൻ കഴിയാതെയാകും. കണ്ടുനിൽക്കുന്നവരുടെ കരളലിയിക്കുന്നതും വെറുപ്പുളവാക്കുന്നതുമായ വിധത്തിലുള്ളത് പലതും ചെയ്യും. എന്നാൽ ആ വിശേഷ ബുദ്ധിയെ എല്ലാമെല്ലാമായി കണ്ടുകൊണ്ട് ദിവ്യ സന്ദേശങ്ങളെക്കാൾ അതിന് മഹത്വം കൽപ്പിക്കുന്നത് ഏറ്റവും വലിയ നന്ദികേടും വിരോധാഭാസവുമാണ്. ബുദ്ധിയെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ അടിക്കടി ഉണർത്തിയ വിശുദ്ധ ഖുർആൻ ഈ അതിവാദത്തെയും ശക്തമായി എതിർത്തിട്ടുണ്ട്. ബുദ്ധിയുടെ മറവിൽ ദിവ്യസന്ദേശങ്ങളാകുന്ന വഹയിനെ അഥവാ ഖുർആനിക വചനങ്ങളെയും പ്രവാചക അധ്യാപനങ്ങളെയും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർ ഏറ്റവും വലിയ വഴികേടിലാണ് അകപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീകാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായമുണ്ടായിരിക്കാവുന്നതല്ല. വല്ലവനും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ നിലയിൽ വഴിപിഴച്ചുപോയിരിക്കുന്നു. അധ്യായം 33:36. ഇല്ല, നിന്റെ രക്ഷിതാവിന് തന്നെയാണ് സത്യം. അവർക്കിടയിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താവാക്കുകയും നീ വിധി കൽപ്പിച്ചതിനെപ്പറ്റി പിന്നീട് അവരുടെ മനസ്സുകളിൽ ഒരു വിഷമവും തോന്നാതിരിക്കുകയും അത് പൂർണ്ണമായി സമ്മതിച്ച് അനുസരിക്കുകയും ചെയ്യുന്നതുവരെ അവർ വിശ്വാസികളാവുകയില്ല. അധ്യായം 4:65. ഇത്തരം വഴികേടിൻ്റെ ആളുകളിലൂടെ പിശാച് നിരവധി പേരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അത്തരം അപകടങ്ങളിൽ നിന്ന് ആളുകളെ തടയാനാണ് മുൻഗാമികളായ ഇമാമുമാർ ഇങ്ങനെയുള്ള ആളുകളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുതെന്ന് പറഞ്ഞ് സാധാരണക്കാരെ അവരിൽ നിന്ന് തടഞ്ഞത്. ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറയുന്നു, ഇസ്ലാമിക ലോകത്തെ മുൻകാല പണ്ഡിതന്മാർ ഇത്തരം ആളുകൾക്ക് മറുപടി പറഞ്ഞ് സമയം കളയാൻ മെനക്കെടാതിരുന്നത് അവർക്കതിന് കഴിയാഞ്ഞിട്ടല്ല, മറിച്ച് അതിൽ കാര്യമായ പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ബുദ്ധിയുടെ പേരിൽ പിഴച്ചുപോയവർ. ഷമീർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: പീസ് റേഡിയോയിൽ അടുത്തതായി സലഫി ദുറൂസ്, ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ആഴത്തിലുള്ള പഠനമാണ് പീസ് റേഡിയോയുടെ സലഫി ദുറൂസ്. ഇന്നത്തെ സലഫി ദുറൂസിന്റെ എപ്പിസോഡിൽ നുബുവത്തിന്റെ തെളിവുകൾ എന്നതിന്റെ 146-ാമത്തെ ഭാഗം നമുക്ക് കേൾക്കാം. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ അബൂബക്കർ സലഫി.
4: സലാം അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ തെളിവുകൾ സംസാരിക്കുകയാണ്. ചില കാര്യങ്ങൾ, ഉദാഹരണങ്ങൾ എടുത്ത് ഓരോ ഭാഗങ്ങളായി സംസാരിച്ച് ഇനി മൊത്തത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഇസ്ലാമിൻ്റെ ഏതൊരു വിഷയമെടുത്താലും അതിൻ്റെ അതുല്യത, അതിൻ്റെ ഔന്നത്യം നമുക്ക് മനസ്സിലാവും. മറ്റുള്ള ദർശനങ്ങളും ഇസ്ലാമും തമ്മിൽ യാതൊരു താരതമ്യവുമില്ല. കാരണം ഇസ്ലാം മനുഷ്യൻ്റേതല്ല, അള്ളാഹു ഇറക്കിയതാണ്. മറ്റുള്ളതൊക്കെ മനുഷ്യർ സ്വപ്നം കാണുന്നതോ മനുഷ്യർ ചിന്തിക്കുന്നതോ മനുഷ്യന്മാരോ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദങ്ങളിൽ തന്നെ ഭേദഗതി വരുത്തുന്നതോ ഒക്കെയാണ്. എന്നാൽ ഏറ്റവും നല്ലതിലേക്ക് വഴി കാട്ടുന്നത് ഇസ്ലാമാണ്. അപ്പം അതിൻ്റെ വിശ്വാസമെടുത്താൽ, അതിൻ്റെ സ്വഭാവങ്ങളെടുത്താൽ, അതിൻ്റെ അതബുകൾ, അത് പഠിപ്പിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ, ശിക്ഷാ നിയമങ്ങൾ എല്ലാം എടുത്താലും, അത് വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ഒരാൾക്ക് ഒരു വിഷയത്തിലും ആക്ഷേപിക്കാൻ കഴിയില്ല. കാരണം ലോകങ്ങളെ സൃഷ്ടിച്ച റബ്ബാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഓരോ വിഷയവും നമുക്ക് ചർച്ച ചെയ്യേണ്ടത്, ഇസ്ലാമിൻ്റെ അഖീദൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഇസ്ലാമിക വിശ്വാസങ്ങൾ, അതിൻ്റെ ഔന്നത്യം അതെന്താണ്, അതുപോലെ ഇസ്ലാമിൻ്റെ സ്വഭാവങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ, അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ. അപ്പം അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്ലാം, ആ ഇസ്ലാം തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരു ഇസ്ലാം എന്നൊരു മതമായിട്ട് വന്നതല്ല, മറിച്ച് ലോകത്തിൻ്റെ സൃഷ്ടാവ് ലോകത്തെ സൃഷ്ടിച്ച അന്ന് തന്നെ റബ്ബിൻ്റെ നിയമം അതനുസരിച്ചാണ് ഈ ലോകമൊക്കെ ജീവിക്കുന്നത്, കീഴൊതുങ്ങുകയാണ്. മനുഷ്യർ മാത്രമല്ല, ഈ ലോകത്തിൽ അചേതന വസ്തുക്കളൊക്കെ റബ്ബിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുക. ആ അടിസ്ഥാനത്തിൽ അവരൊക്കെ മുസ്ലിങ്ങളാണെന്ന് പറയാം. അപ്പോൾ ഈ മനുഷ്യരുടെ കൂട്ടത്തിലും ജിന്നുകളുടെ കൂട്ടത്തിലും ചിലരല്ലാത്തവരൊക്കെ ഈ ലോകത്ത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായിട്ടാണ്. മരമാണെങ്കിലും ചെടിയാണെങ്കിലും ആകാശലോകത്തിലെ നക്ഷത്രങ്ങൾ, അതുപോലെ സൂര്യൻ, ചന്ദ്രൻ, മറ്റുള്ള ഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ, അതുപോലെ ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന റബ്ബ് സൃഷ്ടിച്ച സൃഷ്ടികൾ മുഴുവനും അവരൊക്കെ ഈ അർത്ഥത്തിൽ മുസ്ലിങ്ങളാണ്. എന്നാൽ ഇത് അംഗീകരിക്കാത്തവർ മനുഷ്യരുടെ കൂട്ടത്തിലുമുണ്ട്, ജിന്നുകളുടെ കൂട്ടത്തിലുമുണ്ട്. മലക്കുകൾ റബ്ബിൻ്റെ നിയമങ്ങൾ, എല്ലാ മലക്കുകളും മുസ്ലിങ്ങൾ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അപ്പം ഇവിടെ ആദം അലൈഹിസ്സലാം മുതൽ ഇസ്ലാമാണ് ദൈവത്ത് നടത്തിയതെന്നും അവർ മുസ്ലിങ്ങളായിട്ടാണ് ജീവിച്ചതെന്നും സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഇനി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി യഹൂദികളും ക്രിസ്ത്യാനികളൊക്കെ പറഞ്ഞിരുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാം ഇവരൊക്കെ പറയും പോലെ മുസ്ലിമായിരുന്നില്ല, അദ്ദേഹം യഹൂദിയായിരുന്നു എന്ന് യഹൂദികൾ പറയുന്നു. വാസ്തവത്തിൽ മൂസ അലൈഹിസ്സലാമിന് കിട്ടിയ സന്ദേശം അതൊഴിവാക്കി അതിലേക്ക് പലതും കടത്തി കൂട്ടി പലതും ഒഴിവാക്കി, അതാണ് പിൽക്കാലത്ത് യഹൂദമതം എന്നൊക്കറിയപ്പെടുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം അതിൽപ്പെട്ട ആളായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതുപോലെ ഈസാ അലൈഹിസ്സലാം വന്നിട്ട് ഇവിടെ പഠിപ്പിച്ച ദീനുണ്ട്, അത് ഇസ്ലാം മതമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് ഒരു പ്രത്യേക ക്രിസ്തു മതം എന്ന നിലക്ക് ഇന്ന് ക്രിസ്ത്യാനികൾ എന്നൊക്കറിയപ്പെടുന്നവരുണ്ടാക്കിയിട്ടുണ്ട്. അവരുടെയും വാദം ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെ ആളാണെന്ന്. പക്ഷെ പരിശുദ്ധ ഖുർആൻ അതൊക്കെ തിരുത്തിക്കൊണ്ട് പറയാം, മാക്കാന ഇബ്രാഹിം യഹൂദിയും വല നസ്രാനിയൻ. ഇബ്രാഹിം അലൈഹിസ്സലാം യഹൂദിയോ നസ്രാനിയോ ആയിരുന്നില്ല, വലാക്കിൻ കാന ഹനീഫ മുസ്ലിമ, അദ്ദേഹം മുസ്ലിമായിരുന്നു. ഹനീഫ് റബ്ബിലേക്ക് മാത്രം മുഖം തിരിക്കുന്ന, അവൻ്റെ നിയമത്തിലേക്ക് മാത്രം നോക്കുന്നു, അതല്ലാത്തതൊക്കെ മനുഷ്യന്മാരുടെ നിയമങ്ങളാണ്, അങ്ങോട്ടല്ല. അവർ യഥാർത്ഥത്തിലുള്ള മുസ്ലിമായിരുന്നു, ജീവിതത്തെ റബ്ബിന് മാത്രം സമർപ്പിച്ച വ്യക്തി. അപ്പം അങ്ങനെയുള്ള മുസ്ലിമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം, യഹൂദിയായിരുന്നില്ല. ഒമാ ഖാനമിനൽ മുശരിക്ക്, അദ്ദേഹം മുശരിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടാളുമായിരുന്നില്ല. മക്കയിലൊക്കെ ഉണ്ടായിരുന്ന മുശരിക്കുകൾ, അവർക്കൊരു വാദം ഉണ്ടായിരുന്നു, അവരുടെ കൂട്ടത്തിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. പക്ഷെ ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച ആ ഹനീഫിയത്ത്, അതിൽ നിന്നൊക്കെ അവരെത്രയോ വ്യതിചലിച്ചിരുന്നു. എന്നിട്ട് ആ വ്യതിയാനത്തോടൊപ്പം ആ കൂട്ടത്തിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്നവർ പറഞ്ഞാൽ അതെങ്ങനെയാണ് സത്യവുമായി ബന്ധമുണ്ടാവുക? അപ്പോൾ മുശ്രിക്കരുടെ കൂട്ടത്തിലായിരുന്നില്ല, യഹൂദിയോ നസ്രാനിയോ ഒന്നും ആയിരുന്നില്ല. ഇനി ഇന്ന ഔലൻ നാസ്ബി ഇബ്രാഹിം ലല്ലദീന തബാഉ വഹാദൻ നബി, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഏറ്റവും അടുത്തവരാരാണ്? അത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പിന്തുടർന്നവരാണ്. അദ്ദേഹം എന്താണോ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ പിന്തുടരുക. പിന്നെ വഹാദൻ നബി, ഈ നബി അന്ത്യദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താണോ ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ചത് അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ വല്ലതിന് ആമനു, വിശ്വസിച്ചവരും, വിശ്വസിച്ചവർ, യഥാർത്ഥത്തിലുള്ള വിശ്വാസമുള്ളവർ ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ചതെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. അത് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഉണ്ട്. അതുകൊണ്ട് ആ ഇബ്രാഹിം അലൈഹിസ്സലാമിൽ വിശ്വസിച്ചവർ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ചവർ, ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനടുത്തവർ. അതല്ലാതെ വേറെ പലരും ചില വാദങ്ങളുമായിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാം. ഇനി മൂസ അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസ് 84-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത് കാണാം, യാ ഖൗം ഇൻ കുൻതും ആമൻതും ബില്ലാ, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഫഅലൈഹി തവക്കലു, നിങ്ങൾ അവനിൽ ഭരമേൽപ്പിക്കുക, ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ. അപ്പോൾ മൂസ അലൈഹിസ്സലാം യഹൂദികളോട് പറഞ്ഞത് മുസ്ലിങ്ങളാവണമെന്നാണ്, അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കണം എന്നാണ്. അതിൽ നിന്ന് കൊതറിയോടി സ്വന്തത്തിന് തോന്നുന്നതനുസരിച്ച് ജീവിക്കരുത്, അപ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളാവണം. ഇനി ഈസാ അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തവർ എന്ന നിലക്കറിയപ്പെടുന്ന ഹവാരികൾ, ആ ഹവാരികളെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈദ് ഔഹൈത്തു ഇലൽ ഹവാരിയീന, ഈ ഹവാരിയങ്ങൾക്ക് നമ്മൾ ബോധനം നൽകി, അൻ ആമിനു ബി, നിങ്ങൾ എന്ത് ചെയ്യണം, എന്നിൽ വിശ്വസിക്കണം, വബി റസൂലി, എൻ്റെ ദൂതനിലും. അപ്പോൾ നിങ്ങൾ ഈസാ നബിയിൽ വിശ്വസിക്കണം. എന്നിട്ട് കാലു, അപ്പോൾ അവർ പറഞ്ഞു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വശ്ഹദ്, അള്ളാഹു നീ സാക്ഷ്യം വഹിക്കുക, ബി അന്നന മുസ്ലിം, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈസാ അലൈഹിസ്സലാമിൻ്റെ അണികളും മുസ്ലിങ്ങളായിരുന്നു. പിന്നെ ഇസ്ലാമിൻ്റെ ആദർശത്തിൽ നിന്ന് യഹൂദികൾ നിസ്രാനികളൊക്കെ പിന്നെ വേർതിരിയ ചെയ്തത്. ഇവിടെ ഞങ്ങൾ നിസ്രാനികളാണെന്ന് പറയുന്നവർ വാസ്തവത്തിൽ ഈസാ അലൈഹിസ്സലാം പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി സുലൈമാൻ അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, റബ്ബി ഇന്നി ളലംതു നഫ്സി വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ സബയിലെ രാജ്ഞി റാണി മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ അടുത്ത് വന്നല്ലോ. ആ നേരം അവർ റബ്ബിനോട് പറയണം, റബ്ബി ഇന്നി ളലംതു നഫ്സി, അള്ളാഹുവെ ഞാൻ എന്നോട് ളുൽമ് ചെയ്തിട്ടുണ്ട്, അക്രമം ചെയ്തിട്ടുണ്ട്. വഅസ്ലംതു മഅ സുലൈമാൻ, ഞാൻ സുലൈമാൻ നബിയോടൊപ്പം ഞാനും മുസ്ലിമായിട്ടുണ്ട്. അപ്പം എൻ്റെ ജീവിതത്തെ ഞാനും കീഴൊതുങ്ങിയിട്ടുണ്ട് സുലൈമാൻ നബിയോടൊപ്പം. ആർക്കില്ല റബ്ബിന്, റബ്ബില്ലാതെ ലോകങ്ങളുടെ റബ്ബായ. അപ്പം ആ റബ്ബിൻ്റെ ആദർശമാണ് ഇവിടെ മനുഷ്യർ സൃഷ്ടിച്ചത് മുതലേ ഇറക്കപ്പെട്ടിട്ടുള്ളത്. അത് അൽ ഇസ്ലാം എന്ന ആദർശമായിരുന്നു. അതനുസരിച്ചിട്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത്. അതാരെങ്കിലും പിൽക്കാലത്ത് വന്നൊരു മതം ഉണ്ടാക്കിയതല്ല, മറിച്ച് ലോകങ്ങളെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റേതാണ്. ഇനി യൂസുഫ് അലൈഹിസ്സലാം നടത്തുന്ന ഒരു പ്രാർത്ഥനയിൽ ഈ കാര്യം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും വന്നു ഈജിപ്തിലേക്ക്, അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും വന്നു. ഈ നേരം പലതും പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസ്. അള്ളാഹു, അധികാരത്തിൽ നിന്ന് ചിലത് നീ എനിക്ക് തന്നു, അതുപോലെ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം നീ എന്നെ പഠിപ്പിച്ചു. ഫാത്തിറ സമാവാത്തി വല്ലർ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച സ്രഷ്ടാവേ, അൻത വലീ ഫിദ്ദുന്യ വല്ലാഹിറ, ദുനിയാവിലും പരലോകത്തിലും നീയാണെൻ്റെ വലിയ രക്ഷാധികാരി. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാണ്, തവഫനി മുസ്ലിം, എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണമേ. അൽഹിഖനി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ചേർക്കുകയും ചെയ്യണമേൻ. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിലാഷമാണ്, അദ്ദേഹം മുസ്ലിമായിട്ട് തന്നെ ജീവിക്കുന്നത്, പക്ഷെ അതിന് തെറ്റിപ്പോകരുത് തെറ്റിപ്പോകരുതെന്നുള്ള ചിന്തയാണ്. എപ്പോഴും മനുഷ്യന്മാർ തെറ്റും, അതിന് ചിലപ്പോൾ വളരെ ചുരുങ്ങിയ സമയം മതി ഈ നേർവഴിയിൽ നിന്ന് തെറ്റാൻ. അപ്പം നല്ല ജാഗ്രത വേണം. അതുകൊണ്ട് ഈ അമ്പിയാക്കൾ പോലും പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ഇസ്ലാമെന്ന് തെറ്റരുത് തെറ്റരുത്. നീ ഇറക്കിത്തന്ന ആ ദീന്, നിന്റെ അടുത്ത് സ്വീകാര്യമായ മതം അൽ ഇസ്ലാം എന്ന ആ മതം, അതനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമായിട്ട് തന്നെ എന്നെ നീ മരിപ്പിക്കണമേ. ഒരിക്കലും അതിൽ നിന്ന് തെറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകരുതേ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥന. ഇനി മൊത്തത്തിൽ അമ്പിയാക്കളെപ്പറ്റി പറഞ്ഞപ്പോഴും, ചില അമ്പിയാക്കളെപ്പറ്റി പറഞ്ഞപ്പോൾ, യഹ്കുമു ബിഹൻ നബിയൂൻ അല്ലദീന അസ്ലമു, മുമ്പുള്ളവരെ പറ്റി പറഞ്ഞതാ, റബ്ബിൻ്റെ നിയമം അനുസരിച്ച് അവർ വിധി നടത്തും നബിമാർ. എങ്ങനെയുള്ള നബിമാർ? അല്ലദീന അസ്ലമു, മുസ്ലിങ്ങളായ നബിമാർ. ലില്ലദീന ഹാദു, യഹൂദികൾക്ക് റബ്ബിൻ്റെ നിയമം അനുസരിച്ച് അവർ വിധിക്കുമായിരുന്നു. അപ്പോൾ യഹൂദികൾ, ക്രിസ്ത്യാനികൾ, മറ്റു മതസ്ഥർ എന്ന് മാറി നിൽക്കുകയാണ് വേറെ പല പേരിലും. വാസ്തവത്തിൽ അവർക്കൊക്കെ അള്ളാഹു നൽകിയ ഇസ്ലാമിൽ നിന്നാണ് അവർ മാറി നിൽക്കുന്നത്. ഇനി ഇതേ കാര്യം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദ് ബി യദിഹി ലാ യസ്മഉ ബി അഹദു മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദി വലാ നസ്രാനി. അള്ളാഹുവാണ് സത്യം, എന്നെപ്പറ്റി കേൾക്കുന്ന യഹൂദിയാവട്ടെ വലാ നസ്രാനി നസ്രാനിയാവട്ടെ, തുമ്മ യമൂത്തു വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി, എന്നിട്ട് എനിക്ക് റബ്ബ് തന്ന ഈ ആദർശത്തിൽ, ഈ ഇസ്ലാമിൽ വിശ്വസിക്കാതെ അങ്ങ് മരിച്ചു പോയാൽ, ഇല്ലാ കാനമിൻ അസ്ഹാബിന്നാർ, അവൻ നരകക്കാരിൽ പെടാതെ ഇരിക്കുകയില്ല. അപ്പം ഈ ദീന്, റബ്ബ് ലോകർക്കിറക്കിയ ഈ ദീനിൽ നിന്ന് മാറി ഞങ്ങൾ യഹൂദിയാണ് ക്രിസ്ത്യാനിയാണ്, ഞങ്ങൾ മുഹമ്മദ് നബി കൊണ്ടുവന്ന ഈ സന്ദേശം അംഗീകരിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അവൻ തീർച്ചയായും നരകത്തിൻ്റെ ആളായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് ലോകർക്കൊക്കെ, അമ്പിയാക്കൾക്കൊക്കെ റബ്ബ് നൽകിയ അതേ സന്ദേശമാണ് മുഹമ്മദ് നബിക്ക് നൽകിയത്. അതുകൊണ്ട് ഇനി എല്ലാവരുടെയും ബാധ്യത ആ അൽ ഇസ്ലാം, ലോകത്തിൻ്റെ മതമായ അൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കലാണ്. മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലുള്ളത്, മുസ്ലിങ്ങളുടെയും യഹൂദികളുടെ നസ്രാനികളുടെ ഉദാഹരണം എന്ന നിലക്ക് അവിടെ നിന്ന് പറഞ്ഞു. ഇവിടെ യഹൂദികളെയും ക്രിസ്ത്യാനികളെ പറഞ്ഞിട്ടുള്ളെങ്കിൽ മറ്റുള്ള അവർ അറിയപ്പെട്ട രണ്ട് മതങ്ങളെ നിൽക്ക്. ഇനി വേറെ ഏതൊക്കെ മതത്തിൻ്റെ പേരിൽ ഇവിടെ അറിയപ്പെടുന്നവരുണ്ടോ അവർക്കൊക്കെ ഇത് ബാധകമാണ്. അപ്പോൾ അവരുടെയും മുസ്ലിങ്ങളുടെയൊക്കെ ഉദാഹരണത്തെ പറ്റി പറയാണ്. കമസലി റജുൽ ഇസ്തജറ ഖൗമൻ യഅമലുന ലഹു അമലൻ യൗമൻ ഇലല്ലൈൽ, ഒരു ദിവസം ഒരു ജോലി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു മുതലാളി കുറേ ആൾക്കാരെ ജോലിക്ക് വിളിച്ചു. എന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടൊരു ഹദീസാണ് അതിൻ്റെ ആശയം. ഇങ്ങനെയാണ്, എന്ന് ചോദിച്ചാൽ അവർ പണി തുടങ്ങി, നല്ല കൂലിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉച്ചയായപ്പോൾ അവർ നിർത്തി, ക്ഷീണിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇനി കഴിയില്ല, അതുകൊണ്ട് ഒരു കൂലിയും വേണ്ട എന്നാണ് അവർ പോയി. മുതലാളി അവരോട് പറഞ്ഞിരുന്നു, അക്മിലു ബഖിയത്ത് അമലിക്കും, ബാക്കിയുള്ള അമലൊക്കെ പൂർത്തിയാക്കണം, ഇപ്പോൾ ഹുദു അജുറക്കും കാമിലും കൂലി മുഴുവനും കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ കൂലി വേണ്ട എന്ന് പറഞ്ഞു പോവുക ചെയ്തു. അപ്പോൾ മറ്റൊരു വിഭാഗത്തെ വിളിച്ചു, അവരോട് പറഞ്ഞു പൗതി പണി കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഉഹുറു മുതൽ മഗ്രിബ് വരെ പണിയെടുത്താൽ മതി, കൂലി മുഴുവനും തരാം. അപ്പോൾ അവരും തുടങ്ങി, പക്ഷേ അസറായപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നിർത്തുന്നു, ഞാൻ കൂലി വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ആ മുതലാളി പറഞ്ഞു അങ്ങനെ പോകരുത്, പൂർത്തിയാക്കണമെന്നൊക്കെ, പക്ഷെ അവരത് കേട്ടില്ല, അങ്ങനെ അവർ പോയി. അപ്പോൾ അദ്ദേഹം മൂന്നാമത്തെ ഒരു കൂട്ടരെ വിളിച്ചു, അവരോട് പറഞ്ഞു അന്യാമലു ബഖിയത്തയും, ബാക്കിയുള്ള സമയം ജോലി ചെയ്യുക, അഷർ മുതൽ മാരി വരെയുള്ളൂ, അങ്ങനെ ഫാമിലു ബഖിയത്തയോമിയും, ബാക്കിയുള്ളതൊക്കെ അവർ ചെയ്തു, അഷർ മുതൽ മാരി വരെ ജോലി ചെയ്തു, ഹത്ത ഓബത്ത് ശംസൂര്യൻ അസ്തമിക്കുന്നത് വരെ ജോലി ചെയ്തു. അങ്ങനെ വസ്തക്മലു അജറൽ ഫരീഖേനിക്കിലേഹിമ, മുമ്പ് കുറേ പണിയെടുത്തു പക്ഷെ പൂർത്തിയാകാതെ പോയല്ലോ, അവരുടെയൊക്കെ കൂലി ഇവർ പൂർത്തിയാക്കി. അപ്പോൾ ദാലിക്ക മസലുഹും വ മസലുമ ഖബിലുമിൻ ഹദന്നൂർ, ഇതാണ് ഈ സന്ദേശം സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരും തമ്മിലുള്ള ഉദാഹരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അവരൊക്കെ യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് തെറ്റി, അവർക്ക് നൽകപ്പെട്ട അൽ ഇസ്ലാമിൽ നിന്ന്. അപ്പോൾ ഈ കാര്യം വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാൻ 81-ാമത്തെ വചനത്തിൽ, വഇദ് അഖദല്ലാഹു മീസാഖ നബിയീൻ ലമാ ആതൈതുക്കും മിൻ കിതാബി വഹിക്കുമ, അള്ളാഹു അമ്പിയാക്കറോടൊക്കെ കരാറ് വാങ്ങിയ സന്ദർഭം, കാരണം അവർക്ക് റബ്ബ് കിതാബ് നൽകിയിട്ടുണ്ട്, ഹിക്മത്ത് നൽകി, ഇതിൻ്റെ വിശദീകരണമൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നു, സുമ്മ ജാക്കും റസൂലും, റസൂലും മുസദ്ദിഖുൽ ഇമാമാക്കും, ഇനി നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഒരു നബി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, ഇല്ല തുഅ്മിനുൻ നബി, ആ നബിയിൽ നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം, കാരണം തൗറാത്താണ്, ഇഞ്ചിലാണ് ഒക്കെ റബ്ബ് ഇറക്കിയതാണ്. അപ്പോൾ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണല്ലോ ശേഷമുള്ളതും വരിക. ഏതൊരു ഗ്രന്ഥം വന്നാലും മുമ്പുള്ള ഗ്രന്ഥത്തെ സത്യപ്പെടുത്തും, കാരണം മുഴുവൻ ഗ്രന്ഥങ്ങളും റബ്ബിറക്കിയതാണ്. പക്ഷേ അവർ പിന്നെ അതിൽ നിന്ന് കൊതറി ഓടി, അത് വേറെ വിഷയം. അപ്പോൾ ഏതായാലും ശരി, എല്ലാ അമ്പിയാക്കളോടും റബ്ബ് പറഞ്ഞതാണ്, ഞാൻ അന്ത്യദൂതനെ പറഞ്ഞയക്കുമ്പോൾ ആ ദൂതൻ നിങ്ങൾ വിശ്വസിക്കണം, അതുപോലെ തൻസൂർ എന്നോ നബിയിൽ സഹായിക്കണം, കല അക്രർത്ത് നിങ്ങൾ അംഗീകരിച്ചു എന്ന് വെച്ചു. കാല ഫഷ് കാലു അക്ര, ഞങ്ങൾ വഹത്തും മേലാ ദാലിക്കും മിശ്രി, എൻ്റെ കരാർ നിങ്ങൾ സ്വീകരിച്ചുവോ എന്ന് റബ്ബ് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ അക്രർ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. കാല അപ്പ റബ്ബ് പോലെ ഫഷതു, എങ്കിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, വാനമാക്കും മിന ഷാഹിദിൻ, ഞാൻ നിങ്ങളോടൊപ്പം സാക്ഷ്യം വഹിക്കുന്നു. അപ്പം മുമ്പുള്ള നബിമാരോടൊക്കെ അവർക്ക് ഇസ്ലാം നൽകിയ അവസാനത്തെ നബി വരും, ഈ ഇസ്ലാമുമായിട്ട് അന്ന് വേറിട്ട് നിൽക്കാൻ പാടില്ല എന്ന് എല്ലാ അമ്പിയാക്കളും തൻ്റെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി പറഞ്ഞിട്ടുണ്ട് അവസാനം മുഹമ്മദ് നബി വരും, അന്ന് ഞങ്ങൾ മൂസാ നബിൻ്റെ ആളാണ് പറഞ്ഞ് മാറിക്കണ്ട. അതുപോലെ ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അവസാനം മുഹമ്മദ് നബി വരും, അന്ന് ഞങ്ങൾ ഈസാ നബിൻ്റെ ആൾക്കാരാണ്, ഞങ്ങൾ നിങ്ങൾ അംഗീകരിക്കില്ലാറിന് മാറി നിൽക്കരുത്, അന്നുള്ള എൻ്റെ അണികൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പറയാത്ത പ്രശ്നമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം, ഏറ്റവും സുന്ദരമായ ദീൻ അത് ലോകത്തിൻ്റെ ദീനാണ്. അത് ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ റബ്ബുണ്ടാക്കിയ വ്യവസ്ഥയാണ് ഈ അൽ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തെടുത്താൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നു. അതല്ല മുഹമ്മദ് നബി വന്നിട്ട് ഒരു ഇസ്ലാം മതമുണ്ട് എന്ന് പരിചയപ്പെടുത്തല്ല, മറിച്ച് മുമ്പൊക്കെ ജനങ്ങളുടെ മുമ്പിൽ കിട്ടിയ അതേ ദീന് തന്നെയാണ് ഇത്. അങ്ങനെയുള്ള ഈ അവസാന വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ നബിയായിട്ടല്ല. യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൽ മനുഷ്യരെ, ഞാൻ എല്ലാവരിലേക്കുമുള്ള നബിയാണ്. കാരണം ഇനി നബി വേറെ വരാനില്ല, അന്തിമ പ്രവാചകൻ വന്നു കഴിഞ്ഞു. മുമ്പൊക്കെ ഇസ്ലാമുമായിട്ട് നബിമാർ വന്നാലും അതിന് അദ്ദേഹം മരിച്ചാൽ വേറെ നബിമാർ അള്ളാഹ് പറഞ്ഞേക്കും വേറെ വരും, അങ്ങനെയൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ സന്ദേശം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ഇനി ആര് എന്ത് വ്യതിചലിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അൽ ഇസ്ലാം അത് ഇവിടെ ഉണ്ട്, അതിൽ നിന്ന് വ്യതിചലിച്ച് പോകരുത്, ഇനി അത് പറഞ്ഞു തരാൻ വേറെ നബിമാർ വരില്ല, അതുകൊണ്ട് ആ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കണം, എല്ലാവർക്കുമുള്ള കാരുണ്യമായിട്ട് എല്ലാവരിലേക്കുമുള്ള ദൂതനായിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
3: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ എന്നതിൻ്റെ 146-ാമത്തെ ഭാഗം. ഇതുവരെ നമ്മോട് സംസാരിച്ചത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
5: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. ഹൗദൽ കൗസർ തടയപ്പെടുന്നവർ. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ വലിയ ഒരു അനുഗ്രഹമാണ് പരലോകത്ത് വെച്ച് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളാൽ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന ഹൗദുൽ കൗസർ എന്ന മഹത്തായ അനുഗ്രഹം. ഒരുപാട് സവിശേഷതകൾ ഹൗദുൽ കൗസറിനെക്കുറിച്ച് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും. സ്വർഗത്തിൽ നിന്നും ഉറവയായിക്കൊണ്ടുവരുന്ന വെള്ളമാണതെന്നും പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമേറിയതും ഒരു പ്രാവശ്യം അതിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദാഹിക്കുകയേയില്ല എന്നും ആകാശത്തെ നക്ഷത്രങ്ങൾ കണക്കെ ഈ ഹൗദിൽ പാനപാത്രങ്ങൾ ഒന്ന് മുക്കിക്കുടിക്കാനുള്ള കോപ്പകൾ അതിൽ വ്യാപിച്ച് കിടക്കുന്നതായിക്കൊണ്ടോ എല്ലാം ഉണ്ടാകുമെന്നെല്ലാം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞു വന്നത് മറ്റൊരു കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല ലയുവാദന റിജാലുൻ അൻ ഹൗലി, എൻ്റെ ഹൗലിൽ നിന്നും ചില ആളുകളെ തടയപ്പെടും എന്നുള്ളതാണ്. അവരെ അവിടെ നിന്നും ആട്ടിയകറ്റും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കമാ യുവാദുൽ ബഈറു ദാൽ, വഴിതെറ്റിയ ഒരു അക്രമിയായൊരു ഒട്ടകം മറ്റൊരാളുടെ സ്ഥലത്തേക്ക്, അയാളുടെ ഒരു കൃഷിസ്ഥലത്തേക്ക് മറ്റോ കയറിയാൽ ആളുകൾ എങ്ങനെയായിരിക്കും ആട്ടിയകറ്റുക? അതുപോലെ ആയിരിക്കും ആട്ടിയകറ്റുക എന്നുള്ളത്. റസൂൽ അവിടെയുള്ളൊരു സാഹചര്യം അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിലൊരു ഉപമ പറഞ്ഞു കൊടുത്തതാണ്. നമ്മളുടെ നാട്ടിൽ പറയുകയാണ് എങ്കിൽ, വേറെ ആരുടെയോ വളർത്തുമൃഗങ്ങൾ നമ്മളുടെ കൃഷിയിടങ്ങളിലേക്ക് അവ കഴിക്കാനോ മറ്റോ ആയിക്കൊണ്ട് കയറിയാൽ എപ്രകാരമായിരിക്കും ആളുകൾ അതിനെ ആട്ടിയകറ്റുക? മറ്റുള്ള ഏതോ വീട്ടിലെ കോഴികൾ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ട് അവിടെ ശല്യപ്പെടുത്തിയാൽ ആളുകൾ കോഴിയെ ആട്ടുന്നത് പോലെ, അത്തരത്തിലുള്ള പ്രയോഗമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. അങ്ങനെ വഴിതെറ്റി വന്നൊരു ഒട്ടകത്തെ ആളുകൾ ആട്ടി വിടുന്നത് പോലെ ഹൗദുൽ കൗസറിൻ്റെ സമീപത്തു നിന്നും ചില ആളുകളെ മലക്കുകൾ ആട്ടിയകറ്റുമെന്നുള്ളതാണ്. ഉനാദീഹിം അല ഹലും, ഞാൻ അവരെ വിളിക്കും, വരൂ വരൂ എന്ന് പറഞ്ഞ് ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരിക്കും. ആര്? ഹബീബുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുകൊണ്ടിരിക്കും. ഫയുഖാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കും, ആ മലക്കുകൾ അറിയിച്ചു കൊടുക്കും, ഇന്നഹും ഖദ് ബദ്ദലു ബഅദക, റസൂലേ ആ ആളുകളുണ്ടല്ലോ തീർച്ചയായും അവർക്ക് ഇതിൽ നിന്ന് കുടിക്കാൻ അർഹതയില്ല, കാരണം ഖദ് ബദ്ദലു ബഅദക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിൽ നിന്നും റസൂലിൻ്റെ ശേഷകാലത്ത്, റസൂലിൻ്റെ കാലശേഷം ദീനിനെ മാറ്റിമറിച്ച ആളുകളാണ് അക്കൂട്ടർ എന്നുള്ളത്. പുതുതായി പലതും കടത്തിക്കൂട്ടുകയോ അതല്ലെങ്കിൽ ദീനിലുള്ള പലതിനെയും നിരാകരിക്കുകയോ ചെയ്ത ആളുകളാണ് അക്കൂട്ടർ എന്നുള്ളതാണ്. ഫഅഖൂലു, റസൂൽ പറയുകയാണ്, അത് കേൾക്കുമ്പോൾ ഞാൻ പറയും, സുഹഖൻ സുഹഖ, വിദൂരം വിദൂരം എന്ന് പറഞ്ഞ് ഞാനും അവരെ ആട്ടിയകറ്റുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ദീനിനെ മാറ്റിയ ആളുകളാണ്, ദീനിലില്ലാത്തത് കടത്തിക്കൂട്ടിയ ആളുകളെ കുറിച്ചിട്ടാണ്, ദീനിലുള്ള പലതിനെയും നിഷേധിച്ച് തള്ളിയ ആളുകളെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. ഇവരെ ഹൗദുൽ കൗസറിൻ്റെ അടുത്ത് നിന്ന് പോലും ആട്ടിയകറ്റുമെന്നുള്ളതാണ്. ഒന്നും കൂടെ വ്യക്തമായി പറയുകയാണ് എങ്കിൽ, ബിദ്അത്തുകൾ ജീവിതത്തിൽ ചെയ്ത ആളുകളായിരിക്കും അക്കൂട്ടർ എന്നുള്ളതാണ്. കാരണം ദീൻ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ റസൂൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തതാണ്. ആ റസൂല് പഠിപ്പിച്ചത് ഇസ്ലാം ദീനായിക്കൊണ്ട് നിലനിൽക്കുകയുള്ളൂ. അതിലുള്ള ഒന്നിനെയും

വഴികളിലേക്ക് ആ മാർഗങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെന്നെത്തും. ലാലിക്കും വസ്വാക്കും, ഇത് നിങ്ങളോടുള്ളൊരു വസീയത്താണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാണെങ്കിൽ. കൃത്യമായി കൊണ്ട് അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ആയത്ത് പഠിപ്പിക്കുന്നൊരു രംഗമുണ്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മണലിൽ ഒരു കമ്പെടുത്ത് നീളത്തിൽ റസൂൽ ഒരു വര വരക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സൈഡുകളിലേക്കായിക്കൊണ്ട് മറ്റു പല വരകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നും വരക്കുകയുണ്ടായി. എന്നിട്ട് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹാബ വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, മനസ്സിലാക്കിക്കൊള്ളൂ, ഇതാണ് നേരെ ചൊവ്വയുള്ള എൻ്റെ മാർഗം, സ്വർഗത്തിലേക്കുള്ള മാർഗം. ആ നേർരേഖയെ ചൂണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള വരകൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയുള്ള ഒരുപാട് വല തത്തബിഉസ്സുബുൽ, ഈ പല മാർഗങ്ങൾ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും നിങ്ങൾ കണ്ടെത്തും. മറ്റു പല വഴികളും പല അഭിപ്രായങ്ങളും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയുള്ള പല മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തും. അതിനെ ഒന്നിനെയും നിങ്ങൾ പിന്തുടർന്നു പോകരുത്. എൻ്റെ സുന്നത്തുകളെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ മാർഗങ്ങളും നരകത്തിലേക്കാണ്. ഈ ഒരൊറ്റ സിറാത്തുൽ മുസ്തഖീം എന്ന ഈ ഒരു മാർഗം മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള മാർഗമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതിനുള്ള കാരണം, ഇസ്ലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ മതമാണ്. അതിലെ ഓരോ കാര്യങ്ങളും എങ്ങനെയായിരിക്കണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുക. മതത്തിൽ ഒരു കാര്യം ഉണ്ടാക്കാൻ, ഒരു കാര്യം മതത്തിൽപ്പെട്ടതാണെന്ന് പഠിപ്പിക്കാൻ അത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. അത് അള്ളാഹുവിൻ്റെ വഹയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി അത് പഠിപ്പിച്ചു തരും. എന്താണ് ദീന്, ഏതാണ് ഷറഅ് എന്നുള്ളത് കൃത്യമായി. അശ്ശാരിഅ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരാണ്. ഷറഅ് നിശ്ചയിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ദീനായിക്കൊണ്ട് ഖുർആനിലൂടെയോ ഹദീസുകളിലൂടെയോ നമ്മെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ മാത്രമേ ദീനായിക്കൊണ്ട് നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. മതത്തിൽ നമ്മുടെ വക ഉള്ളതിനെ ഇല്ലാതെയാക്കാനോ നമ്മുടെ വകയായി പുതിയതെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ നമുക്ക് ഒരാൾക്കും തന്നെ അവകാശമില്ല എന്നുള്ളതാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഖൈറുൽ ഹദീസ് കിതാബുല്ലാ, ഏറ്റവും നല്ല സംസാരം അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ഖൈറുൽ ഹദി, ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. വശറൽ ഉമൂരി മുഹ്ദസാത്തുഹ, നമ്മളെപ്പോഴും കേൾക്കുന്ന വചനങ്ങളാണ്. പുതുതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാ കാര്യം അതിലെ എല്ലാ കാര്യങ്ങളും ഷെറായിക്കൊണ്ടുള്ള കാര്യങ്ങൾ, ഷെറൽ ഉമൂർ തെറ്റായ ഷെറായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് മുഹ്ദസാത്തുഹ, അതിൽ പുതുതായി കൊണ്ടുണ്ടാക്കിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വക്കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും പുതിയതായി കൊണ്ടുണ്ടാക്കപ്പെട്ട പുത്തനാചാരങ്ങളും വഴികേടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇയാക്കും മുഹ്ദസാത്തുൽ ഉമൂർ, നിങ്ങൾ പുതുതായി കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ വളരെയധികം ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണേ. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, അറിയണേ എല്ലാ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളും, ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നതെല്ലാം ബിദ്അത്താണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണെന്ന് റസൂൽ പഠിപ്പിച്ചു തന്നു. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്, മൻ അഹ്ദസ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. റസൂൽ പറയുകയാണ്, മൻ അഹ്ദസ, ആരെങ്കിലും പുതുതായി കൊണ്ടുണ്ടാക്കിയ, ഫീ അംരിന, നമ്മുടെ കൽപ്പനയിൽ, ഹാദാ മാ ലൈസ മിൻഹു, അതോ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ പെട്ടതുമല്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, അഥവാ ദീനിൽ ആരെങ്കിലും ഒരു കാര്യം പുതുതായി കൊണ്ടുണ്ടാക്കി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദീനിൽ അതില്ല എങ്കിൽ ദീനാണെന്ന് പറഞ്ഞ് ആരിവിടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, ഏത് വലിയ ഔലിയാണെങ്കിലും, ഏത് വലിയ തങ്ങളാണെങ്കിലും, ഏത് വലിയ ഉസ്താദാണെങ്കിലും, ആരാണെങ്കിലും ശരി, അത് ആര് നിർദ്ദേശിച്ചതായാലും ശരി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരാത്ത കാര്യമാണോ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ മൂന്നാമത്തെ ആയത്ത് നമ്മളൊന്ന് മനസ്സിരുത്തി ആലോചിക്കേണ്ടതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ്

0: ലക്ഷക്കണക്കിന് വരുന്ന സഹാബത്തിന് സാക്ഷി നിർത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട് ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത്, അല്ലയോ സഹാബ, ഞാൻ എത്തിച്ചു തന്നില്ലയോ, ഞാൻ എത്തിച്ചു തന്നില്ലയോ, അള്ളാഹിന്റെ ദീന് ഞാൻ എത്തിച്ചു തന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ സഹാബത്ത് ഒന്നടങ്കം മറുപടി പറയുന്നുണ്ട്, ബലാ യാ റസൂലല്ലാ, അതേ അള്ളാഹിന്റെ റസൂലേ എന്ന് പറഞ്ഞ് അവർ മറുപടി പറയുന്നുണ്ട്. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൽ യുബല്ലിഗ് ശാഹിദ് മിൻകും അൽഗായിബ്, നിങ്ങളിലൂടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്നെല്ലാം പറയുന്ന ആ മഹനീയമായ രംഗം നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പ്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽ യൗമ, ഇന്നത്തെ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങൾക്ക് എൻ്റെ നിഅമത്ത് ആനിത പൂർത്തീകരിച്ചു തരുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായിക്കൊണ്ട് നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തരുന്നു എന്നെല്ലാം പറയുന്നു. അന്ന് ദീന് പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ, 1400 മുമ്പ് ദീന് പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ, അന്ന് റസൂലിനോ സഹാബത്തിനോ പരിചയമില്ലാത്തൊരു സ്വലാത്ത് പിന്നീട് ദീനിൽ ഒരു സ്ഥിരപ്പെട്ട സ്വലാത്തായിക്കൊണ്ട് കടന്നു വരികയില്ല. അന്നില്ലാത്തൊരു ദിക്ർ പിന്നീട് ദിക്റായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കയറിക്കൂടുകയില്ല. അന്നില്ലാത്തൊരു നിസ്കാരം, അന്നില്ലാത്തൊരു സുന്നത്ത് നോമ്പ്, അന്നില്ലാത്ത പ്രത്യേകതരം ഒരു ആചാരം, ഒരു അനുഷ്ഠാനം, ഒരു പ്രത്യേക തരത്തിലുള്ള ഇബാദത്തിൻ്റെ രൂപം, ഒരു നേർച്ച, ഒന്നും തന്നെ അന്നില്ലാത്തതാണോ, അത് പിന്നീട് ദീനായിക്കൊണ്ട് കടത്തിക്കൂട്ടാൻ സാധിക്കുകയില്ല. ആരെങ്കിലും നേർച്ചയാവട്ടെ, വിക്കറുകളാകട്ടെ, നിസ്കാരമാകട്ടെ, നോമ്പുകളാകട്ടെ, അന്ന് ശറായിലില്ലാത്തൊരു കാര്യത്തെ നല്ലതല്ലേ എന്ന് പറഞ്ഞ് പിന്നീട് ആരെങ്കിലും ദീനിലുള്ളതായിക്കൊണ്ട് കടത്തിക്കൂട്ടിയാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസ് അനുസരിച്ച് ഫഹു റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രവുമല്ല, നമുക്ക് കാണാൻ സാധിക്കും പല പണ്ഡിത വചനങ്ങളിലും അവർ അറിയിക്കുകയാണ്, ഒരുത്തൻ അങ്ങനെ പുതുതായിക്കൊണ്ടൊരു കാര്യം കൊണ്ടുവന്ന് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പുതുതായിക്കൊണ്ട് ദീനിൽ മുമ്പില്ലാത്തൊരു കാര്യം അവൻ കൊണ്ടുവരികയാണ് എങ്കിൽ, ഫഖദ് സഅമ, അവൻ വാദിക്കുന്നത്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അള്ളാഹിൻ്റെ റസൂല് റിസാലത്തിൽ, പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. കാരണം എന്താ, അള്ളാഹു പറയുകയാണ്, അല്യവും അക്കുമൽ തുലക്കും ദീനക്കും, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ദീന് പൂർത്തിയാക്കി തന്നു എന്നുള്ളത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പൂർത്തിയാക്കി തന്നു എന്ന് നമുക്ക് അറിയിച്ചു തരുന്നു. നമ്മോട് റസൂൽ അറിയിച്ചു തന്നു, സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ നിങ്ങളെ അറിയിക്കാതെ പോയിട്ടില്ല, നരകത്തിൽ നിന്നും നിങ്ങളെ അകറ്റുന്ന ഒരു കാര്യവും നിങ്ങളെ ഞാൻ അറിയിക്കാതെ പോയിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് അന്നില്ലാത്ത ഒരു കാര്യം ദീനായിക്കൊണ്ട് പിന്നീട് ആര് കടത്തിക്കൂട്ടിയാലും അതൊരിക്കലും തന്നെ ദീനാവുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരിക്കലും തന്നെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വഞ്ചന കാണിക്കൂല. അതുകൊണ്ട് അന്നുള്ള ദിക്റുകൾ ചൊല്ലിയാൽ തന്നെ നമുക്ക് സത്യവിശ്വാസികൾക്ക് ചൊല്ലാൻ എമ്പാടും ദിക്റുകൾ ഒരുപാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് സുന്നത്ത് നോമ്പുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് അമലുകൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. സുന്നത്തിൽ സ്ഥിരപ്പെട്ട അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. കാരണം ഏറ്റവും വലിയ മുത്തഖി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലിനേക്കാൾ വലിയ മുത്തഖിയാവാൻ നമ്മൾ നോക്കേണ്ടതില്ല. അത്തഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളത് ഞാനാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ റസൂലിൻ്റെ മാർഗം പിന്തുടരുക എന്നതാണ് സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേർമാർഗം, സിറാത്തുൽ മുസ്തഖീമിൻ്റെ മാർഗം, വിജയത്തിൻ്റെ മാർഗം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തു ഹശറിൻ്റെ 7-ാമത്തെ ആയത്തിലൂടെ റബ്ബ് അറിയിച്ചു തന്നല്ലോ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, ആ റസൂൽ എന്തൊന്ന് കൊണ്ടുവന്നുവോ അതിനെ നിങ്ങൾ എടുക്കണമെന്നുള്ളതാണ്. വമാ നഹാകും അൻഹു, ആ റസൂൽ എന്തൊന്നിൽ നിന്ന് നിങ്ങളെ തടഞ്ഞുവോ, ഫൻതഹു, അവ നിങ്ങൾ ഒഴിവാക്കണം. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായിട്ടും അല്ലാഹു ശക്തമായി ശിക്ഷിക്കുന്നവനാണ് എന്ന ഒരു താക്കീത് നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് റസൂൽ കൊണ്ടുവന്നതാണോ സ്വഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാണോ അതിനെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല, നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. നമ്മുടെ സംഘടന ഒന്ന് മീറ്റിംഗ് കൂടിയിട്ട് അതൊന്ന് പറയണോ വേണ്ടെന്ന് തീരുമാനിക്കട്ടെ, എന്നിട്ട് ഉൾക്കൊള്ളാം എന്ന് തീരുമാനമെടുക്കാൻ പറ്റില്ല. നമ്മൾക്ക് അത് സ്വഹീഹായ രീതിയിൽ കൃത്യമായ സനദിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് വന്നിട്ടുണ്ടോ, ഫഖുദൂഹു, അതിനെ നിങ്ങൾ എടുക്കണം, ആ ഹദീസ് നിങ്ങൾ സ്വീകരിക്കണം, ആ സുന്നത്തിനെ നിങ്ങൾ എടുക്കണമെന്ന് അള്ളാഹു പറയുന്നു. റസൂൽ ഒരു കാര്യം ചെയ്യരുത്, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഫൻതഹു, അതിനെ നമ്മൾ ഒഴിവാക്കണം. അത് ആർക്ക് പ്രിയപ്പെട്ടതായാലും നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായാലും ശരി, അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ നിങ്ങൾ ഒഴിവാക്കണം. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അറിയിച്ചു തരുന്നത്. കാരണം എന്താ, ഇതിൽ ലംഘനം സംഭവിച്ചു പോയാൽ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു സുബ്ഹാനഹു വതാല ശക്തമായി കൊണ്ട് ശിക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് പരലോക ശിക്ഷയെ ഭയപ്പെടുന്നവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ സ്വീകരിക്കണം. അതല്ലാത്ത ആരൊക്കെയോ കൊണ്ടുവന്ന, ആരൊക്കെയോ കടത്തിക്കൂട്ടിയ മൗലിദാകട്ടെ, പല നേർച്ചകളാകട്ടെ, പലതരത്തിലുള്ള ആണ്ടുകളാകട്ടെ, പലതരത്തിലുള്ള പല പേരിട്ട് വിളിക്കുന്ന ദിക്റുകളാകട്ടെ, ഏതൊക്കെയോ പ്രാർത്ഥനകളാകട്ടെ, ആരെല്ലാമോ കടത്തിക്കൂട്ടിയ ഏതെല്ലാമോ ആചാരങ്ങൾ, അത് പേരുള്ളതും പേരില്ലാത്തതും പല രൂപത്തിലുള്ളത് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ട് കാണാം. അതൊന്നും തന്നെ ദീനല്ല. ദീൻ ഏതാണ്? അത് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ടാകും, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ അതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ വന്നിട്ടുണ്ടാകും. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഇസ്ലാം ദീനിൽ ഉള്ളത് ചെയ്താൽ തന്നെ ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാവുന്ന കാര്യങ്ങൾ എമ്പാടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. പല കാര്യത്തെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഈഷ് മിൻകും ബഅദി, ആരാണോ എനിക്ക് ശേഷം ജീവിക്കുന്നത്, ഫസിയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ ഭിന്നതകൾ അവൻ കാണുക തന്നെ ചെയ്യും. അവിടെ ഫഅലൈക്കും ബിസുന്നതി, അവിടെ എൻ്റെ സുന്നത്തുകളെ നിങ്ങൾ മുറുകെ പിടിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകളെ, റസൂലിൻ്റെ വാക്കുകളെ, റസൂലിൻ്റെ പ്രവൃത്തികളെ, റസൂലിൻ്റെ അംഗീകാരങ്ങളെയെല്ലാം മുറുകെ പിടിച്ച് സുന്നത്തിലായിക്കൊണ്ട് ജീവിക്കണം. ബിദ്അത്തുകളെ, പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ, പുത്തൻ ആചാരങ്ങളെ, റസൂലിന് പരിചയമില്ലാത്ത ആഘോഷങ്ങളെ, അനുഷ്ഠാനങ്ങളെ, ആചാരങ്ങളെയെല്ലാം ഒഴിവാക്കണമെന്ന് കൃത്യമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തരുന്നു. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിൽ മഹ്ദിയീന റാഷിദീൻ, എൻ്റെ ഖുലഫാഉ റാഷിദീങ്ങളായിട്ടുള്ള എനിക്ക് ശേഷം കടന്നു വരുന്ന എൻ്റെ ഖലീഫമാരുടെ മാർഗം പിന്തുടരുകയാണ് വേണ്ടത്. അഥവാ സ്വഹാബത്തിൻ്റെ മാർഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗവുമാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ നൂറ്റാണ്ടെന്ന് പഠിപ്പിച്ച സ്വഹാബത്തിനോ താബിഉകൾക്കോ തബൂ താബിഉകൾക്കോ പരിചയമില്ലാത്ത, ആ കാലഘട്ടത്തിലൊന്നുമില്ലാത്ത, ഉത്തമ നൂറ്റാണ്ടിലൊന്നുമില്ലാത്ത ആചാരങ്ങൾ പിന്നീട് കടത്തിക്കൂട്ടിയത് ഏതെങ്കിലും രാജാക്കന്മാർ കൊണ്ടുവന്നത്, ഏതെങ്കിലും പണ്ഡിതന്മാർ അവർക്ക് തോന്നിയ രൂപത്തിൽ വ്യാഖ്യാനിച്ചെടുത്തതെല്ലാം തന്നെ ദീനായിക്കൊണ്ട് ആചരിക്കുന്ന ഒരു പ്രവണത സമൂഹത്തിലുണ്ടെങ്കിലും ശരി, നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നമ്മൾ പിന്തുടരാൻ പാടില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തമസ്സക്കൂ ബിഹാ, ആ റസൂലിൻ്റെ സുന്നത്തുകളെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിന്നവാജ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. വഅയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ, ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്ന കാര്യങ്ങളെ നിങ്ങൾ ശക്തമായി കൊണ്ട് സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ, കാരണം പുതിയത് ഓരോന്നും ബിദ്അത്തുകളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയിച്ചു തരികയാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ദീന് കൃത്യമാണ്, അത് വിശുദ്ധ ഖുർആനിലൂടെയും സ്വഹീഹായ ഹദീസുകളിലൂടെയും സ്ഥിരപ്പെട്ടു വന്നതാണ്. അത് മുറുകെ പിടിക്കാനാണ് ഖുർആനും ഹദീസും നമ്മളോട് പറയുന്നത്. അതല്ലാതെ പിൽക്കാലത്ത് കടത്തിക്കൂട്ടിയ എന്ത് കാര്യമുണ്ടായിക്കോട്ടെ, നല്ലതാണെന്ന് വിചാരിച്ച് ജനങ്ങൾ ചെയ്യുന്നതാവട്ടെ, അതെല്ലാം ഒഴിവാക്കേണ്ടതാണ്, പാടെ വർജിക്കേണ്ടതാണെന്ന് ദീനിനെ സ്നേഹിക്കുന്നവർ അങ്ങനെയാണ് തൻ്റെ ജീവിതം ക്രമീകരിക്കുക, തൻ്റെ ഇബാദത്തുകളും വിശ്വാസങ്ങളും ക്രമീകരിക്കുക എന്നെല്ലാം പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ആ രൂപത്തിൽ ജീവിതം ക്രമീകരിച്ച് സിറാത്തുൽ മുസ്തഖീമിലൂടെ ജീവിച്ച് സിറാത്തുൽ മുസ്തഖീമിലായിക്കൊണ്ട് മുഅ്മിനായി മുസ്ലിമായി മരണപ്പെട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ. ഹൗദൽ കൗസർ തടയപ്പെടുന്നവർ, അവതരിപ്പിച്ചത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
2: മധുരം ഖുർആനാണ് കേൾക്കുന്നത്. നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഓരോ ടൈറ്റിലോടുകൂടി സൂറത്തുൽ ആസറിൻ്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: മാഷാ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏതു മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ള് പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
1: സൂറത്തുൽ ആസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ ആസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്. ഏറെ ആശയസമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്തു കൂടിയാണ് സൂറത്തുൽ ആസർ. സൂറത്തുൽ ആസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ആസർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരുപക്ഷെ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഖുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചവൻ പറഞ്ഞു ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷെറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഡയലോഗ് എന്ന ഇസ്ലാമിക വിമർശനങ്ങൾക്കുള്ള മറുപടി നൽകുന്ന പ്രോഗ്രാമിൽ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തേ ഈ കുട്ടികൾക്ക് പറ്റി എന്നത്. പലപ്പോഴും ഓരോ ദിവസവും വാർത്തകളിൽ നിറയുന്നത് ഏറ്റവും പുതിയ രീതിയിലുള്ള
5: അധാർമികതകളും അനാശാസ്യങ്ങളും അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെയാണ്. അത് പലപ്പോഴും പ്രണയക്കൊലകളായി, വെറൈറ്റി രീതിയിലുള്ള പ്രണയക്കൊലകളായി, വ്യത്യസ്തമായ രീതിയിലുള്ള അവിഹിതങ്ങളായി, ആസിഡൊഴിച്ച് കൊല്ലലുകളായി, മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ അടക്കലായി, ലഹരിയുടെ വിപണനത്തിൽ ഇവിടുത്തെ യു പി സ്കൂളിലെ കുട്ടി അടക്കം പങ്കെടുക്കുന്ന രീതിയിലുള്ളൊരു വലിയ പ്രക്രിയ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ എങ്ങനെയാണിത് സംഭവിക്കുന്നത്? കഴിഞ്ഞ 25 കൊല്ലം മുമ്പ് ഇല്ലാത്ത വിധം ഒരു രൂപം ലഹരി നേരത്തെ ഇവിടെ ഉണ്ട്, കൊലപാതകങ്ങൾ നേരത്തെ ഇവിടെ ഉണ്ട്, പ്രണയവും നേരത്തെ ഇവിടെ ഉണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതിൻ്റെ അളവ് കൂടിയിരിക്കുന്നു, ഇതിൻ്റെ രീതി മാറിയിരിക്കുന്നു, ഇതിൻ്റെ രൂപം മാറി മറിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്താണ് എന്നത് തീർച്ചയായും നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഓരോ രക്ഷിതാവും അറിയേണ്ടത്, ഓരോ വ്യക്തിയും അറിയേണ്ടത്, കുട്ടികളുടെ കാര്യം മാത്രമല്ല, ഞാനടങ്ങുന്ന, നിങ്ങളടങ്ങുന്ന നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത്, ഒരു തേർഡ് പാരന്റ് നമുക്കിടയിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വാപ്പ ഉമ്മ എന്നത് രണ്ട് രക്ഷിതാക്കളാണെങ്കിൽ, പൊന്നുപോലെ നോക്കി വളർത്തുന്ന രണ്ട് രക്ഷിതാക്കളാണെങ്കിൽ, അതിൻ്റെ അപ്പുറത്ത് ഈ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും പഠിക്കുന്നതിലേറെ കാര്യങ്ങൾ, പഠിക്കുന്നതിലേറെ ആഴത്തിലുള്ള വിഷയങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ പുതിയ കാലത്ത്, നമ്മൾ പുതിയ കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തേർഡ് പാരന്റിനെയാണ് നമ്മൾ പൊതുവെ സോഷ്യൽ മീഡിയ എന്ന് വിളിക്കുന്നത്. ഇൻസ്റ്റഗ്രാമായും ഫേസ്ബുക്കായും യൂട്യൂബായും ഗൂഗിൾ പ്ലാറ്റ്ഫോമുകളായും ട്വിറ്ററായും അങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള നിരവധി സംവിധാനങ്ങളിലൂടെ ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ വളരുന്ന കുട്ടി നമ്മളെ നോക്കി നമ്മുടെ ആംഗ്യങ്ങൾ കാണിക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുമ്പോൾ, നമ്മൾ ഇടപെടുന്നത് പോലെ ഇടപെടുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ അത് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ഈ കുട്ടി. വാക്കുകളിൽ വരുന്ന വീഴ്ചകൾ പോലും അതേപോലെ എടുത്തു പറയാണ്. നീ എന്ന് അങ്ങോട്ട് വിളിക്കുമ്പോൾ തിരിച്ചിങ്ങോട്ടും നീ എന്ന് വിളിക്കുകയാണ്. അവിടെ ഒരു കോപ്പിയിങ്ങിൻ്റെ, ഒരു പേസ്റ്റിങ്ങിൻ്റെ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, എങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ ഇന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ, ആ സ്ക്രീന് ഇതിലേറെ വലിയ കാര്യങ്ങൾ അവൻ്റെ തലച്ചോറിലേക്ക് വളരെ ഡയറക്റ്റായി സ്വാഭാവികമായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടീനേജിനെ ഇന്ന് സ്ക്രീനേജ് എന്ന് വിളിക്കുന്ന പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഈയിടെ ശ്രദ്ധയിൽപ്പെട്ടൊരു വാചകം, സ്ക്രോളിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ്. പണ്ട് വീടി വലിച്ചിരുന്നത് പോലത്തെ ഒരു അഡിക്ഷനാണ് ഇന്നിങ്ങനെ സ്ക്രീനിൽ തോണ്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. സ്ക്രീന് സ്ക്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു അഡിക്ഷനാണ്. എത്രത്തോളം വെച്ചാൽ ടെക്സ്റ്റിങ് കണ്ടിന്യൂസ് ആയി, ടെക്സ്റ്റിങ് മൊബൈലിൽ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യുന്ന ആളുകളെ ആ ടെക്സ്റ്റിങ്ങിന് പോലും ഒരു പ്രത്യേക രോഗത്തിൻ്റെ പേര് പറഞ്ഞ് വിളിക്കും വിധം ഈ മേഖലയിലെ പഠനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെ തിരിച്ചറിയേണ്ട കാര്യം, തികച്ചും ബോധപൂർവമല്ലാതെ തന്നെ, ആരും മോണിറ്റർ ചെയ്യാതെ തന്നെ, ആരും നിയന്ത്രിക്കാതെ തന്നെ നമ്മളൊരു സ്പേസിൽ എത്തിപ്പെട്ടാൽ, നമ്മളൊരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ആ ലിങ്കിൻ്റെ അടുത്ത സജഷൻസ് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പരമാവധിയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്, അതിൽ പരമാവധി കണ്ടന്റ് നമുക്ക് നൽകുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് പോലെ, ഇൻസ്റ്റഗ്രാം പോലെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത്. നേരത്തെ ഫേസ്ബുക്കിൻ്റെ ഈ അവരുടെ വരുമാനം മോണിറ്റർ ചെയ്തിരുന്ന ആ സെക്ഷൻ്റെ ഡയറക്ടറായിരുന്ന വ്യക്തി, ടിം കാൻഡൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പ്രയോഗമുണ്ട്. ഞാൻ ഓഫീസിലിരുന്ന് കുറേ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യും, ആളുകളുടെ സമയം പരമാവധി ഫേസ്ബുക്കിൽ സ്പെൻഡ് ചെയ്യിക്കാനും അവരെ അവിടെ തന്നെ നിർത്താനും ബിസിനസ് മെച്ചപ്പെടുത്താനുമൊക്കെ. അവസാനം ഞാൻ വീട്ടിൽ വന്നതിൽ വീണു പോവാണ്. എനിക്ക് പോലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്നാണ്, എനിക്ക് പോലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന്. ആരാണോ എൻ്റെയും നിങ്ങളുടെയും സ്ക്രീൻ കാഴ്ചകൾക്ക് മോണിറ്ററിംഗ് നിർവഹിക്കുന്നത്, അവർ തന്നെ അസ്വസ്ഥതപ്പെടുന്നിടത്ത്, നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം, അത് ഈയിടെ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊരു വലിയൊരു ഡോക്യുമെൻ്ററി പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെൻ്ററിയുടെ കണ്ടൻറ്റിൻ്റെ വിശദാംശങ്ങൾ ഈ സമൂഹത്തിന് മലയാളത്തിൽ കൊടുക്കുകയെന്നത് ഏറ്റവും വലിയൊരു ദൗത്യമായിരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ എല്ലാവരെയും, ഈ രംഗത്ത് ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഫ് സംതിങ് ഈസ് ഫ്രീ, യു ആർ ദ പ്രൊഡക്റ്റ് എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ, ഫേസ്ബുക്കിന് ഇതേവരെ നമ്മൾ ബില്ലടച്ചിട്ടില്ല, ട്വിറ്ററിനോ അല്ലെങ്കിൽ മറ്റ് ഇതേപോലത്തെ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ നമ്മൾ ഇതേവരെ ബില്ലടച്ചിട്ടില്ല, കറണ്ടിന് ബില്ലടക്കുന്നത് പോലെ. നമ്മളത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു പ്രൊഡക്റ്റാണ്. വിൽപ്പനക്ക് വെച്ച വ്യത്യസ്തമായ സാധനങ്ങൾ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് സ്വാഭാവികമായി തന്നെ സന്നിവേശിപ്പിക്കപ്പെടുന്നുണ്ട്. അഥവാ ആരും ഒരു പ്ലാനും ഉണ്ടാക്കാതെ തന്നെ നമ്മൾ അഡിക്റ്റായി അടിമകളായി വേറെ ജീവികളായി മാറുന്നുണ്ട്. ഈ അടുത്ത ദിവസം നമ്മുടെ വിസ്ഡം യൂത്തിൻ്റെ അലൈവ് കൗൺസിലിംഗ് ഡെസ്കിലെ സഹോദരൻ ഡോക്ടർ അർഷദുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ADHD കേസുകൾ കൂടുതലാണ്. കാരണം കണ്ടിന്യൂസ് ആയി സ്ക്രീനിൽ ഇങ്ങനെ നോക്കിയിരുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഹോർമോണിന് വലിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വികൃതി കൂടാനുള്ള കാരണം എന്ന് എൻ്റെ സ്കൂളിലൊരു വിഷയം അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നാമത് പറഞ്ഞു നിർത്തുന്ന കാര്യം നിങ്ങൾ ഓർക്കുക, നമ്മുടെ കയ്യിൽ സ്ക്രീൻ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണും കാതും മസ്തിഷ്കവും മനസ്സും ഒക്കെ ഏതോ ഒരു കുറ്റിയിൽ കെട്ടി നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരണം. ഒന്ന്. രണ്ട്, ഈ സ്ക്രീൻ കാഴ്ചകളിലേക്ക് ബോധപൂർവമായ അജണ്ട വരുന്നുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ ഒരു ക്രൈസിസാണ്. എന്താ, വളരെ കൃത്യമായി നമ്മെ നാം അറിയാതെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എത്ര നേരം കണക്ടിവിറ്റിയിലുണ്ട്, നിങ്ങൾ എത്ര നേരം ഇന്റർനെറ്റിലുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന കണ്ടന്റ് എത്രയാണ്, നിങ്ങളുടെ പ്രായം ഏതാണ്, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന മേഖലകളെ അത് സ്പർശിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് കൃത്യമായ പാരന്റിങ്ങും ഗൈഡൻസും കിട്ടുന്നില്ലേ എങ്കിൽ ഈ അടിമത്തത്തിൽ നിങ്ങൾ പെട്ടെന്ന് വീണു പോകുന്ന സാഹചര്യം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്നെ ശരിക്ക് ശ്രദ്ധിക്കുക, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒന്നായിരിക്കും, അതിൻ്റെ കറക്റ്റൻ്റെ പിന്നിൽ വേറൊന്നായിരിക്കും നടക്കുക. നമ്മളിങ്ങനെ വിചാരിക്കും ഈ ചർച്ചകളും കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവാണെന്ന്. ഉദാഹരണം എടുക്കുക, സ്ത്രീകളുടെ കാര്യത്തിൽ, പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇവിടെ സ്വാതന്ത്ര്യമില്ല, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ ഭയങ്കര അടിമത്തമാണ്, ഇവിടെ ഭയങ്കര നിയന്ത്രണമാണ്, പെണ്ണിവിടെ ഒന്നും അനുഭവിക്കുന്നില്ല, പെണ്ണിനെ ഇസ്ലാം കെട്ടിയിടുകയാണ്, പർദ്ദക്കുള്ളിൽ തളച്ചിടുകയാണ്. ഈ ചർച്ച തുടർച്ചയായി കിട്ടുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പർദ്ദയോടൊരു വിമുക്തി വരും, അല്ലേ, ഒരു വിരക്തി വരും. എന്നിട്ടോ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കും. എങ്കിൽ ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്നത് എന്താണ്? നമ്മൾ സ്ക്രീനിൽ കാണുന്നത്, മീഡിയകളിൽ കാണുന്നത് പെണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. എന്നാലോ ഇതിൻ്റെ പിന്നിൽ വേറൊരു കാര്യമായിരിക്കും. ഞാൻ ഇതിനുവേണ്ടി ഒരു ഉദാഹരണം കൊണ്ടുവരാം. 1929 അമേരിക്കയിൽ അവിടുത്തെ ടൊബാക്കോ കമ്പനിയുടെ, സിഗരറ്റ് കമ്പനിയുടെ മാനേജറായിരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ ലീഡറായിരുന്ന ജോർജ് വാഷിങ്ടൺ ഹിൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എഡ്വേർഡ് ബോണേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്ന ആളെ പോയി കാണുകയാണ്. എന്താ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു സമൂഹത്തെ കൊണ്ട് എന്ത് ചിന്തിപ്പിക്കണം, ഒരു സമൂഹം എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഒരു സമൂഹം എന്തൊക്കെ വാങ്ങണം എന്നത് മനോഹരമായി സെറ്റ് ചെയ്യാണ്. ഇന്ത്യയിൽ ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റിനെ ഒരാൾ അങ്ങനെ സെറ്റ് ചെയ്ത് കയറ്റിക്കൊണ്ടുവന്നതാണ് അത് സാധിക്കും. അപ്പോൾ ജോർജ് വാഷിങ്ടൺ ഹില്ല് എഡ്വേർഡ് ബോണേഴ്സിന് ഈ ഒരു സംഗതി കൊടുത്തപ്പോൾ അദ്ദേഹം ഡോക്ടർ A.A. ബ്രിൽ എന്ന് പറയുന്ന സൈക്കോ അനാലിസിസിന് പോയി കണ്ടു. മനുഷ്യ മനസ്സുകളുടെ നിലപാടുകളെയും കാഴ്ചപ്പാടുകളെയും അനലൈസ് ചെയ്ത് എവിടെ തൊടണം, എങ്ങനെ നീങ്ങണം എന്നത് കൃത്യതപ്പെടുത്തുന്ന ശാസ്ത്രശാഖയിൽ നിപുണനായ വ്യക്തിയെ പോയി കണ്ടു. എന്നിട്ട് ഇവിടെ എന്താണ് അജണ്ട, ഇവിടെ അജണ്ട എന്തിനാണ് ഈ ടൊബാക്കോ കമ്പനിയുടെ മാനേജർ പോയത്? അദ്ദേഹം വിറ്റുവരവെടുത്തു നോക്കിയപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ വരുമാനം സ്ത്രീകളുടെ കയ്യിൽ സിഗരറ്റ് എത്തുന്നില്ല. പിന്നെ US 5% സ്ത്രീകൾ മാത്രമേ ഇത് വലിക്കുന്നുള്ളൂ എന്ന് മനസ്സിലായി. ഉടനെ ഇതിൻ്റെ വലി കൂട്ടാൻ, സിഗരറ്റ് വലി കൂട്ടാൻ ഒരു പുതിയ കൊട്ടേഷൻ കൊടുക്കുകയാണ്, ഒരു പുതിയ സ്ട്രാറ്റജി സെറ്റ് ചെയ്യാൻ പറയാണ്. എന്താ അദ്ദേഹം ചെയ്തത്? നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ, പെണ്ണിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ഫീലുകൾ എടുക്കുകയാണ്. ഒന്ന് ഭംഗി, രണ്ട് മധുരം, അല്ലേ? ഈ രണ്ട് കാര്യം പൊതുവെ സ്ത്രീകൾ എപ്പോഴും ഓർക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു ഒരു ടാഗ് ഉണ്ടാക്കി. എന്താ ടാഗ്? മെലിഞ്ഞ ശരീരമാണ് നല്ലത്, മെലിഞ്ഞ ശരീരമാണ് നല്ലത് എന്ന പുതിയ ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നു. തടി കൂടാൻ പാടില്ല എന്നൊരു ക്യാമ്പയിൻ അതിൻ്റെ അടുത്ത ശേഷം വന്നു. ഡോക്ടർമാർ, വലിയ വിദഗ്ധരായ ഡോക്ടർമാർ എഴുതാൻ തുടങ്ങി. ഇനി എന്താ ചെയ്യണ്ടു? മധുരം ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത സ്റ്റേജിൽ എന്താ ചെയ്തത്? അതിൻ്റെ അടുത്ത സ്റ്റേജിൽ ലേഖനങ്ങൾ വന്നു തുടങ്ങി. ടൊബാക്കോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ തടി കുറക്കാനും കഴിയും, മധുരത്തിന് പകരമായി അത് കൊണ്ടുവരാനും പറ്റും. ഇപ്പോൾ മീഡിയകളിലൊക്കെ ഭയങ്കര ചർച്ച. ഇപ്പോൾ ഡോക്ടർ ഗംഗാധരൻ ഈ കേരളത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു ഓങ്കോളജിസ്റ്റാണ്. അദ്ദേഹം ക്യാൻസറിന് ഇന്ന മരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ട്രൈ ചെയ്യാന്നുള്ളത് സ്വാഭാവികമാണ് അല്ലേ. എന്ന ആ ഒരു ഘട്ടത്തിലാണ് പിന്നെ ടേസ്റ്റ് എ ലക്കി ഇൻസ്റ്റെഡ് ഓഫ് സീറ്റ് എന്നൊരു പുതിയ ടാഗ് ലൈൻ വരുന്നത്. എന്താ ടേസ്റ്റ് എ ലക്കി? ലക്കി എന്ന സിഗരറ്റ് നിങ്ങൾ ഒന്ന് ഉപയോഗിക്കൂ, ഇൻസ്റ്റെഡ് ഓഫ് സീറ്റ് മധുരത്തിന് പകരമായി നിങ്ങൾ ലക്കിയെ ഉപയോഗിക്കൂ എന്ന ഒരു ക്യാമ്പയിൻ കൊണ്ടുവരികയാണ്. അപ്പോൾ മധുരമെന്നതും തടി എന്നതും സൗന്ദര്യം എന്നതൊക്കെ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ആളുകളുടെ മനസ്സിൽ പൊതുവേ പ്രയാസമുള്ളൊരു കാര്യമാണ്. അങ്ങനെ സ്ത്രീകൾ വലിച്ചു തുടങ്ങി 5-12% അത് എത്തി. വിചാരിച്ചത്ര വികാസം വരാതിരുന്നപ്പോൾ അതിൻ്റെ 2-ാമത്തെ പരീക്ഷണത്തിലേക്ക് പോയി. എന്താ സ്വാതന്ത്ര്യം എന്ന തീമെടുത്തു. അമേരിക്കൻ ചാനലുകളിൽ അമേരിക്കയുടെ ഓരോ പ്രഭാതത്തിലും വരുന്ന പത്രങ്ങളിലൊക്കെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള വിശദമായ വാർത്തകൾ വന്നു. ഓരോരോ പീഡനകഥകൾ പുറത്തേക്ക് കൊണ്ടുവന്നു. സ്ത്രീകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണമെന്ന ആഹ്വാനം വന്നു. ആ പ്രഖ്യാപിക്കേണ്ട രീതി എന്ത് എന്ന ചർച്ച വന്നു. ആ രീതിയിൽ ടോൾ ഫ്രീ ഒക്കെ കൊടുത്തിട്ട് പല രീതിയും സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പ്രകടനങ്ങൾ, മുദ്രാവാക്യങ്ങൾ, അങ്ങനെ പലതും വന്നു. അവസാനം എന്താ നിർദ്ദേശം എന്നറിയോ? ലൈറ്റ് കത്തിക്കാന്ന് പറഞ്ഞു. വെറുതെ ലൈറ്റ് കത്തിച്ചത് കൊണ്ടായില്ല, ചുണ്ടിൽ ലൈറ്റ് കത്തിക്കാന്ന് പറഞ്ഞു. ചുണ്ടിൽ ലൈറ്റ് കത്തിക്കാൻ എന്താ നല്ലത്? സിഗരറ്റാണ്. അവിടെ ഒരു പരേഡ് നടക്കുമ്പോൾ, ഒരു ഈസ്റ്റർ റാലി, സ്വാഭാവികമായും ആയിരങ്ങൾ ഒന്നിച്ച് നീങ്ങുന്ന ഒരു ഈസ്റ്റർ റാലിയുടെ മുന്നിലേക്ക് എഡ്വേർഡ് ബോണേഴ്സ് അവിടുത്തെ ഏറ്റവും സുന്ദരികളായ 10 ആളുകൾ കൊണ്ടുപോയി നിർത്തി. അവരതിൻ്റെ മുമ്പിൽ സിഗരറ്റ് വലിച്ച് നടക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ദ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒക്കെ ഹെഡിങ്ങിൽ വന്നത് എന്തായിരുന്നു? ഈ സ്ത്രീകൾ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ചിത്രങ്ങളായിരുന്നു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഓരോ ദിവസവും ഈ ചാനൽ ചർച്ചയിൽ ഇത് കാണുന്ന സ്ത്രീ വിചാരിക്കുന്നത് എന്താണ്? ഞങ്ങളെ സംരക്ഷണത്തിന് വേണ്ടി വലിയ എഫേർട്ടുകൾ ഇവിടെ നടക്കുന്നുണ്ട്, വലിയ ചർച്ച ഇവിടെ നടക്കുന്നുണ്ടെന്നാണ്. ആത്യന്തികമായി ചുണ്ടറ്റത്തേക്ക് സിഗരറ്റ് എത്തിക്കാനുള്ള ശ്രമം മാത്രമാണ് ഈ ചർച്ചകളിലൂടെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത്, 100% ഉദ്ദേശിച്ചിട്ടുള്ളത്. ടൊബാക്കോ കമ്പനി ഉദ്ദേശിച്ചിട്ടുള്ള വിഷയം അത് മാത്രമായിരുന്നു. ഞാൻ പറയാൻ ശ്രമിച്ചത്, നമ്മുടെ നിലപാടുകളെയും ഇങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിലുണ്ട്. അതുകൊണ്ട് നടക്കുന്ന ചർച്ചകളിൽ, എടുക്കുന്ന സമീപനങ്ങളിൽ ഇത്തരം ചില ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഏറ്റവും ആവശ്യമാണ്. ഓരോ ദിവസവും അമേരിക്കൻ പ്രഭാതങ്ങളിൽ, സായാഹ്നങ്ങളിൽ, ന്യൂസുകളിൽ, നോട്ടിഫിക്കേഷനുകളിൽ, വാർത്തകളിൽ ഇത്തരം കാര്യങ്ങൾ വന്ന് നിറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്താ? സ്ത്രീ സംരക്ഷണമാണ് വിഷയം എന്നാണ്. ഇതല്ല, $25,000 1929 കൊടുത്തിട്ട്, അത്രയും വലിയ എമൗണ്ട് കൊടുത്തിട്ട് സ്ത്രീകളുടെ പുകവലിയുടെ അളവ് കൂട്ടാനുള്ള പദ്ധതി ഉണ്ടാക്കിയതാണ്. അപ്പോൾ സ്ത്രീകൾ പിന്നീട് സ്വാഭാവികമായി വലിച്ചു തുടങ്ങി. അപ്പോൾ ഈ വലിയ 2 സിംബോളിക് സിമ്പലുകൾ വെച്ചിട്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പെണ്ണിന് ഇത് സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ആണിന് ഇത് സെക്സുമായിട്ട് കണക്ട് ചെയ്തു. സ്ത്രീയുടെ ചുണ്ടത്ത് പുരുഷന്റെ ശരീരം ലൈംഗിക അവയവം വരുന്നതുമായി ബന്ധപ്പെടുത്തി ഇതിനെ ചിത്രീകരിച്ചു. അപ്പൊ ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ സെക്സലായ ഒരു ചിത്രമായിട്ടത് ഫീൽ ചെയ്യും. അവർ ആ ചിത്രം ഓർത്തുവെക്കും, ലക്കി എന്ന സിഗരറ്റിലേക്ക് എത്തിക്കും. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതേ സ്ട്രാറ്റജികളെ മനോഹരമായി ഉപയോഗിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ലിബറലുകൾ. വളരെ കൃത്യമായി പറഞ്ഞാൽ, നമ്മൾ വളരെ കണിശമായ മത നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികൾ, ആ വ്യക്തികൾ എന്ത് ചെയ്യുന്നറിയോ? ലഘുവായിട്ടാണ് തുടങ്ങുക. മനുഷ്യനായി പിറന്നു പോയാൽ നെറ്റിയിൽ നിസ്കാരത്താഴുമ്പോൾ കഴുത്തിൽ കുരിശുമാലയോ നെറ്റിയിൽ കുങ്കുമക്കുറിയോ എന്നതല്ല, അവനിൽ മനുഷ്യത്വമുണ്ടോ എന്നതാണ് പ്രധാനം. ക്രിസ്ത്യനോ ഹിന്ദുവോ മുസ്ലിമോ അല്ല, മനുഷ്യത്വമാണ് നമ്മുടെ മതം. മതത്തിനും മുകളിലാണ് മനുഷ്യത്വം. അപ്പം ആദ്യം പറയാൻ ശ്രമിച്ചത് എന്താ? ആദ്യം പറയാൻ ശ്രമിച്ചത് മനുഷ്യത്വം വലിയ സംഭവമാണെന്നാണ്. അപ്പോൾ ഇതൊക്കെ നല്ല പോസ്റ്റർ അല്ലേ എന്നെഴുതിയിട്ട് എല്ലാവരും ഷെയർ ചെയ്യാൻ തുടങ്ങും. എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പതുക്കെ പതുക്കെ മതത്തെ ഇങ്ങനെ ബാക്കിലേക്ക് വെക്കും, മനുഷ്യത്വത്തെ ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരും. നമ്മളെ സ്ത്രീകളും കുട്ടികളൊക്കെ ഈ പോസ്റ്ററൊക്കെ കൊണ്ടുവരും. ഏതെങ്കിലും ഒരാൾ പട്ടിനെ തല്ലിക്കൊല്ലണതോ ഒരു മനുഷ്യനെ ചവിട്ടണതോ ഒക്കെ കണ്ടാൽ, ഏയ് ഒരു കുട്ടീനെ വണ്ടിയിൽ നിന്ന് ചവിട്ടി താഴെയിടുന്നതോ ഒക്കെ കണ്ടാൽ, അല്ലെങ്കിൽ അമേരിക്കയിൽ ഒരു കറുത്ത വർഗ്ഗക്കാരൻ കൊല ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ, ഇതാരും ഏറ്റെടുത്ത് ചെയ്യും? യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ വേറൊരു പണിയുണ്ട്. എന്താ? മതം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ ആ മനുഷ്യത്വത്തിൽ അന്തർലീനമായതല്ല. നിങ്ങൾ തൊട്ട് മുമ്പത്തെ സംസാരത്തിൽ കേട്ട എന്താ? വികലാംഗരായ മുഴുവൻ മനുഷ്യരെയും ഇല്ലാതാക്കാൻ പദ്ധതി ഉണ്ടാക്കിയവർ കറുത്ത വർഗ്ഗക്കാർ അയോഗ്യരാണെന്നും, അതുകൊണ്ട് കറുത്ത വർഗ്ഗക്കാർ ഇല്ലാതാകണമെന്നും, അതുകൊണ്ട് കറുത്ത വർഗ്ഗക്കാരുടെ പ്രത്യുൽപാദനം ഇല്ലാതാക്കാൻ പതിനായിരങ്ങളെ ഇഞ്ചക്ട് ചെയ്തവർ അവരാണ് മനുഷ്യത്വത്തിന്റെ മേലങ്കി അണിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇത് നമ്മൾ ഓർക്കൂല. മനുഷ്യത്വം എന്ന് ഇവർ പറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കൂടെ കൂടിക്കൊടുക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും ഉണ്ടാകുക. അപ്പൊ പതുക്കെയാണ് വരിക. നമ്മൾ തന്നെ നമ്മളെ ടൈം ലൈനിലൊക്കെ ഇങ്ങനെ ഇടും. വേറെ അതിൽ യുക്തിവാദി സംഘം എന്നൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ ഇട്ട വ്യക്തി പോലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ വേറൊരാളത് കോപ്പി ചെയ്തതായിരിക്കും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ ടാഗുകൾ അത് രേഖപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് എന്ന ബോധ്യം യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഇതുപോലെ തന്നെ ട്രെൻഡുകൾ ഈ അടുത്ത കാലത്ത് വന്ന ഒന്നാണ് മെയ്ക്കേസി എന്ന് പറയുന്ന ഒരു സാധനം. എന്താ മെയ്ക്കേസി? ഒരു കുട്ടി വണ്ടി കൈയാട്ടി നിർത്തുന്നു, എന്നിട്ടോ പോയിട്ട് നേരെ മുടി ചീകിയിട്ടുണ്ട് പോരുന്നു. എന്താ അതിൻ്റെ ഉദ്ദേശം? ഒരു പെൺകുട്ടി കുട്ടികളുടെ ലജ്ജയെ പറിച്ചെടുത്തില്ലാതാക്കുക, കുട്ടികളുടെ ലജ്ജയെ പറിച്ചെടുത്തില്ലാതാക്കുക, എവിടെ എങ്ങനെ ഇടപെടുന്ന ഒരു മനസ്സുണ്ടാക്കുക. അപ്പോഴോ നിയമം പാലിക്കുന്ന, ധാർമ്മികത പാലിക്കുന്ന, ധാർമ്മികത എന്ന വരമ്പ്, ധാർമ്മികത എന്ന തിന്മകളുടെ അണക്കെട്ട്, ധാർമ്മികത എന്ന സുരക്ഷിതത്വത്തിന്റെ ഭിത്തി അത് വെടിവെച്ചിട്ടാൽ മാത്രമേ ആളുകൾക്ക് ഇത്തരം ഒരു അവസ്ഥയ്ക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ചതികത തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: നാം ഇതുവരെ കേട്ടത് വിസ്ഡം ഡയലോഗ് എന്ന പ്രോഗ്രാമിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗം.

0: പുരുഷന്മാർക്കുള്ള ഒരു നല്ല സന്ദേശമാണ്. ജോലി ചെയ്യുന്ന സ്ത്രീയെ വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ അവൾക്ക് പൂർണ്ണമായി വീട് കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾ അറിയുകയും സമ്മതിക്കുകയും ചെയ്യണം. കാരണം ജോലിയും വീട്ടുജോലിയും ഒന്നിച്ച് ചിലപ്പോൾ അവൾ തളർന്നു പോകേക്കും. നിങ്ങളെ പരിപാലിക്കാനും നിങ്ങളുടെ വീട്ടുകാര്യങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ വിവാഹത്തിനായി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കില്ലെന്ന് നിങ്ങൾ അറിയണം, സമ്മതിക്കണം. കാരണം മുഴുവൻ സമയവും നിങ്ങളെയും മാതാപിതാക്കളെയും മക്കളെയും നന്നായി പരിപാലിക്കാൻ പോയാൽ ചിലപ്പോൾ ജോലിക്ക് പോകാൻ സമയം കിട്ടില്ല. നിങ്ങൾ അനുസരണയുള്ള ഒരു സ്ത്രീയെ ഭാര്യയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവൾ നിങ്ങളെ ആശ്രയിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുകയും അംഗീകരിക്കുകയും അവളുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം നിങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യണം. നിങ്ങളുടെ വിവാഹ ജീവിതം ശക്തമായൊരു സ്ത്രീയോടൊപ്പമാകാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അവൾക്ക് അല്പം കഠിന ഹൃദയമുണ്ടാകുമെന്നും അവൾക്ക് സ്വന്തം അഭിപ്രായമുണ്ടാകുമെന്നും നിങ്ങൾ അംഗീകരിക്കണം. പെർഫെക്റ്റ് അഥവാ പരിപൂർണത എന്നൊന്ന് വിവാഹ ജീവിതത്തിൽ ഇല്ല.
1: വൈവാഹിക ജീവിതത്തിൽ പുരുഷനും സ്ത്രീയും ജോലിയുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ വീട്ടുകാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്ന ഒരാളാണ്, അതിനും മുൻകൈ എടുക്കുന്നതാണ്. പുരുഷനും ആ കൂട്ടത്തിൽ കൂടണം എന്നുള്ളത് അത് നിർബന്ധ സംഗതിയാണ്. തന്റെ ഭാര്യയെ ജോലികളിലും മറ്റും സഹായിക്കാറുണ്ടായിരുന്നു അഷ്റഫുൽ ഖലഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ ഇസ്ലാമിക ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പക്ഷെ എന്നിരുന്നാലും അൽ മർഅത്തു റഈയത്തുൻ ഫീ ബൈത്തി സൗജിഹ എന്നതാണല്ലോ, മസ്ഊലത്തുൻ അൻ റഈയതിഹ. സ്ത്രീയാണ് ഒരു വീട്ടിലെ റാണി, അവളാണ് ആ വീടിന്റെ റാണി, അവളാണ് അവിടുത്തെ കൈകാര്യകർത്താവ്, അവളാണ് അവിടുത്തെ മസ്ഊലിയത്ത് അവൾക്കാണുള്ളത് എന്നാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും വീട്ടിലെ ജോലികളും മറ്റൊക്കെ അത് മുൻകൈ എടുത്ത് ചെയ്യുന്നവളും അവളായിരിക്കാം. ജോലിയുള്ള സ്ത്രീകളാണെങ്കിൽ അധ്യാപകരായി ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ടാകാം, മറ്റെന്തെങ്കിലും ഓഫീഷ്യൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളായ സ്ത്രീകളുണ്ടാകാം, ഡോക്ടർമാരായ എൻജിനീയർമാരായ, അവർക്കും അവരുടെ വീടുമായി ബന്ധപ്പെട്ട ചില ജോലികളും നിർബന്ധമായും ചെയ്തു തീർക്കേണ്ടതുണ്ടാകും. അപ്പോൾ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉൾക്കൊള്ളണം അത്, എൻ്റെ ഭാര്യ അവിടെയും ജോലിയുള്ളവളാണ്, ഇവിടെയും ജോലിയുള്ളവളാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ആയാസം, ഒരു എളുപ്പം അവൾക്ക് നൽകാൻ അദ്ദേഹത്തിന് കഴിയണം. ഏത് രംഗത്തും അങ്ങനെ തന്നെയുമാണ്.
2: അത് മാത്രമല്ല, ഇപ്പം നമ്മൾ പിന്നെ കൂട്ടിച്ചേർക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവൾക്ക് ജോലിയുണ്ടെങ്കിൽ പിന്നീട് അവളിൽ നിന്ന് വീട്ടുകാര്യങ്ങളും കൂടി ഭദ്രമാക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു ചിന്ത കൂടി നമുക്കതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതോടൊപ്പം പറഞ്ഞു തന്നിട്ടുള്ളത്, വീട്ടിൽ തന്നെ പൂർണ്ണമായും ഒതുങ്ങി ജീവിക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളൊരു ജോലിക്കാരിയല്ല, അഥവാ അവൾക്ക് നിന്റെ കയ്യിൽ നിന്ന് യഥേഷ്ടം എന്ത് വേണം, ചെലവിനുള്ള പണം നീ ലഭ്യമാക്കണം എന്നുള്ള ഒരു തത്വം കൂടി ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നിന്റെ ഭാര്യ നിന്റെ ഒരു ശക്തിയാണ് എന്ന് നീ കരുതുന്നുവെങ്കിൽ ശക്തമായ പല തീരുമാനങ്ങളും അവളിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നതും നീ മനസ്സിലാക്കണം എന്നതും നമ്മുടെ ഇന്നത്തെ ചിന്തയിലൂടെ നമ്മൾ കേട്ടതാണ്.
1: ശരിക്കും ഇണയെ തിരിച്ചറിയുക, അവളെ ഉൾക്കൊള്ളുക,
2: അതെ,
1: അവളിലെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ മനസ്സിലാക്കി അവളോട് പെരുമാറുക എന്നുള്ളതാണല്ലോ. അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഇണയിൽ നിനക്ക് വിഷമുള്ള ഒരു സംഗതി കാണുകയാണെങ്കിൽ അതിനല്ല നീ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, മറ്റൊരു നല്ല സ്വഭാവം അവളിൽ ഉണ്ടാകും. അപ്പം അത് നീ കാണുകയും അവളിൽ നല്ല സ്വഭാവത്തെ അതിന് ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബജീവിതം ഏറ്റവും മനോഹരമായി തീരും എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം ഇതോടൊപ്പം കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുകയാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒട്ടുമിക്ക വീടുകളിലും അതൊരു മത വ്യത്യാസമില്ലാതെ, സാംസ്കാരിക വ്യത്യാസമില്ലാതെ ഒട്ടുമിക്ക വീടുകളിലെയും അവസ്ഥ, കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ പുരുഷന്മാർ പുറത്തുപോയി ജോലി ചെയ്യുകയും സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വീടിനെ നന്നായി കൊണ്ടുപോവുകയും മക്കളെ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ നേരത്തെ ഹസനൻസാരി പറഞ്ഞതുപോലെ അത് അവരുടെ ഒരു ജോലി എന്നുള്ള നിലക്ക് എന്താണ് നമ്മൾ കാണാതെ, അതിനപ്പുറം അവർ നൽകുന്ന ഏറ്റവും വലിയ മൂല്യമുള്ള സമയമാണ് നമുക്ക് വേണ്ടി എന്ന് തിരിച്ചറിഞ്ഞ് അവരിലെ ആ പ്രവർത്തനത്തെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ചിലപ്പോൾ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഭക്ഷണം നമുക്ക് ചിലപ്പോൾ രുചി തോന്നിച്ചു കൊള്ളണമെന്നില്ല. പല രുചികളും പലയിടത്തു നിന്നായി രുചിച്ചു നോക്കുന്നവരാണ് പല ഭക്ഷണങ്ങളും. അപ്പോൾ വീട്ടിലെ ഭക്ഷണം ചിലപ്പോൾ രുചിയില്ല എന്ന അഭിപ്രായം പലരും അങ്ങനെ പറയും. അത് ശരിയല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അതാണ്, ഭർത്താവിൽ നിന്നുള്ള പരിഗണനാർഹമായ ഒരു വാക്ക്. അപ്പം അത്തരത്തിൽ ഭാര്യ ഭർത്തൃ ജീവിതം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ അത് മനോഹരവും ഇമ്പമുള്ളതുമാക്കി തീർക്കാൻ കഴിയും.
2: അതോടൊപ്പം പിന്നെ അവസാനമായി പറഞ്ഞ ചിന്തയിൽ പിന്നെ പറഞ്ഞു വെച്ച ഒരു കാര്യം എന്ത്, കുടുംബജീവിതം അത് പെർഫെക്റ്റ് അല്ല. അതായത് നമ്മുടെ ഈ ദുനിയാവിൽ അത് പൂർണ്ണമായും പെർഫെക്ഷൻ ആവുക എന്നുള്ളത് എന്തല്ല, അത് സംഭവ്യമല്ല എന്നൊരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതായത് ഞാൻ ചിന്തിക്കുന്നത് പോലെ എൻ്റെ ഭാര്യ ചിന്തിക്കുക, എൻ്റെ ഭാര്യ ചിന്തിക്കുന്നത് പോലെ ഞാനും ചിന്തിക്കുക എന്നുള്ളത് എന്തല്ല, അത് സംഭവ്യമല്ല എന്നൊരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയുമ്പോൾ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികൾക്കും അതേപോലെ തന്നെ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കുമൊക്കെ അത് അവളുടെ ഒരു പ്രകൃതമാണ്. ഒരാളുടെ ഒരു പ്രകൃതവും സ്വഭാവവും ഉൾക്കൊള്ളുന്നതിലൂടെ ആ ജീവിതം എന്തു ചെയ്യാൻ പറ്റും, മനോഹരമാക്കി തീർക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് തൃപ്തികരമായ 90 എണ്ണമുണ്ട്, പക്ഷേ അവളുടെ ഒരു സ്വഭാവം എന്തല്ല നമുക്ക് അസഹനീയമാണെങ്കിലും നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്, ആ 90-ൽ തൃപ്തിപ്പെടാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു കാര്യം കൂടി നമ്മൾ.
1: സ്വാഭാവികമാണ്, ഭാര്യ ഭർത്താക്കന്മാർ അവർ ആ ഭാര്യ ഭർത്താക്കന്മാരാകുന്നതിന് മുമ്പ് ഒരു പുരുഷനും ഒരു സ്ത്രീയുമായി ജീവിച്ച ഒരു കാലഘട്ടത്തിൽ, സ്വതന്ത്രരായി ജീവിച്ച കാലഘട്ടത്തിൽ, വ്യത്യസ്തരായി ജീവിച്ച കാലഘട്ടത്തിൽ അവരവരുടേതായ സംസ്കാരത്തിലാണ്, അവരുടേതായ ജീവിത സാഹചര്യങ്ങളിലാണ്. അപ്പം അങ്ങനെ വളർന്നു വന്നവരാണ്. ഓരോ വീട്ടിലും വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങൾ വിഭിന്നമാണ്. അവർ കടന്നുപോയ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, നാട്ടിലെ സാഹചര്യങ്ങൾ, കലാലയത്തിലെ സാഹചര്യങ്ങൾ, സൗഹൃദങ്ങളിലെ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പം ഇവർ രണ്ടുപേരും ഒരേ റൂട്ടിൽ ചിന്തിക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. അത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് അങ്ങനെയല്ല. അത് അതുകൊണ്ട് തന്നെയാണ് ഈ വൈവാഹിക ജീവിതത്തിന് മുമ്പും അധികം സ്വപ്നങ്ങളൊന്നും നമ്മൾ കാണാൻ പാടില്ല.
2: ഇനി അങ്ങനെ ഒരുപോലെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
1: അതെ, അതിലൊരു കൃത്രിമത്വം കാണുന്നു.
2: അതെ,
1: അതിലൊരു കൃത്രിമത്വം വരുന്നുണ്ട്, നാച്ചുറാലിറ്റി വരുന്നില്ല. നാച്ചുറാലിറ്റി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ സംഗതി എന്ന് പറഞ്ഞാൽ അവർ വ്യത്യസ്തരാണ്, അവർ വ്യത്യസ്ത ദിക്കുകളിൽ നിന്ന് വന്നവരാണ്. അപ്പൊ അത് മരണം വരെ അവരിലുണ്ടാകും. അതുകൊണ്ടാണ് വിട്ടുവീഴ്ചയോടുകൂടിയുള്ള പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ബന്ധം അവരിലുണ്ടാകുമ്പോഴാണ് അത് മനോഹരമാകുന്നതും മക്കൾക്കത് അനുഭവേദ്യമായി
2: തീരുന്നതും.
3: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
4: സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസ്സുകൾ എല്ലാ വിഷയങ്ങൾക്കും ഗ്രേഡ് നേടിയതും നിലവിൽ 5-8 ക്ലാസ്സുകളിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ചേർന്ന് പഠനം നടത്തുന്നതുമായ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 2026-27 അധ്യയന വർഷത്തെ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ജൂലൈ 15 വരെ ഇ ഗ്രാൻഡ്സ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അപേക്ഷാ ഫോം ബ്ലോക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്നെല്ലാം ലഭിക്കും. വിവരങ്ങൾക്ക് ബ്ലോക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസിൽ ബന്ധപ്പെടേണ്ടതാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: 13 വർഷം മുൻപ് നാട്ടിലേക്ക് മടങ്ങിയ മലയാളി ജോലിക്കാരൻ ഓരോ മാസവും മുടങ്ങാതെ പണമയക്കുന്ന ഒരു മാൻ പൌരനെ പരിചയപ്പെടാം. തളിപ്പറമ്പ് സ്വദേശി കരുണാകരനെ തേടി എല്ലാ മാസവും ഈ പണമെത്തും. പഴയ തൊഴിലുടമയായ ഡോക്ടർ സാലിം അബ്ദുള്ള അൽ ഹർമിയാണ് പഴയ തൊഴിലാളിയോടുള്ള സ്നേഹം ഉലയാതെ കാത്തുസൂക്ഷിക്കുന്നത്.
7: എം വി കരുണാകരൻ എന്ന ഈ തളിപ്പറമ്പ് സ്വദേശി ഒമാനിലെ ജോലി നിർത്തി നാട്ടിലെത്തിയിട്ട് 13 കൊല്ലം കഴിഞ്ഞു. ആരോഗ്യ മന്ത്രാലയത്തിലെ ജനറൽ ഡയറക്ടറായിരുന്ന ഡോക്ടർ സാലിം അബ്ദുള്ള സാലിം അൽ ഹർമിയുടെ വീട്ടിലായിരുന്നു 27 കൊല്ലം ജോലി. ജീവിത സാഹചര്യങ്ങൾ കാരണം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ തന്റെ വരുമാനം നിന്നുപോകുമെന്ന ആശങ്ക കരുണാകരന് ഉണ്ടായിരുന്നു. പെൻഷനോ മറ്റോ ഇല്ലല്ലോ എന്നും ആധി. എന്നാൽ നാട്ടിലേക്ക് പോകുമ്പോൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്തു ജീവിക്കാൻ ഒരു തുക കയ്യിൽ കൊടുത്താണ് ഡോക്ടർ സാലിം അബ്ദുള്ള കരുണാകരനെ യാത്രയാക്കിയത്. അവിടെ തീർന്നില്ല ആ ബന്ധം.
8: അടുത്ത മാസം മുതൽ 4000 5000 എന്ന് പറഞ്ഞിട്ട് ഇയാൾ അയച്ചുകൊണ്ട് ഈ നിന്നു. അത് 10,000 വരെ തന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും ഒരു ലോകത്ത് വീടും കിട്ടിയിട്ട് ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. നമുക്കൊരു ഒരു സഹോദരൻ വന്നിട്ടുണ്ടാവില്ല, ജ്യേഷ്ഠ സഹോദരൻ അല്ല അച്ഛൻ, ആ ഒരു ബന്ധം ഞങ്ങളെ അയാളുമില്ല.
7: മക്കളുടെ വിവാഹത്തിനും ഡോക്ടർ സാലിം അബ്ദുള്ളയുടെ സഹായമെത്തി. മലയാളികളോട് പൊതുവിലും കുടുംബത്തിലെ അടുത്തയാളായിരുന്ന കരുണാകരനോട് പ്രത്യേകിച്ചും വലിയ സ്നേഹവും ആദരവുമാണ് ഡോക്ടർ സാലിം അബ്ദുള്ളയുടെ കുടുംബത്തിന്.
9: So that is why I like him, my family like him. We will send 15,000. Yani give this people 6 balance, use it.
7: കേരളം സന്ദർശിക്കണമെന്ന് ഡോക്ടർ സാലിം അബ്ദുള്ളയ്ക്കും പഴയ ഒമാനി വീട്ടിൽ ഒന്നുകൂടി പോകണമെന്ന് കരുണാകരനും ആഗ്രഹമുണ്ട്. ശമ്പളവും പെൻഷനും വരെ മുടങ്ങുന്ന കാലത്ത് സ്നേഹബന്ധത്തിന്റെ പോക്കറ്റ് മണി ഇന്നും മുടങ്ങിയിട്ടില്ല.
10: സഹൽ, അപ്പോ നമ്മൾ കേട്ട ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ചില തൊഴിൽ ബന്ധങ്ങൾ എന്നുള്ളതായിരുന്നു ഇന്നത്തെ ആ ചിന്തയുടെ വിഷയം. അപ്പോൾ കരുണാകരൻ, സാലിം അബ്ദുള്ള, ഇങ്ങനെ രണ്ട് ആളുകളുമായിട്ടുള്ള, ഒരാൾ തൊഴിലാളിയാണ്, മറ്റൊരാൾ മുതലാളിയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഗാഠതയാണ് ഇന്നത്തെ ഒരു സംസാരത്തിലുണ്ടായിരുന്നത്.
11: ചില തൊഴിൽ ബന്ധങ്ങൾ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ളൊരു ചെറിയൊരു വാർത്താ ഭാഗമാണ് കേട്ടതെന്ന് തോന്നുന്നു.
10: അതെ അതെ അതെ, ഒരു വാർത്തയുടെ ഭാഗമാണ് കേട്ടത്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതേ, പലപ്പോഴും ജോലി ചെയ്യുന്ന സമയത്ത് പോലും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത ജോലിയുടെ കൂലി പൂർണ്ണമായിട്ടും കൊടുക്കാതെ തൊഴിലാളികളെ പറ്റിക്കുന്ന മുതലാളിമാരുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോക്കൂ, ജോലിയൊക്കെ നിർത്തി അവിടെ നിന്ന് പോന്ന് 13 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ഒരു തൻ്റെ ഒരു കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് 4,000 മുതൽ 10,000 വരെ മാസം മാസം അയച്ചു കൊടുക്കുന്നതാണ് കരുണാകരൻ പറഞ്ഞ ആ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ എത്രത്തോളം ആയിരിക്കും അത്തരത്തിലുള്ള ആളുകളുടെ ഒരു നല്ല മനസ്സ് എന്നുള്ളത് കൂടി നമുക്കൊരു ചിന്തിക്കേണ്ട വിഷയമാണ്.
11: ശരിക്കും ഒരാള് ആത്മാർത്ഥമായ തൊഴിലെടുത്ത് ആ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സംഭവം ഒരിക്കലും ഒരു തൊഴിലാളിയെ ഇടങ്ങാറാക്കാൻ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വളരെ സംതൃപ്തിയോടുകൂടി അദ്ദേഹം ആ മുതലാളിയുടെ അടുത്തുനിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്.
10: യഥാർത്ഥത്തിൽ അയാൾ ജോലി നിർത്തി പോന്നു കഴിഞ്ഞാൽ പിന്നെ മുതലാളിക്ക് വലിയ ബാധ്യതകളൊന്നുമില്ല.
11: അതെ അതെ അതെ,
10: മുതലാളി പിന്നെ അദ്ദേഹത്തെ നോക്കേണ്ട കാര്യമോ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഇതിന്റെയൊക്കെ പിറകിലുള്ള ഒരു പ്രചോദനം, അത് തീർച്ചയായിട്ടും പരലോകമായിരിക്കില്ലേ?
11: അതെ അതെ, തീർച്ചയായിട്ടും, യാതൊരു സംശയവുമില്ല.
10: അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളും പല ആളുകളും തൊഴിലാളികളായിരിക്കാം, അതോടൊപ്പം തന്നെ നമ്മൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠനാർഹമാണ്, ചിന്താർഹമാണ്. നമുക്കും ഇതുപോലെയുള്ള അവസരങ്ങൾ, നമ്മുടെ സാമ്പത്തികമായി ഭദ്രതയുള്ള ആളുകളാണെങ്കിൽ പാവപ്പെട്ട നമ്മുടെ തൊഴിലാളികൾക്ക് ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പരലോകത്ത് വലിയ ഒരു പുണ്യമായിരിക്കും എന്ന് ഒരാശയം കൂടിയാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്.
5: Peace Radio. Tune to reality.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഖുർആനിൻ്റെ മനപ്പാഠത്തിനായി എല്ലാ ദിവസവും ഈ സമയത്ത് കാതോർക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തു ഹുജുറാത്തിലെ 10-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അവസാനം വരെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം മനഃപ്പാഠമാക്കിയ 9-ാമത്തെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് കടക്കാം.

0: ശബ്ദം കേട്ട് മനഃപ്പാഠമാക്കിയ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: Peace Radio. Tune to reality.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം ലഹരിയും യുവതലമുറയും ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് സുഹൈൽ പറവന്നൂർ നമുക്കൊപ്പം ചേരുന്നു.
0: ബിസ്മില്ലാ, അൽഹംദുലില്ലാ.

0: والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد പീസ് റേഡിയോ പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇൻഷാല്ലാ പുതിയൊരു വിഷയത്തിലാണ് ഇന്നെത്തിയിട്ടുള്ളത്. ലഹരിയും യുവതലമുറയും എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാ. അള്ളാഹു മനുഷ്യന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയതിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ബുദ്ധിയും ആരോഗ്യവും എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ നട്ടെല്ലാണ് ആ നാട്ടിലെ അവിടുത്തെ ആ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളും അവിടുത്തെ യുവതലമുറയും. ഒരു രാജ്യം പ്രതീക്ഷയർപ്പിക്കുന്നത് മാതാപിതാക്കളുടെ കണ്ണിലുണ്ണികളായ യുവത്വത്തെയാണ് എന്ന് നമുക്കറിയാം. അതേ യുവത്വത്തെയാണ് ഇന്ന് ലഹരി എന്ന മഹാവിപത്ത് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ആ വ്യക്തിയെ മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും തകർത്തെറിയുമെന്നുള്ളത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാം മനുഷ്യൻ്റെ ജീവനും ബുദ്ധിക്കും അഭിമാനത്തിനും സ്വത്തിനും മതത്തിനും എല്ലാത്തിനും സംരക്ഷണം അതിപ്രാധാന്യത്തോടുകൂടി നൽകുന്ന മതമാണ്. എന്നാൽ ഇവയെ തകർക്കുന്ന ഒന്നിനെയും ഇസ്ലാം അനുവദിക്കുന്നില്ല. ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കുല്ലു മസ്കരിൻ ഖംറ വകുല്ലു മസ്കരിൻ ഹറാം. ലഹരി പദാർത്ഥങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ച് പിന്നീടത് വലിയ തകർച്ചയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉപയോഗം കുറഞ്ഞ അളവിലായിരുന്നാലും വലിയ അളവിലായിരുന്നാലും അത് നിഷിദ്ധമാക്കിയതാണ് എന്നുള്ളതാണ് സത്യവിശ്വാസികളെന്ന നിലയിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. യുവതലമുറയും അവർ അകപ്പെടുന്ന ലഹരികളുടെ കെണികളും നാം മനസ്സിലാക്കണം. ക്യാമ്പസുകളെയും വിദ്യാലയ പരിസരങ്ങളെയും പ്രധാന കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് ലഹരി മാഫികകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മാഫിയകളുടെ കെണിയിലകപ്പെട്ടു പോകാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇവരുടെ ആദ്യ പടി എന്നുള്ളത് ആകാംക്ഷയുടെ പേരു നൽകി കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ ആ വയക്കത്തിന് അതിലെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു തവണ മാത്രം ഉപയോഗിച്ചു തുടങ്ങുന്നു. പിന്നീട് പതിയെ പതിയെ മാരകമായ അഡിക്ഷനിലേക്ക് ഇത് വഴിമാറിപ്പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലഹരി കേവലം ശരീരത്തെ മാത്രമല്ല നശിപ്പിക്കുന്നത്, അത് മനുഷ്യൻ്റെ ചിന്താശേഷിയെ ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യനെ പരിപൂർണമായിട്ടും ഒരു മന്ദഗതിയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് മദ്യത്തെയും ലഹരിയെയും തിന്മകളുടെ മാതാവാണ് ആയിക്കൊണ്ടാണ്. തിന്മകളുടെ മാതാവാണ് മദ്യവും ലഹരിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടുപോയ ഒരാൾ പിന്നീട് ക്രൂരമായ അതിക്രൂരമായ കുറ്റകൃത്യങ്ങളും മോഷണങ്ങളും മാതാപിതാക്കളെ ഉപദ്രവിക്കലും ഇങ്ങനെ തുടങ്ങി എല്ലാ തോന്നിവാസങ്ങൾക്കും യാതൊരു മടിയുമില്ലാതെ മുന്നോട്ടു വരുമെന്നുള്ളത് നാം സമൂഹത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് താക്കീത് നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ 195-ാമത്തെ അധ്യായത്തിലൂടെ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ സ്വന്തം ജീവിതവും തൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളും തകർക്കുന്നവർ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ലംഘിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. രക്ഷിതാക്കൾക്കും സമൂഹത്തിനും ഇതിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. കേവലം ഒരു പറച്ചിലുകൊണ്ടോ അതല്ലെങ്കിൽ ക്ലാസുകൾ കൊണ്ടോ അല്ല ഇത് ആരംഭിക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന്, വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഇതിനെക്കുറിച്ചും ഇതിനെതിരുമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തമുള്ളവരാണ്. നമ്മുടെ മക്കളുടെ കൂട്ടുകാർ ആരാണ്? അവരെങ്ങോട്ടാണ് പോകുന്നത്? അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന സൂക്ഷ്മമായ ഒരു നിരീക്ഷണം മാതാപിതാക്കൾ അവർക്ക് സാധിക്കണമെന്നുള്ളതാണ്. കാരണം അവരുടെ ചെറിയ ചെറിയ മാറ്റങ്ങളും അവരിലുണ്ടാക്കുന്ന പുതിയ പുതിയ മാറ്റങ്ങളും വഴിത്തിരിവുകളും അത് സംശയാത്മകമായി നോക്കുകയല്ല, അതോടൊപ്പം തന്നെ എന്നാൽ കൃത്യമായ പക്വതയോടുകൂടിയിട്ടാണ് അതിനെക്കുറിച്ച് നിരീക്ഷണം നടത്തേണ്ടത്. മക്കൾക്ക് നല്ല അന്തരീക്ഷം ഒരുക്കി കൊടുക്കാനും അവരോട് വളരെ സൗഹാർദ്ദപരമായി പെരുമാറുവാനും ലഹരിയുടെ കെണികളിൽ വീയാതെ അവരെ ആത്മീയമായും ധാർമ്മികമായും വളർത്താൻ മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും സാധ്യമാക്കേണ്ടതുണ്ട്. എന്നാൽ മാതാപിതാക്കളോടൊപ്പം തന്നെ സമൂഹത്തിനും ചില ബാധ്യതകളുണ്ട്. നാം ഇടപെടുന്ന മേഖലകളിൽ അത്തരം പ്രവർത്തനങ്ങളോ അത്തരം സാധ്യതകളോ ഉണ്ട് എങ്കിൽ അവയെ ഇല്ലാതാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ടു വരേണ്ട, നിലനിൽക്കേണ്ട സമയമാണിത്. കേവലം നിയമ സംവിധാനങ്ങൾ കൊണ്ടുമാത്രം ലഹരിയുടെ വിപത്തിനെ തടയാൻ കഴിയുകയില്ല. അതിന് കൃത്യമായ ബോധവൽക്കരണവും ആത്മീയമായ അടിത്തറയും ആവശ്യമാണ് എന്ന കൃത്യതയായ ബോധ്യത്തോടുകൂടിയിട്ട് ഓരോരുത്തരും സജീവമായിക്കൊണ്ട് മുന്നോട്ട് വരണം. അവിടെ മാതാപിതാക്കളെന്നോ അധ്യാപകരെന്നോ അതല്ലെങ്കിൽ സാമൂഹികമായ മറ്റാരെങ്കിലെന്നോ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളത്. ഓരോ മഹല്ലുകളും ഓരോ നാട്ടിലെ കുടുംബാംഗങ്ങളും ഓരോ മാതാപിതാക്കളും ഓരോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അതിനെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കി പഠിച്ച് അത്തരം പ്രവൃത്തിയെ, ലഹരിയെ നമ്മുടെ യുവതലമുറയിൽ നിന്നും പരിപൂർണമായും നീക്കം ചെയ്തുകൊണ്ട് ആരോഗ്യമുള്ള, ചിന്താശേഷിയുള്ള, ക്രിയാത്മകമായി കൊണ്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ സജീവമാകുന്ന, അതുകൊണ്ട് നന്മ നേടിയെടുക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസി വിശ്വാസിനികളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം, ലഹരിയും യുവതലമുറയും, ഭാഗം ഒന്ന്. നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് സുഹൈൽ പറവന്നൂർ.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് കഥ പറയാം, ഉമറിനെ വ്യത്യസ്തനാക്കുന്നത്. സരസമായ രീതിയിൽ കഥ അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ കഥാകഥനത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. പ്രിയ കൂട്ടുകാരെ, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ചരിത്രമാണ് നമ്മളിങ്ങനെ കഥ പറയാൻ പരിപാടിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കഥ പറയാൻ പരിപാടിയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഉമർ റളിയല്ലാഹുവിനെ വ്യതിരിക്തമാക്കുന്നത് എന്തൊക്കെയാണ്? ലോക ചരിത്രത്തിലെ വലിയ രാജാക്കന്മാർക്കും അധികാരികൾക്കുമിടയിൽ ഉമറിന് വലിയ സ്ഥാനമാണുള്ളത്. ഉമർ റളിയല്ലാഹുവിന്റെ ഗുണങ്ങൾ എന്തൊക്കെ? ഒന്ന്, അള്ളാഹുവിലും അവന്റെ ദൂതരിലും ഖുർആനിലുമുള്ള വിശ്വാസം. ഒരു സാധാരണക്കാരനെ പോലെയുള്ള ജീവിതം, ലളിതമായ ജീവിതം എങ്ങനെയായിരുന്നു അറിയോ? എത്ര പാവപ്പെട്ടവനും ഖലീഫയെ നേരിട്ട് കാണാമായിരുന്നു. മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ ജനങ്ങളെക്കുറിച്ച് എപ്പോഴും അദ്ദേഹം ചിന്തിക്കുമായിരുന്നു. ഭരണാധികാരിയായിരുന്ന ഖലീഫ ഉമർ റളിയല്ലാഹു തുന്നിച്ചേർത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. വെള്ളപാത്രം സ്വന്തം ചുമലിൽ വഹിച്ചു പോകുമായിരുന്നു. പലപ്പോഴും കല്ല് തലയണയാക്കി നിലത്ത് കിടന്നുറങ്ങുമായിരുന്നു. ലളിതമായ ഭക്ഷണം കഴിക്കും. ഒരു സാധാരണ വീട്ടിൽ താമസിക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹുവിന് ജനങ്ങളോടുള്ള സമീപനം വിവരിക്കുന്ന ഒരു ചരിത്ര സംഭവം കേൾക്കണോ? ഒരിക്കൽ അഹ്നഫ് ബിനു ഖൈസ് ഉമർ റളിയല്ലാഹുവിനെ കാണാൻ മദീനയിൽ വന്നു. പൊതുഖജനാവിൽ നിന്ന് കാണാതായ ഒരു ഒട്ടകത്തെ അന്വേഷിച്ച് നടക്കുന്ന ഉമർ റളിയല്ലാഹുവിനെയാണ് അദ്ദേഹം കണ്ടത്. അഹ്നഫ് ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, അല്ല, നിങ്ങൾ വിശ്വാസികളുടെ നേതാവാണെന്നിരിക്കെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഇത് ചെയ്യാൻ നിങ്ങൾക്ക് വേലക്കാരോട് പറഞ്ഞൂടെ ഒട്ടകത്തെ അന്വേഷിക്കാൻ? എന്നേക്കാൾ വലിയൊരു വേലക്കാരൻ മറ്റാരാണുള്ളത്? ഇതായിരുന്നു ഉമർ റളിയല്ലാഹുവിന്റെ മറുപടി. ഇത് കേട്ട അഹ്നഫ് ഞെട്ടിപ്പോയി. നോക്കൂ, ഉമർ റളിയല്ലാഹുവിന്റെ ഏത് സ്വഭാവഗുണമാണ് നമുക്ക് ഏറ്റവും ആകർഷണീയമായത്? ഖലീഫ ഉമർ റളിയല്ലാഹുവിന് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് രാത്രിയിൽ പട്ടണത്തിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കാറുണ്ടായിരുന്നു. കേട്ടിട്ടില്ലേ ആ കഥകളൊക്കെ? പ്രായമായവരെയും രോഗികളെയും അദ്ദേഹം സന്ദർശിക്കുകയും അവർക്ക് വീട്ടുജോലികൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ മദീനയിൽ കടുത്ത ക്ഷാമം പിടിപെട്ടു. ആരും വിശന്ന് ഉറങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്താനായി ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു രാത്രി സവാരിക്കിറങ്ങി. അദ്ദേഹം ഒരു കുടിലിനടുത്തെത്തി. ഒരു സ്ത്രീ കലമടുപ്പിൽ വെച്ച് ഇങ്ങനെ പാകം ചെയ്യുന്നത് കണ്ടു. കുട്ടികൾ അവരുടെ ചുറ്റും ഇരുന്ന് കരയുന്നുണ്ട്. ഉടനെ അദ്ദേഹം അവരുടെ അടുത്ത് ചെന്ന് കാര്യം തിരക്കി. വീട്ടിൽ ഭക്ഷണമൊന്നുമില്ലാത്തതുകൊണ്ട് മക്കളെ സമാധാനിപ്പിക്കാനായി ഇങ്ങനെ പാകം ചെയ്യുന്നതായി അഭിനയിക്കുകയാണെന്ന് ആ സ്ത്രീ പറഞ്ഞു. ഉടനെ ഭക്ഷണം തയ്യാറാകോ, ഉടനെ ഭക്ഷണം തയ്യാറാകുമെന്ന പ്രതീക്ഷയിൽ ക്ഷീണിതരായ കുട്ടികളങ്ങനെ ഉറങ്ങിക്കൊള്ളുമെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ജനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരുമെന്ന ചിന്ത ഉടനെ ഉമർ റളിയല്ലാഹുവിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഉടനെ തന്നെ പൊതുഖജനാവിൽ നിന്നും ആവശ്യമായ സാധനങ്ങൾ എടുക്കാൻ തന്റെ വൃദ്ധനായ അസ്ലമിനോട് കൽപ്പിച്ചു. ഉമർ റളിയല്ലാഹുവിന് സ്വന്തം ചുമലിൽ അവ വഹിക്കുന്നത് കണ്ട അസ്ലം പറഞ്ഞു, ഖലീഫ, ചുമട് ഞാൻ വഹിച്ചുകൊള്ളാം. ഉമർ റളിയല്ലാഹുവിനു സ്വയം ഭാരം ചുമന്നുകൊണ്ട് ഉടനെ അസ്ലമിനോട് പറഞ്ഞു, അന്ത്യനാളിൽ എനിക്ക് വേണ്ടി എന്റെ പാപഭാരം ചുമക്കാൻ നീ അവിടെ ഉണ്ടാവുമോ? ഇല്ലല്ലോ. നോക്കൂ, എത്ര വലിയ സന്ദേശമാണ് ഉമർ റളിയല്ലാഹുവിന് നൽകിയിട്ടുള്ളത്. അപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിന്റെ മറ്റൊരു അവസാന ഭാഗത്തേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. ഉമറിനെ വ്യത്യസ്തനാക്കുന്നത്. മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ വിശദീകരിച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
2: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
4: Tune to reality.

0: മഷാല്ലാ, നമ്മൾ വളരെ സുന്ദരമായിട്ടുള്ളൊരു ഗാനമാണ് സ്വരത്തിൽ കേട്ടിട്ടുള്ളത്. ശ്രുതിമധുരമായിട്ടുള്ള ഒരു ഗാനം നമ്മൾ സ്വരത്തിലൂടെ കേട്ടു. മഷാല്ലാ. അപ്പോൾ അറിവ് പകരുന്ന ഗാനങ്ങൾ, അതേപോലെ തന്നെ മ്യൂസിക് ഇല്ലാതെ കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്വരത്തിലൂടെ ആശയ ഒരുപാട് നിറഞ്ഞ ഗാനങ്ങളാണ് നമ്മൾ ഇത്തരം പാട്ടുകളോട് കേൾക്കുന്നത് സ്വരത്തിലൂടെ. അപ്പം മ്യൂസിക് ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം പാട്ടിൻ്റെ ഭാഗങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പീസ് റേഡിയോ സ്വരവും അതേപോലെ യൂട്യൂബിലെ ഈണം ചാനലൊക്കെ നമുക്ക് പറഞ്ഞിരുന്നത്.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. മാനവർക്ക് മാർഗദർശനമായി പ്രപഞ്ച സൃഷ്ടാവ് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തങ്ങളായ പാഠങ്ങൾ ശ്രോതാക്കൾക്ക് പകർന്നുകൊണ്ട് പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രത്യേക പരിപാടിയിൽ ഇന്ന് അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വാദിക്കുന്നവരോട് ചില ചോദ്യങ്ങൾ, ഈ വിഷയമാണ് ഹാഫിൽ സിറാജുലിസ്ലാം ബാലുശ്ശേരി സംസാരിക്കുന്നത്.
4: അൽഹംദുലില്ലാഹ്, വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. അമ്മാ ബഅദ്, പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്കറിയാം, ലോകത്ത് മനുഷ്യർ അള്ളാഹുവിനെ സംബന്ധിച്ച് പല തെറ്റായ വിശ്വാസങ്ങളും വെച്ചു പുലർത്തുകയും അതിലേക്ക് മറ്റുള്ളവരെ പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ലോകത്ത് വിശ്വസിക്കപ്പെടുന്ന വളരെ തെറ്റായ ഒരു ധാരണയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സന്താനങ്ങളുണ്ട് എന്ന വാദം. അതിൽ ക്രൈസ്തവരായ ആളുകൾ പറയുന്നത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മകനാണ് എന്നാണ്. യഹൂദരിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞത് ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മകനാണ് എന്നാണ്. ഇതേപോലെയുള്ള വാദങ്ങളിൽ മക്കയിലെ മുശ്രിക്കീങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മക്കയിലെ മുശ്രിക്കീങ്ങൾ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ബഹുദൈവാരാധകരായ ആളുകൾ അള്ളാഹുവിൻ്റെ സന്താനങ്ങളുണ്ട് എന്നും, മാത്രമല്ല മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്നും വാദിച്ചിരുന്നു. പ്രത്യേകിച്ച് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ശക്തമായൊരു വാദം തന്നെ ഉണ്ടായിരുന്നു, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന വാദം. ഖുർആൻ ഒരിടത്ത് അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വജഅലുൽ മലായികത്ത അല്ലദീനഹും ഇബാദുർ റഹ്മാനി ഇനാസ, പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ അടിമകളായ മലക്കുകളെ അവർ സ്ത്രീകളാക്കി പെണ്ണുങ്ങളാക്കി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പോൾ മലക്കുകൾ അവർ സ്ത്രീകളാണ് എന്ന് വാദിച്ചു എന്ന് മാത്രമല്ല, അവർ അള്ളാഹുവിൻ്റെ മക്കളാണ് എന്നും വാദിക്കുന്ന ഗുരുതരമായ ഒരു പാതകമാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ ചെയ്തിരുന്നത്. അതേ സന്ദർഭത്തിൽ അവർക്ക് പെൺകുട്ടികൾ ജനിച്ചാലോ, അവർ അതിനെ ഒരു അപമാനമായി കരുതുകയും അവർ ആ പെൺകുട്ടികളെ പലപ്പോഴും കുഴിച്ചു മൂടുകയും ചെയ്തിരുന്നു എന്നും ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തങ്ങൾക്ക് പെൺകുട്ടികളെ ഇഷ്ടപ്പെടാത്ത അതേ ആളുകൾ തന്നെ അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്നുള്ള വിചിത്രവാദവുമായി രംഗത്തു വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കുന്ന ശ്രദ്ധേയമായ ചില ചോദ്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിലെ 149 മുതൽക്കുള്ള വചനങ്ങളിൽ ആ ചോദ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്ന് വാദിക്കുന്ന ബഹുദൈവാരാധകരോട് ചോദിക്കണം. എന്താണ് ചോദ്യം? ഫസ്തഫ്തിഹിം അലി റബ്ബിക്കൽ ബനാത്തു വലഹുമുൽ ബനൂൻ. അവരോട് ചോദിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പെൺകുട്ടികളും നിങ്ങൾക്ക് ആൺകുട്ടികളുമാണോ വേണ്ടത്? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൺകുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും പെൺകുട്ടികളെ നിങ്ങളുടെ ജൽപ്പനപ്രകാരം മോശമായി കാണുകയും ചെയ്യുന്നു. അതവരുടെ തെറ്റായ ചിന്താഗതിയാണ്. എന്നാൽ അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് സന്താനങ്ങളെ വാദിക്കുമ്പോൾ അള്ളാഹുവിന് പെൺകുട്ടികളാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ചോദിക്കുക, അള്ളാഹുവിന് പെൺകുട്ടികളും നിങ്ങൾക്ക് ആൺകുട്ടികളുമാണോ? ആ ചോദ്യത്തിൽ നിന്ന് തന്നെ അവരുടെ വിശ്വാസത്തിലെ വൈരുദ്ധ്യം അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വീണ്ടും ചോദിക്കുന്നു, അം ഖലഖനൽ മലായികത ഇനാസൻ വഹും ഷാഹിദൂൻ. മലക്കുകളെ അവർ കാണെയാണോ നാം സ്ത്രീകളായി സൃഷ്ടിച്ചിട്ടുള്ളത്? എന്ന് പറഞ്ഞാൽ അള്ളാഹു മലക്കിനെ സ്ത്രീകളായിട്ടാണ് സൃഷ്ടിച്ചത് എന്നതിന് എന്ത് തെളിവാണുള്ളത്? മലക്കുകളെ ആണെന്നോ പെണ്ണെന്നോ വിശദീകരിക്കുക എന്നത് നമ്മുടെ കാര്യത്തിൽപ്പെട്ടതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അത് അറിയിച്ചിട്ടുമില്ല. എന്നിരിക്കെ മലക്കുകൾ സ്ത്രീകളാണ് എന്ന് പറയാൻ എന്ത് ന്യായമാണുള്ളത്? നിങ്ങളതിന് സാക്ഷികളായിരുന്നോ? എന്ന് പറഞ്ഞാൽ തെറ്റായ അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവരുടെ കൈകളിൽ അവർ പ്രമാണമില്ലാതെയാണ് സംസാരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ ചോദ്യമാണിത്. നിങ്ങൾ സാക്ഷികളായിരുന്നോ മലക്കുകൾ പെൺകുട്ടികളാണ് എന്ന് പറയാൻ, സ്ത്രീകളാണ് എന്ന് വാദിക്കാൻ? അതുകൊണ്ട് തന്നെ 151 അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല ഇന്നഹും മിൻ ഇഫ്കിഹിം ലയഖൂലൂൻ. എന്നാൽ അവർ അവരുടെ കെട്ടിച്ചമച്ച കളവിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് അവർ പറയുന്നത് എന്താണ്? വലദല്ലാ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹുവിന് കുട്ടികളുണ്ട്. വ ഇന്നഹും ലകാദിബൂൻ, തീർച്ചയായും അവർ കളവാണ് പറയുന്നത്. അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്നത് ഏത് വിഭാഗമാകട്ടെ, അത് ക്രൈസ്തവരാകട്ടെ, യഹൂദരാകട്ടെ, ബഹുദൈവാരാധകരാകട്ടെ, അള്ളാഹുവിന് ആൺമക്കളോ പെൺമക്കളോ അതേപോലെയുള്ള സന്താനങ്ങളോ ഉണ്ട് എന്ന് ആര് വാദിച്ചാലും അതവരുടെ ജൽപ്പനമാണ്, അവർ കെട്ടിച്ചമച്ച ഇഫ്ക്കാണ്, കളവാണ്, അവർ കളവു പറയുകയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. വീണ്ടും അള്ളാഹു ചോദിക്കുകയാണ്, അസ്തഫൽ ബനാത്തി അലൽ ബനീൻ. അതേപോലെ തന്നെ നിങ്ങളുടെ വാദപ്രകാരം അള്ളാഹു ആൺകുട്ടികളെ മാറ്റി പെൺകുട്ടികളെ തെരഞ്ഞെടുത്തു എന്ന് നിങ്ങൾ പറയുന്നു, അതിനും നിങ്ങൾക്കെന്ത് ന്യായമാണുള്ളത്? എന്ത് തെളിവാണ് അതിന് പറയാനുള്ളത്? മാലക്കും കൈഫ തഹ്കുമൂൻ, നിങ്ങൾക്കെന്തുപറ്റി, നിങ്ങൾ എങ്ങനെയാണ് വിധി നടത്തുന്നത്? അഫല തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇതെല്ലാം ഇത്തരം ആളുകളോടുള്ള ചോദ്യമാണ്. അള്ളാഹുവിന് മക്കളുണ്ട്, മലക്കുകൾ പെൺകുട്ടികളാണ്, മറ്റു പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ മക്കളാണെന്ന് പറയുന്നവരോടുള്ള അള്ളാഹുവിൻ്റെ ചോദ്യമാണിത്. നിങ്ങൾ എങ്ങനെയാണിതൊക്കെ വിധിക്കുന്നത്? അഫല തദക്കറൂൻ, നിങ്ങളെന്താണ് ചിന്തിക്കാത്തത്? അംലക്കും സുൽത്താനും മുബീൻ, നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ വല്ല തെളിവുമുണ്ടോ, വല്ല പ്രമാണവുമുണ്ടോ, രേഖയുണ്ടോ ഇങ്ങനെ വാദിക്കാൻ? ഇത് യാതൊരു പ്രമാണവുമില്ലാതെ അള്ളാഹുവിനെ സംബന്ധിച്ച് തെറ്റായ കാര്യങ്ങൾ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ ആയത്തുകൾ ബാധകമാണ്. അള്ളാഹുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അംലക്കും സുൽത്താനും മുബീൻ, നിങ്ങളുടെ കയ്യിൽ വല്ല പ്രമാണവുമുണ്ടോ? ഫഅതു ബികിതാബികും ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ആ കിതാബ് നിങ്ങൾ കൊണ്ടുവരൂ. പൂർവീക വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ശരിയായ വല്ല പരാമർശമോ അറിവിൻ്റെ ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രാമാണിക രേഖയോ കൊണ്ടുവരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ യാതൊരു പ്രമാണവുമില്ലാതെ, ഒരു വേദഗ്രന്ഥത്തിൻ്റെ പിൻബലമില്ലാതെ, ഏതെങ്കിലും നിലക്കുള്ള ദിവ്യ സന്ദേശത്തിൻ്റെ പിൻബലമില്ലാതെ, അവനവൻ്റെ മനസ്സിൽ തോന്നുന്നത് വാദിക്കുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസവും അക്കീദയും വെച്ചു പുലർത്തുന്ന ആളുകളുടെ കണ്ണു തുറപ്പിക്കേണ്ടുന്ന, അവരുടെ ഹൃദയങ്ങളിൽ ചെന്ന് തറക്കേണ്ടുന്ന ചോദ്യങ്ങളാണ് ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്ത് പല നിലക്കുമുള്ള പിഴച്ച വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളിൽ അള്ളാഹുവിന് ഏറെ കോപമുണ്ടാക്കുന്ന വിശ്വാസങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന രൂപത്തിലുള്ള വിശ്വാസങ്ങളാണ്. അതിൽ തന്നെ അള്ളാഹുവിന് സന്താനങ്ങളുണ്ട്, അള്ളാഹുവിന് കുട്ടികളുണ്ട് എന്ന് വാദിക്കൽ വളരെ ഗുരുതരമായ വാദമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ആകാശങ്ങളും ഭൂമിയുമെല്ലാം പൊട്ടിപ്പിളരുന്ന രൂപത്തിലുള്ള, അത്രക്കും ഗൗരവമുള്ള വാദമാണ് ആ വാദം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്നും മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നുമെല്ലാം വാദിക്കുന്ന ആളുകളോടുള്ള അള്ളാഹുവിൻ്റെ ചോദ്യം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ എന്ത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് പറയുന്നത്? വല്ല രേഖയും നിങ്ങളുടെ കൈകളിലുണ്ടോ? അതിനൊക്കെ തെളിവ് ഹാജരാക്കൂ എന്നുള്ള അള്ളാഹുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാര്യങ്ങളെ ഗൗരവത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: ജസാകല്ലാഹു ഖൈറ. ഖുർആൻ പാഠങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വാദിക്കുന്നവരോട് ചില ചോദ്യങ്ങൾ. ഈ വിഷയമായിരുന്നു ഇന്ന് ഹാഫിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി നമുക്കായി വിവരിച്ചത്.

0: حدث.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: أعوذ بالله من الشيطان الرجيم.

0: ഇന്നത്തെ ഒരു പാരൻസും മക്കളും മുമ്പത്തെ ഒരു പാരൻസും പാരൻറ്റും കുട്ടിയും ഇത് അറിയിക്കുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾക്ക് ജീവിക്കുന്നത് 2026 നിത്ര മെയ് 2 യെസ്. അപ്പോൾ ഈ മെയ് 2 ഇതിന് മുമ്പാണെങ്കിലും നമ്മളൊരു പുതിയ തലമുറ ന്യൂ ജനറേഷനിലെ പിതാക്കളും മാതാക്കളുമായിട്ടിപ്പോൾ നിന്ന് ഇന്നിപ്പോൾ വല്യമ്മമാരും അങ്ങനെ ജീവിക്കേണ്ട അവസ്ഥ, നിർബന്ധിതമായ അവസ്ഥയാണ്. അപ്പോൾ പലപ്പോഴും മുമ്പുള്ള കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കൂടെ ഇങ്ങനെ ഇരുന്ന്, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ അവധിക്കാലമൊക്കെ ആകുമ്പോൾ ഉപ്പയോ അല്ലെങ്കിൽ വല്യമ്മയോ വല്യപ്പയോ ആരാ വീട്ടിലുള്ളത് അവരൊക്കെ കൂടെ ഇരുന്ന് കുട്ടികൾക്കൊരു പിന്നെ വരക്കാനുള്ള ബുക്കൊക്കെ വാങ്ങിക്കൊടുത്ത് അതിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് വരച്ചു കൊടുത്ത്, വരച്ച് കാണിച്ചു കൊടുത്ത്, എഴുതി കൊടുത്ത്, അങ്ങനെ ഒരു മെറ്റീരിയൽ ആയിട്ട് നോട്ട്ബുക്കോ മറ്റ് കളറിംഗ് ബുക്കോ വല്ല ചിത്രങ്ങളോ ആ നിലക്കുള്ള സംഗതികൾ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ കൂടെ ഇരുന്ന് പഠിപ്പിക്കാറുള്ളത്. വേറൊരു സ്മാർട്ട് ഉപകരണങ്ങളും നമ്മുടെ കയ്യിൽ മക്കളോടൊപ്പം ഉണ്ടാകുമ്പോൾ അന്നൊന്നും ഉണ്ടായിരുന്നില്ല, മുമ്പത്തെ കാലത്തൊന്നും. അപ്പോൾ കുട്ടികൾ എന്താണ് വളരെ ഫിസിക്കലി പിന്നെ എന്താ പറയുക മാനസികമായി അങ്ങേയറ്റം അടുപ്പം നമ്മൾ പണ്ട് പറയാനുള്ള മുത്തശ്ശിമാരോട് അല്ലേ വല്യമ്മമാരോടും പിതാക്കളോടും മാനസികമായിട്ട് വലിയൊരു അടുപ്പം ഉണ്ടായിരുന്നു, ബോധപൂർവമുള്ളൊരു അടുപ്പം ഉണ്ടായിരുന്നു. എന്ത് സംഗതിയും നേരിട്ടാണ് ചെയ്യുക, വേറൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള ഒരു സംഗതി പറയുമ്പോൾ ഇങ്ങനെ രണ്ട് ഒരു വീഡിയോയിൻ്റെ കൂടെ വരുമ്പോൾ ഒന്നുകൂടി ശ്രോതാക്കൾക്ക് എന്ത് ചെയ്യാൻ ബോധ്യപ്പെടും, ഇന്നത്തെ കാലത്ത് തന്നെ സ്മാർട്ട് ഉപകരണങ്ങളാണ് അത് വെച്ചു കൊടുക്കണം. അതിപ്പോൾ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ സിസ്റ്റം ഉണ്ട്, അതിങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു പിക്ചർ നമ്മൾ പിന്നെ ഉപ്പ ചിത്രം വരക്കാൻ കഴിയില്ലെങ്കിലും പണ്ട് എന്ത് ചെയ്യും, ഏത് വരക്കാൻ കഴിയാത്ത ഉമ്മയും ഉപ്പയൊക്കെ ചെറിയ കുട്ടികൾക്ക് വീട്ടിൽ അവധിക്കാലത്തും ഒക്കെ അല്ലാത്തപ്പോഴൊക്കെ ഒരു ചിത്രം വരച്ചു കൊടുക്കും, വരച്ചു കൊടുത്തേ പറ്റൂ, കാരണം നിർബന്ധമാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇന്നിങ്ങനെ ഒരു മൊബൈൽ എടുത്തിട്ട് ഗൂഗിളിൽ ഒരു പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയൊരു പിക്ചർ, അത് കളർ ചെയ്യാത്തൊരു പിക്ചർ വേണമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആ ഇമേജിൽ പോയാണ് കിട്ടുകയാണ്. എന്നിട്ട് കുട്ടികളെ വെച്ചു ഈ ചിത്രം വരക്കൂ. അപ്പോൾ ഉപ്പ ശരിക്കും എന്തെയ്യുന്നില്ല, അവൻ്റെ കൂടെ ഇരുന്നിട്ട് അവിടെ ഇങ്ങനെ അടുത്തിരുന്നത് വരച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയൊന്നും അവിടെ ഇല്ല, അടുത്തിരുന്ന് എഴുതി കൊടുക്കുന്ന അവസ്ഥയല്ല. കുട്ടിക്ക് ആ സിസ്റ്റം തുറന്നിട്ട് അല്ലെങ്കിൽ മൊബൈലും എടുത്തിട്ട് ദാ ഇത് പിടിച്ചു, ഇതുപോലെ എഴുതുക, ഇതുപോലെ വരക്കുക, ഇത് കണ്ടെത്തുക. പിന്നെ ഉപ്പ വഴി മാറി. അപ്പോൾ ഇവിടെ ഈ രണ്ട് കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു രണ്ട് ദൃശ്യങ്ങളാണ്. അപ്പോൾ പിന്നെ മാനസികമായൊരടുപ്പം ഈ സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഉപകരണങ്ങൾക്കുണ്ട് നമ്മളും നമുക്കും മക്കൾക്കും ഇടയിൽ ആ സ്പേസ് കൂടുന്നുണ്ടോ എന്നുള്ളതും, മുമ്പുള്ള കാലത്ത് മാനസികമായ അടുപ്പവും അടുപ്പവും കുടുംബത്തിലുള്ള കുടുംബകരമായിട്ടുള്ളൊരു ബന്ധവും ഏറ്റവും പ്രത്യേകമായിട്ട് മാതാവും പിതാവും മക്കളുമുള്ളൊരു ആത്മബന്ധം ഉണ്ടാവാനുള്ള കാരണം, അതിന് വലിയൊരു സ്പേസ് ഈ സ്മാർട്ട് ഉപകരണങ്ങൾ ഇന്ന് കാലത്ത് ജീവിക്കുന്ന നമുക്കിടയിൽ നമ്മുടെ മക്കൾക്കിടയിലും ആകുന്നുണ്ടോ, അതൊരു കാരണമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് ദൃശ്യങ്ങൾ കാണിക്കുന്ന, അതിൻ്റെ ഒപ്പം നമ്മളവിടെ ചെയ്യുന്ന ചില ഒരു ചിന്തകളാണ് ഈ പങ്കുവെക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായിട്ടുണ്ടാവും,
1: മനസ്സിലായി. ഇനി ഞാനും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് ഒന്നും കൂടെ എനിക്കും വ്യക്തമാവും.
0: അതെ.
1: അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത് നമ്മൾ മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു അടുപ്പം നമ്മുടെ മാതാപിതാക്കളും മക്കളുമായിട്ട് കൂടുതൽ ഉണ്ടായിരുന്നു പണ്ട്. ഇന്ന് വെറും ഇമോഷണലി ചില കാര്യങ്ങളിലേക്ക് മാത്രം മതി. ഇമോഷൻ എന്ന് പറഞ്ഞാൽ അതിന് എല്ലാ വിഷയത്തിലും ഇല്ല, കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ചില കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയ രൂപത്തിലേക്ക് ആ ബന്ധങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് കുട്ടികൾ വിചാരിക്കുന്നത് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ജീവിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരേണ്ടവർ, ആ ഒരു കൺസെപ്റ്റിലേക്ക് ഇങ്ങനെ അവർ മാറിപ്പോവുകയാണ്. തിരിച്ചങ്ങോട്ട് ഒന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് മക്കളും മാറി ചിന്തിക്കുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പണ്ട് കാലത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ ആ വിരൽ പിടിച്ച് എഴുതിപ്പിച്ച് അങ്ങനെ ആ ഒരു ബന്ധം,
0: അതായത്
1: ആ ഒരു ബന്ധം ഇന്ന് കമ്മിയാണ്, വളരെ കുറവാണ്. കാരണം പലതിൻ്റെയും മാറ്റങ്ങൾ അവരിൽ വന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും എഴുതാനോ പറഞ്ഞതുപോലെ വരക്കാനോ വായിക്കാനോ ഹോംവർക്ക് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഫോണിലാണ് എടുത്തിട്ട് ഇതാ എഴുതിക്കോ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ ഒരുപാട് അകൽച്ച മാനസികമായിട്ടും ഒക്കെ വന്നുപോയിട്ടുണ്ട് എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ബോധപൂർവം നമ്മൾ ഒരു ബാക്കിലേക്ക് കുറച്ചെങ്കിലും പോകണമെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഒരു പക്ഷേ അകൽച്ച കൂടിപ്പോകും. മാത്രമല്ല ഇനിയിപ്പോൾ സംഭവിക്കാൻ പോണ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമുക്കൊക്കെ അറിയാം ഈ പിന്നെ മനുഷ്യൻ്റെ വൈകാരികത എന്ന് പറയുന്നൊരു സംഭവം അത് മാത്രമുള്ളൂ ഡിവൈസിന് നൽകാൻ പറ്റാത്തത്. ബാക്കിയൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. പോസിറ്റീവായതും നെഗറ്റീവായതൊക്കെ നമുക്ക് വേണ്ടതും വേണ്ടാത്തതൊക്കെ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറിയത് കാരണം അകൽച്ച കൂടുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു ആത്മാർത്ഥത വളരെ നഷ്ടപ്പെടുന്ന ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ മാറി പോവുകയാണ്.
0: അതായത് സ്നേഹവും ഇഷ്ടവും എന്ന് പറയുന്നതൊക്കെ ഓരോ ഇമോഷൻസ് ആണല്ലോ. അതൊക്കെ നമ്മളറിയാതെ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ട ഒരു കാലമാണ്. ഇപ്പം പണ്ട് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് ഉസ്താദ് നോട്ട്ബുക്കിൽ എഴുതി കൊടുത്ത അക്ഷരങ്ങളെ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ പോലെ കൈപ്പിടിച്ച് എഴുതി അത് പിന്നീട് തെറ്റുമ്പോൾ ആ കലരമായ അല്ലെങ്കിൽ കഞ്ഞുണ്ണി പിന്നെ മറ്റേ ഒരു വെള്ളത്തണ്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മായ്ച്ച് കൊടുത്ത് വീണ്ടും എഴുതിപ്പിച്ച് വല്ലാത്തൊരു വികാരം, സന്തോഷവും അടുപ്പവുമാകുന്ന ഒരു ഇഷ്ടവുമാകുന്ന വികാരം അതിൻ്റെ ഉള്ളിലുണ്ട്. ഇന്ന് ചെറിയ പ്രായത്തിലാണെങ്കിൽ അങ്ങനെ, ഇന്ന് വലുതായാൽ എന്ത് ചെയ്യണം, പ്ലസ് ടു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ വാങ്ങിത്തരാം, അപ്പോൾ സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കും, പിന്നെ ഓരോ ഭാഗത്തുകൂടി ഇങ്ങനെ സഞ്ചരിച്ച് അകൽച്ച ഉണ്ടാവുമെന്ന് ഭയപ്പെടില്ല. അകൽച്ച ഉണ്ടാകുന്ന ഇഷ്ടം പോലെ സംഭവങ്ങൾ നമ്മുടെ അയൽപ്പക്കത്തും നാട്ടിലൊക്കെ കാണും. അവർ സ്മാർട്ട് ഫോണിൽ അങ്ങനെ പോയിട്ട് ഏതോ ബാംഗ്ലൂരിലുള്ള ഒരാളുമായിട്ടാണ് പിന്നെ വിവാഹം അവർ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ മാതാപിതാക്കൾ അറിയുക പോലും ചെയ്യുന്നില്ല. അപ്പം എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹദീസുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യും. അതായത് ഫിസിക്കലി ഉള്ള ഒരു അറ്റാച്ച്മെൻ്റ് അത് വേറെ തന്നെയാണ്. സ്മാർട്ട് ഫോൺ എന്നത്തെ ഉപകരണങ്ങൾക്ക് ഉപയോഗിക്കണം, എന്നിട്ട് ആ ഉപയോഗിക്കുന്നതിലൂടെ സ്പേസ് ഇടുന്നു മാത്രം പറഞ്ഞ് നമ്മൾ പോകാൻ പറ്റില്ലല്ലോ. അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ഒരിക്കലും അടുപ്പം വിദൂരത്താകാത്ത രീതിയിൽ കൊണ്ടുപോകാനും കൂടി ശ്രദ്ധിക്കണമെന്നാണ് ഉറപ്പെടുത്തുന്നത്. മറ്റൊന്ന്, ജിബ്രീൽ അലൈഹി സ്വലാം റസൂലിൻ്റെ അടുത്ത് വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പിന്നെന്താ പറയുക, മുട്ടോട് മുട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് നേർക്കുനേരെ പഠിപ്പിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ അവിടെ ശരിക്ക് അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാന്നുള്ളൂ. അവിടെ ഇങ്ങനെ ആ അതിന് നേർക്കുനേരെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴേ അതിൽ വേറൊരു ആ ഗുരു ശിഷ്യ ബന്ധം ആ അറ്റാച്ച്മെൻ്റ് ഒന്നും വേറെ തന്നെയാണ്. അതിപ്പോൾ ആ എന്തൊക്കെ പറഞ്ഞാലും അത് വേറെ തന്നെയാണ്. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ അത് മറിച്ച് അവിടെ എന്ത് ചെയ്യണം, ഒരു പിന്നെ സ്മാർട്ട് ഒരു സാധനം കൊടുത്തിട്ട് ഇതാ കേട്ടു, അത് വേറൊരു രണ്ടും സംഗതി ഒന്ന് തന്നെയാണ്, പക്ഷെ രണ്ടും രണ്ട് തലങ്ങളാണ്.
1: അതാണ് കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റമാണെങ്കിലും. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോ ഇങ്ങനെ ഓർമ്മ വന്നു, ഇപ്പൊ നമ്മൾ ഈ ബോർഡില്ലേ, ബ്ലാക്ക് ബോർഡ്, ബ്ലാക്ക് ബോർഡൊക്കെ പണ്ട് അത് നിറം മങ്ങിയത് ബ്ലാക്ക് കുറച്ച് പോകുമ്പോ നമുക്ക് എന്താ ചെയ്യല് ചെമ്പരത്തി പോകണ്ട നമ്മള് അത്
0: മായിച്ച്
1: സംഭവം ഉണ്ടല്ലോ.
0: നാളെ വരുമ്പോ ഒരു ചെമ്പരത്തി പോവാറ് അഞ്ചെണ്ണം, അത് എങ്ങനെ വെച്ചാ കുട്ടിയോട് പറഞ്ഞ് സെറ്റ് ആക്കണം പറയും.
1: അതേപോലെ മായ്ക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞില്ലേ എന്താണ് തണ്ട്
0: വെള്ളത്തണ്ട് പലതും പറയലുണ്ട്.
1: അത് പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു.
0: അതെ അതെ
1: അല്ലേ, അതൊക്കെ പോയി.
0: ഏതായാലും നമ്മൾ പറഞ്ഞു വന്നതിന്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാല്, ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന പാരൻസും മക്കളും മുമ്പ് കാലത്ത് ജീവിക്കുന്ന പാരൻസും മക്കളും ആ ഒരു ബന്ധവും സ്നേഹവും ഇഷ്ടവും വാത്സല്യവും അനുകമ്പയും നഷ്ടപ്പെട്ടു പോകാതെ തന്നെ ഇന്ന് ഉപയോഗിക്കേണ്ട എല്ലാ ടൂൾസും ആധുനികമായ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് അത് ആ ഒരു പാഠം നൽകുന്ന ഒരു സംഗതിയാണ് സൂചിപ്പിച്ച് വരുന്നതിൻ്റെ ഒരു
1: ഉള്ളടക്കം. സ്വാർത്ഥരാകാതിരിക്കാൻ വേണ്ടിയിട്ട് മക്കളെ സൂക്ഷ്മമായി വളർത്തുക എന്നുള്ളതാണ്.
0: എല്ലാ ടെക്നോളജിയും നമ്മുടെ മുമ്പിലുണ്ട്, മക്കൾ വഴി തെറ്റാൻ ഒരു നിമിഷം മതി. അപ്പം അത് വഴി നന്നാവാനും നമ്മുടെ ഒരു കെയറിങ് മതി. ഈ രണ്ട് വാക്കുകൾ ഒതുക്കി നമുക്ക് അവസാനിപ്പിക്കാം, ബാക്കി ശ്രോതാക്കൾ പങ്കുവെക്കട്ടെ അല്ലേ.
1: തീർച്ചയായിട്ടും.
2: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
3: പീസ് റേഡിയോ റിയാലു സാലിഹീൻ ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലു സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഏതാനും ഭാഗങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നന്മയും പരീക്ഷണവും എന്ന വിഷയത്തിൽ സംസാരിക്കുന്നു മുജീബ് റഹ്മാൻ സലാഹി.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ തമാനി അൽകമലാനി അലൽ മബഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റിയാദു സ്വാലിഹീനിലെ ബാബു സബറിൽ മൊത്തം 28 ഹദീസുകളാണ് ഇമാം നവവി റഹിമഹുല്ല ചേർത്തിട്ടുള്ളത്. അതിലെ 15-ാമത്തെ ഹദീസാണ് ഇന്ന് നാം പഠനവിധേയമാക്കുന്നത്, അഥവാ റിയാദു സ്വാലിഹീനിലുള്ള 39-ാമത്തെ ഹദീസ്, ബാബു സബറിലെ 15-ാമത്തെ ഹദീസ്. വഅൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു. റവാഹുൽ ബുഖാരി റഹിമഹുല്ലാ. വലബതു യുസിബ് വയുസബ് ബിഫതഹി സ്വാദി വകസ്രിഹ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മൻ യുരിദില്ലാഹു, ആർക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്നുവോ, ഖൈറൻ നന്മ, ആർക്ക് നന്മ നൽകണം എന്നല്ലാഹു ഉദ്ദേശിക്കുന്നുവോ, അവനെ യുസിബു മിൻഹു, അവനെ അല്ലാഹു വിപത്തുകളിൽ പെടുത്തും, അഥവാ പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കും എന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇവിടെ യുസിബ് എന്ന ഈ പദം രണ്ട് രീതിയിൽ അത് ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ബി ഫതഹി സ്വാദി യുസബ്, സ്വാദിന് ഫതഹായി യുസബ്, അവൻ പരീക്ഷണത്തിന് വിധേയനാകും, പരീക്ഷിക്കപ്പെടും. വക്കസിരിഹ, മറ്റൊന്ന് സ്വാദിന് കസറായും ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്, ലബത്ത് വന്നിട്ടുണ്ട്, അല്ലാഹു അവനെ പരീക്ഷിക്കും എന്നായിരിക്കും അപ്പോൾ അർത്ഥം. അപ്പോൾ അവിടെ കർത്താവിന് പറയപ്പെട്ടതുപോലെയാണ് പറഞ്ഞ് കർത്താവ് അല്ലാഹുവാണ് ആ ഫായിലവിടെ പറയുമ്പോഴാണ് യുസിബ് എന്ന വായനയും, കർത്താവിന് ഫായിലിനെ കളയപ്പെടുമ്പോഴാണ് യുസബ് എന്ന പ്രയോഗവും ഉണ്ടാവുക എന്നതാണ്. ഇതിൽ ഏത് രണ്ട് രിവായത്തും സ്വഹീഹാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്വഹീഹായത് ഏതാണ്, ഏറ്റവും നല്ലതും ഏറ്റവും അനുയോജ്യമായതും ഏതാണ് എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല, അദ്ദേഹം യുസീബ് എന്ന സ്വാദിന് കസറായിക്കൊണ്ടുള്ള റിവായത്തിന് ഷാഹിദായി അദ്ദേഹം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇദാ അഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തലാഹും ഫമൻ സബറ ഫലഹു സബറു വജസ ഫലഹു ജസഉ എന്ന ഈ ഹദീസ്, അത് കസ്റായി വായിക്കുവാനുള്ള ഒരു വജിഹായി ഷാഹിദായും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ജനതയെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ, അവരെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, ഇദാ അഹബ്ബല്ലാഹു ഖൗമൻ, ഒരു ജനതയെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, ഇബ്തലാഹും, അവരെ അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. ഫമൻ സബറ ഫലഹു സബറു, ആർ ക്ഷമിച്ചുവോ അവരാ ക്ഷമിച്ചതിൻ്റെ പ്രതിഫലം ലഭ്യമാണ്. വജസ ഫലഹുൽ ജസഉ, ആർ ക്ഷമകേട് കാണിക്കുന്നുവോ അക്ഷമനാകുന്നുവോ അവനതും അതിൻ്റെതായ പ്രശ്നങ്ങളും അവന് ഉണ്ടാകും എന്നർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഇമാം അഹമ്മദ് റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് ഇവിടെ യുസീബ് എന്ന് സ്വാദിന് കസർ ചെയ്ത് വായിക്കുന്നതിനുള്ള ഷാഹിദായും ന്യായമായും ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹു

ഭൂരിപക്ഷം മുഹദ്ദിസീങ്ങളും. ഏതായിരുന്നാലും ഈ ഹദീസിൽ രണ്ട് വായന ഉണ്ടെങ്കിലും അത് രണ്ടും സ്വഹീഹാണ് എന്നത് തന്നെയാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പരസ്പര വൈരുദ്ധ്യമോ ഒന്നൊന്നിനോട് എതിരാകുന്ന രീതിയിലുള്ള റിവായത്തോ അല്ല. രണ്ട് രീതിയിൽ വായന ഉണ്ടെങ്കിലും രണ്ടും സ്വഹീഹ് തന്നെയാണ് എന്നതാണ് മുഹദ്ദിദുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. യുസിബ് മിൻഹു എന്ന വായനയിൽ അപ്പോളതിനർത്ഥം ഫൽമാന അന്നല്ലാഹ യുഖദ്ദിറു അലൈഹിൽ മസ്വാഇബ ഹത്താ യബ്തലിയഹു ബിഹാ അയസ്ബിർ അം യൽജർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയിൽ മുസീബത്ത് കണക്കാക്കുകയും വിധിക്കുകയും ചെയ്യുന്നു. അതുവഴി ആ അടിമയെ അവൻ പരീക്ഷിക്കുകയാണ്, അവൻ ക്ഷമ കാണിക്കുമോ ക്ഷമകേട് കാണിക്കുമോ എന്ന്. ഈ രീതിയിലുള്ള പരീക്ഷണമാണ് അവനുണ്ടാകുക. ഏതായിരുന്നാലും ഈ മുസീബത്ത് പ്രതിഫലാർഹമായ കാര്യമാകണമെങ്കിൽ മറ്റ് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുള്ള ഉപാധി, അതിൻ്റെ ഖൈദ് പരിഗണിക്കേണ്ടതാണ്. ഇവിടെ ഹദീസിൽ നിരുപാധികമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ ആ ഖൈർ അടിമക്ക് കിട്ടണമെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് ഖൈദ്, രണ്ട് ഉപാധി മറ്റ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്ന് അസ്വബർ, സഹനം അവലംബിക്കലും, മറ്റൊന്ന് അൽഹ്തിസാബ്, പ്രതിഫലം കാംക്ഷിക്കലുമാണ്. ഈ രണ്ട് നിബന്ധനകൾ പാലിച്ച് മുന്നോട്ടു പോയാൽ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു വിപത്തിനെയും ഏതൊരു പരീക്ഷണത്തെയും അവന് ഗുണകരമാക്കി മാറ്റാൻ സാധിക്കും. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അജബൻ ലിയംറിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം മഹാത്ഭുതമാണ് എന്ന ഹദീസിൻ്റെ വെളിച്ചത്തിൽ കൂടി അത് മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ്. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രവാചകനിലേക്ക് ആളുകൾ ചേർത്തിപ്പറയുന്ന ഇമാം ഗസ്സാലി റഹിമഹുള്ള പോലും അത് ജനങ്ങളുടെ വാക്കാണ്, റസൂലുള്ളയിലേക്ക് ചേർത്തിപ്പറയാൻ പറ്റാത്ത വാക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ള, പൊതുവേ റസൂലുള്ളയിലേക്ക് ആളുകൾ ചേർത്തിപ്പറയുന്ന ഒരു കാര്യമുണ്ട്, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. റിയാദു സ്വാലിഹീൻ്റെ വിശദീകരണങ്ങൾ, അതിൻ്റെ ഷറഹുകൾ നിർവഹിച്ചിട്ടുള്ള പല കൃതികളിലും ആ ഹദീസ് നമുക്ക് കാണാം. അൽമുഅ്മിനു ലാ യഖലു മിൻ ഇല്ല ഔ ഖില്ല ഔ ദില്ല എന്നതാണ് ആ ഹദീസ്. ഒരു സത്യവിശ്വാസി, അവനും രോഗം അല്ലെങ്കിൽ ദാരിദ്ര്യാവസ്ഥ, അതേപോലെ നിന്ദ്യാവസ്ഥ, ഇതിൽ നിന്നും മുക്തമാകുകയില്ല. ഇതിലേതെങ്കിലും ഒന്നിൽ അവന് അകപ്പെട്ടിരിക്കും അവൻ എന്ന് പറയുന്ന, റസൂലുള്ളാഹിലേക്ക് ചേർത്തിപ്പറയുന്ന, എന്നാൽ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു വരാത്ത, യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ്, ഇതിൻ്റെ വിശദീകരണത്തിൽ പല കൃതികളിലും നമുക്ക് കാണാം. അത് റസൂലുള്ളാഹിലേക്കൊരിക്കലും ചേർത്തിപ്പറയാൻ പാടുള്ളതല്ല എന്നും പണ്ഡിതന്മാർ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമതായി, അഥവാ റിയാദു സ്വാലിഹീനിലെ ബാബു സബറിലുള്ള 16-ാമത്തെ ഹദീസ്, അഥവാ റിയാദു സ്വാലിഹീനിൽ ചേർത്തിട്ടുള്ള 40-ാമത്തെ ഹദീസ്, അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഉള്ളതാണ്. ഖാല, അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതമന്നയന്ന അഹദുക്കും അൽമൗത ലിദുർറ അസാബഹു ഫഇൻ കാന ലാബുദ്ദ ഫാഇലൻ ഫൽയഖുൽ അല്ലാഹുമ്മ അഹീനി മാ കാനതിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനതിൽ വഫാത്തു ഖൈറൻ ലി. മുത്തഫഖുൻ അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യതമന്നയന്ന, ഒരിക്കലും ആഗ്രഹിക്കരുത്, കൊതിച്ചു പോകരുത്, അഹദുക്കും നിങ്ങളിൽ ഒരാളും കൊതിച്ചു പോകരുത്, ആഗ്രഹിച്ചു പോകരുത്, അൽ മൗത്താ

0: മരണം. ഒന്ന് മരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്നാരും ആഗ്രഹിച്ചു പോകരുത്. ലിതുരിൻ അസ്വാബഹു, ലിതുരിൻ വല്ല പ്രയാസവും വല്ല ദുരിതവും കാരണം, അസ്വാബഹു തന്നെ ബാധിച്ച, തന്നെ വല്ല ദുരിതവും ബാധിച്ചത് കാരണം നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിച്ചു പോകരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഫൈൻ ഖാനല ബുദ്ധ ഫായിലൻ, അവൻ അനിവാര്യമാണെങ്കിൽ, ഫല്യഖുൽ അവൻ ഇങ്ങനെ പറയട്ടെ അഥവാ ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ. അല്ലാഹുമ്മ അഹ്യിനീ മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി, അല്ലാഹുവേ എനിക്ക് എന്നെ നീ ജീവിപ്പിക്കണേ. മാ കാനത്തിൽ ഹയാത്തു, ജീവിതമാകുന്ന കാലത്തോളം, ഖൈറല്ലി എനിക്ക് ഏറ്റവും നന്നായിത്തീരുന്ന കാലത്തോളം, ജീവിതം എനിക്ക് ഖൈറാകുന്ന കാലത്തോളം എന്നെ നീ ജീവിപ്പിക്കുകയും ജീവിപ്പിക്കണേ. വതവഫനീ, എന്നെ നീ മരിപ്പിക്കണേ. ഇതാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി, മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എന്നെ നീ മരിപ്പിക്കുകയും ചെയ്യണേ എന്നല്ലാതെ നിരുപാധികമായി മരണത്തെ ആഗ്രഹിക്കുകയോ അതിന് പ്രാർത്ഥിക്കുകയോ ചെയ്യരുത്. ഈ രീതിയിലായിരിക്കണം ഏതാണോ ഖൈർ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ രണ്ട് പ്രാർത്ഥനകളാണ് നിർവഹിക്കേണ്ടത്. അതല്ലാതെ മരണത്തെ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൽ പല പാഠങ്ങളും നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് റിയാലുസ് സാലിഹീൻ, നന്മയും പരീക്ഷണവും. അവതരിപ്പിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
3: മധുരം ഖുർആനാണ് കേൾക്കുന്നത്. നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഒരു ടൈറ്റിലോടുകൂടി സൂറത്തുൽ അസറിൻ്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: മാഷാല്ലാ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏതു മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം, സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ളു പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
1: സൂറത്തുൽ ആസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ ആസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്, ഏറെ ആശയസമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്തു കൂടിയാണ് സൂറത്തുൽ ആസർ. സൂറത്തുൽ ആസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യോന്യം വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യോന്യം വസീയത്ത് ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ആസർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരുപക്ഷേ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഖുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചോൻ പറഞ്ഞു, ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
4: പലപ്പോഴും രക്ഷിതാക്കൾക്ക് എപ്പോഴും പ്രയാസമുണ്ടാക്കുന്ന അസുഖങ്ങളാണ് പനി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ചെറിയ ചെറിയ പനികളൊക്കെ വന്നു പോകും. ഈ പനി എപ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു വൈദ്യസഹായം തേടേണ്ടത്? സാധാരണഗതിയിൽ ചെറിയ വൈറൽ പനികളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പാരസെറ്റമോൾ അല്ലെങ്കിൽ നനച്ച് തുടച്ചു കൊടുക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ പനി മരുന്ന് കൊടുത്തിട്ടും നിൽക്കാത്ത പനി, അല്ലെങ്കിൽ പനിയുടെ മരുന്ന് കഴിഞ്ഞ് അടുത്ത പനിക്ക് മുന്നേ കടുത്ത പനി വരിക, കുട്ടി തളർന്നു പോവുക, ക്ഷീണിക്കുക, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, എണീച്ച് നടക്കാണ്ടിരിക്കുക, കിടന്ന കിടപ്പിൽ തന്നെ കുഞ്ഞു കിടക്കുക, ഇത്തരം കണ്ടീഷനുകൾ കുട്ടിയെ ഡേഞ്ചർ സൈൻസ് കാണും. അതായത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് എടുത്ത് കൊണ്ടുപോകേണ്ടതാണ്, കുട്ടീനെ വൈദ്യസഹായം തേടേണ്ടതാണ്. അതുപോലെ തന്നെ പല കുട്ടികൾക്കും ഈ പനി വരുന്ന സമയത്ത് അപസ്മാരം പോലെയുള്ള ഫിറ്റ്സ് പോലെയുള്ള ലക്ഷണങ്ങളും കൂടെ വരാറുണ്ട്. അത്തരം കുട്ടികൾക്കും പനി വരുന്ന സമയത്ത് നിർബന്ധമായും വൈദ്യസഹായം തേടേണ്ടതാണ്. അല്ലെങ്കിൽ പനിയോടുകൂടെ വേറെ ലക്ഷണങ്ങൾ, അതായത് ചുമ, വിട്ടുമാറാത്ത ചുമ, വയറിളക്കം, ഛർദി, അതുപോലെ തന്നെ ക്ഷീണം മുതലായ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ അത്തരം പനികളും എന്തായാലും വൈദ്യസഹായം തേടി ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്. സാധാരണ ഉണ്ടാകുന്ന വൈറൽ പനി, ചെറിയ പനി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ചികിത്സിക്കാം. അത് കൂടാതെ ബുദ്ധിമുട്ടിലുണ്ടാവണമെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്.
5: ആ വീൽചെയറിൽ നിന്ന് വലിച്ചിറക്കിയപ്പോൾ അദ്ദേഹം ശരിക്കും ഒന്ന് പേടിച്ചു പോയി. എന്താണെന്നല്ലേ, വർഷങ്ങളായി വീൽചെയറിലിരിക്കുന്ന അച്ഛന് സ്വന്തം മകൻ കൊടുക്കുന്ന ഒരു സർപ്രൈസ് ആണ്. കാലത്ത് തന്നെ കൈപിടിച്ച് നടത്തിയ പോലെ ആ അച്ഛനെയും നടത്തിക്കുന്ന ആ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷം കണ്ടോ?
6: പ്രായം ചെന്ന ഒരുപാട് കാലമായിട്ട് വീൽചെയറിലിരിക്കുന്ന അച്ഛൻ,
7: അത് പ്രായാധിക്യം കൂടുതലുണ്ട്,
6: നല്ല പ്രായാധിക്യമുണ്ട്. അപ്പൊ ആ വീൽചെയറിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നിടത്തുനിന്ന് മകൻ ബാക്കിൽ നിന്നിട്ട് കുറച്ച് വേറെ ആരെയും കൂട്ടിയിട്ടാണ് അല്ലെ,
7: ചില ബെൽറ്റുകളൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച്
6: മകന്റെ ശരീരത്തിൽ എണീപ്പിച്ച്
7: അഥവാ പിന്നെ വീൽചെയറിൽ നിന്ന് എണീപ്പിച്ചു. എണീപ്പിക്കുമ്പോൾ ആ പിതാവിന്റെ മുഖം പരിഭ്രമിക്കുകയാണ്, എനിക്ക് ഇതിന് കഴിയില്ലല്ലോ എണീച്ച് നിൽക്കാൻ, എൻ്റെ കാല് തളർന്നതല്ലേ. അപ്പോൾ സ്വന്തം ശരീരത്തിലെ ജാക്കറ്റിലേക്ക് ആണ്ട് ചേർത്ത് വെച്ച്, ഇപ്പോൾ നമ്മളൊക്കെ ബൈക്കിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് കാണാറുണ്ട്, ഇതുപോലെ ചേർത്ത് വെച്ച് മെല്ലെ കാലുകൾ മുന്നോട്ട് വെച്ച് നടക്കാൻ.
6: ആ വീൽചെയർ മാറ്റിയിട്ട് പിന്നെ ഒഴിവാക്കി കഴിയുമ്പോൾ ആ പിതാവിൻ്റെ അതിൻ്റെ മുഖത്ത് കാണുന്ന ഒരു ഭയങ്കര പരിഭ്രമം, ആശ്ചര്യം, പിന്നെ ഇങ്ങനെ മകന്റെ പിന്നെ ശരീരത്തോട് ചേർന്ന് അല്ലെ നിന്നിട്ട് ഇങ്ങനെ നടത്തി കൊണ്ടുപോകുന്ന രംഗം. കുഞ്ഞുകുട്ടികളെ ചെറുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ നടക്കാൻ പഠിപ്പിക്കുന്നതല്ലേ, അങ്ങനെ അതിന്റെ ഒരു റിവേഴ്സ്.
7: അതിലെ ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അതിനോട് ചേർത്ത് വെക്കേണ്ടേ, ആ മകൻ ചെയ്ത പിതാവിനെ പരിഗണിച്ചതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ അവിടെ സഹായിച്ച രണ്ട് വ്യക്തികളുണ്ട്, നമ്മൾ കാണാതെ പോകരുത്, വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ആ കൊച്ചുമകനാണ്, ആ വെള്ളിപ്പയുടെ കൈ അണിച്ചെന്ന് പിടിക്കുന്നുണ്ട്, തൊലിച്ചൊക്കിച്ചൊളിഞ്ഞ എല്ലുകൾ മാത്രം തൂങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്ന കൈ പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ വൈഫാണെന്ന് തോന്നുന്നുണ്ട്, അത് സഹായിക്കുന്നുണ്ട്. നമ്മളൊരു കുടുംബമായി ജീവിക്കുമ്പോൾ അത് ഭാര്യയുടെയോ അതല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ഉമ്മയോ ഉപ്പയോ ആരുമാകാം, പരസ്പരം ഇങ്ങനെ ജീവിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു സന്തോഷവും മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ കഴിയുള്ളൂ.
6: ഒരാൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല എന്നുള്ള, അതിപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ ആ കുടുംബത്തിലും പേരമക്കളും പിന്നെ മരുമക്കളും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അത് ആർക്കാണോ പരാധീനത ഉള്ളത് അവരെ സഹായിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒരു പരസ്പരമുള്ള ആ ഒരു മുന്നോട്ട് പോക്ക്.
7: അതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം, സമയക്കുറവുണ്ടെന്നാൽ പോലും അഥവാ നമ്മൾ കൊടുത്തതേ തിരിച്ചു കിട്ടുള്ളൂ. എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു വാർദ്ധക്യം വരാനുണ്ട്, ആരെ നമ്മളെ കൂടെ ഉണ്ടാവുക എന്നറിയില്ല, ഇന്ന് ശത്രുക്കളായവരായിരിക്കും, ഇന്ന് മനസ്സിനെ നോവിച്ച് കുത്തി പറഞ്ഞവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ ആരോഗ്യമുള്ള കാലത്ത് പരമാവധി കൊടുക്കാൻ ശ്രമിക്കുക, ബാക്കിയുള്ളവർക്ക് സ്നേഹം, ഇഷ്ടം, പരിഗണന, പ്രത്യേകിച്ച് നമ്മുടെ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾക്ക്.
6: അപ്പോൾ ഇത്തരം ചിന്തകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം ക്ലിപ്പുകളിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്, നമ്മുടെ മനസ്സുകളിൽ എവിടെയൊക്കെയോ ചില സ്പാർക്കുകൾ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി മാറ്റങ്ങൾക്ക് വിധേയമാകാനും ഒക്കെ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്.
0: ഒരു ശ്രോതാവിൻ്റെ ഒരു സന്ദേശമാണ് വായിക്കാനുള്ളത്. ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ. പീസ് റേഡിയോയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇനിയും ഒരുപാട് കാലം ഈ നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങട്ടെ. പീസ് റേഡിയോ എന്ന സംരംഭം ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. നന്മയുടെ ഈ പ്രയാണം എന്നും തുടരാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും പീസ് റേഡിയോയും അതിൻ്റെ പ്രവർത്തകരുമുണ്ടാകും. ഈ റേഡിയോയിലൂടെ ആളുകളിലേക്ക് എത്തുന്ന നന്മകൾ പ്രവർത്തകർക്ക് പരലോകത്ത് തണലാകട്ടെ, ലോകാവസാനം വരെ ഈ ആത്മീയ ശബ്ദം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പീസ് റേഡിയോ എന്ന അനുഗ്രഹത്തിന് അള്ളാഹുവിന് ഹൃദയം നിറഞ്ഞ ശുക്കർ. നന്മ പ്രചരിപ്പിക്കുന്ന ഈ ദൗത്യത്തിൽ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമുണ്ടാകട്ടെ. പീസ് റേഡിയോ ഞങ്ങളുടെ ഹൃദയം കവർന്ന നന്മയുടെ റേഡിയോ ശബ്ദം എന്നാണ് ഒരു ശ്രോതാവ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വരികൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ ശ്രോതാക്കളായ നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എത്രമേൽ അയാളുടെ മനസ്സിനെ ആഴത്തിൽ ഈ പീസ് റേഡിയോ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നമുക്കറിയാം, ഓരോരുത്തർക്കും പീസ് റേഡിയോയെ പിന്തുടരാൻ ഓരോരോ കാരണങ്ങളായിരിക്കാം. ഒന്നുകിൽ അത് വിജനതയിലുള്ള കൂട്ടുകാരൻ, അല്ലെങ്കിൽ ഏകാന്തതയിലുള്ള വഴികാട്ടി, അതല്ലെങ്കിൽ ഒരു നന്മയുടെ ഒരു വിളക്കുമാടം, അതല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഒരു വെളിച്ചം. ഇങ്ങനെ ഒട്ടേറെ കാരണങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നിരത്തിവെക്കാനുണ്ടാകും. ഓരോരുത്തരോടും സംസാരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ദീർഘമായി നമ്മളൊരു പേജിലേക്ക് അക്ഷരങ്ങളെ അത് മഷികളായി പുരട്ടുകയാണെങ്കിൽ പേജുകളോളം അത് നീണ്ടു നിൽക്കും. അത്രമേൽ പീസ് റേഡിയോയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ മലോകരെ കേൾപ്പിക്കുവാനുള്ള ഈ ഒരു സംരംഭത്തിൽ നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടാവണം, അകമഴിഞ്ഞ സഹകരണമുണ്ടാകണം എന്നാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്.
8: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി.
1: ഞാൻ യു എ ഇയിൽ സെക്യൂരിറ്റി ജോലിയാണ് ചെയ്യുന്നത്. എന്റെ ഡ്യൂട്ടിക്ക് അടുത്തുള്ള പള്ളിയിൽ ജമാഅത്തിനായി പോകാറുണ്ട്. ഇത് കമ്പനിയിലുള്ള സൂപ്പർവൈസർ അറിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കാറില്ല എനിക്ക് ജമാഅത്തിന് പള്ളിയിൽ പോകുന്നത് അനുവദനീയമാണോ എന്നാണ്.
2: ഒരുപക്ഷേ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ അദ്ദേഹം ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ അനർത്ഥങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ ആ സന്ദർഭത്തിൽ അദ്ദേഹം ജമാഅത്തിന് പോകേണ്ടതില്ല. അതോടൊപ്പം തന്നെ അയാൾ അറിയേണ്ടത് ജമാഅത്തിന് പോകാൻ കഴിയാത്ത ഒരു ജോലി ഇപ്പോൾ ചില പ്രയാസകരമായ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ ഇതിനേക്കാൾ നല്ലൊരു സാഹചര്യവും നല്ലൊരു ജോലിയും പള്ളിയിലേക്കും ജമാഅത്തിനുമൊക്കെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ജോലിയും ഉണ്ടാവുമ്പോൾ അതിലേക്ക് മാറും എന്ന നീയത്തോടുകൂടി അത്തരം ജോലികൾ അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും താൻ ജമാഅത്തിന് പോയി കഴിഞ്ഞാൽ അത് കമ്പനിക്കും സ്ഥാപനത്തിനുമൊക്കെ വലിയ അനർത്ഥങ്ങളും നഷ്ടങ്ങളും വരുത്തുമെങ്കിൽ അവിടെ ജമാഅത്തിന് പോകേണ്ടതില്ല. അതല്ലാത്ത രൂപത്തിലാണ് എങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ അദ്ദേഹത്തിന് ജമാഅത്തിന് പോകാം. കമ്പനിയുടെ ഉടമകളുമായി അന്വേഷിച്ച് തീർച്ചയായും ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ജോലികളിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്.
1: 7 വയസ്സിന് താഴെയുള്ള ആൺകുട്ടി മരണപ്പെട്ടപ്പോൾ പുരുഷന്മാർ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് കുട്ടിയുടെ മാതാവിനും മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. എന്നാൽ കുട്ടിയുടെ മാതാവിന് മഹറമില്ലാതെ പുരുഷന്മാരാണ് കുട്ടിയെ മയ്യത്ത് കുളിപ്പിക്കുന്നതെങ്കിൽ മാതാവിന് അവരുടെ കൂടെ നിന്ന് മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ പങ്കെടുക്കാൻ പാടുണ്ടോ എന്നാണ്.
2: 7 വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയാണ് മരണപ്പെട്ടത് എങ്കിൽ അവൾ ഉമ്മാക്ക് കുളിപ്പിക്കാം. ഇനി അതല്ല, പെൺകുട്ടിയാണ് എങ്കിൽ വാപ്പാക്ക് കുളിപ്പിക്കാം. 7 വയസ്സിന് താഴെയാണ് എങ്കിൽ കുളിപ്പിക്കുന്ന സമയത്ത് മഹറമല്ലാത്ത പുരുഷന്മാരുണ്ട് എങ്കിൽ അവിടെ സ്വാഭാവികമായും ഈ സ്ത്രീയുടെ മഹറമായ ആളുകളുണ്ടാകും, അല്ലാത്ത ആളുകളുമുണ്ടാകും. അങ്ങനെ ഒരു ഇടകലർന്ന രൂപത്തിലല്ലാതെ, കൂടിക്കലർന്ന രൂപത്തിലല്ലാതെ ഒരു പക്ഷേ അല്പം മാറി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അതിന് സഹായിക്കുവാൻ വെള്ളം ഒഴിച്ചുകൊണ്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ടുള്ള മഹറമല്ലാത്ത ആളുകൾ ആ രൂപത്തിൽ നിൽക്കുവാൻ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാകട്ടെ അല്ലാത്ത സാഹചര്യങ്ങളാകട്ടെ പാടില്ലാത്തതുമാണ്.
1: മാതാപിതാക്കളെ പരിചരിക്കുന്നത് സംബന്ധിച്ചാണ് ചോദ്യം. വിദേശത്തോ നാട്ടിൽ തന്നെ ദൂരസ്ഥലങ്ങളിലോ ജോലി ചെയ്യുന്നവർ മാതാപിതാക്കളെ തങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ അവർ വീട് വിട്ടുപോരാൻ തയ്യാറല്ല. പെർമനന്റ് വിസ എടുത്ത് കൊണ്ടുപോകാനോ ജോലി സ്ഥലത്തെ വീട്ടിലോ ഫ്ളാറ്റിലോ ഒക്കെ അവർക്ക് റൂം തയ്യാറാക്കുകയോ ഒക്കെ ചെയ്യാൻ റെഡിയാണ്. അവർ അതിന് തയ്യാറല്ലാത്തതിനാൽ ഒന്നുകിൽ ഭാര്യയെ അവരുടെ കൂടെ നിർത്തി ഭാര്യാഭർത്താക്കന്മാർ വേറിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ മറ്റോ അവരെ സന്ദർശിക്കണം. അവർക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല. ഈ സാഹചര്യത്തിൽ അവരെ വിട്ട് ജോലിസ്ഥലത്ത് കുടുംബമായി നിൽക്കുന്നതിൽ അപാകത ഉണ്ടോ എന്നാണ് ചോദ്യം.
2: മാതാപിതാക്കളെ പരിചരിക്കണം, അവർക്ക് ബിർറും ഇഹ്സാനും പുണ്യവും നന്മയും ചെയ്തു കൊടുക്കണം. ഇസ്ലാം അടിക്കടി ഉണർത്തുന്ന കാര്യമാണ്. അവരുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, അവരുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ജീവിക്കേണ്ടതുണ്ട്, അവർക്ക് ചിലവിന് കൊടുക്കേണ്ടതുണ്ട്, അതിന് പണം ആവശ്യമാണ്. അതിനുവേണ്ടി ദൂരസ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നുവെങ്കിൽ അത് അവരുടെ നന്മ കൂടി ഉദ്ദേശിച്ചിട്ടാണ്. മാതാപിതാക്കളെ നോക്കാൻ ആളില്ലാത്ത അവസ്ഥ വരികയും പ്രയാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന വേളയിൽ ഒരാൾ ശ്രദ്ധിക്കേണ്ടത് അല്പം ശമ്പളം കുറഞ്ഞാലും ശരി മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും സഹായിക്കുവാനും അവരുടെ അടുക്കിലേക്ക് വരുവാൻ കഴിയുന്ന ഒരവസ്ഥയിൽ ജോലിയുണ്ട് എങ്കിൽ അങ്ങോട്ട് മാറുകയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവും ഭാര്യയ്ക്ക് നൽകേണ്ട അവകാശങ്ങൾ ഒരിക്കലും അവഗണിക്കുവാനും പാടില്ല. വിദേശത്ത് ഉള്ള ജോലി ഒഴിവാക്കിയാൽ കുടുംബവും മാതാപിതാക്കളെയുമൊക്കെ സംരക്ഷിക്കുന്നതിനാവശ്യമായ പണം കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് എങ്കിൽ ഭാര്യയെ കൂടെ നിർത്താം. അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും സംരക്ഷിക്കുവാനും ആവശ്യമായ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ആളുകളെയും സഹായികളെയുമൊക്കെ ഉണ്ടാക്കിക്കൊടുത്ത് അതോടൊപ്പം നിരന്തരമായുള്ള ബന്ധങ്ങളുമുണ്ടായാൽ മതിയാവും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും അതൊക്കെ മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കി സംതൃപ്തരായിരിക്കണം എല്ലാവരും എന്നും മനസ്സിലാക്കുക.
1: നമ്മുടെ കയ്യിലുള്ള ഹലാലായ പൈസ നാം തൽക്കാലം നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വായ്പയായി കൊടുത്താൽ അവർ തിരിച്ചു തരുമ്പോൾ അവർ സ്വർണം പണയം വെച്ചോ അല്ലെങ്കിൽ ലോണെടുത്തോ പലിശയുമായി ബന്ധപ്പെട്ട പൈസയാണ് തരുന്നതെങ്കിൽ അതിൽ നാം കുറ്റക്കാരാകുമോ? ചുരുക്കി പറഞ്ഞാൽ നാം കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുമ്പോൾ തരുന്ന ആൾ പലിശയുമായി ബന്ധപ്പെട്ട പൈസയാണെങ്കിൽ നമുക്ക് പലിശയുമായി ബന്ധപ്പെട്ട കുറ്റം കിട്ടുമോ? പലിശയുടെ ഗൗരവം കേട്ടറിഞ്ഞതിനാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. സ്വരൂപിക്കുന്ന പണം കൊണ്ട് മാത്രം ചെറിയ രീതിയിൽ വീടുപണി തുടങ്ങുവാനാണ് ഉദ്ദേശിക്കുന്നത്.
2: ആ വ്യക്തിയെ സഹായിക്കുക, അതുവഴി അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുക എന്ന ഉദ്ദേശമായിട്ടാണല്ലോ കടം കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ആ പണം നമ്മൾക്ക് അത്യാവശ്യവുമാണ്, പറഞ്ഞ ഡേറ്റ് അടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തോട് അത് ആവശ്യപ്പെടുക. തീർച്ചയായും അദ്ദേഹം തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണല്ലോ. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ ആയത്തും വിശദമായി പറഞ്ഞൊരു വിഷയമാണ് കടവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തിരിച്ചു തരാൻ ഇല്ല എങ്കിൽ, കഴിയുമെങ്കിൽ അവധി നീട്ടിക്കൊടുക്കുകയോ ഉള്ള സംഖ്യ കമ്മി വരുത്തി കൊടുക്കുകയോ ചെയ്യുക. പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ അദ്ദേഹം അത് ലോണെടുത്തുകൊണ്ടോ മറ്റേതെങ്കിലും പലിശയുമായി ബന്ധപ്പെട്ട വഴിയിലൂടെയാണ് കൊണ്ടുവരുന്നത് എങ്കിൽ, അതിൻ്റെ വിഷയത്തിൽ പണം കൊടുത്ത വ്യക്തി ഒരിക്കലും കുറ്റക്കാരനാകുകയില്ല. കാരണം അദ്ദേഹമല്ലല്ലോ ഈ പലിശ ഇടപാടുമായി ബന്ധപ്പെടുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത്.
1: വിവാഹിതനായ വ്യക്തി ഭാര്യയിൽ നിന്നും 40 ദിവസത്തിൽ കൂടുതൽ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ ഇസ്ലാമിക നിലപാട് എന്താണ്? ഞാൻ ഗൾഫിലാണ്. നിലവിൽ നല്ല ജോലിയും സാലറിയുമുണ്ട്. കുടുംബത്തെ കൂടെ നിർത്തിയാൽ കിട്ടുന്നതിൻ്റെ പകുതിയും ഇവിടെ ചിലവാകും. അതിനാൽ മാതാപിതാക്കൾക്ക് അതിൽ ചെറിയ അതൃപ്തിയുണ്ട്. എന്താണ് ഈ അവസ്ഥയിൽ ഞാൻ ചെയ്യേണ്ടത്?
2: ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ജീവിക്കുക എന്നതാണല്ലോ അടിസ്ഥാനം. എന്നാൽ ഭാര്യയുടെ അനുമതിയോടുകൂടി ഭർത്താവിന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. ഇസ്ലാം വിരോധിച്ചിരിക്കുന്നത് ഭാര്യയുമായി ഒരിക്കലും ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല എന്ന് ശപഥം ചെയ്യുന്നതിനെയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ 4 മാസം വരെ ഭാര്യയ്ക്ക് കാത്തു നിൽക്കാമെന്നാണ്. അതും കഴിഞ്ഞ് അയാൾ തൻ്റെ പ്രതിജ്ഞയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തലാഖ് ചൊല്ലേണ്ടതുണ്ട് എന്നാണ്. പൊതുവെ 6 മാസത്തിലധികം ഭാര്യമാർക്ക് ഭർത്താക്കന്മാരിൽ നിന്ന് പിരിഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ശകലങ്ങൾ അതാണ് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ മാന്യമായ രൂപത്തിൽ ജോലിയുള്ള വ്യക്തി അദ്ദേഹം ഭാര്യയെ ഗൾഫിലേക്ക്, അദ്ദേഹം ജോലി ചെയ്യുന്ന നാട്ടിലേക്ക് കൊണ്ടുപോവുകയും അല്പം വരുമാനം കുറഞ്ഞാലും ശരി, ഭാര്യയുമായി സംതൃപ്തമായി കൂടുതൽ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ കേട്ട് ജീവിക്കുകയുമാണ് ചെയ്യേണ്ടത്. ആ ഒരു തരത്തിലേക്ക് മാതാപിതാക്കളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ബോധ്യപ്പെടുത്തി അവരുടെ തൃപ്തിയോടുകൂടി തന്നെ ഭാര്യയെ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലിയുള്ള നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്.
1: വിവാഹ ദിവസം കല്യാണപ്പെണ്ണ് കയ്യിൽ ഫ്ലവർ ബോക്കറ്റ് പിടിക്കുന്നതിൻ്റെ വിധി എന്ത്? അത് അന്യമതസ്ഥരുടെ ആചാരമാണെന്ന് പറഞ്ഞു കേൾക്കുന്നു.
2: വിവാഹത്തോടനുബന്ധിച്ചുള്ള അനാചാരങ്ങളും ആഭാസങ്ങളും അമിത വ്യയങ്ങളും ധൂർത്തുമൊക്കെ ഒരു മുസ്ലിം ഒഴിവാക്കേണ്ടതാണ്. വലീമ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വിവാഹത്തോടനുബന്ധിച്ച് നൽകുന്ന ഭക്ഷണമാണ്. അതിൽ തന്നെയും ധൂർത്തുണ്ടാകാൻ പാടില്ല എന്നാവുമ്പോൾ പിന്നെ എങ്ങനെയാണ് വിവാഹത്തിന് മുമ്പേ നടക്കുന്ന മിഠായി കൊടുക്കുക എന്ന ഇസ്രാഫിൻ്റെ ധൂർത്തിൻ്റെ ഭാഗം ഒരു മുസ്ലിമിനുണ്ടാകുക? വലിയ വില കൊടുത്ത് ബൊക്കെ വാങ്ങി അത് അല്പം കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകുന്ന ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറുമ്പോൾ എങ്ങനെയാണ് അതിനുവേണ്ടി പണം വിനിയോഗിക്കുക? അതുകൊണ്ട് തന്നെ മുസ്ലിം എല്ലാ വിഷയത്തിലും മാതൃകയാവേണ്ടവനാണ് എന്ന ബോധത്തോടുകൂടി ആയിരിക്കണം വിവാഹമാകട്ടെ വിവാഹേതര ചടങ്ങുകളാകട്ടെ അവിടെയൊക്കെ അവൻ്റെ ചിലവ് നടത്തേണ്ടതും പണം ചിലവഴിക്കേണ്ടതും.
1: നിക്കാഹിന് മുമ്പ് വരൻ അല്ലെങ്കിൽ വരൻ്റെ വീട്ടുകാർ കൊടുത്ത സാധനങ്ങൾ ഉപയോഗിക്കാമോ എന്നാണ്?
2: വിവാഹത്തിന് മുമ്പ് വധുവിന് വരനാകാൻ പോകുന്ന വ്യക്തിയോ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ നൽകുന്ന സമ്മാനങ്ങൾ അത് സമ്മാനങ്ങളാണ് എന്നതുകൊണ്ട് സ്വീകരിക്കാം. പക്ഷേ അവിടെ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു നിക്കാഹുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന ബോധമുണ്ടായിരിക്കണം. അഥവാ വിവാഹം നടക്കാതിരുന്നാൽ ഇതൊരു മഹറിൻ്റെ ഭാഗമായി തന്നതാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചു കൊടുക്കേണ്ടി വരും. അതല്ലാതെ എല്ലാ പല ആളുകൾക്കും കൊടുക്കുന്ന പോലെ ഒരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് കൊടുക്കുകയല്ല, അതൊരു മഹറിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മഹറായിട്ടോ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം സമ്മാനങ്ങൾ കൊടുക്കുന്നത്, കൊടുക്കേണ്ടതും. ഇനി അതല്ല, അതിലപ്പുറം വിവാഹം നടന്നാലും ഇല്ലെങ്കിലും ശരി ഒരു പാരിതോഷികം എന്നുള്ള നിലയ്ക്ക് കൊടുക്കുകയാണ് എങ്കിൽ അപ്പോൾ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടി വരികയില്ല. സമ്മാനത്തിൻ്റെ അടിസ്ഥാനം കൊടുത്തത് തിരിച്ചു ചോദിക്കുവാൻ പാടില്ല എന്നാണ് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം.
1: വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ഭർത്താവിൻ്റെ ചുമതലയല്ലേ? പെൺകുട്ടിയുടെ ഭർത്താവ് ഗൾഫിലാണ്, വീടുണ്ടാക്കിയ കടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെയും മകളുടെയും എല്ലാ ചെലവുകളും അവളുടെ അനിയനും വാപ്പയും ഉമ്മയും കൂടി നിർവഹിക്കുന്നു. ഈ അനുജൻ അയാൾ വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. അയാൾ ഉമ്മയുടെ വാക്കുകൾ കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. മുൻകൂട്ടി എവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചാൽ തന്നെ ഉമ്മയുടെ വാക്കുകേട്ട് അത് വേണ്ട എന്നും വെക്കുന്നു. ഈ വക സ്വഭാവങ്ങൾ ഇസ്ലാമികമായി തെറ്റല്ലേ എന്നാണ്.
2: ഈ ചോദ്യത്തിലുള്ളത് ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള പ്രശ്നങ്ങളാണ്. വീട്ടിൽ ഉമ്മയുടെ വാക്കുകേട്ട് മകൻ ഭാര്യയ്ക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നും, എന്നാൽ ആ വീട്ടിലുള്ള മകൾ അഥവാ ഈ സഹോദരൻ്റെ സഹോദരി, ഇദ്ദേഹത്തിൻ്റെ സഹോദരി, അവരെ ശ്രദ്ധിക്കേണ്ട ഭർത്താവ് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, ഈ സഹോദരനാണ് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, അവരുടെ ഉമ്മയാണ് വാപ്പയാണ് എന്നൊക്കെയാണ് ഇവിടെ ചുരുക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഫഅഅതികുല്ലദീ ഹഖ്ഇൻ ഹഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ആർക്കെല്ലാം എന്തെല്ലാം അവകാശങ്ങൾ നൽകാനുണ്ട് അവകാശങ്ങൾ നൽകുക, അതിലുള്ള ഔലവിയത്ത് ആദ്യം ആർക്ക് നൽകണം പിന്നെ ആർക്ക് നൽകണം എന്ന ആ മുൻഗണനാക്രമം അത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെലവിന് കൊടുക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഭർത്താവിൻ്റെ ജോലിയാണ്. ഭാര്യയുടെ അനുമതിയോടുകൂടി അദ്ദേഹം ഗൾഫിൽ പോയി കഴിഞ്ഞാലും വീടുണ്ടാക്കലാകട്ടെ മറ്റു ചെലവുകളാകട്ടെ അത് ആ പെൺകുട്ടിയുടെ കുടുംബത്തിനല്ല മറിച്ച് ഭർത്താവിനാണ്. അതുപോലെ തന്നെ വിവാഹം കഴിച്ച വ്യക്തി സഹോദരൻ ഉമ്മയും വാപ്പയും പറയുന്ന കാര്യങ്ങൾ അറിയണം, അനുസരിക്കണം എന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രധാനമാണ് തൻ്റെ ഭാര്യയ്ക്ക് നൽകേണ്ട അവകാശങ്ങൾ. ആ അവകാശങ്ങൾ നൽകുമ്പോൾ തീർച്ചയായും അത് ഉമ്മയുടെ അവകാശങ്ങളെ ഹനിക്കലല്ല, ഹനിക്കാൻ പാടില്ല. അങ്ങനെയുള്ള പരസ്പരം അവകാശങ്ങളൊക്കെ നൽകി മുന്നോട്ട് പോകാൻ സാധിക്കണം, എങ്കിൽ മാത്രമേ കുടുംബ ജീവിതം സന്തോഷകരമായി തീരുകയുള്ളൂ.
1: എൻ്റെ ഭർത്താവ് കുറച്ചു കാലമായി ഫോണിൽ ക്യാഷ് ഇട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഒരു അഡിക്ഷൻ പോലെയാണ്, കളിക്കാതെ ഇരിക്കില്ല. പൈസ കുറേ പോയി എന്നാലും പിന്നെയും കളിക്കും, പൈസ കിട്ടുകയും ചെയ്യും. മിക്കപ്പോഴും എനിക്കും മക്കൾക്കും ചിലവിന് തരുന്നത് ഇങ്ങനെ കളിച്ചു കിട്ടുന്ന ക്യാഷായിരിക്കും. ഞങ്ങൾക്ക് പണം വാങ്ങാതിരിക്കാനും നിവൃത്തിയില്ല. വീട് പണിയാനും മറ്റും ഞാൻ എന്തു ചെയ്യും? വീട് പട്ടിണിയാവും. ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് ഈ സഹോദരിയുടെ ചോദ്യം.
2: ഭർത്താവിനോട് അദ്ദേഹം ചെയ്യുന്ന ആ വൻ പാപത്തെക്കുറിച്ച് കൃത്യമായ ബോധം കൊടുക്കേണ്ടതുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താൻ. തീർച്ചയായും മദ്യവും ചൂതാട്ടവും അങ്ങനെ പറഞ്ഞ് അതൊക്കെ പൈശാചികമാവുന്നു. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയിക്കണമെങ്കിൽ അത് അതിൽ നിന്നും പൂർണ്ണമായും വെടിഞ്ഞു നിൽക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിനോട് ഇതിനോടനുബന്ധിച്ച് ഇത് അനുസ്യൂതമായി മുന്നോട്ട് പോയി ഉപദേശങ്ങളും സ്വീകരിക്കുന്നില്ല എങ്കിൽ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ പ്രയാസമാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താം. ഏതായിരുന്നാലും ശരി, ഭാര്യയ്ക്കും മക്കൾക്കും ചിലവിന് തരൽ അദ്ദേഹത്തിൻ്റെ ബാധ്യതയായതുകൊണ്ട് തന്നെ അദ്ദേഹം കൊണ്ടുവരുന്ന ഉപജീവന വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ്. തീർത്തും അത് പിടിച്ചുപറി പോലുള്ള ഒരു സമ്പാദ്യം പോലെയല്ല, എന്നാൽ അതോടൊപ്പം ഹറാമാണ്, നിഷിദ്ധമാണ്, ഒരു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ വരുമാനത്തിൻ്റെ കൂടെ തന്നെയും മറ്റ് ഹലാലായ വരുമാനങ്ങൾ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കി അത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാഹു തആല ആലം.
1: എനിക്ക് വളരെയധികം മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരനുഭവം ഇന്നലെ വെള്ളിയാഴ്ചയുണ്ടായി. ജീവിതത്തിൽ ഒരുപാട് കാലത്തിനു ശേഷം ജുമാ മിസ്സായിപ്പോയി. തികച്ചും മനഃപൂർവ്വമല്ല, മറവി കൊണ്ട് മാത്രം സംഭവിച്ചു പോയതാണ്. അതിനുശേഷം അത്രയ്ക്ക് മനഃപ്രയാസം തോന്നി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ വേറെ എന്തെങ്കിലും പ്രത്യേക ദുആ ഉണ്ടോ, അതോ അതിനുശേഷം സാധാരണ പോലെ ളുഹർ നിസ്കരിക്കലാണോ? മുന്നേ ദിവസം പെരുന്നാളായതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയോ അറിയാതെ വിട്ടുപോയി. അതിനുശേഷം വല്ലാതെ ഒരു മനഃപ്രയാസം. ഈ അടുത്ത കാലത്തായി ജുമാ നഷ്ടമായത് ഓർമ്മയില്ല. തികച്ചും വിഷമവും തോന്നുന്നു. ഒരു പരിഹാരമാർഗം നിർദ്ദേശിച്ചു തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഈ ശ്രോതാവിൻ്റെ ചോദ്യം.
2: തനിക്ക് ജുമാ നഷ്ടപ്പെട്ടു എന്നതിൽ അഗാധമായ ദുഃഖം തന്നെ ഈമാനിൻ്റെ വലിയ ഒരു അടയാളമാണ്. എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ കൊണ്ടോ മനഃപൂർവമോ ഒഴിവാക്കിയതല്ല. പ്രതിബന്ധം എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അദ്ദേഹം മറന്നുപോയി. റബ്ബനാ ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന. റബ്ബേ, ഞങ്ങളിൽ നിന്ന് വല്ല അബദ്ധങ്ങൾ സംഭവിച്ചാലോ മറവി സംഭവിച്ചാലോ അതിൻ്റെ പേരിൽ നീ ഞങ്ങളെ പിടികൂടരുതേ എന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെ എന്നാണ്. അതോ ആ മറവി കാരണത്താൽ ഒരാൾ എന്തെങ്കിലും ദീനിയായ കാര്യത്തിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ചില സന്ദർഭങ്ങളിൽ നമസ്കാരത്തിൽ മറവി സംഭവിച്ചിട്ടുണ്ട്. അവ ഏതായിരുന്നാലും ഇനി ഭാവിയിൽ ജുമാ നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭവും ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ ബോധത്തോടുകൂടി കഴിഞ്ഞു പോയതിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും നടത്തി മുന്നോട്ട് പോകുക. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണല്ലോ.
1: യാഥാസ്ഥിക വിശ്വാസമനുസരിച്ച് നടത്തുന്ന മഹലിലെ ഉലൂഹിയത്തിൽ പങ്കുചേരാമോ എന്നാണ് ചോദ്യം.
2: ഉലൂഹിയത്ത് അറുക്കേണ്ടത് മുസ്ലിമാണ്. മുസ്ലിമാണെന്ന് പറയുന്ന, നമസ്കരിക്കുന്ന, പ്രത്യക്ഷമായി വ്യക്തമായി ഷിർക്കുകൾ ചെയ്യാത്ത ആളുകൾ ആരായിക്കോട്ടെ, അവരുടെ കൂടെയൊക്കെ ഉദൂഹിയത്തിന് പങ്കെടുക്കാം. ഏതെങ്കിലും പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള നിലക്ക് അവരുടെ പിന്നിൽ നമസ്കരിക്കാൻ പാടില്ല എന്നോ അവരുടെ കൂടെ ഉദൂഹിയത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നോ തീരുമാനിക്കുവാൻ പാടില്ല. മറിച്ച് ഓരോ വ്യക്തിയുടെയും ജീവിതം എങ്ങനെയാണ്, അള്ളാഹുവല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റും എന്ന് ഘോരഘോരം സംസാരിക്കുന്ന വ്യക്തിയാണോ, അതല്ല എന്തെങ്കിലും തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ ചെറിയ പല വിദ്യാർത്ഥികളും ചെയ്യുന്ന വ്യക്തിയാണോ എന്നൊക്കെ വേർതിരിച്ച് വ്യക്തിപരമായി ഓരോരുത്തരെയും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. മുസ്ലിം സൊസൈറ്റിയിലുള്ള ആളുകൾ അവർ മുസ്ലിങ്ങളാണ് എന്ന പരിഗണന വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത്.
1: ഭാര്യയുടെ ഫോൺ പിടിച്ചു വലിച്ച് ചാറ്റിങ്ങും വാട്സപ്പും നോക്കുന്നു. ഭാര്യയുടെ ഉമ്മയുടെ ഉപ്പയുടെ വാട്സപ്പും എല്ലാം നോക്കുന്നു. ഭർത്താവിൻ്റെ ഫോൺ തൊടാൻ പോലും വിടാറില്ല. ഭാര്യ ഒന്നും തെറ്റ് ചെയ്യുന്നില്ല എന്ന് ഭർത്താവിന് അറിയാം. പക്ഷേ അവർ ഉമ്മയോടും ഉപ്പയോടും സംസാരിച്ചത് എന്താണെന്നറിയാൻ വേണ്ടി മാത്രമാണ്. അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചത്, ചങ്ങാതിമാർ സംസാരിച്ചത് കാണാൻ വേണ്ടി മാത്രമാണ് വാട്സപ്പ് തപ്പുന്നത്. രണ്ടുപേർക്കും അറിയാം തെറ്റ് ചെയ്യുന്നില്ല എന്ന്. പക്ഷേ ഭർത്താവ് ഇങ്ങനെ എല്ലാം പിടിച്ചു നോക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നു അവൾക്ക്. ഞാൻ ഭർത്താവാണ്, എനിക്കെല്ലാം ആവാം എന്ന ഒരു ഭാവമാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാമോ എന്നാണ് ചോദ്യം.
2: ഇസ്ലാം ഓരോ വ്യക്തികളുടെയും സ്വകാര്യത സൂക്ഷിക്കുകയും മനുഷ്യൻ്റെ അഭിമാനത്തിന് സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വല തജസ്സസു, നിങ്ങൾ ചാരപ്രവൃത്തി നടത്തരുത് എന്ന് പറഞ്ഞത്. ഇന്നബഅലല്ലനിഇസ്മുൻ, ഊഹങ്ങളിൽ മിക്കതും പാപമാകുന്നു എന്ന് പറഞ്ഞത്. രണ്ടാളുകൾ സ്വകാര്യമായി സംസാരിക്കുമ്പോൾ മൂന്നാമതൊരാൾ ചെവി കൊടുത്തിരിക്കുവാൻ പാടില്ല എന്ന് ഇസ്ലാം നിരോധിച്ചത്. ഭാര്യ ഭർത്ത ജീവിതം തെറ്റിദ്ധാരണകളുടെയും ദുർവിചാരങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിലായാൽ ഒരിക്കലും കുടുംബജീവിതം സന്തോഷകരമാകുകയില്ല. ഭാര്യയുടെ അടുത്ത്, ഭർത്താവിൻ്റെ അടുത്ത് പല തെറ്റുകളും കണ്ടാൽ അത് മാന്യമായ രൂപത്തിൽ അറിയിക്കുകയും അതിൽ നിന്ന് പിന്തിരിയുവാൻ പ്രേരിപ്പിക്കുകയും ഉപദേശിക്കുകയും താക്കീത് നൽകുകയുമാണ് ചെയ്യേണ്ടത്. ചോദ്യകർത്താവ് സൂചിപ്പിച്ചത് ഭാര്യ അത്തരം തിന്മകളിലൂടെ നീങ്ങുന്നവളല്ല എന്ന് ഭർത്താവിനറിയാം. എന്നിട്ടും ഇത്തരം സ്വകാര്യതയിലേക്കുള്ള എത്തിനോട്ടം നടത്തുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഭർത്താവിനെ അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫോൺ ഈ രൂപത്തിൽ മറ്റാരെങ്കിലും സ്വകാര്യതകൾ എത്തിനോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന് ബോധ്യപ്പെടുത്തുകയും മനുഷ്യൻ്റെ അഭിമാനം പവിത്രമാണ് എന്ന ഇസ്ലാമിൻ്റെ സന്ദേശം അദ്ദേഹം പാലിക്കേണ്ടതുണ്ട് എന്നത് ബോധ്യപ്പെടുത്തുകയുമാണ് ചെയ്യേണ്ടത്. ഈ രൂപത്തിൽ ഭർത്താവിനെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനോട് ആരെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കുന്ന രൂപത്തിലുള്ള പല ആളുകളോടുമൊക്കെ ഇക്കാര്യം പറഞ്ഞ് ശരിയാക്കുകയാണ് ചെയ്യേണ്ടത്.
1: ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗി മരണപ്പെട്ടാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡയാലിസിസ് ചെയ്ത ഭാഗത്ത് പഞ്ഞി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പഞ്ഞി മാറ്റിയാൽ വീണ്ടും രക്തം ശക്തിയായി വരാൻ സാധ്യതയുള്ളത് കൊണ്ട് പഞ്ഞി വെച്ച ഭാഗത്തെ പഞ്ഞി മാറ്റാതെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടുണ്ടോ? അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കൽ അനുവദനീയമാണെങ്കിൽ പഞ്ഞി വെച്ച ഭാഗത്ത് പൂർണ്ണമായി വെള്ളം തട്ടിയിട്ടില്ല എന്നതിനാൽ മയ്യത്തിന് തയമ്മം കൂടി ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് സംശയം.
2: ഡയാലിസിസ് ചെയ്ത ഭാഗത്ത് രക്തം വരുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ പ്രതിവിധി എന്ന് ചോദിച്ചറിയണം. ഒരു പക്ഷേ ഒരല്പം കഴിഞ്ഞാൽ അത് ബ്ലഡ് നിലക്കുവാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ നിൽക്കുന്നില്ല എങ്കിൽ ഈ തുണിയോ മറ്റോ പഞ്ഞിയോ ഒക്കെ വെച്ച് അവിടെ കെട്ടാവുന്നതാണ്. അത്തരം സാഹചര്യങ്ങളിൽ നനഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമായി തീരുമെങ്കിൽ എല്ലാ ഭാഗത്തും മയ്യത്ത് കുളിപ്പിക്കുകയും ആ ഭാഗത്ത് തടവുകയും ചെയ്താൽ മതിയാകുന്നതാണ് അല്ലാഹു തആല ആലം.
3: സ്വരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളെ സ്ലോട്ടിൽ സ്വരമുണ്ട്. ഓക്കെ, നമ്മൾ നേരെ സ്വരം ഇല്ലല്ലോ, സ്വരം കേട്ടില്ല ഒരിക്കലും, അത് അവസാനിക്കുന്നില്ല. ഇൻഷാ അള്ളാ നമ്മൾ നല്ലൊരു ഗാനത്തിലേക്ക്.

0: മഷാല്ലാ, നല്ലൊരു ഗാനമാണ് കേട്ടത്. ശ്രോതാക്കൾ ഒന്ന് ഒന്നും കൂടെ ഉണർന്നിരിക്കണം. നമ്മൾ നേരത്തെ എപ്പോഴാണെങ്കിലും നമ്മൾ സ്വരം കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അടുത്ത സ്വരം കേൾക്കുന്നത് ഇന്ന ആൾ ആലപിച്ച ഗാനമാണ് എന്ന്. നമ്മളത് തുടക്കത്തിൽ പറയാതിരിക്കാൻ കാരണം എന്താ പറയുക, ഇതിൽ വേണമെങ്കിൽ ശ്രോതാക്കൾക്ക് ഗസ് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പം ഒന്ന് രണ്ടാൾക്കാരൊക്കെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പരിചയമുള്ള ശബ്ദമാണെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, കമൻറ്റിൽ വരാം,
1: കമൻറ്റ് ചെയ്യാം.
0: ഇനി അതല്ല, കമൻറ്റ് തീർച്ചയായിട്ടും വരുന്നത് ആരൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പം ശ്രോതാക്കളെ, ഇത് ഇന്ന് നമ്മുടെ ഗാനം ആലപിച്ചത് ഈയൊരു മധുര ശബ്ദത്തിൻ്റെ ഉടമ നമ്മുടെ ടെക്നിക്കൽ വിങ്ങിലെ സജീവ സാന്നിധ്യമായ ഷിഹാബ് മണ്ണാർക്കാടാണ്. നമ്മുടെ പീസ് റേഡിയോ വർഷങ്ങളായി നമ്മോടൊപ്പം ഉള്ള സ്റ്റാഫാണ്. അപ്പോൾ എന്തായാലും ആരൊക്കെ ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഇനി ഷിഹാബിന് അടുത്ത ചാൻസ് കൊടുക്കുക. മനസ്സിലായല്ലോ.
1: അപ്പം സ്റ്റാർ വാല്യൂ നോക്കണല്ലേ.
0: അതെ അതെ, സ്റ്റാർ വാല്യൂ നോക്കിയതിന് ശേഷമാണ് അടുത്ത ചാൻസിൽ ഇനി ഷിഹാബിൻ്റെ ഗാനം നമ്മൾ സ്വരത്തിൽ കേൾപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഇത് ആലപിക്കുന്നത് ഷിഹാബാണ് എന്ന് നമ്മൾ പറയാതിരിക്കാനുള്ള കാരണം, ആരെങ്കിലുമൊക്കെ ഇത് ചോദിക്കുമല്ലോ ഷിഹാബാണോ എന്ന് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. ഇനി ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. ഇനി ഷിഹാബിന് ആരൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിയിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ ശ്രോതാക്കൾക്കും ബലിപെരുന്നാൾ തൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എന്തുകൊണ്ടാണ് ബലിപെരുന്നാൾ തൽബിയ സ്റ്റാർ ക്വസ്റ്റ് എന്ന് ഞാൻ പറയാൻ കാരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ബലിപെരുന്നാൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, എന്നിരുന്നാലും അന്ന് നമ്മൾ വിദ്യാർത്ഥികളിൽ നിന്നും ക്ഷണിച്ച ഒട്ടനേകം പ്രോഗ്രാമുകളുണ്ട്. അന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയ, അതായത് വിദ്യാർത്ഥികളുടെ ആധിക്യം കാരണം, പ്രോഗ്രാമുകളെ ആധിക്യം കാരണം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒട്ടനേകം പ്രോഗ്രാമുകളുമായിട്ടാണ് ഇന്ന് നമ്മൾ

0: ശ്രോതാക്കളെ കിട്ടാതെ പോകുന്ന ഒരുപാടൊരുപാട് കലാകാരന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. കൂട്ടുകാരിൽ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കഴിവുകൾ ലോകമറിയട്ടെ, ശ്രദ്ധിക്കട്ടെ, കേൾക്കട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ഉയരട്ടെ എന്നുള്ള ഏറ്റവും മനോഹരമായ, സുന്ദരമായ ഒരു ലക്ഷ്യമാണ് റേഡിയോക്കുള്ളത്. സ്റ്റാർ ക്വസ്റ്റിലൂടെ നമ്മോട് ഇന്നത്തെ ഒരു സ്റ്റാർ ക്വസ്റ്റിൽ ഞാൻ നിങ്ങളോടൊപ്പം ജൗഹർ ഒഴുകൂർ സ്റ്റുഡിയോയിൽ നിന്നും നമ്മുടെ കൂടെ കുറച്ച് കൂട്ടുകാർ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൽ ചേരുന്നുണ്ട്. കേൾക്കാം നമുക്ക് അവരുടെ പാട്ടുകളും പ്രസംഗങ്ങളും ഇൻഷാല്ലാ. ആദ്യമായി നമ്മോടൊപ്പം ചേർന്നു ഫാത്തിമ ബിൻത് ഫൈറൂസ്, കൊല്ലം കൊയിലാണ്ടിയിൽ നിന്നും 4-ാം ക്ലാസ്സുകാരിയായ ഫാത്തിമ ബിൻത് ഫൈറൂസിൻ്റെ മലയാള ഗാനമാണ് നമ്മൾ ആദ്യമായി ശ്രവിക്കാൻ പോകുന്നത്.
1: എന്റെ പേര് ഫാഹിമ ബിൻത് ഫൈറൂസ്. ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കൊല്ലം LP സ്കൂൾ, കൊല്ലം കൊയിലാണ്ടി കോഴിക്കോട് ജില്ലയിൽ നിന്ന്. ഉടനെ കയുത്തെന്തേ തടുക്കു ബാപ്പാ.

ഉടയോൻ തുണയില്ലേ നമുക്കൂ ബാപ്പ, ആറ്റക്കണി മോനെ ഇതാ നിന്നെ പോറ്റം സുഖമെന്റെ മനസ്സിനിപ്പോ, ആറ്റക്കണി മോനെ ഇതാ നിന്നെ പോറ്റം സുഖമെന്റെ മനസ്സിനിപ്പോ, നേരം കളയാതെ അടുക്കൂ ബാബ, നേരം ഇടിവാളച്ചടുക്കൂ ബാപ്പ, നേരം കളയാതെ അടുക്കൂ ബാപ്പ, നേരെ പിടിവാളച്ചടുക്കൂ ബാപ്പ. ബലിയായി തവ ദേഹം കൊടുക്കും നേരം, വലിയാൻ തുറക്കുന്നു സവർഗമയും, ബലിയായി തവ ദേഹം കൊടുക്കും.

0: ഉടനെ കഴുത്തടുക്കൂ ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്കൂ ബാപ്പ.
1: മാഷാ അല്ലാ, ഫാഹിമ ബിന്ത് ഫൈറൂസിനോട് ഞാൻ ആദ്യമായൊരു സോറി പറയുകയാണ്. ഞാൻ നേരത്തെ നിൻ്റെ പേര് വായിച്ചപ്പോൾ ഫാത്തിമ ബിന്ത് ഫൈറൂസ് എന്നാണ് വായിച്ചത്. പിന്നെ നീ നിൻ്റെ പേര് ഒന്നുകൂടെ തിരുത്തി പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് ബോധ്യമായത് നിൻ്റെ പേര് ഫാഹിമ ഫൈറൂസ് എന്നാണ്. ഇൻഷാ അല്ലാ, ഇനി അടുത്ത ഒരു അവസരത്തിൽ നമ്മൾ എന്തായാലും നിൻ്റെ പേര് തെറ്റിക്കാതെ തന്നെ പറയും. ഓക്കെ, ശരി. നാലാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് ഫാഹിമ ബിന്ത് ഫൈറൂസ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്ര സംഭവങ്ങളുള്ള ഒരു മനോഹരമായ ഗാനമാണ് നമ്മോടൊപ്പം അവൾ പങ്കുവച്ചിട്ടുള്ളത്. കൊച്ചുകൂട്ടുകാരിയാണ്, നാലാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരിയാണ്. എന്നിരുന്നാൽ തന്നെ അവളുടെ പാട്ട് അതിനേക്കാൾ മുതിർന്ന ആളുകളെ കവച്ചു വെക്കുന്ന രൂപത്തിലുള്ള പാട്ടാണ്. മനോഹരമായിട്ട് അത് അവതരിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന ബോധ്യപ്പെടുന്നൊരു കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പാട്ടുകളുമായിട്ട് നമ്മോടൊപ്പം ചേരാൻ, നല്ല നല്ല മെസ്സേജുകളുമായിട്ട് നമ്മോടൊപ്പം ചേരാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മോടൊപ്പം ചേരുന്നു നൈഫ വി പി, ഒരു മലയാള ഗാനവുമായിട്ട് ചേരുന്നു. എസ് ഒ എച്ച് എസ് എസ് അരീക്കോടിൽ നിന്നും ഒരു കൊച്ചുകൂട്ടുകാരി നൈഫ വി പി ഒരു മലയാള ഗാനവുമായിട്ട് പീസ് റേഡിയോ തൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ വേദിയിൽ നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു ഭാഗത്തിലെ കൊഴിയും മരത്തിൻ്റെ മറുഭാഗം ഇതളുകൾ വിരിഞ്ഞത് കാണാം. ഒരു ഭാഗം ജീവിതം ദുഃഖത്താൽ മൂടുമ്പോൾ മറുഭാഗം സന്തോഷം.

ഒരിടത്ത് മരണത്തിൻ ഗന്ധങ്ങൾ ഉയരുമ്പോൾ ഒരിടത്ത് പുതുജന്മനാദം.

0: മാഷാ അല്ലാഹ്, നമ്മുടെ പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം എഴുതിയ മനോഹരമായ ഒരു ഗാനമാണ് നമ്മുടെ നൈഫ വി പി ഈ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾക്കറിയാം, നമ്മുടെ റേഡിയോയിലൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ചാനലുകളിലൊക്കെ ഏറ്റവും മനോഹരമായി നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ഗാനമാണ് ഈ ഒരു പാർട്ടി എന്നുള്ളത്. നമ്മുടെ ജീവിതം, നമ്മുടെ മരണം, നമ്മൾക്ക് അവസാനം എത്തിച്ചേരാനുള്ള അതിമനോഹരമായ സ്വർഗം, ഇതിനെയൊക്കെ പരാമർശിക്കുന്ന ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ഗാനമാണ് ഈ ഒരു പാട്ട്. അത് നൈഫയുടെ വോയിസിൽ നമുക്ക് കേൾക്കാൻ പറ്റുക എന്നുള്ളതും അതിനേക്കാൾ മനോഹരമാണ്. അതിഗംഭീരമായി തന്നെ നമ്മുടെ മോൾ നമ്മൾക്ക് വേണ്ടി അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ കൂടുതൽ മെസ്സേജുകളും ഒക്കെയായിട്ട് നമ്മോടൊപ്പവും കൂട്ടുകാരോടൊപ്പവും ചേരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏഴാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് അരീക്കോട് SOHSS. അടുത്തതായിട്ട് നമ്മോടൊപ്പം ചേരുന്നു ഹംദ മൊയ്തീൻ പി. നാലാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ് ഹംദ മൊയ്തീൻ. കേൾക്കാം നമുക്ക് അവരുടെ മനോഹരമായ ഒരു മലയാള പ്രസംഗം.
1: അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. ബഹുമാനരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ.

0: തൂവാദൂൻ. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു അനശ്വര സങ്കേതമാണ് സ്വർഗം. മുസ്ലിമും അമുസ്ലിമും സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഒരു മുസ്ലിം വിശ്വസിക്കുന്ന സ്വർഗം അള്ളാഹു അവൻ നൽകണമെങ്കിൽ അവന്റെ വിശ്വാസത്തിൽ യഥാർത്ഥ തൗഹീദ് നിർബന്ധമാണ്. എന്താണ് തൗഹീദ് എന്ന് ലളിതമായി പറയാതെ പോയാൽ എന്റെ ഈ കൊച്ചു സംസാരത്തിന് പൂർണതയുണ്ടാകില്ല. തൗഹീദ് എന്ന വാക്കിന്റെ മൂലധാതുവായ വഹദ എന്ന് പറഞ്ഞാൽ അഫ്രദ അഥവാ ഏകനാക്കുക എന്നാണ് അർത്ഥം. ഇതാണ് തൗഹീദ് എന്ന വാക്കായി ഏകോപിച്ചത്. റുബൂബിയ, ഉലൂഹിയ, അസ്മാ വ സിഫാത്ത്, ഈ മൂന്ന് വിഷയങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ് തൗഹീദ്. ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലയായ അടിവേരായ ജീവനായ തൗഹീദ് തകർന്നാൽ അവനിലെ ഇസ്ലാം തകർന്നു തരിപ്പണമാകും. തൗഹീദുള്ളവന് നിർബന്ധമാണ് സ്വർഗം. തൗഹീദില്ലാത്തവന് ശിർക്കിലാണ്, അവനുള്ളത് നരകമാണ്. തൗഹീദാണ് സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. തൗഹീദിനാൽ നിറഞ്ഞ വിശുദ്ധ ഖുർആനാണ് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നത്. സൂറത്തു തൗഹീദ് അതായത് ഇഖ്ലാസ് എന്ന പേരിൽ ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. അന ഉസ്മാനു قال قال رسول الله صلى الله عليه وسلم من مات وهو يعلم انه لا اله الا الله دخل الجنه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ടാണ് മരണപ്പെട്ടത് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിന്റെ ശബ്ദമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ. ഈ കലിമ പറഞ്ഞാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ നിലനിർത്താനും പ്രചരിപ്പിക്കാനും നാം തയ്യാറാകണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യത്താൽ സ്വർഗത്തിലേക്ക് കയറി പോകാൻ കഴിയുകയുള്ളൂ. ഇനിയും ധാരാളമായി പറയാനുള്ള വിഷയമാണിത്. സമയപരിധിയെ മാനിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്ന വസാലിഹൽ അഅമാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുക്കം സി എച്ച് മെമ്മോറിയൽ സ്കൂളിലെ ഹംദ മൊയ്തീൻ നാലാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരി പറഞ്ഞത് ശരിയാണ്. ഒരുപാടൊരുപാട് അർത്ഥ തലങ്ങളുള്ള, ഇനിയും ഒരുപാടൊരുപാട് പറയേണ്ട വിഷയമാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യമാണ് തൗഹീദ് എന്നുള്ളത്. പറഞ്ഞാലും പറഞ്ഞാലും അവസാനിക്കാത്ത അർത്ഥ തലങ്ങളുള്ള ഒരു കാര്യമാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിൻ്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഭാഗം നമുക്ക് അവതരിപ്പിച്ച് കാണിച്ചു തന്നത്, അതിനെ ഏറ്റവും മനോഹരമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഹംദ മൊയ്തീൻ്റെ ഈ ഒരു പ്രസംഗത്തിൽ അവരുടെ കഴിവ് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാന വ തആല നന്നായിട്ട് പ്രസംഗിക്കുവാനും നല്ല നല്ല മെസ്സേജുകളെ, സത്യത്തെ നമ്മുടെ കൂട്ടുകാരിലേക്ക് മാലോകരിലേക്ക് എത്തിക്കാനുള്ള തൗഫീക്കും ആഫിയത്തും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകട്ടെ എന്ന് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പീസ് റേഡിയോയുടെ കൂടെ ഇനിയും ഇതുപോലെ നല്ല മെസ്സേജുകളുമായിട്ട് ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ തൗഫീക്കും അവൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടാതെ അവളെ ഇതുപോലെയുള്ള, അവളെ എന്ന് മാത്രമല്ല നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളെയും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ പഠിപ്പിച്ച് നമ്മുടെ റേഡിയോയിലേക്ക് അത് എത്തിക്കാൻ മനസ്സ് കാണിക്കുന്ന അവരുടെ രക്ഷിതാക്കൾ, അതുപോലെ തന്നെ അധ്യാപകർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേൾക്കാം നമുക്ക് അൽഫിദയുടെ ഒരു മലയാള ഗാനം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: നെല്ലിക്കുറിശ്ശി സ്കൂളിൽ പഠിക്കുന്ന GHS നെല്ലിക്കുറിശ്ശി സ്കൂളിൽ പഠിക്കുന്ന അൽഫിദ അവതരിപ്പിച്ച വളരെ ചുരുങ്ങിയ വരികളിലുള്ള എന്നാൽ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളുള്ള അതിനേക്കാൾ നമ്മൾക്കൊക്കെ മനസ്സിലേക്ക് സങ്കടം വരുന്ന ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. ഗാസ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഇസ്രായേൽ ജനത കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾ, അതിൽ പൊലിഞ്ഞു വീഴുന്ന ഒട്ടനേകം കൊച്ചുകൂട്ടുകാർ, സാധാരണക്കാരായ വൃദ്ധരായ ഒരുപാടൊരുപാട് പാവം മനുഷ്യർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാവരെയും നല്ല രൂപത്തിൽ ഏറ്റെടുക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശരിക്കും ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷം എന്നതിനപ്പുറത്ത് വളരെയേറെ ദുഃഖം നമ്മൾക്കുണ്ട്. എത്ര സന്തോഷത്തിൻ്റെ അവസ്ഥയിലായാലും ഇതുപോലെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം ഒന്ന് പിടയും അല്ലേ. കാരണം അത്രയും അധികം പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു ബലിപെരുന്നാൾ ദിനത്തിൽ പോലും നമ്മളെല്ലാവരും നല്ല ഡ്രസ്സുകളൊക്കെ ധരിച്ച് പള്ളിയിൽ പോയി കുടുംബങ്ങളുമായി സന്തോഷം പങ്കിട്ടപ്പോൾ അവർക്ക് കൂടെ ആരും ഉണ്ടായിരുന്നില്ല. നല്ല വസ്ത്രങ്ങളുണ്ടായിരുന്നില്ല, നല്ല അവസരങ്ങളുണ്ടായിരുന്നില്ല, നല്ല പള്ളികളുണ്ടായിരുന്നില്ല, നല്ല ഭക്ഷണമുണ്ടായിരുന്നില്ല. അവർക്ക് അന്നും ഇന്നും എപ്പോഴും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് കൂടെയുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാവരെയും നല്ല രൂപത്തിൽ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെയും നമ്മളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഏതായിരുന്നാലും അൽഫിദയുടെ പാട്ട് നമ്മളെല്ലാവരെയും ആ ഒരു ഏരിയയിലേക്ക്, ഗാസ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അടുത്തതായിട്ട് നമ്മോടൊപ്പം ചേരുന്നു ഷയാൻ ടി എം ഒരു മലയാള ഗാനവുമായിട്ട്.
1: അസ്സലാമു അലൈക്കും.

0: നമ്മളൊരു പാത്തുല്യ ബേബി പൊന്നിമ്മ ജനനം മക്കത്ത് മരണം പുണ്യമതത്ത്.
1: മാഷാല്ലാ, നമ്മുടെ ശയാൻ ടി എം ആകെ കുറഞ്ഞ സമയമാണ് അവൻ്റെ പാട്ടുള്ളത്. നേരത്തെ നമ്മുടെ അൽഫിദയുടെ പാട്ടിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന നമ്മളെ ഒരു സന്തോഷത്തിൻ്റെ മോഡിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ ഷയാൻ മോൻ. 3 വയസ്സ് മാത്രമാണ് അവനുള്ളത്. പാലക്കാട് ജില്ലയിലെ കുരിശുംകുളം സ്ഥലത്തു നിന്നാണ് അവൻ നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാട്ടുമായി നമ്മൾ ഏറ്റവും കൂടുതൽ ചെറുപ്പകാലത്തൊക്കെ കേട്ട് പരിചയമുള്ള മനോഹരമായൊരു ഗാനമാണ് നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഷയാൻ മോൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഭാവിയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ നല്ല നല്ല പാട്ടുകളും കവിതകളും പ്രസംഗങ്ങളുമൊക്കെയായിട്ട് കഥകളുമൊക്കെയായിട്ട് റേഡിയോയുടെ കൂടെ ഉണ്ടാവാൻ ഷയാൻ മോനെ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ അവൻ്റെ ആ ചെറിയ കുഞ്ഞു വോയിസിൽ അതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടുതൽ കൂടുതൽ സന്തോഷമുണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തക്കതായ പ്രതിഫലം നൽകട്ടെ. അതിൻ്റെ പിന്നിലൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്, അവനെ ഈ ഒരു പാട്ട് പഠിപ്പിച്ചവർ, അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തവർ ഒക്കെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. കൂടാതെ പീസ് റേഡിയോ എന്ന മഹത്തായ അറിവിൻ്റെ ഒരു സാഗരം തീർത്ത ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം മാനസികമായിട്ടും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒട്ടനേകം ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ പ്രവർത്തനത്തെ സൽക്കർമ്മമായി സ്വീകരിച്ച് പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന നല്ല അമൽ സ്വാലിഹാത്തുകളായിട്ട് മാറ്റട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ തൽബിയ പ്രോഗ്രാം സ്പെഷ്യൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരുമിച്ചാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: എൻ്റെ പേര് മുഹമ്മദ് ഷഹീദ്. ഭാര്യൻ്റെ പേര് ജംസീന. ഞങ്ങളെ ജീവിതത്തിലെ ആദ്യത്തെ കൺമണിയാണ് ആസിം എന്ന ഞങ്ങളെ പൊന്നാരം മോന്. ഇവന്റെ ജീവിതം എന്ന് പറഞ്ഞാല് ഇവിടെ പറഞ്ഞ പോലെ തന്നെ 4 മാസത്തില് ആണ് ഇത് അറിയുന്നത്. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു 4 മാസമായി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോ ഇങ്ങനൊക്കെ പ്രശ്നമുണ്ട്, ഉടൻ അബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. നമുക്ക് ഒന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്, മനസ്സില് സൃഷ്ടാവ് തോന്നിപ്പിച്ചത് തരണ. ഞാൻ എപ്പോഴും സൃഷ്ടാവിനോട് ചോദിക്കാറുണ്ട്, നീ പരീക്ഷിക്കുമെന്ന് ഞങ്ങളെ ഖുർആനിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ ചോദിച്ചു, പഠിച്ചവനെ അനക്കിന്നിഷ്ടല്ലേ, നീ പരീക്ഷിക്കുന്നു പറയുന്നുണ്ടല്ലോ, ഞാനാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല, പരീക്ഷണം അങ്ങനെയാണല്ലോ എല്ലാവരും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലേക്ക് ഓടിയത് അതൊരു പരീക്ഷണമായിരിക്കും. അങ്ങനെ പിന്നെ ഡോക്ടർമാർ ഒരുപാട് കമ്പൾസ് ചെയ്തു അബോർട്ട് ചെയ്യാൻ. ഞങ്ങൾ ഉറച്ച തീരുമാനത്തിൽ നിന്ന് എന്തു വന്നാലും സ്വീകരിക്കുന്നുണ്ട്.
3: പലപ്പോഴും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കുട്ടിയുടെ പിതാവാണ് സംസാരിച്ച് പിതാവിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. ആസിമിൻ്റെ പിതാവായിരുന്നു സംസാരിച്ചത്. ആസിം കഴിഞ്ഞ ഈ അടുത്ത് നടന്ന നാഷണൽ ഗെയിംസിൽ നീന്തലിൽ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി കൂടിയാണ്. പലപ്പോഴും നമുക്കെല്ലാം മാതൃകയാണ് ആസിം.
4: തീർച്ചയായിട്ടും
3: നമുക്ക് മാതൃകയാണ്. പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടും പരിമിതികളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടും അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ജനനസമയത്ത് അവരുടെ മാതാപിതാക്കൾ സഹിച്ച കുറച്ച് പ്രയാസങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇൻ്റർവ്യൂവിൽ പറയുന്നത് നമ്മൾ കേട്ടത്.
4: പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നമ്മൾ ശ്രദ്ധിച്ചത് കഴിഞ്ഞാൽ 4 മാസം ഡോക്ടർ പിന്നെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഉറച്ച തീരുമാനം എടുത്തവിടെ. കാരണം ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ജനിതക പ്രശ്നങ്ങളുണ്ട്, അവയവങ്ങൾ ഉണ്ടാവൂല, അതുപോലെ തന്നെ ബുദ്ധി ഉണ്ടാവൂല എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ട്, പഠിച്ചവൻ എന്നെ പരീക്ഷിക്കുകയാണോ എന്നുള്ള ആ ഒരു ചിന്തയോടു കൂടി അതിൽ നിന്ന് അവർ പിന്മാറി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ വിധിയിലുള്ള വിശ്വാസത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചോളം വിധിയിൽ ഏതൊരു കാര്യം വന്നാലും അത് പഠിച്ചവൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ ആശ്വാസം ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അന്ന് അവരാലോചിച്ച ആ പ്രയാസത്തിന് ഇന്ന് ആ കുട്ടിയെ കൊണ്ട് അവർക്ക് സന്തോഷം മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
3: പറയുന്നുണ്ട് ഞാൻ ആസിമിൻ്റെ ഉപ്പയാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. വളരെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്.
4: വലിയൊരു പോയിന്റ് ആണത്. കാരണം ആ 4 മാസത്തെ കുട്ടിയെ അവർ അബോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് പറയാൻ പറ്റൂല അന്നെടുത്തൊരു തീരുമാനത്തിൽ അത് പടച്ചു അങ്ങനെ തോന്നിച്ചിട്ടുണ്ടാവും വലിയൊരു, കാരണം ആദ്യത്തെ ഒരു കുട്ടിയെ ജനിതക പ്രശ്നത്തോടു കൂടി ലഭിക്കാമെന്ന് പറഞ്ഞ ഒരു പിതാവിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഏതൊരു മാതാപിതാക്കളും തൻ്റെ പ്രസവിക്കുന്ന കുഞ്ഞ് അത് ഒന്നല്ല അഞ്ചാമത്തെ കുട്ടിയാണെങ്കിലും നല്ല ആരോഗ്യമുള്ള കുട്ടീനെ കിട്ടുന്ന ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. കുട്ടികളില്ലാത്ത എത്രയോ മാതാപിതാക്കളുണ്ട്, എത്രയോ പിന്നെ ദമ്പതിമാരുണ്ട്, ഉള്ളവർക്ക് നല്ല സ്വാലിഹത്തായ മക്കൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ പ്രാർത്ഥന വലിയൊരു നമ്മുടെ വിശ്വാസയുടെ ആയുധമാണ്. നമുക്കൊക്കെയും ദാമ്പത്യ ജീവിതത്തോട് ലഭിക്കുന്ന മക്കളൊക്കെ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള മക്കൾ ലഭിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യേണ്ടവരാണ്. പക്ഷേ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. ഇങ്ങനെയുള്ള പരീക്ഷണം നൽകിക്കൊണ്ട് അത് അവരെ പരീക്ഷിക്കല്ല, നമുക്കും കൂടി പരീക്ഷണമാണ്. ഇപ്പോൾ അവയവങ്ങളില്ലാതെ ജനിച്ച ആ കുട്ടിയെ സംബന്ധിച്ചോളം നമ്മളെ നാളിച്ച് നോക്കിയേ, കയ്യും കാലും കണ്ണും കാതൊക്കെ ഉണ്ടായിട്ട് നമ്മളെന്ത് നേടി, അവനിപ്പോൾ നേടിയ ആ ഒരു ലെവലും നമ്മുടെ ഒരു ലെവലും ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പടച്ചവനെ ഒരു കുറവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു എന്തെങ്കിലും പോസിറ്റീവ് അവർക്ക് അള്ളാഹു നൽകും എന്നും കൂടി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും.
5: തീർച്ചയായിട്ടും ആസിമും നമുക്ക് മാതൃകയാണ്, ആസിമിൻ്റെ മാതാപിതാക്കളും നമുക്ക് മാതൃകയാണ്.
4: തീർച്ചയായിട്ടും
5: ആസിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇല്ലായ്മകളെ പറയുന്നവരാണ് നമ്മൾ. നമ്മൾ ആദ്യം ലൈവിൻ്റെ ആദ്യത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ കാണുക ഇല്ലായ്മകളെ കുറിച്ചാണ്. എന്നാൽ പരിമിതികളിൽ നിന്നുകൊണ്ട് ആസിം അവൻ്റെ നാട്ടിൽ കുറെ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്നാമതായി അവൻ പഠിക്കുന്ന എൽ പി സ്കൂൾ അവൻ മുഖ്യമന്ത്രിയെ കാണുകയും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ കാണുകയും അങ്ങനെ അത് യു പി സ്കൂളാക്കി മാറ്റി വീണ്ടും ഹൈസ്കൂളാക്കാനുള്ള പരിശ്രമത്തിലാണ്.
4: അതിന്റെ നെട്ടോട്ടം അതിങ്ങനെ അതിൽ ഫുള്ള് കേട്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈക്കോടതി വരെ പരിഗണനയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മറ്റുള്ള അത് അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് ശേഷം ഒരു തലമുറക്ക് തന്നെ ഇത് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ സമരം നടത്തുന്നത് കുട്ടി പറയുന്നുണ്ട്.
5: തീർച്ചയായിട്ടും അപ്പോൾ പരീക്ഷണങ്ങൾ മുന്നിൽ വരുമ്പോൾ അതിൽ പതറാതെ, അത് റബ്ബിൻ്റെ പരീക്ഷണമാണ്. അദ്ദേഹം പറഞ്ഞ അസുവിൻ്റെ ഉപ്പ പറഞ്ഞ കേൾക്കാം, റബ്ബ് എന്താ എന്നെ പരീക്ഷിക്കാത്തത്, ഞാൻ ആദ്യം ആലോചിച്ചു, അപ്പോഴാണ് ഈ പരീക്ഷണത്തിൻ്റെ മുന്നിൽ വന്നത്. റബ്ബ് പരീക്ഷിക്കും തീർച്ചയാണ്. നമ്മുടെ ജീവിതം എന്നുള്ളത് പരീക്ഷണത്തിന് മാത്രമായിട്ട് നമ്മെ നിയോഗിക്കപ്പെട്ടതാണ്. പരീക്ഷണങ്ങൾ മുന്നിലുണ്ടാകും, പരീക്ഷണങ്ങൾ മുന്നിലുണ്ടാകുമ്പോൾ അത് തരണം ചെയ്യുകയും അതിൽ ക്ഷമിക്കുകയും ചെയ്യണം. അവിടെയാണ് ഒരു വിശ്വാസിയുടെ വിജയം എന്ന്
4: പറഞ്ഞു പറഞ്ഞ കാര്യം കൂടിയാണ് സൂറത്തുൽ ബഖറ പറഞ്ഞത്. അതുപോലെ നബ്ലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ സന്തോഷിക്കുന്നവർ, സന്തോഷ വാർത്ത അറിയിക്കുന്ന ആർക്കാണ്?
5: അപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരീക്ഷണങ്ങളെ നേരിടാനും അവിടെ ക്ഷമിക്കാനും എല്ലാം നമുക്ക് കഴിയേണ്ടതുണ്ട്. പല രീതിയിലും നമ്മെ പരീക്ഷിക്കും. ആയത്തിൽ തന്നെ കാണാം, ഹൗഫ് ഭയം കൊണ്ട്, പേടി കൊണ്ട്, ധന ആള് നഷ്ടം കൊണ്ട്, എല്ലാം ഫലനഷ്ടം കൊണ്ട് എല്ലാം നമ്മെ പരീക്ഷിക്കും. ഏതൊരു പരീക്ഷണത്തിന് മുമ്പിലും നിരാശപ്പെടാതെ, എന്തിനാ റബ്ബ് എന്നെങ്ങനെ പരീക്ഷിക്കുന്നത്, എങ്കിൽ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, നമ്മൾ എന്ത് കുറ്റാ ചെയ്തത്, അത് നിരാശയുടെ ധിക്കാരത്തിൻ്റെ സ്വരങ്ങൾ. പലപ്പോഴും എന്ത് പരീക്ഷണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ട് നമ്മളെങ്ങനെ പരീക്ഷിക്കുന്നത്, ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലാലോ എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കും ഒറ്റപ്പെട്ടാണെങ്കിൽ പോലും.
4: അതെ, ഈ പരീക്ഷണങ്ങൾ ലഭിക്കുന്ന സമയത്തും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. പക്ഷെ അത് അതിനെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. ഇല്ലായ്മയെക്കുറിച്ച് മാത്രമാണ് പലപ്പോഴും ആൾക്കാർ സംസാരിക്കാറുള്ളത്. ഒരു ഉദാഹരണത്തിന് ഒരാളുടെ കച്ചവടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര മോശമാണെന്ന് പറയാം. ഇത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അയാൾ ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ അപ്പുറത്തുള്ള പോസിറ്റീവ് കാണാതെ നെഗറ്റീവ് മാത്രം കാണുന്ന അവസ്ഥയിലാണ് പലപ്പോഴും ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആൾക്കാർ അതിലിങ്ങനെ പരിതപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം അള്ളാഹു നൽകിയ നിയമത്തിനെ തിരിച്ചറിയുകയാണെങ്കിൽ എന്തുണ്ടാവില്ല, ഈ പ്രയാസങ്ങൾ പറച്ചിലുണ്ടാവില്ല.
5: തീർച്ചയായിട്ടും അപ്പോൾ പരീക്ഷണങ്ങളിൽ പതറാതെ മുന്നോട്ട് പോവുക. പരീക്ഷണങ്ങൾ ഞാൻ മുന്നത്തെ ഒരു ലൈവിൽ സൂചിപ്പിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എടുക്കൽ ഒരാൾ, ഒരു സ്വഹാബി കടന്നു വന്നു, ഒരു വ്യക്തി കടന്നു വന്നു. പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല പരീക്ഷണവും നേരിട്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പരീക്ഷണം നേരിട്ടിട്ടില്ല, ഒരു പനി പോലും എനിക്ക് ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, നരകാവകാശിയെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നോക്കിക്കൊള്ളട്ടെ എന്ന്. അപ്പോൾ പരീക്ഷണങ്ങളൊന്നുമില്ലാത്തവർ എല്ലാവരും നരകത്തിലാണ് എന്നല്ല, വഹിയുടെ അടിസ്ഥാനത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തി നരകത്തിലാണ് എന്ന് പഠിപ്പിച്ചത്. അപ്പോൾ അത് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്തെന്ന് വെച്ചാൽ, പരീക്ഷണങ്ങൾ ഉണ്ടായാലേ ജീവിതത്തിൽ നമുക്ക് സ്വർഗത്തിൽ, നമ്മൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിലെ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ സുഖപരമായി ജീവിച്ച് നമ്മൾ മരിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൻ്റെ, നമുക്ക് ജീവിത വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല. പരീക്ഷണങ്ങൾ ഉണ്ടാവണം, അതിൽ നമ്മൾ ക്ഷമിക്കണം. അതൊരു വിശ്വാസിയുടെ ക്വാളിറ്റി കൂടിയാണ്. ഏതൊരു പരീക്ഷണത്തിൽ അവൻ ക്ഷമിക്കും, അതവന്റെ ഖൈറാണ് എന്ന് റസൂൽ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും.
4: വിശ്വാസികളെ സംബന്ധിച്ചോളം ഒരുപാട് സന്തോഷങ്ങളാണ് വിശുദ്ധ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്ത് വന്നാലും അത് റബ്ബിൽ നിന്നുള്ള ഒരു വിധിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു ആശ്വാസമാണ്. ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്ത് ബാധിക്കുകയാണെങ്കിലും അത് അള്ളാഹു മുമ്പേ തീരുമാനിച്ച കാര്യങ്ങളാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്? അതിനുശേഷം നിരാശ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു വിഷയം കൂടിയാണ്. അൽഹംദുലില്ലാഹ്, ഏതൊരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഇഹലോകത്ത് പ്രയാസമാണെങ്കിലും പരലോകത്ത് അതിൻ്റെ വിജയമുണ്ട് എന്ന്

0: പ്രമുഖരുടെ ജുമാ ഖുതുബകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന അൽ മിമ്പർ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ദുഃഖമെന്തിന്? പെരിന്തൽമണ്ണ സലഫി ജുമാ മസ്ജിദിൽ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്.
1: ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارham ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي امري
2: سنهم الله സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ശരിയായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ എത്ര വിചാരിച്ചാലും നമ്മുടെ പെരുമാറ്റങ്ങളിൽ നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ജീവിതാനുഭവങ്ങളിലുള്ളതാണ്. ഒന്നും കൂടെ വിശദമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു കുട്ടിയോട് ഏറ്റവും അധികം സ്നേഹത്തോടുകൂടെയും വാത്സല്യത്തോടുകൂടെയും പെരുമാറേണ്ടത് ഉമ്മയാണ്. പക്ഷേ പല സന്ദർഭങ്ങളിലും വളരെ ദേഷ്യപ്പെട്ടും വളരെ ദയയില്ലാതെയും കുട്ടികളോട് ഉമ്മമാർ പെരുമാറുന്നതായി നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മുടെ സ്വഭാവത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ മനസ്സനുഭവിക്കുന്ന സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും മാനസിക പ്രയാസങ്ങളുമെല്ലാം നമ്മുടെ പെരുമാറ്റങ്ങളിൽ പ്രകടമാകുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയോട് ഏറ്റവും സ്നേഹമായി പെരുമാറേണ്ട ഒരു അധ്യാപകൻ അത് സാധ്യമല്ലാതെ വരുന്നു. തങ്ങളുടെ കീഴ്ജീവനക്കാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറുമ്പോഴേ അവർ സഹകരിച്ചു പോവുള്ളൂ. പക്ഷെ അത് ഒരു മേലുദ്യോഗസ്ഥന് പറ്റാതെ വരുന്നു. മാതാപിതാക്കളോട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തോട് പെരുമാറുമ്പോൾ എന്തിനേറെ പറയണം, നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടില്ലാത്തൊരു വ്യക്തിയോട് പോലും മാന്യമായി പെരുമാറാൻ കഴിയാതിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും നമ്മുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ടായിരിക്കണം ഏറ്റവും ക്രൂരനും വലിയ പ്രതികാരങ്ങൾക്ക് സാധ്യതയുള്ളതുമായിട്ടുള്ള ഫിർഔന്റെ അടുക്കലേക്ക് പോകാൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ, അതിരുവിട്ടവനാണ്, അതിക്രമകാരിയായിട്ടുള്ള ഫിർഔന്റെ അടുക്കലേക്ക് നീ പോവുക എന്ന് പറഞ്ഞപ്പോൾ ഫിറൌനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നവനാണ് മൂസാ നബി അലൈഹിസ്സലാം. വളരെ അതിശക്തമായി തൻ്റെ എതിരാളികളോട് പ്രതികാരം ചെയ്യുന്നവനാണ്, കുട്ടികളെ കൊലപ്പെടുത്തിയവനാണ്, ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത ഒരു വലിയ ചക്രവർത്തിയും അധികാരസ്ഥനുമാണ്. ഒരുപക്ഷെ താൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്ന അത്രമാത്രം അപ്രമാദിത്വമുള്ളൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനത്തെ ഒരാളത്തേക്ക് പോകുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് അറിയാം. അദ്ദേഹം ആദ്യം അള്ളാഹിനോട് ചോദിച്ചത് എന്താണ്? റബ്ബിശ്റഹ്ലി സുദ്രി എന്നാണ്. എൻ്റെ മനസ്സിന് നീ വിശാലത നൽകണം എന്നാണ്. എന്താണ് ആ വിശാലത? എന്ത് പ്രതികൂലമായ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്ത് പ്രതികൂലാവസ്ഥകൾ ഒരാളിൽ നിന്നുണ്ടായാലും നമ്മൾ നമ്മുടെ സമനില കൈവിടാതെ പെരുമാറാൻ പറ്റുക. അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കഴിയൂല. നമ്മൾ മറ്റുള്ളവരുടെ പ്രതികരണങ്ങളെ ഉൾക്കൊള്ളാനും വിട്ടുവീഴ്ച ചെയ്യാനും ഹൃദയ വിശാലതയോടുകൂടെ തന്നെ കാണാനും പറ്റാത്ത ഒരാൾക്ക് മറ്റൊരാളോട് നല്ല നിലക്ക് പെരുമാറാൻ എന്ത് ചെയ്യില്ല, സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ പരിശു സ്വഭാവിയും അതേപോലെ തന്നെ കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ലൻഫല്ലൂ മിൻ ഹൗലിക്, അവരൊക്കെ നിന്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് ഫബിമാ റഹ്മത്തിൻ മിൻ അല്ലാഹി ലിൻതലഹു, അങ്ങനെയാണ് ആയത്ത് തുടങ്ങുന്നത്. നീ അവരോട് വളരെ സൗമ്യമായി പെരുമാറി. ശത്രുക്കൾ എത്രമാത്രം അതിശക്തമായി പ്രതികരിച്ചിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ ആ ഒരു മാനസികമായ ആ ഒരു നയത്തോടുകൂടെ മയത്തോടുള്ള പെരുമാറ്റത്തിൽ വീഴ്ച വരുത്തിയില്ല എന്ന്. അപ്പോൾ നമ്മുടെ പ്രതികൂലതകളെല്ലാം ഉൾക്കൊള്ളുവാനും നമ്മുടെ വിഷമങ്ങളെയെല്ലാം ഉൾക്കൊള്ളുവാനുമുള്ള ഒരു മനസ്സിൻ്റെ വിശാലത നമുക്ക് എല്ലാവർക്കും വേണം. എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങളില്ലാത്ത ആരും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം, ഇനി ഒന്നുമില്ലെങ്കിൽ ഉള്ള നിസ്സാരമായ ഒരു വിഷയത്തെ പർവ്വതീകരിച്ച് മനസ്സെന്ത് ചെയ്യും, നമ്മൾക്ക് സ്വൈരം തരാതിരിക്കും. ഇനി പ്രത്യേകിച്ച് അങ്ങനെ സങ്കടപ്പെടാനും വിഷമിക്കാനും ഒരു കാര്യം ഇല്ലാതന്നെ വിചാരിക്കും. എന്നാൽ അതിനിസ്സാരമായ നമ്മുടെ ഒരു ജീവിത പ്രശ്നത്തെ എടുത്തു വെച്ച് മനസ്സ് നമ്മളെ അസ്വസ്ഥമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പോസിറ്റീവായിട്ട് എല്ലാറ്റിലും ഒരു അനുകൂലമായ ചിന്ത. അപ്പോൾ വെറുതെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ മറിച്ചു നോക്കി, അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ പ്രസംഗത്തിലും പ്രഭാഷണത്തിലും ഒക്കെ കേട്ട ആയത്തുകളും കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ധാരാളമായി നമ്മുടെ മനപ്രയാസങ്ങളെയും മാനസിക സംഘർഷങ്ങളും നമ്മുടെ മനസ്സിനെ ബാധിക്കാത്ത രൂപത്തിൽ അതിനെ പ്രതിരോധിച്ച് നിർത്താൻ പറ്റുന്ന ഒട്ടേറെ ചിന്തകളും ആലോചനകളും വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. ഒരു 8-10 കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഓർത്തുപോയതും കേട്ടുപോയതും ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇതൊക്കെ ഒരു സമയത്തിരുന്ന് നമുക്ക് എന്തെങ്കിലും മാനസിക അസ്വസ്ഥതകളോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യാനല്ലേ ഖുർആൻ. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഷിഫാവും വില്ലിമാഫി സുദൂറാണ്. മനസ്സിന് എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും അതൊക്കെ തീർക്കാൻ ഖുർആനിൽ മരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഖുർആനികമായ ചില ആശയങ്ങൾ ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിക്ക് വരണം. ഒരുപക്ഷെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളെയും കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ നമുക്കതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനും പറ്റണം. നോക്കുന്നു, അള്ളാഹു എത്രയധികം ചിന്തനീയമായിട്ടാണ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ആ പ്രയാസത്തെക്കുറിച്ചല്ലേ ആലോചിക്കേണ്ടത്, അല്ലാതെ വേണത്. ആ പ്രയാസം വരുമ്പോൾ ചിന്തിക്കേണ്ടത് ഇതെനിക്ക് എന്തോ ഒരു ആശ്വാസം വരാനുള്ള സൂചനയാണെന്ന്. ഇപ്പം എല്ലാ പ്രയാസങ്ങളും ഒരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തുറവിയിലേക്കുമുള്ള മുന്നോടിയായിട്ടാണ് പ്രയാസത്തെ കാണേണ്ടതെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് ആവർത്തിച്ചല്ലേ പറഞ്ഞു, ഇന്നമാ അൽ ഉസ്രി യുസ്രാ. തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. ഒരു പ്രയാസം വന്നാൽ അതിൻ്റെ കൂടെ ഒരു ആശ്വാസം ഉണ്ടാകും എന്ന് ആരാ പറയണത്? അള്ളാഹു ആണ് പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് അല്ല പറഞ്ഞത്, സയജഅലുല്ലാഹു ബഅദ ഉസ്രി യുസ്രാ, ഒരു പ്രയാസത്തിന് ശേഷം അള്ളാഹു ഒരു എളുപ്പത്തെ ഏർപ്പെടുത്തുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്, വ ഇന്നൽ ഫറജ മഅൽ കർബ്, പ്രയാസത്തിനോടൊപ്പമേ ആശ്വാസമുള്ളൂ എന്നാണ്. പ്രയാസം വരണം, ഒരാശ്വാസം നമ്മൾ പ്രയാസത്തിലേക്ക് ആശ്വാസത്തിലേക്കുള്ള വാതിലാണ് പ്രയാസമെന്ന് പറഞ്ഞാൽ. വ അന്ന മഅൽ ഉസ്രി യുസ്രൻ, തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. അപ്പം നമ്മളൊക്കെ എന്ത് കാര്യത്തെക്കുറിച്ചാണ് ദുഃഖിച്ചിരിക്കുന്നത്? ആ ദുഃഖിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളെല്ലാം ഒരാശ്വാസത്തിലേക്കുള്ള കവാടമാകുന്നു എന്നാണ്. സൂറത്തുൽ ബക്കറയിൽ അവസാനത്തെ ആയത്തിനെ വിശദീകരിക്കുന്ന സമയത്ത് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ഒരാൾക്കുള്ള പരീക്ഷണങ്ങളെ കൊടുക്കും, അത് സ്വാഭാവികമല്ലേ. പക്ഷെ എന്ത് പരീക്ഷണം വന്നാലും നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നതേ അള്ളാഹു നമുക്ക് തരൂന്നാണ്. ഇപ്പൊ രോഗങ്ങളാണെങ്കിലും കടങ്ങളാണെങ്കിലും മാനസിക സംഘർഷങ്ങളാണെങ്കിലും നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നു, നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നതേ അള്ളാഹു തരുള്ളൂ എന്നാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഅഹ, ഒരാൾക്ക് സാധിക്കുന്നതിനല്ലാതെ അള്ളാഹു അവനെ നിർബന്ധിക്കൂല എന്ന് പറയുന്നതിൻ്റെ ആശയത്തിൽ അതുകൂടെ വരുന്നതാണ്. അപ്പം നമുക്ക് വന്ന ബുദ്ധിമുട്ട് നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നതേ ഉള്ളൂ സുഹൃത്തുക്കളെ, ഇതിനെ എനിക്ക് മറികടക്കാൻ പറ്റുമെന്ന് മനസ്സിനോട് പറയൂ. പടച്ചോൻ, എനിക്ക് എന്നെ കൊണ്ട് അതിജീവിക്കാൻ പറ്റാത്തത് എനിക്ക് തരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ ഈ പ്രയാസത്തെയും ഞാൻ മറികടക്കും, ഈ ബുദ്ധിമുട്ടിനെയും ഞാൻ മറികടക്കും എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് ഉറപ്പിച്ചു പറയും. എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു പറഞ്ഞത്! ഉദൈബിയ സന്ധി പിന്നെ സന്ദർഭം നമുക്കറിയാൻ പറ്റും. സ്വപ്നം കണ്ടതാണ് ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഉംറ ചെയ്യാൻ. എത്ര പൂതി വെച്ചിട്ടാണ് ആ പോണെന്ന് നോക്കുന്ന നിങ്ങൾ സഹാബത്തും. അവർ വന്ന സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചിട്ട് പോകുമ്പോഴാണ് മക്കന്റെ ബോർഡറിൽ വെച്ചിട്ട് അവരെ തടയണം. അവിടെ വെച്ച് തിരിച്ചു പോകാനുള്ള ഒരു സന്ധിയിലാണ് അവർ ഒപ്പിടുന്നത്. എത്ര നിരാശ ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന പ്രയാസങ്ങളെയൊക്കെ നമ്മൾ പ്രയാസങ്ങളായിട്ടാണ് കാണുന്നത്. അള്ളാഹു പറയുന്നത് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയും, അതാണ് അള്ളാഹു പറയണത്. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമു. നിങ്ങൾക്കറിയാത്തത് എനിക്കറിയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രയാസമായി കാണുന്ന ഒന്ന് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയൊരു ആശ്വാസമായിരിക്കും. നിങ്ങൾ ആശ്വാസമായി സന്തോഷമായി കാണുന്ന ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രയാസകരമായതായിരിക്കും. നിങ്ങൾ അനിഷ്ടകരമായ ഒരു കാര്യം നിങ്ങൾക്ക് നന്മയായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, നിങ്ങൾ വളരെ ആഗ്രഹിച്ച് കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ നിങ്ങൾക്കൊരു ദോഷത്തെ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. അല്ലാഹു അറിയുന്നവനാണ്, നിങ്ങൾ അറിയില്ല. അതുകൊണ്ട് നമുക്ക് വന്നൊരു വിഷമം വിഷമമാണെന്ന് പോലും വിചാരിക്കാൻ നമുക്ക് 100% എന്തില്ല, ഉറപ്പില്ല എന്നാണ്. നമുക്ക് വന്നൊരു ദുരന്തമെന്ന് നാം പറഞ്ഞ കാര്യം നമുക്ക് ദുരന്തം തന്നെയാണോ? ഒരു മരണമാകട്ടെ, ഒരു രോഗമാകട്ടെ, ഒരു പ്രതിസന്ധിയാകട്ടെ, അത് നമുക്ക് ദോഷകരമാണ്, പ്രതികൂലമാണ് എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് എന്നാണ്. അതിലൊക്കെ ഉപരി എന്താ അറിയുമോ, ഞാൻ ഒറ്റക്കാണെന്നാണ്. എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും മനുഷ്യൻ എന്താ വെച്ചാൽ അവൻ്റെ അവൻ ഒറ്റക്കാണ് ഇതിനൊക്കെ തരണം ചെയ്യാൻ എന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു എന്തിനാണ് നമ്മുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു? പടച്ചോൻ എന്തിനാണ് നമ്മുടെ സമീപത്തുണ്ട് എന്ന് പറഞ്ഞത് എന്തിനാണ്? എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ എന്റെ അടിമയോട് പറഞ്ഞു ഞാൻ അടുത്താണെന്ന് പറഞ്ഞു. സുഹൃത്തുക്കൾ, അള്ളാഹു അടുത്തൊരു വിശ്വാസി പറഞ്ഞാൽ ആ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോടുകൂടെ നമ്മുടെ സമീപത്ത് എല്ലാവരെക്കാളും നമ്മുടെ സമീപത്ത് അള്ളാഹു ഉണ്ട്. നമ്മുടെ ചാരത്തവനുണ്ട്. നമ്മൾ ആ ഒറ്റക്കല്ലേ, ആ ക്രിട്ടിക്കൽ കെയറിൽ നമ്മൾ ഒറ്റക്ക കിടക്കണേ അല്ല. അള്ളാഹു നമ്മുടെ അടുത്തുണ്ടെന്നവാണ്. ഏകാന്തമായി ആരുമില്ലാതെ നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴും ചിന്തിച്ച് വിഷമിച്ച് വ്യാകുലപ്പെട്ടിരിക്കുമ്പോഴും അള്ളാഹു നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ട് ഇന്നോടൊന്ന് പറയുന്നതാണ്, എന്നോടൊന്ന് പറയേ, നിന്റെ വിഷമങ്ങളെയും സങ്കടങ്ങളെയും നീ എന്നോടൊന്ന് പറയുന്നതാണ് അള്ളാഹു പറയുന്നത്. ആലോചിച്ച് നോക്കുന്ന നിങ്ങൾ. പിന്നെ ഒരു നിശ്ചിത പരിധി എത്തുമ്പോഴേക്കൊരു മനുഷ്യൻ എന്താ അറിയുന്നത്, ഒരു നിരാശയിലേക്ക് പോകും. അതുകൊണ്ടാണ് പല ആളുകളും പറയുമ്പോൾ നിസ്കരിക്കാൻ തോന്നുന്നില്ല, അതേപോലെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഉറങ്ങാൻ തോന്നുന്നില്ല, ഒരു കാര്യത്തോടും ഇഷ്ടം തോന്നുന്നില്ല, കുട്ടികളെയും കൂടി ഒന്നും നോക്കാൻ തോന്നുന്നില്ല. ഇതൊക്കെ ഒരു നിരാശയുടെ മാനസികാവസ്ഥ. വിശ്വാസിക്കൊരിക്കലും ഉണ്ടാകാൻ പറ്റുന്നത് മനുഷ്യനെ ഏറ്റവും അധികം പിശാച് അപകടപ്പെടുന്ന നിരാശയിലൂടെയാണ്. ഇനി നിന്റെ മുന്നിൽ ഒരു വഴിയില്ല, അപ്പോഴാണ് കയറടുത്ത് പോണത്. ഇനി നിന്റെ മുന്നിൽ ഒരു വഴിയില്ല എന്നാണ് പിശാച് പറയുന്നത്, നിരാശ. അങ്ങനെ ഒരു നിരാശക്കൊരു വിശ്വാസിക്ക് അവകാശമല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ നിരാശ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു കാര്യത്തിൻ്റെ ഒരു പരിഹാരം. അള്ളാഹു അങ്ങേയറ്റത്തെ കാരുണ്യവാനാവുമ്പോൾ എങ്ങനെ നമ്മൾ നിരാശപ്പെടുക? അപ്പം നമ്മൾ അള്ളാഹിനെ പറ്റി എന്താ വിചാരിച്ചത്? അള്ളാഹുവിനെ പറ്റി നമ്മൾ അള്ളാഹുവിൻ്റെ അളവറ്റ ദയയും കാരുണ്യത്തെയും കുറിച്ച് അറിയുന്ന ആളുകളാണെങ്കിൽ എങ്ങനെ നിരാശപ്പെടുക എന്നില്ല. അപ്പം നിരാശയില്ലല്ലോ, കാരണം ആശയറ്റുപോകുമോ? ഒരു വിശ്വാസിക്ക് എങ്ങനെ, പരമകാരുണികനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെ ആശയറ്റുപോകും? കുലിയാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്റതു മിൻ റഹ്മത്തില്ലാ. തെറ്റുകൾ ചെയ്ത് ഇനിയിപ്പോ ഞാൻ എന്തായാലും രക്ഷപ്പെടൂല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോഴും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് എന്നാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അതെല്ലാം പൊറുക്കും അള്ളാഹു, അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന്. അപ്പൊ ഇനി എനിക്ക് എൻ്റെ മുന്നിൽ ഒരു വഴിയില്ല, അങ്ങനെ ഒരു വിശ്വാസി ഒരു ഘട്ടത്തിലും ചിന്തിക്കാൻ പാടില്ലാണ്. ഇനി എനിക്ക് എന്തായാലും ഒരു രക്ഷപ്പെടാനൊരു വഴിയില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് മനുഷ്യൻ നിരാശപ്പെടുന്നതും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ. അതിനൊരു അവസരമില്ല എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കൾ, പലപ്പോഴും നമ്മുടെ അന്തരങ്ങൾ ഈ മാനസിക ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് നമ്മൾ അള്ളാഹുവിൽ നിന്നും ദീനിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സ് ചില സന്ദർഭങ്ങളിൽ അകന്നു പോകും. അപ്പോഴാണ് നമ്മുടെ പ്രതിസന്ധികൾക്ക് കനം കൂടുക. ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും, പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഭാരമായി തോന്നും. എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിൻ്റെ ദീനെന്ന് നമ്മൾ അകന്നു പോകും. നമ്മുടെ നിസ്കാരവും നോമ്പും അതുക്കാറുകളും അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഉത്ബോധനങ്ങളും ഒക്കെ ഇങ്ങനെ കേൾക്കുന്നതിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുമ്പോൾ എന്താ ഉണ്ടാവുക അറിയൂ? നിസ്സാരങ്ങളായ നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ അത് അതിൻ്റെ ഏറ്റവും ഭീകരമായ രൂപത്തിൽ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അല്ല പറഞ്ഞത് അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ദിക്കർ എന്ന് പറഞ്ഞാൽ നിസ്കാരം അള്ളാഹിൻ്റെ ദിക്കറാണ്, ഖുർആൻ പാരായണം അള്ളാഹിൻ്റെ ദിക്കറാണ്, സുബാൻ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ദിക്കറാണ്, അള്ളാഹുവിനെ കുറിച്ചിട്ട് ഒരു ഉത്ബോധനം കേട്ടാൽ അള്ളാഹിൻ്റെ ദിക്കറാണ്, ഒരു ആയത്തിൻ്റെ അർത്ഥം കേട്ടാൽ അള്ളാഹുവിൻ്റെ ദിക്കറാണ്. ഇത്തരം ചിന്തയുടെ ഈ പശ്ചാത്തലങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ അതീവ നിസ്സാരങ്ങളാണെന്ന് വിചാരിക്കുന്ന പ്രശ്നങ്ങൾ പോലും നമുക്ക് ഭയാനകമായും ഭീകരമായിട്ടും അനുഭവപ്പെടുമെന്നാണ്. ചില സന്ദർഭങ്ങളിൽ എന്തുണ്ടാവും എന്നറിയോ, നമ്മുടെ സ്വന്തം ബന്ധുക്കൾ, നമ്മുടെ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ശത്രുതകളും അതേപോലെ തന്നെ നമ്മളെ നിരാശപ്പെടുത്തുന്ന വർത്തമാനങ്ങളും അവർ പറയും. അപ്പോഴാണ് ആളുകൾ ആകെ തകർന്നു പോകുക. നമ്മളൊരു പ്രതീക്ഷ അർപ്പിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും ആത്മബന്ധങ്ങളുള്ള ആളുകളും മക്കളും ഒക്കെ എന്ത് ചെയ്യും, നമ്മളെ നിരാശപ്പെടുത്തുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമമുണ്ടാവുമല്ലോ. അത്തരം സന്ദർഭങ്ങളിലും നമ്മൾ ആലോചിക്കുന്നത് ഇവരൊന്നല്ല എൻ്റെ അടുത്ത ആളെന്നാണ്, ഇവരൊക്കെയാണ് നമുക്ക് പ്രിയപ്പെട്ടവരെന്നും ഇവരൊക്കെയാണ് നമ്മുടെ രക്ഷകരെന്നും ഇവരാണ് എനിക്കെന്നും തുണയെന്നും നമ്മൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അതുകൊണ്ടാണ് മക്കളെ കാര്യത്തിൽ ഇനി രണ്ടാമത്തെ കുട്ടി എനിക്ക് പോയോ എന്ന നിരാശ സ്വന്തം മക്കളെ ഭാഗത്ത് നിന്ന് പ്രതികൂലാവസ്ഥകൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് കാല ഇന്നമാ അഷ്കൂ ബസ്സേ വഹുസ്നീ ഇലല്ലാ, ഞാൻ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ആരോടാ പറയാ, അള്ളാഹിനോടാ പറയാന്നാണ്. എല്ലാ സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും ഒക്കെ നമ്മളെ ഉറ്റവരും ഉടയവരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ് പരിഹാരം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടും. കാരണം അവരെ നമ്മൾ നിരാശപ്പെടുത്തും, ചില വാക്കുകൾ അവർ പറയുമ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങൾ നമ്മളെ നിരാശപ്പെടുത്തിക്കിടും, ആ നിരാശ നമ്മുടെ മനസ്സിനെ തളർത്തും. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഓരോന്നല്ല നമ്മളെ ആള്, നമ്മൾ സങ്കടം പറയാനുള്ള നമ്മുടെ ആളാരാണ്, ഇന്നമ അഷ്കൂ ബസ്തീ വഹുസ്നീ ഇലല്ലാ, എൻ്റെ ദുഃഖം എൻ്റെ സങ്കടമൊക്കെ ഞാൻ ആരോടാ പറയാം, ഞാൻ അള്ളാഹിനോട് പറയാന്നാണ്. അള്ളാഹുവിനോട് അല്ല നമ്മുടെ ഒരിക്കലും കൈവിടിൽ നിന്ന് മനസ്സിലാക്കിയാൽ സുഹൃത്തുക്കളെ മനസ്സിന് ഭയങ്കര ആശ്വാസം ഉണ്ടാവും. ഒരു പരിധി എത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് തോന്നുന്ന ചില ഘട്ടങ്ങൾ മനുഷ്യന് വരും. ചിലപ്പോൾ ചില രോഗങ്ങൾ വരുമ്പോൾ ഇനിയിപ്പോൾ ഇന്നെ കൊണ്ട് കഴിയൂല എന്ന് തോന്നുന്ന ഘട്ടങ്ങൾ വരും നമുക്ക്. അങ്ങനത്തെ ഘട്ടങ്ങളൊക്കെ വരുമ്പോഴാണ് അള്ളാഹു നമ്മോട് പറഞ്ഞത് അപ്പം പിന്നെ നിന്റെ കഴിവിനെ ആശ്രയിച്ച് നിൽക്കരുത് എന്നാണ്. അപ്പം നമ്മൾ ആകെ തകർന്നു പോകും. നമ്മളെ കഴിവിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിൽക്കുക. അതാണ് വമയ്യത്ത വക്കലാലല്ല ഫഹുവ ഹസ്ബുഹു, അപ്പം തരും എല്ലാം കഴിയുന്ന അള്ളാഹുവിന് വിട്ടുകൊടുക്കണം, അല്ലൊരു പരിഹാരം ഉണ്ടാക്കും. നമുക്ക് ആലോചിച്ചിട്ട് അറ്റം കിട്ടുന്നില്ല, പക്ഷെ പടച്ചോൻ അന്ന് എന്തൊരു വഴി കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ കഴിയണം. ഒരു നിശ്ചിത പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പിന്നെ നമ്മൾ പിടിച്ച് നിൽക്കരുത്, പിന്നെ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞ് നിൽക്കരുത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബുഹു, അവൻ അള്ളാഹു മതി എന്നാണ്. പിന്നെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതൊക്കെ എനിക്ക് നഷ്ടമാണെന്നാണ് വിചാരിക്കും, ഇത് ഇവിടെ വേറെ ആർക്കില്ലല്ലോ, എനിക്ക് മാത്രമല്ലോ, എനിക്കല്ലേ വിഷമം വന്നത്, എനിക്കല്ലേ അസുഖം വന്നത്, ബുദ്ധിമുട്ടായത് എന്ന്. നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്കില്ലാത്ത നമുക്കെന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുന്നത് അത് അള്ളാഹു നമുക്ക് തന്നൊരു അനുഗ്രഹമാണ്. കാരണം പടച്ചോൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വല്ല നബുലു വന്നക്കും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഭയങ്ങളോ ദാരിദ്ര്യമോ വിഷമമോ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ, പരീക്ഷണം കിട്ടിയോ സന്തോഷിച്ചോ എന്നുള്ളവർ, പരീക്ഷണങ്ങൾ കിട്ടിയവർ സന്തോഷിച്ചു കൊള്ളുക എന്ന്. പരീക്ഷണം കിട്ടിയവർക്ക് കിട്ടാത്തവരെക്കാളും സന്തോഷിക്കാൻ ഒരു വകയുണ്ട്. എന്താണ് ആ പ്രയാസങ്ങളും വേദനകളും അല്ല സുഹൃത്തുക്കളെ, ആ വേദനകൾ അവർക്ക് പ്രതിഫലമായി മാറുന്ന ഒരു സന്ദർഭമുണ്ട്. അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കുന്ന അവസരങ്ങളാണ് പരീക്ഷണങ്ങൾ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ എനിക്കൊരു നഷ്ടം, ഇത് വേറെ ആർക്കുമില്ല, എനിക്ക് മാത്രമുള്ളൂ എന്ന് വിചാരിച്ച് ടെൻഷനാകുമ്പോൾ ആലോചിക്കേണ്ടത് എനിക്ക് അള്ളാഹു തന്നത് എനിക്ക് കൂലി തരാനാണ്, വേറുള്ളവൻ അനുഭവിച്ചാൽ നമുക്ക് കൂലിട്ടോ സുഹൃത്തുക്കളെ, വേറൊരുത്തൻ പ്രതിസന്ധി അനുഭവിച്ചാൽ നമുക്ക് കൂലിട്ടോ, നമുക്ക് കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം, നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോഴേ നമുക്ക് കൂലി കിട്ടുള്ളൂ. പിന്നെ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോടും അള്ളാഹു പറഞ്ഞ വാക്കുകളുണ്ട്, എന്തറിയോ, നിനക്ക് ഇതിനേക്കാളും സന്തോഷകരമായൊരു ലോകം വരാനുണ്ട്, ഇന്നത്തെ അവസ്ഥകളിൽ അല്പം പ്രതികൂല അവസ്ഥകളുണ്ടെങ്കിലും എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടവൻ മാ വത്തഅക റബ്ബുക വമാഖല, നിന്റെ റബ്ബ് നിന്നോട് ദേഷ്യം കാണിച്ചിട്ടില്ല, നിന്നെ വിട്ടു കളഞ്ഞിട്ടുമില്ല, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, നിനക്ക് ഇതിനേക്കാളും നല്ലൊരു കാലം വരാൻ പോകുന്നുണ്ട് എന്നാണ്. അത് ഇഹലോകത്ത് തന്നെ ആവാം അല്ലെങ്കിൽ പരലോകത്താവാം. അതുകൊണ്ട് ഒരു കാലം നമുക്ക് പ്രതികൂലമാണെന്നത് എല്ലാ കാലവും അങ്ങനെയാകുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമല്ല. ഞാനൊക്കെ അപ്പുറത്തേക്ക് ആലോചിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും ആലോചിക്കാൻ പറ്റിയൊരു കാര്യമാണ്, നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മളെന്താ പറയാ, ഒരാൾ മരിച്ചു ആ വാർത്ത നമ്മൾ കേട്ടു അല്ലേ, അപ്പൊ നമ്മളെന്താ പറയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജു, എന്താ അതിന്റെ അർത്ഥം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജു എന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങൾ അള്ളാഹുള്ള ഞങ്ങൾ അള്ളാഹുലേക്ക് പോകുന്നതിനത്തുന്നത് ഇവിടെ ഒന്നും ശാശ്വതമല്ല എന്നാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ അള്ളാഹുവിനുള്ളതാണ്, നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഇത് ശാശ്വതമല്ല, ഇവിടുത്തെ ഒന്നും ശാശ്വതമല്ല എന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ നഷ്ടങ്ങളിലൊന്നും നമുക്ക് വേദന ഉണ്ടാവില്ല എന്ന് മനസ്സിലേ. ആരെന്ത് അപകടം പറ്റിയാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് ദുഃഖ വാർത്തകൾ വന്നാലും, അല്ലതിനെ ഇത് അസ്വാപത്തും മുസീബത്തും കാലു ഇന്നാലില്ലാഹി വഇന്നയിലൈഹി റാജിഊൻ, ഇതൊന്നും ഇവിടെ നിൽക്കൂലല്ലോ, ഇതൊക്കെ പോകേണ്ടത് തന്നെയല്ലേ, എല്ലാം അള്ളാഹുവിൻ്റെതല്ലേ, അള്ളാഹുവിനെ എപ്പോഴാണ് തിരിച്ചെടുക്കാം, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. വമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഹുവും വലാ, ഇവിടെ ഒരു കളിയും വിനോദവും മാത്രമാണ് ഈ ലോക ജീവിതം എന്ന്. ഒരു പ്രതികൂലതയും കേൾക്കാത്ത യഥാർത്ഥ ജീവിതം പരലോകം മാത്രമാണ്. അതവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ, അപ്പൊ നമ്മൾ ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ശരിയായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് എന്തായാലും ഇനിയിപ്പോ ഒരിക്കലും കഴിയൂല എന്ന് അങ്ങനെ വിചാരിക്കരുത്. കാരണം മക്കൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് മക്കൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു മക്കളെ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അള്ള പറഞ്ഞൊരു വാക്കുണ്ട്, എന്തറിയോ, കാല കദാലിക കാല റബ്ബുക ഹുവ അലൈ ഹയ്യൻ, എനിക്കത് എളുപ്പമാണ്. അള്ളാഹ്ക്ക് എല്ലാം എളുപ്പമാണ് സുഹൃത്തുക്കളെ, അള്ളാഹ്ക്ക് എല്ലാം എളുപ്പമാണ്. നമ്മൾ എത്രമാത്രം അസാധ്യമാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളും അലയ്യ ഹയ്യൻ, അതെനിക്ക് വളരെ എളുപ്പമായ കാര്യമാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ അള്ളാഹു എല്ലാം എളുപ്പമാണെന്ന് പറയണം. ഇനി നോക്കൂ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ മറന്നാലും ഒരു വാക്ക് നമ്മൾ ആലോചിക്കുക, വക്കാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബുലക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നുണ്ട്, എന്നോട് ചോദിക്ക്, ഞാൻ നിനക്ക് ഉത്തരം തരാം. അത് എത്ര വലിയ വാഗ്ദാനമാണ്, നിങ്ങൾ എന്നോട് ചോദിക്കൂ. അപ്പൊ നമ്മൾ വിഷമിക്കുമ്പോൾ അല്ല പറഞ്ഞില്ലല്ലോ ചോദിക്കാൻ, അല്ല പറഞ്ഞിട്ടുണ്ടല്ലോ ചോദിക്കാൻ, അള്ളാഹു ഉത്തരം തരുമെന്ന് അല്ല പറഞ്ഞിട്ടില്ലേ എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. സുഹൃത്തുക്കളെ, ഈ ചിന്തകളെ കൊണ്ടൊക്കെ ഒരിക്കലും ഈ ജീവിതത്തിലേക്ക് ഇല്ല എന്ന് വിചാരിച്ച ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ട്, വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പറയപ്പെട്ട വിശ്വാസങ്ങളും ആശയങ്ങളും എത്രയോ ആളുകളുടെ മനസ്സിന് കരുത്ത് പകർന്നതാണ്. ഇതൊക്കെ ഒന്ന് കേൾക്കാനും ആലോചിക്കാനും ചിന്തിക്കാനും മറ്റുള്ളവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനും ഒക്കെ നമുക്ക് പറ്റണം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവും.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ, പെരിന്തൽമണ്ണ സലഫി ജുമാ മസ്ജിദിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേട്ടത്. ദുഃഖമെന്തിന്?
3: ആനുകാലിക സംഭവവികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീർ സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
4: നമ്മളൊക്കെ അധ്യാപകരാണ്. അധ്യാപന ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കേൾപ്പിക്കുന്നവരാണ് കൂടുതൽ. കേൾവിക്കാറ് എന്നതിനപ്പുറം കേൾപ്പിക്കുന്നവരാണ്. കാരണം 35-45 മിനിറ്റുകളിലെ ഇടവേളകളിൽ പീരിയഡുകൾ മാറുമ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക്, ഒരു കൂട്ടം കുട്ടികളിൽ നിന്ന് മറ്റൊരു കൂട്ടം കുട്ടികളിലേക്ക്, ഏജ് കാറ്റഗറിയിൽ വരുന്ന 1-ാം ക്ലാസ് കഴിഞ്ഞ 4-ാം ക്ലാസ്, പിന്നെ 2-ലേക്ക്, ചിലപ്പോൾ 7-ലേക്ക്, അങ്ങനെ മാറി മാറി നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി കുട്ടികൾക്ക് വിദ്യാഭ്യസിപ്പിക്കാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള ടീച്ചിങ് മാനുവൽ, ആ ടീച്ചിങ് നോട്ട്, അത് എത്രയും പെട്ടെന്ന് ആ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് അത് തീർക്കണം, സിലബസ് തീർക്കണം, കുട്ടികളെ കൃത്യമായ പാഠഭാഗങ്ങൾ അവരെ പഠിപ്പിക്കണം എന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ പുറപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ, ഹാരിസ് മൗലവിയുടെ ഈ ഒരു സംസാരം, അധ്യാപകനാവട്ടെ മറ്റാരുമാകട്ടെ, കേൾപ്പിക്കുന്നവൻ എന്നതിനപ്പുറത്ത് കേൾവിക്കാരനാവുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഉൾക്കാഴ്ച നൽകിയത് ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിതുപോലെ ഒരു ഉൾഗ്രാമത്തിൽ കാസർഗോഡ് ജില്ലയിലോട് ഏകദേശം ഒരു ഉൾഭാഗത്തുള്ള ഒരു നാട്ടിലാണ് ഞാൻ അധ്യാപനം നടത്തുന്നത്. അപ്പോൾ 1-ാം ക്ലാസ്സിലെ ഒരു കുട്ടി, ആ കുട്ടിയും നമുക്ക് ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവായിരിക്കും. അപ്പം ആ കുട്ടിയെ ഞാനെപ്പോഴും ഓർക്കുകയാണ്. നമ്മൾ ക്ലാസ്സിലെത്തിയാൽ സലാം പറഞ്ഞ് നമ്മൾ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ വാതിൽക്കിലേക്ക് ഓടി വന്ന് നമ്മുടെ കൈ പിടിച്ചു വലിച്ച് കൊണ്ടുപോയി കസേരയിൽ ഇരുത്തുന്ന കുട്ടികളിൽ ഒരാളാണ് ആ കുട്ടി. അപ്പൊ അത്രയും ആക്റ്റീവാണ് ആ കുട്ടി. കുട്ടികൾക്കിടയിൽ പല രൂപത്തിലുള്ളവരുണ്ടാകും, ചിലർ സീറ്റ് എണീക്കൂല, നമ്മൾ വന്നാലും വന്ന് പതുക്കെ എണീക്കുള്ളൂ, ചിലർ അങ്ങനെയൊന്നും പെട്ടെന്ന് മിംഗ്ലിങ് ആവൂല. പക്ഷെ ഈ കുട്ടി അങ്ങനെയല്ല, നന്നായി ഇടപെടുന്ന ഒരാളാണ്. അതിനനുസരിച്ച് തന്നെ നന്നായി പാഠഭാഗങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയുമാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ചില കുട്ടികൾ പ്രത്യേകം ഓർക്കും നമ്മൾ മറ്റു കുട്ടികൾക്ക് അപ്പുറം. അതൊരു ഹക്കാണല്ലോ, വാസ്തവമാണ്. അപ്പൊ എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും കുട്ടികൾക്കിടയിൽ അനീതി ഉണ്ടാകാൻ പാടില്ല എന്നത് ശ്രദ്ധിച്ചാലും ഇങ്ങോട്ട് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് നമ്മുടെ മനസ്സിൽ ആ കുട്ടിയോടുള്ള എന്താണ് ഓർമ്മയും മറ്റും നിലനിൽക്കും. ഒരു ഏകദേശം ഒന്ന് രണ്ടാഴ്ച ആ കുട്ടിയും പെട്ടെന്ന് ഡള്ളായി. മറ്റു ചില കുട്ടികളെ പോലെ സീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പോഴും ആ കുട്ടി ഓടി വരുന്നില്ല, എന്റെ അടുക്കൽ വരുന്നില്ല, അതല്ലെങ്കിൽ എന്റെ കൈ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി സീറ്റിൽ ഇരുത്തുന്നില്ല. സലാം പറയുമ്പോൾ ഒരു അശ്രദ്ധയായ മനസ്സുമായി ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ഒന്നാം ക്ലാസ്സിലെ കുട്ടിയാണ്. അപ്പോ ഞാനത് നോട്ട് ചെയ്തു, എന്തെങ്കിലും പ്രയാസം ഉണ്ടാകാമെന്ന് കരുതി. പക്ഷെ എനിക്ക് ആ കുട്ടിയുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞില്ല. ഒരു വലിയ ഫോൾട്ടാണത് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക്. പക്ഷെ ഞാൻ എൻ്റെ സിലബസ് എൻ്റെ പാഠം പഠിപ്പിക്കണം, ഈ കുട്ടികളെ കേൾപ്പിക്കണം എന്നുള്ള നിലക്കാണ് ഞാൻ പോകുന്നത് പാഠഭാഗങ്ങൾ. അങ്ങനെ കുറച്ച് കഴിഞ്ഞു നമ്മൾ ഈ ക്ലാസ്സിൻ്റെ യൂണിറ്റ് ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ ഈ കുട്ടി വളരെ പുറകിലേക്കായി മാർക്കുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ കുട്ടിയെ ഒരു ദിവസം സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ ഇൻ്റർവെല് സമയത്ത് ചായൻ്റെ സമയത്താണ് വിളിപ്പിച്ചു, ടീ ബ്രേക്കിൻ്റെ സമയത്ത്. അപ്പൊ ഒരു ചെറിയ എന്തോ ഒരു ലഘുകടി കയ്യിലുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു കഷ്ണം കുട്ടിക്ക് കൊടുത്തു, എന്റെ അടുത്ത് ഇരുത്തി. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന്റെ ഇടക്ക് അവളോട് ചോദിച്ചു ഞാൻ. അപ്പൊ അവള് ഒരാളെ കിട്ടാൻ കാത്തിക്കണ പോലെ ഒരു മഴ പെയ്യുന്ന ആ ഒരു ശക്തമായ നിലക്ക് കുട്ടി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ സംഭവം എന്താന്ന് ചോദിച്ചാല് കുട്ടിയുടെ ഉപ്പ് ഗൾഫിലാണ്. അപ്പോ ഉമ്മയും ഗൾഫിലേക്ക് പോയിട്ടുണ്ട്, കുട്ടിയെ ഒറ്റക്കാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. കുട്ടി ഒറ്റക്കാണ്. ഒറ്റക്ക് മീൻസ് കുട്ടിയുടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ വല്യപ്പയോ വല്യമ്മ അവരുടെ കൂടെയാണ് നിർത്തിയിട്ട് പോയിട്ടുള്ളത്. പ്രശ്നമൊന്നുമില്ല, പ്രശ്നമുള്ളതല്ല. പക്ഷെ എന്നിരുന്നാലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാവുന്നതിനപ്പുറത്താണ്. ഒരുപക്ഷെ മാതാപിതാക്കളോട് കളിചേരികളും തമാശകളും ഫോൺ വിളികളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ സംസാരിച്ചൊക്കെ, ഇന്നത്തെ കാലത്ത് അത്രയും അധികം ഈ ടെക്നോളജി വളർന്ന ഒരു കാലമല്ല. ഇപ്പൊ ഈ മൊബൈൽ ഫോണിലൂടെയും മറ്റും വീഡിയോ കോളും മറ്റൊന്നുമുള്ള കാലമല്ല. അപ്പൊ ഈ കുട്ടിക്ക് അതാണ് വിഷമം. കോള് ചെയ്യുന്നുണ്ട്, ഉമ്മയും ഉപ്പയൊക്കെ കോള് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു അനിവാര്യമായ കാര്യത്തിന് അവർ പോയതാണ്. കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായതാണ്. എന്തോ പാസ്പോർട്ടിന്റെ മറ്റെന്തോ ഇഷ്യൂ ഉണ്ടായതാണ്. അപ്പൊ ഈ കുട്ടിക്ക് നിസ്സാരമായൊരു സംഗതിയാണ്, പക്ഷെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവമാണ്. ഉമ്മയും ഉപ്പയും നോക്കുന്നതിലേക്കാളേറെ ആ കുട്ടിയെ വല്യപ്പയും വല്യമ്മയും നോക്കുന്നുണ്ട്. പക്ഷെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒരു ശ്രദ്ധ നഷ്ടപ്പെട്ടപ്പോ ആ കുട്ടിക്ക് മൊത്തത്തിൽ ആ കുട്ടി
5: പ്രയാസപ്പെട്ടു.
4: അപ്പൊ ഞാനൊരു ദിവസം രണ്ടു മൂന്ന് ദിവസം ഞാൻ അതില് ലാഗ് ചെയ്തു ആ കുട്ടിയെ കേൾക്കാൻ. പിന്നീട് ഞാനെന്നും ആ കാര്യം ഞാൻ ഓർക്കും. അധ്യാപന ജീവിതത്തിൽ ഒരു അധ്യാപകൻ മറ്റെല്ലാരേക്കാളും, ഹാരിസ് മോലേ പറഞ്ഞതുപോലെ, കേൾപ്പിക്കുന്നവനേക്കാൾ അപ്പുറം കേൾവിക്കാരനാകുമ്പോഴാണ് ഏറ്റവും നല്ല ഒരു ബന്ധം നമുക്കിടയിൽ ഉണ്ടാകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ ഞാൻ ഓർത്തു പോവുകയാണ്.
5: അതെ, ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ ശ്രോതാക്കളിപ്പോ പിന്നെ സലഫിയുടെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്കൊക്കെ കിട്ടേണ്ടുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ കുടുംബത്തിലേക്ക് ചെല്ലുന്നു, അപ്പം നമ്മുടെ മക്കളെ പേര് ചൊല്ലി വിളിക്കുന്നു, എന്നിട്ട് അടുത്തിരുത്തി എന്താ ഏതാ എന്ന് ചോദിക്കുമ്പോൾ ഇതേ സ്ഥിരമായി ഇത് ചോദിക്കുന്നതോടുകൂടി അത് വല്ലാത്തൊരു ഒരു മാനസിക ബന്ധം നമുക്കിടയിൽ അത് സ്ഥാപിക്കപ്പെടണം. അതേപോലെ തന്നെ ഭാര്യയോട് മക്കളോട് നമ്മൾ പണിയെടുക്കുന്ന പിന്നെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരോട്, അപ്പോൾ ഒരു ഒരു എവിടെയും ഇന്നിപ്പോൾ പിന്നെ നമ്മുടെ ഒരു പിന്നെ അവനവൻ്റെ ലോകത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ കേൾവിക്കാരനാവുക എന്നുള്ളത് വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ തീർച്ചയായും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരു ഒരു അടുപ്പം അത് ഇത്തരത്തിലുള്ള നമ്മുടെ പ്രകൃതങ്ങളിലൂടെ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ബി എഫ് എ പ്രവേശനം ഇപ്പോൾ അപേക്ഷിക്കാം. 4 വർഷ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് അഥവാ ബി എഫ് എ പ്രവേശനത്തിന് www.dtekerala.gov.in എന്ന വെബ്സൈറ്റ് വഴി July 8 വരെ അപേക്ഷിക്കാം. 600 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 300 രൂപ. July 12 പ്രവേശന പരീക്ഷ. അപേക്ഷാ സമയത്തു തന്നെ കോളേജുകളും സ്പെഷ്യലൈസേഷനുകളും സംബന്ധിച്ച ഓപ്ഷൻ നൽകാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ച് അലോട്ട്മെന്റ് നടത്തും. +2 വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. 2026 December 31 17 വയസ്സ് പൂർത്തിയായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.dtekerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തിക

0: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ കേൾക്കുന്നത് ആരോഗ്യ വിചാരം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കയ്യിലൊരു മുറിവ് സംഭവിച്ചാൽ ഒരു ചെറിയ സമയമെടുത്ത് അത് സ്വമേധയാ മാറാറുണ്ട് എന്ന് കരുതി എല്ലാ അസുഖങ്ങളും അതുപോലെ സ്വാഭാവികമായും മാറിക്കൊള്ളണം എന്നില്ല. ചില സപ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. തീർച്ചയായും ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം തുടങ്ങുന്നത്. നമ്മളോടൊപ്പം ശ്രോതാക്കൾക്കൊക്കെ സുപരിചിതനായ, കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ജസീൽ കെ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജസീൽ ഡോക്ടർ, അദ്ദേഹം കോഴിക്കോടാണ്, ബഡ്ഡീസ് ഹെൽത്ത് കെയർ ക്ലിനിക്കിൽ നിന്നും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇന്നിവിടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഡോക്ടർ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: വഅലൈക്കും അസ്സലാം.
1: നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ അസുഖങ്ങളും അങ്ങനെ സ്വാഭാവികമായി മാറുന്നൊരവസ്ഥയല്ലല്ലോ ഉള്ളത്. എന്നാൽ ചെറിയൊരു സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുറി മാറുന്നതുപോലെ പല അസുഖങ്ങളും മാറ്റിയെടുക്കാൻ സാധിക്കും. റീജനറേറ്റീവ് മെഡിസിൻ വിഭാഗത്തിൽ നമുക്ക് ചില അറിവുകൾ ശ്രോതാക്കളുമായി പങ്കുവെക്കണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ തുടങ്ങുന്നത്. എന്താണ് ഡോക്ടർ ഈ ഒരു റീജനറേറ്റീവ് മെഡിസിൻ എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്നൊരു രൂപത്തിലെന്ന് പറയുമോ?
2: റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് ഇപ്പം അതിനൂതനമായിട്ട് എന്ന് നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ്. അത് നമ്മൾ മരുന്നുകളല്ല അവിടെ ഉപയോഗിക്കുന്നത്. നമ്മളെ ശരീരത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ റിപ്പയറിംഗ് ആയിട്ടുള്ള കോശങ്ങളുണ്ട്, അല്ലെങ്കിൽ പരിക്ക് പറ്റിയാൽ അത് ഉണങ്ങാൻ സാധ്യമായിട്ടൊക്കെ, അല്ലെങ്കിൽ റീജനറേഷൻ ആ വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് വളർത്തുക എന്നുള്ളതാണല്ലോ, പുനർജനിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കോശങ്ങൾ ഉണ്ട്.

0: പലതരം കോശങ്ങളുണ്ട്. അപ്പോൾ ആ കോശങ്ങൾ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിലെ പരിക്കുകളോ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള റിപ്പയറിംഗ് വർക്കുകളോ ശരിയാക്കിയെടുക്കുക എന്നുള്ള ഒരു ചികിത്സാ രീതിയാണത്.
1: അപ്പോൾ ഡോക്ടർ, നമ്മളിപ്പോൾ മതിൽ, വീട്ടിലൊരു മതിൽ പൊളിഞ്ഞാടിക്കഴിഞ്ഞാൽ അത് രണ്ടാമത് നമ്മൾ കെട്ടിപ്പടുത്തുണ്ടാക്കും, ഇതുപോലെയാണോ നമ്മൾ ഉദ്ദേശിച്ചത്?
0: അതുപോലെ എന്നും പറയാം. അങ്ങനെയും ചില ചില കോശങ്ങളിൽ അല്ലെങ്കിൽ ചില ടിഷ്യൂ നമ്മൾ പറയും അല്ലേ, ചില ഓർഗൻസിൽ അവിടെ അത് നടക്കും. അതേസമയം ചില ഭാഗങ്ങളിൽ അത് നടന്നോളണമെന്നില്ല. അപ്പോൾ അങ്ങനെ അത് പല ഇടത്തും പല ആക്ഷനാണ് വരുന്നത്. ഇപ്പോൾ അത് ഒരു പ്രത്യേക വിഭാഗം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സ്കിന്നിലാണെങ്കിൽ ഇപ്പോൾ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം എല്ലിൻ്റെ ഉണക്കം സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലാണ് ഇപ്പം ഇൻ്റർവെൻഷൻ പെയിൻ എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ അത് വളരെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാടകൾക്ക്, ഈ ടെൻഡൻസ് ലിഗമെൻസ് എന്നൊക്കെ പറയുന്ന പാടകൾ, സ്പോർട്സ് ഇഞ്ചുറീസ്, അതുപോലെ തന്നെ പല പ്രായമാകുമ്പോൾ ഉണ്ടാകുന്നത് വേദനകളിലൊക്കെ ആയിട്ടുള്ള അതൊക്കെ പല ഇഞ്ചുറീസ് കാരണമായിരിക്കും. മുട്ട് തേയ്മാനം, ഇപ്പം നട്ടലിൽ പല ഭാഗത്തേക്കും, ഈവൺ ഇപ്പം പാരലൈസ്ഡ് ആയിട്ടുള്ള, അതായത് മറ്റേ കാലുകൾ രണ്ടും തളർന്നു പോയിട്ടുള്ള ആളുകളിൽ പോലും ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് വിജയകരമായിട്ടുണ്ട്. ഇപ്പോൾ ജപ്പാനിലൊക്കെ അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ ഇതിൽ മുതൽ ഇപ്പം അതുപോലെ നമ്മൾ അണ്ടാശയത്തിൽ നിന്നും അണ്ഡം കൂടുതൽ നല്ല ആരോഗ്യപരമായ അണ്ഡം കിട്ടാനും അങ്ങനെ ഇൻഫെർട്ടിലിറ്റീൻ്റെ ട്രീറ്റ്മെൻറ്റിലും എല്ലാം ഇത് ഉപയോഗപ്പെടുത്തുന്നു.
1: അപ്പം ഡോക്ടർ പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഏരിയകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വാഭാവികമായും സാധാരണക്കാർക്ക് ഇപ്പോൾ നമ്മൾ കോമണായി കാണുന്ന മുട്ടുവേദന, അതുപോലെ തന്നെ സന്ധിവേദന, ഇതുപോലെ തന്നെ ഉള്ള ആൾക്കാർ ഇത് കുറേ കാലം വേദന സഹിച്ചുകൊണ്ടേ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലോ അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാ ദിവസവും ഒരു മരുന്ന്, ഒരു ടാബ്ലറ്റെങ്കിലും വേദനേൻ്റെ ഗുളിക കഴിക്കാതെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ ഒരു ചികിത്സാ രീതി എത്രത്തോളം സക്സസ് ആക്കാൻ നമുക്ക് കഴിയും? അതല്ലെങ്കിൽ ഈ ഒരു ചികിത്സ, ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് അത്തരം ചികിത്സകൾ, ഏതെല്ലാം ചികിത്സകളിലേക്ക് നയിക്കാൻ കഴിയും എന്നുള്ളതും ഡോക്ടർ പറയും.
0: പ്രധാനമായിട്ട് ഇപ്പം പ്രായമായവരിലാണല്ലോ നമ്മൾ വേദനകൾ, ഇപ്പം അതിൽ തന്നെ മുട്ടുവേദന നമുക്ക് എടുത്തു പറയാവുന്നൊരു സംഗതിയാണ്. മുട്ടുവേദന വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടുവേദന എന്ന് പറയുന്ന ആ സംഗതിയിൽ ഇപ്പം നമ്മളതിൻ്റെ തുടക്ക സ്റ്റേജുകളിൽ ഈ ചികിത്സ ചെയ്യുകയാണെങ്കിൽ വളരെ ഫലപ്രാപ്തി കാണുന്നുണ്ട്. അപ്പോൾ പി ആർ പി എന്ന് പറയുന്നൊരു സംഗതിയാണ്. ഇതിൽ തന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ റീജനറേറ്റീവ് മെഡിസിനിൽ നമ്മൾക്ക് അതിനെ പല സംഗതിയുണ്ട്. ഇപ്പോൾ ഒരു പി ആർ പി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, ജി എഫ് സി എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ മറ്റ് എക്സോസോംസ് ഉണ്ട്, സ്റ്റെം സെല്ല് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചിലവേറിയൊരു ചികിത്സ. അപ്പോൾ ഈ പി ആർ പി തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടോ മൂന്നോ തവണ അത് ചെയ്യേണ്ടി വരും. നിശ്ചിത ഗ്യാപ്പിൽ, അളവിൽ, സമയത്തിൻ്റെ അളവിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 4 മാസം 5 മാസം ഒക്കെ എടുത്തിട്ട് അതിൽ, അതായത് തിരിച്ച് ഇപ്പം 5 വർഷത്തിനൊക്കെ ശേഷം എക്സ്റേ കാണുന്ന സമയത്ത് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അപ്പം മുന്നത്തേനേക്കാളും എക്സ്റേ പോലും മുട്ട് തേയ്മാനം കുറഞ്ഞതായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അത് തുടക്ക സ്റ്റേജിലുള്ളൂ. അവസാന സ്റ്റേജിൽ വരുന്ന സമയത്ത് ഇതൊന്നും അത്ര ഫലം കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
1: അപ്പോൾ ഒരു സർജറിയിലേക്ക് എത്തുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്കിത് റിക്കവറൻസ് സാധ്യതകളുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്?
0: അതെ അതെ, തീർച്ചയായിട്ടും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സ്റ്റേജിലുള്ളവർക്ക് വളരെ നല്ല റിക്കവറൻസാണ്, അതായത് 90% സക്സസ്ഫുൾ ആണത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനൊരു ഇപ്പം ഇതിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഗ്രോത്ത് ഫാക്ടർ എന്നുള്ളൊരു മെയിൻ സംഗതിയാണ്. ഗ്രോത്ത് ഫാക്ടർ തന്നെ ശരീരത്തിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്.
1: അപ്പോൾ അത് മരുന്നല്ല,
0: നമ്മളെ ശരീരത്തിൽ കോശങ്ങളിലുള്ളിൽ തന്നെ ഇങ്ങനത്തെ സംഗതിയുണ്ട്. പ്രായം ചെല്ലുമ്പോൾ ഈ രക്തോട്ടം കുറയുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാരണമാണ് അതവിടെ എത്താത്തതുകൊണ്ടാണ് ഈ പാടക്കൊന്നും വളർച്ച വരാത്തത്.
1: നമ്മൾ ഈ ഒരു അസുഖത്തിനപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതിനുള്ള ചികിത്സ നമ്മളെ ശരീരത്തിൽ തന്നെ എടുത്തിട്ടുള്ള മരുന്നുകളാണ് യൂസ് ചെയ്യുന്നത്, ശരീരം കൊണ്ട് തന്നെയാണ്.
0: തീർച്ചയായിട്ടും നമ്മളെ ശരീരത്തിലെ ചില വളരാൻ സാധിക്കുന്ന ചില ഘടകങ്ങൾ നമ്മൾ കുത്തിവെച്ച് കൊടുക്കുക. ശരീരം തന്നെയാണ് അവിടെ വളരുന്നത്, നമ്മളതിന് മരുന്ന് എന്ന് വിളിക്കാൻ കഴിയില്ല. അപ്പോൾ അതാണ് ഈ റീജനറേറ്റീവ് മെഡിസിനോട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ റിപ്പയറിങ്ങും നടക്കും, സ്വാഭാവികമായിട്ടും ആ വേദന കുറയുക, അങ്ങനത്തെ കാര്യങ്ങളും കൂടി അവിടെ സാധ്യമാവുന്നുണ്ട്.
1: സ്വാഭാവികമായും നമ്മൾ പലരും മരുന്നുകളെ ഒരുപാട് പേടിക്കുന്ന ആളുകളുണ്ട്, മരുന്നുകൾ ഒരുപാട് വലിയ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കും എന്നുള്ള. എന്നാൽ ഇത് മരുന്നുകളേക്കാൾ നമ്മൾ പേടിക്കേണ്ടത് രോഗത്തെയാണല്ലോ. അപ്പോൾ രോഗത്തെ ഭയക്കുന്നവരോട്, മരുന്നിനെ ഭയക്കുന്നവരോട് മൊത്തത്തിൽ നല്ലൊരു ഒരു ചിന്തയാണ് ഡോക്ടർ തന്നത് എന്ന് പറഞ്ഞാൽ, ശരീരത്തിൻ്റെ രോഗാവസ്ഥയെ ശരീരം കൊണ്ട് തന്നെ ചികിത്സിക്കുക എന്നുള്ളൊരു ചിന്ത. ആക്ച്വലി ഇത് അത്ര എക്സ്പെൻസീവായ മെത്തേഡ് ആണോ അതോ സാധാരണക്കാരന് താങ്ങാവുന്ന രീതിയിലുള്ള ചികിത്സാ രീതികളാണോ? അതായത് ഒരു ഇത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുന്നതാണോ അതോ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വൺ ഡേ കടന്നു ചെയ്യേണ്ട ചികിത്സയാണോ?
0: ഇത് ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്. വന്നു ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ സമയം കൊണ്ട് ചെയ്യുന്നു. ചിലപ്പോൾ ഒബ്സർവേഷൻ ആവശ്യമാണെങ്കിൽ ഒബ്സർവേഷൻ കഴിയുന്നു പോകുന്നു. എന്തൊക്കെ ആണെങ്കിലും രാവിലെ വന്നാൽ വൈകിട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു രീതിയാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സ്റ്റഡീസ് പറയുന്നത് 5 വർഷം കഴിഞ്ഞ് അത് റിപ്പീറ്റ് ചെയ്യണം, ചില സ്റ്റഡീസ് പറഞ്ഞു ഓരോ വർഷവും ഇത് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ അത് പിന്നെ ഓരോ തവണ ചെയ്താൽ മതി. അങ്ങനെ അതിനെ മെയിൻറ്റെയിൻ
1: ചെയ്യാം.
0: അതെ അതെ, മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി അവിടെ വരുന്നുണ്ട്. പക്ഷേ അതേസമയം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ എക്സസൈസും അങ്ങനത്തെ കുറേ റീഹാബിലിറ്റേഷനൊക്കെ ഇതുമായിട്ട് സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു രീതി, കേവലം ഒരു ഇഞ്ചക്ഷൻ എന്നുള്ള ഇതിൽ നിന്ന് മാറിയിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫലപ്രാപ്തി കുറേ കൂടി ഉയർത്താനും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലോണം കുറയുന്നുണ്ട്. അതായത് 5 വർഷം 6 വർഷം കഴിഞ്ഞിട്ടും ഈ ഇഞ്ചക്ഷൻ പിന്നെ ചെയ്യേണ്ടി വരാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ കൃത്യമായിട്ട് എക്സസൈസും വെയിറ്റ് മാനേജ്മെൻറ്റും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ആ ഒരു ചിട്ട മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫലപ്രാപ്തിയും കൂടി കൂടുന്നുള്ളതാണ് മനസ്സിലാകുന്നത്.
1: അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ, സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കുണ്ടാവുന്ന ബാക്ക് പെയിൻ, ഈ ബാക്ക് പെയിന് ഇതിൻ്റെ ഒരു മെഡിസിൻ കഴിച്ച് മടുത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പ്രസവം കഴിഞ്ഞ് പിന്നെ ഊരെ വളയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്, അവരോട് എന്താണ് നമുക്ക് പറയാൻ കഴിയുക? ഈ ഒരു മരുന്ന് കുടിക്കാതെ, ഒരുപാട് മരുന്നുകൾ കുടിക്കാതെ നമുക്ക് ഇതിന് നിങ്ങളുടെ സാധ്യതകളുണ്ടോ?
0: യഥാർത്ഥത്തിൽ ഈ ബാക്ക് പെയിൻ ചികിത്സിക്കാൻ ഒരു പരിധിവരെ ഒരു 85% ബാക്ക് പെയിനും നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എക്സസൈസ് റീഹാബിലിറ്റേഷൻ വഴി ചികിത്സിക്കാൻ പറ്റും. അതിന്ന് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നതാണ് കേട്ടോ, അതിനായിട്ടുള്ള സ്പെസിഫിക് എക്സസൈസ്. ചില ആളുകളോട് നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോഴേക്കും അവർ പറയും ഡോക്ടറെ ഞാൻ ഇഷ്ടംപോലെ അടുക്കളയിൽ ജോലി ഉണ്ടെന്ന്. അതല്ല,
1: അത് എക്സസൈസ് ആയിട്ട്
0: നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ കുറേ നടക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനത്തെ എക്സസൈസ് അല്ല. അപ്പോൾ ബാക്ക് പെയിൻ ആണെങ്കിൽ നമുക്ക് അവർ കുറേ ലൈഫ് സ്റ്റൈൽ മാറാൻ പറയും. അതായത് അധികം സമയം നിൽക്കാൻ പാടില്ല, നിരപ്പായ സ്ഥലത്ത് കൂടെ നിങ്ങൾ നടന്നോളി പക്ഷെ നിൽക്കരുതെന്ന് പറയും. ഈവൻ അങ്ങനെ അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന് സ്പെസിഫിക് ആയിട്ട് ഓരോരുത്തർ ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള എക്സസൈസ്, ഈവൻ പ്രായമുള്ള ആൾക്കാർക്ക് പോലും നമുക്ക് അവർക്ക് പറ്റുന്ന എക്സസൈസ് പറഞ്ഞു കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അത് അവർ രാവിലെയും വൈകിട്ടും സ്ഥിരമായിട്ട് ചെയ്തു പോവുക. പിന്നെ ഇത് പെയിൻ കൂടുന്ന സമയത്ത് നമ്മൾ നിർത്താനാണ് പറയുക പൊതുവേ. പെയിൻ കൂടുന്ന സമയത്ത് നമ്മൾ മരുന്ന് കൊടുക്കേണ്ടി വരും. പെയിൻ സഹിച്ച് മുന്നോട്ട് പോകൽ പ്രയാസമായിരിക്കും. അപ്പോൾ കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ആളുകളിൽ ഇപ്പോൾ നമ്മൾ ബാക്ക് പെയിൻ്റെ സാധാരണഗതിയിൽ എക്സ്റേയിൽ അങ്ങനെ മനസ്സിലാവാറില്ല. നമ്മൾ MRI സ്കാനൊക്കെ ആണ് അതിൽ പോവുക. അപ്പോൾ MRI എടുത്ത് നമ്മളതിന് മനസ്സിലാക്കി ഈ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇടയിൽ മരുന്ന് കൊടുക്കേണ്ടി വരാറുണ്ടെങ്കിലും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ട് MRI റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യത്യാസം കാണാനുണ്ട്. പക്ഷേ അതിൽ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സസൈസിലൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, അതിൽ നിലനിന്ന് പോകുന്നില്ല പല ആളുകളും. അവിടെയാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്.
1: വഴിയിലിട്ട് പോകണം,
0: വഴിയിലിട്ട് പോകുക, അല്ലെങ്കിൽ ഇവരെ ഇത് പ്രശ്നം കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും അപ്പം ശരിയായി എന്ന് തോന്നുന്നു. ആ ഒരു പ്രശ്നമാണ് അവിടെ വരുന്നത്. അത് നിരന്തരമായിട്ട് അത് തുടർന്ന് പോകുന്ന ആളുകളിൽ അത് ആ വ്യത്യാസം കാണുന്നുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ റിക്കവർ ചെയ്യുന്നുണ്ട്.
1: അങ്ങനെയാണെങ്കിൽ മുട്ടുവേദനയോ?
0: മുട്ടുവേദനയ്ക്കും അങ്ങനെ തന്നെയാണ്. മുട്ടുവേദനയും ഈ പറഞ്ഞ പോലെ തുടക്ക സ്റ്റേജിൽ ഇപ്പം ഈ തേയ്മാനം റിവേഴ്സ് ആവാറില്ല എക്സസൈസിൽ. പക്ഷേ ഈ മസിൽ സ്ട്രെങ്തനിങ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ കാലിൻ്റെ തൊടൻ്റെ മസിൽസും അതൊക്കെ സ്ട്രെങ്തൻ ചെയ്താൽ തന്നെ മുട്ടുവേദന, അത് മാത്രം ചെയ്താൽ തന്നെ മുട്ടുവേദന കുറയും, നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ രീതിയിൽ PRP എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ റീജനറേറ്റീവ് മെഡിസിൻ, ഇപ്പം നമുക്ക് ഈ ബ്ലഡ് എടുത്തിട്ടാണ് നമ്മൾ ഈ PRP ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിപ്പയർ ചെയ്തിട്ട് അത് നമ്മൾ ലാബിൽ കുറച്ച് സമയം എടുക്കും. അത് 1.5 മണിക്കൂർ 3 മണിക്കൂർ വരെ സമയമെടുക്കും ആ പറഞ്ഞ സംഗതി വേർതിരിച്ചെടുക്കാനും. പിന്നെ നമ്മളത് അൾട്രാസൗണ്ട് ഗൈഡഡായിട്ടാണ് ഇപ്പം നമ്മളൊക്കെ അത് കുത്തിവെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഫലപ്രാപ്തി കൂടുന്നുണ്ട്. ആ കറക്റ്റ് നമ്മൾ ആ കേടുപാടുകൾ സംഭവിച്ച സ്ഥലങ്ങൾ ഇമേജ് ഗൈഡൻസ് എന്ന് പറയും, കണ്ടുകൊണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫലപ്രാപ്തി, കാണാതെ ചെയ്താലും കിട്ടുന്നുണ്ട്, പക്ഷേ കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂടുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവിടെ മാറ്റി വെച്ചാൽ ഈ എക്സസൈസ് ഒരു വലിയ ഘടകമാണ്. അത് ഈ തുടക്ക സ്റ്റേജിലെ അതിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഈ മുട്ടുവേദന നടുവേദന വരുമ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ച് അതിനെ കുറച്ച് മരുന്ന് കഴിച്ച് അത് മാറിയാൽ പിന്നെ അതിൽ നിന്ന് വിട്ടുനിന്ന് ആ ഒരു രീതിയിൽ നിന്ന് മാറി മാറിയിട്ട് അതൊരു നിരന്തരമായിട്ട് പോകുന്നൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെ വേണമെങ്കിൽ വിളിക്കാം. അതിൻ്റെ ഭാഗമാക്കി എക്സസൈസ് ഒക്കെ മാറ്റിയെടുക്കുമ്പോൾ അതിൽ റിസൾട്ട് നല്ലോണം കിട്ടുന്നുണ്ട്.
1: ഏജ് റിലേറ്റഡ് ഇഷ്യൂസ് അല്ലാതെ യുവാക്കളിലൊക്കെ ഈ ഇഞ്ചുറീസ് ഉണ്ടല്ലോ, സ്പോർട്സ് ഇഞ്ചുറി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഓപ്പറേഷൻ്റെ മുമ്പ് നമുക്ക് ഈ ഒരു ചികിത്സ ചിന്തിക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും ഓപ്പറേഷൻ ചില ഘട്ടത്തിൽ ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വരും. അപ്പം നല്ല പരിക്ക് പറ്റി അല്ലെങ്കിൽ ചില പാടകളൊക്കെ പൊട്ടി മാറി നിൽക്കുകയാണെങ്കിൽ അത് ഈ ചികിത്സ കൊണ്ട് തിരിച്ച് നമുക്ക് സംയോജിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനത്തത് പോലും ചില, ഇപ്പം നമ്മൾ കാലിന് പ്ലാസ്റ്റർ ഇടുന്ന പോലെ മുട്ട്, ഇപ്പം മുട്ടിൻ്റെ അകത്തുള്ള ചില ലിഗമെൻ്റ് ഇഞ്ചറീസൊക്കെ അങ്ങനെ ചികിത്സിക്കുന്നുണ്ട് ഇപ്പം നിലവിൽ. ഈ സംഗതി കൊടുക്കുന്നു എന്നിട്ട് അവർ പ്രത്യേക തരം ബ്രേസിംഗ് ഒക്കെ ചെയ്തിട്ട്, അത് നമ്മൾ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന വേറെ വിഭാഗങ്ങളുണ്ട്, ഇപ്പോൾ സ്പോർട്സ് മെഡിസിൻ എന്നൊക്കെ പറയുന്ന വിഭാഗം, അവരത് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതും കൂടി കൂടെ കൊടുക്കുന്ന സമയത്ത് അത് ഫാസ്റ്റർ റിക്കവറിയാണ്. ഇപ്പം ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് പോലും അത്തരം റിക്കവറിയിലാണ് പോകുന്നത്. സർജിക്കൽ റിക്കവറി കഴിഞ്ഞാലും ഇവർക്ക് കുറേ കാലം ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം ഇനീഷ്യലി റീഹാബിലിറ്റേഷൻ തുടക്കത്തിൽ ചെയ്താലേ കാര്യമുള്ളൂ, കുറേ വൈകി ചെയ്യുമ്പോൾ അത്ര ഫലപ്രാപ്തി കാണുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല വ്യത്യാസം കിട്ടുന്നുണ്ട്. അവർ ഈ പ്ലെയേഴ്സൊക്കെ പലരും പോയി ഓഫ് സീസണിൽ ഈ റീജനറേറ്റീവ് മെഡിസിൻ ഇങ്ങനത്തെ തെറാപ്പികളൊക്കെ എടുത്തു തുടങ്ങി. അതൊരു എന്താ പറയുക, ഇതൊരു ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു വെൽനെസ്സിൻ്റെ ഒരു കാലഘട്ടമാണ്. അസുഖം വരുന്നതിൻ്റെ മുമ്പേ വരാതെ എങ്ങനെ നല്ല നിലയിൽ 80-90 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ ഇതൊരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അസുഖം വരാതെ തന്നെ ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പലരും. പ്ലെയേഴ്സിനൊക്കെ അറിയാം അവരെ ഏത് ലിഗമെൻസാണ് കൂടുതൽ ഇഞ്ചുറി ആവുക എന്നൊക്കെ. ഇപ്പോൾ ആപ്പുകളും സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ അസസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏതിനാണ് കൂടുതൽ മറ്റേ പരിക്ക് കിട്ടാൻ സാധ്യത എന്നൊക്കെ. അവിടെ അവർ അതൊക്കെ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അത് സാധാരണക്കാരിലും അങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല, അസുഖം വരുന്ന സമയത്ത് ചെയ്യാം. പക്ഷെ തുടക്കത്തിൽ ചെയ്യാന്നുള്ളത് ആണ് സാധാരണക്കാരെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അത് അവർ ഓർക്കേണ്ട ഒരു സംഗതി. അത്
1: ഡോക്ടർ, ഈ കാർഡ് വെട്ടുന്ന മെഷീന്, അപ്പോൾ ഈ മെഷീൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ശരിക്കും നല്ല ശരീരം നല്ലോണം ജെർക്കിയാണല്ലോ, അവർക്ക് സാധാരണ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കിതിലൂടെ, അതായത് അവർക്ക് ഈ ഷോൾഡർ പെയിൻ നന്നായിട്ട് പറയുന്നുണ്ട്. ഷോൾഡർ പെയിന്, അതല്ലാത്ത ആളുകൾ ഷോൾഡർ പെയിൻ പറയാണ്, ഞാനൊരു ഇത് എടുത്തു എന്ന് പറഞ്ഞു മാത്രം. ഷോൾഡർ പെയിനും നമ്മുടെ ഈ ഒരു ചികിത്സാ രീതി തമ്മിൽ എന്താണ്?
0: ഷോൾഡർ പെയിൻ ഇപ്പോൾ അങ്ങനത്തെ എല്ലാ ജോലിയും ലാപ്രോസ്കോപ്പിക് സർജൻസ്, അത് കൂടുതൽ ചെയ്യുന്ന ലാപ്രോസ്കോപ്പിക് സർജൻസ്, കുറച്ച് ഒരു പ്രായം ഒരു 50 വയസ്സ് കഴിഞ്ഞ എല്ലാ ലാപ്രോസ്കോപ്പിക് സർജൻസും രാവിലെ മുതൽ ഒരു വൈകിട്ട് വരെ സർജറി ചെയ്ത ഒരു ഷോൾഡർ പെയിൻ പറയാറുണ്ട്. അപ്പം ഈ അത് ഈ പറഞ്ഞ ഇങ്ങനത്തെ ജോലികളൊക്കെ, അതിൽ നമ്മൾ സാധാരണഗതിയിൽ ഷോൾഡറിൽ ചെറിയ പരിക്ക് വന്നാൽ തന്നെ നമ്മൾ ഈ ഷോൾഡറിന് ഒരു കുഴപ്പമുണ്ട്, അതിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ഒട്ടിപ്പിടുത്തത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പല മസിൽസും ബാക്കിൽ നിന്ന് വരുന്ന പല മസിൽസും റൊട്ടേറ്റർ കഫ് മസിൽസ് എന്ന് പറയും, അതിൻ്റെ ടെൻഡൻ ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അകത്ത് പോയിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇവർ പെയിനാണ് ആദ്യം ഉണ്ടാവുക, പിന്നെ അതൊരു ഒട്ടിപ്പിടുത്തത്തിലേക്ക് പോയിട്ട് കൈ പൊന്തിക്കാൻ പ്രയാസമായി മാറും. അത് ഈ ഡയബറ്റിക് ആൾക്കാരിൽ ഒന്നും കൂടി കൂടും, ഇൻഫ്ലമേഷൻ്റെ സാധ്യത കൂടുന്നതുകൊണ്ടാണ് അത് വരിക. അപ്പോൾ ഫ്രീസിങ് ഷോൾഡർ, ഫ്രോസൺ ഷോൾഡർ എന്നൊക്കെയാണ് നമ്മളതിന് പറയുക. അതിന് നമുക്ക് സാധാരണഗതിയിൽ ഈ സംഗതികൾ ഉപയോഗിക്കാതെ തന്നെ ഹൈഡ്രോഡിസെക്ഷൻ എന്ന് പറയും, അതായത് ആ ഒട്ടിപ്പിടുത്തത്തിന് നമുക്ക് ജസ്റ്റ് ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് ഡിസെക്ട് ചെയ്യുക, അതിങ്ങനെ വിടിപ്പിക്കുക. പണ്ടത് സർജറി ചെയ്താൽ ചെയ്തിരുന്നത്, ഇപ്പോൾ നമുക്ക് ഈ ഇൻ്റർവെൻഷൻ ഉപയോഗിച്ച് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് കണ്ടുകൊണ്ട് അത് ചെയ്യാൻ പറ്റും, വേദനയില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ വല്ല പരിക്കുകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അൾട്രാസൗണ്ടിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചില ഘട്ടത്തിൽ MRI ചെയ്തിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പരിക്കുള്ള ഭാഗത്ത് മാത്രം നമ്മൾ ഈ സാധാരണ ഇതിൽ നമ്മൾ PRP ആണ് ചെയ്യുക. PRP ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ GFC എന്ന് പറയുന്ന സംഗതി ഉണ്ട്, ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്, ആ സംഗതി ചെയ്യുന്ന സമയത്ത് അതൊക്കെ റീജനറേറ്റീവ് മെഡിസിൻ്റെ ഓരോ ഘടകങ്ങളാണ്. ആ സംഗതി ചെയ്യുന്ന സമയത്ത് ആ പരിക്കുകൾ, പക്ഷേ അത് കുറച്ച് സമയമെടുക്കും, അത് റിക്കവറി ചിലപ്പോൾ 2 മാസമൊക്കെ എടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ പോലും. പക്ഷേ ഈ ഒട്ടിപ്പിടുത്തം നമുക്ക് ഈ ഒരൊറ്റ പ്രൊസീജിയർ കൊണ്ട് തന്നെ വിടിപ്പിക്കാൻ പറ്റാറുണ്ട്. പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുമ്പേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്തിട്ട് റെസ്റ്റ് കൊടുത്ത് എക്സസൈസ് ചെയ്ത് മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ആവശ്യം വരുന്നില്ല. പലപ്പോഴും പരിക്ക് പറ്റിയില്ലെങ്കിൽ ഇതൊന്നും ആവശ്യം, ഈ പറഞ്ഞ ഹൈഡ്രോഡിസെക്ഷൻ ഒന്നും ആവശ്യം വരാതെ തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട്. ഫിസിയോതെറാപ്പി അതിലൊരു വലിയ ഘടകമാണ്. ഒരു ആഴ്ചയൊക്കെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ബാക്കി വീട്ടിൽ നിന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. പിന്നെ അങ്ങനെയുള്ളൊരു അത്ര ആക്ടിവിറ്റിയിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ചിലർക്ക് ജീവിതോപാധിയായിരിക്കും, പറ്റിക്കൊള്ളണമെന്നില്ല.
1: ചില പുതിയ ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നതിലൂടെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഡോക്ടർ പറയണ അല്ലേ?
0: അതെ അതെ. അതെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പം ഇവരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പം ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റുകളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റുകൾ തന്നെ ഈ മസ്കുലോസ്കെലറ്റൽ ഫിസിയോതെറാപ്പി എല്ലാത്തിനും സ്പെഷ്യാലിറ്റി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആളുകൾക്ക് ആ മസിൽ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ആ പരിക്കുകളും ഈ പറഞ്ഞ പ്രശ്നങ്ങളും നല്ലൊരു പരിധിവരെ മാറും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിൽ നമ്മൾ ഈ എർഗണോമിക്സ് എന്ന് പറയും, അതായത് ഈ അവരിപ്പോൾ ഈ പിടിക്കുന്ന ഹൈറ്റ് അതൊക്കെ കറക്റ്റ് ചെയ്താൽ തന്നെ കുറേ പ്രശ്നങ്ങൾ കുറയും. അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാ പ്രൊഫഷണൽസിനും അതുണ്ട്. ഐ ടി പ്രൊഫഷണൽസിനാണ് ഇപ്പോൾ വല്ലാണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരായിരുത്തം ശരിയാക്കുക. അങ്ങനെ ഇപ്പോൾ ഡെൻ്റൽ ചെയറിലിരിക്കുന്ന ഡെൻറ്റിസ്റ്റുകൾക്ക് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ പ്രശ്നം വരുന്നുണ്ട്. ഇപ്പം പ്ലാസ്റ്റിക് സർജൻസ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അവരിങ്ങനെ കഴുത്ത് താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്ന ഒരു. അപ്പം അതിനൊക്കെ ഇങ്ങനെ ഇപ്പം നമ്മളെ കണ്ണിൻ്റെ ഹൈറ്റിലൊരു കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ കറക്റ്റായി വെക്കുക, തല ഇങ്ങനെ താഴ്ത്താണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം പ്രിവെൻഷൻ ആദ്യം നോക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വന്നാൽ തന്നെ വലിയ സംഗതികൾ ചെയ്യുന്ന സർജറി ഇൻ്റർവെൻഷനൊക്കെ ഒഴിവാക്കാൻ തന്നെ കഴിയുന്നുള്ളതാണ്.
1: താങ്ക് യു ഡോക്ടർ. നമ്മളീ ചെറിയൊരു സമയം കൊണ്ട് ഒരുപാട് ഏരിയകളിലൂടെ സഞ്ചരിച്ചു. അതായത് ഇപ്പം സർജറിക്ക് തൊട്ട് മുമ്പിൽ നമുക്ക് എന്ത് ഇനി എന്ത് ഇനി സർജറി ആണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ മരുന്നുകൾ തുടർച്ചയായി കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊരു ആശ്വാസം, ഇനി മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കാനൊക്കെ നല്ലൊരു വെളിച്ചമാണ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ആളുകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റിയിട്ടുള്ളൂ. ഇൻഷാല്ല അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജസീൽ കെ ആയിരുന്നു. അദ്ദേഹം ഇൻ്റർവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്, കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ക്ലിനിക്കിലെ ഡോക്ടറാണ് അദ്ദേഹം. ചെറിയൊരു സമയം നമ്മളോടൊപ്പം ഇരുന്നു. ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം.
3: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സമകാലികം. ഹബീബ് റഹ്മാൻ കുടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
4: വർഗീയത കോൺഗ്രസ് CPM പഠിക്കുന്നു. UDF സർക്കാരിന്റെ RSS നിലപാടുകൾ. എഴുത്ത് ഹബീബ് റഹ്മാൻ കുടുവള്ളി. ഒരു ദശാബ്ദമായി കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സൗഹാർദ്ദ പശ്ചാത്തലത്തെ മുൾമുനയിൽ നിർത്തിയും അതിന്റെ കടക്കൽ കത്തിവച്ചും CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം നടത്തിയ തേരോട്ടം സകല സീമകളെയും ലംഘിക്കുന്നതായിരുന്നു. പിണറായിസ്റ്റ് സമഗ്രാധിപത്യവും പാർട്ടി അടിമത്തവും സംഘസർക്കാരിനെ വെല്ലുന്ന വർഗീയതയുമായി കളം നിറഞ്ഞാടി കേരളത്തെ ഉത്തരേന്ത്യയാക്കാൻ കളമൊരുക്കിയ CPMഉം ശിങ്കിടികളും അക്കാരണം കൊണ്ട് തന്നെയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തെറിയപ്പെട്ടത്. അക്കാലയളവിൽ ഹൈന്ദവ ഭൂരിപക്ഷത്തെയും ക്രൈസ്തവ ന്യൂനപക്ഷത്തെയും മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിട്ടുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കളിച്ച കളി RSSനെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു. സുനാമിയും പ്രളയവും കോവിഡുമൊക്കെ പരമാവധി നന്നായി കൈകാര്യം ചെയ്യുകയും അത് ആവശ്യത്തിന് വികസന നേട്ടമൊക്കെ നടപ്പാക്കുകയും ചെയ്തിട്ടും അവയെല്ലാം അപ്രസക്തമാക്കുന്ന കൊടും ചതിയാണ് കേരള സമൂഹത്തോട് ഇടതുപക്ഷ സർക്കാർ ചെയ്തത്. ഇതിനൊക്കെ തെളിവായി ഒറ്റപ്പെട്ട ആയിരക്കണക്കിന് സംഭവങ്ങൾ ഇവിടെ നിരത്തുന്നില്ല. ചുരുക്കത്തിൽ, മുസ്ലിങ്ങൾക്ക് മുൻകൈയുള്ളതെല്ലാം ഭീകരവാദവും രാജ്യവിരുദ്ധവുമായിരിക്കും എന്ന സംഘപരിവാർ പ്രചാരണം അവരെയും തോൽപ്പിക്കും വിധമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങളെല്ലാം മുസ്ലിം തീവ്രവാദികളാണ് നയിക്കുന്നത് എന്ന് അനവധി CPM നേതാക്കൾ പ്രസ്താവിച്ചത് ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതോടൊപ്പം സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെയും പോലീസ് സേനയെയും സമ്പൂർണമായി സംഘപരിവാറിന് വിധേയപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ 10 കൊല്ലത്തെ കേരള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസം, സാമൂഹിക മാധ്യമ ചർച്ചകളും മുസ്ലിം ഇസ്ലാം വിരുദ്ധതയും ഒരാവർത്തി കൂടി ഓർത്താൽ നല്ലതെല്ലാം അതെല്ലാം സ്പഷ്ടമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ. നവോത്ഥാന കേരളത്തെ തകർക്കാനുള്ള സംഘപരിവാർ പദ്ധതിക്ക് മരുന്നിട്ട് കൊടുക്കുന്ന പരിപാടികളായിരുന്നു CPM സർവത്ര നടപ്പാക്കിയിരുന്നത്. ഇതസഹനീയവും കേരളത്തിൻ്റെ ഇതപര്യന്തമുള്ള സാമൂഹികതയ്ക്കും മതമൈത്രിക്കും കളങ്കമുണ്ടാക്കുന്നതായപ്പോഴാണ് കേരളം അവരെ ചെവിക്കുഞ്ഞ് പിടിച്ച് പുറത്തേക്കെറിഞ്ഞത്. ഈ യാഥാർത്ഥ്യ പരിസരത്തിലാണ് പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തുന്നതും. കേരള ജനത അതിഗംഭീര ഹർഷാരവത്തോടെയാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ വരവേറ്റത്. ആ ആഹ്ലാദവും സന്തോഷവും മതേതര കേരളം പോർലേൽക്കാതെ നിലനിൽക്കണമെന്നാഗ്രഹിച്ചിരുന്ന ഇടതുപക്ഷക്കാരുടെ മുഖത്തുപോലും പ്രതിഫലിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ നാൾ മുതൽ RSS താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ സങ്കടം മാത്രമല്ല ലജ്ജയുമുണ്ട്. BJP പേടിയും കേന്ദ്രവിരുദ്ധതയും ഉയർത്തിക്കാട്ടി ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ അധികാരത്തിലേറിയ VD സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് തന്നെ വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ ഈരടികളും ആലപിച്ചുകൊണ്ടാണ് തങ്ങളുടെ RSS വിധേയത്വം പ്രകടമാക്കിയത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് 4 ദിവസം മുമ്പ് VD സതീശൻ അദാനി ഗ്രൂപ്പിന്റെ ചെലവിൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് മംഗലാപുരത്ത് പോയി NDA നേതാക്കളെ കണ്ടു എന്നതിന് രാഷ്ട്രീയ കേരളത്തിന്റെ ചോദ്യമാണത്. ഇതുവരെയും ഉത്തരം ലഭിച്ചില്ല. മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് BJPയുടെ സംസ്ഥാന ഘടകത്തിന്റെ അതേ നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന തെളിയിക്കുന്നു. കൃത്യമായ രേഖകൾ നിലവിലുള്ള വഖഫ് പ്രോപ്പർട്ടി സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവായിരിക്കെ തന്നെ വിവാദ പ്രസ്താവന നടത്തിയിട്ടുള്ള VD സതീശൻ മുഖ്യമന്ത്രിയായതിനുശേഷം വഖഫ് ബോർഡിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നതായിട്ടാണ് നാം കാണുന്നത്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വൈസ് ചാൻസലറുടെ താൽക്കാലിക നിയമനത്തിൽ പട്ടിക നൽകാതെ RSS സഹയാത്രികനായ ഡോക്ടർ DMAWUTHINE VC നിയമിക്കാൻ ഗവർണർക്ക് സൗകര്യമൊരുക്കിക്കൊടുത്തെന്നും MG യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് 19 BJP ബന്ധമുള്ളവരെ ഗവർണർ നോമിനേറ്റ് ചെയ്തപ്പോൾ മിണ്ടാതിരുന്നതും ഈ UDF സർക്കാരാണ്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള RSS താൽപ്പര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് ഇക്കാര്യങ്ങളൊക്കെയും സർക്കാർ സ്വീകരിച്ചത്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: കൂട്ടുകാരിയുടെ അച്ഛന് വയ്യാതായപ്പോ ബക്കറ്റ് എടുത്തോണ്ട് തെരുവിലിറങ്ങിയതാണ് ഈ കാണുന്ന കുഞ്ഞുമക്കള്. ഇവര് ഇന്നേ വരെ 10 ദിവസം കൊണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പിരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഭക്ഷണപ്പൊതിയുമായി ഇറങ്ങി ഒരുപാട് പേരെ സഹായിക്കാൻ ഇറങ്ങുന്ന ഈ മക്കൾക്കാവട്ടെ ഇന്നത്തെ
6: നിങ്ങളുടെ സുഹൈലാണ് നിൽക്കുന്നത്. കൊല്ലം ജില്ലയിലെ കൊട്ടുകാട്ടിലാണ്. അപ്പം കൊട്ടുകാട്ടിൽ കുറേ കുഞ്ഞുമക്കള് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ മോളെ?
7: ഞങ്ങളുടെ കൂട്ടുകാരുടെ അച്ഛന്റെ വൃക്ക രണ്ടും മാറ്റി വെക്കണം. അപ്പൊ അതിനു വേണ്ടിട്ട് ഞങ്ങള് വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചിട്ട് പിരിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. ഇപ്പൊ ഞങ്ങള് 10-15 ദിവസം കൊണ്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ 1.5 ലക്ഷം രൂപയുടെ പുറത്ത് ഞങ്ങള് പിരിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഇവിടെ വന്നിട്ട്
6: ആരെങ്കിലും,
7: ഞാൻ ഡിഗ്രിക്കാ പഠിക്കുന്ന, ബാക്കി എല്ലാരും 10, 9 ഒക്കെ
6: പഠിക്കുന്നുണ്ട്. കൂട്ടുകാരുടെ പേരെന്തുവാ?
7: കൂട്ടുകാരുടെ നവ്യനയാണ്.
6: നവ്യനയുടെ അച്ഛനാ അല്ലേ? നവ്യനയുടെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് വൃക്ക മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഈ മക്കളെല്ലാവരും കൂടിയിട്ട് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് ഇപ്പൊ 1.5 ലക്ഷം രൂപയായി. എത്ര ലക്ഷം രൂപ വേണം?
7: 25 ലക്ഷം രൂപയോളം വേണം. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നത് സഹായിക്കാൻ
6: വേണ്ടി. വലിയ കാര്യമില്ലേ ചെയ്തത്? ഇതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലേ?
7: ആ, ഒരുപാട് പേര് നമ്മള് ചെല്ലുമ്പോ തന്നെ അവരുടെ കയ്യിലുള്ളത് നമ്മള് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതും പോരാ, നല്ലൊരു എമൗണ്ട് വേണ്ടേ ഇത്രയും സർജറിക്ക്.
6: കുഞ്ഞുങ്ങളെല്ലാവരും വീട്ടിൽ ഇരിക്കുമ്പോ ഒരു കൂട്ടുകാരിയുടെ അച്ഛന്റെ വൃക്ക മാറ്റി വെക്കാൻ വേണ്ടിട്ട് ഈ മക്കളെല്ലാവരും കൂടി ഇറങ്ങി കഷ്ടപ്പെട്ട് ഇപ്പൊ 1.5 ലക്ഷം രൂപ പിരിച്ചിരിക്കുകയാണ്. അത് വലിയൊരു മാതൃകയാണ് കേട്ടോ.
8: മഷാല്ല സൽഫി, നമ്മള് കേട്ടത് നല്ലൊരു ഒരു ചിന്തയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നിട്ടുള്ള എപ്പോഴും ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമല്ല, കാഴ്ചകൾ മാത്രമല്ല, ഇത്രയും നന്മയുടെ അണവറ്റാത്ത പിന്നെ അണമുറിയാത്ത ഒരു സ്നേഹത്തിൻ്റെ കരുതൽ കൂടി നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് നമ്മളിതുവരെ കേട്ടത്.
9: ഒരു കൂട്ടം പെൺകുട്ടികൾ, അവർ കൊല്ലം ജില്ലയിലെ കൊട്ടുകാട് പ്രദേശത്തുള്ളവരാണ്. അപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ ആ സമയത്ത് അവർ ഇറങ്ങുകയും തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് വേണ്ടി കിഡ്നി മാറ്റിവെക്കുന്നതിന് അതല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അവരിറങ്ങുന്നത്. ഒരു ദിവസത്തിൽ 10,000 രൂപ ടാർഗറ്റ് വെച്ച് ഏകദേശം 10-15 ദിവസം കൊണ്ട് 1.5 ലക്ഷത്തോളം രൂപ അവരിപ്പോൾ തന്നെ സമാഹരിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മുടെ മക്കൾക്ക് നല്ല പാഠം പകർന്നു നൽകി, നല്ല പാഠം എന്ന ഒരു പദ്ധതി തന്നെ ഇപ്പോൾ പ്രൈമറി തലങ്ങളിലുള്ള വിദ്യാലയങ്ങളിൽ തന്നെ കണ്ടുവരുന്നുണ്ട്. മനോരമ പത്രം നടപ്പാക്കുന്ന ഒന്നാണ് നല്ല പാഠം. നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിൽ, പല വിദ്യാലയങ്ങളിലും നമ്മൾ കയറി ചെന്നാൽ വിദ്യാലയത്തിലെ ഓഫീസ് റൂമിൽ അല്ലെങ്കിൽ ഹെഡ് മാഷിൻ്റെ മുറിയിൽ നല്ല സേഫായിട്ട് നല്ല പാഠത്തിൽ കിട്ടിയ ചില സർട്ടിഫിക്കറ്റുകളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അത് കുട്ടികളിൽ സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും അലിവിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത്തരത്തിലുള്ള പല പദ്ധതികളും പലരും നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നത്.
8: മാത്രമല്ല നമ്മുടെ ഒരു പിന്നെ ചിന്ത പോകേണ്ടുന്ന ഒരു ഏരിയയാണ്, എവിടെയാണോ നമ്മൾ എത്തിപ്പെടുന്നത്, നമ്മുടെ മക്കൾ എത്തിപ്പെടുന്നത്, അവിടെ അവർ ഒന്നാം സ്ഥാനത്തെത്തും എന്നുള്ളതാണ്. ഇപ്പം ഇത്തരത്തിലുള്ള ഒരു കൂട്ടം പെൺകുട്ടികൾ, അവർ ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണെന്ത്, അത് ഒന്നോ രണ്ടോ പിന്നെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച ഒരു ചിന്തയായിരിക്കാം. അപ്പോൾ അത് പകർന്നു വെച്ചപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഏറ്റെടുക്കാൻ എന്തായി, കൂട്ടുകാരികൾ ഉണ്ടായി എന്നുള്ളതാണ്. അത് മാത്രമല്ല അവരുടെയൊക്കെ ഒരു ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും ഉണ്ടാവില്ല ഒരു അരിവ്, ഒരു കരുണ, ഒരു ആർദ്രത. അപ്പോൾ തൻ്റെ കൂട്ടുകാരിയുടെ ഒരു പിന്നെ രക്ഷിതാക്കൾക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ അതൊരു ഒരു ടാസ്ക്കായി ഏറ്റെടുത്ത് തങ്ങളെക്കൊണ്ടാവുന്ന വിധം, അപ്പോൾ അവർക്ക് അതിൻ്റെ മുഴുവൻ ചികിത്സാ ചിലവ് ചിലപ്പോൾ പിരിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷേ എന്തായിരുന്നാലും അതിനോട് ചേർന്ന് നിൽക്കാനുള്ള അല്ലേ ഒരു പിന്നെ ഒരു ഉറവ പറ്റാത്ത ഒരു ഒരു കരുണയുടെ ഒരു ഒരു ഭാഗമാണ് ആ മക്കളിലൂടെ നമ്മൾ ലോകം ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു അപകടങ്ങൾ വരുമ്പോൾ നമ്മുടെയൊക്കെ മക്കൾ എന്തായിത്തീരണം എന്നുള്ള ഒരു വലിയൊരു മെസ്സേജ് കൂടി അവരുടെ പ്രവർത്തനങ്ങളിലുണ്ട്.
9: അതുമാത്രമല്ല ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ, ലഹരി പദാർത്ഥങ്ങളുടെ സിന്തറ്റിക് ആകട്ടെ മറ്റു ലഹരികളാകട്ടെ അതിൻ്റെ അഡിക്ഷൻ, ഇതിലേക്കൊക്കെ മക്കൾ പോകാതിരിക്കാൻ, അവരെ പ്രത്യേകിച്ച് വെക്കേഷൻ കാലയളവുകളിൽ എൻഗേജ്ഡ് ആക്കാൻ പറ്റിയ നല്ല നല്ല പരിപാടികളാണിത്. ഇപ്പോൾ ഇതുപോലത്തെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത ഞാൻ കേൾക്കുകയുണ്ടായി, കാണുകയുണ്ടായി. ലിജു ആണെന്ന് തോന്നുന്നു MLA, അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വരികയാണ്. ചെറിയ കുട്ടികൾ, ചെറിയ മക്കള്, അവർ ചെറിയൊരു പെട്ടിക്കട പോലെ ഒരു തുടങ്ങിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു കച്ചവടം നടത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ വെക്കേഷനിൽ. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ അവർ എൻഗേജ്ഡ് ആകുമ്പോൾ ഈ മൊബൈൽ എന്ന ഒരു കരാളഹസ്തത്തിന്റെ പിടിയിൽ നിന്ന് നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് പെൺമക്കൾ, ഈ കുട്ടികൾ അവര് കോളേജിൽ പഠിക്കുന്ന ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാണ് എന്ന ഇന്റർവ്യൂവിൽ കേൾക്കാനിടയായി. അപ്പൊ ആ കുട്ടികളൊക്കെ സ്വാഭാവികമായും ഫോൺ ഉപയോഗങ്ങളിൽ അടിമപ്പെടേണ്ടുന്ന ഒരു പ്രായത്തിലാണ്.
8: അതെ,
9: നമ്മൾ പൊതുവെ നാട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ
8: തീർച്ചയായും.
9: അപ്പൊ അവിടെ നിന്നൊക്കെ മാറി ഒരു നല്ല ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആകാനും അതിൽ സമയം ചെലവഴിക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതും, അതിനവരെ പ്രേരിപ്പിച്ച ചില കരങ്ങൾ ഉണ്ടാകാം, ചില ഘടകങ്ങൾ ഉണ്ടാകാം, അതവരുടെ രക്ഷിതാക്കളാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അവരുടെ നാട്ടിലെ നല്ല മനസ്സുകളാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അത്തരത്തിലുള്ള രക്ഷിതാക്കളും അത്തരത്തിലുള്ള നാട്ടുകാരും എല്ലാ രംഗങ്ങളിലും അവരിടപെടുമ്പോൾ നല്ലൊരു കേരളത്തിൻ്റെ പുലരി നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് തോന്നുന്നത്.
8: മാത്രമല്ല ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇതൊരു പ്രീ പ്ലാൻഡ് അല്ല. ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത്, അതല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ നിന്ന് കേട്ടത് അല്ലെങ്കിൽ വീഡിയോയിൽ നിന്ന് കണ്ടത് അങ്ങനെയല്ല. അവരെന്ത് ചെയ്തു, ഇങ്ങനെ അറിഞ്ഞു, അപ്പോൾ ഒരു ബക്കറ്റ് എടുത്തിട്ട് അവരിറങ്ങി. അപ്പോൾ എവിടെയാണ് ഇറങ്ങുക, ആരാണ് പൈസ തരിക എന്നുള്ളതല്ല. അപ്പോൾ കുട്ടിയുടെ ചോദ്യം നമ്മൾ ഫസ്റ്റ് ചിന്ത വന്നപ്പോൾ അതിൻ്റെ ആദ്യത്തെ എന്താണ്, ഞങ്ങൾക്ക് പൈസ തരുമോയെന്ന് ചോദിക്കുന്നത്. സാധാരണ ആ എന്താണ് ഒരു മനസ്സിൽ നിന്നുള്ള ഒരു ചോദ്യം. അതായത് സാധാരണ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് യാചകരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് പിന്നെ പണം തരുമോ, ഞങ്ങൾ പിന്നെ ഇങ്ങനെ തരുമോ. അപ്പോൾ അത് സാധാരണ ഒരു ഒരു ടൈപ്പ് ചോദ്യമല്ല. അപ്പോൾ അത്രയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അത് കേൾക്കുമ്പോൾ ഒരു കൗതുകമാണ്, ആ എന്തിനാ മോളെ, അപ്പോൾ അത് ഇന്നതിനാണ്. അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആ വ്ളോഗർ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. ഇത് അവരീ ചോദിക്കുന്നത് അവരുടെ കൂട്ടുകാരികളായിട്ടുള്ള രക്ഷിതാക്കളുടെ പിന്നെ കിഡ്നി മാറ്റി വെക്കാനുള്ള ഒരു പിന്നെ ഇതിന് വേണ്ടിയിട്ടാണെന്നാണ്. അപ്പോൾ അവർ ചെറിയൊരു സംഖ്യയല്ല പിരിച്ചത്, ഒരു 1.5 ലക്ഷത്തോളം രൂപ ഒരു പിരിച്ചു എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ പിന്നെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മക്കളിലൊക്കെ ഇത്തരത്തിലുള്ള നന്മയുടെ വലിയ കൂമ്പാരങ്ങളുണ്ട്.
9: സ്വാർത്ഥരാകാം,
8: അതെ,
9: അവർക്ക് വേണമെങ്കിൽ.
8: അതെ,
9: സ്വാർത്ഥതക്കുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂല ഘടകങ്ങളായി ഇന്ന് അവരുടെ മുമ്പിലുണ്ട് താനും.
8: അതൊക്കെ
9: സ്വാർത്ഥരാകുക എന്ന് പറഞ്ഞാല് അവനവന്റെ കാര്യം നോക്കി, അവനവന്റെ കാര്യങ്ങളിൽ ഇടപെട്ട്, അവനവന്റെ മാത്രം വിഷയങ്ങൾക്ക് സമയം ചെലവഴിച്ച്, അവനവൻ അവനവന്റെ ഫോണിൽ അങ്ങനെ കുത്തിയിരുന്ന് സമയം ചെലവഴിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഇന്ന് മിക്ക കുട്ടികളിലും കാണുന്ന ഒരു പ്രശ്നമാണ്.
8: അപ്പൊ
9: അതിൽ നിന്ന് വ്യത്യസ്തമായും സഹജീവി സ്നേഹം, അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പച്ചക്കരലുള്ള എന്തിനോടും ഗുണം ചെയ്യുന്നത് അത് പുണ്യകരമാണെന്ന്.
8: അപ്പൊ
9: അത്തരത്തിലുള്ള ഉദാത്തമായ മാതൃകകൾ പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ആ പ്രവർത്തനങ്ങൾ മക്കളിൽ കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും ആവേശവും അലതല്ലുകയാണ്.
8: മാത്രമല്ല നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വായിക്കാൻ കിട്ടുന്നത് നമുക്ക് മക്കൾക്ക് വായിക്കാൻ കൊടുക്കണം, കേൾക്കുന്നത് നമ്മൾ അവരെ കേൾപ്പിക്കണം. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ ഇപ്പോൾ നമ്മൾ കാണാനൊക്കെ പോകുമ്പോൾ, രോഗികളായിട്ട് കാണാനൊക്കെ പോകുമ്പോൾ അവരെ നമ്മൾ ബോധപൂർവ്വം കൂടെ കൂട്ടുക
9: മക്കളെ.
8: എന്നിട്ട് മാത്രമല്ല അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ ആരായുക, എന്നിട്ട് അതിലേക്ക് ആഡിങ്ങുകൾ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടത് ആരാന്നറിയോ, വൃക്ക തകരാറിലായിട്ടുള്ളൊരു പിന്നെ ആളെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒന്ന് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു ഒരു അനുഗ്രഹമാണ്, നമ്മളൊന്നും അറിയാതെ ആ മെഷീൻ നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിലച്ചു പോകുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു അവസ്ഥയാണ് എന്ത്, ലക്ഷക്കണക്കിന് രൂപ വേണം അതൊന്ന് റീപ്ലേസ് ചെയ്ത് കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മൾ എത്രമാത്രം റബ്ബിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കടമപ്പെട്ടവരാണ് എന്നുള്ളൊരു ചിന്ത. മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്താൽ അതൊക്കെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനങ്ങളുണ്ടാകും. ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം, അതേപോലെ തന്നെ നമ്മുടെ ഉള്ളത് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ബോധപൂർവം, അതായത് ഞങ്ങൾ പിന്നെ ഇന്ന ആളെ സന്ദർശിക്കാൻ പോകണം, നിങ്ങൾ വീട്ടിലിരുന്നോളി എന്നല്ല, സാധിക്കുമെങ്കിൽ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലൊക്കെ. ഇപ്പോൾ നമ്മുടെയൊക്കെ സ്കൂളുകളിലൊക്കെ കാണാം പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഈ പിന്നെ പെട്ടി കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ അവർ ക്ലാസ്സുകൾ നടത്തും. അപ്പോൾ ഈ ചെറിയ മക്കൾക്ക് ചിലപ്പോൾ അത് ഒരു ക്ലിക്കായിക്കൊള്ളുന്നില്ല, പക്ഷേ ഒരു യു പി തലങ്ങളിലൊക്കെ വരുമ്പോൾ എന്താണ് പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഒരു സംവിധാനം, അവരെന്താണ് ഈ ഫീൽഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള ചർച്ചകളെ നമ്മുടെ കുടുംബത്തിൻ്റെ അടുക്കളയിലേക്ക് കൊണ്ടുവരണം, തീന്മേശയിലേക്ക് കൊണ്ടുവരണം, നമ്മളിരിക്കുന്ന യാത്രകളിലേക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊണ്ടുവന്നാൽ നമ്മുടെയൊക്കെ മക്കളിൽ അത്തരത്തിലുള്ള നന്മകളുണ്ട്. ആ നന്മകളെ ഊതി ഊതി ഊതി നമ്മൾ എന്ത് ചെയ്യണം, കത്തിക്കാനാണ് നമ്മൾ ബോധപൂർവ്വം ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.
9: വളരെ ചിന്തനീയമായ അർത്ഥഗർഭമായ ഒരു ചിന്തയാണ് ഇന്ന് ശ്രോതാക്കൾക്ക് മുമ്പിൽ പീസ് റേഡിയോ സമർപ്പിച്ചത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹൃദയ വസന്തം സൂറത്ത് അന്നിസയിലെ 53-56 വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. أَمْ لَهُمْ نَصِيبٌ مِّنَ الْمُلْكِ فَإِذًا لَّا يُؤْتُونَ النَّاسَ نَقِيرًا. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 53-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. അം അതല്ല, ലഹും അവർക്കുണ്ടോ, നസീബുൻ വല്ല പങ്കും വല്ല അംശവും, മിനൽ മുൽക്കി രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ രാജാധിപത്യത്തിൽ നിന്ന്. ഫഇദൻ എന്നാലപ്പോൾ, ലാ യുഅ്തൂന അവർ നൽകുകയില്ല, അന്നാസ മനുഷ്യർക്ക്, നഖീറ ഒരു നഖീറും അല്ലെങ്കിൽ ഒരു കുത്തും അല്ലെങ്കിൽ അണുവോളവും. ഇതാണ് 53-ാമത്തെ വചനം. അതല്ല, അവർക്ക് രാജാധിപത്യത്തിൽ നിന്നും വല്ല പങ്കും ഉണ്ടോ? എന്നാൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരണുവോളം മനുഷ്യർക്ക് നൽകുകയില്ല. യഹൂദികളെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ മറ്റൊരു പരാമർശമാണിത്. അവർക്ക് അധികാരം വല്ലയിടത്തുമുണ്ടായിരുന്നെങ്കിൽ, ഈ ആയത്തിറങ്ങുന്ന കാലത്ത് അവർക്ക് അധികാരമില്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ മനുഷ്യർക്ക് ഒന്നും തന്നെ, ഒരൽപ്പം പോലും അവർ നൽകാൻ തയ്യാറാവുകയില്ല. അതാണ് ഈ ആളുകളെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നിടത്ത് മുഫസ്സിറീങ്ങൾ പറയുന്ന കാര്യം, യഹൂദികളുടെ അഹങ്കാരത്തിൻ്റെയും അതേപോലെ തന്നെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ധാരാളം ചരിത്രങ്ങൾ അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഈ വെറുപ്പും വിദ്വേഷവും അസൂയമൊക്കെ കാരണമായി ആർക്കെങ്കിലും, മനുഷ്യർക്ക് വല്ലവർക്കും വല്ല നന്മയും ചെയ്യാൻ അവർ ഒരിക്കലും തന്നെ ഒരുക്കമല്ല എന്നതാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, യഖൂലു തആല അം ലഹും നസീബും മിനൽ മുൽക്കി വഹാദാ ഇസ്തിഫ്ഹാമു ഇൻകാരിൻ. അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത്. ഐ ലൈസ ലഹും നസീബും മിനൽ മുൽക്കി, ആ ചോദ്യം നിഷേധത്തിൻ്റെ പിന്നെ ഉത്തരമാണ് അതിനുള്ളത്. അവർക്ക് ഒരു പിന്നെ അധികാരവുമില്ല. സുമ്മ വസഫഹും ബിൽ ബുഖ്ലി ഫഖാൽ, പിന്നെ അള്ളാഹ് അവരുടെ പിശുക്കിനെയാണ് എടുത്തു പറയുന്നത്. അതെന്താ? ഫഇദൻ ലാ യുഅ്തൂനന്നാസ നഖീറ ഐ ലിഅന്നഹും ലൗ കാന ലഹും നസീബും ഫിൽ മുൽക്കി, അവർക്കെങ്ങാനും വല്ല ആധിപത്യവും അധികാരവും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ, അതിൽ വല്ല പങ്കും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ, വ തസറുഫി കൈകാര്യ കർത്തൃത്വം അവർക്കുണ്ടായിരുന്നെങ്കിൽ, ലമ അഅ്തൗ അഹദൻ മിനന്നാസി ജനങ്ങളിൽ ഒരാൾക്കും ഒന്നും അവർ നൽകുമായിരുന്നില്ല, വലാ സിയമ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ, പ്രത്യേകിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ഒന്നും നൽകുകയില്ല, വലാമ യംലഉ അന്നഖീർ വഹുവ അന്നുഖതത്തുൽ ലതീഫിൻ നവാത്തി. നേരത്തെ പറഞ്ഞല്ലോ, ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള കുരു, അതിൻ്റെ മുകളിലൊരു കുത്ത്, ആ മുതുകത്തുള്ള കുത്ത്, അതാണ് നഖീർ എന്ന് പറഞ്ഞാൽ അല്പം പോലും അവർ ഒരാൾക്കും നൽകുമായിരുന്നില്ല. അവരുടെ പിന്നെ സ്വഭാവം അതാണ് അറിയിക്കുന്നത്. ഒരു മനുഷ്യനും ഒന്നും നൽകാൻ അവർ തയ്യാറല്ല. ഇന്നും ഇസ്രായേൽ രാഷ്ട്രം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീനകൃത്യങ്ങൾ, അതേപോലെ തന്നെ അവിടെ അവിടുത്തെ ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന അവർക്ക് നൽകിയ ആ സൗകര്യത്തിൻ്റെ പേരിൽ, അതായത് ആ രാഷ്ട്രത്തിൽ അവർക്ക് അധിവസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ അവർ കൂടുതൽ അഹങ്കാരവും അതേപോലെ തന്നെ വിദ്വേഷവും പകയും കാണിക്കുന്നുവെന്നല്ലാതെ ഒരാൾക്കും ഒരു നന്മയും ചെയ്തു കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നത് വിശുദ്ധ ഖുർആൻ ഈ പറയുന്ന അന്ന് മുതൽ ഇന്ന് വരെ അവർക്ക് അവരുടെ സ്വഭാവമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, അം ലഹും നസീബും മിനൽ മുൽക്കി ഫഇദല്ലാ യുഅ്തൂനന്നാസ നഖീറ. തുടർന്ന് 54-ാമത്തെ വാക്യം, അം യഹ്സുദൂന നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി

الكتاب والحكمة وآتيناهم ملكا عظيما. അതാണ് 54-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ആ ആളുകളെക്കുറിച്ച് തന്നെയാണ് അള്ളാഹുവിൻ്റെ പരാമർശം. അം യഹ്സുദൂന, അതല്ല അവർ അസൂയപ്പെടുന്നുവോ, അന്നാസ മനുഷ്യരോട്, അലാമ യാതൊന്നിനെപ്പറ്റി, അതാഹുമുല്ലാഹു അള്ളാഹു അവർക്ക് നൽകിയ, മിൻ ഫദ്ലിഹി അവൻ്റെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ അനുഗ്രഹത്തിൽ നിന്ന്, ഫഖദ് ആതൈന എന്നാൽ നാം നൽകിയിട്ടുണ്ട്, ആല ഇബ്രാഹീമ ഇബ്രാഹീമിൻ്റെ കുടുംബത്തിന്, അൽ കിതാബ വേദഗ്രന്ഥം, വൽ ഹിക്മത വിജ്ഞാനവും, വ ആതൈനാഹും അവർക്ക് നാം നൽകുകയും ചെയ്തു, മുൽക്കൻ രാജത്വം, അളീമ വമ്പിച്ച. അതല്ല അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് മനുഷ്യർക്ക് നൽകിയിട്ടുള്ളതിൻ്റെ പേരിൽ അവരോട് അസൂയപ്പെടുകയാണോ? എന്നാൽ ഇബ്രാഹീമിൻ്റെ കുടുംബത്തിന് നാം വേദഗ്രന്ഥവും വിജ്ഞാനവും നൽകിയിട്ടുണ്ട്, അവർക്ക് നാം വമ്പിച്ച രാജാധിപത്യവും നൽകിയിരിക്കുന്നു. ഇതാണ് 54-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. യഅനി ബിദാലിക ഹസദഹും അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കാണിച്ചിരുന്ന അസൂയയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അലാമ റസഖഹുമുല്ലാഹു മിൻ നുബുവ്വത്തി അൽ അദീമ, അല്ലേ, അള്ളാഹു പ്രവാചകൻ നൽകിയ ആ നുബുവ്വത്തിന്റെ പേരിലാണ് അവരുടെ അസൂയ. വമനഅഹും മിൻ തസ്ദീഖിഹിം ഇയാഹു ഹസദുഹും ലഹു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവാചകത്വം അവർ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അവരുടെ അസൂയയാണ്. ലികൗനിഹി മിനൽ അറബി വലൈസ മിൻ ബനി ഇസ്രായീൽ, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറബി വംശത്തിൽപ്പെട്ട ആളായി എന്നതാണ് അവരുടെ അസൂയക്ക് കാരണം. അദ്ദേഹം പ്രവാചകൻ തിരുമേനി ബനു ഇസ്രായീൽ വംശത്തിൽപ്പെട്ട ആളായില്ല എന്നതാണ് കാരണം. അവിടെ ആ ആയത്തുമായി ബന്ധപ്പെട്ട് അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് ഉദ്ധരിക്കുന്നു, നഹ്നു നാസു ദൂന നാസി ഖാല അല്ലാഹു തആല ഫഖദ് ആതൈന ആല ഇബ്രാഹീമൽ കിതാബ വൽ ഹിക്മത വആതൈനാഹും മുൽക്കൻ അദീമ ഫഖദ് ജഅൽന ഫി അസ്ബാത്തി ബനി ഇസ്രായീല അല്ലദീനഹും മിൻ ദുര്രിയത്തി ഇബ്രാഹീം അന്നുബൂവത. എന്നാൽ ഇസ്രായീൽ വംശപരമ്പരയുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അല്ലാഹു നുബുവത്ത് നൽകിയിട്ടുണ്ട്. വ അൻസൽന അലൈഹിമുൽ കുതുബ വ ഹകമു ഫീഹിം ബിസ്സുനനി വഹിയ അൽ ഹിക്മ വ ജഅൽന ഫീഹിമുൽ മുലൂക വ മഅ ഹാദാ ഫമിൻഹും മൻ ആമന ബിഹ്, തുടർന്നുള്ള ആയത്തുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ബനു ഇസ്രായീലിയർ അല്ലെങ്കിൽ ഈ യഹൂദികൾ അവരുടെ അസൂയയാണ് പ്രവാചകൻ തിരുമേനിയെ തിരസ്കരിക്കാൻ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം. അതാണ് അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നൽകിയതിൻ്റെ പേരിൽ അവർ മനുഷ്യരോട് അസൂയ കാണിക്കുകയാണോ? എന്നാൽ ഇബ്രാഹീമിന് നാം വേദഗ്രന്ഥവും തത്വജ്ഞാനവും നൽകിയിരിക്കുന്നു, മാത്രമല്ല വലിയ അധികാരവും നാം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. തീർച്ചയായും ഈ അസൂയ എന്ന സ്വഭാവ ദൂഷ്യം ആർക്കൊക്കെ ഉണ്ടോ അവരുടെ തകർച്ചക്കും അവരുടെ നാശത്തിനും അത് കാരണമായി തീരുമെന്നാണ് ആ വചനത്തിലൂടെ പഠിക്കേണ്ട കാര്യം. ഹലിൽ ഹാമിലു ലഹും അലാ ഖൗലിഹിം കൗനുഹും ശുറകാ അല്ലാഹി ഫയുഫദ്ദിലൂന മൻ ഷാഉ അം അമിൽ ഹാമിലു ലഹും അലാ ദാലിക്കൽ ഹസദു ലിർറസൂലി വൽ മുഅ്മിനീന അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വലൈസ വദാലിക ലൈസ ബിബ്ദഇൻ വലാ ഗരീബിൻ അലാ ഫദ്ലില്ലാ, അല്ലാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ പേരിൽ ഇവർ മനുഷ്യരോട് പ്രവാചകനോടും മുഅ്മിനീങ്ങളോടും അസൂയ പുലർത്തുകയാണോ? എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നുണ്ട്, ഫഖദ് ആതൈന ആല ഇബ്രാഹീമൽ കിതാബ വൽ ഹിക്മത വആതൈനാഹും മുൽക്കൻ അദീമ വദാലിക മാ അൻഅമ അല്ലാഹു ബിഹി അലാ ഇബ്രാഹീം വദുർരിയതഹു മിനൻ നുബുവത്തി വൽ കിതാബി വൽ മുൽക്കി അല്ലദി അഅതാഹു മൻ അഅതാഹു മിൻ അംബിയാഇഹി, അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിക്കും അതേപോലെ തന്നെ പൂർവ്വപ്രവാചകന്മാർക്കുമൊക്കെ ഇതുപോലെ തന്നെ പ്രവാചകത്വവും രാജാധിപത്യവും ഒക്കെ നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹ് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സത്യവിശ്വാസികളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ദുർഗുണമാണ്, ദുസ്വഭാവമാണ് അസൂയ എന്നത്. അള്ളാഹു ആർക്കെങ്കിലും വല്ല അനുഗ്രഹവും നൽകിയിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ പേരിൽ അസൂയപ്പെടേണ്ടവരല്ല മനുഷ്യർ, അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകൾ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, തനിക്ക് വേണ്ടി താൻ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുവോ അതൊക്കെ തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടാത്തതുവരെ ഒരാൾ മുഅ്മിനാവുകയില്ല. അപ്പോൾ തനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അത് മറ്റുള്ളവർക്ക് ലഭിക്കുമ്പോൾ അതിൽ അസൂയപ്പെടേണ്ടവരല്ല യഥാർത്ഥത്തിൽ വിശ്വാസികൾ. മറിച്ച് മറ്റുള്ളവർക്കുണ്ടാകുന്നതിലും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം. അസൂയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന നന്മയിൽ, ഗുണത്തിൽ, അല്ലെങ്കിൽ അഭിവൃദ്ധിയിലുണ്ടാകുന്ന മനസ്സിൻ്റെ എന്തോ ഒരു ഭാവമാണ്, ഒരു അതൃപ്തിയാണ്, അതാണ് യഥാർത്ഥത്തിൽ അസൂയ എന്നത്. അത് വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാകുന്നു എന്നതുകൂടി ഈ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. തുടർന്ന് 55-ാമത്തെ വചനം, ഫമിൻഹും മൻ ആമന ബിഹി വമിൻഹും മൻ സദ്ദ അൻ വകഫാ ബിജഹന്നമ സഈറാ. ഫമിൻഹും, എന്നിട്ട് അവരിലുണ്ട്, മൻ ആമന ബിഹി, മൻ ആമന ബിഹി, അതായത് അതിൽ വിശ്വസിച്ച ആളുകൾ, അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകൾ, എന്നിട്ട് അതിൽ വിശ്വസിച്ചവരും അവരിലുണ്ട്. വമിൻഹും മൻ സദ്ദ അൻഹു, അതിൽ നിന്ന് തിരിഞ്ഞു പോയവരും അവരിലുണ്ട്. വകഫാ ബിജഹന്നമ സഈറാ, കത്തിജ്വലിക്കുന്ന അഗ്നിയായി ജഹന്നം തന്നെ മതി. ഇതാണ് 55-ാമത്തെ വചനം. അതായത് ഈ പൂർവ്വപ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങൾ അതെടുത്തു പറഞ്ഞതിന് ശേഷം അതിൽ വിശ്വസിച്ച ആളുകൾ അവരിലുണ്ട്, എന്നാൽ അതിൽ നിന്ന് തിരിഞ്ഞു പോയവരും അവരിലുണ്ട്. എന്നാൽ ആ ആളുകൾ

വസല്ലം, വമിൻഹും മൻ സദ്ദ അൻ ഫൽ കഫറത്തു മിൻഹും അഷദ്ദു തക്ദീബൻ ലക് വഅബ്അദു അമ്മാ ജിഅതഹും ബിഹി മിനൽ ഹുദാ വൽ ഹഖിൽ മുബീൻ. അതിൽ വിശ്വസിച്ച ആളുകളുണ്ട്, അതേപോലെ തന്നെ അതിൽ അവിശ്വസിച്ച തിരിഞ്ഞു കളഞ്ഞ ആളുകളുണ്ട്. അതാണ് അവിശ്വാസികളായ ആളുകൾ, അത് നിഷേധിച്ച ആളുകൾ. വഖഫാ ബി ജഹന്നമ സഈറ ഐ വഖഫാ ബിന്നാരി ഉഖൂബതൻ ലഹും അലാ കുഫ്രിഹിം വഇനാദിഹിം, അവരുടെ ഈ ധിക്കാരത്തിനും അവരുടെ നിഷേധത്തിനും. വമുഖാലഫതിഹിം കുതുബല്ലാഹി വറുസുലഹു, അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർക്കും അതേപോലെ വേദഗ്രന്ഥങ്ങൾക്കും എതിർനിന്നതിന് അവർക്ക് ശിക്ഷയായിട്ട് നരകം തന്നെ മതി എന്ന് അല്ലാഹു ഓർമ്മിപ്പിക്കുന്നു. ഫമിൻഹും മൻ ആമന ബിഹി ഐ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി വിശ്വസിച്ച ആളുകളുണ്ട്. ഫനാല ബിദാലിക അസ്സആദത ദുനിയവിയ വൽ ഫലാഹൽ ഉഖ്രവിയ, മുഹമ്മദ് നബിയെ വിശ്വസിച്ചത് വഴി ഇഹപര നേട്ടം, ഐഹികമായ വിജയവും പാരത്രികമായ വിജയവും കരസ്ഥമാക്കിയ ആളുകളുണ്ട്. വമിൻഹും മൻ സ്വദ്ദ അൻഹു ഇനാദൻ വബഗ്യൻ വഹസദൻ, അസൂയ കാരണം, അതേപോലെ തന്നെ ധിക്കാരം കാരണം, അതുപോലെ തന്നെ കുടിപ്പക കാരണം പ്രവാചകന്റെ അധ്യാപനത്തെ തിരസ്കരിച്ച ആളുകളുണ്ട്. അതുകൊണ്ട് ഫഹസ്വലലഹും, അവർക്കതുകൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു. മിൻ ഷഖാഇദ്ദുനിയ വമസാഇബിഹ, ദുനിയാവിലെ ഏറ്റവും മോശമായ അവസ്ഥയും അതിലെ ദുരിതങ്ങളും. മാഹുവ ബഅദു ആസാരി മആസീഹിം, അവരുടെ ഈ ധിക്കാരത്തിൻ്റെ കാരണമായിക്കൊണ്ട്. വകഫാ ബിജഹന്നമ സഈറ തസ്അറു അലാ മൻ കഫറ ബില്ലാ വജഹദ നുബുവത അംബിയാഇഹി മിൻ യഹൂദി വൻ നസ്വാറ, അല്ലാഹുവിൻ്റെ പ്രവാചകനെ നിഷേധിച്ച, അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തെ നിഷേധിച്ച ആളുകൾ, യഹൂദികളിൽപ്പെട്ട നസ്വാറാക്കളിൽപ്പെട്ട. വഗൈരിഹിം മിൻ അസ്നാഫിൽ കഫറ, അതല്ലാത്ത സത്യനിഷേധികൾ, അവർക്കൊക്കെ നരകം തന്നെ മതി ശിക്ഷയായിട്ട് എന്നാണ് അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായും വലിയ പാഠം തന്നെയാണ് ഇത്തരം വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ഫമിൻഹുമ്മൻ ആമന ബിഹി എന്നത് മിൻ അഹ്ലിൽ കിതാബി, അവരിൽ വിശ്വസിച്ചവരുണ്ട് എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? വേദക്കാരെ പറ്റിയാണ്. അതേപോലെ തന്നെ വമിൻഹുമ്മൻ സ്വദ്ദ അൻ, മിൻ അഹ്ലിൽ കിതാബി മൻ ആമന ബിമാ അൻസൽ അല്ലാഹു അലാ ഇബ്രാഹിം അലൈഹിസ്സലാം വഅലാ അംബിയാഇഹി മിൻ ദുരിയ്യത്തിഹി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ആളുകളുണ്ട്. അതേപോലെ തന്നെ വമിൻഹും മൻ അഅറദ അനിൽ ഈമാനി ബിഹി, അവിശ്വസിച്ച ആളുകളുമുണ്ട്. വഹാദ മൗഖിഫുഹും മിമ്മാ ഉൻസില അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൻ നബിയ്യി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാറു ഹിയൽ അദാബുൽ മുകാഫിഉ ലിമൻ കഫറ മിൻഹും. അപ്പോൾ ആ പ്രവാചകന്മാരെ തിരസ്കരിച്ച ആളുകൾക്ക് ഈ ശിക്ഷ, നരകമാകുന്ന ശിക്ഷ ഏറ്റവും അനുയോജ്യമാകുന്നു, അത് തന്നെ അവർക്ക് മതി എന്നാണ് അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് 56-ാമത്തെ വചനം, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ

ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ചവർ, ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളിൽ, സൗഫ, വഴിയെ, നുസ്ലീഹിം, നാം അവരെ കടത്തിയെരിയിക്കും, നാറ അഗ്നിയിൽ, കുല്ലമാ നദിജത്, വെന്തു പോകുമ്പോഴെല്ലാം, ജുരൂദുഹും, അവരുടെ തൊലികൾ, ബദ്ദൽനാഹും, അവർക്ക് നാം പകരമാക്കും, ജുരൂദൻ തൊലികളെ, ഗൈറഹ, അവയല്ലാത്ത, ലിയദൂഖു, അവർ രുചിച്ചു നോക്കുവാൻ വേണ്ടി, അൽ അദാബ്, ശിക്ഷയെ, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, കാന, ആകുന്നു, അസീസൻ, പ്രതാപശാലി, ഹക്കീമ, അഗാധജ്ഞൻ. ഇതാണ് 56-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. നിശ്ചയമായും നമ്മുടെ ആയത്തുകളിൽ അവിശ്വസിച്ചവർ, വഴിയെ നാം അവരെ അഗ്നിയിൽ കടത്തി എരിയിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തു പോകുമ്പോഴെല്ലാം അവർക്ക് നാം അതല്ലാത്ത വേറെ തൊലികൾ പകരമാക്കുന്നതാണ്. അതെ, അവർ ശിക്ഷ രുചിച്ചറിയുവാൻ വേണ്ടി. നിശ്ചയമായും അല്ലാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു. സത്യനിഷേധികൾക്കുണ്ടാകുന്ന അതികഠിനമായ ശിക്ഷയെക്കുറിച്ചാണ് അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. സത്യം വന്നു കിട്ടിയിട്ട്, യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ട്

0: അതിനെ തള്ളിക്കളയുന്ന സ്വാർത്ഥമായ താൽപ്പര്യങ്ങൾക്കു വേണ്ടി, ക്ഷണികമായ ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്കു വേണ്ടി ആ മനസ്സിലായ സത്യത്തെ തള്ളിക്കളയുന്ന, അതിനെ തിരസ്കരിക്കുന്ന അത്തരം ആളുകൾക്കുള്ള മുന്നറിയിപ്പാകുന്നു അള്ളാഹുവിൻ്റെ ഈ വചനം. തീർച്ചയായും വലിയ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. അവിടെ അള്ളാഹു എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ നരകത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അവിടെ തീയിൽ, ആ തീയിൽ കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മരണം സംഭവിക്കുകയില്ല. തൊലികളെല്ലാം കരിഞ്ഞു പോയാൽ വേദന അറിയാത്തൊരവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് വീണ്ടും പുതിയ തൊലികൾ അവർക്ക് നൽകപ്പെടും എന്ന് വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്നൊരു കാര്യമാണ്. ശരീരത്തിലെ തൊലികളിൽ വലിയൊരു ശതമാനം കത്തിക്കരിഞ്ഞു പോയാൽ ആ മനുഷ്യന് പിന്നെ വേദന അറിയാൻ കഴിയില്ല എന്നത്. കണ്ടോ, അള്ളാഹുവിൻ്റെ വചനം 1400 വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യശാസ്ത്രം ഒട്ടും പുരോഗമിച്ചിട്ടില്ലാത്ത, ശാസ്ത്രീയമായ കണ്ടെത്തലും ഒന്നും നടന്നിട്ടില്ലാത്ത കാലത്ത് അള്ളാഹു കൃത്യമായി പറയുന്നു, ആ തൊലികളെല്ലാം കത്തിക്കരിഞ്ഞു പോയാൽ അവർ വേദന അനുഭവിക്കാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് പുതിയ തൊലികൾ അവർക്ക് നൽകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. അള്ളാഹു അത്തരം കഠിന കഠോരമായ ശിക്ഷയെ തൊട്ട് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കാൻ നാം ഏവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പീസ് റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം, അവതരിപ്പിച്ചത് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വ ഖൈറ മാ ബഅദഹ വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വ ശർരി മാ ബഅദഹ. റബ്ബി أعوذ بك من الكسل وسوء الكبر. ربي أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലമീൻ വഅലാ ആലിഹി വസ്ഹബി അജ്മാഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കൊച്ചുകൂട്ടുകാരെ, ഈവനിങ് ലൈവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ഈവനിങ് ലൈവിൽ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സബീൽ പന്നിക്കോടാണ്. കൂട്ടുകാരുടെ പ്രതിനിധിയായിട്ട് രണ്ട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്, അവരിലേക്ക് നമുക്ക് പോയേണ്ടതുണ്ട്. അതിന് മുന്നോടിയായിട്ട് എല്ലാ ഈവനിങ് ലൈവിൻ്റെ തുടക്കത്തിലും നമ്മൾ പറയാറുള്ളത് പോലെ വൈകുന്നേരത്തെ പ്രാർത്ഥനകൾ ചൊല്ലേണ്ട ഒരു സമയമാണ് അദ്ക്കാറുൽ മസാ. ആരെങ്കിലുമൊക്കെ ചൊല്ലാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ഈ ഒരു സമയത്ത് ചൊല്ലണമെന്ന് പ്രത്യേകമായി നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വീട്ടിലുള്ള എല്ലാവരെയും ആരെങ്കിലുമൊക്കെ ചൊല്ലാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മറ്റൊരു കാര്യം, നിങ്ങൾക്കും ഈവനിങ് ലൈവിൽ നിങ്ങളുടെ മക്കൾക്കും അല്ലെങ്കിൽ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കും നിങ്ങൾക്ക് ഈവനിങ് ലൈവിൽ നേരിട്ട് പങ്കെടുക്കാവുന്നതാണ്. പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് സാധാരണ വാട്സപ്പിലൊക്കെ നിങ്ങൾ വോയിസ് അയക്കുന്ന പോലെ വോയിസ് ആയിട്ട് നിങ്ങളുടെ പ്രോഗ്രാമുകൾ അയക്കുകയാണ് വേണ്ടത്. നിങ്ങൾ സ്കൂളിലൊക്കെ അവതരിപ്പിക്കുന്ന കഥയോ അല്ലെങ്കിൽ പാട്ടോ കവിതയോ എന്ത് പ്രോഗ്രാമാണെന്നുണ്ടെങ്കിലും ആ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പീസ് റേഡിയോയിലേക്ക് സാധാ ഒരു വോയിസ് അയക്കുന്ന പോലെ അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 85 90 7 4 5 8 4 5 എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി, 85 90 7 4 5 8 4 5 എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ലൈവ് തുടങ്ങാൻ കുറച്ചൊന്ന് വൈകി, നല്ല മഴയായിരുന്നു, അപ്പോൾ ഇവിടെ എത്താൻ വേണ്ടി കുറച്ച് വൈകി. ഏതായാലും നമ്മൾ വൈകിയിട്ടുണ്ടെങ്കിലും ശ്രോതാക്കളെല്ലാവരും ഇവിടെ സലാം പറഞ്ഞ് എത്തിയിട്ടുണ്ട്. ഹുസൈൻ വി എം എടത്തനാട്ടുകര, അതുപോലെ തന്നെ ഷംനാദ് ഖാൻ, നഫീസ കാടാമ്പുയ, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, ഷുഹൈബ എം വളപ്പട്ടണം, സൽമാൻ ഒരടംബാലം, സുബൈദ പുളിക്കലൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനിയും ശ്രോതാക്കൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇന്നത്തെ അതിഥികൾ ആരാണെന്നൊന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ പേര് മുഹമ്മദ് ഫുസൈൽ, ഞാൻ കാപ്പാടുന്നായിരുന്നു.
0: കാപ്പാടുന്നു മുഹമ്മദ് ഫുസൈൽ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ പേര് റിസാൻ, ഞാൻ ഫറൂഖിൽ നിന്നാണ് ഞാൻ വരുന്നത്.
0: ഫറൂഖ് എന്ന പ്രദേശത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ രണ്ടുപേരാണ് ഇന്നത്തെ നമ്മുടെ ലൈവില് കൂട്ടുകാരുടെ പ്രതിനിധിയായിട്ട്. രണ്ടുപേരും ഏത് ക്ലാസ്സിലാണ്?
1: ഞാൻ 9-ൽ.
2: ഞാൻ 8-ൽ.
0: 8-ാം ക്ലാസ്സിലല്ലേ. ഫുസൈൽ മുമ്പ് ലൈവില് വന്നിട്ടുണ്ട് അല്ലേ?
1: ആദ്യമായിട്ടാണ്
0: ലൈവില്?
2: ഞാൻ
0: ആദ്യമായിട്ടാണ്. അപ്പം ഇന്ന് വ്യത്യസ്തമായ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് കേൾക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേര് സലാം പറഞ്ഞ് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വോയിസ് മെസ്സേജുകൾ നിങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക, അത് വെരിഫൈ ദിനേഷ് ഇവിടുന്ന് പ്ലേ ചെയ്യുന്നതാണ്. സുബൈദ പുളിക്കൽ, അതുപോലെ നഫീസ പി എ താമരശ്ശേരി ഒക്കെ വന്നിട്ടുണ്ട്. സഫിയ കെ തിരൂരങ്ങാടി, ആയിഷ അങ്ങാടിപ്പുറം, ഹുസൈൻ വി എം എടത്തനാട്ടുകര, ജമീല വലിയകോട്, സലീമ ഒതുക്കുങ്ങലൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ തന്നെ റുക്സാന ഹുസൈൻ ഉപ്പുകുളം, അബ്ദുൽ ഹമീദ് സി കെ അയ്യൂർ, ആയിഷ കരുമ്പിലൊക്കെ എത്തിയിട്ടുണ്ട്. എന്നത്തെയും പോലെ ഒരു സുദീർഘമായ മെസ്സേജുമായിട്ട് അമീർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അമീർക്കയുടെ മെസ്സേജ് നമുക്കൊന്ന് പെട്ടെന്ന് വായിച്ചു പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മരണാനന്തരം ഒരു വിശ്വാസിയുടെ കർമ്മങ്ങൾ നിലച്ചു പോകുമെങ്കിലും ചില പുണ്യകർമ്മങ്ങളുടെ പ്രതിഫലം ഖബറിലും അവൻ എത്തിക്കൊണ്ടിരിക്കും. അറിവ് പകർന്നു നൽകുക എന്നതാണ് അതിൽ പ്രധാനം. ഒരാൾ മറ്റൊരാൾക്ക് ഉപകരിക്കുന്ന അറിവ് പകർന്നു നൽകുകയും മരണശേഷം മറ്റുള്ളവർ അത് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം മരിച്ച വ്യക്തിക്കും ലഭിക്കും. അതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സദ്വൃത്തരായ മക്കളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത് മരിച്ചവർക്ക് വലിയൊരു അനുഗ്രഹമാണ്. മതപരമായ വിജ്ഞാനം പകർന്നു നൽകുന്നതിനായി ഖുർആൻ പകർത്തി നൽകുന്നതും പുണ്യകരമായ ഒരു കർമ്മമായി കണക്കാക്കപ്പെടുന്നു. ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നതും മരണശേഷവും പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ്. പൊതുജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ പള്ളികൾ നിർമ്മിക്കുന്നതും അഗതികളായ സഞ്ചാരികൾക്ക് താമസിക്കാൻ ഇടമൊരുക്കുന്നതും ഇതിലുൾപ്പെടുന്നു. കൂടാതെ ദാഹിക്കുന്നവർക്ക് വെള്ളം ലഭിക്കാനായി കിണറുകൾ നിർമ്മിക്കുകയോ ജലസ്രോതസ്സുകൾ വെട്ടിത്തെളിക്കുകയോ ചെയ്യുന്നതും വലിയ പുണ്യമാണ്. സദഖത്തുൽ ജാരിയ അഥവാ തുടർച്ചയായ ധർമ്മം എന്ന് വിളിക്കപ്പെടുന്ന ഇത്തരം കർമ്മങ്ങൾ ഒരാൾ മരിച്ചതിന് ശേഷവും അവൻ്റെ ഖബറിലേക്ക് പ്രതിഫലമായി എത്തിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വാലിയായ അമലുകളാക്കി സ്വീകരിക്കുമാറാകട്ടെ.
1: ആമീൻ.
0: സദഖത്തുൽ ജാരിയനെ പറ്റിയിട്ടാണ് ഇന്ന് അമീർക്ക് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കുകളെ ടെക്സ്റ്റായിട്ടും അതുപോലെ തന്നെ വോയിസ് ആയിട്ടും ഒക്കെ അയച്ചു തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. ആദ്യത്തെ പ്രോഗ്രാം എന്നത്തെയും പോലെ സാരോപദേശമാണ്. അപ്പം ഇന്ന് എന്താണ് സാരോപദേശത്തിലൂടെ നമുക്ക് കൂട്ടുകാർക്കായി പറഞ്ഞു കൊടുക്കാനുള്ളതെന്ന് നോക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ജീവിതത്തിലുടനീളം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലല്ല പലതും സംഭവിക്കുന്നത്. എവിടെ പോയാലും നമുക്ക് കാണാൻ പാടില്ലാത്തത്, കേൾക്കാൻ പാടില്ലാത്തത്, അനുഭവിക്കാൻ പാടില്ലാത്തത്, ചെയ്യാൻ പാടില്ലാത്തത്, പ്രത്യേകിച്ച് നമ്മുടെ പ്രായക്കാർ ചെയ്യുന്നത്, കാണുന്നത്, പറയുന്നത്, ധരിക്കുന്നത് ഇതെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും അത്തരം കാര്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ്. എല്ലാവരും മ്യൂസിക്കും പാട്ടും എല്ലാമായി നടക്കുമ്പോൾ, അതിൻ്റെ കൂടെ ഡാൻസ് കളിക്കുമ്പോൾ, അതിൽ നിന്ന് മാറി നിൽക്കുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഇങ്ങനെ കൂട്ടമായി ജീവിക്കുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു അധ്വാനമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻസ്. പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നമ്മൾ എവിടെയെല്ലാമാണോ അവിടെ എന്തെല്ലാം ഉണ്ടാകട്ടെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായി നമ്മൾ മാറുക. വഅത്ബിഉ സയ്യിഅത്തൽ ഹസന തംഹുഹ. തെറ്റുകൾ സംഭവിച്ച് കഴിഞ്ഞാൽ അതിനെ തുടരെ നന്മകൾ ചെയ്യുക, എങ്കിൽ ആ തിന്മകൾ അള്ളാഹു മായ്ച്ചു തരും. വഖാലിഖിന്നാസ് ബിഖുലുഖിൻ ഹസൻ. ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറുക. മൂന്ന് കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ഉപദേശിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തെ കാര്യം എല്ലായിടത്തും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച കാലത്ത് മക്കയിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു, മദീനയിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിരവധി ആഘോഷങ്ങളും ആചാരങ്ങളും ആർഭാടങ്ങളും നൃത്തവും അഭിനയങ്ങളും പാട്ടും കൂത്തും വിവിധങ്ങളായ വേഷവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കിടയിൽ തന്നെ പ്രവാചകൻ ജീവിച്ചു, മുസ്ലിമായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അള്ളാഹു വിലക്കിയ ഒരു കാര്യത്തിലും പോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ എത്തി നോക്കിയില്ല. അവർ ചെയ്യുന്നത് പോലെ നമുക്കുമൊന്ന് ചെയ്തു നോക്കിയാലോ എന്നവർ ആലോചിച്ചില്ല. കാരണം ഒരു മുസ്ലിം അവൻ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അള്ളാഹു കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു.

0: ചിട്ടുണ്ട്. ഖുർആനിലും സുന്നത്തിലും എന്താണോ ഉള്ളത് അതുപോലെയാണ് നാം ജീവിക്കേണ്ടത്. അതിനകത്ത് എന്തെല്ലാമാണോ നമ്മളോട് വിലക്കിയത് ആ കാര്യം ചെയ്യുന്നവർ ധാരാളമുണ്ടെങ്കിലും ശരി, കള്ളുകുടിയന്മാരുടെ എണ്ണം കൂടിയതുകൊണ്ട് നാം കള്ളുകുടിക്കണമെന്നില്ല. വ്യഭിചരിക്കുന്നവരുടെ എണ്ണം കൂടിയതുകൊണ്ട് നമ്മളും വേണ്ടാത്ത ബന്ധങ്ങളിലും മറ്റു കാര്യങ്ങളിലും മുഴുകി ജീവിക്കണമെന്നില്ല. എല്ലായിടത്തും ആഘോഷ വൈബ് അല്ലേ, അതിൻ്റെ ഒരു ട്രെൻഡ് വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കും അങ്ങനെയാകണം, നമുക്കും അങ്ങനെ ചാടണം, നമുക്കും അങ്ങനെ തുള്ളണം എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളത് പടച്ച റബ്ബിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ്. അപ്പോൾ പടപ്പുകൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് തുള്ളേണ്ടവരല്ല നമ്മൾ, ആളുകളുടെ ഒഴുക്കിനനുസരിച്ച് നീന്തേണ്ടവരല്ല നമ്മൾ. ഖുർആനും സുന്നത്തും അനുസരിച്ച് പടച്ച റബ്ബിനെ പരമാവധി സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഓരോ വാക്കിലും ഓരോ നോക്കിലും ഓരോ ഇടപെടലുകളിലും അത് നമുക്ക് സൂക്ഷിച്ചു പോകാൻ സാധിക്കണം. എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നന്നാക്കിത്തരും, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ നമുക്ക് ഇവിടെയും പരലോകത്തും വിജയം ലഭിക്കും. അതുകൊണ്ട് എത്ര കാലം നാം ജീവിച്ചാലും എവിടെയെല്ലാം എന്തെല്ലാം നമുക്ക് കാണേണ്ടി വന്നാലും ശരി, നമുക്ക് നമ്മുടെ ദീന് മതം ഇസ്ലാം പ്രവാചകൻ അള്ളാഹു അനുവദിച്ച് നൽകിയതല്ലാത്ത ഒന്നിലേക്കും നമ്മൾ ഒരിക്കലും പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇത്തഖില്ലാ ഹൈസുമാ കുന്ത്, എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. പിന്നെ നമ്മിൽ ചില തെറ്റുകളൊക്കെ സംഭവിക്കും. അങ്ങനെ തെറ്റുകൾ സംഭവിച്ചത് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ കൂടുതൽ പടച്ചറബിലേക്ക് നന്മകൾ ചെയ്യണം, ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, നിസ്കരിക്കുക, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, നന്മകൾ വർദ്ധിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പാപങ്ങൾ അതിലൂടെ മായ്ക്കപ്പെടും. അറിവില്ലായ്മ കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മിൽ സംഭവിച്ച തെറ്റുകളുണ്ടാവും. ആ തെറ്റുകൾ നമ്മൾ ധാരാളം നന്മകളിലേക്ക് ശ്രദ്ധിച്ച് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അള്ളാഹു പുറത്തു തരും. മൂന്നാമത്തെ കാര്യം, വഖാലിഖിൻ നാസ് ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുക എന്നുള്ളതാണ്. ജനങ്ങളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാകണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ നല്ല ഒരാളാകുമ്പോൾ അതിൻ്റെ ഖൈറും ബറക്കത്തും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും ഉണ്ടാകും. അപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് പെരുമാറുന്നതും വളരെ നന്നാവും. ആളുകളെപ്പോഴും പറയാറുണ്ട്, അയാളുടെ സ്വഭാവം റെഡിയില്ല, അയാളുടെ സ്വഭാവം റെഡിയില്ല, അയാളാണ് മാറേണ്ടത്, അയാൾക്കെന്താ മാറിക്കൂടെ, അവനെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിലുണ്ടാകുന്ന മാറ്റം ഒരു പരിധിവരെ മറ്റുള്ളവരെയും മാറ്റാൻ ഒരു കാരണമാണ്. നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ അതിൽ നൈർമല്യവും എളിമയും താഴ്മയും വിനയവും പക്വതയും വിവേകവും അവധാനതയും എല്ലാം നമ്മൾ കൊണ്ടുവരുമ്പോൾ, ബഹുമാനം കൊണ്ടുവരുമ്പോൾ, സ്നേഹം കൊണ്ടുവരുമ്പോൾ, ആദരവ് കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവരും നമുക്ക് തിരിച്ച് അത് നൽകും എന്നുള്ളത് നാം മനസ്സിലാക്കി എല്ലാവരോടും ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും അവൻ്റെ ദീന് പാലിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒരുപാട് ഉപദേശങ്ങളാണ് നമുക്ക് ഓരോ ദിവസങ്ങളിലും സാരോപദേശത്തിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നമുക്ക് ചുറ്റും ഒരുപാട് തിന്മകളൊക്കെ ഉണ്ടായിട്ടും നമ്മളതിലൊന്നും മുസ്ലിം എന്ന രീതിയിൽ അള്ളാഹു കൽപ്പിച്ചതെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റേതായ ബർക്കത്തും എല്ലാം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞിട്ട് ആയിഷ കരുമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുഹൈബ എം വളപ്പട്ടണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. കണ്ണൂർ ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു പ്രാർത്ഥനയോടുകൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മഴ അങ്ങനെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ന്യൂനമർദ്ദവും അതുപോലെ തന്നെ പല കാലാവസ്ഥപരമായ പല വാർത്തകളും കൂട്ടുകാരെല്ലാവരും പത്രങ്ങളിൽ നിന്നൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത് മഴയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതുപോലെ ആ പ്രാർത്ഥനകളൊക്കെ ഇടിമിന്നൽ വരുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട്, സാധാരണ മഴ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട്, മഴ അധികമാകുമ്പോഴുള്ള പ്രാർത്ഥനയുണ്ട്. അതെല്ലാം നിങ്ങൾ ജീവിതത്തിൽ എല്ലാവരും

0: രീതിയിലും അത് പുലർത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ജമീൽ ആപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സന്ദർഭത്തിലുള്ള മഴയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളൊക്കെ ലഭിക്കും അധികാർ എന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മറ്റൊരു ഫീഡ്ബാക്ക് വന്നിട്ടുള്ള അബ്ദുൽ ഹമീദ് സി കെ അയ്യൂർ, മാഷാ അള്ളാഹ് ഇന്നത്തെ ഈവനിങ് ലൈവിൽ കൊച്ചു കൂട്ടുകാർക്കൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അൽഹംദുലില്ല. നല്ല അറിവും വിജ്ഞാനവും വിളമ്പുന്ന ഈ കൂട്ടായ്മയെ നാം നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ലൈവിനെ ഭംഗിയാക്കുന്ന എല്ലാ സഹോദരന്മാർക്കും പി ആർ കുടുംബത്തിനും ഒക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുമാറാകട്ടെ എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളെ സാരോപദേശം എന്നുള്ള പ്രോഗ്രാമാണ് നമ്മൾ തൊട്ടുമുമ്പ് കേട്ടിട്ടുള്ളത്. അതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷുഹൈബ എം വളപട്ടണം പറഞ്ഞിട്ടുള്ളത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, നല്ലൊരു സാരോപദേശമാണ് മുനവർ സലായി പറഞ്ഞത്. അൽഹംദുലില്ല. അള്ളാഹു ഇനിയും അദ്ദേഹത്തിന് അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഇനി നമ്മൾ കിഡ്സ് ലൈവിലേക്ക് പോവുകയാണ്. നമ്മുടെ കിഡ്സ് ലൈവിലെ കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ അവർ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു കഥ കേട്ടിട്ട് തുടങ്ങാം. ലഫ്സയിലെ നാണയങ്ങളുടെ സക്കാത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം ഫുസൈലിൽ നിന്ന് നമുക്ക് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഞാൻ പറയാൻ പോകുന്നത് നാണയങ്ങളുടെ സക്കാത്ത് എന്ന വിഷയത്തെ കുറിച്ചാണ്. നാണയങ്ങൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർണം, വെള്ളി, കറൻസി എന്നിവയാണ്. സ്വർണം, വെള്ളിയും ആഭരണവും കോയിനുകളും മറ്റേത് അവസ്ഥയിലുമാണെങ്കിലും അവർക്ക് സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. സക്കാത്ത് നൽകാതെ അത് സംഭരിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ വമ്പിച്ച ശിക്ഷക്ക് അർഹരാകേണ്ടി വരും. സ്വർണത്തിൻ്റെ നിസാബിനെ പറ്റി പറയുകയാണെങ്കിൽ 20 മിത്കാലിന് തുല്യമായ സ്വർണം ഒരാളുടെ പക്കൽ ഒരു വർഷം തികഞ്ഞാൽ അവനതിൻ്റെ 2% സക്കാത്ത് നൽകണം. ഒരു മിത്കാൻ ആധുനിക കണക്കനുസരിച്ച് 4 ഗ്രാമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 20 × 4 ഗ്രാം അഥവാ 85 ഗ്രാം വരും. 85 ഗ്രാമാണ് ചുരുക്കത്തിൽ. ഒരാളുടെ കയ്യിൽ 85 ഗ്രാം സ്വർണമോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ നിലവിലുള്ള മുഴുവൻ സ്വർണത്തിനും അയാൾ സക്കാത്ത് നൽകണം. വെള്ളിയുടെ നിസാബ് ഏകദേശം അതേപോലെ തന്നെയാണ്. ഒരാളുടെ പക്കൽ 200 ദിർഹം വെള്ളി ഉണ്ടാവുകയും, മീൻസ് 200 ദിർഹം വാല്യൂ വരുന്ന വെള്ളി ഉണ്ടാവുകയും ഒരു വർഷം തികയുകയും ചെയ്താൽ അതിൻ്റെ 2.5% അയാൾ സക്കാത്ത് നൽകണം. ആധുനിക തോതനുസരിച്ച് 595 ഗ്രാമിന് തുല്യമാണ് 200 ദിർഹം. അതിനാൽ 595 ഗ്രാമോ അതിന് മുകളിലോ ഒരാളുടെ പക്കലുണ്ടെങ്കിൽ അയാൾ മുഴുവൻ വെള്ളിക്കും സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. കറൻസിയുടെ സക്കാത്ത്. ആധുനിക ലോകത്തെ വിനിമയബോധം കൊണ്ടുവന്ന ഏറ്റവും വലിയ കാര്യമാണ് കറൻസി. ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ ഇതിൽ വരുന്നത് രൂപ, ഡോളർ, റിയാൽ, ദിർഹം, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ സ്വർണത്തിലേക്കോ വെള്ളിയിലേക്കോ താരതമ്യം ചെയ്താണ് കറൻസിയുടെ നിസാബ് കണക്കാക്കേണ്ടത്. വെള്ളിയുടെ തോതും സ്വർണത്തിൻ്റെ തോതും പരസ്പരം താരതമ്യം ചെയ്യുമ്പോൾ ഇവയ്ക്കും നിസാബ് എത്തിയാൽ സക്കാത്ത് നിർബന്ധമാകും. ഏറ്റവും സൂക്ഷ്മമായ നിലപാട് കറൻസിയുടെ സക്കാത്തിന് വെള്ളിയുടെ നിസാബ് പരിഗണിക്കുക എന്നതാണ്. വജ്രം അഥവാ ഡയമണ്ടിൻ്റെ സക്കാത്ത്. ആഭരണമായി കൊണ്ട് വിലപിടിപ്പുള്ള കല്ലുകളും മുത്തുകളും നമ്മുടെ നാട്ടിൽ സുലഭമായി ഉപയോഗിക്കുന്ന അവസ്ഥ നിലവിലുണ്ട്. ആഭരണമായാണ് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അവക്ക് സക്കാത്ത് നൽകേണ്ടതില്ല. എന്നാൽ കച്ചവട വസ്തുവായിക്കൊണ്ടാണ് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൻ്റെ മൂല്യം കണക്കാക്കി നിസാബ് എത്തുന്ന മുറക്ക് 2.5% സക്കാത്ത് നൽകണം. സക്കാത്ത് കണക്കാക്കുന്ന രീതി. 595 വെള്ളിക്ക് ഏകദേശം 40,000 ഇന്ത്യൻ ഇത് കറൻസി ഉണ്ടാവും. അപ്പോൾ സങ്കല്പിക്കുക, ഒരാളുടെ കൈവശം 40,000 രൂപ വർഷമായിട്ടുണ്ട് എങ്കിൽ അയാൾ സക്കാത്ത് നൽകണം. ഇതിൻ്റെ 2.5% കണക്കാക്കുക. രീതി വളരെ എളുപ്പമാണ്. 40,000 ÷ 40 ചെയ്യാം, അതായത് ഒരു 100 രൂപ. അപ്പോൾ സക്കാത്ത് എന്നതിൽ അയാൾ നൽകേണ്ടത് 1,000 രൂപ മാത്രമാണ്. ഇതുപോലെ കയ്യിലുള്ള ബാങ്കിലും മറ്റുമായി എത്രയാണോ നമുക്ക് നമ്മുടെ അടുക്കൽ സംഖ്യയുള്ളത് അതിനെ 40 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം നമ്മുടെ പക്കലുള്ള കറൻസിയുടെ സക്കാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൂട്ടുകാരെ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് സക്കാത്തിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവുകൾ നമുക്ക് ഫുസൈൽ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. നാണയങ്ങളുടെ സക്കാത്ത് എന്നുള്ള വിഷയത്തിൽ, അത് കറൻസി ആവട്ടെ, സ്വർണമാവട്ടെ, വെള്ളിയാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ ഒരുപാട് സ്വർണവും വെള്ളിയൊക്കെ ആണെന്ന് ഒരുപാട് വിനിമയമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത്, ആധുനിക കാലഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കറൻസിയാണ് പ്രധാനമായിട്ടുള്ള വിനിമയ മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും അതിലൊക്കെ ഉള്ള സക്കാത്ത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരുപാട് പേരുടെ സംശയങ്ങൾ, പ്രത്യേകിച്ചും മുതിർന്നവരുടെ, വിനിമയങ്ങൾ നടത്തുന്നവരുടെ, ബിസിനസ് ചെയ്യുന്നവരുടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലുള്ള ഒരു സംശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഷുഹൈബ എം വെള്ളപ്പട്ടണം മെസ്സേജ് അയച്ചിട്ടുള്ളത്, മോൻ നന്നായി സക്കാത്തിനെ പറ്റി സംസാരിച്ചു, മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുള്ളത് ഇബ്രാഹിം അൽനൂർ ടെക്സ്റ്റ് ഉള്ള മാംഗ്ലൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, സാരോപദേശം നല്ലൊരു സന്ദേശമാണ് തന്നത്. പി ആർ ഫാമിലിക്കും ഉസ്താദിനും ബാറക്കല്ലാഹു ഫീക്കും, അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാം എന്ന് തോന്നുന്നുണ്ട്. അടുത്തതായിട്ട് റിസാൻ അല്ലേ, എന്താണ്, കഥയാണോ?
2: അസ്സലാമു അലൈക്കും. ഞാനിവിടെ പറയാൻ പോകുന്നത് പരീക്ഷയുടെ അംശം പോലും മോശം എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ്, ഒരു കഥയാണ്. രാവിലെ തന്നെ അയൽവാസിയായ ജമീലത്ത് ഉമ്മയുടെ അടുത്ത് വന്നു കുശലം പറയുന്നത് കേട്ടാണ് ഹാദിമോൻ അടുക്കളയിലേക്ക് വന്നത്. അവരുടെ സഹോദരൻ പലിശയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസത്തിലാണത്രേ. വീട് പോലും ജപ്തി ഭീഷണിയിലാണ്. ജമീലത്ത പോയി കഴിഞ്ഞപ്പോൾ ഹാദിമോൻ ഉമ്മയോട് പറഞ്ഞു, പലിശ വൻ പാപമാണെന്ന് അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഉമ്മ. പലിശയുടെ ഗൗരവം കുഞ്ഞുനാളിൽ തന്നെ തൻ്റെ മക്കളിലേക്ക് പകരുവാൻ ആ ഉമ്മ അവർക്ക് ചരിത്ര ഭാഗത്തെ വായിച്ച ഒരു കൊച്ചു സംഭവം തൻ്റെ മകന് പറഞ്ഞുകൊടുത്തു. ത്വായിബിലെ പണ്ഡിതനായ അബൂബദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയിൽ എത്തിയപ്പോൾ അബ്ദുല്ലാഹിബിനു സലാം റളിയല്ലാഹു അൻഹുവെ കണ്ടുമുട്ടി. അബ്ദുല്ലാഹിബിനു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വീട്ടിലേക്ക് വരൂ, നബി കുടിച്ച പാത്രത്തിൽ നിന്ന് ഞാൻ താങ്കളെ കുടിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച മസ്ജിദിൽ നിന്ന് താങ്കൾക്ക് നമസ്കരിക്കുകയും ചെയ്യാം. അബൂബദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോടൊപ്പം പോയി. അബ്ദുല്ലാഹിബിനു സലാം റളിയല്ലാഹു അൻഹു എനിക്ക് ധാന്യക്കഞ്ഞി കുടിക്കാൻ നൽകി. അദ്ദേഹത്തിൻ്റെ മസ്ജിദിൽ വെച്ച് നമസ്കരിപ്പിക്കുകയും ചെയ്തു. ശേഷം അബ്ദുല്ലാഹിബിനു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, പലിശ വ്യാപകമായ ഒരു നാട്ടിലാണ് താങ്കൾ ജീവിക്കുന്നത്. കടം വാങ്ങിയ പണം തരാനുള്ള ആൾ താങ്കൾക്കൊരു ചുമട് വൈക്കോലോ ഗോതമ്പോ നൽകി സമ്മാനമായി നൽകിയാൽ താങ്കൾ അത് സ്വീകരിക്കരുത്, കാരണം അത് പലിശയാകുന്നു. ഉമ്മയുടെ വാക്കുകൾ ഹാദിമോൻ ശബ്ദമായി ശ്രദ്ധിച്ചു കേട്ടു. പലിശ നമ്മുടെ ജീവിതത്തിൽ കയറിക്കൂടിയാൽ നമുക്ക് ഇരുലോകത്ത് വിജയം ഉണ്ടാകില്ല എന്ന പാഠം അവൻ ഓർമ്മിച്ചു. കൂട്ടുകാരെ, പലിശ നിഷിദ്ധമാണ്. ഒരിക്കലും അത് നമ്മുടെ വിജയം നേടിത്തരില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു കഥയാണ് റിസാന് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ കഥയിൽ വേറൊരു കഥയുണ്ടായിരുന്നു, പലിശയുമായി ബന്ധപ്പെട്ട രണ്ട് സ്വഹാബികൾ തമ്മിലുള്ള ഒരു ചരിത്രം കൂടി അതിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഏതായാലും ഉഷാറായിട്ട് തന്നെ റിസാൻ അവതരിപ്പിച്ചു. നമുക്ക് ഫീഡ്ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വോയിസ് ആയിട്ട് ഫീഡ്ബാക്കുകൾ എല്ലാവരും അയക്കണം. പറ്റുന്ന കൂട്ടുകാരൊക്കെ എല്ലാവരും ഇങ്ങനെ മഴ ആയിട്ട് വീട്ടിലിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് അയക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം, 85 90 7 4 5 8 4 5. ഒരിക്കൽ കൂടി, 85 90 7 4 5 8 4 5. ഈ നമ്പറവിടെ സേവ് ചെയ്ത് വെച്ചോളൂ. എല്ലാ ദിവസവും ഇതിലാണ് നിങ്ങൾ ഫീഡ്ബാക്ക് വോയിസ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ കഥയോ അല്ലെങ്കിൽ പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രസംഗങ്ങളോ ഒക്കെ 3 മിനിറ്റിൽ കവിയാതെയുള്ള പ്രോഗ്രാമുകൾ ഒരു ക്ലിയർ ആയിട്ടുള്ള വോയിസിൽ നിങ്ങൾ അയക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വേറെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വേറെ ശബ്ദങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് ക്ലിയർ ആയിട്ടുള്ള ഒന്ന് സാവധാനമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ക്ലിയർ ആയിട്ട് അയക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നിങ്ങളുടെ മക്കളുടെ പ്രോഗ്രാമുകൾ എന്ത് ചെയ്യാം, ലൈവിൽ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ജമീല വി പി കാളികാവ് വന്നിട്ടുണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രോഗ്രാമുകളും വെരി ബെസ്റ്റാണ്, കുട്ടികളെ സാരോപദേശവും. അപ്പോൾ കൂട്ടുകാരോടാണ് പറഞ്ഞിട്ടുള്ളത് പ്രോഗ്രാമുകളൊക്കെ ഉഷാറായി എന്നുള്ളത്. അതുപോലെ തന്നെ ഉമ്മുകുൽസു ചിറമംഗലം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, വിരുന്നു പോയതായിരുന്നു, ലൈവിൽ കയറാൻ വൈകി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ, അപ്പോൾ നമ്മൾ ലൈവിൻ്റെ ഒരുപാട് പേരിപ്പോഴും ജോയിൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ചോദ്യങ്ങൾ, ഒരു ചോദ്യം വന്നിട്ടുണ്ട്, മുഴുവൻ ജനങ്ങളും വിശ്വസിച്ച പ്രവാചകൻ, അതായത് പ്രവാചകൻ്റെ ജനതയാണ് മുഴുവൻ ജനങ്ങളും വിശ്വസിച്ചത് എന്നാണ് ചോദ്യം. അപ്പോൾ പ്രവാചകൻ്റെ പേരാണ് കൂട്ടുകാർ അയക്കേണ്ടത്. നിങ്ങൾക്ക് ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അയക്കാം. ഷുഹൈബ എം വളപ്പെട്ടനാണ് ചോദ്യം അയച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. നമുക്ക് ഏതായാലും അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാൻ തോന്നുന്നുണ്ടല്ലേ. അടുത്ത കഥ തന്നെയാണോ?
1: ഖുർആനിൻ്റെ
0: മാധുര്യവുമായി ബന്ധപ്പെട്ട് ഫുസൈലിൻ്റെ ഒരു കഥയാണ് നമുക്കിനി കേൾക്കാനുള്ളത്. കഥയിലേക്ക് കടക്കാം.
1: പ്രിയ കൂട്ടുകാരെ, പലർക്കും സംഗീതം ഇന്നൊരു ഹരമാണ്. സങ്കടങ്ങളിൽ പലരും ആശ്രയിക്കുക സംഗീതത്തെയാണ്. പക്ഷെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് സംഗീതം ഹറാമാണ്. ഏതവസ്ഥയിലും നമുക്ക് ശാന്തി തരുന്ന വചനങ്ങളാണ് പ്രപഞ്ചനാഥൻ്റെ വാക്കുകൾ, അഥവാ വിശുദ്ധ ഖുർആൻ. ഖുർആനിൻ്റെ അത്ഭുതം നിറഞ്ഞ ഒരു ചരിത്ര കഥ നമുക്ക് വായിക്കാം. ശരീരത്തിൽ ഏറെ പരീക്ഷണത്തിന് വിധേയനായ ഒരു വ്യക്തിയായിരുന്നു ഇമാം അബുൽ ആലിയ റഹിമഹുള്ള. ഒരിക്കൽ ജിഹാദിനായി പുറപ്പെടുമ്പോൾ കാലിൽ വേദന അനുഭവപ്പെടുകയും യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത വിധം അദ്ദേഹത്തിന് വേദന വർദ്ധിക്കുകയും ചെയ്തു. പരിശോധനയിൽ അദ്ദേഹത്തിന് ശരീരത്തെ അപായപ്പെടുത്തുന്ന ഒരു രോഗമാണ് ബാധിച്ചതെന്ന് സ്ഥിരീകരിച്ചു. കണങ്കാൽ മുറിച്ചു മാറ്റാനാണ് പ്രതിവിധിയായി പറഞ്ഞത്. കാല് മുറിച്ചു മാറ്റാനുള്ള സാധന സാമഗ്രികളുമായി വൈദ്യന്മാർ വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ബോധം കെടുത്താനും വേദന അറിയിക്കാതിരിക്കാനും ഉള്ള മരുന്ന് പ്രയോഗിക്കട്ടെ. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, വേണ്ട, അതിനേക്കാൾ വിശിഷ്ടമായ ഒന്നുണ്ട്. ഖുർആൻ കൃത്യമായി മനോഹരമായി പാരായണം ചെയ്യുന്ന ഒരാളെ കൊണ്ടുവരിക. അയാൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖം ചുമക്കുകയും കണ്ണ് വിടരുകയും മാനത്ത് എൻ്റെ ദൃഷ്ടികൾ പതിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ചെയ്യുക. വൈദ്യന്മാർ അപ്രകാരം ചെയ്തു. ഖുർആൻ പാരായണം കേട്ട് അദ്ദേഹത്തിൻ്റെ മുഖം ചുമക്കുകയും കണ്ണുകൾ ആകാശത്തേക്ക് ആവുകയും ചെയ്തപ്പോൾ അവർ കാലുകൾ മുറിച്ചു മാറ്റി. അപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിച്ചു, കണങ്കാൽ മുറിച്ചു മാറ്റുന്ന വേദന താങ്കൾ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവോടുള്ള സ്നേഹം തീർത്ത കുളിർമയും വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ ഉണ്ടായ മാധുര്യവും ഈർച്ച വാളിൻ്റെ ചൂടിനെ മറപ്പിച്ചു. മുറിച്ചു മാറ്റിയ കാലിലേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു, എൻ്റെ 40 വർഷത്തെ ജീവിതത്തിനടിയിൽ അള്ളാഹുവിന് ഇഷ്ടമാകാത്ത ഒരു പ്രവൃത്തിയും നിന്നിലൂടെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ അഭിമാനിക്കുന്നു. അള്ളാഹുവിൻ്റെ വചനങ്ങൾ നമുക്ക് ശാന്തി നേടിത്തരും, നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവുകൾ ഉണ്ടാക്കിത്തരും, ഇരു ലോകത്തും നമുക്ക് വിജയമായിത്തീരും തീർച്ച. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അബുൽ ആലിയ അല്ലേ പറഞ്ഞത്? അബുൽ ആലിയ എന്ന പണ്ഡിതൻ്റെ ഒരു കഥയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരുപാട് പാഠങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഏറ്റവും പ്രധാനമായ പാഠം എന്ന് പറയുന്നത് ഖുർആൻ്റെ മാധുര്യം എന്നുള്ളതാണ്. ഒരു ഖുർആൻ വചനം കേൾക്കുമ്പോൾ, ഇന്നത്തെ കാലത്ത് തുടക്കത്തിൽ ഫുസൈൽ പറഞ്ഞ പോലെ സംഗീതങ്ങളൊക്കെ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലത്ത് സംഗീതം കേൾക്കുമ്പോൾ പല ആളുകൾക്കും അവരുടെ മനസ്സ് എന്താ പറയുക, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ കേൾക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് സംഗീതം എന്നുള്ളത്. അതുപോലെ തന്നെ അവരുടെ മനസ്സ് പലപ്പോഴും പല എന്താ പറയുക, പല അവസ്ഥയിലായിരിക്കും. അതിനൊക്കെ പറ്റുന്ന സംഗീതങ്ങളുണ്ട് എന്നാണ് സംഗീതം കേൾക്കുന്ന ആളുകൾ പറയാറുള്ളത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മാധുര്യം നൽകേണ്ടത് അത് ഇന്നത്തെ കാലത്ത് എത്ര മോഡേണായിട്ടുള്ള സംഗീതമാണെങ്കിലും എത്ര പുരാതനമായ സംഗീതമാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ അപ്പുറം ഒരു വിശ്വാസിക്ക് മനസ്സിന് കുളിർമ നൽകേണ്ടത് അള്ളാഹുവിൻ്റെ വചനങ്ങളായ ഖുർആൻ കേൾക്കുമ്പോഴാണ്. നമുക്ക് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ തന്നെ കാണാം ഖുർആനിലൊക്കെ ഒരുപാട് വചനങ്ങൾ, അത് വ്യത്യസ്തമായ കാര്യങ്ങളുടെ, അതായത് വളരെ കൃത്യതയോടുകൂടി പാരായണം ചെയ്ത വ്യത്യസ്തമായ ഈണത്തിൽ ഒരുപാട് കാര്യങ്ങളുടെ പാരായണങ്ങൾ, ഖിറാഅത്തുകൾ നമുക്ക് പല പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്. നമ്മുടെ ജമീൽ ആപ്പിൽ തന്നെ ഒരുപാട് ഖിറാഅത്തുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനൊരു സന്തോഷമുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, അള്ളാഹുവിനെ പറ്റി ആലോചിക്കാനും അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ഒന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്കാനും കരയാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു അതിലുള്ള ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കഥയിൽ വന്നൊരു ഭാഗമെന്ന് പറയുന്നത് മുറിച്ചു മാറ്റിയ കാലുകൾ നോക്കിയിട്ട് അബുലാലിയെ പറയുന്നുണ്ട്, 40 വർഷമായിട്ട് ഞാനിനി ഇതുകൊണ്ടൊരു തിന്മയും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. നാളെ പരലോകത്ത് നമ്മുടെ അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും വരാനുണ്ട്. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിലെ രണ്ടാമത്തെ ഒരു ഗുണപാഠം എന്ന് പറയുന്നത്. ഏതായാലും മാഷാല്ലാ ഉഷാറായിട്ട് തന്നെ ഫുസൈൽ അവതരിപ്പിച്ചു. സമീജ പറൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഷുഹൈബ മുളപ്പട്ടണം പറയുന്നത് മാഷാല്ലാ നല്ല ചരിത്രമുറങ്ങുന്ന അർത്ഥവത്തായ കഥ മോൻ നന്നായി അവതരിപ്പിച്ചു. പാട്ടുപാടാൻ അറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഫുസൈലിനോട്. അവസാനം പാടല്ലേ ഇൻഷാല്ലാ. അപ്പോൾ ഫുസൈൽ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് പ്രതീക്ഷിക്കാം. റിസാന് പാട്ട് പാടുമോ?
2: ഇല്ല, എനിക്ക് അത്ര ഇല്ല.
0: ഇൻഷാല്ലാ അടുത്ത ലൈവിൽ പാടല്ലേ പഠിച്ചിട്ട്.
2: ഇൻഷാല്ലാ.
0: അതുപോലെ മുംതാസ് പാലപ്പൊയ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഒരുപാട് ആളുകൾ അയക്കുന്നുണ്ട്. ചോദ്യം മനസ്സിലായില്ല, ഒന്നുകൂടി പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഓരോ പ്രവാചകന്മാർക്കും ഓരോ എന്താ പറയുക ജനത ഉണ്ടാവുമല്ലോ. അതായത് ഒരു പ്രവാചകൻ അവതരിച്ചല്ല ആ നാട്ടിലെ അല്ലെങ്കിൽ ആ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിൽ വിശ്വസിച്ചു. അക്കാലത്തുണ്ടായിരുന്ന എല്ലാ ജനങ്ങളും അദ്ദേഹത്തിൽ വിശ്വസിച്ചു. ആ പ്രവാചകൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഫീഡ്ബാക്ക് വന്നിട്ടുള്ളത് മാഷാല്ലാ ഉസ്താദ് പറഞ്ഞ പാഠക്കുറിപ്പിൽ ഉസ്താദ് പറഞ്ഞ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തിയിട്ട് സക്കാത്തിൻ്റെയും പലിശയുടെയും ഒക്കെ കാര്യം വളരെ ഗുണപാഠം തന്നെ. ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റുള്ള ശ്രോതാക്കൾക്കും ചെയ്യാം ഉത്തരങ്ങൾ അയക്കാം. സ്വന്തം ജനത എല്ലാവരും വിശ്വസിച്ച പ്രവാചകൻ ഏതാണ് എന്നുള്ളതാണ്. അതുപോലെ അബ്ദുൽ ഹമീദ് സിഖ് അയ്യൂര് പറഞ്ഞിട്ടുള്ളത് മാഷാല്ലാ മോൻ്റെ കഥ കേട്ടു, ഖുറാൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിഞ്ഞാൽ വേറെ ഒരു മാധുര്യവും തുല്യമാവുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിനി ഒരു കഥയിലേക്ക് കടക്കാം. നമ്മുടെ സാധാരണ ലൈവിൽ ഉണ്ടാകുന്ന കഥ പറയാം സെഷനിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരിയായ സഫിയയുടെ പുത്രനാണ് സുബൈർ. അദ്ദേഹത്തിൻ്റെ പിതാവ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അവ്വാമുബിനു ഹുവൈലിദാണ്. ത്വൽഹത്തും സുബൈറും സന്തത സഹചാരികളായിരുന്നു. രണ്ടുപേരുടെയും ചരിത്രം അടർത്തിയെടുക്കാനാവാത്ത വിധം ബന്ധമുള്ളതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും അവർ രണ്ടുപേരെയും പരസ്പരം ബന്ധപ്പെടുത്തി സംസാരിക്കുമായിരുന്നു. ത്വൽഹത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ മുറത്തിൻ്റെയും സുബൈർ കുസൈൻ്റെയും പരമ്പരകളിൽപ്പെട്ടവരാകുന്നു. സ്വഭാവം, വളർച്ച, സമ്പത്ത്, ഐശ്വര്യം, ധൈര്യം എന്നീ ഗുണങ്ങളിൽ അവർ തുല്യരായിരുന്നു. രണ്ടുപേരും സ്വർഗം വാഗ്ദത്തം ചെയ്യപ്പെട്ട 10 സ്വഹാബിമാരിൽ ഉൾപ്പെടുന്നു. ഉമർ അള്ളാഹു അൻഹു മരണ വ്യഗ്രതയിൽ തൻ്റെ പിൻഗാമിയെ നിയമിക്കാൻ നിശ്ചയിച്ച 6 പേരടങ്ങുന്ന ആലോചനാ സമിതിയിലും അവരെ ഇണപിരിക്കാൻ കഴിഞ്ഞില്ല. സുബൈർ റളിയല്ലാഹു അൻഹു പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇസ്ലാം മതം ആശ്ലേഷിച്ചു. അന്ന് 7 പേർ തികഞ്ഞിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനമായിരുന്നു ഇസ്ലാം. അദ്ദേഹത്തിന് അന്ന് 16 വയസ്സു പ്രായമായിരുന്നു. അർഖമിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം നടത്തിയപ്പോൾ അദ്ദേഹം അതിലൊരംഗമായിരുന്നു. ചെറുപ്പത്തിലെ പ്രാപ്തനായ ഒരു കുതിരപ്പടയാളിയായിരുന്നു അദ്ദേഹം. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി ഉറയിൽ നിന്ന് ഊരിയ വാൾ സുബൈറിൻ്റേതായിരുന്നു എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. സുബൈറും കൂട്ടുകാരും ഒരിക്കൽ അർഖമിൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. അവിടെ ഒരു കിംവദന്തി പറന്നെത്തി. മക്കയിൽ ഒരു വയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു വാർത്ത. അത് കേട്ട മാത്രയിൽ യുവാവായ സുബൈർ തൻ്റെ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് മക്കയിലെ തെരുവിലേക്കിറങ്ങി. താൻ കേട്ടത് ശരിയാണെങ്കിൽ ഓരോ ഖുറൈശി പ്രമുഖരുടെയും തല തൻ്റെ വാളിനിരയാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം നടന്നു. ഊരിയ വാളുമായി ഈറ്റപ്പുലിയെ പോലെ പാഞ്ഞു വരുന്ന സുബൈർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വയിൽ വെച്ച് കണ്ടുമുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് സുബൈർ സന്തുഷ്ടനായി. പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, സുബൈർ എന്തു പിണഞ്ഞു? സുബൈർ കഥ വിവരിച്ചു. സന്തുഷ്ടനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പുതിയ മതം അവലംബിച്ചതിന് പിതൃവ്യൻ അദ്ദേഹത്തെ ക്രൂരമായി ശിക്ഷിച്ചിരുന്നു. ഒരു പായയിൽ ചുരുട്ടി തീയിട്ട് പുകച്ചു ശ്വാസം മുട്ടിക്കുക പോലും ചെയ്തു. കൊടും ക്രൂരതയ്ക്ക് വിധേയനായിക്കൊണ്ടിരിക്കുമ്പോൾ സുബൈറിനോട് പിതൃവ്യൻ ഇങ്ങനെ പറയുമായിരുന്നു, സുബൈറെ, മുഹമ്മദിനെ തള്ളിപ്പറയൂ, അവനെ അവിശ്വസിക്കൂ, എങ്കിൽ നിന്നെ ഞാൻ വിമുക്തനാക്കാം. ഇല്ല, ഞാൻ ഒരിക്കലും കുഫ്രിലേക്ക് മടങ്ങുകയില്ല എന്നു മാത്രമായിരുന്നു സുബൈറിൻ്റെ മറുപടി. ഉരുക്കുപോലെ ഉറച്ച വിശ്വാസത്തിന് മുന്നിൽ പിതൃവ്യൻ പരാജിതനായി. സുബൈർ റളിയല്ലാഹു അൻഹു അബ്സീനിയയിലേക്ക് രണ്ടു തവണയും ഹിജ്റ പോയിരുന്നു. എല്ലാ യുദ്ധങ്ങളിലും സുബൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുൻപന്തിയിൽ നിലയുറപ്പിച്ചു. ഉഹദ് രണാങ്കണത്തിലെ വിപൽ സന്ധിയിൽ അടിയുറച്ച് പൊരുതിയ ചുരുക്കം ചില സ്വഹാബിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഏറ്റമുറിവുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം ആവരണം ചെയ്യപ്പെട്ടിരുന്നു. വിരിമാറിൽ കുന്തമുനകളും ഘടകങ്ങളും പതിഞ്ഞ പാടുകൾ നിരവധിയായിരുന്നു. അതുകണ്ട് അത്ഭുതം പ്രകടിപ്പിക്കുന്ന തൻ്റെ കൂട്ടുകാരോട് അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിണഞ്ഞ മുറിവുകളുടെ കലയാണ്. ഉഹദ് യുദ്ധം കഴിഞ്ഞ് ശത്രു സൈന്യം മക്കയിലേക്ക് മടങ്ങുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും ഖുറൈശി സൈന്യത്തെ പിന്തുടരാൻ നിയോഗിച്ചു. ജേതാക്കളായ ഒരു സൈന്യത്തെയാണ് തങ്ങൾ പിന്തുടരുന്നതെന്ന് വകവെക്കാതെ 70 പേരടങ്ങിയ ഒരു സൈന്യവുമായി അവർ മുന്നേറി. കുറി കൊണ്ടൊരു യുദ്ധതന്ത്രമായിരുന്നു അത്. സുശക്തമായൊരു സൈന്യത്തിൻ്റെ മുൻനിരയെയാണ് സുബൈറും അബൂബക്കർ റളിയല്ലാഹുവും നയിക്കുന്നതെന്ന് ധരിച്ച ഖുറൈശികൾ അതിവേഗം മക്കയിലേക്ക് മടങ്ങി. മുസ്ലിം സൈന്യം ഇപ്പോഴും സുശക്തമാണെന്ന ഒരു ധാരണ ശത്രുക്കളിൽ വരുത്തി തീർക്കാൻ അതുവഴി അവർക്കു കഴിഞ്ഞു. യർമൂക്ക് യുദ്ധക്കളത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ച ധീരത തുല്യതയില്ലാത്തതായിരുന്നു. ശത്രുക്കളാൽ നിബിഡമായ റോമാ പർവ്വതത്തിൻ്റെ പ്രാന്തത്തിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുകയായിരുന്ന തൻ്റെ സൈന്യത്തിന് ധൈര്യം നൽകിക്കൊണ്ട് ശത്രുനിരയിൽ എടുത്തുചാടി അദ്ദേഹം പ്രകടിപ്പിച്ച രണപാടവം ചരിത്രത്തിൻ്റെ താളുകളിൽ മായാതെ കിടക്കുന്നു. ദൈവിക മാർഗത്തിലുള്ള രക്തസാക്ഷിത്വം, അദ്ദേഹത്തിൻ്റെ അടക്കവയ്യാത്തൊരഭിനിവേശമായിരുന്നു അത്. രക്തസാക്ഷികളോടുള്ള ബഹുമാനവും അദ്ദേഹത്തിന് അതുല്യമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം പ്രവാചകന്മാർ ഉണ്ടാവുകയില്ല എന്നറിഞ്ഞിട്ടും ത്വൽഹത്ത് തൻ്റെ സന്തതികൾക്ക് പ്രവാചകന്മാരുടെ നാമം കൊടുത്തിരുന്നു. ഞാൻ എൻ്റെ സന്താനങ്ങൾക്ക് ശുഹദാക്കളുടെ നാമമാണ് ഇഷ്ടപ്പെടുന്നത്. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായി തീർന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അബ്ദുള്ള, മുന്തിർ, ഉർവത്ത്, ഹംസ, ജാഫർ, മിസ്ഹബ്, ഖാലിദ് എന്നീ പ്രസിദ്ധരായ രക്തസാക്ഷികളുടെ പേരാണ് അദ്ദേഹം തൻ്റെ സന്തതികൾക്ക് നൽകിയത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രങ്ങളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കഥ പറയാൻ സെഷനിൽ. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ലൈവുകളിൽ നമുക്ക് ശ്രവിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് സ്വഹാബികളുടെ കഥകളൊക്കെ ചരിത്രങ്ങളോ വായിക്കുന്ന സമയത്ത് നമുക്കും ഒരു എന്താ പറയുക, ഈമാനികമായൊരു മുന്നേറ്റം നമുക്കുണ്ടാവണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഏതായാലും നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്മായിൽ നബി, ആദം നബി, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ ഉത്തരം വന്നിട്ടുണ്ട്. ശരിയുത്തരം എന്ന് പറയുന്നത് യൂനുസ് നബി അലൈഹിസ്സലാമാണ്. ചരിത്രം അയച്ചിട്ടുള്ളത് ഉമ്മ കുൽസു ചിറമംഗലം, ഷംനാദ് ഖാൻ, അതുപോലെ തന്നെ താഹിറ ടി കെ കാസർഗോഡ്, അതുപോലെ യൂനുസ് നബി എന്ന് പറഞ്ഞ മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, ഇവരെല്ലാവരും യൂനുസ് നബി എന്നുള്ള ശരി ഉത്തരാണ് അയച്ചിട്ടുള്ളത്. ഏതായാലും നമുക്കിനി എന്തായാലും നമ്മുടെ പാഠക്കുറിപ്പ് കേൾക്കാനുണ്ട്, നമുക്ക് പാഠക്കുറിപ്പിലേക്ക് കടക്കാം.

0: ചാള അവിടെ പറയാൻ പോണത്. റസൂൽ സല്ലല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഇയ്യാക്കും വൽ ജുലൂസ ബിത്തുറഖാത്ത്, നിങ്ങൾ വഴിയിൽ ഇരിക്കുന്നത് സൂക്ഷിക്കണം. ഇപ്പം നമ്മളൊക്കെ നമ്മുടെ നാട്ടിലത്തെ റോഡ് സൈഡിലൊക്കെ കലുങ്കിലൊക്കെ ഇരിക്കും, അതുപോലെ തന്നെ പോസ്റ്റ് കേടുവന്ന പോസ്റ്റ് മറിച്ചിട്ട് അതിന് കല്ല് വെച്ച് അതിൻ്റെ മുകളിൽ കല്ലിൻ്റെ മുകളിൽ പോസ്റ്റ് വെച്ച് അതിലിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ട് വന്നുണ്ടാക്കുന്ന ഇരിപ്പിടങ്ങൾ, ഇതൊക്കെ നേരെ റോഡിൻ്റെ സൈഡിലായിരിക്കും ഉണ്ടാവുക. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളങ്ങനെ ഇരിക്കലുണ്ടാവും. ആ ഇരുത്തം നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഫഖാലൂ, അപ്പം കൂടെ ഉണ്ടായിരുന്ന നബിയുടെ സ്വഹാബികൾ നബിയോട് ചോദിക്കാണ്, യാ റസൂലല്ലാ മാ ബുദ്ദലന മിൻ മജാലിസിന നതഹദ്ദസു ഫിഹ, നമുക്കവിടെ ഇരിക്കൽ നബിയെ ഞങ്ങൾക്കിങ്ങനെ വഴിയിൽ ഇരിക്കൽ അനിവാര്യമായി വന്നാൽ ഞങ്ങളെന്താ ചെയ്യണ്ടേ? അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ, നമ്മളവിടെ ഇരിക്കേണ്ട ഒരു അനിവാര്യത, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നാൽ നമ്മളെന്താ ചെയ്യേണ്ടത് നബിയെ എന്ന് നബിനോട് അവർ ചോദിച്ചു. ഫഖാൽ റസൂലുള്ളാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ അബൈതും ഫഅഅതു അത്തരീഖ ഹഖഹു, നിങ്ങൾക്കത് അനിവാര്യമാണെങ്കിൽ വഴി ബാധ്യത നിർവഹിച്ചു കൊടുക്കുക, യാത്രക്കാർക്കുള്ള ബാധ്യത നിർവഹിച്ചു കൊടുക്കുകയാണ്. വഴി യാത്രക്കാർക്കുള്ള ബാധ്യത, ധാരാളം ആളുകൾ അതിലൂടെ നടന്നു പോകും, വാഹനങ്ങളിൽ പോകും, പല രൂപത്തിലുള്ള ആളുകൾ അതിലൂടെ സഞ്ചരിക്കും, ഒരു പക്ഷേ സ്ത്രീകളൊക്കെ കടന്നു പോകുന്ന വഴിയായിരിക്കും. അപ്പോൾ കാലുവമ ഹക്കുത്തൊരിക്കുക റസൂലുള്ളാ, വഴിയുടെ മര്യാദകൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എന്താണ് വഴിയുടെ മര്യാദകൾ എന്ന്. നബി പറഞ്ഞു, ഗുല്ലുൽ ബസർ, നിങ്ങൾ കണ്ണ് താഴ്ത്തണം. ഇപ്പോൾ സ്ത്രീകൾ അന്യ സ്ത്രീകളൊക്കെ പോകുമ്പോൾ വഴിയരികിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവരെ നോക്കി, അവരെ സ്കാൻ ചെയ്ത്, അവരെ നോക്കി, അവരെ പ്രയാസപ്പെടുത്തുന്ന നോട്ടങ്ങളൊക്കെ നോക്കി ബുദ്ധിമുട്ടിലാക്കുന്നൊരു അവസ്ഥ, നമുക്ക് ആ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരുമായി സംസാരിച്ചിരിക്കുക എന്നല്ലാതെ വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കരുത്. വഖഫുൽ അദാ, അവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്, അതിനെ തടയണം. വഴിയരികിൽ എന്തെങ്കിലും വീണെടുക്കണമെങ്കിൽ അത് മാറ്റി വെക്കണം. ആളുകൾക്ക് പോകാൻ പ്രയാസമാകുന്ന രൂപത്തിലുള്ള സംസാരവും നോട്ടവും നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാവരുത്, അതൊക്കെ മാറ്റി വെക്കണം. വറദ്ദുസലാം, കടന്നു വരുന്ന ആളുകൾ സലാം പറയുന്നുണ്ടെങ്കിൽ സലാം മടക്കണം. നമ്മൾ മെയിൻറ്റനൻസ് ചെയ്യാതെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഒരാളിങ്ങനെ കടന്നു പോയപ്പോൾ അയാൾ സലാം പറഞ്ഞു, നമ്മളത് കേട്ടവാവും പോലും നടിക്കാതെ നമ്മളവിടെ നമ്മളെ കൂട്ടുകാരുമായി സംസാരിക്കുകയാണെങ്കിൽ അത് പാടില്ല, സലാം മടക്കണം. വൽ അമ്രുബിൽ മഅറൂഫി വന്നഹിയു അനിൽ മുൻകർ, നാട്ടിലാണ്, വഴിയരികിലാണ്, കലിങ്കിലാണ് ഇരിക്കണമെന്നുള്ള ഒരു മനോഭാവത്തിൽ ഒരു പക്ഷേ നമ്മൾ തമാശയിലും കളിയിലൊക്കെ ഒരുപാട് തിന്മകളിൽ ചില പല അകപ്പെട്ടു പോകും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ തിന്മകൾ ചെയ്യുന്നത് നമ്മൾ കാണും, തിന്മകൾ പറയുന്നത് നമ്മൾ കേൾക്കും, അപ്പോൾ നമ്മൾ അവരോട് നന്മ കൽപ്പിക്കണം. വൽ വന്നഹയു അനിൽ മുൻകർ, തിന്മ വിരോധിക്കണം. ചീത്ത കാര്യമാണോ പറയണത്, ചീത്ത കാര്യമാണോ ചെയ്യണത് എന്നാൽ അത് ചെയ്യരുതെന്ന് പറയണം. നമ്മൾ നന്മ കൽപ്പിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയരികിൽ ഇരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മര്യാദകൾ സ്വീകരിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ നിസ്കരിക്കുന്നുണ്ടാകും, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും, നല്ല പഠിക്കുന്ന കുട്ടിയായിരിക്കും, ഉമ്മ പറയണ അനുസരിക്കുന്നുണ്ടാകും, ഒക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ മൈന്യൂട്ടായ കാര്യങ്ങളിലൊക്കെ നമ്മൾ വലിയ ശ്രദ്ധയൊന്നും കാണിക്കുന്നുണ്ടാവില്ല. അതിലൊക്കെ വലിയ വലിയ അലംബാവൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടാകുക. നമ്മൾ മദ്രസയിലും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന മൊറാലിറ്റി എത്തിക്സ് ഒക്കെ നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു മോനായി, നല്ലൊരു കുട്ടിയായി മാറും, നല്ലൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ മര്യാദകളിലൊക്കെ നമ്മളുണ്ടോ? പൊതുവേ ആൺകുട്ടികളാണ് പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇടപഴകുക. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കും ആ അർത്ഥത്തിൽ പുറത്തേക്ക് വല്ലാതെ ഇറങ്ങുന്ന, പുറത്ത് അവർ ഔട്ടിങ്ങിനെ ഇറങ്ങുന്ന, നാട്ടിലൂടെ നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നു. എന്നാലും എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന അർത്ഥത്തിൽ ഇതിനെ നമ്മൾ സ്വീകരിക്കുക, വലിയൊരു മര്യാദയെ നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അർത്ഥത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന, മര്യാദകളൊക്കെ ജീവിതത്തിൽ സ്വീകരിച്ചു പോരുന്ന നല്ല നല്ല മക്കളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു. ഗ്രീക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഴിയിലെ മര്യാദകൾ എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ പാഠക്കുറിപ്പിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇൻഷാല്ലാ ഒരുപാട് ഫീഡ്ബാക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേൾക്കാത്ത ചരിത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ സുബൈറുബിൻ ലവ്വാമിൻ്റെ ചരിത്രം. മാഷാല്ലാ ബാർക്കല്ലാഹു ഫീക്ക് എന്ന് ഉമ്മുക്കുൽ സുചിറമംഗലം അയച്ചിട്ടുണ്ട്. റെയ്ഹാന ബാനു തോട്ടശ്ശേരി റാ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബർക്കാത്തു എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ലൈവിൽ. അബ്ദുൽഹമീദ് സി കെ അയ്യൂർ പറഞ്ഞിട്ടുള്ളത്, മാഷാല്ലാ സുഹാബിമാരുടെ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചരിത്രമാണ് പറയാനുള്ളത്? അവർ പോകുന്ന സ്വർഗത്തിലേക്കാണ് നാം പോകാൻ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി ആവട്ടെ നമ്മുടെ പരിശ്രമം നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വഹാബാക്കളുടെ ചരിത്രം നമ്മൾ സുബൈറുബിൻ ലവ്വാമിൻ്റെ ചരിത്രം നമ്മൾ നേരത്തെ കേട്ടു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീഡ്ബാക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് തന്നെയാണ് ഇൻഷാല്ലാ എന്ത് ചെയ്യേണ്ടത്, നമുക്കും പോകേണ്ടത്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ്റെ മാർഗത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നല്ല പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ വേണം. ഒരുപാട് നന്മയിൽ തുടരാനുള്ള ഒരുപാട്

അവസരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്, പീസ് റേഡിയോ പോലത്തെ സംവിധാനങ്ങൾ. അതുപോലെ തന്നെ ജമീൽ, ഇപ്പോൾ നിങ്ങൾ ജമീലിൻ്റെ ആപ്പിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് അതിൽ വന്നിട്ടുണ്ട്. റമദാൻ ട്രാക്കർ, സക്കാത്ത് കാൽക്കുലേറ്റർ, അതുപോലെ തന്നെ ഒരുപാട് അദ്കാർ സെക്ഷന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ തന്നെ. കിബില കണ്ടുപിടിക്കാനുള്ളത്, നമസ്കാര സമയം നമ്മുടെ ഓരോ പ്രദേശത്തിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് അതിൽ വരുന്നുണ്ട്. നമസ്കാരവും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊരു ദീൻ്റെ മാർഗത്തിലാവുമ്പോൾ നമ്മുടെ ഫോൺ എന്നുള്ളത് നമുക്ക് ദീൻ്റെ മാർഗത്തിലേക്ക് മാറ്റാൻ പറ്റണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ഏതായാലും നമ്മുടെ ലൈവിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒന്ന് രണ്ട് ഫീഡ്ബാക്ക് കൂടി സഫിയക്ക് തിരൂരങ്ങാടി അയച്ചിട്ടുള്ളത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, സ്വഹാബിമാരുടെ ചരിത്രങ്ങൾ എത്ര കേട്ടാലും മതിയാവില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചരിത്രങ്ങളെപ്പോഴും നമുക്ക് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈമാനികമായൊരു നമുക്കൊരു ഊർജ്ജം നൽകുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഏതായാലും നമ്മൾ ലൈവിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വളരെ മനോഹരമായ സാരോപദേശം, ഒരുപാട് ചെറിയ ചെറിയ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്നൊരു സാരോപദേശം നമ്മൾ കേട്ടു. അത് അവനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, മറ്റുള്ളവരെ തിന്മകൾ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്യരുത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ ഒരുപാട് കഥകളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ കേട്ടിട്ടുള്ളത്. നാണയത്തിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട ചെറിയൊരു സെഷൻ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ കഥയിലൂടെ എന്താണ് പലിശയുടെ അപകടം എന്നും, അതുപോലെ തന്നെ ഖുറാനിൻ്റെ മാധുര്യം, ഖുറാനിൻ്റെ മാധുര്യം എന്താണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ചരിത്രത്തിലൂടെ മനസ്സിലാക്കി. ശേഷം നമ്മൾ സുബൈറുബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ കേട്ടു. പാഠക്കുറിപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വഴിയുടെ മര്യാദകൾ എന്തെല്ലാമാണ് എന്നുള്ള ചെറിയൊരു പാഠമാണ് നമ്മൾ ഇന്നത്തെ പാഠക്കുറിപ്പിലൂടെ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ നമ്മൾ ലൈവ് അവസാനിക്കുകയാണ്. അവസാനത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് എല്ലാവരോടും പരസ്പരം പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. പീസ് റേഡിയോ എന്നുള്ള സംവിധാനത്തെയും അതുപോലെ തന്നെ 24 മണിക്കൂറും സദാസമയം ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സംവിധാനത്തെയൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. അതിൻ്റെ സഹായിക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ തന്നെ സഹായിക്കുക. അത് പ്രാർത്ഥനകളിലൂടെ ആവാം, സാമ്പത്തികമായിട്ടാവാം, അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രോഗ്രാമുകളിലൂടെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അങ്ങനെ സഹായിക്കാം. ഇതിലൂടെ കിട്ടുന്ന എല്ലാ നന്മകളും അത് എന്താ പറയുക, അള്ളാഹു നല്ലൊരു മാർഗത്തിൽ നമുക്ക് നല്ലൊരു അസറ്റായിട്ട് പരലോകത്ത് മാറ്റിയെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം റേഡിയോയും റേഡിയോയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും. അപ്പോൾ ഇന്നത്തെ ലൈവ് നമ്മൾ ഏകദേശം അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു ലൈവിൽ ഇന്ന് മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നാണ് ഈവനിങ് ലൈവ് ഉണ്ടായിരുന്നത്. റിസാന്, ഫുസൈൽ എന്നുള്ള രണ്ട് കൊച്ചു കൂട്ടുകാരാണ്, ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്, 8-9 ക്ലാസ്സുകളിലെ അവരാണ് ലൈവിൽ ഉണ്ടായിരുന്നത്. ആങ്കറിംഗ് ഡെസ്കിൽ നിന്ന് ഞാൻ സബീൽ ചെറുവാടിയാണ് ഉണ്ടായിരുന്നത്. അടുത്തൊരു ലൈവിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടും കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. പഠിച്ചതിനും പഠിപ്പിക്കുന്നതിനും എതിർ പ്രവർത്തിക്കുകയോ? അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയം.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മുമ്പ് ഒരു വലിയ മുസ്ലിയാർ ഉണ്ടായിരുന്നു, തിരുവിതാംകൂർ സ്വദേശി, കറ്റാനം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. സുന്നികളിൽ ഏറ്റവും പ്രസിദ്ധനും വാഗ്വിലാസത്തിൽ ജനശ്രദ്ധ ഏറെ പിടിച്ചുപറ്റിയവനുമായിരുന്നു പതി മുസ്ലിയാർ. മുഹിദ്ദീൻമാല സത്യസമ്പൂർണമല്ലെങ്കിൽ ഖുർആനും സത്യസമ്പൂർണമല്ല എന്ന അതിഭയങ്കരവും ധിക്കാരപൂർണവുമായ കുഫ്രിയത്തിൻ്റെ വാദം ഭയലേശമന്യേ നിസ്സങ്കോചം പരക്കെ പ്രഖ്യാപിക്കാൻ ധാർഷ്ട്യം പ്രകടിപ്പിച്ച മനുഷ്യൻ. ധാരാളം പ്രസംഗ സ്റ്റേജുകളിൽ ഈ വാദമുയർത്തി വഹാബികളെ ഈ മുസ്ലിയാർ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ട്. വിശദ വിവരം വഴിയേയാകാം. മറ്റൊരു സംഭവം, വെളിയങ്കോട് പള്ളിദർസിലെ പഠനകാലം. പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ വീട്ടിൽ റബിയു അല്ലവൽ മാസം 12 രാവിന് മൗലിദുണ്ടായി. മുസ്ലിയാക്കളിൽ പ്രശസ്ത പണ്ഡിതനായിരുന്നു പാനായിക്കുളം മുസ്ലിയാർ. സാധാരണയായി മുസ്ലിയാക്കൾ മറ്റുള്ളവരെക്കൊണ്ട് ദുരാചാരങ്ങൾ നടത്തിക്കും, എന്നിട്ട് അവരിൽ നിന്നും തീറ്റയും കൈമടക്കും ഒതുക്കലാണ് പതിവ്. ഈ പതിവിന് ഒരപവാദമായിരുന്നു അബ്ദുറഹ്മാൻ മുസ്ലിയാർ. ഞാൻ അക്കാലത്ത് പല പ്രാവശ്യം ഇവിടെ മൗലൂദുകളിൽ ഭാഗവാക്കായിട്ടുണ്ട്. മൗലൂദിൽ അദ്ദേഹത്തിൻ്റെ സമ്പ്രദായം നാട്ടുനടപ്പിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. നേരത്തെ ഇഷായു നമസ്കാരം നടത്തും, എല്ലാവർക്കും ഭക്ഷണം നൽകും, ശേഷം മൗലൂദ് പാരായണം തുടങ്ങും. നാട്ടിലൊക്കെ മൗലൂദിനു ശേഷമാണ് ഭക്ഷണം വിളമ്പാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പല ജാതി മൗലിദുകളുണ്ട്, ഓരോന്നും മാറി മാറി ഓതും. അങ്ങനെ സമയം ദീർഘിപ്പിക്കും. നബിയെ പ്രസവിച്ചു എന്നു പറയപ്പെടുന്ന സുബഹിയുടെ അല്പം മുമ്പ് വരെ ഓത്തി നീട്ടിയെത്തിക്കും. എന്നിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അശ്റഖ ചൊല്ലും, ശേഷം ദുആ ഇരന്ന് പിരിയും. ഇവിടെയും എൻ്റെ മനസ്സിലൊരു തേങ്ങൽ, മക്കയും നമ്മുടെ നാടുമായി 2.5 മണിക്കൂർ സമയവ്യത്യാസമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നബിയെ പ്രസവിച്ച സമയമെത്തണമെങ്കിൽ സൂര്യോദയത്തിനുശേഷം പിന്നെയും കുറേ സമയം കഴിയണം. അപ്പോൾ ഈ അശറക്കച്ചലൽ യഥാസമയത്തല്ലോ നടക്കുന്നത്? ഈ സംശയം ഞാൻ സഹപാഠികളോട് പറഞ്ഞു. പഹയ മിണ്ടണ്ട, മൂപ്പര് ചെയ്യുന്നത് നമ്മൾ തർക്കം പറയാൻ പാടുണ്ടോ? ഇതായിരുന്നു അവരുടെ പ്രതികരണം. ഞാൻ പറഞ്ഞു, മനസ്സിലൊരു സംശയമുണ്ടായി, നിങ്ങളോടത് സ്വകാര്യത്തിൽ പറഞ്ഞു, അത്രമാത്രം. സംശയങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്.
4: ഫത്ഹുൽ മുഈൻ ഓതുന്ന കാലം. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഗ്രന്ഥമാണത്. നമ്മുടെ നാട്ടിൽ ഷാഫിഈ മദ്ഹബുകാർ പ്രാമാണികമായി കരുതുന്ന ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥം. അടുത്ത കാലത്ത് മലയാളത്തിൽ ഇതിന് പരിഭാഷ ഉണ്ടാക്കി. പരിഭാഷയ്ക്ക് പേര് കൊടുത്തത് ഇസ്ലാം മത നിയമസംഹിത എന്നായിരുന്നു. വളരെ അതിർകവിച്ചിലാണ് പ്രസാധകർ ചെയ്തത്. ഷാഫിഈ മദ്ഹബ് നിയമസംഹിത എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇസ്ലാമിക നിയമസംഹിതയ്ക്ക് വിരുദ്ധമായ പലതും ഇതിലുണ്ട്. അമുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ വികലമായി ധരിക്കാൻ ഈ പേര് വെക്കൽ ഇടയാക്കും. ഒരു ഉദാഹരണം പറയാം. ഭാര്യയ്ക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ ഭർത്താവിന് ബാധ്യതയില്ല പോൽ. ഭാര്യയുടെ മാതാപിതാക്കൾ അവളെ കൂട്ടിക്കൊണ്ടുപോയി വേണ്ട ചികിത്സ നടത്തി സുഖപ്പെടുത്തി ഭർത്താവിന് ഉപയോഗിക്കാൻ തക്കവണ്ണം തിരിച്ചേൽപ്പിക്കണമെന്നാണ് ഫത്ഹുൽ മുഈനിലെ വിധി. നാണം കെട്ട മര്യാദയില്ലാത്ത വർത്തമാനം. ഒരു അമുസ്ലിം ഇത് വായിച്ചാൽ അയാളുടെ മനസ്സിൽ വരുന്ന ധാരണ എന്തെന്ന് ഊഹിക്കാമല്ലോ. ഇസ്ലാം മത നിയമസംഹിത എന്നല്ലേ ഇവർ പേരിട്ടിരിക്കുന്നത്? ഏതെല്ലാം നിലക്ക് ഇസ്ലാമിനെ ദ്രോഹിക്കാൻ കഴിയുമോ അതൊക്കെ അകത്തുള്ളവർ തന്നെ വേണ്ടുവോളം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഗ്രന്ഥം ഓതുന്ന കാലത്ത് ഒരാശയക്കുഴപ്പം മനസ്സിൽ മുഴുകി. നമസ്കാരത്തിൽ നിന്ന് സലാം പറഞ്ഞാൽ ഇമാം സ്ഥാനം വിട്ട് എഴുന്നേൽക്കൽ അതിപുണ്യമാണെന്ന് പറയുന്ന ഭാഗം ഉസ്താദ് ചൊല്ലിത്തന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നമസ്കാര സമയമായി. ഇമാം ഉസ്താദ് തന്നെ സലാം പറഞ്ഞ ശേഷം നാട്ടിലെമ്പാടും സുന്നിപ്പള്ളികളിൽ കണ്ടുവരുന്നതുപോലെ ഇമാമായ എൻ്റെ ഉസ്താദും ചെയ്തു. അദ്ദേഹം പകുതി തിരിഞ്ഞിരുന്നു, ഉറക്കെ ദുആയിരുന്നു. ഇടയ്ക്കിടെ ശ്വാസതടസ്സം കൊണ്ടോ മറ്റോ നിർത്തും. അപ്പോൾ മറ്റുള്ളവർ ഉറക്കെ ആമീൻ എന്ന് ചൊല്ലും. ഞാനാകെ ബേജാറായി. കുറച്ചു മുമ്പല്ലേ സലാം പറഞ്ഞാൽ ഇമാം തൽസ്ഥാനം വിട്ടുമാറണമെന്ന് ഉസ്താദ് തന്നെ ഓതിപ്പഠിപ്പിച്ചത്. അത് ചൂടാറുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം ഇങ്ങനെ പരസ്യമായി എതിര് ചെയ്യുകയോ? മാത്രമല്ല, ഈ കിതാബിൽ ഇങ്ങനെ വിധിയുള്ള കാര്യം ഉസ്താദിന് മുമ്പ് തന്നെ അറിയുന്നതാണല്ലോ. പക്ഷേ ഉസ്താദന്മാരെല്ലാം പഠിച്ചതിനും പഠിപ്പിക്കുന്നതിനും എതിരാണല്ലോ പ്രവർത്തിക്കുന്നത്. ഇതെന്തൊരക്രമം! സഹപാഠികളോട് ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചു. അപ്പോഴും മറുപടി മുമ്പത്തേത് തന്നെ, പഹയാമിണ്ടണ്ട. ഇത് എൻ്റെ ഒരു സംശയമല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നെ ഭയപ്പെടുത്തി. ഇതൊക്കെ വഹാബികളുടെ കുരുത്തം കെട്ട ചോദ്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ അവരാണല്ലോ നേർമാർഗത്തിൽ. മാത്രമല്ല, സലാം വീട്ടിയ ശേഷം അവരുടെ ഇമാം എഴുന്നേറ്റ് മാറുന്നതിനെ നമ്മൾ ശക്തിയായി ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇതെന്തിന്? ഉത്തരമില്ല. മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി. പഠിക്കുന്നതും പഠിപ്പിക്കുന്നവർ ആചരിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ ഓതി ഓതി കാലം കഴിച്ചിട്ടെന്തിന്? മതം പഠിക്കുന്നത് ഇതിനാണോ? രാപ്പകൽ ചിന്ത തന്നെ. ഉസ്താദിനോട് തന്നെ ചോദിച്ച് ഒരു വിഷയത്തിലെങ്കിലും സംശയ നിവാരണം വരുത്തണം. അറിവിൻ്റെ ദാഹം ഭയത്തെ കീഴ്പ്പെടുത്തുകയായിരുന്നു. വളരെ ആലോചിച്ച് ചോദിക്കാൻ ഒരു വിഷയം തിരഞ്ഞെടുത്തു.
3: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓർമ്മ, പഠിച്ചതിനും പഠിപ്പിക്കുന്നതിനും എതിർ പ്രവർത്തിക്കുകയോ. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ, ജാബിർ ചാലിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: എന്നും സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന നവദമ്പതികൾ ചെറിയ പിണക്കങ്ങൾക്ക് പോലും അമിത ആയുസ് അവർ കൊടുത്തിരുന്നില്ല. പക്ഷേ അന്നത്തെ ആ വഴക്ക് പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായിരുന്നു. ഭർത്താവ് പല തവണ ഭാര്യയോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഭാര്യ ഒന്നും മിണ്ടിയില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും മറുപടികൾ മോളലുകളിൽ മാത്രം ഒതുങ്ങി നിന്നു. അന്ന് രാത്രി രണ്ടുപേരും പിണങ്ങിയാണ് കിടന്നത്. എന്നും രാവിലെ സുബഹി നമസ്കാരത്തിന് ഭർത്താവ് നേരത്തെ എഴുന്നേൽക്കുകയും നമസ്കരിക്കാൻ പള്ളിയിൽ പോവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അന്ന് ഭാര്യയാണ് നേരത്തെ എണീറ്റതും നമസ്കരിച്ചതും. രാത്രിയിലെ ആ വഴക്കിന്റെ ദേഷ്യസ്ഥാനം അടുക്കളയിൽ പണികൾ ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞു. 8 മണി കഴിഞ്ഞിട്ടും ഭർത്താവ് എണീറ്റില്ല. സുബഹിക്ക് ശേഷമുള്ള ഉറക്കം പതിവില്ലാത്ത ഭർത്താവിനെ അന്വേഷിച്ച് ഭാര്യ പതുക്കെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് മുഖം കൊടുക്കാതെ പറഞ്ഞു, 8 മണിയായി, എഴുന്നേൽക്കൂ. ഭർത്താവ് ഒരു അനക്കവുമില്ല. വീണ്ടും പറഞ്ഞു, നിങ്ങളോടാണ് എഴുന്നേൽക്കൂ. തന്റെ ദേഷ്യം ഉള്ളിലൊതുക്കി പതുക്കെ ദേഹത്തൊന്ന് തട്ടി. ആ ഭർത്താവിന്റെ ശരീരം തണുത്ത് മരവിച്ച പോലെ ആ ഭാര്യക്ക് തോന്നി. ഭാര്യ ആ മുഖത്തേക്ക് നോക്കി. വിടറിയ ശബ്ദത്തോടെ ഭാര്യ വിളിച്ചു, ഇക്ക. വിളികളുടെ ശബ്ദം കൂടി, ഒരു അനക്കവുമില്ല. ആ ഭർത്താവിന്റെ റൂഹ് അവരിൽ നിന്നും എരിഞ്ഞുപോയിരിക്കുന്നു. താൻ ഇഷ്ടപ്പെടുന്ന ഭാര്യ പിണങ്ങിയതിൽ ആ ഹൃദയം വേദനിച്ചിരിക്കാം. ഒരിക്കലും ഭാര്യ ഭർത്താവ് വഴക്കിടല്ലേ, റൂഹ നമ്മളിൽ നിന്നും എപ്പോ വേണമെങ്കിലും പിരിയാം.
1: ചിന്തയും ഏകദേശം ആ ഒരു ധാരണ തന്നെ പോണതല്ലേ. പിന്നെ സത്യത്തിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതേ ആ ഒരു ആംഗിളിലാണ് അതിൻ്റെ മറ്റൊരു അല്ലേ ഒരു മറ്റൊരു ഭാഗമാണ് വന്നിട്ടുള്ളത്. ഏത് ഒന്ന്, നമ്മൾ കിടന്നുറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എന്ത് പിണക്കങ്ങളുണ്ടെങ്കിലും ഒരു സലാം പറഞ്ഞ് കിടന്നിട്ടില്ലെങ്കിലുള്ള വിഷയം അല്ലെങ്കിൽ ഒന്ന് സാരല്ല കേട്ടോ എൻ്റെ അടുത്ത് വന്നു പോയതാണ് എന്ന് പറഞ്ഞ് കിടന്നിട്ടില്ലെങ്കിലുള്ള വിഷയം പിന്നീട് അവരുടെ മരണം വരെ ആരാണോ ജീവിച്ചിരിക്കുന്നത്
2: അവർ അവരുടെ മരണം വരെ അവർ ആ ട്രോമ അവരെ പിന്തുണ്ടാവേണ്ടേയിരിക്കും.
1: തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അങ്ങനെയുള്ള ആളുകളുടെ അനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളൊക്കെ നമ്മൾ എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനത് അറിയാതെ പറഞ്ഞു പോയതാണ്. അതായത് അന്ന് വരെ ഞങ്ങളങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, തെറ്റുണ്ടാവാറില്ല. പക്ഷേ അന്ന് കുറച്ചധികം വഴക്ക് കൂടി. അതാ പുള്ളിക്കാരൻ എന്തോ ഒരു ദേഷ്യത്തിൽ അല്ലെങ്കിൽ എന്തോ ഒരു ഇപ്പം ഈ യാത്രയൊക്കെ ചെയ്ത് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോകുന്ന ഭർത്താക്കന്മാരുടെ ഒരു മനസ്സ് എന്ന് പറഞ്ഞത് ആർക്കും ആരെയും അങ്ങനെ വെറുക്കാൻ കഴിയുന്നില്ല. സത്യമല്ലേ അത്. ഇപ്പം ഭാര്യ എന്നുള്ള നിലക്ക് നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള നിലക്ക് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ പറ്റും. ഈ സംസാരം കൊണ്ടായിരിക്കും മിക്കവാറും എന്ത് ചെയ്യണത് സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ അത് എവിടം വരെ പാടുള്ളൂ എന്നറിയോ? ഞാൻ മനസ്സിലാക്കുന്നത് അത് കിടപ്പറ വരെ. കിടപ്പറയിൽ നിന്ന് എന്തായാലും ഇത് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാറില്ലാട്ടോ എന്ന് പറയാൻ ഭയങ്കര ഒരു എനർജിയാണത്. എൻ്റെ അടുത്തത് വന്നു പോയി എന്നുള്ള, പക്ഷെ സമ്മതിക്കൂല, പിശാച്ച് സമ്മതിക്കൂല.
2: ഈഗോ ആണ്,
1: ഈഗോ വലിയ പ്രശ്നമാണ്.
2: പക്ഷെ ആ ഈഗോ എല്ലാം ഒതുങ്ങി ഒരു എന്താ പറയുക ശാന്ത സമുദ്രം പോലെ അതിങ്ങനെ കിടക്കുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്.
1: അതെ അതെ.
2: പിന്നെ അതിന് ഒന്നുമില്ല, പിന്നെ ഈഗോക്ക് പ്രസക്തി ഇല്ല.
1: അത് പിന്നെ ഞാൻ ഇതിങ്ങനെ കേട്ടപ്പോഴേ എന്നോട് വ്യക്തിപരമായിട്ട് തന്നെ പറഞ്ഞു, ഇപ്പോഴും അങ്ങനെ അത് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അത്രയും വൈകാരികമായിട്ടാണ് സംസാരിച്ചത്. ഇനിയിപ്പോൾ ഞാൻ ആരോ എങ്ങനെ അവരോട് പൊറുക്കലിന് ചോദിക്കാന്ന സംഭവം ശരിയല്ലേ? കാരണം അതുവരെ അവർ 10-18 കൊല്ലം ഗൾഫിൽ നിന്നൊരു ഭർത്താവ് അദ്ദേഹം തിരിച്ചു വന്ന് നല്ല സന്തോഷകരമായിട്ട് 3-4 മക്കളുണ്ട്, സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ജീവിതം. ഇടക്ക് ഇങ്ങനെ സ്വാഭാവികമാണല്ലോ ഭാര്യ ഭർത്താക്കന്മാരുടെ സംസാരം ഉണ്ടാവാറുണ്ട്. പക്ഷെ എപ്പോഴും എന്നെ പുള്ളിക്കാരി പറയാൻ കാരണം എന്തറിയോ, അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഹാരിസ് മോലിയുടെ ഈ ഒരു കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ് ഞാൻ കേട്ടത്. അവിടെ എന്തുണ്ട്, ഈ ഒരു വിഷയം പറയുന്നുണ്ട്. ഏത് എന്തന്നെ വന്നാലും സംസാരങ്ങൾ ഉണ്ടായാലും ഒരു പൊറുക്കലിനെ ചോദിക്കാൻ ആരും തീരരുത്, മടി കാണിക്കരുത്. കാരണം ആര് ചോദിച്ചോ അവനാണ് വിജയിക്കുക. ഇപ്പം ഞാൻ ഇപ്പോൾ വൈഫായിട്ട് സംസാരിച്ചു പ്രശ്നമായെന്ന് വെച്ചോളൂ, സാറല്ലോ എന്ന് ഞാൻ എൻ്റെ ഈഗോ മാറ്റിവെച്ച് പറയുമ്പം തീർച്ചയായിട്ടും അവർക്കും എന്ത് ചെയ്യും, ഞാൻ അത്രത്തോളം ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ, അങ്ങനെ മാപ്പി വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തേ അദ്ദേഹം അല്ലേ. അത്രയും ഒരു വിട്ടുവീഴ്ച മനോഭാവം നമുക്ക് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം പിന്നീട് അത് തിരുത്താനൊരു സമയം കിട്ടില്ല എന്നുള്ളതല്ല.
2: കാരണം പിന്നെ ഈ ആളുകളൊന്നും ഇതിപ്പം ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഏത് ബന്ധങ്ങളും എപ്പോഴും ഇങ്ങനെ എത്ര അടുത്ത ആൾക്കാരാണെങ്കിൽ 24 മണിക്കൂർ അവരെ മുഖാമുഖം നോക്കിയിരിക്കുന്നില്ല.
1: ഇല്ല ഇല്ല ഇല്ല.
2: തൊട്ടടുത്ത ഒരു ഒരു ഒരു അവസരത്തിൽ അവർ മറിഞ്ഞ് തിരിച്ചു വരുമോ എന്നുള്ളതിനൊരു ഉറപ്പില്ല. ഇനിയിപ്പം ഭാര്യ ഭർത്താക്കന്മാരല്ല, വേറെ സൗഹൃദ ബന്ധങ്ങളാവട്ടെ, കുടുംബ ബന്ധങ്ങളാവട്ടെ, ഏത് ബന്ധങ്ങളിലും പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എത്രമാത്രം നമ്മളതിനെ അതിന് പരിഹരിക്കാൻ മനസ്സിലാതെ പോകുന്നു, തൊട്ടടുത്തൊരു പ്രഭാതം അവരുണ്ടാവണമെന്നുള്ളതിനൊരു ഉറപ്പില്ല.
1: അല്ല, ഇതിപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഒരു കുടുംബബന്ധത്തിൻ്റെ വിഷയം മാത്രമല്ല നമ്മൾ പറഞ്ഞപ്പോഴാണ്, സംഘടനാ വിഷയങ്ങളിലൊക്കെ പലപ്പോഴും പല ആളുകളും, അത് രാഷ്ട്രീയമാകട്ടെ മതസംഘടനകളാവട്ടെ, പലപ്പോഴും അവനവൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഗുരുനാഥന്മാരെ വരെ വഴക്കിടുന്ന ആളുകളുണ്ടാവും,
2: വ്യക്തിഹത്യ ചെയ്യുക.
1: അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണം അറിയുള്ളൂ.
2: പോയിട്ട് അല്ലേ പൊരുത്ത പിടിക്കാൻ പറ്റും.
1: ഭയങ്കര ഗൗരവമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ചില ആളുകൾ എന്ത് ചെയ്യും, ഈ ഒന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് ശൈത്താൻ അവനോ പിന്നാലെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. അത്
2: ജയിക്കത് പിശാചാണ്. പിശാച് പറഞ്ഞാൽ കാരണം അവിടെയാണ് പിശാച് സന്തോഷിക്കുന്നത്.
1: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളൊന്ന് ഉപദേശിച്ചേരി എന്നപ്പോൾ അല്ലാത്തതും എന്തേടെ കോപിക്കണ്ട, ദേഷ്യം പിടിക്കണ്ട. ആ കോപം അല്ലെങ്കിൽ ദേഷ്യം അതുമായുണ്ടാകുന്ന വൈകാരിക സംസാരങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാൽ തന്നെ കുറേ എന്ത് സമാധാനം. ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത് പഠിപ്പിക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചിന്തയിൽ നമുക്ക് കിട്ടിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ചോദിക്കാനോ അല്ലെങ്കിൽ അവരോടൊന്ന് മാപ്പ് പറയാനോ അവസരം ഉണ്ടാവില്ല. ഗുരുനാഥന്മാരെ പഠിപ്പിച്ച ആളുകളെ, നേതാക്കന്മാരെ, ഇവരൊക്കെ നമ്മൾ വേണ്ടാത്ത രൂപത്തിൽ ആരോപണമോ അല്ലെങ്കിൽ കുറ്റം പറയുകയൊക്കെ ചെയ്തതിന് ശേഷം പിറ്റേ സുപ്രഭാതത്തിൽ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടാവും, അവരും ഉറങ്ങിയിട്ടുണ്ടാവും, അടുത്ത സുബഹിക്ക് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലെ ഒന്നാമത്തെ ക്ലിക്കിൽ തന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മുഖം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഒരു ചിത്രമാണെങ്കിൽ ആദ്യം ഓടി വരെന്തായിരിക്കും, പടച്ചവനെ ഞാനത് പറഞ്ഞു പോയല്ലോ, ഇനി എവിടെ പോയിട്ടാണ് മാപ്പ് ചോദിക്കുക. അത് വലിയൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ അത് ഇപ്പം ചിന്തയിൽ വന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ചിന്ത വോയിസിൽ നമ്മൾ കേട്ടത് ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും ലോകത്ത് നമ്മൾ മനുഷ്യരായി നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഏത് മേഖലകളിലും തീർച്ചയായിട്ടും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന വലിയൊരു ഒരു ഒരു കാര്യം തന്നെയാണതെന്ന്
2: മനസ്സിലാക്കി നിൽക്കുമ്പോഴേ, ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയാറുണ്ട്.
1: അതെ,
2: ആൾക്കൂട്ടത്തിൽ നമ്മൾ കുറച്ചൊക്കെ തനിയെ നിന്നിട്ട് അവനവനിലേക്കൊന്ന് കുറേയൊക്കെ ഒന്ന് ആലോചിക്കേണ്ടത്, ഈ പാച്ചിലുകൾക്കിടയിൽ അതിനൊന്ന് അവസരം കിട്ടാതെ പോകും. അപ്പം അതാണ് പീസ് റേഡിയോ സത്യത്തിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നിർവഹിക്കുന്നത്.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
4: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് യൂറിക് ആസിഡിനെ കുറിച്ചാകുന്നു. നമുക്കറിയുന്ന പലരും കേട്ടിട്ടുള്ള ഒരു കാര്യമാകുന്നു യൂറിക് ആസിഡ്. പല രോഗികളും വന്നിട്ട് എനിക്കിപ്പോൾ മുട്ടിന് വേദന തുടങ്ങിയിരിക്കുന്നു, ഡോക്ടർ എന്താ യൂറിക് ആസിഡ് ഉണ്ടോ എന്നൊരു സംശയം, യൂറിക് ആസിഡ് ആണോ എന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആകുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു നിശ്ചിത അളവിൽ കൂടുതൽ നമ്മുടെ രക്തത്തിലുണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രയാസം തന്നെയാകുന്നു. ശരാശരി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 3.4 mg/dL മുതൽ 7.2 mg/dL വരെ യൂറിക് ആസിഡ് രക്തത്തിൽ ഉണ്ടാകാം. അതാകുന്നു അതിൻ്റെ നോർമൽ റേഞ്ച്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 2.4 മുതൽ 6.1 വരെയാകുന്നു. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അത് ശരിയായ രീതിയിൽ രക്ത യൂറിക് ആസിഡ് നമ്മുടെ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്നില്ല, അത് വേസ്റ്റായിട്ട് പുറന്തള്ളപ്പെടുന്നില്ല എന്നുള്ളതാകുന്നു ഇത് ശരീരത്തിൽ നമ്മുടെ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായിക്കൊണ്ട് കാണിക്കാൻ കാരണം. അതേപോലെ തന്നെ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അസഹ്യമായിക്കൊണ്ടുള്ള വേദനകൾ വരാറുണ്ട്. ഗൗട്ട് എന്ന് പറയുന്ന ഒരു അസുഖമായിക്കൊണ്ടാകുന്ന ദുര, ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയാം. ഗൗട്ട് എന്ന് പറയുന്ന ഇത് സന്ധിവേദന പ്രധാനമായും നമ്മുടെ ചെറു സന്ധികൾ, വിരലുകൾക്കിടയിലും അതേപോലെ തന്നെ പെരുവിരൽ, നമ്മുടെ ഉപ്പൂറ്റി തുടങ്ങിയ ചെറിയ സന്ധികളിലാണ് വേദന അനുഭവപ്പെടുക. അസഹ്യമായ വേദനയായിരിക്കും. അതിൽ പ്രധാനമായും ഒരു സ്പോട്ടിലായിട്ടായിരിക്കും ഈ വേദന ഉണ്ടാവുക. ഇങ്ങനെ സ്പോട്ടിലായിക്കൊണ്ട് വേദന ഉണ്ടാകാനുള്ള കാരണം അവിടെ ഈ ക്രിസ്റ്റലുകൾ, യൂറിക് ആസിഡുകൾ, നമ്മുടെ ഈ വേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് യൂറിക് ആസിഡുകൾ അടിഞ്ഞുകൂടി അത് ചെറിയ കല്ല് പോലെ, ക്രിസ്റ്റല് പോലെ നീളായി അത് അടിഞ്ഞുകൂടിയ ആ ഒരു സ്പോട്ടിൽ അത് ഉള്ള ആ ഭാഗത്തായിരിക്കും പെയിന് പ്രധാനമായിക്കൊണ്ടും അനുഭവപ്പെടുക. അതേപോലെ തന്നെ ഈ യൂറിക് ആസിഡ് കൂടുതലായി കഴിഞ്ഞാൽ കിഡ്നിയിലടിഞ്ഞുകൂടി കിഡ്നി സ്റ്റോൺ അത് ഉണ്ടാകാം. അപ്പോൾ ഇത് സ്റ്റോണായി മാറി നമ്മുടെ സന്ധികൾക്ക് ഇടയിലും അതേപോലെ തന്നെ കിഡ്നിയിലും ഒക്കെ അടിഞ്ഞുകൂടുന്ന സമയത്താകുന്നു ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമ്മൾ അറിയുന്നത് എന്ന് മാത്രം. ഇത് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഭക്ഷണത്തിലെ പ്രോട്ടീനിലെ പ്യൂരീൻ എന്ന് പറയും. ആ പ്യൂരീൻ്റെ വിഘടനം, ഉപാപചയം നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിലെ പ്രോട്ടീൻ നിയന്ത്രിക്കുന്നത് മൂലവും നമുക്കിതിൻ്റെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രധാനമായിക്കൊണ്ടും പറയുകയാണെങ്കിൽ ഇറച്ചി, നമ്മുടെ റെഡ് മീറ്റ് എന്ന് പറയും, ബീഫ്, അതുപോലെ തന്നെ ആട്, അങ്ങനത്തെ റെഡ് മീറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മത്സ്യങ്ങളിൽ, സീ ഫുഡുകളിൽ, മത്സ്യങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ പയറുവർഗ്ഗങ്ങൾ, നമ്മൾ പറഞ്ഞ പോലെ വമ്പയർ, പിന്നെ ചെറുപയർ, ഗ്രീൻ പീസ്, ചെറുമണിക്കടല തുടങ്ങിയവയിലൊക്കെ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭക്ഷണങ്ങളിലേക്ക് ഒരു നിയന്ത്രണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അളവ് നോർമലാക്കാൻ സാധിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കിഡ്നി സംബന്ധമായ അസുഖം, കിഡ്നി ശരിയായ രീതിയിൽ ഇതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് തള്ളുന്നതിൽ പ്രശ്നമുണ്ടാകുന്ന സമയത്തായി ആണിത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും പ്രധാനമായിക്കൊണ്ടും യൂറിക് ആസിഡ് വരാറുള്ളത് ഭക്ഷണത്തിലുള്ള പ്രോട്ടീനിൻ്റെ കൂടുതലുകൊണ്ടും അതുവഴി ഇത് വേസ്റ്റ് കൂടുതലായിട്ട് വരികയും അത് കല്ലുകളായിക്കൊണ്ട് നമ്മുടെ സന്ധികളുടെ ഭാഗത്തും മറ്റുമെല്ലാം നിൽക്കുന്നത് വഴിയാകുന്നു ഈ വേദന അനുഭവപ്പെടുന്നുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സന്ധികളിൽ വേദന വരുമ്പോൾ തന്നെ അത് യൂറിക് ആസിഡാണോ എന്നൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അത് പ്രധാനമായിക്കൊണ്ടും കാണുക ഈ പെരുവിരൽ, നമ്മുടെ വിരലുകൾ അല്ലെങ്കിൽ ഉപ്പൂറ്റി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ആകുന്ന സമയത്താകുന്നു ഇത് വേദന പ്രധാനമായിക്കൊണ്ടും കാണുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ യൂറിക് ആസിഡുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോട്ടീൻ കൂടുതലായിക്കൊണ്ട് അടങ്ങിയിട്ടുണ്ട്.
3: റേഡിയോയിൽ ശ്രോതാക്കൾ കേൾക്കുന്നു ഇൻസൈറ്റ്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്.
1: നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് മാസ്റ്റർ.
2: അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്സഹബി വസല്ലം. സഹോദരങ്ങളെ, മതം, ആത്മീയത എന്നീ പദങ്ങൾ സാധാരണ പരസ്പര പൂരകങ്ങളായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ചരിത്രത്തിലുടനീളം മതങ്ങളെ തിരസ്കരിച്ചുകൊണ്ടുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളും നമ്മൾക്ക് കാണുവാൻ കഴിയും. അവയിൽ ചിലത് മതങ്ങളെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളായിരുന്നെങ്കിൽ, മറ്റു ചിലത് മതങ്ങളുടെ യഥാർത്ഥ ആത്മീയ മൂല്യം തങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നും, അല്ലെങ്കിൽ ദൈവത്തിലേക്കടുക്കുവാൻ ഏറ്റവും സമ്പൂർണമായ മാർഗം ഞങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് എന്ന രീതിയിൽ ഒരു മതത്തിൻ്റെ തന്നെ ഭാഗമായി നിന്നുകൊണ്ട് വാദിക്കുകയും ചെയ്തിട്ടുള്ളവർ. ഇങ്ങനെ മതത്തെ ഒരർത്ഥത്തിൽ അരുനിർത്തിക്കൊണ്ട് ആത്മീയ പ്രസ്ഥാനങ്ങളെന്ന നിലയിൽ വ്യാപകമായി ലോകത്ത് പല കാലഘട്ടങ്ങളിലും പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പൊതുവിൽ മതങ്ങളെന്നാൽ ചില പ്രത്യേക വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ ഇവയെല്ലാം ഒത്തുചേർന്നതാണ് എന്ന് നമുക്കറിയാം. ഓരോ മതവും കൊണ്ടുനടക്കുന്ന മൂല്യസങ്കല്പങ്ങളുണ്ടാകാം, അന്ധവിശ്വാസങ്ങൾ പോലും ഉണ്ടാകാം. തീർച്ചയായും പരമ്പരാഗതമായി അനുവർത്തിച്ചു വരുന്നതാണ് ലോകത്തെ മിക്കവാറും മതങ്ങളെല്ലാം. എന്നാൽ സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ചില പ്രമാണങ്ങളുടെ കെട്ടുബലമുണ്ടായിരിക്കാം. പൂർണ്ണമായും പ്രമാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടോ അവയെ മാത്രം മുൻനിർത്തിക്കൊണ്ടോ മതവിശ്വാസികളായി ജീവിക്കാതിരിക്കുമ്പോൾ തന്നെയും ഏതാണ് വേദഗ്രന്ഥം എന്ന് ചോദിക്കുമ്പോൾ ഒരു മതഗ്രന്ഥത്തെ അവർ ചൂണ്ടിക്കാണിക്കും. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായും വിശുദ്ധ ഖുർആനിനെയും അതിൻ്റെ വ്യാഖ്യാനമായി ജീവിച്ച പഠിപ്പിച്ചു തന്ന പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിൻപറ്റുന്നവരാണ് മുസ്ലിങ്ങളെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഇസ്ലാമിൽ പോലും നമ്മൾക്കറിയാം ധാരാളമായി ഇത്തരത്തിലുള്ള ആത്മീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വരികയും പല കാലഘട്ടങ്ങളും അവ ഇസ്ലാമിന് വലിയ ശത്രുക്കളെന്ന പോലെ തന്നെ സാധാരണയുള്ള വിശ്വാസികളോട് പെരുമാറുകയുമെല്ലാം ചെയ്ത ചരിത്ര കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം സൂഫി പ്രസ്ഥാനങ്ങൾ. സൂഫി പ്രസ്ഥാനങ്ങൾ പലപ്പോഴും വാദിച്ചു കൊണ്ടിരുന്നത് അവർക്ക് ഉന്നതമായ ആത്മീയ ജ്ഞാനമുണ്ട്, ദൈവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള വെളിപാടുകൾ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർ കണ്ടെത്തിയ ചില മാർഗങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ, ചില കർമ്മങ്ങൾ ഇതെല്ലാം മതമെന്ന നിലയിൽ ഇസ്ലാം കൊണ്ടു നടക്കുന്നവയേക്കാൾ കൂടുതൽ ഔന്നത്യമുള്ളതാണ്, ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ദൈവത്തെ പ്രാപിക്കുവാൻ, ദൈവത്തിൽ അലിഞ്ഞു തീരുവാൻ, ദൈവത്തിൻ്റെ ഭാഗമാകുവാൻ കഴിയുമെന്നൊക്കെ രീതിയിലുള്ള വാദങ്ങളാണ് സൂഫിയാക്കളൊക്കെ പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിലൊരു സൂഫി മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ആധുനികവും പൗരാണികവുമായി ഇത്തരത്തിൽ ധാരാളം പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ, വിശ്വാസ സമൂഹങ്ങൾ വന്നുപോയിട്ടുണ്ട്. ഈ ഇന്ത്യയിൽ തന്നെ ഭക്തി പ്രസ്ഥാനങ്ങൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ അവർ പൂർണ്ണമായും ഹൈന്ദവ മതത്തെയോ അന്നുണ്ടായിരുന്ന ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവരായിരുന്നു. ആധുനിക കാലത്തേക്ക് വന്നാൽ നമുക്കറിയാം അമേരിക്കയിൽ പോലും പുരോഗതിയുടെ ഉത്തുംഗതയിലെത്തി നിൽക്കുന്ന സമയത്താണ് അവിടെ ഇത്തരത്തിലുള്ള പല കൾട്ടുകളും രൂപപ്പെടുന്നത്. NRMs എന്ന് പറയുന്ന ന്യൂ റിലിജിയസ് മൂവ്മെൻറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ധാരാളം പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. UFO റിലീജിയൻസ് എന്ന് പറയുന്നവ, എന്നുവെച്ചാൽ അവർ ഈ ഏലിയൻസിനെയൊക്കെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ദൈവസങ്കല്പം, ഹെവൻസ് ഗേറ്റ്, സ്വർഗ കവാടത്തിലേക്കുള്ള മാർഗം കാണിച്ചു തരാമെന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ, ഇതുപോലെ തന്നെ രക്ഷകവാദവുമായി മുന്നോട്ട് വന്ന തങ്ങൾ പ്രവാചകന്മാരാണ് അല്ലെങ്കിൽ രക്ഷകന്മാരാണ് എന്ന് വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ജിം ജോൺസിനെ പോലെ, ഡേവിഡ് ഖുറൈഷിനെ പോലെയുള്ള ആളുകളുടെ പ്രസ്ഥാനങ്ങൾ, കരിസ്മാറ്റിക് റിലിജിയൻ അല്ലെങ്കിൽ കരിസ്മാറ്റിക് ക്രിസ്ത്യാനിറ്റി എന്ന പേരിൽ അമേരിക്കയിലും മറ്റുമൊക്കെ രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ, സൈൻറ്റോളജി പ്രസ്ഥാനങ്ങൾ, അങ്ങനെ ആധുനിക കാലത്തു തന്നെയും ക്രിസ്തു മതത്തിൻ്റെ ആ ചട്ടക്കൂടുകളെ ഭേദിച്ചുകൊണ്ട് കൂടുതൽ വലിയ, കൂടുതൽ ഉന്നതമായ ആത്മീയ മൂല്യങ്ങളുള്ളതാണ് എന്ന് വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഭാരതീയ ആത്മീയതയെ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിലെ ജനങ്ങൾ വലിയ തോതിൽ അതിൽ ആകൃഷ്ടരാവുകയും അങ്ങനെ ഇന്ത്യയിലെ ഈ വേദഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രാക്ടീസസ്, അത്തരം പ്രാക്ടീസസിനെയെല്ലാം പഠിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ആ രീതിയിൽ ഉള്ള ചില പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാഡം ബ്ലാവസ്കിയെ പോലുള്ള അയർലൻഡിൽ ജീവിച്ചിരുന്ന അവരൊക്കെ ഇന്ത്യയുടെ മാജിക് പ്രാക്ടീസസിനെ ആ രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുകയും എന്നിട്ടതിനെ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നവരാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ഇത്തരത്തിലുള്ള മതരഹിതമായ ആത്മീയ പ്രസ്ഥാനങ്ങൾ. ഇവയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇവരെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ആത്മീയതയുടെ പേരിലുള്ള വലിയ കച്ചവട പ്രസ്ഥാനങ്ങളായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ ചൂഷക സംഘങ്ങളായി പരിണമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഒന്നുകിൽ അവർ ലൈംഗിക ചൂഷണത്തിന് വേണ്ടിയുള്ള ഉപാധിയായി ഇത്തരം ആത്മീയതയെ കൊണ്ടു നടന്നവരായിരുന്നു. സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ഈ മാർഗങ്ങളെ അവലംബമാക്കിയവരായിരുന്നു. ഈ ചിലതായിട്ട് വിവിധ മതങ്ങളുടെ സങ്കേതങ്ങളെ, ആശയങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് കെട്ടുപിണഞ്ഞ രീതിയിലുള്ള കൂടുതൽ ആകർഷകമെന്ന് തോന്നാവുന്ന രൂപത്തിലുള്ള മതസങ്കല്പങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ചിലതാകട്ടെ വളരെ ഓപ്പണായിക്കൊണ്ട് തന്നെ ലഹരിയെ മഹത്വവൽക്കരിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഞ്ചാവ് തൊട്ട് ഈ സൈക്കഡലിക്കായിട്ടുള്ള സ്പിരിച്വൽ ക്വസ്റ്റിനെ വരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം ആത്മീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ആത്മീയ പ്രസ്ഥാനങ്ങളിൽ വൾഗറായ ലൈംഗിക പ്രാക്ടീസുകൾ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെയുള്ള പല ഈ നഗ്നമായി ജീവിക്കുക, എപ്പോൾ വേണമെങ്കിലും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കുക, വിവാഹം, കുടുംബം, ഇത്തരം കെട്ടുപാടുകളെയെല്ലാം നിഷേധിക്കുക, അത്തരം കമ്മ്യൂണുകളായിക്കൊണ്ട് ജീവിക്കുക, അങ്ങനെയുള്ള ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എന്നാൽ അപ്പോഴും മറ്റൊരു ഭാഗത്ത് ആത്മാവിനെ തങ്ങളാണ് അറിയുന്നത്, ആത്മാവിനെ നിങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, ആത്മാവിന് മോക്ഷപ്രാപ്തി ഇതിലൂടെയാണ് ലഭിക്കുക എന്ന രീതിയിൽ ഇവയെ ഒരാത്മീയ പ്രസ്ഥാനങ്ങളായി തന്നെ അവതരിപ്പിക്കാനും ശ്രമിക്കാറുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ ജീവിച്ച ഒരുപക്ഷെ ഉദാര ലൈംഗികതയുടെ ഏറ്റവും വലിയ വക്താവായിരുന്ന, അതിൻ്റെ അപ്പോസ്തലനായിരുന്ന, അതിനെ ലോകത്തുടനീളം ഒരു വലിയ കൾട്ടായി തന്നെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയായിരുന്നു ആചാര്യ രജനീഷ്. അദ്ദേഹവും ആത്മീയതയെക്കുറിച്ചും ആത്മീയ ഗുരു എന്ന നിലയിൽ തന്നെയാണ്, മാസ്റ്റർ ഈസ് എ മിറർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ മിററിലേക്ക് നോക്കി വേണം ആത്മീയതയെ മനസ്സിലാക്കാൻ. ആ ഒരു അത്തരം ചില വാദമുഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ആശ്രമത്തിലെത്തിപ്പെടുന്ന എല്ലാ സ്ത്രീകളുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം നേടിയെടുക്കുകയാണ് ചെയ്തത്. നമ്മൾക്കറിയാം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽ മാത്രമല്ല ഇവരുള്ളത്. മുസ്ലിങ്ങൾക്കിടയിലാണെങ്കിലും ഹിന്ദുക്കൾക്കിടയിലുള്ള ആത്മീയ ഗുരുക്കളാണെങ്കിലും മുസ്ലിങ്ങൾക്കിടയിലുള്ള ഔലിയാക്കൾ, സൂഫിയാക്കൾ, പല തുരീക്കത്തുകളുടെയും ആളുകൾ, ഇതുപോലെ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ ആളുകൾ, ഇവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആത്മീയതയുടെ ഒരു മറുതലം കാണിച്ചുകൊണ്ട് മതത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുകയും എന്നാൽ തങ്ങളുടേതായ ഇച്ഛാനിഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാവുന്ന വിധത്തിൽ ആളുകൾക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ പകർന്നു നൽകുകയുമാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇതിനുവേണ്ടി ആദ്യം വിശ്വാസം ആർജിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള മാജിക് പ്രാക്ടീസസോ അല്ലെങ്കിൽ പൈശാചിക സഹായങ്ങൾ വരെ അവർ തേടുകയും ആ ഒരു വിശ്വാസം ആർജിച്ചതിന് ശേഷം തങ്ങളുടെ ഇച്ഛാനിഷ്ടമായി പ്രവർത്തിക്കുന്ന ഒരടിമ സമൂഹത്തെ, ഒരടിമ സംഘത്തെ ഉണ്ടാക്കിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തുടനീളം എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള മതരഹിത ആത്മീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയെ ചേർത്തു വച്ച് നോക്കിയാൽ, ഒന്നിച്ചു പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവ മതം പലപ്പോഴും കൊണ്ടു നടക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ചട്ടക്കൂടിനെ നിരാകരിക്കുവാനും തങ്ങളുടെ ഇച്ഛാനുസരണം ജീവിക്കുവാനും തങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അത് ഇത്തരമൊരാത്മീയ പ്രസ്ഥാനത്തിൻ്റെ ലേബലിൽ മറവിൽ സ്വകാര്യമായി ആസ്വദിക്കുവാനും നേടിയെടുക്കുവാനും വേണ്ടി ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനങ്ങളായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അല്പം ബുദ്ധിയുള്ള ഏതൊരാൾക്കും വേഗത്തിൽ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് മതങ്ങളെ നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതങ്ങളുടെ ഏറ്റവും മഹത്തായ മൂല്യമെന്ന നിലയിൽ അതിനകത്തുള്ള കർമ്മങ്ങളെ നിരാകരിച്ചുകൊണ്ട് അതിനകത്തെ ദൈവീകമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മറ്റെല്ലാ കാര്യങ്ങളെയും നിരാകരിച്ചുകൊണ്ട് കേവലം ആത്മീയതയുടെ മറ സ്വീകരിച്ച് അല്ലെങ്കിൽ കേവലം ആത്മീയതയെ മാത്രം മുന്നോട്ട് കൊണ്ടു വെച്ചുകൊണ്ട് വരുന്ന പ്രസ്ഥാനങ്ങൾ, അത്തരം പ്രസ്ഥാനങ്ങളുടെ എല്ലാം തന്നെ ആകത്തുക എന്ന് പറയുന്നത് മതങ്ങളെ ദൈവത്തെ അറിയുവാൻ ദൈവം തന്നെ പഠിപ്പിച്ച മതത്തിൻ്റെ ചട്ടക്കൂടിനെ തകർത്ത് അല്ലെങ്കിൽ അത് നിർബന്ധമെന്ന് പറയുന്ന കർമ്മങ്ങളെ വിശ്വാസങ്ങളെ ആശയങ്ങളെ ആചാരങ്ങളെ അതിനെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് കേവലം മനുഷ്യൻ്റെ തൃപ്തിക്ക് താല്പര്യങ്ങൾക്ക് അനുസൃതമായ അതിൻ്റെ നേതാക്കളുടെ നേട്ടങ്ങൾക്ക് മാത്രം ഗുണകരമാകുന്ന രൂപത്തിലുള്ള ചില സംഘങ്ങളായി പ്രസ്ഥാനങ്ങളായി അവ മാറുന്നു എന്നുള്ളതാണ്. ഇതിനാധുനികവും പൗരാണികവുമായ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നമ്മൾ ഒരിക്കലും തന്നെ ഇത്തരത്തിൽ മതങ്ങൾ നിരാകരിച്ചു കൊണ്ടുള്ള ഒരാത്മീയ പ്രസ്ഥാനത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ തുരീക്കത്തുകളും സൂഫി ദർശനങ്ങളുമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും മതങ്ങളുടെ വളരെ നിർണായകമായ വളരെ സുപ്രധാനമായ പലതിനെയും തിരസ്കരിക്കുന്നത് കാണാൻ പറ്റും. നമസ്കാരം ആവശ്യമില്ലാത്ത ഷെയ്ക്കുകൾ, മദ്യപിക്കാവുന്ന ഷെയ്ക്കുകൾ, ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള മതരഹിതമായ ഒരാത്മീയതയുടെ ഉൽപ്പന്നമാണ് ഇവ എന്നുള്ളതാണ്. അത്തരം പ്രസ്ഥാനങ്ങളെ സൂക്ഷിക്കുക, വഞ്ചിക്കപ്പെടാതിരിക്കുക. അവ കാപട്യവും കച്ചവടത്തിന് വേണ്ടിയുള്ള വളരെ സമർത്ഥമായ ശ്രമവുമാണ് എന്നറിയുക. നമ്മളെ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
1: മാഷാ അല്ലാഹ്. നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു വോയിസ് ഓഫ് പീസ്.
0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
2: വിശ്വാസം ഒരു മുസ്ലിം ഐഡന്റിറ്റി അവിടെ കാണിക്കുമ്പം അതിലൂടെ ഇസ്ലാമിനെ പഠിക്കാനും അതിൻ്റെ നന്മ ആളുകൾ മനസ്സിലാക്കാനും തയ്യാറാവുകയാണ് ഇതിലൂടെ ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു കാലയളവ് നീണ്ടുനിന്നൊരു കാര്യമാണ് അയോധ്യ എന്നുള്ളത്. അത് എല്ലാ കാലവും ഇങ്ങനെ കത്തിച്ചുകൊണ്ട് നടന്നു. അവസാനം അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷവും വിവാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യരെ തമ്മിലടുപ്പിച്ച് കൊണ്ട് ഉണ്ടാക്കിയൊരു മന്ദിരത്തിൽ, രാമക്ഷേത്രത്തിൽ, അവിടെ നടക്കുന്ന അഴിമതിയുടെ, അവിടെ നിന്ന് കിട്ടുന്ന ദാനമായി ആളുകൾ നൽകുന്ന പണം, അതേപോലെ തന്നെ വെള്ളിയിഷ്ടികളൊക്കെ കട്ടുകൊണ്ടുപോയി, അതിൻ്റെ ഒരു രേഖയും അവിടെ ഇല്ല. അതിലെ ട്രസ്റ്റ് ഭാരവാഹികളടക്കം കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ അവിടെ നടന്നു എന്നുള്ളത്, ആളുകൾ സ്വന്തം പണം ദാനം ചെയ്യുന്ന സ്ഥലങ്ങളാണ്, അവിടെ നിന്ന് കൊണ്ടുപോകുന്ന 200 കോടിയുടെ അഴിമതി നടന്നു എന്നുള്ള രൂപത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് വാദിക്കുകയും ദൈവത്തിൻ്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാക്കുകയും ശ്രമിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പം യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസമല്ല മുഖ്യം. അവർക്ക് ഇതിന് മുന്നിൽ നിർത്തി, വിശ്വാസം മുന്നിൽ നിർത്തിക്കൊണ്ട് വേറെ ചില കാര്യങ്ങളാണ് അവരുടെ ലക്ഷ്യം എന്നല്ല ഇതിൽ നിന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത്.
3: നമ്മൾ ഈ തെന്നാലി രാമൻ്റെയോ മറ്റോ ഒരു കഥയുണ്ട്. ഒരു ഒരു സ്ഥലത്ത് പണം കളഞ്ഞു കിട്ടിയപ്പോഴേ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ എന്താണ്, അയ്യോ ആളക്കൊല്ലി ആളക്കൊല്ലി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ പെട്ടെന്ന് നിന്നു. അപ്പോൾ എന്താ പറയുന്നു വെച്ചു, നീ കാത്തു നിൽക്കുകയെന്ന് പറഞ്ഞു. പിന്നെ ആ രണ്ട് കൂട്ടുകാർ വരുന്നതും അവർ ആ പണത്തിന് വേണ്ടി പരസ്പരം കൊല്ലുന്ന ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ സമ്പത്ത് എന്നുള്ള ഒരു വസ്തു ഇത് വിശ്വാസവുമായി കൂട്ടിയിണക്കപ്പെടുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും ആരുടെ വിഷയത്തിലും സംഭവിക്കാവുന്നൊരു കാര്യമാണത്. ഇപ്പോൾ നമുക്ക് അതായത് ഇപ്പോൾ ചരിത്രത്തിൽ, ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് മഹമൂദ് അൽ ഗസ്നി. അദ്ദേഹം 17 തവണ എന്ത് ചെയ്തു, ഒരേ അമ്പലം ആക്രമിച്ചു എന്നാണ്. എന്തിനാന്ന് വെച്ചാൽ എന്താണ്, അവിടെ എപ്പോഴും ഇങ്ങനെ കൂട്ടി വെച്ചിരുന്നു, അപ്പോൾ അത് കള്ളടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു കൊള്ളക്കാരൻ്റെ മനോഭാവത്തോട് വന്ന് അടിച്ചുപോയി എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഹൈന്ദവ പിന്നെ രാജാക്കന്മാർ തന്നെ ധാരാളമായിട്ട്
4: ക്ഷേത്രങ്ങൾ
3: കൊള്ളയടിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഒന്നുകിൽ എന്താണ്, അവർ വേറെ സെക്ടിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ശൈവ വിശ്വാസികൾ വൈഷ്ണവ കൊള്ളയടിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിലും ചില വിശ്വാസികളായിരുന്നില്ല. മറ്റൊരർത്ഥത്തിൽ അവർ
4: യുദ്ധത്തിൻ്റെ സ്വാഭാവിക ധാർമ്മികതയാണ് പണം,
3: അതാണ്
4: അപഹരിക്കാന്നുള്ളത്.
3: അത് സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ രാജതരംഗിണി എന്നൊക്കെ പറയുന്ന കൽഹർണൻ്റെ ഒക്കെ പുസ്തകമുണ്ട് കാശ്മീരി രാജവംശങ്ങളെക്കുറിച്ച്. അവരൊക്കെ കൊള്ളയടിച്ച ഈ മറ്റേ അമ്പലങ്ങളെക്കുറിച്ചൊക്കെ അതിനകത്ത് ധാരാളം പറയുന്നുണ്ട്. അതായത് റിച്ചാർഡ് എച്ച് ഡേവിഡിൻ്റെ ഒരു പുസ്തകമുണ്ട്, അദ്ദേഹം ഇതുപോലെ തന്നെ ഈ ലൂട്ടഡ് പിന്നെ അമ്പലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്.

0: എല്ലാ രീതിയിലും അതിനെ മത്തുപിടിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഈ പാവം ഭക്തന്മാർ കൊണ്ടുപോയിട്ട് 5-10 രൂപയായിട്ടോ അല്ലെങ്കിൽ 500-1000 ഒക്കെ ആയിട്ട് എന്താണ് ഇട്ട് കൊടുക്കുന്ന പണം അനുഭവിക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു വിഭാഗം അവിടെ ഉണ്ടാവുകയാണ്. നമുക്കറിയാം, അവിടെ പോയ ആർക്കൊക്കെ അറിയാം, പിന്നെ ഇങ്ങനെ വിളിക്കുകയാണ്, ഇവിടെ വരൂ ഇവിടെ വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്തിന്? സ്വർഗം വാങ്ങിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ടൊരു ഒരു ഒഴിച്ചിലോ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ രാഷ്ട്രീയവും മതവും കൂടിയാണ് ഇവിടെ കൂട്ടിക്കലപ്പെട്ടത്. ആത്മീയത തന്നെ ഈ സമ്പത്തുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഇവിടെ രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തി അതിൽ നിന്ന് ഒരു ബൈ പ്രൊഡക്റ്റായിട്ടാണ് ഈ അമ്പലം ഉണ്ടാകുന്നത്. വളരെ കൃത്യമായിട്ടൊരു ആണ്. എന്നിട്ട് ആ ഒരു അമ്പലത്തെ ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഫണ്ടിങ് സോഴ്സ് പോലെയാണ്. ഇവിടെ ഇതിപ്പോൾ ഒരു ആദ്യമായിട്ടുണ്ടായൊരു ഒരാരോപണമല്ലോ. വെച്ചാൽ 1989 ഈ അദ്വാനി അന്നത്തെ നേതാക്കൾ എന്ത് ചെയ്തു, VHP നേതാക്കളടക്കമുള്ളവർ ശിലാന്യാസത്തിന് വേണ്ടി നിങ്ങൾ ശിലകൾ എന്ത് ചെയ്യണം, പിന്നെ ശേഖരിക്കണം, റെഡിയാക്കണം, അത് നമുക്ക് പിന്നെ അയോധ്യയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഇത് വന്ന സമയത്ത് തന്നെ ഈ ശിലകൾ, അത് രത്നവും സ്വർണ്ണമൊക്കെ പതിപ്പിച്ച ശിലകൾ അങ്ങോട്ട് എന്ത് ചെയ്തു, കൊണ്ടുവന്നിരുന്നു. ഇതിൽ നിന്ന് 1200 ശിലകൾ കാണാതെ പോയി എന്നുള്ള ആരോപണം അന്ന്
1: ഇപ്പോഴും ആ വെള്ളി ഇഷ്ടികകൾ കാണാതായി എന്നുള്ളത്.
0: അല്ല, അപ്പോൾ ഇത് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഈ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ അവിശ്വാസികളൊക്കെ ചോദിക്കും ചോദ്യമില്ലേ, അല്ല ഈ ദൈവത്തിന് എന്താണ് ഇപ്പം എന്തിനാ ഈ സ്വർണം, എന്തിനായി രത്നം പതിച്ച കിരീടം, അല്ലെങ്കിൽ എന്തിനാണ് ഈ വെള്ളി എന്നൊക്കെ ചോദിച്ചാൽ ആ ചോദ്യത്തിനൊരു ഉത്തരം വേണമല്ലോ. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ച് നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളോട് ഭക്ഷണം ആവശ്യപ്പെടുന്നില്ല, എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം പള്ളിയെ സംബന്ധിച്ചോളം, യഥാർത്ഥത്തിലൊരു മുസ്ലിം പള്ളിയെ സംബന്ധിച്ചോളം, അവിടെ അതിൻ്റെ നടത്തിപ്പിനൊക്കെ വേണ്ട ചെറിയ എന്തെങ്കിലും ഒരു ഫണ്ടോ സംഭാവനയോ അല്ലാതെ അതിനപ്പുറം പോകുന്നൊരു ഭണ്ഡാരത്തിൻ്റെ ആവശ്യമില്ല. ഈ ഞാൻ ഒരു ഇവിടെ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ ഒരു സ്വലാത്ത് നഗർ എന്ന് പറയുന്നൊരു ഇപ്പോഴും ഉണ്ടോ എനിക്കല്ല സംവിധാനം വന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ അവിടുന്ന് കോഴിക്കോട് നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് റോഡ് സൈഡിൽ അവിടെ സ്വലാത്ത് അങ്ങനെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ മറ്റേ മയിൽക്കുറ്റി പോലെ നിരന്തരമായിട്ട് ഒരുപാട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നിറയെ നിറച്ച കുട്ടികൾ. അപ്പോൾ 100 ചില്ലാണ് എണ്ണിയപ്പം ചെയ്തു, പിന്നെ നമ്മൾ എണ്ണക്കം നിർത്തി. അപ്പോൾ ആലോചിച്ചു നോക്കുക, അവിടെ അതിൻ്റെ താല്പര്യം എന്താണ്? വളരെ കൃത്യമാണ്, സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടിയുള്ള ഒരു ചൂഷണ കേന്ദ്രമാക്കിയിട്ടാണ് ഇതിനെ മാറ്റിയിട്ടുള്ളത്. ഇത് വിശ്വാസികൾക്ക് ബോധ്യപ്പെടാതിരിക്കുന്നിടത്തോളം വലിയ പിന്നെ ഇല്ലേ ആധുനിക കാലത്തും അതങ്ങനെ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതിനകത്തുള്ള ചില ഗൗരവമേറിയ പ്രശ്നങ്ങളുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റി മറിക്കാൻ കാരണമായ ഒരു ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ മത മിക്സിങ്ങിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. അതിന് ഇപ്പോൾ ഈ അമ്പലം വരുന്നതിൻ്റെ അത് തീരുമാനമാകുന്നതോടെ പ്രധാനമന്ത്രി നേരിട്ടാണ് ഈ ട്രസ്റ്റിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തുള്ളത്. എന്നുവെച്ചാൽ അതിൽ ഉത്തരവാദിത്വമുണ്ട് പ്രധാനമന്ത്രിക്കും BJP ഈ പാർട്ടിക്കും വരെ മറുപടി പറയേണ്ട ബാധ്യത ഉണ്ട്. വെച്ചാൽ അങ്ങനത്തെ കോർ നേതാക്കന്മാരെയാണ്, ഇപ്പോൾ VHPയുടെ ഒരു കോർ ലീഡറാണ്, BJPയുടെ കോർ ലീഡേഴ്സിനെയാണ് ഈ ട്രസ്റ്റ് അംഗങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങളില്ലാതെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ എങ്ങനെയാണിത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ മഹിപാൽ സിംഗ് എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഈ ഇതിൻ്റെ അക്കൗണ്ടൻ്റ്, അദ്ദേഹം തന്നെ പറഞ്ഞാൽ 2 വർഷമായിട്ട് കൃത്യമായിട്ട് റെക്കോർഡുകൾ പോലും സൂക്ഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വളരെ അയഞ്ഞ ഒരു സ്ട്രക്ചർ, ചില കണക്കുകൾ പറയുന്ന ഒരു ദിവസത്തിൽ 1 കോടി മറ്റേ സ്വർണം വെള്ളി ഇതിൻ്റെയൊക്കെ കാണിക്കുക എന്താണ് കിട്ടുന്നത് നമുക്കറിയില്ല. 15 ലക്ഷമെന്നും 20 ലക്ഷമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ പോയാലും ശരി, 100-200 കോടി രൂപയെങ്കിലും ഈ നിലയ്ക്ക് വരുമാനം വരുന്നുണ്ടാവും. ഇത്രയും വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള ഒന്ന് ഇങ്ങനെ അക്കൗണ്ടബിൾ അല്ലാതെ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ പുറമേ ഈ ഇപ്പം ഇതിനകത്തേക്ക് ഫോറിൻ ഫണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളറിയാം FCRI വിവാദം നിലനിൽക്കുകയാണ്. അതായത് ഫോറിൻ ഫണ്ട് രാജ്യത്തെ മതവൽക്കരിക്കാനും അല്ലെങ്കിൽ രാജ്യദ്രോഹികളുടെ കയ്യിൽ ആയുധമാകാനും പോകുന്നു എന്നുള്ളതുകൊണ്ട് പല രീതിയിലുള്ള നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വരുന്ന ഫണ്ടുകൾ

0: കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത് പരിശോധിക്കപ്പെടണ്ടേ? ഇ ഡി എന്താ വരാത്ത്? ഇതിനേക്കാൾ കുറഞ്ഞ പല പ്രശ്നങ്ങളിലും ഇ ഡി എന്താണ് വരികയും റെയ്ഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നാട്ടിലിപ്പം ഈ മറ്റേ 5 മെഡിക്കൽ കോളേജുകളിൽ എന്ത് ചെയ്തു? ഇ ഡി വന്ന് റെയ്ഡ് ചെയ്തു. എന്തായിരുന്നു? എന്തോ ഒരു അവയവ കച്ചവടത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് കേട്ടപ്പോഴേക്ക്. അതിനേക്കാൾ എത്രയോ മാരകവും
1: പരാതി കിട്ടാൻ
0: അതെ ഭീകരവുമായിട്ടുള്ള ഒരു തെഫ്റ്റ് കൊള്ള നടന്നിട്ടും മാത്രമല്ല അതിന് എല്ലാ രീതിയിലുള്ള ഈ വൈദേശികവും അടക്കമുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിട്ടും ഇവിടെ എന്ത് ചെയ്യുന്നില്ല? പിന്നെ ഒരിത് ഇ ഡി വരുന്നില്ല. പിന്നെ ഈ ഫണ്ട് ഒരു പ്രൈവറ്റ് ട്രസ്റ്റാണിത്. ഈ ഫണ്ട് എവിടേക്ക് പോകുന്നു? എന്തിനു വേണ്ടി വിനിയോഗിക്കപ്പെടുന്നു? അപ്പോൾ അതിന് ആ രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും മറ്റേ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താണ് ഇതിൻ്റെ ഒരു ഒരു ഒരു അക്കൗണ്ടിൻ്റെ ഒരു ഷീറ്റ് എന്ത് ചെയ്യണം? ഫൈനലി ജനങ്ങളുടെ മുമ്പിൽ, നമ്മുടെ മുമ്പിലൊന്നുമല്ല, വിശ്വാസികളുടെ മുമ്പിൽ വെക്കണ്ടേ? അതിന് വേറൊരു കാരണം കൊണ്ട് ഇവിടെ ശരിക്കും ശ്രീരാമനല്ല പ്രതിഷ്ഠ, രാംലല്ലയാണ്. എന്നുവെച്ചാൽ കുട്ടിയായിട്ടുള്ള രാമനാണ്. അപ്പോൾ കാലാകാലം അത് കുട്ടിയായിരിക്കും, പ്രതിഷ്ഠ കുട്ടിയായിരിക്കും. അപ്പോൾ ആ കുട്ടിയുടെ അല്ലെങ്കിൽ രാംലല്ലയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ പറയുന്ന ട്രസ്റ്റ്. അപ്പോൾ എത്രമാത്രം വിശ്വാസികളെ വഞ്ചിക്കുന്ന, കബളിപ്പിക്കുന്ന ഒന്നാണിത്. ഇനി ആലോചിച്ചു, ഇതിൻ്റെ ഇപ്പോൾ ഇത് ആരോപണം ആദ്യം വന്നാൽ ഇതിപ്പോൾ പൊട്ടിത്തെറിച്ചു മാത്രമേ ഉള്ളൂ. ഈ ഇതിന് മുമ്പ് എന്ത് ചെയ്തു? ലാൻഡുമായി ബന്ധപ്പെട്ട ഒരു ഡീലില് അല്ലേ 2.25 കോടി രൂപ കമ്മീഷൻ മറ്റേ ബ്രോക്കർമാർ വാങ്ങിയ സ്ഥലം 23 കോടിക്ക് ട്രസ്റ്റ് വാങ്ങുന്നു. എന്നുവെച്ചാൽ ഒരാഴ്ച കൊണ്ട് 23 കോടിക ആ നഷ്ടാർക്കാണ്? വിശ്വാസികൾക്കും ഈ ട്രസ്റ്റിന് ആണ് സംഭവിക്കുന്നത്.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ് സ്പോട്ട് ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم
6: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് നബിചര്യ ഉപേക്ഷിച്ചാൽ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
1: الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ നിന്ന് നാം മനസ്സിലാക്കി വരുന്നത് ജമാഅത്ത് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ചുള്ള ഹദീസുകളാണ്. ഇമാം നവവി റഹിമഹുല്ലാ 191-ാമത്തെ അധ്യായം ബാബു ഫദ്ലി സ്വലാത്തിൽ ജമാഅ, ജമാഅത്ത് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1069-ാമത്തെ ഹദീസ് അബ്ദുല്ലാഹിബ് മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള അസറാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, ഹാദൽ അസറ അൻ അബ്ദുല്ലാഹിബ് മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലദീ കഅന്നമാ യഖ്റുജു മിൻ മിഷ്കാത്തിൻ നുബുവ, പ്രവാചകത്വത്തിന്റെ വിളക്കുമാടത്തിൽ നിന്ന് പുറപ്പെടുന്നതുപോലെയുള്ള വാക്കുകളാണ്. കഅന്നഹു മിൻ കലാമിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സലാസതിഹി വഹുസ്നിഹി വനദ്മിഹി, ആ ഒരു കോർവയിലും ആ ഒരു നന്മയിലും ആ ഒരു തുടർച്ചയിലുമൊക്കെ ആ വാക്കുകൾ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് പ്രായം ചെന്ന മഹാനായ സ്വഹാബിയാണ്. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ ഏറെ അറിയാവുന്ന അദ്ദേഹം പറയുന്നുണ്ട്, എന്നെക്കാളും കൂടുതൽ വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വാഹനം റെഡിയാക്കി അവരുടെ അടുക്കൽ പോയി പഠിക്കാൻ ഞാൻ തയ്യാറാവും. അത്രത്തോളം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ എവിടെ അവതരിച്ചു, അതുപോലെ തന്നെ ഏത് വിഷയത്തിൽ അവതരിച്ചു, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വലിയ പണ്ഡിതനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹു. വിശുദ്ധ ഖുർആൻ എങ്ങനെ അവതരിപ്പിക്കപ്പെട്ടു എന്ന് ആർക്കെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിൻ്റെ പാരായണം കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇബിനു ഉമ്മി അബ്ദിൻ്റെ ഖിറാഅത്ത് കേൾക്കട്ടെ എന്ന് അബ്ദുല്ലാഹിബ്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു അസറാണ് ഈ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെ അറിയിക്കുന്നതായ വിഷയത്തിൽ വന്നത്. മൻ സർറഹു അൻ യൽഖല്ലാഹ തആല ഖദൻ മുസ്ലിമൻ, നാളെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ മുസ്ലിമായി കണ്ടുമുട്ടാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ആർക്കൊക്കെ ആ ഒരു കാര്യം സന്തോഷിപ്പിക്കുന്നു, ആ ഒരു കാര്യം സന്തോഷമാണ് അള്ളാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടുക, അതല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഫലാ തമൂത്തുന്ന ഇല്ലാ വാന്തും മുസ്ലിമോൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്, മുസ്ലിമായി ജീവിക്കണം, മുസ്ലിമായി മരിക്കണം, മുസ്ലിമായി റബ്ബിനെ കണ്ടുമുട്ടാൻ, റബ്ബിന് ജീവിതം സമർപ്പിച്ചവരായി കണ്ടുമുട്ടാൻ സാധിക്കണം. അങ്ങനെ കണ്ടുമുട്ടണമെങ്കിൽ ഫൽ യുഹാഫിദ് അലാ ഹൗലാ ഇസ്സലവാത്ത് ഹൈസ് യുനാദാ ബിഹിന്ന, അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്ക് വിളിക്കപ്പെടുമ്പോൾ ആ കാര്യത്തിൽ വളരെ സൂക്ഷ്മത, അതിൽ വുളു ചെയ്യുന്ന വിഷയത്തിൽ, അതിനുവേണ്ടി നേരത്തെ പുറപ്പെടുന്ന വിഷയത്തിൽ, അതിൽ ശാന്തമായി അതിൻ്റെ റുക്കുനുകളും വാജിബുകളും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടുള്ള ആ നമസ്കാരം ഖുശൂഓടുകൂടി ഭക്തിയോടുകൂടി നിർവഹിക്കുക എന്ന കാര്യം ഏതൊരാൾക്കും സന്തോഷമുള്ള കാര്യമാണ്. അള്ളാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടുക, റബ്ബിലേക്ക് കീഴ്പ്പെട്ടവനായി സത്യവിശ്വാസിയായിക്കൊണ്ട് കണ്ടുമുട്ടുക എന്നത്, അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ നമസ്കാരത്തിൻ്റെ വിഷയം അസ്സലവാത്തുൽ ഖംസ്, അഞ്ചു നേരത്തെ ഫർദ് നമസ്കാരങ്ങൾ, അതിനുവേണ്ടി നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുന്ന ഇടത്തുനിന്ന്, ഫിൽ മക്കാനില്ലതി യുനാദാ ബിഹിന്ന, എവിടെ നിന്നാണത് വിളിക്കപ്പെടുന്നത്, അൽ മസാജിദ്, മസ്ജിദുകളിൽ നിന്ന് വിളിക്കപ്പെടുമ്പോൾ, വദാലിക്കലി വുജൂബി സ്വലാത്തുൽ ജമാഅ ഫിൽ മസ്ജിദ്, അതറിയിക്കുന്നത് എന്താ, ജമാഅത്ത് നമസ്കാരം മസ്ജിദിൽ വെച്ച് നിർവഹിക്കലത് നിർബന്ധമാണ്. ഫല യജൂസു ലിഅഹദിൻ യഖ്ദുറു അലാ അൻ യുസല്ലി ഫിൽ മസ്ജിദ് ഇല്ലാ വജബ അലൈഹി ഇദാ കാന മിൻ അഹ്ലി വുജൂബിൽ ജമാഅ കറിജാൽ. ഫല യജൂസു ലിഅഹദിൻ, ഒരാൾക്കും അനുവദനീയമല്ല, യഖ്ദുറു അലാ അൻ യുസല്ലിയ ഫിൽ മസ്ജിദ്, മസ്ജിദിൽ വന്നുകൊണ്ട് നമസ്കരിക്കാൻ കഴിവുള്ള ആൾക്ക് അനുവദനീയമില്ല, അയാളുടെ മേൽ നിർബന്ധമായിട്ടല്ലാതെ. ആണുങ്ങളിൽ നിന്ന് നിർബന്ധമാക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലാണവർ. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശറഅാക്കിയ, മതനിയമമാക്കിയ കാര്യമാണ് തുറുഖൽ ഹുദ, സുനനൽ ഹുദ, തുറുഖൽ ഹുദ, സന്മാർഗത്തിൻ്റെ വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതായ കാര്യങ്ങളെല്ലാം തന്നെ ഫഹുവ ഹുദ, വനൂറുൻ ഷറാഹുല്ലാഹു ലഹു, അള്ളാഹു ഷറാക്കി കൊടുത്ത പ്രകാശമാണത്, സന്മാർഗമാണത്. വ ഇന്നഹുന്ന, നിശ്ചയമായും ആ അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ, മിൻ സുനനിൽ ഹുദ വസദഖ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം എത്ര സത്യസന്ധമാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്മാർഗത്തിന്റെ വഴികളിൽപ്പെട്ടതാണല്ലോ അത്. അഅലമു സുനനിൽ ഹുദ ബഅദ ശഹാദതൈനി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് ഒരു വിശ്വാസി, ഒരു മുസ്ലിം സാക്ഷ്യവചനം, അതിൽ വിശ്വസിച്ചതിൽ പിന്നെ അവൻ ചെയ്യേണ്ടുന്നതായ കർമ്മമാണെന്ത്? ലി അന്ന സ്വലഹ് അഅലമു അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളതാണ്. ബഅദ ശഹാദതൈനി, രണ്ട് ഷഹാദത്തുകൾക്ക് ശേഷം. എന്നിട്ട് പറയുന്നത്, നമസ്കാരത്തിന് ജമാഅത്തിന് വരാതെ വീട്ടിൽ നിന്ന് തന്നെ നമസ്കരിക്കുന്ന ആളുകൾ, പിന്തി നിൽക്കുന്നവരായ ആളുകൾ, അങ്ങനെ നിങ്ങളുടെ വീടുകളിൽ നിന്നാണ് നിങ്ങളത് ചെയ്യുന്നത് എങ്കിൽ, നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരയെയാണ്, അവിടുത്തെ മാർഗത്തെയാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത്, ഒഴിവാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരയെ ആര് ഉപേക്ഷിക്കുന്നുവോ അവൻ വഴികേടിലാകും. ഏതൊരാളും വീട്ടിൽ വച്ചല്ല നമസ്കരിക്കേണ്ടത്. വീട്ടിൽ വച്ച് നമസ്കരിക്കുന്ന പുരുഷന്മാർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മസ്ജിദുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾ മസ്ജിദിലേക്ക് വന്ന് നമസ്കരിക്കാൻ വേണ്ടിയാണ്. ആളുകളൊക്കെ തന്നെ അവരുടെ വീടുകളിൽ വെച്ച് നമസ്കരിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ജമാഅത്ത് നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കുവാൻ വേണ്ടി ശറാഅക്കി, ദിവസവും അഞ്ചു നേരം. സഹോദരങ്ങളെ, മസ്ജിദിലേക്ക് പോയി ഒരു ഇമാമിൻ്റെ കീഴിൽ, ഒരു ഇമാമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുക എന്നത് അതൊരു വലിയ നിഅമത്താണ്. മാത്രമല്ല, വിശ്വാസികൾ തമ്മിൽ ഒന്നിച്ചു ചേരുന്നതായ ഒരു സന്ദർഭം കൂടിയാണ്. തൻ്റെ സഹോദരനെ കാണുമ്പോൾ, അഞ്ചു നേരവും കാണുമ്പോൾ സലാം പറയുന്നു, ഇതൊക്കെ ആ ഒരു സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്നതായ കാര്യങ്ങളാണ്. സ്നേഹവും ഇഷ്ടവുമെല്ലാം ശക്തമാക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഹിക്മത്തുകൾ എന്തുതന്നെയായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയ കാര്യമാണ്. സലഫുകൾ അതിന്, സ്വഹാബത്ത് അതിന് എത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ചു എന്നതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. മസ്ജിദുകളിൽ വെച്ച് നമസ്കാരം നിർവഹിക്കുന്ന വിഷയം, അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്, ഒഴിവാകുന്നത് മുനാഫിഖല്ലാതെ, മുനാഫിഖുകൾ ആരാ? കപടവിശ്വാസികളാണ്. അവരുടെ ഉള്ളിൽ കുഫറ് മറച്ചുവെക്കുകയും പുറത്തേക്ക് ഇസ്ലാം പ്രകടിപ്പിക്കുകയും ചെയ്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളല്ലാതെ ഇങ്ങനെ ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ നിഫാഖ് ധാരാളമായി പുറത്തു വന്നിട്ടില്ല. മുസ്ലിമീങ്ങൾ വ്യാപിച്ചു, ബദർ യുദ്ധം ഉണ്ടായി. ലമ്മൻ തസറൽ മുസ്ലിമൂന ഫി ഗസ്വത്തി ബദറിൻ ഫി സനത്തി സാനിയ മിനൽ ഹിജ്റ ബദ അന്നിഫാഖ് യുദ്ഹർ. മുസ്ലിമീങ്ങൾ സഹായിക്കപ്പെട്ടു ഹിജ്റ രണ്ടാം വർഷം ബദർ യുദ്ധം നടന്നതായ ഒരു സന്ദർഭത്തിൽ. അപ്പോഴാണ് ഇത് പുറപ്പെടുന്നത്. ഖാഫൽ കുഫാർ വലാംഫുസിഹിം, കുഫ്ഫാറുകളൊക്കെ അവരെ സ്വന്തത്തിൽ തന്നെ ഭയമുണ്ടായ ഒരു സന്ദർഭത്തിൽ, അങ്ങനെയാണ് ഇസ്ലാമിനെ അവർ പുറമേക്ക് കാണിച്ചുകൊണ്ട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരാൻ തുടങ്ങിയത്. നഷ്ഹദു ഇന്നക റസൂലുള്ളാ, ഞങ്ങൾ സാക്ഷികളാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കി പറഞ്ഞു സൂറത്തുൽ മുനാഫിഖൂനിൽ, അള്ളാഹു യഅലമു ഇന്നക റസൂലുഹു, നിശ്ചയമായും അള്ളാഹുവിന് അറിയാം നബിയെ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന്. അള്ളാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബുൻ, എന്നാൽ കപടന്മാർ, ഈ മുനാഫിഖുകൾ പറയുന്നത് അവർ കളവാണ് പറയുന്നത് എന്നതിന് അള്ളാഹു സാക്ഷിയാണ്. അവർ സത്യസന്ധമായിക്കൊണ്ടല്ല പറഞ്ഞിരുന്നത്. യഖൂലു നബി അൽസിനത്തിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ നാവുകൾ കൊണ്ടവർ പറഞ്ഞു, പക്ഷേ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കപടന്മാരെ അവരുടെ കൂട്ടത്തിലാണ് നമസ്കാരത്തിന് ജമാഅത്തിന് വരാത്ത ആളുകളെ എണ്ണിയത്. വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖ്, ജമാഅത്തിൽ നിന്ന് പിന്തി നിൽക്കുകയില്ല മുനാഫിഖല്ലാതെ. ലിമാദാ യതഖല്ലഫുൽ മുനാഫിഖ്, എന്തുകൊണ്ടാണ് മുനാഫിഖ് പിന്തി നിൽക്കുന്നത്? ലി അന്നൽ മുനാഫിഖലായ അർജു സവാബൻ, കാരണം കപടവിശ്വാസി, കാപട്യമുള്ളയാൾ സവാബ്, പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. വലാ യുഅ്മിനു ബിൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഹിസാബിനിൽ വിശ്വസിക്കുന്നില്ല. ഫലാ യഹ്തമ്മു, അതിന് പ്രാധാന്യം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീന അൽ ഇശാ വൽ ഫജ്ർ, കപടന്മാരുടെ മേൽ ഏറ്റവും ഹെവിയായിട്ടുള്ള, അവർക്ക് വളരെയധികം ഭാരമേറിയതായ നമസ്കാരം അത് ഇശാവും ഫജറുമാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു കാര്യമില്ല. അവർക്കിഷ്ടമാണ് പള്ളിയിൽ പോകാൻ, നമസ്കരിക്കാൻ, ഇബാദത്ത് നിർവഹിക്കാൻ. അപ്പോൾ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് പിന്തി നിൽക്കുക, ഇഷാ നമസ്കാരത്തിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കറണ്ടില്ല, വെളിച്ചങ്ങളില്ല, ആളുകൾ ആളുകളെ തിരിച്ചറിയുകയില്ല. ഫജർ നമസ്കാരം, ഇഷാ നമസ്കാരം, അത് റാഹത്തിൻ്റെ ഉറങ്ങുന്നൊക്കെ സമയത്താണതുള്ളത്. അതുകൊണ്ട് തന്നെ ഫഹിയ സഖീലത്തുൻ അലൽ മുനാഫിഖീന ലാ യഅ്തൂന ഇലൈഹ, അവരതിന് വരികയില്ല. അവർക്കതൊരു ഭാരമായിക്കൊണ്ടാണ് കാണുന്നത്. ജോലി കഴിഞ്ഞു വന്ന് റെസ്റ്റ് എടുക്കുകയാണ്, ഇഷാ ഇനി പോവേണ്ടതില്ല. നല്ല ഉറക്കം ലഭിക്കുന്ന സമയമാണ് ഫജറിൻ്റെ സമയം, അപ്പോൾ പോകേണ്ടതില്ല, അങ്ങനെ വിചാരിക്കുന്നവർ. എന്നാൽ വലൗ യഅലമൂന മാഫി ഹിമാല അതൗഹുമാ വലൗ ഹബുവൻ, ഹദീസിൽ കാണാമല്ലോ, ഇഷായിൻ്റെയും സുബഹിയുടെയും ഫജറിൻ്റെയൊക്കെ ശ്രേഷ്ഠതയും മഹത്വവും പുണ്യവുമൊക്കെ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മുട്ടിലഴിഞ്ഞുകൊണ്ടെങ്കിലും അവർ വരുമായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഹോദരങ്ങളെ, ഒരാളെ കൊണ്ടുവരും രണ്ടാളുകൾക്കിടയിൽ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട്. രോഗം കാരണത്താൽ രണ്ടാളുകൾ പിടിച്ചുകൊണ്ടുവരുന്നു ഒരാളെ, ഒറ്റയ്ക്ക് നടന്നു വരാൻ കഴിയില്ല, മെല്ലെ സാവകാശമായിക്കൊണ്ട് റുവൈദൻ റുവൈദൻ മെല്ലെ മെല്ലെ വന്നുകൊണ്ട് സൊഫിൽ കൊണ്ടുവന്ന് നിർത്തപ്പെടുന്നു. എന്നിട്ട് ജമാഅത്തായി നമസ്കരിക്കും അവരെല്ലാവരും. ഈ പ്രവർത്തനങ്ങളെല്ലാം, ഇത് മാതൃക ലോകത്തിൻ്റെ മഷ്രിഖിലും മഗ്രിബിലുമെല്ലാം ഇത് മാതൃകയാക്കി. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഇസ്ലാമിക ഉമ്മത്തിൻ്റെ മാറ്റങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ ഇന്ന് കാണുന്നതായ നിന്ദ്യത അത് രൂപപ്പെട്ടു. ഉമ്മത്തുൻ ദലീല, ഇസ്സത്ത് നഷ്ടപ്പെട്ടു, അവർക്ക് നിന്ദ്യതയാണ് ഉണ്ടായത്. ജനങ്ങൾ കൂടി ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ എണ്ണം ഒരുപാടുണ്ട്, എന്നാൽ ആ ഉമ്മത്തിൽ നിന്ദ്യതയുള്ള ആളുകളാണ്, ഭിന്നിച്ചു പോയി ആളുകൾ. യഹൂദി നസാറാക്കളെ പിന്തുടർന്ന് അവരുടേതായ മാർഗങ്ങൾ സ്വീകരിച്ചു. മുത്തഫരിഖുൻ, വേറിട്ടവരായി. മുത്തനാസിഉൻ, അവർ വ്യത്യസ്ത കക്ഷികളും ഭിന്നിച്ചവരുമായി കൊണ്ടുപോയി, തർക്കിച്ചുപോയി. ജമാഅത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാളും തന്നെ പിന്തി നിൽക്കാറുണ്ടായിരുന്നില്ല. രോഗിയാണെങ്കിൽ പോലും രണ്ടാളുകൾ കൂടെ കൊണ്ടുവരാൻ, രണ്ടാളുകളുടെ കൂടെ പിടിച്ചുകൊണ്ടുവരാൻ വന്ന് നമസ്കാരം നിർവഹിക്കാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് മാതൃകയാക്കി കാണിച്ചു കൊടുത്തത്. ഒന്നും ഇളവല്ല, ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെടുന്നുവെങ്കിൽ സ്വഹാബത്ത് അപ്രകാരം നിർവഹിച്ചു. എന്നാൽ അന്ന് മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തുണ്ടായി, പ്രതാപമുണ്ടായി. എന്നാൽ ഇന്ന് സഹോദരങ്ങളെ, ആളുകൾ അതിൽ നിന്ന് ബഹുദൂരം അകന്നുപോയി എന്നുള്ളതാണ്. ജമാഅത്ത് എന്ന് നഷ്ടപ്പെടുന്നുവോ, നഷ്ടപ്പെടുത്തിയോ ആളുകൾ, അന്ന് മുതൽ മുസ്ലിം ഉമ്മത്തിന് അവർക്ക് ആ ഒരു പുണ്യവും അതുപോലെ തന്നെ പ്രതാപവും ഒക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. ദുനിയാവിനേക്കാൾ ആഖിറത്തിനേക്കാളേറെ ദുനിയാവിന് പ്രാധാന്യം നൽകി. ഉറക്കമൊഴിച്ച് പുലരുവോളം കളികൾ കാണാനും അതുപോലെ തന്നെ വിനോദങ്ങൾക്കും കളിതമാശകൾക്കും സമയം ചെലവഴിക്കാൻ യാതൊരുവിധ ലജ്ജയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ വരെ ചെന്നെത്തിപ്പെട്ട ഒരവസ്ഥ. സഹോദരങ്ങളെ, നമസ്കാരം അള്ളാഹു ശറആക്കിയ, നിർബന്ധമാക്കിയ കാര്യമാണ്. അഞ്ചു നേരത്തെ നമസ്കാരം മുസ്ലിമിൻ്റെ മേൽ, അത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിലേ നാളെ മുസ്ലിമായി റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുകയുള്ളൂ എന്ന ആ ഒരു തിരിച്ചറിവ്, ആ ഒരു ബോധ്യവും ബോധവുമെല്ലാം നഷ്ടപ്പെട്ടു. ഫർദ് നമസ്കാരങ്ങളുടെ വിഷയങ്ങളിൽ യാതൊരുവിധ ഗൗരവവും കാണാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ, അതിൻ്റെ മാർഗങ്ങളെ, വഴികളെ, സന്മാർഗത്തിൻ്റെ വഴികളെയെല്ലാം അതിൽ നിന്ന് മുഖം തിരിച്ചു, ദലാലത്തിലായിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എവിടെ? അത് ജീവിതത്തിലും അത് അവരുടെ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ പ്രകടമാകുന്നില്ല, ജീവിതത്തിൽ അത് പ്രകടമാകുന്നില്ല. ജമാഅത്ത് നഷ്ടപ്പെടുത്തുക എന്നത് കഠിനമായ, ശക്തമായ താക്കീത് നൽകപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക മുസ്ലിം ഉമ്മത്തിന് ഈ ദീനിൻ്റെ ഇസ്സത്ത് പ്രദാനം ചെയ്യുവാൻ വേണ്ടി, ആ ഒരു കറാമത്ത് മുസ്ലിം ഉമ്മത്തിന് ലഭിക്കുവാൻ വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു വതആല അത് നൽകുന്നത് നമസ്കാരം കൃത്യമായി ജമാഅത്തായി ഒരുമയോടുകൂടി നിർവഹിക്കുമ്പോഴാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
0: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് നബിചര്യ ഉപേക്ഷിച്ചാൽ എന്ന വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമുക്കൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, വീട്ടിൽ ട്രൗസർ ഇട്ട് നടക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന്.
2: അന്യരുടെ മുമ്പിൽ ഒരു പുരുഷന്റെ അവറത്താണ് മുട്ടുപൊക്കലിന് താഴെ ഇടയിലുള്ള ഭാഗം. അപ്പം അന്യരുണ്ടെങ്കിൽ മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗം മറച്ചിരിക്കണം. അത് വീട്ടിൻ്റെ പുറത്തായാലും വീട്ടിനകത്തായാലും അന്യരുടെ സാന്നിധ്യത്തിൽ. നെര്യാണിക്ക് താഴെ വസ്ത്രം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പോകാൻ പാടുള്ളതല്ല. അത് വീട്ടിൻ്റെ ഉള്ളിലും പാടില്ല, പുറത്തും പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെര്യാണിക്ക് താഴെ വസ്ത്രം പോകുന്നത് നരകത്തിലെന്ന് പറഞ്ഞപ്പോൾ അത് വീട്ടിൻ്റെ അകത്താണോ പുറത്താണെന്ന് വേർതിരിച്ചിട്ടില്ല. നിഗളിച്ച് എവിടെ വസ്ത്രം വലിച്ച് നടന്നാലും അത് വലിയ അപരാധമാണ്. ലാ യംബുറുല്ലാഹു ഇലാ മൻ ജറ സൗബഹു ഖുയല, അഹങ്കാരിയായി വസ്ത്രം വലിച്ചു കേൾക്കുന്നവനിലേക്ക് അള്ളാഹു കാരുണ്യത്തോടെ നോക്കില്ല എന്നുള്ളതാണ് അതിൽ വന്ന മുന്നറിയിപ്പ്. അത് വീട്ടിനകത്തായാലും പുറത്തായാലും ഒരുപോലെയാണ്. അത് മനുഷ്യന് അഹങ്കാരവും നിഗളിപ്പും താൻഭാവവും സമ്മാനിക്കും. അതുകൊണ്ട് തന്നെ അത് പാടില്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നിര്യാണിക്ക് താഴെ വസ്ത്രം തൂക്കിയിടാൻ അനുവാദമുണ്ട്. അവരുടെ ആവറത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ഒരുപോലെയല്ല. അവർക്ക് മഹറമായ ആളുകളുണ്ടാവും അവരുടെ മുമ്പിൽ അവരുടെ ആവറത്ത്, അതേപോലെ പരപുരുഷന്മാരുടെ മുമ്പിൽ അവരുടെ ആവറത്ത്. ഇതൊക്കെ വ്യത്യസ്തമാണ്. പരപുരുഷന്മാരാണോ അവരുടെ മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ആവറത്താണ് എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ, അതല്ല ശരീരം മുഴുവനും ആവറത്താണ് എന്നുള്ളത് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലാണ്. എന്നാൽ മഹ്റമുകൾക്കിടയിലാണ് അവർ എങ്കിൽ, മഹ്റമുകൾ എന്ന് പറഞ്ഞാൽ അവരോട് വിവാഹബന്ധം പാടില്ലാത്ത പവിത്രന്മാർ, അവരുടെ ആങ്ങളന്മാർ, പിതാക്കന്മാർ പോലുള്ളവർ, അവരുടെ തലമുടി, അതേപോലെ മുൻകൈ, കാൽഭാഗങ്ങൾ, ഇതൊക്കെ ഈ മഹ്റമുകളുടെ മുമ്പിൽ അവറത്തല്ല എന്നാണ് തെളിവുകളെ മുന്നിൽ വെച്ച് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. ഇവിടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് പുരുഷൻ്റേതാണ് തോന്നുന്നു. പുരുഷൻ്റേതാണ്, ഞാനത് കൂടുതൽ തുടക്കത്തിൽ വിശദീകരിച്ചത്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: കുടുംബ സദസ്സുകളിലും മറ്റും സംസാരിക്കുന്നതിനിടയിൽ തമാശ രൂപത്തിൽ കൂടെ ഇരിക്കുന്നവരെ തന്നെ കളിയാക്കി സംസാരിക്കാറുണ്ട്. ഇതിൽ ആർക്കും, പ്രത്യേകിച്ച് കളിയാക്കപ്പെടുന്ന ആൾക്ക് മാനസികമായിട്ട് വിഷമം ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൽ തെറ്റുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹയുടെ ഈത്തപ്പഴം കഴിച്ചപ്പോൾ ഇങ്ങനെ തമാശ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്.
3: ഇതിനാണ് ഗീബത്ത് എന്ന് പറയുക. ഒരാളുടെ ശാരീരികമോ മാനസികമോ സംസാരത്തിലോ അയാളെ കഴിഞ്ഞ ജീവിതത്തിലെ തിന്മകളോ ഒക്കെ എടുത്ത് അയാളുടെ സാന്നിധ്യത്തിലോ അസാന്നിധ്യത്തിലോ പറയുന്ന യാഥാർത്ഥ്യങ്ങൾക്കാണ് ഗീബത്ത് എന്ന് പറയുക. അയ്യുഹിബ്ബു അഹദുക്കും അയ്യ കുലലഹ്മ അഖീഹി മൈത, മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരൻ്റെ മാംസം കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് ഗീബത്തിനെ കുറിച്ച് ഖുർആൻ ചോദിക്കുന്നത്. ദിക്രുക അഹാക വിമായ ക്രഹ്, നിന്റെ സഹോദരൻ അനിഷ്ടകരമായത് അവനെക്കുറിച്ച് പറയുക എന്നതാണല്ലോ ഗീബത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പാടില്ലാത്തതാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ സഫിയ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, കുറുകിയവളാണ്, നീളം കുറഞ്ഞവളാണ് എന്ന ആംഗ്യം കാണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർത്തു. അതേപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, ഞാൻ ഒരാളെക്കുറിച്ച് ഒരാംഗ്യത്തിലൂടെ കാണിച്ചു കൊടുത്തു നബിക്ക്, അയാൾ ഇന്ന ഇന്ന രൂപത്തിലാണ് എന്ന്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, വഅന്നലി കദാ വകദാ, അങ്ങനെ ഒരു ആംഗ്യം കാണിക്കുക, അയാളെ അത്തരം ഒരു മോശമായ രൂപത്തിൽ പരിഹസിക്കുവാൻ വേണ്ടി ആംഗ്യം കാണിച്ചാൽ ദുനിയാവിൽ ഇന്നതും ഇന്നതും ഇന്നതും ഒക്കെ തരാം എന്ന് പറഞ്ഞാലും ശരി, ഞാൻ അതിന് സമ്മതിക്കുകയില്ല എന്നാണ്. സഫിയ റളിയല്ലാഹു അൻഹ നീളം കുറഞ്ഞവളാണ് എന്ന് ആയിഷ റളിയല്ലാഹു വാക്കിലൂടെയോ ആംഗ്യത്തിലൂടെയോ കാണിച്ചപ്പോൾ ആയിഷ നീ പറഞ്ഞത് ലോ മസജ്തി ബി കലിമത്തിൻ ലഖദ് മസജ്തി ബി കലിമത്തിൻ ലോ മസജ്തി ബിഹ മാ അൽ ബഹ്റി ലമുസിയത്, അത് സമുദ്രത്തിലിട്ട് കഴിഞ്ഞാൽ അത് സമുദ്രം കലങ്ങാൻ വരെ ആ വാക്ക് മതി എന്നാണ്. അതുകൊണ്ട് ഒരാളുടെ വാക്കിൽ പിഴ എടുത്ത് അയാളുടെ സാന്നിധ്യത്തിലോ അസാന്നിധ്യത്തിലോ അയാളെ പരിഹസിക്കുക എന്നർത്ഥം, തമാശ പരിഹാസമായി തീരരുത്, അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യരുടെ അഭിമാനത്തിന് വില കൽപ്പിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ നിലപാട്.
1: അക്കീക്ക് ആടിനെ അറുക്കണമെന്നാണല്ലോ ഹദീസുകളിലുള്ളത്, എന്നാൽ പോത്തിനെ അറുത്താൽ പ്രതിഫലത്തിൽ കുറവുണ്ടാവുമോ? പോത്തിനെ അറുത്താൽ നമ്മുടെ സന്തോഷത്തിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിക്കുമല്ലോ എന്നാണ്.
4: ഇന്ന് നമ്മുടെ നാടുകളിൽ നടത്തുന്ന പലതും പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങളാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ എന്താണ് കുട്ടി, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതി സാധാരണഗതിയിൽ കാണാറുണ്ട്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കസീർ ബിനു ഉബൈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനത്ത് ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഇദാ വുലിദ ഫീഹിം മൗലൂദുൻ യഅനി ഫി അഹ്ലിഹ ലാ തസ്അലു ഉലാമൻ വലാ ജാരിയ. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, കുടുംബത്തിലൊരു കുട്ടി പിറന്നു കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലും തന്നെ കുട്ടി ആണായിരുന്നോ പെണ്ണായിരുന്നോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നില്ല. മറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാറുണ്ടായിരുന്നത് കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന ചോദ്യം ചോദിക്കാറുണ്ടായിരുന്നു. ഫഇദാ ഖീല നഅം ഇല്ല പ്രശ്നമൊന്നുമില്ല എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഖാലത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിക്കൊണ്ട് എന്താണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്ന രീതി അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ആണായാലും പെണ്ണായാലും അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ് എന്നുള്ള നിലക്ക് വല്ല പ്രയാസവും ആ കുട്ടിക്കുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. മാത്രവുമല്ല അള്ളാഹുവിനെ ആ രംഗത്ത് സ്തുതിക്കുകയാണ് വേണ്ടത് എന്ന കാര്യം നമ്മൾ ആദ്യമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കൽ സുന്നത്തുകളിൽ സ്ഥിരപ്പെട്ടതായി കാണുന്നതാണ്. അഥവാ ആ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി, കുട്ടിക്ക് ബർക്കത്ത് ലഭിക്കുവാൻ വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുക എന്നുള്ളത് സുന്നത്താണ്. അവിടെ പ്രത്യേകമായി കൊണ്ട് അതിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ വന്നിട്ടില്ല എങ്കിൽ പോലും ആ കുട്ടിയുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും ജീവിതം നന്നാകുവാൻ വേണ്ടിയും അതിന് ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കുട്ടികൾക്ക്, ജനിച്ച കുട്ടികൾക്ക് മധുരം നൽകുക എന്നത് സുന്നത്താണ്. മധുരം നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മധുരമുള്ള ഈത്തപ്പഴമോ കാരക്കയോ ആണ് നൽകേണ്ടത്. അതാണ് ഏറ്റവും ബറക്കത്താക്കപ്പെട്ട കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ലഭിക്കാത്ത സാഹചര്യത്തിൽ, ഈത്തപ്പഴമോ കാരക്കയോ ലഭിക്കാത്ത സാഹചര്യത്തിൽ ശുദ്ധമായ തേനും കുട്ടികൾക്ക് നൽകാവുന്നതാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുട്ടി ജനിച്ച ഉടനെ തന്നെ വേണമെങ്കിൽ കുട്ടികൾക്ക് പേരു നൽകാവുന്നതാണ്. മൂന്നാമത്തെ ദിവസം നൽകുന്നതും അതുപോലെ തന്നെ ഏഴാമത്തെ ദിവസം നൽകുന്നതുമെല്ലാം സുന്നത്തിൽ സ്ഥിരപ്പെട്ടതുപോലെ തന്നെ ഒന്നാമത്തെ ദിവസം തന്നെ ജനിച്ച സമയത്ത് തന്നെ കുട്ടിക്ക് പേരു നൽകുക എന്നതും സുന്നത്തായ കാര്യത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവിൻ്റെ പേരിലേക്ക് ചേർത്തുകൊണ്ട് ഏറ്റവും നല്ല പേരുകൾ കുട്ടികൾക്ക് നൽകുക എന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് എന്ന് പറയുന്നത് അബ്ദുള്ള വ അബ്ദുറഹ്മാൻ, അബ്ദുള്ള എന്നും അബ്ദുറഹ്മാൻ എന്നും അതുപോലെ തന്നെ ഹാരിസ്, പിന്നെ ഹുമാം പോലെയുള്ള പേരുകളെല്ലാം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത് കാണാൻ സാധിക്കും. അർത്ഥമുള്ള ഏറ്റവും നല്ല പേരുകൾ തന്നെ കുട്ടികൾക്ക് നമ്മൾ നൽകുവാൻ തയ്യാറാകേണ്ടതുണ്ട്. ആ പേരുകളുടെ കൂടെ പിതാവിൻ്റെ പേരുകൂടി ചേർക്കുന്ന രീതി, അത് ഇസ്ലാം പഠിപ്പിച്ച രീതിയാണ് എന്നതുകൊണ്ട് തന്നെ പിതാവിലേക്ക് ചേർത്തുകൊണ്ട് നമ്മൾ പേര് വിളിക്കുകയാണ് വേണ്ടത്. ഇതാണ് പ്രസ്തുത വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ നമുക്ക് ഓമനപ്പേരുകൾ വിളിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു, കുട്ടിയായ അനസ് റളിയല്ലാഹു അൻഹുവിനെ യാ ഉനൈസ് എന്ന് വിളിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കളിപ്പിക്കുന്ന സമയത്ത് യാ സുവൈനബ് എന്നൊക്കെ വിളിക്കുന്ന ചെറിയ അഥവാ ഓമനപ്പേരുകൾ, പേരിനെ ചെറുതാക്കി പറയുന്ന ഒക്കെ രീതി കാണാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കുനിയത്ത് നൽകുകയും സുന്നത്തായ അഥവാ സ്ഥിരപ്പെട്ട കാര്യത്തിൽ പെട്ടതാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും. കുനിയത്ത് നൽകുക എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അബു എന്ന് കൂട്ടിക്കൊണ്ട് കുട്ടികൾക്ക് പേര് നൽകാവുന്നതാണ്. ഉദാഹരണത്തിന് അബു ബക്കർ, അബു അബ്ദുല്ല, അബു ഹംസ എന്നൊക്കെയുള്ള രൂപത്തിലൊക്കെ നമുക്ക് പേര് നൽകാവുന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പേര് നൽകിയിരുന്നു, കുട്ടികൾ അങ്ങനെ വിളിച്ചതായിട്ടൊക്കെ കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏഴാമത്തെ ദിവസം കുട്ടിക്ക് വേണ്ടി അഖീഖ്, അത് അറുക്കൽ സുന്നത്താണ്. അഖീഖിൻ്റെ വിഷയത്തിൽ ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടും, പെൺകുട്ടിയാണെങ്കിൽ ഒരു ആടുമെന്നത് തന്നെയാണ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. മറ്റു മൃഗങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് റിപ്പോർട്ടുകളോ കാര്യങ്ങളോ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ചില സഹാബിമാരെങ്കിലും അതിനെ എതിർത്തതും നമുക്ക് ഹദീസുകളുടെയും ചരിത്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൺകുട്ടിക്ക് രണ്ട് ആട്, പെൺകുട്ടിക്ക് ഒരാട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ അഖീഖ് നൽകേണ്ടത്. അത് മാംസം വിതരണം ചെയ്യുകയോ, അതല്ല എങ്കിൽ പ്രത്യേകമായി സദ്യയുണ്ടാക്കി അതിലേക്ക് കുടുംബക്കാരെയും അയൽവാസികളെയൊക്കെ വിളിക്കുകയോ ഏത് രീതിയും സ്വീകരിക്കാവുന്നതാണ്. അറക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അഖീഖ് തീർന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അന്നേ ദിവസം മുടി കളയുന്നതും സുന്നത്തായ പഠിപ്പിച്ച കാര്യമാണ്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മുടി കളയാവുന്നതാണ്. ചില ആളുകളെങ്കിലും പെൺകുട്ടികളെ മുടി കളയുവാൻ പാടില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അത് ഹദീസിൻ്റെ നെസ്സിന് എതിരായി കൊണ്ടാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മുടി കളയാവുന്നതാണ്. ആ മുടിയുടെ തൂക്കത്തിന് അനുസരിച്ച് ഒരു വെള്ളി, അത് വെള്ളി ദാനം ചെയ്യൽ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ മുടി തൂക്കി അതിൽ ലഭിക്കുന്ന ഭാരത്തിനനുസരിച്ച് വെള്ളി വെള്ളി നമ്മൾ ദാനം ചെയ്യുക എന്നത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അഖീഖ് അറുക്കുവാൻ കാശില്ല എങ്കിൽ ആ രംഗത്ത് കടം വാങ്ങാവുന്നത്, കടം വാങ്ങിക്കൊണ്ട് അറുക്കാൻ കഴിയുമെങ്കിൽ കടം വാങ്ങട്ടെ എന്ന് പോലും മുൻകാല പണ്ഡിതന്മാർ പ്രസ്തുത വിഷയത്തിൽ സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അഖീഖിൻ്റെ വിഷയം നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുടി കളഞ്ഞു കഴിഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ ആടിനെ അറുത്ത് ആടിൻ്റെ രക്തം തലയിൽ പുരട്ടുന്ന രീതിയുണ്ടായിരുന്നു. ആ രീതിയെ ഇസ്ലാം വിമർശിക്കുകയും പിന്നീട് അതിന് പകരമായിക്കൊണ്ട് സഅഫറാൻ അഥവാ കുങ്കുമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളുടെ തലയിൽ അതിന് പകരമായിക്കൊണ്ട് പുരട്ടുവാൻ ആവശ്യപ്പെട്ടതും എല്ലാം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സാധിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള കാര്യവും ചെയ്യാവുന്നതാണ്. ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. അറുക്കുന്ന സമയത്ത് ബിസ്മില്ല, വല്ലാഹു അക്ബർ, അല്ലാഹുമലക്ക വ ഇലൈക ഹാദിഹി അഖീഖതു ഫുലാനിൻ, അഥവാ ഫുലാൻ എന്നുള്ള ഭാഗത്ത് കുട്ടിക്ക് നമ്മൾ എന്ത് പേരാണോ നിശ്ചയിച്ചിട്ടുള്ളത് ആ നിശ്ചയിച്ച പേര് കൂട്ടിക്കൊണ്ട് പറയുകയാണ് വേണ്ടത്. ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ. അള്ളാഹു അക്ബർ, അള്ളാഹു ആകുന്ന ഏറ്റവും വലിയവൻ. അള്ളാഹുമലക്ക വ ഇലൈക്ക, അള്ളാഹുവേ നിനക്ക് വേണ്ടി, നിന്നിലേക്ക്. ഹാദിഹി അഖീഖത്തു ഫുലാൻ, ഇത് ഇന്നാലിന്നയാളുടെ അഖീഖയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറുക്കുന്ന രീതിയാണ് നമ്മൾ ആ രംഗത്ത് സ്വീകരിക്കേണ്ടത്. ഇമാം ബൈഹഖി റഹിമഹുള്ള ഉദ്ധരിച്ച ഹദീസാണിത്. ഇതിനെക്കുറിച്ച് ഇമാം നവവി റഹിമഹുള്ള ഹദീസ് ഹസനാണ് എന്ന് റിപ്പോർട്ട് ചെയ്തത് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ച വെള്ളി ദാനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട ഹദീസ് ഇമാം അഹ്മദാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഹെലിക്കി റസഹു, അവൻ്റെ തല നീ മുണ്ടനം ചെയ്യുക, അഥവാ ആയിഷ റളിയ ഫാത്തിമ ബീവിയോട് ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, വതസദ്ദഖി ബിവസ്നി ശഅരിഹി ഫില്ലതൻ അലൽ മസാകീൻ, അവൻ്റെ മുടിയുടെ തൂക്കത്തിന് അനുസൃതമായി കൊണ്ട് പാവപ്പെട്ടവർക്ക് നീ ദാനം ചെയ്യുകയും ചെയ്യുക, വെള്ളി ദാനം ചെയ്യുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പല ആളുകളും ബാങ്കും ഇഖാമത്തൊക്കെ നൽകുന്നത് കാണാൻ സാധിക്കും. ഇതൊന്നും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അഅലം.
1: ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ വൈകി വന്നാൽ ഫാത്തിഹ ഓതി റുക്കു ചെയ്യണോ അതോ ഫാത്തിഹ പാരായണം ചെയ്യാതെയാണോ റുക്കു ചെയ്യേണ്ടത് എന്നാണ്?
3: ഇമാമിനെ അനുദാവനം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന മജ്ഉഇലൽ ഇദ്മാമു ലി ഉത്തമ ബി, ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തെ അനുഗമിക്കുവാൻ വേണ്ടിയാണ്, പിന്തുടരുവാൻ വേണ്ടിയാണ്. ഫൈദാ കബ്ബറ ഫകബ്ബിറു, അദ്ദേഹം തക്ബീർ ചൊല്ലിയാൽ നിങ്ങളും തക്ബീർ ചൊല്ലുക, അദ്ദേഹം റുക്കുവിൽ പോയാൽ നിങ്ങളും റുക്കുവിൽ പോവുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. പതുക്കെ പോകുന്ന നമസ്കാരങ്ങളിൽ വൈകി വരുന്ന മസ്ബൂക്കായി വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫാത്തിഹ ഓതിത്തീരുന്നതിന് മുമ്പായി ഇമാം റുക്കുവിലേക്ക് പോയിക്കഴിഞ്ഞാൽ രണ്ട് അവസ്ഥകളുണ്ടാവും. ഒന്നുകിൽ ഫാത്തിഹ ഓതിത്തീരം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഇമാമിൻ്റെ കൂടെ റുക്കുവിൽ അനുഗമിക്കുവാൻ സാധിക്കും, എങ്കിൽ അപ്രകാരം ചെയ്യുക. ഇമാം റുക്കുവിൽ പോയി അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ റുക്കുവിൽ പങ്കെടുക്കുവാൻ സാധിക്കുമെങ്കിൽ. ഇനി അതല്ല, ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷമാണ് നാം റുക്കുവിൽ പങ്കെടുക്കുന്നത് എങ്കിൽ ഇമാം റുക്കുവിലെത്തി കുറേ കഴിഞ്ഞതിന് ശേഷം എത്തുകയോ അല്ലെങ്കിൽ ഇമാം റുക്കുവിൽ നിന്നും ഉയർന്നതിന് ശേഷമാണ് നമ്മുടെ ഫാത്തിഹ ഓതിക്കഴിയുന്നതെങ്കിലോ അത്തരം സന്ദർഭങ്ങളിൽ അവിടെ ഫാത്തിഹ പൂർത്തിയാക്കാതെ നേരെ റുക്കുവിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്, അഥവാ ഇമാമിനെ പിന്തുടരുകയാണ് ചെയ്യേണ്ടത്. അടിസ്ഥാനം ഇമാമിനെ പിന്തുടരുക എന്നുള്ളതാണ്. പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ ഫാത്തിഹ മസ്ബൂക്കിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് നഷ്ടപ്പെട്ട റക്കാത്തുകൾ വീണ്ടെടുക്കുകയാണ് വേണ്ടത്.
1: റമദാനിൽ ഒരു പള്ളിയിൽ തറാവി നിസ്കാരം കഴിഞ്ഞ ശേഷം അതേ പള്ളിയിൽ പിന്നെ ഖിയാമുല്ലൈൽ നിസ്കരിക്കുന്നതിൻ്റെ പ്രാമാണികത എന്ത് എന്നാണ്?
5: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ പഠിച്ചിടത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിടത്ത് വലിയ അബദ്ധം പറ്റിയതാണ് ഇങ്ങനെയൊക്കെ വരാൻ കാരണം. ചിലർ ഖിയാമു റമദാൻ അഥവാ തറാവീഹ് വേറെയാണ്, ഖിയാമുല്ലൈൽ വേറെയാണ്, തഹജ്ജുദ് വേറെയാണ്, വിത്ര് വേറെയാണ് എന്നിങ്ങനെ എല്ലാം വെവ്വേറെയായി മനസ്സിലാക്കി എല്ലാം കൂടി നമസ്കരിക്കുന്ന ആളുകളുണ്ട്. ഇത് ഒരിക്കലും ശരിയല്ല. മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാരൊക്കെ തറാവീഹ് അതേപോലെ തന്നെ ഖിയാമുല്ലൈൽ, ഖിയാമു റമദാൻ എന്നൊക്കെ പറയുന്നത് ഒരു നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത പേരുകൾ വ്യത്യസ്ത സന്ദർഭങ്ങളിലുള്ള പേരുകളായിട്ടാണ്. ഇപ്പം തറാവീഹ് എന്നത് ഹദീസുകളിലൊന്നും കാണില്ല, അത് പിൽക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ അതിന് നൽകിയ ഒരു പേരാണ്. രണ്ട് റക്കായത്ത് അല്ലെങ്കിൽ നാല് റക്കായത്ത് കഴിഞ്ഞ് ഒരല്പം വിശ്രമിച്ച് പിന്നീട് നമസ്കരിക്കുന്ന രൂപത്തിലാണല്ലോ, അതുകൊണ്ട് അങ്ങനൊരു ആശ്വാസമെടുക്കുന്നു എന്ന അർത്ഥത്തിലാണ് തറാവീഹ് എന്ന പേരുണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമു റമദാൻ, ഖിയാമുല്ലൈൽ, തഹജ്ജുദ് എന്ന രൂപത്തിലൊക്കെയാണ് അതിന് പേര് നൽകിയിട്ടുള്ളത്. ഇത് എല്ലാ ദിവസങ്ങളിലുമുള്ള ഒരു നമസ്കാരമാണ്. ഇഷാ നമസ്കാരം കഴിഞ്ഞ് സുബ്ഹിക്ക് മുമ്പായിട്ട് ഒരാൾക്ക് നിർവഹിക്കാൻ പറ്റിയ ഒരു റക്കായത്ത് മുതൽ 11 റക്കായത്ത് വരെ നമസ്കരിക്കാൻ പറ്റിയ ഒരു നമസ്കാരമാണ് ഖിയാമുല്ലൈൽ എന്ന് പറയുന്നത്, രാത്രി നമസ്കാരം. ഈ രാത്രി നമസ്കാരം റമദാനിലാണെങ്കിൽ അതിന് തറാവീഹ് എന്ന് പണ്ഡിതന്മാർ ഇടുന്നു, അതേപോലെ തന്നെ ഖിയാമു റമദാൻ എന്നിടുന്നു. ഖിയാമു റമദാൻ എന്ന് ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ ആ നിസ്കാരത്തിന് റമദാനിലാകുമ്പോഴുള്ള പേരാണ്, കാരണം റമദാനിലാണ് ഇത് ജമാഅത്തായിട്ട് നമസ്കരിക്കുക എന്ന് പറയുന്നത് സുന്നത്തായിട്ടുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ നമസ്കാരത്തിന് ഖിയാമു റമദാൻ അല്ലെങ്കിൽ തറാവീഹ് എന്ന് പേരിടുന്നു. ഈ നമസ്കാരം തന്നെ ഉറങ്ങിയെഴുന്നേറ്റ് ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ റമദാനിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും അതിന് പറയുന്ന പേരാണ് തഹജ്ജുദ് എന്ന്. ഈ നമസ്കാരത്തിൻ്റെ രൂപം അവസാനത്തിൽ ഒറ്റയാക്കിക്കൊണ്ടാണ് എന്നതുകൊണ്ട് അത് പരിഗണിച്ചാണ് വിത്ർ എന്ന് പറയുന്നത്. അപ്പോൾ വിത്ർ എന്ന് ആ നിസ്കാരത്തിൻ്റെ മൊത്തത്തിലുള്ള പേരാണ്. അവസാനത്തിലുള്ള ഒരു റക്അത്തിന് മാത്രമായിട്ട് അല്ല വിത്ർ എന്ന് പറയുന്നത്. എന്നാൽ ഒരു റക്അത്ത് കൊണ്ട് നമ്മൾ വിത്ർ ആക്കുന്നു എന്ന അർത്ഥത്തിൽ ഇനി വിത്റാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ആ നിസ്കാരത്തിൻ്റെ മൊത്തത്തിലുള്ള പേരുകളിൽ ഒന്ന് തന്നെയാണ് വിത്ർ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ തന്നെ രണ്ടും മൂന്നുമൊക്കെ വിത്ർ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അതൊരു അബദ്ധമാണ്, തെറ്റാണ്. ഇനി ഒരാൾക്ക് തറാവീഹ് നമസ്കരിച്ച ഒരാൾക്ക് അതിന് ശേഷം നമസ്കരിച്ചുകൂടെ? തീർച്ചയായും നമസ്കരിക്കാവുന്നതാണ്. തറാവീഹ് നമസ്കരിച്ച ഒരു മനുഷ്യന്, പള്ളിയിൽ വെച്ച് തറാവീഹ് നമസ്കരിച്ച ഒരു മനുഷ്യന് വീട്ടിൽ വെച്ച് ഇനിയും കൂടുതൽ നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ രണ്ട് റക്അത്തുകളായിട്ട് അവന് ഇഷ്ടമുള്ള അത്ര നമസ്കരിക്കാം. മുത്തലഖ് സുന്നത്തായിട്ട് ഇഷ്ടമുള്ള അത്ര അവന് നമസ്കരിക്കാവുന്നതാണ്. വുളു എടുത്തുകൊണ്ട് വുളുവിൻ്റെ സുന്നത്തായിട്ട് നിസ്കരിക്കുക. അതേപോലെ തന്നെ മുത്തലഖ് സുന്നത്തായിക്കൊണ്ട് ഓരോരുത്തർക്കും നമസ്കരിക്കാവുന്നതാണ്. എത്ര വേണമെങ്കിലും നമസ്കരിക്കാവുന്നതാണ്. രാത്രിയോ പകലോ ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിരോധിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച സമയങ്ങളിലല്ലാത്ത ഏത് സമയത്തും രണ്ടറക്കാലത്തോ നാലറക്കാലത്തോ എട്ടറക്കാലത്തോ തുടങ്ങി നമുക്കിഷ്ടമുള്ള അത്ര ഈ രണ്ടറക്കാലത്ത് നമസ്കരിക്കാവുന്നതാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ ആണ് പിന്നീട് നമസ്കരിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകൾ ഒറ്റക്കായിട്ടോ അല്ലെങ്കിൽ ഇമാമിൻ്റെ കൂടെയായിട്ടോ നമസ്കരിക്കേണ്ടത്. വിത്റിൽ ഇമാമിൻ്റെ കൂടെ അല്ലെങ്കിൽ ഖിയാമുല്ലൈലിയിൽ തറാവീഹിൽ ഇമാമിൻ്റെ കൂടെ 11 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ഒറ്റയാക്കരുത്, പിന്നെ ഈ രണ്ട് റക്അത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത്. ഇതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. വല്ലാഹു അലം.
0: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.

0: സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത് അല്ലേ. മുസ്തഫ സാറേ, ഈ പാരായണം ചെയ്ത ആരാന്നുള്ള വെറുക്ക് വിട്ടുകൊടുത്താൽ നമുക്ക്, കാരണം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ആരാണെന്നുള്ള ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോട്ടെ, നമുക്ക് വായിക്കാം. പക്ഷെ ആ ആയത്തിൽ പറഞ്ഞ ഒരാശയം അതിവിശാലമായ അതിഗൗരവമായ ഒരു ആശയമാണ്. അതെന്താ, നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ?
1: അതെ, തീർച്ചയായിട്ടും. ആകാശവും ഭൂമിയും ഏറ്റെടുക്കാൻ വളരെ ഭയപ്പെട്ടൊരു കാര്യം മനുഷ്യനത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ഖുർആൻ മനുഷ്യൻ്റെ ആ ഒരു സ്വഭാവത്തെയും പ്രവൃത്തിയെയും ഒക്കെ അങ്ങേയറ്റം അക്രമിയാണ് മനുഷ്യൻ എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മേൽ അമാനത്തിനെ നാം കാട്ടുകയുണ്ടായി, എടുത്തു കാട്ടുകയുണ്ടായി. എന്നാൽ അവ അത് ഏറ്റെടുക്കുന്നതിന് വിസമ്മതിക്കുകയും അതിനെപ്പറ്റി പേടിക്കുകയും ചെയ്തു. മനുഷ്യൻ അത് ഏറ്റെടുത്തു. നിശ്ചയമായും അവൻ അക്രമകാരിയും അറിവ് കെട്ടവനുമാകുന്നു.
0: അമാനത്താണ് ഈ ആയത്തിൻ്റെ വിഷയം എന്നുള്ളതാണ് അല്ലേ. അമാനത്ത് എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ അമാനത്തുകളില്ലാത്ത മനുഷ്യന്മാരും ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ. ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്നാണ്. എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് അല്ലേ. റായ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അതിന് ഷെപ്പേർഡ്, ആട്ടിയുടെ എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. അഥവാ നമ്മളൊക്കെ നമ്മുടെ കീഴിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടോ, അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. ഉത്തരവാദിത്തമാണല്ലോ ശരിക്കും അമാനത്ത് എന്ന് പറയുന്നത്. അപ്പം അമാനത്തിൻ്റെ കാര്യത്തിൽ പർവ്വതങ്ങൾക്ക് അതുപോലെ തന്നെ ആകാശങ്ങൾക്കൊക്കെ ഉള്ളത് കൊടുത്തപ്പോൾ അവർക്ക് അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. പക്ഷേ മനുഷ്യരത് ഏറ്റെടുത്തു. പക്ഷെ എന്നിട്ട് പറയണത് എന്താണ്, തീർച്ചയായിട്ടും മനുഷ്യർ അക്രമകാരികളാണ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയണത്. അപ്പം അമാനത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ എത്രത്തോളം ഉണ്ട്, നമുക്കത് പുലർത്താൻ കഴിയുന്നുണ്ടോ, നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണത്. നമ്മളെ പ്രേക്ഷകരേ, ഈ നമ്മൾ ആരാണ് കാര്യം എന്ന് ചോദിച്ചതിന് തീർച്ചയായിട്ടും മറുപടി ഇട്ടുണ്ടാവില്ലേ?
1: പ്രതീക്ഷിക്കാലേ.
0: വളരെ പ്രശസ്തനായ കാര്യമാണ്.
1: എന്തോ ഒരു ആ ചോദ്യം കേട്ടിട്ടില്ലേ, സംശയല്ലേ, ആരും ഒരു മറുപടി
0: വന്നിട്ടില്ലല്ലേ.
1: ഇല്ല, ഏതായാലും നമുക്ക്
0: നമുക്ക് തന്നെ പറയാൻ തോന്നുന്നു. മിഷാരി അൽ അഫാസി ആണ് ഇന്നത്തെ ഈ മധുരം ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ വചനം പാരായണം ചെയ്തത്. അഫാസിയെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം ഒരു നല്ല കാരിയാണ്, കുവൈറ്റിലാണ്. അതിലുപരി പിന്നെ ലോകത്ത് അദ്ദേഹം പ്രശസ്തമായ ഒരുപാട് മേഖലയുണ്ട്. അദ്ദേഹം നല്ലൊരു ഖിറാഅത്ത് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള വ്യത്യസ്തമായ അവസരമുണ്ട്. കുട്ടികളൊക്കെ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നതും അറിയുന്നതും അദ്ദേഹത്തിൻ്റെ അറബി നഷീദകളിലൂടെയാണ് അല്ലേ. ഖുർആൻ പാരായണത്തിൻ്റെ ഒരു മാധുര്യമുണ്ട്, ആ മാധുര്യം അദ്ദേഹം ഓതുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നഷീദകൾ, പല കാര്യങ്ങൾ ഉൾക്കൊണ്ടുള്ള ധാരാളം നഷീദകൾ. നമ്മളൊക്കെ തന്നെ ചിലപ്പോൾ നഷീദകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റിലൊക്കെ ഉണ്ടാവുന്നത് അതും മ്യൂസിക് ഒന്നും ഇല്ലാത്ത നഷീദകളാണ് അല്ലേ. നിഷിദ്ധമായ ഹറാമിൻ്റെ ഒരു മാർഗത്തിലല്ലല്ലോ ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങളായ പണ്ഡിതന്മാരായ ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വ്യത്യസ്ത ഒക്കേഷനുകളിലുള്ള നല്ല അടിപൊളി നഷീദകൾ പാടുന്ന ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം.
1: നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് പിന്നെ കലോത്സവങ്ങളിലൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ചില നഷീദകൾ സെലക്ട് ചെയ്യാറ്.
0: അദ്ദേഹം വന്ന് നേരിട്ട് ഇങ്ങനെ പാടുന്ന വീഡിയോസൊക്കെ ഉണ്ട്, അങ്ങനെ കേൾക്കുമ്പോഴല്ലോ ചില ഒക്കേഷൻ. ഇപ്പോൾ നമുക്ക് തന്നെ ഫലസ്തീനുമായി ബന്ധപ്പെട്ടൊരു നഷീദ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഖുർആൻ ഹൃദയസ്ഥമാക്കാനുള്ള അതിനെക്കുറിച്ചുള്ള അദ്ദേഹം അങ്ങനെ പല വ്യത്യസ്തമായ
1: അവസരം,
0: റമദാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ്.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
3: പീസ് റേഡിയോയിൽ അടുത്തതായി ചുവരെഴുത്ത്. ഇന്നത്തെ ചുവരെഴുത്ത് പരിപാടിയിൽ നബി കുടുംബവും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി ആലാ ഖാതമിൽ അംബിയായി വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഫുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, ചുവരെഴുത്തെന്ന നമ്മുടെ ഈ തുടർ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും നബി കുടുംബവും തമ്മിലുള്ള ബന്ധമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അദ്ദേഹം അമവിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്നു ഹർബ് ഇബ്നു അബ്ദുഷംസ് ഇബ്നു ഉമയ്യ ഇബ്നു അബ്ദുഷംസ് ഇബ്നു അബ്ദു മനാഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പര ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതൃപരമ്പരയിൽ അബ്ദു മനാഫിലാണ് സന്ധിക്കുന്നത്. അബ്ദു മനാഫിൻ്റെ മക്കളിൽ ഹാഷിമിൻ്റെ സന്താന പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ബനു ഹാഷിം. എന്നാൽ അബ്ദു മനാഫിൻ്റെ മക്കളിൽ അബ്ദു ഷംസിൻ്റെ സന്താന പരമ്പരയിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ബനു ഉമയ്യക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ഹാഷിമാണ്. ബനു ഉമയ്യയും ബനു ഹാഷിമും അബ്ദു മനാഫ് എന്ന പിതാമഹനിലാണ് സന്ധിക്കുന്നത്. ഇത് ഈ വിഷയത്തിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ബനു ഹാഷിമിനോട് എത്ര അടുത്തിലാണ് വർത്തിച്ചിരുന്നത്? ബനു ഹാഷിം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, അഹ്ലുൽ ബൈത്ത്, അവർ എത്രമാത്രം അടുത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനോട് വർത്തിച്ചിരുന്നത്? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിന്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിൽക്കാലത്തെ ഷിയാ ലോകത്തിൻ്റെ കണ്ണിലെ കരടാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അബൂബക്കർ ഉമർ എന്നിവരെ അധിക്ഷേപിച്ചതിനേക്കാൾ ഷിയാ ലോകം അധിക്ഷേപിക്കുന്നുണ്ട്. പലപ്പോഴും അബൂബക്കർ ഉമർ എന്നിവരുടെ ഖിലാഫത്തിനെ സമ്മതിക്കുന്ന ഷിയാ വിഭാഗങ്ങളിലെ മിതത്വവാദികൾ അവർ ഉസ്മാനെ കൈയൊഴിച്ചിട്ടില്ല, കൈവിട്ടിട്ടില്ല തങ്ങളുടെ ആക്ഷേപങ്ങളിൽ നിന്ന് എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ മിതത്വവാദികൾ പോലും പിൽക്കാലത്ത് ഉസ്മാനെ എന്ത് ചെയ്തിട്ടുണ്ട്? മോശപ്പെടുത്തുകയും ഇകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, നമ്മളിവിടെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രം പല വിഷയങ്ങളിലും മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ഇസ്ലാമിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും ഇതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രതിവിപ്ലവകാരികൾ മദീനയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ വീട് വളയുകയും മദീനയെ ഭീതിയിലകപ്പെടുത്തുകയും അദ്ദേഹത്തിന് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങൾക്കെല്ലാം ഉസ്മാൻ റളിയല്ലാഹുവിന് മറുപടി കൊടുത്തത്, ഇബ്നു ഉമർ മറുപടി കൊടുത്തത്, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിന് മറുപടി കൊടുത്തതൊക്കെ നമ്മൾ ഇവിടെ ഈ ചുവരെഴുത്തെന്ന

ഷറഫാക്കപ്പെട്ട നാവിനാൽ പലതവണ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ് ഉസ്മാൻ. മനിഷ്തറാലി ബിറ റൂമ അഷ്തരി ലഹുൽ ജന്ന, നമ്മൾ കേട്ടതാണ് റൂമ കിണറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സ്വർഗം സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ടത്. തബൂക്കിലേക്കുള്ള സൈന്യം, ഞെരുക്കത്തിൻ്റെ സൈന്യം ഒരുക്കുന്ന വിഷയത്തിൽ സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ടത്. മസ്ജിദ് നബവി വിശാലമാക്കുന്ന വിഷയത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച വിഷയം, ഇതൊക്കെ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ്. അങ്ങനെയുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, നബി കുടുംബത്തുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്താ? നമ്മുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങളുടെ നാല് പെൺമക്കളിൽ രണ്ട് പേരെ വിവാഹം കഴിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച മഹാനാണ് ആര്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. റുഖയ്യയെ ഉസ്മാൻ കല്യാണം കഴിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപുത്രി. ബദർ യുദ്ധ നാളുകളിൽ റുഖയ്യ ദീനത്തിൽ കിടന്നു, അവരെ ശുശ്രൂഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ മദീനയിൽ നിർത്തിയിട്ടാണ് റസൂലുള്ള ബദറിലേക്ക് പോയത്. തൻ്റെ മകൾ റുഖയ്യയെ ശുശ്രൂഷിക്കുവാൻ മദീനയിൽ തങ്ങിയ ഉസ്മാൻ ശറഈയായ ഒരു ഒഴുകഴിവിനാലാണ് ബദറിൽ നിന്ന് പിന്തിയത്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ വിഹിതം അത് ഉസ്മാനു നൽകുകയുണ്ടായി. കാരണം അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ പ്രിയപുത്രിയെ പരിപാലിച്ചും ശുശ്രൂഷിച്ചും മദീനയിൽ തങ്ങി മദീനയിലേക്ക് ബദർ യുദ്ധ വിജയവുമായി വന്ന ആദ്യ സംഘം എത്തുമ്പോൾ മുസ്ലിമീങ്ങൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ബഖീഉൽ ഖർഖദ് ഖബർസ്ഥാനിൽ നിന്ന് റുഖയ്യയെ മറമാടി തിരിച്ചു മടങ്ങുകയായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി, റുഖയ്യയുടെ മരണവാർത്ത അറിഞ്ഞു, പ്രവാചക ഹൃദയം വേദനിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ജീവിത സഖിയില്ലാതെ മദീനയിൽ, ഈ തരുണത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെ ഉസ്മാനിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഉമ്മു കുൽസൂമിനോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയോടൊപ്പം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചു. ഹിജ്റാബ്ദം 9 ഉമ്മു കുൽസൂമും മരണപ്പെടുകയുണ്ടായി. തനിക്ക് ഇനിയും മക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഉസ്മാനെ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്കടമായി അഭിലഷിച്ചിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ബനു ഉമയ്യ ഗോത്രക്കാരനായ ഉസ്മാൻ ബിൻ അഫ്ഫാനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന സ്ഥാനവും വലിപ്പവും എത്രയാണ് എന്ന് സഹോദരന്മാരെ അളക്കുവാനും മനസ്സിലാക്കുവാനുമാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിടുന്നത്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹം ഉപരോധിക്കപ്പെട്ട നാളിൽ കടന്നു വരുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പ്രതിവിപ്ലവകാരികളാൽ മദീനയിൽ ഉപരോധിക്കപ്പെട്ടു. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം, ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഇറാഖിൽ നിന്നും ഈജിപ്തിൽ നിന്നും യമനിൽ നിന്നുമൊക്കെ ഭീകരവാദികൾ മദീനയെ ലക്ഷ്യമാക്കി വന്ന് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ പുറത്തു പോകാൻ സമ്മതിക്കാതെ, പള്ളിയിലേക്ക് ഇറങ്ങി നിസ്കരിക്കാൻ പോലും സമ്മതിക്കാതെ ഉപരോധിച്ചതായ ആ ഭീകരാന്തരീക്ഷം തീവ്രന്മാർ സൃഷ്ടിച്ച നാളുകളിൽ അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഉസ്മാനോട് അലി പറയുന്നുണ്ട്, ഉസ്മാൻ ഇന്നക്കല താലം മാനാലം, ഞങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. മാ സബഖിനാക ഇലാ ശൈഇൻ ഫനുഖ്ബിറുക അൻഹു, ഞങ്ങൾ ഒരു വിഷയത്തിലും നിങ്ങളെ മുൻകടന്ന് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് പോയിട്ടില്ല. നിങ്ങൾക്കറിയാത്തൊരു കാര്യം നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരാൻ മാത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വിഷയമാണ്. വല ഹൗലൗന ബിഷൈഇൻ ഫനുബല്ലിഗകഹു, നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തരാൻ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ ഒഴിഞ്ഞിരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നബി കുടുംബത്തിലെ മെമ്പർമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ ഉൾക്കൊണ്ടോ അതൊക്കെയും നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോട് എത്ര ബന്ധം ഉണ്ടായിരുന്നു അത്ര തന്നെ ബന്ധം നിങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടായിരുന്നു എന്ന് അലി അവിടെ ഉസ്മാനെ ആശ്വസിപ്പിക്കുകയാണ്. വഖദ് റഅയ്ത കമാ റഅയ്ന, ഞങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വസമിഅത കമാ സമിഅന, ഞങ്ങൾ കേട്ടതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്.
വസഹിബ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കമാ സഹിബ്ന

0: റസൂലുള്ളയോടൊപ്പം ഞങ്ങളെങ്ങനെ സഹവസിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, അതേപോലെ നിങ്ങളും സഹവസിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം, ആരുടെ വിഷയത്തിൽ? ഉസ്മാന്റെ വിഷയത്തിൽ. ഉസ്മാനോട് പറയാണ്, വമാ ഇബ്നു അബി ഖുഹാഫത വലബ്നുൽ ഖത്താബ് ഔലാ ബിഅമലിൽ ഹഖ് മിൻക്. ഇബ്നു അബി ഖുഹാഫ അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ഖത്താബ് ഉമർ റളിയല്ലാഹു അൻഹു, അവർ കുറേ ധർമ്മം ചെയ്തിട്ടുണ്ട്. ആ ധർമ്മപ്രവർത്തികൾ നിങ്ങൾ ചെയ്ത ധർമ്മപ്രവർത്തികളേക്കാൾ കൂടുതലല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉസ്മാനും നന്നായി എന്ത് ചെയ്തിട്ടുണ്ട്, അബൂബക്കർ ഉമർ എന്നിവരെ പോലെ അമലുകൾ ചെയ്തിട്ടുണ്ട് എന്ന് അലി ഉസ്മാനോട് സമ്മതിക്കുകയാണ്. മാത്രല്ല, എന്നിട്ട് പറയുന്നത് എന്താ, വ അൻത അഖറബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശീഹത റഹിമിൻ മിൻഹുമ. കുടുംബബന്ധം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബൂബക്കർ ഉമറിനേക്കാൾ നിങ്ങളാണ് റസൂലുള്ളാഹിനോട് അടുത്തവർ. അത് വളരെ ശ്രദ്ധേയമായൊരു വാക്കാണ്. കുടുംബബന്ധം നോക്കുകയാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ല, ഉമറുമല്ല റസൂലുള്ളാഹിനോട് ഏറെ അടുത്തത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ബനു തൈം ഗോത്രാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹു ബനു അദിയ് ഗോത്രാണ്, ഉസ്മാനോ ബനു ഉമയ്യയാണ്. റസൂലുള്ളാഹിൻ്റെ അഞ്ചാമത്തെ ഉപ്പയിലാണ് ഉസ്മാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സന്ധിക്കുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറോ അതിനേക്കാൾ ദൂരാണ്. ബനു തൈം ഗോത്രം അഥവാ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിതൃപരമ്പര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയുമായി സന്ധിക്കുന്നത് ലുഐയിലാണ്. ലുഐ, ലുഐ എവിടെയാണ്? നമ്മൾ ആ പിതൃപരമ്പര എണ്ണിയാൽ നമുക്കറിയാൻ പറ്റും. റസൂലുള്ളാഹിൻ്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈയ്, കിലാബ്, മുറത്ത്, ഖുസൈയ്, കിലാബ്, മുറത്ത്, കഅബ്, കഅബ്, ലുഐ ഉണ്ടോ. ഈ ലുഐയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ പിതൃപരമ്പര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയുമായിട്ട് സന്ധിക്കുന്നത്. അപ്പോൾ കുടുംബബന്ധം നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുടുംബബന്ധത്തിലേറെ അടുത്ത് കിടക്കുന്നത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവാണ്. ഇത് ആരാ പറയുന്നത്? അലി പറയാണ്. ആരോട്? ഉസ്മാനോട്. അതേപോലെ വഖദ് നിൽത മിൻ സിഹ്രിഹി മാ ലം യനാല, അബൂബക്കറും ഉമറും നേടിയിട്ടില്ലാത്ത വൈവാഹിക ബന്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾ നേടിയിട്ടുള്ളത്. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാല് പെൺമക്കൾ, ഒന്ന് സൈനബ്, സൈനബിനെ അബുൽ ആസ് ഇബ്നു റബിയാണ് കല്യാണം കഴിച്ചത്. അബുൽ ആസ് ഇബ്നു റബിയ അമവിയാണ്, ഉസ്മാന്റെ കുടുംബക്കാരനാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ മകൾ ഫാത്തിമ, അത് അലി എന്നെ അവരെ അലി ഇബ്നു അബി താലിബാണ് കല്യാണം കഴിച്ചത്. പിന്നെ റസൂലുള്ളാഹിൻ്റെ നാല് പെൺമക്കളിൽ ശേഷിക്കുന്നത് രണ്ട് പേരാണ്, സൈനബും റുഖയ്യയും. ആ സൈനബിനെയും റുഖയ്യയെയും കല്യാണം കഴിച്ചത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നിവർക്ക് ഈ ഒരു അവസരം ഉണ്ടായിട്ടില്ല. എങ്ങനെ? റസൂലുള്ളാഹിൻ്റെ പെൺമക്കളെ കല്യാണം കഴിക്കുക എന്നുള്ള അതിലൂടെ ഒരു വൈവാഹിക ബന്ധം ഉണ്ടായിട്ടില്ല. രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച് ഭാഗ്യം സിദ്ധിച്ചവനാണ് ആര്? ഉസ്മാൻ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഉമർ റളിയല്ലാഹുവിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ നിലക്ക് വൈവാഹിക ബന്ധമുണ്ട്, സ്ഥാനവുമുണ്ട്. പക്ഷേ ഈ ഒരു പരിഗണനയിൽ, രണ്ട് പെൺമക്കളെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു എന്ന പരിഗണനയിൽ, അബൂബക്കറിനേക്കാളും ഉമറിനേക്കാളും അലിയിനുള്ള, അല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാനുള്ള യോഗ്യത അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിടെ സമ്മതിക്കുകയും ഉണർത്തുകയുമാണ്. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുന്നത് അലി ഉസ്മാനോട് അദ്ദേഹം വീട്ടിൽ ഉപരോധിക്കപ്പെട്ട നാളിൽ ചെന്ന് പറഞ്ഞ, ആശ്വസിപ്പിച്ച ഈ വചനങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് സുന്നികളുടെ അവലംബ കൃതികളിൽ നിന്നല്ല. പിന്നെയോ, ഷിയാലോകം സമ്മതിക്കുന്ന ചരിത്ര കൃതികളിലും അതേപോലെ തന്നെ അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിലും, അവരുടെ അടുക്കൽ ആധികാരിക ഗ്രന്ഥങ്ങളിൽ വരെ ഈ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. തഫ്സീറു നൂറു സഖലൈൻ എന്ന് പറയുന്ന, പിന്നെ തഫ്സീറിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തിനാ ഞാനിത് പറഞ്ഞത്, കൊണ്ടുവന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനോട് നബി കുടുംബത്തിനുള്ള ബന്ധം അതെത്രമാത്രം വലുത് എന്നുള്ളത് അറിയിക്കാനും, അലിയും ഉസ്മാനും എത്രമാത്രം അടുത്ത് ബന്ധം പുലർത്തിയിരുന്നവരാണ് എന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഉസ്മാൻ റളിയല്ലാഹു തആലനു വധിക്കപ്പെട്ട ആ ചരിത്രം ഇവിടെ വിശദമായി സംസാരിച്ചപ്പോൾ അന്ന് ഉണർത്തിയിട്ടുണ്ട്. അലി റളിയല്ലാഹു തആലനു വന്നു എന്തിന്? ഉസ്മാനെ പ്രതിരോധിക്കാൻ വേണ്ടി. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലനു അലിയിനോടും മക്കൾ ഹസൻ ഹുസൈൻ എന്നിവരോടും പറഞ്ഞത്, അസിമു അലൈക്കും ലമാ റജഅതും ഫദഫഅതും അസ്ലിഹത്തക്കും വലസിംതും ബുയൂതക്കും, നിങ്ങൾ മടങ്ങിപ്പോണം, ഞാൻ ഇതാ ഗണ്ഡിതമായിട്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങൾ തിരിച്ചു വെക്കണം, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടണം എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അലിയിനെ മടക്കി അയക്കണം, ഹസൻ ഹുസൈനിനെ മടക്കി അയക്കാണ്. ആ വിഷയം നമ്മൾ ചുവരെയെത്തുന്ന പങ്ക്തിയിൽ വിശദീകരിച്ച് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും. അതായത് വിഷയം എന്തായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു തആലനു മദീനയിൽ ദാരുണമായി വധിക്കപ്പെട്ടു. തീവ്രവാദികളുടെ കരങ്ങളാണ് വധിക്കപ്പെട്ടത്. കുറേ നാളുകൾ അവർ മദീനയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു, മസ്ജിദ് നബവിയെ വളഞ്ഞു, മദീനയിൽ അവർ നിറഞ്ഞു നിന്നു. എന്നിട്ടാണ് അവർ ഈ താണ്ഡവമാടിയത്. ഈ സന്ദർഭങ്ങളിൽ സഹാബികൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് സഹാബികൾ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല തുടങ്ങിയ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ട്, സഹാബികൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഉസ്മാനെ പ്രതിരോധിക്കാൻ നിൽക്കാതിരുന്നത്? ചിലർ പ്രതിരോധിച്ചിട്ടുണ്ട്, പക്ഷേ വലിയൊരു രക്തസിക്ത പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു പ്രതിരോധം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒന്ന്, അവർ ഹജ്ജ് സീസൺ തിരഞ്ഞെടുത്തു. ഹജ്ജ് സീസണിൽ പലരും മക്കയിലായിരുന്നു. രണ്ട്, പ്രമുഖ സഹാബികളൊക്കെയും മദീനയിലില്ല. രണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അവിടുത്തെ ഷറഫാക്കപ്പെട്ട വായ കൊണ്ട് കേട്ടതാണ്, ഒരു ഫിത്ന വരും, ആ ഫിത്നയിൽ ഉസ്മാൻ വധിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബഷീറുഹു ബിൽ ജന്ന, ഉസ്മാന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. പക്ഷേ സ്വർഗത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണം, അല ബൽ വൻ യുസീബുഹു, വലിയ ഒരു ദുരന്തം അതിന് പാത്രീഭൂതനായിട്ടായിരിക്കും. അപ്പോൾ തൻ്റെ വിഷയത്തിൽ ഒരു ദുരിതമുണ്ടാകും, താൻ ഷഹീദായി മരിക്കും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഹീനാൽ കാലേ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നിങ്ങളെ ഒരു കുപ്പായം ധരിപ്പിക്കും. കുപ്പായം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണമാണ്. അതിനെ ഊരി വാങ്ങാൻ കപട വിശ്വാസികൾ തുനിഞ്ഞാൽ, ഒരുമ്പെട്ടാൽ നിങ്ങൾ ഊരിക്കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിവിപ്ലവകാരികൾ ഉസ്മാനിൽ നിന്ന് റസൂലുള്ളാഹി ഊരിക്കൊടുക്കരുത് എന്ന് പറഞ്ഞ ഈ അധികാരമാകുന്ന ഖിലാഫത്താകുന്ന വസ്ത്രമാണ് ആവശ്യപ്പെടുന്നത്. അത് ഊരിക്കൊടുക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി വിലക്കിയതാണ് അദ്ദേഹത്തോട്. അതുകൊണ്ട് തന്നെ അതിൽ പരീക്ഷിക്കപ്പെടും താൻ എന്നുള്ളത് ഉസ്മാൻ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദീനയിൽ താൻ കാരണത്താൽ ഒരു തുള്ളി രക്തം ചിന്താൻ പാടുള്ളതല്ല. താൻ വധിക്കപ്പെട്ടാലും തൻ്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ രക്തം ചിന്താൻ പാടില്ല എന്ന വാശിയിൽ ഉസ്മാൻ എല്ലാവരോടും മടങ്ങിപ്പോകാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി ആരും ആയുധം ഏന്തരുത്, ചെറുക്കരുത് എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് സഹാബികൾ മദീനയിലുണ്ടായിരുന്നവർ ഉസ്മാനെ പ്രതിരോധിച്ച് ആ പ്രതിവിപ്ലവകാരികളോട് ആയുധ പോരാട്ടം നടത്താതിരുന്നത്. ഇത് അലിയിൻ്റെയും ഹസൻ ഹുസൈൻ എന്നിവരുടെയും വിഷയത്തിലും ഉസ്മാൻ പറഞ്ഞതാണ്, നിങ്ങൾ മടങ്ങിപ്പോകണം, ആയുധങ്ങൾ തിരിച്ചു വെക്കണം, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടണം എന്ന് പറയുന്നത്. എന്നിട്ടും പലതവണ അലി ഉസ്മാനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇരിക്കപ്പുറതിയില്ല തൻ്റെ വീട്ടിൽ. കാരണം ഉസ്മാനെ വധിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ആയുധമേന്തിയിട്ട് വളഞ്ഞു നിൽക്കുന്ന വാർത്ത കേട്ടപ്പോൾ ഹസൻ ഹുസൈൻ എന്നിവരെ അലി റളിയല്ലാഹു തആലാനു പറഞ്ഞയച്ചു. എന്നിട്ട് ഉസ്മാന്റെ വീട്ടുവാതിൽക്കൽ പാറാവ് നിർത്തി. ഊരി പിടിച്ച വാളായിട്ട് ഹസനും നിന്നു, ഹുസൈനും നിന്നു. എന്നിട്ടെന്താ സംഭവിച്ചത്? ഈ പ്രതിവിപ്ലവകാരികൾ, ഭീകരവാദികൾ ഉസ്മാന്റെ വീട് തള്ളിക്കയറി. മാത്രമല്ല, അവർ മതിൽ കയറി മറിഞ്ഞു ഉസ്മാന്റെ വീട്ടിലേക്ക്. അങ്ങനെയാണ് അവർ ഉസ്മാനെ വധിക്കുന്നത്. നമ്മൾ ചരിത്രത്തിൽ വായിക്കണില്ലേ, ഉസ്മാൻ റളിയല്ലാഹു തആലാനു വധിക്കപ്പെട്ടപ്പോൾ ആ വാർത്ത അറിഞ്ഞ അലിയാരി വരികയാണ്. ദുഃഖഭരിതനായിട്ടാണ് അലിയാരി വരുന്നത്. എന്നിട്ട് സ്വന്തം മക്കൾ ഹസൻ ഹുസൈനോട് അലിയാർ എന്താ പറഞ്ഞത്? കൈഫ ഖുതില അമീറുൽ മുഅ്മിനീൻ വ അൻതും അലൽ ബാബ്, ഹസൻ ഹുസൈൻ നിങ്ങൾ രണ്ടുപേരും വീട്ടുപടിക്കൽ ഉണ്ടായിരിക്കെ എങ്ങനെ അമീറുൽ മുഅ്മിനീൻ വധിക്കപ്പെട്ടു എന്നാണ്. എങ്ങനെ അമീറുൽ മുഅ്മിനീൻ വധിക്കപ്പെട്ടു നിങ്ങൾ രണ്ടുപേരും ഇവിടെ വാതിൽ കണ്ടായിട്ട്? വലത്തമൽ ഹസൻ, അലി മകൻ ഹസൻ്റെ അടിച്ചു എന്നാണ്, മുഖത്തടിച്ചു എന്നാണ്. വദറ ബസദറൽ ഹുസൈൻ, ഹുസൈൻ്റെ നെഞ്ചിൽ ഇടിച്ചു എന്നാണ്. നിങ്ങളെ രണ്ടാളും ഈ വാതിൽ കണ്ടായിട്ട് എങ്ങനെ അമീറുൽ മുഅ്മിനീനെ ഈ അക്രമികൾ വധിച്ചു എന്ന് ചോദിച്ചിട്ട് ഹുസൈൻ അലി റളിയല്ലാഹു തആലയുടെ മക്കളോട് ഗൗരവത്തിൽ സംസാരിച്ചതിൻ്റെ വരികൾ നമുക്ക് കാണാൻ സാധിക്കും ചരിത്രത്തിൽ. അപ്പം എത്രമാത്രം അലി റളിയല്ലാഹു തആലാനഹു അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ റളിയല്ലാഹു തആലാനോട് കൂറും മതിപ്പും അടുപ്പവും സ്നേഹവുമുള്ള വ്യക്തിത്വമായിരുന്നു എന്നാണ് ഇത് ഈ ചരിത്രമെന്ന. ഉസ്മാൻ റളിയല്ലാഹു തആലാനഹു തൻ്റെ 83-ാമത്തെ വയസ്സിലാണ് രക്തസാക്ഷിയാകുന്നത്. 83-ാമത്തെ വയസ്സിലാണ് രക്തസാക്ഷിയാകുന്നത്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ നാളിൽ നടന്ന സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ അലിയാരുടെ ഈ വരികൾ വായിക്കുന്നത്. അദ്ദേഹം ഉസ്മാന്റെ വിഷയത്തിൽ സമർപ്പിച്ച കാഴ്ചവെച്ചതായി ഈ ചരിത്രം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നബി കുടുംബവും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും തമ്മിലുള്ളതായ ആ ബന്ധം, അതാണിവിടെ നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ ഒരു ഉസ്മാനുൽ അക്ബർ അതേപോലെ ഉസ്മാനുൽ അസ്ഗർ രണ്ട് വ്യക്തിത്വങ്ങളെ വായിക്കുന്നുണ്ട്. അതായത് ഉസ്മാനുൽ അക്ബറും ഉണ്ട്, ഉസ്മാനുൽ അസ്ഗറും ഉണ്ട്. ആരാ ഉസ്മാനുൽ അസ്ഗറും ഉസ്മാനുൽ അക്ബറും? അലിയാരുടെ രണ്ട് മക്കളാണ്, അലിയാരുടെ രണ്ട് മക്കളാണ്. ഞാൻ പറഞ്ഞു അലിയാറിന് അലി റളിയല്ലാഹുവിന് അബൂബക്കർ സന്താനമുണ്ടായിരുന്നു, ഉമർ സന്താനമുണ്ടായിരുന്നു. ഈ അബൂബക്കറും ഉമറും കർബലയിൽ ഹുസൈനോടൊപ്പം ഷഹീദായി നമ്മൾ പറഞ്ഞു. അലി സ്വന്തം മക്കൾക്ക് പേരിട്ടതാണ് അബൂബക്കർ ഉമർ. മക്കൾക്ക് അങ്ങനെ പേരിടണമെങ്കിൽ അബൂബക്കർ എത്ര ഇഷ്ടപ്പെട്ട പേരായിരിക്കണം, ഉമർ എത്ര ഇഷ്ടപ്പെട്ട പേരായിരിക്കണം. അതുകൊണ്ടാണ് അലി ആ പേരുകൾ സ്വന്തം മക്കൾക്ക് വിളിച്ചത്. അലിയാരുടെ മക്കളിൽ രണ്ട് മക്കളുടെ പേരാണ്, ഒന്ന് ഉസ്മാനുൽ അക്ബറും മറ്റൊന്ന് ഉസ്മാനുൽ അസ്ഗറും. അലി മക്കൾക്ക് പേരിട്ടതാണ്. അതും ഒരു കുട്ടിക്കല്ല ഉസ്മാൻ എന്ന പേര്, പിന്നെയോ അലിയാരുടെ രണ്ട് കുട്ടികൾക്ക് ഉസ്മാൻ പേരിട്ടിട്ടുണ്ട്. ആ രണ്ട് കുട്ടികളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒന്ന് ഉസ്മാനുൽ അക്ബറാണ് മറ്റൊന്ന് ഉസ്മാനുൽ അസ്ഗറാണ്. ഇതെന്താണ് അറിയിക്കുന്നത്? സ്വന്തം കുട്ടികൾക്ക് പേരിടുമ്പോൾ ഉസ്മാൻ എന്ന പേരിടാൻ കാരണം ആ പേര് സ്വാർത്ഥമായതിനാലാണ്, ഇഷ്ടമുള്ള പേരായതിനാലാണ്. മാത്രമല്ല ഒരു കുട്ടിക്കല്ല രണ്ട് കുട്ടികൾക്കാണ് ആ പേര് വിളിക്കുന്നത്. അപ്പോൾ അലിയിന് ഉസ്മാൻ എന്ന നാമം എത്ര ഇമ്പമായിരുന്നു, എത്ര ഇഷ്ടമായിരുന്നു. ഇതൊക്കെയും നമ്മൾ സഹോദരന്മാരെ ചരിത്ര ചുമരെഴുത്ത് വായിക്കുമ്പോൾ സുന്നികളുടെ മാത്രം ചരിത്ര രചനകളിൽ നിന്നുള്ള അവലംബര കൃതികളിൽ നിന്നുള്ള വായനയല്ല, ഷിയ ഗ്രന്ഥങ്ങൾ വരെ ഇത്തരം സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ മകൻ അംറിൻ്റെ മകൻ അബ്ദുള്ള കല്യാണം കഴിച്ചത് ആരെയാണ്? ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ പേരക്കുട്ടി അബ്ദുള്ള ഇബ്നു അംറ് കല്യാണം കഴിച്ചത് ഹുസൈൻ റളിയല്ലാഹു തആലന്റെ മകൾ ഫാത്തിമയാണ്. ഫാത്തിമ ബിന്ദുൽ ഹുസൈനെയാണ് ആര് കല്യാണം കഴിച്ചത്? ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ പേരക്കുട്ടി കല്യാണം കഴിച്ചത് അബ്ദുള്ള ഇബ്നു അംറ്. ഹുസൈൻ ആരാ? അലി റളിയല്ലാഹുവിന്റെ മകനാണ്. കർബലയിൽ ഷഹീദായ ഹുസൈൻ റളിയല്ലാഹു തആലനു അന്ന് കർബലയിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചയക്കപ്പെട്ട, സുരക്ഷിതമായി കൊണ്ടുവരപ്പെട്ട ഹുസൈൻ്റെ സന്താനമാണ് ഫാത്തിമ ബിന്ദുൽ ഹുസൈൻ റളിയല്ലാഹു തആലന. മഹദിയാണ്, ശ്രേഷ്ഠവതിയാണ്. ആ മഹദിയെ കല്യാണം കഴിച്ച വ്യക്തി ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ പേരക്കുട്ടി അബ്ദുള്ള ഇബ്നു അംറാണ്. ഇതേപോലെ സെയ്ദ് ഇബ്നു അംറ്, ഈ അംറിൻ്റെ പിന്നെ മറ്റൊരു മകനാണ് സെയ്ദ്. സെയ്ദ് ഇബ്നു അംറ് ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ പേരക്കുട്ടി സെയ്ദ് ഇബ്നു അംറ് കല്യാണം കഴിച്ചത് ആരെയാണ്? സുഖൈന ബിന്ദുൽ ഹുസൈൻ എന്ന ഹുസൈൻ റളിയല്ലാഹു തആലാന്റെ മറ്റൊരു മകളെയാണ്. സുഖൈന ബിന്ദുൽ ഹുസൈനെ അവരെ വേറെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ സെയ്ദ് ബിനു അംറ എന്ന ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ പേരെക്കുട്ടി അവരെ വിവാഹം കഴിച്ച ചരിത്രം കാണാൻ സാധിക്കും. വേറെ കല്യാണം കഴിക്കാൻ ഭർത്താവ് ആദ്യ ഭർത്താവ് മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ആദ്യ ഭർത്താവിൽ നിന്ന് വിധവയായാൽ അവരെ കല്യാണം കഴിക്കാമല്ലോ. അപ്പോൾ അലി റളിയല്ലാഹു തആലന്റെ മകൻ ഹുസൈൻ, ഈ ഹുസൈൻ്റെ രണ്ട് പെൺമക്കൾ, ഒന്ന് ഫാത്തിമ മറ്റൊന്ന് സൈനബ് അല്ല മറ്റൊന്ന് സുഖൈന, ഈ രണ്ട് മഹദികളെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടികൾ അംറും സെയ്ദും കല്യാണം കഴിച്ചിരുന്നു എന്ന ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, ചരിത്രത്തിൻ്റെ അന്നാളുകളിൽ നബി കുടുംബത്തിലെ മുഖ്യന്മാരും പ്രമുഖന്മാരും നേതാക്കന്മാരും ഇവിടെ ജീവിച്ച നാളുകളിൽ ആ കുടുംബ ബന്ധങ്ങൾ എത്രമാത്രം സുദൃഢമായിരുന്നു. വൈവാഹിക ബന്ധത്തിലൂടെ ഇരു കുടുംബങ്ങൾ ആലുൽ ബൈത്തും അതേപോലെ ബനു ഉമയ്യയും എത്രമാത്രം ബന്ധം വിളക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു, ഇതൊക്കെ മനസ്സിലാക്കാനാണ് ഇത്തരം ഉദാഹരണങ്ങൾ ഇവിടെ നമ്മൾ എടുത്തു വെക്കുന്നത്, പഠന വിധേയമാക്കുന്നത്. നമ്മൾ ചരിത്രം അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സച്ചരിതരായ നമ്മുടെ മുൻഗാമികളെ മനസ്സിലാക്കുവാനും അളക്കുവാനും ഒരുമ്പെടേണ്ടതുണ്ട്. റബ്ബന ലാ തജ്അൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനു, റബ്ബേ വിശ്വാസികളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പകയുണ്ടാക്കരുതേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. സച്ചരിതരായ മുൻഗാമികൾ, മഹത്തുക്കൾ, ഈ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലേക്ക് പാറി ഉയർന്ന നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരിമ സഹാബത്ത്, അതിൽ മുഖ്യന്മാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു തആലാൻഹും അജ്മഈൻ, ആയിഷ, ഹഫ്സ റളിയല്ലാഹു തആലാൻഹുമ ഇവരെ പോലുള്ളവരൊക്കെ വിഷയത്തിൽ ഇന്ന് പല വേദികളും പല തൂലികകളും പല ജിഹ്വകളും വളരെ മോശമായിട്ടുള്ള പ്രതിപാദനങ്ങൾ അതേപോലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ അവതരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ പലരും ഈ മഹത്തുക്കളെ തെറ്റിദ്ധരിക്കുകയാണ്. അവരെ ശപിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, പഴിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അതും നബി കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ്, നബി കുടുംബത്തിൻ്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ടുള്ളതായ ഒരു വിഭാഗം ആളുകൾ, അവരാൽ ഇവർ ശപിക്കപ്പെടുമ്പോൾ പലപ്പോഴും പല മുസ്ലിമീങ്ങളും വഞ്ചിതരാകുന്ന സ്ഥിതിവിശേഷം. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ നബി കുടുംബത്തിൻ്റെ യഥാർത്ഥ വാക്താക്കൾ ഇവിടെ ജീവിച്ചിരുന്ന മഹത്തുക്കൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നബി കുടുംബവും ഖലീഫമാരും നബി കുടുംബവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും അവരൊക്കെ എത്രമാത്രം സൗഹൃദത്തിൽ സ്നേഹത്തിൽ അടുപ്പത്തിൽ കഴിഞ്ഞുകൂടിയവരായിരുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാ ചുവരെഴുത്തെന്ന നമ്മുടെ ഈ പരിപാടിയിൽ ഇനിയും തുടർ വിഷയങ്ങൾ നമുക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് അനുധാവനം ചെയ്യാനും, അസത്യം അസത്യമായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും അകന്നു നിൽക്കാനും നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും എല്ലാ നന്മകളിലേക്കും ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ സച്ചരിതരായ നമ്മുടെ മുൻഗാമികളോടൊപ്പം ഒരിടമേകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഒരിടം കണ്ട് പിന്നെ സ്വർഗം നേടാൻ നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ല അല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്. ഇന്നത്തെ പരിപാടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും എന്ന വിഷയം നമ്മളോട് സംസാരിച്ചത് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ പ്രാർത്ഥനാ പഠനത്തിന്റെ സമയമാണ്. അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ പരലോക ജീവിതം നന്നാവാൻ, നമ്മുടെ ദീന് നന്നാവാനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ് രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായി നാം പഠിക്കുകയുണ്ടായത്. ഇന്നത്തെ ക്ലാസ്സിലും ആ ഒരു വിഷയത്തിൽ വന്ന മറ്റൊരു പ്രാർത്ഥന നമ്മൾ പഠിക്കുകയാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിക്കൊണ്ട് തങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരുന്ന, തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ ومن ومن نفس لا تشبع وعلم لا ينفع ودعوة لا يستجاب لها اللهم إني أعوذ بك من قلب لا يخشع ومن نفس لا تشبع وعلم لا ينفع ودعوة لا يستجاب لها പ്രാർത്ഥനയുടെ അർത്ഥം, اللهم إني أعوذ بك, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. മിൻ ഖൽബിൻ ലാ യഖ്ഷ, റബ്ബെ ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. വമിൻ നഫ്സിൻ ലാ തശ്ബ, ആർത്തിയടങ്ങാത്ത, എത്ര കിട്ടിയാലും മതി വരാത്ത മനസ്സിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. വഇൽമിൻ ലാ യൻഫ, ഉപകാരപ്രദമല്ലാത്ത അറിവിൽ നിന്ന്, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് റബ്ബെ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. വദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, അള്ളാഹുവെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഭക്തിയില്ലാത്ത ഹൃദയം, മതിവരാത്ത മനസ്സ്, ഉപകാരമില്ലാത്ത അറിവ്, അതുപോലെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന, ഇതിൽ നിന്നൊക്കെ രക്ഷ തേടുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വമിൻ നഫ്സിൻ ലാ തശ്ബ വഇൽമിൻ ലാ യൻഫ വദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ മിൻ ഖൽബിൻ ലാ യഖ്ഷ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വമിൻ നഫ്സിൻ ലാ തശ്ബ വമിൻ നഫ്സിൻ ലാ തശ്ബ വമിൻ നഫ്സിൻ ലാ തശ്ബ വഇൽമിൻ ലാ യൻഫ വഇൽമിൻ ലാ യൻഫ വഇൽമിൻ ലാ യൻഫ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വമിൻ നഫ്സിൻ ലാ തശ്ബ വഇൽമിൻ ലാ യൻഫ വദഅവത്തിൻ ലാ യുസ്തജാബു ലഹ വദഅവത്തിൻ ലാ യുസ്തജാബു ലഹ വദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വമിൻ നഫ്സിൻ ലാ തശ്ബ വഇൽമിൻ ലാ യൻഫ വദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വമിൻ നഫ്സിൻ ലാ തശ്ബ وعلم لا ينفع ودعوة لا يستجاب لها اللهم إني أعوذ بك من قلب لا يخشع ومن نفس لا تشبع وعلم لا ينفع ودعوة لا يستجاب لها. إذاني പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥന നാം പ്രാവർത്തികമാക്കണം. ഒന്നുകൂടെ ആവർത്തിക്കാം. ഇതിൻ്റെ അർത്ഥം, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ, അള്ളാഹുവെ ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് നീ എന്നെ കാത്തു രക്ഷിക്കണമേ. വമിൻ നഫ്സിൻ ലാ തശ്ബ, മതിവരാത്ത മനസ്സിൽ നിന്ന് നീ എന്നെ കാത്തു രക്ഷിക്കണമേ. വഇൽമിൻ ലാ യൻഫ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും. വദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും നീ എനിക്ക് രക്ഷ നൽകണേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അള്ളാഹു ഈ പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിക്കാനും ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് മറിയം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രഭാഗങ്ങളാണ് നമുക്ക് മുൻപിൽ വിശദീകരിക്കപ്പെടുന്നത്. ഭാഗം 14 നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ ഉമ്മ മഹദി മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണല്ലോ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് സൂറത്തു മറിയമിൽ പറഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായി. അദ്ദേഹം തൊട്ടിയിൽ വെച്ച് സംസാരിച്ചു. ആ സംസാരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ആ സംസാരത്തിൻ്റെ അവസാനം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചതിൻ്റെ അവസാനം ആളുകളോട് പറഞ്ഞത് ഇതായിരുന്നു: വസ്സലാമു അലയ്യ, എൻ്റെ മേൽ സമാധാനം ശാന്തി ഉണ്ടായിരിക്കും. യൗമ വുലിത്തു, ഞാൻ ജനിച്ച ദിവസവും, വയൗമ അമൂത്തു, ഞാൻ മരണപ്പെടുന്ന ദിവസവും, വയൗമ ഉബ്അസു ഹയ്യ, ഞാൻ ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും. അപ്പം ഞാൻ ജനിച്ച ദിവസവും ഇനി മരണപ്പെടാൻ പോകുന്ന ദിവസവും വരാനിരിക്കുന്ന ഒരു ജീവിതമുണ്ടല്ലോ, പരലോക ജീവിതം, മരണാനന്തര ജീവിതം, അതിനു വേണ്ടി എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോഴും എൻ്റെ മേൽ സമാധാനമുണ്ടാകും എന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുകയാണ്. അഥവാ അതിന് വിശദീകരിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇസ്ബാത്തും മിൻഹു, അതിൽ സ്ഥിരപ്പെടുത്തുകയാണ്, ലി ഉബൂദിയത്തിഹി ലില്ലാഹി അസ്സവജൽ, അള്ളാഹുവിനുള്ള ആരാധന. ആ വിഷയം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ഉറപ്പിക്കുകയാണ്. വഅന്നഹു മഖ്ലൂഖുൻ മിൻ ഖൽഖില്ലാഹ്, കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ്. യഹ്യ വയമൂത്തു വയുബഅസു കസാഇരിൽ ഖലാഇഖ്, എല്ലാ സൃഷ്ടികളും ജീവിക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ഈസാ നബിയും ഇവിടെ ജനിച്ചു, ഇനി മരണപ്പെടും, പരലോകത്തേക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. വലാക്കിൻ, എന്നാൽ ലഹുസ്സലാമ, അദ്ദേഹത്തിന് ശാന്തി സമാധാനമുണ്ട്, ഫി ഹാദിഹിൽ അഹ്വാലില്ലത്തി ഹിയ അശക്കുമായ കൂനുൽ അലൽ ഇബാദ്, ഒരടിമയ്ക്ക് ഏറ്റവും പ്രയാസകരമായ മരണമാകട്ടെ, മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പാകട്ടെ, ആ സമയത്തെല്ലാം മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സമാധാനം നൽകും എന്നുള്ളതാണ്. അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകുന്ന ഒരാദരവാണ്. മിൻ ഫള്ളി റബ്ബി വക്കറമിഹി, അള്ളാഹുവിൻ്റെ ആദരവിൽ, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ പെട്ടതാണ് അത്. സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഹസ്സലത്ത് ലി അസ്സലാമ യൗമ വിലാദത്തി, ഞാൻ ജനിച്ച ദിവസം എനിക്കൊരു സമാധാനം കിട്ടി. വയവും മമൗത്തി, ഇനി എൻ്റെ മരണത്തിൻ്റെ ദിവസം അന്നും എനിക്കൊരു സമാധാനം കിട്ടും. വയവും മബഅസി, ഇനി അള്ളാഹു എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസത്തിലും എനിക്കൊരു സമാധാനം ലഭിക്കും. മിനശ്ശരി ശൈത്വാനി വൽ ഉഖൂബ, എന്തിൽ നിന്നുള്ള സമാധാനമാണ് ഈസാ നബിക്ക്? പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം. അന്നഹു മിൻ അഹ്ലി ദാരിസ്സലാം, അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഫഹാദിഹി മുഅ്ജിസത്തുൻ അളീമ, അതൊരു വമ്പിച്ച മുഅ്ജിസത്താണ്. വബുർഹാനുൻ ബാഹിർ, അതൊരു വ്യക്തമായ തെളിവുമാണ്. അലാ അന്നഹു റസൂലുള്ളാ വഅബ്ദുല്ലാഹി ഹഖ, അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് എന്ന് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്രയും പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ദാലിക ഈസ ബ്നു മറിയം, അതാണ് മറിയമിൻ്റെ മകൻ ഈസ. ഖൗലുൽ ഹഖ് അല്ലദീ ഫീഹി യംതറൂൻ, അഥവാ യാതൊന്നിൽ അവർ തർക്കമായിക്കൊണ്ടിരുന്നുവോ ആ വിഷയത്തിലുള്ള സത്യവചനം അതാകുന്നു എന്നാണ്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായി ആളുകൾക്കണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹത്തിൽ വിശ്വസിച്ചവർക്കും അവിശ്വസിച്ചവർക്കൊക്കെ ഒരു വിധത്തിലും സംശയം ഇല്ലാത്ത രൂപത്തിൽ വ്യക്തമായിട്ടെന്ത് ചെയ്യാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മഹദി മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് ഇത്രയും എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ നമുക്ക് ധാരാളം ഗുണപാഠങ്ങൾ നൽകിയ ഒരു ചരിത്രമാണ്, ഒരു ജീവിതമാണ് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റേത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഒരിക്കലും, അവരുടെ മനസ്സുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്ത പേരാണ് മറിയം അലൈഹി സ്വലാത്തു വസ്സലാം. അവരുടെ കുട്ടികൾക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കേണ്ട ചരിത്രമാണ് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റേത്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗവും അള്ളാഹുവിനോടുള്ള അവരുടെ സമർപ്പണവും അള്ളാഹുവിലേക്ക് അവർ ചെയ്ത ഇബാദത്തുകളും പരീക്ഷണങ്ങളിൽ അവർ നിലകൊണ്ട നിലപാടും പരീക്ഷണങ്ങളെ അവർ തരണം ചെയ്തതും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകൾക്ക് മുന്നിൽ അവർ വിധേയയായതും ഒക്കെ പ്രിയമുള്ളവരെ നമുക്ക് വലിയ പാഠങ്ങളുള്ളതാണ്. നമ്മുടെ കുട്ടികൾക്കും ഈ ചരിത്രങ്ങൾ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ധീരയായ, പരീക്ഷണങ്ങളിൽ പതറാത്ത, ഈമാനുള്ള, തഖ്വയുള്ള ഒരാളായി നമ്മുടെ മക്കളെ നമ്മൾ വളർത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. മറിയം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രം വിശദീകരിക്കുന്ന 14-ാമത്തെ ഭാഗമാണ് ഇബ്രാഹിം സലഫി പുലാമന്തോൾ ഇന്ന് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത്.

നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോയിൽ ഇനി നേർരേഖ. വാക്കുകൾ മനസ്സിൽ തീർക്കുന്ന മുറിവുകൾ ഏറെ ആഴത്തിലുള്ളതാണ്. നമ്മുടെ പെരുമാറ്റവും സംസാരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നേർരേഖ അവതരിപ്പിക്കുന്നത്. ജീവിതം തകർക്കുന്ന വാക്കുകൾ എന്ന വിഷയം അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ സി

0: സമ്മാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. അപ്പം ആ സ്ത്രീ അത്ഭുതത്തോടെ പറഞ്ഞു, ഓ എന്തൊരു മനുഷ്യനാണ് അയാൾ, നിനക്കൊരു നീ ഒരു കുഞ്ഞുണ്ടായതിൻ്റെ ഒരു സന്തോഷത്തിലായക്ക് ഒരു വിലയില്ലേ നിന്നെ നിൻ്റെ കാര്യത്തിൽ? എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം ചെറുതെങ്കിലും നിനക്ക് തരേണ്ടതായിരുന്നു എന്നാണ്. ഇതുവരെ അവർ ആലോചിക്കാത്തൊരു കാര്യമാണ്. പിന്നെ അവർ പോയപ്പോൾ അത് പിന്നീട് അവർ മനസ്സിലായ ചിന്ത കയറി ഈ ചോദ്യം. ഭർത്താവ് വന്നപ്പോൾ അയാളുടെ അത് പറഞ്ഞു, അവർ തമ്മിൽ വഴക്കായി, അത് അവരുടെ വിവാഹ ജീവിതത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. ഒരുപക്ഷെ ഇതൊരു സാങ്കല്പിക കഥയാണെങ്കിലും നമുക്കൊരു വലിയ ആശയം തരുന്നുണ്ടല്ലോ. ഒരുപക്ഷെ ചിന്തിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അവരുടെ ജീവിതത്തിലേക്കൊരു പ്രശ്നത്തെ അനാവശ്യമായി വലിച്ചിഴക്കാൻ ആ ചോദ്യം കാരണമായിട്ടുണ്ട്. അതേപോലെ മറ്റൊന്ന് അതിൽ കണ്ടത്, പിന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ഒരാൾ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്ക് അവിടെ ശമ്പളം കിട്ടുന്നത്? അപ്പോൾ പറഞ്ഞാൽ 9,000 രൂപ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ഓ 9,000, ഇന്നത്തെ കാലത്ത് 9,000 രൂപ കിട്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അതുവരെ ആത്മാർത്ഥമായി അദ്ദേഹം അവിടെ ജോലി ചെയ്തു, അയാളുടെ കമ്പനിയുടെ വരുമാനത്തിനനുസരിച്ചുള്ള ശമ്പളമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്, അയാളുടെ സംതൃപ്തിയോടെ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും താൻ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ശമ്പളം കിട്ടുന്നില്ല എന്ന ഒരു മെസ്സേജാണ് ഈ ചോദ്യം അയാളിൽ സൃഷ്ടിച്ചത്. അപ്പോൾ അദ്ദേഹം ശമ്പളം കൂട്ടി ചോദിച്ചു. അയാളുടെ പിന്നെ മുതലാളിക്ക് അയാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ആ ജോലി തന്നെ അയാൾക്ക് നഷ്ടപ്പെടുന്നതിലേക്ക് എത്തി എന്നതാണ് രണ്ടാമത്തെ സംഭവം. സംഭവിക്കാവുന്നൊരു കാര്യമാണ്, കാരണം സംതൃപ്തികരമായി പോകുന്ന ഒരാളെ വെറുതെ പറഞ്ഞ് അസംതൃപ്തനാക്കുക, പലപ്പോഴും ട്രേഡ് യൂണിയനുകളും മറ്റു കാര്യങ്ങളൊക്കെ പലപ്പോഴും ചെയ്യുന്ന ഇതാണ്. സ്വന്തം ജീവിത മാർഗത്തിന് വേണ്ടി കണ്ടെത്തി എന്തൊരു വഴിയുമായി സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാളെ വെറുതെ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ മൂന്നാമത് കൊടുത്തൊരു സംഭവം, ഒരു ചോദ്യം ഒരു ആളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രതികൂലമായി ബാധിക്കാമെന്നാണ്. ഒരു വൃദ്ധനായ മനുഷ്യൻ അയാളുടെ ഒന്നിട്ടൊരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൻ എവിടെയാണ്? എൻ്റെ മകൻ ദൂരെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്. അവൻ എന്ന് വരാറുണ്ടോ? മാസത്തിൽ ഒരുക്കെ വരും. വരുമ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെ തരും, പൈസ തരും, സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അവൻ എന്നെ നല്ല നോക്കും. വളരെ സന്തോഷത്തിലാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇയാൾ ചോദിച്ചു, മാസത്തിൽ ഒരിക്കലേ വരുള്ളൂ? ഓ, വളർത്തിയുണ്ടാക്കി ഇത്രയും പ്രായമായ നിങ്ങളിട്ടിട്ട് അയാൾ എങ്ങനെയാണ് അവിടെ പോയി നിൽക്കുന്നത്? നിങ്ങൾക്ക് ഒന്നുകൂടെ അവൻ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന ഒരു ചിന്താഗതിയിലേക്ക് അയാളുടെ മനസ്സെത്തിച്ചു. അതുവരെ ഒരു വിഷമമില്ലാതെ ജീവിച്ച, ഒരു ടെൻഷനില്ലാതെ ജീവിച്ച അയാളുടെ മനസ്സിലേക്ക് ടെൻഷൻ കടന്നുണ്ട്. എൻ്റെ മകൻ എന്നെ നോക്കുന്നില്ല, അവനക്ക് ആവശ്യമായത് ചെയ്യുന്നില്ല എന്നൊരു ബോധത്തിലേക്ക് ഈ ചോദ്യം അയാളെ എത്തിച്ചു. അത് അയാളെ ഒരു മാനസിക രോഗത്തിലേക്ക് നയിച്ചു എന്നതാണ് ഇതിൽ കൊടുത്ത മൂന്ന് സംഭവങ്ങൾ. ഇത് ഉള്ളതോ ഇല്ലാത്തതോ എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. ഒരു വേള നാം ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ വലിയ പ്രയാസം മറ്റുള്ളവർ സൃഷ്ടിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. വിവാഹം വൈകിയ ഒരു പെൺകുട്ടിയോട് നിൻ്റെ കല്യാണം ഇനിയും കഴിഞ്ഞില്ലേ, ആ ചോദ്യം കൊണ്ട് എന്താണ് ഒരു കാര്യമുള്ളത്? രോഗിയായി കിടക്കുന്ന ഒരാളോട് ഇത്ര ഇനിയും നിങ്ങളുടെ അസുഖത്തിന് ഭേദം കിട്ടിയില്ലേ, ഇനിയും നിൻ്റെ വിവാഹം കഴിഞ്ഞില്ലേ, ഇനി നിനക്ക് ജോലിയായില്ലേ, അതിനൊക്കെ ഒരു അവരൊരു ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. എനിക്ക് ഇനിയൊരു ഞാനൊരു പരീക്ഷിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ ജോലി കിട്ടും. പക്ഷേ ഈ ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്നത് എന്താണ്? നാം പലപ്പോഴും മറ്റുള്ളവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വക്കൂലുലിനാസി ഹുസ്സന നല്ലത് പറയാം, വൈദാ കുൽത്തും ഫാദിലു, വാക്ക് പറയുമ്പോൾ നീതി പാലിക്കും. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഒരാളുടെ ജീവൻ തന്നെ നശിക്കാൻ ഒരു അന്വേഷണമോ ഒരു ചോദ്യമോ മതിയാകും എന്നത് ഗൗരവപരമായ ഒരു കാര്യമാണ്. യാമനത്തുക്കുല്ലാഹ വക്കൂലു കൗലൻ സദീദ, നല്ല വാക്ക്. നമ്മൾ പറയുന്നതിലൊരു ഉദ്ദേശം വേണം. ഒരു കഴിഞ്ഞൊരു സന്ദർഭത്തിൽ ഇതേപോലെ ഒരു സംഭവം കേട്ടു. അതായത് ഒരു സ്ത്രീയോട് അവളുടെ ഭർത്താവിൻ്റെ പെങ്ങൾ വിളിച്ച് പറയുകയാണെന്ന്, നിങ്ങളെപ്പറ്റി നിങ്ങളുടെ ഭർത്താവിന് സംശയമുണ്ട്. ഒരു മാസത്തോളം അയാൾ ലീവെടുത്ത് നിങ്ങൾക്ക് എന്തോ ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന സംശയത്തെ നിങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു മാസത്തോളം അയാൾ ലീവെടുത്തിരുന്നു എന്ന്. ഇത് വിളിച്ചു പറയുന്ന ആരാണ്? അവളുടെ ഭർത്താവിൻ്റെ പെങ്ങളാണ്. അതവരതുപോലെ വിശ്വസിക്കുകയാണ്, അതുപോലെ വിശ്വസിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു മാസം ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അറിയില്ലേ? ഒരു മാസം ലീവെടുത്ത് അറിയില്ലേ? പിന്നെ സ്വാഭാവികമായൊരു ചോദ്യം, ഇതിലെന്ത് നന്മയാണ് ആ സ്ത്രീക്കുള്ളത്? എന്തെങ്കിലും നന്മയുണ്ട്. സ്വന്തം ആങ്ങളയുടെ ഭാര്യയോട് അയാൾ അവളെ സംശയിക്കുന്നു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? എന്നെയും അയാളെയും തെറ്റിക്കാൻ വേണ്ടിയാണെന്നുള്ളൊരു മിനിമം ചിന്തയെങ്കിലും മനസ്സിൽ വേണ്ടേ? അതില്ലാതെ അത് 100% വിശ്വസിച്ച് തൻ്റെ ഭർത്താവിനെ അവിശ്വസിക്കുകയും സംശയിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നാം പലപ്പോഴും നാം കേൾക്കുന്ന വാർത്തകളുടെ നിജസ്ഥിതികൾ അന്വേഷിക്കുകയും അതൊരു വ്യക്തി ചോദിച്ചു എന്നുള്ളത് കൊണ്ട് അതിനെ പൂർണ്ണ ആത്മാർത്ഥതയോടെ എടുത്ത് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തന്നെ വലിയ ദുരന്തങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് കേൾക്കുന്നതെല്ലാം അതുപോലെ സ്വീകരിക്കാതെ പറയുമ്പോഴെല്ലാം അല്പം സൂക്ഷ്മത പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വാക്കുകളെ സൂക്ഷിച്ച് സംസാരിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ. വാക്കുകളുടെ തകരാറുകളാൽ നരകത്തിൽ പതിക്കുന്നവരിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
1: നിങ്ങൾ കേട്ടത്.

0: നേർരേഖ, ജീവിതം തകർക്കുന്ന വാക്കുകൾ എന്ന വിഷയമാണ് ഇന്ന് നേർരേഖയിൽ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. നേർരേഖ സമാപിക്കുന്നു.
1: താബിഈ പണ്ഡിതന്മാരിൽ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു ഉർവത് ബിൻ ജുബൈർ റഹിമഹുള്ള. അദ്ദേഹം മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. അങ്ങനെ കാലിന് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഒരു പരിക്ക് പറ്റിയാണ്, ഒരു പഴുപ്പ് വന്നു കാലിന്.
2: മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് പോകുന്ന യാത്രയിൽ
1: അപ്പോൾ പരിക്ക് വന്നപ്പോൾ പഴുപ്പുണ്ടായി. അത് പിന്നെ കുറച്ച് കലശലാണ്, പ്രയാസമാണ് എന്ന് കണ്ടപ്പം അന്നത്തെ ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ വൈദ്യന്മാർ, ഏറ്റവും അന്നത്തെ കിട്ടാവുന്ന ഏറ്റവും നല്ല വൈദ്യന്മാരൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് കാൽപാദം മുറി പറ്റിയ പഴുപ്പ് വന്ന ഭാഗം മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ അത് വീണ്ടും കൂടി മറ്റുള്ള ഭാഗങ്ങളിലേക്കും പരക്കും, അതിനുശേഷം പ്രയാസവും മരണം വരെ സംഭവിക്കാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ഇവരങ്ങനെ നടത്താണ്, കാല് മുറിക്കാൻ അല്ലെങ്കിൽ കാൽപാദം മുറിച്ചിട്ട് പിന്നെ ചെറിയ രൂപത്തിൽ പിന്നെ അനസ്തേഷ്യ ഒന്നും ഇല്ലാതെ എന്നാണ് അറിഞ്ഞത്. കാൽപാദം മുറിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അതിലേക്ക് നോക്കി പറഞ്ഞൊരു വാചകം അദ്ദേഹത്തിൻ്റെ മകൻ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം, ഇന്നല്ലാഹ യഅലമു അന്നി മാ മശയ്തു ബിക്കി ഇലാ മഅസിയത്തിൻ ഖത്തു വ അന അഅലം. വളരെ ചിന്തനീയമായ, നമ്മളൊക്കെ എല്ലാവരും ശരിക്ക് മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു വാചകമാണത്. അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ യഅലമു അന്നി മാ മശയ്തു ബിക്കി, കാൽപാദത്തിലേക്ക് നോക്കിയിട്ട് പറയാണ് എൻ്റെ കാൽപാദമേ അള്ളാഹ്ക്ക് അറിയാം, മാ മശയ്തു ബിക്കി, ഞാൻ നിന്നെ കൊണ്ട് നടന്നിട്ടില്ല, ഇലാ മഅസിയത്തിൻ ഖത്തു, ഒരു തിന്മയിലേക്ക്, അള്ളാഹു അരുതെന്ന് പഠിപ്പിച്ച ഒരു തിന്മയിലേക്കും എൻ്റെ കാൽപാദമേ നിന്നെയും കൊണ്ട് ഞാൻ പോയിട്ടില്ല, വഅന അഅലം, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തിന്മയിലേക്കും നിന്നെയും കൊണ്ട് പോയിട്ടില്ല എന്നൊരു വാചകമാണ് അദ്ദേഹം അവിടെ
2: മുറിച്ചകാലിങ്ങനെ
1: കൊണ്ടുവന്നപ്പോൾ അതിനെ നോക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാചകമാണ്. അപ്പോൾ ജീവിതകാലം അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അവൻ്റെ മാർഗത്തിൽ മാത്രം ഉപയോഗിക്കാൻ, അല്ലെ നന്ദി കാണിക്കുന്ന മാർഗത്തിൽ മാത്രം,
2: അതെ
1: ഹറാമിലേക്ക് പോകാതെ,
2: അതെ ഹറാമിലേക്കും പോകാതെ.
1: അദ്ദേഹം വളരെ ഒറ്റ വാചകത്തിൽ നിന്ന് മനസ്സിലാകും എത്രമാത്രം ശ്രദ്ധ അദ്ദേഹം ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ട്.
2: നമ്മൾ ആളുകൾക്കാണ് അങ്ങനൊന്നും ഒരു വാക്ക്
1: പറയാൻ കഴിയുള്ളൂ.
2: തീർച്ചയായിട്ടും
1: അള്ളാഹ്ക്ക് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും ഇതായിട്ട് പറയുന്നത്, തുടങ്ങണ തന്നെ ഇന്ന അള്ളാഹയാലും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത്രയും നമ്മൾ വിശ്വാസികളായിരിക്കും, ഇതിൽ നിന്നൊരു പാഠം നിലക്ക് നമ്മൾക്ക് ലഭിച്ച കണ്ണ് കാത് എല്ലാം മാഷാല്ലാ പീസ് റേഡിയോന്റെ ശ്രോതാക്കള് കേൾവി എന്ന് പറയുന്നതിനെ ഏറ്റവും, അതെ, ഏറ്റവും നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്,
2: സമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് പിന്നെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതല്ലേ, ഇപ്പൊ ശരിക്കും നമ്മൾക്ക് അത്രയും ജീവിതത്തിൽ ഒരു സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നുള്ളത് തന്നെ ഒരു ധൈര്യമാണ്. ആ ധൈര്യത്തിൽ നിന്നാണല്ലോ ഇപ്പൊ ആ വാക്കുണ്ടാകുന്നത്. അതായത് കാല് മുറിച്ചു കൊണ്ടുവന്നു ആ സമയത്ത്, ഇപ്പൊ കാൽപാദം മുറിച്ചു കൊണ്ടുവന്ന സമയത്ത് പറയണത് ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ലേ. അത് വല്ലാത്ത നമ്മുടെയൊക്കെ ഒരു മനസ്സിനെ നമുക്കൊരു ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത്, നമ്മുടെ ഓരോ അവയവങ്ങളും റഹ്മാൻ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ അറിഞ്ഞുകൊണ്ട് റബ്ബെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അല്ലേ ആ ഒരു പോയിന്റ്, ഒരു വളരെ നമുക്കൊരു മനസ്സ് തറക്കുന്ന ഒരു പോയിന്റ് കൂടി.
3: മധുരം ഖുർആൻ നമുക്ക് കേട്ടുവരാം.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മാഷാല്ല, നല്ലൊരു ഹൃദ്യമായ ഒരു പാരായണമാണ് നമ്മൾ കേട്ടത്. മിശാരി റാഷിദ് അൽ അഫാസി ഹഫിളയുള്ളയുടെ ഒരു പാരായണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാരായണം കേട്ടിരിക്കാൻ വളരെ ഹൃദ്യമാണ് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. ധാരാളം അക്കാദമിക് യോഗ്യതകൾ നേടിയിട്ടുള്ള അദ്ദേഹം ധാരാളം മസ്ജിദുകളിൽ, പ്രത്യേകിച്ച് കുവൈത്തിലെ മസ്ജിദുൽ കബീറിൽ ഇമാമായും അദ്ദിനായും ധാരാളം വർഷം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹറമിലെ ഇമാമല്ല, എവിടത്തേനെ അത് വിചാരിച്ച് അതിൽ കുറവായിട്ട് നമ്മൾ കാണില്ല. മറിച്ച് അദ്ദേഹം ജോലി ചെയ്തൊരു മസ്ജിദനക്ക് മസ്ജിദുൽ കബീർ, കുവൈത്തിലെ മസ്ജിദുൽ കബീറിലാണ്. ഓക്കെ, ഇന്നത്തെ ഖുർആൻ പാരായണത്തിൻ്റെ അർത്ഥതലത്തിലേക്ക് വരുമ്പോൾ എന്താണ് മുസ്തഫ അൻസാരി നിങ്ങൾക്ക് തോന്നുന്നത്?
1: ഈ വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിലൂടെ നമ്മളേറെ പ്രാധാന്യം നൽകേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഉണർത്തുകയാണ്. അതായത്, നമ്മൾ നമ്മുടെ നമസ്കാരങ്ങളായിക്കോട്ടെ, ആരാധനാക്രമങ്ങളായിക്കോട്ടെ, അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടും നമ്മൾ നിർവഹിക്കേണ്ട ഒട്ടനവധി ബാധ്യതകൾ യഥാർത്ഥത്തിൽ നമുക്കുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ ഉദയ സ്ഥാനത്തിൻ്റെയും അസ്തമയ സ്ഥാനത്തിൻ്റെയും നേർക്ക് അഥവാ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിക്കുന്നതിലല്ല പുണ്യം. മറിച്ച് പുണ്യവാൻ എന്നാൽ ഏതൊരുവനാണ് എന്ന് അള്ളാഹു വിശദീകരിക്കുകയാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിച്ച് അതോടൊപ്പം ധനം അതിനോട് പ്രിയമുള്ളതോടൊപ്പം തന്നെ കുടുംബ ബന്ധമുള്ളവർക്കും അനാഥ കുട്ടികൾക്കും അഗതികൾക്കും വടിപോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമകളുടെ വിഷയത്തിലും അവൻ കൊടുക്കുകയും ചെയ്തു. നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും അങ്ങനെ കരാറുകൾ നിർവഹിക്കുകയും വിഷമതയിലും കഷ്ടതയിലും യുദ്ധത്തിൻ്റെ അവസരത്തിലും ക്ഷമ കൈക്കൊള്ളുന്നവരും അക്കൂട്ടരത്തിലെ സത്യം പറഞ്ഞവർ അക്കൂട്ടർ തന്നെയാണ് സൂക്ഷ്മതയുള്ളവർ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്താണ്. അതായത്, നമ്മൾ നിസ്കാരത്തിൻ്റെ വിഷയത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന അഥവാ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് റബ്ബ് കുറച്ച് ക്വാളിറ്റിയും കൂടെ പറയുന്നുണ്ട്. ആ ക്വാളിറ്റി എന്തെന്ന് വെച്ചാൽ അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം അഥവാ നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കൂടെ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുന്ന കാര്യത്തിലുള്ള നമ്മുടെ ശ്രദ്ധയുമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ അനാഥ കുട്ടികൾ, അഗതികൾ, വഴിപോക്കന് ഇങ്ങനെ തുടങ്ങി പല മേഖലയിലുള്ള ആളുകളുടെ വിഷയത്തിലും നമ്മൾ ഇടപെടുകയും അതോടൊപ്പം നമസ്കാരം നിർവഹിക്കുകയും നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ഒക്കെ ചെയ്യുക, കരാറ് പാലിക്കുക. ഇതിൽ ഓരോ വിഷയങ്ങളും വളരെ വിശദമായ വിശാലമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളായതുകൊണ്ട് തന്നെ ഈ ഒരു പിന്നെ ആയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ വചനങ്ങളെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്.
0: മുസ്തഫ അൻസാരി, ഈ ആയത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത

0: മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു. പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കല്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും. ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
1: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ? ഇപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല. തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കൺജസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ലേ,
2: കോഴികളെ
1: ആടുകളെയൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളാ ഒരു വീട്ടിൽ, ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മളെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
2: സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും പറയാറുള്ള കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല. കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. അങ്ങനെ കണ്ണെന്ന് മാത്രമല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയുകയാണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മള് വിചാരിക്കുമ്പോ എന്താ ഒരു കാലൊക്കെയാകുമ്പോ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ വലിയൊരവസ്ഥയുണ്ട്. അത് മാത്രല്ല, ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നു, അതിന് സ്ട്രെസ് കൂടുന്നു, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരുന്നു. അപ്പൊ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ? അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത്, നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ്, താഴെയുള്ളവർ. എന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്ദ്യത ഇല്ലാതിരിക്കാൻ അതാണ്.
1: ഒരു
2: നമ്മൾ ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ, ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
1: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മള് ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറയാൻ, ഹംദ് ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ.
2: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ? അവര് എന്ത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയാം. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മള് മറക്കുന്നുണ്ടോന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്.
1: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാ ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
2: ശ്രോതാക്കളാണ്
1: കമന്റ് ചെയ്യേണ്ടത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, അരങ്ങു വാഴുന്ന ക്രൂരതകൾ. നസീമ വാടാനപ്പള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു.
5: അരങ്ങു വാഴുന്ന ക്രൂരതകൾ, എഴുത്ത് നസീമ വാടാനപ്പള്ളി. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന ഓമനപ്പേര് കൊച്ചു കേരളത്തിന് കിട്ടിയത്

0: പ്രകൃതി സൗന്ദര്യം കൊണ്ടു മാത്രമല്ല, വ്യത്യസ്ത മതക്കാർ സമാധാനത്തോടെ ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഇടമായതുകൊണ്ടുകൂടിയാണ്. എന്നാൽ ഇന്ന് കഥയാകെ മാറിയിരിക്കുന്നു. തെളിഞ്ഞ വെള്ളം കലങ്ങിയിരിക്കുന്നു. മനഃപൂർവം കലക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. വർഗീയ ചേരിതിരിവും ആൾക്കൂട്ട കൊലപാതകവും കാണാൻ ഉത്തരേന്ത്യയിലേക്ക് നോക്കേണ്ടതില്ല, സ്വന്തം നാട്ടിലേക്ക് നോക്കിയാൽ മതി എന്ന അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി മാഫിയകൾ നിറഞ്ഞാടുകയാണ്. സ്കൂൾ കുട്ടികളും യുവാക്കളും യുവതികളുമൊക്കെ ലഹരിക്കു പിന്നാലെ പായുകയാണ്. വരും തലമുറയെ തന്നെ നശിപ്പിക്കാനുള്ള ലഹരി മാഫിയകളുടെ ശ്രമത്തെ അടിച്ചമർത്താൻ കേരളത്തിലെ പുതിയ സർക്കാർ തീവ്രശ്രമം തുടങ്ങിയതും ശ്ലാഘനീയമാണ്. അതിക്രൂരമായ കൊലപാതകങ്ങളും ആത്മഹത്യകളും പെരുകുകയാണ്. സമാധാനകാംക്ഷികളുടെ, മനുഷ്യത്വം മരവിക്കാത്തവരുടെ ഹൃദയം നടുങ്ങുന്ന ക്രൂരതയുടെ വാർത്തകളാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. തള്ളചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല എന്ന പഴമൊഴിയിലെ മാതൃത്വത്തിൻ്റെ വിശ്വാസ്യത പോലും ഇന്ന് ചോദ്യചിഹ്നമായിരിക്കുന്നു. കഴിഞ്ഞ ഒന്നു രണ്ടു വർഷത്തിനുള്ളിൽ അമ്മയും കാമുകനും അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് നടത്തിയ ബാലകൊലപാതകങ്ങൾ എത്രയാണ്! നൈമിഷിക സുഖത്തിനായി സ്വന്തം വയറ്റിൽ ഉരുവം കൊണ്ട പിഞ്ചു കുഞ്ഞിനെ, നിഷ്കരണം കുന്നുതള്ളുന്ന മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ എങ്ങനെ മനുഷ്യഗണത്തിൽ ഉൾപ്പെടുത്തും? മാതൃത്വത്തിൻ്റെ വിശ്വാസ്യതയാണ് തകരുന്നത്. പൊതുവെ ഏതു ബന്ധത്തിലും ഇന്ന് വിശ്വാസ്യത ചോർന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും മാതൃത്വത്തിലെ ഈ കളങ്കം ഏറെ ഭയാനകവും പൈശാചികവുമാണ്. അവിഹിത ബന്ധത്തിലൂടെ പിറന്ന കുഞ്ഞിനെ ആശുപത്രിയിലെ ശുചിമുറിയുടെ ജനലിലൂടെ പുറത്തേക്കിട്ടത് 19-കാരിയായ മാതാവാണ്. നെടുമങ്ങാട് നടന്ന 1.5 വയസ്സായ കുഞ്ഞിന്റെ കൊലപാതകവും ഏറെ ഞെട്ടലുണ്ടാക്കിയതാണ്. ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് നടന്ന സംഭവങ്ങളാണിവ. ഇതിന് മൃഗീയത എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു മൃഗവും സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കാനല്ലാതെ കൊല്ലാനൊരുങ്ങാറില്ല. പുഴയിലെ ഒഴുക്കിൽപ്പെട്ട കുട്ടിയാനയെ അതിന്റെ അമ്മ അതിസാഹസികമായി രക്ഷിച്ച് കരയിലെത്തിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞത് മനുഷ്യരായ ചില അമ്മമാരുടെ ക്രൂരതകൾ അന്നേരം ഓർമ്മയിൽ വന്നതുകൊണ്ടാണ്. പവിത്രമായ മാതൃത്വത്തിനും സ്ത്രീത്വത്തിനും ഇന്ന് ഏറെ വെല്ലുവിളി നേരിടേണ്ടി വരുന്നത് സ്ത്രീകളിൽ നിന്ന് തന്നെയാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ. കുറേ നിയമങ്ങളുണ്ടായതുകൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവുകയില്ല. നീതി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കുന്ന ഭരണാധികാരികളും നീതിപീഠവും വേണം. പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പിൻബലത്തിൽ ഏതു നിയമക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാമെന്ന അവസ്ഥ മാറുക തന്നെ വേണം. മനുഷ്യൻ നന്നാവണമെങ്കിൽ അവൻ തൻ്റെ അസ്തിത്വത്തെ തിരിച്ചറിയണം. അപ്പോൾ സ്വാഭാവികമായും സൃഷ്ടിച്ചവനിലേക്ക് അവൻ മടങ്ങും. ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും തന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവിനെ തിരിച്ചറിയുന്നതോടെ മനുഷ്യൻ മനുഷ്യനാകും. തെറ്റുകളിൽ നിന്നും അവൻ ബഹുദൂരം അകലും.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, അരങ്ങുവാഴുന്ന ക്രൂരതകൾ. നെസീമ വാടാനപ്പള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റേഡിയോ അസ്മാഉൽ ഹുസ്ന, പടിപടിയായി വളർത്തുന്നവൻ, അവതരിപ്പിക്കുന്നത് അബ്ദുൽ റൌഫ് അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളുടെ കുറച്ചൊരാഴത്തിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിക്കൊണ്ടി വരുന്നത്. ആ അറിവ് എന്നത് ഏറ്റവും മഹത്തരമേറിയ അറിവാണ് എന്നും ലോകത്തിൽ വച്ച് ഏറ്റവും പുണ്യം നിറഞ്ഞ അറിവിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏറ്റവും മഹത്വമേറിയതാണ് എന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ, അത് ആരെങ്കിലും ഇഹ്സാ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നാമങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു. അള്ളാഹു എന്ന ഇസ്മുൽ ജലാല, ഏറ്റവും മഹത്വമേറിയ ആ ഒരു നാമം, ഇസ്മുൽ അലീം, ആ ഒരു നാമം നമ്മൾ പഠിച്ചു. അതോടൊപ്പം അൽ ഇലാഹ് എന്നതിനെക്കുറിച്ചും നമ്മൾ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ ആരാധന സമർപ്പിക്കേണ്ടത് ആ ഇലാഹിനു മാത്രമാണ് എന്നത് ആ നാമങ്ങളിലൂടെ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ഒരു നാമമാണ് അറബ്ബ് എന്നത്. റബ്ബ് എന്നാൽ നമ്മൾ മനുഷ്യർക്കും ചില സമയങ്ങളിൽ ഭാഷാപരമായ റബ്ബ് എന്നു കൊടുക്കും. എന്നാൽ അള്ളാഹുവിന് ഇവിടെ കൊടുത്ത അറബ്ബ് എന്ന നാമം, അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായി പഠിക്കാനിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 900 പ്രാവശ്യമാണ് അറബ്ബ് എന്ന നാമം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. സുന്നത്തിൽ അതിലധികം ധാരാളം പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കും. തിരുവചനങ്ങളിൽ ധാരാളം പ്രാവശ്യമാണ് അറബ്ബ് എന്ന നാമം വന്നിട്ടുള്ളത്. എന്താണ് അറബ്ബ് എന്ന് പറയുന്ന നാമത്തിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയോ? അറബ്ബ് എന്ന് പറഞ്ഞാൽ, റബ്ബ് എന്ന് പറഞ്ഞാൽ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ. ഓരോ സാഹചര്യത്തിന് അവൻ ആവശ്യമുള്ള ഓരോ ഘട്ടങ്ങളിലും എന്താണോ ആവശ്യം അത് കൃത്യമായി നൽകി അവനെ വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നതാണ് അറബ്ബ് എന്നതിൻ്റെ അർത്ഥം. ജന്മം നൽകി, ആ ജന്മം നൽകുമ്പോൾ നമ്മുടെ ഉമ്മയുടെ വയറിനകത്താണ് നമ്മളൊരു 9 നമ്മൾ കഴിഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു പേരില്ലാത്ത, ഒരു അഡ്രസ്സില്ലാത്ത ഒരാളായിരുന്നു. ഉമ്മൻ്റെ വയറ്റിൽ നമ്മൾ അഡ്രസ്സുണ്ടോ? ഇല്ല. ഉമ്മൻ്റെ വയറ്റിൽ നമുക്ക് പേരുണ്ടോ? ഇല്ല. നമ്മളാരെയും വിളിക്കാനില്ല, നമുക്ക് സംസാരിക്കാനാരുമില്ല. എന്നാൽ ഉമ്മൻ്റെ വയറ്റിൽ അള്ളാഹു ചില സംവിധാനങ്ങൾ, റബ്ബ് ചിലത് സംവിധാനിച്ചിട്ടുണ്ട്. ആദ്യം എന്താക്കി? ഒരു രക്തപിണ്ടായിരുന്നു അല്ലേ. പിന്നെന്തായി? ആ ഒരു മാംസമുണ്ടായല്ലേ. പിന്നെ അത് എല്ലുകളായി, പിന്നെ അത് പിന്നെ ബോഡികളായി, പിന്നെ കണ്ണായി, ഹാർട്ട് ബീറ്റായി. അങ്ങനെ ഓരോന്നും ഓരോ സമയത്തും അതിൻ്റേതായ സമയത്ത് കൃത്യമായി അത് പരിപാലിച്ച് കൊണ്ടുവന്നു. നൽകേണ്ടത് നൽകി, തടയേണ്ടത് തടഞ്ഞ്, കൃത്യമായി പരിപാലിച്ചു കൊണ്ടുവരുന്നവൻ, അതാണ് അറബ്ബ് എന്നുള്ളത്. അറബ്ബ് എന്നതിൻ്റെ ഭാഷാർത്ഥം, അതുപോലെ തന്നെ അതിൻ്റെ യഥാർത്ഥാർത്ഥം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഉമ്മയുടെ വയറ്റിനകത്ത് നാം കഴിഞ്ഞിരുന്ന കാലത്തെക്കുറിച്ച് പഠിച്ചാൽ മതി അല്ലേ. നമ്മൾ ആദ്യം ചെറിയ രക്തക്കട്ടയായി, പിന്നെ അത് ഒരു മാംസക്കട്ടയായി, പിന്നെ എല്ലായി, പിന്നെ അങ്ങനെ അങ്ങനെ വളർന്ന് നമ്മളൊരു രൂപം പ്രാപിച്ച് പിന്നെ ഉമ്മൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നവരാണ് നമ്മൾ. അപ്പോൾ ഓരോ ഘട്ടത്തിലും അതിൻ്റേതായ ആവശ്യമുള്ളത് തന്ന്, അതിന് വേണ്ടത് സംവിധാനിച്ച്, അതിൻ്റെ ആവശ്യങ്ങളെ നിർവഹിച്ച്, ഘട്ടം ഘട്ടമായി പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ, അതാണ് അറബ്ബ് എന്ന നാമത്തിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു ചരിത്രം പഠിപ്പിച്ചിരുന്നുണ്ട്. അതിൽ ആരാണ് റബ്ബ് എന്ന് കൃത്യമായി നിർവഹിച്ചു നൽകുന്നു. അറബ്ബ് എന്ന് ശത്രുക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, അഫ്റഅയ്തും മാ കുന്തും തഅ്ബുദൂൻ അൻതും വഅബാഉകുമുൽ അഖ്ദമൂൻ. നിങ്ങൾ നിങ്ങളുടെ മുൻകഴിഞ്ഞ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരും എന്താണ് ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? ഫഇന്നഹും അദുമുല്ലി ഇല്ലാ റബ്ബൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും എന്റെ ശത്രുവാണ്. ഇല്ലാ റബ്ബൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ ആ റബ്ബ് മാത്രമാണ് എന്റെ ആരാധ്യൻ. അപ്പോൾ ആലമീൻ എന്ന് പറഞ്ഞാൽ റബ്ബല്ലാത്ത മുഴുവൻ, മാ സിവല്ലാ, റബ്ബല്ലാത്ത മുഴുവൻ എന്താണ്? ആലമാണ്. ആ ഈ ലോകത്തിൻ്റെ രക്ഷിതാവായ, എല്ലാ സൃഷ്ടികളുടെയും രക്ഷിതാവായ ആ റബ്ബ്, എല്ലാത്തിനെയും പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നാണ് റബ്ബിൻ്റെ അർത്ഥം. ഇനി മാത്രമല്ല, ആ ആയത്തിൻ്റെ ബാക്കിയായിക്കൊണ്ട്, അടുത്ത ആയത്തായിക്കൊണ്ട് റബ്ബ് ആരാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലദി ഖലഖനി വഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ. കണ്ടോ, സൃഷ്ടിപ്പ് എന്നത് എന്നെ ഒന്നാമത്തെ ഘട്ടമാണ്. എന്നെ സൃഷ്ടിച്ചവൻ, ഫഹുവ യഹ്ദി, എന്നെ എനിക്ക് നേർമാർഗം കാണിച്ചു തന്നവൻ. ഇപ്പോൾ സൃഷ്ടിക്കുകയും നേർമാർഗം കാണിച്ചു തരികയും ചെയ്യുന്നവനാണ് എൻ്റെ റബ്ബ്. വല്ലദി ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, എനിക്ക് വെള്ളം നൽകുന്നവൻ, അവനാണല്ല, അവനാണ് റബ്ബ്. ഉണ്ടോ, എനിക്ക് ഭക്ഷണം, വിശക്കുമ്പോൾ എനിക്ക് ഭക്ഷണം നൽകുന്നവനാണ് റബ്ബ്. നമ്മളൊക്കെ കഴിക്കുമല്ലേ, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കും, നമ്മളൊക്കെ വെള്ളം കുടിക്കും. പക്ഷെ നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതെൻ്റെ റബ്ബ് തന്നതാണെന്ന്, ഇതെൻ്റെ റബ്ബിൻ്റെ സംവിധാനമാണ് എന്ന് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്ക് ഭക്ഷണം നൽകുന്നത്, നമുക്ക് വെള്ളം നൽകുന്നത്, അത് നമ്മുടെ റബ്ബാണ്. ഒന്ന് മഴ തടഞ്ഞു വച്ചാൽ പിന്നെ നാട്ടിൽ വരൾച്ചയായിരിക്കും, കിണറുകളിൽ വെള്ളം വറ്റും. എന്നാൽ സമയാസമയം ആവശ്യത്തിനനുസരിച്ച് ആകാശത്തു നിന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം പെയ്തിറങ്ങും. അവനാണ് റബ്ബ്, അവനാണ് യഥാർത്ഥ റബ്ബ്. തീർന്നില്ല. വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, വഇദാ മരിൽത്തു ഫഹുവ യഷ്ഫീൻ, ഞാൻ, എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ എൻ്റെ രോഗത്തെ മാറ്റുന്നവനാണ് അല്ലാ, ആ റബ്ബ്. അപ്പോൾ പ്രിയ അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മളെല്ലാം, നമുക്കൊരു രോഗം വരുമ്പോൾ നമ്മൾ റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് രോഗം മാറിക്കിട്ടാൻ. ആ റബ്ബ് എല്ലാ രോഗങ്ങളെയും ഷിഫയാക്കിത്തരും. അവനാണ് ഷാഫി, രോഗങ്ങളെ ശിഫയാക്കുന്നവനവനാണ്. വല്ലദി യുമീതുനി വയുഹീൻ, വല്ലദി യുമീതുനി സുമ്മ യുഹീൻ, എന്നെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ അവനാണ്. എന്നെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ അവനാണ്. വല്ലദി അത്അമു അയഗ്ഫിറലി ഖതീഅത്തി യൗമദ്ദീൻ, അവനാണ് എൻ്റെ, വല്ലദി അത്മഉ അയഗ്ഫിറലി ഖതീഅത്തി യൗമദ്ദീൻ, എൻ്റെ തിന്മകൾ നാളെ പരലോകത്ത് പുറത്തു തരുന്നവൻ അല്ലാഹുവാൻ, ആ റബ്ബാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനും കഴിയുന്നവൻ റബ്ബാണ്. അതാണ് യഥാർത്ഥ റബ്ബ്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ച്, നമുക്ക് നേർമാർഗം കാണിച്ച്, നമുക്ക് വെള്ളം തന്ന്, നമുക്ക് ഭക്ഷണം തന്ന്, നമ്മളെ എല്ലാ നിലക്കും സംരക്ഷിച്ച് നേർമാർഗത്തിലൂടെ നടത്തി നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനും, നമ്മുടെ രോഗങ്ങൾ മാറ്റിത്തരാനും, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാനും, നിർവഹിച്ചു നൽകാനും, സംവിധാനങ്ങൾ ഒരുക്കിത്തരാനും എല്ലാത്തിനും കഴിവുള്ളവനും പടിപടിയായി നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നവനും ആ റബ്ബാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം റബ്ബ് എന്നത് ആ റബ്ബിനോട് ചില വിശേഷണങ്ങൾ ചേർത്ത് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. റബ്ബു സമാവാത്തി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ, അപ്പോൾ അള്ളാഹു റഹ്മാനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അതുപോലെ തന്നെ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, റഹീമായ റബ്ബിൻ്റെ അഭിവാദ്യത്തോടുകൂടി നിങ്ങൾ കടന്നു വരൂ, സമാധാനത്തോടുകൂടി കടന്നു വരൂ എന്ന് പറയുമെന്നാണ്. അപ്പോൾ റഹീമായ റബ്ബ്, റഹ്മാനായ റബ്ബ്, തീർന്നില്ല, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്കൽ അദീം, അദീമായ റബ്ബ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുപോലെ തന്നെ യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബി റബ്ബിക്കൽ കരീം, കരീമായ റബ്ബ് എന്ന് പറഞ്ഞു. അപ്പോൾ റഹീമായ റബ്ബ്, റഹ്മാനായ റബ്ബ്, അദീമായ റബ്ബ്, അതുപോലെ തന്നെ കരീമായ റബ്ബ്, ഇങ്ങനെ ധാരാളം വിശേഷണങ്ങൾ ആ റബ്ബിനുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ റബ്ബ് എന്നത് ആരാണ്? നമ്മളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവനാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിൻ്റെ വിശേഷണങ്ങൾ അവൻ റഹ്മാനാണ്, റഹീമാണ്, കരീമാണ്, അദീമാണ്, ഇങ്ങനെ വലിയ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന സിഫത്തുകളുള്ള ആ റബ്ബിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റബ്ബ് നമുക്ക് ഭക്ഷണം നൽകുന്നവനാണ്, നമുക്ക് വെള്ളം നൽകുന്നവനാണ്, നമ്മുടെ രോഗത്തെ ശിഫയാക്കുന്നവനാണ്, നമ്മളെ സൃഷ്ടിച്ചവനാണ്, നമുക്ക് നേർമാർഗം നൽകുന്നവനാണ് എന്നതും നമ്മൾ മനസ്സിലാക്കുക. ആ റബ്ബിനെ കൂടുതൽ അടുത്തറിയാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിലധികവും റബ്ബി എന്നു തുടങ്ങുന്ന പ്രാർത്ഥനകളാണ്. റബ്ബി ഹബിലി മിന സ്വാലിഹീൻ എന്ന് പല പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഅബയ്ക്ക് ചുറ്റുമ്പോൾ, കഅബയ്ക്ക് തവാഫ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകമായി കൊണ്ട് ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥനയാണ്. റുക്നുൽ ഈമാനിൻ്റെയും ഹജറുൽ അസ്വദിൻ്റെയും ആ ഭാഗമെത്തുമ്പോൾ പ്രാർത്ഥിക്കാൻ പ്രത്യേകം റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനകളെങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ റബ്ബന, റബ്ബന ആതിന, റബ്ബന ഹബിലന, റബ്ബന ളലംന അംഫുസന, ഇങ്ങനെ ഓരോ പ്രാർത്ഥനകൾ എടുത്തു നോക്കിയാൽ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന വേളകളിലും റബ്ബേ എന്ന നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, റബ്ബ് എന്ന നാമം മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. കൂടുതൽ ആഴത്തിൽ റബ്ബിനെക്കുറിച്ചറിയാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അവതരണം അബ്ദുർ റൗഫ് അൽഹകമി, പടിപടിയായി വളർത്തുന്നവൻ.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഐ ടി ജാലകം. വാട്സപ്പ് ഡാറ്റകൾ എടുത്തുവെക്കാം. അവതരിപ്പിക്കുന്നത് സ്വാലിഹ് ഇബ്രാഹിം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. ഐ ടി ജാലകത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വാട്സപ്പിലെ പുതിയ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. വീട്ടിലെ മറ്റാരുടെയെങ്കിലും ഫോണെടുത്ത് അതിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ ബാറ്ററിയുടെ തൊട്ട് താഴെ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എടുക്കുക. അതിൽ ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അതിലെ ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതും മറ്റു ഫീച്ചേഴ്സാണ് നമ്മൾ ഇൻഷാല്ലാ ഇന്നത്തെ ഐ ടി ജാലകത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബാക്കപ്പ് ഓവർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നമ്മുടെ വാട്സപ്പിലെ ഡാറ്റകൾ നഷ്ടമാവാതിരിക്കാൻ നിരന്തരമായിട്ട് ബാക്കപ്പുകൾ ഓട്ടോമാറ്റിക്കലി എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിലും എല്ലാ മന്തിൽ എല്ലാ മാസങ്ങളിലും ഒക്കെ എടുക്കാനുള്ള അവസരങ്ങൾ വാട്സപ്പിലുണ്ട്. കഴിഞ്ഞ ഐ ടി ജാലകത്തിൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മളത് ചർച്ച ചെയ്തു. ഇനി ഈ ബാക്കപ്പുകൾ ചെയ്യുന്നത് ഏത് വിധേന എങ്ങനെയൊക്കെ ആവാം എന്നുള്ളതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ കണക്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സ്പീഡുള്ള ഇൻ്റർനെറ്റ് വൈഫൈ കണക്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാവാം. അതല്ലെങ്കിൽ വൈഫൈ ഓർ സെല്ലുലാർ എന്നുള്ളൊരു ഓപ്ഷനും കാണാം. അഥവാ നമ്മുടെ ഡാറ്റയോ വൈഫൈയോ രണ്ടും ആവാം എന്നുള്ള ഓപ്ഷനും അവൈലബിളാണ്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും പിന്നെ ചിലപ്പോൾ സ്ഥിരമായിട്ട് ഓഫീസുകളിലോ വീടുകളിൽ വയർഡ് കണക്ഷൻസ് ഒക്കെ എടുത്തവർ വൈഫൈ ഉണ്ടാവും. അതല്ലാത്തവർ നോർമലി ഈ രണ്ടാമത്തെ ഓപ്ഷൻ വൈഫൈയോ സെല്ലുലാർ എന്നുള്ളത് ചൂസ് ചെയ്യായിരിക്കും നന്നാവും. ഏറ്റവും താഴെയുള്ള ഒരു ഓപ്ഷനും കൂടി ഈ ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന സെറ്റിങ്സിൽ പറയാനുണ്ട്. ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ബൈ ഡിഫോൾട്ട് അത് ഓഫായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓണാക്കാനുള്ള ഓപ്ഷൻസ് അവിടെ അവൈലബിളാണ്. ഒരു ബട്ടണാണ്, ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പച്ച നിറമാവും. അത് പച്ച നിറമായി കഴിഞ്ഞാൽ വീഡിയോസ് നമ്മുടെ ഫോണിൻ്റെ അകത്ത് വാട്സപ്പിലുള്ള വീഡിയോസ് അടക്കം ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിളാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ള ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സെറ്റിങ്സ് അതിനു വേണ്ടിയുള്ളതാണ്. അടുത്തതായി ചാറ്റ് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷനാണ് ചാറ്റ് ബാക്കപ്പിൻ്റെ തൊട്ട് താഴെ. നിങ്ങളൊന്ന് ബാക്കടിച്ചാൽ അഥവാ 3 ഡോട്ട്സിൽ സെറ്റിങ്സിൽ ചാറ്റ്സിൽ പോയാൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ചാറ്റ് ഹിസ്റ്ററി, ആൻഡ്രോയിഡ് ഫോണുകളിൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷനായ ചാറ്റ് ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്താൽ 4 ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. എക്സ്പോർട്ട് ചാറ്റ്, അർച്ചീവ് ഓൾ ചാറ്റ്സ്, ക്ലിയർ ഓൾ ചാറ്റ്സ്, ഡിലീറ്റ് ഓൾ ചാറ്റ്സ്. ഒന്ന്, നമുക്ക് നിലവിലുള്ള നമ്മുടെ വ്യക്തിയുടേതോ അതല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ നമ്മുടെ വാട്സപ്പിലുള്ള ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെയോ അതിൻ്റെ അകത്തുള്ള ചാറ്റുകൾ എക്സ്പോർട്ട് ചെയ്ത് വേറെ ഒരു ഫോണിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫോണ് വാട്സപ്പ് അക്കൗണ്ട് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതാണ് ഒന്നാമത്തേത്. അതുപോലെ അർച്ചീവ് ഓൾ ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. നമ്മുടെ എല്ലാ ചാറ്റുകളും നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന പോലെ ഉള്ള നമുക്ക് താൽക്കാലികമായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് തിരിച്ചെടുക്കാനും പറ്റും. അതുപോലെ ഓപ്ഷൻസ് ഉണ്ട്. ക്ലിയർ ഓൾ ചാറ്റ്സ്, നമ്മുടെ വാട്സപ്പിലുള്ള ഇപ്പോൾ നമുക്ക് നമ്മുടെ പിന്നെ ഡാറ്റ അല്ലെങ്കിൽ ഫോൺ മെമ്മറി ഹാങ് ആവുന്ന പ്രശ്നങ്ങൾ, ഫോൺ മെമ്മറി ഫുള്ളാവുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലിയർ ഓൾ ചാറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിലുണ്ടാവും. പക്ഷേ നമ്മുടെ എല്ലാ ചാറ്റ്സും പോകും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ക്ലിയർ ഓൾ ചാറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ പുതുതായിട്ട് നമ്മൾ വാട്സപ്പ് ഓപ്പൺ, ഒരു പുതിയ ഫോണിൽ പുതിയ വാട്സപ്പ് ഓപ്പണാക്കുന്ന രൂപത്തിലാവും പിന്നീട് എല്ലാ ചാറ്റ്സും നമുക്ക് പോവും. ഡിലീറ്റ് ഓൾ ചാറ്റ്സ്, നമ്മുടെ എല്ലാ ചാറ്റുകളും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് ചാറ്റ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തതായി സെറ്റിങ്സിലെ മൂന്നാമത്തെ ഓപ്ഷൻ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഓപ്ഷനാണ്. നോട്ടിഫിക്കേഷൻ നമുക്കറിയാം, പലപ്പോഴും പലർക്കും നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സസ് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലെയുള്ള ഓൺലൈൻ ക്ലാസ്സസ്, ഓൺലൈൻ മീറ്റിംഗ് ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ വാട്സപ്പ്, നമ്മുടെ ഫോണ് സൈലൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വാട്സപ്പിൽ വരുന്ന ഒരു മെസ്സേജസിന് പോലും ഓരോ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓരോ നോട്ടിഫിക്കേഷനും നമ്മൾ ടോൺ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ടോൺ ബൈ ഡീഫോൾട്ട് ഓണായിരിക്കും. നമ്മുടെ ഫോൺ സൈലൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വരുന്ന ഓരോ മെസ്സേജിനും ടിങ് ടിങ് എന്ന് പറഞ്ഞ ഓരോ ഈ ടോൺ അല്ലെങ്കിൽ ഈ സൗണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് അലോസരപ്പെടുത്തും. അത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസാണ് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഈ ഓപ്ഷനിൽ പോയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ആദ്യം തന്നെ അതിലെ ഫസ്റ്റത്തെ ഓപ്ഷൻ കോൺവെർസേഷൻ ടോൺസ് എന്നുള്ളത് കാണാം. പ്ലേ സൗണ്ട്സ് ഫോർ ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് മെസ്സേജസ്. നമ്മളൊക്കെ വരുന്ന ഓരോ ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് നമ്മൾ അയക്കുന്ന മെസ്സേജസിനും ഒരു ടിക് ടിക് എന്ന ഒരു ചെറിയൊരു സൗണ്ട് പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. മെസ്സേജ് പോകുമ്പോൾ ആ മെസ്സേജ് പോയി എന്നറിയാനുള്ള ഒരു ചെറിയ സൗണ്ട്, അതേപോലെ വരുമ്പോഴും ഒരു സൗണ്ട്. ആ സൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസാണ് അത്. ഒരു ബട്ടൺ കാണാം, അത് പച്ച കളറിലാണ് എന്നുണ്ടെങ്കിൽ അത് ഓണാണ്. തിരിച്ച് ഓഫാക്കാനുള്ള ഓപ്ഷൻസ് അതിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അയക്കുന്ന ഓരോ മെസ്സേജസിനും വരുന്ന മെസ്സേജസിനും ഇങ്ങനെ ഒരു സ്പെഷ്യൽ സൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഓഫാക്കിയിടാം. നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ ടോൺ, നമുക്ക് വരുന്ന മെസ്സേജസിന് ഒരു നോട്ടിഫിക്കേഷൻ, പേഴ്സണലായിട്ട് വരുന്ന നമുക്ക് വരുന്ന മെസ്സേജസിന് നോട്ടിഫിക്കേഷൻ ടോൺ ഏതാവണം ഏതാവരുത് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ ടോൺ. നോട്ടിഫിക്കേഷൻ ടോണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഏതെങ്കിലും ഒരു പിന്നെ ഫയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഗാലറി അല്ലെങ്കിൽ ഫയൽ മാനേജർ, ഓഡിയോ ഫയൽസ്, റെക്കോർഡർ, റെക്കോർഡ് ചെയ്ത ഒരു സംഗതി, ഒരു ടോണൊക്കെ ആക്കാനുള്ള ഓപ്ഷൻസ് അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം, ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്കാനുള്ള ഓപ്ഷൻസ് അതിൻ്റെ അവൈലബിളാണ്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ വൈബ്രേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. വൈബ്രേറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്കറിയാം, വരുന്ന മെസ്സേജസുകൾക്കൊക്കെ നമ്മുടെ ഫോണിൻ്റെ വൈബ്രേഷൻ ഓണായി കിടക്കുന്ന ഓരോ മെസ്സേജസിനും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഗതി നമ്മൾ പലപ്പോഴും കാണും. ഇത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയെ സാരമായിട്ട് ബാധിക്കും. നമ്മുടെ ഫോൺ ബാറ്ററി ലൈഫിനെ കുറക്കാനും ഫോൺ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാനുമൊക്കെ ഇത് ഒരു കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ അടിയന്തരമല്ലാത്ത മെസ്സേജുകൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഓപ്ഷൻ ഓഫാക്കിയിടാം. എപ്പോഴെങ്കിലും അർജൻറ്റായി വരുമ്പോൾ മാത്രം ഓണാക്കിയിടാം. നോർമലി ഇത് ഓഫാക്കിയിടുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ വൈബ്രേറ്റ് എന്നുള്ളടത്ത് പോയിട്ട് നിങ്ങൾക്ക് ഓഫ് ബൈ ഡീഫോൾട്ട്, ഡീഫോൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ, നാല് ഓപ്ഷൻസ് അവിടെ വൈബ്രേറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓഫ്, ഡീഫോൾട്ട്, ഷോർട്ട്, ലോങ്. ഇതിൽ ഓഫ് എന്നാക്കിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന മെസ്സേജസിന് വൈബ്രേഷൻസ്, നോട്ടിഫിക്കേഷൻസ് വരുന്നതിന് വൈബ്രേഷൻസ് ഒഴിവാക്കാം. നമ്മൾ വൈബ്രേറ്റ് ഫോൺ പിന്നെ വൈബ്രേറ്റ് ചെയ്യില്ല. ഇന്നത്തെ ഐ ടി ജാലകം വൈൻഡ് അപ്പ് ചെയ്യാണ്. വാട്സപ്പിൽ ഉപകാരപ്രദമായ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇൻഷാല്ലാ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മാഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഐ ടി ജാലകം. വാട്സപ്പ് ഡാറ്റകൾ എടുത്തു വയ്ക്കാം. ഈ വിഷയത്തിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് സ്വാലിഹ് ഇബ്രാഹിം.
2: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഹിജ്റ വർഷം 1448 മുഹറം 18-ാം തീയതി, 2026 ജൂലൈ 3-ാം തീയതി, മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ അബ്ദുല്ലാ ബിൻ അവ്വാദ് അൽ ജുഹനി ഹഫിള്ളഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. എപ്പോഴാണ് മരണം വരുന്നതെങ്കിൽ, അപ്പോൾ മരിക്കുമ്പോൾ ആ മരണസമയം അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളായി മരിക്കാൻ നമ്മളെല്ലാവരും പ്രയത്നിക്കുക. നമ്മളെ ഒരു മാതാപിതാക്കളിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ഒരു നഫ്സ് ആദമിൽ നിന്നാണ് നമ്മളെ സൃഷ്ടിച്ചത്, അതിൽ നിന്നാണ് നമ്മുടെ മാതാവിനെ സൃഷ്ടിച്ചത്, അതിൽ നിന്നാണ് ഒരുപാട് പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു തആല ലോകത്ത് വിന്യസിച്ചത്. ആ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം. അവനോടാണ് നമുക്ക് ചോദിക്കാനും പറയാനുമുള്ളത്. സഹോദരങ്ങളെ, കുടുംബബന്ധത്തെയും നമ്മൾ സൂക്ഷിക്കണം. എല്ലാം മുകളിൽ നിന്ന് അള്ളാഹു നോക്കിക്കാണുന്നുണ്ട്. വിശ്വാസികളെ, നല്ലത് മാത്രം സംസാരിക്കുക, എങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ശരിയായി കിട്ടും, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടും. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ച് ജീവിച്ചവർക്കാണ് ഏറ്റവും വലിയ വിജയമുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നമ്മളെല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ്. ആത്മാർത്ഥതയോടുകൂടി ജീവിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലാൻ നാം നിർബന്ധിതരാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് വിചാരണയ്ക്ക് വിധേയമാകാൻ നാം സ്വയം തയ്യാറെടുക്കുക. സത്യസന്ധമായ വാക്കുകൾ, നേരായ പ്രവർത്തനങ്ങൾ, ഏതവസ്ഥയിലും നേരിനെയും സത്യത്തെയും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ജീവിതത്തിൽ നാം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, എങ്കിൽ ഉറപ്പാണ് നമുക്ക് വിജയം. അതോടൊപ്പം നാം നമ്മളെ തന്നെ എപ്പോഴും വിചാരണ ചെയ്തുകൊണ്ടിരിക്കണം. നാളെ പരലോകത്ത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ഓരോ ചെറിയ പ്രവർത്തനങ്ങളെയും അള്ളാഹു വിചാരണയ്ക്ക് വിധേയമാക്കുന്നതിൻ്റെ മുമ്പ് സ്വയം നാം തെറ്റുകൾ തിരുത്താൻ വിചാരണ ആവശ്യമാണ്. ഒരു സ്വയം വിചാരണ നാം നടത്തണം. അള്ളാഹു നമുക്ക് നമ്മുടെ മാർഗദർശനമായി ഒരു ഗ്രന്ഥം ഇറക്കിത്തന്നിട്ടുണ്ട്. ആ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിനെ നാം എപ്പോഴും മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്യണം. അതിൽ അള്ളാഹു തആല കുറേ കാര്യങ്ങൾ ചേർത്ത് പിടിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നത് കാണാം, അല്ലദീന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാ വലാ യൻഖുളൂന അൽമീസാഖ്. അള്ളാഹുവുമായുള്ള കരാറുകൾ പാലിക്കുന്നവർ, ഉടമ്പടികൾ ലംഘിക്കാത്തവർ. വിശ്വാസികളെപ്പറ്റി അള്ളാഹു പറയുന്നത് അങ്ങനെയാണ്. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അയ്യുസൽ, ചേർത്ത് പിടിക്കാൻ വേണ്ടി അള്ളാഹു എന്തൊക്കെ കൽപ്പിച്ചുവോ അതൊക്കെ ചേർത്ത് പിടിക്കുന്ന ആളുകൾ. വയഖ്ഷൗന റബ്ബഹും വയഖാഫൂന സൂ അൽ ഹിസാബ്, തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുകയും ചീത്തയായ വിചാരണ ഉണ്ടാവുന്നതിന് അതിനെ പേടിക്കുകയും ചെയ്യുന്ന ആളുകൾ. വല്ലദീന സബറുബത്തിഖാ അബജിഹി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുന്ന ആളുകൾ. വഅഖാമുസ്സല, നമസ്കാരം നിർവഹിക്കുകയും വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറം വഅലാനിയ, നാം അവർക്ക് നൽകിയ സമ്പത്ത് രഹസ്യമായി കൊടുക്കേണ്ടയിടത്ത് രഹസ്യവും പരസ്യമാക്കേണ്ടയിടത്ത് പരസ്യവുമായി ധർമ്മം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ. വയദ്റഊന ബിൽ ഹസനത്തി സയ്യഅ, തിന്മയെ കണ്ടുമുട്ടുമ്പോൾ നന്മ കൊണ്ട് അതിനെ തടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉലായിക്കലഹും ഒക്കബദ്ദാർ, അവർക്കാണ് പരലോകത്തെ അന്ത്യവിജയം. ജന്നാത്തു അദ്നിയത് ഖുലൂനഹ, അവർ കടന്നു ചെല്ലുന്ന ആ നിത്യവാസത്തിന്റെ സ്വർഗം അവർക്കാണുള്ളത്. ഒമൻ സലഹമിൻ അബാഇഹിം വ അസ്വാജിഹിം വദുരിയ്യാത്തിഹിം, അവരുടെ കൂട്ടത്തിൽ നല്ല മാതാപിതാക്കൾ, നല്ല മക്കൾ, നല്ല ഇണകൾ, ഭാര്യാഭർത്താക്കന്മാർ, അവർക്കൊക്കെയും ഈ തരത്തിലുള്ള ഒരു ജീവിതമുണ്ടായിരിക്കും. വൽ മലായിക്കത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ കവാടങ്ങളിൽ കൂടിയും അത്തരം സജ്ജനങ്ങളുടെ അടുക്കലേക്ക്, സ്വർഗത്തിലേക്ക് മലക്കുകൾ കയറി വന്നിട്ട് പറയും, സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ നിങ്ങൾക്കിതാ സമാധാനമുണ്ടായിരിക്കുന്നു. ഫനിഅമ ഉഖബദ്ദാർ, ആ അന്ത്യ ലോകത്തിൻ്റെ അന്ത്യഭവനത്തിൻ്റെ ആ അവസ്ഥ എത്രയോ നല്ലതാണ്. സഹോദരങ്ങളെ, നാം അള്ളാഹുവിനെ സൂക്ഷിക്കുക, ആ ഒരു സ്വർഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നിങ്ങളെ ആ സ്വർഗത്തിലേക്കാണ് വിളിക്കുന്നത്. ആ വിളിക്കുത്തരം ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? ആ ഒരു സ്വർഗത്തിനു വേണ്ടിയാണ് അള്ളാഹു നമ്മളോട് കർമ്മങ്ങൾ ചെയ്യാൻ പറയുന്നത്. ആരാണ് അങ്ങനെ കർമ്മം ചെയ്യാനുള്ളത് നമ്മളുടെ കൂട്ടത്തിൽ? ആ ഒരു സ്വർഗം ലഭിക്കാനാണ് ചേർത്ത് പിടിക്കേണ്ട നന്മകളോടുകൂടി ചേർത്ത് പിടിക്കേണ്ടതിന് ചേർത്ത് പിടിക്കണം അള്ളാഹു പഠിപ്പിച്ചത്. ആരാണ് നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ചേർത്ത് പിടിക്കാനുള്ളത്, സൽക്കർമ്മം ചെയ്യാനുള്ളത്, റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാൻ ആരാണുള്ളത്? അള്ളാഹുവിൻ്റെ വിചാരണയെ ഭയപ്പെടുന്നവർ ആരൊക്കെയാണുള്ളത്? ഇതൊക്കെ നമ്മൾ സ്വയം തിരിച്ചറിയുക. നമ്മളിൽ അതുണ്ടോ? ആ തരത്തിലുള്ള ഒരു നന്മ വിചാരം, എന്ത് തിന്മകളുണ്ടെങ്കിലും അതിനെയെല്ലാം തട്ടിമാറ്റി നന്മകളിൽ ഉറച്ചു നിൽക്കാൻ, ക്ഷമിച്ചു നിൽക്കാൻ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ അവഗണിച്ച് അതിജീവിച്ച് നന്മകളിൽ ഉറച്ചു നിൽക്കാനുള്ള ക്ഷമ ആർക്കൊക്കെയാണുള്ളത്? കുടുംബബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും പുതുക്കാൻ ആർക്കൊക്കെ കഴിയും? സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവർ, പാവപ്പെട്ട ഫുഖറാഉകൾ, മസാക്കീനുകൾ, അവർക്കൊക്കെ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാൻ നാം ശ്രമിക്കണം. മാതാപിതാക്കളോട് നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് നാം ജീവിക്കണം. അതുപോലെ കഴിയുന്നത്ര തിന്മകൾ, തോന്നിവാസങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും അത് തിന്മകളിൽ നിന്ന് ജനങ്ങളെ അകറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും നന്മകൾ കൽപ്പിക്കുന്ന ദയവകളിൽ മുൻകടക്കുകയും ചെയ്യാൻ സഹോദരങ്ങളെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ജനങ്ങളെ തെറ്റിൽ നിന്ന് തിരുത്താനും നന്മകൾ ചെയ്യാനും നാം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കണം. എല്ലാവർക്കും അത് ബാധ്യതയാണ് സഹോദരങ്ങളെ. മഹാനായ ഇമാം സായിദി കഴിഞ്ഞ നേരത്തെ ഓതിയ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും, കുടുംബജീവിതത്തിൽ, ആരാധനാപരമായ കാര്യങ്ങളിൽ, റസൂലുമായുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളോടുള്ള ബന്ധം, സമൂഹത്തിനോടുള്ള ബന്ധം, എല്ലാ കാര്യത്തെയും ബാധിക്കുന്നതാണ് ഈ കൽപ്പനകൾ എന്ന് ഇമാം സായിദി വ്യാഖ്യാനിച്ചത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ ഭയപ്പെടുക, വിചാരണ ദിവസത്തെ എപ്പോഴും പേടിക്കുക. അള്ളാഹു കൽപ്പിക്കാത്ത, അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അള്ളാഹു നിരോധിച്ച തിന്മകൾ ചെയ്യുന്നതിനെ വെറുക്കുന്നതോടൊപ്പം ആ തിന്മകൾ ചെയ്യാനുള്ള ധൈര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയന്ന്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും നാം മാറി നിൽക്കുക. നാളേക്ക് വേണ്ടി ഒരുപാട് സൽക്കർമ്മങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുക. തീർച്ചയായും അതിൻ്റെ ഗുണം അവിടെ വെച്ച് നമ്മൾക്ക് കാണാം. ഈ ജീവിതത്തിൻ്റെ അന്ത്യമായ മരണം, അതിനെ നമ്മളെപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കണം. മരണത്തിൻ്റെ ശേഷമുള്ള ഒരു ജീവിതം, ദീർഘമായ ജീവിതമുണ്ട്. അന്ന് നമുക്ക് ഉപകാരപ്പെടുന്ന ആ ആഹ്റത്തിലേക്ക് എന്തെങ്കിലും ഇവിടെ സൽക്കർമ്മങ്ങൾ ചെയ്തു വെക്കുക. നമ്മുടെ രേഖ ഒരിക്കലും തിന്മ നിറഞ്ഞ ഇരുണ്ട രേഖകളായിരിക്കരുത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ. അതിൽ സൽക്കർമ്മങ്ങളുടെ വെളിച്ചമുണ്ടാവണം. നമ്മുടെ രേഖയിൽ സൽക്കർമ്മങ്ങളുണ്ടാവണം. ആരും നാളേക്ക് വേണ്ടി നീട്ടിവെക്കാതിരിക്കുക. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവരെക്കൊണ്ടാവുന്നത് അപ്പപ്പോൾ അവർ ചെയ്യുന്നവരായിരിക്കും, നീട്ടിവെക്കുന്നവരായിരിക്കുകയില്ല. അള്ളാഹു എല്ലാ കറകളിൽ നിന്നും, എല്ലാ വൈകല്യങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിച്ച് കാത്തുരക്ഷിച്ച് നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തരുമാറാവട്ടെ. സഹോദരങ്ങളെ, റബ്ബുമായുള്ള ബന്ധം നാം നിലനിർത്തണം. അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട ഇബാദത്തുകൾ ചെയ്യണം. അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്ന ദിക്റുകളും തസ്ബീഹുകളും തക്ബീറുകളും നന്ദി വാക്കുകളും നാം എപ്പോഴും പറയണം, നാം ചൊല്ലിക്കൊണ്ടിരിക്കണം. ദാനധർമ്മങ്ങൾ കഴിയുന്നത്ര ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഈ ലോകത്തിനിന്ന് തന്നെ ദാനധർമ്മം ചെയ്യുന്നവർക്ക് അള്ളാഹു തആല പകരം കൊടുക്കും. അള്ളാഹു തആല അവർക്ക് നന്മ നൽകും. ഈ ലോകം നാളേക്ക് വേണ്ടി അധ്വാനിക്കാനുള്ളതാണ്. ഈ ലോകത്തെ ജീവിതത്തിൽ നിന്ന് നാളേക്ക് വേണ്ടി നാം സമ്പാദിച്ചെടുക്കുക. രോഗം വരുന്നതിൻ്റെ മുമ്പ് ആരോഗ്യം നാം പരമാവധി ഉപയോഗപ്പെടുത്തുക. ജോലിത്തിരക്ക് കൊണ്ട് തിരിയാനും അറിയാനും വരാ കഴിയാത്തൊരു കാലം വരുന്നതിന് മുമ്പ് ഒഴിവ് സമയങ്ങൾ നാം പരമാവധി നന്മയിൽ വിനിയോഗിക്കുക. ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് ഐശ്വര്യത്തെ, നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സൗകര്യങ്ങളെയും നാം ഗുണപരമായി ഉപയോഗപ്പെടുത്തുക. മനുഷ്യന് അള്ളാഹു നൽകുന്ന കാലം ആയുസ് അത് തിരിച്ചും മറിച്ചും വരും. ചിലപ്പോൾ ആരോഗ്യം, രോഗം, ധനം, ദാരിദ്ര്യം ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. എപ്പോഴും അള്ളാഹുവിൻ്റെ ഏത് ഘട്ടത്തിലായിരുന്നാലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രത്യേകമായ സഹായം, അള്ളാഹുവിൻ്റെ നേങ്ങളിൽ നിന്നുള്ള നേരെ ചൊവ്വയുള്ള വിചാരം, ചിന്താഗതി, അതൊക്കെ ഉണ്ടാവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നാം ചെയ്യണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നന്മക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. പാപങ്ങളിൽ നിന്ന് എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കണം. അള്ളാഹു നമ്മളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
2: മാഷാഅല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.

0: ഒരു ദിവസം ഞാനിങ്ങനെ വായിച്ചതാണ്, ചിലപ്പം ചില പ്രസംഗത്തിലൊക്കെ കേട്ടമാതിരി ഓർമ്മയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചപ്പം കണ്ടതാണ്. അപ്പോൾ അതിലിങ്ങനെയാണ്, ഒരാൾ വാഹനം ഓടിച്ചു പോവുകയാണ്. വാഹനം ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ വണ്ടി പെട്ടെന്ന് ഓഫായി. കുറേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓഫായ ഉടനെ തന്നെ ബാക്കിൽ നിന്ന് ഹോണടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ട് നിൽക്കാതെ ഓണടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് ഇതെന്താ നോക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ഈ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് ബാക്കിൽ ഡ്രൈവറോട് പറഞ്ഞു, ഒന്ന് എൻ്റെ വണ്ടിയിലൊന്ന് പോയി കയറിയിരിക്കെ, ഞാനൊന്ന് ഇവിടെ നിന്ന് ഓണടിച്ചിരുന്നോളാം. ഞാൻ ഓണടിച്ചിരുന്നോളാം, ഞങ്ങൾ ചെയ്യുന്ന പണി ഞാൻ ചെയ്തോളാം, നിങ്ങൾ എനിക്ക് കഴിയുന്നില്ല, നിങ്ങളൊന്ന് നോക്കിയത് ഓണടിക്കല്ല, ഞാൻ ചെയ്തോളാം എന്ന ഒരു അത് വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളതിൽ നമുക്ക് പലപ്പോഴും ചിന്തിക്കാനുണ്ടെന്ന് തോന്നി.
1: അപ്പോൾ
0: ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ പരിഗണിക്കാതെ നമ്മളുടെ ആവശ്യങ്ങൾ കുറച്ചുകൂടി അല്ലേ, റോട്ടിൽ നിന്ന് മനുഷ്യൻ സെൽഫിഷ് ആകുമ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഓ, എല്ലാവരും നമ്മളെപ്പോലെ ഡ്രൈവർമാരായിക്കോണമെന്നുണ്ടാവില്ല, എല്ലാവരും വണ്ടിയും നമ്മളെപ്പോലെ പെർഫെക്റ്റ് ആയിക്കോണമെന്നുണ്ടാവില്ല. ആ വയലിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ യാദൃച്ഛികമായ ഫലം സംഭവിച്ചേക്കാം. അപ്പോൾ അതൊന്നുമില്ലാതെ എനിക്ക് വേഗം പോകണം, ആ മുന്നിൽ വേഗം എന്തായാലും വേണ്ടിയില്ല, അത് മാറിക്കിട്ടണം എന്നുള്ള മാനസികാവസ്ഥയിൽ ഹോണടിയും തെറിവിളിയും അല്ലേ, ചിലപ്പോൾ ചില അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ പലർക്കും സംഭവിച്ചേക്കാം. അതൊന്നും പൊറുക്കാൻ കഴിയാത്ത, അപ്പോൾ അതിൻ്റെ പേരിലുള്ള പിന്നെ ഈ റോ ഈ എന്താ പൊതു നിരത്തുകളിലുള്ള അഭ്യാസങ്ങൾ പലപ്പോഴും ദൈനംദിനേന നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഈ അത്ര ആളുകൾക്ക് ഈ ഒരു സംഭവം, ഇത് ഇനി എഴുതിയത് അത് ഉള്ളതാണോ അല്ലോ എന്നൊന്നും അറിയില്ല, പക്ഷേ അതിലൊരു പാഠമുണ്ട്. അതാണ് ഈ സമയത്ത് മുജിത്തപ്പക്ക് ഇപ്പോൾ വണ്ടി എല്ലാവരും വണ്ടി ഓടിക്കുന്നതാണല്ലോ, റോഡുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അനുഭവങ്ങൾ എന്താണെന്ന് ചേർത്ത് പറയാനുണ്ടാവും.
1: ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ റോഡിൽ ഒരു പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, വണ്ടി തുടക്കക്കാർ, അവർ വണ്ടി ആയിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഓഫായി പോകും, നിങ്ങൾ പറഞ്ഞാൽ അതിൽ പെട്ടെന്ന് നിന്നോ എന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ എപ്പോഴും പറയുന്നൊരു ഡയലോഗാണ്, ഓടിക്കാനും അറിയില്ലെങ്കിൽ പിന്നെ റോട്ടമിലേക്ക് വണ്ടി ഇറക്കണമെന്ന് ചൂടായിട്ട് എല്ലാവരും ചോദിക്കാനാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഈ ചോദിക്കുന്നാളും ഈ ഒരു ഘട്ടം കഴിഞ്ഞ് വന്ന ആളല്ലേ. ഇപ്പം ഞാനാണ് ചോദിക്കണമെങ്കിൽ, ഞാൻ പഠിക്കുമ്പോഴും എൻ്റെ കൈമൊന്ന് വണ്ടി ഓഫായിട്ടില്ല, നടുറോട്ടിലിട്ടിട്ട് പല വട്ടവും വണ്ടി സ്ലോ ആയിട്ടുണ്ട്, നിർത്താൻ പറ്റാത്ത നിർത്തി നിർത്തിയിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടില്ലേ, പഠിക്കുമ്പോൾ അതുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ ഒരു മാനസികാവസ്ഥയും, അത് പ്രത്യേകിച്ച് തുടക്കക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബേജാറ് കയറിയിട്ടേ.
0: ആ അതെ, ഈ ഓണട് കൂടിയും കേട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ബേജാറ് കൂടുമല്ലോ. തുടക്കത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പൊതുവേ നമുക്ക് വേഗം അങ്ങനെ പോകണം, ആർക്കൊന്നും പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിക്കണം, പെട്ടെന്ന് ഓഫായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല,
1: അറിയുന്നതും മറന്നു
0: അറിയുന്നതും മറന്നു പോകും. പിന്നെ ഇത് എവിടെയാണ് ഓഫായത്, എന്താ പ്രശ്നം എന്ന് നോക്കാൻ കഴിയില്ല അത്രക്കും. പക്ഷെ അവിടെയൊക്കെ ചില പോസിറ്റീവായ വശങ്ങൾ വെച്ചാൽ ചില ആളുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അവിടെ ഇറങ്ങി വന്നിട്ട് അവിടെ ഒന്ന് സപ്പോർട്ടാക്കി വേഗം സൈഡിലാക്കി, അങ്ങനത്തെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും.
1: കഴിഞ്ഞ ദിവസം മനോഹരമായ ഒരു വീഡിയോ കണ്ടു, കോഴിക്കോട് ജയിൽ റോഡിൻ്റെ അവിടെ ഒരു ബൈക്ക് ഒരു ക്യാമ ഒരു വിഷ്വൽ ഒരു ഡാഷ് ക്യാമിൽ പതിഞ്ഞൊരു വിഷ്വലാണ്. ആ ജംഗ്ഷനിൽ നിന്നും ഒരു ബൈക്ക് കൺട്രോൾ തെറ്റി ബൈക്ക് വീണു, ബൈക്കുകാരൻ റൂട്ടുമിലേക്ക് തെറിച്ചു. ആ ലൈനിലുണ്ടായിരുന്ന ഒരു 4-5 ബൈക്കുകൾ ഒരേ സമയം സൈഡാക്കി എല്ലാവരും ഇറങ്ങി വന്നു. അപ്പോൾ ഒരു ആൾക്ക് ആവശ്യം വരുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയും കണ്ടു. റോഡിൽ നന്മകൾ ചെയ്യുന്നവർ അധികം പേരുണ്ട്
0: ഒരുപാട്. പിന്നെ പൊതുവേ ചില നന്മകൾക്ക് കോമൺ ആയിട്ടൊരു ഇപ്പം നമ്മൾ ബൈക്കിൽ നമ്മുടെ സ്റ്റാൻഡ് അഥവാ ഒന്ന് തട്ടാതെ പോയി എത്ര ആളുകളാണ് പിന്നാലെ വന്നിട്ട് സ്റ്റാൻഡ് ഉറക്കെ വിളിച്ചിട്ട് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഒരു ശീലമായിപ്പോയ കുറേ നന്മകളുണ്ടാവും ആളുകൾക്ക്. അങ്ങനെ എന്തെങ്കിലുമെങ്കിൽ ഇപ്പം പിന്നെ പിന്നിൽ പോകുന്ന സഹോദരിയുടെ ഡ്രസ്സൊന്ന് താഴ്ന്നു പോകുന്നത് അല്ലേ, ടയറിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേക്ക് ഓടി വന്നിട്ട് പറയുന്ന അങ്ങനെയുള്ളതും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഇതുപോലെ ചില ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഈ വാഹനത്തിൽ പിന്നെ വല്ലാതെ ഇറിറ്റേഷൻ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പുറത്തേക്ക് തുപ്പൽ. അതൊരു വളരെ ഒരു അത്രയും മോശപ്പെട്ടൊരു കൾച്ചറാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാവല് ബൈക്ക് യാത്രക്കാരായിരിക്കും. ഒരു ഇതുമില്ല. ഈ ബൈക്കിൽ നിന്ന് തുപ്പുന്നവരും മറ്റുള്ള വാഹനത്തിൽ നിന്ന് തുപ്പുന്നവരൊക്കെ ഒന്നും നോക്കാതെ ഒരു കൾച്ചറില്ലാതെ ഒറ്റ തുപ്പലായിരിക്കും, ബാക്കിൽ ആരുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആൾ, അതൊക്കെ നമ്മുടെ സ്വഭാവം മോശമാണെങ്കിൽ അത് ആ സ്വഭാവ മോശം അനുഭവിക്കുന്നത് ഒന്ന് മറ്റുള്ളവർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. വീട്ടിലും റോട്ടിലും നാട്ടിലും ഒക്കെ ആളുകൾ അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ കിട്ടണമെന്ന് ആഗ്രഹിക്കണോ, നമ്മുടെ സ്വഭാവം ഏറ്റവും നന്നാവണം എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. എന്നാൽ പിന്നെ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ, അടുത്തതായി കേൾക്കുന്നത് യുഗചരിതം. ഫദുൽ ഹഖ് ഉമരി രചന നിർവഹിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് യുഗചരിതത്തിൽ നാം കേൾക്കുന്നത്. സിദ്ദീഖ് സലഹി നിലമ്പൂർ.
3: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ കേൾക്കുന്നത് പ്രവാചക പ്രവചനങ്ങളാണ്. ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്ന

0: ജനങ്ങളിൽ ഏറ്റവും നല്ലവർ എന്റെ തലമുറയാണ്, ശേഷം അതിനെ തുടർന്ന് വരുന്നവരും, അതിനുശേഷം ചില ആളുകൾ വരും. അവരുടെ സാക്ഷ്യങ്ങൾ സത്യത്തെയും സത്യങ്ങൾ സാക്ഷ്യത്തെയും മറികടക്കുന്നതായിരിക്കും. ബുഖാരി 2652 ഹദീസ്. മരണശേഷം മുസ്ലിങ്ങളുടെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരിക്കണം എന്നുള്ള സൂചന ഈ വിഷയത്തെ അറിയിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം. അവർ പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ രോഗം ശക്തമായ ഒരു സാഹചര്യത്തിൽ നമസ്കാരത്തിന് വിളിക്കുന്നതിനു വേണ്ടി ബിലാൽ കടന്നുവന്നു. അപ്പോൾ നബി പറഞ്ഞു, ജനങ്ങളെയും കൊണ്ട് നമസ്കരിക്കുവാൻ അബൂബക്കറിനോട് കൽപ്പിക്കുക. ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ലോലമനസ്കനായ ഒരു വ്യക്തിയാണ് അബൂബക്കർ. അങ്ങയുടെ സ്ഥാനത്ത് അദ്ദേഹം നിന്നാൽ ജനങ്ങൾക്ക് ഖുർആൻ പാരായണം കേൾപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. താങ്കൾ ഉമറിനോട് കൽപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അബൂബക്കറിനോട് ജനങ്ങളെയും കൊണ്ട് നമസ്കരിക്കാൻ കൽപ്പിക്കുക. മുസ്ലിം 418 ഹദീസ്. റോമക്കാർ പേർഷ്യക്കാർക്കുമേൽ വിജയം നേടും എന്നുള്ള പ്രവാചകന്റെ മുൻ പ്രവചനം അതേപോലെ സംഭവിച്ചു. അലിഫ് ലാം മീം. റോമക്കാർ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത നാട്ടിൽ വെച്ച് തങ്ങളുടെ പരാജയത്തിന് ശേഷം അവർ വിജയം നേടുന്നതാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ മുമ്പും പിമ്പും അള്ളാഹുവിനാകുന്നു കാര്യങ്ങളുടെ നിയന്ത്രണം. അന്നേ ദിവസം സത്യവിശ്വാസികൾ സന്തുഷ്ടരാകുന്നതാണ്. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കുന്നു. അവനത്രേ പ്രതാപിയും കരുണാനിധിയും. സൂറത്തുർ റൂം 1-5 വരെയുള്ള വചനങ്ങൾ. മർദ്ദിതനായിക്കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടും എന്നുള്ള സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് നൽകിയിരുന്നു. ഖൈബർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അലിയ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലൂടെ അതിന്റെ വിജയം നടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത അറിയിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു. നാളെ ഞാൻ ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടി കൊടുക്കുക തന്നെ ചെയ്യും. അള്ളാഹുവും അവന്റെ പ്രവാചകനും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. അള്ളാഹുവിനെയും പ്രവാചകനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന അഭിപ്രായവുമുണ്ട്. അദ്ദേഹത്തിലൂടെ അള്ളാഹു വിജയം നൽകും. അങ്ങനെ ഞങ്ങൾ അത് ആരായിരിക്കുമെന്ന പ്രതീക്ഷയിൽ ഇരിക്കുമ്പോൾ അലിയുടെ കയ്യിൽ നബി കൊടി കൊടുക്കുകയും അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ അള്ളാഹു വിജയം നൽകുകയും ചെയ്തു. ബുഖാരി 2275 ഹദീസ്. തന്റെ മരണശേഷം ഫാത്തിമയായിരിക്കും ആദ്യമായി നബി കുടുംബത്തിൽ നിന്നും തന്നെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ മരണപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചെടുത്ത് ഈ വിഷയം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ബുഖാരി 3625 ഹദീസ്. കിസ്റയും കൈസറും നശിക്കുമെന്നും അവരുടെ ധനശേഖരങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ തന്നെ സ്വഹാബികളെ അറിയിച്ചു. അത് അതേപ്രകാരം സംഭവിക്കുകയും ചെയ്തു. ഈ ഹദീസ് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. മദീനയിലേക്ക് പ്ലാഗും മസീഹുദ്ദജാലും പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബുഖാരി 5731 ഹദീസ്. തന്റെ ഉമ്മത്തിലെ ചില ആളുകൾ ജൂത നസാറാക്കളോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ നടപടിക്രമങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും അവരെ പിന്തുടരും. സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ജൂത നസാറാക്കളെയാണോ പിൻപറ്റും എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നബി ചോദിച്ചു, പിന്നെ ആരെയാണ്? മുസ്ലിം 2669 ഹദീസ്. ഖിയാമത്ത് നാളിന്റെ മുമ്പായി വരാനിരിക്കുന്ന അടയാളങ്ങളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പലതും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബുഖാരി 3176 ഹദീസ്. ഹിജാസ് പ്രദേശത്ത് നിന്നും പുറപ്പെടുന്ന ഒരു തീയിനെക്കുറിച്ച് നബി പറഞ്ഞത് ഇതിൽപ്പെട്ടതാണ്. ഹിജർ വർഷം 6655 ഇത് സംഭവിച്ചിട്ടുണ്ട്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി പറഞ്ഞിരിക്കുന്നു, ഹിജാസ് പ്രദേശത്ത് നിന്നും ഒരു തീ പുറപ്പെടുകയും ബുസറയിലുള്ള ഒട്ടകങ്ങളുടെ കഴുത്തുകളെ അത് പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അന്ത്യദിനം സംഭവിക്കുകയില്ല. ബുഖാരി 7118 ഹദീസ്. മുസ്ലിം 2902 ഹദീസ്. ഇൻഷാല്ലാ, പ്രവാചക ചരിത്രം അടുത്ത എപ്പിസോഡിൽ തുടർന്ന് കേൾക്കാം.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് യുഗചരിതം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തെ ആസ്പദമാക്കി ഫദുൽ ഹഖ് ഉമരി രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂ എന്ന പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് യുഗചരിതത്തിൽ നാം കേൾക്കുന്നത്. ശബ്ദം നൽകിയത് സിദ്ദിഖ് സലാഹി നിലമ്പൂർ.

നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന 500 ഖുർആൻ പഠന പദ്ധതിയുടെ മൊഡ്യൂൾ 16 ലെ 36-ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: സഹൂറും ഇഫ്താറും എപ്പോൾ വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് നമുക്കൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മാ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 178-ാം വചനത്തിൽ وَكُلُوا وَاشْرَبُوا حَتَّى يَتَبَيَّنَ لَكُمُ الْخَيْطُ الْأَبْيَضُ مِنَ الْخَيْطِ الْأَسْوَدِ مِنَ الْفَجْرِ എന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വന്നത്. ആയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ രാവുകളിൽ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും കൽപ്പിച്ചു. അത് ഫജറിൻ്റെ ഉദയം വരേക്കും സഹൂർ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട്, സഹൂർ വൈകിപ്പിച്ച് ഫജറിനോടടുത്ത് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ആയത്തിൽ നിന്ന് ചില പണ്ഡിതന്മാർ തെളിവ് പിടിച്ച, അതിൻ്റെ ഒരു പുണ്യത്തിന് തെളിവ് പിടിച്ച വിഷയമാണ് നമ്മൾ സംസാരിച്ചു വച്ചത്. സഹൂറിനെ ഫജറിൻ്റെ സമയത്തേക്ക് പിന്തിപ്പിക്കുക. ആ വിഷയത്തിൽ അനസ് റളിയല്ലാഹു തആല അനു ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇവിടെ പ്രത്യേക ശ്രദ്ധേയമാണ്. തിരുദൂതരും സെയ്ദ് ബിനു സാബിത്തു റളിയല്ലാഹു അൻഹുവും അത്തായം കഴിച്ചു എന്നാണ്. അങ്ങനെ അവർ അത്തായം കഴിച്ചതിൽ പിന്നെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഉദ്ദേശിച്ച് എഴുന്നേൽക്കുകയും നിസ്കരിക്കുകയും ചെയ്തു. കം കാന ബൈന ഫറാഗിഹിമ മിൻ സഹൂരിഹിമ വദുഖുലിഹിമ ഫിസ്സലാ. തിരുദൂതരും സെയ്ദും സുഹൂർ കഴിക്കുന്നതിൽ നിന്ന് വിരമിച്ച് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിനിടയിൽ എത്ര സമയമുണ്ടായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ, ഖദറുമാ യഖ്റഉ റജുലു 50 ആയ, ഒരു വ്യക്തി 50 ആയത്തോതുന്ന അളവ്, ചില നിവേദനങ്ങളിൽ 50 ആയത്തൻ ഔ 60 ആയത്തൻ, 50 അല്ലെങ്കിൽ 60 ആയത്തോതുന്ന സമയം ഉണ്ടായിരുന്നു എന്നാണ് സഹൂറിനെ വൈകിപ്പിക്കൽ. എന്നാൽ ഫജർ ഉദിക്കുന്നതിന് മുമ്പ് സഹൂറിൽ നിന്ന് വിരമിച്ച് നിസ്കാരത്തിന്, സുബഹി നിസ്കാരത്തിന് ഒരുങ്ങൽ, ഇതൊക്കെ ഈ സംഭവം അറിയിക്കുന്നു. ഫജർ ഉദിക്കുക, അതിനു മുന്നേ ഇളവനുവദിക്കപ്പെട്ട ഈ അന്നപാനീയങ്ങളിൽ നിന്ന് വിരമിക്കുക എന്നുള്ളത് ഈ വചനം നന്നേ അറിയിക്കുന്നു. നമ്മൾ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഈ ആയത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് അദി ഇബ്നു ഹാത്തിം അത്തായി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചെയ്തിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹം രണ്ട് ഇഖാലുകൾ തലയിണക്ക അടിയിൽ വെക്കാൻ ഭാവിച്ച വിഷയം, ഒന്ന് കറുത്തതും ഒന്ന് വെളുത്തതും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ദേശം പറഞ്ഞു, ബയാദുൻ നഹാറും സവാദുൽ ലൈലും, പകലിൻ്റെ വെട്ടവും രാവിൻ്റെ ഇരുളുമാണ് അവിടെ ഉദ്ദേശം എന്ന്. ഇമാം ബുഖാരി മുസ്ലിമും നിവേദനം ചെയ്യുന്ന മറ്റൊരു സംഭവം ഈ വിഷയത്തിലുള്ളത്, ഈ ആയത്ത് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കൽ അനിവാര്യമാണ്. ഈ ഭാഗം വിശുദ്ധ ഖുർആനിൽ അവതീർണമായപ്പോൾ വകുലു വഷ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈതുൽ അബ്യദു മിനൽ ഖൈതിൽ അസ്വദി എന്നുവരേക്കുമാണ് ആദ്യം അവതീർണമായത്. ഇത്രയും ഭാഗം ആദ്യം അവതീർണമായത്. അപ്പോൾ കറുത്ത ഇഴയിൽ നിന്ന് വെളുത്ത ഇഴ വ്യക്തമാകുന്നത് വരെ നിങ്ങൾക്ക് തിന്നാം കുടിക്കാം എന്നുള്ളതാണ് അത് അറിയിക്കുന്നത്. സഹാബികളിൽ ചിലർ അവരുടെ കാലുകളിൽ വെളുത്ത നൂല് അല്ലെങ്കിൽ വെളുത്ത കയറ്, അതേപോലെ കറുത്ത കയറ് കെട്ടിവെക്കുമായിരുന്നു എന്നാണ്. ഫഖാന റിജാലുൻ ഇദാ അറാദു സൗമ റബത അഹദുഹും ഫീ റിജ്ലിഹിൽ ഖൈതൽ അബ്യദ് വൽ ഖൈതൽ അസ്വദ് എന്നാണ്. എന്നിട്ട് കാലിൽ ഈ രണ്ട് ചരടുകൾ അല്ലെങ്കിൽ കയറുകൾ കെട്ടി, വലം യസൽ യഅകുൽ ഹത്താ യതബയ്യന ലഹു റുയ്യതുഹുമ, പിന്നെ അള്ളാഹു അനുവദിച്ച ഈ ഭക്ഷണ പാനീയം അതവർ കഴിച്ചുകൊണ്ടിരിക്കും, ഈ രണ്ട് ചരടുകളും അല്ലെങ്കിൽ കയറുകളും അതിൻ്റെ കാഴ്ച വ്യക്തമാകുന്നത് വരെ, ഒന്ന് വെളുത്തതാണ് മറ്റൊന്ന് കറുത്തതാണ് എന്നുള്ളത് തെളിയുന്നത് വരെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ഈ സംഭവം ഉദ്ധരിക്കുന്ന സഹിൽ ഇബ്നു സഅദ് സഅദി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫഅൻസലല്ലാഹു ബഅദു, അതിൽ പിന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത്, മിനൽ ഫജ്ർ, ഈ ഭാഗം അതുവരെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. മിനൽ ഖൈത്തിൽ അസ്വദ്, ആളുകൾ ഇങ്ങനെ ചെയ്ത് പിന്നെ നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ, നോമ്പെടുക്കുകയായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മിനൽ ഫജർ എന്നുള്ള ഭാഗം അവതരിപ്പിച്ചു. ഫഅലിമു, അതോടുകൂടി അവർക്ക് മനസ്സിലായി, അന്നഹു ഇന്നമാ യാനി ലൈല വന്നഹാർ, അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് രാവിനെയും പകലിനെയുമാണ്. അൽ ഖൈത്തുൽ അബ്യദ് പകലാണ്, മിനൽ ഖൈത്തിൽ അസ്വദ് അത് രാവാണ്. അപ്പോൾ ഹത്തായ തബയ്യനലക്കും, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ, അൽ ഖൈത്തുൽ അബ്യദു പകൽ, മിനൽ ഖൈത്തിൽ അസ്വദി രാവിൽ നിന്ന്. മിനൽ ഫജർ എന്ന് പറഞ്ഞാൽ അൽ ഖൈത്തുൽ അബിയദ്, ഫജറിൻ്റെ ഉദയം, പകലിൻ്റെ തുടക്കം അവട്ടം അതാണ് ഉദ്ദേശം എന്ന്. അപ്പോൾ ഈ ആയത്തിൻ്റെ അവതീർണതയിൽ ഇങ്ങനെ ഒരു ചരിത്രവും കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആദ്യം നമ്മൾ അദീന്റെ സംഭവം കേട്ടു. ഇപ്പോൾ ഇത് സഹൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സഹിയായ സംഭവമാണ്. വകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈതുൽ അബ്യദു മിനൽ ഖൈതിൽ അസ്വദി മിനൽ ഫജ്ർ എന്നതിൽ ഒരു സുപ്രധാന മസാല പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഫജർ വ്യക്തമാകുന്നത് വരെ, ഉദയം വ്യക്തമാകുന്നത് വരെ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാന തആല അനുവദിച്ചു. ഭക്ഷണം, പാനീയം, ഭാര്യ ഭർത്തൃ സംസർഗം. ചിലർ സൂക്ഷ്മതയുടെ ഭാഗമെന്നോണം കലെ കൂട്ടി ബാങ്ക് കൊടുക്കും. അത് പലയിടത്തും ഒരു പ്രശ്നമാണ്. ഫജറിന് മുമ്പ് ബാങ്ക് കൊടുക്കുക, ഏത് ബാങ്ക്? നോമ്പ് തുടങ്ങാനുള്ള ബാങ്ക്, നിസ്കാരം അനുവദനീയമാക്കുന്ന ബാങ്ക്. അത് ഈ ആയത്തിനോട് ചെയ്യുന്ന അനീതിയാണ്. അള്ളാഹു സുബ്ഹാന തആല അനുവദിച്ചതിനെ ജനങ്ങൾക്ക് വിലങ്ങുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല ഫജറിന് മുമ്പ് സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ബാങ്ക് വിളിച്ചാൽ, ആ ബാങ്ക് വിളി കേട്ട ആളുകൾ ഫജർ നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരം അസ്വീകാര്യമാകും. കാരണം ബാങ്കിന് മുമ്പ് നിസ്കാരം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൽ ഫജറു സാദിഖിനെ കുറിച്ചും അൽ ഫജറുൽ കാദിബിനെ കുറിച്ചും പറഞ്ഞു. അൽ ഫജറുൽ അവ്വൽ, അൽ ഫജറു സാനി. അൽ ഫജറു സാനിക്ക് മുമ്പ് നിസ്കാരം ഹറാമാണ്. നിസ്ലാസ്ലം മതങ്ങളങ്ങ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം അതിന് ആളുകൾക്ക് അവസരമുണ്ടാക്കലാണ് ഈ കാലേ കൂട്ടി ബാങ്ക് കൊടുക്കൽ എന്ന്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഫജർ ബാങ്ക് വിളിക്കാൻ രണ്ട് ബാങ്കികൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ബാങ്കികളിൽ ഒരാൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അപരൻ അബ്ദുള്ള ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. ഇന്ന ബിലാല യുഅദ്ദിനു ബിലൈൽ, ബിലാൽ രാഗവിൽ ബാങ്ക് വിളിക്കും. ഫകുലു വശ്റബു, അപ്പോൾ നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ. ഹത്താ തസ്മഉ അദാന ഇബ്നി ഉമ്മി മക്തൂം, അബ്ദുള്ള ഇബ്നു ഉമ്മി മക്തൂമിന്റെ ബാങ്ക് നിങ്ങൾ കേൾക്കുന്നത് വരെ. ഫൈനഹു ലാ യുഅദ്ദിനു ഹത്താ യത്ലുഅൽ ഫജ്ർ, കാരണം അബ്ദുള്ള ഇബ്നു ഉമ്മി മക്തൂം ഫജർ ഉദിക്കുന്നത് വരെ ബാങ്ക് വിളിക്കുമായിരുന്നില്ല. അദ്ദേഹം അന്ധനായ, കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയായിരുന്നു. അദ്ദേഹത്തോട് ഫജർ ഉദിച്ചു, നേരം പുലർന്നു എന്ന് ആളുകൾ പറയുമ്പോഴാണ് അദ്ദേഹം ബാങ്ക് വിളിച്ചിരുന്നത്. ലാ യംനഅ അന്ന അഹദുക്കും അദാനു ബിലാലി മിൻ സഹൂരിഹി ഫഇന്നഹു യുഅദ്ദിനു ബിലൈലിൻ ലിയർജിയാ ഖായിമുക്കും വലിയുനബിഹ നാഇമക്കും. ഇസ്ലാസൽ മതങ്ങൾ പറഞ്ഞാണിത്. സുഹൂർ കഴിക്കുമ്പോൾ ബിലാലിൻ്റെ ബാങ്ക് വിളി നിങ്ങളെ അതിൽ നിന്ന് തടയരുത്, നിങ്ങൾക്കത് തുടരാം. കാരണം ഫൈൻ നൗ യു അതിന് ബിലയിലിൻ, അദ്ദേഹം ബാങ്ക് വിളിക്കുന്നത് രാവിലാണ്. എന്തിനാ ബാങ്ക് വിളിക്കുന്നത്? ലി അർജിയ ഖായിമക്കും വലി യുനബിഹ നാഇമക്കും, നിങ്ങളിൽ ഉറങ്ങാത്തവരെ മടക്കി വിളിക്കാനും തിരിച്ചു വിളിക്കാനും നിങ്ങളിൽ ഉറങ്ങിയവരെ ഉറക്കമുണർത്താനുമാണ്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജറിൻ്റെ സമയം വരേക്കും സുഹൂർ കഴിക്കുന്നതിനെ അനുവദിച്ചത്, നോമ്പ് പിടിക്കാൻ അബ്ദുള്ള ഇബ്നു ഉമ്മു മക്തൂമിൻ്റെ ബാങ്ക് വിളിയെ അവലംബിക്കാൻ ആജ്ഞാപിച്ചത്, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ കാലേ കൂട്ടി ബാങ്ക് വിളിക്കുന്നവർ ചെയ്യുന്നത് എന്താണ്? വലിയ അക്രമമാണ്. ഒരിക്കൽ അത്താഴ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, യാ അനസ് ഇനി ഉരീദു സിയാം ഫഅത്ഇമിനി ഷൈഅൻ, ഞാൻ നോമ്പ് ഉദ്ദേശിക്കുന്നു, എന്നെ വല്ലതും ഭക്ഷിപ്പിച്ചാൽ, എന്തെങ്കിലും ഭക്ഷിക്കാൻ തരൂ എന്ന് പറയണം. അപ്പോൾ അനസ് റളിയല്ലാഹു തആല എന്നെ കാരക്കയും വെള്ളവും കൊണ്ടു നൽകി. അത് ബാദമ അദ്ദന ബിലാലിൻ എന്നാണ്, ബിലാൽ ബാങ്ക് വിളിച്ചതിന് ശേഷം എന്നാണ്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത്, യാ അനസ് ഉൻദുർ ഇൻസാന യഅകുലു മഅി, എൻ്റെ കൂടെ ഭക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറയാണ്. അപ്പോൾ സെയ്ദ് ബിൻ സാബിത്തിനെ വിളിച്ചു. അപ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാ ഇന്നി ശരിബ്തു ശർബത്ത സവീഖിൻ വ അന ഉരീദു സിയാം, ഞാൻ സവീഖ് കുടിച്ചിട്ടുണ്ട്, ഒരുതരം സൂപ്പ് നോമ്പ് ഉദ്ദേശിച്ചുകൊണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, വ അന ഉരീദു സിയാം, ഞാനും നോമ്പ് ഉദ്ദേശിക്കുന്നു. ഫതസഹറ മഅഹു, അങ്ങനെ സെയ്ദ് ബിൻ സാബിത്ത് തിരുദൂതരോടൊപ്പം സുഹൂർ കഴിച്ചു. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് റക്അത്ത് നിസ്കരിച്ചു, നിസ്കാരത്തിന് പുറപ്പെട്ടു. അപ്പോൾ ഫഖീമത്തി സല എന്നാണ്, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയം ചിലതൊക്കെ നമ്മൾ കേൾപ്പിച്ചു. കുലു വശ്റബു വലാ യഗുറന്നക്കും വലാ യഹീദന്നക്കും അസാതിഉൽ മുസ്ഇദു ഫകുലു വശ്റബു ഹത്താ യഅറിദ ലകുമുൽ അഹ്മർ. ഒരു ഹദീസിലുള്ളതാണത്. നിങ്ങൾ ഭക്ഷിച്ചോളൂ, പാനം ചെയ്തോളൂ. വലാ യഗുറന്നക്കും, നിങ്ങളെ ചതിക്കരുത്. അല്ലെങ്കിൽ വലാ യഹീദന്നക്കും, നിങ്ങളെ അസ്വസ്ഥമാക്കരുത്. അസാതിഉൽ മുസ്ഇദു, അസാതിഉൽ മുസ്ഇദ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞ ഫജറുൽ അവ്വൽ അല്ലെങ്കിൽ അൽ ഫജറുൽ ഖാദിബ്, അതിന് ഉദ്ദേശിച്ച് പറയണം. അസാത്യുൽ മുസ്ഇദ്, അത് നിങ്ങളെ പ്രയാസപ്പെടുത്തരുത്, വഞ്ചിതമാക്കരുത്. ഫകുലു വശ്റബു ഹത്താ യഅറിദ ലകുമുൽ അഹ്മർ, അൽ അഹ്മർ നിങ്ങൾക്ക് പ്രകടമാകുന്നത് വരെ നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ എന്നാണ്. അൽ അഹ്മർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഫജറുൽ അബിയദ് അല്ലെങ്കിൽ അൽ ഫജറുസ് സാദിഖ്, അതിന് അൽ അഹ്മർ എന്നും പറയും. ഒരു ഹദീസിൽ ഇപ്രകാരമുണ്ട്, ലൈസൽ ഫജറുൽ മുസ്തഖീല ഫിൽ ഉഫുഖി വലാകിന്നഹുൽ മുഅ്തരിദുൽ അഹ്മർ എന്ന്. നോമ്പ് തുടങ്ങുവാനുള്ള ഫജർ, അത് ചക്രവാളത്തിൽ നീളത്തിൽ ഉദയത്തിൻ്റെ വട്ടമുള്ള ഫജറല്ല. പിന്നെ ഏത് ഫജറ? വലാകിന്നഹുൽ മുഅ്തരിദുൽ അഹ്മർ, പ്രകാശം പരന്നുകൊണ്ടുള്ള ഫജർ, അതാണ് അൽ ഫജറുൽ സാദിഖ്, അതിനൽ അഹ്മർ എന്നും പറയും. ഞാനിത് ഉദ്ധരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആല ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബിയദ് മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജർ. അൽ ഫജറുൽ സാദിഖ് അല്ലെങ്കിൽ അൽ ഫജറുൽ മുഅ്തരിദുൽ അഹ്മർ, അത് വ്യക്തമാകുന്നത് വരെ നിങ്ങൾ ഭക്ഷിച്ചോളൂ, പാനം ചെയ്തോളൂ എന്നിവിടെ പറഞ്ഞു. ഇതിനു മുമ്പ് ഫൽആന ബാശിറൂഹുന്ന എന്ന് പറഞ്ഞു, അത് ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ഇളവാണ്, അനുവാദമാണ്. അത് ചില ബാങ്കികൾ, ചില മുഅദ്ദിനുകൾ, ചില പുരോഹിതന്മാർ ആളുകൾക്ക് വിളങ്ങുന്നു, തടയുന്നു. കലേക്കുട്ടി ചിലയിടങ്ങളിലൊക്കെ കാമണിക്കൂർ മുമ്പ് അൽ ഫജറു സാദിഖ് ഉദിക്കുന്നതിൻ്റെ കാമണിക്കൂർ മുമ്പൊക്കെ ബാങ്ക് വിളിക്കും. യഥാർത്ഥത്തിൽ അത് സൂക്ഷ്മതയല്ല, കൃത്യതയുമല്ല, സൂക്ഷ്മത അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിടത്ത് നിൽക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചത് പ്രകാരം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാമണിക്കൂർ മുമ്പൊക്കെ ഫജറിന് മുമ്പ് ബാങ്ക് വിളിച്ചാൽ ആ ബാങ്ക് വിളി കേട്ട് നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരം അത് ശരിയാകുമോ? അത് ശരിയായില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഇതും ഈ വിഷയത്തിൽ വളരെ ഗൗരവപ്പെട്ട ഒരു മസ്അലയാണ്. അതുകൊണ്ടാണ് ഇതിവിടെ ഒന്ന് പ്രത്യേകം ഉണർത്തിയത്. ഇനി ഇതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ എന്നാണ്. സുമ്മ അതിൽ പിന്നെ, അതിമ്മു നിങ്ങൾ പൂർത്തിയാക്കുക, അസ്സിയാം സിയാമിന ഇലല്ലൈൽ രാത്രി വരേക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഫജറിൻ്റെ ഉദയം വരെ അന്നപാനീയങ്ങളും ഇണകളോടത്തുള്ള ശയ്യാസഹനവും സമ്മതിച്ച് അനുവദിച്ച് ഫജർ ആയി കഴിഞ്ഞാൽ അതിൽ പിന്നെ നോമ്പിനെ രാത്രി വരേക്കും പൂർത്തീകരിക്കുവാൻ കൽപ്പിക്കുകയാണ്. അതിമ്മു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചത്, സൂമു എന്നല്ല, നിങ്ങൾ നോമ്പെടുക്കൂ എന്നല്ല. പിന്നെയോ അതിമ്മു സിയാം, സിയാമിനെ നിങ്ങൾ പൂർത്തീകരിക്കൂ എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? ഇത്മാമു സിയാം, നിയ്യത്തോടുകൂടി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് നോമ്പുകാരൻ വിട്ടു നിൽക്കണം. ഫജർ മുതൽ ലൈൽ രാവ് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നവാഖിദ്, അതിൽ നിന്ന് വിട്ടു നിൽക്കണം നിയ്യത്തോടുകൂടി. മല്ലം യുബയ്യത്തി സിയാം ഫലാ സിയാമലഹു, നിയ്യത്തില്ലാത്തവന് രാത്രി നിയ്യത്ത് ചെയ്യാത്തവന് നോമ്പില്ല എന്ന് പറയല്ലേ. അപ്പോൾ നിയ്യത്തിൻ്റെ അനിവാര്യത, അത് നോമ്പിൽ ഒരു റുക്കിനാണ്, അതില്ലാതെ നോമ്പ് ശരിയാകൂല. പിന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നവാഖിദ്, ഭക്ഷിക്കുക, പാനം ചെയ്യുക, ലൈംഗികമായിട്ടുള്ള ചേഷ്ടകളിൽ വികാര നിർവഹണം, ഭാര്യമാരുമായിട്ടുള്ള സംസർഗം, ഇങ്ങനെ തുടങ്ങിയുള്ള നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. നവാഖിദുണ്ട്, പിന്നെ നവാഖിസ് ഉണ്ട്. നവാഖിസ് നോമ്പിൻ്റെ പുണ്യത്തെ കെടുത്തുന്ന, കുറക്കുന്ന, നന്മ ഹനിക്കുന്ന കാര്യങ്ങളാണ്. അത് നോമ്പിനെ നഷ്ടമാക്കുകയില്ല എങ്കിലും നോമ്പെടുക്കാത്തവനെ പോലെയായിരിക്കും നോമ്പെടുത്തവൻ. നോമ്പെടുത്ത് നിഷിദ്ധമായ സംസാരങ്ങൾ, പ്രവൃത്തികളൊക്കെ ഉണ്ടാകുമ്പോൾ അതാണ് നവാഖിസ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിമ്മു സിയാം എന്ന് പറഞ്ഞ് നോമ്പിനെ പൂർത്തീകരിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് നോമ്പിനെ പൂർത്തീകരിക്കുക? അതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് ഇവിടെ പറഞ്ഞത്. അത് ഇലല്ലൈൽ, രാത്രി വരേക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. രാത്രി വരേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇലല്ലൈലിനെ വിശദീകരിച്ച് തന്നു. ഇദാ അഖ്ബലല്ലൈലു വഅദ്ബറന്നഹാറു വഗാബത്തിശംസു ഫഖദ് അഫ്തർത എന്നാണ്. രാവ് മുന്നിട്ട് വന്നു, പകൽ പിന്നിട്ട് പോയി, വഗാബത്തിശംസ് സൂര്യൻ അസ്തമിച്ചു എങ്കിൽ ഫഖദ് അഫ്തർത, താങ്കൾക്ക് നോമ്പ് മുറിക്കാം, അല്ലെങ്കിൽ താങ്കൾ നോമ്പ് മുറിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയാണ്. ചില നിവേദനങ്ങളിൽ ഇദാ അഖ്ബലല്ലൈലു മിൻഹാഹുന, കിഴക്കൻ ചക്രവാളത്തിൻ്റെ ഭാഗത്തേക്ക് ചൂണ്ടിപ്പറയുകയാണ്, ഇവിടെ നിന്ന് പകൽ രാവ് ആഗതമായി മുന്നിട്ട് വന്നു. വ അദ്ബറ നഹാറു മിൻഹാഹുന, പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നോക്കി അവിടേക്ക് ചൂണ്ടി, പകൽ ഇവിടെ നിന്ന് പിന്നിട്ടു, പിന്നോട്ട് പോയി. വഗാബത്തിശംസ്, സൂര്യൻ അസ്തമിച്ചു മറഞ്ഞു എങ്കിൽ ഫഖദ് അഫ്തറസ്സായിം, നോമ്പുകാരൻ അവൻ നോമ്പ് മുറിക്കട്ടെ എന്നാണ്. ഫഖദ് അഫ്തറസ്സായിം എന്നുള്ളതൊരു പ്രസ്താവനയാണ്, നോമ്പുകാരൻ നോമ്പ് മുറിച്ചു, അവസാനിപ്പിച്ചു എന്ന്. പക്ഷെ അത് കൽപ്പനയുടെ സ്വരത്തിലാണ്. ഫല്യുഫ്തിരി സായിം, നോമ്പുകാരൻ നോമ്പ് മുറിക്കട്ടെ എന്നുള്ള, നോമ്പ് തുറക്കട്ടെ എന്നുള്ള കൽപ്പനയാണ്, നോമ്പ് അവസാനിപ്പിക്കട്ടെ എന്നുള്ള കൽപ്പനയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ, നോമ്പിനെ നിങ്ങൾ പൂർത്തീകരിക്കുക, ഇലല്ലൈൽ ലൈല് വരേക്കും. ലൈൽ എവിടെ തുടങ്ങും? സൂര്യൻ അസ്തമിച്ച് മറഞ്ഞാൽ അവിടെ തുടങ്ങും. ആ അസ്തമിച്ച് മറയുന്നത് വരേക്കും നോമ്പ് പൂർത്തീകരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, വഹാബത്തി ശംസ് ഫഖദ് അഫ്തറ സായിം, സൂര്യൻ അസ്തമിച്ച് മറഞ്ഞാൽ നോമ്പുകാരൻ നോമ്പ് തുറക്കട്ടെ, നോമ്പ് അവസാനിപ്പിക്കട്ടെ എന്ന്. ഇവിടെ നോമ്പ് ഏതുവരേക്കും? സൂര്യൻ അസ്തമിച്ച് മറയുന്നത് വരേക്കും. പിന്നെ നോമ്പ് തുടർത്തുക എന്നുള്ളത് പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ കേട്ടു, നോമ്പുകാരൻ അപ്പൊ നോമ്പ് മുറിക്കട്ടെ, അവസാനിപ്പിക്കട്ടെ. ഒരു ഹദീസിൽ, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറക്കുന്നത് വേഗത്തിലാക്കുന്നിടത്തോളം കാലം ആളുകൾ നന്മയിലാണ്. ലാ തസാലു ഉമ്മത്തി അലാ സുന്നത്തി മാലം തൻതളിർ ബിഫിത്രിഹ അന്നുജൂം, എൻ്റെ ഉമ്മത്ത് എൻ്റെ സുന്നത്തിലായിക്കൊണ്ടിരിക്കും നോമ്പ് മുറിക്കാൻ നക്ഷത്രങ്ങളുടെ ഉദയം പ്രതീക്ഷിക്കാത്ത കാലം അത്രയും. എന്ന് പറഞ്ഞാൽ അസ്തമിച്ച ഉടനെ നോമ്പ് തുറക്കുകയായാൽ പല പ്രയോഗങ്ങൾ കാണാം. ലാ യസാലുദ്ദീനു ബാഹിറൻ മാ അജ്ജല നാസുൽ ഫിത്ർ ലിഅന്നൽ യഹൂദ വൻ നസാറ യുഅഖിറൂൻ, ജനങ്ങൾ സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുന്ന അവസ്ഥയാണ് എങ്കിൽ ദീൻ വിജയത്തിലാണ്, ജൂത നസാറാക്കൾ അവർ നോമ്പ് തുറക്കുന്നത് പിന്തിപ്പിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീ അപ്രകാരമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അബൂ അതിയ രണ്ട് വ്യക്തികളെ കുറിച്ച് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. രണ്ടാളും സഹാബികളാണ്. രണ്ടിലൊരാൾ, അഹദുഹുമാ യുഅജ്ജിലുൽ ഇഫ്താർ വയുഅഖ്ഖിറു സുഹൂർ, ഒരാൾ നോമ്പ് തുറക്കുന്നത് വേഗത്തിലാക്കും, ഇടയത്തായം കഴിക്കുന്നത് സുഹൂർ വൈകിപ്പിക്കും, പിന്തിപ്പിക്കും, ഫജറിന്റെ സമയത്തേക്ക് പിന്തിപ്പിക്കും. വൽആഖർ, മറ്റൊരു സഹാബി, യുഅഖ്ഖിറുൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്നത് പിന്തിപ്പിക്കും, വയുഅജ്ജിലു സുഹൂർ, സുഹൂറിനെ വേഗത്തിലാക്കുകയും ചെയ്യും, നേരത്തെ ആക്കുകയും ചെയ്യും. ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അബൂ അതിയ പറഞ്ഞപ്പോൾ മഹദിയുടെ മറുപടി, അയ്യുഹുമല്ലദീ യുഅജ്ജിലുൽ ഇഫ്താറ വയുഅഖ്ഖിറു സുഹൂർ, ആരാണ് ഇഫ്താറിനെ, നോമ്പ് തുറക്കുന്നതിനെ വേഗത്തിലാക്കുകയും നോമ്പ് നോൽക്കാൻ ഇടയത്താഴം വൈകിപ്പിക്കുകയും ചെയ്യുന്നത്, പിന്തിപ്പിക്കുകയും ചെയ്യുന്നത്? അപ്പോൾ അബൂ അതിയ പറഞ്ഞു, അബ്ദുള്ള ഇബ്നു മസ്ഊദ്. അത് അബ്ദുള്ള ഇബ്നു മസ്ഊദാണ്, രണ്ട് സഹാബികളുടെ ഒരാൾ അബ്ദുള്ള ഇബ്നു മസ്ഊദാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, ഹാകദാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്ന, തിരുദൂതർ ഇപ്രകാരമായിരുന്നു ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീ അങ്ങനെയായിരുന്നു, ഇഫ്താറിനെ വേഗത്തിലാക്കുക, സുഹൂറിനെ ഫജറിലേക്ക് വൈകിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇലല്ലൈൽ, രാത്രി വരേക്കും സിയാമിനെ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ രാത്രി തുടങ്ങുന്നത് സൂര്യൻ അസ്തമിച്ച ഉടനെയാണ്, അസ്തമയത്തോടു കൂടിയാണ്. അപ്പം അതോടുകൂടി നോമ്പ് തുറക്കുക എന്നതാണ് ഈ പ്രയോഗം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വ്യക്തമാക്കി. മഗ്രിബ് നിസ്കാരം നോമ്പ് തുറന്ന് ഭക്ഷിച്ചതിന് ശേഷമായിരുന്നു എന്നുള്ളതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, ഇജ്അൽ ബൈന അദാനിക വ ഇഖാമതിക നഫസൻ ഖദ്റമാ യഖ്ദിൽ മുഅ്തസിർ ഹാജതഹു ഫീ മഹ്ലിൻ വഖദ്റമാ യഫ്റഗുൽ ആകിലു മിൻ തആമിഹി ഫീ മഹ്ലിൻ. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ അല്പം സമയം താങ്കൾ വിട്ടേക്കണം. എത്ര സമയം? ഖദ്റമാ യഖ്തളി അൽ മുഅ്തസിർ ഹാജതഹു എന്നാണ്. മലമൂത്ര വിസർജനം നിർവഹിച്ച് ഒളിവെടുക്കാനുള്ളവർ, അവർക്ക് അവരുടെ ആവശ്യം വീട്ടാനുള്ള ഒരു അളവ് സമയം, സാവകാശം, ഫി മഹൽ. അതേപോലെ വഖദ്റമാ യഫ്റഗുൽ ആകിലു മിൻ തആമിഹി ഫീ മഹ്ലിൻ, ഭക്ഷിക്കുന്നവൻ തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് വിരമിക്കുന്ന ഖദർ, അല്പം സാവകാശത്തിൽ, അവധാനതയിൽ കഴിച്ച് തീരുവോളം ഒരു ഖദർ നിശ്ചയിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തുകൾ ബിലാലിനോട് പറഞ്ഞതായി ഹദീസിൽ കാണാം. നമുക്കറിയാം മഗ്രിബ് ബാങ്കിൻ്റെയും നിസ്കാരത്തിൻ്റെ ഇടയിൽ കൂടുതൽ ടൈമില്ല. അപ്പോൾ ബാങ്ക് വിളിച്ച ഉടനെ നോമ്പ് തുറന്ന് ആഹരിച്ച് പിന്നെ മഗ്രിബ് നിസ്കാരം, അത് ഈ ഹദീസ് അറിയിക്കുന്നു. എന്ന് മാത്രമല്ല, സാധാരണ സമയങ്ങളിൽ ബാങ്ക് വിളിച്ച് പിന്നെ വേഗത്തിൽ ഇഖാമത്ത് വിളിക്കുന്ന അവസ്ഥയാണ്. നോമ്പിൽ ബാങ്ക് വിളിച്ച് ഇഖാമത്ത് വിളി അല്പം പിന്തിപ്പിക്കാൻ ഇളവുണ്ട്. കാരണം എല്ലാവരും നോമ്പുകാരാണ്, നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ച് പിന്നീട് നിസ്കരിക്കാൻ ഇഖാമത്തിന് അല്പം വൈകിപ്പിക്കുക എന്നുള്ളത് ഈ സംഭവം അറിയിക്കുന്നു. ബിലാലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇജ്അൽ ബൈന അദാനിക വ ഇഖാമതിക നഫസൻ എന്നാണ്. ബാങ്ക് വിളിയുടെയും ഇഖാമത്ത് വിളിയുടെയും ഇടയിലൊരു നഫസ്, അല്പം ഒരു സമയം, ആശ്വാസ സമയം ഇടാനാണ് പറയുന്നത്. അത് എത്രത്തോളം? ഖദ്റമായ ഫ്രുഹുൽ ആക്കിലു മിൻ താമിഹി ഫി മഹലിൻ എന്നാണ്. ഭക്ഷിക്കുന്നവൻ തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് വിരമിക്കുന്ന ഒരു ഖദർ, സമയം വിടാൻ പറഞ്ഞു. അപ്പോൾ റമദാനിൽ ബാങ്ക് വിളിച്ച് ഇഖാമത്ത് വിളി അല്പം പിന്തിപ്പിക്കുന്നുവെങ്കിൽ അതിൽ തിരുചര്യയുണ്ട് എന്നും ഈ ഒരു സംഭവം അറിയിക്കുന്നു. ഇവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞപ്പോൾ വിശുദ്ധ വചനത്തിന്റെ ഈ പ്രയോഗം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണം അറിയിക്കുന്ന ഒരു മസ്അലയാണ് അസ്തമിച്ച ഉടൻ നോമ്പ് തുറക്കുക എന്നുള്ള വിഷയം. ഈ വചനം വേറെയും ചില മസ്അലകളെ അറിയിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ വിസാലായ നോമ്പിന്റെ വിഷയം, നോമ്പ് മുറിക്കാതെ നോമ്പ് തുടർത്തുന്ന വിസാലായ നോമ്പിന്റെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ എന്നാണ്, രാത്രിയിലേക്ക് നോമ്പിനെ പൂർത്തിയാക്കാനാണ്, രാത്രിയായാൽ നോമ്പ് നിർത്തുക എന്നുള്ളതാണ്. വകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്നാണ്. രാത്രി ഫജ്ർ വരേക്കും ഭക്ഷിക്കാം, പാനം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വിസാലായ നോമ്പ് അതിൻ്റെ വിധി എന്ത്, അതാകാമോ? ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു മസാലയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രസ്തുത മസാലയും ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി സമഗ്രമായ പഠന പദ്ധതിയാണ് അന്നൂർ. മൊഡ്യൂൾ 16 36 ക്ലാസ്സിൽ സഹൂറും ഇഫ്താറും എപ്പോൾ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇനി ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
3: ചോദ്യം 1. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ ഉദ്ദേശിച്ച് അത്താഴം കഴിക്കാൻ ഒരുങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചതിന് ശേഷമായിരുന്നു അത്. തന്റെ അനുചരനോട് കൂടെ ഭക്ഷിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ അത്താഴം കഴിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇരുവരും ഒരുമിച്ച് അത്താഴം കഴിക്കുകയും തുടർന്ന് നമസ്കാരത്തിന് പുറപ്പെടുകയും ചെയ്തു. ആരായിരുന്നു ആ സൊഹാബി? ഓപ്ഷൻ എ സെയ്ദ് ബിൻ സാബിത്ത്, ബി സെയ്ദ് ബിൻ ഹാരിസ, സി സഹല് ബിൻ സഅദ്. ചോദ്യം 2. ലൈസൽ ഫജറുൽ മുസ്തഖീലു ഫിൽ ഉഫുഖി വലാക്കിന്നഹുൽ മുഅ്തരിദുൽ അഹ്മർ. അൽ അഹ്മർ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ അസാത്യുൽ മുസ്തൽഇദ്, ഓപ്ഷൻ ബി ഫജറുൽ കാദിബ്, ഓപ്ഷൻ സി ഫജറു സ്വാദിഖ്. ചോദ്യം 3. ഇത്മാമു സിയാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ നോമ്പിന്റെ ലക്ഷ്യങ്ങൾ നന്നായി മനസ്സിലാക്കൽ, ബി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ വ്യക്തമായി അറിവുണ്ടായിരിക്കൽ, സി നിയത്തോടുകൂടി ഫജർ മുതൽ രാവ് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ തൊട്ട് വിട്ടുനിൽക്കൽ.

Peace Radio. Tune to reality.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: أعوذ بالله من الشيطان الرجيم.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് കോപം അപകടം രണ്ടാം ഭാഗം വിശദീകരിച്ചുകൊണ്ട് സുഹൈൽ പറവഞ്ഞൂർ നമുക്കൊപ്പം ചേരുന്നു.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കോപം അപകടം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന മാതൃകയെക്കുറിച്ചും നാം മനസ്സിലാക്കി. കോപത്തെ നിയന്ത്രിക്കാനും കോപം വരുന്ന സന്ദർഭത്തിൽ ക്ഷമ കൈക്കൊള്ളുവാനുമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് താക്കീത് നൽകിയിട്ടുള്ളത്. ആ മാതൃക പിൻപറ്റുന്ന യഥാർത്ഥ സത്യവിശ്വാസി വിശ്വാസിനികളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അമുഖമായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കോപത്തെക്കുറിച്ചിട്ട് മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത് അല്ലെങ്കിൽ പഠിപ്പിച്ചു നൽകിയത്, കോപം വരുമ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് സ്വാഭാവികമായും ശാപവാക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അത്തരം സംസാരങ്ങൾ പ്രയോഗങ്ങൾ ഒരിക്കലും പാടില്ലാത്തതാണ് എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും യുദ്ധത്തിലേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിൽ അതിലെ 5, 6, 7 ഒട്ടകങ്ങൾ മാത്രമാണുണ്ടായിരുന്നത്. അവയെ മാറി മാറി ഉപയോഗിക്കുകയും ചെയ്തിരുന്ന സന്ദർഭത്തിൽ ഒരു അൻസാരിയുടെ ഊയം വന്നപ്പോൾ അദ്ദേഹം ഒട്ടകത്തെ മുട്ടുകുത്തി കയറുകയും പിന്നീട് അതിനെ നയിച്ച സന്ദർഭത്തിൽ ഈ ഒട്ടകം സാവകാശം മന്ദഗതിയിൽ നടന്നപ്പോൾ നീ മുന്നോട്ടു പോ, അള്ളാഹു നിന്നെ ശപിക്കട്ടെ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ ഒട്ടകത്തെ ശപിക്കുന്നത്? അപ്പോൾ അൻസാരിയായ ആ വ്യക്തി പറയുകയാണ്, ഞാനാണ് റസൂലേ, റസൂലുള്ളാ അത് ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി, നീ അതിൽ നിന്നും ഇറങ്ങുക, ശപിക്കപ്പെട്ട ഒന്നിനോടൊപ്പം ഞങ്ങളോട് കൂടരുത്. നിന്റെ സ്വന്തം നേർക്കോ നിന്റെ മക്കൾക്ക് നേർക്കോ നിന്റെ സമ്പത്തിന് നേർക്കോ ശാപം ചൊല്ലരുത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചോദിക്കപ്പെടുന്ന ഒരു സമയവുമായി നിന്റെ ശാപം ഒത്തുപോയാൽ അത് അള്ളാഹു സ്വീകരിച്ചേക്കാം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതിൽ നമുക്കും വലിയ മാതൃകയുണ്ട്. പലപ്പോഴും ദേഷ്യപ്പെടുന്ന സന്ദർഭത്തിൽ, കോപം വരുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ, ഒരുപക്ഷെ നമ്മുടെ കുടുംബാംഗങ്ങളാവാം, മക്കളാവാം, ഇണകളായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരാവാം, അതല്ലെങ്കിൽ സാമൂഹികമായിക്കൊണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖല, ഏതു മേഖലയായിരിക്കട്ടെ, നമ്മുടെ ശാപവാക്കുകളും അള്ളാഹുവിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയവും കൂടി ഒരേ സമയത്ത് എത്തിച്ചേർന്നാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചേക്കാം. അതുകൊണ്ട് ഒരിക്കലും ദേഷ്യമുള്ള സമയത്ത് ശാപവാക്കുകൾ പറയാനോ ശാപപ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാനോ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മോശമായ സംസാരം, നാം ദേഷ്യം വരുമ്പോഴും വിഷമം വരുമ്പോഴും മോശമായി മറ്റുള്ളവരോട് സംസാരിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിക്കൊണ്ട് പഠിപ്പിച്ചു നൽകിയത്. ഇനി ഇങ്ങനെയൊക്കെ ഇസ്ലാം നമ്മോട് കൃത്യമായിക്കൊണ്ട് കൽപ്പനകൾ കൽപ്പിക്കുന്നുണ്ട്. ഒരു വാക്കും പ്രവൃത്തിയും നമുക്ക് ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല, അതുപോലെ തന്നെ കോപത്തെ നിയന്ത്രിക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഇനി നമുക്ക് കോപം വന്നു എന്നിരിക്കെ എന്താണ് ഒരു വിശ്വാസി എന്ന നിലയിൽ, വിശ്വാസിനി എന്ന നിലയിൽ നാം എടുക്കേണ്ട നിലപാട് എന്ന് അതും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിക്കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോപം ഒതുക്കി വെക്കുക, ദേഷ്യത്തെ ഒതുക്കി വെക്കുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമതായിട്ടുള്ളത്. രണ്ടാമതായിക്കൊണ്ടുള്ളത് പറയുന്നത് നാം പാപമോചനം തേടുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ മഹാപാപങ്ങളും നീചവൃത്തികളും വർജിക്കുന്ന ആ സമയത്ത് കോപം വന്നാലും പൊറുക്കലിനെ തേടുന്നവരായിട്ട് നാം മാറണം. ആ സന്ദർഭത്തിൽ അത് എങ്ങനെയാണ് ദേഷ്യപ്പെടുന്ന ഒരാൾക്ക് പാപമോചനം തേടാൻ കഴിയുക? അത് വിശ്വാസം ദൃഢമായ ഒരു മനുഷ്യനെ അത് സാധ്യമാകൂ എന്നുള്ളതാണ്. മൂന്നാമതായിക്കൊണ്ട് അള്ളാഹുവിനോട് ശരണം തേടുക എന്നുള്ളതാണ്. അഊദു ബില്ലാ എന്ന് പറയാൻ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയാൻ നമുക്കറിയാം. കാരണം അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി ദഹബ അൻഹുമാ യുഇദ്ദു എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഒരു വലിയ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃക പിൻപറ്റുന്നവരായിട്ട് മാറണം. പിശാചിൻ്റെ ഫിത്തനകളാണ് നമ്മളെ ഒരുവിധം തെറ്റുകളിലേക്കും തിന്മകളിലേക്കും പോരായ്മകളിലേക്കും എത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സത്യവിശ്വാസി വിശ്വാസിനികൾ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. നാലാമതായിക്കൊണ്ട് അല്ലെങ്കിൽ അവസാനമായിക്കൊണ്ടുള്ളത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ സ്ഥലം മാറിയിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, നിൽക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നതെങ്കിൽ നാം നിൽക്കുന്നതിൽ നിന്നും ഇരിക്കുകയും ഇരിക്കുന്നവർ അവർ കിടക്കുകയും കിടക്കുന്നവരൊന്ന് മാറിക്കിടക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വലിയ പ്രയാസങ്ങളും അപകടങ്ങളും വലിയ പോരായ്മകളും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ കൃത്യമായി കൊണ്ട് പിൻപറ്റാനും അതോടൊപ്പം തന്നെ പ്രവാചകൻ കാണിച്ചു തന്ന ആ ഒരു ഉപദേശത്തെ അല്ലെങ്കിൽ നിർദ്ദേശത്തെ, മാതൃകയെ ജീവിതത്തിൽ നിലനിർത്താനും കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ അഊദു ബില്ലാ എന്ന് പറയാൻ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാൻ എന്ന് പറയാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയ ഒരു മാറ്റത്തിന് തുടക്കമായിരിക്കും. ക്ഷമ കൈക്കൊള്ളുന്ന, സ്ഥലം മാറിയിരിക്കുന്ന, പ്രാർത്ഥന ചൊല്ലുന്ന, പാപമോചനം തേടുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ട് മാറാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരക്കാരിൽ നമ്മളെ അള്ളാഹു ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിക്കൊണ്ട് എത്രയോ സന്ദർഭങ്ങളിൽ അറിവില്ലായ്മ മൂലമോ അതല്ലെങ്കിൽ നമ്മുടെ അറിവിൻ്റെ കുറവ് മൂലമോ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടായിരിക്കാം. ആ പ്രയാസങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പുറത്തു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അത്തരക്കാരുടെ കൂട്ടത്തിൽ ക്ഷമ കൈക്കൊള്ളുന്നവരുടെ, പാപമോചനം ചെയ്യുന്നവരുടെ, ദേഷ്യത്തെ നിയന്ത്രിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞുബിയോടൊപ്പം കോപം അപകടം വിഷയത്തിന്റെ രണ്ടാമത് ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് സുഹൈൽ പറവന്നൂർ.

0: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു ഹിഫുദുൽ ഖുർആൻ. ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് പതിവ് പോലെ ജാഫർ സലഫിയും നജാഹ് ജാഫറുമാണ്. സൂറ നഹലിലെ 102-ാമത്തെ ആയത്താണ് ഇന്നത്തെ ഹിഫുദുൽ ഖുർആനിൽ നാം കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ നഹലിലെ 102-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ കേൾവിയും പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അള്ളാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ജാഫർ സലഫിയും കൂടെ നജാഹ് ജാഫർ.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ. അരങ്ങുവാഴുന്ന ക്രൂരതകൾ. നസീമ വാടാനപ്പള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു.
1: അരങ്ങുവാഴുന്ന ക്രൂരതകൾ, എഴുത്ത് നസീമ വാടാനപ്പള്ളി. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന ഓമനപ്പേര് കൊച്ചു കേരളത്തിന് കിട്ടിയത് പ്രകൃതി സൗന്ദര്യം കൊണ്ടു മാത്രമല്ല, വ്യത്യസ്ത മതക്കാർ സമാധാനത്തോടെ ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഇടമായതുകൊണ്ടുകൂടിയാണ്. എന്നാൽ ഇന്ന് കഥയാകെ മാറിയിരിക്കുന്നു. തെളിഞ്ഞ വെള്ളം കലങ്ങിയിരിക്കുന്നു. മനഃപൂർവ്വം കലക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. വർഗീയ ചേരിതിരിവും ആൾക്കൂട്ട കൊലപാതകവും കാണാൻ ഉത്തരേന്ത്യയിലേക്ക് നോക്കേണ്ടതില്ല, സ്വന്തം നാട്ടിലേക്ക് നോക്കിയാൽ മതി എന്ന അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി മാഫിയകൾ നിറഞ്ഞാടുകയാണ്. സ്കൂൾ കുട്ടികളും യുവാക്കളും യുവതികളുമൊക്കെ ലഹരിക്കു പിന്നാലെ പായുകയാണ്. വരും തലമുറയെ തന്നെ നശിപ്പിക്കാനുള്ള ലഹരി മാഫിയകളുടെ ശ്രമത്തെ അടിച്ചമർത്താൻ കേരളത്തിലെ പുതിയ സർക്കാർ തീവ്രശ്രമം തുടങ്ങിയതും ശ്ലാഘനീയമാണ്. അതിക്രൂരമായ കൊലപാതകങ്ങളും ആത്മഹത്യകളും പെരുകുകയാണ്. സമാധാനകാംക്ഷികളുടെ, മനുഷ്യത്വം മരവിക്കാത്തവരുടെ ഹൃദയം നടുങ്ങുന്ന ക്രൂരതയുടെ വാർത്തകളാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. തള്ളചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല എന്ന പഴമൊഴിയിലെ മാതൃത്വത്തിന്റെ വിശ്വാസ്യത പോലും ഇന്ന് ചോദ്യചിഹ്നമായിരിക്കുന്നു. കഴിഞ്ഞ ഒന്നു രണ്ടു വർഷത്തിനുള്ളിൽ അമ്മയും കാമുകനും അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് നടത്തിയ

0: ബാല കൊലപാതകങ്ങൾ എത്രയാണ്! നൈമിഷിക സുഖത്തിനായി സ്വന്തം വയറ്റിൽ ഉരുവം കൊണ്ട പിഞ്ചുകുഞ്ഞിനെ, നിഷ്കരണം കുന്നുതള്ളുന്ന മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ എങ്ങനെ മനുഷ്യഗണത്തിൽ ഉൾപ്പെടുത്തും? മാതൃത്വത്തിന്റെ വിശ്വാസ്യതയാണ് തകരുന്നത്. പൊതുവെ ഏതു ബന്ധത്തിലും ഇന്ന് വിശ്വാസ്യത ചോർന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും മാതൃത്വത്തിലെ ഈ കളങ്കം ഏറെ ഭയാനകവും പൈശാചികവുമാണ്. അവിഹിത ബന്ധത്തിലൂടെ പിറന്ന കുഞ്ഞിനെ ആശുപത്രിയിലെ ശുചിമുറിയുടെ ജനലിലൂടെ പുറത്തേക്കിട്ടത് 19-കാരിയായ മാതാവാണ്. നെടുമങ്ങാട് നടന്ന 1.5 വയസ്സായ കുഞ്ഞിന്റെ കൊലപാതകവും ഏറെ ഞെട്ടലുണ്ടാക്കിയതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണിവ. ഇതിനെ മൃഗീയത എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു മൃഗവും സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കാനല്ലാതെ കൊല്ലാനൊരുങ്ങാറില്ല. പുഴയിലെ ഒഴുക്കിൽപ്പെട്ട കുട്ടിയാനയെ അതിന്റെ അമ്മ അതിസാഹസികമായി രക്ഷിച്ച് കരയിലെത്തിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞത് മനുഷ്യരായ ചില അമ്മമാരുടെ ക്രൂരതകൾ അന്നേരം ഓർമ്മയിൽ വന്നതുകൊണ്ടാണ്. പവിത്രമായ മാതൃത്വത്തിനും സ്ത്രീത്വത്തിനും ഇന്ന് ഏറെ വെല്ലുവിളി നേരിടേണ്ടി വരുന്നത് സ്ത്രീകളിൽ നിന്ന് തന്നെയാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ. കുറേ നിയമങ്ങളുണ്ടായതുകൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവുകയില്ല. നീതി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കുന്ന ഭരണാധികാരികളും നീതിപീഠവും വേണം. പണത്തിന്റെയും അധികാരത്തിന്റെയും പിൻബലത്തിൽ ഏതു നിയമക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാമെന്ന അവസ്ഥ മാറുക തന്നെ വേണം. മനുഷ്യൻ നന്നാവണമെങ്കിൽ അവൻ തന്റെ അസ്തിത്വത്തെ തിരിച്ചറിയണം. അപ്പോൾ സ്വാഭാവികമായും സൃഷ്ടിച്ചവനിലേക്ക് അവൻ മടങ്ങും. ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും തന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവിനെ തിരിച്ചറിയുന്നതോടെ മനുഷ്യൻ മനുഷ്യനാകും. തെറ്റുകളിൽ നിന്നും അവൻ ബഹുദൂരം അകലും.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. അരങ്ങുവാഴുന്ന ക്രൂരതകൾ. നെസീമ വാടാനപ്പള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 25-26 വചനങ്ങൾ. പരിശുദ്ധ ഹറമിൽ നിന്നും വിശ്വാസികളെ തടയുന്ന അവിശ്വാസികൾക്കുള്ള താക്കീതും കഴബാലയത്തെ നിർമ്മിക്കുന്നതിനുള്ള സ്ഥാനം ഇബ്രാഹിം നബി അലഹിസ്സലാമിന് ഒരുക്കിക്കൊടുത്തതുമായ സംഭവങ്ങൾ വിശദീകരിക്കുന്നു. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറു വയസുദ്ദൂന അൻ സബീലില്ലാഹി വൽ മസ്ജിദിൽ ഹറാം والمسجد الحرام الذي جعلناه للناس سواء العاقف فيه والباد ومن يرد فيه بالحاد بظلم نذقه من عذاب أليم وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ.
2: പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ വിശദീകരിച്ച് വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് അതിൻ്റെ 25-26 ആയത്തുകളാണ് നമ്മൾ എടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആയത്തിൻ്റെ അർത്ഥം നമുക്കൊന്ന് പദാനുപദമായിട്ട് നോക്കാം. ഇന്നല്ലദീന കഫറു, തീർച്ചയായും അവിശ്വസിച്ചതായ ആളുകൾ. ഇന്നല്ലദീന കഫറു, തീർച്ചയായും അവിശ്വസിച്ചതായ ആളുകൾ. വയസുദ്ദൂന, അവർ തടയുകയും ചെയ്യുന്നു. അൻ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തെ തൊട്ട്. അല്ലാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് തടയുകയും ചെയ്യുന്നു. വൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ നിന്നും. അപ്പൊ തീർച്ചയായും നിഷേധിക്കുകയും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും തടയുകയും മസ്ജിദുൽ ഹറാമിൽ നിന്നും ജനങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ ആരോ അവർ. മസ്ജിദുൽ ഹറാം എന്നുള്ളിടത്തൊരു അല്പം വിശദീകരണമുണ്ട്. അല്ലദീ ജഅൽനാഹു ലിന്നാസി സവാഅൻ അൽ ആഖിഫു ഫീഹി വൽ ബാദ്. അല്ലദീ ജഅൽനാഹു, നാം അതിനെ ആക്കിയിട്ടുണ്ട്. ആ മസ്ജിദുൽ ഹറാമിനെ നാം ആക്കിയിട്ടുണ്ട് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി. സവാഅൻ, സമമാണ്. അൽ ആഖിഫു ഫീഹി, അവിടെ ഭജനമിരിക്കുന്നവനും. വൽ ബാദ്, പുറത്തുനിന്ന് വരുന്നവനും. ഇവിടെ ഭജനമിരിക്കുക എന്ന് പറഞ്ഞാൽ ആ മസ്ജിദുൽ ഹറാമും അതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആ നാട്ടിലുള്ള ആളുകൾക്കും, അതേപോലെ പുറത്തുനിന്ന് ആ മസ്ജിദുൽ ഹറാമിലേക്ക് വരുന്നതായ ആളുകളും, രണ്ടു കൂട്ടരും സമമാണ്. അവർക്കെല്ലാവർക്കും വേണ്ടി നാം ആ മസ്ജിദുൽ ഹറാമിനെ നിശ്ചയിച്ചിരിക്കുന്നു. ആ മസ്ജിദുൽ ഹറാമിനെ തൊട്ടും തടയുകയും അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് തടയുകയും അവിശ്വസിക്കുകയും ചെയ്തവരാരോ. വമയുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ, വമയുരിദ്, ആരുദ്ദേശിക്കുന്നുവോ ഫീഹി അതിൽ, ബിഇൽഹാദിൻ ബിളുൽമിൻ, അന്യായമായി ധർമ്മവിരുദ്ധമായ വല്ല കാര്യവും. ബിഇൽഹാദിൻ ബിളുൽമിൻ എന്നത് അന്യായമായി, അക്രമപരമായി, ധർമ്മത്തിനെതിരായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്ന പക്ഷം, അതാണ് വമൈ യുരിദ് ഫീഹി, അവിടെ വെച്ച് ആരെങ്കിലും ഉദ്ദേശിക്കുന്ന പക്ഷം. ബിഇൽഹാദിൻ ബിളുൽമിൻ, അന്യായമായി ധർമ്മവിരുദ്ധമായ വല്ലതും ചെയ്യാൻ. നുദിക്കുഹു, നാം അവനാസ്വദിപ്പിക്കും. മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയെ നാം അവന് ആസ്വദിപ്പിക്കുന്നതാണ് എന്നർത്ഥം. ഇതാണ് ആയത്തിൻ്റെ ഓരോ പദാനുപദ അർത്ഥങ്ങൾ. അഥവാ നിഷേധികളായ ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ടവർ തടയുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് തടയുന്നതായ ആളുകൾ. പിന്നെയോ മസ്ജിദുൽ ഹറാമിനെ തൊട്ടും, മസ്ജിദുൽ ഹറാമിലേക്ക് വരുന്നതിനെ തൊട്ടും അവരെന്ത് ചെയ്യുന്നു? തടയുന്നു. മസ്ജിദുൽ ഹറാമിലേക്ക് ആര് വരും? വിശ്വാസികളായ ആളുകൾ വരും. എന്തിനു വേണ്ടിയാ? വഖലാഇ മനാസികിഹിം ഫീഹ്, അവിടെ വെച്ച് അവരുടെ ഹജ്ജ് ഉംറ പോലെയുള്ള കർമ്മങ്ങൾ നിർവഹിക്കാൻ, അതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മസ്ജിദുൽ ഹറാമിലേക്ക് വരുന്ന ആളുകളെ തടയുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടുന്നതായ ആളുകളെ അവർ തടയുന്നു. അങ്ങനെ നിഷേധിക്കുന്നതായ ആളുകളും അത്തരം ആളുകൾ അവർ കരുതിയിരുന്നു കൊള്ളട്ടെ എന്നാണ്. ഇനി ആ മസ്ജിദുൽ ഹറാം എന്നുള്ളിടത്ത് ഒരല്പ വിശദീകരണം നൽകുന്നുണ്ട്. അഥവാ അത് ജഅൽനാഹു ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടിയാണ് അതുണ്ടാക്കിയിട്ടുള്ളത്. സവാഅൻ അൽ ആകിഫു ഫിൽ ബാദ്, അവിടെ തന്നെ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾ. ഇതാണ് അതിൻ്റെ വിശദീകരണമായി നൽകിയിട്ടുള്ളത്. അവിടെ തന്നെ താമസിക്കുന്ന മക്കക്കാരായിട്ടുള്ള ആളുകൾ. വൽ ബാദ് എന്ന് പറഞ്ഞാൽ ആ മക്കയുടെ പുറത്തുനിന്നും ഇബാദത്തുകളും മറ്റും ഉദ്ദേശിച്ച് അവിടേക്ക് വരുന്നതായ ആളുകൾ. ഈ രണ്ടു കൂട്ടർക്കും ഒരുപോലെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഭവനമാണ് മസ്ജിദുൽ ഹറാം. ആ മസ്ജിദിനെ തൊട്ട് യംനഊനന്നാസ അനിൽ വുസൂൽ ഇലൽ മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ ഹറാമിലേക്ക് എത്തുന്നതിനെ തൊട്ട് ജനങ്ങളെ തടയുന്നവർ. വയസുദ്ദൂന അൻ സബീലില്ല വൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ അതാണ്, ആ മസ്ജിദുൽ ഹറാമിലേക്ക് എത്തുന്നതിനെ തൊട്ട് ജനങ്ങളെ തടയുന്നതായ ആളുകൾ. ആ മസ്ജിദുൽ ഹറാമിലേക്ക് വരുന്നവർ ഒന്ന് ആ മക്കയിൽ തന്നെ ഉള്ള ആളുകൾ, അതാണ് അൽ ആകിഫു ഫീഹി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ മക്കയുടെ പുറത്തുനിന്ന് അവിടേക്ക് വരുന്നവർ, അതാണ് വൽ ബാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായ കാര്യം. അങ്ങനെ അവരെ തടയുന്ന ആളുകൾ കരുതിയിരുന്നു കൊള്ളട്ടെ എന്ന അള്ളാഹുവിന്റെ താക്കീതാണ് അവിടെ. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, വമൻ യുരിദു ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ, അന്യായമായി ധർമ്മവിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ വെച്ച് ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ. എന്താണ് അവിടെ അന്യായമായിട്ടുള്ള ധർമ്മവിരുദ്ധമായ കാര്യങ്ങൾ? ആ ലുൽമ കൊണ്ട് പല വിശദീകരണങ്ങളുണ്ട്. ഏറ്റവും വലിയ ലുൽമ അത് ശിർക്കാകുന്നു. ഇന്ന ശിർക്ക ലലുൽമുൻ അലീം, ഏറ്റവും വലിയ അക്രമം അത് ശിർക്കാകുന്നു. ലലുൽമുൻ അലീം, ഏറ്റവും വലിയ അക്രമം അന്യായം അത് ശിർക്കാകുന്നു എന്നർത്ഥം. ആ നിലക്ക് ആ പരിശുദ്ധ ഹറമിൽ വെച്ച് അന്യായമായിട്ട് ശിർക്കുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, നുദിക്കുഹു, നാം അവനെ ആസ്വദിപ്പിക്കുന്നതാണ്. മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ നാം അവനെ ആസ്വദിപ്പിക്കുന്നതാണ് എന്നർത്ഥം. അപ്പോൾ അവിശ്വാസികളായ ആളുകൾക്കുള്ള ഒരു താക്കീതാണ് ഈ ആയത്തിലൂടെ. ആ അവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തടയുന്നു. ആ മക്കയിലുള്ള ആളുകൾക്കും അതേപോലെ മക്കയുടെ പുറത്തുനിന്നുള്ള ആളുകൾക്കും മസ്ജിദുൽ ഹറാമിലേക്ക് എത്തുന്നതിനെ വരുന്നതിനെ തൊട്ട് അവർ തടയുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അവരവിടെ ശിർക്ക് പോലെയുള്ള അന്യായമായ അധർമ്മകരമായ കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത്തരം ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയെ നാം ആസ്വദിപ്പിക്കുന്നതാണ് എന്നാണ് ആദ്യത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നർത്ഥം. തുടർന്ന് അല്ലാഹു പറയുകയാണ്, വഇദ് ബവ്വഇനാ ലി ഇബ്രാഹീമ മകാനൽ ബൈതി അല്ലാ തുശ്രിക് ബി ശൈആ വതഹിർ ബൈതിയ ലിത്വാഇഫീന വൽ ഖായിമീന വർറുക്അഇ സുജൂദ്. വഇദ് ബവ്വഇനാ, നാം ഒരുക്കി കൊടുത്ത സന്ദർഭം. വഇദ് ബവ്വഇനാ ലി ഇബ്രാഹീം, ഇബ്രാഹീം നബിക്ക് നാം ഒരുക്കി കൊടുത്ത സന്ദർഭം. മകാനൽ ബൈത്, ആ ഭവനത്തിന്റെ സ്ഥാനത്തെ. ഇവിടെ അൽ ബൈത്ത് കൊണ്ടുള്ള ഉദ്ദേശം പരിശുദ്ധ കഅബാലയമാണ്. ആ കഅബാലയം നിർമ്മിക്കാൻ അതിനുള്ള സ്ഥാനം നാം ഇബ്രാഹിം നബിക്ക് ഒരുക്കിക്കൊടുത്ത സന്ദർഭം എന്നാണ്. എന്തിനു വേണ്ടിയാണ് ആ ഭവനം നിർമ്മിക്കുന്നത്? അല്ലാ തുശ്രിക് ബി ശൈആ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കാൻ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുന്ന ഒരു ഭവനം. വിശുദ്ധ ഖുർആനിൽ തന്നെ ആലു ഇമ്രാനിൽ കാണാം, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ തുടങ്ങിയത്. ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി പണികഴിപ്പിക്കപ്പെട്ട ഭവനം ആ ബിബക്കത മുബാറക എന്നാണ്, അനുഗ്രഹീതമായ മക്കയിലെ ആ ഭവനമാണ് ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട ഭവനം എന്ന് വിശദീകരിച്ചതായി കാണുവാൻ കഴിയും. അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നതാണ് അല്ലാ തുശ്രിക് ബി, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കാൻ, അഥവാ എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടി എന്ന്. ഇവിടെ കഅബാലയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ പലയിടത്തും കാണാം. കഅബാലയം ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? അത് മലക്കുകൾ തന്നെ മുമ്പുണ്ടാക്കിയിട്ടുണ്ട്, ആദനബിയുടെ കാലത്തെ ഉണ്ട്. മുമ്പുള്ള ഒരു അടിത്തറയിലാണ് ഇബ്രാഹിം നബി കഅബാലയം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഉള്ള ആ സ്ഥാനമാണ് അള്ളാഹു ഇബ്രാഹിം നബിക്ക് നൽകി ഒരുക്കിക്കൊടുത്തത് തുടങ്ങിയ ചർച്ചകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്നതാണ്. ഏതായിരുന്നാലും അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കാൻ ഒരു ഭവനത്തെ നിർമ്മിക്കാൻ ആ ഭവനത്തിനുള്ള സ്ഥാനം ഇബ്രാഹിം നബിക്ക് അള്ളാഹു ഒരുക്കിക്കൊടുത്തു. എന്നിട്ട് അടുത്ത കൽപ്പനയാണ് ഇബ്രാഹിം നബിയോട്, വതുഹ്ഹിർ, നീ ശുദ്ധീകരിക്കണം, ബൈത്തിയ, എന്റെ ഭവനത്തെ, എന്റെ ഭവനത്തെ നീ ശുദ്ധീകരിക്കണം, ലിത്വാഇഫീൻ, തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി, വൽഖായിമീൻ, നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി, വർറുക്കൈ സുജൂദ്, റുക്കുഉം സുജൂദുമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി എന്റെ ഭവനത്തെ നീ ശുദ്ധീകരിക്കണം. ഇവിടെയും വതുഹ്ഹിർ ബൈത്തിയ എന്നുള്ള ആ വാക്ക്, എന്റെ ഭവനത്തെ നീ ശുദ്ധീകരിക്കണം എന്ന് പറയുന്നിടത്ത് അവിടെ മുജാഹിദ് റഹിമഹുലയും ഖതാദ റഹിമഹുലയും ഒക്കെ അവരുടെ വിശദീകരണമായി കാണുവാൻ സാധിക്കുന്നത് മിനശിർക്കി എന്നാണ്. ഷിർക്കിൽ നിന്ന്, അഥവാ ആ ഭവനത്തിൽ ഷിർക്ക് സംബന്ധമായ യാതൊരു കാര്യവും ഇല്ലാത്ത തരത്തിൽ അതിനെ ശുദ്ധീകരിക്കണം എന്നതാണ്. ആ തരത്തിൽ അതിന് വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ മറ്റെല്ലാ മാലിന്യങ്ങളിൽ നിന്നും, മറ്റെല്ലാ മാലിന്യങ്ങളിൽ നിന്നും അതിനെ ശുദ്ധീകരിക്കണം എന്നതാണ്. ആർക്ക് വേണ്ടിയാണ്? തവാഫ് ചെയ്യുന്ന, നമസ്കരിക്കുന്ന, റുക്കൂ ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന ആ ആളുകൾക്ക് വേണ്ടി ആ ഭവനത്തെ ശുദ്ധീകരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ ഇനിയും ഇതിനെ തുടർന്നുകൊണ്ട് വരുന്നുണ്ട്. നമുക്കത് അവിടെ വരും എപ്പിസോഡുകളിൽ വിശദീകരിക്കാം. കൃത്യമായിട്ട് കാര്യങ്ങളെ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നാം പഠിച്ച രണ്ട് ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, ഒന്നാമത്തെ ആയത്തിൽ അവിശ്വാസികളായ ആളുകൾക്കുള്ള താക്കീതാണ്. വിശ്വാസികളെ തടയുന്ന, അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ടും പരിശുദ്ധ ഹറമിൽ തൊട്ടുമൊക്കെ തടയുന്ന, അവിടെ ശിർക്കുപരമായ അധാർമികമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ തൊട്ടുള്ള താക്കീതാണ് ഒന്നാമത്തെ ആയത്തിൽ. എങ്കിൽ രണ്ടാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബിക്ക് പരിശുദ്ധ കഅബാലയം നിർമ്മിക്കാനുള്ള സ്ഥാനത്തെ ഒരുക്കിക്കൊടുത്തതും അവിടെ വരുന്ന ആളുകൾക്ക്, നമസ്കരിക്കുന്ന തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ആ ഭവനത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണ് രണ്ടാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. കൃത്യമായി പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നുകൂടെ ഒന്ന് പാരായണം ചെയ്യാം.

0: ചെയ്യും. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. കൃത്യമായി പഠിക്കുക, ഉൾക്കൊള്ളുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 25-26 വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ വഹാബ് സലാഹി.

0: ഇന്ന് നമ്മൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പഠനത്തിൻ്റെ ഒരു അവസാന സമയത്ത് ഈ RMB ഷെമിൽ കേട്ടിട്ടുണ്ടോ? RMB എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ്, മണി ചെയിൻ ആണ്. അത് പല പേരുകളിൽ ഇന്നും ഉണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ വരും, അതിങ്ങനെ പോവും, അങ്ങനെയുള്ളതാണ്. അപ്പോൾ RMB എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുപോലെ തന്നെ ഒരു മണി ചെയിൻ്റെ കമ്പനിയുടെ ഒരു അങ്ങനെ പ്രചാരം ശ്രദ്ധിച്ച സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് നിരന്തരമായിട്ട് എന്നെ ഉപദേശിച്ചു, അങ്ങനെ അതിലൊന്ന് ഒരു പ്രൊഡക്റ്റ് സാധനം മേടിച്ചിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് പിന്നെ അതിൽ സഹകരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വിഷയം. അപ്പോൾ അതിൻ്റെ കുറേ ഗൗരവങ്ങളൊക്കെ നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യാം, ശ്രോതാക്കൾക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പിന്നെ എന്താ, എത്ര ആൾ നമ്മുടെ വലത് ഭാഗത്ത് ഇടത് ഭാഗത്ത് ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യും, പൈസ കിട്ടും എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതിനു വേണ്ടി നിരന്തരമായിട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം എന്നെ നിർബന്ധിക്കുകയും എന്നിട്ട് ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ആ ഒരു അവരുടെ ഒരു ക്ലാസ്സിന് ഞാൻ പോവുകയും, കുറേ ആളുകളുള്ള ഒരു ക്ലാസ്സിനാണ്. പക്ഷെ അതിലൊരു ഇസ്ലാമികമായ ചില വശങ്ങൾ നമുക്ക് പിന്നെ അതിനോട് യോജിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളതിൽ പ്രതികാര മനോഭാവത്തോടെ എന്ത് ചെയ്തു, അതിൽ നമ്മുടെ നിഷേധക്കുറിപ്പ് നമ്മൾ അറിയിക്കുകയും നമ്മൾ പോരുകയും ചെയ്തു. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തു, അന്ന് അവരുടെ വീട്ടിലെ പെങ്ങളുടെയൊക്കെ സ്വർണം പണയം വെച്ചിട്ടാണ് ഇതിൽ ചേർന്നത്, ഈ പ്രൊഡക്റ്റ് മേടിച്ച് എന്ത് ചെയ്യണം, അതിൽ പങ്കു ചേരണമല്ലോ. ഇതിൻ്റെ അവസാനത്തിൻ്റെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു സ്വർണമൊക്കെ പണയം വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ പലിശക്ക് എടുത്തിട്ടൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇറക്കുമ്പോൾ നല്ലോണം ആലോചിച്ചോളുണ്ടു, ഒന്നത് ഇസ്ലാമികമായിട്ട് ശരിയല്ല, അതുപോലെ ഇങ്ങനെ. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ അന്ന് വളരെ ചെറിയൊരു ക്യാഷിനാണ് ഇത് പണയം വെച്ചത്, പക്ഷേ ഇന്നും ആ പലിശയിൽ നിന്ന് എനിക്ക് മുക്തമാകാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റും അല്ലെങ്കിൽ ഒരു ഗുണം എനിക്കതുകൊണ്ട് ഉണ്ടായില്ല, കുറേ നഷ്ടങ്ങൾ വന്നു എന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചറിവും അദ്ദേഹം അത് പിന്നെ കവർ ചെയ്യാൻ അദ്ദേഹം പിന്നീട് അത്തരം രൂപങ്ങളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് ആ ഒരു സാമ്പത്തിക മേഖലയിലേക്ക് ശരിയായ ഇസ്ലാമിക വശത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഇതിലെ ഒരു വിഷയം സംഭവം ഇതാണ്, എന്താ വെച്ചാൽ പലിശയുടെ ഗൗരവം. പിന്നെന്താ വെച്ചാൽ ഒന്നതാണ്, അത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, അത് ചെറിയ പൈസക്കല്ലേ അതൊക്കെ വീട്ടാലോ എന്ന് വിചാരിക്കും, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയില്ല, വീട്ടാൻ കഴിയില്ല. അതിങ്ങനെ എന്ത് ചെയ്യും, ഒരു നീറിപ്പുകഞ്ഞ് വലിയൊരു പ്രയാസമായിട്ട് നിൽക്കും. ഇപ്പോഴും കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, നിസ്സാര സംഖ്യക്കായിരിക്കും ചിലപ്പോൾ പലിശക്ക് എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പണയം വെച്ചിട്ടുണ്ടാവുക, എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ വേഗം കൊണ്ടുപോയിട്ട് പണയം വെക്കലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യൂല, പലിശ സംബന്ധിച്ചമായിട്ടുള്ള ഇടപാടാണോ അതിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരുപാട് ദുരന്തങ്ങൾ കയ്പുനീരുകൾ എന്ത് ചെയ്യേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അത് അനുഭവത്തിൽ അയാൾ പറയാം, ഇത്രയും കാലം ഞാൻ വലിയ മെച്ചാവും, ഞാനിങ്ങനെ ഉഷാറായിട്ട് നിൽക്കും എന്നൊക്കെ വിചാരിച്ചത് എൻ്റെ ജീവിതം മുഴുവനും തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്.
1: നമുക്ക് ഹലാലല്ലാത്തൊരു പൈസ അല്ലേ,
0: അതെ,
1: അധ്വാനിച്ച് നേടാത്തൊരു പണം എന്ന് പറയുന്നത് അത് എല്ലാ നിലക്കും നമ്മളെപ്പോഴും പല പേരുകളിൽ ഈ മണി ചെയിൻ എന്നത് മുമ്പ് വളരെ ഫേമസ്
0: മണി ചെയിൻ എന്നല്ല പറയണം, മണി ചീറ്റ് എന്ന് പറയണതിന്,
1: പിന്നീട് അത് പല പേരുകളിലും പല രൂപത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് എന്താ വെച്ചാൽ ചിലതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, പൈസ കിട്ടുന്ന കാര്യമാകുമ്പോൾ അതിലൊന്ന് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ.
0: ഇതുപോലെ ആരെങ്കിലും നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം, ആരെങ്കിലും നമ്മളില്ലെങ്കിൽ അവരോട് എന്ത് ചെയ്യാം, ഉണർത്തുകയും ചെയ്യണം.
2: മധുരം ഖുർആനാണ് കേൾക്കുന്നത്. നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഓരോ ടൈറ്റിലോടുകൂടി സൂറത്തുൽ ആസറിന്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: മാഷാല്ലാ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏതു മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം, സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ള് പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
1: സൂറത്തുൽ ആസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ ആസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്, ഏറെ ആശയസമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്തു കൂടിയാണ് സൂറത്തുൽ ആസർ. സൂറത്തുൽ ആസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യോന്യം വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യോന്യം വസീയത്ത് ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ആസർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരുപക്ഷേ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഖുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചോം പറഞ്ഞു ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.

0: പീസ് റേഡിയോ നേർരേഖ. ബിസ്മിയുടെ അർത്ഥം ഈ വിഷയവുമായി നമുക്ക് മുൻപിലെത്തുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇസ്ലാമികമായ നമ്മുടെ മിക്ക കാര്യങ്ങളും അറബി ഭാഷയോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അറബി ഭാഷയെക്കുറിച്ചുള്ള പരിചയവും ബന്ധവും നമ്മുടെ ആരാധനകളെയും ഇസ്ലാമിക ജീവിതങ്ങളെയും വളരെ കൂടുതലായി സഹായിക്കുന്നു എന്നതാണ് വസ്തുത. നമ്മുടെ സ്ഥിരമായി ചൊല്ലുന്ന പ്രാർത്ഥനകൾ, അതേപോലെ തന്നെ നമസ്കാരത്തിലെ ദിക്റുകൾ, ദുആകൾ എല്ലാം ഇതുപോലെ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വളരെ ലളിതമായി നാം പറയുന്ന വചനങ്ങൾ പോലും അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പറയാത്തത് കൊണ്ട് തന്നെ ആത്മാവ് നഷ്ടപ്പെട്ട ആരാധനകളും ഉച്ചാരണങ്ങളുമായി നമ്മുടെ പ്രാർത്ഥനകൾ മാറുന്നു എന്നതാണ് വസ്തുത. ലളിതമായി നമുക്കൊരു ഉദാഹരണം പറയാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം, ആട്ടിയോടിക്കപ്പെട്ട അല്ലെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു അള്ളാഹുവോട് എന്ന് പറയുന്ന ഈ ഒരു രക്ഷാവചനം എത്രമാത്രം അർത്ഥവത്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അഊദു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കുന്നതിനാണ് സാധാരണ അഊദു എന്ന് പറയാം. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളെ ചോദിക്കുകയാണെങ്കിൽ അതിന് മലാദ് എന്ന പ്രയോഗമാണ് അറബി ഭാഷയിലുള്ളത്. നാം ഒരു ശത്രുവിൽ നിന്നോ ഭയപ്പെടുന്ന എന്തെങ്കിലും ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അത് പറയുന്നത്. മാത്രമല്ല, ശരിക്കും അള്ളാഹുവിലേക്ക് അൽതജിഉ ഇലല്ല, അള്ളാഹുവിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, അഭയം തേടുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ലാ മൽജ വലാ മൻജ ഇല്ല ഇലൈഹി എന്നാണ്. അള്ളാഹുവിൽ നിന്നല്ലാതെ രക്ഷയില്ല, അള്ളാഹുവിലേക്കല്ലാതെ ഒരു രക്ഷാസങ്കേതമില്ല. ആ അള്ളാഹുവോടാണ് എന്നെ രക്ഷിക്കണേ എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാൻ. ശൈത്വാൻ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ശത്വന എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആ വാക്കിൻ്റെ അർത്ഥങ്ങൾ പരിശോധിച്ചാലും ബഅദ അകന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അങ്ങേയറ്റം അകന്നവനാണ്. പിശാചിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പിശാചിൻ്റെ മുഴുവൻ പ്രചോദനങ്ങളും എല്ലാം അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. കാരണം അള്ളാഹുവിൻ്റെ ശത്രുവാണ് പിശാച്. റജീം എന്ന് പറഞ്ഞാൽ മർജൂമാണ്, ആട്ടിയോടിക്കപ്പെട്ടവൻ, എറിഞ്ഞോടിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങേയറ്റം ശപിക്കപ്പെട്ട, നമുക്കേറെ ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന പിശാചിൽ നിന്നും, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായ പിശാചിൽ നിന്നും അള്ളാഹുവോട് അഭയം ചോദിക്കുകയാണ് ഈ ഒരു വാചകത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമസ്കാരത്തിൻ്റെ തുടക്കത്തിൽ ഫാത്തിഹ ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ്, ബിസ്മി ചൊല്ലുന്നതിന് മുമ്പ് നമ്മളിത് ചൊല്ലുമ്പോൾ നമ്മുടെ നമസ്കാരം മുഴുവനും പിശാചിൻ്റെ പ്രേരണകളിൽ നിന്നും പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും മുക്തമാക്കാൻ എനിക്കു കഴിയണേ എന്ന ആഗ്രഹത്തോടുകൂടെ നമ്മളിൽ എത്ര പേർ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം എന്ന് പറയുന്നു. വിശുദ്ധ ഖുർആൻ്റെ പാരായണം തുടങ്ങുമ്പോൾ ഇദാ ഖറഅത്തൽ ഖുർആൻ ഫസ്തഈദ് ബില്ലാ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അഊദു ചൊല്ലണം എന്ന് വിശുദ്ധ ഖുർആൻ്റെ ഒരു കൽപ്പനയാണ്. ചില പണ്ഡിതന്മാരെ പറഞ്ഞത് അത് നിർബന്ധമാണെന്നാണ്. അഊദു ചൊല്ലാതെ ഒരിക്കലും വിശുദ്ധ ഖുർആൻ്റെ പാരായണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് പണ്ഡിതന്മാരിൽ നിന്നൊരു വിഭാഗം ആളുകൾ. വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിൽ അതിൻ്റെ പാരായണം മടുപ്പില്ലാതെ പാരായണം ചെയ്യാനും അതിൽ നമുക്ക് തെറ്റായ എന്തെങ്കിലും ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ വരാതിരിക്കുവാനും എല്ലാ നിലക്കും അത് ഭക്തിപൂർവ്വം നിർവഹിക്കുവാൻ പിശാചിൽ നിന്നുള്ളൊരു രക്ഷയാണ് ഞാൻ ഈ വചനം കൊണ്ട് തേടുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് പറയുന്ന എത്ര പേരുണ്ടായിരിക്കും. അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അറബി ഭാഷയുടെ ആന്തരികമായ അർത്ഥങ്ങളും ആശയങ്ങളും അറിയുമ്പോൾ നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും ചൈതന്യവത്താകും എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഉദാഹരണങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിലടങ്ങിയ ആശയം? ബിസ്മില്ലാ, ഇസ്മ്, അള്ളാഹുവിൻ്റെ നാമം, അള്ളാഹുവിൻ്റെ നാമത്താൽ ഞാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇസ്മ് എന്ന് ഏകവചനമായി അത് ചേർത്ത് പറയുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളെയും അത് പ്രതിനിധീകരിക്കുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങളും മുൻനിർത്തി അള്ളാഹുവോട് ചോദിക്കുക എന്നുള്ളത് നമ്മൾ ചോദിച്ചത് കിട്ടുവാനുള്ള ഒരു വസീലയാണ്, ഒരു മാർഗമാണ്. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നാം എന്താണ് സുഹൃത്തുക്കളെ അള്ളാഹുവോട് ചോദിക്കുന്നത്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയാണ്, അങ്ങേയറ്റത്തെ ദയാപരനായ കരുണാമയനായ അള്ളാഹുവോട് അവൻ്റെ കരുണ നാം ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങളെയും മുൻനിർത്തിക്കൊണ്ട്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം. അള്ളാഹുവിൻ്റെ സർവ്വനാമങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് നാം സഹായം ചോദിക്കുക. അപ്പോൾ ഒരാൾ ബിസ്മില്ലാ എന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞാൽ ബിസ്മില്ലാഹി ആക്കുലു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ ഭക്ഷണം കഴിക്കുന്നതിലുടനീളം അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാകണമെന്ന് നാം അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ബിസ്മില്ലാ ഒരു പാനീയം നാം കുടിക്കുമ്പോൾ ബിസ്മി പറയുമ്പോൾ ബിസ്മില്ലാഹി അഷ്റബു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ കുടിക്കുന്നു എന്നാണ്. ആ കുടിക്കുന്നതിന് അള്ളാഹുവിൻ്റെ കരുണയും സഹായവും നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. ബിസ്മില്ലാഹി എന്ന് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പറഞ്ഞാൽ നമ്മുടെ യാത്ര തിരിച്ചു വരുമ്പോഴും അങ്ങേയറ്റത്തെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് നൽകണമെന്നാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹി അഖ്റഊ എന്നാണ്, ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഓതുന്നു പാരായണം ചെയ്യുന്നു എന്നാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ ഒരു അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് നാം ഇത് പറയാറുണ്ടോ? ഇത് ചൊല്ലാറുണ്ടോ? അറബി ഭാഷയിൽ നാം ഏറ്റവും അധികം ചൊല്ലിയ രണ്ട് വചനങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്തത്. സുഹൃത്തുക്കളെ, ഇത് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ഇമാം ഷാഫിഈ റഹ്മഹുള്ളയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞത് അറബി ഭാഷ നാം നിർബന്ധമായും പഠിക്കണമെന്നാണ്. നമുക്ക് അവസരങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. നമ്മുടെ മക്കൾക്ക് അറബി അറിയാം. നമ്മുടെ നാട്ടിൽ അറബി ഭാഷയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ക്ലാസ്സുകളുണ്ട്. നമ്മുടെ റേഡിയോയിൽ തന്നെ പല പ്രോഗ്രാമുകളുണ്ട്. അറബി അറിയാൻ പറ്റുന്ന പുസ്തകങ്ങളുണ്ട്, പരിഭാഷകളുണ്ട്. അറബി ഭാഷയുടെ ആന്തരികമായ അർത്ഥങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അർത്ഥവത്താകുന്നത്, ചൈതന്യവത്താകുന്നത് നമ്മുടെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ആരാധനകളുമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ പഠിക്കാനും ആശയങ്ങൾ പഠിക്കാനും അറബി പഠിക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.
0: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, ബിസ്മിയുടെ അർത്ഥം. വിഷയം അവതരിപ്പിച്ച് നമ്മോടൊപ്പമുണ്ടായിരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെല്ലാ നിലക്കും വിശ്വാസികൾ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഒരു ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഭാഗമാണ് ബദറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പം അതിൽ ബദറിലേക്ക് എത്തി അവിടെ ഒരു ആശങ്കയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുജരന്മാരും. അപ്പോൾ സ്വാഭാവികമായും അവർ കച്ചവട സംഘത്തെ തടയിടാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. പക്ഷേ അത് വഴുതി മാറി ഒരു യുദ്ധമുഖത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ വരുന്ന ആളുകളുടെ, മക്കയിൽ നിന്ന് ഖുറൈശികളായിട്ടുള്ള മുശ്രിക്കുകളുടെ എണ്ണം, അവരുടെ ഭാവം, അവരുടെ കൃത്യമായ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടാളെ മുസ്ലിം സൈന്യം പിടികൂടുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ പല നിലക്ക് നിർബന്ധിച്ചിട്ടും അവർക്ക് എന്തു ചെയ്യാൻ കഴിയുന്നില്ല, ഒരു കൃത്യമായൊരു വിവരം നൽകാൻ കഴിയുന്നില്ല. ഞാനിത് സൂചിപ്പിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൂർമ്മ ബുദ്ധി അത് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് പറയുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിലൂടെ മുശ്രിക്കുകളായ ആളുകളുടെ കൃത്യമായ ഒരു എണ്ണം പ്രവാചകൻ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ചോദ്യം ഇതാണ്, നിങ്ങളൊരു ദിവസം എത്ര ഒട്ടകത്തെ നിങ്ങൾ അറുക്കുന്നുണ്ട്?
3: ഭക്ഷണം പാകം ചെയ്യുന്ന
2: ആളുകൾ അപ്പോൾ അവർക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയും. മാത്രമല്ല യുദ്ധതന്ത്രങ്ങളോ യുദ്ധത്തിൻ്റെ തീരുമാനങ്ങളിലോ ഒന്നും ഒരു പങ്കാളികളല്ല. ഇവരെന്താണ്, ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യുക, സൈന്യത്തിന് ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഡ്യൂട്ടി. പക്ഷേ അപ്പോൾ ഇവരിലൂടെ ബാക്കിയുള്ള വിവരങ്ങളൊന്നും കിട്ടാൻ ഒരു വഴിയില്ല എന്നിരിക്കെ പ്രവാചകൻ അവരിലൂടെ തന്നെ ആ വിവരം പുറത്തേക്ക് എടുക്കുകയാണ്. പ്രവാചകൻ അതിനുപയോഗിച്ച ഒരു വഴി എന്ന് പറയുന്നത് ഒരു ദിവസം നിങ്ങൾ എത്ര ഒട്ടകങ്ങളെ നിങ്ങൾ അറുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 9-ന്റെയും 10-ന്റെയും ഇടയിലുള്ള ഒട്ടകങ്ങളെ ഞങ്ങൾ അറുക്കാറുണ്ട് എന്നാണ്.
3: ഒരു ദിവസം
2: അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോടായി പറഞ്ഞു, സ്വഹാബത്തെ, അവർ 900-ത്തിനും 1000-ത്തിനും ഇടയിലാണ് അവരുടെ അംഗസംഖ്യ എന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്.
3: അപ്പോൾ ഒരൊട്ടകത്തിന് 100 ആളെ
2: പ്രവാചകങ്ങൾക്ക് സാധാരണഗതിയിൽ അതൊരു ഒരു ഒരു നാടൻ കടക്കാണല്ലോ. ഇപ്പോൾ നമ്മളൊരു സദ്യ തയ്യാറാക്കുമ്പോൾ ഒരു പിന്നെ എന്തെങ്കിലും ഒരു സംഗതി ഇതാക്കുമ്പോൾ അതിനിത്ര, അതായത് ഒരു കോഴിയിൽ നിന്ന് ഇത്ര ആളുകൾ തിന്നും, അല്ലെങ്കിൽ 100 കോഴിയിൽ നിന്ന് ഇത്ര ആളുകൾ തിന്നും, അല്ലെങ്കിൽ ഒരു 100 കിലോ ഇറച്ചിയിൽ നിന്ന് ഇത്ര ആൾ കഴിക്കും. അപ്പോൾ ഒരു നാടൻ കണക്കാണ്.
3: അപ്പോൾ നമ്മളൊരു കിലോ അരി, ബിരിയാണിയുടെ അരിയൊക്കെ 1 കിലോ വെക്കുകയാണെങ്കിൽ
2: അതെ,
3: ഒരു 7-8 ആളുകൾക്ക് എന്നുള്ള ഒരു കണക്ക് പറയാറുണ്ട്.
2: അതെ,
3: നമ്മുടെ ഈ കാറ്ററിംഗ് സർവീസുകാരൊക്കെ
2: തീർച്ചയായും
3: അതുപോലെ.
2: അപ്പോൾ അതിൽ പിന്നെ ശ്രോതാക്കൾക്ക് പകർന്നു നൽകാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഒരു ഒരു കൂർമ്മ ബുദ്ധി, ഏത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സാഹചര്യങ്ങളെ വിലയിരുത്തി അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക. അതായത് സ്വഹാബത്ത് ഇവരെ ഭയങ്കരമായി നിർബന്ധിച്ചു എന്നാണ്, പക്ഷെ ഇവർക്ക് വേറൊരു വിവരം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല, കാരണം ഇവർ ഒന്നും മുൻനിരയിലുള്ള ആളുകളല്ല. പക്ഷേ പ്രവാചകൻ്റെ ഈ ഒരു ചോദ്യത്തിലൂടെ അവരുടെ അംഗസംഖ്യ എത്രയുണ്ട് എന്നുള്ളത് സ്വഹാബത്തിന് കൃത്യമായിട്ട് എന്തു ചെയ്യാണ്, അത് ലഭിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മൾ പിന്നെ ഏതൊരു രംഗത്തും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് നമ്മുടെ അനുഭവങ്ങളാകാം, അതുമല്ലെങ്കിൽ നമ്മളെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പരിചയങ്ങളാകാം. അപ്പോൾ ആ ഒരു രൂപത്തിലൂടെ അവസ്ഥകളെ മനസ്സിലാക്കാനും അതിലൊരു യുക്തമായൊരു തീരുമാനമെടുക്കാനും പ്രവാചകൻ്റെ ഈ ഒരു മാതൃകയിൽ നിന്ന് നമുക്ക് വലിയൊരു ഗുണപാഠം ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ അനുഭവത്തിലൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്.
3: ശരിക്കൊരു ബസീറത്തോടു കൂടിയുള്ള ഇടപെടലുകൾ,
2: അതെ,
3: ഒരു കാഴ്ചപ്പാട്
2: അതെ
3: ഉണ്ടാക്കുന്ന തരത്തിൽ, അതല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഉപാധികൾ, തന്ത്രങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രത്തിൽ മനസ്സിലാക്കിയതുപോലെ അവരിനി എത്ര നിർബന്ധിച്ചാലും അതല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ആവശ്യപ്പെട്ടാലും ഒരുപക്ഷെ ഇവർക്ക് പറയാൻ കഴിഞ്ഞുള്ളതെന്നില്ല. കാരണം അവർ ആ യുദ്ധതന്ത്രങ്ങളിലും യുദ്ധത്തിലെ ആഭ്യന്തര വിഷയങ്ങളിലും അതൊന്നും അവർ ഇടപെടുന്നില്ലല്ലോ. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന നിലക്ക് മാത്രമാണ് അവർ കൂടെ ഉള്ളത്,
2: അവരുടെ ഡ്യൂട്ടി അതാണ്.
3: അപ്പോൾ അതിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെ ആ യുദ്ധത്തിൻ്റെ സാഹചര്യം വിലയിരുത്താൻ പ്രവാചകൻ,
2: അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. പ്രവാചകൻ അവരിലൂടെ തന്നെ വിവരങ്ങൾ എടുത്തു, എന്നാൽ അവർക്കും അതറിയില്ല ഞങ്ങൾ എത്രയാണ് സംഖ്യ പറഞ്ഞെന്നുള്ളത്. പക്ഷെ പ്രവാചകൻ അവർക്ക് ഒരുക്കുന്ന ഭക്ഷണത്തിൻ്റെ കണക്കെടുത്തതിലൂടെ തന്നെ അവർ എത്ര ആളുകളുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ആ ഒരു എണ്ണം ഏകദേശം കൃത്യമായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ശത്രുക്കളുടെ എണ്ണം അത്രേ ആയിരുന്നല്ലോ.
3: അൽഹംദുലില്ലാ, ഒരു ഗുണപാഠാത്മകമായ ഒരു അനുഭവം അല്ലെങ്കിൽ ചരിത്രമാണ് എന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
4: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇൻസൈറ്റ്. വേലി തന്നെ വിളതിന്നുമ്പോൾ അവതരണം അബ്ദുറൌഫ് അലി കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അല്ലാഹുമ റബ്ബി സഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അധ്യാപകർ എന്നുള്ളത് വരും സമൂഹത്തെ വാർത്തെടുക്കേണ്ട, ഒരു ധാർമ്മികതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് അധ്യാപകർ. തൻ്റെ കീഴിലുള്ള വിദ്യാർത്ഥികളെ ധർമ്മമെന്ത്, അധർമ്മമെന്ത്, സത്യമെന്ത്, അസത്യമെന്ത് എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ചു പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള, ഈ രാജ്യത്തിന് ഏറ്റവും നല്ല പൗരന്മാരെ സമ്മാനിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് അധ്യാപകർ. എന്നാൽ വേലി തന്നെ വിളതിന്നുക എന്നു പറയുന്ന, അതുപോലെ തന്നെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്നുപോലെയുള്ള പ്രയോഗങ്ങൾ പറയുന്നതുപോലെ, അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളെ അധാർമികതയിലേക്ക് കൊണ്ടുപോവുകയും അധാർമിക പ്രവർത്തനങ്ങളിലേക്കും അനാശ്യാസ പ്രവർത്തനങ്ങളിലേക്കും ഏർപ്പെടുത്തുന്ന ഒരു രംഗം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് വിഭാഗമെന്നൊന്നും പ്രത്യേകിച്ച് പറയാനില്ലാത്ത രൂപത്തിൽ അധികമായിക്കൊണ്ടും നമുക്ക് ഇത്തരം അധ്യാപകരിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ പ്രവണത ഇത്തരം അധാർമിക പ്രവർത്തനങ്ങളിലേക്ക്, അനാശ്യാസ പ്രവർത്തനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്ന പ്രവണതകൾ ഇന്ന് ധാരാളമായി കാണാൻ സാധിക്കും. ഈ ഇത്തരം പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള, കൃത്യമായി മതം പഠിപ്പിച്ചു കൊടുക്കേണ്ട, ആ മതമനുസരിച്ച് ജീവിക്കണം, മതം പഠിപ്പിക്കുന്നത് വ്യഭിചരിക്കരുത് എന്നാണ്, മതം പഠിപ്പിക്കുന്നത് അന്യ സ്ത്രീയെ മോശമായി നോക്കരുത് എന്നാണ്, അവളിലേക്ക് കണ്ണ് നീ നോക്കി അവളുടെ നഗ്നതകളെ കണ്ട് കണ്ണുകൊണ്ട് നീ ആസ്വദിക്കരുത് എന്നാണ്, കണ്ണുകൊണ്ട് നീ വ്യഭിചരിക്കരുത് എന്നാണ്. ഈ രൂപത്തിൽ കൃത്യമായ അധ്യാപനം ഇസ്ലാം പഠിപ്പിച്ചിട്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ, യാ മഅശറ ശബാബ് മനിസ്തതഅ മിൻകുമുൽ ബാ ഫലിയതസവ്വജ്. ഒരാൾ ബാഅത്തെത്തിക്കഴിഞ്ഞാൽ, വിവാഹം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിച്ച് അവളെ പോറ്റി വളർത്താനുള്ള കഴിവെത്തുന്ന ആ സമയം എത്തിക്കഴിഞ്ഞാൽ നീ വിവാഹം കഴിക്കണം. എന്തിനാണ്? അഗദ്ദുലിൽ ബസർ, കണ്ണുകളെ താഴ്ത്താനാണ്. വഹ്സനുലിൽ ഫർജ്, അവൻ്റെ രഹസ്യാവയവത്തെ സൂക്ഷിക്കാനാണ്, അതായത് പവിത്രത കാത്തു സൂക്ഷിക്കാനാണ്. ഈ രൂപത്തിൽ ഇസ്ലാം വളരെ കൃത്യമായി വിവാഹത്തെ പഠിപ്പിച്ചു. ഒരു മനുഷ്യന് ആഹാരം കഴിക്കുക എന്ന ആ ഒരു അതേ ആവശ്യം തന്നെയാണ് ഒരു മനുഷ്യൻ്റെ വികാര പൂർത്തീകരണങ്ങൾ. അതിന് വിവാഹം ഒരു ഇണ അത്യാവശ്യമാണ്. അത് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരം മത അധ്യാപകർ പോലും, ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും, അത്തരം അനാശ്യാസ പ്രവർത്തനങ്ങളിലേക്ക് തൻ്റെ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുക എന്നത് തീർത്തും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. പക്ഷേ ആ ഒരു സംഭവം മാത്രം എടുത്തു വച്ചുകൊണ്ട് ഇസ്ലാമിനെ മൊത്തത്തിൽ അങ്ങ് വിമർശിക്കാം എന്ന് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട്. ഈ പത്രവാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ ടി വിയിൽ വാർത്തകൾ ഇങ്ങനെ അതുമാത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ചില ആളുകളുടെ അജണ്ടയാണ് ഇസ്ലാമിൻ്റെ പേരുള്ള ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കിയ ഒരു വിഷയമാണ് കളമശ്ശേരി സംഭവം. കളമശ്ശേരി സംഭവത്തിൽ മുസ്ലിം പേരല്ലാത്തതുകൊണ്ട് അവിടെ മരിച്ചിട്ടും അവിടെ അപകടങ്ങൾ സൃഷ്ടിച്ചിട്ടും അവിടെ ബോംബ് പൊട്ടിയിട്ടും അത് വലിയ വാർത്തയായിട്ടില്ല. അത് ചെയ്ത വ്യക്തി ഭ്രാന്തനാണെന്ന് പറഞ്ഞ് വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ട്രെയിനിൽ ഒരു പടക്കം പൊട്ടിച്ചതിൻ്റെ പേരിൽ അവൻ വലിയ ഭീകരവാദിയാണ്, അവൻ വലിയ തീവ്രവാദിയാണ്, മുസ്ലിം നാമധാരിയാണ്, അല്ലെ മുസ്ലിം പേരുള്ളതുകൊണ്ട് അവൻ വലിയ ഭീകരവാദിയും തീവ്രവാദിയുമായി മാറി. അത് പിന്നെ ടിവിയും അതുപോലെ തന്നെ ന്യൂസുകളും ആഘോഷിച്ച ചരിത്രം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മത അധ്യാപകൻ, അവൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തെറ്റ് ചെയ്തു, അത് ആര് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്, ആരെയും ന്യായീകരിക്കേണ്ടതില്ല, ആരെയും വെള്ളപൂശേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്തോ ആ തെറ്റ് ചെയ്ത വ്യക്തി അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യണം. അത് മുസ്ലിമായതുകൊണ്ട് ഒഴിവാക്കി കൊടുക്കണം എന്നല്ല പറഞ്ഞത്. മുസ്ലിമാണെങ്കിലും ആ തെറ്റിനുള്ള ഗൗരവം മനസ്സിലാക്കണം. ഒരു മുസ്ലിം, പ്രത്യേകിച്ചൊരു മത അധ്യാപകൻ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തിന്മകളാണ് ചെയ്യുന്നത്. പക്ഷേ ചില വീഡിയോകളുടെ, ചില വാർത്തകളുടെ അടിയിലുള്ള കമൻറ്റുകൾ നമുക്കൊന്ന് വായിക്കാം. ആ ഒരു കമൻറ്റ് നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതെന്താണ് പറയുന്നത്? അതിൽ പറയാണ്, ഉസ്താദുമാരെ ഞാൻ കുറ്റം പറയില്ല, കാരണം അവർ നബിചര്യ നടപ്പിലാക്കുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? നബിചര്യ എന്നാണ്. ഏ, നബിചര്യയാണ് ഈ മദ്രസയിൽ വരുന്ന വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കുക എന്നത്. ഇതെങ്ങനെ? ഏത് പ്രവാചകനെ പഠിപ്പിച്ചത്? ഏത് പ്രവാചകനെ പഠിപ്പിച്ചത്? എന്നിട്ട് ആ ബാക്കി കമൻറ്റുകൾ വായിക്കാം. പ്രവാചകൻ പണ്ട് ചെയ്തത് ഇപ്പോൾ ഉസ്താദുമാർ ചെയ്യുന്നു. പ്രവാചകൻ എവിടെയാണ് ചെയ്തത്? പ്രവാചകൻ ഏതെങ്കിലും ദീനിൻ്റെ സദസ്സിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ പിടിച്ച് പീഡിപ്പിച്ചിട്ടുണ്ടോ? ഇനി അതിൻ്റെ ബാക്കി ഭാഗം കൂടി നോക്കാം. 6 വയസ്സുകാരി ആയിഷയെ നബി പീഡിപ്പിച്ചു. ഇപ്പോൾ മദ്രസ അത് തുടർന്നു. അതായത് 6 വയസ്സായ ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 6 വയസ്സായ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട ക്ലിയറായിട്ടുള്ള വ്യക്തമായ പഠനങ്ങൾ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണണം. അതായത് 6 വയസ്സായ ആയിഷ റളിയല്ലാഹു അൻഹയെ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല പ്രവാചകൻ.

ആരെങ്കിലും ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഒരു മുസ്ലിമിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇതുമാത്രമല്ല, ഇനിയും കമൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മദ്രസ അധ്യാപകൻ ഒരു വിദ്യാർത്ഥിനിയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനാശാസ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ട് അത് വീഡിയോകളിൽ ഇങ്ങനെ വാർത്തകളിൽ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റുകൾ ഇടാൻ ഭയങ്കര രസമായിരിക്കും. ഒരു ഇസ്ലാമിക വിരുദ്ധ അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർക്കുന്ന കക്ഷികൾ, ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ, അവർ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് അവിടെ അടിയിൽ കമൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽപ്പെട്ട ചില കമൻറ്റുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിലൊന്ന് നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തത് നമുക്ക് കാണാം. കണ്ടോ, മതപഠനത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. മതപഠനത്തിൻ്റെ ഭാഗമാണോ ഇതൊക്കെ? ഒരു മുസ്ലിമിനൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. വലാ തഖറബു സിന, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. സിനയോട്, വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. പിന്നെ എങ്ങനെയാണ്, ഏത് മതത്തിൻ്റെയാണ്? ഇസ്ലാമിലേതായാലും പഠിപ്പിക്കുന്നില്ല. മറ്റേതെങ്കിലും മതത്തിലുണ്ടോ എന്നത് നമുക്കറിയില്ല. ഇസ്ലാമും മുസ്ലിമും വിശ്വസിക്കേണ്ടത് വല തഖറബു സിന, വ്യഭിചാരത്തോട് അടുക്കരുത് എന്നും ആ വ്യഭിചാരം വലിയ കുറ്റമാണ് എന്നും വലിയ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നും കൃത്യമായ അധ്യാപനങ്ങൾ, മതാധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബാക്കി എന്താ കാണുന്നത്? വിശ്വാസികൾക്ക് ഒരു പരാതിയുമില്ല. വിശ്വാസികൾക്ക് പരാതിയില്ല എന്ന് ആരാ പറഞ്ഞത്? വിശ്വാസികൾക്ക് പരാതിയുള്ളത് കൊണ്ടല്ലേ ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത്? വിശ്വാസികൾക്ക് പരാതിയുണ്ട്. അത്തരം അധ്യാപകരെ ആ നിയമനത്തിൽ നിന്നും മാറ്റണമെന്ന കൃത്യമായ ശക്തമായ നിലപാടുകൾ എടുക്കാറുണ്ട്. നിങ്ങളോട് ആരാണ് പഠിപ്പിച്ചത് വിശ്വാസികൾക്ക് പരാതിയില്ല എന്ന്? ഇനി ബാക്കി ഭാഗം വായിക്കാം. ഉണ്ടെങ്കിൽ തന്നെ അത് മറച്ചു വയ്ക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരിക്കലുമില്ല സഹോദരങ്ങളെ, ഉണ്ടെങ്കിൽ തന്നെ അത് മറച്ചു വയ്ക്കാൻ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു വ്യക്തി, ആ വ്യക്തി വന്നിട്ട് പറയാണ്, റസൂലെ, അറിയാതെ സംഭവിച്ചു പോയി. റസൂൽ ആദ്യം അത് മനസ്സിലാക്കിയില്ല. ആദ്യം അത് പറഞ്ഞു, അത് ചിലപ്പോൾ നിങ്ങൾ ചുംബിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. വീണ്ടും അത് പറഞ്ഞു, ചില ന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു. അതായത് ഇവർ തെറ്റുകാരല്ല എന്ന ഒരു നല്ല മനസ്സ് പ്രവാചകൻ കാണിച്ചു. പിന്നീട് അവർ തവറത്തറപ്പിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ ഉറപ്പിച്ചു. അങ്ങനെ ശിക്ഷ നടപടികൾ അത് തീരുമാനമാക്കി. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, ഒരു വലിയ കുടുംബമഹിമയുള്ള ഒരു ഗോത്രത്തിലുള്ള ഒരു സ്ത്രീ കട്ടപ്പോൾ, നേതാവായ ആളിൻ്റെ ഏറ്റവും അടുത്ത സ്ത്രീ കട്ടപ്പോൾ, മോഷ്ടിച്ചപ്പോൾ, ആ മോഷണം അത് കൈവെട്ടുന്നതാണ്. മോഷ്ടിച്ചാൽ ഇസ്ലാമിൽ കൈവെട്ടണമെന്നുള്ളൊരു നിയമമുണ്ട്. അത് എന്തിനെന്ന് വെച്ചാൽ, ഇനി ഒരാൾ മോഷ്ടിക്കാൻ പാടില്ല. മോഷ്ടിച്ച ആൾ വീണ്ടും വീണ്ടും മോഷ്ടിക്കുന്നു, മറ്റുള്ളവർക്കത് പ്രേരണയാകുന്നു എങ്കിൽ, അതിന് കൃത്യമായ ശിക്ഷാ നടപടികളുണ്ടെങ്കിൽ ഒരിക്കലും ആ പ്രേരണ ഉണ്ടാവുകയില്ല. കട്ടയാളിൻ്റെ കൈവെട്ടും എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി എങ്ങനെയാണ് പിന്നെ മോഷ്ടിക്കുക? ഇനി അവൻ മോഷ്ടിച്ച് അവൻ പിടിക്കപ്പെട്ടാൽ അവൻ്റെ കൈവെട്ടുമോ എന്ന ഭയത്തോടുകൂടിയായിരിക്കും അവൻ്റെ ഓരോ ചലനങ്ങളും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കൃത്യമാണ്, വ്യക്തമാണ്, മാനവകുലത്തിന് ഏറ്റവും അനുയോജ്യമായതുമാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു സ്ത്രീ മോഷ്ടിച്ചു. ആ മോഷ്ടിച്ച സ്ത്രീയുടെ കൈവെട്ടുമെന്ന അവസ്ഥയെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ ചില സ്വഹാബിമാരെ, പ്രഗത്ഭരായ സ്വഹാബിമാരെ വിട്ടുകൊണ്ട് ശുപാർശ ചെയ്യാൻ, ഒന്ന് മാപ്പാക്കണം, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണം, പകരം വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രൂപത്തിലൊക്കെയുള്ള സംസാരങ്ങൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉദാത്തമായ മാതൃകയുണ്ട്. ഇസ്ലാമെല്ലാം മറച്ചു വെക്കണം എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് എങ്കിൽ, ഇസ്ലാമെല്ലാം മറച്ചു വെക്കണമെന്ന് പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ, ഇസ്ലാം പഠിപ്പിക്കുന്നു, പ്രവാചകൻ മാതൃക കാണിച്ചു തരുന്നു, അവിടെ പറഞ്ഞു കൊടുക്കുന്ന മറുപടി, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും ഞാൻ അവളുടെ കൈമുറിക്കും എന്നാണ്. അപ്പോൾ ഒരിക്കലും മറച്ചു വെക്കാനോ അത് പിന്നെ പൂഴ്ത്തി വെക്കാനോ ഒരാൾക്കും നീതി നടപ്പിലാക്കാതിരിക്കാനോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. കൃത്യമായ നീതി നടപ്പിലാക്കണം. ഇനി ഈ ലോകത്ത് നീതി നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിലും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ആരാണോ ഒരു അണുമണി തൂക്കം നന്മ ചെയ്തത് അതിനുള്ള പ്രതിഫലം അവൻ അനുഭവിക്കും. ഒമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഷർറൻ യറ, ആരാണോ ഒരു അണുമണി തൂക്കം ഷർറ് ചെയ്തത്, തെറ്റ് ചെയ്തത്, തിന്മ ചെയ്തത്, അതും അവന് നാളെ കണ്ടുമുട്ടും. സൂറത്തുൽ കഹഫിൽ നമുക്കൊരായത്ത് കാണാൻ സാധിക്കും, മാ ലിഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ഒരു ചെറുതോ വലുതോ ആയ ഒന്നും തന്നെ വിട്ടേച്ച

0: കൃത്യമായി ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നന്മയും തിന്മയും നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയ ആ ഗ്രന്ഥം കയ്യിൽ കിട്ടുന്ന ദിവസം, ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന് അതിശയിച്ചു പോകുന്ന ദിവസം, അന്ന് കൃത്യമായ നീതി നടപ്പിലാക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ആരോടും അനീതി കാണിക്കുകയില്ല. അതുകൊണ്ട് ഇത്തരം അന്ധമായ ചില ഇസ്ലാമിക വിമർശനങ്ങൾ, അത് വസ്തുത കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറണം. ഇല്ലെങ്കിൽ ഇത്തരം വിമർശകർ തന്നെ ഇളിഭ്യരായി മാറും എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള മുന്നോട്ട് പോക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, വേലി തന്നെ വിളതുന്നുമ്പോൾ. ഈ തലക്കെട്ടിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുറൌഫ് അലിക്കമി.

0: ഓക്കെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയുടെ തുടർച്ചയായി വൈബ്സിൽ ഞാൻ കെ താജുദ്ദീൻ സുലാഹിയും അബ്ദുറഹ്മാൻ ചുങ്കത്തറയും നിങ്ങളോടൊപ്പം ചേരുന്നു. പലരും ജോലി തിരക്കുകളിലേക്കുള്ള പാച്ചിലാണ്. ഒരുക്കങ്ങൾക്കിടയിൽ മോർണിംഗ് ലൈവ് ഷോ കേട്ട് പൂർത്തീകരിച്ച് ഇറങ്ങി ഓടാനുള്ള തിരക്കിലോ ഒക്കെയാണ്. എന്നാൽ ചിലരെങ്കിലും ശയ്യാവലമ്പികളാണ്. നടക്കാനും പോകാനും വരാനും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് രോഗവും വിധിയും സാഹചര്യവും സമ്മാനിച്ച ആ ഒരു സ്നേഹത്തടങ്കലിലാണ്. പല സാഹചര്യങ്ങളിൽ പല മാനസികാവസ്ഥകളിലുള്ള എല്ലാ ആളുകൾക്കും പ്രത്യേകം ഈ ഒരു ദിവസം നേർന്നുകൊണ്ട് നമ്മൾ മോർണിംഗ് വൈബ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലങ്ങളിലേക്ക് പോകുന്നു.
1: ഇന്നത്തെ ദിവസം അവധിയായി വീട്ടിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അധ്യാപകർ, അതുപോലെ ശനിയാഴ്ച ദിവസം അവധിയുള്ള ആളുകൾ, പ്രത്യേകം ഇന്നത്തെ പല പ്രോഗ്രാമുകളും ഏതൊക്കെയാണെന്ന് ഷെഡ്യൂളിൽ നോക്കി നമുക്ക് പ്രത്യേകമായി കേൾക്കേണ്ടതിന് ആ സമയത്ത് അലാം സെറ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം കേട്ടാൽ റേഡിയോയിലെ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് മനസ്സിലാക്കാനും അതിലൂടെ പഠിക്കാനും ചിന്തകൾക്കും നമ്മുടെ നിലപാടുകൾ മാറ്റാനും ഒക്കെ സഹായകരമാകും എന്നുകൂടി ഒരു അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. റേഡിയോ പരിചയമില്ലാത്ത ആളുകൾക്ക്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ ഇന്ന് റേഡിയോ പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനമെടുക്കുക. നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമുകൾക്കിടയിൽ കേൾക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാം, അതിൻ്റെ റിവൈൻഡിൽ നിന്ന് ആ ഭാഗം പ്രത്യേകം അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്ത് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാനും അതിൻ്റെ ഭാഗമാക്കാനും ശ്രദ്ധിക്കുക.
0: സോഷ്യൽ മീഡിയയുടെ കാലത്ത്, പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ളതിൻ്റെ കാലത്ത്, നമ്മളതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും ഇസ്ലാം വിരുദ്ധ ആശയങ്ങളും, ഇസ്ലാമിൽ ആ നിയമം വേണ്ടിയിരുന്നില്ല, ഇത് അങ്ങനെ ആകാമായിരുന്നു, അത് ഒരു അറേബ്യൻ കോണ്ടെക്സ്റ്റിൽ വന്ന ഒരു നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് പോലെയുള്ള ഒരുതരം മാനസികാവസ്ഥ നമുക്കുണ്ടാകും. കാരണം അൽഗോരിതങ്ങളുടെ വലിയ ചുഴിയിൽ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തേക്ക് എത്തുന്ന മെസ്സേജുകൾ പലപ്പോഴും അതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ മോർണിംഗ് വൈബ്സ് ആരംഭിക്കുന്നത് ഇൻസൈറ്റ് കൊണ്ടാണ്.
1: ഇൻസൈറ്റിൽ നമ്മളോടൊപ്പം മുജീബ് ഒട്ടുമ്മലാണ് സംസാരിക്കുന്നത്.
0: ഇസ്ലാം അജയ്യമായ ദൈവിക ദർശനം എന്ന വിഷയവുമായി അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 1949 ജനീവ കൺവെൻഷനിലാണ് പ്രിസണേഴ്സ് ഓഫ് വാർ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ ധാരണയാകുന്നത്. രാജ്യാന്തര മനുഷ്യാവകാശ നിയമങ്ങൾ യുദ്ധ തടവുകാർക്ക് ഉറപ്പാക്കുന്നതാണ് ജനീവ ഉടമ്പടി. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നത്തിലായിരിക്കുമ്പോൾ അഥവാ യുദ്ധത്തിലായിരിക്കുമ്പോൾ എതിരാളികളുടെ കയ്യിൽ അകപ്പെടുന്നവരെയാണ് യുദ്ധ തടവുകാരെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള യുദ്ധ തടവുകാരുടെ അവകാശങ്ങൾ, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ജനീവ കൺവെൻഷൻ പ്രകാരം ധാരണ നിലവിലുണ്ട്. ജനീവ കരാർ പ്രകാരം യുദ്ധത്തിലോ പട്ടാള നടപടികൾക്കിടയിലോ കസ്റ്റഡിയിലാകുന്ന സൈനികർ യുദ്ധ തടവുകാരനാണ്. റാങ്ക് അനുസരിച്ചുള്ള പരിഗണന നൽകി വേണം കസ്റ്റഡിയിൽ വെക്കാൻ. യുദ്ധം നടക്കുകയാണെങ്കിൽ അത് അവസാനിച്ച ശേഷം ഒട്ടും വൈകാതെ വിട്ടയക്കണമെന്നും ജനീവ ഉടമ്പടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യത്വം ഉറപ്പാക്കി വേണം യുദ്ധ തടവുകാരോട് പെരുമാറേണ്ടത്. ബലപ്രയോഗം നടത്തുക, ക്രൂരമായി ഉപദ്രവിക്കുക, അപമാനിക്കുക, ഭയപ്പെടുത്തുക എന്നിങ്ങനെയൊന്നും അവരോട് ചെയ്യാൻ പാടില്ല. താമസം, ഭക്ഷണം, വസ്ത്രം, ശുചിത്വം, വൈദ്യസഹായം എന്നിവ ഉറപ്പാക്കുകയും വേണം. കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനുള്ള അവസരം നൽകണം. കൂടാതെ യാതൊരു തരത്തിലുള്ള പരിക്കും ഏൽപ്പിക്കരുത്. ഇത്തരം കാര്യങ്ങളാണ് ജനീവ കരാറിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കരാറുകളെല്ലാം മറികടന്നുകൊണ്ട് ലോകത്തെ വ്യത്യസ്ത ദർശനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയും അതനുസരിച്ച് ഭരണത്തിൽ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നവർ പക്ഷേ തടവുകാരെ പീഡിപ്പിക്കുന്ന കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധ തടവുകാരായാലും കേവലം കുറ്റാരോപണങ്ങൾ നടത്തിയും ജയിലിലടക്കപ്പെട്ടവർ അനുഭവിക്കുന്ന വേദനകളും പീഡനങ്ങളും അറിയുമ്പോൾ മാനവികത ഭീകരമായ വന്യതയിലേക്ക് വഴിമാറുന്നതായി കാണാം. അതിന് ലോകത്ത് ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് തടവുകാരെ കൊടും പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ക്യൂബയിലെ ഗ്വാണ്ടനാമോ ജയിൽ, മനുഷ്യനെ ജീവനോടെ പച്ചയായ മാംസം വാർന്നെടുത്തും മാംസളമായ ശരീരഭാഗങ്ങൾ ഭയങ്കര നായകളെക്കൊണ്ട് തീറ്റിച്ചും ക്രൂരതകളിൽ ആറാടുകയാണവിടെ. അമേരിക്കയിലെ ഒരു ദ്വീപിൽ നിർമ്മിച്ച അൽക്കാട്രാസ് ജയിലിലും തടവുകാർ അനുഭവിക്കുന്നത് അതേപോലെ തന്നെയാണ്. മറ്റൊരു കേന്ദ്രമാണ് മുഹംഗ ജയിൽ. മനുഷ്യ മാംസങ്ങളെ പച്ചയായി തീറ്റിക്കുന്നതടക്കമുള്ള അക്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. ബ്രസീലിലെ കരണ്ടിരു പെനിറ്റൻഷ്യറി ജയിലും കൊളറാഡോയിലെ ADX ഫ്ലോറൻസ് ജയിലുമെല്ലാം മറ്റു ഉദാഹരണങ്ങളാണ്. വേറെയും ധാരാളം തടവറകൾ കണ്ടെത്താനാകും. നിലവിലെ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളിൽ കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും സ്ത്രീകളുമടക്കം 10,000 കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലങ്ങളിലെ യുദ്ധനിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തി ഇസ്രായേൽ ഭീകര താണ്ഡവമാടുകയാണ്. ലോകരാഷ്ട്രങ്ങൾ അതിനൊത്താശകൾ ചെയ്തു കൊടുക്കുമ്പോഴും മാനവികതയുടെ എല്ലാ സീമകളും അതിർലംഘിക്കുകയാണെന്ന് ബോധ്യപ്പെടും. എന്നിട്ടും ഇസ്ലാമിൻ്റെ മാനവിക നിയമങ്ങളെയും ആശയങ്ങളെയും എതിർപക്ഷത്ത് നിർത്താനാണ് ലോകമാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ തടവുകാരെ എങ്ങനെയാണ് പരിഗണിച്ചതെന്ന് നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഉന്നത മൂല്യങ്ങളെ കണ്ടെത്താനാകും. യുദ്ധങ്ങളിൽ ബന്ദിയാക്കപ്പെടുന്നവർക്ക് നിരുപാധിക മതസ്വാതന്ത്ര്യം പോലും ഇസ്ലാം എക്കാലത്തും വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഹൈബറിൽ ബന്ദിയാക്കപ്പെട്ടിരുന്ന സൊഫിയയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയുണ്ടായി: ഇൻ അഖംതി അല ദീനിക്കി അലം ഉക്രിഹിക്ക വ ഇൻ ഇഖ്തർതില്ല വ റസൂലഹു ഫഹുവ ഖൈറുൽ ലക്കി. നിന്റെ പഴയ മതത്തിൽ തന്നെ നിൽക്കാനാണ് തീരുമാനമെങ്കിൽ അതുപേക്ഷിക്കാൻ ഞാൻ നിന്നെ നിർബന്ധിക്കുകയില്ല. അൽ മഗാസി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്. ഇസ്ലാമിനെ തകർക്കാനായി സർവ്വകഴിവ് വിനിയോഗിച്ചവർ ബദർ യുദ്ധാനന്തരം തടവുകാരായി പിടിക്കപ്പെട്ടപ്പോൾ അവരുടെ ക്രൂര ചെയ്തികൾ നിമിത്തം അവരുടെ തലവെട്ടണമെന്ന് നിർദ്ദേശിച്ച അനുയായികളെ തിരുത്തിക്കൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ ലക്ഷ്യം രക്തമല്ലെന്നും ധർമ്മ സംസ്ഥാപനമാണെന്നും പഠിപ്പിക്കുകയുണ്ടായി. മോചനദ്രവ്യം വാങ്ങി അവരെ മോചിപ്പിച്ചു. മോചനദ്രവ്യത്തിന് സാധ്യമാകാത്തവരോട് അക്ഷരജ്ഞാനമില്ലാത്ത മദീന നിവാസികൾക്ക് അക്ഷരം പഠിപ്പിക്കുക എന്നത് മോചനദ്രവ്യമായി പരിഗണിച്ചു. തടവുകാരായി പിടിക്കപ്പെട്ട പലരും പ്രവാചകൻ്റെയും സഹാബത്തിൻ്റെയും പെരുമാറ്റവും സ്വഭാവ മഹിമയും അവരോടുള്ള സമീപനവും കാരണം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാമിനോട് വിദ്വേഷത്തിൻ്റെയും പകയുടെയും തീച്ചൂളയിലായിരുന്നിട്ട് പോലും പ്രവാചകൻ്റെ ഹൃദ്യമായ പെരുമാറ്റം അവരുടെ മനസ്സ് മാറാൻ കാരണമാവുകയായിരുന്നു. എത്ര വലിയ ശത്രുക്കളാണ് മുന്നിലുള്ളതെങ്കിലും നീതിയോടെയെ വർത്തിക്കാവൂ എന്ന അധ്യാപനമാണ് മാനവികതയുടെ പാഠം പകർന്നു നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്: യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക. ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത്. നിങ്ങൾ നീതി പാലിക്കുക, അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത്. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചെല്ലാം അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. യുദ്ധത്തോട് ഇസ്ലാമിൻ്റെ സമീപനത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ തന്നെ മാനവികതയുടെ അകക്കാമ്പ് തിരിച്ചറിയാനാകും. യുദ്ധത്തിൻ്റെ ലക്ഷ്യമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെ ആദർശമാണ്. അധികാരങ്ങൾ വെട്ടിപ്പിടിക്കാനും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയോ അല്ല, മറിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആദർശ ജീവിതം നയിക്കാനുമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. പൗരന്മാരുടെ ജീവനും സ്വത്തും അഭിമാനവും മതം സംരക്ഷിക്കുക, നാടിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, ആന്തരിക ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുക, ഇസ്ലാമിക ആദർശമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള അവസ്ഥ എല്ലായിടത്തുമുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നിങ്ങനെ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്ത നിർവഹണ ഭാഗമായാണ് ഇസ്ലാം യുദ്ധം ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിരപരാധികൾക്കും വയോധികർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും യാതൊരു ആപത്തും വരാതെ സൂക്ഷിക്കാൻ സൈന്യം ബാധ്യസ്ഥരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം യുദ്ധത്തിനായി നിയോഗിച്ച സൈന്യത്തോട് മഹാനായ അന്നത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖിഫു, നിങ്ങൾ നിൽക്കുക, ഊസീകും ബി അശ്രിം ഫഹ്ഫദൂഹ അന്നി, പത്ത് ഉപദേശങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുക. ലാ തഖൂനു, നിങ്ങൾ വഞ്ചിക്കുന്നവരാകരുത്. വലാ തഖുല്ലു വലാ തഖ്ദിറു, നിങ്ങൾ വിദ്വേഷം വെച്ച് പുലർത്തുന്നവരും നിങ്ങൾ ചതിക്കുന്നവരുമാകരുത്. വലാ തുമസിലു വലാ തഖ്തുലു തിഫ്ലൻ സഗീറൻ, നിങ്ങൾ അനുകരിക്കുന്നവരും ചെറിയ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരുമാകരുത്. ഔ ശൈഖൻ കബീറ, വയോധികരായ ആളുകളെ നിങ്ങൾ കൊല്ലരുത്. വലം റഅതൻ, അതുപോലെ സ്ത്രീകളെയും നിങ്ങൾ കൊല്ലരുത്. വലാ തഖുറു നഖ്ലൻ, ഈ തപ്പന നിങ്ങൾ മുറിച്ചു മാറ്റരുത്. വലാ തുഹരിഖൂഹു, അതിനെ കരിച്ചു കളയരുത്. വലാ തഖ്തഉ ശജറത്തൻ മുസ്മിറ, ഫലം കായ്ക്കുന്ന മരത്തെ നിങ്ങൾ മുറിക്കരുത്. വലാ തദ്ബഹു ഷാത്തൻ വലാ ബഖറത്തൻ വലാ ബഈറൻ ഇല്ലാ ലിമഅകല, ഭക്ഷിക്കാൻ വേണ്ടിയല്ലാതെ ഒട്ടകത്തെയോ പശുവിനെയോ ആടിനെയോ നിങ്ങൾ അറുത്തു കളയരുത്. വസൗഫ തമുറൂന ബി അഖ്വാമിൻ, ഒരു സമൂഹത്തിൻ്റെ അടുത്തുകൂടി നിങ്ങൾ സഞ്ചരിക്കും. ഖദ് ഫറഖു അംഫുസഹും അസ്സവാമിഅ, അവർ അവരുടെ ക്ഷേത്രങ്ങളിൽ സിനഗോഗുകളിൽ അഭയം തേടിയവരായിരിക്കും. ഫദഊഹു വമാ ഫറഖു അംഫുസഹും ലഹു, അതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുന്ന അവർ ഒഴിഞ്ഞിരിക്കുന്ന അവരെ ഒരിക്കലും നിങ്ങൾ ശല്യം ചെയ്യരുത്. അവരവരെ പാട്ടിന് വിട്ടേക്കണം. വസൗഫ തഖ്ദുമൂന അലാ ഖൗമിൻ, അതുപോലെ ഒരു സമൂഹത്തിനടുത്തുകൂടി നിങ്ങൾ ചെല്ലും. യഅതൂനകും ബിആനിയ, അവർ പാത്രങ്ങളുമായി നിങ്ങളെ സമീപിക്കും. ഫീഹാ അൽവാനു തആം, വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ അതിലുണ്ടാകും. ഫഇദാ അക്കൽതു മിൻഹാ ശൈഅൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹ, അള്ളാഹുവിൻ്റെ നാമം നിങ്ങൾ ഉച്ചരിക്കണം എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൈന്യത്തെ ഉപദേശിക്കുന്ന ആ ഉപദേശങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം അവിടെയുള്ള സ്ത്രീകളെ ആക്രമിക്കരുത് എന്നാണ്. അവിടെയുള്ള ഫലം കായ്ക്കുന്ന മരങ്ങളെ മുറിക്കരുത് എന്നാണ്. വയോധികരെയും അതുപോലെ കുഞ്ഞുങ്ങളെയും കൊന്നുകളയരുത് എന്നതാണ്. മാനവികതയുടെ ഉദാത്തമായ ഉജ്ജ്വലമായ ആശയങ്ങളെ വിളിച്ചോതുന്ന ഈ സന്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന പരിശുദ്ധ ഇസ്ലാം മാനവികതയുടെ എല്ലാ മഹത്വങ്ങളും ഉദ്ഘോഷിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാരണമാകണം. കാര്യങ്ങളെ നിഷ്പക്ഷമായി പഠിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ ബുദ്ധിമാന്മാരിൽ ഉൾപ്പെടാനാണ് സമൂഹം ശ്രമിക്കേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ഇൻസൈറ്റിൽ മുജീബ് ഒട്ടുമലാണ് നമ്മളോട് സംസാരിച്ചത്. ഈ ഒരു വിഷയം നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ചൊരു വൈജ്ഞാനിക തലം അത് വളരെ വലുതാണ്. അതിനപ്പുറത്ത് നമുക്ക് ലഭിച്ചൊരു ആത്മവിശ്വാസം, ഒരു മനസ്സിന് ലഭിച്ചൊരു കരുത്ത്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം, അതൊക്കെ അതിനേക്കാൾ വലിയ മഹത്വമുള്ള കാര്യം തന്നെ.
0: ഇനി നമുക്കൊരു പാട്ട് കേട്ടുവരാം. സ്വരമാണ് പീസ് റേഡിയോയിൽ.

0: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ഏതൊരു പാട്ടും വളരെ സുന്ദരമാണ്, ആസ്വാദ്യകരമാണ്, മനോഹരമാണ്. അതിനപ്പുറത്ത് അതിന് ആശയഗാംഭീര്യം ഉണ്ടാകും. മ്യൂസിക്കിൻ്റെ അകമ്പടിയില്ലാത്ത ഇത്തരം പാട്ടുകൾക്ക്, ഗാനങ്ങൾക്ക് അതിൻ്റെ മനോഹാരിതയുണ്ട്, സൗന്ദര്യമുണ്ട്. അപ്പോൾ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന, മ്യൂസിക്കിൻ്റെ അകമ്പടിയില്ലാത്ത, കേട്ടാൽ കുറ്റം ലഭിക്കാത്ത ഇത്തരം ഗാനങ്ങൾ നമുക്ക് ധാരാളമായി ലഭിക്കും. ജമീൽ ആപ്ലിക്കേഷനിലെ ഗാനങ്ങൾ എന്ന ഭാഗത്ത്, ഓഡിയോസിൽ ഗാനങ്ങൾ എന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ പീസ് റേഡിയോ എന്ന ബട്ടണിൽ അമർത്തി അതിൻ്റെ ഉള്ളോട്ട് പോയാൽ അവിടെ സ്വരം എന്ന ഒരു ഫോൾഡർ കൂടി നിങ്ങൾക്ക് കാണും. അവിടെയും നിങ്ങൾക്ക് ഗാനങ്ങൾ കേൾക്കാം. യാത്രകളിലൊക്കെ ആ പാട്ടുകൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈണം യൂട്യൂബ് ചാനലിലും നമുക്ക് ഇത്തരം ഗാനങ്ങൾ കേൾക്കാനുള്ള അവസരമുണ്ട്.
1: നമ്മുടെ ഒരു ശ്രോതാക്കളുടെ പ്രാർത്ഥന ആവശ്യമുള്ളൊരു വിഷയം ഞാൻ പറഞ്ഞു പോകുന്നു. പീസ് റേഡിയോയിലെ നമ്മുടെ 24 മണിക്കൂറും ഇവിടുത്തെ കാര്യങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, രാവും പകലുമില്ലാതെ നമ്മുടെ പിന്നെ സ്കോളേഴ്സിനെ, ഫാക്കൽറ്റികളെ, മറ്റു പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പീസ് റേഡിയോയുടെ വാഹനങ്ങളിൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ബഹുമാനനായ ജ്യേഷ്ഠ സുഹൃത്ത് സലാംക, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് അദ്ദേഹം വിശ്രമത്തിലാണ്. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇനി പീസ് റേഡിയോയിൽ ആരോഗ്യ വിചാരമാണ്.
0: ഡോക്ടർ ഷെഫീഖ് മാട്ടുമ്മലും ഡോക്ടർ അബ്ദുൽ മാലിക്കും ചേർന്ന് നടത്തുന്ന ഒരു സംഭാഷണമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ. ഡോക്ടർ ഷെഫീഖ് മാട്ടുമ്മൽ, അദ്ദേഹം ആസ്റ്റർ മിംസ്, കോഴിക്കോട് ആസ്റ്റർ മിംസിലെ സീനിയർ കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹവും ഡോക്ടർ അബ്ദുൽ മാലിക്കും
1: അദ്ദേഹം ഇപ്പോൾ എനിക്ക് തോന്നുന്നു MES മെഡിക്കൽ കോളേജിൽ കൂടി അദ്ദേഹം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്.
0: യെസ്. ഇതൊന്ന് കേൾക്കൂ, ഹൃദ്രോഗം തടയൂ എന്നതാണ് ഇന്നത്തെ വിഷയം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക്, പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷെഫീഖ് മാട്ടുമ്മൽ. പ്രിയ ഡോക്ടറെ, ആരോഗ്യ വിചാരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വലൈക്കും അസ്സലാം.
2: സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത്, ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്, ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്നുള്ള ഒരു അസുഖം, ആ ഒരു മാരകാസുഖത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും, അതിലെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഭക്ഷണത്തിലെ, ഭക്ഷണശൈലിയിൽ വരുന്ന മാറ്റങ്ങളും, അതെങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർച്ചയിലേക്ക് പോകുമ്പോൾ, പലതും കഴിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. എണ്ണ, മീറ്റ് അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇനിയിപ്പോൾ എന്താ കഴിക്കാൻ പാടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഹൃദയത്തിന് നല്ല ഭക്ഷണം എന്ന് പറയുന്ന കാർഡിയോ പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ കാർഡിയോ ഹെൽത്തി, കാർഡിയോ ഫ്രണ്ട്ലി ഡയറ്റ് എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ.
3: തീർച്ചയായും നമ്മുടെ, നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്, കാർഡിയോ ഹൃദയ സംരക്ഷിക്കാനുള്ളത്. നമ്മളതിൻ്റെ അളവുകളും കണ്ടന്റും അതുപോലെ അതുണ്ടാക്കുന്ന രീതിയും, ഇതിലാണ് ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഹാർട്ടിന് ശാസ്ത്രീയമായി ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ തന്നെ ഉപയോഗിക്കുന്ന അതേ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിലും അതുപോലെ അത് കഴിക്കുന്ന അളവിലും ചെറിയ രീതി വരുത്തുക എന്നുള്ളതാണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ എടുക്കുമ്പോൾ ഒരു പിരമിഡിൻ്റെ കൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ട്രഡീഷണലി ഇപ്പം നമ്മൾ ചെറുപ്പകാലം മുതലേ നമ്മുടെ ഒരു ഭക്ഷണം എടുത്തു വയ്ക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ പാത്രം, അതിലൊരു വലിയൊരളവിൽ ചോറ്, അതിൻ്റെ അറ്റത്ത് ഇത്തിരി പച്ചക്കറികൾ, കുറച്ച് മീന്, പിന്നെ എണ്ണയിൽ പൊരിച്ച പപ്പടമോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, ഇതാണ് നമ്മുടെ ട്രഡീഷണലി ഉള്ള ഒരു. അതിലെ അളവാണ് റിവേഴ്സ് ചെയ്യേണ്ടത്. നമ്മുടെ ആ വലിയ കൂന ചോറിന് പകരം ആ സീരിയൽസിന്റെ എമൗണ്ട്, കാർബിന്റെ എമൗണ്ട് കുറച്ച് കുറച്ച് കുറച്ച് ചെറുതാക്കുക,
2: ധാന്യത്തിന്റെ എമൗണ്ട് കുറയ്ക്കുക,
3: വളരെ അധികം കുറയ്ക്കുക, ധാന്യം കുറയ്ക്കുക. അതിന്റെ അടുത്ത് കിടക്കുന്ന പച്ചക്കറിയുടെ എമൗണ്ട് അത് നന്നായിട്ട് കൂട്ടുക, വേവിച്ചതും പിന്നെ മറ്റൊരു പോർഷൻ വേവിക്കാത്ത സാലഡുകൾ, കാരറ്റ്, ബീട്രൂട്ട്, കക്കരി മുതലായ വേവിക്കാത്ത പച്ചക്കറികൾ, പിന്നെ ഇലകൾ, വേവിക്കാത്ത ഇലകൾ, ഇതൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. ഈ ഒരു അളവാണ് കൂടുതൽ വേണം. ഇതായിരിക്കണം മെയിൻ പോർഷൻ, സൈഡ് പോർഷൻ ആയിരിക്കണം സീരിയൽസ് ചോറിൻ്റെ അളവ്.
2: നമ്മൾ
3: ഉത്തരേന്ത്യയിൽ കണ്ടിട്ടില്ലേ, ഉത്തരേന്ത്യയിൽ അവരൊരു ചെറിയൊരു കപ്പിലാണ് കൊണ്ടുവന്ന് ചോറ് കഴിക്കുക, അവർ കൂടുതൽ ചപ്പാത്തി ഡിപ്പ് ചെയ്യുന്ന ആളുകൾ. ചോറ് എന്ന് പറയുന്ന ഒരു നമ്മൾക്കൊരു വൈകാരിക ബന്ധമാണ്, അതിൽ നിന്നങ്ങ് മാറണം നമ്മള്.
2: ഉച്ചക്ക് പ്രത്യേകിച്ച് നമുക്ക്
3: ചോറ് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ ഇത്രയും ചോറ് നിന്ന കമ്മ്യൂണിറ്റി നമ്മൾ മാത്രമേ ഉള്ളൂ ആക്ച്വലി. ഇപ്പൊ വേൾഡിൽ എവിടെ പോയാലും റൈസ് കഴിക്കുന്നവരുണ്ട്, പക്ഷെ അവര് റൈസിന്റെ അളവ് കുറച്ചായിരിക്കും. അപ്പോൾ അതിൽ റൈസ് അല്ലാത്ത ഘടകങ്ങൾ, റൈസ് സീരിയൽസ് അല്ലാത്ത ആ ഘടകങ്ങൾ കൂട്ടുക. അപ്പോൾ നമ്മൾ ഈ പിരമിഡ് കൺസെപ്റ്റില്, പിരമിഡ് എന്ന് പറയുന്ന ഓരോ ബ്ലോക്കുകൾ അടുപ്പിച്ചുണ്ടാക്കി വെക്കുക, അപ്പോൾ വീതി കൂടിയ ബ്ലോക്ക് ഏറ്റവും താഴെയുള്ള ആ ബ്ലോക്കായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആൻഡ് സാലഡ്സിനെ എടുക്കുക.
2: ഓക്കെ,
3: അപ്പോൾ അതായിരിക്കണം നമ്മുടെ വയറിൻ്റെ ആമാശയത്തിന് ഫിൽ ചെയ്യുന്ന മേജർ പോർഷൻ.
2: പ്രധാന അളവ് ഏറ്റവും കൂടുതൽ
3: അതായിരിക്കണം. സെക്കൻഡ് ആയിട്ട് വരുന്നത് ആണ് സീരിയൽസ്, ധാന്യങ്ങൾ, കാർബോഹൈഡ്രേറ്റ്. അതിൽ ചോറ്, പിന്നെ അതുപോലെ ചപ്പാത്തി, അതിൽ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത്, പിന്നെ ഉപയോഗിക്കാൻ പറ്റിയത് റാഗിയൊക്കെയാണ്. നമ്മൾ പ്രായമാകുമ്പോൾ പ്രത്യേകിച്ചും പ്രമേഹം വന്നവർക്ക് റൈസ് കൂടുന്നതിനനുസരിച്ച് ഷുഗർ ഭയങ്കര കുത്തനെ കൂടും. അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് പല ധാന്യങ്ങളും. ചപ്പാത്തി ആകുമ്പോൾ നമ്മൾ ചപ്പാത്തി എണ്ണം കുറയ്ക്കുന്നത് വഴി നമ്മൾ അതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ചപ്പാത്തിയുടെ കൺസെപ്റ്റ്. അതേപോലെ തന്നെ റാഗി, കുട്ടികൾക്ക് കൊടുക്കുന്ന റാഗി, കുട്ടികൾക്ക് കൊടുക്കാൻ കാരണം അതിലെ ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണ്. അപ്പോൾ ആ റാഗി ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വരുന്ന ആ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാം. അപ്പം ഈ സീരിയൽസാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തത് ആണ് ഫിഷ്, മുട്ട മുതലായ സംഭവങ്ങൾ. അപ്പോൾ ഫിഷ്, നമ്മുടെ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ ഫിഷ് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ തരം മത്സ്യങ്ങൾ, കഴിയുന്നതും എണ്ണയില്ലാതെ തേങ്ങയില്ലാത്ത ടൈപ്പ് മസാല ഇട്ടിട്ടുള്ള പ്രിപ്പറേഷൻസ്, അല്ലെങ്കിൽ ആവി കൊള്ളിച്ചതോ അല്ലെങ്കിൽ തന്തൂർ ടൈപ്പ് ചുട്ടതോ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് എണ്ണയില്ലാതെ. അതിന് പുറത്ത് എണ്ണ ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒലീവ് എണ്ണ പോലത്തെ എണ്ണകൾ. അതിലും ചെറിയ അളവിലാണ് നമ്മുടെ മാംസങ്ങൾ വരുന്നത്, റെഡ് മീറ്റ് പ്രത്യേകിച്ചും. ചിക്കന് പൊതുവെ ഫാറ്റിന്റെ അളവ് കുറവായതുകൊണ്ട് ചിക്കൻ കഴിക്കാം. കഴിയുന്നതും ഡീപ് ഫ്രൈ ആയി ഉള്ളത് ഒഴിവാക്കിയിട്ട് തന്തൂറിലും അതുപോലെ തവായിലും അല്ലെങ്കിൽ കറിയും ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉപയോഗിച്ച് ചിക്കൻ ഉപയോഗിക്കാം. റെഡ് മീറ്റ് വളരെയധികം കുറയ്ക്കുന്നത് തന്നെയാണ്
2: പ്രായം.
3: പൂരകങ്ങളായ ഫാറ്റ് അടങ്ങിയിട്ടുള്ള മീറ്റുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. മട്ടൺ, ബീഫ് മുതലായവയാണ്. പിന്നെ പോർക്ക്, ഇതും റെഡ് മീറ്റിൽ പെടും. ഇതിൽ ഏറ്റവും ഈ പിരമിഡിന്റെ ഏറ്റവും മേലെയുള്ളത് നമ്മുടെ ഗീ, വനസ്പതി, നെയ്യ് മുതലായ ഐറ്റംസ് ആണ്. ഇത് വളരെ ശ്രദ്ധിക്കണം, ഇത് വളരെ സൈലന്റ് ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിലൂടെ കടന്നു പോകുന്ന സംഭവമാണ്. ഈ ബേക്കറികൾ വന്നപ്പോൾ രുചികരമായ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഒരു സംഭവമാണ് ഈ വനസ്പതിയും നെയ്യും, നെയ്യിലിട്ട പലഹാരങ്ങൾ. നമ്മൾ ഈ മാംസം കഴിക്കുന്ന കമ്മ്യൂണിറ്റിയും അതുപോലെ മറ്റ് വെജിറ്റേറിയൻസ്, നോർത്ത് ഇന്ത്യയിലൊക്കെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന സംസ്ഥാനങ്ങളിലും ഹാർട്ട് അറ്റാക്കിന്റെ തോതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെ കാരണങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായത് ഇതാണ്, അവര് മധുരപലഹാരങ്ങൾ, എണ്ണയിൽ ഉണ്ടാക്കിയ മധുരപലഹാരങ്ങൾ വളരെയധികം കഴിക്കുക. അപ്പോൾ മാംസം കഴിക്കാത്തതുകൊണ്ടുള്ള യാതൊരു അഡ്വാൻറ്റേജും അവർക്ക് കിട്ടുന്നില്ല ഇത് കാരണം. അപ്പോൾ അത് ഏറ്റവും കേടായിട്ട് ഈവൻ മാംസത്തിനേക്കാളും മേലെയാണ് നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആവും. അപ്പോൾ നമ്മുടെ ഒരു പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ അത് നമ്മളിപ്പോഴേ യുവതലമുറയെ
2: ചുരുക്കി പറഞ്ഞാല് ഇന്ന് കേരളക്കാർ ഉപയോഗിക്കുന്ന ഭക്ഷണം എത്ര എമൗണ്ട്, ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ തോത് എത്രയാണോ അത് നേരെ റിവേഴ്സ് ചെയ്യുക. അതായത് നമ്മള് ശരിക്കുള്ള ശൈലി കുറേ ചോറ്, കുറച്ച് പച്ചക്കറി, അതും പൊരിച്ച, ഐ മീൻസ് വറുത്ത പച്ചക്കറി, ഐ മീൻ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത പച്ചക്കറി, പിന്നെ വറുത്ത ഒരു രണ്ടോ മൂന്നോ വലിയ മീൻ കഷ്ണങ്ങൾ, അതായത് ചെറുമീനല്ല വലിയ മീൻ കഷ്ണങ്ങൾ, പിന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ബീഫ്, ചിക്കന്, അതും വേവിച്ചതല്ല, അതും ഫ്രൈ ആക്കിയത്, പിന്നെ പപ്പടം നിർബന്ധമാണ്, പപ്പടം നിർബന്ധമാണ്, പിന്നെ ഇതുപോലെ തന്നെ ഈ മുട്ട, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ആ ഒരു കാര്യം നേരെ റിവേഴ്സ് ചെയ്യണം എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത്. ചോറിന്റെ അളവ് കുറച്ചിട്ട് വേവിച്ച പച്ചക്കറിന്റെയും വേവിച്ച മീനിന്റെ എണ്ണം കൂട്ടുക.
3: ഇതെല്ലാം ഒഴിവാക്കി ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല, കാരണം നമ്മുടെ കാലാകാലങ്ങളായിട്ട് ആദ്യമേ മനുഷ്യൻ തന്നെ മൃഗങ്ങളെ വേട്ടയാടി കൊന്ന് ജീവിച്ചിട്ടാണ്, മാംസം കഴിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷെ ഇത് നമുക്ക് കേടില്ലാത്ത രൂപത്തിൽ നമുക്ക് എങ്ങനെ കഴിക്കാം, അതാണ് റിസർച്ച്.
2: അളവ് ഒന്ന്
3: അളവ് ക്രമീകരിക്കുക, കുക്കിംഗ് രീതി ടോട്ടലി മാറ്റുക. ഇതൊന്നും ഒഴിവാക്കി ജീവിക്കുന്ന പ്രായോഗികമല്ല, എല്ലാവരും രുചി ആണ് പ്രാഥമികമായി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, നമ്മുടെ രുചിയാണ് ഭക്ഷണത്തിന്റെ സംതൃപ്തി. പിന്നെ നമ്മുടെ ഒരു വർക്ക് കൾച്ചറിൽ പിന്നെ ഏറ്റവും പ്രായോഗിക മെത്തേഡ് ഇതാണ്. നമ്മൾ ആഴ്ചയിൽ അഞ്ചു ദിവസം മിനിമം, ആറു ദിവസം വർക്ക് ചെയ്യുന്നതാണ്, അഞ്ചു ദിവസം മിനിമം വർക്ക് ചെയ്യുന്നതാണ്. വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ ഭക്ഷണം വളരെ മിതമായിട്ട് ചെയ്യുക, കഴിയുന്നതും ഹോട്ടൽ ഭക്ഷണങ്ങളും ഇതും ഒഴിവാക്കുക. സ്വന്തമായി എല്ലാവരും കുക്കിംഗ് പഠിക്കുന്ന നല്ലൊരു ഡിഷെങ്കിലും ഒരു ദിവസം സ്വന്തമായി കുക്ക് ചെയ്തുണ്ടാക്കുന്ന നല്ല ശീലമാണ്. അപ്പൊ നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് ഭക്ഷണം കണ്ടുപിടിച്ച് എന്നും ആഴ്ചയിൽ അഞ്ചു ദിവസം നല്ല ആരോഗ്യപരമായ മിതമായ കാലറിയുള്ള ഭക്ഷണം കഴിക്കുക. രണ്ട് ദിവസം വീക്കെൻഡിൽ നമ്മള് ഹൃദയത്തിന് നമ്മൾ ക്രേവ് ചെയ്യുന്ന, നമ്മൾ ആർത്തിയോടെ കാത്തിരിക്കുന്ന ആ ഫുഡിനെ കഴിക്കുക. അത് ഉമ്മ ഉണ്ടാക്കുന്നതായാലും ഭാര്യ ഉണ്ടാക്കുന്നതായാലും അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷനിൽ പോയിട്ടായാലും അത് നന്നായിട്ട് കഴിക്കുക. ആ ദിവസങ്ങളിൽ കൂടുതൽ എക്സസൈസും ചെയ്യുക. അതാണ് ഏറ്റവും പ്രായോഗികമായ ഒരു സ്റ്റെപ്പ്.
2: ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ്, നമ്മൾ 5-6 ദിവസം നല്ല ഫുഡ്, മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഇപ്പൊ എല്ലാവരും ഹോട്ടലിൽ പോയിട്ട് പുറത്ത് ഹോട്ടലിൽ പോയിട്ട് ഒന്നിച്ച് ഫാമിലി ഒന്നിച്ച് പോയി കഴിക്കുന്നു. അതിനുള്ള സൗകര്യം ഒന്ന് വീട്ടിലെ അടുക്കള പോക്കണ്ട, വീട്ടിലെ ഗൃഹനാഥക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കുട്ടികൾക്ക് തന്നെ പുറത്ത് പോയിട്ട് ഒന്ന് ഔട്ടിങ്ങിന് പോയി നല്ല ഫുഡ് കിട്ടുക എന്നുള്ള സന്തോഷമാണ്. അത് ഇന്ന് ആഴ്ചയിൽ 5 ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു, 2 ദിവസം മാത്രമേ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് പലപ്പോഴും ടൗൺ ഏരിയയിൽ പ്രത്യേകിച്ച് കാണുന്നൊരവസ്ഥ.
3: പിന്നെ മറ്റൊന്ന്, ഹോട്ടലിൽ പോയി പോകുമ്പോഴും ഹോട്ടലിൽ 2 തരത്തിലുള്ള ഭക്ഷണങ്ങളും അവൈലബിൾ ആണ്. ഷെഫിനോട് കുക്കിനോട് പറഞ്ഞിട്ട് നമുക്ക് എണ്ണ ഇല്ലാതെ തരാം. അപ്പോൾ മയണൈസ് ഒഴിവാക്കിയിട്ട് എല്ലാ ഭക്ഷണവും ഓർഡർ ചെയ്യുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലെ ആരോഗ്യം ഈ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. ആ പെർട്ടിക്കുലർ ഡിഷിൽ എനിക്ക് വേണ്ടി മയണൈസ് ഇടണ്ടെന്ന് പറയും. അതേപോലെ നമുക്കും പറയാം, എനിക്കൊരു ഫിഷ് കറി വേണം, പക്ഷെ അതിൽ ഈ എണ്ണ വളരെ കുറച്ചിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ ചെയ്യാവുന്നേ ഉള്ളൂ. അമിതമായ പൊറോട്ട കഴിക്കുന്നതിന് പകരം ചപ്പാത്തി എന്ന് പറഞ്ഞിന്ന് എണ്ണയില്ലാതെ ചപ്പാത്തി ഒഴിവാ ഓർഡർ ചെയ്യാം. ആരോഗ്യം നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെയാണ്.
2: അപ്പോ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു അവസാനത്തെ ഒരു 5 മിനിറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ചും വീട്ടമ്മമാർ വളരെ കൂലങ്കുശമായിട്ട് ചിന്തിച്ച് ഒരു മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മൾ ചർച്ചയ്ക്ക് വന്നിരുന്നത് എക്സസൈസിനെ കുറിച്ചാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഭക്ഷണം എന്ന് പറയുന്നു, രണ്ടാമത്തെ എക്സസൈസ് പറയുന്നു. എക്സസൈസ് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മുൻകാലങ്ങളിൽ ഉപകരണങ്ങൾ കുറവായിരുന്നു, വാഹനങ്ങൾ കുറവായിരുന്നു, കൂടുതലായിട്ട് നടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ജോലിക്കിൻ്റെ ഇടയിലും തന്നെ. ഇപ്പം ഇന്ന് വീട്ടിലും ഉപകരണങ്ങളാണ്, പുറത്തും ഉപകരണങ്ങളാണ്, വളരെയധികം ശരീരം ഒരു അധ്വാനം ഇല്ലാതെ ജീവിക്കുന്ന അവസ്ഥകൾ. ഇത് എത്രമാത്രം ഹാനികരമായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്?
3: സൗകര്യങ്ങൾ കൂടിയപ്പോഴാണ്, ഈ ഒരു യന്ത്രങ്ങൾ സൗകര്യങ്ങൾ ഒക്കെ കൂടിയപ്പോഴാണ് നമ്മുടെ വ്യായാമത്തിന്റെ തോത് കുറഞ്ഞു വന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ തീർച്ചയായും സൗകര്യങ്ങളില്ലാതെ എന്തായാലും ആരും ജീവിക്കാൻ പോകുന്നില്ല, വാഹനങ്ങളില്ലാതെ. കാരണം സമയം വിലപ്പെട്ടതായതുകൊണ്ടാണ് എല്ലാവരും യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി സമയം കണ്ടെത്തി ഈ വ്യായാമത്തിന് പ്രത്യേക ജോലിയായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹാർട്ടിനെ സംരക്ഷിക്കാൻ നമ്മൾ എത്രത്തോളം വ്യായാമം ചെയ്യണം, അതാണ്. ഇപ്പോൾ വളരെയധികം എക്സ്റ്റെൻസീവായിട്ട് പഠനങ്ങൾ നടത്തിയൊരു മേഖലയാണിത്. എക്സസൈസിനെ കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാർഡിയോ പ്രൊട്ടക്റ്റീവ് ഹാർട്ട് പ്രൊട്ടക്റ്റീവ് എക്സസൈസ് എന്നിപ്പോൾ പറയുന്നത് ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും മിനിമം 30 മിനിറ്റ് ബ്രിസ്ക് വാക്ക്, മിതമായ അളവിൽ ഒരു മിതമായ വേഗതയിലുള്ള നടത്തം, ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാർഡിയോ പ്രൊട്ടക്റ്റീവ് എക്സസൈസ്. അതായത് 150 മിനിറ്റ് ഒരാഴ്ചയിൽ, 30 മിനിറ്റ് ഇടേ 5 ദിവസം. മിതമായ നടത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റണം, പക്ഷെ നല്ല കെതപ്പോട് കൂടിയായിരിക്കണം സംസാരിക്കാൻ പറ്റണം. വളരെ ഈസിയായി സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്ലോ ആണ്. തീരെ സംസാരിക്കുന്നതിന് പറ്റുന്നില്ല, നിങ്ങൾ ഓടുന്ന അത് അത്രയ്ക്ക് എത്തിയിട്ടുണ്ട്, അപ്പൊ അത്രയ്ക്ക് വേണ്ട. ആ ഒരു ബ്രിസ്ക് വാക്ക് ഓൺ ആൻ ആവറേജ് ഒരു 40 മിനിറ്റ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു 4 കിലോമീറ്റേഴ്സ് കവർ ചെയ്യും.
2: അപ്പൊ നന്നായിട്ട് കൈ വീശി നടക്കുന്നത്,
3: കൈ വീശി നന്നായിട്ട്
2: ഒന്ന് വേർക്കും, ചെറുതായിട്ട് വേർക്കും.
3: അതെ, നിങ്ങൾക്ക് സുഹൃത്ത് സംഭാഷണങ്ങളുമായിട്ട് സുഹൃത്തുക്കളുടെ കൂടെ നടക്കാം, ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ നടക്കാം, നിങ്ങൾക്ക് അതൊക്കെ മാനസിക
2: കേട്ട് നടക്കാം.
3: അതെ, റേഡിയോ കേട്ട് നടക്കാം. അപ്പോ അതൊക്കെ മാനസിക ഉല്ലാസം കൂട്ടുന്നതും മാനസിക ഉല്ലാസം വളരെയധികം ഹാർട്ടിന് ഹൃദ്രോഗത്തെ തടയാൻ കഴിവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കൂടെ നടക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റ് പല പ്രായോഗിക കാര്യങ്ങൾ, നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ലിഫ്റ്റ് കൂടുതലുണ്ടെങ്കിൽ കഴിയുന്ന ലിഫ്റ്റ് ഒഴിവാക്കുക, നിങ്ങൾ സ്റ്റെപ്പ് കയറുക, എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും. അതെ, പിന്നെ മറ്റ് എക്സസൈസുകൾ, അതായത് എറോബിക് എക്സസൈസുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ചിലപ്പോൾ നടക്കാൻ പറ്റാത്തവർക്ക്, കാരണം ഞാൻ നേരിടുന്ന വലിയൊരു ക്വസ്റ്റ്യൻ അതാണ്, സാറേ എൻ്റെ മുട്ട് വേദനയാണ്, എനിക്ക് തീരെ നടക്കാൻ വയ്യ, ഞാൻ എങ്ങനെ നടക്കും? അതോടുകൂടി എക്സസൈസ് എന്നുള്ള ചാപ്റ്റർ അവിടെ അവിടെ അവിടെ ക്ലോസ് ചെയ്യണം. അപ്പോൾ അടുത്തതിന് എന്നോട് ഡോക്ടർ പറയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അതിനിഷ്ടം പോലെ വഴികളുണ്ട്. നിങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അടുത്തുള്ള അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓരോ അവയവത്തിനും ഓരോ ഭാഗത്തേക്കുള്ള ഓരോ മസിലിനുള്ള എക്സസൈസ് പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ നീന്താൻ സൗകര്യമുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ മുട്ട് വേദനയുള്ളവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് നീന്തലാണ്. പക്ഷെ അതിന് എല്ലാവർക്കും സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും ഈ പുഴകളൊക്കെ അപകടങ്ങളാണ്, അപകടകാരികളാണ്. അപ്പോൾ അത് അതിന് സൗകര്യവും സേഫ്റ്റിയുള്ള ഭാഗത്ത് നിങ്ങൾ നീന്തുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് നീന്തലാണ്. പിന്നെ മറ്റുള്ള എക്സസൈസ്, ഇരുന്നിട്ടുള്ള എക്സസൈസുകൾ എല്ലാവരും പഠിക്കണം. ഈ മുട്ടിന് വേദനയുള്ള ആളുകൾക്ക് കിടന്നിട്ടും നമ്മുടെ ബാക്ക് സ്പൈൻ, സ്പൈനിന് ചുറ്റുള്ള മസിലുകൾ, അതായത് നമ്മൾ കമഴ്ന്ന് കിടന്ന് കാലും അതുപോലെ തലയും പൊക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ സ്പൈനിന്റെ മസിലാണ് ആക്ട് ചെയ്യുന്നത്. ആ എക്സസൈസുകൾ ഡെയിലി 10 പ്രാവശ്യം പ്രാക്ടിക്കലി നമ്മുടെ ഉരവേദന നടുവേദനയ്ക്കുള്ള ഏറ്റവും പ്രിവെന്റീവ് എക്സസൈസ് ആണ് ഇതിൽപ്പെട്ട. അപ്പൊ അതുപോലെ ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. അതുപോലെ ഓരോ വിഭാഗം നമ്മുടെ ജോയിന്റിന്, ഇപ്പോൾ ഡയബറ്റീസ് രോഗികൾക്ക് ഷോൾഡറിന് എപ്പോഴും വേദനയുണ്ടാവും, ഷോൾഡർ ഉറച്ചു പോകും, നമ്മുടെ പെരിയാർത്രൈറ്റിസ് എന്ന് നമ്മൾ പറയുന്ന അസുഖം. അതിൻ്റെ ഏറ്റവും ഇത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. പഴയകാല സ്ത്രീകൾക്ക് ഇത് കുറവായിരുന്നു എന്ന് പറയും, കാരണം വെള്ളം കോരുന്ന ആ എക്സസൈസ് ഉണ്ടാകുമ്പോൾ, ഇടുക്കിലൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറയുന്നു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള എക്സസൈസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി ജിമ്മിൽ പോകുന്ന കാര്യം പറയുകയാണെങ്കിൽ, ജിമ്മിൽ പോകുന്നത് നല്ലതാണ്. ജിമ്മിൽ പോയിട്ട് എറോബിക് എക്സസൈസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ്
2: ചെയ്യുക.
3: എറോബിക് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഇതാണ്. അതായത് ബേസിക്കലി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ആണ് നമ്മുടെ കാലറി മസിലുകൾ ഇത് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ, ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ വിഗറസ് ആയിട്ട് എക്സസൈസ് ചെയ്യും, മസിലിലേക്കുള്ള കാലറി റിക്വയർമെന്റ് കൂടുതലാവുകയും നമ്മൾ എടുക്കുന്ന ഓക്സിജനേറ്റഡ്, ഓക്സിജൻ അത്രയ്ക്ക് വരില്ല എന്ന്, ഓക്സിജൻ അത്രയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിൽ മസിൽ നമ്മുടെ എന്താ പറയുക മറ്റ് ഭാഗങ്ങൾ, അത് അത്ര ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസ് അല്ല. അപ്പോൾ അതിന്റെ എക്സാമ്പിളാണ് നമ്മൾ അമിതമായ വെയിറ്റ് എടുക്കുന്ന ജിമ്മുകൾ. അപ്പൊ അത് നമ്മുടെ എൻഡ്യൂറൻസ് അതുപോലെ കായികക്ഷമത ഇതൊക്കെ വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരം ഫിറ്റാക്കാനും അതൊക്കെ വളരെ നല്ലത്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് കംപ്ലീറ്റ് കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ.
2: മോഡറേറ്റ് ലെവലാണ് അതിലും.
3: അതെ അതെ, അതിലും ഒരു മോഡറേഷൻ ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള എക്സസൈസുകളാണ്. അത് മിതമായിട്ടുള്ള ഈ എക്സസൈസ് ഇത് തീർച്ചയായും ചെയ്തിരിക്കണം. കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിന് അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. പിന്നെ മസിൽ കൂട്ടാനും അതിനും വേണ്ടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു വരുന്ന കുറെ പ്രൊഡക്ട്സ് ഉണ്ട്, പ്രോട്ടീൻ ഡ്രഗ്സ് ഇതുണ്ട്, അതൊരിക്കലും കഴിക്കരുത്. പലതിലും സ്റ്റിറോയിഡ് കണ്ടന്റ് പെട്ടെന്ന് ശരീരം, അത് ശരീരത്തിന് ഹാനികരമാണ്. അപ്പോൾ നമ്മുടെ മസിൽ ഉണ്ടാക്കാനുള്ള ഭക്ഷണം നിങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം തന്നെ.
2: പിന്നെ മറ്റൊന്ന് എക്സസൈസിനെ കുറിച്ച് പറയുമ്പോൾ സാറ് സ്ട്രെസ് എന്ന ജോലി ഭാരം എന്നുള്ളൊരു കാര്യം പറഞ്ഞു, എത്രമാത്രം അത് ഹൃദയത്തിന് ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ ജോലിയിലെ അല്ലെങ്കിൽ മറ്റുള്ള ജീവിതത്തിലെ വീട്ടിലെ ആണെങ്കിലും മാനസിക സമ്മർദ്ദം എന്നുള്ളത് ഇന്ന് വളരെ വ്യാപകമാണ്. ചെറിയ കുട്ടികളിൽ വരെ സമ്മർദ്ദമുള്ള ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഹൃദ്രോഗത്തിന് കാണുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
3: തീർച്ചയായും തീർച്ചയായും. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ അതുപോലെ നമ്മുടെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കാത്തതിന് നമ്മളടുത്തേക്ക് വന്ന കാര്യങ്ങളാണ് ഈ അസുഖങ്ങളെല്ലാം, ജീവിതശൈലി രോഗങ്ങൾ. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ സ്ട്രെസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ നിങ്ങൾ അവിടെ രാവിലെ എത്തി അവിടുന്ന് വൈകുന്നേരം ഇറങ്ങുന്നവരെയായിരുന്നു പണ്ട് ജോലി. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ എന്ന് വന്നതിന് ശേഷം നിങ്ങൾ പ്രാക്ടിക്കലി വീട്ടിലെത്തിയാലും നിങ്ങൾ ജോലി ചെയ്യുകയാണ്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രാത്രി ഉറക്കത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സമാധാനം അതോടുകൂടി നഷ്ടപ്പെടും. നിങ്ങൾ പരിപൂർണമായിട്ടും ഈ ഒരു ജോലിയുടെ അതുപോലെ ആ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന അതിന്റെ പിന്നിലാണ്. പണ്ട് 10 മണിക്ക് ഓഫീസിലെത്തി 6 മണിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഇല്ല, പിന്നെ വേറെ ഒന്നും ഇല്ല, പിന്നെ ഫാമിലി അല്ലെങ്കിൽ അവനവന്റെ കാര്യങ്ങളുമായിട്ടാണ്. അപ്പോൾ മാനസിക ഉല്ലാസം തീർച്ചയായും ഹാർട്ടിനെ സംരക്ഷിക്കാൻ ഉതകുന്നതാണ്. നമ്മൾ അത് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് കണ്ടെത്തണം, എനിക്ക് എവിടെയാണ് ഏതിലാണ് പിന്നെ മാനസിക സന്തോഷം കിട്ടുന്നത്. അത് ആരോഗ്യപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാനസിക ഉല്ലാസം കണ്ടെത്തുക എന്നുള്ളതാണ്.
2: പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു ചർച്ചയിൽ സ്വാഭാവികമായിട്ടും വരേണ്ടത് പുകവലി അതുപോലെ മദ്യപാനം എന്നുള്ളതാണ്. നമുക്കറിയാം പുകവലിനെ കുറിച്ച് മദ്യപാനത്തെ കുറിച്ച് മുമ്പും പീസ് റേഡിയോയിൽ ചർച്ചയിൽ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ ഹൃദയമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എത്രമാത്രമുണ്ട് എന്നൊന്ന് വിശദീകരിക്കുന്നു.
3: പുകവലിയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ, പ്രിവെന്റബിൾ റിസ്ക് ഫാക്ടർ.
2: നമുക്ക്
3: സിമ്പിൾ ആയിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായും ഹാർട്ടിന്റെ ഇതിൽ ആയുസ് വർദ്ധിക്കാൻ കാരണമുള്ള, ആക്ച്വലി ടൊബാക്കോ ഇസ് ദ നമ്പർ 1 കില്ലർ നൗ. അപ്പൊ അത് ക്യാൻസറിന്റെ രൂപത്തിലായാലും അറ്റാക്കിന്റെ രൂപത്തിലായാലും, മുടി, നഖം എന്നീ ഭാഗങ്ങളിൽ ഒഴുകിയ എല്ലാ ഒട്ടുമിക്ക ശരീരഭാഗങ്ങളിലും ക്യാൻസർ ഉണ്ടാക്കാൻ എറ്റിയോളജിയിൽ നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടുള്ള, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ടൊബാക്കോ. അപ്പോൾ അതേപോലെ ടൊബാക്കോ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ അതുപോലെ കാലിൻ്റെ, ബ്രെയിനിൻ്റെ, കിഡ്നിയുടെ ഇതിലെയൊക്കെ രക്തക്കുഴലുകളിൽ അത്തരോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന അസുഖം, അതായത് നമ്മൾ ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന അസുഖത്തിന് ബ്ലോക്ക് ഉണ്ടാവുന്ന ആ പ്രക്രിയയെ ആക്സിലറേറ്റ് ചെയ്യുകയാണ്. ഈ ബ്ലോക്ക് ഉണ്ടാവുന്നതെന്ന് പറയുന്നത് നമ്മൾ ബ്ലോക്ക് ഇത് നമ്മൾക്കൊരിക്കലും ഒരു എന്താ പറയുക ചിരഞ്ജീവിയായിട്ട് ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് 60-70 വയസ്സായി കഴിഞ്ഞാൽ കോശങ്ങൾ ഡീജനറേറ്റ് ചെയ്ത് ഓരോ അസുഖങ്ങളായി നമ്മൾ ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞേ പറ്റൂ. അതിനെ സ്പീഡ് കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അത് എങ്ങനെ സ്പീഡ് കുറയ്ക്കാമെന്നുള്ളതാണ് നമ്മൾ റിസർച്ചും ചെയ്യുന്നത്. ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ഒക്കെ റിപ്പയർ വർക്കാണ്. ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോയി ഇടിച്ചു, ഒരു പ്രശ്നമായി, അപ്പൊ നമ്മൾ റിപ്പയർ ചെയ്യുന്നു, വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു. പക്ഷെ ഏറ്റവും പ്രായോഗികത ഉള്ളത് അതിനെ തള്ളി നീക്കി കൊണ്ടുപോകാന്നുള്ള, അതിനാണ് നല്ല ജീവിതശൈലി വേണമെന്ന് പറയാൻ കാരണം. അത് ആക്ച്വലി ചെറുപ്പത്തിലെ തുടങ്ങണം. നമ്മുടെ ഈ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇപ്പൊ വളരെ അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് അടുത്ത തലമുറയെ ഇപ്പോഴേ നമ്മൾ ആരോഗ്യകരമായ എക്സസൈസ്, സ്പോർട്സ് ആക്ടിവിറ്റീസ്, സ്കൂളിലൊക്കെ കൂടുതൽ വ്യായാമങ്ങളിൽ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യുക, പ്ലസ് ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
2: സ്കൂളിൽ പലപ്പോഴും നീന്തൽ പരിശീലനം അല്ലെങ്കിൽ സ്പോർട്സ് എന്നുള്ളതൊക്കെ ഉണ്ട്. എന്നാൽ അത് കുട്ടികളെ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ അവർക്ക് അനാരോഗ്യമായ ഭക്ഷണം മാത്രമാണ് കൊടുത്ത് ശീലിപ്പിക്കുന്നത്.
3: അതെ, അതുപോലെ പിന്നെ പഠനത്തിന്റെ സ്ട്രെസ്സും ഉണ്ട്. നമ്മുടെ കരിക്കുലത്തിന്റെ ഒരു ഭാരം കാരണവും കുട്ടികൾക്ക് ചിലപ്പോൾ
2: നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മളെ മക്കളെ കൊണ്ട് നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്.
3: അതെ.
2: പിന്നെ മറ്റൊന്ന് മദ്യപാനത്തെ കുറിച്ച് സാറൊന്ന് സൂചിപ്പിച്ചില്ല. മദ്യപാനം എത്രമാത്രം ഹാനികരമാണ് എന്നുള്ളതൊന്ന് പറയാം.
3: മദ്യപാനം ഇത്തിരി ആൽക്കഹോളൊക്കെ അടിക്കുന്ന ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളൊരു ധാരണ നമുക്ക് സമൂഹത്തിലുണ്ട്. അതിന്റെ ഒരു സയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റെഡ് വൈൻ, ഫ്രഞ്ച് വൈൻ ആണ് ഇത് പലപ്പോഴും പഠനങ്ങൾക്ക് ഉപയോഗിച്ചത്. അതിൽ കവിഞ്ഞ് ആൽക്കഹോളിന് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല എന്ന് മാത്രമല്ല, ആൽക്കഹോൾ, ഹാർഡ് ആൽക്കഹോൾ, വിസ്കി, ബ്രാൻഡി മുതലായവ അത് അമിതമായ അളവിൽ ഉപയോഗിക്കുന്നത് ബ്ലഡ് പ്രഷറിന്റെ അമിതമായ വേരിയേഷൻ, സ്ട്രോക്ക് റേറ്റ് ഇതൊക്കെ കൂടും. കാർഡിയോമയോപ്പതി, ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി മുതലായ അസുഖങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. മദ്യം കുറയ്ക്കുന്നത് തന്നെയാണ് ആരോഗ്യത്തിന് ഉത്തമമായിട്ടുള്ളത്.
2: അപ്പൊ ചെറിയ അളവിൽ നല്ലതാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആളുകളൊന്നും ചെറിയ അളവിൽ നിൽക്കാറില്ല. മദ്യാസക്തിയിലേക്ക് പോയി അതിനടിമപ്പെടുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണാറുള്ളത്. അപ്പോ ഇന്നത്തെ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ സമയപരിധി ഉള്ളതുകൊണ്ട് ഈ ഒരു ചർച്ച വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു കേട്ട കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും കേട്ട കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ജീവിത ശൈലി, ഭക്ഷണം കാര്യത്തിലാണെങ്കിലും ശരി, നമ്മുടെ എക്സസൈസിലാണെങ്കിലും ശരി, ആ ഒരു കാര്യത്തിൽ നമ്മളുടെ ഗൃഹനാഥന്മാരും ഗൃഹനാഥകളും കൃത്യമായ ഒരു ഉൾക്കാഴ്ചയോടുകൂടി വരും തലമുറയെ ആരോഗ്യകരമായി വളർത്തിയെടുക്കാൻ മുന്നോട്ട് വരണം എന്നാണ് നമ്മൾ ഈ ഒരു സമയത്ത് സൂചിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ച് ഹോട്ടൽ ഭക്ഷണങ്ങളും ബേക്കറി ഫാസ്റ്റ് ഫുഡ് ഐറ്റംസും നമ്മുടെ നിത്യമായ ഒരു ഡെയിലി റുട്ടീൻ അല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം. ആ ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു സമയത്ത് നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രോതാക്കളോട് ഒരു അവസാനമായിട്ടൊരു മെസ്സേജ് എന്തെങ്കിലും പ്രത്യേകിച്ച് കൊടുക്കാനുണ്ടോ?
3: നമ്മുടെ ഇതിലെ വിപ്ലവം വരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കളയിൽ തന്നെയാണ്.
2: അതെ അതെ.
3: വിപ്ലവം തുടങ്ങുമ്പോൾ നമ്മുടെ വരും തലമുറയെ ഇതിന്റെ ഭാഗമാക്കി മാറ്റുക. നമ്മുടെ കുട്ടികൾ എല്ലാവരും എന്താണ് കുക്കിംഗ് എന്നും എന്താണ് എങ്ങനെയാണ് ഈ അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാവുന്നത് കണ്ടു വളരണം. ഓരോ ചെറിയ ചെറിയ ഡിഷുകളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൽ ഹെൽത്തി ഏതാണെന്നും അൺഹെൽത്തി ഏതാണെന്നും നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ അത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെ അത് അവർ പഠിക്കണം. കുട്ടികളൊക്കെ ഇപ്പോഴേ കുക്കിംഗ് പഠിപ്പിക്കണം. അവർ ഓരോരുത്തരും ഇത്തിരി കുക്ക് ചെയ്യാൻ പഠിക്കുന്നത്, ആണായാലും പെണ്ണായാലും കുക്ക് ചെയ്യാൻ പഠിക്കുന്നത് ഹെൽത്തി ആയിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ ഭാവിയിൽ അവർക്കത് ഉപകരിക്കും. അപ്പം ആ ശീലം ഇപ്പോഴേ വളർത്തിയെടുത്ത് എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കാനുള്ള ഒരു കൾച്ചർ നമ്മൾ ചെറുപ്പത്തിലേ വളർത്തിയെടുത്ത് കൊണ്ടുവരണം.
2: ഈ ഒരു മിതത്വം എന്നുള്ള വാക്ക് പറഞ്ഞപ്പോഴാണ് ഖുർആനിലെ പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഭക്ഷണത്തിന്റെ കാര്യത്തിലും മിതത്വം സൂചിപ്പിച്ചത് ഈ ഒരു സമയത്ത് ഉണർത്തുകയാണ്. അതുകൊണ്ട് ഭക്ഷണത്തിലും ആവശ്യത്തിന് കഴിക്കുന്ന അനാവശ്യ ഭക്ഷണം നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള അത് അനാരോഗ്യത്തിനാവാത്ത അവസ്ഥ ഉണ്ടാവണം എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കേണ്ടത്. നമ്മുടെ ഈ ഒരു ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന കോഴിക്കോട് ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷെഫീഖ് മാട്ടിമലിനെ ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ്. തുടർ എപ്പിസോഡുകളിൽ കൂടുതൽ വിഭവങ്ങളുമായി ഇൻഷാല്ലാ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പലപ്പോഴും രോഗവും രോഗചികിത്സയും ഒക്കെ ഒരു കോമഡി ആക്കുന്ന ആളുകളുണ്ട്. ഞാൻ ടെസ്റ്റൊന്നും എടുക്കണില്ല, ടെസ്റ്റൊക്കെ എടുത്താൽ പിന്നെ തിന്നണതൊക്കെ മുടങ്ങും എന്നൊക്കെ പറയുന്ന ആളുകളെ പൊതുവെ നമ്മൾ കാണാറുണ്ട്. അതല്ലെങ്കിൽ മരുന്ന് കുടിക്കുന്നതിനെ പറ്റിയിട്ട് നെഗറ്റീവ് ആക്കുന്ന ആളുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക പ്രായമെത്തുമ്പോൾ ഇതൊക്കെ ഒന്ന് പരിശോധിക്കണതോ നോക്കണതോ ഒക്കെ നല്ലതാണ്. അത് പൊടുന്നനെയുള്ള ഒരു മരണമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ നഷ്ടമുണ്ട്. ആ നഷ്ടത്തിലേറെ ചുരുങ്ങിയ നഷ്ടേ ഇടയ്ക്ക് ടെസ്റ്റൊക്കെ ഒന്ന് എടുക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. നമ്മളൊരു ആരോഗ്യനില അറിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ശ്രദ്ധയും ഒരു ഓർമ്മയൊക്കെ ഉണ്ടാകും. എന്തായാലും ഡോക്ടർ ഷെഫീഖും ഡോക്ടർ അബ്ദുൽ മാലിക്കും നടത്തിയ സംഭാഷണം ഏറെ വൈജ്ഞാനികമാണ്, നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്.
0: ഈ ടെസ്റ്റുകൾ നടത്തുന്ന സമയത്ത് ചില ആളുകൾ ടെസ്റ്റ് ചെയ്തു, ഡോക്ടർ ടെസ്റ്റ് പറഞ്ഞു, ടെസ്റ്റ് പറഞ്ഞ് ആ ടെസ്റ്റിലൂടെ ഒരു പ്രശ്നവുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില ആളുകൾ പറയുന്ന കമന്റ് നഷ്ടമായി എന്നാണ്, ആ പൈസ പോയി. അപ്പൊ ഇങ്ങനെ ആ പറച്ചിൽ കേൾക്കുമ്പോൾ തോന്നും, അല്ല എന്താ പോനക്ക് വേണ്ടിനി, അതിൽ കുറെ പ്രശ്നം ഉണ്ട് എന്നാ വരുന്നതിന്. അങ്ങനെ കുറെ ആൾക്കാർ ഡോക്ടർക്ക് എന്തോ ലാഭം കിട്ടാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞ മാതിരിയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്.
1: ഈ ആളുകളെ ഉണ്ടാക്കണ ഇതേ, ഇതിലിപ്പോ ഒരു ഭയങ്കര വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് ചെയ്യണവരുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയണില്ല, അത് നമ്മളെ കുഴപ്പമാണ്. നമ്മള് കൃത്യമായൊരു ഡോക്ടർ മുന്നിൽ ചെന്ന് ബോധ്യത്തോടെ സംസാരിച്ചാല് ഡോക്ടർക്ക് മനസ്സിലാകും ഇവന് വേണ്ടാത്തൊന്നും എഴുതാൻ പാടില്ല എന്ന്. അല്ലെ, നമ്മൾ നമ്മൾക്കുള്ള കണക്ഷൻസ് ഉണ്ട്, നമ്മുടെ ബന്ധങ്ങളുണ്ട്, ആ ബന്ധങ്ങളിലൂടെയാണ് ഡോക്ടേഴ്സിനെ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ചില ഡോക്ടർമാർ ഈ ഒരു പൊതുബോധത്തെ, ആവശ്യമില്ലാതെ മരുന്ന് എഴുതുന്ന ആളാണ്, ആവശ്യമില്ലാതെ ടെസ്റ്റ് ചെയ്തുന്ന ആളാണെന്നുള്ള പൊതുബോധം കൊണ്ട് ചിലത് എന്ത് ചെയ്യൂല, എഴുതൂല, നിങ്ങളൊരു പത്ത് ദിവസം മരുന്ന് കുടിച്ചു നോക്കി എന്നിട്ട് നോക്കാന്നറിയാം. സത്യത്തിൽ ഇപ്പോൾ പരിശോധിക്കേണ്ടതായിരിക്കും. അപ്പം അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയാണ് ഉണ്ടാവുക.
0: അത് ഒരു വയറുവേദന വന്നു, അല്ലെങ്കിൽ ഒരു നെഞ്ചുവേദന വന്നു, അപ്പോൾ ഈ സി ജി എടുത്ത് നോക്കാൻ പറയാണ്. ചിലപ്പോൾ അത് വെറും ഗ്യാസായിരിക്കും, അപ്പോൾ ഗ്യാസാണ്, പക്ഷേ ഇ സി ജി എടുക്കാൻ ഡോക്ടർ വെറുതെ പറഞ്ഞു ആവശ്യമില്ലാതെ. അതല്ലേ ചിന്തിക്കേണ്ടത്, അത് ഇ സി ജി എന്നുള്ള ഒരു പ്രാഥമിക ടെസ്റ്റാണ്, അത് കഴിഞ്ഞാലാണ് അടുത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാം. ഗ്യാസാണ് ഇവന് എന്തിനാ ഇ സി ജി എടുത്തത്, വയറിൻ്റെ പ്രശ്നമല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ വിലയിരുത്തേണ്ട ആവശ്യമില്ല. ഡോക്ടർമാർക്ക് ഓരോരുത്തർക്കും ഇത് കഴിഞ്ഞ് അടുത്ത് എന്ന പരിശോധനകൾ ഉണ്ടാവും, ബ്ലഡ് ടെസ്റ്റുകളും മറ്റൊക്കെ അങ്ങനെയാണ് പറയാറുള്ളത്.
1: പിന്നെ ഈ ഹോസ്പിറ്റലൊക്കെ നിലനിന്നാലല്ലേ ചികിത്സിക്കാനും പറ്റുള്ളൂ.
0: രണ്ടു വശവും പറഞ്ഞു പോവാണല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് ആരോഗ്യ പ്രതിരോധം ആവശ്യമാണ്, രോഗങ്ങൾ വരാതിരിക്കാനുള്ള ശ്രദ്ധ ഗൗരവപൂർവ്വം നമുക്ക് ആവശ്യമാണ്. അതിനൊക്കെ അപ്പുറത്ത് പ്രാർത്ഥനകൾ ജീവിതത്തിലേറെ പ്രധാനമാണ്.
1: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം സെഷനിലൂടെ ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ പ്രാർത്ഥനകളുടെയൊക്കെ ടെക്സ്റ്റുകൾ കേട്ടിങ്ങനെ പോകുന്നതിന് പകരം നോക്കി വായിച്ച് പഠിച്ചെടുക്കാനുള്ള സൗകര്യം പരിഗണിച്ചുകൊണ്ട് നമ്മൾ സമീലിൻ്റെ അദ്കാർ വിൻഡോയിൽ അത് ചേർത്തിട്ടുണ്ട്, അതുകൂടി നോക്കുക. എന്തായാലും ഇനി മോർണിംഗ് വൈബ്സിൽ പ്രാർത്ഥനാ പഠനമാണ്.
0: സഫീർ അൽ ഹിക്കമിയാണ് നമുക്ക് ഇന്ന് പ്രാർത്ഥന പഠിപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മയ്യത്ത് നിസ്കാരത്തിലെ അധികമായി ചൊല്ലേണ്ട പ്രാർത്ഥനകൾ പഠിച്ചു വരികയാണ്. അതിൻ്റെ അടുത്തൊരു ഭാഗം, നാലാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നമുക്ക് ധാരാളം ബാധ്യതകളുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി നമസ്കരിക്കുക എന്നുള്ളത്. ജനാസ നമസ്കാരം വിശ്വാസികളുടെ മേൽ ഫർള് കിഫയായി അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ്, സമൂഹ ബാധ്യതയാണ്. ആരൊക്കെ നമസ്കരിക്കുന്നുണ്ടോ അവരെല്ലാം മരിച്ച മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ നമസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനകളാണ് ഇൻഷാല്ലാ പ്രാർത്ഥനാ പഠനം എപ്പിസോഡുകളിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് ചില ആളുകൾക്കെങ്കിലും അറിയാവുന്നതായിരിക്കും, എന്നാൽ പലർക്കും മറന്നു പോകുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും കിട്ടാത്ത ഒരു കാര്യമാണ് ജനാസ നമസ്കാരത്തിലെ പ്രാർത്ഥന. അതുകൊണ്ടത് പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. പ്രാർത്ഥന ഇൻഷാല്ലാ നമുക്ക് ഏതാനും എപ്പിസോഡുകളിലായി പതിയെ പതിയെ പഠിക്കാം. പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം ഇപ്രകാരമാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅ്ഫു അൻഹു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅ്ഫു അൻഹു. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില അക്ഷരങ്ങളുണ്ട്, അത് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഉച്ചരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് അല്ലാഹുമ്മ ഗ്ഫിർ, അവിടെ ഗൈനാണ്, പുള്ളിയുള്ള ഗൈനാണ്, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ് ഗൈൻ എന്ന അക്ഷരം. ഗൈനിന് സുക്കൂനാണ്, അതുകൊണ്ട് അല്പം സാധാരണ ഫതഹോ കസ്റോ ഇട്ടാൽ നമ്മൾ ഉച്ചരിക്കുന്നതിനേക്കാൾ ശ്രദ്ധിച്ചാണ് സുക്കൂന് വരുമ്പോൾ ഉച്ചരിക്കേണ്ടത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അവിടെ ഹ എന്ന അക്ഷരം, വർഹം ഹു, ആദ്യത്തേത് ഹ ആണ്, പിന്നീട് ഹ എന്ന അക്ഷരമാണ്. ഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും ഹ തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. ഗൈനും ഹും ഹുമെല്ലാം ഹറൂഫുൽ ഹൽഖ്, തൊണ്ടയുടെ അക്ഷരങ്ങളിൽ, തൊണ്ടയിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളിൽ പെട്ടതാണ്. പിന്നീട് വഅഫീഹി, അവിടെ ഐനാണ്, ആദ്യം അള്ളാഹുമ്മ എന്നിടത്ത് ഖൈനായിരുന്നു തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് പുറപ്പെടുന്ന അക്ഷരം. ഇവിടെ വഅഫിഹി തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. വഅഫിഹി വഅഫു അൻഹു അവിടെ മൂന്ന് സ്ഥലത്തും ഐനാണ്. വഅഫിഹി എന്നിടത്തും വഅഫു എന്നിടത്തും അൻഹു എന്നതും മൂന്നും ഐൻ എന്ന അക്ഷരമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടതാണ്, ഒരിക്കലും തെറ്റാൻ വേണ്ടി പാടില്ല. അള്ളാഹുമ്മ ഗഫിർ ലഹു എന്ന് തെറ്റി ഓർന്ന ആൾക്കാരുണ്ട്. വർഹംഹു എന്ന് രണ്ടും ഹാ ആയിക്കൊണ്ട് ഓർന്നവരുണ്ട്. വഅഫിഹി എന്നത് ആഫിഹി എന്ന് ഹംസയാക്കി ഓർന്നവരൊക്കെ ഉണ്ട്. അതെല്ലാം തെറ്റാണ്. അത് തെറ്റായി ഉച്ചരിക്കുമ്പോൾ അർത്ഥവും വ്യത്യാസപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. അള്ളാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹുമ്മ അള്ളാഹുവേ ഇഗ്ഫിർ ലഹു, ഇതാ ഈ മരിച്ചു കിടക്കുന്ന ഈ മയ്യത്തിന് അള്ളാഹുവേ നീ പൊറുച്ചു കൊടുക്കണമേ. വർഹംഹു, നീ അവനോട് ഈ മയ്യത്തിനോട് നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അള്ളാഹുവേ ഇദ്ദേഹത്തിന് നീ പൊറുച്ചു കൊടുക്കുകയും ഇദ്ദേഹത്തോട് നീ കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ. വഅഫിഹി വഅഫു അൻഹു, അള്ളാഹുവേ ഇദ്ദേഹത്തിന് നീ സൗഖ്യം നൽകുകയും ചെയ്യണമേ, ഇദ്ദേഹത്തിന് നീ വിട്ടുവീഴ്ച നൽകുകയും ചെയ്യണമേ എന്നതാണ്. വഅഫിഹി, ഇദ്ദേഹത്തിന് നീ സൗഖ്യം നൽകണമേ. വഅഫു അൻഹു, അദ്ദേഹത്തിന് നീ വിട്ടുവീഴ്ച നൽകുകയും ചെയ്യണമേ. അള്ളാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫി വഅഫു അൻഹു, അള്ളാഹുവേ ഇദ്ദേഹത്തിന് നീ പൊറുച്ചു കൊടുക്കുകയും കാരുണ്യം കാണിക്കുകയും സൗഖ്യം നൽകുകയും വിട്ടുവീഴ്ച നൽകുകയും ചെയ്യണമേ എന്നതാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം. ഒരിക്കൽ കൂടി ഞാൻ ഇത് ഉച്ചരിക്കാം, നിങ്ങൾ എൻ്റെ കൂടെ പറയണം. അള്ളാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു. അള്ളാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ ഭാഗം 4 കേട്ടുകഴിഞ്ഞു. നമ്മളൊക്കെ മനഃപ്പാഠമാക്കി വെക്കേണ്ട വിവിധ പ്രാർത്ഥനകളുണ്ട് മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട്. സ്ത്രീകളാകുമ്പോൾ, പിന്നെ അതേപോലെ കുട്ടികളാകുമ്പോൾ ഒക്കെ ഉള്ള ഇങ്ങനെയുള്ള ചില വ്യത്യസ്തതകൾ ഓരോന്നിലും നമുക്ക് പറഞ്ഞു പോകാൻ കഴിയും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നൊരു ശനിയാഴ്ചയാണ്, കുട്ടികൾ വീട്ടിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. സ്വഭാവമായിട്ട് അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തേക്ക് മൊബൈൽ ഫോൺ കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മളിനി അടുത്തതായി മോർണിംഗ് വൈബ്സിൽ കേൾക്കുന്നത്. റിവൈൻഡിൽ നിന്ന് എടുത്തു കൊടുക്കുക. മോർണിംഗ് വൈബ്സിൽ ഇനി പൂമരത്തണലിൽ പ്രോഗ്രാമാണ്.
0: അൽഫഹദ് പൂന്തുറ ഇന്ന് പൂമരത്തണലിൽ കുട്ടികളോടൊപ്പം നമ്മളോടൊപ്പം ചേരുകയാണ്. ആരാണ് പ്രവാചകൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ചുനേരം ഇനി ഒരു രസകരമായ ചിന്തകളും പാട്ടുകളും കഥകളുമായി അൽഫഹദ് പൂന്തുറയോടൊപ്പം നമുക്ക് ചേരാം.
5: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. സ്നേഹനിറഞ്ഞ പൂമരത്തണലിലെ കൊച്ചുകൂട്ടുകാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? കൂട്ടുകാരെ, വളരെ സന്തോഷത്തിലാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളുടെ അടുക്കൽ കുറച്ച് കാര്യങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ എന്തൊക്കെ ഒരു കൊളിരാണ്. എൻ്റെ കുഞ്ഞു കൂട്ടുകാരോട് അല്പസമയം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒന്ന് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ, ഒരു പാട്ടൊക്കെ പാടിത്തരാൻ എനിക്ക് എന്താഗ്രഹം എന്നറിയോ? എല്ലാ ആഴ്ചയിലും ഞാൻ വരുന്നുണ്ട്, കൂട്ടുകാരുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു തരണെന്ന് ഓർമ്മയുണ്ടോ? നമ്മളിങ്ങനെ പൂമരത്തണലിൽ

പാട്ടൊക്കെ പാടി തരുന്നുണ്ട്. പൂമരത്തണലിൽ ഒരിത്തിരി നേരം നമ്മൾ ഒന്നിച്ചിരിക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ കൂട്ടുകാരെ. കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ

നിങ്ങൾക്കറിയണോ, നിങ്ങൾക്കറിയണോ കൂട്ടുകാരെ, അറിയണോ എന്താ സംഭവിച്ചെന്നറിയോ? പണ്ട് കാലങ്ങൾക്ക് മുമ്പ്, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, എത്രയോ ആളുകൾ ജനിക്കുന്നതിന് മുമ്പ് കൂട്ടുകാരെ, നമ്മുടെ അടുക്കലേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ, സ്വർഗം പറഞ്ഞു തരാൻ, നരകം പറഞ്ഞു തരാൻ, നന്മ പറഞ്ഞു തരാൻ, തിന്മയെ കാണിച്ചു തരാൻ, നല്ല വഴി വരച്ചു തരാൻ, തിന്മയുടെ വഴി മായ്ച്ചു കളയാൻ വേണ്ടി കൂട്ടുകാരെ നമ്മുടെ ഇടയിലേക്ക് കുറേ പേര് വന്നിട്ടുണ്ട്. ആരൊക്കെയെന്നറിയോ നിങ്ങൾക്ക്? അവരെന്തൊക്കെയാണ് എന്താ പറയണെന്നറിയോ നിങ്ങൾക്ക്? കൂട്ടുകാരെ നന്മ പഠിപ്പിച്ചു തരാൻ വന്ന ആളുകളാണ് പ്രവാചകന്മാർ. ആരാണ് പ്രവാചകന്മാർ? നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുറേ പ്രാവശ്യം പ്രവാചകന്മാർ. മുഹമ്മദ് നബി പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണുണ്ടോ? പറയണുണ്ടോ കൂട്ടുകാരെ? ഉണ്ടോ? നല്ല കുട്ടികളാണ് പൂമരത്തണലിൽ കേൾക്കുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാരെല്ലാവരും നല്ല കുട്ടികളാണെന്നുള്ള കാര്യം എനിക്കറിയട്ടോ, ഞാൻ എല്ലാവരോടും പറയണുണ്ട്. നിങ്ങൾക്കറിയോ ഞാൻ പീസ് റേഡിയോയിലെ പൂമരത്തണൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ കേൾക്കുന്ന കുറേ കുട്ടികളുണ്ട്, ഞാൻ കാണാത്ത, പക്ഷെ എന്നെ കേൾക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവരെല്ലാവരും നല്ല കുട്ടികൾ. നിങ്ങളെല്ലാം നല്ല കുട്ടികളാണോ? ഉറപ്പാണോ? ഞാൻ എന്നാൽ എല്ലാവരോടും പറയണുണ്ട് അവർ നല്ല കുട്ടികളാണ്. ആ പൂമരത്തണൽ കേൾക്കുന്ന കുട്ടികളോട് എന്ത് ചോദിച്ചാലും അവരതിനെല്ലാം ഉത്തരം പറയും. എന്നാൽ അവരൊക്കെ നമുക്ക് അവരുടെയൊക്കെ അവർക്കൊക്കെ ഒരു സംശയമാണ്, ഇവർ ഉത്തരം പറയോ പറയോ, നമുക്ക് ഒരു ഉത്തരം പറഞ്ഞ് അവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. എന്താ ഒരു ചോദ്യം ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, അപ്പം എല്ലാവരും ഉത്തരം പറയണം കേട്ടോ. കൂട്ടുകാരെ, ആരാണ് ഈ ലോകത്ത് ആദ്യമായി വന്ന പ്രവാചകൻ? ആരാണ് കൂട്ടുകാരെല്ലാവരും ഉത്തരം പറഞ്ഞോ, പറഞ്ഞോ. എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും എനിക്കറിയും. ആരാ ആരാ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം. കൂട്ടുകാരെ, അതാണ് നമ്മുടെ ആദ്യത്തെ പ്രവാചകൻ, അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ് നമ്മുടെ ആദ്യത്തെ പ്രവാചകൻ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഈ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്നത് എന്നറിയോ കൂട്ടുകാർക്കറിയോ? കൂട്ടുകാർക്കറിയോ? നമുക്കറിയാം

നമുക്കറിയാലേ ആദ്യത്തെ പിതാവ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ഈ ലോകത്തിന്റെ ഏറ്റവും അള്ളാഹു സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനാരാ? ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആദ്യത്തെ മാതാവാരാ? ഹവ്വാ ബിവി. കൂട്ടുകാരെ, ഈ ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യത്തെ പ്രവാചകൻ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാണെന്നറിയോ ഭൂമിയിലോട്ട് വന്നത്? നമുക്ക് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗത്തിന് അറിയാം, ഭൂമിയിലേക്കല്ലേ വന്നത്? കൂട്ടുകാർക്ക് അറിയണോ? കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? ഞാൻ പറയട്ടെ. അതായത്, പണ്ട് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, പണ്ട് കാലങ്ങൾക്ക് മുമ്പ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാന തആല സൃഷ്ടിച്ചത് എവിടെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയോ? അറിയാമോ കൂട്ടുകാരെ? എവിടെയാ? സ്വർഗത്തിൽ. അല്ലേ, സ്വർഗത്തിലാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദ്യം സൃഷ്ടിച്ചത്. അങ്ങനെ സ്വർഗത്തിൽ സുഖമായി കഴിഞ്ഞിരുന്ന ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലിങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, അവിടെ ഇങ്ങനെ ജീവിച്ചു തുടങ്ങി. ഹവ്വാലെ ഹവ്വാ ബീവിയെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇണയായി അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി. അങ്ങനെ അവർ ഇരുവരും സുന്ദരമായ ഒരു ജീവിതം സ്വർഗത്തിലിങ്ങനെ തുടർന്നു.

0: അവിടെ അപ്പുറത്തൊരു നായകനുണ്ട്. ആരാന്നറിയോ കൂട്ടുകാരെ? നമ്മളെയൊക്കെ പല പ്രാവശ്യവും വഴിയിലോട്ട് തെറ്റായ വഴികളിലൊക്കെ നമ്മളെ നയിക്കുന്ന ഒരാളുണ്ട്. ആരാന്നറിയോ? ഇബ്ലീസ്. നമുക്കറിയാലേ ഇബ്ലീസ് ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഹവ്വയെ തെറ്റിക്കാൻ വേണ്ടി നോക്കി, അവരെയും വഴികേടിലിട്ടാക്കാൻ വേണ്ടി നോക്കി കേട്ടോ. അവരിങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വ ബിബി ഇങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ സുഖമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞ്, ആദം ഒരു മരത്തെ ചൂണ്ടി കാണിച്ചു കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞു, യാ ആദം, താങ്കൾ ആ കാണുന്ന മരത്തിൽ നിന്ന് ഒരു കായ്ക്കരി പോലും ഭക്ഷിക്കല്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ട മേനി ആദം അലൈഹിസ്സലാത്തു വസ്സലാം അനുസരിച്ചു. അല്ലാഹു പറഞ്ഞതല്ലേ അല്ലേ, അല്ലാഹു പറഞ്ഞ നമ്മൾ അനുസരിക്കണ്ടേ? അതുപോലെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തു, അനുസരിച്ചു. അങ്ങനെ ഇത് കണ്ട് പിശാചിങ്ങനെ വഴി തെറ്റിക്കാൻ വേണ്ടി അവരെ എങ്ങനെയും സ്വർഗത്തിൽ നിന്ന് പറഞ്ഞുവിടാം, അവരെങ്ങനെ ഈ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം മെനയുന്ന സാഹചര്യത്തിലാണ് കൂട്ടുകാരെ ഇതാ എന്ത് ഇബ്ലീസ് ഒരു വഴിയുമായിട്ട് വരണുണ്ട് ആദമിൻ്റെ അടുക്കലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ആ കാണുന്ന പഴം നിങ്ങൾ കഴിക്കരുത് കേട്ടോ, കഴിച്ചാൽ നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹുവിൻ്റെ വാക്ക് ധിക്കരിക്കാത്ത പ്രവാചകന്മാരാണ്. അങ്ങനെ അല്ലാഹുവിൻ്റെ വാക്ക് ധിക്കരിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു. അപ്പോഴാണ് പിശാജ് വന്നിട്ട് പറഞ്ഞത്, ആദം നീതോ നേരെ കാണുന്ന ആ മരമുണ്ടല്ലോ, ആ മരത്തിൽ നിന്ന് ഒരു കായ്ക്കനി എടുത്ത് കഴിച്ചാൽ ഒന്നും സംഭവിക്കില്ല, അത് കഴിച്ചാൽ നിനക്ക് ഈ സ്വർഗത്തിൽ എത്ര കാലം വേണമെങ്കിലും നിനക്ക് എന്ത് ചെയ്യാം, ജീവിക്കാം ആദം എന്ന് പറഞ്ഞു. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല ഞാൻ കഴിക്കില്ല, കാരണം എന്താണ്, എൻ്റെ രക്ഷിതാവ് ആര്, അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു ഇത് കഴിക്കരുത്, അതെടുത്ത് കഴിക്കാൻ പാടില്ല ആദം എന്നോട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാനത് കഴിക്കുകയില്ല എന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അങ്ങനെ ഈ പിശാജ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നിലയ്ക്കും വഴങ്ങൂല എന്ന് മനസ്സിലാക്കി പിശാജ് എന്ത് ചെയ്തു, ഹവ്വയെ പോയി പിടിച്ചു. ഹവ്വയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, പിന്നെ അത് കഴിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കുറേ കാലം ജീവിക്കാം കേട്ടോ, ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കിവിടെ സ്വർഗത്തിൽ ജീവിക്കാം, എന്തെല്ലാം നിങ്ങൾക്കിവിടെ കിട്ടും. പാവ ഇവരെ പറ്റിച്ചു. അങ്ങനെ ഈ ഹവ്വ ബീവി വന്നിട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കണ്ടോ അവൻ പറയുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കും, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കായ്ക്കനി ഭക്ഷിച്ചേക്കാം, എന്താ സംഭവിക്കും നോക്കാമല്ലോ, ഒന്ന് കഴിച്ചു നോക്കാം, ഇവിടെ ഉള്ള കാലം നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുകയല്ലേ എന്നിങ്ങനെ പറഞ്ഞു ആദമിൻ്റെ മനസ്സിനെ മാറ്റി. പാവം കേട്ടോ, അവർക്കറിയില്ല പിശാജ് വഴിതെറ്റിക്കുകയാണ് എന്ന്. പാവം അവരങ്ങനെ എന്ത് ചെയ്തു, ആ കായ്ക്കനി എടുത്ത് കഴിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ കായ്ക്കനി കഴിച്ചു കഴിഞ്ഞു. ഇത് അല്ലാഹു സുബ്ഹാനഹു വതാല അറിഞ്ഞു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതാല അറിഞ്ഞിട്ട് വന്ന് പറഞ്ഞു, ആദം നിങ്ങളോട് ഈ കായ്ക്കനി ഞാൻ ഭക്ഷിക്കരുതെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഭക്ഷിച്ചത്, അതിനുള്ള ശിക്ഷയായി ഇതാ അല്ലാഹു സുബ്ഹാനഹു വതാല അവരെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ അടിപൊളിയായിട്ട് സ്വർഗത്തിൽ കഴിഞ്ഞ അവരവസ്ഥ എന്തായി, ഭൂമിയിലേക്ക് സലാം പറഞ്ഞ് വരേണ്ട അവസ്ഥയായി. അല്ലാഹു സുബ്ഹാനഹു വതാല അവരെ ഭൂമിയിലേക്ക് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ പ്രവാചകനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞയച്ച പ്രവാചകനാണ് ആര്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ മുതിർന്ന പ്രവാചകനാരാ, ഏറ്റവും വലിയ പ്രവാചകനാരാ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം. മനുഷ്യരുടെ ഏറ്റവും ആദ്യത്തെ പിതാവാരാ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ എന്തുകൊണ്ടും ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യ പിതാവും ആദ്യ നബിയും ആയി മാറി. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് വന്നു, ഇവർക്ക് പശ്ചാത്താപം തോന്നി. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ട് ഞാനത് അനുസരിക്കാതെയാണല്ലോ വന്നത്, അപ്പോൾ എന്നെ റബ്ബ് ശിക്ഷിക്കോ, നരകൊക്കെ ഉണ്ടല്ലോ അവിടെ കൊണ്ടിട്ട് അല്ലാഹുവിൻ്റെ വാക്ക് പറഞ്ഞത് കേൾക്കാതിരുന്നത് കൊണ്ട് എന്നെ ശിക്ഷിക്കോ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര വിഷമത്തിലായി. അങ്ങനെ ഇവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഅഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇരുവരും കൂടെ ചേർന്നും കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, അള്ളാഹുവേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനല്ല നീ മാത്രമേ ഉള്ളല്ല, അതുകൊണ്ട് റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഅഫിർ ലനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുവേ ഞങ്ങളോട്, ഞങ്ങൾ ഞങ്ങളോട് തന്നെ എന്തു ചെയ്തല്ല, കുറേ അക്രമങ്ങൾ പ്രവർത്തിച്ചു പോയല്ല, അതുകൊണ്ട് ഞങ്ങളോട് പുറത്തു തരണയല്ല. വഇൻ ലം തഅഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തരാത്ത പക്ഷം, വതർഹംനാ ഞങ്ങളോട് കരുണ കാണിക്കാത്ത പക്ഷം, ലനകൂനന്ന മിനൽ ഖാസിരീൻ, അള്ളാഹുവേ നമ്മളിതാ നരകക്കാരുടെ കൂട്ടത്തിൽ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമല്ല എന്ന് പേടിച്ച് അവർ രണ്ടുപേരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഇനി ഒരു തെറ്റും ചെയ്യില്ല എന്ന്, റബ്ബിനെ മാത്രം ആരാധിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥന സ്വീകരിച്ചു, അവർക്ക് ആ പാപം പുറത്തു കൊടുക്കുകയും, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മേലൊരു ദൗത്യം ഏൽപ്പിക്കൻ, എന്ത് പറഞ്ഞു, ഇതാ ആദം നീ ഈ ലോകത്തേക്കുള്ള പ്രവാചകനാണ്, ആദ്യ പ്രവാചകനാണ്, ഇവിടെയുള്ള നിന്റെ സമുദായക്കാർ, നിന്റെ സന്താനങ്ങൾ, അവർക്കെല്ലാം നീ നന്മ അറിയിച്ചു കൊടുക്കണം. അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം വന്നു, അതുപോലെ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം വന്നു, നൂഹ് വന്നു, ഇബ്രാഹിം വന്നു, ഈസ വന്നു, മൂസ വന്നു, അവസാനത്തെ പ്രവാചകന്മാരെ വരെയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും എന്ത് ചെയ്തു കൂട്ടുകാരെ, ഈ സ്വർഗത്തിലേക്ക്, സ്വർഗ അല്ല ഭൂമിയിലേക്ക് എന്ത് ചെയ്തു, ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ അവരൊക്കെയാണ് നമ്മുടെ പ്രവാചകന്മാർ. ആദ്യത്തെ പ്രവാചകൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. പ്രവാചകന്മാർ എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നതെന്നുള്ള കാര്യങ്ങൾ പഠിച്ചല്ലോ. എങ്ങനെയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദ്യ പ്രവാചകനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്നത് നമ്മൾ പഠിച്ചല്ലോ, ആ ചരിത്രങ്ങൾ കേട്ടല്ലോ. ഇനി നോക്കൂ കൂട്ടുകാരെ, ഈ പ്രവാചകന്മാരെല്ലാം വന്നത് എന്തിനാണെന്നറിയോ, മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ മനുഷ്യരിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് ഭൂമിമാർ, ഭൂമിയിൽ നിന്ന് തിരഞ്ഞെടുത്തവരാണ് നബിമാർ. ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനായ ആദമാണല്ലോ ആദ്യത്തെ നബി. നബിമാർ ഇല്ലാത്ത ഒരു സമൂഹവും ഉണ്ടായിട്ടില്ല. അവസാനത്തെ നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എല്ലാ നബിമാരിലും നാം വിശ്വസിക്കണം, അത് ഈമാനിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആദ്യത്തെ നബി. എല്ലാ സമുദായത്തിലേക്കും, നമ്മുടെ സമുദായത്തിലേക്ക് അവസാനം വന്ന പ്രവാചകൻ ആരാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ആദം സമുദായത്തിലേക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നബിയായി വന്നു, ഇദ്രീസ് നബിയുടെ സമുദായത്തിലേക്ക് ഇദ്രീസ് നബി നബിയായി വന്നു. അങ്ങനെ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നല്ല കുറച്ച് ആളുകളെ, സത്യം പറയുന്ന, കളവ് പറയാത്ത, കളവ് ചെയ്യാത്ത, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത, ഏകനായ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന കുറച്ച് ആളുകളെ തിരഞ്ഞെടുത്തു, അവരാണ് കൂട്ടുകാരെ പ്രവാചകന്മാർ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടത്, അവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ആ നബിമാരെല്ലാവരും മനുഷ്യരായതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്നു തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്ത ആളുകളായിരുന്നു ഈ നബിമാർ. അപ്പോൾ അതുകൊണ്ട് ആ നബിമാരെ നമ്മൾ അനുസരിക്കണം. ഇനി നബിമാർ നമ്മളെപ്പോലെ തന്നെ എല്ലാവരും എന്തായിരുന്നു, മനുഷ്യരായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അവർ തെറ്റു ചെയ്യുന്നവരായിരുന്നില്ല, സത്യസന്ധരും മാതൃകാ പുരുഷന്മാരും സൽസ്വഭാവികളുമായിരുന്നു കേട്ടോ കൂട്ടുകാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും എല്ലാ പ്രവാചകന്മാരും നമ്മളെപ്പോലത്തെ മനുഷ്യന്മാർ മാത്രമായിരുന്നു. പക്ഷേ മനുഷ്യന്മാരെ പോലെ അവരെന്ത് ചെയ്യുന്നില്ല, തെറ്റ് ചെയ്യുകയായിരുന്നില്ല. അവർ തെറ്റു ചെയ്യാതെ സത്യസന്ധന്മാരും നല്ല സ്വഭാവമുള്ള ആളുകളും, അങ്ങനെ അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന ആളുകളും, കൃത്യമായി നമസ്കരിക്കുന്നവരും, അള്ളാഹുവിന് വേണ്ടി മാത്രം തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ച ആളുകളുമായിരുന്നു നബിമാരെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കൂട്ടുകാരെ, അങ്ങനെയാകുമ്പോൾ ആ നബിമാരെ നമ്മുടെ ജീവിതത്തിലെ മാതൃകാ പുരുഷന്മാരാക്കണം. എങ്ങനെ? നമ്മുടെ ജീവിതത്തിലെ മാതൃകാ പുരുഷന്മാരാക്കണം. എന്താ മാതൃകാ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കളിക്കാൻ വേണ്ടി, ഫുട്ബോൾ കളിക്കാൻ വേണ്ടി നമ്മുടെ മാതൃകാ പുരുഷനാരാ? മെസ്സിയോ നെയ്മറോ അല്ലേ? പല കളിക്കാരന്മാരുമാണ് നമ്മുടെ കളിയിലുള്ള മാതൃകാ പുരുഷന്മാർ. പക്ഷെ അവരുടെ ജീവിതത്തെ നമുക്ക് അനുകരിക്കാൻ പറ്റോ? പറ്റോ? ഇല്ല. പക്ഷേ നമുക്ക് അനുകരിക്കാൻ, നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ മാത്രമാണ്. കേട്ടോ കൂട്ടുകാരെ, ആ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കൽ, പ്രവാചകന്മാരെ അനുസരിക്കലാണ് നമ്മുടെ ബാധ്യത. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേനെ അള്ളാഹു അവർക്ക് സന്ദേശങ്ങൾ നൽകി. അത് അവർ മനുഷ്യർക്ക് പറഞ്ഞുകൊടുത്തു. സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അവർ ഉപദേശിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തിൻ്റെ ആശയം അതാണ്. ആരാധിക്കേണ്ട രൂപവും ജീവിത രീതിയും അവർ ജനങ്ങളെ പഠിപ്പിച്ചു. കൂട്ടുകാരെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. നമുക്കറിയാല്ലേ, നമ്മൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർക്ക്, നമ്മുടെ പൂമരത്തണലിലെ എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ ആരെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ വഴിപാടുകൾ, നമ്മുടെ നേർച്ചകൾ എല്ലാം ആർക്ക് മാത്രമേ പാടുള്ളൂ? അള്ളാഹുവിന് വേണ്ടി മാത്രം. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? ഈ പ്രവാചകന്മാരെല്ലാവരും വന്നത്. അപ്പോൾ ഇവരാണ് പ്രവാചകന്മാർ. കൂട്ടുകാരെ, നമ്മുടെ ഈ ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ പോസ്റ്റർ കണ്ടപ്പോൾ, നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ, ആരാണ് പ്രവാചകന്മാർ? അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായില്ലേ, ആരാ പ്രവാചകന്മാർ? അപ്പോൾ ഇതാണ് നമ്മുടെ സംശയത്തിൻ്റെ ഉത്തരം. നമ്മുടെ പ്രവാചകന്മാർ ഇന്ന ആളുകളാണ്. ആദം, ഇദ്രീസ്, നൂഹ്, അങ്ങനെ തുടങ്ങിയ അവസാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചക ശൃംഖലയിലെ പ്രവാചകന്മാരാണ് കൂട്ടുകാരെ നമ്മുടെ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. ഇനി ഇൻഷാല്ലാ അടുത്ത പൂമനത്താണെങ്കിലും കൂട്ടുകാർക്ക് ഏതാനും പ്രവാചകന്മാരുടെ ഞാൻ ജീവിതങ്ങളും അവർ പ്രയാസപ്പെട്ട പ്രയാസങ്ങളെ കുറിച്ചുള്ള കഥകളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പൂമനത്താണെങ്കിലും വീണ്ടും കാണണം. എന്നിട്ട് അവരെ കുറിച്ച് പറയാം, അവരെന്താ ജിബ്രീൽ അലൈഹി സ്വലാത്തു, ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പറഞ്ഞു കൊടുത്ത സന്ദേശം അള്ളാഹനെ മാത്രം ആരാധിക്കാൻ മാത്രം പറയണമെന്ന് മാത്രമേ ഭൂമിയിൽ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സഹിച്ച പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, മർദ്ദനങ്ങൾ, പീഡനങ്ങൾ, അള്ളാഹു പാവമാണ് അവരൊക്കെ. അള്ളാഹു പറഞ്ഞതനുസരിച്ച് നമുക്ക് വേണ്ടി, നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ട ആളുകളാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത് കൂട്ടുകാരെ. അപ്പോൾ വീണ്ടും ഓരോ പ്രവാചകന്മാരുടെ ജീവിത ചരിത്രങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ, അടുത്ത പൂമരത്തണലിൻ്റെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുപെട്ടാം ഇൻഷാ അല്ലാ. അതുവരെ ഒരു ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അൽഫഹദ് പൂന്തുറ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ഇപ്പോഴും ഭയങ്കര വലിയ കുട്ടിയൊന്നും ആയിട്ടില്ല, നമ്മൾ അബ്ദുറഹ്മാൻ്റെ നാട്ടിലെ കോളേജിൽ പഠിക്കണ സമയത്ത് ഒരു 3-4 കൊല്ലം മുമ്പായിരിക്കും അല്ലേ അവൻ റെക്കോർഡ് ചെയ്ത പരിപാടിയായിരുന്നു.
2: 4 കൊല്ലം മുമ്പും അല്ല, ഇപ്പൊ 2026 ആയില്ലേ. അപ്പോ അവിടെ തന്നെ 6 കൊല്ലമായി, അതിന്റെ മുമ്പ് 2, അപ്പൊ 8 കൊല്ലമായിട്ടുണ്ടാവും. അപ്പൊ ഓൻ ചെറിയ കുട്ടിയാണ് ഇപ്പോഴും, അതുകൊണ്ട് അങ്ങക്ക് വളർന്നു മനസ്സിലാകാത്ത
1: സ്റ്റുഡൻസിന്റെ ഭാരവാഹിയാണ് അവന്. പിന്നെ ഞാൻ പലപ്പോഴും അവനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. അതിപ്പം പീസ് റേഡിയോ ആയിരിക്കും അവൻ ആദ്യ അവസരം കിട്ടിയ ഒരു സ്പേസ്. അന്ന് അന്ന് അന്നത്തെ പ്രോഗ്രാമുകളാണ്, അന്നത്തെ റെക്കോർഡിങ്സ് ആണ്. എന്തായാലും പീസ് റേഡിയോയിൽ ഒരാൾ വന്നൊരു അവതാരകനൊരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണിത്. അയാൾ മരിച്ചാലും അതങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും.
3: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ നേർപഥം വാരിക വരി ചേരുക വായിക്കുക.
1: എന്തായാലും നമ്മളുടെ ഒരു ദിവസം ഇന്ന് കുട്ടികൾ കൂടെയുള്ള ദിവസമാണ്. ഈ കുട്ടികൾ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ നിരീക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലൊക്കെ അവരുടെ പലതരം കപ്പാസിറ്റികൾ വളർന്നു വരുന്നൊരു സമയമാണ്. പിന്നെ അവരുടെ നൈസർഗിക സിദ്ധികളാണെങ്കിലും ശാരീരികമായ കാര്യങ്ങളാണെങ്കിലുമൊക്കെ, കണ്ണ്, കാഴ്ച, കേൾവി, നടത്തം, സ്വഭാവം, പെരുമാറ്റം, ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ഏജിൽ കുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ അവർക്കുള്ള കഴിവുകളെ ഓരോന്നും നിരീക്ഷിക്കേണ്ടതാണ് നമ്മൾ. പിന്നെ അങ്ങനെ കുട്ടികളുടെ പ്രശ്നങ്ങളെ ഓരോന്നിനെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു പോകുമ്പോൾ പലതരം മേഖലകൾ നമുക്ക് പരിശോധിക്കാനും ചിന്തിക്കാനും ഉണ്ടാകും. ഇന്ന് നമ്മൾ ഒരു മേഖല, കുട്ടികളും അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലെ ചില കാര്യങ്ങൾ പീസ് റേഡിയോ വൈബ്സിൽ കേൾക്കുകയാണ്.
2: ഈ വൃക്കരോഗവും കുട്ടികളും എന്നൊരു വിഷയത്തിൽ ഡോക്ടർ കെ പി ജയകുമാർ രചിച്ച ലേഖനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. നുറുങ്ങുകളിലൂടെ, നുറുങ്ങുകളിൽ നമുക്ക് ശബ്ദം നൽകുന്നത് സാദിഖ് ബിൻ സലീമാണ്. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ ഡോക്ടർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം.
4: കുട്ടികളിലും പ്രായമായവരിലും വൃക്കരോഗങ്ങൾ കാണപ്പെടുന്നു. എന്നാൽ ചിലതരം രോഗങ്ങൾ കുട്ടികളിൽ കൂടുതലായി കാണപ്പെടുന്നു. അവയുടെ ചികിത്സാ രീതികളിലുള്ള പ്രത്യേകത കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നുമുണ്ട്. വൃക്കകളിലോ മൂത്രനാളികളിലോ ജന്മനായുണ്ടാകുന്ന വൈകൃതങ്ങളും തുടർന്നുണ്ടാകുന്ന രോഗങ്ങളും വൃക്കകൾക്ക് കേടുപാടുണ്ടാക്കുന്നു. കുട്ടികളിലെ മൂത്രത്തിലുണ്ടാകുന്ന പഴുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്, പ്രത്യേകിച്ചും ആൺകുട്ടികളിൽ. കാരണം വൃക്കകളിലെയും മൂത്രമൊഴുകുന്ന വഴികളിലെയും അപാകതകൾ ഇതിന് കാരണമായി വർദ്ധിക്കുന്നു. കഴിയുന്നതും നേരത്തെ കണ്ടുപിടിച്ചാൽ ഇവ ചികിത്സിക്കാവുന്നതും ഭാവിയിൽ വൃക്കകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ കുറക്കാവുന്നതുമാണ്. ആൺകുട്ടികളിൽ കാണപ്പെടുന്ന പോസ്റ്റീരിയൽ യൂറിത്രൽ വാൾവ്, മൂത്രാശയത്തിൽ നിന്ന് യൂറിറ്ററിലേക്ക് മൂത്രം തിരിച്ചു കയറുന്ന റിഫ്ലക്സ് എന്നിവയാണ് ഇത്തരത്തിലുള്ള സാധാരണ രോഗങ്ങൾ. ഇവ മൂലം വൃക്കകൾക്ക് കേട് സംഭവിച്ചു കഴിഞ്ഞാൽ രോഗവിമുക്തി പ്രയാസമാണ്. ചൊറി ചിരങ്ങുകൾക്ക് ശേഷമോ തൊണ്ടവേദനയെ തുടർന്നോ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന വൃക്കരോഗമുണ്ടാകാറുണ്ട്. മൂത്രത്തിലൂടെ രക്തം വരികയും നീരുണ്ടാവുകയുമാണ് രോഗലക്ഷണങ്ങൾ. 6 ആഴ്ചക്കുള്ളിൽ രോഗവിമുക്തി ഉണ്ടാവുകയാണ് പതിവ്. ഭാവിയിൽ സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. HUS, വയറുകടി പോലുള്ള അസുഖങ്ങളെ തുടർന്നും വൃക്കകൾക്ക് കേട് സംഭവിക്കുന്നു. HUS എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ രോഗത്തിൽ ഗുരുതരമായ വൃക്കരോഗമുണ്ടാകാനും ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നെഫ്രോട്ടിക് സിൻഡ്രോം, മൂത്രത്തിലൂടെ രക്തത്തിലെ ആൽബുമിൻ എന്ന മാംസ്യഘടകം നഷ്ടപ്പെട്ടു പോകുന്ന നെഫ്രോട്ടിക് സിൻഡ്രോവും കുട്ടികളിൽ കൂടുതലായി കാണപ്പെടുന്നു. മരുന്നുകൾ കൊണ്ട് മാറി നിൽക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ രോഗം വന്നെത്തി നോക്കാറുണ്ട്. ഗ്ലോമറുലസിനുണ്ടാകുന്ന മറ്റു രോഗങ്ങൾ റീനൽ ഫെയിലിയർ, രക്തസമ്മർദ്ദം, വൃക്കകളിലുണ്ടാകുന്ന അർബുദം തുടങ്ങിയ മറ്റു രോഗങ്ങളും കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. പ്രതിവിധി, വൃക്കകൾക്ക് പ്രവർത്തനശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വയറ്റിൽ കൂടി നടത്താവുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് സാധാരണ ചെയ്യാറുള്ളത്. നമ്മുടെ നാട്ടിൽ അത്ര സാധാരണമല്ലെങ്കിലും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കുട്ടികളിൽ നടത്തിവരുന്നുണ്ട്.
1: വൃക്കരോഗവും കുട്ടികളും എന്ന വിഷയത്തിൽ ഡോക്ടർ കെ പി ജയകുമാർ രചിച്ച ഒരു കുറിപ്പിനെ ആസ്പദമാക്കി സാദിഖ് ബിൻ സലീമിൻ്റെ ശബ്ദത്തിൽ ആയിരുന്നു നമ്മൾ ഇത്രയും നേരം ഈ ഒരു മെസ്സേജ് കേട്ടത്. ഡോക്ടർക്കും സാദിഖ് ബിൻ സലീമിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നല്ല വൃത്തിക്ക് അദ്ദേഹം ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ ഇത്തരം ചില ശ്രദ്ധകൾ, പ്രതിരോധമാണ് ചികിത്സയെക്കാളും ഏറ്റവും നല്ല വഴിയെന്നാണ്. അപ്പോൾ അങ്ങനത്തെ ചിന്തയും ചോദ്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. എല്ലാം സമ്മിശ്രമായിട്ടുള്ളൊരു കേൾവി അനുഭവമാണ് പീസ് റേഡിയോ കൊടുക്കാറുള്ളത്. കറണ്ട് ഇഷ്യൂസ്, സമകാലിക വിഷയങ്ങൾ, മതപരമായ കാര്യങ്ങൾ, കർമ്മശാസ്ത്രം, കുട്ടികളുടെ പരിപാടികൾ, അങ്ങനെ അങ്ങനെയുള്ളൊരു വൈജ്ഞാനിക യാത്രയാണ് മോർണിംഗ് വൈബ്സ്. ആ വൈജ്ഞാനിക യാത്ര തുടരുകയാണ്.
2: നമ്മൾ അസ്മാഉൽ ഹുസ്നയാണെന്ന് കേൾക്കുന്നത്. അസ്മാഉൽ ഹുസ്നയിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ഒട്ടനവധി നാമങ്ങൾ ഷമീർ മദീനി നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഏതാനും ചില നാമങ്ങൾ നമ്മൾ പഠിക്കണം. അതിൻ്റെ 23-ാമത്തെ ക്ലാസ്സാണ് നമ്മൾ കേൾക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔന്നിത്യമുള്ളവൻ എന്നർത്ഥം വരുന്ന അൽ അലിയ്, അൽ അല, അൽ മുതആൽ എന്നീ നാമങ്ങളാണ് ഇന്ന് അസ്മാഉൽ ഹുസ്നയിലൂടെ നമ്മൾ പഠിക്കുന്നത്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ശ്രേഷ്ഠത കൽപ്പിച്ച ഒരു വിജ്ഞാനമാണ് അള്ളാഹുമായി ബന്ധപ്പെട്ട നാമങ്ങളും വിശേഷണങ്ങളും പഠിക്കൽ. കേവലം സ്രഷ്ടാവ് എന്ന നിലയിൽ മാത്രം അള്ളാഹുവിനെ അറിഞ്ഞാൽ പോരാ, അവൻ്റെ ഓരോ നാമങ്ങളും വിശേഷണങ്ങളും പഠിച്ചറിഞ്ഞ് അതിൻ്റെ അർത്ഥവും താൽപ്പര്യങ്ങളും ഉൾക്കൊള്ളുന്നതിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ധാരാളമായി നമുക്ക് കരസ്ഥമാക്കുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ അൽ അസ്മാഉൽ ഹുസ്ന എന്ന ഈ പഠന പരമ്പര ഒരു സത്യവിശ്വാസി ഏറെ ഗൗരവത്തിലും പ്രാധാന്യത്തിലും താൽപ്പര്യത്തോടെയും സ്വീകരിക്കേണ്ട ഒന്നാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും പടച്ചറബിനെ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാൻ, സ്നേഹിക്കാൻ, അവനെ സംബന്ധിച്ച് പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന നാമം അള്ളാഹു അവനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയ പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും സ്ഥിരപ്പെട്ടു വന്ന അൽ അലീ എന്ന ഒരു നാമമാണ്. ഏകദേശം അതിൻ്റെ അതേ ആശയത്തിൽ അൽ അഅല എന്നും അൽ മുത്തആൽ എന്നും വേറെ രണ്ട് നാമങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. അൽ അഅല എന്നത് നമ്മൾ മുമ്പ് ഒരിക്കൽ വിശദീകരിച്ചു. അൽ മുത്തആൽ അല്ലെങ്കിൽ അൽ അലീ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഔന്നത്യമുള്ളവനാണ് എന്നാണ് താൽപ്പര്യപ്പെടുന്നത്. അൽ മുത്തആലി അനിൻ നഖ്സി വൽ അജ്സ്, ന്യൂനതകളില്ലാത്ത, ദൗർബല്യങ്ങളില്ലാത്ത, ഔന്നത്യവും മഹത്വവും ഉള്ളവൻ ആണ് അള്ളാഹു. അള്ളാഹുവിനെ അതിജയിക്കുവാൻ, അവനേക്കാൾ ഔന്നത്യം നേടുവാൻ ഒരാളുമില്ല. അവൻ അത്യുന്നതനാണ്. അൽ അഅല വല അഹദുൻ യഅലൂഹ്, പടച്ചവനേക്കാൾ ഉയർന്നവൻ, ഉന്നതനായവൻ വേറൊരാളുമില്ല. സർവചരാചരങ്ങളെക്കാളും സർവ്വതിനേക്കാളും അത്യുന്നതനായവൻ അല്ലാഹു മാത്രമാണ്. അൽ മുത്തആൽ, അവനെല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന. അൽ ഖാഹിറു ലി ഖൽഖിഹി, അവൻ്റെ സർവ്വസൃഷ്ടികൾക്കും മീതെ ആധിപത്യം സ്ഥാപിച്ച അധികാരമുള്ളവനാണ് അള്ളാഹു. അങ്ങനെ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്യുന്നതനായ, സർവമഹത്വങ്ങളുമുള്ള, യാതൊരുവിധ ന്യൂനതകളോ ദൗർബല്യമോ ഇല്ലാത്തവൻ എന്ന് അള്ളാഹുവിനെ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ തസ്ബീഹ് ആ ഒരു അർത്ഥമാണ് താൽപ്പര്യപ്പെടുന്നത്. തൻസീഹിൻ്റെ, ന്യൂനതകളും കുറവുകളുമില്ലാത്ത പരമപരിശുദ്ധനാണ് പടച്ചറബ് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന പദമാണ് തസ്ബീഹ്. സുബ്ഹാനല്ലാ എന്നതിൻ്റെ മഹത്വം നമുക്കറിയാം. തംലഉൽ മീസാൻ, മീസാനിൽ ഖനം തൂക്കുന്ന, നിറക്കുന്ന ഒരു വലിയ ദിക്റാണത്. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന എത്രയോ രംഗങ്ങളുണ്ട്. അപ്പോൾ ന്യൂനതകളില്ലാത്തവനാണ് അള്ളാഹു എന്നതാണ് അള്ളാഹുവിൻ്റെ ഉലൂവുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് നാമങ്ങളും അറിയിക്കുന്ന ഒരു കാര്യം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതുപോലെ കുല്ലു ഷൈഇൻ തഹ്ത ഖഹ്രിഹി. അള്ളാഹു അൽ അലിയാണ്, അള്ളാഹു അൽ അഅലയാണ്, അൽ മുത്തആലാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ കീഴിലാണ്, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്, അള്ളാഹുവിൻ്റെ അധികാരത്തിനും നിയന്ത്രണത്തിനും കീഴിലാണ് എല്ലാ സംഗതികളുമുള്ളത്. വസുൽത്വാനിഹി വഅളമത്തിഹി, അള്ളാഹുവിൻ്റെ അധികാരത്തിലും അള്ളാഹുവിൻ്റെ മഹത്വത്തിന് കീഴിലുമാണ് ബാക്കിയെല്ലാം. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധിക്കപ്പെടുവാൻ അർഹതയുള്ള ഒരാളും ഒരു ശക്തിയും ഈ ലോകത്തില്ല. വലാ റബ്ബ സിവാഹു, അവനല്ലാതെ ഒരു സ്രഷ്ടാവും സംരക്ഷകനും രക്ഷിതാവും ഉടമസ്ഥനുമായി ആരുമില്ല. ബാക്കിയെല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലും അള്ളാഹുവിൻ്റെ കീഴിലുമാണ്. ലിഅന്നഹുൽ അളീം അല്ലദീ ലാ അഅ്ലമ മിൻഹു, കാരണം സർവമഹത്വങ്ങളുടെയും ഉടമയായ മഹാനാകുന്നു അള്ളാഹു, അവനേക്കാൾ മഹത്വം നിറഞ്ഞ ആരും ഇല്ല, ഒന്നുമില്ല. അൽ അലിയുല്ലദീ ലാ അഅ്ല മിൻഹു, അത്യുന്നതനാണ് അള്ളാഹു, അവനേക്കാൾ ഔന്നിത്യമുള്ള യാതൊന്നും യാതൊരാളും ഇല്ല. ഇതാണ് പടച്ചറബിൻ്റെ ഈ നാമങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന അൽ ഉലൂവ് എന്ന വിശേഷണവും അതാണ് അറിയിക്കുന്നത്. ഷെയ്ഖ് സഅദി വിശദീകരിച്ചു, അള്ളാഹുവിൻ്റെ ഈ നാമങ്ങളെല്ലാം പടച്ചറബിൻ്റെ ഉലൂവ് ഔന്നത്യമെന്ന സിഫത്ത് നമുക്ക് അറിയിക്കുന്നു. ആ ഉലൂവ് ഔന്നത്യം മൂന്ന് തരത്തിലുണ്ട്, മൂന്ന് തലങ്ങളിലുണ്ട് എന്നാണ്. ഒന്ന് ഉലൂവ് ദാത്ത്, അള്ളാഹുവിൻ്റെ അസ്തിത്വം അത്യുന്നതമാണ്. വ ഉലൂവുൽ ഖദർ, അള്ളാഹുവിൻ്റെ സ്ഥാനമാനങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ അത്യുന്നതമാണ്. ഉലൂവുൽ ഖദരി വസ്സിഫാത്ത്, പടച്ചറബിൻ്റെ വിശേഷണങ്ങൾ എല്ലാം അത്യുന്നതമാണ്. മൂന്നാമത്തേത് വ ഉലൂവുൽ ഖഹർ, എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന ഔന്നത്യമുള്ളവനാണ്. അപ്പോൾ ആധിപത്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഔന്നത്യം, വിശേഷണങ്ങളുടെയും മഹത്വത്തിൻ്റെയും ഔന്നത്യം, ദാത്ത് അസ്തിത്വത്തിൻ്റെ മഹത്വം ഔന്നത്യം. ഫഹുവല്ലദി അലൽ അർശിസ്തവ, അവൻ സിംഹാസനാരോഹിതനാണ്, ആകാശഭൂമികൾക്ക് മീതെ അത്യുന്നതനാണ് അള്ളാഹു. വഅലൽ മുൽക്കി ഇഹ്തവ, എല്ലാ അധികാരവും എല്ലാ ആധിപത്യവും അടക്കി ഭരിക്കുന്നവനാണ്, അവൻ്റെ കീഴിലാണ് സർവ ആധിപത്യവും അധികാരവുമുള്ളത്. അപ്പോൾ മൂന്ന് തലങ്ങൾ ഈ ഔന്നത്യത്തിനുണ്ട്: ഉലൂവുൽ ഖദർ, ഉലൂവുൽ ഖഹർ, ഉലൂവുൽ ദാത്ത്. പടച്ചറബിനെ സംബന്ധിച്ച് അള്ളാഹു എല്ലായിടത്തുമുണ്ട്, സർവവ്യാപിയാണ് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്, അതിലുള്ള പിഴവാണ്. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അള്ളാഹുവിൻ്റെ വിശേഷണമായി പഠിപ്പിച്ചതാണ് പടച്ചറബിൻ്റെ ഉലൂവ്. അതിൻ്റെ വിവിധ തെളിവുകൾ നമുക്ക് ഖുർആനിലൂടെ ഹദീസുകളിലൂടെ ധാരാളം കാണുവാൻ സാധിക്കും. ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ, അഅമിൻതും മം ഫിസ്സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ, അം അമിൻതും മം ഫിസ്സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞു, മം ഫിസ്സമാ, ഉപരിയിലുള്ളവൻ, ആകാശത്തുള്ളവൻ, അഥവാ അള്ളാഹുവിൻ്റെ ദാത്ത്, അള്ളാഹുവിൻ്റെ അസ്തിത്വം തൂണിലും തുരുമ്പിലും മണ്ണിലും വെള്ളത്തിലും എല്ലാം ലയിച്ച് സർവവ്യാപിയായി എല്ലായിടത്തും കിടക്കുന്നതല്ല. അവൻ സൃഷ്ടികൾക്കതീതനാണ്, അത്യുന്നതനാണ്. അവൻ ആകാശഭൂമികൾക്കതീതമാണ്, ഏറ്റവും അത്യുന്നതമാണ് അവൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീയെ കൊണ്ടുവരികയും അവർ വിശ്വാസിയാണോ എന്ന് പരിശോധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്. അയ്നല്ലാ, അള്ളാഹു എവിടെയാണ്? അപ്പോൾ അവർ പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും ചെയ്തത് അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നല്ല, അവരാകാശത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, വഹു അഫിസ്സമാ, അള്ളാഹു ആകാശത്താണ്, മീതയാണ്, ഉപരിയിലാണ്. ഞാനാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അൻത റസൂലുള്ളാ, താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണ്. ഈ രണ്ട് കാര്യങ്ങളും അവരുടെ വിശ്വാസത്തിനുള്ള തെളിവായി അംഗീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അവളെ മോചിപ്പിച്ചേക്കുക, ഫഇന്നഹ മുഅ്മിന, തീർച്ചയായും അവൾ സത്യവിശ്വാസിനിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. അതേപോലെ സ്വഹാബത്തിൻ്റെ മുന്നിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു എന്നെ ഏൽപ്പിച്ചു, ഉത്തരവാദിത്വം നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ, അലാ ഹൽ ബല്ലഗ്ത്, മക്ക വിജയത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിൻ്റെ വേളയിലൊക്കെ ധാരാളക്കണക്കിന് സ്വഹാബികൾ കൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ അവരുടെ എല്ലാവരുടെയും സാക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞു, അവരെല്ലാവരും അതിന് ശരിവെക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുമ്മഷ്ഹദ്, അള്ളാഹുമ്മഷ്ഹദ്, അള്ളാഹുവെ നീ ഇതിന് സാക്ഷിയാണ്, അള്ളാഹുവെ നീ ഇതിന് സാക്ഷിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരത്തിലൂടെയും സ്ഥിരപ്പെട്ടതാണ് പടച്ചറബിൻ്റെ ഉലൂവ് അല്ലെങ്കിൽ ഫൗഖിയത്ത്. എല്ലാത്തിനും മീതയാണ് അള്ളാഹുവിൻ്റെ സ്ഥാനം, അള്ളാഹുവിൻ്റെ അസ്തിത്വം, ദാത്ത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഖദറും അള്ളാഹുവിൻ്റെ ഖഹറും അത് അത്യുന്നതമാണ്, എല്ലാറ്റിനെയും അതിജയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ശക്തിയും കഴിവും. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും ഗുണങ്ങളും എല്ലാം എല്ലാറ്റിനേക്കായും മികച്ചതാണ് എന്നൊക്കെ സാമാന്യം എല്ലാവരും അംഗീകരിക്കുന്നു എങ്കിൽ പോലും പടച്ച റബ്ബ് ഭൂമിയിൽ എല്ലായിടത്തും തൂണിലും തുരുമ്പിലും മണ്ണിലും ചെളിയിലും വെള്ളത്തിലുമെല്ലാം ലയിച്ചു നിൽക്കുന്നു എന്ന ഒരു തെറ്റായ വിശ്വാസമാണ് ആളുകൾക്കുള്ളത്. അത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും സലഫു സ്വാലിഹീങ്ങളുടെയും ഒട്ടേറെ അധ്യാപനങ്ങൾക്ക് വചനങ്ങൾക്ക് ഘടകവിരുദ്ധമായ വിശ്വാസമാണ് എന്നുള്ളത് കൊണ്ടാണ് അത്രയും നമ്മൾ വിശദീകരിച്ച് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ മഹത്വവും ഔന്നത്യവും ഗ്രഹിക്കാത്തതുകൊണ്ടാണ്, ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പടച്ചറബിനെ സംബന്ധിച്ചുള്ള തെറ്റായ വിശ്വാസങ്ങൾ ആളുകളുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് പല അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ ബഹുദൈവത്വവും ശിർക്കും ഒക്കെ സംഭവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔന്നത്യത്തെ മാനിക്കാത്ത രൂപത്തിൽ ആളുകൾ പലതും പറയുന്നത് അള്ളാഹുവിൻ്റെ ഈ ഔന്നത്യം ഉലുവ് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അള്ളാഹു പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയിട്ടില്ല. യഹൂദികൾ പറഞ്ഞതുപോലെ യദുല്ലാഹി മഗ്ലൂല, പടച്ചറബിൻ്റെ കൈകൾ ബന്ധിതമാണ്, പിശുക്കിൻ്റെ ഒരു പര്യായമായി അവർ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചു. എന്നാൽ ബൽ യദാഹു മബ്സൂത്തതാൻ, പടച്ചറബിൻ്റെ ഇരുകരങ്ങളും നിവർത്തപ്പെട്ടതാണ്, ധാരാളമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന അത്യുദാരനാണ് അള്ളാഹു എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔന്നത്യത്തെയും മഹത്വത്തെയും മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് പടച്ചറബിനെ സംബന്ധിച്ച് മോശമായ തെറ്റായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നു. ഇന്നുമില്ലേ നമ്മുടെ ഇടയിൽ ആളുകൾ അള്ളാഹുവല്ലാത്തവരിലേക്ക് കൂടുതൽ അടുക്കുകയും അവരോട് സങ്കടങ്ങളും ആവലാതികളും പറഞ്ഞ് പടച്ചറബിനെ സംബന്ധിച്ച് അവരുടെയൊക്കെ മനസ്സിലുള്ള ധാരണ എന്താണ്, വിശ്വാസം എന്താണ്? നമ്മൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ പോയാൽ കാര്യം നടക്കില്ല. അപ്പോൾ നമ്മുടെ സങ്കടങ്ങളും ആവലാതികളുമൊക്കെ നമുക്ക് പരിചയമുള്ള നമ്മുടെ നാട്ടുകാരനായ MLA-യോടും അതേപോലെ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളോട് പറയും. അവർ മുഖേനയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുക. പ്രധാനമന്ത്രിയെ കാണാനും മുഖ്യമന്ത്രിയെ കാണാനും എന്നൊക്കെ പറഞ്ഞിട്ട് പടച്ചറബിന് ഒരിക്കലും അവൻ്റെ മഹത്വവും അവൻ്റെ സാമീപ്യവും അവൻ്റെ കാരുണ്യവും അവൻ്റെ അറിവും ഒന്നും മനസ്സിലാക്കാതെ സംസാരിക്കുന്ന വിചിത്രമായ ചില അവതരണങ്ങൾ കാണുവാൻ സാധിക്കും. അതിലൂടെ പടച്ചറബിനെ അകറ്റി പടപ്പുകളെ വാരിപ്പുണരുന്ന വിരോധാഭാസമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. വേറെ ചില ആളുകൾ പറയും, ട്രാൻസ്ഫോർമറിൽ നിന്ന് നമ്മുടെ വൈദ്യുത ഉപകരണങ്ങളിലേക്ക് നേരിട്ട് കറണ്ട് നമ്മൾ എടുക്കാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെയും ഒരു തെറ്റായ ഉപമയും വിശദീകരണങ്ങളും നൽകാറുണ്ട്. പടച്ചറബിനെ സംബന്ധിച്ച് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, പടച്ചറബിൻ്റെ ഔന്നത്യവും മഹത്വവും അറിയാത്തതുകൊണ്ടാണ് ഈ മോശപ്പെട്ട ഉപമകളും വിശദീകരണങ്ങളുമൊക്കെ അവർക്ക് നൽകേണ്ടി വന്നത്. പടച്ചറബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് പകരം, അവനോട് മാത്രം സങ്കടങ്ങളും ആവലാതികളും ബോധിപ്പിക്കേണ്ടതിന് പകരം, തെറ്റായ ഒരു വഴിയിലേക്ക് പോകാൻ അവർ കൂട്ടുപിടിക്കുന്നത് അതിനേക്കാൾ മോശമായ പല മാർഗങ്ങളെയുമാണ്. അപ്പോൾ പടച്ചറബിൻ്റെ ഉലുവ് ഔന്നത്യവും മഹത്വവും അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അള്ളാഹുവിനെ സംബന്ധിച്ച് അല്ല പറയാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത യാതൊന്നും അവനിലേക്ക് ഉപമയായി പോലും ചേർത്ത് പറയുകയില്ല. സൂറത്ത് നൂഹിൽ അള്ളാഹു പറഞ്ഞതുപോലെ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്കെന്തു പറ്റി, നിങ്ങൾ അള്ളാഹുവിന് യാതൊരു ഗാംഭീര്യവും കൽപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനായ പടച്ചറബ്, അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ഒരാശയമാണ് വാസ്തവത്തിൽ അൽ അലി അൽ അഅലാ അൽ മുത്താൽ എന്നൊക്കെ പറയുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അൽ ഉലുവ് എന്ന അള്ളാഹുവിൻ്റെ വിശേഷണം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പടച്ചറബിനെ പോലെ ആരുമില്ല, വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പോലെ അള്ളാഹുവിന് തുല്യനായ ആരുമില്ല, അതിൽ നിന്നെല്ലാം അത്യുന്നതനാണ് അള്ളാഹു. ആ പടച്ചറബിനെ നമ്മൾ അറിയുമ്പോൾ അവൻ്റെ മുന്നിലല്ലാതെ ഒരു വിശ്വാസി തലകുനിക്കുകയില്ല. അള്ളാഹുവിനേക്കാൾ ഉന്നതരായി ആരുമില്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകും. താൻ ആ പടച്ചറബിൻ്റെ അടിമയാണ് എന്നറിയുമ്പോൾ ഒരു അന്തസ്സും അഭിമാനവും ഉണ്ടാകും. അതേപോലെ പടച്ചറബിന് മാത്രം അവകാശപ്പെട്ടതാണ് അഹങ്കരിക്കുവാനുള്ള അവകാശം. അവൻ്റെ മാത്രം അവകാശത്തിലും അധികാരത്തിലും പെട്ടതാണ് മറ്റുള്ളവരുടെ മേൽ മേൽക്കോയ്മ കാണിക്കുക എന്നത്. അപ്പോൾ താൻ ഒരിക്കലും അഹങ്കാരിയാകേണ്ടവനോ അഹംഭാവിയാകേണ്ടവനോ അല്ല, മറിച്ച് കിബറും ഇത്തരത്തിലുള്ള അഹന്തയും ഒഴിവാക്കി വിനയവും ഭക്തിയും പ്രകടിപ്പിക്കുകയായിരിക്കും ഒരു വിശ്വാസി ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരുടെയെങ്കിലും ഹൃദയത്തിൽ അണുമണിത്തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ, കിബറിൻ്റെ ലവലേശമെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ, അയാൾക്ക് സ്വർഗത്തിൽ കടക്കുവാൻ സാധിക്കുകയില്ല എന്ന്. അൽ കിബറു ബത്റുൽ ഹഖ്ഖി വഗംതുന്നാസ്, സത്യത്തെ നിരാകരിക്കലും മറ്റുള്ളവരെ അവമതിക്കലും മോശമായി കാണലുമൊക്കെയാണ് കിബർ, അഹങ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ അത് എനിക്ക് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കും എപ്പോൾ? അള്ളാഹുവാണ് അൽ അഅല, അത്യുന്നതൻ, അവൻ അൽ അലി അൽ മുത്താൽ, ഔന്നത്യമുള്ളവനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന സുബ്ഹാന റബ്ബിയൽ അഅല, അത്യുന്നതനായ എൻ്റെ രക്ഷിതാവ് എത്രയോ പരിശുദ്ധനാണ്, ഞാൻ ഏറ്റവും നിസാരനായ അവൻ്റെ അടിമ, എൻ്റെ മുഖവും എൻ്റെ ശിരസ്സും ഞാൻ അവൻ്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു, അവൻ എന്നേക്കാൾ ഏറ്റവും അത്യുന്നതനാണ്, എന്നേക്കാളെന്നല്ല സർവ ചരാചരങ്ങളെക്കാളും അത്യുന്നതനാണ് എൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ പടച്ചറബിൻ്റെ മഹത്വം വാഴ്ത്തുവാനും തൻ്റെ ചെറുപ്പവും എളിമത്വവും പ്രകടിപ്പിക്കുവാനും ഒരു വിശ്വാസിക്ക് സാധിക്കും. അതാണ് സുജൂദിൻ്റെ മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ, അഖറബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി ഫഹുവ സാജിദ്, ഒരടിമ തൻ്റെ റബ്ബുമായി ഏറ്റവും അടുത്ത സന്ദർഭമാണ് അയാൾ സുജൂദിൽ കിടക്കുമ്പോഴുള്ള സന്ദർഭം, തൻ്റെ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് പടച്ചറബിൻ്റെ ഔന്നത്യത്തെ അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്ന ആ സുജൂദ്. പരിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും നമ്മൾ കണ്ണോടിച്ചാൽ അള്ളാഹുവിൻ്റെ ഈ ഉലുവ് എന്ന മഹത്വത്തെ സ്ഥിരീകരിക്കുന്ന നിരവധി പ്രാർത്ഥനകളും അതേപോലെ ഹദീസുകളും വചനങ്ങളും ഉത്ബോധനങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ആ ഔന്നത്യം മനസ്സിലാക്കി അവൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും അംഗീകരിച്ച് അവൻ ആദരിച്ചവയെ ആദരിച്ച് യഥാർത്ഥ വിശ്വാസികളാകാൻ നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കേവലം ഒരു വിശ്വാസി എന്നതിലപ്പുറം അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാണ്.
6: അസ്മാഉൽ ഹസ്നയാണ് കേട്ടത്. അവതാരകൻ ഷമീർ മദനിയായിരുന്നു. അൽ അലി അൽ അഅലാ
1: അൽ മുത്താൽ എന്നീ നാമങ്ങൾ തുടർച്ചയായ അവതരണങ്ങളിൽ ഇന്ന് ഇതുവരെയാണ് എത്തിപ്പെട്ടത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാല്ലാ കേൾക്കാൻ കഴിയും.
2: ഗൗരവമുള്ള വിഷയ പഠനത്തിന് ശേഷം നമ്മൾ ഇനിയൊരു കഥ കേൾക്കുകയാണ്.
1: കഥ പറയാം സെക്ഷൻ പീസ് റേഡിയോയിലൊരു നല്ല ഒരു ജനങ്ങളേറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നമ്മുടെ പ്രിയ സുഹൃത്ത് വി ടി അബ്ദുസലമാണ് അതിൽ പ്രധാനമായും അവതാരകനായി വരാറുള്ളത്.
2: ഉമ്മ ഞാൻ ജയിച്ചു എന്ന ഇ കെ എം പന്നൂറിൻ്റെ രചന, അതിൽ മലക്കുകൾക്കറിയാത്തതും മനുഷ്യർക്കറിയുന്നതും എന്ന വിഷയത്തിലുള്ളൊരു കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
1: അഥവാ ഉമ്മ ഞാൻ ജയിച്ചു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥയിലെ ഒരു അധ്യായമാണ് മലക്കുകൾക്കറിയാത്തതും മനുഷ്യർക്കറിയുന്നതും. ഇ കെ എം പന്നൂർ പൊതുവെ വളരെ ജീവിക്കുന്ന കഥാപാത്രങ്ങളെ നന്നായി അവതരിപ്പിക്കുന്ന ഒരാളാണ്. അതായത് അദ്ദേഹം പൊതുവെ ചായക്കടകളിൽ നിന്ന് വീടുകളിൽ നിന്നൊക്കെ നിരന്തരം ആളുകൾ എന്താ പറയുക സംസാരിക്കുന്ന ഇടപെടുന്ന കാര്യങ്ങളെ കഥാപാത്രങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പ്രായം ആയി അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലാണ്. ഇടയ്ക്കപ്പോഴും അദ്ദേഹത്തെ കണ്ടിരുന്നു. കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ഗാനങ്ങൾ പീസറയുടെ സംപ്രേഷണം ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അത് ഒരിക്കലും ഇത്തരമൊരു സെലഫി സ്ട്രീമിലുള്ള ഒരു സംരംഭം കേൾക്കാൻ സാധ്യതയില്ലാത്തൊരാൾ, വളരെ അതിൻ്റെ എതിരാളിയായ ഒരാൾ പീസറയുടെയിൽ നിന്നത് കേട്ടതിൻ്റെ സന്തോഷം അദ്ദേഹം പറഞ്ഞു. അപ്പം അത്തരം ഏരിയയിലേക്കുള്ള ആളുകളിലേക്കൊക്കെ ഇത് പോകുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തുണ്ടായി. ഏതായാലും അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് ആഫിയത്തും ആരോഗ്യവും ഒക്കെ പ്രധാനം ചെയ്യുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. നമ്മളിനി കഥയിലേക്ക്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂരിൻ്റെ ബാലസാഹിത്യം ഉമ്മ ഞാൻ ജയിച്ചു. അധ്യായം 6. മലക്കുകൾക്കറിയാത്തതും മനുഷ്യർക്കറിയുന്നതും. അനീസ് മൗലവി ചോക്കെടുത്ത് ബോർഡിനു നേരെ തിരിഞ്ഞപ്പോൾ കുട്ടികളെല്ലാവരും താൽപ്പര്യത്തോടെ നോക്കി. അദ്ദേഹം എഴുതുന്നത് കാണാൻ നല്ല രസമാണ്. ഉരുണ്ട വടിവത്ത അക്ഷരങ്ങൾ. 3 വാക്കുകൾ എഴുതിയ ശേഷം കുട്ടികളോട് വായിക്കാൻ പറഞ്ഞു. അവർ വായിച്ചു. മലക്കുകൾ അനുസരിക്കാൻ മാത്രം അറിയുന്നവർ, ധിക്കരിക്കാൻ അറിയാത്തവർ. കുട്ടികളെ, ഞാൻ എഴുതിയ വാക്കുകളിൽ ഇന്ന് മലക്കുകളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും ഇല്ലേ? 2 മിനിറ്റൊന്ന് ആലോചിച്ചു നോക്കൂ. സെൽമക്ക് ഉത്തരം കിട്ടി. അവൾ തിരിഞ്ഞു നോക്കി. അധിക കുട്ടികളുടെയും മുഖത്ത് തിളക്കമുണ്ട്. അവർക്ക് ഉത്തരം കിട്ടിയതുകൊണ്ടാണ്. മൗലി സെൽമയുടെ നേരെ ചൂണ്ടി. അവൾ പറഞ്ഞു, മനുഷ്യർ മലക്കുകളെപ്പോലെയല്ല. മനുഷ്യരിൽ അള്ളാഹുവെ അനുസരിക്കുന്നവരും അനുസരിക്കാതിരിക്കുന്നവരും ഒക്കെയുണ്ട്. മലക്കുകൾ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അതേ രൂപത്തിൽ തന്നെ ചെയ്യുന്നവരാണ്. മാഷാ അല്ലാ, നല്ല ഉത്തരം. അദ്ദേഹം സെൽമയെ അഭിനന്ദിച്ചു. ശേഷം ബോർഡിലൊരു ഖുർആനിന്റെ ആയത്തെഴുതി. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അവരോട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ അവർ എതിര് ചെയ്യുകയില്ല. കൽപ്പിച്ച കാര്യങ്ങൾ അതേപടി അവർ നിറവേറ്റുന്നതാണ്. ഇങ്ങനെ എല്ലാ മനുഷ്യരും ചെയ്യില്ല. നമസ്കരിക്കണം എന്ന അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ചില മനുഷ്യർ ഭക്തിയോടെ നമസ്കരിക്കുന്നു. നോമ്പുകാലത്ത് തറാവീഹ് നമസ്കരിക്കുന്നു. എന്നാൽ വേറെ ചില മനുഷ്യർ നമസ്കരിക്കുന്നില്ല, നോമ്പ് നോൽക്കുന്നില്ല. ഇപ്പോ മനസ്സിലായില്ലേ ഈ ആയത്തിന്റെ അർത്ഥം? കുട്ടികൾ ഏകസ്വരത്തിൽ പറഞ്ഞു, മനസ്സിലായി സാർ. മലക്കുകൾ കാണാൻ കഴിയുമോ? ജമാലിന്റെ ചോദ്യം. ഏയ് ഇല്ല, മലക്കുകളെ കാണാൻ കഴിയില്ല. അവർക്ക് നമ്മളെ കാണാൻ കഴിയും. അവർക്ക് പല രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയും. പക്ഷികളുടെ രൂപത്തിലും മനുഷ്യരുടെ രൂപത്തിലുമെല്ലാം അവർ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ച് തിരിച്ചുപോയപ്പോൾ അവിടെയുണ്ടായിരുന്ന സ്വഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആ വന്നത് ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? അവർ ഇല്ലെന്ന് മറുപടി പറഞ്ഞപ്പോൾ നബി പറഞ്ഞത് അത് ജിബ്രീലാണെന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കലും ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ അടുക്കലുമെല്ലാം മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നു എന്ന് ഖുർആനിലുണ്ട്. മലക്കുകൾക്ക് ക്ഷീണമോ മടിയോ അലസതയോ ഒന്നും ഉണ്ടാവുകയില്ല. ഇത് കേട്ടപ്പോ ഫാത്തിമക്കൊരു സംശയം. അല്ല, നമ്മുടെ വീട്ടിൽ മലക്കുകൾ വരൂ സാർ? വരും. നിങ്ങൾ ലൈലത്തുൽ ഖദർ എന്ന് കേട്ടിട്ടില്ലേ? ഖുർആൻ ഇറങ്ങിയ രാത്രിയാണത്. റമദാനിലെ മൂന്നാമത്തെ പത്തിലെ ഒറ്റയായ രാത്രികളിൽ ഒന്നാണത്. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലക്കുകളും ആത്മാവ് അതായത് ജിബ്രീൽ അവരുടെ രക്ഷിതാവിന്റെ കാര്യത്തെ സംബന്ധിച്ചുള്ള കൽപ്പനയുമായി ആ രാത്രിയിൽ ഇറങ്ങിവരുന്നു. പക്ഷേ നമുക്കവരെ കാണാൻ കഴിയില്ല. എല്ലാ ദിവസവും നമ്മുടെ അടുക്കൽ രണ്ട് മലക്കുകൾ ഇറങ്ങിവരും. എന്നിട്ടവർ പണവും ഭക്ഷണവും വസ്ത്രവുമെല്ലാം ദാനം ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കും. എന്നിട്ട് ആ മലക്ക് പ്രാർത്ഥിക്കും, അള്ളാഹുവേ, ദാനം ചെയ്തവന് നീ പകരം നൽകണമേ. ദാനം ചെയ്യാത്തവനെ പറ്റി മറ്റേ മലക്ക് പ്രാർത്ഥിക്കും, നല്ല കാര്യത്തിൽ ചെലവഴിക്കാത്തവന് നീ നാശം വരുത്തേണമേ എന്ന്. ഗുരുനാഥൻ സംസാരം നിർത്തിയപ്പോ ജമാൽ ചോദിച്ചു, അല്ല, മലക്കുകൾ എത്രയെണ്ണം ഉണ്ടാവും? ഓ, അത് അള്ളാഹുവിനു മാത്രമേ അറിയുകയുള്ളൂ മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി എത്തിച്ചു കൊടുത്തത് ഏതു മലക്കാണ് നിങ്ങൾക്കറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സംഭവം ആർക്കാണ് ഒന്ന് വിശദീകരിച്ചു തരാൻ കഴിയുക എന്ന് സാറ ചോദിച്ചു. പത്തോളം കുട്ടികൾ പറയാൻ തയ്യാറായി. മൗലവി മറിയമ്മിന് നേരെ വിരൽ ചൂണ്ടി. അവൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇഖ്റ എന്ന് പറഞ്ഞു. എനിക്ക് വായിക്കാൻ അറിയില്ല എന്നായിരുന്നു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. മൂന്ന് പ്രാവശ്യം ഇതാവർത്തിച്ചതിന് ശേഷം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി എന്നു തുടങ്ങുന്ന ആയത്തുകൾ ജിബ്രീൽ ചൊല്ലിക്കൊടുത്തു. അങ്ങനെ പലപ്പോഴായി ജിബ്രീൽ എത്തിച്ചു കൊടുത്തതാണ് ഖുർആൻ. ഓ മാഷാ അല്ലാ, മൗലവി വീണ്ടും ബോർഡിൽ എഴുതി, ബൽ ഇബാദും മുഖറമൂൻ. പക്ഷേ അവർ ആദരണീയരായ ദാസന്മാർ മാത്രമാകുന്നു. ഇവിടെ ബൽ പക്ഷേ എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലാക്കണം. മലക്കുകൾ അള്ളാഹുവിന്റെ മക്കളാണെന്നും അവരെ ആരാധിക്കാമെന്നും വിശ്വസിക്കുന്ന ആളുകൾ മക്കയിലുണ്ടായിരുന്നു. അതിനെ എതിർത്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്. പക്ഷേ അവരാരാണ്? അവർ ആദരണീയരായ ദാസന്മാരാണെന്ന്. മനസ്സിലായോ? ഒത്തിരി കാര്യങ്ങളിപ്പോ മലക്കുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചുവല്ലേ? എല്ലാവരും സന്തോഷത്തോടെ അതേ എന്ന് പറഞ്ഞു.
2: വീട്ടി അബ്ദുസലാമിൻ്റെ ശബ്ദത്തിൽ നമ്മൾ കഥ കേട്ടു. ഇക്കേമ്പന്നൂർ രചിച്ച മലക്കുകൾക്കറിയാത്തതും മനുഷ്യർക്കറിയുന്നതും എന്ന കഥ, ഉമ്മ ഞാൻ ജയിച്ചു എന്ന കഥയുടെ ഭാഗമാണത്. അത് നമ്മൾ കേട്ടു. ഗൗരവമുള്ള വിഷയങ്ങൾക്കിടയിൽ കഥ കേട്ടു കഴിഞ്ഞു. വീണ്ടും ജനോപകാരപ്രദമായ കാര്യങ്ങൾ കൂടി ഇനി നമ്മൾക്ക് മനസ്സിലാക്കണം.
1: തീർച്ചയായും വിശ്രം യൂത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഖാലിഖ് സി എം, അദ്ദേഹം വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ട് നമ്മോടൊപ്പം ചേരുന്നു.
2: ഓറഞ്ച് ബുക്ക്, നാം അറിയേണ്ടതെല്ലാം,
1: ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണെന്നാണ് നമ്മുടെ അവകാശവാദം.
2: ദുരന്ത നിവാരണത്തിന് ഇത് എങ്ങനെ സഹായിക്കും എന്നത് നമുക്ക് ഇന്നത്തെ ഒരു സംസാരത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും.
1: ഓരോ മലയാളിയും വായിച്ചിരിക്കണം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം, ദുരന്തം എവിടെ എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുകയെന്ന് അറിയില്ല. കവളപ്പാറ ഉണ്ടായി, ചൂരൽമല ഉണ്ടായി. കവളപ്പാറ ഉണ്ടായിരുന്നു, ചൂരൽമല ശാന്തമായിരുന്നു. അപ്പം ഇങ്ങനെ പലതരം ദുരന്തങ്ങൾ വരുമ്പോൾ ആ ദുരന്ത ഭൂമികളിൽ സർക്കാരിൽ നിന്ന് ആളുകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ് ഓറഞ്ച് ബുക്കിൽ പറയണത്. അതറിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായി ഇടപെട്ട്. ഇപ്പോൾ വെള്ളം കയറിയാൽ ഇത്ര ഉയരത്തിലുള്ള വെള്ളം ഉണ്ടെങ്കിൽ ഇത്ര റുപ്യ കിട്ടും, അതിനെ കൃത്യമായി ഫോട്ടോ എടുത്ത് വെക്കണം. അതവിടെ വെള്ളം ചോർന്നു അതിൻ്റെ ശേഷം വെള്ളം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ കിട്ടൂല. തെളിവുകൾ വേണം. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നിശ്ചിത കാലയളവിൽ പരിശീലനം നൽകുന്ന സ്ഥാപനമായിട്ടുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനറും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറും കൂടിയായിട്ടുള്ള അബ്ദുൽ ഖാലിഖ് സി എം സാറാണ് നമ്മുടെ കൂടെ ജനക്ഷേമം പരിപാടിയിലുള്ളത്. സാറെ, നമുക്ക് ഈ പരിപാടിയിൽ കൃത്യമായി സ്വാഗതം ചെയ്യാം. സാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
9: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
8: ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള മുന്നൊരുക്ക നടപടികൾ വകുപ്പുകൾ സ്വീകരിക്കണം എന്ന് മുഖ്യമന്ത്രി പറയുന്ന വാക്ക്, അതുപോലെ അണക്കെട്ടിലെ ഷട്ടറുകൾ തുറക്കുന്നു, ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിക്കണം, ഇങ്ങനെ കലക്ടറിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും പലപ്പോഴായി ഇതുപോലെയുള്ള ദുരന്ത സമയങ്ങളിൽ, പ്രളയ സമയങ്ങളിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന ഒരു വാർത്തയാണ് ഓറഞ്ച് ബുക്ക്. എന്താണ് ഓറഞ്ച് ബുക്ക്? അതിനെ സംബന്ധിച്ചാണ് ഇന്ന് ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ടുള്ള അബ്ദുൽ ഖാലിഖ് സി എം സംസാരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. സാർ, എന്താണ് ഓറഞ്ച് ബുക്ക്?
9: നേരത്തെ അമുത്തിൽ പറഞ്ഞതുപോലെ ഈ കാലവർഷം വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ ദുരന്തം വരുന്ന സമയത്ത് ഈ ചാനലുകളിലും പത്രങ്ങളും വരുന്നൊരു വാചകമാണ് ഓറഞ്ച് ബുക്ക് എന്നുള്ളത്. ഓറഞ്ച് ബുക്ക് എന്നുള്ളത് പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ പുസ്തകമാണ്. അതായത് ഓരോ നമുക്കറിയാം, കേരളം ഒരു ദുരന്ത ബാധിത പ്രദേശമാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു ദുരന്തം വിവിധ സമയങ്ങളിൽ വരും. അപ്പോൾ ഈ ദുരന്തം പലതും ഒരു ആവർത്തന സ്വഭാവമുള്ളതാണ്. അപ്പോൾ ഒരു ദുരന്തത്തെ നമ്മൾ അവലോകനം ചെയ്ത് ആ ദുരന്തം എങ്ങനെയൊക്കെ വരുന്നു, അത് വരാതിരിക്കാനുള്ള എന്തൊക്കെ നടപടി സ്വീകരിക്കാൻ പറ്റും, ഇനി വന്നാൽ തന്നെ അത് ലഘൂകരിക്കാനുള്ള നടപടികൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇനി ഒരു ദുരന്തം വന്നതിന് ശേഷം ഈ ആളുകളെ പിന്നെ എങ്ങനെ ജീവഹാനി വരുത്താത്ത രൂപത്തിൽ ഒരു ക്രമീകരണം നടത്താൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകമാണ് ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. രണ്ട് പുസ്തകങ്ങളാണ് ഈ വിഷയത്തിൽ പിന്നെ സർക്കാർ പുറത്തിറക്കിയത്. ഒന്ന് ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് 1, ഇത് പിന്നെ ഇതിൻ്റെ ഫുൾ പേര് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് ആൻഡ് എമർജൻസി സപ്പോർട്ട് ഫംഗ്ഷൻ പ്ലാൻ എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം. ഇത് പൂർണ്ണമായി ഒഫീഷ്യൽ ആവശ്യത്തിനുള്ള ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇത് 2015 ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. പിന്നീട് ഓരോ വർഷം കൂടുമ്പോഴും പുതുക്കി വരാറുണ്ട്. അപ്പോൾ അവസാനം അപ്ഡേറ്റ് ചെയ്തത് 2020. ഇത് പൂർണ്ണമായി ഞാൻ നേരത്തെ പറഞ്ഞ ഔദ്യോഗിക ആവശ്യങ്ങൾക്കുള്ളതാണ്. എന്നാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഒരു കാലവർഷ പ്രയാസം വരുന്നത് ഈ മൺസൂൺ ടൈമിലാണ്. അപ്പോൾ ആ ഒരു സമയത്തെ മാത്രം ഒന്ന് വേർതിരിച്ച് ആ സമയത്ത് എടുക്കേണ്ട ഓരോ കാര്യങ്ങളെ വിശദമാക്കിയുള്ള ഓറഞ്ച് പുസ്തകമാണ് ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് 2. ഇത് മൺസൂൺ കാലവർഷ മൺസൂൺ കാല മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണമായ രൂപം മൺസൂൺ പ്രിപ്പയർനെസ് ആൻഡ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഗൈഡ്ലൈൻസ്. മലയാളത്തിലാണ് ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത്.
8: ഇത് പിന്നെ മൺസൂൺ കാല പ്രവർത്തനങ്ങൾക്ക് മാത്രമാണോ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ ഉള്ളത്? ഇപ്പോൾ സാർ പറഞ്ഞല്ലോ, അതല്ല വേറെ എന്തൊക്കെ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ
9: ഓറഞ്ച് ബുക്ക്? പിന്നെ രണ്ടിൽ പൂർണ്ണമായി മൺസൂൺ കാലമാണ് ഉള്ളത്, എന്നാൽ ഒന്നിൽ അതല്ല. ഒന്നിൽ ബാക്കി എല്ലാ കാലയളവിലുള്ള കാര്യങ്ങളും വിശദമായി വരുന്നുണ്ട്. ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് 1 എടുക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ പിന്നെ ഓരോ ദുരന്തങ്ങൾ അതിൽ ഓരോ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ സംക്ഷിപ്തമായി ഒന്നോ രണ്ടോ ലൈനിലാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒറ്റ പുസ്തകം കൊണ്ട് ഇതാകെ 86 പുസ്തകമുള്ളൂ. ഇതുകൊണ്ട് മാത്രം എല്ലാ ദുരന്തങ്ങളും ലഘൂകരിക്കാൻ പ്രായോഗികമായ സാധ്യതയല്ല. അപ്പോൾ സർക്കാർ അല്ല ഓരോ വകുപ്പുകൾ ചെയ്തിരുന്നത് ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കാലയളവിൽ അതാത് വകുപ്പ് സംസ്ഥാന മേധാവി താഴെ കീഴിലുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കുലറായി അല്ലെങ്കിൽ ഉത്തരവുകളായി ഓരോ കാര്യങ്ങൾ അറിയിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ അതിന് കുറേ പരിമിതികളുണ്ട്. കാരണം ഒരു വകുപ്പിന് എന്ത് കൊടുത്തു എന്നുള്ളത് മറ്റൊരു വകുപ്പ് അറിയില്ല. അപ്പോൾ അതിന് ഒരു പ്രതിവിധി സൊല്യൂഷൻ എന്ന നിലക്കാണ് ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് 2. ഓറഞ്ച് ബുക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ചർച്ചകളിലും അല്ലെങ്കിൽ വരുന്നത് ഈ പുസ്തകമാണ്. ഇതിൽ കറക്റ്റ് ഓരോ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അക്കമിട്ട് വളരെ വിശദമായി സൂചിപ്പിച്ചു.
8: വകുപ്പുകൾ തമ്മിൽ ഏകീകരണം ഉണ്ടാവും.
9: അതെ അതെ അതെ. അപ്പോൾ ഒരു പബ്ലിക്കിന് ആർക്കാണെങ്കിലും ഈ മൊത്തം ഓരോ വകുപ്പിൽ എന്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പിടുത്തം കിട്ടും. ആ വകുപ്പിന് തന്നെ ഇത് ഞങ്ങളാണോ ചെയ്യേണ്ടത് അല്ല മറ്റൊരു വകുപ്പാണോ, അത് ഈ പുസ്തകം നോക്കിയാൽ കറക്റ്റ് ഒരു ഇത് ഞങ്ങളല്ല, ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് ഒഴിവാറാൻ മാറി നിൽക്കാനും പറ്റില്ല. കാരണം ഇത് കറക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ, വളരെ വ്യക്തമായി ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്.
8: ഇത് ഇംഗ്ലീഷിലാണോ അതോ മലയാളത്തിലാണോ?
9: ഓറഞ്ച് ബുക്ക് 1 ഇംഗ്ലീഷിലാണ് ഞാൻ പറഞ്ഞത്, പൂർണ്ണമായി ഔദ്യോഗിക ആവശ്യങ്ങൾക്കുള്ളതാണ്. എന്നാൽ ഓറഞ്ച് ബുക്ക് 2 അത് മലയാളത്തിലുള്ളതാണ്, കാരണം അത് ഉദ്യോഗസ്ഥരാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. എന്നാൽ ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും കൂടി ഓറഞ്ച് ബുക്ക് 2 വിശദീകരിക്കുന്നുണ്ട്.
8: ഓറഞ്ച് ബുക്ക്
9: 2
8: ഇതിൽ പിന്നെ അവസാനമായിട്ട് ഈ ഓറഞ്ച് ബുക്ക് പിന്നെ പുറത്തിറക്കിയത് എന്നായിരിക്കും?
9: 2019 പിന്നെ ആദ്യമായി ഓറഞ്ച് ബുക്ക് 2 പുറത്തിറക്കി തുടങ്ങിയത്. പിന്നീട് ഓരോ വർഷവും ആ ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റി, അല്ലെങ്കിൽ അതിലെന്തൊക്കെ ഡ്രോബാക്സ്, ഇത് അവലോകനം ചെയ്തതിന് ശേഷം തുടർവർഷങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യും അപ്പം ഓരോ വർഷം കൂടി. ഫസ്റ്റ് പുറത്തിറക്കിയാൽ മനസ്സിലാക്കാൻ 140 ഉണ്ടായിരുന്നത്, ഇപ്പം 2024 പുറത്തിറക്കിയപ്പോൾ 300+ ഈ ഓറഞ്ച് ബുക്ക് 2 വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷത്തെ സാഹചര്യം നമുക്ക് എവിടെയൊക്കെ പാളിച്ചകൾ വന്നു, അല്ലെങ്കിൽ എന്തൊക്കെ തിരുത്തുകൾ ആവശ്യമുള്ളത്, അത് കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു രൂപത്തിലാണ് ഓറഞ്ച് ബുക്കിന്റെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്.
10: അവസാനമായിട്ട് പുറത്തിറക്കിയത്
9: 2024 മെയ്യില്,
10: 2024 മെയ്. ഈ ഒരു പ്രളയവുമായി ബന്ധപ്പെട്ട് 2024 മെയ്യില്,
9: അതിന് തൊട്ടുമുമ്പായിട്ട്, അതായത് പിന്നെ ജൂണിനുമായി, കാലവർഷ മുന്നൊരുക്ക
10: പ്രവർത്തനമാണല്ലോ,
9: ജൂണുമായി മെയ് മാസത്തിലാണ് ഇത് ഫൈനൽ ചെയ്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്.
10: ഓക്കെ സാർ, അതുപോലെ ഇപ്പോ

0: കാര്യങ്ങളൊന്നും വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, വരൾച്ച, ചുഴലിക്കാറ്റ്, ഭൂമി കുലുക്കം, മേഘസ്ഫോടനം, ആലിപ്പഴ വർഷം, സുനാമി, കാട്ടുതീ, കീടാക്രമണം, ഇത്രയാണ് ദേശീയതലത്തിൽ ദുരന്തമായി അംഗീകരിച്ചിട്ടുള്ളത്. എന്നാൽ കേരളത്തിന്റെ സാഹചര്യത്തിലാകുമ്പോൾ തീരദോഷണം, നമുക്ക് കടൽത്തീരം കൂടെ കുറെ ഉണ്ട്, ഇടിമിന്നൽ, ശക്തമായ കാറ്റ്, ഉഷ്ണതരംഗം, മനുഷ്യമൃഗ സംഘർഷം, ഇതുകൂടി ദുരന്തമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: അപ്പോ ഇത്തരം സന്ദർഭങ്ങളിൽ അതിന്റെ മുന്നൊരുക്കമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന് ശേഷം എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ഈ ഓറഞ്ച് ബുക്കിൽ പ്രതിപാദിക്കുന്നു.
0: അതെ അതെ അതെ
1: സാർ. ഇതില് പിന്നെ നമ്മൾ ഓറഞ്ച് ബുക്ക് പ്രകാരം ഓരോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങൾക്ക് സ്വീകരിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഒരു വകുപ്പ് തലത്തിലുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ ഇതിൽ നിർദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഓറഞ്ച് ബുക്ക് പ്രകാരം വേണ്ട എടുക്കേണ്ട നടപടിക്രമങ്ങൾ ഏതൊക്കെ വകുപ്പുകളുടെ തലത്തിലൂടെയായിരിക്കും അത് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുക?
0: ഇപ്പം 2024 ഓറഞ്ച് ബുക്ക് പ്രകാരം 35 വകുപ്പുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വിശദമായി ഇതിൽ നൽകിയിട്ടുണ്ട്. വകുപ്പുകൾ വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഓടിച്ചു നോക്കാം. പിന്നെ ഈ ഓറഞ്ച് ബുക്ക് തുടങ്ങുന്നത് മൊത്തം കേരളത്തിലെ ഒരു മഴക്കാല സാഹചര്യം വന്നു, അത് കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് തുടങ്ങി. പിന്നീട് ഈ വർഷം ഓരോ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എത്ര മഴ ഉണ്ടാവാം. അതിനുശേഷമാണ് പിന്നെ വകുപ്പുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി പിന്നെ ഈ ഓറഞ്ച് പുസ്തകത്തിൽ വരുന്നത്. അതിന് 35 വകുപ്പുകളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് പിന്നെ ലാൻഡ് റവന്യൂ, പിന്നെ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ, പോലീസ്, അഗ്നിസുരക്ഷാ സേന, ആരോഗ്യവകുപ്പ്, ജലസേചന വകുപ്പ്, KSEB, കേരള വാട്ടർ അതോറിറ്റി, ഫിഷറീസ് വകുപ്പ്, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ്, മണ്ണ് സംരക്ഷണ വകുപ്പ്, ദേവസ്വം, മൃഗസംരക്ഷണ വകുപ്പ്, സിവിൽ സപ്ലൈസ് വകുപ്പ്, കൃഷി വകുപ്പ്, KSRTC, ജലഗതാഗത വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, കേരള സ്റ്റേറ്റ് റോഡ് സേഫ്റ്റി അതോറിറ്റി, കേരള ഡാം സേഫ്റ്റി അതോറിറ്റി, ടൂറിസം വകുപ്പ്, വനം വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, സാമൂഹിക നീതി വകുപ്പ്, വനിതാ ശിശുക്ഷേമ വകുപ്പ്, വിവര പൊതുസമ്പർക്ക വകുപ്പ്, ഗതാഗത വകുപ്പ്, എക്സൈസ്, പൊതുമരാമത്ത് വകുപ്പ്, വ്യവസായ വകുപ്പ്, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, തൊഴിൽ വകുപ്പ്, പരിസ്ഥിതി വകുപ്പ്, നോർക്ക വകുപ്പ്, KSRTC, ഇങ്ങനെ 35 വകുപ്പുകളെ പറ്റിയാണ് ഇതിൽ സൂചിപ്പിച്ചത്.
1: ഈ 35 വകുപ്പുകൾ ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള അതാത് സന്ദർഭങ്ങളിലുള്ള നടപടികൾ അവരെടുക്കണം.
0: അതെ അതെ അതെ.
1: ഇതിലിപ്പോ എനിക്ക് തോന്നി KSRTC ഇപ്പൊ എന്താണ്?
0: KSRTC നമുക്കറിയാം, ഒരു ദുരന്തം ഉണ്ടാവുന്ന സമയത്ത്, ഉണ്ടാവുന്ന മുമ്പായിട്ട് ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് KSRTC വാഹനം വിട്ടുകൊടുക്കേണ്ടി വരും.
1: വാഹനം വിട്ടുകൊടുക്കും.
0: അത് ദുരന്ത നിവാരണ അതോറിറ്റി ബന്ധപ്പെട്ട് ഒരു ധാരണയിലെത്തി. നിശ്ചയ റേറ്റ് ഉണ്ട്, ഫ്രീ അല്ല. നമ്മൾ വിളിച്ചാലും അങ്ങനെ വെറുതെ വരുന്നില്ല. നിശ്ചയ റേറ്റ് നിശ്ചയിക്കും ദുരന്ത നിവാരണ അതോറിറ്റി, അത് പ്രകാരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
1: സാർ, ഇതില് പിന്നെ വ്യത്യസ്ത വകുപ്പുകൾ പറഞ്ഞു, അതില് വെള്ളപ്പൊക്ക സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് ശരിക്കും നൽകുന്നത്?
0: പിന്നെ ഒന്നാമത്തെ ചാപ്റ്ററിലെ 6-ാമത്തെ ഭാഗത്തിലാണ് വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പ് വരുന്നത്. അതില് പിന്നെ 24 മണിക്കൂർ സമയത്തേക്കുള്ള ഒരു മഴയുടെ പ്രവചനം, ജലനിരപ്പിന്റെ പ്രവചനം, പിന്നെ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, പിന്നെ യെല്ലോ അലർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് ഒരു ലിങ്ക് രൂപത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കിത് കേന്ദ്ര ജലകമ്മീഷന്റെ സൈറ്റിൽ കയറിയാൽ ഒരു പ്രളയ സാധ്യത ജനങ്ങൾക്ക് എങ്ങനെ എന്നുള്ളത് ഓരോ സമയത്തും, പുസ്തകം പുറത്തിറക്കിയ മെയ്യിലാണെങ്കിലും ഇന്നിപ്പോ നമ്മൾ കയറിയാൽ ഇന്നത്തെ സമയത്ത് എങ്ങനെയാന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും. അതിനൊരു ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക്
1: അപ്ഡേഷൻ ഉണ്ട്.
0: യെസ്, അറിയാൻ പറ്റും
1: നമുക്ക്. പിന്നെ PDF ഇത് എവിടെ, പിന്നെ ശരിക്കും എവിടുന്ന് കിട്ടുന്നത്? ഓറഞ്ച് ബുക്ക് 2
0: ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓറഞ്ച് ബുക്ക് കേരള എന്ന് സെർച്ച് ചെയ്താൽ
1: കിട്ടും,
0: പുസ്തകത്തിന്റെ PDF ലഭിക്കും.
1: അതിൽ നമുക്ക് ഇതുപോലെ തന്നെ ഏതൊക്കെ അതാത് വേണ്ട ഏതാച്ചാ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി സംബന്ധിച്ച്
0: അറിയാൻ പറ്റും.
1: അറിയാൻ പറ്റും.
0: അപ്പൊ എല്ലാ ശ്രോതാക്കളും ഒന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒന്നൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ എപ്പോഴാണ് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് നന്നാവും എന്നുള്ള ഒരു നിർദ്ദേശം ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്.
1: ഓക്കെ, തീർച്ചയായും. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയിൽ, കേരളത്തിലെ പ്രളയ സാധ്യതയുള്ള ഭൂപടങ്ങൾ അതിലേതൊക്കെ, അതുമായി ബന്ധപ്പെട്ട് ഓറഞ്ച് ബുക്കിൽ എന്താ പ്രതിപാദിച്ചിട്ടുണ്ടാവും?
0: നേരത്തെ വെള്ളപ്പൊക്കം പറഞ്ഞതുപോലെ പ്രളയ സാധ്യത ഭൂപടവും വിശദമായി പിന്നെ നമ്മുടെ ഓറഞ്ച് ബുക്കിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ജില്ല തിരിച്ചുള്ള ലിസ്റ്റ് ലഭ്യമാണ്. ഓരോ ജില്ല 14 ജില്ലയുടെ ഒരു ടേബിള് കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മുടെ ജില്ല എടുക്കാം, അല്ലെങ്കിൽ ഒരു ജില്ല എടുക്കാം, മലപ്പുറം ജില്ല എടുക്കാം. മലപ്പുറം ജില്ല എടുത്താൽ പിന്നെ അതിൽ തന്നെ താലൂക്ക് വൈസ് ഓരോ താലൂക്കിന്റെ ഭൂപടം റെഡിയാണ്. അതിൽ എവിടെയൊക്കെ പിന്നെ ഒരു 10 വർഷത്തിൽ ഒരു തവണ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 25 വർഷത്തിൽ ഒരു തവണ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 50 വർഷത്തിൽ 100 വർഷത്തിൽ, 200 വർഷത്തിൽ, 500 വർഷത്തിൽ, അങ്ങനെയുള്ള കറക്റ്റ് ലിസ്റ്റ് നമുക്ക് സൈറ്റിൽ കയറി

0: പി ഡി എഫിൽ കയറിയാൽ അതാത് ജില്ല ക്ലിക്ക് ചെയ്താൽ ലഭിക്കും ഓരോ താലൂക്ക് വൈസ്.
1: ശരി,
0: അത് എവിടേക്കാണ് ബാധിക്കുക, ഏതൊക്കെ നദികളാണ് അല്ലെങ്കിൽ എവിടേക്കാണ് ഇതിന്റെ ഒരു ഫ്ലോ ഓവർഫ്ലോ വരാൻ സാധ്യത ഉള്ളത്?
1: ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത വർഷം പ്രളയം ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് എവിടെ, അങ്ങനെ ഓരോ വർഷം
0: അല്ല, അങ്ങനെയല്ല, മൊത്തം ഒരു ഇതൊരു പ്രവചനമാണ്. അതായത് 500 വർഷത്തിനുള്ളിൽ ഒരു പക്ഷേ ഇന്ന താലൂക്കിൽ ഇന്ന സ്ഥാപനത്തിൽ ഇന്ന ഭാഗത്ത് വെള്ളം കയറാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതൊരു വിദൂര സാധ്യത, 500-ൽ 1 എന്നാൽ 10-ൽ 1 എന്ന് പറയുന്ന ഒരു വികസന സാധ്യതയാണ്. അവിടെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളൊരു ശ്രദ്ധ, ഓരോ വർഷക്കാലം വരുന്ന സമയത്തും ഒരു ശ്രദ്ധ വിഷയത്തിൽ ആവശ്യമുണ്ട്. അപ്പൊ അവിടെ ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് ഈ പ്രളയം ബാധിക്കാം, അത് ലിസ്റ്റ് ചെയ്ത് ടേബിൾ ചെയ്തിട്ടുണ്ട്. ഇന്ന താലൂക്കിലെ ഇന്ന ഇന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ,
1: പിന്നെ മുൻപരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയുണ്ട്.
0: അതെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊത്തത്തിൽ ഒരു അസംഷൻ, ഒരു പ്രവചനം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതൊക്കെ ഹോസ്പിറ്റലുകളെ ബാധിക്കും, കാരണം ഇത് രണ്ടാണ് ഏറ്റവും കൂടുതൽ മൊത്തത്തിൽ സമൂഹത്തെ ബാധിക്കാം. കാരണം സ്കൂളുകൾ കുട്ടികളുടെ എണ്ണം കൂടുതലുള്ള സംഘടനയാണ്. അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറേണ്ട ഒന്നാണ് സ്കൂളുകൾ. അതുപോലെ രണ്ടാമത്തെ ഇതിൽ ഉൾപ്പെടുന്ന ആശുപത്രികളാണ്, ഏതൊക്കെ ആശുപത്രികൾ ബാധിക്കും, കാരണം ഇതും നമ്മളൊന്ന് പ്രയോറിറ്റി നൽകി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണല്ലോ. ഇത് രണ്ടും വിശദമായി ഓരോ ജില്ലയിലും നൽകിയിട്ടുണ്ട്.
1: അതുപോലെ പിന്നെ ഈ നോർക്ക വകുപ്പിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നോർക്ക വകുപ്പിൽ എന്താണ് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ളത്?
0: അതിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് പിന്നെ ഇപ്പോൾ കേരളത്തിൽ പ്രളയം വന്നാൽ മലയാളികൾ ലോകത്തിൽ എവിടെയൊക്കെയുണ്ടോ അവരൊക്കെ എന്ത് ചെയ്യും, സഹായിക്കാൻ റെഡിയാണ്. ആ സഹായം ഒരു വ്യവസ്ഥാപിത രൂപത്തിൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് നോർക്കയുടെ കീഴിൽ വരുന്നത്. രണ്ട്, കേരളത്തിന് പുറത്തുള്ള ദുരന്തങ്ങളിൽ മലയാളികൾ അകപ്പെട്ടാൽ അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയുള്ള രീതികളും കാര്യങ്ങളും, അതിൻ്റെ ഒരു അവിടെ പോയി എങ്ങനെ സഹായിക്കാം, അതോടൊപ്പം തന്നെ ഇനി അത്ര ആളുകൾക്ക് ആനുകൂല്യം എങ്ങനെയൊക്കെ നൽകാം, ഇത്തരം കാര്യങ്ങളാണ് നോർക്കയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നത്.
1: ഈ നോർക്കയിൽ ഇപ്പൊ പുറത്തുള്ള മലയാളികൾ അവരവിടെ എന്തെങ്കിലും പ്രയാസപ്പെടുമ്പോ അതുവഴി ഉണ്ടോ, പുറത്ത് ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അപകടത്തിൽ പോകുമ്പോൾ നോർക്ക അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും?
0: അത് വിശദമായി ഓറഞ്ചുക്കിൽ പ്രതിപാദിക്കുന്നില്ല, അത് നോർക്കയുടെ ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. ഓറഞ്ചുക്കിൽ അത്ര വിശദമാക്കുന്നില്ല.
1: പിന്നെ അതുപോലെ ഇപ്പൊ പ്രളയത്തിന്റെ സമയത്താണല്ലോ, അല്ലെങ്കിൽ ഇതുപോലെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മള് പിന്നെ അവിടേക്ക് വാഹന ഗതാഗതം വലിയൊരു പ്രശ്നമായി മാറും. അപ്പൊ അവിടെ പലപ്പോഴും ഈ ദുരന്ത പിന്നെ പ്രദേശങ്ങളെ അതിന്റെ ദുരന്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഈ ഹെലികോപ്റ്ററുകൾ വന്നിട്ട് വരുമല്ലോ, സൈന്യത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ പ്രധാനമന്ത്രിമാർ ഇവരൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ആ പ്രദേശങ്ങൾ കേരളത്തിൽ എവിടെയൊക്കെ ഹെലികോപ്റ്റർ ഇറങ്ങണം, അതുമായി ബന്ധപ്പെട്ട് ആ ഇടങ്ങൾ ഏതൊക്കെയാന്നുള്ളത് ഈ ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട്.
0: എന്റെ ഭാഗം ശ്രദ്ധയുടെ രണ്ട് ഭാഗമാണ് ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഒന്ന്, ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓറഞ്ച് ബുക്കിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്, പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ പിന്നെ ഹെലികോപ്റ്റർ ഇറങ്ങുവാൻ സാധിക്കുന്ന സ്ഥലങ്ങളെ പട്ടിക, അത് ഇതിനനുബന്ധത്തിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഏകദേശം 16-ാമത്തെ അനുബന്ധത്തിലാണ് നൽകിയിട്ടുള്ളത്.
1: ജില്ല വൈസിലുണ്ട്,
0: ഓരോ ജില്ല വൈസിലുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാം കൂടി വായിക്കുകയാണെങ്കിൽ നമ്മുടെ സമയം കുറേ നഷ്ടപ്പെടും. 194 സ്ഥലങ്ങളെ അവിടുത്തെ ഒരു പിന്നെ അക്ഷാംശം രേഖാംശമൊക്കെ അടക്കിയുള്ള വിശദമായ വിവരങ്ങൾ, ഏതൊക്കെ സ്ഥാപനം, ചിലത് സ്കൂൾ ഗ്രൗണ്ടുകൾ. ഒന്ന് എടുക്കണം, ഇപ്പം കോട്ടയം ജില്ല കാഞ്ഞിരപ്പള്ളിയിൽ പറ്റുന്ന ഒന്ന് സെന്റ് ജോസഫ് എച്ച് എസ് കൂവപ്പള്ളി, പിന്നെ പഞ്ചായത്ത് ഗ്രൗണ്ട് കൂവപ്പള്ളി, ഗവൺമെന്റ് വി എച്ച് എസ് സി വിഴിക്കത്തോട് കൂവപ്പള്ളി. ഈ മൂന്ന് സ്ഥലങ്ങളാണ് കാഞ്ഞിരപ്പള്ളിയിൽ കാണുന്നത്, കോട്ടയം ജില്ലയിൽ. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ എവിടെയൊക്കെ പറ്റുന്നുള്ളത് അതിന്റെ ഒരു ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അടക്കമുള്ള ഒരു വിശദം ബുക്കിൽ നൽകിയിട്ടുണ്ട്.
1: ഓറഞ്ച് ബുക്കിന്റെ അപ്ഡേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? അത് പിന്നെ അപ്ഡേറ്റ് ചെയ്യുമല്ലോ, പി ഡി എഫ് ആയതുകൊണ്ടാണല്ലോ നമുക്ക് അങ്ങനെ സാധ്യമാണ്, ബുക്ക് ആകുമ്പോൾ ചിലപ്പോൾ സാധിക്കില്ലല്ലോ. അപ്പോൾ അതിൽ നേരത്തെ തന്നെ സാറ് പറഞ്ഞു ഓരോ വർഷം ഇതുപോലെ അതാത് സന്ദർഭങ്ങളിൽ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്?
0: ഞാൻ പറയാം, ഒരു ദുരന്തം വന്നാൽ അതിൽ നിന്ന് ശരിക്കൊരു അവലോകനം നടക്കും, പിന്നെ എന്നിട്ട് ഒരു കറക്റ്റ് പ്ലാനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വർഷത്തെ ദുരന്ത അവലോകനം ചെയ്തുകൊണ്ട് അടുത്ത വർഷത്തിനും എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇനി ആ ഇവന്റ് ഉണ്ടാവുന്ന സമയത്ത് അത് എന്തൊക്കെ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഇവന്റ് ഉണ്ടായ സമയത്ത് റിലീഫ് അതൊരു ഘടകമാണ്, ആ റിലീഫിൽ നമ്മൾ എങ്ങനെയൊക്കെ ഇടപെടണം, എന്തൊക്കെ കാര്യങ്ങൾ ഏർപ്പെടുത്തണം, അത് കഴിഞ്ഞ് അവരുടെ പുനരധിവാസം, റീഹാബിലിറ്റേഷൻ. റീഹാബിലിറ്റേഷൻ മാത്രം മതിയാവില്ല, മൊത്തം കാര്യങ്ങൾ തകിടം മറിഞ്ഞ് നശിച്ചിട്ടുണ്ടാവും, വീടുകളാണെങ്കിൽ റോഡുകളാണെങ്കിലും. അപ്പൊ അതിന്റെ റീകൺസ്ട്രക്ഷൻ, ഇതും കഴിഞ്ഞ് ഇനി അടുത്തൊരു വർഷം ദുരന്തമില്ലാതിരിക്കുന്ന മിറ്റിഗേഷൻ എങ്ങനെ ലഘൂകരിക്കാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്ത് കഴിഞ്ഞ വർഷത്തെ ഓരോ, അതായത് മുമ്പത്തെ വർഷങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചർച്ച ചെയ്ത് വിവിധ വകുപ്പുകളും നിർദ്ദേശങ്ങളെടുത്ത് പിന്നെ വീണ്ടും പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഇപ്പോൾ കഴിഞ്ഞ വർഷം 34 വകുപ്പുകളായിരുന്നു, ഈ വർഷം 35 വകുപ്പുകളായി. ഇപ്പോൾ റിമോട്ട് സെൻസിങ്, അവര് വകുപ്പും കൂടി വന്നു. കാരണം എല്ലായിടത്തും എത്തിപ്പെടാൻ സാധിക്കില്ല, മറിച്ച് ഉപഗ്രഹ സാന്നിധ്യത്തിൽ അതിന്റെ മാപ്പിംഗ് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് പലതും ചെയ്യാൻ പറ്റുക. അപ്പൊ അതിനനുസരിച്ചുള്ള ഓരോ അപ്ഡേറ്റ്സ് എന്തുണ്ട് ഇതിൽ വരുന്നുണ്ട്.
1: അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ധാരണ ഈ ഓറഞ്ച് ബുക്ക് വഴി ഉണ്ടായിരിക്കണം. കേവലം ബുക്ക് ഓറഞ്ച് ബുക്ക് എന്ന് കേൾക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ഓറഞ്ച് ബുക്ക് എന്ന് ഈ ഒരു സെഷനിലൂടെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇതൊരു ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം ഉൾക്കൊള്ളേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യമല്ല, ജനങ്ങളിലേക്കും ഇതെത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ പീസ് റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ ആ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, അത് മുൻകൂട്ടി അറിയാനും മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ കൂടെ ഇത്രയും വിഷയങ്ങൾ നമ്മളോട് വളരെ ഗഹനമായും എന്നാൽ സമയത്തിനുള്ളിൽ അറിയേണ്ട കാര്യങ്ങളെല്ലാം വിശദമാക്കി തന്നിട്ടുള്ള ബഹുമാനനായ അബ്ദുൽ ഖാലിഖ് CM സാറിന് ഹൃദ്യമായ പീസ് റേഡിയോയുടെ അഭിനന്ദനം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. അടുത്ത ജനക്ഷേമം പരിപാടിയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജനക്ഷേമം നമ്മൾ കേട്ടു കഴിഞ്ഞു. ഓറഞ്ച് ബുക്ക് അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിലാണ് ഇന്ന് നമ്മൾ ജനക്ഷേമം കേട്ടത്. CM അബ്ദുൽ ഖാലിഖ് ആണ് നമ്മളോടൊപ്പം അവതാരകനായി ഉണ്ടായിരുന്നത്.
3: ഇനി സ്നേഹക്കൂടിലേക്ക് പോകുന്നു. പീസ് റേഡിയോ തുടർച്ചയായ ദിവസങ്ങളിൽ വലിയ ദൗത്യ നിർവഹണങ്ങൾ നടത്തിയ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്.
2: സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം ഹാരിസ് ബിൻ സലീമും താജുദ്ദീൻ സലാഹിയുമാണ് ചേരുന്നത്.
3: വീടകത്തെ വേദനകൾ, ഇണങ്ങാത്ത ദാമ്പത്യങ്ങൾ എന്നതാണ് വിഷയം.
4: വീടകത്തെ വേദനകൾ എന്ന തുടർ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നു. ഇണയുടെ കൂടെ തുണയായി ജീവിക്കുമ്പോൾ ജീവിതത്തിലെ മധുര നിമിഷങ്ങൾ മാത്രം പ്രതീക്ഷിച്ചെത്തിയവർ തോരാത്ത കണ്ണീരുമായി വീടകങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ അവിടെ തന്നെ തുടരുന്നതിൻ്റെ പ്രേരകങ്ങൾ ഒന്നുകിൽ മക്കളോ അല്ലെങ്കിൽ തിരിച്ചെത്തുന്ന വീട്ടിലെ ഇനിയും വിവാഹം കഴിക്കാനിരിക്കുന്ന അനിയത്തിമാരോ അല്ലെങ്കിൽ ഹൃദയം പാതി പണിമുടക്കിയ മാതാപിതാക്കളോ ഒക്കെ അവരുടെ കണ്ണീരിന് കാരണമാകേണ്ട എന്ന നിലക്കാണ്. ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന കുറേ സഹോദരിമാർ അവരുടെ ജീവിത ദുഃഖങ്ങൾ പങ്കുവച്ചതാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ചക്കെടുക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു മേഖല ഒരു സഹോദരി ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു സഹോദരിയുടെ പരിവേദനമാണ് കഴിഞ്ഞ കുറേ ചെറിയൊരു ഇടവേളക്ക് മുമ്പ് നമ്മൾ വീടകങ്ങളിലെ ദുഃഖങ്ങൾ എന്ന ഒരു പരമ്പരയായിരുന്നു ചെയ്തിരുന്നത്. അതിലും ഇതേപോലെ ഒരുപാട് ആളുകൾ അവരുടെ മനോവേദനകൾ പങ്കുവച്ചതായിരുന്നു നമ്മൾ ചോദ്യങ്ങളായി ഉന്നയിച്ചത്. ഇവിടെ ഈ ഒരു സഹോദരി ഉന്നയിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. അവരുടെ ഭർത്താവും അവരും തമ്മിലുള്ള പ്രശ്നമാണ്. അദ്ദേഹം തീരെ സംസാരിക്കുകയോ സ്നേഹം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നില്ല. ആദ്യമൊക്കെ വിചാരിച്ചു ഇത് റെഡിയായി വരുമെന്ന്. കല്യാണം കഴിഞ്ഞ് 11 വർഷമായി, ഇതുവരെയും അതിനൊരു മാറ്റം വന്നതായി കണ്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു, എല്ലാം സഹിക്കും എന്ന ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഒഴിവുള്ള വെള്ളിയാഴ്ച, പ്രവാസികളാണ് അവർ, ഒഴിവുള്ള വെള്ളിയാഴ്ച പോലും വീട്ടിലുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ സംസാരിക്കാൻ കിട്ടുന്നില്ല. സ്നേഹമുണ്ട് എന്നെനിക്കറിയാം, പക്ഷെ അദ്ദേഹത്തിന് അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് കാരണം ഞാൻ വളരെ വലിയ ടെൻഷനാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. എൻ്റെ സങ്കല്പത്തിലെ ഭർത്താവ് ഫ്രീയായി എന്നോട് തമാശ പറയുന്ന, എൻ്റെ കൂടെ കളിച്ചിരിയിൽ ഏർപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ മക്കളാണെങ്കിൽ ബാപ്പ തീരെ സംസാരിക്കാത്ത ഒരാളാണ്, എന്താ ഇങ്ങനെ എന്നൊക്കെ കൂടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഈ ഒരു സഹോദരി അനുഭവിക്കുന്നുണ്ട്. ഇവരുടെ വിവാഹം ഒരു പ്രണയവിവാഹമായിരുന്നു എന്നുകൂടി ഇതോടൊപ്പം അവർ ചേർത്തെഴുതിയിട്ടുണ്ട്.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അങ്ങനെ ചോദ്യം ആദ്യം മുതൽ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പോരുമ്പോഴാണ് കുറച്ചും കൂടി വിശദീകരണങ്ങൾ ആവശ്യമാണ് എന്നിങ്ങനെ തോന്നിയപ്പോഴാണ് അതിൽ മറ്റ് രണ്ട് പരാമർശങ്ങൾ അവസാനം കണ്ടത്. ഒന്ന്, മക്കൾക്കും ഇതേ അവസ്ഥ അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് അയാളുടെ ഒരു പ്രകൃതിയാണ്. അത് നമുക്ക് എന്താച്ചാൽ അദ്ദേഹത്തിന് അത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥയും സാഹചര്യമൊക്കെ നേരിട്ട് സംസാരിച്ച് കൊണ്ട് മാത്രമേ നമുക്കത് പൂർണ്ണമായി പറയാൻ സാധ്യമാവുകയുള്ളൂ. പക്ഷെ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട സ്ഥിതിക്ക് നമുക്കിതിലൊരു വലിയൊരു വൈരുദ്ധ്യം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, വിവാഹത്തിന് മുമ്പ് അവർക്ക് പരിചയമുണ്ട് എന്നാണല്ലോ ഒരു പ്രേമ വിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വിവാഹത്തിന് മുമ്പ് പല ആളുകളും പറയും വിവാഹത്തിന് മുമ്പുള്ള പരിചയം നല്ലതല്ലേ, എന്നാൽ പിന്നെ പിന്നീടുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയില്ലേ, ഒരു അറേഞ്ച്ഡ് മാരേജ് ആവുമ്പോൾ നേരെ ചെന്ന് അറിയാത്തൊരാളുടെ അടുക്കൽ ചെന്ന് പെടുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു മറുപടി കൂടെ ഇതിലുണ്ട്. കാരണം വിവാഹത്തിന് മുമ്പ് പരിചയമുണ്ടായിട്ടും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരാളാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരു വിവാഹം നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ കുറച്ചും കൂടിയൊക്കെ എന്തായിരുന്നാലും മെച്ചപ്പെടുത്തിയെടുക്കാൻ എന്ത് ചെയ്യും, കഴിയും. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് അയാളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ദുശ്ശീലങ്ങൾ അല്ലെങ്കിൽ എന്താണ് പെരുമാറ്റ ദൂഷ്യങ്ങൾ, ഭയങ്കരമായ ദേഷ്യം, കോപം, അക്രമം, ഇങ്ങനെയൊക്കെ സഹിച്ച് ജീവിക്കുന്ന എത്രയോ സഹോദരിമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നില്ല, സ്നേഹം അനുഭവിക്കുന്നില്ല എന്നുള്ള വിവാഹത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണ്. കാരണം വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ സാക്ഷാത്കരിക്കാതെ പോവുകയാണ്. കാരണം ഈ അടുത്ത സമയത്ത് മാനസികമായ ഡിപ്രഷൻ ഉണ്ടായ ഒരു സഹോദരിയെ കൊണ്ട് മക്കളെല്ലാവരും കൂടെ വന്നപ്പോൾ അതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അവർ ഭർത്താവ് ഇതേപോലെ സംസാരിക്കാത്തൊരു പ്രകൃതിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊരാളില്ല. അതുകൊണ്ടാണ് അവർ ശരിക്കും എന്തായത് ഒരു വിഷാദ രോഗത്തിലേക്ക് പോകാനുള്ള കാരണം. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്താണ്, ലിതസ്കുനു ഇലേഹ എന്നാണല്ലോ, നമ്മൾക്ക് പരസ്പരമുള്ള സ്നേഹ കൈമാറ്റങ്ങൾ തന്നെയാണ്. അത് സംസാരത്തിലൂടെ തന്നെയാണ് നടക്കുക ഏറ്റവും പ്രധാനമായിട്ട്. അപ്പോൾ എന്തു ചെയ്യുക, സ്വാഭാവികമായും എന്തെങ്കിലും നിലക്ക് ചില ഇവർ ഇദ്ദേഹത്തെ മനസ്സിലാക്കി ചില കാര്യങ്ങളിൽ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുമോ, ചില പരിശീലനങ്ങളോട് ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നേ ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം 8-10 വർഷമായി, കുട്ടികളൊക്കെ ആയ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്തായിരുന്നാലും ഒരു ചെറിയ പ്രതീക്ഷ, നല്ല ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു വ്യക്തിയോട് പെരുമാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും നമ്മുടെ ഈ സഹോദരിയുടെ പെരുമാറ്റത്തെയും മെച്ചപ്പെടുത്തിയെടുക്കാനും കുട്ടികൾക്കും അവർക്കും അദ്ദേഹത്തിന് സ്നേഹം അനുഭവിക്കാവുന്ന ചില അവസ്ഥകൾ അദ്ദേഹത്തിൽ ഉണ്ടാക്കി തീർക്കാനും കഴിയുമോ എന്നൊരു പരിശ്രമത്തിന് എന്തായിരുന്നാലും ഇതിൽ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്നൊരു ഇടപെടൽ ആരെങ്കിലും പിന്നെ നടത്തിയാൽ ഒരു പക്ഷേ ഇതിനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. പിന്നെ ഇവരെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇവരിത്രയും കാലം നീട്ടിക്കൊണ്ടുപോയ സ്ഥിതിക്കാണ്. തുടക്കത്തിൽ അവർക്ക് മനസ്സിലായ സമയത്ത് അവരൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കത് പറ്റും. ഇപ്പോൾ ഈ മക്കളൊക്കെ ആയതിനു ശേഷം ആകുമ്പോൾ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിലുണ്ട്. എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നത് അവർ ഈ സഹിച്ച് ജീവിക്കുകയാണ് കുറേ കാര്യങ്ങൾ. കുറച്ചത് മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും രണ്ടാളെക്കുറിച്ചും പഠിച്ച് മക്കളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രകൃതിയിൽ മാറ്റം വരുത്താനും സ്നേഹം കഴിയുന്ന രൂപത്തിൽ പ്രകടിപ്പിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാനും അങ്ങനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ശ്രമത്തിന് അവസരമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
4: അപ്പോൾ ഈ സഹോദരി ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതമാണോ അല്ലേ എന്നത് തിരിച്ചറിയാന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ഭാഗം എന്നാണ് ഇവിടെ അരിസ്മലി പറഞ്ഞിട്ടുള്ളത്. അതൊരു പ്രകൃതമാണെങ്കിൽ അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നായിരിക്കും കൂടുതലായി.
5: അത് നമുക്കെന്താ വെച്ചാൽ, കുറച്ച് ഒരു പ്രകൃതത്തിലാണെങ്കിലും ഏതൊരു കഴിവുകേടുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില വിദഗ്ധമായ ഉപദേശങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും കുറച്ച് മെച്ചപ്പെടുത്താൻ പറ്റും. പൂർണ്ണമായും ശരിയായില്ലെങ്കിലും കുറച്ച് മെച്ചപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം വേണ്ടി സംസാരിക്കാത്ത ഒരാളാണെങ്കിലും കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്തെങ്കിലും ചില ഗിഫ്റ്റുകൾ നിങ്ങൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അതേപോലെ തന്നെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു നല്ല കേൾവിക്കാരനാകാൻ അദ്ദേഹത്തെ നമുക്ക് പരിശീലിപ്പിക്കാം. അപ്പോഴും പറയുന്ന ആൾക്കൊരു സന്തോഷം അതിൽ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സഡ് ഡേറ്റുകൾ, ഇപ്പോൾ ഒരു സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ സെക്കൻഡ് സൺഡേ വരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മളൊരു ഫാമിലികളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറയാം. അതല്ലേ പോലെ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂടിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് വായിക്കുക, ആ വായിക്കുന്നതിലൊരു ഡിസ്കഷൻ വെക്കുക, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. അതായത് വളരെ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ഒരാളെ എന്ത് ചെയ്യാണ് ചില പിന്നെ നിർദ്ദേശങ്ങളും ചില പരിശീലനങ്ങളും കൊടുത്ത് കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു കഴിവ് കുറഞ്ഞ ആളാണെങ്കിലും ആ കഴിവ് വൈദഗ്ധ്യത്തോടുകൂടെ ഇടപെടുമ്പോൾ അതിനെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അത് ഈ കേസിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ പരിധി വരെ.
4: തീർച്ചയായും. അതോടൊപ്പം പ്രണയം തലക്ക് പിടിച്ച അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ വഴിയിൽ പോകുന്ന ആളുകൾക്ക് ഇതിൽ വലിയൊരു വെളിച്ചമുണ്ട്. 10-11 വർഷമായി ആ സഹോദരി അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളെ അവർ തിരിച്ചറിയണം നമുക്ക് പറയാം. എന്തായാലും ദമ്പതിമാരോടൊന്നിച്ച് ഒരു വാചകം നമ്മൾ പറയുന്നു, വലക്കും ഫിഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫിഹാ മാ തദ്ദഊൻ. പൂർണ്ണത എന്നത് തീർച്ചയായും സ്വർഗത്തിലേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നത് മനസ്സിലാക്കുക എന്ന് തന്നെയാണ് ഈ സഹോദരിയോട് ഒരു വാചകമായി ഉണർത്താനുള്ളത്. സമാനമായൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടത് ഇങ്ങനെയാണ്. ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാണ്. ഭർത്താവ് ഗൾഫിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങളാവുന്നേ ഉള്ളൂ. നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ജോലി വേറെ സ്ഥലത്തായിരുന്നു. ഒന്നോ രണ്ടോ ആഴ്ചകൾ കൂടുമ്പോൾ ഒരുമിച്ച് നിൽക്കും. ഞങ്ങളുടെ റിലേഷൻ അധികവും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയായിരുന്നു പോയത്. ഇപ്പോൾ വിട്ടു നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ സ്നേഹം പ്രകടമാകുന്നതും. കുട്ടിക്ക് 2 വയസ്സാകുന്നേ ഉള്ളൂ. ഞങ്ങൾ കൂടുതൽ ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ അടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അറിയുന്നത് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലം മുതൽക്ക് പോൺസൈറ്റ് കാണുന്ന ഒരാളായിരുന്നു എന്നാണ്. എൻ്റെ ഭർത്താവ് ഇനി ഞാൻ എനിക്കിത് അറിയുമെന്നത് എൻ്റെ ഭർത്താവിനറിയില്ല. അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ കഴിയുക എന്നതാണ് എനിക്ക് ആവശ്യം. നല്ല ദീനീബോധമുള്ള ഒരാളാണ്. തെറ്റ് തിരുത്താനുള്ള വഴി ഒരുക്കി കൊടുത്താൽ തീർച്ചയായും തെറ്റ് ബോധ്യപ്പെട്ട് തോപ് ചെയ്ത് മടങ്ങുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇൻഷാല്ലാ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ഭർത്താവ് അറിയാതെ തിരുത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ കടം വിടാനാണ് ഗൾഫിൽ ജോലി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു ചാൻസ് കിട്ടിയാൽ എന്നെയും കുട്ടിയെയും കൊണ്ടുപോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ഒരു സഹോദരി ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്.
5: വിവാഹത്തിന് മുമ്പ് എന്തായിരുന്നാലും പ്രായപൂർത്തിയും അതേപോലെ തന്നെ സംഗതികളൊക്കെ ഉള്ളത് കൊണ്ട് പൊതുവേ പുരുഷന്മാരിൽ ഒരു നല്ല മതപരമായ ജീവിത സാഹചര്യം ഇല്ലെങ്കിൽ എന്തെങ്കിലും ലൈംഗിക വൈകൃതങ്ങൾക്കുള്ള സാധ്യതകൾ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വന്ന ശീലങ്ങളാണ് പൊതുവേ പോൺസൈറ്റുകൾ കാണുക, അതേപോലെ തന്നെ ഹോമോസെക്സ്, സ്വവർഗരതി ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അപൂർവമായി ചില പുരുഷന്മാരിൽ എന്ത് ചെയ്യും, കാണും. അത് വിവാഹശേഷം ഭാര്യമാരത് മനസ്സിലാക്കുകയും ചെയ്യും. ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ സത്യത്തിൽ വിവാഹത്തോടുകൂടെ പരിഹരിക്കാവുന്നതാണ് എല്ലാ ലൈംഗിക വൈകൃതങ്ങളും. എന്തും ഉണ്ടെങ്കിലും അത് വിവാഹത്തോടെ പരിഹരിക്കും. പക്ഷെ ചില ആളുകൾ എന്താണെന്ന് വിചാരിച്ചാൽ ഈ വിവാഹത്തോടെ പൂർണ്ണമായ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് ശാരീരിക മാനസിക ബന്ധത്തിലേക്ക് കടക്കാതെ തങ്ങളുടെ പഴയ കാലത്തിലെ ദുശ്ശീലങ്ങൾ അങ്ങനെ ഒരു സൈഡായിട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് വിവാഹിതൻ എന്നുള്ളത് കൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇവിടെ സഹോദരി വളരെ ബുദ്ധിപരമായിട്ടാണ് ഈ കാര്യത്തിൽ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം നേർക്കുനേരെ ഇപ്പോൾ നിങ്ങളൊരു പോൺസൈറ്റ് കാണുന്ന ആളാണെന്ന് പറയുമ്പോൾ താൻ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, തന്നെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഇത്രയും മോശപ്പെട്ടൊരു കാര്യം സൂചിപ്പിക്കുന്നതോടുകൂടെ അത് അവരുടെ ആ ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സംഗതി ആകുന്നത് കൊണ്ട് ഞാനതെങ്ങനെ പറയാതെ പരിഹരിക്കും എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു കാഴ്ചപ്പാട്. അപ്പം മിക്കവാറും ദമ്പതികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സാധാരണ ചില പുരുഷന്മാരുണ്ട്, ചിലർക്ക് ചില സംശയ രോഗങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും. അവരെന്ത് ചെയ്യും, നീ എങ്ങോട്ടാ നോക്കണത്, നീ അവിടെ എന്താ നോക്കണത്, നിൻ്റെ ഫോണിലെന്താ എന്നിങ്ങനെ ഭാര്യമാരോട് ചോദിച്ചിട്ട് അവരിൽ എന്തോ ഒരു അവിഹിതങ്ങളും അതേപോലെ തെറ്റും സംഭവിക്കുന്നുണ്ടെന്ന് നിരന്തരം പറയുമ്പോൾ അവൾക്ക് അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, തിരിച്ചു നഷ്ടപ്പെട്ടു പോകും. അതിൻ്റെ അർത്ഥം അവരിൽ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളോ ഇങ്ങനത്തെ സ്വകാര്യ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ട എന്ന് ഒരിക്കലും ഇതിന് അർത്ഥമില്ല. പക്ഷേ അത് തിരുത്തേണ്ടത് ഈ സഹോദരി ചിന്തിച്ചതുപോലെ തന്നെ അല്ലാതെ തിരുത്താൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന്, പിന്നെ ഒരു പടച്ചോനെ കുറിച്ചുള്ള ഒരു പേടിയും അതേപോലെ തന്നെ ഭക്തിയും ഒക്കെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ എല്ലാ തെറ്റുകളിൽ നിന്നും പിൻവാങ്ങുന്നത്. എത്രയോ ജീവിത സമയങ്ങളിൽ വളരെ എല്ലാ അധാർമികതകളും ജീവിച്ച ആളുകൾ എവിടുന്നെങ്കിലൊക്കെ ഒരു ദീനിയായ ഉപദേശം ആരെ കേൾക്കുമ്പോൾ ഇവിടെ ടോട്ടൽ മാറുകയാണല്ലോ. അയാളുടെ ലഹരി, അതേപോലെ തന്നെ ലൈംഗിക വൈകൃതങ്ങൾ, സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകൾ എല്ലാം കംപ്ലീറ്റ് ശരിയാവുന്ന ആളുകളുണ്ട്. അപ്പോൾ ദീനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതെന്താണ് ഒരു ടോട്ടൽ പരിഹാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ നല്ലത് നമ്മൾ നമ്മുടെ ഭർത്താവിനോട് എന്ത് ചെയ്യുക, എപ്പോഴും നമുക്ക് കിട്ടുന്ന നമ്മുടെ വ്യക്തി ജീവിതത്തെ സംശുദ്ധമാക്കാൻ കിട്ടുന്ന ചില മോട്ടിവേഷൻ, ചില പ്രചോദനങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പ്രചോദനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. വളരെ ചെറിയ തെറ്റുകൾക്ക് പോലും സംഭവിച്ചേക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ഈമാനികമായ മാറ്റം, ആ മാറ്റം എന്ത് ചെയ്യും, എല്ലാ തെറ്റുകളെയും നിരാകരിക്കുന്ന പോലെ ഈ തെറ്റുകളെയും നിരാകരിക്കാൻ തയ്യാറാവും. രണ്ടാമത് ഒരു സഹോദരി സംബന്ധിച്ച് ശ്രദ്ധിക്കാൻ പറ്റിയ കാര്യം, അവരാണല്ലോ ഭർത്താവിൻ്റെ എല്ലാ ആവശ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും അതേപോലെ തന്നെ മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന ആള് ഭാര്യയാണ്. അപ്പം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് മറ്റൊരു ചിന്തയിലേക്ക് പോകാൻ കഴിയാത്ത വിധം സെക്സിൽ, ലൈംഗികതയിൽ എന്ത് ചെയ്യുക, തന്നിൽ കേന്ദ്രീകരിക്കുവാനുള്ള നിരന്തരമായ സംസാരങ്ങളും പ്രചോദനങ്ങളും പ്രേരണകളും നൽകി മറ്റൊന്ന് ചിന്തിക്കാൻ ഇടവരാത്ത വിധത്തിൽ എന്ത് ചെയ്യാം, അയാളെ കൂടെ നിന്നുകൊടുക്കുക. അതൊരു വലിയൊരു സംഭവമാണ്. സാധാരണ ഈ അവിഹിത ബന്ധങ്ങൾ കാണുന്ന രൂപത്തിലുള്ള ഇടപെടലുകളും സ്നേഹ കൈമാറ്റങ്ങളും ഇത്തരത്തിലുള്ള സംസാരങ്ങളൊന്നും സത്യത്തിൽ വിവാഹത്തിൽ എന്ത് ചെയ്യുന്നില്ല, അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ബോധം ബോധപൂർവം ഈ സഹോദരിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്തരത്തിലുള്ള എല്ലാ ഏതൊരു സ്ത്രീയെ കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും ഉണ്ടാകുന്ന എല്ലാ സന്തോഷവും സംതൃപ്തിയും ആസ്വാദനവും ഒക്കെ എന്ത് ചെയ്യും? ഭാര്യയിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. അപ്പം അത് തന്നിൽ കേന്ദ്രീകരിക്കത്തക്ക വിധത്തിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യണം? പ്രചോദിപ്പിച്ചും അത്തരം സംസാരങ്ങൾ സ്വകാര്യ സംസാരിച്ചും പ്രേരിപ്പിച്ചും എന്ത് ചെയ്യുക? കൂടെ നിൽക്കുക. അതേപോലെ ഈമാനികമായ പൊതുവായ എന്ത് ചെയ്യുക? ഒരു പ്രേരണ ഉണ്ടാക്കാൻ നമുക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങളെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഈമാൻ വർദ്ധിക്കുന്നതനുസരിച്ച് തെറ്റുകളെന്ന് അയാൾ പിൻവാങ്ങും. തന്നിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അന്യചിന്തകളിൽ നിന്ന് എന്ത് ചെയ്യും? അദ്ദേഹം വേറിട്ട് പോകും. വേണമെങ്കിൽ ഇത്രത്തോളം പറയാം, ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്, നിങ്ങൾ എൻ്റെ ഭർത്താവാകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട എൻ്റെ ശരീരവും എൻ്റെ മനസ്സും മറ്റൊരാൾക്ക് ഒരിക്കലും പോവരുത് എന്ന കണിശത എനിക്കുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യും? നല്ല ഡ്രസ്സും പരമാവധി സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ അത് അദ്ദേഹം കൂടെ സൂക്ഷിക്കേണ്ടതാണെന്നുള്ളൊരു മറുവശത്തെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ കൂടെ അത് സഹായകമാകും. ഇത്തരം ചില വഴികളെ ഉപയോഗിച്ച് മുന്നോട്ട് പോയിട്ടും മാറ്റങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കണം. ഞാനിങ്ങനെ എനിക്ക് കൃത്യമായിട്ട് തന്നെ എൻ്റെ മനസ്സിലുള്ളൊരു ധാരണയാണ് എന്ന് പറഞ്ഞ് അടുത്ത ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പറയുകയും അതിന് പിൻവാങ്ങണമെന്ന് പ്രത്യക്ഷമായി പറയേണ്ട ഒരു ഘട്ടം വരും. പക്ഷെ ആദ്യ ഘട്ടത്തിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് മാറ്റമുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു.
4: നേരിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് ആദ്യം കടക്കേണ്ടതില്ല എന്നും, എന്നാൽ നമ്മൾ ചെയ്യാവുന്ന കുറച്ച് സമയമെടുത്ത് ചെയ്യാവുന്ന ധാരണകൾ വഴി അദ്ദേഹത്തെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നുമുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നു. ഇത്തരം കാര്യങ്ങൾ തലക്ക് പിടിക്കുമ്പോൾ കുറച്ച് സമയമെടുത്തേ അതിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യത്തോടെ ഇത്തരം കാര്യങ്ങളെ സമീപിക്കണം. ഇവിടെ തികച്ചും സന്ദർഭത്തോട് ചേരുന്ന മറ്റൊരു മേഖലയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. ജീവിതത്തിൽ ചിട്ടയില്ലാത്ത ഭർത്താവിനോട് മതപരമായ കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ എനിക്ക് ഈ ഹറാമും ഹലാലും പറയൽ മാത്രമേ ഉള്ളൂ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അത് പറയുന്നതോടെ എനിക്കൊന്നും പറയാൻ കഴിയാതെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയാതെ ഞാൻ പ്രയാസപ്പെട്ടു പോകുന്നു എന്നാണ് ഒരു സഹോദരി ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരുപാട് മെസ്സേജുകൾ, ഇപ്പോൾ ഇവർ പീസ് റേഡിയോയുടെ ഒരു ശ്രോതാവാണെന്നും പീസ് റേഡിയോയാണ് എൻ്റെ ജീവിതത്തെ സമഗ്രമായി മാറ്റിയതെന്നൊക്കെ ഡീറ്റെയിലായി ഈ ചോദ്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു വലിയ മാറ്റമുണ്ടായി, ആ മാറ്റത്തിൻ്റെ ഒരു ഭാഗം ഭർത്താവിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന പ്രതികരണമാണിത്. അപ്പം ഇങ്ങനെ തെറ്റുകാരായ ഭർത്താക്കന്മാരെ കറക്റ്റ് ചെയ്യുന്ന ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട മേഖലകളും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ കൂടി തീർച്ചയായും ഈ ഒരു ചർച്ചയുടെ ഭാഗമായി വരേണ്ടതാണ് എന്ന് തോന്നുന്നു.
5: വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്, ധാരാളം ആളുകൾ അന്വേഷിക്കുന്ന ഒരു വിഷയം തന്നെയാണത്. ഇതിലെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യതയുള്ള ഒരാളാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ആള്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ ഇടപെട്ടിട്ട് നീ എന്താ ഇങ്ങനെ, നിനക്കൊന്നും കൂടി ശരിയായിക്കൂടെ എന്ന് വേറൊരാൾ ഇവരോട് ചോദിക്കുന്നൊരു സാഹചര്യം ചിലപ്പോൾ നിലവിലുണ്ടാവില്ല. കാരണം അവർ മനസ്സിലാക്കിയതനുസരിച്ച് അവരെ നമസ്കാരത്തിലും അവരുടെ ജീവിത ചിട്ടകളിലും വേഷങ്ങളിലും എല്ലാം അവർ പെർഫെക്റ്റായിട്ട് പോകുന്നത് കൊണ്ട് അവരുടെ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ എന്താ നിന്റെ ഡ്രസ്സ് ഇങ്ങനെ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കേണ്ടൊരു അവസ്ഥ ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ്? ഇവർക്കിത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇവരുടെ ഇതേ മാനസികാവസ്ഥ ഭർത്താവിന് വരുമ്പോൾ അല്ലെങ്കിൽ മക്കൾക്ക് വരുമ്പോൾ മാത്രമേ അവരിൽ എന്തുണ്ടാവുള്ളൂ, ഇതേ ഗുണങ്ങളും മാറ്റങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവർ പിന്നെ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബോധ്യതയില്ലാത്ത, അദ്ദേഹത്തിന് ഗൗരവബോധമില്ലാത്ത ഒരു വിഷയം, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉള്ള ഒരാളെ നമ്മൾ മനസ്സിലാക്കിയ ഒരു ആശയമനുസരിച്ച് ആദർശമനുസരിച്ചുകൊണ്ട് ഭക്തി അനുസരിച്ചുകൊണ്ട് അത് അയാളിൽ പ്രകടമാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം അതിന് തയ്യാറാവില്ല. അദ്ദേഹം അതിൻ്റെ സീരിയസ്നെസ് അറിയാത്ത ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് എന്തായിട്ട് തോന്നുള്ളൂ, ജീവിക്കാനൊരു സ്വൈരം തരൂല, എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു തലത്തിലേക്കാണ് അദ്ദേഹം എത്തുക. കാരണം ഉൾക്കൊള്ളാത്ത ഒരു പ്രവർത്തനം, തൻ്റെ മനസ്സ് സ്വീകരിക്കാത്ത ഒരു കാര്യത്തെ ഇതിന് വേണ്ടി മറ്റൊരാൾ നിർബന്ധിക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അതൊരു ശല്യമായിട്ട് മാത്രം വിചാരിക്കാനേ അയാൾക്ക് പറ്റുള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ അയാൾ ദീനിലേക്ക് വരണം, അയാൾ ദീനിയായിട്ട് റെഡിയായി വരണം എന്നുള്ള ആഗ്രഹം നമുക്കുള്ളത് കൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഇന്നിന്ന വിഷയങ്ങൾ, നിങ്ങൾ എന്താണ് ഇങ്ങനെ എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ടി വി കണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങൾ യൂട്യൂബിൽ സിനിമ കാണുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ദീനയായ നിലക്ക് ഒരു കണിശമായ ജീവിതം നമ്മൾ ജീവിക്കണം. കാരണം നമ്മുടെ മക്കളൊക്കെ വലുതായി വരികയാണ്, അവർക്ക് നല്ലൊരു മാതൃക നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് വീടും കാര്യങ്ങളൊന്ന് ചിട്ടപ്പെടുത്താം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, നമസ്കാരത്തിലും നമ്മൾ ദീനീയ കാര്യങ്ങൾ കേൾക്കുന്നതിലും പഠിക്കുന്നതിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധയൂന്ന്. അതേപോലെ തന്നെ കുട്ടികളെയും കൂടി കൂട്ടി ദീൻ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, ഭർത്താവും കൂടി ഇൻവോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. റേഡിയോയിലൊക്കെ ഉള്ള കോഴ്സുകൾ നമ്മൾ ഒന്നിച്ച് ചേരുക, എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ആൻസർ ചെയ്യുക, അതിൻ്റെ ആൻസർ എന്താണെന്ന് നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യും, ക്രമേണ നമ്മൾ ആ ദീനിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, അയാളിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങുന്ന നമ്മൾ മനസ്സിലാകുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ അല്ലാത്തൊരു ശ്രമത്തിൽ അദ്ദേഹം എന്ത് ചെയ്താലും അതെന്താ അങ്ങനെ ഇതെന്തങ്ങനെ എന്നിങ്ങനെ ചോദിച്ച് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാക്കുകളെ അവർ മുഖവിലേക്ക് എടുക്കില്ല, നമ്മൾ പറയുന്നത് അവർ സീരിയസ് ആയിട്ട് കാണൂല. എപ്പോഴും നമ്മൾ പറയാൻ തുടങ്ങുമ്പോഴേക്കിനെ ആ തുടങ്ങി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ നമ്മളാകെ മനസ്സ് ചത്ത്, ഇനി ഇന്നെക്കൊണ്ട് കഴിയില്ല, ഇനി മുന്നോട്ട് പോവില്ല എന്നുള്ള നിലക്കുള്ള ഒരു മാനസിക നിരാശയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ ആദ്യം ഈ സഹോദരി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ അതെങ്ങനെ ഇതെന്തെങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, തൽക്കാലം നമ്മളൊന്ന് നിർത്തുക. അപ്പോൾ തന്നെ അയാൾ ചിന്തിക്കുക, എന്തപ്പോൾ ഒന്നും പറയാത്തത്, എന്തപ്പോൾ ഒന്നും സംസാരിക്കാത്തത്, എന്തപ്പോൾ ഒന്നിനെ പറ്റിയും ഉപദേശിക്കാത്തത് എന്നിങ്ങനെ ചിന്തിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളിലേക്ക് കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യുക, കുട്ടികളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നതിൻ്റെ ഭാഗം പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് കാര്യങ്ങൾ കേൾക്കേണ്ടതിൻ്റെ പ്രസക്തി പറഞ്ഞ് അങ്ങനെ ക്രമേണ എന്ത് ചെയ്യുക, ദീനിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും മാനസിക മാറ്റമുണ്ടാകും. കാരണം ഏജ് ആവും തോറും ആളുകൾ മാറി ചിന്തിക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ ദീനിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. ഇനി അതല്ല, ആ ഒരു സ്റ്റെപ്പ് പരാജയപ്പെടുകയാണെങ്കിൽ ദീനിയായ നിലക്ക് കാര്യങ്ങൾ ബോധ്യമുള്ള ഒരാളെടുത്ത് ഏതെങ്കിലും വിധേന നമ്മൾ എത്തിക്കഴിയുമ്പോൾ രണ്ടാളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു ഉപദേശം രണ്ടാളെയും പാടെ ഇരുത്തി പറയുകയാണെങ്കിൽ സ്വാഭാവികമായി ഇത് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഫലപ്രദമായ ക്ലാസ്സുകളോ പരിപാടികളോ ലേണിംഗ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് കൂടെ വരാനുള്ള ഒരു പ്രേരണ നൽകി രണ്ടാളും കൂടെ ഒന്നിച്ച് പോകുമ്പോൾ വരും, അല്ലെങ്കിൽ വല്ല ജുമായകളിലും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലൂടെ മാറ്റങ്ങൾ വരും. അങ്ങനെ പൊതുവായ നിലക്ക് അദ്ദേഹത്തെ ദീൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തിയാൽ ആരും, അതിപ്പോൾ നമ്മുടെ വാപ്പയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ നമുക്ക് ക്രമേണ അവരെ ദീനിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. മറിച്ച് ആദരിക്കേണ്ട ഒരാളെ, വാപ്പയെ ഭർത്താവിനെയൊക്കെ നിരന്തരം ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരുന്നാൽ അതവർ സ്വീകരിക്കാൻ തന്നെ വളരെ പ്രയാസമായിരിക്കും. പിന്നെ അതവർക്കൊരു ബുദ്ധിമുട്ടായി അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്.
4: ഇതിൽ ഒരു 10 വിഷയത്തിൽ പ്രശ്നമുള്ള ഒരാൾ, ഒരു ഉദാഹരണം ചോദിക്കണേ ഞാൻ, 10 വിഷയത്തിൽ പ്രശ്നമുള്ള ഒരാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിന്നെ രാത്രി മുതൽ രാവിലെ വരെയും ആ 10 കാര്യത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതിന് പകരം ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം മാത്രം സൂചിപ്പിച്ചും ചൂണ്ടിക്കാണിച്ചും ഉപദേശിക്കുന്നതാകുമോ കൂടുതൽ ഫലപ്രദം?
5: അതൊരു നല്ല വഴിയാണ് സംഭവത്തിൽ. എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ നിസ്കാരത്തിലൊരു ഉദാസീനത കാണിക്കുന്ന ആളാണെങ്കിൽ ആ നമസ്കാരം എന്നുള്ളത് എന്ത് ചെയ്യുക, ഇതിങ്ങനെന്ത് നിസ്കരിക്കാത്തു എന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ്, ഇത് അവളുടെ അടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ മുസല്ലുണ്ട്, എൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് നിന്നിങ്ങനെ അങ്ങനെ പറയണ്ടല്ലോ. നമ്മളൊരു ഒരു ആദരിക്കുന്നൊരു വ്യക്തിയോട് സംസാരിക്കുന്ന എല്ലാ സംസാരങ്ങളും ഒരു ഷൂറ ഒരു ഒരു ഒരു ഇങ്ങനെ ഒരു കൂടിയാലോചന രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കുട്ടികളോട് പറയുന്ന പോലെ ഭർത്താവിനോട് പറയാൻ പറ്റില്ല. ആ ശൈലിക്ക് തന്നെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ നമ്മളോട് നമ്മളെ കുട്ടി ഇങ്ങനെ ചോദിക്കുക, ഇപ്പോൾ ഉമ്മനോട് മകൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തും നിങ്ങൾ ഇപ്പോൾ എത്ര സമയം നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലേ, എന്തും നിങ്ങൾ നിസ്കരിക്കാത്ത, എന്തും ഉമ്മ നിങ്ങൾ മഫ്തങ്ങനെ എന്നൊക്കെ നമ്മുടെ മക്കൾ ചോദിച്ചാൽ, ചോദിക്കുന്നത് ഇസ്ലാമാണ്, ദീനാണ്, ഖുർആനാണ്, ഹദീസാണൊക്കെ എന്നൊക്കെ ഉണ്ടെങ്കിലും അത് ഉമ്മനോട് ചോദിക്കുമ്പോൾ നമുക്ക് എത്ര ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഇതൊരു നല്ല പരിപാടിയാണ്. എന്തെങ്കിലും ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുക, ശരിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ അതെന്ത് ചെയ്യണം, അതിങ്ങനെ നമ്മൾ ഉപദേശിക്കുന്ന രൂപത്തിലാവരുത്. നമ്മൾ ഈ രൂപത്തിൽ നിസ്കാരമാണെങ്കിൽ എന്ത് ചെയ്യുക, സമയമായി, നിങ്ങൾ എന്ത് ചെയ്യുക, ഉണർന്നില്ലേ, എന്ത് ഉറങ്ങിപ്പോയോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരു നിസ്കരിക്കാത്തൊരാളാണ്, അതിലൊരു മടിയനാണ്, അലസനാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ എപ്പോഴും ഒരു നെഗറ്റീവ് പിന്നിലേറ്റ് പോകാനാണ് സാധ്യത ഉള്ളത്.
4: അനുബന്ധം ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. എവിടെയാണ് വായിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല, പിസ്രയുടെ ഫീഡ്ബാക്കിൽ തന്നെ വന്നൊരു ക്വസ്റ്റ്യനിലുള്ളത്. എൻ്റെ ഭർത്താവ് ഞാനുമായിട്ട് പുറത്തു പോകും, ഭക്ഷണം വാങ്ങിത്തരും, യാത്രകൾ പോകും, അതിലൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ ദീനി കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. എനിക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു ജീവിതമൊന്നുമല്ല, എനിക്ക് ദീനുള്ളൊരു ജീവിതമാണ് എന്നാണ് ഒരു സഹോദരിയുടെ കമൻറ്റ്. ഇതിൽ എത്രത്തോളം ശരിവശമുണ്ട്, അല്ലെങ്കിൽ ഈ ഭർത്താവിനെ ദീനി രംഗത്തേക്ക് എത്തിക്കുന്നിടത്ത് അദ്ദേഹം താല്പര്യം കാണിക്കുന്ന മേഖലയിൽ ഇവർ കൂടി ഇൻട്രസ്റ്റഡ് ആവേണ്ടതില്ലേ തുടങ്ങിയ ചില കാര്യങ്ങൾ ഒന്ന് ഈ ഒരു ചർച്ചയിൽ വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു.
5: തീർച്ചയായും എന്താ വെച്ചാൽ, ദീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പല സഹോദരിമാരും ജീവിതത്തിൽ നിന്ന് ഉൾവലിയാണ്. ജീവിതത്തിൽ ഉൾവലിയുന്നവരുടെ കൂടെ ഒരു ദാമ്പത്യം വളരെ പ്രയാസമായിരിക്കും. കാരണം നമ്മളെന്താ വെച്ചാൽ, ഒരു വൈവാഹിക ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാൾക്കും രണ്ടാളെന്നും പലതും കിട്ടാനുണ്ട്. അത് കിട്ടിയേ പറ്റൂ. എനിക്കിപ്പോൾ ഒരു ദീനിയായി ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി, എനിക്കത് നിസ്കാരം നോമ്പും രാത്രി നമസ്കാരമൊക്കെ ആയിട്ട് എനിക്ക് ജീവിക്കാം. പക്ഷേ എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് എന്താണ് എൻ്റെ ഇപ്പോൾ സാധാരണ നമ്മൾ ഒറ്റക്കാകുന്ന ഒരാൾ ഇപ്പോൾ രാത്രിക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണ പോലെ ഭാര്യക്കും ഭർത്താവിനും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അവരെപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ കുളിക്കണം, എപ്പോൾ അവരുടെ ജീവിത കാര്യങ്ങൾ നടക്കണം എന്നതിനൊക്കെ ഒരു പ്ലാൻ വേണം. അപ്പോൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ ഭൗതിക ജീവിതത്തിൽ നിഷിദ്ധങ്ങളിൽ നിന്നാണ് നമ്മൾ പിൻവാങ്ങേണ്ടത്. അതല്ലാതെ നമുക്ക് ആസ്വാദനം നൽകുന്ന കാര്യങ്ങളിൽ ഒരു ഭർത്താവ് എന്ന നിലക്ക് ഭാര്യയിൽ നിന്ന് അയാൾ കൂടെ വരണം, അവൾ എൻ്റെ കൂടെ ഭക്ഷണത്തിലുണ്ടാവണം, പുറത്തു പോകണം, അതിനൊക്കെ അയാൾക്ക് വേറെ പെണ്ണിനെ കൂട്ടാൻ പറ്റുമോ? വേറെ കുടുംബം കൂട്ടിയാൽ അവൾക്ക് സഹിക്കുമോ? വേറെ വിവാഹം കഴിച്ചാൽ സഹിക്കുമോ? അതുകൊണ്ട് അതൊക്കെ നടക്കണം. അതിലൊന്നൊരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പറ്റില്ല. പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്യണം, ആ ഒരു ഇഷ്ടത്തിലൂടെ അയാളെ പരമാവധി സന്തോഷിപ്പിച്ച് തൃപ്തിപ്പെടുത്തി എന്ത് ചെയ്യാണ് സന്തോഷിപ്പിനോടൊപ്പം ആ ഒരു സ്നേഹത്തിലൂടെ ആവശ്യപ്പെടുക എന്ത് ദീനിയായ രംഗത്തും കൂടെ എന്ത് ചെയ്യാണ് തൻ്റെ കൂടെ ഉണ്ടാവണം, നിങ്ങൾ എൻ്റെ കൂടെ പള്ളിക്ക് വരണം, നിങ്ങൾ തന്നെ എന്നെ ജുമാക്ക് കൊണ്ടുപോകണം എന്നൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഖുർആൻ ക്ലാസ്സിന് എല്ലാ ആഴ്ച നിങ്ങൾ എന്നെ കൊണ്ടുപോകും തന്നെ വേണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാക്സി വേണം, ചുരിദാർ വേണം, ബ്രോസ്റ്റ് വേണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ വാശി പിടിച്ച് ആ രംഗത്തും കൂടി അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കലാണ് ആ സ്നേഹം. എന്നു വെച്ചാൽ അത് നിരാകരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ദീന് എന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്തു പോകാൻ പറ്റൂല, കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്നൊക്കെയാണ് എന്ന് നമ്മുടെ ദീന് എന്ന് മനസ്സിലാക്കിയാൽ ആ ദീനൊക്കെ എന്തായാലും അയാൾ ഒരു കാലത്തും വരുന്നൊരു സാഹചര്യം ഉണ്ടാവാതെ പോകുകയും ചെയ്യാം.
4: ഇതിൻ്റെ കൂടുതൽ മേഖലകൾ മേഖലകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ സമയം അതിന് അനുവദിക്കുന്നില്ല. എന്നാൽ ഇവിടെ അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു മറ്റൊരു ഭാഗം ഇതിൽ ഭർത്താവിൻ്റെ ദേഷ്യത്തെക്കുറിച്ചാണ് ഒരു സഹോദരി സൂചിപ്പിച്ചിട്ടുള്ളത്. കണ്ടതിനും കേട്ടതിനുമൊക്കെ ഉരച്ചു ചാടി സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ് അദ്ദേഹം എന്ന് തന്നെയാണ് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരാളെ, വളരെ ദേഷ്യക്കാരനായ ഒരാളെ കൈകാര്യം ചെയ്യുന്നിടത്തുണ്ടാകേണ്ട ഒരു മനഃശാസ്ത്രപരമായ സമീപനം എന്താണ്?
5: ദേഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി, ഇപ്പോൾ ഒരു 10 വർഷമായിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് വിവാഹം കഴിഞ്ഞത് മുതൽ അദ്ദേഹത്തിൻ്റെ പ്രകൃതിയാണോ ഈ ദേഷ്യം, അതോ ഇടക്കാലത്ത് വന്നതാണോ എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ദേഷ്യം ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ ഈ ദേഷ്യം എന്നുള്ളത് ഒരു പ്രകൃതമാണോ അതോ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു മാനസിക പ്രശ്നത്തിൻ്റെ ഭാഗമാണോ എന്നത് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും പരിശോധിക്കണം. ഇനിയിപ്പോൾ രണ്ടാണെങ്കിലും എന്താ വെച്ചാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ഒന്നൊരു ദിവസത്തെ ഹിസ്റ്ററി നമ്മൾ എടുക്കുക. ഒരു ദിവസം ദേഷ്യപ്പെട്ടതിൻ്റെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ നമ്മളൊരു എടുക്കുക. എപ്പോഴാണ് വളരെ പിന്നെ ദേഷ്യപ്പെട്ട് പെരുമാറിയ സാഹചര്യങ്ങൾ, അത് എന്തായിരുന്നു ആ സാഹചര്യങ്ങൾക്ക് കാരണം എന്ന് പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ സാഹചര്യങ്ങളെ നമ്മളൊന്ന് ഇല്ലാതാക്കി നോക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു വെള്ളമൊന്നും പെട്ടെന്ന് സമയത്ത് കൊടുക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ടതാണെങ്കിൽ എന്ത് ചെയ്യുക, അത് ആ വെള്ളം കൊടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഉറങ്ങാൻ നേരം വൈകി ചെന്നതാണ് ദേഷ്യപ്പെട്ടതെങ്കിൽ, തൻ്റെ ആവശ്യങ്ങൾ നടക്കാതിരിക്കുന്നതാണ് ദേഷ്യത്തിൻ്റെ കാരണമെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അത്തരം ദേഷ്യം വരുന്ന എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചു പറയുമ്പോഴാണ് ദേഷ്യം കൂടുന്നതെങ്കിൽ അത് ആ സന്ദർഭങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യം ആ സന്ദർഭങ്ങൾ അവോയ്ഡ് ചെയ്യുക. ദേഷ്യം പിന്നീട് വന്നതാണോ ദേഷ്യം തുടക്കത്തിലുള്ളതാണോ പരിശോധിക്കണം. തുടക്കത്തിലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രകൃതിക്കനുസരിച്ച് സാഹചര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യും, ഒരു പരിധിവരെ ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങളെ കണ്ടുപിടിച്ചിട്ട് ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ ദേഷ്യത്തിൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യത്തോട് പ്രതികരിക്കുന്നത് ദേഷ്യത്തെ ഒരിക്കലും കുറക്കൂല, ദേഷ്യത്തെ കൂട്ട് ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് എന്തായിരുന്നാലും ഒരു ആത്മസംയമനം പാലിച്ച് കൂടെ പോയി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എന്തെങ്കിലും ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ കേൾക്കുക, തുറന്ന മനസ്സോട് കേൾക്കുക. സാമ്പത്തിക പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രയാസങ്ങളോ അദ്ദേഹത്തിനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് അദ്ദേഹത്തെ പറയാൻ അനുവദിക്കുകയും അത് കൂടുതൽ കേട്ട് അദ്ദേഹത്തിനൊരു മനസമാധാനം നൽകാൻ ഭാര്യയ്ക്ക് പറ്റുമത്. അങ്ങനെ ഒരു മനസമാധാനം അദ്ദേഹത്തിന് കിട്ടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ദേഷ്യങ്ങൾ കുറഞ്ഞു വരും. ഇതൊക്കെ പേഴ്സണലായിട്ട് ഒരാളെ ചോദിച്ച് മനസ്സിലാക്കി അയാളുടെ എന്താണ് കാരണം എന്ന് പഠിച്ച് പരിഹാരം പറയേണ്ടതാണ്. പൊതുവായ നിലക്ക് പറയാവുന്ന പരിഹാരങ്ങൾ ഇത്രയേ ഉള്ളൂ.
4: ഓരോ വ്യക്തിയുടെയും സാഹചര്യത്തിൽ നിന്ന് ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടി വരും. പീസ് റേഡിയോ സ്നേഹക്കൂട് അതിന്റെ തുടർച്ചകളിലേക്ക് വീണ്ടും പോകുന്നു. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സ്നേഹക്കൂടിൽ കേട്ടു സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് ഒരിക്കലും ഹറാമിനെ ഹലാലാക്കില്ല എന്ന്. ഒരാൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, അവർക്കൊരു കുഞ്ഞുമുണ്ടായി, ഇനി അവരുടെ പാപം പുറത്തു കിട്ടണമെങ്കിൽ അവർ വിവാഹമോചനം നടത്തണമോ? ഒരു വ്യക്തമായ മറുപടി നൽകണം.
5: വിവാഹം നല്ലൊരു വലിയോടുകൂടെ അതേപോലെ തന്നെ രണ്ട് സാക്ഷിയോടുകൂടെ മഹറൊക്കെ കൊടുത്ത് ഇസ്ലാമികമായ നിലക്ക് നടന്നൊരു വിവാഹമാണെങ്കിൽ അത് വിവാഹമായി കഴിഞ്ഞു. അതിൻ്റെ മുമ്പ് അവർക്ക് ബന്ധമെന്തോ ബന്ധമില്ലെന്നുള്ളതൊക്കെ അവരുടെ തെറ്റും ശരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളൊരു അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിൽ നടത്തുന്ന ഏത് ബന്ധങ്ങളും എന്താണ് നോട്ടമാണെങ്കിലും സംസാരമാണെങ്കിലും അതൊക്കെ തെറ്റാണ്. ആ തെറ്റിനെ നമ്മൾ പശ്ചാത്തലപ്പിക്കണം, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം എന്നല്ലാതെ ഒരു പ്രേമം മുമ്പുണ്ടായി എന്നതുകൊണ്ട് അവരെന്താണ് ശരഈയായ മതപരമായൊരു വിവാഹം നടന്നാൽ ആ വിവാഹത്തെ അത് ബാധിക്കും എന്ന് പറയാൻ പറ്റില്ല. പിന്നീട് എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ തൗഫീക്കും ബർക്കത്തൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് സ്വീകാര്യരായിരിക്കണം എന്നുള്ളൊരു വശം അവിടെ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിലവർ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ എന്താണ് അവർ ആ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇനി അവരെന്ത് ചെയ്യണം, നല്ലൊരു ജീവിതം, അതായത് കൂടുതൽ നല്ലൊരു ജീവിതത്തിലേക്ക് അവർ വരണം. അതിനവർ ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതാണ് ഇൽമ് ഈമാൻ. അതിനെ വർദ്ധിപ്പിച്ചിട്ട് തിന്മകളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ തെറ്റുകളിൽ ഭയങ്കരമായ നിലക്ക് മാനസിക പശ്ചാത്താപം ഉണ്ടാകുക, അള്ളാഹുവോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. ഇനി പരമാവധി നന്മകൾ രണ്ടുപേരും വർദ്ധിപ്പിച്ച് ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ഇങ്ങനെ അവരെന്ത് ചെയ്യുക, നല്ലൊരു ജീവിതത്തിലേക്ക് വരികയാണ് വേണ്ടത്.
4: ഇനി മറ്റൊരു മേഖലയാണ്, എൻ്റെ ഭർത്താവ് എന്നെ ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നു എന്ന് മൗലൂദ് ചൊല്ലാൻ പറയുന്നു. മകൻ മരിച്ചപ്പോൾ ഞാൻ അതിനെ എതിർത്തു. അന്ന് മോശം വാക്കുകൾ പറഞ്ഞു വഴക്കായി. ഇപ്പോൾ മകന്റെ ആണ്ട് തികയുന്ന സമയത്ത് മൗലൂദ് കഴിക്കേണ്ട സന്ദർഭം എത്തിയിരിക്കുകയാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനേ പറ്റുന്നില്ല. പിന്നെ ഇക്കയുടെ കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ച് എന്നെ ചീത്ത വാക്കുകൾ പറയും. എൻ്റെ ഉമ്മാനെയും പറയും, എൻ്റെ ഉമ്മ ശിർക്കായ കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഞാൻ എന്തു ചെയ്യും, ഒന്ന് പറഞ്ഞു തരുമോ, വിഷമത്തിലാണ്. ഒരിക്കലും ഭർത്താവ് ഈ ആദർശത്തിലേക്ക് മാറില്ല എന്നാണ് പറയുന്നത്.
5: ഇതിൻ്റെ ഒരു പ്രതിസന്ധി എങ്ങനെ വന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കണം. ഇവർക്കത് ഗുണപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്കത് ഗുണപ്പെടും. എന്തായാലും നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആദർശപരമായ പൊരുത്തം ശ്രദ്ധിച്ചേ പറ്റൂ. വളരെ അപകടകരമാണ്. ഇപ്പോൾ ഒരു ജോലിയില്ലാത്ത ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്താലും എന്തില്ലാത്ത കല്യാണം കഴിച്ചു കൊടുത്താലും നമ്മുടെ ആദർശത്തിന് വിരുദ്ധമായ ശിർക്കും ബിദ്അത്തുകളുമുള്ള ഒരു കുടുംബത്തിലേക്ക് ഒരിക്കലും ഒരു തൗഹീദും ദീനുമുള്ളൊരു പെൺകുട്ടിനെ ഒരിക്കലും പറഞ്ഞയക്കരുത്. അത് ഒരു കടുത്ത അപരാധമാണ്. കാരണം അതെന്താ വെച്ചാൽ ചിലപ്പോൾ അവരോട് അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ, ഞങ്ങൾ പള്ളിയിൽ പോലുണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അവരെ കല്യാണം നടക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയും. കാരണം നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കുട്ടികളെ കല്യാണം കഴിക്കും. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ പറയുക, വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ മദ്രസകളാണ് പഠിക്കുക, അവിടുത്തെ ആദർശപ്രകാരമാണ് ജീവിക്കുക. അതൊക്കെ തലമുറകളെ തന്നെ എന്ത് ചെയ്യും, ഇത്തരം അന്ധവിശ്വാസങ്ങളും യാഥാസ്ഥികളും ഇതൊരവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മളെ മക്കളെ, ഇപ്പോൾ ഈ അനുഭവവും ഈ ചോദ്യവും നമുക്കുള്ളൊരു വലിയ പാഠമാണ്. ഒരിക്കലും ദീനിയായി ആദർശവും തൗഹീദും സുന്നത്തും ഒന്നും ഇല്ലാത്തൊരു കുടുംബത്തിലേക്ക് നമ്മുടെ കുട്ടികൾ, അങ്ങനെ വളർന്നൊരു കുട്ടികളെ എത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ സഹോദരിയെ സംബന്ധിച്ചോളം നമുക്ക് പറയാനുള്ളത് എന്താണ്, എന്തായിരുന്നാലും ഭൗതികമായ നിലക്കുള്ള സഹവാസങ്ങളും സഹകരണങ്ങളൊക്കെ പറ്റുന്നല്ലാതെ ശിർക്കിലൊരിക്കലും മാതാപിതാക്കളെ പോലും അനുസരിക്കരുത് എന്ന് അള്ളാഹു വ്യക്തമായിട്ട് ഖുർആൻ പറയുമ്പോൾ, എന്തായാലും വലാ തുതുഉഹുമ വസാഹിബുഹുമ ഫി ദുനിയ മഅറൂഫ, നിങ്ങൾ എന്ത് ചെയ്ത് അനുസരിക്കരുതേ എന്ന് ലുക്മാൻ മകനോടുക്കുന്ന ഉപദേശങ്ങൾ വ്യക്തമായി പറയുന്നു. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ഇതൊക്കെ ഷിർക്ക് തന്നെയാണ്. ഈ പ്രാർത്ഥനകളും അതേപോലെ തന്നെ മൗലൂദുകൾ, ഇതിലൊക്കെ ഷിർക്കിൻ്റെ വരികളുള്ള സംഗതികളാണ്. അതുകൊണ്ട് എന്തായാലും അത് ചൊല്ലി അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് പോവുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതിന് എങ്ങനെ, ഒന്ന് നമ്മളതിൽ നിന്ന് വിട്ട് നിൽക്കുക എന്നുള്ളതിന് കണിശമായ നമ്മളൊരു നിലപാടെടുത്ത് നിൽക്കന്നെ വേണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യണം. പക്ഷേ സ്വാഭാവികമായി ഇതൊരു കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങളില്ലാതെ അദ്ദേഹത്തെ ആദർശപരമായി മാറ്റിക്കൊണ്ടുവന്ന് ശാശ്വതമായ ഒരു പരിഹാരം സാധ്യമാകുമോ എന്നതിൻ്റെ എല്ലാ വഴികളും അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ അത്തരം മാർഗങ്ങളിലേക്ക് പോകുന്നത്. എന്തായിരുന്നാലും ഈ അവസ്ഥക്കൊരു മാറ്റം വരുത്താൻ എങ്ങനെ പറ്റുമെന്നതിനെക്കുറിച്ച് ഗൗരവപരമായി ചിന്തിക്കണം. എന്തായാലും സഹോദരി എന്ത് ചെയ്യരുത്, അവരുടെ ആദർശത്തിനനുസരിച്ച് ജീവിച്ച് അവരെ പിണക്കാതെ എന്ത് ചെയ്യാണ് ആ യാഥാസ്ഥിതികത്വത്തിലും ശിർക്കിലും ഒക്കെ ആയി പോകാൻ വേണ്ടി ചിന്തിക്കാൻ ഒരിക്കലും നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റൂല. തിരിച്ചു വരുന്നതാണ് വേണ്ടത്. അത് വരുന്നത് എങ്ങനെ, നമ്മുടെ കുടുംബ ബന്ധവും മക്കളെയൊന്നും നഷ്ടപ്പെടാതെ എങ്ങനെ തിരിച്ചു വരാം എന്നതിനെക്കുറിച്ച് ബുദ്ധിപരമായും യുക്തിപരമായും ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്.
4: വിശ്വാസ നിലപാടുകൾക്ക് ഏത് കാലത്തും ഇങ്ങനത്തെ ചില വേദനകളും വിഷമങ്ങളും ഉണ്ട്. ഫിറൗവിൻ്റെ ഭാര്യയായി ജീവിച്ച ആസിയ ബീവി അവർ അനുഭവിച്ച സംഘർഷങ്ങളെ നമുക്കറിയാം. അങ്ങനെ ഇസ്ലാമിക ചരിത്രം മുഴുവൻ എത്രയോ വനിതകളുടെയും ധീര പോരാളികളുടെയും ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു നോട്ടം കൊണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പിഴവ് പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്തി നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ തന്നെ ഉറക്കുകയും കൂടുതൽ പ്രാർത്ഥനയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ ഈ മേഖലയിൽ മുന്നോട്ടു പോവുകയും ചുറ്റുമുള്ളവരുടെ ആശയ പഠനങ്ങൾക്കും ആദർശ പഠനങ്ങൾക്കും സാധ്യതയുണ്ടാകുന്ന രീതിയിലുള്ള സന്ദർഭങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് സ്നേഹക്കൂടന് ആ സഹോദരി ഉപദേശിക്കാനുള്ളത്. ഭർത്താക്കന്മാരുടെ അടുത്തു നിന്നുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് സംഘർഷം അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ ചർച്ച. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ഈ എപ്പിസോഡ് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമയബന്ധിതമായി അറിയിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ്റെ യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ഒന്നിച്ചൊരുമിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ വിരാമമാകുന്നു.
2: സ്നേഹക്കൂടിലെ ചർച്ച നമ്മൾ കേട്ടു, വീടകത്തെ വേദനകൾ, ഇണങ്ങാത്ത ദാമ്പത്യങ്ങൾ എന്ന വിഷയത്തിൽ പ്രൊഫസർ ഹാരിസ്മിനു സലീമും താജുദ്ദീൻ സലാഹിയും അവതരിപ്പിച്ച സ്നേഹക്കൂടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. നമ്മുടെ സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡുകൾ അത് സമയം അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ കേൾക്കാൻ ശ്രമിക്കുന്ന ധാരാളം ശ്രോതാക്കളുണ്ട്. അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കിലൂടെ അയക്കാറുണ്ട്. ലൈവ് കൗൺസിലിംഗ് എന്ന പേരിൽ നമ്മൾ എല്ലാ ചൊവ്വാഴ്ച ദിവസവും 8:45 മുതൽ 9:15 വരെ നീണ്ടു നിൽക്കുന്ന ഒരു അരമണിക്കൂർ സെഷൻ, ആ സെഷനിലൂടെ ലൈവായി ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് പ്രൊഫസർ ഹാരിസൺ സലീം നമ്മളോടൊപ്പം തന്നെ തുടരുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ആ പ്രോഗ്രാമുണ്ട്. പീസ് റേഡിയോയുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് കൗൺസിലിങ്ങിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് കേൾക്കാം. അതോടൊപ്പം പീസ് റേഡിയോ സ്നേഹക്കൂട് എന്ന യൂട്യൂബ് ചാനലിലും ധാരാളം വീഡിയോകൾ സ്നേഹക്കൂടിൻ്റെയും ലൈവ് കൗൺസിലിങ്ങിൻ്റെയും എപ്പിസോഡുകൾ നമുക്ക് കേൾക്കാം.
3: ഈ വീടകത്തെ വേദനകൾ എന്നുള്ളതൊരു തുടർ പരമ്പരയായിരുന്നു. ഹാരിസ് മൗലവിൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് സ്നേഹക്കൂട് ചെയ്തിരുന്നൊരു സീസണുണ്ട്. ആ സീസണിൽ ഒരുപാട് കോമൺ ആയിട്ട് വീടുകളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള നല്ല ഉത്തരങ്ങൾ കണ്ടെത്താൻ സഹായകമായ ഒരു പ്രോഗ്രാമായിരുന്നു. ഒരുപക്ഷെ പീസ് റേഡിയോ തന്നെ സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങിയതിൻ്റെ ഒരു കാരണം ഇത്തരം ചില എപ്പിസോഡുകളായിരുന്നു. ആളുകൾക്ക് ആവശ്യമുള്ള കുറേ വിഷയങ്ങൾ കിട്ടുന്നു എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് കുറേ ആളുകൾ പീസ് റേഡിയോയിലേക്ക് എത്തിച്ചേർന്നത്.
2: ഓക്കെ, നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ അബ്ദുൽ മാലിക് സലഫി നമ്മളോടൊപ്പം ചേരുകയാണ് പീസ് റേഡിയോ അൽ ഉസൂലിലൂടെ.
3: അബ്ദുൽ മാലിക് സലഫി ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം സ്വഹാബത്ത് ഹദീസുകൾ പഠിച്ച രീതികൾ എന്നതാണ്. ഹദീസ് പൊതുവേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില അവിശ്വാസങ്ങൾ ഹദീസിനെ സംബന്ധിച്ച് വരാവുന്ന വിധമുള്ള ഒരു പ്രചാരണം, പ്രത്യേകിച്ചും വിദ്യാസമ്പന്നർക്കിടയിൽ വളരെ സുദീർഘമായ ഒരു കാലഘട്ടമായി വ്യത്യസ്ത വ്യക്തികളിലൂടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കണം ഹദീസ് എങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടു, അവരതെങ്ങനെ പഠിച്ചു എന്നുള്ളതൊക്കെ.
2: നമുക്ക് അബ്ദുൽ മാലിക് സലഫിയെ കേൾക്കാം.
6: പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പ്രോഗ്രാമിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അവിടുത്തെ സ്വഹാബത്ത് എങ്ങനെയാണ് പഠിച്ച് മനസ്സിലാക്കിയത് എന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിശദീകരിച്ചു കഴിഞ്ഞു. പ്രധാനമായും രണ്ടു രീതികളാണ് നാം വിശദീകരിച്ചത്. അതിൽ മൂന്നാമത്തെയും നാലാമത്തെയും രീതികളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബത്ത് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും പല സംഭവങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. പല കാര്യങ്ങളും അവർ കേൾക്കും. പല വിഷയങ്ങൾക്കും അവർ സാക്ഷികളാകും. ചിലപ്പോഴെങ്കിലും പല സംശയങ്ങളും അവരുടെ മനസ്സുകളിൽ മുളപൊട്ടിയേക്കാം. അങ്ങനെ സംശയങ്ങളുണ്ടാകുമ്പോൾ അവർ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംശയങ്ങൾ ദൂരീകരിച്ച് അവരുടെ മനസ്സുകൾക്ക് ആശ്വാസം പകരുമാർ മറുപടികൾ നൽകും. സാന്ദർഭികമായ വിശദീകരണങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകാറുണ്ട്. അങ്ങനെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ വഹീന്റെ അടിസ്ഥാനത്തിലായിരിക്കും മിക്കവാറും അത് സംഭവിക്കുക. ആ നിർദ്ദേശങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ക്രോഡീകരിച്ച് അത് മനഃപ്പാഠമാക്കി നമുക്ക് വിശദീകരിച്ച് നൽകും. ഇങ്ങനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തെ ഹദീസുകൾ പഠിച്ച് മനസ്സിലാക്കാറുണ്ട്. അവരുമായി ബന്ധപ്പെടുന്ന ഏതൊരു വിഷയമാണെങ്കിലും അത് വ്യക്തി, കുടുംബം, സമൂഹം എന്ന വ്യത്യാസമില്ലാതെ ചോദിക്കുന്ന വിഷയത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലമോ അതല്ലെങ്കിൽ വൈയക്തിക പശ്ചാത്തലമോ പരിഗണിക്കാതെ ആ വിഷയത്തിലുള്ള മർമ്മം എന്താണ് എന്നതാണ് അവർ ചോദിച്ച് പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ തരത്തിലുള്ള ചോദ്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മുതൽ അന്താരാഷ്ട്ര തലത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ വരെ, സ്വന്തം കിടപ്പറയിൽ നിന്ന് ഒരു രാജ്യാന്തര നിയമങ്ങൾ വരേക്കുമുള്ള നിയമങ്ങളൊക്കെ തന്നെയും സഹാബത്ത് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിരുന്നു. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇൽമ് പഠിക്കുന്നതിൽ ഒരു ലജ്ജ അവർക്കുണ്ടായിരുന്നില്ല, ഇൽമിനെ ഹയാ തടഞ്ഞിരുന്നില്ല എന്നർത്ഥം. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നൊരു ഹദീസിൽ കാണാം, ഇവ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മതിയെ ധാരാളമായി വരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ നമസ്കാരം, ആ നമസ്കാരത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വുളുവിൻ്റെയും വിഷയത്തിൽ അദ്ദേഹത്തിന് ഭയപ്പാടുണ്ടായി. അത് വസ്ത്രത്തിലായാൽ, അത് പുറത്തേക്ക് വന്നാൽ വുളു ചെയ്യേണ്ടതുണ്ടോ, എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് അന്വേഷിക്കാൻ ഒരു ലജ്ജ തോന്നി. കാരണം മരുമകനാണ്. മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനോട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഈ ഒരു വിഷയം ചോദിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൃത്യമായ മറുപടിയും കൊടുത്തു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ യഖ്സിൽ ദക്കറഹു വയതവല്ലാ, അവൻ്റെ ഗുഹ്യഭാഗം അവൻ കഴുകുകയും അവൻ വുളു എടുക്കുകയും ചെയ്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഏത് വിഷയമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പ്രവാചകനോട് ചോദിച്ച് പഠിച്ചിരുന്നു. പ്രത്യേകിച്ചും അറബികളായ ആളുകൾ, ഗ്രാമീണ അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചോദ്യങ്ങളുമായി കടന്നു വരാറുണ്ട്. ചോദ്യങ്ങളുമായി കടന്നു വരുമ്പോൾ സഹാബത്ത് ഉത്സാഹത്തോടുകൂടി അവരെ സ്വീകരിക്കാറുണ്ട്. കാരണം സഹാബത്തിന് ചോദിക്കാൻ പേടിയുള്ള പലതും അറബികൾ ചോദിക്കാറുണ്ട്. അവർക്കൊരു പക്ഷേ പ്രവാചകന്റെ സദസ്സിൽ കാണിക്കേണ്ട മര്യാദകളെക്കുറിച്ചോ അതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സംസാരത്തിൻ്റെ അദബുകളെക്കുറിച്ചോ വേണ്ടത്ര അറിവുള്ളവരായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന ചോദ്യത്തിലൂടെ സഹാബത്തുകൂടി പഠിച്ചിരുന്ന ഒരു രീതി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു സംഭവം നോക്ക് നിങ്ങൾ. ലമാം ബിൻ സഅലബ, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സദസ്സിലേക്ക് കയറി വന്നു, എന്നിട്ട് തൻ്റെ ഒട്ടകത്തെ കെട്ടിയിട്ടു, എന്നിട്ട് ചോദിച്ചു, അയ്യുക്കു മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ്? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ആ ചാരിയിരിക്കുന്ന വെളുത്ത് തുടുത്ത മനുഷ്യനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ മുഹമ്മദാണോ? അതെ, അവർ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, കുറച്ച് കടുപ്പമുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ എന്നോട് കോപിക്കരുത്, എന്നോട് ദേഷ്യപ്പെടരുത്, എന്നോടൊന്നും മനസ്സിൽ നിങ്ങൾക്ക് തോന്നരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽ അമ്മാ ബദാലക്, നിനക്കിഷ്ടമുള്ളത് ചോദിക്കാം. അദ്ദേഹം ചോദിച്ചു, അസ്അലുക ബിറബ്ബിക വറബ്ബി മൻ ഖബലക, അല്ലാഹു അർസലക ലിന്നാസി കുല്ലിഹിം, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, അല്ലാഹുവാണോ നിങ്ങളെ ഈ ജനങ്ങൾക്കിടയിലേക്ക് മുഴുവനും അയച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, ദിവസേന 5 വക്ത് 5 സമയത്ത് നിർവഹിക്കണം, നമസ്കാരം നിർവഹിക്കണം എന്ന് അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, അതെ. മാസത്തിൽ 1 തവണ നോമ്പ് തോൽക്കണം എന്ന് അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, അതെ. സ്വദഖ ധനികരിൽ നിന്ന് പിടിച്ചെടുത്ത് പാവപ്പെട്ടവരിലേക്ക് വിതരണം ചെയ്യണം എന്ന് അല്ലാഹു അമറക്ക് അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞുനാണ്. അങ്ങനെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആമന്തു ബിമാ ജിതബി, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വാന റസൂലുമൻ വറാ ഇ മിൻ ഖൗമി, എന്റെ ഖൗമിലേക്കുള്ള എന്റെ സമൂഹത്തിലേക്കുള്ള ഒരു ദൂതനാണ് ഞാൻ, അഥവാ ഈ ഒരു കാര്യം ഞാൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കും എന്ന് ലമാം ബിൻ സഅലബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. ഇങ്ങനെ പല രീതിയിലും ഉള്ള ചോദ്യോത്തരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ നടക്കാറുണ്ട്. ഈ രീതിയിലും പ്രവാചകന്റെ സ്വഹാബത്ത് ഹദീസുകൾ മനഃപ്പാഠമാക്കി പഠിച്ച് വരാറുണ്ട്. അഥവാ സാന്ദർഭികമായി ചോദ്യരൂപേണയോ അതല്ലെങ്കിൽ പ്രവാചകന്റെ സവിധത്തിലോ സന്നിധാനത്തിലോ നടന്ന സംഭവങ്ങൾ മുഖേനയൊക്കെ പുതിയ പുതിയ അറിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് ലഭിക്കാറുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ ഉമ്മുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കാറുണ്ട്. വീട്ടുകാര്യങ്ങളാണെങ്കിലും ഖുർആനികമായ കാര്യങ്ങളാണെങ്കിലും എല്ലാം പ്രവാചകനോട് ചോദിച്ച് അവർ പഠിക്കാറുണ്ട്. മറ്റു സഹാബിമാരുടെ രീതിയും വ്യത്യസ്തമല്ല. ഇനി അവർക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നാൽ സംസാരത്തിലോ വീക്ഷണത്തിലോ അറിവിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മൂലമോ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നാൽ അവർ പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടി ചെല്ലാറുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുഅൻഹു, ഹിഷാം ബിൻ ഹക്കീം റളിയല്ലാഹു അൻഹും ഒരിക്കൽ ഒരു ആയത്ത് പാരായണം ചെയ്യുന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിലായി. രണ്ടു കൂട്ടരും ഒരായത്ത് വ്യത്യസ്തമായ രീതിയിലാണ് പാരായണം ചെയ്തത്. രണ്ടുപേരും പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടു കൂട്ടരോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഓതിയതും ശരിയാണ്. ഇന്ന ഹദൽ ഖുർആൻ ഉൻസില അലാ സബഅത്തി അഹ്റുഫ് ഫഖറു മാ തയസ്സർ. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. വിശുദ്ധ ഖുർആൻ ഏഴ് രൂപേണ ഏഴ് ഹറഫുകളിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾ പാരായണം ചെയ്തു കൊള്ളുക. ഈ രൂപത്തിലുള്ള ഫത്വകളെക്കൊണ്ടും അതുപോലെ തന്നെ ഖലാഅകളെക്കൊണ്ടും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായും പ്രവർത്തനങ്ങളായും ഫത്വകളായും നിർദ്ദേശങ്ങളായും ഒക്കെ സഹാബത്ത് കേട്ട് പഠിച്ചു മനസ്സിലാക്കിയ അവർ ഒരിക്കലും മറന്നിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ പഠിച്ച് സഹാബത്ത് രേഖപ്പെടുത്തി നമുക്ക് കൈമാറി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികൾ അവർ സ്വായത്തമാക്കുകയും ഹദീസുകൾ അവർ പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഇതാണ് മൂന്നാമത്തെ ഒരു രീതി. നാലാമത്തേത് വഖായ വഹവാദിസ് ഷാഹദ ഫീഹ അസ്സഹാബ തസറുഫാത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തസറുഫാത്തുകൾ, പ്രവാചകന്റെ ഇടപെടലുകൾ, ഇടപാടുകൾ, അതിനൊക്കെ സഹാബത്ത് സാക്ഷികളാണ്. ആ സാക്ഷികളായ രീതി എന്താണ്? പ്രവാചകൻ ഇന്ന സന്ദർഭത്തിൽ എന്തു ചെയ്തു, പ്രവാചകൻ ഇന്ന ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് അതിന് സാക്ഷികളായ പ്രവാചകന്റെ അനുചരന്മാർ നമുക്കത് കൃത്യമായി പഠിപ്പിച്ചു തരും. പ്രവാചകന്റെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, യാത്ര, താമസം, ഇങ്ങനെയുള്ള ഒരുപാട് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകൾ, പ്രത്യേകിച്ചും ഇബാദത്തുകളും മുആമലാത്തുകളും പ്രവാചകന്റെ സീറത്തും അടക്കമുള്ള കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള, പ്രവാചകൻ ജീവിതത്തിൽ ശീലിച്ചിട്ടുള്ള, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു ഉദാഹരണം പറയാം. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. كان آخر كلام رسول الله صلى الله عليه وسلم الصلاة الصلاة اتقوا الله فيما ملكت أيمانكم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വാക്കുകൾ, ആ വാക്കുകളിൽ ഇങ്ങനെയും ഉണ്ടായിരുന്നു, നമസ്കാരം നമസ്കാരം, നിങ്ങൾ നിങ്ങളുടെ അടിമകളുടെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇത് പ്രവാചകന്റെ ഒരു അവസാന നിമിഷം അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് വിവരിച്ചു തരികയാണ്. ഇങ്ങനെ പ്രവാചകന്റെ മരണമാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളാണെങ്കിലും പ്രവാചകന്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, നൃത്തം, ഇരുത്തം, കിടത്തം, ഉറക്കം, തമാശകൾ, ഖുതുബകൾ, അതുപോലെ തന്നെ യാത്രകൾ, റസൂലുള്ളാഹിന്റെ എഴുത്തുകൾ, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ തന്നെയും സഹാബത്ത് നമുക്ക് പഠിപ്പിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് തന്നത് നമുക്കുള്ള ഒരു തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അതിന് സാക്ഷികളായി. പ്രവാചകൻ എങ്ങനെയാണ് ജനാസയിൽ പങ്കെടുത്തത്? ജനാസയിൽ പങ്കെടുത്തപ്പോൾ പ്രവാചകൻ എന്തു ചെയ്തു? അവിടെ നിന്ന് ചിലപ്പോൾ പ്രസംഗിക്കാറുണ്ട്. എന്തൊക്കെയാണ് പ്രവാചകൻ മയ്യത്ത് നമസ്കാരത്തിൽ ചെയ്തത്? രോഗിയെ സന്ദർശിക്കുമ്പോൾ

0: പ്രവാചകന്റെ ജീവിതത്തെ ഒപ്പിയെടുത്തിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പ്രവാചകന്റെ സ്വഹാബത്ത് പഠിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കടുത്ത ക്ലാസ്സുകളിൽ വിശദമായി പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അൽ ഉസൂൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹദീസ് പഠനത്തിൻ്റെ ആവശ്യകതകളും അതിൻ്റെ മാർഗങ്ങളും ഒക്കെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയെങ്കിലും സ്വഹാബത്ത് എങ്ങനെയാണ് ഹദീസുകൾ പഠിച്ചിരുന്നത് എന്നത് രണ്ട് ഭാഗങ്ങളിലൂടെയായി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്.
2: നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഓരോ ടൈറ്റിലോടുകൂടി സൂറത്തുൽ ആസറിൻ്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: മാഷാ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ ഖിറാഅത്താണ് നമ്മളിതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏതു മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ള് പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
1: സൂറത്തുൽ അസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ അസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്, ഏറെ ആശയസമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്തു കൂടിയാണ് സൂറത്തുൽ അസർ. സൂറത്തുൽ അസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ അസ്ർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരുപക്ഷെ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഹുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചവൻ പറഞ്ഞു, ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ. ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തി

0: ഉള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ പ്രകാശതീരം അവതരിപ്പിക്കുന്നത് സാദിഖ് മദീനി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ كما يحب ربنا ويرضى وصلى الله على نبينا محمد وعلى آله وصحبه أجمعين اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين പ്രിയം ഉള്ള ശ്രോതാക്കളെ, കച്ചവട സംബന്ധമായ കാര്യങ്ങളാണല്ലോ നമ്മൾ ഈ വേളയിൽ മനസ്സിലാക്കി വരുന്നത്. കച്ചവടത്തിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില കവാഴിദുകളെ സംബന്ധിച്ചാണ്, നിയമങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. പ്രസ്തുത കായിദകളുടെ ഒരു തുടർച്ചയാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ അറിയുന്നതും മനസ്സിലാക്കുന്നതും. അത്തരത്തിലുള്ള ഒരു കായിദയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കായിദയാണ് ഇന്നമൽ ബൈഉ അൻ തറാദ്. ഇന്നമൽ ബൈഉ അൻ തറാദ്, പരസ്പരം ഇഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഒരു കച്ചവടം കച്ചവടമായി തീരുക. അഥവാ കച്ചവടം അനുവദനീയമാകണമെങ്കിൽ കച്ചവടത്തിൽ ഏർപ്പെട്ട വ്യക്തികൾ, അത് അൽബായിഉ വൽ മുഷ്ടരി, വാങ്ങുന്നവനും വിറ്റവനും, മനസ്സറിഞ്ഞ് ഒരാളുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ ആരുടെയും പ്രേരണക്കോ പ്രലോഭനത്തിനോ ഇടനൽകാതെ ഉള്ള പരസ്പരം തൃപ്തിപ്പെട്ടവ മാത്രമാണ് കച്ചവടമായി തീരുക. വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഒരു നിയമം കായിദയാണിത്. ഒരാൾ എന്തെങ്കിലും നിർബന്ധം ചെലുത്തുകയോ സമ്മർദ്ദത്തിന് വിധേയനാക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ കച്ചവടം ചെയ്ത വസ്തു അത് യഥാർത്ഥത്തിൽ കച്ചവടമായി തീരുകയില്ല. പ്രസ്തുത കായിദകൾക്കുള്ള തെളിവ് വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലും നമ്മൾ കാണാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم. സൂറത്ത് അൽബഖറയിലാണ്. വിശ്വാസികളെ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെയുമൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, لا تأكلوا أموالكم بينكم بالباطل, നിങ്ങൾ നിങ്ങളുടെ ധനം നിങ്ങൾക്കിടയിൽ അന്യായമായ രൂപത്തിൽ ഭക്ഷിക്കുവാൻ പാടില്ല, തിന്നുവാൻ പാടില്ല. മറിച്ച് നിങ്ങൾക്ക് അനുവദനീയമായത് ഇല്ല അന്തകൂന തിജാറത്തൻ അൻ തറാളി മിങ്കും, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട കച്ചവടത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ബാത്തിലായ രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ധനം പരസ്പരം തിന്നുവാൻ പാടില്ല എന്ന് പറയുന്നു. ഈ ആയത്തിൽ നിന്നും വളരെ വ്യക്തമാണ്, വാങ്ങുന്നവനും വിൽക്കുന്നവനും പരസ്പരം തൃപ്തിപ്പെട്ട് ചെയ്ത കച്ചവടം മാത്രമാണ് അന്യായമല്ലാത്ത അനുവദനീയമായ കാശിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഗണത്തിലുൾപ്പെടുക. അതല്ലാത്ത കച്ചവടം, പരസ്പരം തൃപ്തിയില്ലാത്ത കച്ചവടം, അത് രണ്ട് ഭാഗത്തു നിന്നായിരുന്നാലും ശരി, അതല്ല ഒരു ഭാഗത്തു നിന്നായിരുന്നാലും ശരി, പ്രസ്തുത കച്ചവടങ്ങൾ ഇക്രാഹിന്റെ അഥവാ മുക്രഹായ ഒരു മനുഷ്യന്റെ കച്ചവടം അനുവദനീയമായി തീരുകയില്ല എന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന്റെ ഒരു വിശദീകരണമായി നമ്മൾക്ക് അറിയിച്ചു തന്നത് ഇന്നമൽ ബൈഉ അൻ തറാദ്, ഇന്നമൽ ബൈഉ അൻ തറാദ്, തീർച്ചയായും കച്ചവടം അതൊന്ന് മാത്രമാണ്, അൻ തറാദിൻ, പരസ്പരം ഇഷ്ടപ്പെട്ടത് മാത്രമാണ്, പരസ്പരം ഇഷ്ടപ്പെട്ടവ അങ്ങനെയുള്ള കച്ചവടമാണ് യഥാർത്ഥത്തിലുള്ള കച്ചവടം, അതല്ലാത്ത കച്ചവടങ്ങൾ ശരിയായി തീരുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ് ലാ യഹില്ലു മാലു ഇംരിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിത്വീബത്തിൻ മിൻ നഫ്സി, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ധനം, മാല്, അയാൾ മനസ്സറിഞ്ഞുകൊണ്ട് ത്വീബത്തിൻ നഫ്സ്, നല്ല മനസ്സോടുകൂടിയുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ അനുവദനീയമായി തീരുകയില്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ മനസ്സറിഞ്ഞുകൊണ്ട് നൽകുന്ന ധനം, നൽകുന്ന വസ്തു, തറാദിൻ, പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ അനുവദനീയമായി തീരുക, അതല്ലാത്ത ധനം അനുവദനീയമായി തീരുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെയാണ് ഇന്നമൽ ബൈഉ അൻ തറാദിൻ, തീർച്ചയായും കച്ചവടം എന്ന് പറയുമ്പോൾ പരസ്പരം വാങ്ങുന്നവനും വിൽക്കുന്നവനും ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണം എന്ന കാഴ്ചക്കുള്ള തെളിവുകൾ. ഇവിടെ നമ്മൾ കൃത്യമായും അറിയേണ്ട ഒരു വസ്തുത, വിൽക്കുന്നവനും വാങ്ങുന്നവനും പരസ്പരം ഇഷ്ടപ്പെട്ടു തൃപ്തിപ്പെട്ടു എന്ന് എങ്ങനെയാണ് അറിയുക? അത് രണ്ടാൽ ഒരു മാർഗത്തിലാണ്. ഒന്നെങ്കിൽ സ്പഷ്ടമായി ഞാൻ താങ്കൾക്കിത് വിറ്റിരിക്കുന്നു എന്ന് വിറ്റവൻ പറയുകയും ഞാൻ അത് സംതൃപ്തിയോടുകൂടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുക. അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വിഭാഗം പണ്ഡിതന്മാർ കച്ചവടത്തിന്റെ അർക്കാനുകൾ, പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ച് എണ്ണിയപ്പോൾ സിഗ, കച്ചവടം ചെയ്യുന്നവൻ ഒരു സിഗ വാക്കാൽ തന്നെ അല്ലെങ്കിൽ എഴുത്തുകൊണ്ടോ പരസ്പരം തൃപ്തിപ്പെട്ടു എന്ന ഒരു രൂപം ഉണ്ടാക്കണം എന്ന് പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്. ഞാനിതാ താങ്കൾക്ക് നൽകിയിരിക്കുന്നു എന്നൊരാൾ വ്യക്തമായി പറയുമ്പോൾ അത് മനസ്സറിഞ്ഞുകൊണ്ടുള്ള കച്ചവടമാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് ഇത് താങ്കളിൽ നിന്ന് ഇത്ര കാശിന് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വീകരിച്ചു എന്ന് അയാൾ മനസ്സറിഞ്ഞ് സ്വീകരിച്ചതാണ് എന്ന് വാക്കാൽ നമുക്ക് അറിയുവാൻ സാധിക്കും. ഏതായിരുന്നാലും ശരി, ഒന്ന് അറിവാണ് അയാൾ ഇഷ്ടപ്പെട്ടു എന്ന അറിവ്. ഇനി ഒരു മൂകനോ ഊമയോ പിന്നെ ബദിരനോ അന്ധനോ ഒക്കെ ആയിരുന്നാലും അതിൻ്റെതായ രൂപത്തിൽ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു അറിവാണ്. അതേപോലെ തന്നെ തള്ളിക്കളയുവാൻ, കച്ചവടം സ്വീകരിക്കുവാനും അല്ല കച്ചവടത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യുവാനുമൊക്കെയുള്ള അധികാരം കച്ചവടക്കാർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ട്. അതൊക്കെ തന്നെയും പരസ്പരം തൃപ്തിയാണോ അല്ലേ എന്ന് തിരിച്ചറിയുവാനുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഈ കായിക നമ്മൾ അറിയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്ന ചില സംശയങ്ങളുണ്ട്. വാങ്ങുന്നവനും വിൽക്കുന്നവനും പരസ്പരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ കച്ചവടവും അനുവദനീയമായി തീരുമോ? വളരെ പ്രസക്തമായൊരു സംശയമാണ്. എന്നാൽ കേവലം പരസ്പരം തൃപ്തിപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ഒരു കച്ചവടം അനുവദനീയമായി തീരുകയില്ല. അതിന് മറ്റ് ചില നിബന്ധനകൾ അഥവാ ചില ഷർത്തുകൾ കൂടി ഒക്കേണ്ടിയിരിക്കുന്നു. അതിൽപ്പെട്ട ഒന്നാമത്തെ ഷർത്ത്, അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച കച്ചവടമായിരിക്കണം. ഷറഅ് അംഗീകരിക്കുന്ന, ഷറഅ് വിരോധിക്കാത്ത, ഹറാം ആക്കാത്ത കച്ചവടത്തെ സംബന്ധിച്ച്, കച്ചവട വസ്തുക്കളെ സംബന്ധിച്ചാണ് വിൽക്കുന്നവനും വാങ്ങുന്നവനും പരസ്പരം തൃപ്തിപ്പെട്ടിരിക്കണമെന്ന് പറയുന്നത്. അതല്ലാതെ ഇസ്ലാം നിരോധിച്ച ഏതെങ്കിലും ഒരു കച്ചവടം പരസ്പരം രണ്ടാളുകളും തൃപ്തിപ്പെട്ടതോടുകൂടി അനുവദനീയമായി തീരും എന്ന് ഒരിക്കലും പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കരുത്. ഉദാഹരണമായി പറഞ്ഞാൽ പന്നിമാംസം ഇസ്ലാം നിരോധിച്ചതാണ്, വിശുദ്ധ ഖുർആൻ തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ പ്രസ്തുത കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ എന്ന് മദ്യത്തെക്കുറിച്ച് പറയുന്നു. അതേപോലെ തന്നെ പന്നി മാംസത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിരോധിക്കപ്പെട്ട ഭക്ഷ്യ വസ്തുക്കളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ഒന്നുകിൽ പന്നിമാംസം അതല്ലെങ്കിൽ മദ്യം, ഇത് കച്ചവടം ചെയ്യുന്നു, കച്ചവടം ചെയ്യുന്നവനും ഇഷ്ടമാണ്, അതേപോലെ തന്നെ വാങ്ങുന്നവനും ഇഷ്ടമാണ് എങ്കിൽ കച്ചവടം അനുവദനീയമായി തീരുമോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം നമ്മുടെ കായിദ ഇന്നമൽ ബൈഉ അൻ തറാദിൻ, വിൽക്കുന്നവനും വാങ്ങുന്നവനും പരസ്പരം ഇഷ്ടപ്പെട്ടിരിക്കണം എന്ന കായിദ അനുവദനീയമായ കച്ചവടങ്ങളെക്കുറിച്ചാണ് എണ്ണുന്നത്. അതല്ലാതെ ഒരിക്കലും വിരോധിക്കപ്പെട്ട കച്ചവടങ്ങളെക്കുറിച്ചല്ല. രണ്ടാമത്തെ ഒരു കായിദ എന്താണോ, അഥവാ രണ്ടാമത്തെ ഒരു നിബന്ധന എന്താണോ കച്ചവടം കൊണ്ട് അടിസ്ഥാനപരമായി ഉദ്ദേശിക്കപ്പെടുന്നത്, ആ ഉദ്ദേശം നടക്കാത്ത രൂപത്തിൽ ഉള്ള നിബന്ധനകൾ, പ്രസ്തുത നിബന്ധനകൾ വെച്ചുകൊണ്ടുള്ള കച്ചവടം ഒരിക്കലും സ്വീകാര്യയോഗ്യമായി തീരുകയില്ല. കച്ചവടം കൊണ്ട് എന്തൊരു കാര്യമാണോ അടിസ്ഥാനപരമായി ഉദ്ദേശിക്കപ്പെടുന്നത്, ആ ഉദ്ദേശം നടക്കാത്ത രൂപത്തിലുള്ള പല നിബന്ധനകൾ വാങ്ങുന്നവനോ വിൽക്കുന്നവനോ വെക്കുകയും അത് പരസ്പരം രണ്ടു കൂട്ടരും തൃപ്തിപ്പെടുകയും ചെയ്താലും ശരി, അത്തരത്തിലുള്ള കച്ചവടങ്ങൾ ഒരിക്കലും അനുവദനീയമായി തീരുകയില്ല. നിഷിദ്ധമായ കച്ചവടങ്ങൾ വാങ്ങുന്നവനും വിൽക്കുന്നവനും ഇഷ്ടപ്പെട്ടാൽ ശരിയാകാത്തതുപോലെ തന്നെ കച്ചവടം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അടിസ്ഥാനപരമായ കാര്യം അത് നിരോധിക്കുന്ന രൂപത്തിൽ നിബന്ധനകൾ വെച്ചുകൊണ്ട് നടത്തുന്ന കച്ചവടം, ആ കച്ചവടം പരസ്പരം രണ്ടു കൂട്ടരും ഇഷ്ടപ്പെട്ടാലും ശരി, അതൊരിക്കലും അനുവദനീയമായി തീരുകയില്ല. ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാവും. ഉദാഹരണമായി ഒരാൾ പറയുന്നു, ഞാനിതാ 1000 രൂപയ്ക്ക് താങ്കൾക്ക് ഇന്ന വസ്തു വിൽക്കുന്നു. ഈ കച്ചവടം അനുവദനീയമാണ്, അനുവദനീയമായ ഒരു വസ്തുവാണ് 1000 രൂപയ്ക്ക് ഒരാൾ വിൽക്കുന്നത്. അത് വാങ്ങുന്നവനും വിൽക്കുന്നവനും ഒരാളുടെയും ഭീഷണിക്ക് വശംവദരാകാതെ സ്വയം ഇഷ്ടപ്രകാരമാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ അനുവദനീയമാണ്. പക്ഷേ അതിൻ്റെ കൂടെ എന്താണോ ഈ കച്ചവടം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ആ ഉദ്ദേശിക്കപ്പെടുന്ന വസ്തു ഇല്ലാതെയാക്കുന്ന രൂപത്തിൽ ഒരു നിബന്ധന വെക്കുന്നു. ഞാൻ താങ്കൾക്ക് 1000 രൂപയ്ക്ക് ഇതാ ഈ മൊബൈൽ ഫോൺ വിൽക്കുന്നു, പക്ഷേ അത് താങ്കൾ മറ്റൊരാൾക്ക് വിൽക്കുവാൻ പാടില്ല, അത് താങ്കൾ മറ്റൊരാൾക്ക് സമ്മാനമായി കൊടുക്കുവാൻ പാടില്ല, അത് താങ്കൾ ഉടമപ്പെടുത്തുവാൻ പാടില്ല, അത് താങ്കൾ ഉപയോഗിക്കുവാൻ പാടില്ല. ഇങ്ങനെ ഒരാൾ നിബന്ധന വെച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് കച്ചവടം നടത്തിയാൽ വാങ്ങുന്നവനും വിൽക്കുന്നതിനും ഇഷ്ടപ്പെട്ടു. വാങ്ങുന്നതിന് വിചാരിക്കുന്നു, 1000 രൂപയ്ക്ക് ആ മൊബൈൽ ഫോൺ വാങ്ങി എന്റെ ഷോക്കേസിൽ ഒരു മ്യൂസിയം പോലെ ഉപയോഗിക്കുന്നത് പോലെ പഴയ കാലത്തിൽ ആ മൊബൈൽ ഞാൻ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടമപ്പെടുത്തുവാനും സമ്മാനം കൊടുക്കുവാനും ഒന്നും താങ്കൾക്ക് പാടില്ല, ആ രൂപത്തിൽ ഞാൻ താങ്കൾക്ക് ഇത് വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് രണ്ടു കൂട്ടരും പരസ്പരം ഇഷ്ടപ്പെട്ടാലും ശരി, പ്രസ്തുത കച്ചവടം അനുവദനീയമായി തീരുകയില്ല. എന്തുകൊണ്ട്? നമ്മുടെ കായിദ പറയുന്നത്, നമ്മുടെ അടിസ്ഥാനപരമായ നിയമം, ഇന്നമൽ ബൈഉ അൻ തറാദിൻ, രണ്ടു കൂട്ടരും പരസ്പരം ഇഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള കച്ചവടം മാത്രമാണ് ശരിയായി തീരുക എന്ന കായിദയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നിരുന്നാലും ശരി, ഇവിടെ കച്ചവടം കൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത് അത് നടക്കാതെ പോകുന്നു. കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് സമ്മാനം കൊടുക്കാം, ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അനുവദനീയമായ എന്ത് വ്യവഹാരത്തിലും അത് അയാൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നാൽ അതെല്ലാം തടയുന്ന രൂപത്തിലുള്ള നിബന്ധന വെച്ച് കച്ചവടം നടത്തിയാൽ ആ കച്ചവടം അനുവദനീയമായി തീരുകയില്ല. മൂന്നാമത്തെ ഒരു നിബന്ധന, ഒരു ഷർത്ത് എന്ന് പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞു, പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടായിരിക്കണം കച്ചവടം എന്ന് പറഞ്ഞു. ആ പ്രസ്തുത കായികയിൽ നിന്നുള്ള ഒരു ഇസ്തിസ്ന, ഒരു ഒഴിവാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നത്. ചില വേളകളിൽ, ചില സന്ദർഭങ്ങളിൽ വിൽക്കുന്നവൻ അയാൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, അയാളെ വിൽപ്പനക്ക് പ്രേരിപ്പിക്കാവുന്നതാണ്. ചില നിബന്ധനകളും ചില വസ്തുതകളും വിൽപ്പനക്കാരിൽ ഒത്തുവന്നാൽ, അഥവാ കച്ചവടം ചെയ്യുന്ന വ്യക്തി അയാൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് കച്ചവടം ചെയ്താലേ അനുവദ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ചില വേളകളിൽ കച്ചവടക്കാരനെ കച്ചവടം ചെയ്യുവാനും അയാളുടെ വസ്തു വിൽക്കുവാനും ഭരണാധികാരിക്ക്, ഒരു ഹാക്കിമിന്, ഒരു അമീറിന് നിർബന്ധിക്കാവുന്നതാണ്. ആ വേളയിൽ ഇയാൾ ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല കച്ചവടം നടത്തുന്നത്, മറിച്ച് ഭരണാധികാരി അയാളെ പീഡിപ്പിച്ചും അയാളെ ഭയപ്പെടുത്തിയും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടുമാണ് കച്ചവടം നടത്തിയത്, അതുകൊണ്ട് ആ കച്ചവടം അനുവദനീയമായി തീരുകയില്ല എന്ന് പറയാൻ പാടില്ല. നമ്മൾ പറഞ്ഞു വന്ന കായിദ, ഇന്നമൽ ബൈഉ അൻ തറാദിൻ, പരസ്പരം ഇഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കച്ചവടം ശരിയായി തീരുക എന്നതാണല്ലോ. ആ കായിദയിൽ നിന്നുള്ള, ആ നിയമത്തിൽ നിന്നുള്ള ഒരു ഒഴിവാണ് ഈ സൂചിപ്പിക്കുന്നത്. എപ്പോഴാണ് ഭരണാധികാരിക്ക് കച്ചവടക്കാരനെ കച്ചവടം ചെയ്യുവാൻ നിർബന്ധിപ്പിക്കാവുന്നത്? എപ്പോഴാണ് അയാളുടെ വസ്തുവകകൾ വിൽക്കുവാൻ ഭരണാധികാരിക്ക് പ്രേരിപ്പിക്കുവാനുള്ള അവകാശമുള്ളത്? ഒരു ഉദാഹരണം, ഒരാൾ കുറേ കടം വാങ്ങി, അങ്ങനെ കടം വാങ്ങി പിന്നീട് അത് അടച്ചു തീർക്കുവാനുള്ള സമയമായിട്ടും അയാളത് അടച്ചു തീർക്കുന്നില്ല. അവകാശികൾ വന്ന് അയാളോട് തങ്ങൾ നൽകിയ പണം തിരികെ ആവശ്യപ്പെടുന്നു. ഇയാളുടെ കയ്യിൽ കുറേ വസ്തു വകകളും കച്ചവട ചരക്കുകളും എല്ലാം ഉണ്ട്. ആളുകൾ വന്ന് പറയും, നിങ്ങൾ ഞങ്ങളുടെ കാശ് തരണം, ഈ കച്ചവടം നടത്തിയിട്ടെങ്കിലും കാശ് തരണം എന്ന് പറയുമ്പോൾ അയാൾ അത് കൂട്ടാക്കുന്നില്ല എങ്കിൽ ഭരണാധികാരിക്ക് പ്രസ്തുത വ്യക്തിയെ കച്ചവടത്തിന് നിർബന്ധിപ്പിക്കാവുന്നതാണ്. ഇനി അയാൾ അയാളുടെ സ്വത്തുവകകൾ വിറ്റ് കടക്കാരുടെ പണം വീട്ടാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഭരണാധികാരിക്ക് പ്രസ്തുത വസ്തുവകകൾ പിടിച്ചെടുത്ത് വിറ്റ് ആ കാശുകൊണ്ട് അയാളുടെ കടം വീട്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കായിദ, ഈ കായിദയിൽ നിന്നുള്ള ഒഴിവാണ് ഈ പറഞ്ഞ സൂചിപ്പിച്ചത്. അപ്രകാരം തന്നെ ഭരണാധികാരിക്ക് കച്ചവടം ചെയ്യുന്ന ആളുകളെ അവരിഷ്ടപ്പെട്ടില്ലെങ്കിലും തൃപ്തിപ്പെട്ടില്ലെങ്കിലും നിർബന്ധിപ്പിക്കുവാൻ ഉള്ള അനുവാദം, ജനങ്ങൾക്ക് അത്യാവശ്യമായ വസ്തു കച്ചവടക്കാരൻ വിൽക്കാതെ അയാൾ ഗോഡൌണിൽ സൂക്ഷിക്കുന്നു വില ഇരട്ടിപ്പിക്കുവാൻ വേണ്ടി, ഉദാഹരണമായി അത്യാവശ്യ വസ്തുവായ അരി, ഭക്ഷണം പോലുള്ളവ കച്ചവടക്കാരൻ്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്, അയാൾ അത് വിൽക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുകയാണ്, കമ്പോളത്തിൽ അതിനാവശ്യക്കാർ വർദ്ധിക്കട്ടെ എങ്കിൽ തനിക്ക് ഒന്നുകൂടെ വലിയ ലാഭം കിട്ടും എന്ന രൂപത്തിൽ. ഇങ്ങനെ ഒരു അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ ഭരണാധികാരിക്ക് തീർച്ചയായും അത്തരത്തിലുള്ള കച്ചവടക്കാരെ നിർബന്ധിപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ തന്നെ ഒരു ഇസ്ലാമിക രാജ്യത്ത് ഭരണാധികാരിക്ക് കച്ചവടക്കാരെ കച്ചവടം ചെയ്യുവാൻ, അവരുടെ തൃപ്തി നോക്കാതെ കച്ചവടം ചെയ്യുവാൻ പ്രേരിപ്പിക്കുവാനുള്ള അവകാശവും അധികാരവുമുണ്ട്. പ്രസ്തുത വേളകളിൽ ഇന്നമൽ ബൈഉ അൻ തറാദിൻ, പരസ്പരം തൃപ്തിപ്പെട്ട കച്ചവടം മാത്രമേ അനുവദനീയമായി തീരുകയുള്ളൂ എന്ന കായിദ അവിടെ പ്രാവർത്തികമാക്കുന്നതല്ല. ഇതിനോടനുബന്ധിച്ച് ഒരു മസാല കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ സൂചിപ്പിക്കാം. ഒരാളുടെ കുട്ടിയെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. അങ്ങനെ അവരൊരു വലിയ സംഖ്യ 10 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു, ഇല്ലെങ്കിൽ മകനെ കൊന്നുകളയും. ഇത്രയും പെട്ടെന്ന് ഇന്ന സ്ഥലത്ത് 10 ലക്ഷം രൂപ എത്തിക്കണം എന്ന് പറയുന്നു. ഇയാളുടെ കയ്യിലാകട്ടെ 10 ലക്ഷം രൂപയൊന്നുമില്ല. അയാളുടെ വീടും പറമ്പും എല്ലാം അയാൾ ഈ ഒരു ആവശ്യ പൂർത്തീകരണത്തിന് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു വേളയിൽ മറ്റൊരു വ്യക്തിക്ക് ഇവ വാങ്ങുവാൻ അവകാശമുണ്ടോ? അനുവദനീയമാണോ ആ കച്ചവടം? കാരണം ഇയാളിൽ ഇത് വിൽക്കുന്നത് പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടാണോ? ഒരു നിർബന്ധത്തിനു വഴങ്ങി അത്യാസന്ന നിലയിൽ പണം സ്വരൂപിക്കുവാൻ വേണ്ടി, ശേഖരിക്കുവാൻ വേണ്ടി തന്റെ കിടപ്പാടം അയാൾ വിൽക്കുന്നു. അതയാൾ വാങ്ങുകയാണെങ്കിൽ അത് കണ്ണിൽ ചോരയില്ലാത്തൊരു പ്രവർത്തനമായി തീരുമോ? അതല്ല, അത് അയാൾ ഉദ്ദേശിച്ച സംഖ്യക്ക് വാങ്ങി അയാളുടെ മകനെ രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത്. ഇവിടെ 2-3 അവസ്ഥകളുണ്ട്. ഒന്ന്, വസ്തുവകകൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പൊതുസമൂഹം, അവർക്ക് പരിപൂർണമായി ബോധ്യമാവുന്ന എന്തെങ്കിലും അടിസ്ഥാനത്തിൽ ബോധ്യമാവുന്നു, ഈ 10 ലക്ഷം രൂപ കൊള്ളക്കാർക്ക് കൊടുത്തിട്ടില്ലെങ്കിലും ശരി, അല്പം കഴിഞ്ഞാൽ ഇയാളുടെ മകനെ അവർ മോചിപ്പിക്കും, രക്ഷപ്പെടുത്തും, ഒരിക്കലും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ഇല്ല എന്ന പൂർണ്ണമായ ബോധ്യം, അവബോധമുണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും അയാളെ അയാളുടെ വസ്തുവകകൾ വാങ്ങുവാൻ പാടില്ല. ഒരിക്കലും അയാളുടെ വസ്തുവകകൾ വാങ്ങുവാൻ പാടില്ല, കാരണം അയാളത് വിൽക്കുന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല. രണ്ടാമതൊരു ഘട്ടം, ഇയാൾ പണം കൃത്യമായും പറഞ്ഞ ഡേറ്റിന് കൊടുത്തിട്ടില്ല എങ്കിൽ മകനെ കൊല്ലും എന്നാണ് കൊള്ളക്കാരുടെ അവസ്ഥ. അവർ ആ രൂപത്തിലാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പൂർണ്ണമായ ബോധ്യമായി കഴിഞ്ഞു എങ്കിൽ അയാളുടെ വസ്തു വിൽക്കുമ്പോൾ അതിന് പ്രേരണ കൊടുക്കുകയും അത് മറ്റൊരാൾ വാങ്ങുകയോ വാങ്ങിപ്പിക്കുകയോ ചെയ്യുകയാണോ വേണ്ടത്? പണ്ഡിതന്മാർ പറഞ്ഞു, ആധുനിക പണ്ഡിതന്മാർ, ആ ഒരു വേളയിൽ അത് വാങ്ങൽ കറാഹത്താണ്. മറിച്ച് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവിടെ ആളുകൾ ചെയ്യേണ്ടത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന ആയത്ത് അന്വർത്ഥമാകുന്ന രൂപത്തിൽ അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് പ്രാവർത്തികമാക്കുന്ന രൂപത്തിൽ ഇയാളുടെ വസ്തുവകകൾക്ക് കേടുപാട് വരുത്താതെ ഒരു ജംഇയ്യ എന്ന രൂപത്തിൽ ജനങ്ങളിൽ നിന്ന് കാശ് സ്വരൂപിച്ചുകൊണ്ട് മകനെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമമാണ് അവിടെ ഏറ്റവും അനുയോജ്യവും ഏറ്റവും അഭിലഷണീയവുമായത് എന്നാണ് പണ്ഡിതന്മാരുടെ ആ വിഷയത്തിലുള്ള വാക്ക്. ഏതായിരുന്നാലും ശരി, അങ്ങനെ ഒരാൾ കച്ചവടം നടത്തിക്കഴിഞ്ഞാൽ ഒരു ഒരു ഹറാമായ കച്ചവടമായി തീരുകയില്ല. എന്നിരുന്നാലും അയാളുടെ അവസ്ഥ മറ്റ് സഹോദരങ്ങൾ മാനിക്കുകയാണ് വേണ്ടത് എന്നാണ് പ്രസ്തുത വിഷയത്തിൽ നമ്മൾ അറിയേണ്ടത്. ഇന്നമൽ ബൈഉ അൻ തറാദിൻ, പരസ്പരം ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള കച്ചവടം, അത് വിൽക്കുന്നവനായിരുന്നാലും ശരി വാങ്ങുന്നവനായിരുന്നാലും ശരി, ഇഷ്ടപ്പെട്ട കച്ചവടം മാത്രമാണ് ശറഇൽ അനുവദനീയമായ ഹലാലായ രൂപത്തിലുള്ള കച്ചവടമായി തീരുക എന്നതാണ് ഈ ഖാഇദ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം. അത്തരത്തിലുള്ള ഒരു ഖാഇദയാണ് ലാ യൻഅഖിദുൽ ബൈഉ ഇല്ലാ അലാ മാലിൻ. ലാ യൻഅഖിദുൽ ബൈഉ ഇല്ലാ അലാ മാലിൻ, മാലിന്റെ മേൽ മാത്രമേ കച്ചവടം ഉണ്ടാകുകയുള്ളൂ. മാൽ എന്ന് പറഞ്ഞാൽ ധനം എന്നാണ്, കാശ് എന്നാണ് നമ്മളതിന് പരിഭാഷപ്പെടുത്താറുള്ളത്. ധനം വിലപിടിപ്പുള്ള വസ്തു, മൂല്യമുള്ള വസ്തു. ആ വസ്തുവിനെ കൊണ്ട് മാത്രമേ കച്ചവടം ചെയ്യാവൂ, അതേ കച്ചവടമായി തീരുകയുള്ളൂ. അതാണ് ഷറഈൽ അനുവദനീയമായ കച്ചവടമായി തീരുക. ലാ യൻഅഖിദുൽ ബൈഉ ഇല്ലാ അലാ മാലിൻ, വിലപിടിപ്പുള്ള മൂല്യമുള്ള ധനത്തിന്റെ മേൽ മാത്രമേ കച്ചവടം ഉണ്ടാകുകയുള്ളൂ, അതല്ലാത്തവ കച്ചവടമായി പരിഗണിക്കപ്പെടുകയില്ല. ഇതാണ് ആ ഖാഇദയിൽ ഉള്ളത്. ഖാഇദയുടെ വിസ്തീർണം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മാലുൻ എന്ന് പറഞ്ഞാൽ ധനം, കാശ് എന്നൊക്കെയാണ് ബാഹ്യമായി അതിനർത്ഥം. നമ്മുടെ നാട്ടിലാണെങ്കിൽ രൂപ, പൈസ, മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ കറൻസി, മറ്റ് അവരുടേതായ കറൻസികൾ, ഇതൊക്കെയാണ് പെട്ടെന്ന് കാശ് അല്ലെങ്കിൽ ധനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലെത്തുക. നമ്മൾ കാശ് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ടൊരു വസ്തു വാങ്ങുന്നു, അങ്ങനെയാണല്ലോ പൊതുവെയുള്ള കച്ചവടം. എന്നാൽ കേവലം മാലുൻ എന്ന് പറയുമ്പോൾ കറൻസി, പൈസ, നോട്ടുകൾ, നാണയങ്ങൾ ഇവ മാത്രമല്ല, ഉപകാരപ്രദമായ വിലപിടിപ്പുള്ള എന്തെല്ലാമുണ്ടോ അതെല്ലാം മാൽ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. മാലുൻ എന്നതിന് അഥവാ കച്ചവടം അനുവദനീയമായി തീരുവാനുള്ള മാൽ എന്നതിന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. മാ ഫീഹി മൻഫഅത്തുൻ മുബാഹത്തുൻ മുത്ലഖൻ, മാ ഫീഹി മൻഫഅത്തുൻ മുബാഹത്തുൻ മുത്ലഖൻ, നിരുപാധികമായ ഉപകാരപ്രദമായ അനുവദനീയമായ വസ്തു എന്നാണ്. നിരുപാധികം ഉപകാരപ്രദവും അനുവദനീയവുമായ വസ്തുവിനാണ് മാൽ എന്ന് പറയുക. മാ ഫീഹി മൻഫഅത്തുൻ മുബാഹത്തുൻ മുത്ലഖൻ, ഉപകാരപ്രദമായിരിക്കണം, അതേപോലെ തന്നെ അനുവദനീയവുമായിരിക്കണം. പക്ഷേ ആ അനുവദനീയത്തിൻ്റെ ഒരു പ്രത്യേകത, മുബാഹത്തുൻ മുത്ലഖൻ, നിരുപാധികം, ഏതെങ്കിലും സമയത്ത് മാത്രം അനുവദനീയമായി തീരുന്ന വസ്തുവല്ല മാൽ എന്ന് പറഞ്ഞാൽ, മറിച്ച് ഏത് സ്ഥലത്താകട്ടെ, ഏത് കാലഘട്ടത്തിലാകട്ടെ, ഏത് സന്ദർഭത്തിലാകട്ടെ, അവിടെയെല്ലാം ഈ വസ്തു അനുവദനീയമായി തീരും. അങ്ങനെ അനുവദനീയമായി തീരുന്ന വസ്തു മാത്രമേ മാൽ എന്ന ഗണത്തിൽ ഉൾപ്പെടുകയുള്ളൂ. ഖാഇദ അല്പം കൂടി വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഖാഇദയെ ഒന്നുകൂടെ വിശദമായി ചർച്ച ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ ആദ്യം പഠിച്ച ഖാഇദ ഇന്നമൽ ബൈഉ അൻ തറാദിൻ, തീർച്ചയായും വാങ്ങുന്നവനും വിൽക്കുന്നവനും പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള കച്ചവടം മാത്രമേ യഥാർത്ഥ കച്ചവടമായി തീരുകയുള്ളൂ എന്നതാണ്. ശ്രദ്ധിക്കണം, നമ്മളൊക്കെ ചെയ്യുന്ന കച്ചവടങ്ങൾ കൃത്യമായും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമുള്ള അനുവദിച്ച കച്ചവടമാണോ, ഷറഈ അംഗീകരിച്ചതാണോ, അതേപോലെ തന്നെ മറ്റാരെങ്കിലും നിർബന്ധിപ്പിച്ചുകൊണ്ടുള്ള മറ്റുള്ള ആളുകളെ പ്രലോഭിപ്പിച്ചോ പ്രകോപിപ്പിച്ചോ കൊണ്ടുള്ള കച്ചവടമാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയണം, മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും ഇഷ്ടപ്പെട്ട രൂപത്തിൽ വ്യവഹാരങ്ങൾ ഏർപ്പെടുവാനും ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ വിനിയോഗിക്കുവാനുമൊക്കെയുള്ള ഒരു തോഫീഖ് അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. هذا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
0: جزاكم الله خير. ഇന്നത്തെ പ്രകാശ തീരത്തിൽ നമ്മളോട് സംസാരിച്ചത് സാദിഖ് മദീനി.
2: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. കോപം അപകടം ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് സുഹൈൽ പറവന്നൂർ നമുക്കൊപ്പം ചേരുന്നു.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇൻഷാല്ലാ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം കോപം അപകടം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് കോപം, അതല്ലെങ്കിൽ ദേഷ്യം. ദേഷ്യം മനുഷ്യൻ്റെ മനസ്സിനെ കീഴടക്കുകയും അത് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളെ തകർക്കുകയും മനസ്സിൻ്റെ സമാധാനത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു വികാരമാണ്. എന്നാൽ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് കോപത്തെ അല്ലെങ്കിൽ ദേഷ്യത്തെ നിയന്ത്രിക്കാനും മനസ്സിനെ ശാന്തമായിക്കൊണ്ട് കൈകാര്യം ചെയ്യാനുമാണ്. അതിനുള്ള മാർഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകി. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ശക്തനാരാണ്? അതിന് സ്വഹാബത്ത് മറുപടി നൽകിയത്, പുരുഷന്മാർക്ക് തോൽപ്പിക്കാനാവാത്തവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അതല്ല, മറിച്ച് കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തനെന്ന്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചും അത് നിയന്ത്രിക്കാൻ ഇസ്ലാം നൽകുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ്നേഹവും വളർത്താൻ നാം എങ്ങനെയായിരിക്കണമെന്നും അതിന് സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതിലൊന്നാമത്തത് നബിയുടെ വസീയത്തിനെ നാം സ്വീകരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും ദേഷ്യപ്പെടരുത് എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് ഒരു ഉപദേശം നൽകൂ. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നീ കോപിക്കരുത്, ലാ തഅബൽ, നീ കോപിക്കരുത്. വീണ്ടും ആവർത്തിച്ചു ചോദിക്കുകയാണ്, എനിക്കൊരു ഉപദേശം നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം, ലാ തഅബൽ, നീ കോപിക്കരുത്. കോപമെന്നുള്ളത്, ദേഷ്യമെന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ ചില മേഖലകളിൽ, കുടുംബജീവിതത്തിലാകട്ടെ, അല്ലെങ്കിൽ ഭാര്യാഭർത്ത ബന്ധങ്ങളിലാകട്ടെ, സാമൂഹികമായ മേഖലയിലാവട്ടെ, നമ്മുടെ ജോലിസ്ഥലത്തോ അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലോ, ഏതൊരു സന്ദർഭത്തിലായിരുന്നാലും ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും ദേഷ്യത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. കാരണം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നിങ്ങൾ ദേഷ്യത്തെ നിയന്ത്രിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ കാരണം, കാരണം അത് എല്ലാ തിന്മകളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഹുമൈദ് ബിൻ അബ്ദുറഹ്മാനിൽ നിന്നും നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു മനുഷ്യനെ വന്നിട്ട് നബിയെ എന്നെ ഉപദേശിച്ചാലും, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നബിയെ എന്നെ ഉപദേശിച്ചാലും എന്ന് പറയുമ്പോൾ, ആ മനുഷ്യനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത്, ലാ തഅബലനി, കോപിക്കരുത്, അല്ലെങ്കിൽ ദേഷ്യപ്പെടരുത്. കാരണം നാം ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ തിന്മകൾ, ഒരുപാട് തിന്മകൾ നമ്മളിലേക്ക് എത്തിച്ചേരും. അതുവഴി കോപത്തിൻ്റെ സന്ദർഭത്തിൽ അനാവശ്യമായ സംസാരങ്ങൾ വരാൻ, തെറിവാക്കുകൾ, അസഭ്യങ്ങൾ, വളരെ മോശമായ സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ, അതല്ലെങ്കിൽ അക്രമങ്ങൾ, അനീതികളൊക്കെ വരാൻ കൂടുതൽ സാധ്യതയുള്ള, ഉണ്ടാക്കുന്ന, അങ്ങനെ പ്രയാസങ്ങളുണ്ടാക്കുന്ന, അപകടങ്ങളുണ്ടാക്കുന്ന ഒരു വികാരമാണ് ദേഷ്യമെന്നുള്ളത്. ദേഷ്യം കാരണം തകർന്നുപോയ എത്രയെത്ര നല്ല നല്ല ബന്ധങ്ങളാണ് നമ്മുടെ ചുറ്റുപാടിലുമുള്ളത് എന്ന് നാം ആലോചിക്കണം. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ദേഷ്യം കാരണം നമുക്കൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായേക്കാം. അതൊക്കെ നിയന്ത്രിക്കാനാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. ആ കൽപ്പനയെ മാനിക്കുന്ന ആളുകൾക്കാണ് സത്യവിശ്വാസികളായിക്കൊണ്ട് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതോടൊപ്പം തന്നെ അത്തരക്കാർക്കാണ് ശാശ്വതമായ സ്വർഗവും സ്വർഗാനുഭൂതിയും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കുകയുള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്കൊന്ന് പരിശോധിച്ചാലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദേഷ്യം വരുന്ന വല്ല പ്രവർത്തനങ്ങളും ആരെങ്കിലും ചെയ്താൽ, നബി അത് ദീനുമായി ബന്ധപ്പെട്ട് മതപരമായ വല്ല വിഷയങ്ങളിലുമാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ അതിൽ ദേഷ്യപ്പെടുകയും അതോടൊപ്പം തന്നെ അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതല്ലെങ്കിൽ മൗനം പാലിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഐഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവിടെ ചിത്രമുള്ള അല്ലെങ്കിൽ ചിത്രയുള്ള ഒരു തിരശ്ശീല കാണുകയും അത് ദേഷ്യത്താൽ അത് കീറി മാറ്റുകയും അത് ഒഴിവാക്കുകയും ചെയ്ത ഒരു ചരിത്രം നാം എത്രയോ തവണ കേൾക്കുകയും കാണുകയും വായിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വിഷയത്തിൻ്റെയും ഗൗരവത്തെ എത്രത്തോളമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കാണിച്ചിരുന്നത് എന്നുള്ളതാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായ കാര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രയാസമെങ്കിൽ പ്രവാചകൻ അവിടെ ക്ഷമ കൈക്കൊള്ളുകയും മൗനം പാലിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ ഈ ഒരു വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്ത നിലപാട് മൗനം, പ്രയാസം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ദേഷ്യം വരുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനം അവലംബിക്കുമായിരുന്നു എന്ന് പ്രവാചക ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വലിയ ഒരു മാതൃക നമുക്ക് ഏത് മേഖലയിലും പ്രവാചകനിലുണ്ട് എന്നത് വീണ്ടും വീണ്ടും നമുക്ക് ഈ ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകളെ നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റി അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന യഥാർത്ഥ സത്യവിശ്വാസി വിശ്വാസിനികളായിട്ട് മാറാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം കോപം അപകടം ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് സുഹൈൽ പറവന്നൂർ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: നമ്മളെ ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് കാലത്തിലാണുള്ളത്. വേൾഡ് കപ്പ് നടക്കുമ്പോൾ ആര് ജയിക്കും ആര് തോൽക്കും തുടങ്ങിയ വാഗ്വാദങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഫുട്ബോള് ഇസ്ലാമിൻ്റെ ഒരു വിജയപ്രഖ്യാപനമാണ് എന്നുള്ള രൂപത്തിൽ ചില ചാനലുകൾ ഫുട്ബോൾ ജിഹാദ് അവിടെ ഇസ്ലാം കുത്തിക്കയറ്റുകയാണ്. വർഷങ്ങളായിട്ട് ഇസ്ലാം ബോധപൂർവം ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ടീമും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ ടീമുകളുടെ സ്ഥാനത്തേക്ക് മുസ്ലിം രാജ്യങ്ങൾ അതേപോലെ ഈ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ഫുട്ബോളിനെ വിഴുങ്ങുന്നു എന്ന രൂപത്തിലൊക്കെ വലിയ ചാനൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഒരു വസ്തുത ഈ ഒരു കാര്യത്തിൽ, ഒരു ഫുട്ബോൾ ജിഹാദ് ഏത് കാര്യവും ജിഹാദാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫുട്ബോൾ ജിഹാദ് എന്നൊക്കെ പ്രയോഗിക്കുന്നതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്?
3: ഇത് സത്യത്തിൽ വലിയ തമാശ കൂടിയാണ്. മുസ്ലിങ്ങൾ ഏതെല്ലാം രംഗത്ത് മുന്നിൽ വരുന്നുവോ, മുസ്ലിങ്ങളുടെ ഒരു പ്രകടമായ സാന്നിധ്യം ഏതെല്ലാം തലങ്ങളിലുണ്ടാകുന്നുവോ, അതിനെയെല്ലാം വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയിലെ സംഘപരിവാരത്തിൻ്റെ അടുക്കൽ നിന്ന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി, പ്രത്യേകിച്ച് അവർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഫാസിസവും അതേപോലുള്ള ഇത്തരം വിനാശകരമായ ആശയങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു ശത്രുവിനെ മുന്നിൽ നിർത്തി, അപരനെ മുന്നിൽ നിർത്തി നിരന്തരം അവരെ ആക്രമിച്ചുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കുന്നവരാണ് നമ്മളെല്ലാവരും, ഇന്ത്യയിലുടനീളം ലോകത്തുടനീളമുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയയുടെ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും ഫുട്ബോൾ ജിഹാദ് എന്ന് പറഞ്ഞ ഈ ചർച്ചയിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും തമാശയായി തോന്നുന്നൊരു കാര്യം, കേരളത്തിലെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസുള്ള ഒരു ചാനൽ അതിൻ്റെ ഫ്ലോർ സമയത്തിൽ ഏറ്റവും പീക്കായിട്ടുള്ളൊരു സമയം ഇത്തരം ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം എത്രമാത്രം ഒരു തരംതാഴ്ന്ന സാഹചര്യമാണ് ഇവരൊക്കെ അനുഭവിക്കുന്നത് എന്നത് നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, എല്ലാ മുസ്ലിം ഇഷ്യൂ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മായി ബന്ധപ്പെട്ട എത്രയെത്ര ജിഹാദി പരാമർശങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. ഇപ്പോൾ ലവ് ജിഹാദാണ് അതിലേറ്റവും ഒന്നാമതായി ജിഹാദുമായി കൂട്ടിക്കലർത്തി വരുന്ന ഒരു വിഷയം. ഇന്ത്യയിലെ കഴിഞ്ഞ 10-14 വർഷമായി ഇന്ത്യ ബി ജെ പിയുടെ ഭരണത്തിന് കീഴിലാണ്. ഒരുപക്ഷേ ഇന്ത്യൻ മുസ്ലിങ്ങളെ ഏറ്റവും അധികം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാമായിരുന്ന അല്ലെങ്കിൽ അവരെ പ്രതിക്കൂട്ടിൽ നിർത്താമായിരുന്ന ഒരു വിഷയമായിട്ടാണ് ലവ് ജിഹാദിനെ എൽക്കാലത്തും ബി ജെ പി ഉപയോഗിച്ചു വന്നത്. ആ വിഷയത്തിൽ എല്ലാ തലത്തിലുമുള്ള, ഇപ്പോൾ ഇന്ത്യക്ക് IB ഉണ്ട്, പിന്നെ റോയുണ്ട്, ഇന്ത്യക്ക് ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ പല രൂപത്തിലുണ്ട്, CBI സംവിധാനങ്ങളുണ്ട്, NIA ഉണ്ട്, ഇങ്ങനെയുള്ള എത്രയോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ വളരെ ആഴത്തിൽ അവർക്ക് കിട്ടാവുന്ന മാക്സിമം കാര്യങ്ങൾ ഉപയോഗിച്ച് അന്വേഷിച്ചെങ്കിലും ഉത്തർപ്രദേശിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഈ മുസ്ലിങ്ങൾ മറ്റെവിടെയെങ്കിലും നിന്നോ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ സാധിക്കാതെ സുപ്രീം കോടതി വരെ തള്ളിക്കളഞ്ഞ ഒരു വിഷയമാണ്. എന്നാലും ഇപ്പോഴും, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസവും ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ വീണ്ടും ലവ് ജിഹാദ് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. മുസ്ലിങ്ങൾ ഭൂമി വാങ്ങിക്കൊടുക്കുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് മുസ്ലിം സാന്നിധ്യം കൂടുതലായപ്പോൾ ലാൻഡ് ജിഹാദ് എന്ന് പറഞ്ഞ് വരുന്ന സാഹചര്യം ഉണ്ടായി. +2 അടക്കമുള്ള വർഷങ്ങളായി മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമുദായിക സംഘടനകളും സാമൂഹിക സംഘടനകളും മുസ്ലിങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ നല്ല വിജയം കാഴ്ചവെക്കുകയും അവർ ഡൽഹി യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ, ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വലിയ നല്ലൊരു എണ്ണം അവർ വരികയും ചെയ്തപ്പോൾ ഡൽഹിയിൽ നിന്നൊരു പ്രൊഫസറുടെ അടുക്കൽ നിന്നാണ് മാർക്ക് ജിഹാദ് എന്നുള്ള പദം നമ്മൾ കേൾക്കുന്നത്,
2: എൻട്രൻസ് ജിഹാദ്
3: എന്നുള്ള പദം കേൾക്കുന്നത്. ഇങ്ങനെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് വോട്ട് ഒരു പ്രത്യേക പാർട്ടിക്ക് ചെയ്യുന്നു എന്നുള്ളവർക്കുള്ള ജിഹാദി പരാമർശങ്ങൾ, ഭക്ഷണത്തോട് മുസ്ലിങ്ങൾക്ക് എക്കാലത്തും താല്പര്യം മുസ്ലിങ്ങളാ നിലക്ക് അവരുടെ ബിസിനസ് രംഗത്തും ഹോട്ടൽ വ്യവസായമാണെങ്കിലും ഏത് കാലത്തും മുന്നോട്ട് പോയിട്ടുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ അതിപ്രസിദ്ധമായ എല്ലാ ഭക്ഷണ വിഭവങ്ങൾക്കും നോൺ വെജ് വിഭവങ്ങൾക്കും പിന്നിൽ മുസ്ലിം രാജാക്കന്മാരുടെയും അവരുടെ കുശിനിക്കാരുടെയും വലിയ പങ്കുണ്ടെന്നുള്ളതും ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അവിടെ ഹലാൽ ജിഹാദും തുപ്പൽ ജിഹാദും കൊണ്ടുവരാൻ ശ്രമിച്ച സാഹചര്യം, ഇങ്ങനെ യൂണിഫോമുമായി ബന്ധപ്പെട്ട, ഹിജാബുമായി ബന്ധപ്പെട്ട ജിഹാദി പരാമർശം, സിവിൽ സർവീസിൻ്റെ ചരിത്രം എടുത്താൽ എനിക്ക് തോന്നുന്നത് 5% സിവിൽ സർവീസിൽ മുസ്ലിം പ്രാതിനിധ്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ള, 5% താഴെ. അതൊരു എന്തോ ഒരു ബാരിയർ വെച്ചതുപോലെ 1000 ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ 50 ആളുകളിൽ മുസ്ലിങ്ങളവിടെ തടഞ്ഞു നിൽക്കും. 30, 40, 50, 52 മാക്സിമം പോയിട്ടുള്ളത്. അതിനെ സിവിൽ സർവീസ് UPSC ജിഹാദ് എന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട മറ്റൊരു ജിഹാദാണ് ജിം ജിഹാദ്. ജിംനേഷ്യത്തുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും മധ്യപ്രദേശ് ഉത്തരേന്ത്യയിലുണ്ടായ ഒരു സാധുവായ ഒരു മനുഷ്യൻ്റെ കട ആക്രമിച്ചപ്പോൾ അവിടെ പിന്നെ ഒരു ജിംനേഷ്യം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ ഇടപെട്ട് അദ്ദേഹം മുസ്ലിം പേര് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലും പിന്നെ ജിംനേഷ്യവുമായി ബന്ധപ്പെട്ട് 1-2 മുസ്ലിം പരാമർശങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലും ജിംനേഷ്യം ചെയ്ത് പാലക്കാടും അവസാനം അത് മറ്റൊരു രൂപത്തിൽ അവതരിക്കേണ്ട ഒരു ബിസിനസ്സിനെ, ഒരു ചെറുപ്പക്കാരൻ എല്ലാവരും അവനവൻ്റെ ബിസിനസ്സിനെ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ എന്ത് കസ്റ്റമൈസ്ഡ് സംവിധാനമാണ് എൻ്റെ ബിസിനസ്സിൽ കൊണ്ടുവരേണ്ടത് എന്ന് ആലോചിച്ച ഒരു പാവം ചെറുപ്പക്കാരൻ,
2: ഒരു ബ്രാൻഡിങ്,
3: അയാളുടെ ബിസിനസ് കേന്ദ്രത്തിലേക്ക് കൂടുതൽ അയാളുടെ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരും കൂടുതൽ ഇതുവരെ കടന്നു വരാത്ത ആളുകൾ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്ന് ശ്രമിച്ചപ്പോൾ അയാൾ മ്യൂസിക് കുറേ ആളുകൾക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട്. ശരി, മ്യൂസിക് ഇല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ഒരു ഇൻസ്ട്രുമെൻസിൻ്റെ മ്യൂസിക് ഇല്ലാത്ത ശബ്ദങ്ങൾ ഞാൻ എൻ്റെ കാണിക്കാം, അല്ലെങ്കിൽ എല്ലാവരും ഹിജാബ് ധരിക്കാതെ തുറന്നിട്ട ലൂസായ വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് ഇത്തരം ഫിസിക്കൽ ആക്ടിവിറ്റീസ് നടത്തുന്നത്. ശരി, എൻ്റെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഹിജാബ് ധരിച്ചിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റീസ് നടത്താം. ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു തൻ്റെ ബിസിനസ്സിനെ വളർത്താനുള്ളൊരു ചിന്തയെ എന്തോ മഹാ അപകടമാക്കി ചിത്രീകരിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടാവും. ഇതിനൊക്കെ മീഡിയയും സോഷ്യൽ മീഡിയയും ഒക്കെ അതിന് അവരുടെ സ്പേസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായൊരു കാര്യം എന്നുള്ളത്. അത് തള്ളിക്കളയാൻ ഇപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ജിഹാദി പരാമർശങ്ങൾ നമ്മളുടെ നാട്ടിൽ ഒരു ചർച്ച വന്നു, ആളുകൾ അതിനുമായി പ്രതികരണങ്ങൾ നടത്തുന്നു. ഇപ്പോൾ നേരത്തെ ഉള്ളൊരു ചർച്ചയിൽ നമ്മൾ പറയുകയുണ്ട്, ഏറ്റവും കൂടുതൽ ഈ കുടിയേറ്റ പശ്ചാത്തലമുള്ള ആളുകൾ ഫുട്ബോൾ രംഗത്തേക്ക്, ഇപ്പോൾ യൂറോപ്യൻ ടീമുകളിൽ കുടിയേറ്റ പശ്ചാത്തലമുള്ള ധാരാളം ആളുകൾ വെളുത്ത വർഗ്ഗക്കാർക്കിടയിൽ നമ്മൾ കറുത്ത കളിക്കാരെ കാണുമ്പോൾ തന്നെ, ഇപ്പോൾ ഏറ്റവും അവസാനം ഫ്രാൻസിൻ്റെ എംബാപ്പയോടൊപ്പം കളിക്കുന്ന ബാലൻഡിയോർ അവാർഡൊക്കെ നേടിയിട്ടുള്ള ഉസ്മാൻ ഡെംബലെ എന്ന കളിക്കാരൻ, അദ്ദേഹം ഇതുപോലെ ഒരു മാലി സ്വദേശിനിയായ അമ്മയുടെയും അതേപോലെ തന്നെ ഒരു എറിത്രിയനാണ് തോന്നുന്നു അച്ഛൻ്റെ ഗോത്രം, ആ സ്വദേശത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു മുസ്ലിം പശ്ചാത്തലമുള്ള കളിക്കാരനാണ്. പക്ഷെ അദ്ദേഹം ജനിച്ചതൊക്കെ ഫ്രാൻസിലാണ്. പക്ഷെ ഫ്രാൻസ് പോലെയുള്ള ലോകോത്തരമായ ഒരു ടീമിൽ ഒരു കളിക്കാരന് സ്പേസ് കിട്ടുക എന്നുള്ളത്, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഇപ്പോൾ സിനദിൻ സിദാൻ എന്ന് പറയുന്ന ഫ്രാൻസിൻ്റെ എക്കാലത്തെയും മികച്ച പന്തു കളിക്കാരൻ്റെ ഫുട്ബോളറുടെ 3 മക്കളുണ്ട് അദ്ദേഹത്തിന്. 3 മക്കളും ഫുട്ബോളർമാരാണ്. പക്ഷെ ആ 3 മക്കൾ ഒരാൾക്ക് പോലും ഫ്രാൻസിൻ്റെ ദേശീയ ടീമിലേക്കൊരു സ്പേസ് കിട്ടിയില്ല, ഒരു അവസരം കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ അവരുടെ കളിയേക്കാൾ എത്രയോ മുകളിലാണ് മറ്റുള്ളവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പോൾ അവസാനം അദ്ദേഹത്തിൻ്റെ വല്യച്ഛൻ അൾജീരിയയുടെ പിതാമഹൻ്റെ അൾജീരിയൻ സ്വദേശമായ അൾജീരിയയിലേക്ക് തിരിച്ചുപോയി അവിടെ നാഷണാലിറ്റി എടുത്ത് അതിൻ്റെ ഗോൾ കീപ്പറായിട്ടാണ് ലോകകപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിൽ ചാൻസ് കിട്ടാത്തതുകൊണ്ടാണ്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ തിരിച്ചറിയാതെ സ്പെയിനിൽ, പിന്നെ സ്പെയിൻ ഒക്കെ എക്കാലഘട്ടത്തിലും കാളപ്പോരിൻ്റെ നാട് എന്നാണ് സ്പെയിൻ പൊതുവെ അറിയപ്പെടുന്നതിന്, അതുപോലെ തന്നെ വംശപുറിയുടെയും വർണ്ണപുറിയുടെയും മൊറോക്കോക്കാരായ ആളുകൾ, ഇസ്ലാമിനോട് ഏറ്റവും വെറിയുള്ള ആളുകൾ, അത് അന്തലുസിയൻ കാലഘട്ടത്തിന് ശേഷം സ്പാനിഷ് ഒരു ക്രൈസ്തവ അധിനിവേശം അവിടെ വന്നതിന് ശേഷം വലിയ അളവിൽ മുസ്ലിം വിരോധമുള്ള ആ നാട്ടിലാണ് ലാമിൻ യമാൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കളിമികവ് കൊണ്ട് മാത്രം ടീമിലെത്തുകയും എത്തിയെന്ന് മാത്രമല്ല തൻ്റെ മുസ്ലിം ഐഡൻറ്റിറ്റി നിരന്തരം അറിയിക്കുകയും ഇപ്പോൾ ഫലസ്തീനോടൊക്കെയുള്ള ഐക്യദാർഢ്യം നിരന്തരം പറയുകയും സ്പാനിഷ് ടീമിന് തന്നെ അയാളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തതും, ജർമ്മനി നോക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ പിന്നെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജമാൽ മുസിയാള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലവും ഒരു മുസ്ലിം പശ്ചാത്തലവും അദ്ദേഹം ഒരു പ്രാക്ടീസിങ് മുസ്ലിമാണ് എന്ന് പലപ്പോഴും അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മീഡിയകൾ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ തമാശയിൽ ഏതൊരു ചർച്ചയിൽ ഞാൻ കേട്ടതുപോലെ ഇപ്പോൾ ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന് കേട്ടപ്പോൾ അത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെടുന്ന എന്തോ സാധനമാണെന്നുള്ളത് ഒരാൾ തമാശയിൽ പറയുന്നത് പോലെ ഈ ലീഗ് എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ഇതൊക്കെ ഇസ്ലാമിന് എന്തോ കാര്യമാണ്, അല്ലെങ്കിൽ മുസ്ലിം ഏതെങ്കിലുമൊക്കെ മുസ്ലിം പേരുള്ള ആളുകൾ വല്ല ഇത്തരം ക്ലബ്ബുകളിലോ കാര്യങ്ങളിലോ ഇപ്പോൾ ലോകത്തെ നമ്പർ വൺ ക്ലബ്ബുകളിലൊക്കെ മുസ്ലിം പേരുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പി എസ് ജി പോലുള്ള ക്ലബ്ബുകളൊക്കെ ഖത്തർ വംശജരുടെ അധീനതയിലേക്ക് കഴിഞ്ഞ് ലോകകപ്പിനേശൊക്കെ വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവർ തെളിവായി ഉദ്ധരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ ആളുകൾ എന്താണ് ലോകത്ത് സംഭവിക്കുന്നത്, ആളുകൾ ഈ മതത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയാണ്, ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ്, എന്താണ് ഈ ഈ ഓരോ പദ കേരളത്തിൽ പോലും സംഭവിക്കുന്നു, എന്താണ് ഫുട്ബോൾ ജി, അപ്പോൾ ജിഹാദിനെ കുറിച്ച് കുറച്ചുകൂടി ആളുകൾ പഠിക്കും, കുറച്ചുകൂടി എന്തുകൊണ്ടാണ് മുസ്ലിം പേരുള്ള ആളുകൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്, എന്താണ് ഇസ്ലാം, എന്താണ് മുസ്ലിം നാമം. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം, അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മസ്ജിദ് ഉണ്ട്. ഷെയ്ഖ് സായിദ് മസ്ജിദിലേക്ക് ഏതൊരാളും കടക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ അവിടേക്ക് വരുമ്പോൾ ഒരു ഗൗണ് ധരിച്ചിട്ട് കടക്കണം എന്നുള്ളതാണ് അവിടുത്തെ നിയമം, എല്ലാവർക്കും അറിയാം. ആ ഗൗണ് ഇപ്പോൾ യൂറോപ്യൻസായ ധാരാളം ആളുകൾ മിനിസ്കർട്ട് ധരിച്ച് അവിടെ വരുന്നു, അവർ ഒരു ഫ്രഷായ ഗൗണാണ് അവിടെ കൊടുക്കുന്നത്, ഏറ്റവും വൃത്തിയുള്ള ഒരു പർദ്ദ ഒരു അബായ അവരെ ധരിപ്പിക്കുന്നു. ആ പർദ്ദ ധരിക്കുന്നതുകൊണ്ട് മാത്രം ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് ഒരു വാക്ക് പോലും യു എ ഗവൺമെൻറ് ഇസ്ലാമിനെ കുറിച്ച് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ഗൗണ് ധരിക്കുന്നതോടുകൂടി ഈ വനിതകൾ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ പറയുന്നത്, ഞങ്ങൾ ഇതുവരെ ഒരിക്കലും വിചാരിക്കാത്തൊരു കംഫേർട്ടും എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ മതത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും മുസ്ലിങ്ങളാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ജിഹാദി പരാമർശങ്ങൾ കേൾക്കുമ്പോൾ ഇസ്ലാമിക പ്രബോധകരും ഇസ്ലാമിക പ്രവർത്തകരൊക്കെ സന്തോഷിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഇതൊക്കെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനുള്ള വഴികളായി മാറുന്നു, ഇസ്ലാമിലേക്ക് ആളുകൾ പഠിക്കാനും അറിയാനുള്ള വഴികളായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: Tune to reality. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് സ്മൃതിപഥം, അവതരിപ്പിക്കുന്നത് സഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലല്ല ലിമീൻ ഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബാത്ത്, ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്മൃതിപഥം എന്ന എപ്പിസോഡിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സഹാബികളെ കൂടുതൽ അടുത്തറിയുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ്റെ പ്രിയ പത്നിമാർ, സത്യവിശ്വാസികളുടെ ഉമ്മമാരിൽ പ്രഗത്ഭരായ ഖദീജ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ തുടങ്ങിയ മഹത് വ്യക്തിത്വങ്ങളെ, സൗദ റളിയല്ലാഹു അൻഹ തുടങ്ങിയവരെയൊക്കെ കഴിഞ്ഞ പല എപ്പിസോഡുകളിലൂടെ നാം ശ്രവിച്ചിട്ടുണ്ട്. ഇന്ന് റസൂലിൻ്റെ ഭാര്യമാരിൽ തന്നെ പ്രഗത്ഭയും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് രണ്ടാം ഖലീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളും ഖുർആൻ സൂക്ഷിപ്പുകാരി എന്ന പേരിൽ അറിയപ്പെട്ടവളുമായ ഹഫ്സ ബിൻത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മഹ്ദി പ്രഗത്ഭമായ ഖുറൈശി ഗോത്രത്തിൽ തന്നെയാണ് ജനിക്കുന്നത്. പ്രവാചക നിയോഗത്തിൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ജനിച്ചു വീഴുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹ, പിന്നീട് റസൂലിൻ്റെ പത്നിയും ചരിത്രം വരെ ഓർമ്മിക്കപ്പെട്ട മഹത് വ്യക്തിത്വവുമായി മാറുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അറബികളുടെ ഒരു പ്രത്യേകതയാണ് അവർക്ക് മക്കളില്ലെങ്കിൽ കൂടി തന്നെ മകൻ്റെയോ മകളുടെയോ പേരിലേക്ക് ചേർത്തിക്കൊണ്ടുള്ള ഒരു വിളിപ്പേര് എല്ലാവരും സ്വീകരിക്കാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് റസൂലിൽ മക്കളാരും ജനിച്ചിട്ടില്ലെങ്കിൽ കൂടി ഉമ്മു അബ്ദില്ല എന്ന പേര് മഹദി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹഫ്സ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൻ്റെ കൂടെ അത്തരത്തിലൊരു കുന്യത്ത് ചേർത്ത് വിളിക്കപ്പെട്ടതായോ മഹദി സ്വീകരിച്ചതായോ ഒന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളിൽ ഏറ്റവും മുതിർന്നവളായിരുന്നു പ്രായം കൊണ്ട് ഹഫ്സ റളിയല്ലാഹു അൻഹ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന പ്രഗത്ഭ സ്വഹാബിയും ഹദീസ് നിവേദകനുമായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ്റെക്കാൾ മുതിർന്നവളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. സൈനബ് ബിൻത് മദ്ഊൻ എന്ന് പറയുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയിലാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. മഹദിയുടെ ആദ്യ ഭർത്താവായി ഹുനൈസ് ഇബ്നു ഹുദാഫ അസ്സുഹൈമി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. മഹദി ഇസ്ലാം സ്വീകരിക്കുന്നത് പ്രവാചകത്വത്തിൻ്റെ നിയോഗത്തിൻ്റെ 5-ാം വർഷം ദുൽഹിജ്ജ മാസത്തിൽ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നിടത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ തന്നെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. മഹദി ആദ്യമായി ഹുനൈസ് ഇബ്നു ഹുദാഫത്ത് ഇബ്നു അദി അസ്സുഹൈമി എന്ന സ്വഹാബി വര്യൻ വിവാഹം കഴിക്കുകയുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യ സ്വഹാബിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാറുൽ അർഖമിൽ സ്വഹാബികളുമായി ഒരുമിച്ചു കൂടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഹബിഷയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. അവിടെ നിന്നും തിരിച്ചു മടങ്ങി വന്നതിന് ശേഷമാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. മുസ്ലിമീങ്ങൾ ഹിജ്റ പോയതിനു ശേഷം മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹയും ഭർത്താവും ഹിജ്റ മദീനയിലേക്ക് പലായനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവിടെ വെച്ച് മദീനയിൽ വെച്ച് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഉഹദിൽ പങ്കെടുക്കുന്നുണ്ട്. ഹിജ്റ 3-ാം വർഷമാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവ് മരണപ്പെടുന്നത്. അദ്ദേഹം ഉഹുദിൽ ഒരു മുറിവ് ഏൽക്കുകയും അതുമൂലമാണ് ആ മുറിവ് വലുതാവുകയും രോഗം മൂർച്ഛിക്കുകയും ചെയ്ത് പിന്നിടന്നുമൂലം അദ്ദേഹം മരണപ്പെടുകയുമാണ് ഷഹീദാവുകയുമാണ് ചെയ്തത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കാണുവാൻ സാധിക്കും. പിന്നീട് ബക്കയിൽ അദ്ദേഹത്തെ മറവ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിലൂടെ ഹഫ്സ റളിയല്ലാഹു അൻഹക്കൊരു മകനോ മകളോ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹഫ്സ റളിയല്ലാഹു അൻഹക്കു വേണ്ടി മറ്റൊരു വിവാഹം ആലോചിക്കുന്ന രംഗം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം തൻ്റെ മകളുടെ വിഷയത്തിൽ വളരെയധികം ആകുലപ്പെടുകയും പ്രഗത്ഭരായ പല സ്വഹാബികളുടെയും അടുത്ത് അദ്ദേഹം തൻ്റെ മകളുടെ വിവാഹാഭ്യർത്ഥനയുമായി കടന്നു ചെല്ലുന്നതൊക്കെ ആ ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം ചെല്ലുന്നുണ്ട്. തൻ്റെ മകളുടെ കാര്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അദ്ദേഹം തനിക്ക് ഈയൊരു സമയത്ത് വിവാഹം ആലോചിക്കുന്നില്ല, ഞാനതിന് താൽപ്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത്. കുറച്ച് സമയം ആവശ്യമുണ്ടെന്ന് ആദ്യം നീട്ടി ചോദിക്കുകയും പിന്നീട് ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹത്തോട് തിരുത്തി പറയുകയുമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്തത്. പിന്നീട് അദ്ദേഹം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് സമീപിക്കുന്നുണ്ട്. ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ തന്നെ എൻ്റെ മകളുടെ ഭർത്താവായി വരണമെന്ന ആ ഒരു നല്ല മനസ്സായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് എന്ന ആ ഒരു പിതാവിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആവശ്യത്തിന് മറുപടി നൽകിയില്ല, മറിച്ച് അദ്ദേഹം മൗനം പാലിക്കുകയും അദ്ദേഹം ആ ഒരാവശ്യത്തിൽ നിന്നും പിന്മാറുകയുമാണ് ചെയ്തത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഈ വിഷയത്തിൽ അല്പമൊരു ദേഷ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു കാര്യം കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തിയതുപോലെ അതിനോടൊന്ന് പ്രതികരിക്കുക പോലും ചെയ്തില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അരീശം. എന്നാൽ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിക്കുകയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ അത്ഭുതത്തോടെ അത് സ്വീകരിക്കുകയും സന്തോഷത്തോടുകൂടി തൻ്റെ മകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തതായി നമുക്ക് കാണാം. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് തന്നോട് തനിക്ക് മുമ്പുണ്ടായിരുന്ന ദേഷ്യത്തെക്കുറിച്ച് ചോദിക്കുകയും ഞാൻ മിണ്ടാത്തതിൽ വിഷമമുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുകയുമൊക്കെ ചെയ്യുന്ന രംഗം നമുക്ക് കാണാം. കാരണം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിക്കുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും ആ റസൂലിൻ്റെ രഹസ്യത്തെ വെളിവാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനന്ന് മൗനം പാലിച്ചത്, ആ വിഷയത്തിൽ മിണ്ടാതിരുന്നത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉണർത്തുന്നതൊക്കെ ആ ഒരു വിഷയത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയ ഹിജ്റ 3-ാം വർഷത്തിലാണ് വിവാഹം കഴിക്കുന്നത്, ഹിജ്റ 2-ാം വർഷത്തിലാണ് എന്നും മറ്റൊരു റിപ്പോർട്ടിൽ കാണുവാൻ സാധിക്കും. അന്ന് മഹദിക്ക് 20 വയസ്സ് പ്രായമാണ് ഉണ്ടായിരുന്നത്. ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4-ാമത്തെ ഭാര്യയായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹക്കും സൗദ റളിയല്ലാഹു അൻഹക്കും ആയിഷ റളിയല്ലാഹു അൻഹക്കും ശേഷം 4-ാമതായുള്ള റസൂലിൻ്റെ വിവാഹമായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹയുടേത്. 400 ദിർഹമായിരുന്നു മഹറായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ഒരു പുതപ്പും 2 തലയിണയും മറ്റൊരു വിരിപ്പും 2 പാത്രങ്ങളുമെല്ലാം വസ്ത്രവുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകിയിരുന്നു എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിക്കുന്നിടത്ത് മഹദിയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. സൊഫിയ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ജൂതൻ്റെ മകൾ എന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞതിൻ്റെ പേരിൽ സൊഫിയ റളിയല്ലാഹു അൻഹ കരയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് ആശ്വസിപ്പിക്കുകയും തിരിച്ച് ഹഫ്സ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിനെ ഭയപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയതായുമൊക്കെ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ, അത് ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്ക് അല്പം ഗീറത്തുള്ള, ഒരല്പം അരിശമുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ തന്നെയാണെന്നറിയിക്കുന്ന ഒരു പ്രകൃതം ആ മഹത് വ്യക്തിത്വത്തിലുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നും തേന് കുടിക്കുകയും ഹഫ്സ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ വായയിൽ നിന്നും ഒരു മോശമായ മണം, മഗാഫിർ എന്ന് പറയുന്ന മരത്തിൻ്റെ കറയിൽ നിന്നുമുണ്ടാകുന്നൊരു മണം അതുണ്ട് എന്നും നിങ്ങളത് കഴിച്ചോ എന്നും റസൂലിനോട് അവർ ചോദിക്കുകയും റസൂൽ ഞാൻ സൈനബ് ബിൻത് ജഹ്ഷിൻ്റെ വീട്ടിൽ നിന്നും തേന് കുടിച്ചിരുന്നു, ഇനി ഞാനത് കുടിക്കുകയില്ല എന്ന് ശബദം ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീമിൽ ആദ്യ വചനങ്ങൾ യാ അയ്യുഹ നബിയു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കിയത് എന്തിനാണ് പ്രവാചകരെ നിങ്ങൾ നിഷിദ്ധമാക്കുന്നതെന്ന വചനങ്ങൾ ഇറങ്ങുകയും അള്ളാഹു അവരോട് തൗബ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെടുന്ന വചനങ്ങളെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഹഫ്സ റളിയല്ലാഹു അൻഹയുടെയും വിഷയത്തിലാണ് അവതരിച്ചത് എന്നതൊക്കെ തഫ്സീറിൽ ആയത്തിൻ്റെ വിശദീകരണങ്ങൾ പറയുന്നിടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഹഫ്സ റളിയല്ലാഹു അൻഹയെ തൊലാക്ക് ചൊല്ലുമാറ് എത്തിയെന്നും റസൂൽ തൊലാക്ക് ചൊല്ലുകയും റസൂൽ തിരിച്ചെടുക്കുകയും നടത്തിയെന്നും ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. എന്തായിരുന്നു അതിനുള്ള കാരണമെന്നത് എവിടെയും പരാമർശിക്കപ്പെടുകയോ അത് റസൂലിൻ്റെ ഒരു രഹസ്യമായി ഇന്നും സൂക്ഷിക്കപ്പെടുന്നു എന്ന് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ രേഖപ്പെടുത്തുന്നതായിക്കുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുതന്നെയായാലും മഹദി ഹഫ്സ ബിൻതു ഉമർ റളിയല്ലാഹു അൻഹ സ്വഹാബ വനിതകളുടെ കൂട്ടത്തിൽ പ്രഗത്ഭയും നമ്മുടെ ഉമ്മയും മാതൃകാ വനിതയുമാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് റസൂലുള്ളാഹി മരിക്കുന്ന സന്ദർഭത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ റസൂലിൻ്റെ ഭാര്യയായിക്കൊണ്ട് തന്നെയാണ്, ഉമ്മുൽ മുഅ്മിനീൻ എന്ന സ്ഥാനം വഹിച്ചുകൊണ്ട് തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കുന്ന സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിൽ തന്നെ കഴിയുകയും തൊട്ടടുത്ത് മദീന പള്ളിയുടെ മസ്ജിദ് നബവിയുടെ ഓരത്തുള്ള തൻ്റെ വീട്ടിൽ ആയിരുന്നു അവർ അധിക സമയത്തും താമസിച്ചിരുന്നതെന്നൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതായി കാണുവാൻ സാധിക്കും. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ജനങ്ങൾ ഖുർആൻ പാരായണ വിഷയത്തിൽ അഭിപ്രായ ഭിന്നരായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഖുർആൻ ശേഖരിക്കാൻ സ്വഹാബികൾ തീരുമാനിക്കുകയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ക്രോഡീകരിച്ച ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഖുർആനിൻ്റെ കോപ്പി അത് കൈപ്പറ്റുകയും പിന്നീടത് വ്യത്യസ്ത കോപ്പികളാക്കി പല നാടുകളിലേക്ക് എത്തിച്ച ഖുർആനിൻ്റെ ആദ്യകാലത്തെ എഴുത്തും വിതരണവുമൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആൻ സൂക്ഷിപ്പുകാരിയായി അത് തൻ്റെ കയ്യിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളുടെ കയ്യിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണശേഷം കാത്തു സൂക്ഷിച്ചു വെച്ചതായൊക്കെ നമുക്ക് അറിയാവുന്ന ചരിത്രങ്ങളാണ്. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാന ഭരണകാലഘട്ടത്തിലുണ്ടായ ഫിത്നകൾ, ജൂതന്മാർ ഇസ്ലാമിലേക്ക് കയറിക്കൂടുകയും മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാക്കുകയും മുസ്ലിമീങ്ങളെ തമ്മിൽ തല്ലിക്കുകയും ചെയ്ത സമയത്തൊക്കെ ആ വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹയെ സഹോദരൻ അബ്ദുല്ലാഹി ബിൻ ഉമർ തടഞ്ഞുവെക്കുകയും ആ ഫിത്നയിൽ നിന്നും അവർ മാറി നിൽക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ ഇത്തരത്തിൽ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയെടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹ എഴുത്തിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ വായയുടെ വിഷയത്തിലുമൊക്കെ പ്രഗത്ഭരായിരുന്നു എന്നും എഴുതാനും വായിക്കാനും അറിയുന്ന തുച്ഛമായ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു എന്നുമൊക്കെ ഇത്തരത്തിൽ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഹഫ്സ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് പുകഴ്ത്തി പറയാറുണ്ടായിരുന്നു, ഹഫ്സ റളിയല്ലാഹു അൻഹുവിനെ പോലെ മറ്റൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ഉമറിൻ്റെ മകൾ തന്നെയാണ് ഇന്നഹ ബിൻതു അബീഹ, അവളുടെ പിതാവിൻ്റെ മകൾ തന്നെയാണവർ എന്നുവരെ ആയിഷ റളിയല്ലാഹു അൻഹ അവരെക്കുറിച്ച് പുകഴ്ത്തി പറയാനുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ധാരാളമായി രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയും ധാരാളം നോമ്പനുഷ്ഠിക്കുകയും സദഖയും ദാനധർമ്മങ്ങളുമൊക്കെ വിശാലമായി നൽകുകയും ചെയ്യുമായിരുന്നു എന്നൊക്കെ ഹഫ്സ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ പറയുന്നുണ്ട്. മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹ മദീന മുനവ്വറയിൽ ഹിജ്റ 41-ാം വർഷം മഹദിയുടെ 60-ാം വയസ്സിലാണ് മരണപ്പെടുന്നത്. മർവാൻ ഇബ്നു ഹക്കം എന്ന ഉമവി ഭരണാധികാരിയായിരുന്നു മഹദി മരണപ്പെടുന്ന കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത്. ബക്കിഅയിൽ സ്വഹാബികളുടെ ഖബറുകൾക്ക് ചാരെ മഹദിയെയും മറവ് ചെയ്തു എന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. സഹോദരന്മാരെ, പ്രഗത്ഭരായ സ്വഹാബികളുടെ, റസൂലിൻ്റെ ഭാര്യമാരടങ്ങുന്ന നമ്മുടെ ഉമ്മമാരുടെ ചരിത്രങ്ങൾ പഠിക്കുന്നിടത്ത് അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അവരോട് കൂടുതൽ അടുക്കുവാനും ഇഷ്ടപ്പെടുവാനും അവരെ സ്നേഹിക്കുവാനുമാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൂടെ നമ്മെയും അവൻ്റെ സ്വർഗീയ പൂന്തോപ്പുകളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് സ്മൃതിപദം.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ റിയാലുസ് സാലിഹീൻ ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് 25ഉം 27ഉം ഇരട്ടി പ്രതിഫലം. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ഫളായിലുകൾ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കിതാബിൽ നിന്ന് 191-ാമത്തെ ബാബ്, ബാബു ഫദ്ലി സ്വലാത്തിൽ ജമാഅ, സംഘടിതമായി നമസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്ന് 1065-ാമത്തെ ഹദീസ്. വഅൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുർ റജുലി ഫി ജമാഅത്തിൻ تضعف على صلاته في بيته وفي سوقه 25 ضعفا وذلك أنه إذا توضأ فأحسن الوضوء ثم خرج إلى المسجد لا يخرجه إلا الصلاة لم يخطو خطوة إلا رفعت له بها درجة وحطت عنه بها خطيئة فإذا صلى لم تزل الملائكة تصلي عليه ما دام في مصلاه ما لم يحدث تقول اللهم صل عليه اللهم ارحمه ولا يزال في صلاة من تظر الصلاة متفق عليه وهذا لفظ البخاري. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്നതായ ഹദീസ് മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി അൽയമാനി റളിയല്ലാഹു അൻഹു അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അഹ്ലു സുഫയിൽപ്പെട്ട സ്വഹാബിയാണ്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുള്ളത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. 5374 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുർ റജുലി ഫി ജമാഅത്തിൻ, ഒരാളുടെ സംഘടിതമായിക്കൊണ്ടുള്ള നമസ്കാരം, ജമാഅത്തായി നമസ്കരിക്കുന്നത്, തുദഅഫു അലാ സ്വലാത്തിഹി ഫി ബൈത്തിഹി വഫി സൂഖിഹി, അയാൾ തൻ്റെ മാർക്കറ്റിൽ ഷോപ്പിൽ വെച്ചോ അതല്ലെങ്കിൽ വീട്ടിൽ വെച്ചോ നമസ്കരിക്കുന്നതിനേക്കാളും ഇരട്ടിയാണ്. 25 ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത്. വദാലിക്ക, അത് ലഭിക്കുന്നത് എങ്ങനെയാണ്? അന്നഹു ഇദാ തവദ്ദഅ, നിശ്ചയമായും അദ്ദേഹം വുദു ചെയ്തു. ഫ അഹ്സനൽ വുദുഅ, ഏറ്റവും നല്ല രൂപത്തിൽ വുദു ചെയ്തു. സുമ്മ ഖറജ ഇലൽ മസ്ജിദി, പിന്നെ മസ്ജിദിലേക്ക് പുറപ്പെട്ടു. ലാ യുഖ്രിജുഹു ഇല്ല സ്വലാ, നമസ്കാരമല്ലാതെ അദ്ദേഹത്തെ പുറപ്പെടുവിപ്പിച്ചിട്ടില്ല. അതായത് അദ്ദേഹം പുറപ്പെട്ടതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, അദ്ദേഹം പുറത്തിറങ്ങിയത് വീട്ടിൽ നിന്ന് വുദു ചെയ്ത് നമസ്കാരത്തിന് വേണ്ടി മാത്രമാണ് മസ്ജിദിലേക്ക്, വേറൊരാവശ്യങ്ങൾക്കല്ല. അങ്ങനെയെങ്കിൽ ലം യഖ്തു ഖത്വതൻ, ഒരു സ്റ്റെപ്പും അയാൾ വെക്കുന്നില്ല. ഇല്ല റുഫിഅത്തു ലഹു ബിഹാ ദറജ, അതുകൊണ്ട് അയാളുടെ ഒരു പദവി ഉയർത്തപ്പെട്ടിട്ടല്ലാതെ. വഹുത്തത് അൻഹു ബിഹാ ഖത്വീഅ, അദ്ദേഹത്തിൻ്റെ ഒരു തിന്മ, തെറ്റ് മായ്ക്കപ്പെട്ടിട്ടല്ലാതെ. ഫഇദാ സ്വല്ല, എന്നിട്ട് അയാൾ മസ്ജിദിലെത്തി നമസ്കരിച്ചാൽ, ലം തസലിൽ മലായിക്ക, മലക്കുകളായിക്കൊണ്ടേയിരിക്കും, തുസല്ലി അലൈഹി, ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മാദാമ ഫി മുസല്ലാഹു, അദ്ദേഹത്തിൻ്റെ മുസല്ലയിൽ നമസ്കാര സ്ഥലത്തായിരിക്കുന്ന സമയമത്രയും, മാലം യുഹദിസ്, അദ്ദേഹത്തിൻ്റെ വുദു മുറിഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അയാൾ തിന്മകൾ, തെറ്റുകൾ അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. തഖൂലു, മലക്കുകൾ പറയുന്നത്, അള്ളാഹുമ്മ സ്വല്ലി അലൈഹി, അള്ളാഹുവേ അയാളുടെ മേൽ അനുഗ്രഹം ചൊരിയണേ, അള്ളാഹുമ്മ റഹംഹു, അള്ളാഹുവേ ഇദ്ദേഹത്തിന് കരുണ ചെയ്യണേ, വലാ യസാലു ഫി സ്വലാത്തിൻ, അയാൾ നമസ്കാരത്തിലായിക്കൊണ്ടേയിരിക്കും, മൻസല്ലറ സ്വലാ, നമസ്കാരം കാത്തിരിക്കുന്ന സമയമത്രയും. മുത്തഫഖുൻ അലൈഹി, മുത്തഫഖുൻ അലൈഹി എന്നത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ കൊണ്ടുവന്നതായ ഹദീസുകൾ, അതായത് ഒന്നാം നമ്പർ ഹദീസ്, അതായത് ദുർബലതകളില്ലാത്ത ഹദീസുകൾ, അതാണ് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്ന് പറയുമ്പോൾ അതിലെന്തില്ല? ളൈഫുകളില്ല, ദുർബലതകളില്ല, അത് സ്വീകാര്യയോഗ്യമായ ഹദീസാണ്. അതാണ് മുത്തഫഖുൻ അലൈഹി, അതിൻ്റെ മേൽ യോജിച്ചിട്ടുണ്ട് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ, സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹു മുസ്ലിമിലും വന്ന ഹദീസാണ്. വ്യത്യസ്തമായ റിവായത്തുകളിൽ ഇത് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തസീദു സ്വലാത്തുർ റജുലി ഫി ജമാഅത്തിൻ, ഒരാളുടെ ജമാഅത്തായിട്ടുള്ള നമസ്കാരം. തസീദ്, ഇവിടെ നമ്മൾ വായിച്ച ഹദീസിൽ തുളഅഫു, ഇരട്ടിയാക്കുമെന്നുള്ള തസീദു അലാ സ്വലാത്തിഹി, മറ്റൊരു റിവായത്തിൽ കൂടുതലായി വർദ്ധനവായി അയാൾക്കുണ്ടാകും എന്നത് അങ്ങനെ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഫൈദ ദഖല അൽ മസ്ജിദ, അയാൾ നമസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ, കാന ഫി സ്വലാത്തി, അയാൾ നമസ്കാരത്തിലായിരിക്കും. മാക്കാനത്തി സ്വലാത്തു ഹിയ തഹ്ബിസുഹു, നമസ്കാരമാണ് അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ആ ഒരു മസ്ജിദിൽ, ആ മുസല്ലയിൽ അദ്ദേഹം ഇരിക്കുന്നത്. മാത്രമല്ല, മലക്കുകൾ അയാൾക്ക് വേണ്ടി നിങ്ങളിൽ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കും. മാദാമ ഫി മജ്ലിസിഹില്ലദീ സ്വല്ലാഫീഹി, ഇപ്പോൾ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ പ്രവേശിച്ചാൽ സുന്നത്ത് നമസ്കരിച്ച് അവിടെ ഇരിക്കുകയാണ്, ആ സമയം അത്രയും മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. യഖൂലൂന, അവർ പറയുന്നത് ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ കാണാം, അള്ളാഹുമ്മ റഹംഹു, അള്ളാഹുമ്മ ഗഫിർ ലഹു, അള്ളാഹുവേ ഇദ്ദേഹത്തിന് കരുണ ചൊരിയണേ, അള്ളാഹുവേ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ എന്ന്, അള്ളാഹുമ്മ തുബ് അലൈഹി, അള്ളാഹുവേ ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിക്കണേ എന്ന്. മാലം യുഹ്ദി ഫീഹി, അദ്ദേഹം യാതൊരു ഉപദ്രവവും അവിടെ ചെയ്തിട്ടില്ല എങ്കിൽ, മാലം യുഹ്ദിസ് ഫീഹി, അതേപോലെ തന്നെ ധിക്കാരം, തെറ്റുകൾ ചെയ്തിട്ടില്ല എങ്കിൽ, അതേപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനം നൽകപ്പെട്ടത് വുദു മുറിഞ്ഞിട്ടില്ല എങ്കിൽ, ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വീട്ടിൽ നിന്ന്, ഷോപ്പിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാളൊക്കെ ഉത്തമം. അത് 25 ഇരട്ടി എന്നും അതേപോലെ തന്നെ 27 ഇരട്ടി എന്നതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. മറ്റൊരു വായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, സുമ്മ അച്ചൽ മസ്ജിദ, പിന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് വുദു ചെയ്ത് പള്ളിയിലേക്ക് വന്നു. ലാ യുരീദു ഇല്ല സ്വലാത്ത്, നമസ്കാരമല്ലാതെ അയാൾ ഉദ്ദേശിക്കുന്നില്ല. ലാ യൻഹസുഹു ഇല്ല സ്വലാ, ലാ യൻഹസുഹു ഇല്ല സ്വലാ, നമസ്കാരമല്ലാതെ അയാളെ പുറപ്പെടുവിപ്പിച്ചിട്ടില്ല, അതായത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് ആ ഒരു ഉദ്ദേശത്തിലാണ്. അങ്ങനെയാവുമ്പോഴാണ് ഓരോ സ്റ്റെപ്പിനും അയാളുടെ പദവികൾ ഉയർത്തപ്പെടുന്നതും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതും മലക്കുകളുടെ ഈ പ്രാർത്ഥന ലഭിക്കുന്നതുമൊക്കെ. അഹദുക്കും ഫി സ്വലാത്തിൻ മാകാനത്തി സ്വലാത്തു തഹ്ബിസുഹു, നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിലാണ്, അയാളെ നമസ്കാരമാണ് അയാളെ അവിടെ ഇരിക്കാൻ പ്രേരിപ്പിച്ചത്, ആ ഒരു ഉദ്ദേശത്തിലാണ്, നിയ്യത്തിലാണ്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഉദ്ദേശം എന്തൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ, ഇന്നമല്ല അമാലു ബിന്നിയാത്ത്, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് നമ്മുടെ നിയ്യത്തിനനുസരിച്ചാണ്. ആ നമസ്കാരത്തിൻ്റെ ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മളവിടെ ഇരിക്കുന്നത് എങ്കിൽ നിശ്ചയമായും അത് ലഭിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഫളില് അത് വിശാലമാണ്. ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാളും ജമാഅത്തായി നമസ്കരിക്കുന്നതിലുള്ള ശ്രേഷ്ഠത, അത് നേരത്തെ പറഞ്ഞ ഹദീസ് 27 ഇരട്ടി എന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നുണ്ട്, വല മുനാഫാത ബൈനൽ ഹദീസൈൻ, നേരത്തെ പറഞ്ഞ സ്വലാത്തുൽ ജമാഅത്തി അഫ്ളു മിൻ സ്വലാത്തിൽ ഫദ്ദി ബിസബഇൻ വഇശ്രീന ദർജ എന്ന ഹദീസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാളും ജമാഅത്തായി നമസ്കരിക്കുന്നതിന് 27 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന്. അപ്പോൾ ഈ ഹദീസിൽ 25 എന്നാണ്. ഒരിക്കലും അതെന്താകുന്നില്ല, അത് വൈരുദ്ധ്യമാവുന്നില്ല, എതിരാവുന്നില്ല. ബലി ഉഹദ് ബിസായിദ്, കൂടുതൽ. അള്ളാഹു സുബ്ഹാനഹു വതആല, ലി അന്ന ഫളു അല്ലാഹി വാസിഉൻ, അള്ളാഹുവിൻ്റെ ഫളില് വിശാലമാണ്, അള്ളാഹു കൂടുതൽ നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവണം. പൂർണ്ണമായി നല്ല ഇസ്ബാഹുൽ വുദു, അഹ്സനുൽ വുദു, അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പും വെച്ച് വുദു ചെയ്ത് വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോൾ, ഒന്നാമത്തേത് അന്നഹു യുർഫഉ ലഹു ബിഹാ ദർജ, അതുകൊണ്ട് അവൻ്റെ പദവി ഉയർത്തപ്പെടുന്നു എന്ന്. വസാനിയത്തു, രണ്ടാമത്തെ കാര്യം, അന്നഹു യുഹത്തു അൻഹു ബിഹാ ഖതീഅ, ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വുദു ചെയ്ത് നമസ്കാരം നിർവഹിക്കണമെന്ന നീയത്തോടുകൂടി അവൻ ഓരോ കാലടികളും വെക്കുമ്പോൾ അവൻ്റെ തിന്മ മായ്ക്കപ്പെടുന്നതാണ്. മാത്രമല്ല, ഫൈദ സ്വല്ല, അവൻ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു, അതായത് ദഖലൽ മസ്ജിദ് വസല്ല, പള്ളി കയറിയിട്ട് നമസ്കരിച്ചാൽ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, അള്ളാഹുമ്മ ഗ്ഫിർ ലഹു, അള്ളാഹുമ്മ റഹംഹു, ആ നമസ്കാരം കാത്തിരിക്കുന്ന സമയമത്രയും അയാൾ വേറെ തിന്മകളൊന്നും ചെയ്തിട്ടില്ല, പാപങ്ങൾ ചെയ്യുന്നില്ല, ധിക്കാരം കാണിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ വുളു നഷ്ടപ്പെട്ടിട്ടില്ല. എങ്ങനെയൊക്കെയാണെങ്കിൽ സഹോദരങ്ങളെ, വഹാദ അജുറുൻ അദീമുൻ, ഇത് ഏറെ മഹത്തായ പ്രതിഫലമാണ്. വഫദ്ലുൻ കബീറുൻ, വലിയ ശ്രേഷ്ഠതയാണിത്. ഓരോ ബുദ്ധിയുള്ള സത്യവിശ്വാസിയും ഇത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇപ്പം നമ്മളോട് പറയാണ്, നിന്റെ ഒരു കച്ചവട ചരക്ക് അത് നീ വിറ്റാൽ 100 രൂപ കിട്ടും, എന്നാൽ നീ അത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി, ഇന്ന നാട്ടിൽ കൊണ്ടുപോയി വിറ്റാൽ അതിന് 110 കിട്ടും എങ്കിൽ നീ അവിടേക്ക് യാത്ര ചെയ്യും, അതിലെന്താ, 100ൽ 10 കൂടുതൽ കിട്ടുകയാണ്, അത് നിനക്ക് ആ ഒരു യാത്ര പ്രയാസമാകുന്നില്ല. എത്രയോ ആളുകൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല വൽ ഇയാദു ബില്ലാ, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഹുരിമുൽ ഖൈറ, അവർക്ക് ഖൈറുകൾ തടയപ്പെടുന്നു. തജിദുഹും, അവരെ നിനക്ക് കാണാം. ഖരീബീന മിനൽ മസ്ജിദി, പള്ളികൾ മസ്ജിദുകൾക്കടുത്ത് തന്നെയാണ് അവരുള്ളത്. യസ്റുക്കൂന ഹാദൽ ഫദ്ലൽ അദീം, ഈ മഹത്തായ ശ്രേഷ്ഠത അവർ നഷ്ടപ്പെടുത്തുകയാണ്. വഹാദൽ മക്സബൽ അദീം, ഈ വമ്പിച്ച സമ്പാദ്യം അവർ നഷ്ടപ്പെടുത്തുകയാണ്. അൽ വാഹിദു ബിസബ്ഇൻ വഇശ്രീൻ ദുആഫ, ഇരട്ടി ഇരട്ടിയായിക്കൊണ്ട് 1 ന് 27 ഇരട്ടി നൽകും. അങ്ങനെ അവർ പള്ളിയിലേക്ക് പോകാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ ആഫിയത്തിനെ ചോദിക്കുക. ദുനിയാവിൻ്റെ ലാഭത്തെക്കാൾ സഹോദരങ്ങളെ, ദുനിയാവിൻ്റെ ലാഭം എന്നുള്ളത് നൈമിഷികമാണ്, നശ്വരമാണ്. എന്നാൽ നിലനിൽക്കുന്നതായ ലാഭം, അത് നീങ്ങിപ്പോകാത്ത ലാഭം, അത് ആഖിറത്തിലേക്കുള്ളതാണ് നാം ഈ ചെയ്യുന്ന പ്രവർത്തനം. ഫഇന്ന കുല്ലമാ ഫിദ്ദുന്യാ മിൻ നഈമിൻ ഫഇമ്മ സായിലുൻ അൻക, ദുനിയാവിൽ എന്തൊരു അനുഗ്രഹമാണെങ്കിലും അത് നിന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതാണ്. വ ഇമ്മ അൻ സസായിലുൻ അൻഹു വലാബുദ്ധ, അല്ലെങ്കിൽ നീ അതിൽ നിന്ന് നീങ്ങിപ്പോകും, ഒന്നുകിൽ ആ അനുഗ്രഹം നിന്നിൽ നിന്ന് നീങ്ങിപ്പോകും, അല്ലെങ്കിൽ ആ അനുഗ്രഹത്തിൽ നിന്ന് നീ നീങ്ങിപ്പോകുന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, ലാ നഈമ ദായിമുൻ വലാ ഇഖാമത ദായിമുൻ അൻ നഈമു ഫിദ്ദുന്യാ ഇമ്മ അൻ യസൂൽ ഔ തസൂൽ അൻഹു, ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങൾ അത് ശാശ്വതമല്ല, ഇവിടത്തെ ജീവിതവും ശാശ്വതമല്ല, ദുനിയാവിലെ ഏതൊരു അനുഗ്രഹങ്ങളും അത് നഷ്ടപ്പെടുന്നതാണ്. വനഈമുൽ ആഖിറത്തി ബാഖിൻ, പരലോകത്തെ അനുഗ്രഹങ്ങൾ അത് അവശേഷിക്കുന്നതാണ്. അതുകൊണ്ട് എത്രയോ ആളുകൾ സഹോദരങ്ങളെ അത് നഷ്ടപ്പെടുത്തുന്നു, അതിന് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ്റെ ഫദ്ല് നൽകുന്നത്. റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. നസ്അലുല്ലാഹ തആല അൻ യുഈനനാ വഇയ്യാകും അലാ ദിക്രിഹി വശുക്രിഹി വഹുസ്നി ഇബാദതിഹി. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് നമ്മൾ തേടണം, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുമാറാവട്ടെ. റബ്ബിനെ ഓർക്കാനും റബ്ബിന് ശുക്ർ ചെയ്യാനും ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കുവാനുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏറെ വിഷയങ്ങൾ ഓരോന്നും ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടതാണ്. എത്രയെത്ര പുണ്യമാണ്, പ്രതിഫലമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അത്രത്തോളം ശ്രേഷ്ഠതയും പ്രാധാന്യവും ജമാഅത്ത് നമസ്കാരത്തിനുണ്ട് എന്നുള്ള തിരിച്ചറിവ് വിശ്വാസികൾക്കുണ്ടാവണം. ദുനിയാവിൻ്റെ നശ്വരമായ നൈമിഷികമായ ലാഭങ്ങളും നേട്ടങ്ങളും അല്ല അതിനുവേണ്ടിയല്ല നമ്മൾ പണം ചെലവഴിക്കേണ്ടത്, നമ്മുടെ ആരോഗ്യം ചെലവഴിക്കേണ്ടത്, നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും വിനിയോഗിക്കേണ്ടത്. മറിച്ച് ഈയൊരു നിലനിൽക്കുന്ന പുണ്യം, മരണശേഷം നമുക്ക് ലഭിക്കുന്നതായ ഈ പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കാൻ ഈ കാര്യങ്ങളിലൊരു താല്പര്യമുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എളുപ്പമാക്കി തരും, ദുനിയാവിലും ആഖിറത്തിലുമെല്ലാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം അത് ഉൾക്കൊണ്ടുകൊണ്ട് നാം ഈ ഹദീസിനെ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. 25ഉം 27ഉം ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്ത് നമസ്കാരങ്ങൾക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയമാണ് ഇന്നത്തെ റിയാലുസ് സാലിഹീനിലൂടെ അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
3: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ ശ്രവിക്കുന്നത് സ്വരം.

0: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. സമാധാനവും നീതിയും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൾ റഊഫ് അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇസ്ലാമിൻ്റെ മനോഹാരിതയെക്കുറിച്ച് നമ്മളൊന്ന് ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്, ഇസ്ലാം നീതിയോടുകൂടി വർത്തിക്കണമെന്നും ഒരാളോടും അനീതി കാണിക്കാൻ പാടില്ല എന്നും. ഒരു മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ആര് എന്തു ചെയ്താലും അവരോട് നീതി നിഷേധിക്കാൻ പാടില്ല എന്ന വലിയ അധ്യാപനമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾക്കും അന്യായമായി ദോഷം ചെയ്യാനോ നീതി നിഷേധിക്കാനോ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ കർശനമായ നിർദ്ദേശങ്ങളിൽ പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൽപ്പിക്കുകയാണ്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. നീതി നടപ്പിലാക്കുവാനും ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുവാനും ഇസ്ലാം പഠിപ്പിക്കുന്നു. അത് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ ആളുകളുടെ കാര്യങ്ങളെക്കാളും പ്രധാനം അള്ളാഹു ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ, കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുക എന്നതാണ്. അപ്പോൾ അള്ളാഹു കൽപ്പിച്ച, വിധിച്ച, നിർദ്ദേശിച്ച കാര്യമാണ് അതിലുണ്ടാവുക, നീതി ഉണ്ടാവുക, അതും ഏറ്റവും നല്ല രൂപത്തിലുണ്ടാവുക എന്നത്. ഒരിക്കലും മതം നോക്കിയിട്ട് നീതി തീരുമാനിക്കുന്ന ഒരു രൂപമല്ല ഇസ്ലാമിനുള്ളത്. എൻ്റെ മതക്കാരനാണ്, ഇന്നാളുടെ മതക്കാരനാണ്, അല്ലെങ്കിൽ മറ്റു നമ്മുടെ മതം സ്വീകരിക്കാത്തവരാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തലോ അനീതി കാണിക്കലോ ഒന്നുമില്ല ഇസ്ലാമിൽ. ഇസ്ലാമിൽ നീതിപൂർവമായ നിലപാടുകളാണ് എടുക്കാൻ വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൻ നഹലിലാണ് ആ ആയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, 90-ാമത്തെ ആയത്താണ്. അതിൽ കൃത്യമായി വ്യക്തമായി പഠിപ്പിക്കുന്നു, നീതി ഉണ്ടാകണം, നീതിയുക്തമായ തീരുമാനങ്ങളായിരിക്കണം, വിധികൾ നടപ്പിലാക്കുമ്പോൾ അത് നീതിയോടുകൂടിയായിരിക്കണം. ഇസ്ലാം വളരെ കർശനമായി പഠിപ്പിക്കുന്നുണ്ട്. നീതി നിർവഹണത്തിന് ശത്രുക്കളോട് പോലും കാണിക്കേണ്ട മര്യാദയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ശത്രുക്കളോട് അനീതി കാണിക്കരുത് എന്നും, നീതിയോടുകൂടി മാത്രമാണ് അവർക്ക് കാര്യങ്ങൾ നിർണയിക്കേണ്ടത് എന്നും വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു യഅ്ദിലുഹു അഖറബു ലിത്തഖ്വ. ഒരു ഏതെങ്കിലും ഒരു സമുദായം, ഒരു ജനതയോടുള്ള വിരോധം കാരണം അവരോട് നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത് എന്ന് കർശനമായ നിലപാടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്കാരോടെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനതയോടോ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോടോ പ്രത്യേകമായ ഒരു വിരോധമുണ്ട് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആദർശം സ്വീകരിച്ചില്ല എന്നതുകൊണ്ട് അവരെ മാറ്റി നിർത്താനും അവരോട് അനീതി കാണിക്കാനും അവരെ അടിച്ചമർത്താനും ശ്രമിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ്. ഒരിക്കലും അനീതി കാണിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇത് കേവലം ഉപദേശങ്ങൾ മാത്രമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്നും, അത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും സ്വീകരിക്കാനും നടപ്പിലാക്കാനും ബാധ്യസ്ഥരാണ് എന്നും വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ ഇതര മതസ്ഥരോട് അനീതി കാണിക്കാൻ ഒരു മുസ്ലിമിന് ഒരിക്കലും കഴിയില്ല. മനുഷ്യനാണോ, മനുഷ്യനോട് നീതിപൂർവം വർത്തിക്കണം എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മതങ്ങളെ നോക്കി നീതി നിർണയിക്കുക എന്ന ഒരു രൂപം ഇസ്ലാം പഠിപ്പിക്കുന്നതിൽ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 8-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോട് എന്തെങ്കിലും ഒരു അമർഷമുണ്ട്, അല്ലെങ്കിൽ ആദർശപരമായ വിയോജിപ്പുണ്ട് എന്നതുകൊണ്ട് അവർ പറഞ്ഞത് സത്യമാണെങ്കിൽ സ്വീകരിക്കാതിരിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയിൽ ഒന്നും പിടിച്ചു വയ്ക്കാനോ ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽ വ്യഭിചാരാരോപണം ഉണ്ടായ സമയത്ത്, ആ വ്യഭിചാരാരോപണം നടത്തിയ വ്യക്തി, അദ്ദേഹം ഇസ്ലാമിൻ്റെ പല നന്മകളും അല്ലെങ്കിൽ ചില പാരിതോഷങ്ങളും നേടിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അബൂബക്കർ അൻഹു ഉപ്പ എന്ന നിലക്ക് സ്വാഭാവികമായും ഉണ്ടായ ഒരു വേദനയുടെ പുറത്ത് അദ്ദേഹത്തിന് ഇനി കൊടുക്കുന്നതെല്ലാം നിർത്തിവെച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ആ സന്ദർഭത്തിൽ പോലും അനാവശ്യമായ ആരോപണം അത് പുറത്തു കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് പോലും, അതും ഒരു പ്രവാചകൻ്റെ പേരിൽ, ആ പ്രവാചകൻ്റെ ഭാര്യയുടെ പേരിൽ വലിയ ആരോപണം കെട്ടിയുണ്ടാക്കിയിട്ടും, ഇവിടെ നീതിയുക്തമായ നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും അത് തടയാൻ പാടില്ല എന്നും അതിനേക്കാൾ നല്ല രൂപത്തിലാണ് പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു കൊടുത്തിരുന്നത് എന്നും ചരിത്രം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായി ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് പൂർണ്ണമായും മറ്റു ഇതര മതസ്ഥരോടും ഏത് സന്ദർഭത്തിലും നീതിയുക്തമായ നിലപാടുകളും തീരുമാനങ്ങളും സംസാരങ്ങളും ഇടപാടുകളുമാണ് വേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവനാണ് മുസ്ലിം, അവനായിരിക്കും മുസ്ലിം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽ മികാഫ. ഈ മതം എന്നത് നീതി പഠിപ്പിക്കണം, സമാധാനത്തിൻ്റെ മതമാണ്. നമ്മൾ പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത് പോലും അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യമാണ്. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, നിങ്ങളുടെ മേൽ സമാധാനം വർഷിക്കട്ടെ എന്നു പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്നത് സമാധാനത്തിൻ്റെയും നീതിയുടെയും മതമാണ്. അത് നടപ്പിലാക്കുവാനും അത് ക്രിയാത്മകമായി ഇടപെടാനുമാണ് ഇസ്ലാം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നത്. ഒരു വിശ്വാസി ആരാണ് എന്ന് സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു തരാണ്, അല ഉഖ്ബിറുക്കും ബിൽ മുക്മിൻ. ആരാണ് മുക്മിൻ എന്നറിയോ? ആരാണ് മുക്മിൻ? വിശ്വാസികൾ, ശരിയായ വിശ്വാസി ആരാണെന്ന് ചോദിച്ചാൽ, മൻ അമിനൻ നാസ് അല അംവാലിഹിം വ അംഫുസിഹിം. ഒരാൾ ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ മറ്റുള്ള ആളുകൾ നിർഭയത്വത്തിലായിരിക്കും. ഇവൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ശരീരവും അതുപോലെ തന്നെ അവരുടെ സമ്പത്തും, അതായത് ഒരു മുസ്ലിമാൽ മറ്റൊരാൾ അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുന്ന, മറ്റൊരാൾക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നാണ്. ഒരു മുസ്ലിമിനെ കൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാവില്ല. അവിടെ തീർന്നില്ല, വീണ്ടും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നു, വൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വ ബിയദിഹി. പ്രവാചകൻ പറയുന്ന ഒരു മനുഷ്യൻ ഒരു മുസ്ലിമാണെങ്കിൽ അവൻ്റെ കൈ കൊണ്ടോ അവൻ്റെ നാവ് കൊണ്ടോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവില്ല എന്നാണ്. മറ്റുള്ളവർ അതിൽ നിർഭയത്വമായിരിക്കും, അവർ അതിൽ സമാധാനം കണ്ടെത്തും. ഒരു മുസ്ലിമിൻ്റെ കയ്യാൽ ഒരാൾക്കും വേദന ഏൽക്കേണ്ടി വരില്ല. ഒരു മുസ്ലിമിൻ്റെ നാവാൽ മറ്റൊരാൾ പ്രയാസപ്പെടുന്ന, മറ്റൊരാൾക്ക് കുത്തുവാക്കുകളോ മറ്റു പ്രയാസങ്ങളോ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ ഉള്ളവനാണ് ശരിക്കും മുസ്ലിം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരുന്നുണ്ട്. ഇനി ബാക്കി രണ്ട് കാര്യങ്ങൾ കൂടി പ്രവാചകൻ്റെ സംസാരത്തിൽ നമുക്ക് കാണാം. വൽ മുജാഹിദു, ആരാണ് മുജാഹിദ് എന്ന് പറഞ്ഞാൽ, മൻ ജാഹദ നഫ്സഹു. മുജാഹിദ് എന്ന് പറഞ്ഞാൽ നാട്ടിലാകെ പ്രശ്നം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദ സംഘടന എന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറിച്ച് മൻ ജാഹദ നഫ്സഹു ഫീ താഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ അവൻ സ്വന്തം ശരീരത്തിനോട് ധർമ്മ സമരം ചെയ്യുന്നവനാണെന്നാണ്. സ്വന്തം ശരീരത്തിനോട് ധർമ്മസമരം ചെയ്യണം. എന്തിന്? റബ്ബിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന വിഷയത്തിൽ. അല്ലാതെ റോഡിലിറങ്ങി നാലാളെ കാണുമ്പോൾ തന്നെ വെട്ടുക എന്ന ഒരു ജിഹാദല്ല ഇസ്ലാം പഠിപ്പിച്ചത്. അമുസ്ലിമിനെ കണ്ടെടുത്തു വെച്ച് കൊല്ലണം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന മതമല്ല ഇസ്ലാമിൻ്റേത്. മറിച്ച് ഇസ്ലാമിൻ്റെ മതം അത് സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മതമാണ് എന്ന് ഈ സംസാരങ്ങളിൽ നിന്നും വ്യക്തമാകും. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് വൽ മുഹാജിർ. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആളുകളൊക്കെ നാട് വിട്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയായ മുഹാജിർ ആരാണ്. മുഹാജിർ എന്ന് പറഞ്ഞാൽ എല്ലാം ഇട്ടെറിഞ്ഞു പോയി എന്ന അർത്ഥം മാത്രമല്ല, നാട് വിട്ടുപോയവൻ എന്നർത്ഥമല്ല. ഇവിടെ പ്രവാചകൻ പറഞ്ഞതെന്നറിയോ, വൽ മുഹാജിറു മൻ ഹജറത് ഖതായ വദ്ദുനൂബ്. തൻ്റെ ജീവിതത്തിലെ തിന്മകൾ, മോശത്തരങ്ങൾ, പോരായ്മകൾ, അതിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുന്നു, അതിനെ ഒഴിവാക്കുന്നു, അതിനെ ഒഴിവാക്കി നന്മയിലേക്ക് വരുന്നു, അവനാണ് മുഹാജിർ. അപ്പോൾ ഇവിടെ നാല് കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു. ഒന്നാമത്തത്, തന്നിൽ നിന്ന് മറ്റൊരാളുടെ സമ്പത്തോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിമാനമോ മറ്റൊരാളുടെ ശരീരമോ രക്തമോ ഒന്നും പ്രയാസപ്പെടില്ല. അതായത് ഒരു മുസ്ലിമിനാൽ ഒരാൾ അനീതിയാൽ കൊല്ലപ്പെടില്ല, ഒരു മുസ്ലിമിനാൽ ഒരാളുടെ സമ്പത്ത് അപഹരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല, ഒരു മുസ്ലിമിനാൽ മറ്റൊരു വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന അവസ്ഥ ഉണ്ടാവില്ല. അവനാണ് മുസ്ലിം, അങ്ങനെയുള്ളവനാണ് മുസ്ലിം. ഇങ്ങനെ ആകാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല പെർഫെക്റ്റായ വ്യക്തിയാകാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒബിയദിഹി ഒബി ലിസാനിഹി ഒബിയദിഹി, അവൻ്റെ നാവിനാൽ മറ്റൊരാൾ പ്രയാസപ്പെടില്ല, അവൻ്റെ കയ്യിനാൽ മറ്റൊരാൾ പ്രയാസപ്പെടില്ല. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം അവനോട് പഠിപ്പിക്കുന്ന നിർദ്ദേശങ്ങളിൽ കാണാൻ കഴിയും അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ജിഹാദ് ചെയ്യണം എന്നാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന നിസ്കാരത്തിൽ, അതുപോലെ തന്നെ നന്മ പറയുന്ന വിഷയത്തിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ പോലും അള്ളാഹുവിനെ അനുസരിക്കലാണ്. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ ജീവിക്കണം, മറ്റുള്ളവരെ ആദരിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം, ഇതെല്ലാം ഇസ്ലാം പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ്. മാത്രമല്ല, ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. വളരെ കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചു. അവിടെ യഅ്മുറു എന്ന് പറഞ്ഞാൽ അമറ യഅ്മുറു എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുന്നു എന്നാണ്. അമറ കൽപ്പിച്ചു, യഅ്മുറു കൽപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹ കൽപ്പിച്ചതാണ് മറ്റു ആളുകളോട്, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, നീതിയുക്തമായ രൂപത്തിൽ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചില ആളുകൾ വന്ന് ചില ഇളവുകൾ ചോദിക്കുന്നുണ്ട്. ഒരു നല്ല കുലീനയായ ഒരു വ്യക്തി, ഒരു സ്ത്രീ, വലിയ കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ്. ആ സ്ത്രീ അവരുടെ ദുർബല നിമിഷത്തിൽ മോഷ്ടിച്ചു പോയി, കളവ് നടത്തി. കളവ് നടത്തിയാൽ കൈവെട്ടണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അവിടെ ആ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടാൻ വേണ്ടി ശുപാർശയുമായി കൊണ്ട് ചില ആളുകൾ വന്നു. അപ്പോൾ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു കൊടുത്ത മറുപടി ലോകർക്ക് മാതൃകയാണ്, ലോകർക്ക് മാതൃകയാണ് എന്ന് അടിവരയിട്ട് പറയാൻ പ്രവാചകൻ പറഞ്ഞതെന്നറിയോ, എൻ്റെ മകൾ ഫാത്തിമയാണ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. ആ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈവെട്ടു. പിന്നെയാണത് ഏതെങ്കിലും ഒരു നേതാവിന് ഇന്ന് പറയാൻ കഴിയുമോ? ഇന്ന് അത്തരം സ്വന്തക്കാരെ പിടിച്ചു ചേർത്ത് നിർത്തുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് അവനെ എങ്ങനെയെങ്കിലും ഊരാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ നായകനായ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈവെട്ടും. ഇതാണ് നീതി. ഈ നീതിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്വന്തക്കാരാണ്, ബന്ധുക്കാരാണ്, അയൽക്കാരാണ്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ട് നീതി നടപ്പിലാക്കാതെ നീതി നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഇസ്ലാം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വെറും സംസാരമല്ല, അല്ലെങ്കിൽ വെറും കേവല ഉപദേശങ്ങളല്ല, മറിച്ചൊരു മനുഷ്യൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഏറ്റവും പെർഫെക്റ്റായി ജീവിക്കാനും നാട് നന്നാവാനും രാജ്യം നന്നാവാനും ഭരണാധികാരികൾ നന്നാവാനും എല്ലാം ഉപകരിക്കുന്ന ഏറ്റവും നല്ല വസീയത്തുകളും ഉപദേശങ്ങളുമാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, സമാധാനവും നീതിയും. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൾ റഊഫ് അൽഹിക്കമി, തിരുവനന്തപുരം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: കെ വി മുഹമ്മദ് അലി ആണ് ഇന്നും നമ്മളോടൊപ്പം തിരുമൊഴികളിൽ സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ സ്തഹല്ലത് ഉമ്മത്തി ഖംസൻ ഫഅലൈഹിമുദ് ദിമാർ ഇദ ളഹറത് തലഉനു വശരിബുൽ ഖുമൂർ ولبس الحرير واتخذ القيان واكتفى الرجال بالرجال والنساء بالنساء. പ്രശ്നതാക്കളെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ് കേൾപ്പിച്ചത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അബു ഹംസ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്നു. ഖസർജ് ഗോത്രക്കാരനാണ്, അൻസാരി സഹാബിയാണ്. ഹിജ്റ കുംഭ 10 അദ്ദേഹം ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായി ഖാദിമായി അദ്ദേഹം അറിയപ്പെടുന്നു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വിയോഗം വരെയും നബി മദീനയിൽ വന്നതിന് ശേഷം നബിയോടൊപ്പം തന്നെ അദ്ദേഹം ജീവിച്ചു എന്നതാണ് ചരിത്രം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബസ്റയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ബസ്റയിൽ അവസാനമായി മരിച്ച സ്വഹാബിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 2286 ഹദീസുകൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഉമ്മു സുലൈം ബിന്ത് മൽഹാൻ എന്നിവരാണ്. ബർറ ബിൻ മാലിക് അദ്ദേഹത്തിൻ്റെ സഹോദരനുമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ സ്തഹല്ലത് ഉമ്മത്തി ഖംസൻ, എന്റെ സമുദായം, എന്റെ ഉമ്മത്ത് 5 കാര്യങ്ങൾ അനുവദനീയമായി കണ്ടാൽ, ഹലാലായി കണ്ടാൽ. ഇദ സ്തഹല്ലത്, ഇസ്തഹല്ല എന്നാണ് പ്രയോഗം. ഹലാലായി കാണുക, അനുവദനീയമായി മനസ്സിലാക്കുക, ആ രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ടാൽ. ഫഅലൈഹിമുദ് ദിമാറു, അപ്പോൾ അവരുടെ മേൽ നാശമുണ്ടാകും. ഫഅലൈഹിം അദ് ദിമാർ, ദിമാർ എന്ന നാശം, തകർച്ച എന്നൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമുദായത്തിൽ വരുന്ന ചില വിപത്തുകളെ, ചില സാംസ്കാരിക ശൂന്യതകളെ, അച്ചടക്ക ലംഘനങ്ങളെ, സ്വഭാവ ദൂഷ്യങ്ങളെ, ദുസ്വഭാവങ്ങളെ എടുത്തു പറയുന്നു. അത് സംഭവിച്ചാൽ, അത് പ്രാവർത്തികമാക്കിയാൽ, അത് സാർവത്രികമായാൽ അവരിൽ നാശമാണ് വരാനിരിക്കുന്നത്, ദിമാറാണ്, ഹലാക്കാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങൾ എണ്ണി പറയുന്നു. ഒന്ന്, ഇദ ളഹറത് തലഉൻ, തലഉന് പ്രകടമായാൽ. തലഉൻ എന്ന് പറഞ്ഞാൽ പരസ്പരം ശപിക്കൽ, കസറത്തുല്ലാൻ, ശാപങ്ങൾ അധികരിപ്പിക്കുക. അതേപോലെ തന്നെ അനാവശ്യങ്ങൾ പറയുക, പരസ്പരം ശണ്ട കൂടുക, ആക്ഷേപങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അധികരിച്ചാൽ, അല്ലെങ്കിൽ അത് പ്രകടമായാൽ ഈ ഉമ്മത്തിൻ്റെ നാശമാണ് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. ലഅനത്ത് എന്നാണല്ലോ ശാപത്തിന്. ഒരിക്കലും ഒരാൾ മറ്റൊരാളെ ശപിക്കരുതെന്നും ശാപവാക്കുകൾ ഉപയോഗിക്കരുതെന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരാളെ കൊല്ലുന്നതിന് തുല്യമാണ് ശപിക്കൽ, അങ്ങനെ ഒരാളെ മോശമായ വാക്കുകൾ ഉപയോഗിക്കൽ. അയാൾക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം ഇല്ലാതാകട്ടെ എന്നാണല്ലോ ശാപവാക്കുകളുടെ താല്പര്യം, ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള വാക്കുകൾ അതൊരിക്കലും ഒരു വിശ്വാസിയിലുണ്ടാകാൻ പാടില്ല, നാശത്തിന് കാരണമാണ്. രണ്ടാമത്തത് പറഞ്ഞത്, വശരിബുൽ ഹുമൂർ, അവർ മദ്യസേവ നടത്തുന്നവരാണ്. അതായത് പിന്നെ മുഖദ്ദറാത്തുകളടക്കം, ലഹരി വസ്തുക്കളടക്കം ഉപയോഗിക്കുന്നത് വർദ്ധിക്കും. ഈ ഉമ്മത്ത് അത് ഉപയോഗിക്കുന്നൊരവസ്ഥ വരുമ്പോൾ അവർ വലിയ നാശത്തിലെത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീ നൽകിയത്. നമുക്കറിയാം, അതീവ ഗുരുതരമാണല്ലോ അതിൻ്റെ അവസ്ഥ. ദുരവ്യാപകമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ മദ്യ സേവയുമായി, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതുമായി കർശനമായ താക്കീതുകളാണ് നൽകിയിട്ടുള്ളത്. ഈമാൻ നഷ്ടപ്പെടുന്നവനായിട്ട് അവനെക്കുറിച്ച് പറയുന്നു. തിന്മകളുടെ മാതാവാണ് മദ്യമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നത്. കാരണം അതിലൂടെ പിന്നീടുണ്ടാകുന്ന ദുരന്തങ്ങൾ, ഒരുപാട് തിന്മകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളതൊക്കെ നിഷിദ്ധമാണ് എന്ന് പല സന്ദർഭങ്ങളിലും പറഞ്ഞത്. ഇവിടെ ശക്തമായൊരു താക്കീത് എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നത് വർദ്ധിക്കുമ്പോൾ, വളരെ പ്രകടമായി അത് വ്യാപകമാകുമ്പോൾ സമൂഹത്തിലെ ഈ എൻ്റെ സമുദായത്തിലും നാശം വരാൻ അത് മതി എന്നാണ്. തുടർന്ന് പറയുന്നു, വത്തഖദുൽ ഖിയാൻ, അവർ ഖിയാൻ സ്വീകരിക്കുന്ന അവസ്ഥ വരും. ഖിയാനുകളെ ഉപയോഗിക്കും. ഖിയാൻ എന്ന് പറഞ്ഞാൽ വിനോദ ഉപാധികൾക്കാണ് പറയുന്നത്. മാത്രവുമല്ല, ഖൈനത്തി എന്നതിൻ്റെ ബഹുവചന രൂപമാണ് ഖിയാൻ, പാട്ടുകാരികൾ എന്നാണ് ശരിക്കതിൻ്റെ അർത്ഥം, സംഗീതം നിർവഹിക്കുന്ന സ്ത്രീകൾ. എന്നാൽ വിശദീകരണങ്ങളിൽ കാണാം, സംഗീതവും സംഗീതോപകരണങ്ങളും അങ്ങനെ വ്യാപകമായ ഒരവസ്ഥയിലേക്ക് മ്യൂസിക്കുകൾ ഉപയോഗിക്കുക, അങ്ങനെയുള്ളവരോടൊപ്പം അതിനുവേണ്ടി സമയം ചെലവഴിക്കുക, അതിൽ ആവേശം കൊള്ളുക, പാട്ടിനോടും മ്യൂസിക്കിനോടും അതിലുള്ള ആവേശവും വല്ലാത്ത അടങ്ങാത്ത ദാഹവും ലഹരിയുമായി മാറുന്ന ഒരവസ്ഥ, അത് നാശത്തിലേക്ക്.

0: എത്തുക എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്താക്കിയതിനെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട്. അല്ലാഹു റസൂൽ എന്നത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അഞ്ചാമതായി പറഞ്ഞു നോക്കൂ, അതിൻ്റെ ഇടയിൽ വ ലബിസുൽ ഹരീർ എന്നുകൂടി വന്നിട്ടുണ്ട്. വ ലബിസുൽ ഹരീർ, അവർ ഹരീർ ധരിക്കും. ഹരീർ എന്ന് പറഞ്ഞാൽ പട്ട് ധരിക്കുമെന്നാണ്. പുരുഷന്മാർ പട്ട് ധരിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ പട്ടുവസ്ത്രം പുരുഷന്മാർ ധരിക്കുന്നൊരവസ്ഥ വരും. അതിൻ്റെ ചില വിശദീകരണങ്ങളിൽ കാണാം. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്ത്രീകൾക്കാണല്ലോ പട്ടുവസ്ത്രം അനുവദനീയമായിട്ടുള്ളത്, അതേ രൂപത്തിൽ പുരുഷന്മാരും വസ്ത്രം ധരിക്കുന്നൊരവസ്ഥ വരും എന്നതാണ് സൂചന എന്ന് കാണാം. അതല്ലെങ്കിൽ പട്ട് എന്നത് വലിയ വില കൂടുതലുള്ളതാണ്. മനുഷ്യന്മാരിൽ പൊങ്ങച്ചവും അതേപോലെ തന്നെ ധൂർത്തും ആഡംബരങ്ങളും അനാവശ്യ ആഡംബരങ്ങളുടെ വർദ്ധനവിനെക്കുറിച്ചാണ് അള്ളാഹു റസൂൽ സൂചിപ്പിച്ചതെന്നും ചില തഫ്സീറുകൾ ഹദീസിൻ്റെ ഷറഹുകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഞ്ച് കാര്യങ്ങളെ പറഞ്ഞത്, ഒന്ന്, ശാപങ്ങൾ, പരസ്പരമുള്ള ശാപവാക്കുകൾ, വർദ്ധിക്കൽ, അനാവശ്യ പദപ്രയോഗങ്ങൾ, നാശപ്രാർത്ഥന, അതൊക്കെ ഉണ്ടാകുന്നതാണ് ഒന്ന്. മറ്റൊന്ന് ലഹരികൾ, മദ്യമടക്കമുള്ള ലഹരികളുടെ ഉപയോഗമാണ്. മൂന്നാമത്തത് പട്ട് ഉപയോഗിക്കുക, ധരിക്കുക, അതാണ് എൻ്റെ വിശദീകരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അവസാനം നാലാമതായി എണ്ണിയതാണ് സംഗീതവും സംഗീതോപകരണങ്ങളും, സംഗീതം നിർവഹിക്കുന്ന പാട്ടുകാരികളെയൊക്കെ ആരാധിക്കുകയും അവരോടൊപ്പം നൃത്തം ചവിട്ടുകയൊക്കെ ചെയ്യുന്ന ആ ഒരവസ്ഥ വ്യാപകമായാൽ അത് വലിയ നാശമാണ്. അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒരു കാര്യം കൂടി ഇങ്ങനെ നമുക്ക് വായിക്കാം. വഖ്തഫൽ റിജാലു ബിറിജാലി വന്നിസ ഉബിന്നിസ, വഖ്തഫൽ റിജാലു ബിറിജാലി വന്നിസ ഉബിന്നിസ, പുരുഷന്മാർ പുരുഷന്മാരെയും സ്ത്രീകൾ സ്ത്രീകളെയും മതിയാക്കലാണ്. അതായത് പുരുഷൻ പുരുഷനെ തൃപ്തിപ്പെടലാണ്, ഒന്നിച്ചു ജീവിക്കലാണ്, സ്ത്രീ സ്ത്രീയെ തന്നെ പങ്കാളിയാക്കുന്നതിനെക്കുറിച്ചും അന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകി. സ്വർഗാനുരാഗം, സ്വർഗത്തിലുള്ളവർ വിവാഹം കഴിക്കുക, അവർ ഒന്നിച്ച് പങ്കാളികളായി ജീവിക്കുക എന്നത് ഈ സമുദായത്തിലും വരും, അത് അവരുടെ വലിയ നാശത്തിന് കാരണമാകും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. വലിയ ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന ഒന്നാണത്. റബ്ബിന് ഏറെ കോപമുള്ളതാണ്, നാടിൻ്റെ നാശത്തിന് കാരണമാണ്, ഈ സമുദായത്തിൻ്റെ നാശത്തിനും കാരണമാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത് ഈ സമുദായം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ അനുവദനീയമായി കണ്ടാൽ വലിയ നാശത്തിലേക്കാകും എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ വാക്കുകളെ മുഖവിലക്കെടുക്കാനും ഈ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും തയ്യാറാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാംക, നമുക്ക് കുറച്ച് താക്കീതുകളാണ് തന്നത് അല്ലേ? കുറച്ച് കുറച്ച് അപകടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അത് മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ സമുദായം അഞ്ച് കാര്യങ്ങളെ അനുവദനീയമായി കണ്ടാലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചായിരുന്നു തിരുമുറകളിലൂടെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി നമ്മളോട് പങ്കുവച്ചത്.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം, സൂറ ആലുംറാനിലെ 135-ാം വചനം, ഭാഗം 4, തിന്മകളിൽ ഷഠിച്ചു നിൽക്കാത്തവർ. നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
5: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇന്ന് നമുക്ക് സൂറത്തു ആല ഇമ്രാനിൽ നിന്നുള്ള 135-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗമാണ് പഠിക്കുവാനുള്ളത്. ആയത്ത് നമ്മൾ നേരത്തെ പാരായണം ചെയ്തതാണ്. സ്വർഗീയ ലോകത്തേക്ക് കടന്നു പോവാൻ അവസരം ലഭിക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായ മുത്തഖികളായ ആളുകളുടെ, മഹ്സനീയങ്ങളായ ആളുകൾ, അവരുടെ ജീവിതത്തിൽ അവർക്ക് വല്ല നീചകൃത്യങ്ങളോ അല്ലെങ്കിൽ വല്ല സ്വന്തത്തോട് വല്ല അക്രമങ്ങളോ ചെയ്താൽ അവർ അള്ളാഹുവിനെ ഓർത്ത് റബ്ബിലേക്ക് പാപമോചനം തേടിക്കൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുന്നവരാണ്. അള്ളാഹു അല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട് എന്ന ആ ചോദ്യത്തിന് അള്ളാഹു മാത്രമാണ് പാപം പൊറുക്കുന്നവൻ എന്ന ഉറച്ച വിശ്വാസത്തിൽ അവനോട് ഇസ്തിഗ്ഫാറിന് തേടുന്ന ആളുകൾ. മാത്രമല്ല, അവരുടെ ഒരു പ്രത്യേകത, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, വലം യുസിറു, അവർ ഷടിച്ചു നിൽക്കുകയില്ല. അലാ മാ ഫഅലു, അവർ പ്രവർത്തിച്ചതിൽ, അവർ ചെയ്ത തിന്മകളിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല, ഷടിച്ചു നിൽക്കുകയില്ല. വഹും യഅലമൂൻ, അവർ അറിഞ്ഞുകൊണ്ട്, അറിഞ്ഞുകൊണ്ടവർ ഒരിക്കലും തന്നെ തങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ പൊറുക്കുന്നവരാണ് എന്ന തിരിച്ചറിവോടുകൂടി അവർ ചെയ്ത തിന്മകളിൽ ഒരിക്കലും അവർ അസറ യുസിറു എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക, ഷടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. സ്വാദാണ് വലം യുസിറു. അസറ യുസിറു എന്നത് സ്വാദാണ്. സീനാണെങ്കിൽ സന്തോഷിപ്പിച്ചു എന്നുള്ള അർത്ഥമാണ് സുറൂർ. അതുപോലെ തന്നെ രഹസ്യമാക്കി എന്നുള്ള അർത്ഥങ്ങളൊക്കെ ആ സീന് വരുന്ന സന്ദർഭത്തിൽ അവിടെ വരും. ഇവിടെ വലം യുസിറു, അവർ ഷടിച്ചു നിൽക്കുകയില്ല, ഉറച്ചു നിൽക്കുകയില്ല. അലാ മാ ഫഅലു, അവർ ചെയ്യുന്ന ആ തിന്മകളിൽ, വഹും യഅലമുൻ, അവർ അറിവുള്ളവരായിരിക്കും. അൽ ഇസ്റാറു ഹുവൽ അസ്മു ബിൽ ഖൽബ്. ഇസ്റാറ് എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ട് ഊരിയെടുക്കലാണ്. അലൽ അംരി വതർക്കുൽ ഇഖ്ലാഇ അൻഹു, ഒരു കാര്യത്തിൽ നിന്ന് അതിനെ ഉപേക്ഷിച്ച് അത് ആ കാര്യം ഒഴിവാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഊരിയെടുക്കലാണ്. സ്വറുദ്ദനാനീർ എന്ന് പറയും, അറബുത്തു അലൈഹ, അത് കൊടുത്ത് ഒഴിവാക്കലാണ് എന്നൊക്കെ പറയുന്നത് പോലെ അവരൊരിക്കലും തന്നെ തങ്ങൾ ചെയ്ത തിന്മകൾ തുടർത്തിക്കൊണ്ടുപോകുന്നവരല്ല, മറിച്ച് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ്. തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങി ഒരിക്കലും അത് തുടർത്തിക്കൊണ്ടുപോകുന്നവരല്ല. അതുകൊണ്ടാണല്ലോ ലാ തൗബത്തമായ ഇസ്റാർ, ആ ചെയ്യുന്ന തിന്മ തന്നെ അതിൽ കണ്ടിന്യൂ ചെയ്ത് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ചെയ്യുന്നതോടൊപ്പം അയാൾക്ക് തൗബയില്ല എന്നുള്ളതാണ്. തൗബയുടെ ഷർത്തുകളിൽ തന്നെ പറയുന്നത് ആ ചെയ്യുന്ന തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണം, അത് പിന്നെ ചെയ്യാൻ പാടില്ല. തിന്മയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്നുള്ളതാണ്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമുൻ, അവർ അറിഞ്ഞിരിക്കെ, അവർക്ക് അറിവുള്ളവരായിരിക്കെ, അവർ ചെയ്ത തിന്മകളിൽ ഷടിച്ചു നിൽക്കുകയില്ല. താബു മിൻ ദുനൂബിഹിം, അവരുടെ പാപങ്ങളിൽ നിന്ന് അവർ പശ്ചാത്തപിക്കും. വറജഉ ഇലല്ലാഹി അൻ ഖരീബ്, വളരെ വേഗത്തിൽ തന്നെ റബ്ബിലേക്ക് അവർ ഖേദിച്ചു മടങ്ങും. വലം യസ്തമിറു അലൽ മഅസിയത്തി വയസിറു അലൈഹ, ആ തിന്മകളിൽ തുടരുകയോ അതിൽ ഉറച്ചു നിൽക്കുകയോ ചെയ്യില്ല. ഗൈറ മുഖ്ലിഇന അൻഹ, അതിൽ നിന്ന് ഊരി എടുക്കാതെ, അതായത് അതിൽ നിന്ന് വിട്ടു നിൽക്കാതെ ഇരിക്കുകയില്ല. വലൗ തകററ മിൻഹു ദംബു താബു അൻഹു, പാപങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും ശരി, അതിൽ നിന്നെല്ലാം അവർ പശ്ചാത്തപിക്കുന്നവരാണ്. വഹും യഅലമൂൻ, അവർ അറിയുന്നവരായിരിക്കെ എന്നതിന് അബ്ദുല്ലാഹിബിന് ഉബൈദ് ബിൻ ഉമേർ, മുജാഹിദ് റഹ്മഹുല്ലാ, ഇവരൊക്കെ പറഞ്ഞത് അന്നമൻ താബ താബല്ലാഹു അലൈഹി, ഏതൊരാൾ പശ്ചാത്തപിക്കുന്നു അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നുള്ള അറിവോടുകൂടി. അലം യഅലമു, അവരറിയുന്നില്ലേ, അന്നല്ലാഹു വയഖ്ബലു തൗബത അൻ ഇബാദിഹി, അടിമകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തൗബ സ്വീകരിക്കുന്നവനാണ് എന്ന്. വമൻ യഅമൽ സൂഅൻ അവ യളിം നഫ്സഹു തുമ്മ യസ്തഗ്ഫിറില്ലാഹ് യജിദില്ലാഹ ഗഫൂറർ റഹീമ, നിശ്ചയമായും ഏതൊരാൾ തിന്മ ചെയ്യുന്നു, സ്വന്തത്തോട് അക്രമം ചെയ്യുന്നു, പിന്നെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടിയാൽ അള്ളാഹുവിനെ ഗഫൂറായി റഹീമായി കണ്ടെത്താവുന്നതാണ് എന്ന്. ഈ രൂപത്തിൽ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹമ്മദ് റഹിമഹുല്ലാ തൻ്റെ മുസ്നദിൽ കൊണ്ടുവന്ന ഒരു ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല വഹുവ അലൽ മിമ്പർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലായിരിക്കെ പറയുകയുണ്ടായി, ഇർഹമു തുർഹമു, നിങ്ങൾ കരുണ കാണിക്കുക, നിങ്ങൾ കരുണ ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾ സൃഷ്ടികളോട് കരുണ കാണിക്കുക, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചെറിയവരോടും വലിയവരോടും, അടിമകളോടും സ്വതന്ത്രരോടും, അതേ വൃദ്ധന്മാരോടും, ഏത് ജീവികളോട് വരെ കാരുണ്യം കാണിക്കുക. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതുപോലെ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും. വഗ്ഫിറു യുഗ്ഫർ ലക്കും, നിങ്ങൾ പുറത്തു കൊടുക്കുക, നിങ്ങൾക്ക് പുറത്തു നൽകപ്പെടുന്നതാണ്. സൃഷ്ടികളുമായി കൊണ്ടുള്ള കാര്യങ്ങളിൽ മാപ്പാക്കി കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, തീർച്ചയായും ദുനിയാവിലും അങ്ങനെ ചെയ്താൽ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവൻ്റെ റഹ്മത്ത് കൊണ്ട്, അവൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് അവന് നമുക്കുമെല്ലാം മാപ്പാക്കി തരുന്നതാണ് എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൻ ലി അഖ്മാഇൽ ഖൗൽ, അതായത് അഖ്മാഉൽ ഖൗലിന് നാശം. എന്താണത്? അവർ അല്ലദീന യസ്മഊന അൽഖൗല വലാ യഅമലു നബി, കാര്യങ്ങൾ കേൾക്കും പക്ഷേ അമൽ ചെയ്യുകയില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് നാശമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ പറഞ്ഞത് വൈലുല്ലിൽ മുസിറ്റീൻ അല്ലദീന യുസിറൂന അലാ മാ ഫഅലു വഹും യഅലമൂൻ, അതെ, തങ്ങൾ ചെയ്ത തിന്മകളിൽ ഉറച്ചു നിൽക്കുന്നവരായ ആളുകൾ, അവർക്ക് അറിവുള്ളവരായിരിക്കെ, അവർ അലദ്ദുനൂബി ആസിമീൻ അലൽ മുദാമമതി അലൈഹ, അവർക്കറിയാം ഇത് തെറ്റാണ് തിന്മയാണ്, വീണ്ടും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യുഖീമൂൻ അല ദംബി ഫലാ യതൂബൂന മഅ ഇൽമിഹിം ബിഹുർമത്തി ദംബി വൽ ജസായി അലൈഹി, അതെ, പാപങ്ങളും അതിൻ്റെ ഗൗരവവും അതിനുള്ള ശിക്ഷയും എല്ലാം അറിവുള്ളവരായിക്കെ തന്നെ പശ്ചാത്തപിക്കാതെ ആ തിന്മകളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അവർ എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, അതൊരു വിശ്വാസിക്ക് ഒരിക്കലും ഭൂഷണമല്ല. ഒരു തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ്. തിന്മകൾ മനുഷ്യ സഹജമാണ്, കുല്ലു ബിനി ആദമ ഖത്വാഉൻ, എന്നാൽ അവരിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ വഖൈറുൽ ഖത്വാഇന അത്തവാബുൻ, പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്, അവരാണ് ഏറ്റവും ഖൈറായിട്ടുള്ള ആളുകൾ. വഹും യഅലമൂൻ എന്നതിന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ ഈ ആയത്തിന് നൽകിയ സലാസത്ത് അഖ്വാൽ, മൂന്ന് ഖൗലുകളുണ്ട്. അഹദുഹ, അതിലൊന്ന്, വഹും യഅലമൂന അന്നൽ ഇസ്റാറ യദുറു വ അൻ തർകഹു ഔലാ മിന അത്തമാദി, അവർക്കറിയാം എന്ത്, ആ തിന്മകളിൽ പാപങ്ങളിൽ ഷടിച്ചു നിൽക്കുക എന്നുള്ളത് ഉപദ്രവം ചെയ്യുന്ന കാര്യമാണ്, അത് ഒഴിവാക്കലാണ് ഏറ്റവും ഖൈറ് എന്നുള്ളത്. രണ്ടാമത്തേത്, യഅലമൂൻ അന്നല്ലാഹ യതൂബു അലാ മൻ താബ, തൗബ ചെയ്യുന്ന ആളുകൾക്കല്ല പശ്ചാത്താപം നൽകുമെന്നത് അവർക്കറിയാം, ആ നിലക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതേപോലെ മൂന്നാമതായി, യഅലമൂന അന്നഹും ഖദ് അദ്നബു, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നും അവർക്ക് അറിയാം. ആ മൂന്ന് നിലക്ക് അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് മൂന്നും എന്താണ്? ശരിയാണ്, അവർക്ക് ഈ മൂന്ന് രൂപത്തിലുള്ള ഇൽമും അവർക്കുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, തിന്മകളിൽ ഷടിച്ചു നിന്നാൽ അത് ഉപദ്രവം ചെയ്യുമെന്നതിലുള്ള തിരിച്ചറിവ്, അതുപോലെ തന്നെ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അള്ളാഹു പൊറത്തു കൊടുക്കും എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, അതേപോലെ തന്നെ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റ് തങ്ങളിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതും അവർ അറിയുന്നവരാണ്. യഥാർത്ഥത്തിൽ ചെറിയ ചെറിയ തിന്മകളിൽ ഉറച്ചു നിന്നാണത് വലിയ കബായറുകളിലേക്ക് എത്തുന്നത്. ഇമാം ഗസ്സാലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇഅലം അന്ന സഗീറത തക്ബുറു ബി അസ്ബാബി മിൻഹ അൽ ഇസ്റാർ വൽ മുവാദബ, ഈ ചെറിയ തിന്മകൾ വലുതായി പോകാനുള്ള കാരണങ്ങൾ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക, അതിൽ ഷടിച്ചു നിൽക്കുക, അതൊഴിവാക്കുന്നില്ല. ലാ സഗീറത മഅ അൽ ഇസ്റാർ വലാ കബീറത മഅ അൽ ഇസ്തിഗ്ഫാർ ഫഖത് റാത്തു മിനൽ മാഇ തഖവ അൽ ഹജരി അലാ തവാലി ഫതുഅസ്സിറു ഫീഹി, ഒരു കല്ലിലേക്ക് ഇങ്ങനെ ഒരു ഓരോരോ വെള്ളത്തിൻ്റെ തുള്ളികൾ ഇങ്ങനെ ഉറ്റു വീണുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിൻ്റെ ആ ഒരു അസർ കാണാം. ഫകദാലിക്കൽ ഖലീലു മിന സയ്യആത്ത് ഇദാ ജാമഅതു മതഅസീറുഹു ഫീ ളലാമിൽ ഖൽബ്, ചെറിയ ചെറിയ തിന്മകൾ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ അത് വലുതായി അതിൻ്റെ ഒരു അസർ, അതിൻ്റെ അടയാളം ആ കൽബിനെ ഇരുട്ടാക്കി കളയുന്നതാണ് എന്ന്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം, തിന്മകളിൽ ഉറച്ചു നിൽക്കുക എന്നത് വിശ്വാസിക്ക് പാടുള്ളതല്ല. അബൂ ഹുറൈറ റളിയല്ലാഹുനുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ല മുജാഹിരീൻ, എല്ലാ എൻ്റെ ഉമ്മത്തിലെ എല്ലാ ആളുകൾക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതാണ് മുജാഹിരീങ്ങൾക്കൊഴികെ. വൈന്ന മിനൽ മുജാഹറ, മുജാഹറയിൽപ്പെട്ടതാണ് അമൽ റജുലുൽ ബില്ലൈലി അമലൻ, രാത്രിയിൽ ഒരാളൊരു അമൽ ചെയ്തു, സുമ്മ യുസ്ബിഹ വഖദ് സത്രഹുല്ലാഹു അലൈഹി, അയാളൊരു തിന്മയാണ് ചെയ്തത്, അള്ളാഹു സുബഹിയായപ്പോൾ അത് മറച്ചുവെച്ചു, അത് കവർ ചെയ്തിട്ടുണ്ട് അവനിൽ നിന്ന്. പക്ഷേ ഫയഖൂലു, അവൻ പറയുന്നു, യാ ഫുലാൻ, വേറൊരാളോട്, അമിൽ ചുൽ ബാരിഹച്ച കഥാ വക്കഥ, ഞാൻ ഇന്നിന്നെ കാര്യങ്ങൾ ചെയ്തു തെറ്റ് എന്നുള്ളത്. വക്കത് ബാത്തയസ്തുറുഹു റബ്ബു റബ്ബുഹു, അവൻ്റെ റബ്ബവനത് മറച്ചുവെച്ചതാണ്. വയുസ്ബിഹു യക്ഷിഫു സദ് സിത്തറല്ലാഹി അൻഹു, അള്ളാഹു മറച്ചുവെച്ചതിനെ അവനെ വെളിവാക്കി കൊടുക്കുകയാണ് ചെയ്തത്. സഹോദരങ്ങളെ, തിന്മകൾ സംഭവിച്ചു പോയാൽ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നതാണ്. വല്ലദീന ലാ യദഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അന്നഫ്സ അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖാസാമ എന്ന് പറഞ്ഞല്ലോ. വലിയ പാപങ്ങൾ, അതുപോലെ എന്ത്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, മനുഷ്യരെ കൊല്ലുക, അതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹുവിനെ പാപം ചെയ്തവരായി കണ്ടുമുട്ടും. യുദാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലദു ഫീഹി മുഹാന, അവർക്ക് ഇരട്ടി ശിക്ഷ കിട്ടും, അവർ നരകത്തിൽ ശാശ്വതരാകുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫുർഖാനിൽ അറിയിക്കുന്നത്, ഇല്ലാ മൻ തബ വആമന വഅമില അമലൻ സാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യആതിഹിം ഹസനാത വകാന അല്ലാഹു ഗഫൂറർ റഹീമ എന്നാൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ, ആ തിന്മകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങിയ ആളുകൾ, അവരുടെ തിന്മകളെ അള്ളാഹു നന്മയാക്കി മാറ്റുന്നതാണ്. ഒമൻ താബ വഅമില സ്വാലിഹ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. ആര് പശ്ചാത്തപിച്ച് സൽക്കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുന്നു, അള്ളാഹു അവൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, തിന്മകളെ നമ്മൾ സൂക്ഷിക്കണം. ചെറുതും വലുതുമായ പാപങ്ങളെ നമ്മൾ ഗൗരവത്തോടുകൂടിയാണ് കാണേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചല്ലോ, ഇന്നൽ അബദ ഇദാ അഖ്തഅ ഖതീഅതൻ, ഇന്നൽ അബദ ഇദാ അദ്നബ ദംബൻ, ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ, ഒരു അടിമ, നുക്തത് ഫീ ഖൽബിഹി നുക്തതൻ സൗദാ, അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത ഡോട്ട് വീഴുന്നതാണ്, ഒരു പോയിന്റ്. ഫൈദാഹു വനസ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബുഹു, എന്നാൽ അവൻ അതിൽ നിന്ന് വിട്ടുനിന്ന് പശ്ചാത്തപിച്ച് ഇസ്തിഗ്ഫാറിനെ തേടി അത് മായ്ക്കപ്പെടുന്നതാണ്. എന്നാൽ വൈൻ ആദ, അവൻ വീണ്ടും ആ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് മടങ്ങി, സീദ ഫീഹാ ഹത്താ തഅലുവ ഖൽബുഹു, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ട് അവൻ്റെ കൽബ് നിറയും. വഹുവ റാൻ അല്ലദീ ദക്കറല്ലാ, അല്ലാ പറഞ്ഞ ആ ഒരു അവസാനം ഒരു വലിയ അവൻ്റെ കൽബ് തന്നെ ആ ഒരു തിന്മ കൊണ്ട് മൂടി കറുത്തിരുണ്ടു പോകും. കല്ലാ ബൽ റാൻ അല ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചത് കാരണത്താൽ അവരുടെ ഹൃദയങ്ങളിൽ അതിൻ്റെ കറവ് വീണിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. കൽബ് തന്നെ തിന്മകൾ നമ്മൾ നിസ്സാരമായി കണ്ടാൽ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാക്കും വമുഹഖ്ഖിറാത്തി ദുനൂബ്, പാപങ്ങളെ നിസ്സാരമാക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്നമാ മസലു മുഹഖ്ഖിറാത്തി ദുനൂബ്, പാപങ്ങളെ തിന്മകളെ ചെറുതായി നിസ്സാരമായി കാണുന്നതിൻ്റെ അതിൻ്റെ ഉദാഹരണം, കമസലി ഖൗമിൻ, അതൊരു വിഭാഗത്തെപ്പോലെയാണ്. നസലൂബത്തിനവാദിൻ, ഒരു താഴ്വരയിൽ അവർ ഇറങ്ങിയ ഒരു വിഭാഗം ആളുകൾ. വജാ അദാബി ഔദിൻ, ഒരാളൊരു വിറക് കഷ്ണം കൊണ്ടുവന്നു, വേറൊരാൾ വേറൊന്ന് കൊണ്ടു വന്നു. ഹച്ച ഹമലൂമ അന്തജൂബിഹി ഖുബ്സഹും, അങ്ങനെ അവരെല്ലാം അത് ഒരുമിച്ച് കൂട്ടി അത് തീ കത്തിച്ച് അവരുടെ ഖുബ്സ്, അവരുടെ റൊട്ടി വേവിച്ചെടുത്തു. ഇന്ന മുഹഖിറാത്തി ദുനൂബ് മച്ചാ യൂഖദ് ബിഹ സ്വാഹിബുഹ, അറിയില്ല എപ്പോഴാണ് ഈ ചെറിയ ചെറിയ പാപങ്ങളെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട് അതിനെ ആ ചെയ്ത വ്യക്തിയെ പിടിക്കപ്പെടുക, അയാളെപ്പോൾ ഹലാക്കാവുമെന്ന് പറയപ്പെടാൻ കഴിയില്ല, പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ഇതിനെ താക്കീത് ചെയ്തത്. യാ ആയിഷ, അല്ലയോ ആയിഷ, ഇയാക്കി വ മുഹഖ്ഖറാത്തി ദുനൂ അൽ അഅമാൽ, കർമ്മങ്ങളെ നിസ്സാരമായി കാണുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നലഹ ത്വാലിബൻ മിനല്ലാഹ് എന്ന് പറഞ്ഞാൽ, മലക്കൻ മുക്കല്ലഫൻ ബിഹസ്ദിഹ അലാ അസ്ഹാബിഹ ഫയക്തുബുഹ, ചെയ്യുന്ന കാര്യങ്ങൾ അത് എഴുതുന്ന ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. ഫഹിയ ഇൻദല്ലാഹി തആല അദീമ, ചെറിയ കാര്യങ്ങളോ അത് വലിയ വിഷയമാണ്. അതെ, നന്മക്ക് നന്മതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പ്രതിഫലമുണ്ട്, തിന്മക്ക് അതിൻ്റേതായ ശിക്ഷയും കിട്ടും. ചെറുതല്ലേ നിസ്സാരമായി കാണുന്നത്? അതുകൊണ്ടാണല്ലോ അനസ് റളിയല്ലാഹു പറയുന്നത്, ഇന്നക്കും ലതഅമലൂന അഅമാലൻ ഹിയ അദഖു ഫീ അയുനികും മിന അശ്ശഅർ إن كنا لنعدها على عهد رسول الله صلى الله عليه وسلم من الموبقات. നിങ്ങൾ ഇതാ ചില കർമ്മങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ കണ്ണിൽ അതൊരു രോമത്തെക്കാൾ നിസ്സാരമാണ്, പക്ഷേ ഞങ്ങളൊക്കെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് വലിയ തിന്മകളിലായിരുന്നു അതിനെ കണക്കാക്കിയിരുന്നത്, എണ്ണിയിരുന്നത്. ഇന്ന് തിന്മകൾക്ക് യാതൊരു ഒരു ഗൗരവവും ആളുകൾ കാണുന്നില്ല, വ്യാപകമായിട്ടുണ്ട്. അതെല്ലാവരും ചെയ്യുന്നതല്ലേ, അതൊക്കെ ഇപ്പോൾ ഒരു തെറ്റാണോ എന്നുള്ള നിലക്കാണ് സഹോദരങ്ങളെ. നന്മക്ക് നന്മതയായ പ്രതിഫലമുണ്ട്, നന്മ നിസ്സാരമാക്കരുത്. ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈഅ വലവ് അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലിഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നന്മയിൽ നിന്നൊന്നും നിസ്സാരമായി കാണേണ്ടതില്ല. തൻ്റെ ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് പോലും ഒരു വിശ്വാസിക്ക് സദഖയാണ്, ഒരു നന്മയാണ്, ഒരു പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുമെങ്കിൽ. ഫമയ അമൽ മിസ്ഖാല ദറത്തിൻ ഖൈറയറ, അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അത് അവനെ അവിടെ കാണുന്നതാണ്. അതുപോലെ തന്നെയാണ് തിന്മയും. ഒമൈ അമൽ മിസ്ഖാല ദറത്തിൻ ഷറയറ, തിന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതും അവിടെ കാണാം എന്നതാണ്. അതിനെ നമ്മൾ നിസ്സാരമാക്കേണ്ടതില്ല. അത് ചെറിയ ചെറിയ തെറ്റുകളാണ് വലിയ പർവ്വതങ്ങൾ പോലെ. ഖല്ലിദ്ദുനൂബ സഗീറഹ വകബീറഹ ഫഹുവ തഖ. അതെ, തഖ്വയെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു കവി പാടിയത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഖല്ലിദ്ദുനൂബ സഗീറഹ വകബീറഹ ഫഹുവ തഖ. എന്താ, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും തിന്മകളെയും നീ ഉപേക്ഷിക്കണം. കുൻ ഫൗഖ മാഷിൻ ഫൗഖ അർളി ഷൗക്കി അഹദറുമാ ഇറ, ഒരു മുള്ളുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ നീ എത്ര ജാഗ്രതയോടുകൂടിയാണ് നീ മുന്നോട്ട് പോകുന്നത്, സൂക്ഷിച്ചല്ലേ. അതുകൊണ്ട് ലാ തഹഖിറന്ന സഗീറതൻ, ചെറിയ തിന്മകളെ നീ നിസ്സാരമായി കാണരുത്. ഇന്നൽ ജിബാല മിനൽ ഹസ, ചെറിയ ചെറിയ ചരൽക്കല്ലുകൾ കൂടിയിട്ടാണ് വലിയ പർവ്വതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ തിന്മയെ നിസ്സാരമായി കാണാൻ പാടില്ല, അതിൽ ഉറച്ചു നിൽക്കാൻ പാടില്ല. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് പിന്തിരിയുകയും അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും നന്മയുടെ മാർഗത്തിലേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികൾക്ക് നിർവഹിക്കുവാനുള്ളത്. ഒരിക്കലും തന്നെ അതിൽ ഷടിച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക എന്നത് അവർക്ക്, വിശ്വാസികളായ ഈ പറയപ്പെട്ട തഖ്വയുടെ ഉടമസ്ഥരായ ആളുകൾക്ക്, അവർക്കതിന് സാധ്യമല്ല. അവരതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങും. അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടും. അവരത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഒരിക്കലും തന്നെ അവരുടെ ആ പാപങ്ങളിൽ മുന്നോട്ടു പോവുക എന്നത്, ആ തിന്മകൾ തുറന്നുകൊണ്ടേയിരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല എന്നത് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമുൻ ലം യുഖീമു അലാ മഅസിയതി. അവരാ തിന്മയിൽ ഒതുങ്ങിക്കൂടുകയില്ല, അത് ചെയ്തുകൊണ്ടേയിരിക്കുകയില്ല. അൽ ഇസ്റാർ എന്നുള്ളതിന് ചിലർ വ്യാഖ്യാനം നൽകിയത് അസ്സുക്കൂത്തു അലദംബ്, പാപങ്ങളിൽ സൈലൻ്റായിരിക്കുക. വതർക്കുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയുള്ള. ഫയസ്കുത്തു വലാ ഇസ്തിഗ്ഫിറു, അവരതിനെക്കുറിച്ച് സൈലൻ്റാകുന്നു, അവർ അതിനെക്കുറിച്ച് യാതൊരു ഇസ്തിഗ്ഫാറും അവർക്ക് അതിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും യോജിച്ച ഇബ്നു ജരീർ റുത്തബരി റഹിമഹുല്ലാ വ ഔല അഖ്വാൽ ഫീ ദാലിക ബിസ്സവാബ് ഇന്ദന, ഈ ഇസ്റാറിൻ്റെ തിന്മയിൽ ഷടിച്ചു നിൽക്കുക ഉറച്ചു നിൽക്കുക എന്നതിൻ്റെ മാനങ്ങനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം അവസാനം പറയുന്നത് നമുക്ക് ശരിയോടെ ഏറ്റവും അടുത്തായി തോന്നുന്നത് അൽ ഇഖാമത്തു അലദംബി ആമിദിൻ, മനഃപൂർവ്വം ആ തിന്മയിൽ ഉറച്ചു നിൽക്കുക, വതർക്കു തൗബ മിൻഹു, അതിൽ നിന്ന് പശ്ചാത്തപിക്കാതിരിക്കുക എന്നതാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പശ്ചാത്തപിക്കുന്ന, തിന്മയിൽ ഉറച്ചു നിൽക്കാതെ തെറ്റുകൾ എങ്ങനെയെങ്കിലും സംഭവിച്ചു പോയാൽ അതിന് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
4: അല്ലാഹു ബാരിക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തു ആലുംറാനിലെ 135-ാം വചനം, ഭാഗം 4, തിന്മകളിൽ ഷഠിച്ചു നിൽക്കാത്തവർ. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായ, വ്യാപകമായ രീതിയിൽ ലഹരി പടർന്നു പിടിക്കുന്നതായി ഓരോ ദിവസത്തെയും വാർത്തകൾ നമ്മെ അറിയിക്കുന്നുണ്ട്. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട വളരെ അപകടകരമായ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ, ഒരു തലമുറയെ തകർക്കാൻ ആറ്റം ബോംബുകളോ മിസൈലുകളോ ഒന്നും ആവശ്യമില്ല. മറിച്ച് അവരിലേക്ക് ലഹരി യഥേഷ്ടം ഒഴുക്കിയാൽ മതിയാകും എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മുടെ മക്കളും വരും തലമുറയുമൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷയാണ്. അവരെ നശിപ്പിക്കാതിരിക്കാൻ നാം ഒരുമിച്ച് ജാഗ്രത പാലിച്ച് പിടിച്ചു കെട്ടേണ്ടതുണ്ട് ഈ മഹാവിപത്തിനെ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു നാളെ, നല്ലൊരു നാട് സ്വപ്നം കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ എല്ലാ സോഴ്സുകളെയും നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായും ലഹരിയുമായി ബന്ധപ്പെട്ട് പൈസ കയ്യിൽ വരുമ്പോൾ സാമ്പത്തികമായ ലാഭം മോഹിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഗുണദോഷങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാതെ പോകുന്ന ആളുകൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എനിക്ക് അതിലൂടെ കോടികൾ കിട്ടിയാലും വേണ്ട എന്ന് പറയാൻ ഉള്ളൊരു മനസ്സ് നമുക്ക് വേണം. കാരണം മറ്റുള്ളവരുടെ ജീവനും ചോരയും ശവവുമാണ് അതിലൂടെ നമ്മുടെ പോക്കറ്റുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് പണമായി എത്തുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ മനസ്സുള്ള കരുണ പറ്റാത്ത ഏതൊരു ഹൃദയവും അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയും അത് വേണ്ട എന്ന് വെക്കുകയും ചെയ്യും. അതുപോലെ ഈ ലഹരി സമൂഹത്തിൽ ഇത്രയേറെ പ്രചരിക്കുവാനുള്ള കാരണങ്ങൾ കൃത്യമായി പഠിച്ച് കണ്ടെത്തി മനസ്സിലാക്കി അവ ഓരോന്നിനെയും വേരോടെ പിഴുതെടുക്കാൻ, അത് നശിപ്പിച്ചു കളയാൻ നമുക്ക് സാധിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ധാർമ്മികതയെ കുഴിച്ചു മൂടുന്ന ചിന്താഗതികൾ നമ്മൾ കണ്ടില്ല എന്ന് വെക്കരുത്. ലിബറൽ ചിന്താഗതികൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം ജീവിത രീതിയായിരിക്കും ഉണ്ടാവുക. കാരണം മൈ ബോഡി മൈ റൈറ്റ്, മൈ റൂൾസ് മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, എൻ്റെ നിയമങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുക്കുന്നതാണ്, അതുകൊണ്ട് ആരും എന്നെ ഉപദേശിക്കാനും നന്നാക്കാനും വരേണ്ടതില്ല എന്ന പുതുതലമുറയുടെ പുതിയ ഒരു ചിന്തയും ചിന്താഗതിയും വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. അപ്രകാരം തന്നെ ജീവിതം ഒന്നേയുള്ളൂ, അത് നമുക്ക് അടിച്ചു പൊളിക്കണം എന്ന ആശയം. അവരൊരിക്കലും ഉപദേശങ്ങളെ, ഗുണദോഷിക്കലുകളെ ഇഷ്ടപ്പെടുന്നില്ല. അതിനെതിരെ നമ്മൾ ശക്തമായ ജാഗ്രതയും ബോധവൽക്കരണവും നടത്തേണ്ടതുണ്ട്. അതേപോലെ ഈ ലഹരിയുടെ വമ്പൻ വിപണി, സാമ്പത്തികമായ ലാഭം, അത് തിരിച്ചറിയുമ്പോൾ ഒരു മാസം കൊണ്ട് കിട്ടുന്ന വരുമാനത്തേക്കാൾ ഉപരി ഒരൊറ്റ ദിവസം കൊണ്ട് സമ്പാദിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്ന പലരും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അപ്രകാരം തന്നെ പിടിക്കപ്പെടുന്ന ലഹരികളുടെ കണക്കുകൾ വലുതാണെങ്കിലും അതിൻ്റെ പിന്നാലെ ആ കേസ് തുടർന്നു പോവുകയും കൃത്യമായ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറില്ല. നമ്മുടെ നിയമങ്ങളുടെ ദുർബലതയാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലതും പിടിക്കപ്പെടുന്നില്ല, പിടിക്കപ്പെട്ടാൽ തന്നെ പല അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉണ്ട്, രക്ഷപ്പെടുത്താൻ പല ആളുകളും ഉണ്ട് എന്ന തോന്നൽ സ്വാഭാവികമായും അതിൻ്റെ വക്താക്കൾക്ക് സജീവമായി പ്രവർത്തിക്കാനുള്ള പ്രചോദനമാകുമ്പോൾ അതിനെതിരെ ശക്തമായ ഒരു കൊടുങ്കാറ്റായി മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ആവശ്യക്കാരുടെ വർദ്ധനവ് അഥവാ ജീവവായുവിനേക്കാൾ ആവശ്യമായി ലഹരിയെ ആളുകൾ കാണുമ്പോൾ, അത് ഉപയോഗിക്കുന്നവർ ആ രീതിയിൽ കാണുമ്പോൾ, എന്ത് വില കൊടുത്തും അവർ അത് വാങ്ങിക്കാൻ തയ്യാറാകും. അത് വാങ്ങിക്കാനുള്ള പൈസ കണ്ടെത്താനും ഏത് വിധേനയും, ഒരാളെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ, കൊള്ളയടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അത് നേടിയെടുക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും അവർ പോകുമെന്നുള്ളത് സമീപകാല പല ദുരന്തങ്ങളും വാർത്തകളും നമുക്ക് കൃത്യമായി അറിയിച്ചു തരുന്നുണ്ട്. അതേപോലെ നമ്മുടെ മക്കളും പുതുതലമുറയുമൊക്കെ ബന്ധപ്പെട്ടുള്ളവരുടെ കൂട്ടുകെട്ടുകൾ, അവരിൽ പലരുടെയും കാഴ്ചപ്പാടെന്താണെന്ന് ചോദിച്ചാൽ, ലഹരി ഒന്നും ഉപയോഗിക്കാത്ത ആളുകൾ ഇന്ന് ഒന്നിനും കൊള്ളുന്നവരല്ല, അവരെന്തോ മോശക്കാരാണ് എന്നുള്ള അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ഈ അപകടങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ മക്കളെ, നമ്മുടെ കുട്ടികളെ, ഭാവി തലമുറയെ ബോധവൽക്കരിക്കണം. അവരെ കണ്ണികളാക്കി ബിസിനസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ തുരത്തണം. കളിസ്ഥലങ്ങളിലും ക്യാമ്പസുകളിലും ഉത്സവ പറമ്പുകളിലും ആഘോഷ പരിപാടികളിലുമൊക്കെ യഥേഷ്ടം ഈ സംഗതികൾ ലഭ്യമാകുമ്പോൾ അതിനെതിരെ നമ്മളെല്ലാവരും എല്ലാവിധ വ്യത്യാസങ്ങളും അതിർവരമ്പുകളും മറന്നുകൊണ്ട് അതിനപ്പുറം മനുഷ്യസ്നേഹികൾ, രാജ്യസ്നേഹികൾ എന്നുള്ള നിലയിൽ ഒരുമിച്ച് നിന്ന് ഈ സാമൂഹ്യ തിന്മക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യമുള്ള മനസ്സ് അനുഗ്രഹീത സമൂഹം. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
3: ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ മഴക്കാലത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങളും അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളും ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ ശ്രോതാക്കളോട് സംവദിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ ഡോക്ടർ നീലാർ മുഹമ്മദ് പെരിന്തൽമണ്ണയാണ്. അദ്ദേഹം പെരിന്തൽമണ്ണ AR MC AGS ഹോസ്പിറ്റലിലെയും ആമിന ഹോസ്പിറ്റലിലെയും